0: പല രക്ഷിതാക്കളും അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നുണ്ട്. എന്താണിങ്ങനെ എങ്ങനെ എന്നുള്ള ഒരു സംശയമുണ്ട്. പല വ്യാജമായ വാർത്തകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇന്ന് ആ വിഷയമാണ് നമ്മൾ ആരോഗ്യ വിചാരം പങ്ക്തിയിലെടുക്കുന്നത്. ആ വിഷയം സംസാരിക്കാൻ നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് ഡോക്ടർ അജി വർഗീസ് സാറാണ്. അദ്ദേഹം IMA ഓവർസീസ് വെൽഫെയർ കമ്മിറ്റിയുടെ കൺവീനർ കൂടിയാണ്. പുറമേ നമ്മുടെ ബദർ അൽ റബിയ ഹോസ്പിറ്റലിലെ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹത്തെയും നിങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് മരണങ്ങൾ സംഭവിച്ചല്ലോ. അപ്പോൾ ആളുകൾ വളരെയധികം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് സത്യം അറിയായിരിക്കും. പക്ഷേ ഈ നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ അറിയേണ്ടത് ചില പോയിൻ്റുകളാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന്, കൗമാരക്കാരിൽ ഇപ്പോൾ ഹൃദയാഘാതം മൂലം മരിക്കുന്നവരുടെ എണ്ണം മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് കൂടുതലാണോ എന്നാണ്.
1: അപ്പോൾ ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പേ ആദ്യം തന്നെ ഒരു കാര്യം എനിക്ക് ശ്രോതാക്കളോടും അതുപോലെ ചോദിക്കുന്ന വ്യക്തിയോടും പറയാനുള്ളത്, നമ്മൾ രണ്ട് വിഷയങ്ങളാണിത്. ചെറുപ്പക്കാരിൽ ഇപ്പം നമ്മുടെ ജീവിതശൈലി കൊണ്ടും പിന്നെ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടും എക്സസൈസ് ഇല്ലായ്മ കൊണ്ടും ചെറിയ പ്രായമുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരിൽ ഹൃദയാഘാതം ഉണ്ടാവുന്നുണ്ട്. അത് ഒരു വിഷയമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കൗമാരക്കാരിൽ കാർഡിയാക് അറസ്റ്റ് വരുന്നത് ഈ കാരണങ്ങളുമായിട്ട് ബന്ധമില്ല, അത് വേറെ ഒരു വിഷയമാണ്. അപ്പം കേൾക്കുന്നവർ അതുപോലെ ചോദിക്കുന്ന ആളും കൺഫ്യൂസ്ഡ് ആവരുത്. ഇത് മറ്റൊരു വിഷയമാണ്.
0: വളരെ നല്ലൊരു പോയിന്റാണ്. കാരണം ഇത് തെറ്റിദ്ധരിക്കപ്പെടും.
1: തീർച്ചയായും
0: കൗമാരക്കാരിൽ ഇപ്പോൾ ഹൃദയാഘാതം മൂലം മരിക്കുന്നവരുടെ എണ്ണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണോ എന്നാണ്.
1: നമ്മൾ പിന്നെ ഇതിൻ്റെ ഒരു ഉത്തരം പറയുമ്പോൾ, കൗമാരക്കാർ, നമ്മൾ ടീനേജ്, നമ്മൾ ചെറുപ്പക്കാരെ അല്ല ഉദ്ദേശിക്കുന്നത്, ടീനേജേഴ്സ്, കൗമാരക്കാർ,
0: ബിലോ 18
1: അങ്ങനെ ആ ടീനേജ്, നമ്മുടെ ടീനേജിൽ എന്താണ് ഇത് സംഭവിക്കുന്നത്? പണ്ട് ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നോ, അത് ഇപ്പോഴാണോ ഇത് കൂടുതൽ എന്നാണല്ലോ ചോദിക്കുന്നതിൻ്റെ ഒരു പ്രസക്തി. അപ്പം ഇത് സാധാരണ നമ്മൾ കുട്ടികളെ എടുക്കുമ്പോൾ, കൗമാരക്കാരെ എടുക്കുമ്പോൾ 50,000 മുതൽ 100,000 വരെയുള്ള കുട്ടികളെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഒരാൾക്ക് ഇത് സംഭവിക്കാം. പക്ഷേ ഇത് നമ്മൾ കൂടുതലായിട്ട് ഇപ്പം അറിയുന്നത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ഇപ്പോൾ പണ്ട് ഇത് സംഭവിക്കുന്നതാണ്, ഇപ്പോഴും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കൂടുതലല്ല.
0: നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇത്ര വളരെയധികം വ്യാപിച്ചത് പിന്നെ വിപുലമായതുകൊണ്ടായിരിക്കും ആളുകൾ ഇത് കൂടുതലാണെന്നുള്ളൊരു ധാരണ വളരെയധികം
1: പാനിക്കാവേണ്ട
0: ഒരു കേസല്ല എന്നർത്ഥം അല്ലേ? എന്നാലും
1: അല്ല, ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ
0: ഒരു 50,000-100,000 ഇടയിൽ ഒരു മരണമാണ് ഇപ്പോൾ
1: ഒരു കുട്ടിക്ക് ഇത് സംഭവിക്കാം.
0: എന്നാൽ അത്ര
1: ചെറിയൊരു നമ്പറല്ല.
0: എന്നാലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്നു കാണുമ്പോഴേ കണ്ടമാനം ആള് കുട്ടികൾ
1: സംഭവിക്കുന്നുണ്ട്.
0: അത് അല്ല, ഈ ഇങ്ങനെ മരിക്കാൻ അല്ലെ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന്.
1: ഈ കൗമാരക്കാര് ഈ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. അപ്പൊ ആദ്യത്തെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹാർട്ടിന്റെ മസിൽസിന് തിക്നെസ് ഉണ്ടാവുക, കട്ടി കൂടുക. അതൊരു 36% ആൾക്കാരിൽ ഇത് ഉണ്ടാവും.
0: ഒരു കാരണം അതാണല്ലേ,
1: ഒരു കാരണം. രണ്ടാമത്തേത്, നമ്മുടെ ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളുണ്ട്, അതിന് വരുന്ന അസുഖങ്ങൾ കൊണ്ടും നമുക്ക് ഇത് സംഭവിക്കാം. ഈ രണ്ട് കാരണങ്ങളുടെ ഹാർട്ടിന് ഒരു ബുദ്ധിമുട്ട് ഉള്ള കാറ്റഗറിയാണ് ഇത് രണ്ടും. പക്ഷെ അടുത്ത കാറ്റഗറിയാണ്
0: മൂന്നാമത്തെ
1: കാറ്റഗറി. ഈ ഇങ്ങനെ നമ്മൾ സഡൻ അരിത്മിക് ഡെത്ത് സിൻഡ്രോം എന്ന് പറയും ഈ വിഭാഗം. ഇതിനകത്ത് ഏകദേശം ഒരു 40% കുട്ടികൾക്ക് സംഭവിക്കുന്നത് ഇതാണ്. അത് പ്രത്യേകിച്ച് ഹാർട്ടിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
0: സഡൻ അരിത്മെറ്റിക്
1: ഡെത്ത് സിൻഡ്രോം എന്ന് പറയും, SADS. നമുക്ക് ചുരുക്കത്തിൽ SADS എന്ന് പറയാം. അപ്പൊ ജനറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഇഷ്യൂസ് ഹാർട്ടിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ മരണം സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു കാരണം കൊണ്ട് മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരണപ്പെടുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പോൾ ഹാർട്ടിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല.
0: അപ്പൊ
1: ഈ വിഭാഗത്തിലുള്ള കുട്ടികളാണ് ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് മരിക്കുന്നത്. കാരണം മറ്റേ രണ്ട് കാരണങ്ങൾ നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം നമ്മൾ ഡോക്ടറെ കാണുമ്പോഴൊക്കെ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കും.
0: അത് ഇത് ഇപ്പുണ്ടാവുന്ന ഒരു റീസൺ ഇതല്ലല്ലോ. മൂന്നാമത്തെ പണ്ട് മുതലേ ഇങ്ങനെ
1: പറഞ്ഞല്ലോ, 50,000 മുതൽ 100,000 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കുട്ടിക്ക് ഇത് സംഭവിക്കാം.
0: ഇത് ചെറുപ്പകാലത്ത് ഇങ്ങനെ എന്തെങ്കിലും രോഗലക്ഷണം ഉള്ളതായിട്ട് കാണിക്കോ?
1: ആ, തീർച്ചയായും. ചെറുതായിട്ട് തലകറക്കം, പിന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ക്ഷീണം, ചെറിയൊരു നെഞ്ചുവേദന, അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിന്റെ ഇടിപ്പ് കൂടുക, ഇങ്ങനെയുള്ള ചിലപ്പോൾ തലകറങ്ങി വീഴുക, ഇങ്ങനെയുള്ള പല കാരണങ്ങളും പല സമയത്തായിട്ട് കാണിക്കാം.
0: ഈ മൂന്നാമത്തേനോ
1: മൂന്നാമത്തേനോ
0: അല്ലെ, ആദ്യത്തേനോ ഒന്നിനും രണ്ടിനൊന്നും കാരണങ്ങൾ പ്രത്യേകിച്ച് കാണിക്കുവോ? അതെന്താണ്?
1: അങ്ങനെയല്ല, അത് നമ്മുടെ വേറൊരു ടോപ്പിക്കാണ്.
0: ഇതിപ്പോ ജനങ്ങൾക്ക് അറിയേണ്ടത് ഈ ഒരു
1: പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതിരിക്കുന്ന കുട്ടികൾ കൊഴിഞ്ഞു വീഴുന്നു,
0: മരിക്കുന്നു. അത് അപ്പൊ പാനിക്കാവും?
1: പാനിക്കാവും തീർച്ചയായിട്ടും.
0: അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും കാണിക്കുമോ എന്നാണ്, ഇത് സംഭവിക്കുന്നതിന് മുമ്പ്, അതായത് ഇങ്ങനെ പെട്ടെന്ന് പിന്നെ കുഴഞ്ഞു വീഴുന്നതിന് മുന്നേ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കുട്ടികൾക്ക്?
1: ഞാനിപ്പോൾ പറഞ്ഞില്ല, ഇപ്പം ഈ പറഞ്ഞ ചെറുപ്പകാലത്ത് എന്തൊക്കെ രോഗലക്ഷണങ്ങൾ കാണിക്കാമോ ആ രോഗലക്ഷണങ്ങൾ ചിലപ്പം ഇതിനു മുമ്പ് കാണിക്കാം. അതുപോലെ ചില ആൾക്കാർക്ക് കൺവിൻഷൻ അവസ്മാരം പോലെ വരാം. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ അവസ്മാരം, ഇതൊക്കെ ചിലപ്പം കാണിക്കാം, ചിലപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ മരണം സംഭവിക്കുകയും
0: ചെയ്യും. ഈ രണ്ട് കേസിലും ഇതൊന്നും ഉണ്ടായിട്ടില്ല.
1: അതാണ് ഞാൻ പറഞ്ഞത്, പെട്ടെന്ന്
0: ഡ്രസ്സ് മാറ്റാൻ വേണ്ടി സ്കൂൾ റൂമിലേക്ക് പോയ ഒരു കുട്ടി അവിടുന്ന് വീഴുന്നു, ഒന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ ഇത് രണ്ടും ലക്ഷണങ്ങളൊന്നും,
1: ഒരു ലക്ഷണം ഇല്ലാതെയും ഇതൊക്കെ സംഭവിക്കാം.
0: ഓക്കെ ഓക്കെ,
1: കളിക്കുമ്പോഴും സംഭവിക്കാം, റെസ്റ്റിലിരിക്കുന്ന സമയത്ത് സംഭവിക്കാം.
0: ചില കേസിൽ ചിലപ്പോൾ ലക്ഷണം കാണിച്ചേക്കാം അല്ലെ?
1: കാണിച്ചേക്കാം.
0: ഇത് വെള്ളം നഷ്ടപ്പെട്ടിട്ട് ഈ അസുഖം വരുമോ?
1: വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഹാർട്ട് കൂടുതൽ ബീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ കൂടുതൽ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം.
0: എന്തൊക്കെയാണ് ഇതിന്റെ പ്രതിവിധികൾ ഡോക്ടറെ? അങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പൊ ഇങ്ങനെ വന്ന അസുഖങ്ങൾക്ക്
1: എന്തായാലും
0: വരാതിരിക്കാൻ,
1: ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കുടുംബത്ത് 40 വയസ്സിൽ താഴെ ഉള്ള ആൾക്കാരിൽ ഹൃദ്രോഗം മൂലം ഇതേപോലെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ അത് വിദഗ്ധമായ രീതിയിൽ അവരെ പരിശോധിക്കേണ്ടുന്നതാണ്. അത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത്, നമ്മളൊരു സ്ക്രീനിങ്, കുഞ്ഞുങ്ങളെ ഇതേപോലെ കളിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്പോർട്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അല്ലാതെ കുട്ടികൾക്ക് ഒരു സ്ക്രീനിങ് ഒരു അത്യാവശ്യമാണ്. പക്ഷെ നേരത്തെ ഒരു പിന്നെ നമുക്കൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ECG എടുക്കുക എന്നുള്ളൊരു കാര്യം വരുന്നില്ല. ECG ഇല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി, BP ഒക്കെ നോക്കി നമ്മൾ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ള രീതി മാറ്റിയിട്ട് ഫിറ്റ്നസിന് വരുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ECG എടുത്ത് നോക്കുക. ഈ ECG ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വിഭാഗം ഉണ്ടല്ലോ, SADS വരുന്ന, അതിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അതിന്റെ കാരണങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ECG കണ്ടുപിടിക്കാൻ
0: പറ്റും.
1: അപ്പൊ നിർബന്ധമായിട്ടും എന്ത് വേണം? ECG എടുക്കണം. ഒരു നമ്മൾ ഈ കഴിഞ്ഞ ഈ ഒരു മാസത്തിനുള്ളിലാണല്ലോ ഇത് ഒക്കെ സംഭവിച്ചത്. അപ്പൊ ഈ ആൾക്കാരെ അവെയർ ആയിട്ടുണ്ട്, ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാൻ ഇത്രയും വർഷം എടുത്ത ECG കൂടുതൽ ഈ ഒരു മാസത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ധാരാളം കുട്ടികൾ എടുത്തതിനകത്ത് രണ്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ അറിയാതെ പോവാണ്. അപ്പൊ ഇങ്ങനൊരു അവയർനെസ് ആൾക്കാരിൽ വന്നു കഴിഞ്ഞാല് ECG എടുക്കാനും മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാരണങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു അപകടത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.
0: വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇപ്പൊ ഡോക്ടർ നമ്മോട് പറഞ്ഞത്. കേൾക്കുന്ന എല്ലാ രക്ഷിതാക്കളും ഈ ഒരു വിഷയത്തിൽ ജാഗരൂകരായിരിക്കണം. നമ്മൾ കുട്ടികളെ, വലിയ ആളുകൾക്കാണ് ECG എടുക്കുക എന്നുള്ള ധാരണ മാറ്റി കുട്ടികൾക്കും ഒരു ചെക്കപ്പ് നല്ലതാണ് അല്ലെ?
1: പ്രത്യേകിച്ച് വിഗറസ് എക്സസൈസ് ഒക്കെ വേണ്ടുന്ന, കളിക്കുന്ന, ആവശ്യമുള്ള വ്യായാമമുള്ള ചെയ്യുന്ന കുട്ടികളിലെല്ലാവരും നിർബന്ധമായിട്ടും ഇത് എടുത്തിരിക്കേണ്ടുന്നതാണ്.
0: ഡോക്ടർ ഒരു പോയിന്റ് പറഞ്ഞല്ലോ, 40 വയസ്സിന് താഴെ ഉള്ള, 40 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് പിന്നെ ഇങ്ങനെ അറ്റാക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതുമായിട്ട് ബന്ധപ്പെടുന്നില്ലേ?
1: അങ്ങനെയല്ല, അത് സാധാരണ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. 40 വയസ്സിൽ താഴെ എന്ന് പറഞ്ഞാൽ അത് ഏളിയാണ്.
0: അപ്പൊ
1: അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ആ അപകടം ഉണ്ടായത്, ഫാമിലിയിലുള്ളവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്.
0: ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സ്കൂളിൽ കായിക പരിശീലനം ഇപ്പോൾ ഉണ്ടാവുമല്ലോ, സ്കൂളിൽ അധ്യാപകരുണ്ടാവും, അതിനുള്ള ആളുകൾക്ക് ഉണ്ടാവും, അവരെ, അവർക്ക് പരിശീലനം നൽകാവുന്ന ഏതെങ്കിലും നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്?
1: തീർച്ചയായിട്ടും, കാരണം ഇത് കാർഡിയാക് അറസ്റ്റാണ് ഉണ്ടാവുന്നത്. അപ്പം അത് നമുക്ക് ആ ആദ്യ നിമിഷങ്ങളിൽ നമ്മൾ അതിനെ ഇടപെട്ട് കഴിഞ്ഞാൽ ആ ആളെ രക്ഷപ്പെടുത്താൻ സാധിക്കും.
0: സമയം ഉണ്ടാവും അതിന്, മിനിമം
1: എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന്. അതുകൊണ്ട് CPR നമ്മൾ നിർബന്ധമായും എല്ലാ കുട്ടികളെയും പഠിപ്പിച്ചിരിക്കണം, അധ്യാപകരെയും പഠിപ്പിച്ചിരിക്കണം, കായിക അധ്യാപകരെയും പഠിപ്പിച്ചിരിക്കണം. അതുപോലെ
0: നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലെ?
1: തീർച്ചയായിട്ടും, കാരണം നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാ മനുഷ്യരും കാർഡിയോ മസാജ് കൊടുക്കാം, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാം, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മള് റോഡിലൂടെ നടന്നു പോകുമ്പോ ഒരാളിങ്ങനെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ അറിയാമെങ്കിൽ ആ ഒരു ജീവൻ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല,
0: പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്.
1: വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കാരണം നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ കിട്ടുന്ന ഒരു അവസരം നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് പോയി പോവുക എന്ന് പറയുന്നത് മോശമല്ലേ. അപ്പൊ ഇത് വളരെ ലളിതമായിട്ട് പഠിപ്പിക്കാം. അതുപോലെ തന്നെ അടുത്ത വേണ്ടുന്നത്
0: എ ഇ ഡി
1: നമ്മൾ ഡിഫിബ്രിലേറ്റർ ആണിത്. ഇത് എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ സ്കൂളിലും ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ഇതേപോലെയുള്ള ഇവന്റ്സ് നടക്കുന്ന സമയത്ത് സ്പോർട്സ് റൂമിലോ ഫസ്റ്റ് എയ്ഡ് റൂമിലോ അല്ല വെക്കേണ്ടത്, അത് ആ സൈറ്റിൽ ഉണ്ടാവണം, ആ സ്ഥലത്ത് ഇതുണ്ടാവണം.
0: അവിടെ കപ്പൊക്കെ പ്രദർശിച്ച പോലെ തന്നെ അവിടെ,
1: അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ടീം സജ്ജമായിരിക്കണം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ.
0: എന്താണ് ഒന്നുകൂടി
1: എ ഇ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ എന്ന് പറയും. നമുക്ക് കാർഡിയാക് മസാജ് കൊണ്ട് അല്ലെങ്കിൽ സി പി ആർ കൊണ്ട് നമുക്ക് ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത
0: ഒരു
1: ഘട്ടം വരുമ്പോൾ അടുത്തത് നമ്മൾ ചെയ്യുന്നതാണ് ഈ എ ഇ ഡി. നമ്മൾ പിന്നെ ഡിഫിബ്രിലേഷൻ എന്ന് പറയും.
0: ഓക്കെ. ഇവിടെ ശ്രോതാക്കളോടത്ത് ഈ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. മറ്റൊരവസരത്തിൽ നമുക്ക് ഈ CPR കുറിച്ചിട്ടും എ ഇ ഡിയെ കുറിച്ചിട്ടും നമുക്ക് സംസാരിക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ വളരെ ബ്രീഫായിട്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കൂടുതൽ പറയാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ഇന്നത്തെ കുട്ടികളുടെ ഭക്ഷണ രീതിയും ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗവും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്നാണ്.
1: ഇത് വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ ഇത് മറ്റൊരു വിഷയമാണ്. ചെറുപ്പക്കാരിൽ ഹൃദ്രോഗം വരാനുള്ള സാധ്യതകളിനകത്തേക്ക് വരും ഈ കാരണങ്ങൾ.
0: അതിപ്പോ കുട്ടികൾ ഇപ്പോ ഡിജിറ്റൽ നന്നായി ഈ ഉപകരണങ്ങൾ മൊബൈൽ നന്നായി ഉപയോഗിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്കും വരൂലേ?
1: അല്ല, അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാലക്രമേണ വരുന്ന നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിലേക്ക് വരുന്നതാണ്.
0: കുറേ കാലങ്ങൾക്ക്
1: ശേഷം നമ്മൾ എക്സസൈസ് ഇല്ലാത്തത് കൊണ്ടും പിന്നെ ജങ്ക് ഫുഡ് കഴിക്കുന്നത് കൊണ്ടും നമ്മുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്ന ഹാർട്ട് അറ്റാക്കാണത്. അത് ചെറുപ്പക്കാരിൽ ഹൃദ്രോഗങ്ങൾ വരുന്നതിന്റെ കാരണമാണ്. ഈ കൗമാരക്കാരിൽ കാർഡിയാക് അറസ്റ്റ് വരുന്നതിന് ഇതൊരു റീസൺ അല്ല.
0: പല രക്ഷിതാക്കളും പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയോ, പഠനഭാരം കൂടിയതുകൊണ്ടോ അല്ലെങ്കിൽ ഈ പരീക്ഷ പേടിച്ചതുകൊണ്ടോ ഈ കോമ്പറ്റീഷൻ അനാവശ്യമായിട്ടുള്ള കോമ്പറ്റീഷൻ സാരതമ്യ പഠനതൊക്കെ കുട്ടികൾക്കുള്ള മാനസിക സമ്മർദ്ദം കാരണം ഈ അസുഖം വരുമോ എന്നാണ് ചോദ്യം.
1: വരാം, ഇത് സംഭവിക്കാം. കാരണം നമുക്ക് വളരെയധികം ടെൻഷൻ വരുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഈ ടെൻഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ രണ്ട് ഹോർമോൺ അഡ്രിനാലിൻ അതുപോലെ കോർട്ടിസോൾ, ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കൂടുകയും ഇതുമൂലം നമ്മുടെ BP കൂടാനും അതുപോലെ ഹാർട്ട് റേറ്റ് കൂടാനുമുള്ള സാധ്യതയുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ ആ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്.
0: ഉണ്ടല്ലേ. ഈ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞ അതിന്റെ മറ്റൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത്, സ്കൂളുകളിലും സ്പോർട്സ് ഗ്രൗണ്ടുകളിലും AED പോലുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത അത്
1: ഡോക്ടർ ഓൾറെഡി പറഞ്ഞു. ജീവൻ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഇത് വലിയൊരു കാര്യമല്ല. വളരെ നിസ്സാരമായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരാളെ CPR AED ചെയ്യാനും നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും. അത്രയും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് സ്കൂളല്ല എല്ലാ ജനങ്ങളും ഇത് അറിഞ്ഞിരിക്കണം. AED ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം നമ്മള് റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ AED ഉണ്ടാവില്ല. പക്ഷെ CPR കൊടുക്കാൻ നമുക്ക് സാധിക്കും. നിർബന്ധമായിട്ട് എല്ലാ വ്യക്തികളും ഇത് പഠിച്ചിരിക്കണം.
0: പിന്നെ ഡോക്ടറോട് പറയാനുള്ളത്, ശ്രോതാക്കളോട് ഇതിന്റെ ഒരു ഇതിൽ ബേജാറാവാനില്ലെന്നും ഇതിന്റെ ഒരു ചുരുക്കം ഒന്ന് മൊത്തത്തിലൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും നമ്മുടെ ശ്രോതാക്കൾക്ക്.
1: അല്ല, എനിക്ക് പറയാനുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ എത്രയോ കാലം ആയി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അത്രയും കാലത്തിനുള്ളിൽ ഞാൻ എടുത്ത ECG കൂടുതൽ ഞാൻ ഈ കഴിഞ്ഞ ഒരു 1-2 ആഴ്ചക്കുള്ളിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു അവയർനെസ് നല്ലതാണ്, പക്ഷെ വളരെയധികം പേടിച്ചിട്ടാണ് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും വരുന്നത്. പേടിക്കണ്ട, പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെയുള്ള നല്ലൊരു ഫിറ്റ്നസ്, അത് വെറുതെ ഡോക്ടറെ കണ്ടിട്ട് എഴുതി മേടിച്ചാൽ പോരാ, അതുപോലെ കറക്റ്റായിട്ട് ECG എടുത്ത് എല്ലാ ടെസ്റ്റും ചെയ്ത് ആവശ്യമുള്ള ടെസ്റ്റൊക്കെ ചെയ്ത് ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ എടുത്തിരിക്കണം. അപ്പം നമുക്ക് കുറേയധികം അപകടം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
0: അതിന്റെ പ്രായം ഒരു 5 വയസ്സ് അങ്ങനെ പ്രായം വല്ലതും ഉണ്ടോ?
1: ഇല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൗമാരക്കാരിലാണ് ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. അപ്പം ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളാണല്ലോ ഈ വിഗറസ് എക്സസൈസ് അല്ലെങ്കിൽ അതുപോലുള്ള ഗെയിംസിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ നിർബന്ധമായിട്ടും ഒരു സ്ക്രീനിങ്ങിലൂടെ കടന്നു പോകണം. ECG നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. ഒരു ഡോക്ടർ നിർബന്ധമായിട്ട് കണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളകത്ത് ഏർപ്പെടുത്താൻ പാടുള്ളൂ സ്കൂൾ അധികൃതർ.
0: ഇപ്പോൾ ഡോക്ടർ നമ്മളോട് സംസാരിച്ച വിഷയം വളരെ വ്യക്തമാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അത് ശ്രദ്ധിക്കുക തന്നെ വേണം. കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളൊരു ശ്രദ്ധ വേണം. അത് പിന്നെ പഴയ പോലെ നമ്മളങ്ങനെ ഒഴിവാക്കി വിട്ടാൽ പോരാ. ഇപ്പോഴത്തെ ഭക്ഷണ രീതിയും അതൊക്കെ അത് ഡോക്ടർ ഇപ്പോൾ ഒരു ചെറിയ സൂചന ഇവിടെ തന്നു.
1: അത് നിർത്തുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. സാധാരണ കുറച്ച് ഇപ്പോൾ ഈ ഒരു മാസമായിട്ട് കാണുന്നില്ല, അതിനു മുമ്പ് കുഞ്ഞുങ്ങൾ ഭയങ്കര ക്ഷീണമാണ്, പിന്നെ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ആദ്യം ഒരു ശകാരമാണ് പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് വരുന്നത്. ശരിക്കും ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണ്, നീ മൊബൈൽ നോക്കിയിരുന്നിട്ടാണ്, നീ രാത്രി മുഴുവൻ സിനിമ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഉറങ്ങാതിരുന്നിട്ടാണ് എന്ന് പറഞ്ഞ് അവരോട് വഴക്കുണ്ടാക്കാതെ ഇത് ഒന്ന് കാര്യമായിട്ട് എടുക്കുക. ചിലപ്പോൾ ഇത് ആവാം, ആവാതിരിക്കാം. ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് അറിഞ്ഞിരിക്കുന്നതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം.
0: വളരെയധികം സന്തോഷം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നതിൽ. താങ്കൾക്ക് പീസ് റേഡിയോ മാനേജ്മെന്റ് നന്ദി അറിയിക്കുകയാണ്. ഇനിയും മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.
1: അതുപോലെ തന്നെ ഇതുപോലൊരു നല്ലൊരു ടോപ്പിക് സംസാരിക്കാൻ എന്നെ വിളിച്ചതിന് വളരെയധികം നന്ദി. നമസ്കാരം.
0: താങ്ക് യു.
2: ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം, കൗമാരക്കാരിലെ ഹൃദയാഘാതം, കാരണങ്ങൾ പ്രതിവിധികൾ എന്ന വിഷയമാണ് നാം ഇതുവരെ കേട്ടത്. നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ അജി വർഗീസ്, കൂടെ അബ്ദുൽ ജബ്ബാർ വിളത്തൂർ.
3: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കമ്പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.

0: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത. മലയാളികളുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ റേഡിയോ ആപ്പ് ഡൗൺലോഡ്. പ്രതിദിനം 10,000+ ശ്രോതാക്കൾ. 60,000+ സ്ഥിരം പ്രോഗ്രാമുകൾ. 50,000+ സ്ഥിരം അവതാരകർ. 100,000+ പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ, സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ഐടി ജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ. ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
2: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
3: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
4: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
5: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ.
4: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
6: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
7: سيد الاستغفار
6: اللهم انت ربي لا اله الا انت
4: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت
8: اللهوവേ നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവനല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.

0: ഇരുണ്ട മറ നീക്കി. അള്ളാഹു വീണ്ടും ഒരു പ്രഭാതം നമ്മിലേക്ക് തുറന്നിരിക്കുന്നു. കഴിഞ്ഞുപോയ ദിവസങ്ങളിലെ പിഴവുകളും വീഴ്ചകളും തിരുത്തി നിരാശപ്പെടാതെ മുന്നേറാം. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.
1: ഈ ശബ്ദലോകത്തെ നിശബ്ദമാക്കും ഒരു ശബ്ദം.
0: ഇന്നത്തെ മോർണിംഗ് ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ബഹുമാന്യനായ ഹസൻ അൻസാരി, കൂടെ അബ്ദുള്ള ചെറുപ്പുളശ്ശേരി. ഇന്ന് 2026 June 9 ചൊവ്വ 1447 ദുൽഹിജ്ജ 22 1201 ഇടവം 26.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു പ്രഭാതത്തിൽ കൂടി നമുക്ക് ഒരുമിച്ചിരിക്കാൻ അള്ളാഹു അവസരം നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് വർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രഭാതമാണ് നമുക്കുള്ളത്. ഇന്ന് സലഫി നമ്മൾ യാത്രയിൽ മഴയത്താണ് നമ്മൾ വന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ഒരു റഹ്മത്ത് കിട്ടുമ്പോഴുണ്ടാകുന്ന, അല്ലെ, ഞങ്ങൾ ബൈക്കാണ് ഉപയോഗിച്ചിരുന്നത്, നമ്മുടെ മേൽ പതിക്കുമ്പോണ്ടാകുന്ന ഒരു സന്തോഷം, പ്രിയപ്പെട്ടവരെ, അതെല്ലാവരും നമ്മുടെ മണ്ണും വെണ്ണുമൊക്കെ തണുത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്രമാത്രം റബ്ബിനോട് ശുക്ർ ചെയ്യണം എന്നുള്ളത് ഒരു ആലോചനക്ക് വേണ്ടി സമർപ്പിച്ചു എന്ന് മാത്രം.
1: ചില ജില്ലകളിലൊക്കെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ.
0: കോഴിക്കോട്ടുകാർക്ക് വിദ്യാഭ്യാസം, അല്ലെ,
1: കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും ഏകദേശം റെഡ് അലർട്ടാണ്. പക്ഷേ മറ്റു ജില്ലകളിലും അത്യാവശ്യം മഴ നന്നായി പെയ്യുന്നുമുണ്ട്.
0: ഇപ്പൊ
1: നമ്മൾ ഇപ്പൊ ഈ സാധാരണ മഴ പെയ്യുമ്പോൾ, കൂടുതൽ മഴ പെയ്യുമ്പോൾ കൂടുതൽ ആളുകളും നോക്കുന്ന ഒരു പേജ് ഉണ്ട്,
0: കളക്ടറുടെ പേജാണ്.
1: അല്ല, ഞാനത് ഇവർക്കുള്ള ടാസ്ക് ആയിട്ട് കൊടുക്കാൻ
0: ഉദ്ദേശിച്ചതായിരുന്നു.
1: പൊളിച്ചു,
0: ഒരു സൂചന പറയട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കൂട്ടത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്, ഇപ്പോൾ നമ്മളൊക്കെ ആ ഒരു മാനസികാവസ്ഥയിലാണുള്ളത്. കുട്ടികളെക്കാൾ കൂടുതൽ അധ്യാപകന്മാരാണ് നോക്കുന്നത് ഏതൊക്കെയാണ് ജില്ലകൾക്ക് അവധി എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അങ്ങനെ വർഷിക്കട്ടെ. കൂട്ടത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് നമ്മുടെ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത്, ഈ രോഗങ്ങൾ അത് പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ അത് ചൂടാക്കി വളരെ വൃത്തിയോടുകൂടി ശുചിത്വത്തോടുകൂടി കൊടുക്കാൻ ശ്രദ്ധിക്കണം. മക്കൾ മഴ നനഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ട്, അപ്പം അത് ആസ്വദിക്കട്ടെ അവർ. പക്ഷേ അതിനോട് ഉപരിയായിട്ട് നമുക്കതൊരു രോഗത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നാട്ടിൽ നമ്മളെ സാംക്രമികമായ രോഗങ്ങൾ പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ മധുരം ഖുർആനിൻ്റെ സമയത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. വേഗം നമ്മുടെ ശ്രോതാക്കളൊരല്പം വായിച്ച് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. റഹിയാനത്ത് പൂച്ചാക്കൽ, വി ടി ഷാജിദ വല്ലപ്പുഴ, ഫസീല മുണ്ടക്കൽ, ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകുളം, അമീർ ടി എടത്തനാട്ടുകര, ഷാഹിദ വെള്ളാങ്കല്ലൂർ, മൈമൂന കരുവാരക്കുണ്ട് ചുള്ളിയോട്, റംല എടത്തനാട്ടുകര, സാബിറ തിരുപ്പൂർ തമിഴ്നാട്, സെറീന വി പി വളാഞ്ചേരി, ആയിഷ അങ്ങാടിപ്പുറം, ഫാത്തിമ മുഹമ്മദ് കയ്പമംഗലം, അൻവർ എൻ ടി മുട്ടിൽ വയനാട്, ഷബീബ ചെർപ്പളശ്ശേരി, അസ്ന കടമ്പഴിപ്പുറം, സൈനബ കടമ്പഴിപ്പുറം, സഹൽ പി എടപ്പലം, നസീമ എച്ച് കൊടുവായൂർ, സബീന തത്തമംഗലം, മുനീർ ചെമ്മനാട്, ജുവൈന എൻ പറവൂർ, ഇമ്രാൻ എൻ വി കുമരനല്ലൂർ, അഷ്റഫ് വി പാലക്കാഴി, സീനത്ത് പാലക്കാട്, മിനിയ മറിയം വണ്ടൂർ, ഹൈറുനീസ ആലുവ, സൈനാബി പി എൻ കാലിക്കറ്റ്, സഫിയ കെ തിരൂരങ്ങാടി, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, സാജിദ ശംസു കാസർഗോഡ്, ഇംതിയാസ് തിരുവമ്പാടി, റഹ്മത്ത് ബി വി പൂക്കാട്ടിരി, ഹനീന സുൽഫി കൊട്ടാരക്കര കൊല്ലം, സഫിയ എടപ്പാൾ സീനത്ത് തിരൂരങ്ങാടി, മുഹമ്മദ് കയ്പമംഗലം അബ്ദു എടത്തനാട്ടുകര, അബ്ദുർ റഫീഖ് ആലുവ, സാജിദ കാലിക്കറ്റ്, മറിയം ഹസീന ബിൻത് അബ്ദുള്ള, സീനത്ത് സി ടി ചുള്ളിയോട്, റുക്കിയ പി ചമ്പക്കുത്ത്, സെറീന കൂരാട്, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് മോർണിംഗ് ലൈവ് ഷോയുടെ ഏറ്റവും ആദ്യത്തെ സ്ലോട്ടിലേക്ക് പ്രവേശിക്കാം. മധുരം ഖുർആനാണ് കാതോർക്കുന്നത്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
3: قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد
1: شيخ أبو بكر الشاطري حفظه الله സമകാലീന ലോകത്തെ ഏറ്റവും കൂടുതലായി കേൾക്കപ്പെടുന്ന ഖുർആൻ കാരികളിൽ ഒരാളാണ്. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിലെ ഖുർആൻ ഹഫ്ള് പൂർത്തിയാക്കി തുടർന്ന് ഉന്നത നിലവാരത്തിലുള്ള പഠനം നേടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി മസ്ജിദുകൾ ഇമാമായും ഖാരിയായും സേവനമനുഷ്ഠിക്കുന്നുണ്ട്. കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ഹഫ്ള് തജ്വീദ് പരിശീലന പരിപാടികൾ നയിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഖുർആൻ സമ്മേളനങ്ങളിലും പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അബൂബക്കർ ശാസ്ത്രി ഹഫ്ളയുടെ ഒരു പാരായണമാണ് ഇന്നത്തെ മധുരം ഖുറാനിൽ നമ്മൾ കാതോർത്തത്. വിശുദ്ധ ഖുറാനിൻ്റെ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ വചനങ്ങൾ, സൂറത്തുൽ ഇഖ്ലാസ് ഏവർക്കും സുപരിചിതമായ ഒരു സൂറത്താണ്. ഏറ്റവും ചെറിയ സൂറത്താണ് എങ്കിലും ഖുറാനിൻ്റെ മൂന്നിലൊന്ന് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ഒരു സൂറത്ത് കൂടിയാണ്. ഒട്ടേറെ പ്രാധാന്യങ്ങളും പ്രതിഫലങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു സൂറത്തു കൂടിയാണ്. വളരെ പ്രാധാന്യമുള്ള ഒരു സൂറത്ത് തന്നെയാണ് സൂറത്തുൽ ഇഖ്ലാസ്. തൗഹീദാണ് അതിനേറ്റവും കാതലായ വശം. ആ വചനങ്ങളുടെ സാരാംശം ഇപ്രകാരമാണ്: നബിയെ പറയുക, അത് കാര്യം അള്ളാഹു ഏകനാകുന്നു, അള്ളാഹു സർവാശ്രയനായ യജമാനനത്രേ. അവൻ സന്താനം ജനിപ്പിച്ചിട്ടില്ല, അവൻ സന്താനമായി ജനിച്ചുണ്ടായിട്ടുമില്ല, അവന് തുല്യനായിട്ട് യാതൊരുവനും ഇല്ലതാനും.
0: പ്രിയപ്പെട്ടവരെ, നമ്മളതിൻ്റെ ഒരു ഫലായിലുകൾ നേരത്തെ സലഫി പറഞ്ഞു. ഈ സൂറത്ത് ഒന്നിലധികം പേരുകളിൽ അറിയപ്പെടുന്നു. യാതൊരു കലർപ്പും കൂടാത്ത, തികച്ചും പരിശുദ്ധമായ, ഏകദൈവ വിശ്വാസ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന അധ്യായം എന്ന നിലക്ക് ഇതിന് ഇഖ്ലാസ് എന്നു പേരുണ്ട്. അതായത് പിന്നെ ഒരു ഒന്നും ഒരു കലർപ്പില്ലാത്ത, ഇപ്പോൾ ലബനുൻ ഖാലിസ് എന്ന് പറഞ്ഞാൽ കലർപ്പില്ലാത്ത പാലിനാ പറയാം. അപ്പോൾ ഈ സൂറത്തിൻ്റെ പേര് തന്നെ കലർപ്പില്ലാത്ത, തികച്ചും ഏകദൈവ വിശ്വാസ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന അധ്യായം എന്നുള്ള നിലക്ക് ഇഖ്ലാസ് എന്നതിന് പേരുണ്ട്.
1: തൗഹീദ് കലർപ്പില്ലാതെ, വെള്ളം ചേർക്കലില്ലാതെ, ഒഴിച്ചുകൂടലുകളില്ലാതെ കൃത്യമായി അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സൂറത്താണ്.
0: മാത്രമല്ല, ഇതിന് സൂറത്തുൽ അസാസ് എന്നുള്ളൊരു പേരുണ്ട്. അതായത് മതത്തിൻ്റെ അടിസ്ഥാനമായ മൗലിക തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്ത് എന്നുള്ള നിലക്ക് ഇതിന് സൂറത്തുൽ അസാസ് എന്ന് പേരുണ്ട്. അതേപോലെ തന്നെ സൂറ മഅരിഫ എന്നും സൂറ തൗഹീദ് എന്നും ഇതിന് പേരുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ ഒരു സൈന്യത്തിൻ്റെ തലവനായിട്ട് അയച്ചു. അദ്ദേഹം അവരുമായി നിസ്കരിക്കുമ്പോൾ ഈ അദ്ധ്യായം കുൽഹു അല്ലാഹു അഹദ് ഓതിക്കൊണ്ടായിരുന്നു അതിൽ ഖുർആൻ പാരായണം അവസാനിപ്പിച്ചിരുന്നത്. സൈന്യം മടങ്ങി വന്നപ്പോൾ അവർ ഈ വിവരം ആരറിയിച്ചു? മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇതായിരുന്നു: അത് പരമകാരുണ്യകൻ്റെ ഗുണവിശേഷണമാണ്, ഞാനത് പാരായണം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് അദ്ദേഹം മറുപടി കൊടുത്തത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത ഒരു മറുപടി പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മൾ മനസ്സിരുത്തണം. അദ്ദേഹത്തെ അള്ളാഹു സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുക എന്നാണ് പ്രവാചകൻ അതിന് മറുപടിയായിട്ട് പറഞ്ഞത്. മറ്റൊരു സംഭവം നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. കുബാ പള്ളിയിലെ ഒരു ഇമാമ് നിസ്കാരത്തിൽ ഓരോ സൂറത്ത് ഓതുമ്പോഴും അതിനു മുമ്പായി ഈ സൂറത്ത് ഓതാറുണ്ടായിരുന്നു. അങ്ങനെ ജനങ്ങളൊക്കെ വലിയ ആക്ഷേപം പറഞ്ഞു. അത് വിലവെക്കാതെ അദ്ദേഹം അതെന്ത് ചെയ്തു? വീണ്ടും തുടർന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യോഗ്യത കണക്കിലെടുത്ത് ജനങ്ങൾക്ക് അദ്ദേഹത്തെ കൈവിടാനും കഴിഞ്ഞില്ല, പള്ളിയിൽ നിന്ന് ഒഴിവാക്കാനും കഴിഞ്ഞില്ല. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നപ്പോൾ സഹാബികൾ ഈ വിവരം പറഞ്ഞു കൊടുത്തു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് ചോദിച്ചു, എല്ലാ റക്അത്തിലും ഈ സൂറത്ത് മുറുകെ പിടിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ഇമാമിൻ്റെ മറുപടി ഇതായിരുന്നു: ഞാനതിനെ ഇഷ്ടപ്പെടുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് റിപ്ലൈ കൊടുത്തു, മറുപടി കൊടുത്തത് എന്താണ്? ഹുബ്ബുക ഇയാഹ അദ്ഖലഖൽ ജന്ന, താങ്കൾക്ക് അതിനോടുള്ള ഇഷ്ടം താങ്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മറുപടി കൊടുത്തു.
1: ഒട്ടേറെ ശ്രേഷ്ഠതകളും ഫലായിലുകളും നിറഞ്ഞ ഒരു സൂറത്ത് തന്നെയാണ് ഈ സൂറത്ത്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചല്ലോ, നിങ്ങളിൽ ഒരാൾക്ക് ഒരു ദിവസം അയ്യഖറഅ സുലുസൽ ഖുർആൻ, ഖുർആനിൻ്റെ മൂന്നിലൊന്ന് ഓതാൻ കഴിയുമോ? നിങ്ങളതിന് ആശക്തരാണോ? സാധ്യമാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, അയ്യുന യുതീഖു ദാലിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, എല്ലാ ദിവസവും ഖുർആനിൻ്റെ മൂന്നിലൊന്ന് അഥവാ 10 ജുസുവോളം ഓതാൻ ഞങ്ങളെ കൊണ്ട് കഴിയുമോ നബിയെ എന്ന് അവരൊരു ആശങ്ക അറിയിച്ചു, തിരിച്ചു ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറത്തുൽ ഇഖ്ലാസ് അത് സുലുസൽ ഖുർആൻ, തഅദിലു സുലുസൽ ഖുർആൻ, അത് ഖുർആനിൻ്റെ മൂന്നിലൊന്നിന് തുല്യമാണെന്നാണ്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു തവണ ആത്മാർത്ഥമായി അത് പാരായണം ചെയ്യുന്നത് ഖുർആനിലെ 10 ജുസ് പാരായണം ചെയ്തതിന് തുല്യമാണെന്നാണ്.
0: മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ പുലരിവട്ടത്തിലേക്ക് ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അതിനിടയ്ക്കൊരു പീസ് ടൈം ഉണ്ട്. എന്തായിരുന്നാലും നമുക്ക് ഇതിൻ്റെ ഒരു ആകത്തുക പറയാം. 5 കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ സൂറത്തിൻ്റെ കണ്ടന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നെന്താണ്? അള്ളാഹു അഹദ്, അള്ളാഹു ഏകനാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുടെ കൂടുതലുള്ള പഠനത്തിന് വേണ്ടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമുക്ക് വിശദീകരിക്കാനുള്ള സമയപരിമിതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അള്ളാഹു ഈ സൂറയിൽ പറഞ്ഞിട്ടുള്ളത് 5 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, അള്ളാഹു ഏകനാണ്, അള്ളാഹു അഹദാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹു സമദാണ് എന്നാണ്. എന്താ സമദ് എന്ന് പറഞ്ഞാൽ, അള്ളാഹു സർവരാലും ആശ്രയിക്കപ്പെടുന്ന യജമാനനാണ് എന്നാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ള കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, ലം യലിദ്, അവൻ സന്താനം ജനിപ്പിച്ചിട്ടില്ല, അവൻ സന്താനം ജനിപ്പിച്ചിട്ടില്ല. നാലാമത്തെ കാര്യം, വലം യൂലദ്, അവൻ ജനിച്ചുണ്ടായിട്ടുമില്ല. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്ന, അവസാനത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒരുവനുമില്ല എന്നതാണ് അള്ളാഹു ഈ സൂറത്തിലൂടെ ഈ 5 കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഗുണങ്ങളായി പ്രസ്താവിച്ച ഈ 5 കാര്യങ്ങളും അവയിലടങ്ങിയിട്ടുള്ള തത്വസാരങ്ങളും, അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസ രംഗത്ത് കറകളഞ്ഞ് ജീവിക്കാൻ നമുക്ക് പ്രേരകമാവുന്ന ഘടകമായി തീരണം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ പഠനങ്ങൾ നടക്കണം. തഫ്സീറുകളെ നിങ്ങൾ ഇതിനു വേണ്ടി അവലംബിക്കണം. പ്രഭാഷണങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കണം.
1: കാരണം ഖുർആന്റെ 3-ൽ 1 തുല്യമാണ്.
0: തീർച്ചയായും
1: അത് പാരായണത്തിലാണെങ്കിലും ആശയത്തിലാണെങ്കിലും എന്താണെങ്കിലും, അപ്പൊ അത് അത്രയേറെ പഠിക്കാനുണ്ട്.
0: അതെ,
1: വിശദീകരണങ്ങള് എത്ര നമ്മൾ നടത്തിയാലും അത് കുറഞ്ഞു പോവില്ല.
0: മാത്രമല്ല, നേരത്തെ സലഫി പറഞ്ഞതുപോലെ 3-ൽ 1 എന്ന് പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഒരു ആശയം നമ്മൾ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ ഇപ്പം നേരത്തെ നമ്മൾ വിശദീകരിക്കപ്പെട്ട എല്ലാ ഫലായിലുകളും നമുക്ക് സ്വായത്തമാക്കാൻ കഴിയണമെങ്കിൽ, നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ, അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭ്യമാകണമെങ്കിൽ, ഖാലിസായിട്ട്, അതായത് കലർപ്പില്ലാതെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ഇതിനെ ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രമാണ് ഈ ഒരു വൈകിയ വേളയിൽ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.
1: പീസ് ടൈമിൻ്റെ സമയത്തിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. പീസ് ടൈം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയുള്ള സമയമാണ്. അവരുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, പ്രതികരണങ്ങൾ നമ്മളത് സെലക്ട് ചെയ്ത് വായിക്കാൻ വേണ്ടി ഒരു സ്ലോട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ആ സ്ലോട്ടാണ് പീസ് ടൈം. ഇന്നത്തെ പീസ് ടൈമിൽ നമ്മുടെ ഒരു സഹോദരൻ്റെ, ഒരു ശ്രോതാവിൻ്റെ പ്രതികരണമാണ് നമ്മൾ വായിക്കുന്നത്. അതിപ്രകാരമാണ്: ജീവിതമാറ്റങ്ങളും അനുഭവങ്ങളും. പീസ് റേഡിയോ കേൾക്കാൻ തുടങ്ങിയ ശേഷം എൻ്റെ ചിന്താഗതികൾ ഒരുപാട് മാറി. പരലോക ചിന്ത ഉണർത്താൻ പീസ് റേഡിയോക്ക് സാധിക്കുന്നുണ്ട്. ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യം തരുന്നു. ഈ റേഡിയോ എൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവാണ്. തെറ്റുകളിൽ നിന്ന് അകന്ന് നല്ല വഴിയിലൂടെ നടക്കാൻ പീസ് റേഡിയോ പ്രേരിപ്പിക്കുന്നു എന്ന ഒരു സുന്ദരമായ പ്രതികരണമാണ് ഇന്നത്തെ പീസ് ടൈമിൽ നമ്മൾ വായിച്ചത്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സമയമാണ് എത്തി നിൽക്കുന്നത്. ബഹുമാന്യനായ ഹാരിസ് മൗലവിയുടെ പുലരിവട്ടത്തിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ധാരാളക്കണക്കിന് കമന്റുകൾ വന്നിട്ടുണ്ട്.
2: പുലരികളിൽ പുതു പ്രതീക്ഷകളുമായി പീസ് റേഡിയോ.
1: പരാജയപ്പെടുന്ന ബന്ധങ്ങൾ എന്ന ഒരു വിഷയത്തെ അധികരിച്ച് നമ്മോടൊപ്പം ചേരുന്നു ഹാരിസ് ബിൻ സലീം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അമ്മാ ബഅദ്. സുഹൃത്തുക്കളെ, 2 വിഭാഗങ്ങളുടെയും മാനസികാവസ്ഥ നമ്മൾ പരിഗണിക്കണം. എന്നാൽ ആരുടെയെങ്കിലും ഒരാളുടെ ജീവിതം നശിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്താൻ പാടില്ല. ഇങ്ങനെ തുടങ്ങാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, വിവാഹിതരായ ആളുകളുടെ പൊതുവായൊരു പ്രതിസന്ധിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത്, വിവാഹം കഴിക്കുന്ന പുരുഷന്മാർ, അവർ ചിലപ്പോൾ അവർ വീട്ടിലെ ഒന്നാമത്തെ ഏറ്റവും മൂത്ത മകനായിരിക്കും, അതായത് വീട്ടിലെ ആദ്യത്തെ വിവാഹമായിരിക്കും, അതല്ലെങ്കിൽ ഏക മകനായിരിക്കും. അങ്ങനെ വരുമ്പോൾ മാതാപിതാക്കൾ വല്ലാതെ ആ ഒരു ആൺകുട്ടിയിൽ കേന്ദ്രീകരിക്കും. അതിനൊരു കാരണം ഏക മകനാകുമ്പോൾ കാലാകാലം അവനും മരുമകളുമാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക. കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഞങ്ങളെ നോക്കാൻ ഒരാളായി എന്ന പ്രതീക്ഷയും സമാധാനവുമാണ് അവർക്ക് ഉണ്ടാവുക. അപ്പൊ പൊതുവെ എന്താ വെച്ചാൽ അത്തരം ആളുകൾ വിവാഹം കഴിക്കുമ്പോൾ ഒരു വലിയ സന്തോഷമാണ് വിവാഹം, മകൻ വിവാഹം കഴിക്കും. പക്ഷെ അതോടൊപ്പം വലിയൊരു ആശങ്ക കൂടെ വിവാഹാനന്തരം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതായത് ഇവന് ഇവൻ്റെ ഭാര്യയുമായുള്ള ബന്ധവും സ്നേഹവും ഒക്കെ ആയി വരുമ്പോൾ അവന് ജീവിക്കാൻ ഞങ്ങളൊരു തടസ്സമായി മാറുമോ, അവളോടുള്ള സ്നേഹം ക്രമേണ ഞങ്ങളോട് അകലുമോ, അവൾ അവനെ സ്വാധീനിക്കുമോ, അവന് ഭാര്യ വീട്ടുകാരിലേക്ക് കൂടുതൽ അവൻ ആശ്രയിക്കുമോ, അവള് മാതാപിതാക്കളിൽ നിന്ന് അവനെ അകറ്റാൻ ശ്രമിക്കുമോ, ഇങ്ങനെ ഒരു വലിയൊരു ആശങ്ക മാതാപിതാക്കൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇത് അവരുടെ മനസ്സാണ്. എന്നാൽ അതേ സമയത്തു തന്നെ ഈ ഒരു മക്കളുടെ ആൺകുട്ടികളുടെ മനസ്സിലുമുള്ളൊരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, വിവാഹത്തോടുകൂടെ ഞാൻ എൻ്റെ വൈഫിനോട് ഭാര്യയോടൊന്ന് അടുത്ത് പെരുമാറിയാൽ, ഒന്ന് ഒറ്റയ്ക്ക് പോയാൽ, കൂടുതൽ സമയം അവളോട് ചെലവഴിച്ചാൽ, ഞങ്ങൾ വലിയ സ്നേഹപ്രകടനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അതൊക്കെ ഉമ്മാക്കുപ്പാക്കൊരു വിഷമാവൂ, അങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് ഭാര്യയോടൊരകലം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾ. അപ്പോൾ രണ്ടുപേരുടെയും മാനസികാവസ്ഥ മനസ്സിലാക്കണം. ഒന്ന്, മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെടുമോ എന്ന നിലക്കുള്ള ചില ബേജാറുകൾ. മാതാപിതാക്കൾക്ക് എൻ്റെ വൈഫുമായുള്ള ജീവിതം ഇഷ്ടമാകുന്നില്ലേ ഞാൻ അടുത്ത് പെരുമാറുമ്പോൾ എന്ന ആശങ്ക മക്കളിലും. ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണ് ഈ മാതാപിതാക്കളെ നോക്കുക, സംരക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പം ഇന്ന് അധികവും എന്താ വെച്ചാൽ വിവാഹിതരാകുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയൊക്കെ മാതാപിതാക്കൾ യുവാക്കളാണിപ്പോൾ, വലിയൊരു വാർദ്ധക്യമുള്ള ആളുകൾ. ഇപ്പോൾ അവരൊക്കെ നല്ല ഒരു നല്ല പിന്നെ ദാമ്പത്യ രംഗത്ത് വളരെ നല്ല ശാരീരികവും മാനസികവുമായ സജീവമായ ജീവിതം നയിക്കുന്ന ആളുകളാണ് അവരൊക്കെ. ഇന്നത്തെ അമ്മോഷന്മാരും അമ്മായിമാരൊക്കെ അങ്ങനത്തെ ആളുകളാണ്. എന്തിനാണ് അവരുടെയൊക്കെ ജീവിതം ഇങ്ങനെ നോക്കി അവരെ പിന്നാലെ ഇങ്ങനെ മക്കൾ നടക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ എന്തിനാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്? നമ്മൾ നമുക്ക് ഒരു സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കാം. ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ അവർക്ക് പരസ്പരം എന്തൊക്കെ ചെയ്യാനും എന്തൊക്കെ ജീവിക്കാനുമുണ്ട്. മക്കളൊക്കെ ഒന്ന് മുതിർന്ന് അവരെ കാര്യങ്ങൾ നോക്കാനും അവരുടെ ജീവിത കാര്യത്തിലായി കഴിഞ്ഞാൽ നമ്മളൊന്നും കൂടെ മാനസികമായി അടുത്തൊന്ന് ഫ്രീ ആയി കൂടുതൽ നല്ലൊരു ബന്ധത്തോടുകൂടെ ജീവിക്കാനുള്ള ഒരു സ്വസ്ഥതയും അവസരവുമായിട്ടല്ലേ അതിനെ കാണേണ്ടത്? അങ്ങനെ കാണുമ്പോൾ അവൻ കല്യാണം കഴിച്ചു, അവർ അവളുടെ വീട്ടിലോ അവൻ്റെ വീട്ടിലോ അവൻ്റെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ ഗൾഫിലോ നാട്ടിലോ എവിടെയാണെങ്കിലും ജീവിക്കട്ടെ, അവൻ അവളെ സ്നേഹിച്ചും അവൾ അവനെ സ്നേഹിച്ചും മുന്നോട്ട് പോകത്തേന്ന് ആ സ്നേഹത്തിന് പിന്തുണ കൊടുത്ത് സ്വാതന്ത്ര്യം കൊടുത്ത് കൂടെ നിൽക്കുമ്പോഴാണ് നമ്മളോട് സ്നേഹവും മതിപ്പും അവർക്കുണ്ടാവുന്നത്. എന്നാൽ നേരെ തിരിച്ചാകുമ്പോഴും അത് വളരെ വലിയ സംഘർഷങ്ങളിലേക്ക് ഇടവരുത്തും. ഇത്തരം സമീപനങ്ങളെ കൊണ്ടുള്ള വലിയ ദുരന്തങ്ങൾ നമ്മളൊന്ന് ആലോചിക്കണം. ഇപ്പോൾ ഒരു വീട്ടിലൊരു പെൺകുട്ടി കടന്നു വന്നാൽ ആ പെൺകുട്ടിക്ക് അവിടെ

0: പെരുമാറ്റങ്ങൾ വേണം. അത് ഉമ്മയുടെ ഭാഗത്തുനിന്നും അതേപോലെ തന്നെ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ പലപ്പോഴും എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരം ആളുകൾ എന്താ വെച്ചാൽ പുരുഷന്മാർ രാത്രിയൊക്കെ വീട്ടിലെത്തിയാലും ലീവിനൊക്കെ വീട്ടിലെത്തിയാലും ഒക്കെ കൂടുതൽ സമയം മാതാപിതാക്കളോടൊപ്പം ചിലവഴിക്കും. കാരണം അവളോടൊപ്പം ചിലവഴിച്ചാൽ ആകെ ഒരു ദിവസം വന്നിട്ട് അവളെ കൂടെ നിൽക്കുകയാണോ, ആകെ ഒരാഴ്ചക്ക് വന്നിട്ട് നീ അവളെ മാത്രം ഇങ്ങനെ നോക്കി നിൽക്കുകയാണോ എന്ന് തോന്നുമോ വാപ്പക്കും ഉമ്മക്കും എന്ന് വിചാരിച്ചിട്ടാണ്. സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ ഭാര്യയോടുള്ള കടമകളെ നിർവഹിക്കാൻ അത് വളരെ അവളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവായിട്ട് ഇയാൾ മാത്രമേ ഉള്ളൂ, അതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അത് നിർവഹിക്കാൻ ഇത്തരം വിചാരങ്ങൾ തടസ്സമാകുമ്പോൾ ഒരു പെൺകുട്ടിക്കും അത്തരം ആളുകളുടെ കൂടെ നിന്നു പോകാൻ തന്നെ കഴിയാത്ത അവസ്ഥ വരും. ജീവിതം വെറുതെ ഹോമിക്കപ്പെടുന്ന പോലെ തോന്നും, ജീവിതം വെറുതെ നഷ്ടപ്പെട്ടു പോകുന്ന പോലെ തോന്നും. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള ബന്ധവും സ്നേഹവും ആവശ്യമാണ്. പക്ഷേ ഭാര്യയുമായുള്ള ആ ഒരു ബന്ധത്തിനും പെരുമാറ്റത്തിനും ഒന്നും വീടോ മാതാപിതാക്കളോ ഒരു തടസ്സമാവാതിരിക്കാൻ വളരെ കാര്യഗൗരവത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇവിടെ പിന്നെ ഒരു പുരുഷൻ്റെ മാതാപിതാക്കൾ ആലോചിക്കേണ്ടത് അവള് വീട്ടിൽ നിന്ന് പോവാൻ, ഭർത്തൃ വീട്ടിൽ നിന്ന് പോവാൻ അവൻ്റെ കാര്യമായ സഹകരണവും സ്നേഹവും പരിഗണനയും വേണം എന്ന ഒരു തിരിച്ചറിവ് യഥാർത്ഥത്തിൽ അവൻ്റെ മാതാപിതാക്കൾക്ക് വേണം. മാത്രമല്ല അവൾക്ക് അവിടെ ഒരു മാനസിക വിഷമമോ ബുദ്ധിമുട്ടോ വന്ന് അവൾക്ക് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ അത് വലിയൊരു ദുരന്തമായിരിക്കുമെന്ന തിരിച്ചറിവും അത്തരം മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ വാപ്പയും ഉമ്മയും ഇത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ലെങ്കിലും പിന്നെ വിവാഹിതരായിട്ടുള്ള പുരുഷന്മാർ അത് സാധിക്കും. നമുക്ക് വാപ്പനെയും ഉമ്മനെയും അസംതൃപ്തിപ്പെടുത്താതെ തന്നെ നമുക്ക് ഭാര്യയെ സന്തോഷിപ്പിച്ച് മുന്നോട്ട് പോകാനും അവളെ പരിഗണിച്ച് മുന്നോട്ട് പോകാനും സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിഷയത്തിൻ്റെ പേരിൽ ഡൈവേഴ്സ് ആകുന്ന, തൊലാക്കാകുന്ന ഇഷ്ടംപോലെ ബന്ധങ്ങളുണ്ട്. അതായത് മാതാപിതാക്കളെ ഭയപ്പെട്ടിട്ട് ഭാര്യയ്ക്ക് വേണ്ട രൂപത്തിൽ പരിഗണന കൊടുക്കാതെ മുന്നോട്ട് പോകുന്ന ആളുകൾ, മക്കൾ ഭാര്യമാരോട് അടുക്കുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ച് നിയന്ത്രണങ്ങൾ വെക്കുന്ന മാതാപിതാക്കൾ, ഇത് ഇന്നൊരു സർവ്വസാധാരണ സംഭവവും ഇതിൻ്റെ പേരിലുള്ള തലാക്കുകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഓരോരുത്തരും സുഖമായി ജീവിച്ചു പോകട്ടെ, അതിൽ നമ്മൾ എന്തിനിടപെടണം എന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് വേണം. അത്തരം ബന്ധങ്ങളെയും സ്നേഹങ്ങളെയും പെരുമാറ്റങ്ങളെയും പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ്.
1: അമീൻ. മാഷാ അല്ലാഹ്. വളരെ മനോഹരമായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുലരിവട്ടം തന്നെയാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്. ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീമാണ് പരാജയപ്പെടുന്ന ബന്ധങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മോട് സംവദിച്ചത്.
2: നമ്മുടെ ശ്രോതാക്കളിലേക്ക് ഒരു അല്പസമയം പോയി തിരിച്ചു വരാം. അഹമ്മദ് വയനാട്ടിൽ നിന്ന്. മാഷാ അല്ലാഹ്, ഈ ഒരു ഉപദേശം കല്യാണം കഴിഞ്ഞ സമയത്ത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചുപോയി. നല്ല ഉപദേശം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ജമീല വി കെ പൂനൂർ, ഹാരിസ് മൗലവി ഓരോ ദിവസവും തരുന്ന ഉപദേശം മനസ്സിലാക്കിയാൽ തന്നെ കുടുംബത്തിൽ വളരെ സമാധാനം കിട്ടും, കുടുംബജീവിതവുമായി മുന്നോട്ട് പോകാം, അൽഹംദുലില്ലാഹ് എന്നൊരു കമൻ്റാണ് നടത്തിയിട്ടുള്ളത്. ഷുഹൈബായും വളപട്ടണത്തു നിന്ന്. മാഷാല്ലാ, വളരെ നല്ല ഒരു സന്ദേശമാണ് ബഹുമാന്യനായ ഹാരിസ് മൗലവി പുലരിവട്ടത്തിലൂടെ നമുക്ക് അറിയിച്ചു തന്നത്. ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുന്ന കാര്യം തന്നെയാണ് മൗലവി പറഞ്ഞത്. മൗലവിക്കും പി ആർ ഫാമിലിക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്നൊരു കമൻ്റാണ് അവർ നടത്തിയിട്ടുള്ളത്. സക്കീന ഉദരംപൊയിൽ നിന്ന്, അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹ്, ഇത്ര മനോഹരമായ ഉപദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നെജ്മ തൃശൂർ, നഫീസ പി എ താമരശ്ശേരി, ജമാൽ വി കെ ചെറുകോട്, മൈമൂന തെക്കേപ്പൊയിൽ, സൗജ കുളക്കാട്, നാദിറ ഇടിമുഴിക്കൽ, ആയിഷ പി പത്തപ്പിരിയം, റാബിയ മീത്തൽ മങ്ങാട് കാസർഗോഡ്, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, റുബീന താനൂർ, അമൽ ഹമീദ് നോർത്ത് പറവൂർ, സുലേഹ ഹമീദ് നോർത്ത് പറവൂർ, ഖദീജ തൊടുപുഴ, ജമീല വി കെ പുനൂർ, ജാസ്മിൻ സലീം തൊടുപുഴ, ഉമ്മു സൽമ പടിഞ്ഞാറ്റുമുറി, കുട്ടി അഹമ്മദ് പേരശന്നൂർ, ബേബി ഷാക്കിറ ഓമാനൂർ, അബ്ദുൽ കരീം തൂമിനാട്, ഷെഫീഖ് പടിക്കപ്പാടം. അസ്സലാമു അലൈക്കും. നമ്മൾ പീസ് റേഡിയോയുടെ കേവലം കേൾവിക്കാർ മാത്രമല്ല, അതിൻ്റെ പ്രചാരകർ കൂടിയാണ്. നമ്മുടെ ബന്ധങ്ങളിൽ, സുഹൃത്ത് വലയങ്ങളിലും നമ്മൾ റേഡിയോ പരിചയപ്പെടുത്തുകയും പ്രചരിപ്പിക്കുകയും വേണമെന്നാണ് ഷെഫീഖ് പടിക്കപ്പാടം പറഞ്ഞിട്ടുള്ളത്. സെലീന കരിവാരക്കുണ്ട്, റെയ്ഹാൻ കൂട്ടിൽ, നാസിഹ മാട്ടൂൽ, റഷീദ എൻ കെ കാഞ്ഞിരോട്, ഫാത്തിമ സാലിഹ ചാത്തമുണ്ട, ആയിഷ കരുമ്പിൽ, ഷുഹൈബ എം വളപട്ടണം, അബ്ദുള്ള കുർശാങ്കുളം, ഉമ്മു ഫർഹീൻ കരിപ്പോൾ, റസിയ മാളിയക്കൽ അരീക്കോട്, കെ വി കബീർ പാലക്കാഴി, ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, ഫരീദ അബ്ദുൽ ഖാദർ, ഹഫ്സ വെള്ളില.

0: ലെയ്ല സി വി ആനക്കര, സുമയ്യ കുഞ്ഞിമംഗലം, റുഖിയ വി കാക്കയങ്ങാട്, മുനീർ ചമനാട്, റസിയ ചെങ്ങാണി, ഹാജറ കടമ്പഴിപ്പുറം, ഫാത്തിമ നസീർ ഈസ്റ്റ് കൂടൂർ, മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ, റംല എടത്തനാട്ടുകര, ഉമൈറ തൃശൂർ വള്ളറക്കാട്, മനാഫ് കെ വി പാലക്കാഴി, ഷഹ്ല റിയാദ് കുഞ്ഞിമംഗലം, ബുഷറ കെ മുറയൂർ, അബ്ദുൽ ഖാദർ പി കക്കോവ്, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്.
1: വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൻസാരി, ഇപ്പോൾ നമ്മുടെ 6 മണി കഴിഞ്ഞ് 26 മിനിറ്റ്, ലൈവ് ക്വിസിന്റെ സമയമാണ്. ഒരുപാട് ആളുകൾ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയമാണ്. ധാരാളം ആളുകൾ പ്രതികരണ പേജിൽ വരികയോ അതുപോലെ തന്നെ ഒരു അറിവ് ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു സ്ലോട്ടാണ് ലൈവ് ക്വിസിന്റെ സ്ലോട്ട്. ആ സ്ലോട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇവിടെ പുതിയ ശ്രോതാക്കളെ കൂടി കണക്കിലെടുത്ത് അതിന്റെ നിയമാവലികൾ ഒരു ആവർത്തി പറയുകയാണ്. 3 തവണയാണ് നമ്മൾ ചോദ്യം ഉന്നയിക്കുക. 3-ാമത്തെ തവണ ചോദ്യം ഉന്നയിച്ചതിന് ശേഷം 25 സെക്കൻഡ് ബിപ് സൗണ്ട് കേൾക്കും. ആ സൗണ്ട് അവസാനിക്കുന്നതിന് മുമ്പാണ് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കേണ്ടത്. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഇപ്രകാരമാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലോ മറ്റു ഡിവൈസുകളിലോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പീസ് റേഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ലഭിക്കുന്ന മെയിൻ വിൻഡോയിൽ ഏറ്റവും താഴെയുള്ള 3-ാമത്തെ ഓപ്ഷൻ ഫീഡ്ബാക്ക് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ ലഭിക്കുന്ന പ്രതികരണ പേജിൽ ആണ് പ്രധാനമായും 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 1, ഏറ്റവും മുകളിലായി പേരും കൂടെ സ്ഥലവും ഉൾപ്പെടുത്തുക. തൊട്ട് താഴെ പ്രോഗ്രാം എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന വിവിധ പ്രോഗ്രാമുകൾ ലിസ്റ്റ് ചെയ്തു വരും. അതിൽ നിന്ന് ലൈവ് ക്വിസ് എന്നത് മാത്രം സെലക്ട് ചെയ്യുക. തൊട്ടു താഴെ കമൻറ്റ് ബോക്സിലാണ് നമ്മുടെ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. ആ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടതിൻ്റെ അതിൻ്റെ കോഡ് ലെറ്ററുകളാണ് A, B, C ഓർ D എന്ന ഉത്തരത്തിൻ്റെ കോഡ് ലെറ്ററുകൾ മാത്രം ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് അമർത്തുമ്പോഴാണ് നിങ്ങൾ ഈ ഒരു ക്വിസിൽ പങ്കെടുക്കുന്നത്. ശരി, ചോദ്യം എന്താണ്?
0: ഇന്നത്തെ ചോദ്യം ഇതാണ്. ഖുർആനിലെ അൽ ഹിജ്റാത്ത് എന്ന സൂറത്തിൻ്റെ അർത്ഥം എന്താണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഓപ്ഷൻ എ വീടുകൾ, ഓപ്ഷൻ ബി പാതകൾ, ഓപ്ഷൻ സി മുറികൾ, ഓപ്ഷൻ ഡി കുന്നുകൾ.
1: ചോദ്യം 2-ാമത് ആവർത്തിക്കുന്നു. ഖുർആനിലെ അൽ ഹിജ്റാത്ത് എന്ന സൂറത്തിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ വീടുകൾ, ബി പാതകൾ, സി മുറികൾ, ഡി കുന്നുകൾ.
0: അവസാനത്തേതും 3-ാമത്തേതുമായിട്ടുള്ള ആവർത്തനം ആവർത്തിക്കുന്നു. ഖുർആനിലെ അൽ ഹിജ്റാത്ത് എന്ന സൂറത്തിൻ്റെ അർത്ഥം എന്ത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ വീടുകൾ, ഓപ്ഷൻ ബി പാതകൾ, ഓപ്ഷൻ സി മുറികൾ, ഓപ്ഷൻ ഡി കുന്നുകൾ.
1: നമ്മുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിട്ടുണ്ട്. 25 സെക്കൻഡാണ് കൗണ്ട് ഡൗൺ ഉള്ളത്. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ആ ഒരു പ്രതികരണ പേജിൽ നേരത്തെ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പ്രോഗ്രാമൊക്കെ സെലക്ട് ചെയ്ത് തന്നെ ഉത്തരം അയക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഏകദേശം എളുപ്പമുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഏതായിരുന്നാലും സമയം അവസാനിച്ചിരിക്കുന്നു.
0: നമ്മുടെ ശ്രോതാക്കളിലേക്കൊന്ന് പോയി തിരിച്ചു വരാം.
1: തീർച്ചയായും.
0: അബ്ദുള്ള കുരിശാങ്കുളം, അസ്സലാമു അലൈക്കും. മേട്ടുപാളയം ശ്രോതാവിനെ മിസ് ചെയ്യുന്നുണ്ട്, അന്വേഷിച്ചോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ മെസ്സേജ് വായിക്കുമ്പോൾ തന്നെ അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ പ്രതികരിക്കട്ടെ. അൻവർ NT മുട്ടിൽ, വയനാട്. ഈ കാലത്ത് വിവാഹം എന്നത് സന്തോഷം എന്നതിനേക്കാൾ ഉപരി ദുഃഖത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ന്യൂജൻ ചിന്തകൾ. ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് കയറി വരുന്ന പെണ്ണിനെ സ്വന്തം മോളെപ്പോലെയും വരുന്ന വീട്ടിലെ ആളുകളെ സ്വന്തം വീട്ടുകാരായി കാണാനും കഴിയാത്തതാണ് കാരണം എന്നൊരു മെസ്സേജാണ് പുലരിവട്ടവുമായി അദ്ദേഹം കമൻറ്റ് നടത്തിയിട്ടുള്ളത്. സഫിയ എടപ്പാൾ ഈസി ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ സത്താർ TP പരിയാരത്തുനിന്ന്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, സലാം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നാഫിയ പൊന്നാനി സലാം പറഞ്ഞിട്ടുണ്ട്. ഫെബ അജ്മൽ ഈരാറ്റുപേട്ട, ക്വിസ് ഉത്തരവും വിജയികളും റിവൈൻഡിൽ കാണുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഉത്തരം പറഞ്ഞിട്ടില്ല, വിജയികളെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല, ഇന്നലത്തതെയാണോ ഉദ്ദേശിച്ചത് എന്നും അറിയില്ല. സീനത്ത് തിരൂരങ്ങാടി ഓപ്ഷൻ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, നമുക്കാണ് വന്നിട്ടുള്ളത്. സുബൈദ ഇസ്മായിൽ മടിക്കേരിയിൽ നിന്ന്, മുന്നേ വന്ന ക്വസ്റ്റ്യൻ ആയാലും കേൾക്കാത്തവർക്കൊരു പുതിയ അറിവാണ്. അപ്പോൾ അത് മുന്നേ വന്നു എന്നുള്ളതാണ് സുബൈദ ഇസ്മായിൽ മടിക്കേരി സൂചിപ്പിക്കുന്നത്. നാദിറ ഇടിമുഴിക്കൽ, ക്വിസ് വളരെ ഈസി, പക്ഷേ സിസ്റ്റം എന്ന് പറയേണ്ട ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബഷേരി അബു, തലശ്ശേരി ജസീന തിരുവമ്പാടി, പിന്നെ നാദിറ ഇടിമുഴിക്കൽ പുലരിവട്ടവുമായി ബന്ധപ്പെട്ടൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. നൗഫൽ എസ് ചുങ്കം പാലക്കാട്, സീനത്ത് CT എരഞ്ഞിമങ്ങാട്, ജമീല നെമ്മിനി സൗദാ മുട്ടം, ആയിഷ തോട്ടശ്ശേരിയറ, അസ്മാബി കെ പാലക്കാഴി, സുലേഹ തിരുവാലി, ഉമൈബ കല്ലടിക്കോട്, അഷീറ ബാനു ഒളവണ്ണ കോഴിക്കോട്, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. വാലേക്കും അസ്സലാം വറഹ്മത്തുള്ള. ഫെബ അജ്മൽ ഇരാറ്റുപേട്ട ഇന്നലത്തെ ക്വിസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാ നമ്മുടെ ടെക്നിക്കൽ ടീം അത് ശ്രദ്ധിക്കുന്നുണ്ട്, അതിന് റിപ്ലൈ വരും എന്ന് തന്നെ വിചാരിക്കാം. അതേപോലെ തന്നെ ധാരാളക്കണക്കിന് ശ്രോതാക്കൾ നമ്മളിലേക്ക് പിന്നെ സലാം പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് മുഹമ്മദ് അസ്ലം കോർഫുഖാൻ ഷാർജയിൽ നിന്നും, ആബിദ മംഗലം, ജാസ്മിൻ ഐക്യ പുള്ളിപ്പാടം, ഒരുപാട് ആളുകൾ നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. നെജുമ തൃശൂർ, അഹമ്മദ് വയനാട്, ജമീല വി കെ പൂനൂർ, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കുറേ ആളുകൾ നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം.
1: നമ്മൾ അടുത്തൊരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. വൺ മിനിറ്റ് ടോക്കാണ് നമ്മൾ ഇനി കേൾക്കുന്നത്. സഫീർ ലഹകമയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഈ കുഞ്ഞിനാര് നീതി നൽകുമെന്ന വിഷയത്തിലാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ, ശരീരത്തിൽ 91 മുറിവുകളോടുകൂടി ഒരു പിതാവ് എന്ന് പറയുന്നവൻ കൊന്ന് കൊല വിളിച്ച വാർത്ത നമ്മൾ കേൾക്കുന്നു. ആ വ്യക്തിയെ നശിപ്പിക്കപ്പെടണം, അവൻ കൊല ചെയ്യപ്പെടണമെന്ന് ആളുകൾ ഒരേപോലെ ആഗ്രഹിക്കുന്നു. എന്നാൽ യഥാർത്ഥമായ നീതി നമ്മുടെ നാടുകളിൽ നടപ്പിലാക്കപ്പെടുന്നുണ്ടോ? ഈ കുട്ടിക്ക്, കൊല ചെയ്യപ്പെട്ട കുട്ടിക്ക് ആരാണ് നീതി കൊടുക്കുക? അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നത്, വഈദൽ മൗഊദത്തു സുഇലത് ബിഅയ്യിദംബിൻ ഖുതിലത്, ജീവനോടുകൂടി കുഴിച്ചു മൂടപ്പെട്ട കൊല ചെയ്യപ്പെട്ട ഓരോ കുട്ടിയും താനെന്തിനെ കൊല ചെയ്യപ്പെട്ടുവെന്ന് പരലോകത്ത് ചോദ്യം ചെയ്യുമെന്നാണ്. ആ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവനെ കൊന്ന വ്യക്തികൾക്ക് അള്ളാഹു കൃത്യമായ രൂപത്തിൽ ശിക്ഷ നടക്കുമെന്നാണ്. ആ നീതി പരലോകത്ത് കിട്ടും. പരിശുദ്ധമായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ നീതിബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പരലോകത്തെ വിശ്വസിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സഫീർ ലഹകമയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നത്. വൺ മിനിറ്റ് ടോക്ക് എന്ന ഒരു പ്രോഗ്രാമിലാണ് അദ്ദേഹം പങ്കെടുത്തത്.

0: ദുരുൾചന്ദം മുന്തിര സുന്ദര ചന്ദ്ര ശോഭി സൂര പൊരുൾ കസുറ അഹമ്മദ് പുണർന്ന് സുഗന്ധ വല്ലി മീഗൈന്ദ് പൂഗൈന്ദ് കന്നി.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ശ്രോതാക്കളിലേക്ക് കുറേ ആളുകൾ നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് അവരിലേക്ക് പോയി തിരിച്ചു വരാം. ജാസ്മിൻ കബീർ പൂച്ചാക്കൽ, ജമീല നെമ്മിനി, റംല പി സി ചിങ്ങപുരം, അബൂബക്കർ പെരുമ്പട്ട, ഖദീജ സാലിഹ് പട്ടാമ്പി, സെറീന കെ പി പെരിന്തൽമണ്ണ, സജീന എം കെ കാഞ്ഞിരമറ്റം, ഷാദിയ ഒറ്റപ്പാലം, നസീമ ചക്കുംകടവ്, സെൽമത്ത് ഏലൂർ, ആദം സൽമാൻ, സക്കീന ഉദരംപൊയിൽ, റൈഹാന ബാനു തോട്ടശ്ശേരിയറ, ആരിഫ കുന്നപ്പള്ളി, മൈമൂന ചീക്കിലോട്, ആയിഷ പി പത്തപ്പിരിയം, ഹൈറുനീസ അഷ്റഫ് പടിഞ്ഞാറത്തറ, ഹസീന നൂറുദ്ദീൻ ദമാം, സക്കീന ഉദരംപൊയിൽ, സെലീന തോട്ടശ്ശേരിയറ, റുഷ്ദ കാളികാവ്, ജമീല വി കെ പൂനൂർ, സമീറ കൊയിലാണ്ടി, റുക്കിയ പി ചമ്പക്കുത്ത്.
2: ജമീല വി കെ പൂനൂറിൻ്റെ ഒരു പ്രതികരണം മറ്റൊന്നായി വന്നിട്ടുണ്ട്. ഇപ്രകാരമാണ്, കുടുംബത്തിലേക്ക് കയറി വരുന്ന മരുമകളെ, വീട്ടിലുള്ള പെൺമക്കളെ പോലെ കണ്ടാൽ ഒരു പ്രശ്നവും വീട്ടിലുണ്ടാവില്ല, സന്തോഷമായി ജീവിക്കാം എന്നതിൽ ഒരു സംശയവുമില്ല.
1: മാഷാല്ലാഹ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു ചെറിയ ഒരു ചരിത്ര ഭാഗം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറകൾ, ആ കാലഘട്ടത്തിലെ ചരിത്രങ്ങൾ, അത് എന്നും നമുക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആവേശം നൽകുന്ന പാഠങ്ങളാണ് അതിലുണ്ടാവുക. എല്ലാ കാലഘട്ടത്തിലും ഈമാനികമായൊരു ആവേശം നമുക്കത് വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും പറയുമ്പോഴുമൊക്കെ അത് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ് മഹാനായ ബിലാലു ബിനു റബാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും. മഹാനായ അബ്ദുല്ലാഹി ബിനു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഏഴാളുകൾ ആദ്യമായി ഇസ്ലാം പ്രചരിക്കുന്ന കാലഘട്ടത്തിൽ ഏഴു പേരുടെ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. രണ്ടാമത്തെ ആള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ഈ രണ്ടു പേരെയും അവരുടെ കുടുംബങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തു. അപ്പം നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവ്യനാൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടു,
2: പിതൃവ്യനും പ്രിയതമയും
1: ഒക്കെ. അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കബീല പ്രൊട്ടക്റ്റ് ചെയ്തു,
2: പ്രശസ്തമായ നാട്ടിൽ അറിയപ്പെട്ട പ്രമാണി കബീലയാണ്.
1: പിന്നീട് പേര് പറഞ്ഞ അമ്മാർ. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാതാവായിട്ടുള്ള സുമയ്യ, ബിലാൽ,
2: സുഹൈബ്,
1: അപ്പൊ ഈ പേര് പറയപ്പെട്ട ആളുകൾ
2: രണ്ട് കഴിഞ്ഞ് ബാക്കിയുള്ള അഞ്ചാളവർ
1: ക്രൂരമായ പീഡനങ്ങളാണ് അനുഭവിച്ചത്. അതിൽ ഒരു വേള അവരുടെ പീഡനം കാരണം സംസാരത്തിൽ പോലും ചിലപ്പോൾ അവരുടെ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ വരാത്തത് ഒരേ ഒരു വ്യക്തിക്ക് മാത്രമാണ്. ആ വ്യക്തിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്, ബിലാലു ബിനു റബാഹ് റളിയല്ലാഹു അൻഹു. അപ്പോൾ റബാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ബിലാൽ എന്ന് പറയുന്ന ആ ഒരു പിന്നെ വ്യക്തിത്വം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരുപാട് പാട്ടുകളിലും ഇതൊക്കെ അല്ലേ, കറുകറുത്ത ബിലാൽ എന്ന് പറയുന്ന ആ ഒരു കറുകറുപ്പിൻ്റെ ഉള്ളിൽ ഒരു വെളുവെളുപ്പുണ്ട്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ മാതാവിനെക്കുറിച്ചുള്ള ചരിത്രത്തിലുള്ള പരാമർശങ്ങളിൽ ഹമാമ എന്ന് പറയുന്ന ഒരു വ്യക്തിയെയാണ് പരിചയപ്പെടുത്തുന്നത്. അതായത് ആനക്കലഹത്തിന് വേണ്ടി വന്ന് ഇവിടെ എത്യോപ്യയിൽ നിന്ന് വന്ന് ഇവിടെ പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രത്തിൽ കാണുന്നത്.
2: ഹമാമ
1: ഹമാമയുടെയും റബാഹിൻ്റെയും പുത്രനായിട്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹു നമ്മൾ ചരിത്രത്തിൽ നമുക്ക് കാണുന്നത്. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ യജമാനൻ ഉമയ്യത്ത് ബിനു ഖലഫ്, ആ ഉമയ്യത്ത് ബിനു ഖലഫിൻ്റെ കീഴിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം, ഉമയ്യത്ത് ബിനു ഖലഫിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഠിനമായ വിരോധിയായിരുന്നു ആര്? ഉമയ്യത്ത് ബിനു ഖലഫ്. അപ്പം അടിമയായ ബിലാൽ റളിയല്ലാഹു അൻഹു ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ചങ്ങാതിമാരൊപ്പം ഇരിക്കുന്നു, വീട്ടിൽ സ്വകാര്യമായ സംഭാഷണം നടത്തുന്നു, തന്ത്രങ്ങൾ മെനയുന്നു ആർക്കെതിരായിട്ട്?
2: പ്രവാചകൻ
1: സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായിട്ട്.
2: ദീനിനുമെതിരെ,
1: ദീനിനുമെതിരെ തന്ത്രങ്ങൾ മെനയുന്നു. അപ്പം ഇതിലൊക്കെ ആര് സാക്ഷിയായിട്ട് കൂടെയുണ്ട്?
2: ബിലാൽ
1: റളിയല്ലാഹു അൻഹു. കാരണം അവിടുത്തെ വീട്ടിലെ പരിചാരകനും അവിശ്വസ്തനായ അടിമയുമാണ്. ആ ഒരു അവസരത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബിലാൽ റളിയല്ലാഹു അൻഹു പരിചയപ്പെടുന്നത്. അപ്പം കേട്ടതുപോലെയല്ല കണ്ടപ്പോൾ, കേട്ടപ്പോൾ മനസ്സിലുള്ള ഒരു വെറുപ്പല്ല കണ്ടപ്പോഴുള്ളത്. ആ ഒരു ഹൃദ്യത എന്തിലേക്ക് വഴിമാറി? ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം ആശ്ലേഷണത്തിലേക്ക് വഴിമാറി. അതോടുകൂടി രംഗം മറ്റൊരു ചരിത്രത്തിന് വഴിമാറുകയാണ്. അതായത്, ഉമയ്യത്ത് ബിനു ഖലഫ് എന്ന് പറയുന്നത് കഠിനവിരോധിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും വിരോധിയാണ്. അയാളുടെ ഭക്ഷണം കഴിച്ച് വളരുന്ന, അല്ലേ, ഒരു പ്രാണിയുടെ വില പോലുമില്ലാത്ത, അങ്ങനെ കണക്കാക്കുന്ന അടിമത്ത സമ്പ്രദായമുള്ള നാട്ടിൽ തൻ്റെ വീട്ടിലെ ഉപ്പും ചോറും തിന്ന് കഴിഞ്ഞുകൂടുന്ന ഒരു അടിമ ഇസ്ലാമായി എന്നറിഞ്ഞപ്പോൾ ആദ്യം അന്വേഷിച്ചത് ആ വ്യക്തിയോട് തന്നെയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഉമയ്യത്ത് ബിനു ഖലഫ് വന്നിട്ട് പറയാൻ. അപ്പോൾ വളരെ നിശ്ചയദാർഢ്യമുള്ള, അല്ലേ, ആ കറുകറുത്ത ബിലാലിൻ്റെ മനസ്സിലെ കരുകരുത്ത ശക്തിയാണ് ഉമയ്യത്ത് ബിനു ഖലഫ് തിരിച്ചറിയുന്നത്. നിങ്ങളെന്നെ കൊന്നാലും ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല.
2: അതുവരെ വിനീതവിധേയനായി അടിമയായി എല്ലാം കേട്ട് ഒച്ചാനിച്ച് നിന്ന ഒരു ബിലാൽ,
1: അതെ,
2: അന്ന് മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സത്യസാക്ഷ്യ വചനം നെഞ്ചേറ്റിയത് മുതൽ,
1: അതെ,
2: ആ വിധേയത്വം അദ്ദേഹം ദീനിന്റെ മാർഗത്തിൽ മാറ്റിവെക്കുകയാണ്.
1: അതെ,
2: അവിടെ ശക്തമായ ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള ഉറപ്പുള്ള വരികളാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ വാഗ്ദാനം ചെയ്താലും, എന്തൊക്കെ ഭീഷണികൾ ഉണ്ടായാലും, അഹദുൻ അഹദ്, ഏകനായ അള്ളാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ എന്ന ആ ഒരു മനോഹരമായ പ്രതികരണം ബിലാൽ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉണ്ടായി.
1: അതുമാത്രമല്ല, പിന്നീട് കാണുന്നത്, അതായത് ഒരു മനുഷ്യന്മാർ ലജ്ജിച്ചു പോകുന്ന തരത്തിലുള്ള പീഡന മുറകളിലേക്കാണ് നമ്മൾ കാണുന്ന കാഴ്ചകൾ. അതായത് വിവസ്ത്രനാക്കപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മുകളിൽ പാറക്കല്ല് കയറ്റിവെക്കുന്ന ദയനീയമായ ചരിത്രം. ആ ചരിത്രം മാത്രമല്ല, ഓരോ കല്ലുകൾ കയറ്റിവെക്കുമ്പോഴും മാറ്റമുണ്ടോ എന്നറിയാൻ വേണ്ടി ഉമയ്യത്ത് ബിനു ഖലഫ് ചോദിക്കുകയാണ്, ലാത്തയെ വിളിച്ചൂടെ, അല്ലെങ്കിൽ മുഹമ്മദിനെ കുറ്റം പറഞ്ഞൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്ലാമിൽ നിന്ന് പോരണ്ടേ എന്ന് പറയുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ അഹദ് അഹദ് എന്നല്ലാതെ നാവിൽ നിന്ന് മറ്റൊന്നും വന്നില്ല എന്നുള്ളതാണ്. രാത്രിയാകുമ്പോൾ കഴുത്തിൽ കയറിട്ടുകൊണ്ട് തമ്മാടിക്കൂട്ടങ്ങൾക്ക് കയറിട്ട് വലിച്ചു നടക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വാക്കിനെ അതിൻ്റെ അക്ഷരങ്ങൾ അന്വർത്ഥമാക്കുന്ന വിധമാണ്. അതായത് മൃഗങ്ങൾ പോലും ലജ്ജിച്ചു പോകും, ആ മാംസമൊക്കെ ഉരഞ്ഞു പോകുന്ന അങ്ങനെയുള്ളൊരു ബിലാലിൻ്റെ മനസ്സിലേക്ക് ചരിത്രത്തിൻ്റെ അക്ഷരങ്ങൾ നമുക്ക് ആ ഒരു കാഴ്ച പ്രദാനം ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, റളിയല്ലാഹു അൻഹു, അല്ലേ. അപ്പം അവിടെ നിന്നുകൊണ്ട് അത്രയും മർദ്ദനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടപ്പോഴും അഹദ് അഹദ് എന്നല്ലാതെ മറ്റൊന്നും നാവിൽ നിന്ന് വന്നില്ല. ഒരിക്കൽ അവിടെയാണ് നമ്മൾ കാണുന്ന കാഴ്ച, അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ കാഴ്ച കാണുകയാണ്. കാഴ്ച കാണുമ്പോൾ അദ്ദേഹം പറയാണ്, ആ ഖുർആനിൻ്റെ ഒരു വാചകമുണ്ടല്ലോ, എന്ത്, നിങ്ങൾ അതഖ്തുലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാ, എൻ്റെ റബ്ബ് അല്ലാഹുവാണ് എന്നതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ നിങ്ങൾ കൊലപ്പെടുത്തുകയാണോ. അങ്ങനെ ദീനാറുകൾ നൽകി അദ്ദേഹത്തെ മോചിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെയും ഉമയ്യത്ത് ആരെ പരിഹസിക്കുന്നുണ്ട്? അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പരിഹസിക്കുന്നുണ്ട്. ഈ അടിമയെ, പിന്നെ ബിലാൽ എന്ന് പറയുന്ന അടിമയെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ
2: ഏകദേശം പത്ത് ഊക്കിയ ചരിത്രത്തിൽ കാണാം.
1: അതെ,
2: പത്ത് ഊക്കിയ, ഊക്കിയ എന്ന് പറയുമ്പോൾ ഒരു ദീനാറുമായി ബന്ധപ്പെട്ട ഒരു മൂല്യമാണ്.
1: അതെ,
2: അത് നൽകിയിട്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പരിഹസിക്കുന്നുണ്ട് ഉമയ്യത്ത്, ചോദിക്കുന്നുണ്ട് അല്ല അബൂബക്കർ നീ ഇത്ര വിഡ്ഢിയാണോ, ഈ കറുത്ത അടിമക്ക്, ആർക്കും വേണ്ടാത്ത ഈ അടിമക്ക്, അത്ര മൂല്യമില്ലാത്ത ഈ അടിമക്ക് നീ പത്തൂക്കയെ കൊടുത്തല്ലോ, നീ വിഡ്ഢി തന്നെ എന്ന് പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുന്നുണ്ട്, പത്തല്ല മിഊക്കിയ, നൂറ് സ്വർണ്ണ നാണയം ചോദിച്ചാലും ബിലാലിന് വേണ്ടി ഞാനത് കൊടുക്കുമായിരുന്നു എന്ന് പറയുന്ന ഒരു രംഗം ചരിത്രത്തിൽ കാണാൻ പറ്റും.
1: അപ്പം നമ്മൾ പിന്നീട് ഇതൊരു ഭാഗമാണ്, അതായത് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം ആശ്ലേഷണത്തിന് ശേഷം അദ്ദേഹം മുസ്ലിങ്ങളോടൊപ്പം ചേർന്നതിന് ശേഷം മറ്റൊരു ലോകമാണ് നമ്മൾ കാണുക. അത്രയും മഹത്ത്, പിന്നെ മഹത്തരമായ സ്ഥാനങ്ങളിലൂടെ ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഒരു ചരിത്രം പറഞ്ഞത് ആരോരുമില്ലാത്ത അടിമകളായിട്ടുള്ള ആളുകൾ ഇത്രമേൽ പീഡനം സഹിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എത്രമാത്രം ഈ ഇസ്ലാമായതിൻ്റെ പേരിൽ അവർ പീഡനം അനുഭവിച്ചു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈമാൻ എവിടെ നിൽക്കുന്നു, അവരുടെ ഈമാൻ എവിടെ എത്തി നിൽക്കുന്നു, അവരെ
2: ഈമാനിൻ്റെ ഒരു ഒരു ഈമാനിൻ്റെ ഒരു മഹാത്മ്യം,
1: അതെ,
2: മനോഹാരിത,
1: അതെ,
2: എപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഈ ചരിത്രത്തിൽ പിൽക്കാലത്ത് കാലങ്ങൾക്ക് ശേഷം ബിലാൽ റളിയല്ലാഹുവിൻ്റെ വാർദ്ധക്യ സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അല്ല ബിലാൽ, നിങ്ങളെ പൊതിരെ തല്ലുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരേ ഒരു വാക്ക് അഹദുൻ അഹദ് എന്നാണ്. നിങ്ങളെ വീണ്ടും കഴുത്തിൽ കയറിട്ട് മുറുക്കിയപ്പോഴും നിങ്ങൾ അഹദ് എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ നെഞ്ചിൻ്റെ പുറത്ത് ഭാരമുള്ള കല്ല് വെച്ച് കുട്ടികളുടെ കയ്യിൽ കയറ് വലിച്ച് കൊടുത്ത് വലിച്ചപ്പോഴും നിങ്ങൾ അഹദ് എന്നാണ് പറഞ്ഞത്. എന്തിനാണ് ഈ അഹദ് അഹദ് എന്ന പദം നിങ്ങൾ ആവർത്തിച്ചത് മറ്റൊന്നും പറയാതെ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കലിമത്തുൻ യക്റഹുഹ ഉമയ്യ, ആ വാക്ക് എന്നെ ഉപദ്രവിക്കുന്ന ഉമയ്യത്തിനെ ഏറെ വെറുപ്പിക്കുന്ന വാക്കായിരുന്നു. അപ്പോൾ നോക്കൂ, നിങ്ങൾ അപ്പോൾ പോലും ആ ഒരു അവസരത്തിൽ പോലും അയാൾക്ക് അനുകൂലമായിട്ട് ഒരു വാക്ക് പറയാം എന്നല്ല
1: ചിന്തിക്കുന്നത്,
2: അയാൾക്ക് ഏറ്റവും വെറുപ്പുള്ള വാക്കാണത്, അതുകൊണ്ട് തന്നെ അത് പറയണത്.
1: മാത്രമല്ല, നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ദുനിയാവും ദീനും നേർക്കുനേരെ വരുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവരൊറ്റ ചിന്തയുള്ളൂ, ദീനു മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പലപ്പോഴും ദീനിനേക്കാൾ മുകളിൽ ദുനിയാവിനെ പ്രതിഷ്ഠിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ നമുക്ക് വലിയ പാഠങ്ങളാണ് നൽകുന്നത് എന്നതുകൂടി ഈ ഒരു രംഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ, നമ്മുടെ ജീവിതത്തിൽ അതൊരു വെളിച്ചമാകട്ടെ, പ്രകാശമാകട്ടെ എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.
2: മാഷാ അല്ലാഹ്.

0: പ്രതികരണങ്ങൾ എമ്പാടും നമുക്ക് വായിക്കാനുണ്ട് ഇൻഷാല്ലാഹ്.
1: ഇബ്രാഹിം അൽനൂർ ടെക്സ് ഉള്ള, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഹാബി ചരിത്രം മാഷാല്ലാ, കണ്ണു നിറഞ്ഞുപോയി. നമ്മളിൽ എല്ലാവരും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. സമീറ എം പി പുളിക്കൽ, അതേപോലെ തന്നെ മുസ്തഫ കരിമ്പനക്കൽ, നെജിമ കെ കെ, ഹൈറുന്നീസ ചെർപ്പളശ്ശേരി, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. നാദിറ ഇടിമുഴിക്കൽ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. ഒരു സംശയമുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾ ഈ മദ്രസയിൽ എത്ര വയസ്സിലാണ് ചേർത്താൻ പറ്റുക എന്ന് വിളിച്ചന്വേഷിച്ചിരുന്നു, ഇതൊന്ന് പറഞ്ഞു തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ കൂടെ നമ്മുടെ പ്രൊഡക്ഷൻ ടീമിലെ ഹനീഫ വണ്ടൂരുണ്ട്. ഇൻഷാല്ലാ നമുക്കതിനൊരു കൃത്യമായ ഒരു മറുപടി അദ്ദേഹം നൽകുമെന്ന് തന്നെ, നമ്മുടെ ഈ ലൈവ് കഴിയുമ്പോഴേക്കും നമുക്കതിൻ്റെ ഒരു മറുപടി നമുക്ക് തരാൻ കഴിയുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്.
0: ഓൺലൈൻ മദ്രസ അല്ലേ?
1: അതെ,
0: മദ്രസയിൽ ചേർക്കേണ്ട
1: സമയത്ത്
0: പ്രായം.
1: അതെ. സഫിയ എടപ്പാൾ, ബിലാൽ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള ഹൃദയസ്പർശിയായ ചരിത്രം കണ്ടു നിറച്ചു. ഫായിസ് എം ഇരുവേറ്റി സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സുബൈദ ഇസ്മായിൽ മടിക്കേരിയിൽ നിന്ന്, മാഷാല്ലാ, ബിലാൽ റളിയല്ലാഹുവിൻ്റെ ചരിത്രം തന്ന പിന്നെ പീസ് റേഡിയോക്ക് ജസാക്കല്ലാഹു ഖൈർ എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ മുനീറ, മുനീറയുടെ കൂടെ സ്ഥലപ്പേര് വെക്കണം. എല്ലാ പരിപാടികളും വളരെ ഉപകാരമുള്ളതാണ്, മനസ്സിന് സമാധാനമുള്ളതാണ് എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. സലീമ ഉതുക്കുങ്ങൽ സലാം പറഞ്ഞിട്ടുണ്ട്. നഫീസ പി എ താമരശ്ശേരി, പിന്നെ ഹുജറാത്തിൻ്റെ അർത്ഥം മറകൾ എന്നല്ലേ ചോദ്യം, ഒന്നുകൂടി പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മളൊരു രണ്ട് സ്ലോട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മൾ പ്രവേശിക്കും, അപ്പോൾ നമുക്കവിടെ വെച്ച് വിശദമായിട്ട് പറയാം. ഇംതിയാസ് തിരുവമ്പാടി, മാതാപിതാക്കൾക്കും മക്കൾക്കും ഇന്ന് വേണ്ടത് അകക്കണ്ണാണ്, എങ്കിൽ രണ്ടായി കാണാൻ കഴിയുകയില്ല എന്നൊരു കമൻറ്റ് പുലരിവട്ടവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ജസീന
0: ഷാമില ഷംസുദ്ദീൻ ചോദിക്കുന്നുണ്ട്, അസ്സലാമു അലൈക്കും, കിസ് കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് അൻസാരി പറയാനുള്ളത്?
1: നമ്മൾ പിന്നെ വളരെ കൃത്യമായിട്ട് തന്നെ പിന്നെ ആ ഒരു സമയക്രമം നമ്മൾ പാലിച്ചിട്ടുണ്ട്.
0: മറ്റു പരിപാടികൾ ശ്രോതാക്കൾ, പ്രിയപ്പെട്ട ശ്രോതാക്കൾ അറിയേണ്ടത്, മറ്റു പരിപാടികളൊക്കെ ഒരു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മിനിറ്റുകളുടെ വ്യത്യാസങ്ങൾ ഷെഡ്യൂളിൽ വന്നേക്കാം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ സാധാരണ 6:25 ആണ് കിസിൻ്റെ സമയം. അപ്പോൾ ആ ഒരു സമയം നമ്മൾ ഏറെ പ്രശ്നം ഉണ്ടാവാതെ അല്ലെങ്കിൽ മാറിപ്പോകാതെ തന്നെ അത് പാലിക്കാറുണ്ട്. ഇന്നും അപ്രകാരം 6:26 നമ്മൾ ചോദ്യം വായിച്ചിട്ടുണ്ട്.
1: ജാസ്മിൻ വയനാട്, സമീറ എ പി മാട്ടൂൽ, ഇവരെല്ലാവരും സലാം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സാദിഖ് പാലക്കാഴി, കിസ് മിസ്സായി എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നൗഷീദ വേങ്ങര, ജുമൈലത്ത് തുറക്കൽ, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പീസ് റേഡിയോയുടെ മറ്റൊരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് മോർണിംഗ് ലൈവ് ഷോയിൽ. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നു ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ.

0: മാഷാ. വിശുദ്ധ ഖുറാനിലെ 19-ാം അധ്യായം സൂറ മറിയമിലെ 1 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ പുറത്തു വിടാൻ തുടങ്ങിയിട്ട് 2404 ദിവസമായി. 2380-ാം എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കേട്ടത്.
1: അൻസാരി, ഒരുപാട് ആളുകൾക്ക് സുപരിചിതമായ ധാരാളം പ്രോഗ്രാമുകൾ പീസ് റേഡിയോയിലുണ്ട്. അതുപോലെ തന്നെ അതിലേറെ ധാരാളം പ്രോഗ്രാമുകൾ ദിനേന എന്നോണം 24 മണിക്കൂറും നിർത്താതെയുള്ള തുടരെയുള്ള പ്രവാഹമാണ്, ശബ്ദപ്രവാഹമാണ് പീസ് റേഡിയോയുടെ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മിനിറ്റുകളിൽ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന വ്യത്യസ്ത പ്രോഗ്രാമുകൾ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സലഫി ദുറൂസ്. സലഫി ദുറൂസ് എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണിക്കാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. ശേഷം 24 മണിക്കൂർ റിവൈൻഡും ലഭ്യമാണ്. ബഹുമാന്യനായ അബൂബക്കർ സലഫിയാണ് ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാറുള്ളത്. ആ ഒരു സലഫി ദുറൂസിൻ്റെ ഒരു പ്രധാനപ്പെട്ട എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ശരീഅത്തിൻ്റെ പ്രത്യേകതകൾ ഭാഗം 8 എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു അബൂബക്കർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ മുഴുവനും തൗഹീദാണ്, ഹദീസുകളും അങ്ങനെ തന്നെ. എന്നിട്ട് ഹദീസിൻ്റെ ചില ഭാഗങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. ഇസ്ലാമിൻ്റെ പ്രാർത്ഥനകളെടുത്താൽ, അതുപോലെ ഇസ്ലാമിൻ്റെ ദിക്റുകളെടുത്താൽ, നബിതിരുമീൻ അധ്യാപനങ്ങളെടുത്താൽ അതൊക്കെ റബ്ബിനെ പരിചയപ്പെടുത്തുന്നത് കാണാം, റബ്ബിൻ്റെ നാമങ്ങൾ പറയുന്നത് കാണും, അതുപോലെ റബ്ബിൻ്റെ വിശേഷണങ്ങൾ അവൻ്റെ പ്രവർത്തനങ്ങൾ പറയുന്നതൊക്കെ കാണും. ഇതുപോലെ ഉലൂഹിയത്തിൻ്റെ കാര്യം പറഞ്ഞു. ഖുർആൻ മുഴുവൻ തൗഹീദാണെന്ന് പറഞ്ഞ് ഇമാമികൾ പറഞ്ഞല്ലോ, റബ്ബിനെ പരിചയപ്പെടുത്തൽ, റബ്ബിൻ്റെ പ്രവർത്തനം, തൗഹീദ് അസ്മാവു സിഫാത്തും തൗഹീദ് റുബൂബിയത്തും അതിൽ ഉൾപ്പെടും. പിന്നെ ഇങ്ങനെ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന് മാത്രം ഇബാദത്ത് കൊടുക്കുക, അതാണ് തൗഹീദ് ഉലൂഹിയത്ത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യമാണ് പിന്നെ ഖുർആനിൽ പറയുന്നത്. ഹദീസും അങ്ങനെ തന്നെയാണ്, ഹദീസിൻ്റെ വിഷയം അങ്ങനെ തന്നെയാണ്. നബി തിരുമേനിയുടെ ജീവിതം തന്നെ തൗഹീദ് ഉലൂഹിയത്തിൻ്റെ ഒരു പ്രാവർത്തിക രൂപമല്ലേ? അത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമല്ല. ഇതുവരെ പറഞ്ഞതിലൊക്കെ ആ കാര്യമുണ്ട്. എവിടെ എടുത്തു നോക്കിയാൽ ഇബാദത്ത് റബ്ബിന് മാത്രം, അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കൽ, അവനോട് മാത്രം സഹായം തേടൽ, അവനോട് മാത്രം ഇസ്തിഗാസ നടത്തൽ. അപ്പോൾ ഈ രൂപത്തിൽ ഏത് നബി തിരുമേനിയുടെ അധ്യാപനം എടുത്താലും എല്ലാം അവിടെ ഉലൂഹിയത്തിൻ്റെ തൗഹീദ് നമുക്ക് കാണാൻ കഴിയും. പിന്നെ വിശുദ്ധ ഖുർആനെ പറ്റി പറഞ്ഞപ്പോൾ പിന്നെ അടുത്തത് ഖുർആനിലുള്ളത് കൽപ്പനകളും വിരോധങ്ങളുമാണെന്ന് പറഞ്ഞല്ലോ. അതും തൗഹീദിൻ്റെ പൂർത്തീകരണമാണ്. തൗഹീദുണ്ടെന്ന് പറയുക, എന്നിട്ട് അള്ളാഹ് പറഞ്ഞ് കേൾക്കാതിരിക്കുക, എങ്കിലയാളെ തൗഹീദ് പൂർണ്ണമല്ല എന്ന് ഉറപ്പാണല്ലോ. അവർ തൗഹീദുണ്ടെന്ന് പറയുക, അള്ളാഹ് വിലക്കിയത് ഒഴിവാക്കാതിരിക്കുക, അപ്പം എന്താ ഈ തൗഹീദിൽ പ്രശ്നമുണ്ട്? ഇതുപോലെ ഹദീസുകളിലും പിന്നുള്ളത് എന്താണ്? കൽപ്പനകളും വിരോധങ്ങളുമാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? അത് 100% സ്വീകരിക്കണം. നമ്മുടെ അമലുകൾ സ്വീകരിക്കാൻ തന്നെയുള്ള വഴി എന്താ? അത് റസൂലിനെ സത്യപ്പെടുത്തണം, നബി തിരുമേനി പറഞ്ഞതൊക്കെ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കണം. അങ്ങനെയുള്ള കുറേ നിബന്ധനകൾ ആ വിഷയത്തിലുണ്ട്. അപ്പം ആ താക്കും റസൂൽ ഫഹദു, നബി എന്ത് കൊണ്ടുവന്നോ അത് നിങ്ങളെടുക്കണം, അത് അള്ള കൽപ്പിച്ചതാണ്. അമാൻ അഹാക്കും അന്നു ഫന്തോ, നബി എന്ത് വിരോധിച്ചോ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം, എല്ലാം ഒഴിവാക്കണം. അപ്പോൾ അള്ളാഹു കൽപ്പിച്ചത്, അള്ളാഹു വിലക്കിയത് അത് മാത്രമല്ല ശരീഅത്ത്, മറിച്ച് റസൂല് കൽപ്പിച്ചതും റസൂല് വിലക്കിയതും. കൽപ്പിച്ചതെല്ലാം ചെയ്യണം, വിലക്കിയതൊക്കെ ഒഴിവാക്കണം. അപ്പോൾ അതാണ് ശരീഅത്ത്. രണ്ടും ഒരുമിച്ചാണ് ഈ വിഷയത്തിലൊക്കെ സഞ്ചരിക്കുന്നത്. ഒരു

0: സ്ത്രീ ഇബ്നു മസ്ഊർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്ന ഒരു സംഭവമുണ്ട്. ഇബ്നു മസ്ഊർ റളിയല്ലാഹുവിനു ഒരു ക്ലാസ് എടുത്തപ്പോൾ ലഅനല്ലാഹു അൽ വാശിമാത് വൽ മുസ്തൗശിമാത് എന്ന് തുടങ്ങുന്ന ഹദീസ്, പച്ചകുത്തുന്ന സ്ത്രീകൾ, പച്ചകുത്താൻ ആവശ്യപ്പെടുന്ന സ്ത്രീകൾ, ഇവരെ കള്ള ശപിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ഹദീസാണ്. അപ്പോഴാണ് ആ സ്ത്രീ വന്ന് ചോദിക്കുന്നത്, നിങ്ങൾ ഇന്ന ആൾക്കാരൊക്കെ ശപിച്ചു എന്ന് പറഞ്ഞു, ഞാൻ ഖുർആനിൽ നോക്കിയിട്ട് എവിടെയും കണ്ടിട്ടില്ല. അള്ള ശപിച്ചു എന്നല്ലേ പറഞ്ഞേ, ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ നോക്കിയിട്ട് അങ്ങനെ അള്ള ശപിച്ചത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഖുർആൻ ശരിക്കും നോക്കിയാൽ കാണും. ഇപ്പോൾ ഒരു പറഞ്ഞു ഞാൻ ശരിക്കും നോക്കി കണ്ടിട്ടില്ല. അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുർആൻ നോക്കിയാൽ നീ കാണുന്ന ഒരു ആയത്താണ് വമാ അതാകുമുർ റസൂല് ഫഹുദു, നബി എന്ത് കൊണ്ടുവന്നത് സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫൻതു, നബി എന്ത് വിലക്കി അത് ഒഴിവാക്കണം. ഒരു കാര്യം പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിൻ്റെ ദൂതൻ കൽപ്പിച്ചത് അവൻ്റെ ദൂതൻ വിരോധിച്ചത് അതൊക്കെ എന്താണ്, അള്ളാഹ് കൽപ്പിച്ചതുപോലെ അള്ളാഹ് വിരോധിച്ചതുപോലെ തന്നെയാണ്. അതുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തണം. ഫലിയഹദർ അല്ലദീന യുഖാലിഫുന അൻ അംരിഹി, നബി തിരുമേനി പറയുന്നതിനെതിരെ പ്രവർത്തിക്കുന്നവർ ഭയപ്പെടണം, സൂക്ഷിക്കട്ടെ. അന്തുസീബും ഫിത്തന, അവർക്ക് ഫിത്തന വരും. ഔ യുസീബും മദാബുൻ അലീം, വലിയ വേദന ശിക്ഷ വരും. ഇതന്നെയാണ് അള്ളാഹൻ്റെ കൽപ്പനക്കെതിരെ നിൽക്കുന്നവരെ പറ്റിയും പറയുന്നത്. അള്ളാഹൻ്റെ കൽപ്പനകളും റസൂൽ തിരുമേനിയുടെ കൽപ്പനകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപോലെ വിലക്കെടുക്കണം, എന്നിട്ട് ജീവിതത്തിൽ പകർത്തണം. അള്ളാഹുവിൻ്റെ വിരോധങ്ങൾ, നബി തിരുമേനിയുടെ വിരോധങ്ങൾ, അതൊക്കെ മുഖയിലൊക്കെ എടുത്തിട്ട് അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. അതൊക്കെ തൗഹീദിൻ്റെ പൂർത്തീകരണമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഇങ്ങനെ പിൽക്കാലത്ത്, എന്നാൽ ഈ വ്യതിചലിച്ച ചിന്തയുമായി ചിലർ വരും എന്ന് നബി തിരുമേനി മുമ്പേ പ്രവചിച്ചിട്ടുണ്ട്. അതാണ് യൂസുഖുൻ യഖൂദ അറജുലു മുത്തഖ്യൻ അലാരിക്കത്തി. ഇനി പിൽക്കാലത്ത് ചിലർ വരും, ഒരു ആഡംബര ജീവിതം നയിക്കുന്ന കുറേ ആൾക്കാരിങ്ങനെ പറയണം, അവർക്ക് ദീൻ്റെ പലതും അവർക്ക് അലർജിയായി തോന്നും, അതൊക്കെ അവരുടെ ആഡംബര ജീവിതത്തിന് ശരിയാവില്ല എന്നൊക്കെ തോന്നും. അപ്പോൾ അവർക്ക് അതൊക്കെ ഒന്ന് ഇല്ലായ്മ ചെയ്യണം താല്പര്യം ഉണ്ടാകും. അപ്പോൾ അതിനവർ ന്യായം കണ്ടെത്തുകയാണ്. അവരെന്താ പറയാം, അവരൊരു ഹദീസ് ഹദീസ് ബി ഹദീസ് മിൻ ഹദീസ്, എൻ്റെ ഒരു ഹദീസ് അവർ പറയും, എന്നിട്ട് പറയും ബൈനാവോ ബൈനക്കും കിതാബ്, നമുക്കും നിങ്ങൾക്കും ഇവിടെ അള്ളാഹൻ്റെ കിതാബുണ്ടല്ലോ. ഫമാ വജദ്നാ ഫീ മിൻ ഹലാൽ ഇസ്തഹലൽനാഹു, അതിൽ എന്തൊക്കെ ഹറാം പറഞ്ഞോ അത് നമ്മൾ എന്ത് ചെയ്യും, ഹലാലായി സ്വീകരിക്കും. അതിൽ പറഞ്ഞ ഹലാൽ അതാ ഫമാ വജദ്നാ ഫീ മിൻ ഹലാൽ, അതിൽ എന്തൊക്കെ ഹലാൽ നമ്മൾ കണ്ടിട്ടുണ്ടോ, ഇസ്തഹലൽനാഹു, അത് നമ്മൾ എന്ത് ചെയ്യും, ഹലാലായിട്ട് പരിഗണിക്കും. വമാ വജദ്നാ ഫീ മിൻ ഹറാം, ആ ഖുർആനിൽ എന്ത് ഹറാം നമ്മൾ കണ്ടിട്ടുണ്ടോ, ഹറംനാഹു, നമ്മൾ അപ്പോൾ നമ്മൾ ഹറാമായിട്ട് അത് സ്വീകരിക്കും എന്നാ നബി തിരുമേനി പറയും. ഇങ്ങനെ പറയുന്നവർ വരും. പക്ഷേ എൻ്റെ ഉമ്മത്ത് ശ്രദ്ധിക്കണം, അലാവ ഇന്നമ ഹറമ റസൂലുള്ളാ മിസ്ലമ ഹറമുള്ളാ, അള്ളാഹിൻ്റെ ദൂതൻ ഹറാമാക്കിയത് അള്ളാഹ് ഹറാമാക്കിയതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല എന്നിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിനെ അറിയിക്കുകയാണ്. അപ്പോൾ ഇവിടെയും നബിയുടെ കൽപ്പനകൾ വിരോധങ്ങൾ, അതങ്ങനെ തന്നെ ഖുർആനിലെ കൽപ്പനകൾ വിരോധങ്ങൾ, അത് ജീവിതത്തിൽ പകർത്തുന്നത് പോലെ തന്നെ വേണം എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസിന് കിട്ടിയത്. പിന്നെ ഇമാം ഇബ്നുൽ ഖയ്യിം ഖുർആനെ പറ്റി പറഞ്ഞപ്പോൾ നാലും അഞ്ചും കാര്യം പറഞ്ഞെന്തായിരുന്നു, അത് ഒന്ന് മുവഹ്ഹിദുകളല്ല ആദരിച്ചത്, അപ്പോൾ അത് തൗഹീദാണ്. പിന്നെ അവർക്ക് ഈ ലോകത്ത് കിട്ടിയ പുരോഗതി പരലോകത്ത് കിട്ടാൻ പോകുന്നതാണല്ലോ. അഞ്ചാമതായി പറഞ്ഞത്, എന്നാൽ ശിർക്കന്മാർക്ക് ഈ ലോകത്ത് കിട്ടുന്ന അപകടങ്ങൾ അവരുടെ അനന്തരമായി കിട്ടുന്നത്, പരലോകത്ത് സ്ഥിരമായി അവർ നരകത്തിലെത്തുന്ന കാര്യം, അതൊക്കെയാണല്ലോ ഖുർആനിലുള്ളത്. ഹദീസിലിങ്ങനെ തന്നെ ഇതിൻ്റെയൊക്കെ ചരിത്രമാണ് ഹദീസെടുത്താൽ, ബദർ യുദ്ധം എടുത്താൽ നമുക്ക് കാണാൻ കഴിയും. അത് തൗഹീദിൻ്റെ ആൾക്കാരെ വിജയിപ്പിച്ചതാണ്, മുവഹ്ഹിദുകളെ വിജയിപ്പിച്ചു. പണ്ട് നൂഹ് നബിയുടെ ജനതയെ വിജയിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ പല അമ്പിയാക്കളുടെ ജനതയെ അവസാനമായി മുവഹ്ഹിദുകളെ അള്ള രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ശിർക്കിൻ്റെ ആൾക്കാരെ തകർത്തിട്ടുണ്ട്. നബി തിരുമേനിയുടെ കാലഘട്ടം എടുത്തു നോക്കിയാൽ അതൊക്കെ പിന്നെ അതേ രൂപത്തിൽ പ്രാവർത്തികമായത് നമുക്ക് കാണാൻ കഴിയും. ബദറിൽ മുവഹ്ഹിദുകൾ ജയിച്ചു, എന്നാൽ ശിർക്കന്മാർ പരാജയപ്പെട്ടു. ഇവിടെ നിന്ന് തന്നെ മഹാനിന്ദ്യത അവർ കിട്ടി. ഇതുപോലെ മറ്റുള്ള യുദ്ധങ്ങളിലൊക്കെ അത് പ്രധാനപ്പെട്ട ഒന്നാണ് മക്കാ വിജയം. നബി തിരുമേനിക്കെതിരെ നിന്നവർ, നബി തിരുമേനിയെ നാട്ടിൽ നിന്ന് പുറത്താക്കിയവർ, നിരന്തരമായി യുദ്ധം ചെയ്തവർ, അവരെല്ലാം ആയുധം വെച്ച് കീഴടങ്ങി ഇറങ്ങായിരുന്നല്ലോ ഈ മക്കാ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മുവഹ്ഹിദുകൾക്ക് മഹാവിജയം, എന്നാൽ ശിർക്കന്മാർക്ക് മുശ്രിക്കുകൾക്ക് വലിയ പരാജയം. അപ്പോൾ ഇങ്ങനെയുള്ള ചരിത്രമാണ് ഖുർആനുള്ളത് എന്നതുപോലെ നബി തിരുമേനിയുടെ ജീവിതം എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഖുർആൻ എടുത്താലും ഹദീസ് എടുത്താലും മുഴുവൻ തൗഹീദാണെന്ന് പറയുമ്പോൾ ഈ തൗഹീദിന് ഇസ്ലാമിലും മഹാവിലയാണല്ലോ. തൗഹീദിനെപ്പറ്റി ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റി, ഇയാക്കൻ അബുദു ഇയാക്കൻ അസ്തഇൻ വിശദീകരണമാണല്ലോ ഇസ്ലാമൊക്കെ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിശദീകരണമാണ് ഇപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വില മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് നൂഹ് അലൈഹി ഇസ്ലാമിനോട്, നൂഹ് അലൈഹി ഇസ്ലാം തൻ്റെ മകനോട് പറഞ്ഞു, മോനെ ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും തുലാസിൻ്റെ ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ മറ്റേ തട്ടിലിട്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹക്കാണ് കനം കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പത്ര വിലപ്പെട്ടതാണതൊക്കെ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിശദീകരണം തന്നെയാണ് മറ്റുള്ളതൊക്കെ. അപ്പോൾ എല്ലാറ്റിനും വലിയ വിലയാണ്. അതുകൊണ്ടാണ് നബി തിരുമേനി ഒരുക്കെ പറഞ്ഞു, നിങ്ങൾ ബുത്ത്ഹാൻ എന്നൊരു സ്ഥലത്ത് പോയി, മദീനത്തെ പള്ളീൻ്റെ അടുത്തുള്ള സ്ഥലമാണ്, അവിടെ ചെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, അന്നത്തെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ചുവന്ന ഒട്ടകം. പണ്ഡിതന്മാർ ഇനി എന്ത് ഇഷ്ടപ്പെട്ടതാണെങ്കിലും അതൊക്കെ ഇതിലിപ്പോൾ വരും. അപ്പോൾ വെറുതെ അവിടെ പോയാൽ കിട്ടും, അങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ചോദിച്ചു. എല്ലാവരും ഇഷ്ടമാണ്. അതിനേക്കാൾ വലിയ കാര്യം പറയാം, നിങ്ങൾ പള്ളി വരിക, എന്നിട്ട് രണ്ട് ആയത്ത് കാണാൻ പഠിക്കുക, എന്നാൽ രണ്ട് ഈ പറഞ്ഞ ഒട്ടകം കിട്ടുന്നതിനേക്കാൾ നല്ലതാണ്. മൂന്നായത്ത് പഠിക്കുകയാണെങ്കിൽ മൂന്നൊട്ടം കിട്ടുന്നതിനേക്കാൾ നല്ലതാണ്. നാലാണെങ്കിൽ അങ്ങനെ എത്ര ആയത്തുകളാണോ നിങ്ങൾ പഠിക്കുന്നത് അതിനേക്കാൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട വിഭവം ഉണ്ടാവില്ല. അവിടെ ഒട്ടകം എന്ന് പറഞ്ഞു, ചുവപ്പ് നിറത്തിൽ അതിന് ഇഷ്ടപ്പെട്ട കാറ്, അല്ലെ വിമാനം, ഏത് രൂപത്തിൽ വ്യാഖ്യാനിച്ചാലും മനുഷ്യന് ഇഷ്ടപ്പെട്ടത് ഏതാണോ അതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പണ്ഡിതന്മാരുടെ വിശദീകരണം കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഖുർആൻ്റെ വില അത്ര മഹത്തരമാണ്? അപ്പോൾ ഇത്രയേറെ വിലയുള്ളത് കൊണ്ട് തന്നെയാണ് ജനങ്ങൾ അത് കാണാൻ പഠിക്കുന്നതും അത് ഓതിക്കൊണ്ടിരിക്കുന്നതും. കാരണം ഒരക്ഷരം ഓതിയാൽ പത്തരട്ടി കൂലിയാണ്. അപ്പോൾ ഖുർആൻ മുഴുവൻ ഓതുമ്പോൾ എത്ര പ്രതിഫലമാണ് അതിനുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഹദീസിൻ്റെയും വില അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് മാസങ്ങളും വർഷങ്ങളും നീണ്ട യാത്രകൾ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിയിട്ടുള്ളത്. ഇത്ര വലിയ വലിയ യാത്രകളാണ് അവർ നടത്തിയത്. ഇപ്പോൾ ബഖീയ ഇബ്നു മഖ്ലദിൻ്റെ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം സ്പെയിനിലുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇങ്ങകലെ ബഗ്ദാദിൽ ഒരു മഹാപണ്ഡിതൻ അഹമ്മദ് ഇബ്നു ഹംബൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ അദ്ദേഹം യാത്ര ചെയ്യണം. ഇന്നത്തെ വാഹന സൗകര്യങ്ങളില്ല, ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യണം, മരുഭൂമിയിലൂടെ വരണം, ചൂടേറ്റ് അതല്ലെങ്കിൽ പൊടിക്കാറ്റ് കുന്നും മലയും ഒക്കെ താണ്ടി തരണം ചെയ്തിട്ട് വരണം. സ്പെയിനിലും അതുപോലെ ബഗ്ദാദിനും ഇടയ്ക്കുള്ള ദൂരത്തിന് 5200 കിലോമീറ്ററാണ്. അത്രയും ദൂരം കഷ്ടപ്പെട്ട് അദ്ദേഹം വരികയാണ്. എന്തിനാ വരണേ? ഹദീസ് കേൾക്കാനാണ്. അപ്പോൾ ഹദീസിൻ്റെ വില അവർ മനസ്സിലാക്കിയത് കൊണ്ടാണത്. അല്ലെങ്കിൽ അവർ വരുമല്ലോ, അത്ര വിലയേറിയതാണ്. ഇതൊക്കെ ഇതൊക്കെ വഹയാണ്. അള്ളാഹു ആകാശം നിറക്കിയ സന്ദേശമാണ്. അത് അവർക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് അതിനെ തേടി പോണത്. പക്ഷെ അദ്ദേഹം അവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്, ഭരണകൂടം അദ്ദേഹത്തെ വിലക്കിയിട്ടുണ്ട്, ഹദീസ് പറയാൻ പാടില്ല, വിട്ടു തടങ്കലിലാണ്. ഇനി എന്ത് ചെയ്യും? ഇത്രയും കഷ്ടപ്പെട്ട് വന്നപ്പോൾ അദ്ദേഹം ചെയ്തെന്നൊരു ഒരു യാചകൻ്റെ വേഷം കെട്ടി അഹമ്മദിൻ്റെ അടുത്ത് വരികയാണ്. ഇട്ട് പറഞ്ഞു, ഞാൻ അത്രയും ദൂരത്തു നിന്ന് വന്നതാണ്, അപ്പോൾ ഞാനൊരു യാചകനായിട്ട് വരട്ടെ. അപ്പോൾ ആ കുറച്ച് സമയമല്ലേ യാചകനൊരു വീട്ടിലുണ്ടാവുള്ളൂ, ആ നിലക്ക് രണ്ടോ മൂന്ന് ഹദീസ് ഒരു ദിവസം പറയാം, പിറ്റേ ദിവസം രണ്ടോ മൂന്ന് ഹദീസ്. അങ്ങനെ അദ്ദേഹം ഓരോ ദിവസവും അല്പാൽപ്പം ഹദീസുകൾ സ്വീകരിച്ചൊക്കെ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ മഹാന്മാരുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. കാരണം എന്താ, ഈ തൗഹീദിൻ്റെ അധ്യാപനങ്ങൾക്ക് അതിന് വലിയ വിലയാണ്. അതാണ് ഇവിടെയൊക്കെ അറിയിക്കുന്നത്. ഇനി ഇസ്ലാമിൻ്റെ ഈ തൗഹീദ് എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു വിഷയം പറയുന്നത്, ഈ വിഷയം തന്നെ ഈ നീട്ടി പറയുന്നില്ല, ഇസ്ലാമിൻ്റെ അഖീദ അല്ലെങ്കിൽ ഇസ്ലാം മൊത്തത്തെടുത്താൽ അത് എല്ലാവിധ ചൂഷണങ്ങളിൽ നിന്നും മനുഷ്യരെ സംരക്ഷിക്കുന്നതാണ്. പിന്നെ ഒരു ചൂഷണവും നടക്കില്ല. ഇസ്ലാം മനുഷ്യൻ ജീവിതത്തിൽ പകർത്താൻ ഒരുങ്ങിയാൽ പിന്നെ മനുഷ്യർക്കിടയിൽ ചൂഷണങ്ങളുണ്ടാവില്ല. ഇന്ന് പല രൂപത്തിലുള്ള ചൂഷണങ്ങളുണ്ട്, അതിലേക്ക് ചിലരിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഇവിടെ തുടക്കത്തിൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് ശുഅറയിലെ 214-ാമത്തെ വചനം എന്താണത്? അന്ദിർ അശീറത്തക്കൽ അഖ്റബീൻ എന്ന ആയത്തിറങ്ങിയപ്പോൾ താങ്കളുടെ അടുത്ത ബന്ധുക്കളെ, കുടുംബക്കാരെ താങ്കൾ താക്കീത് ചെയ്യുക. അപ്പോൾ നബി തിരുമേനി 1-2 വർഷം രഹസ്യമായി പ്രബോധന ചെയ്തിരുന്നു. ഇനി പരസ്യമായി പ്രബോധന ചെയ്യാൻ ആവശ്യപ്പെട്ടാണ്. അങ്ങനെയുള്ള കൽപ്പന അടങ്ങുന്ന വചനമാണ് അന്ദിർ അശീറത്തക്കൽ അഖ്റബീൻ എന്ന് പറയുന്നത്. അപ്പോൾ റസൂൽ ഉടനെ അത് നടപ്പിലാക്കുകയാണ്. സഫാ മലൻ്റെ മുകളിൽ കയറി, എന്നിട്ട് ഫജാല യുനാദി വിളിച്ചു പറയാൻ തുടങ്ങി. എല്ലാവരും വിളിക്കുകയാണ്, യാ ബനി ഫിഹർ, ഫിഹർ സമൂഹമേ, ഫിഹറിൻ്റെ മക്കളെ, യാ ബനി അദി, അദിയിൻ്റെ മക്കളെ. ഇതാ ഖുറൈശി ഗോത്രങ്ങളാണ്. അങ്ങനെ ഓരോരുത്തരെയും വിളിച്ചു, എല്ലാവരും വന്നു. ഖുറൈശി ഗോത്രങ്ങൾ ആരൊക്കെ ഉണ്ട് അവരൊക്കെ വിളിച്ചു. അങ്ങനെ ഫജാല റജുൽ ഇതാലും ഇസ്തഥ്യ അൻ യഖ്റുജ്, ചിലർക്ക് ആ വിളി കേട്ടിട്ട് പോകാൻ പോകുന്നുണ്ട്, പക്ഷേ പോകാൻ കഴിയാത്തവരുണ്ടാവും, പ്രായമുള്ളതോ രോഗമോ വേറെന്താ തിരക്കൊക്കെ ഉണ്ടാവുമല്ലോ. അവരെന്ത് ചെയ്തു? എന്താണ് മുഹമ്മദ് വിളിക്കുന്നത്, നീ ഒന്ന് പോകുന്ന പറഞ്ഞ് വേറെ പ്രതിനിധിയെ പറഞ്ഞയക്കാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞ്? എനിക്ക് പറഞ്ഞു തരൂ, എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്, നീ പോകണം. അങ്ങനെ എല്ലാവരും വന്നു. അപ്പോൾ അബൂ ലഹബ് വന്നു, ഖുറൈശിയുടെ കൂട്ടത്തിൽ വലിയ നേതാവാണ്. ഖുറൈശികളൊക്കെ വന്നു, എല്ലാവരും വന്നു. ഇനി നബി തിരുമേനി പറയുന്നത് കേൾക്കാൻ നിശബ്ദമായി നിൽക്കുമ്പോൾ അവരോട് പറഞ്ഞു, അറായിത്തക്കും ലോ അഖ്ബർത്തുക്കും അന്ന ഖൈലം ബിൽവാദി തുരിതം തോയിറാലേക്കും കുൻതു മുസദ്ദിഖി. ഒരു കുതിര സംഘം ഈ താഴ്വരൻ്റെ അപ്പുറത്തുനിന്ന് നിങ്ങൾക്കെതിരെ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെന്നെ സത്യപ്പെടുത്തുമോ? ഒരു പറഞ്ഞാൽ അതെ, സത്യപ്പെടുത്തും. മജറബന ആലേക്ക് ഇല്ല സിദുക്ക, കാരണം എന്താ, നിങ്ങൾ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ പേരിൽ കള്ളം ഞങ്ങൾ ഇന്ന് വരെ പരിചയപ്പെട്ടിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഇന്നീ നദുറുലക്കും ബൈന യദൈ അദാബി ശദീദ്, എന്നാൽ വേദനയേറിയ ഒരു ശിക്ഷയെപ്പറ്റി താക്കീത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, അതിന് താക്കീതുകാരനാണ് ഞാൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ വേദനയേറിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ വഴികൾ പറയാമെന്ന് ഇവർക്ക് പെട്ടെന്ന് മനസ്സിലായി. നബി തിരുമേനി പറയുന്നതിന് ഉദ്ദേശമൊക്കെ പെട്ടെന്ന് മനസ്സിലാവുകയാണ്. അതുകൊണ്ടാണ് അബൂ ജഹൽ, അബൂ ലഹ പറഞ്ഞത്, തബ്ബല്ലക്, നിനക്ക് നാശം. സൈറലും, എന്നും നിനക്ക് നാശം. അലിഹാദ ജമാഅത്തൻ, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്? അപ്പോൾ ഇറങ്ങിയൊരു വചനാണ്, തബ്ബത്യത അബീ ലഹബി വത്തബ്, അബൂ ലഹബിൻ്റെ രണ്ട് കൈകളും നശിച്ചിരിക്കുന്നു, അവനും നശിച്ചിരിക്കുന്നു. മാവനാൻഹു മാലു അമ കസബ്, അതുപോലെ അവൻ്റെ ധനം, അവൻ സമ്പാദിച്ചതൊന്നും അവനൊരു പ്രയോജനവും ചെയ്യുകയില്ല. പിന്നെ അവൻ്റെ ഭാര്യയെപ്പറ്റിയും പറഞ്ഞു, പുറക് ചുമക്കുന്ന അല്ലെങ്കിൽ നമീമത്തുമായി നടക്കുന്ന സ്ത്രീ, അവളും ഒക്കെ നരകത്തിൽ പ്രവേശിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വചനമാണ്. അപ്പോൾ ഈ അധ്യായത്തിൽ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് മോജിസത്താണ് ഇതിലുള്ളത്. പല ചിന്തകന്മാരും പറയാൻ, അബൂ ലഹബ് നരകത്തിലാണെന്ന് ഉറപ്പിച്ച് പറയാൻ, ഇതിനുശേഷം അബൂ ലഹബ് ഒരുപാട് ജീവിച്ചിട്ടുണ്ട്. എങ്കിൽ ഈ ഖുർആൻ തെറ്റിയിരിക്കും, ഞാൻ തന്നെ മുസ്ലിമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ അയാൾക്ക് പറയാം. ശരിക്കും അയാൾക്ക് തോന്നിയില്ല, ഈ നേരെ തിരിച്ചു സംഭവിച്ചിട്ടില്ല. ഉദാഹരണത്തിന്, പലരും സ്വർഗത്തിലാണ്, ചിലർ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്, അള്ളാഹു റസൂൽ അയാളെയും സ്നേഹിക്കുന്നു. അലീബിൻ അബി തൊലീബിനെ പറ്റിക്ക് നബി തിരുമേനി പറഞ്ഞല്ലോ. എന്നാൽ പിന്നെ ഇസ്ലാമിന് വിരുദ്ധമായ ഒരു വല്ലതും ചെയ്താലോ, മതത്തിൽ നിന്ന് പുറത്തു പോയാലോ, ഈ പറഞ്ഞ് വെറുതെയാവില്ല, നീ പറഞ്ഞ് കള്ളം എന്നൊക്കെ ആൾക്കാർക്ക് പറയാലോ. ഫബർ സിദ്ദീഖ് സ്വർഗത്തിലാണ്, ഉമർ ഖത്താബ് സ്വർഗത്തിലാണ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ സ്വർഗത്തിലാണ്, അലീബിൻ അബി തൊലീബ് സ്വർഗത്തിലാണ് റളിയല്ലാഹു അൻഹും, അങ്ങനെ ഒരുപാട് 10 ആൾക്കാരെങ്ങനെ എണ്ണി പറഞ്ഞല്ലോ. ഈ 10 ആൾക്കാരും പിൽക്കാലത്തവരുടെ ജീവിതം എന്താണ്? ഏറ്റവും നല്ലൊരു മാതൃകാപരമായ ജീവിതം. ഇത് ഏതെങ്കിലും ഒരുത്ത മതത്തൊന്ന് പുറത്തൊക്കെ ചെയ്താൽ നബി പറഞ്ഞ കളവാണെന്ന് ബോധ്യമല്ലോ. അപ്പോൾ ഇതുപോലെ ഈ അധ്യായത്തിലും ഇജാസുണ്ട്. കാരണം അബൂ ലഹബിന് തോന്നിയില്ല അന്ന് മുസ്ലിമായി നോക്കിയിട്ട് ഖുർആനൊന്ന് പരാജയപ്പെടുത്തണം, അതൊരിക്കലും തോന്നില്ല. ഇനി അടുത്തതാണ് നമ്മുടെ വിഷയം. എന്താണത്? ഇവിടെ അബൂ ലഹബിന് നബി തിരുമേനി പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി, ഇത് ഇനി മുഹമ്മദ് പറയുന്നത് കേട്ടാൽ ഇനി ഒരു ചൂഷണം നടക്കില്ല, നമ്മുടെ തട്ടിപ്പുകളൊന്നും ഇനി നടക്കില്ല. ജനങ്ങളുടെ വിവരക്കേട് ചൂഷണം ചെയ്തിട്ട് ജനങ്ങളെ പറ്റിക്കുന്നവരാണ് ഇവരൊക്കെ. ഇസ്ലാം അവരുടെ അടുത്തേക്ക് വന്നാൽ ഇതൊന്നും നടക്കില്ല. മനുഷ്യർക്കിടയിലുള്ള എന്തൊക്കെ സാമൂഹ്യ തിന്മകളുണ്ടോ ആ തിന്മകളെ മുഴുവൻ എടുത്താലും അതൊക്കെ ഇസ്ലാം അണ്ട് വന്നു കഴിഞ്ഞ് ഇതൊന്നും നടക്കില്ല എന്ന് ആൾക്കാർക്ക് അറിയാം. തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കില്ല, തൻ്റെ സ്വജന പക്ഷപാതിത്വം പറ്റൂല, അതുപോലെ വിവരമില്ലാത്ത ആൾക്കാരെ ചൂഷണം ചെയ്യലും പറ്റില്ല. അതുകൊണ്ട് തന്നെ അബൂ ലഹബിന് അത് മനസ്സിലായത് കൊണ്ടാണ് ഈ രൂപത്തിൽ ശപിക്കുന്നത്. അപ്പോൾ ആ ചൂഷണങ്ങളും ഇസ്ലാം ഇല്ലായ്മ ചെയ്ത ഇത്തരം പറ്റിക്കലുകൾ, മനുഷ്യർക്കിടയിലുള്ള വഞ്ചനകൾ, അതുപോലെ ഇസ്ലാം അന്ന് ജാഹിലിയ കാലത്തുണ്ടായിരുന്ന എന്തൊക്കെ തിന്മകൾ, അത് മുഴുവൻ തകർത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ആ തിന്മകൾ ചിലർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് അതുകൊണ്ട് ഗുണമാണ്. എന്നാൽ അതിനെതിരെ എല്ലാവിധ ചൂഷണങ്ങൾക്കെതിരെയാണ് ഇസ്ലാം വന്നത്. ആ വിഷയത്തിലേക്ക് നിശ്ചയം അടുത്ത ക്ലാസ് മുതൽ നമുക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്.
1: നമ്മൾ ഇതുവരെ കേട്ടത് പ്രൊമോഷൻ സ്ലോട്ടിൽ സലഫി ദുറൂസ് ശരീഅത്തിൻ്റെ പ്രത്യേകതകൾ 8 ഭാഗം, ബഹുമാന്യനായ അബൂബക്കർ സലഫിയുടെ സംസാരമാണ് നമ്മളിതുവരെ കേട്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ സ്ലോട്ടിൻ്റെ ഒരു പ്രത്യേകത പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകളെ നമ്മുടെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു മോർണിംഗ് ലൈവ് ഷോയുടെ മിനിറ്റുകളിൽ ഓരോ പരിപാടികളെ നമ്മൾ പരിചയപ്പെടുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് സലഫി ദുറൂസാണ്. എല്ലാ ഞായറാഴ്ചയും 9 അത് പ്രക്ഷേപണം ചെയ്യുന്നത്. പിന്നീട് നമുക്ക് 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിൽ അത് ലഭ്യമാണ് എന്ന കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. നമ്മൾ എത്തി നിൽക്കുന്നത് തിരുമൊഴികളുടെ സമയത്തിലേക്കാണ്. വളരെ പെട്ടെന്ന് നമ്മുടെ ശ്രോതാക്കളിലേക്ക് പോയി തിരിച്ചു വരാം. നഫീസ പി എ താമരശ്ശേരി, ഉസ്താദിൻ്റെ പ്രഭാഷണം എത്ര കേട്ടാലും മടുപ്പ് വരില്ല. അലഹമ്ദുലില്ല. ഈ പറഞ്ഞതുപോലെ നമ്മൾക്കും അള്ളാഹുവിൻ്റെ ദീൻ ഏറ്റിത്തരട്ടെ, ഖുർആനും ഹദീസും മുറുകെ പിടിക്കാൻ തൗഫീക്ക് നൽകട്ടെ എന്നൊരു കമൻ്റാണ് നടത്തിയിട്ടുള്ളത്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ. അബൂബക്കർ സലഫിയുടെ സലഫി ദുറൂസുമായി ബന്ധപ്പെട്ടൊരു കമൻ്റാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഷമീർ ഒറ്റപ്പാലം, മാഷാ അള്ളാഹ്, അബൂബക്കർ സലഫിയുടെ ക്ലാസ് ജീവിതത്തിൽ പകർത്താൻ പറ്റിയത് എന്നൊരു കമൻ്റാണ് നടത്തിയിട്ടുള്ളത്.
2: ഷാമില ഷംസുദ്ദീൻ ഒരു സംശയം ചോദിക്കുന്നുണ്ട്. സി എം കിഡ്സ് എൽ എസ് എസ് സംസ്ഥാന പ്രതിഭാസംഗമം കോഴിക്കോട് വെച്ചാണെന്ന് അറിഞ്ഞു, അതെവിടെയാണ് എന്നറിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കോഴിക്കോട് നമുക്ക് തോന്നുന്നത് നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസ് സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമാണ്. വർഷം വർഷം എൽ എസ് എസ് പാസ്സായ എൽ എസ് എസിൻ്റെ ഒരു പുതിയ പേരാണല്ലോ സി എം കിഡ്സ്.
1: അതെ,
2: കഴിഞ്ഞ വർഷം മുതൽ അതിൻ്റെ പേരാണത് സി എം കിഡ്സ്. എനിക്ക് തോന്നുന്നത് ഷാമില ഷംസുദ്ദീൻ്റെ കുട്ടി ഒരു പക്ഷേ സി എം കിഡ്സ് ക്വാളിഫൈഡ് ആയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും. ഏതായിരുന്നാലും നാട്ടിലെ പ്രാദേശികമായ സ്റ്റുഡൻസിൻ്റെ, വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ആളുകൾ ബന്ധപ്പെട്ടാലും ഇൻഷാല്ലാ അത് അറിയും. മുമ്പൊക്കെ സ്പാൻ ഓഡിറ്റോറിയത്തിലായിരുന്നു നടന്നിരുന്നത്, ചിലപ്പോൾ ഈ കൊല്ലം മാറിയേക്കാം.
1: ഖൈറുന്നീസ തെക്കിൽ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. സുഫൈർ അനസ് മേപ്പാടിയിൽ നിന്ന്, ഖുർആൻ പാരായണം എന്നും മനസ്സിന് വല്ലാതെ കുളിരാണ്, അത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം കൂടിയാണെങ്കിൽ എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. അസ്മാബി പെരിന്തൽമണ്ണയിൽ നിന്ന്, എല്ലാ പ്രോഗ്രാം ഒന്നിനൊന്നിനും നല്ലത് എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. നാദിര ഇടിമുഴിക്കൽ, ഇത് മറിയം സൂറ അല്ലേ, ഇത് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ വന്നിട്ടില്ല എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളിൽ പല ആളുകളും, സെറീന വി പി വളാഞ്ചേരി, പീസ് റേഡിയോ ബാഗ്, പെന്ന്, പെൻസിൽ ഇവക്ക് വേണ്ടി മെസ്സേജ് അയച്ചിട്ട് ഇതുവരെ മറുപടി വന്നില്ല എന്ന ഒരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ നിങ്ങളെ പെട്ടെന്ന് തന്നെ അത് പിന്നെ നമ്മുടെ ടെക്നിക്കൽ ടീം ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അമീർ ടി ഇടത്തനാട്ടുകര, തകർന്നു വീണൊരു കൊട്ടാരത്തിൻ ചില്ലുകൾക്കിടയിൽ ഞങ്ങൾ പങ്കുവച്ചൊരാം സ്നേഹബന്ധം പാതി വഴിയിൽ മുറിഞ്ഞവൾ. പക്ഷേ മക്കളെ, നിങ്ങളെ ചൊല്ലിയുള്ള ഭയമെൻ നെഞ്ചിൽ തറക്കുന്നു ശൂലമായി. എന്നെ മറക്കുമോ, എന്നെ വെറുക്കുമോ, വിഷമ മുനകളായി ചോദ്യങ്ങൾ. ഉമ്മയെന്നും ഉപ്പയെന്നും രണ്ടു വഴിയിൽ നിൽക്കുമ്പോൾ നിങ്ങളെ വലിച്ചിഴച്ചു ഞാൻ എൻ്റെ പക്ഷം പിടിക്കാൻ. പങ്കാളിയോടുള്ള ദേഷ്യമോതി നിൻ ബാല്യമെൻ വാക്കാൽ മുറിവേറ്റു. അറിഞ്ഞില്ല ഞാൻ ഈ മനോഭാവം. നിന്നുള്ളിൽ വിള്ളലുകൾ തീർക്കുന്നു, നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ട് നിന്നെ ഞാൻ തടവിലാക്കി. എൻ്റെ വേദനകൾ പങ്കുവച്ചു, നിൻ നിഷ്കളങ്കതയെ മായ്ച്ചു കളഞ്ഞു. മാഷാ അല്ലാ, വളരെ മനോഹരമായ അമീർ ടി എടത്തനാട്ടുകരയുടെ ഒരു കവിതയാണ് വായിച്ചത്. സഫിയ കെ തിരുരങ്ങാടി, അസ്സലാമു അലൈക്കും. ഇടക്ക് കേൾക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും മനസ്സിൽ തറച്ചു നിൽക്കും, മനസ്സിൽ നിന്നും പോവുകയില്ല. അത്ര നല്ല രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു തരാറുള്ളത് എന്നാണ് അബൂബക്കർ സലഫിയുടെ സലഫി ദുറൂസുമായി ബന്ധപ്പെട്ട ഒരു കമൻ്റ് നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളുടെ പിന്നെ ഈ പിന്നെ പീസ് റേഡിയോ സാധനങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കൾ അവർ ഫോൺ വിളിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായും നിങ്ങളതുമായി ബന്ധപ്പെട്ട് തിരിച്ചു വിളിക്കുന്നതാണ് എന്ന് സൂചിപ്പിക്കുകയാണ്.
2: നമുക്ക് പീസ് റേഡിയോയുടെ മറ്റൊരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കാം. തിരുമൊഴികൾ.
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
2: തിരുമൊഴികൾ ഇന്നത്തെ എപ്പിസോഡിൽ കവി മുഹമ്മദ് അലി മലവി നമ്മോടൊപ്പം ചേരുന്നു. ഉപകാരം ഉള്ളതിൽ ഉത്സാഹിക്കുക, ദുർബലനാകരുത് എന്ന വിഷയത്തെ അധികരിച്ചാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ. വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم احرص على ما ينفعك واستعن بالله ولا تعجز. പ്രിയശ്രോതാക്കളെ, ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ നൽകിയിട്ടുള്ള ഒരു വചനമാണ് വായിച്ചത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്നു സഹർ അദ്ദൗസി അസ്ഹറാനി അൽയമാനി, യമനുകാരനാണ്, ദൗസ് ഗോത്രക്കാരനാണ്. ഹിജ്റ 7 കൊല്ലമാണ് അദ്ദേഹം തുഫൈൽ ബിൻ അംർ റളിയല്ലാഹുവിന്റെ പ്രബോധനത്തിൽ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മദീനയിൽ എത്തുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം വരെയും ദീൻ പഠിച്ച് നബിയോടൊപ്പം തന്നെ അദ്ദേഹം ജീവിച്ചു. ആ ഏതാനും വർഷം കൊണ്ട് തന്നെ സഹാബികളെ ഏറ്റവും കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്യുന്ന വ്യക്തിയായി അദ്ദേഹം മാറി എന്നതും ചരിത്രം 5374 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തിട്ടുള്ളത്. മാതാവ് ഉമൈമ എന്നിവരാണ്, മൈമൂന എന്നാണ് മാതാവിൻ്റെ പേര് എന്നും ചില വിശദീകരണങ്ങളുണ്ട്. അനവധി ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നതും ചരിത്രം. അബൂഹുറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ അമ്മ അറിയിക്കുന്നു: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഇഹ്രിസ് അലാ മാ യൻഫഉക, ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് പ്രയോജനമുള്ള കാര്യത്തിൽ നീ ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് പോകണം, നീ താല്പര്യം കാണിക്കണം. ഇഹ്രിസ്, നീ താല്പര്യം കാണിക്കണം, ഉത്സാഹം കാണിക്കണം. അലാ മാ യൻഫഉക, നിനക്ക് പ്രയോജനമുള്ളതിൽ. വസ്തഇൻ ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയും ചെയ്യണം. വലാ തഅജ്ജിസ്, നീ ഒരിക്കലും ദുർബലനായി പോകരുത്, ദുർബലനായി പോകരുത്, അലസനായി പോകരുത്. പ്രിയമുള്ളവരെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. ഉപകാരമുള്ള കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമെടുത്ത് താല്പര്യത്തോടെ ഉത്സാഹത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്നും ഏതൊരു സന്ദർഭത്തിലും റഹ്മാനായ റബ്ബിൻ്റെ സഹായം തേടേണ്ടതുണ്ടെന്നും ഒരിക്കലും അലസനോ ദുർബലനോ ആകരുതെന്നുമാണ് സൂചന. വലാ തഅജ്ജിസ് എന്നാണ് ഹദീസിൻ്റെ അവസാനം ലാ തഅജ്ജിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് കസലാണ്, മടിയാണ്, അലസതയാണ്. അപ്പോൾ ഉത്സാഹമില്ലായ്മ അതൊരിക്കലും വന്നു പോകരുത് എന്നുകൂടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇവിടെ ഇരുലോകത്തും ഗുണം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം എന്നതാണ് സൂചന. നിനക്ക് ഉപകാരമുള്ളത് എന്ന് പറയുമ്പോൾ ദുനിയാവിൽ നിനക്ക് ഉപകാരമുള്ളത്, അതിലുപരി നിനക്ക് പരലോകത്ത് ഉപകാരമുള്ളതായിരിക്കണം നീ, പിന്നെ അതിനായിരിക്കണം നീ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. ഇനി ഇഹലോകത്തോ പരലോകത്തോ ഏതെങ്കിലും ഒന്നാണെങ്കിൽ അതിന് നീ പരലോകത്ത് ഗുണം ലഭിക്കുന്നതിന് മുൻഗണന നൽകണം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നിനക്കെത്ര ശക്തിയുണ്ടെങ്കിലും കഴിവുണ്ടെങ്കിലും നീ റബ്ബിൻ്റെ സഹായം ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരിക്കലും അത് തെറ്റിലേക്ക് പോകാതിരിക്കാൻ അത് സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത്. ഇവിടെ നിനക്ക് ഉപകാരമുള്ളത് നീ ഉത്സാഹിക്കണമെന്ന് പറയുമ്പോൾ അതിനുള്ള നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആ രൂപത്തിലുള്ള ആയിരിക്കണം. നീ അങ്ങനെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ അവലംബിച്ചുകൊണ്ട്, അതാണല്ലോ ഏതൊരു കാര്യത്തിൻ്റെയും യഥാർത്ഥ കാരണക്കാരൻ. അപ്പോൾ അള്ളാഹുവിനെ അവലംബിച്ചുകൊണ്ട് അവൻ്റെ സഹായത്തോടുകൂടി നന്മയിൽ നിരതനാവുക. നിനക്ക് പ്രയോജനമുണ്ടാകുന്ന കാര്യങ്ങൾ ദുനിയാവിലോ ആഖിറത്തിലോ, ആഖിറത്തിൽ പ്രത്യേകിച്ചും രണ്ട് നിലക്കും പ്രയോജനമുള്ള കാര്യങ്ങൾ നീ ഉത്സാഹത്തോടുകൂടി ചെയ്യുക. അതല്ലാത്ത ഒരു നിലക്കും പ്രയോജനമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നാണ്. അതോടൊപ്പം പരലോകത്തേക്കാൾ ഇഹലോകത്തിന് മാത്രമാണ് പ്രാധാന്യമെങ്കിൽ അവിടെ നീ പരലോകത്തിന് പരിഗണിക്കണം. ഇനി ദുനിയാവിൽ പ്രയോജനമുള്ളൊരു കാര്യമാണെങ്കിൽ കൂടി നീ അത് ചെയ്യുമ്പോൾ പരലോകത്ത് നഷ്ടമുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടാകരുത് എന്നൊക്കെയാണ് ഇവിടെ സൂചന. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കഴിവും ശക്തിയും ഇല്ലാതെ, അവൻ്റെ തോഫിയക്ക് ഇല്ലാതെ ഒന്നും നേടാനാവില്ല എന്ന തിരിച്ചറിവുണ്ടാകണം. അതുകൊണ്ടാണല്ലോ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നതും നമ്മളോട് പറയാൻ പറഞ്ഞതും. അത് ഏറ്റവും വലിയൊരു നിധിയാണ് എന്ന രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും. യാതൊരു കഴിവും ശക്തിയും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി അവനോട് സഹായം ചോദിച്ചുകൊണ്ടാണ് ഏതൊരു കാര്യത്തിലും മുന്നോട്ട് പോകേണ്ടത് എന്ന് ചുരുക്കം. അപ്പോൾ നന്മ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോഴും റബ്ബിൻ്റെ തൗഫീഖിനായി, നല്ല പര്യവസാനത്തിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് വിജയം ലഭിക്കുക. ആ വിഷയത്തിൽ പോലും ഒരിക്കലും ദുർബലത വന്നു പോകരുത്. അങ്ങനെ ദുർബലത വന്നു പോകരുത്, നീ അശക്തനാകരുത് എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് വിശദീകരണങ്ങളുണ്ട്. ഒന്ന്, അമൽ ചെയ്യുന്നതിൽ അലസതയുണ്ടാകരുത്. മറ്റൊന്ന്, അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്ന കാര്യത്തിൽ നീ ദുർബലനാകരുത്. കാരണം നിനക്കൊരുപാട് കഴിവും ശക്തിയും സ്വാധീനവും മറ്റാരെയും തോൽപ്പിക്കാനാവുന്ന ഒരവസ്ഥയുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിനക്ക് നീ വിചാരിച്ചതുപോലെ പ്രയോജനമുള്ളൊരു കാര്യത്തിലേക്ക് പോകാനുള്ള എല്ലാ ശക്തിയും തൻ്റെ ഇടവും കരുത്തും നിനക്കുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ അത് സത്യത്തിൽ ദൗർബല്യമാണ്. അപ്പോഴൊക്കെ തന്നെ അള്ളാഹുവിനെ കൂട്ടുപിടിച്ച് അള്ളാഹുവിനോട് അള്ളാഹു

0: നമ്മുടെ ലൈവ് ക്വിസിന്റെ ഉത്തരം പറയേണ്ടുന്ന സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ തിരുമൊഴികളുമായി ബന്ധപ്പെട്ട ചില കമൻറ്റുകൾ വായിക്കുകയാണ്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, മാഷാല്ലാ, എന്നും കെ വിയുടെ ഒരു ഹദീസ് പഠിക്കാനും പകർത്താനും സാധിക്കുന്നു എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ഫൗസിയ, സ്ഥലപ്പേര് വെക്കണം, തിരുമൊഴികൾ നല്ല അറിവ് കിട്ടുന്നുണ്ട് എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. സെലീന വടുതറയിൽ നിന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. ആയിഷ അങ്ങാടിപ്പുറം സലഫിയോടാണ്, അസ്സലാമു അലൈക്കും, സൂറ ഹജ്ജ് കഴിഞ്ഞു, എനിക്ക് സുഖമില്ലാത്തത് കാരണം കുറച്ച് ദിവസം വന്നിരുന്നില്ല എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ മൈമൂന കരിവാരക്കുണ്ട് ചുള്ളിയോടുന്ന്, മാഷാല്ല, എല്ലാ പരിപാടിയും ഒന്നിനൊന്നിനും മെച്ചം, പറയാതെ വയ്യ, അമീർ എടത്തനാട്ടുകരയുടെ കവിത സൂപ്പർ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ തിരുമൊഴി കേട്ടു അൽഹംദുലില്ലാ, എന്നും ഒരു ഹദീസ് പഠിക്കാൻ കഴിയും, നിലനിർത്തി തരട്ടെ ഉസ്താദിനെ അള്ളാഹു ആഫിയത്ത് നൽകട്ടെ എന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാമെന്ന് തോന്നുന്നു.
1: ചോദ്യം ഇതായിരുന്നു, ഖുറാനിൽ അൽഹുജറാത്ത് എന്ന സൂറത്തുൽ ഹുജറാത്ത് 49-ാമത്തെ അധ്യായമാണ്, എന്താണ് അതിൻ്റെ അർത്ഥം? നിസ്സംശയം പറയാം, ഓപ്ഷൻ സി മുറികൾ, ഓപ്ഷൻ സി മുറികൾ തന്നെയാണ് ഉത്തരം. വിജയികളിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് സ്ലോട്ടുകൾ നമ്മൾ പ്രവേശിക്കേണ്ടതുണ്ട്. ഒരു ഒരു ഗാനം കേൾക്കാമെന്ന് തോന്നുന്നു, ഒരു സ്വരം.
0: അതെ,
1: ഇന്നിപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് സ്വരത്തിലാണ്. സ്വരം കാതൂർക്കാം.

0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്വരം. ഇന്നത്തെ സ്വരത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് മുബീൻ പട്ടാണി. പ്രിയപ്പെട്ടവരെ, ചില അപ്ഡേറ്റ്സുകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പീസ് റേഡിയോ മൊമെൻ്റെക്കുറിച്ചാണ് പറയാനുള്ളത്. കുട്ടികൾക്കായുള്ള സ്കൂൾ ബാഗ്, പെൻസിൽ, പൗച്ച്, നെയിൻ സ്ലിപ്പ്, കുടകൾ, ടീഷർട്ടുകൾ, തൊപ്പികൾ എന്നിവ ലഭിക്കുന്നതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 97 46 90 006 എന്ന നമ്പറിലാണ് വിളിക്കേണ്ടത്. അതേപോലെ തന്നെ 500 മൊഡ്യൂൾ 16 കുറിച്ചാണ് പറയുന്നത്. 25-ാമത്തെ ക്ലാസ് ഇന്ന് രാത്രി 10 മണിക്കാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാമിൻ്റെ 16-ാം മൊഡ്യൂൾ April 13 തിങ്കൾ മുതൽ ആരംഭിച്ചു. അബ്ദുൽ ജബ്ബാർ മദീനിയുടെ നേതൃത്വത്തിൽ സൂറ ബക്കറ 180 മുതൽ 187 വരെയുള്ള വചനങ്ങളാണ് ഈ മൊഡ്യൂളിൽ പഠനവിധേയമാക്കുന്നത്. തഫ്സീർ പഠനത്തിന് പുതിയ മാനങ്ങൾ ലോകലാട്ടറങ്ങളിലെ മലയാളി സമൂഹത്തിന് സമ്മാനിച്ച 500 പഠന കോഴ്സ് പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴിയാണ് പഠിതാവിലേക്ക് എത്തുന്നത്. പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ സന്ദർശിച്ച് നമുക്ക് അതിലേക്ക് എൻറോൾ ചെയ്യാനുള്ള സംവിധാനമുണ്ട് എന്നത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല, പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാനുള്ള അവസരവുമുണ്ട്. കഴിഞ്ഞുപോയ കോഴ്സുകളും ഇനിയും പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത് നമ്മൾ പിന്നെ ഈ ഒരു സമയത്ത് പിന്നെ സൂചിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കേണ്ട നമ്പർ 97 47 845 845 എന്ന നമ്പറിലേക്കാണ് നമ്മൾ വിളിക്കേണ്ടത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഫാമിലി ലൈവ് ടെലികേസിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടാണ്. ഫാമിലി ലൈവ് ടെലികേസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 90 20 840 840 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. രജിസ്റ്റർ ചെയ്യാനുള്ള ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് അവിടെ നിന്ന് ലഭ്യമാണ് എന്ന കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശ്രോതാക്കളിലേക്ക് പെട്ടെന്നൊന്ന് പോയി തിരിച്ചു വരാൻ ധാരാളക്കണക്കിന് ആളുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അബ്ദുൽ ഹമീദ് സ്വരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സി കെ അഴിയൂർ, സഫിയ എടപ്പാൾ, പിന്നെ അതേപോലെ തന്നെ സീനത്ത് പാലക്കാട്, ഹുസൈൻ വി എം ഇടത്തനാട്ടുകര, ഹൈറുന്നീസ ചെർപ്പളശ്ശേരി, ഇവരെല്ലാവരും നമ്മളോട് പിന്നെ സ്വരത്തെ സംബന്ധിച്ചുള്ള കമൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. അസ്മാബി പെരിന്തൽമണ്ണയിൽ നിന്ന്, ഞങ്ങൾ KVയുടെ ഹദീസ് ആസ്പദമാക്കി ഒരു എക്സാം ഇന്നലെ അറ്റൻഡ് ചെയ്തു, നന്നായിരുന്നു, ഹദീസ് ഒന്നുകൂടെ വായിക്കാൻ പറ്റി എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സുബൈദ ഇസ്മായിൽ മടിക്കേരിയിൽ നിന്ന്, മാഷാല്ലാ എന്തൊരു ഹൃദയസ്പർശിയായ ഗാനം, കരഞ്ഞുപോയി എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ഫൗസിയ സലീം തൊടുപുഴ, ഈ സോങ് എത്ര കേട്ടാലും മതി വരാത്ത സോങ്, ഇത് എഴുതിയത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സലഫി, എന്തെങ്കിലും മറുപടി ഉണ്ടോ? ഹൈറുനിസ അഷ്റഫ് പടിഞ്ഞാറ്റുമുറി, സോങ് സൂപ്പറായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹനീന സുൽഫി കൊട്ടാരക്കരയിൽ നിന്ന്, ചരിത്രവും സ്വരവും കൂടിയായപ്പോൾ പൂർണ്ണമായി, ബിലാൽ റളിയല്ലാഹുന്നു എന്നൊരു
1: കമന്റ്. ശ്രോതാക്കൾ പറയട്ടെ ആരാണ് എഴുതിയത്.
0: തീർച്ചയായും മൈമൂന കരിവാര കൊണ്ട് ചൊല്ലിയോട് മാഷാല്ലാ, എത്ര കേട്ടാലും മതി വരാത്ത പാട്ട് എപ്പോഴും ഈണം ചാനലിൽ നിന്നും കേൾക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൗസിയ സലീം തൊടുപുഴയും പിന്നെ ഷുഹൈബായം വളപട്ടണവും ഇതുമായി ബന്ധപ്പെട്ട കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ജംഷീന പുള്ളിപ്പാടവും പിന്നെ പ്രോഗ്രാമിൻ്റെ കൂടെയുണ്ട് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മുംതാസ് പാലപ്പുഴ, ഷാമില ഷംസുദ്ദീൻ വയൽക്കര, ബഷീർ അബൂ തലശ്ശേരി, പിന്നെ ഇവരെല്ലാവരും സ്വരത്തെപ്പറ്റി കമൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. നൗഫൽ എസ് ചുങ്കം പാലക്കാട്, എൻ്റെ ഉത്തരം ശരിയാണ്, സിസ്റ്റം നമ്മളെ പരിഗണിക്കുമെന്നും എന്നത്തെയും പോലെ ഇന്നും കരുതുന്നു ഇൻഷാല്ലാ. അതിലൊരു നൗഫൽ എസ് ചുങ്കം പാലക്കാടിന് ഒരു ഒരു ഒരു ഒരു ഇതുണ്ട്, എന്ത് പിന്നെ ഒരു പിന്നെ എന്താ അത്, അതായത് ഒരു ആൻസർ പറയുമ്പോൾ നൗഫൽ എസ് ചുങ്കം പാലക്കാടിന് പറ്റിയ ഒരാൾ അതിലുണ്ടാവും ഇൻഷാല്ലാ. ജമീല വി കെ പൂനൂർ, ഉത്തരം തെറ്റിപ്പോയല്ലോ, സാരമില്ല, അറിവ് കിട്ടി അലഹമ്മദില്ലാ എന്ന് പിന്നെ പറയണം. ഇമ്രാൻ എൻ വി കുമരനിലോർ, ഉത്തരം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സൗദാമുട്ടം, ജംഷീന പുള്ളിപ്പാടം, ഇവരെല്ലാവരും അതുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സുലേഹ ഹമീദ് നോർത്ത് പറവൂരിൽ നിന്ന്, എനിക്ക് ഈ പാട്ട് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സുലേഹ തിരുവാലി, ഇവിടെ നല്ല മഴയാണ്, ഇടക്ക് കേൾക്കുന്നില്ല, മാഷാല്ലാ സ്വരം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖദീജ തൊടുപുഴ, കണ്ണിന് കുളിരേകുന്ന ഗാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നൗഫലേസ് ചുങ്കം പാലക്കാട് മഷാദ് സ്വരം ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളിലൊന്ന് വീണ്ടും കേൾക്കാൻ കഴിഞ്ഞു അൽഹംദുലില്ല. അതേപോലെ തന്നെ സീനത്ത് മന്നാടിയിൽ ഒതായി മഷാദ് സ്വരം കേട്ടു ശരിക്കും കരഞ്ഞുപോയി. ആ ചരിത്രം കൺമുന്നിലൂടെ നടക്കുന്ന പോലെ തോന്നി. ആ മോനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സൗദ കടമ്പഴിപ്പുറത്തെന്ന് പറഞ്ഞിട്ടുള്ള ഹാരിസ് ബിൻ സലീം ആണോ എഴുതിയത് എന്നൊരു കമൻ്റ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ അടുത്ത ഒരു സ്ലോട്ടിലേക്ക് പോകേണ്ട സമയമായി.
1: വഴിവിളക്കാണ്, അതെ, വഴിവിളക്കിൻ്റെ സ്ലോട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. 2558 നമ്പർ വഴിവിളക്കാണ് ഇന്ന് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആ വഴിവിളക്കിൻ്റെ ടൈറ്റിൽ ഇപ്രകാരമാണ്: ബാധ്യതകൾ നിർവഹിക്കാത്തവരാണോ നിങ്ങൾ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. ഇന്നത്തെ വഴിവിളക്കിൻ്റെ ഉള്ളടക്കം അതിപ്രകാരമാണ്: അമാനത്തില്ലാത്തവർക്ക് വിശ്വാസമില്ല. ലാ ഈമാന ലിമല്ല അമാനത്തലഹു. അമാനത്തില്ലാത്തവർക്ക് ഈമാനില്ല, വിശ്വാസമില്ല എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമാണ് ഇന്നത്തെ വഴിവിളക്ക്. ബാധ്യതകളുടെ നിർവഹണവും സംരക്ഷണവുമാണ് അമാനത്ത്. ഒരാളുടെ മേൽ ബാധ്യതയാക്കപ്പെട്ട നമസ്കാരം, സക്കാത്ത്, നോമ്പ് പോലെയുള്ളതെല്ലാം അമാനത്തുകളാണ്. സൂക്ഷിപ്പ് സ്വത്തുകൾ, രഹസ്യങ്ങൾ, സ്വകാര്യതകൾ തുടങ്ങിയവയും ഗൗരവപ്പെട്ട അമാനത്തുകളാണ്. വിജയികളായ വിശ്വാസികൾ അമാനത്തിൻ്റെ പരിപാലകരും പരിരക്ഷകരുമാണ്.
0: വളരെ ഗംഭീരമായ ഒരു വഴിവിളക്കാണ് നമ്മൾ ഇന്ന് കേട്ടിട്ടുള്ളത്. 2558 വഴിവിളക്കാണ്. അപ്പോൾ നമുക്കറിയാം, ഇത് ഒരുപാട് ഭാഷകളിൽ നമുക്കിത് ലഭ്യമാണ്. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ, തെലുഗ്, നേപ്പാളി തുടങ്ങിയ ഒരുപാട് ഭാഷകളിൽ ഇത് നമുക്ക് ലഭ്യമാണ്. നമ്മുടെ പിന്നെ സുഹൃത്തുക്കളിലേക്ക്, സുഹൃത്ത് വലയങ്ങളിലേക്ക് ഇത് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്.
1: പറഞ്ഞ വിഷയവും വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെ.
0: തീർച്ചയായും
1: ഈ അമാനത്ത്, ഒരു അമാനത്തിന് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും ഖുറാനിക വചനങ്ങളിലൂടെയും നോക്കുകയാണെങ്കിൽ അതിന് ചില ഭാഗങ്ങൾ കാണാൻ കഴിയും. ഒന്ന്, റബ്ബിനോട് ചെയ്യേണ്ട അമാനത്തുകൾ. രണ്ട്, സ്വദേഹത്തോട് ചെയ്യേണ്ട അമാനത്തുകൾ. മൂന്ന്, സഹജീവികളോട് ചെയ്യേണ്ട അമാനത്തുകൾ. അപ്പം അള്ളാഹുവിനോട് ചില ഉത്തരവാദിത്തങ്ങൾ, റബ്ബിനോട് ചില ഉത്തരവാദിത്തങ്ങൾ അടിമകൾക്കുണ്ട്. ഹഖുല്ലാഹി അലൽ ഇബാദ്, അത് അള്ളാഹുവിൻ്റെ അവകാശമാണ്, അടിമകളിൽ നിന്ന് കിട്ടേണ്ടതായ റബ്ബിൻ്റെ അവകാശമാണ്. അത് അയ്യബുദല്ലാഹു വഹ്ദഹ വല യുശ്രിക ബിഹി ഷയ്യ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് യഥാവിധി ജീവിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അമാനത്ത്.
0: അതെ,
1: അത് അള്ളാഹുവിനോടുള്ള അമാനത്താണ്. രണ്ടാമത്തത് സ്വദേഹത്തോടുള്ള അമാനത്താണ്. നമുക്ക് നമ്മുടെ ശരീരത്തോട്, നമ്മോട് ചില അമാനത്തുകളുണ്ട്. മൂന്നാമത് പറഞ്ഞത് സഹജീവികളോടുള്ള അമാനത്താണ്, അഥവാ വിശ്വസിച്ച് ഏൽപ്പിച്ച ചില കാര്യങ്ങൾ. അത് ഗൗരവത്തോടുകൂടി, അതിൻ്റെ രഹസ്യ സ്വഭാവത്തോടുകൂടി തന്നെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക എന്നത് തന്നെ അമാനത്ത്. അതൊരു ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ആകാശഭൂമികളോടും പർവ്വതങ്ങളോടും അമാനത്ത് എന്നത്
0: അല്ലേ, അങ്ങനെയല്ലേ അതിൻ്റെ ആയത്തുള്ളത്?
1: അതെ, അലൽ ജിബാലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ ആയത്താണ് അത്. ആ ഒരു അമാനത്തിന് ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ അവരൊക്കെ അത് നിരസിച്ചു, കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഫഹമലഹൽ ഇൻസാൻ, മനുഷ്യനത് ഏറ്റെടുത്തു അമാനത്ത് എന്നുള്ളത്. വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ അമാനത്തുകൾക്ക് അതിൻ്റെ ആ ഒരു സൂക്ഷ്മതാബോധത്തോടുകൂടി, ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയണം എന്നുള്ള മനോഹരമായ ഒരു ടെക്സ്റ്റ് ഉൾക്കൊള്ളുന്ന ഇമേജാണ് ഇന്നത്തെ വഴിവിളക്ക്.
0: മഷാല്ല, ഫാത്തിമ ഷംനാസ് തിരൂർക്കാടിൽ നിന്ന് ഇന്നത്തെ വഴിവിളക്ക് എത്ര ചിന്തനീയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിദ ഉദരംപോയിൽ നിന്ന് മഷാല്ല, സ്വരം അടിപൊളി. കുട്ടി അഹമ്മദ് പേരശ്ശനൂർ, വെരി ഗുഡ് സോങ്. സുലേഹ കരുവാരക്കുണ്ട്, സ്വരം സൂപ്പർ, കരയിപ്പിച്ച് കളഞ്ഞു. സുലേഹ ഹമീദ് നോർത്ത് പറവൂരിന്ന്, ഹാരിസ് മൗലവിയാണോ ഈ ഗാനം എഴുതിയത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മുടെ കിസിന്റെ വിജയികളെ നമുക്ക് പ്രഖ്യാപിച്ചാലോ?
1: ഓ, തീർച്ചയായും
0: തീർച്ചയായും.
1: ചോദ്യം സൂറത്തുൽ ഹിജ്റാത്ത് എന്നതിന്റെ അർത്ഥം എന്താണ്?
0: അതെ,
1: മുറികളാണ്.
0: അതെ,
1: ഓപ്ഷൻ സി ആണ്. ഒരുപാട് ആളുകൾ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് സിസ്റ്റം കുറച്ച് പണിപ്പെട്ടിട്ടുണ്ടാവും,
0: തീർച്ചയായും
1: 13 ആളുകളെ തിരഞ്ഞെടുക്കാനേ.
0: അതെ,
1: കാരണം ഈ സിസ്റ്റം അത് എന്തായാലും അത് പണിപ്പെട്ടിട്ടുണ്ടാവും.
0: അതെ, പണിപ്പെട്ടു എന്നുള്ളതാണ് ചുരുക്കം.
1: തീർച്ചയായും.
0: അതെ, നമ്മൾ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. വിജയികളുടെ കൂട്ടത്തിൽ നിന്ന് 13 പേർ, ധാരാളക്കണക്കിന് ആളുകൾ വിജയികളായിട്ടുണ്ട്. അതിൽ വിജയികളായ ഒന്നാമത്തെ വ്യക്തി ഷെഫീഖ് പടിക്കപ്പാടം, കെബീർ തണ്ടുകൂട്, ഫസീല മഞ്ചേരി, അഹമ്മദ് വയനാട്, നാസിറ, നസീമ ശംസുദ്ദീൻ, സുഹൈറ മുജീബ് പൊന്നാനി, റംല എടത്തനാട്ടുകര, ബഷേരി അബു തലശ്ശേരി, സീനത്ത് മന്നാടിയിൽ ഒതായി, സഫിയ കെ തിരൂരങ്ങാടി, മുഹമ്മദ് തോണിയിൽ പുല്ലിശ്ശേരി, റഹ്മാബി കീഴിശ്ശേരി. വിജയികൾ ഒരിക്കൽ കൂടി പറയുന്നു.
1: ഷെഫീഖ് പടിക്കപ്പാടം, കബീർ തണ്ടുകോട്, ഫസീല മഞ്ചേരി, അഹമ്മദ് വയനാട്, നാസിറ, നസീറ ഷംസുദ്ദീൻ, നസീമ ഷംസുദ്ദീൻ, സുഹൈറ മുജീബ് പൊന്നാനി, റംല ഇടത്തനാട്ടുകര, ബഷേരി അബു തലശ്ശേരി, സീനത്ത് എന്താണ് മന്നാടിയിൽ ഒതായി, സഫിയ കെ തിരങ്ങാടി, മുഹമ്മദ് തോണിയിൽ പുലിശ്ശേരി, റഹ്മാബി കെയ്ശ്ശേരി. ഇതിലിപ്പോ 5-ാമത് വന്ന നാസിറയാണ് അവസാനം 36 കോണ്ടാക്ട് നമ്പർ 36 എന്ന നമ്പറിൽ നിന്ന് വന്ന നാസിറയാണ് പേരിന്റെ കൂടെ സ്ഥലം ചേർക്കാതിരുന്നത്. അപ്പൊ അവർ ഇൻഷാല്ലാ സ്ഥലം ഉൾപ്പെടുത്തിയിട്ട് ഇനി നമ്മുടെ ഈ ഒരു ക്വിസിൽ പങ്കെടുക്കാവൂ എന്നുകൂടി പ്രത്യേകം.
0: ബഷേരി അബു തലശ്ശേരി, അൽഹംദുലില്ലാ, ഞാൻ വിജയിയായി, സന്തോഷം എന്നൊരു കമന്റ് നടത്തിയിട്ടുണ്ട് ധാരാളക്കണക്കിന് ശ്രോതാക്കൾ.
1: ബഷേരി അബു തലശ്ശേരിനെ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ.
0: പറഞ്ഞിട്ടുണ്ടല്ലോ,
1: പറഞ്ഞു.
0: അതേപോലെ തന്നെ സഫിയ കെ തിരൂരങ്ങാടി പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിജയിയായി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സീനത്ത് പാലക്കാട്, അസ്സലാമു അലൈക്കും, വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പറഞ്ഞിട്ട്. ഫൗസിയ സലീം തൊടുപുഴ, ഈ ക്വിസ് ആൻസർ എങ്ങനെയാണ് അയക്കേണ്ടതെന്ന് പറഞ്ഞു തരാമോ സലഫി? ഫൗസിയ സലീം തൊടുപുഴ ചോദിച്ചിട്ടുള്ളതാണ് ഈ ക്വിസ്
1: ആൻസർ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സാധാരണ പറയാറുണ്ട്, എന്നാൽ കൂടി ഒരിക്കൽ കൂടി പറയുന്നു. നിങ്ങളുടെ പീസ് റേഡിയോ ആപ്പിൽ ഏറ്റവും താഴെ ഫീഡ്ബാക്ക് എന്നൊരു ബട്ടൺ ഉണ്ട്, അത് അമർത്തുമ്പോൾ ഫീഡ്ബാക്കിന്റെ പേജിലേക്ക് പോകും. അവിടെ നിങ്ങൾ ഏറ്റവും മുകളിൽ പേര് കൊടുക്കണം, തൊട്ട് താഴെ പ്രോഗ്രാം എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ക്വിസ് എന്നത് മാത്രം എടുക്കണം. പ്രോഗ്രാം അമർത്തിയിട്ട് അതിൽ ലിസ്റ്റ് ചെയ്ത പ്രോഗ്രാമുകളിൽ ക്വിസ് ലൈവ് ക്വിസ് എന്നത് എടുത്ത് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഉത്തരത്തിൻ്റെ കോഡ് ലെറ്ററുകൾ AOR BOR COR D അത് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് അമർത്തുമ്പോഴാണ് ഉത്തരം അയക്കുന്നത്.
0: മുംതാസ് പാലപ്പുഴയിൽ നിന്ന് ഇന്നത്തെ ലൈവ് ക്വിസിൻ്റെ ഉത്തരം ഒന്നുകൂടി പറയുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സൂറ ഹുജറാത്തിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ഇന്നത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം മുറികൾ എന്നുള്ളതാണ്. ജംഷീന പുള്ളിപ്പാടം ചോദിക്കുന്നു, എന്നെ എന്താ ഈ സിസ്റ്റം പരിഗണിക്കാത്തത് എന്നുള്ളത്. നമ്മളും പറയാം, റെക്കമെൻഡ് ചെയ്യാം, പക്ഷെ സിസ്റ്റം അല്ലേ, സ്വീകരിക്കുമോ എന്നറിയില്ല. സെൽമത്ത് എലൂർ, ക്വിസിൻ്റെ ഉത്തരം ഒന്നുകൂടി പറയാമോ എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു. നൗഫൽ എസ് ചുങ്കം, പാലക്കാട്, അസ്സലാമു അലൈക്കും, വിജയികൾക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു ചെറിയൊരു ചിന്ത ഇന്നത്തെ ഈ ഒരു പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ ഒരു സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്.
1: വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ഇടക്കിടക്ക് വർഷത്തിൽ പല ഘട്ടങ്ങളിലായി നടത്തുന്ന ഒരു ഗവേഷണമുണ്ട്.
0: അതെ,
1: മനുഷ്യൻ്റെ സ്ട്രെസ്, ഹൈപ്പർ ടെൻഷൻ, അതുമായി ബന്ധപ്പെട്ട് ബ്ലഡ് പ്രഷർ, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങൾ, ശാരീരികവും മാനസികവുമായി അയാൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് WHOക്ക് ഒരു കൃത്യമായ മാനദണ്ഡങ്ങളും മറ്റുമൊക്കെയുണ്ട്. ഇവിടെയും ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ. WHOന്റെ റിപ്പോർട്ട് പ്രകാരം 15 ലോകത്തിൽ 15 ഇതുമായി ബന്ധപ്പെട്ട അങ്ങേയറ്റത്തെ വിഷാദ രോഗത്തിനും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ശാരീരിക വിഷമതകൾക്കും അടിമപ്പെടുന്നവരാണ് എന്നാണ്.
0: അപ്പം
1: ഇതിന് ഒരു കൃത്യമായൊരു മാനദണ്ഡം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതൊരു അത്ഭുതം തന്നെയാണ്. സോ ഖുർആനിലെ സൂറ 94 അധ്യായത്തിൽ 5-6 വചനങ്ങളിൽ ഒരേ കാര്യം അല്ലാഹു ആവർത്തിച്ച് പറയാണ്. അപ്പൊ ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ആവർത്തിച്ച് പറയാണ്. ഒന്ന്, എന്താണ് അതിന്റെ അർത്ഥം വരുന്നത്? നിശ്ചയമായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. എല്ലാ ഡിഫിക്കൽട്ടിയോടും കൂടെ ഒരു ഈസിനെസ്, ഒരു എളുപ്പം വരാനുണ്ട്. ഇത് 1 രണ്ട് തവണ അള്ളാഹു ഒരേ സമയത്ത് ആവർത്തിച്ച് പറയണം. മനുഷ്യന്റെ മനസ്സിനെ അറിഞ്ഞ് സംസാരിക്കുന്ന ജഗന്നിയന്താവായ റബ്ബ് സുബ്ഹാനഹു വ തആല രാത്രിയുടെ ആ ഇരുളിനെ മറനീക്കി പ്രഭാതം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് പോലെ, വിശപ്പിന്റെ അവസാനം ഭക്ഷണം കഴിക്കുമ്പോൾ ആ വിശപ്പ് മാറിപ്പോകുന്നത് പോലെ, ദാഹം വെള്ളം കുടിക്കുമ്പോൾ ശമിക്കുന്നത് പോലെ, രോഗം ശിഫയാകുമ്പോൾ ആശ്വാസം വരുന്നത് പോലെ, എല്ലാ പ്രയാസങ്ങൾക്കും ഒരവസാനമുണ്ട്, ഒരു കയറ്റത്തിനു ശേഷം ഒരു ഇറക്കമുണ്ട് എന്ന ഒരു മനോഹരമായ സന്ദേശം ഖുർആൻ വെക്കുമ്പോൾ, അതിൽ പരം സ്ട്രെസ്സും ബ്ലഡ് പ്രഷറും അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷനും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള മറ്റൊരു സാധ്യതയും ഇതിനോടകം ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതലായി നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്.
0: മാഷാല്ലാ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാ സമയങ്ങളിലും പറയാവുന്നതുപോലെ ഖുർആൻ അത് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു ശിഫയാണ്. ശിഫ ഉൽ ലിന്നാസ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്ന് പങ്കുവെക്കപ്പെട്ട ചിന്ത എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ്. അതേപോലെ തന്നെ നമ്മൾ പകർത്തേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്.

0: നമ്മുടെ പിന്നെ വിജയത്തിനുമായി ബന്ധപ്പെട്ട്, വിജയികളെ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ കമൻ്റ് നടത്തിയിട്ടുണ്ട്. അബ്ദുൽ ഹമീദ് സി കെ, അതേപോലെ തന്നെ ആയിഷ അങ്ങാടിപ്പുറം, ഹഫ്സ ബിവി കാക്കനാട് സലാം പറഞ്ഞിട്ടുണ്ട്. സുബൈദ ഇസ്മായിൽ വിജയിയായ ലിസ്റ്റ് വന്നില്ലെങ്കിലും വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് പുതിയ വിജയികളൊക്കെ സിസ്റ്റം പരിഗണിച്ചിട്ടുണ്ട്, എന്നെങ്കിലും എന്നെയും പരിഗണിക്കും എന്ന് വിശ്വസിക്കുന്നു എന്ന് ഒരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. തീർച്ചയായും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്,
1: നമ്മൾ ഈ സന്ദർഭത്തിൽ ഒരു നന്മ പരിചയപ്പെടുത്തുകയാണ്.
0: അതെ,
1: ഈ മദ്രസ നമ്മൾ വളരെ വ്യവസ്ഥാപിതമായി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു കോഴ്സാണ് ഈ മദ്രസ. ശരിക്കും ഈ മദ്രസയുമായി ബന്ധപ്പെട്ടപ്പോൾ കുട്ടികൾക്കിടയിൽ ഇസ്ലാമിക അന്തരീക്ഷം നിലനിർത്താനും അവർക്ക് നന്മകളിൽ സമയം ചെലവഴിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഒരുക്കുന്ന ഒരു ഫിനിഷിംഗ് സംവിധാനമാണ് ഈ മദ്രസ. നിലവിൽ നടന്നു വരുന്ന മദ്രസ സംവിധാനങ്ങൾക്ക് പകരമായി അല്ല നമ്മൾ ഈ മദ്രസ ഒരുക്കിയിട്ടുള്ളത്, മറിച്ച് പഠിച്ച കാര്യങ്ങൾ അതൊരു ബോധ്യപ്പെടുത്തൽ നൽകുന്നതിനും രസകരമായ ആക്ടിവിറ്റികൾ നൽകി കുട്ടികൾക്കിടയിൽ പോസിറ്റീവായ മത്സരബുദ്ധി സൃഷ്ടിക്കുന്നതിലുമൊക്കെ ഈ മദ്രസ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. പഠനം ആസ്വാദ്യകരമാകുന്നതിന് വ്യത്യസ്ത ആധുനിക പഠന ടൂളുകളും കോഴ്സിൻ്റെ ഭാഗമാണ്. മൊബൈൽ ഗെയിമുകൾക്ക് അഡിക്റ്റാകുന്ന കുട്ടികൾക്ക് അതിന് ബദലായി നൽകാവുന്ന ജമീൽ ആക്ടിവിറ്റികളും മറ്റുമൊക്കെ ഈ ഒരു ഈ മദ്രസയുടെ ആവേശം തന്നെയാണ്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അതിൽ സലഫി പറഞ്ഞ ഒരു ഭാഗം പിന്നെ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കണം. നമുക്ക് ഓൺലൈൻ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ഒരു അധിക പഠനത്തിനുള്ളതാണ്. തീർച്ചയായും വളരെ അനിവാര്യമെങ്കിൽ മാത്രമേ നമുക്ക് ഓൺലൈനുകളിലേക്ക് തിരിയാവൂ. നമ്മളുടെയൊക്കെ നാടുകളിൽ ഉസ്താദുമാരുടെ നാവിൽ നിന്ന് കേട്ട് പഠിക്കുന്ന അതിന് തന്നെയാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. മദ്രസാ പഠനം അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതും. കൂട്ടത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്, നമുക്ക് അധിക പഠനം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പം മിക്കവാറും പല സ്കൂളുകളുമായി അവരുടെ സമയക്രമവുമായി ചേർത്തിട്ടാണ് പല നാടുകളിലും മദ്രസ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നുന്നു കുറഞ്ഞ സമയമാണ് മദ്രസ കുട്ടിക്ക് ലഭ്യമാകുന്നതെങ്കിൽ അതിൻ്റെ ഒരു അധിക പഠനത്തിന് വേണ്ടി നമുക്ക് ഓൺലൈൻ സംവിധാനങ്ങളെ നമുക്ക് തേടിപ്പോകാം. നേരെ മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായ ഓഫ്ലൈൻ മദ്രസകളെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പീസ് റേഡിയോ അധിക പഠനത്തിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്ലോട്ടിനെ കുറിച്ചാണ്. നമ്മുടെ പിന്നെ പീസ് റേഡിയോയുടെ പിന്നെ സംബന്ധിച്ച് കളികളും അതേപോലെ തന്നെ പിന്നെ അധ്യാപനങ്ങളും വളരെ ഹൃദ്യമായ രൂപത്തിൽ ദീൻ സ്വായത്തമാക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ മദ്രസ. കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു ചിരികളും തമാശകളും അതേപോലെ തന്നെ അവരുടെ ആകാംക്ഷകളും അവരുടെ ജിജ്ഞാസകളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സംവിധാനം കൂടിയാണ് ഈ മദ്രസ എന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുകയാണ്.
1: നമുക്ക് മറ്റൊരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് ഒന്ന് രണ്ട് കമൻറ്റുകൾ കൂടി. അഴിയൂരിൽ നിന്ന് അബ്ദുൽ ഹമീദ്, മഷാഅല്ലാ, വിജയികൾക്ക് അഭിനന്ദനം. ഞാൻ രണ്ട് ദിവസം തുടർച്ചയായി വിജയിച്ച് മൂന്നാം വിജയം കാത്ത് ചരിത്രം കുറിക്കണം എന്ന് കരുതി നിൽക്കുകയാണ് എന്ന ഒരു മെസ്സേജാണ് അദ്ദേഹം അത് വായിച്ചതാണ് നമ്മൾ. ഇൻഷാല്ലാ, ഏതായിരുന്നാലും നമുക്ക് നമ്മുടെ മോർണിംഗ് ലൈവ് സെഷൻ്റെ മറ്റൊരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു ചോദ്യവും ഒരു ഉത്തരവും സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തോട് പ്രതികരിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് സാദിഖ് മദീനി.
2: ഞാൻ താമസിക്കുന്ന മഹലിൽ യാഥാസ്ഥിക വിഭാഗത്തിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിൽ ആദ്യ റകഅത്തിൽ സൂറത്ത് അലം നഷ്റഹ്, രണ്ടാമത്തേതിൽ സൂറത്തുൽ ഫീൽ എന്നിങ്ങനെ ഓതണമെന്ന് അവർ പറയുന്നു. ഞാൻ സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസുമാണ് ഓതാറുള്ളത്. അവർ പറയുന്നതിൽ വല്ല സത്യവുമുണ്ടോ എന്നാണ് ഇദ്ദേഹം അന്വേഷിക്കുന്നത്.
3: സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരം വളരെ പ്രതിഫലാർഹമാണ്. റകഅത്ത് അൽഫജ്ര് ഖൈറും മിന ദുനിയാ വമാഫിഹ, ദുനിയാവും അതിലുള്ള സർവ്വതിനേക്കാളും ഉത്തമമാണ് സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്അത്ത് നമസ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവയിൽ എന്തും പാരായണം ചെയ്യാവുന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവെ പാരായണം ചെയ്യാറുണ്ടായത് ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് കാഫിറൂനും രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഇഖ്ലാസുമാണ്. ഇപ്രകാരം തന്നെ ചില സന്ദർഭങ്ങളിൽ സൂറത്ത് കാഫിറൂന് പകരം ഒന്നാമത്തെ റക്അത്തിൽ സൂറത്ത് അൽ ബഖറയിലെ 136-ാമത്തെ ആയത്ത് ഖൂലു ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈന വമാ ഉൻസില ഇലാ ഇബ്രാഹീമ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതാറുണ്ടായിരുന്നു. അങ്ങനെ ഓതുമ്പോൾ രണ്ടാമത്തെ റക്അത്തിൽ ആല ഇംറാനിലെ 64-ാമത്തെ ആയത്ത് ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാ എന്ന ആയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതാറുള്ളത്. അപ്പോൾ പ്രവാചകൻ ചെയ്ത സുന്നത്ത് എന്നുള്ള നിലക്ക് ഒന്നെങ്കിൽ സൂറത്ത് ഇഖ്ലാസ് ഒന്നാമത്തെ റക്അത്തിൽ സൂറത്ത് കാഫിറൂൻ രണ്ടാമത്തിൽ സൂറത്ത് ഇഖ്ലാസ് അല്ലെങ്കിൽ ഒന്നാമത്തതിൽ സൂറത്ത് അൽ ബഖറയിലെ 136 രണ്ടാമത്തതിൽ സൂറത്ത് ആല ഇംറാനിലെ 64 എന്നിവ ഓതാം. ഇതല്ലാത്ത മറ്റ് സൂറത്തുകളും ഓതാവുന്നതാണ്.
1: നമുക്ക് അൽ ഇജാബയിൽ ഇത്തരത്തിലുള്ള ചോദ്യോത്തരങ്ങൾ നമുക്ക് കേൾക്കാവുന്നതാണ്. അൽ ഇജാബ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 നമ്മൾ പ്രക്ഷേപണം ചെയ്യാറുള്ളത്. ശേഷം റിവൈൻഡ് ഓപ്ഷനിലും നമുക്ക് ലഭ്യമാകും. ഇപ്പോൾ ഇവിടെ സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിലെ റക്അത്തുകളിൽ പാരായണം ചെയ്യേണ്ട സൂറത്തുകളുമായി ബന്ധപ്പെട്ട ചോദ്യത്തോടാണ് മുഹമ്മദ് സാദിഖ് മദീനി പ്രതികരിച്ചത്.
0: നമ്മുടെ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ചിന്തയുമായി ബന്ധപ്പെട്ട് ധാരാളം ശ്രോതാക്കൾ കമൻ്റ് നടത്തിയിട്ടുണ്ട്. നമ്മൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട്, അതായത് ചില ശ്രോതാക്കൾ പറഞ്ഞിട്ടുള്ളത്, എനിക്ക് ഖുർആൻ പാരായണം ചെയ്യുമ്പോഴാണ് മനസ്സിന് ആശ്വാസം കിട്ടുന്നത്, എന്തു മാനസിക സമ്മർദ്ദം വന്നാലും 2 റക്അത്ത് നിസ്കരിച്ച് ഖുർആൻ ഓതിയാൽ വിഷമങ്ങൾ മാറാറുണ്ട് എന്ന് ഒരു ശ്രോതാവ് പറഞ്ഞു. സലഫി, അതുമായി ബന്ധപ്പെട്ടൊരു ആഡിങ് നടത്താൻ പറ്റുമോ? അപ്പം നമ്മൾ പറഞ്ഞൊരു ചിന്തയുമായി അതൊരു കണക്റ്റഡാണ്. ധാരാളം ശ്രോതാക്കൾ അതുമായി ബന്ധപ്പെട്ട് കമൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി അതിലേക്ക് ചില വിശദാംശങ്ങൾ ചേർത്ത് വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ശ്രോതാക്കളുടെ ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒരാൾക്കെങ്കിലും
1: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, ഖുറത്തു ഐനി ഫി സ്വലാത്ത്, എൻ്റെ കണ്ണിൻ്റെ കൺകുളിർമ നമസ്കാരമാണ്. നമസ്കരിക്കുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസവും സന്തോഷവും അതുപോലെ തന്നെ ആത്മനിർവൃതിയും കൺകുളിർമയും പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സംഗതി കൂടിയാണ്. എന്നാൽ നമ്മളാകട്ടെ നമസ്കരിക്കാറുമുണ്ട്. നമസ്കാരം ഒരു ആസ്വാദ്യകരമാക്കുവാൻ, നമസ്കാരം ഒരു ഒരു ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ കൊണ്ടുപോകുവാൻ കഴിയുമ്പോഴാണ് നമസ്കാരത്തെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴായും ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ പറയും, ബിലാൽ അരിഹ്നാ ബിസ്സലാത്തി യാ ബിലാൽ, ബിലാൽ വരൂ, നമുക്ക് നമസ്കരിക്കാം, മനസ്സിനൊരു സമാധാനം ഉണ്ടാക്കാം. അപ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ മറക്കാൻ കഴിയുമാർ, അതിനെയൊക്കെ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമാർ ഒരു മനുഷ്യനെ സഹായിക്കുന്ന ഘടകം കൂടിയാണ് യഥാർത്ഥത്തിൽ നമസ്കാരം എന്നുള്ളത്. ഇപ്പോൾ ഈ നേരത്തെ നമ്മൾ ചിന്തയിൽ പറഞ്ഞതുപോലെ, ഇന്ന മഅൽ ഉസ്രി യുസ്ര എന്നത് പറഞ്ഞതുപോലെ, ജീവിതത്തിലെ ഓരോ പ്രയാസങ്ങൾക്കും കൂടെ ഒരു സന്തോഷം, ഒരെളുപ്പം, ഒരു കയറ്റത്തിനോടൊപ്പം അള്ളാഹു ഒരു ഇറക്കവും നമ്മളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന ഒരു ചിന്ത ഉണ്ടാകുമ്പോഴാണ് എന്താണ് നമ്മളിൽ ആ ഒരു സന്തോഷവും സമാധാനവും യഥാർത്ഥത്തിൽ ഉണ്ടായി വരിക. പ്രാപ്പലുകൾ മാറി വരുന്നത് പോലെ സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. അതിനിടയിലുള്ളൊരു ബാലൻസ്, ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അവിടെ അതിൽ തന്നെ അങ്ങോട്ട് ലയിച്ചു പോകാതെ ഒരു ബാലൻസിങ് ആയി നിർത്തി പ്രയാസങ്ങൾക്കിടയിൽ സന്തോഷങ്ങൾ ഓർക്കാനും, സന്തോഷങ്ങൾ അമിതമാകുമ്പോൾ പ്രയാസങ്ങൾ ഓർക്കാനും കഴിയുമ്പോൾ അതിനിടയിൽ ബാലൻസ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ നമസ്കാരം ജീവിതത്തിലൊരു ആശ്വാസകരമാണ് എന്ന് പറയാനുള്ള കാരണവും അതുതന്നെയാണ്. അപ്പോൾ അതാണ് ഹൗസിയ സലീം തൊടുപുഴ എന്ന ആ ഒരു എന്താണ് ശ്രോതാവ് പറഞ്ഞതുപോലെ, രണ്ടരക്കാലത്ത് നമസ്കരിച്ചാലും.
0: നമ്മളെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നൊരു വർത്തമാനം ഉണ്ടല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അരിഹ്നാ യാ ബിലാൽ, ഓ ബിലാലെ അല്ലേ, ആ പറഞ്ഞൊരു സംഗതി ഒന്നുകൂടി അടിവരയിടേണ്ടെന്ന ഒരു മെസ്സേജ് കൂടിയാണ് അത് വന്നിട്ടുള്ളത്. ഒന്ന് സന്തോഷിപ്പിക്കൂ എന്ന് പറയുന്ന ആ ഒരു ഭാഗം, അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് എന്നാണ് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഖുർആൻ കാലഘട്ടത്തിൻ്റെ അധ്യാപകൻ എന്ന പോലെ മനസ്സിന് ശാന്തിയും സമാധാനവും കിട്ടുന്നത് പോലെ രോഗത്തിന് ശമനം കിട്ടുകയും ചെയ്യും, എനിക്കൊരുപാട് അനുഭവമുണ്ട് എന്നാണ് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ അതുമായി ബന്ധപ്പെട്ട കമൻ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മോർണിംഗ് ലൈവിൻ്റെ ഒരു അവസാന ഒരു പിന്നെ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിൽ കൂറി വെക്കാൻ, നന്മയുടെ രേഖയിൽ നമുക്ക് എഴുതി ചേർക്കാൻ ഒരുപാട് നന്മകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന കാര്യം വളരെ തീർച്ചയാണ്.
1: തീർച്ചയായും.
0: അതോടൊപ്പം പിന്നെ ചിന്തയാകട്ടെ, അനുഭവമാകട്ടെ, തിരുമൊഴികളാകട്ടെ, പുലരിവട്ടമാകട്ടെ, എല്ലാം ഒന്നിനൊന്നിന് നന്മകളാണ് നമ്മളിലേക്ക് വാരി വിതറിയിട്ടുള്ളത്. ഇതൊക്കെയും ഫലവത്താവുന്നത് തീർച്ചയായും നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിത ക്രമങ്ങളിൽ അത് കയറി വരുമ്പോഴാണ് എന്നുകൂടി ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, ഈ ഒരു സംവിധാനങ്ങളൊക്കെ വളരെ കണിശമായി മുന്നോട്ട് പോകുന്നത് നമ്മുടെ പങ്കുവെക്കലുകളിലൂടെയാണ്. അപ്പം നമുക്കറിയാം, ഒരു പീസ് റേഡിയോ കിട്ടിയ ആളുടെ സന്തോഷം എത്രമാത്രം വലുതാണ് എന്നുള്ളത് നിങ്ങളയക്കുന്ന പീസ് ടൈം എന്ന് പറയുന്ന സ്ലോട്ടിലൂടെ നമ്മളൊക്കെ വായിച്ചെടുക്കുന്നുണ്ട്. അതായത് ജീവിതത്തിലെ ഒരുപാട് വിഷമാവസ്ഥകളിൽ അത് നമുക്ക് ഒരു താങ്ങായി തണലായി പീസ് റേഡിയോ നിലകൊള്ളുന്നു എന്ന് ശ്രോതാക്കൾ വളരെ പിന്നെ അത്യാവേശത്തോടു കൂടി നമ്മളെയൊക്കെ കാണുമ്പോൾ പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസരത്തെ നമ്മൾ ഷെയർ ചെയ്യാൻ കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ രോഗാവസ്ഥകൾ സന്ദർശിക്കുന്ന വേളയിൽ, അതേപോലെ തന്നെ വിരുന്നിൻ്റെ വേളകളിൽ, അവിടങ്ങളിലൊക്കെ നമുക്ക് എന്തു ചെയ്യാം, ഈ പങ്കുവെക്കലുകൾ നമുക്ക് നടത്താൻ കഴിയും. ആ ഒരു കാര്യം കൂടി ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാല്ലാ സലഫീനി എന്തെങ്കിലും ഒരു ആഡിങ് ഇതുമായി ബന്ധപ്പെട്ട് നടത്താനുണ്ടോ?
1: നമുക്ക് ഇൻഷാല്ലാ ഒരുപാട് ആളുകൾ നമ്മുടെ പ്രതികരണങ്ങളിലൂടെ നിർദ്ദേശങ്ങളായും മറ്റുമൊക്കെ നമ്മളിലേക്ക് ധാരാളം അറിയിപ്പുകളും മറ്റുമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറെ സന്തോഷിപ്പിക്കുന്നത് അത്തരത്തിൽ ഈ ഒരു ലൈവ് തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ നിർദ്ദേശങ്ങളുമായും ഓരോ പരിപാടികളുടെ അഭിപ്രായ പ്രകടനങ്ങളുമായും നമ്മോടൊപ്പം ചേരുന്ന സഹോദരങ്ങൾ തന്നെയാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം നമ്മളിത് കേൾക്കുന്നതോടൊപ്പം, നമ്മളിതിൻ്റെ ആളാകുന്നതോടൊപ്പം നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ ഒരു സത്യസന്ദേശം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന ഒരു കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇൻഷാല്ലാ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഇതുവരെയും ചേർന്നത് ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെറുപ്പുളശ്ശേരി. ഇൻഷാല്ലാ നമുക്ക് ഇനി റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കാം.

0: വറഹ്മത്തുള്ള പീസ് റേഡിയോ റേഡിയോ വൈബ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. റേഡിയോ വൈബ്സിൽ ഇന്ന് നിങ്ങളുടെ കൂടെ സഹൽ അരിപ്രായിയുടെ കൂടെ ഞാൻ മുസ്തഫ അൻസാരി എപ്പിക്കാട്. പതിവ് പോലെ ഇന്ന് നമുക്ക് ആദ്യമായി കൊണ്ട് റേഡിയോ വൈബ്സിൽ ഇൻസൈറ്റിലേക്ക് പോകാം. യേശു പറഞ്ഞ സുവിശേഷങ്ങളുമായി സജ്ജാദ് ബിൻ അബ്ദുൽ റസാഖ് നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി വകഫ വസ്സലാമു അലാ മൻ ലാ നബിയ്യ അല്ലദീ നസ്തഫ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قال عيسى بن مريم يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يديه من التوراة ومبشرا برسول يأتي من بعد اسمه أحمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ ബഹുമാനമുള്ള പ്രിയപ്പെട്ട ശ്രോതാക്കളെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലൊക്കെ വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇസ്രയേൽ സമൂഹത്തിലേക്ക് കടന്നു വന്ന ഒരു പ്രവാചകനാണ് മഹാനായ ഈസാ അലൈഹിസ്സലാം. ഈസാ അലൈഹിസ്സലാമക്ക് മുമ്പ് ഇസ്രായേൽ സന്തതികളിലേക്ക് കടന്നു വന്ന പ്രവാചകനായിരുന്നു മൂസ അലൈഹിസ്സലാം, അതായത് മോശെ പ്രവാചകൻ. മൂസ അലൈഹിസ്സലാമക്ക് അള്ളാഹു താല അവതരിപ്പിച്ചു കൊടുത്ത ദൈവീക വേദഗ്രന്ഥമായിരുന്നു തൗറാത്ത്, തോറ. ആ തൗറാത്തിൻ്റെ വിധിവിലക്കുകളിൽ നിന്ന് മൂസ അലൈഹിസ്സലാം പഠിപ്പിച്ച ദൈവീകമായ അധ്യാപനങ്ങളുടെ വലയങ്ങളിൽ നിന്ന് പൗരോഹിത്യത്തിൻ്റെ അതിപ്രസരം കാരണം അതിൽ നിന്ന് മാർഗഭ്രഷ്ടരായി പോയ ആളുകൾ ഉണ്ടായിരുന്നു. ആ മാർഗഭ്രഷ്ടരായി പോയ ആളുകളെ ദൈവീകമായ സൽപന്താവിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഇസ്രായേൽ സന്തതികളിലേക്ക് മോശെ പ്രവാചകന് ശേഷം, മൂസ അലൈഹിസ്സലാമക്ക് ശേഷം നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് മഹാനായ ഈസാ അലൈഹിസ്സലാം, യേശു ക്രിസ്തു. ആ ഈസാ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയോട് സംസാരിച്ച ഒരു സുവിശേഷം, ആ സുവിശേഷം എന്താണ് എന്ന് വളരെ കൃത്യമായി കൊണ്ട് ബൈബിള് പരിചയപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്തു എന്നൊക്കെ ബൈബിളിൻ്റെ നാല് സുവിശേഷ ഗ്രന്ഥങ്ങളിലെല്ലാം വിശദമായി ചർച്ച ചെയ്തതായി കാണാൻ കഴിയും. ക്രിസ്തു യേശു സംസാരിച്ച ദൈവത്തിൻ്റെ സുവിശേഷം അതേതാണ്? അത് പിൽക്കാലത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നത് അനിഷേധ്യമായ ഒരു കാര്യമാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യവും വ്യക്തവുമായ രൂപത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈസാ അലൈഹിസ്സലാം കടന്നു വന്നത് ആരിലേക്കാണ് എന്നും ഈസാ അലൈഹിസ്സലാം തന്നെ ജനതയോട് പറഞ്ഞ അടിസ്ഥാന പാഠങ്ങൾ എന്താണ് എന്നും വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, മഹാനായ ഈസാ അലൈഹിസ്സലാം ഇസ്രയേൽ സന്തതികളോട് പറഞ്ഞതായിട്ട് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു വചനമാണിത്. ഞാൻ എൻ്റെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് അതാണ്, ഖുർആനിൻ്റെ 61-ാം അധ്യായം സൂറത്ത് സഫിൻ്റെ 6-ാമത്തെ വചനം. വ ഇദ് ഖാല ഈസ ബ്നു മറിയം, മറിയമിൻ്റെ മകൻ മസീഹ ഈസ പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ്. യാ ബനി ഇസ്രായീൽ, എൻ്റെ ഇസ്രായേൽ സന്തതികളെ, എൻ്റെ ഇസ്രായേൽ മക്കളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കുള്ള പ്രവാചകനാണ്. ഈസ അലൈഹിസ്സലാമയെ ഒരു ലോകരക്ഷകനായിക്കൊണ്ട് അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരിലേക്കുമായി കടന്നു വന്ന പ്രവാചകനാണ് എന്ന് പറയാനുള്ള തെളിവുകൾ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് എവിടെയാണ്? ഈസാ അലൈഹിസ്സലാമയുടെ നേർക്ക് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നേർക്ക് അത്തരമൊരു ആരോപണം നമ്മൾ വെച്ച് കെട്ടിക്കൊടുക്കും മുമ്പ് ആദ്യം ചിന്തിക്കേണ്ടത് ഈസാ അലൈഹിസ്സലാമക്ക് അത്തരം ഒരു വാദം ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിന് താൻ ലോകത്തേക്കുള്ള എല്ലാ മനുഷ്യരിലേക്കുമായി കടന്നു വന്ന പ്രവാചകനാണ് എന്ന വാദമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ക്രിസ്തു യേശു എപ്പോഴെങ്കിലും, ഈസാ അലൈഹിസ്സലാം എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ബൈബിളൊന്ന് പരിശോധിച്ച് നോക്കുക, ഇല്ല. പരിശുദ്ധ ഖുർആനൊന്ന് പരിശോധിച്ച് നോക്കുക, ഇല്ല. എന്നാൽ ക്രിസ്തു യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇസ്രയേൽ ഭവനത്തിൽ നഷ്ടപ്പെട്ട ആട്ടിൻ പറ്റങ്ങളുടെ അടുക്കലേക്കാണ് ഞാൻ കടന്നു വന്നത് എന്ന് യേശു ക്രിസ്തു പറഞ്ഞതായിട്ടുള്ള വചനങ്ങൾ ബൈബിളിൻ്റെ പുതിയ നിയമത്തിലെ മത്തായി സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇസ്രായേൽ സന്തതികൾക്കിടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ കടന്നു വന്നത് എന്ന് പരിശുദ്ധ ഖുർആനും ഇതേ കാര്യമാണ് പ്രതിപാദിക്കുന്നത്. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കുള്ള പ്രവാചകനാണ്. അപ്പോൾ ഇസ്രായേൽ സന്തതികളെ തോറയുടെ തൗറാത്തിൻ്റെ സത്യ സന്ദേശത്തിൽ നിന്ന്, അതിൻ്റെ ദൈവീക വലയത്തിൽ നിന്ന് തെറ്റിപ്പോയ ആ ഇസ്രായേൽ സന്തതികളെ രണ്ടാമതും സത്യപന്താവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു ഈസാ അലൈഹി ഇസ്ലാം. ആ ഈസാ അലൈഹി ഇസ്ലാം തൻ്റെ ജനതയോട് പറഞ്ഞ അടിസ്ഥാന പാഠങ്ങൾ എന്തായിരുന്നു? ഒന്ന്, ഞാൻ നിങ്ങളിലേക്കുള്ള വിശ്വസ്തനായൊരു പ്രവാചകനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ പിൻപറ്റൂ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നെഞ്ചിലേറ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് മരണാനന്തര ലോകത്ത് നിങ്ങൾക്ക് രക്ഷയ്ക്കുള്ള മാർഗം എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഈസാ അലൈഹി ഇസ്ലാം പഠിപ്പിച്ച ഒന്നാമത്തെ പാഠം എന്തായിരുന്നു? ഇസ്രായേൽ മക്കളെ കേട്ടാലും നിങ്ങളുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ഫെരിസയക്കാരെ കൂടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ജ്ഞാനി, ഒരു പണ്ഡിതൻ ക്രിസ്തു യേശുവിൻ്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ക്രിസ്തുവെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? മോശെ പ്രവാചകനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ തോറയിൽ പ്രതിപാദിക്കപ്പെട്ട അതേ കാര്യം തന്നെയാണ് ഈസാ അലൈഹി ഇസ്ലാം ക്രിസ്തു യേശു ആവർത്തിച്ചത്. തൗറാത്തിൻ്റെ, അതായത് ബൈബിളിൻ്റെ പഴയ നിയമത്തിലെ പഞ്ചപുസ്തകങ്ങൾ എന്ന് പറയുന്നതാണല്ലോ അവർ വിശ്വസിക്കുന്ന തോറ, അതിൽ ആ പഞ്ചപുസ്തകങ്ങളിൽ ആവർത്തന പുസ്തകം, ആവർത്തന പുസ്തകത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ നാലാമത്തെ വചനത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇതേ കാര്യം തന്നെയാണ് ക്രിസ്തു യേശു ബൈബിളിൻ്റെ പുതിയ നിയമത്തിലെ മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ 12-ാം അധ്യായത്തിലെ 29-30 വചനങ്ങളിൽ ആവർത്തിക്കുന്നത്. ഫെരിസേക്കാരിൽപ്പെട്ട ഒരു ജ്ഞാനി ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് ക്രിസ്തു യേശു പറഞ്ഞത്, ഇസ്രായേൽ മക്കളെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. ഇവിടെ യേശു ക്രിസ്തു ഏതൊരു ദൈവത്തെക്കുറിച്ചാണ് പരിചയപ്പെടുത്തിയത്? ഇസ്രായേലരെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ചില്ലേ? അതേതൊരു ദൈവത്തെക്കുറിച്ചാണ്? അതേതൊരു സ്രഷ്ടാവിനെക്കുറിച്ചാണ്? ക്രിസ്തുവിനെ സൃഷ്ടിച്ച, കന്യാമറിയമ്മനെ സൃഷ്ടിച്ച, മോശെ പ്രവാചകനെയും അബ്രഹാം പ്രവാചകനെയും ഒക്കെ സൃഷ്ടിച്ച ഒരു സ്രഷ്ടാവില്ലേ? ആ സ്രഷ്ടാവാണ് സാക്ഷാൽ ഈശ്വരനായ അള്ളാഹു സുബ്ഹാനഹു വതആല. ആ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, സന്ദേശമാണ് ഏകദൈവാരാധന എന്ന് പറയുന്നത്. ആ ഏകദൈവ വിശ്വാസത്തെ കൃത്യവും വ്യക്തവുമായ രൂപത്തിൽ വരച്ച് കാണിച്ച് ജീവിച്ച് കാണിച്ചു കൊടുത്ത ഒരു പ്രവാചകനാണ് ഈസാ അലൈഹി ഇസ്ലാം. ആ ഈസാ അലൈഹി ഇസ്ലാമിയുടെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷങ്ങളിൽ മുഴച്ചു നിന്ന ഒന്നാമത്തെ കാര്യം തന്നെ എന്താണ്? ഏകദൈവാരാധനയും ഏകദൈവ ആരാധനയുടെ പ്രബോധന പ്രവർത്തനവുമാണ്. ഇനി പരിശുദ്ധ ഖുർആനിലേക്ക് ഒന്ന് വന്നു നോക്കൂ നിങ്ങൾ. ഖുർആൻ ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ കൃത്യമായി വരച്ച് കാണിക്കുന്നുണ്ട്. അവിടെ പറയുന്നൊരു കാര്യം എന്താ? ഈസാ അലൈഹി ഇസ്ലാം തൻ്റെ ജനതയോട് പറഞ്ഞു, ഇന്ന അല്ലാഹ റബ്ബി വ റബ്ബുക്കും, തീർച്ചയായും അല്ലാഹു എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവാണ്. ഫഅബുദുഹു ഹാദാ സിറാത്തു മുസ്തഖീം, അതിനാൽ നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുക, ഇതാകുന്നു നേരായ മാർഗം. ഈസാ അലൈഹി ഇസ്ലാം നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്നല്ല പഠിപ്പിക്കുന്നത്, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുക, എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ ഏകനായ അല്ലാഹുവിനെ ആരാധിക്കുക. ഖുർആനിൻ്റെ 3-ാം അധ്യായം ആലു ഇമ്രാനിൻ്റെ 51-ാമത്തെ വചനത്തിലും 19-ാം അധ്യായം സൂറത്ത് മറിയമിൻ്റെ 36-ാമത്തെ വചനത്തിലും ഇത് പ്രതിപാദിക്കപ്പെട്ടതായിട്ട് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അവർ പറയുകയാണ്, അതായത് ജൂതന്മാരും ക്രിസ്ത്യാനികളും ആയിട്ടുള്ള ആളുകൾ, അഹ്ലു കിതാബിൻ്റെ ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്. വഖാലു, അവർ വാദിക്കുകയായിരുന്നു, ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹും വാഹിദ്, അല്ലാഹു മൂവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു. നിങ്ങളുടെ ആരാധ്യൻ അല്ലാഹു ഏക ആരാധ്യനല്ലാതെ മറ്റൊരു ആരാധ്യനും നിങ്ങൾക്കില്ല തന്നെ. അപ്പോൾ അല്ലാഹു ഏകനാണ്, ത്രിയേകത്വമല്ല ക്രിസ്തു യേശു പഠിപ്പിക്കുന്നത്, നേരെ മറിച്ച് ഏകദൈവ വിശ്വാസമാണ് കൃത്യമായി അദ്ദേഹത്തിൻ്റെ സുവിശേഷങ്ങളിൽ, ആ മഹാപ്രവാചകൻ്റെ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നതും വായിക്കുന്നതും. ആ ഈസാ അലൈഹി ഇസ്ലാം തൻ്റെ ജനങ്ങളോട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? വമൻ യുഷ്രിക് ബില്ല, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ, ഏകനായ അള്ളാഹുവിന് പകരം ത്രിയേകത്വം ഉൾക്കൊണ്ടാൽ, അല്ലെങ്കിൽ അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനു പകരം അവനു അവൻ്റെ സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, അത് ഷിർക്കാണ്, ഏറ്റവും വലിയ പാപമാണ്. വമൻ യുഷ്രിക് ബില്ല, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ, ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന, അള്ളാഹു അവൻ്റെ മേലിൽ നൽകുന്ന ശിക്ഷ എന്താണ്? അവന് സ്വർഗം നിഷിദ്ധമാക്കും. വമവാഹു നാർ, നരകം അവന് ശാശ്വതമാക്കും. വമാലി ദ്വാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് പരലോകത്ത് സഹായികളായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല. അപ്പോൾ ക്രിസ്തു യേശു തൻ്റെ ജനതയെ പഠിപ്പിക്കുന്ന ഏറ്റവും അടിസ്ഥാന പാഠമെന്ന് പറയുന്നത് ത്രിയേകത്വമോ, എന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കൂ, ഞാനാണ് ഈ ലോകത്തിൻ്റെ രക്ഷകനെന്നോ ഒന്നുമല്ല, നേരെ മറിച്ച് എന്നെയും നിങ്ങളെയും എല്ലാവരെയും സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവായ പരിപാലകനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കൂ, അവനെ വിളിച്ചു പ്രാർത്ഥിക്കൂ, അവനോട് സഹായം തേടൂ എന്നാണ്. അതുകൊണ്ട് തന്നെ ബൈബിളിൽ ക്രിസ്തുയേശുവിൻ്റെ സുവിശേഷങ്ങളെ കൃത്യമായി വായിക്കാൻ തയ്യാറാകുന്ന ആളുകൾക്ക് പോലും ഈ കാര്യം ബോധ്യമാകും എന്നുള്ളതാണ്. വേദഗ്രന്ഥങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് കടന്നു വന്ന ദൈവീക വേദഗ്രന്ഥമായി അവശേഷിക്കുന്ന ഏക വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ, ആ വേദഗ്രന്ഥത്തെ നിങ്ങൾ തുറന്നൊന്ന് വായിച്ചു നോക്കൂ. അതിലൊരു അധ്യായത്തിൻ്റെ പേര് തന്നെ ഈസാ അലൈഹി ഇസ്ലാമിയുടെ മാതാവിൻ്റെ പേരാണ്, 19-ാം അധ്യായം, മറിയം. ഈസാ അലൈഹി ഇസ്ലാമിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായ രൂപത്തിൽ വിശദീകരിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം കൂടിയാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിൽ ഈസാ നബിയുടെ ജീവിതത്തെ, അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തെ, യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൻ്റെ ആശയങ്ങളെ ഒന്ന് അറിയാനുള്ള ശ്രമം നടത്തിയാൽ നിങ്ങൾക്ക് കാര്യം ബോധ്യമാകും എന്നുള്ളതാണ് യേശു സംസാരിച്ച സുവിശേഷം. യേശു പ്രസംഗിച്ച സുവിശേഷം അത് ദൈവത്തിൻ്റെ സുവിശേഷമാണ്, അള്ളാഹുവിൻ്റെ സുവിശേഷമാണ്, അള്ളാഹുവിൻ്റെ വഹിയാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്, അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത അധ്യാപനങ്ങളാണ്, അള്ളാഹു നൽകിയ ഉത്ബോധനങ്ങളാണ് അദ്ദേഹം തൻ്റെ ജനതയോടും തൻ്റെ ജനങ്ങളോടും പറഞ്ഞത്. അതറിയാൻ നാം കൃത്യമായി വേദഗ്രന്ഥങ്ങൾ പഠിക്കാൻ തയ്യാറാകണം. അന്തിമ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ, ദൈവീക വേദഗ്രന്ഥമായ ഖുർആൻ ആ കാര്യം നമുക്ക് വിശദമാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും അറിയാനുമുള്ള ഒരു സന്മനസ്സ് കാണിക്കണം. സർവ്വലോകരക്ഷിതാവായ അള്ളാഹു നമുക്ക് അതിനെല്ലാമുള്ള ഭാഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ അല്ലാഹ്. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മൾ കേട്ടത് യേശു പറഞ്ഞ സുവിശേഷങ്ങൾ എന്നുള്ള വിഷയം സജ്ജാദ് ബിൻ അബ്ദുർ റസാഖിൻ്റെ സംസാരമാണ് ശ്രവിച്ചത്. ഈ ഒരു സമയത്ത് ഈ നിലയ്ക്ക് ഉൾക്കാഴ്ച നൽകുന്ന പ്രോഗ്രാമുകൾ കേൾക്കാൻ നാം സന്നദ്ധരാകണം, തയ്യാറാകണം എന്നുകൂടി ശ്രോതാക്കളെ അറിയിക്കുകയാണ്. റേഡിയോ വെബ്സൈറ്റിൽ അടുത്തതായി നാം സ്വരത്തിലേക്കാണ് പോകുന്നത്. ഇസ്ലാമികമായ ആശയങ്ങളും അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന ഗാനങ്ങളാണ് സ്വരത്തിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സ്വരം അബവായിൻ ദേശത്ത് എന്ന ഗാനവുമായി ഇൻസാഫ് ഒറ്റപ്പാലം നമ്മോടൊപ്പം ചേരുന്നു. നമുക്ക് കാതോർക്കാം.

0: മാഷാല്ലാ, വളരെ മനോഹരമായൊരു ഗാനമാണ് ഇൻസാഫ് ഒറ്റപ്പാലം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അബവായിൻ ദേശത്ത് എന്ന് തുടങ്ങുന്ന ഒരു ഗാനം വളരെ ആസ്വാദകരമായ രൂപത്തിൽ നമ്മൾ കാതോർത്ത് കഴിഞ്ഞു. റേഡിയോ വൈബ്സിൽ ഇനി ഇൻഷാല്ലാ നമ്മൾ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായി നമ്മൾ കാത്തു സംരക്ഷിക്കുന്ന നമ്മുടെ ആരോഗ്യമായ ആരോഗ്യ വിചാരത്തെ സംബന്ധിച്ചുള്ള ഒരു പഠന സെഷനിലേക്കാണ്, ആരോഗ്യ വിചാരത്തിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സോബിഹി അജ്മഈൻ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ആരോഗ്യ വിചാരത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ എല്ല് തേയ്മാനം. ഇന്ന് ആരോഗ്യ വിചാരത്തിൽ നമ്മുടെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് നമ്മോടൊപ്പമുള്ളത് കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഓർത്തോപ്പെഡിക് സർജൻ ഡോക്ടർ അബ്ദുൽ ഗഫൂർ പി എം ആണ്. സാർ നമസ്കാരം. ഈയൊരു പ്രോഗ്രാമിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുന്നു. എല്ല് തേയ്മാനത്തെക്കുറിച്ചാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ല് തേയ്മാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഒന്ന് സൂചിപ്പിക്കാമോ?
2: അപ്പോൾ തേയ്മാനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നമ്മളത് ഉദ്ദേശിക്കുന്നത് ആർത്രൈറ്റിസിനെയാണ്. അപ്പോൾ സ്വതവെ നമ്മൾ ഇത് ബാധിക്കുന്നത് ജോയിൻസിനാണ്. എല്ല് എന്ന് പറയുമ്പോൾ ജോയിൻറ്റുകൾ, രണ്ട് എല്ലുകൾ തമ്മിൽ കൂടി ചേരുന്ന ആ ഭാഗത്താണ് യൂഷ്വലി നമുക്ക് തേയ്മാനം ബാധിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ജോയിൻറ്റുകളുടെ ഒരു പ്രവർത്തനം എന്നുള്ളത് മൂവ്മെൻ്റാണ്. അപ്പോൾ ഈ മൂവ്മെൻ്റ് വളരെ സുഗമമായി നടക്കാൻ വേണ്ടിയിട്ട് എല്ലുകളുടെ ഒരു കവറിങ് ഉണ്ട്, തരുണാസ്ഥി പറയും, കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ തരുണാസ്ഥി, രണ്ട് ഭാഗത്തുള്ള കോട്ടിംഗ് ഉണ്ട്. അതും നമ്മുടെ ജോയിൻറ്റിൻ്റെ ഉള്ളിലുള്ള സൈനോവൽ ഫ്ലൂയിഡും കുറച്ച് സ്ട്രക്ചറൽ സപ്പോർട്ട്സും, അതായത് നമ്മുടെ ജോയിൻറ്റിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ചെറിയ ലിഗമെൻറ്റും കാര്യങ്ങളും. അപ്പോൾ ഇതാണ് ഒരു സന്ധിയുടെ ഒരു ഘടന. അപ്പോൾ ഈ ഘടനയിൽ എന്തെങ്കിലും പ്രയാസം വരുന്നത് ആണ്. സോ അതേ നമുക്ക് തേയ്മാനത്തിലേക്ക് പോവാം. അതിൽ തന്നെ ഈ കാർട്ടിലേജ്, നമ്മുടെ തരുണാസ്ഥിക്ക് വരുന്ന ഒരു ഒരു ഒരു ഒരു തിന്നിങ് അത് നേർമമായി പോവുക, അല്ലെങ്കിൽ അതിന് പൊട്ടൽ സംഭവിക്കുക, അങ്ങനെ അത് നഷ്ടപ്പെട്ട് വന്നാൽ നേരെ താഴെ നമ്മുടെ എല്ലുകൾ വെളിവാകും. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്കാണ് നമ്മുടെ സ്വതവെ തേയ്മാനം എന്ന് പറയുന്നത്.
1: എല്ലിൻ്റെ അഗ്രഭാഗത്തുണ്ടാവുന്ന ഈ കാർട്ടിലേജ് വരുന്ന തേയ്മാനം എല്ലിനേക്ക് വരും, അല്ലെ? അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് എല്ലിനെയും കൂടി അത് പിന്നീട് വരാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കാർട്ടിലേജ് തരുണാസ്ഥിക്ക് വരുന്ന തേയ്മാനാണ് ഉദ്ദേശിക്കുന്നത്.
2: ബേസിക്കലി അതാണ്, തരുണാസ്ഥിക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ എല്ലുകൾ ഇതാവും. അങ്ങനെ അതിന് നമുക്കൊരിക്കലും ലോഡ് ബെയർ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി അല്ല ഇതിനുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് പോവാ.
1: ഈ ഒരു എല്ല് തേയ്മാനം ശരിക്കും ഏത് പ്രായക്കാരിലാണ് കാണുന്നത്? അത് എല്ല് അത് വരാനുള്ള ഒരു സാധ്യത എന്താണ് എന്നുള്ളതാണ്. അത് പുരുഷന്മാരിലാണോ കൂടുതൽ, സ്ത്രീകളിലാണോ കൂടുതൽ കാണുന്നത് എന്നും കൂടി ഒന്ന്
2: പറയാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് തരത്തിലാണ് ആർത്രൈറ്റിസ് വരിക, അതല്ലെങ്കിൽ തേയ്മാനം വരിക. അപ്പോൾ അതിന് ഒന്ന് പ്രൈമറി എന്ന് പറയും. പ്രൈമറി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു കാരണങ്ങളൊന്നുമില്ലാതെ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രായം കൊണ്ടിട്ടും നമ്മുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു സമയത്ത് സ്വാഭാവികമായിട്ട് വളരെ പതിയെ പതിയെ വരുന്നൊരു അവസ്ഥയാണ്. അതിന് നമ്മൾ പ്രൈമറി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പം അതിന് നമ്മൾ പ്രത്യേകിച്ചൊരു കാരണം തപ്പി നോക്കിയാൽ പ്രഥമ ദൃഷ്ടി ഒരു കാരണമൊന്നും ഉണ്ടാവണം എന്നില്ല,
1: കാണാൻ കഴിയില്ല.
2: അതിനാണ് നമ്മൾ പ്രൈമറി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് സെക്കൻഡറി ആർത്രൈറ്റിസ് ഉണ്ട്. അത് ഒരു അപകടം വന്ന് മുട്ടിൻ്റെ ഒരു ജോയിൻറ്റിന് പരിക്ക് വരിക, അതല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വരിക, അങ്ങനെ അത്തരം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വരുന്നതിനാണ് നമ്മൾ സെക്കൻഡറി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്.
1: കൂടുതലായിട്ടും ഈ പ്രൈമറി ആർത്രൈറ്റിസ് ആണോ
2: കൂടുതലായിട്ട് കാണുന്നത്? പ്രൈമറി ആർത്രൈറ്റിസ് ആണ്. അപ്പൊ അത് അതിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും, ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് നമ്മുടെ ലോവർ ലിംസിലാണ്, നമ്മുടെ അതിൽ തന്നെ കാലിലെ മുട്ടുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുക. പക്ഷേ ഇത് ഏത് സന്ധിനും ബാധിക്കാം, ഇടുപ്പലിന് വരാം, നമ്മുടെ കാലിന്റെ ആംഗിൾസിന് വരാം, തോളലിന് വരാം, ഈവൻ നമ്മുടെ കൈപ്പത്തിയിലുള്ള നമ്മുടെ ഈ തള്ളവിരലിന്റെ ജോയിന്റ് ഭാഗമുണ്ട്, തള്ളവിരൽ നമ്മുടെ റിസ്റ്റിലേക്ക് വരുന്ന ജോയിന്റ് ആവുന്ന ഭാഗത്തും, ബേസിക്കലി നമ്മുടെ ഒരു ജോലി ഏത് ഭാഗമാണ് ഒരു വ്യക്തി കൂടുതൽ ഉപയോഗിക്കുന്നത്, അപ്പോൾ അതിന് വേണ്ട ഒരു കെയർ കൊടുക്കാതെ, അല്ലെങ്കിൽ അതിന് ഒരു താങ്ങാവുന്ന ഒരു ലോഡിന് കൂടുതലായിട്ടത് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേറെയാണത്.
1: ഇത് പിന്നെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ കൂടുതൽ കാണുന്നുണ്ടോ, അതല്ലെങ്കിൽ നേരെ തിരിച്ച് സ്ത്രീകളെക്കാൾ പുരുഷന്മാരിലൊക്കെ അതിനൊരു ജെൻഡറിന് അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്?
2: തീർച്ചയായിട്ടും ഈ പ്രൈമറി ഞാൻ പറഞ്ഞ പ്രൈമറി ആർത്രൈറ്റിസ് കൂടുതൽ കാണുന്നത് സ്ത്രീകൾക്കാണ്. ഒരു 7:3 പറയും, ഒരു 70% സ്ത്രീകളാണ് ഇത് കൂടുതൽ കാണുന്നത്. അതിന്റെ പല കാരണങ്ങളുണ്ട്. ഒരു മേജർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിൽ വരുന്ന ഹോർമോൺ ഡിഫറൻസ് ആണ് ഒന്ന്. അപ്പൊ അവരുടെ ഈ പറഞ്ഞ പോലെ 45-50 വയസ്സ് കഴിയുമ്പോൾ അവരുടെ ശരീരത്തിൽ വരുന്ന ഈ ഹോർമോൺ വ്യത്യാസങ്ങൾ കാരണം ഈ ബോൺ മെറ്റബോളിസത്തിൽ വ്യത്യാസം വരും. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബോൺ ഡെൻസിറ്റി കുറയും. അപ്പോൾ
1: ആ സമയത്താണ്. അപ്പൊ അത് സ്ത്രീകളിൽ കൂടുതൽ കാണാനുള്ള സാധ്യത അതുകൊണ്ടാണ്.
2: അതെ.
1: അപ്പൊ എല്ല് തേയ്മാനത്തിന്റെ ഈ ഒരു അല്ലെങ്കിൽ എല്ല് തേയ്മാനം ജീവിതശൈലിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ നമുക്ക് അതിൽ നിന്ന് വരാതെ രക്ഷപ്പെടാൻ കഴിയുമോ, എന്താണ് അതിന്റെ കാര്യങ്ങളൊന്നും?
2: തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധി വരെ നമുക്കതിൽ കുറെ ശ്രദ്ധ ചെലുത്തിയാൽ നമുക്ക് ഒരുപാട് അതിൻ്റെ പ്രയാസങ്ങൾ കൺട്രോൾ കൊണ്ടുവരാൻ കഴിയും. അതിലൊന്ന് നമ്മുടെ വെയിറ്റ് റിഡക്ഷൻ, നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ ബി എം ഐ എന്ന് പറയും, നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഹൈറ്റിന് ഒരു നിശ്ചിതമായ ഒരു വെയിറ്റ് ഉണ്ട്. ബി എം ഐ എന്ന് പറയും. അപ്പോൾ ബി എം ഐ ഒരു ഏറ്റവും നോർ മാക്സിമം എന്ന് പറഞ്ഞാൽ ഒരു 30, അതിൻ്റെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ കാണുന്നത് അതിലും കൂടിയതൽ ബി എം ഐ ഉള്ള ആൾക്കാണ് സാധാരണ ഏറ്റവും കൂടുതൽ. അതും നമ്മുടെ ഈ ലോവർ ലിംസ്, നമ്മുടെ കൈ കാലുകൾക്കാണ് ഈ നമ്മുടെ

0: നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നതാണ്.
1: ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ എല്ല് തേയ്മാനം നമുക്ക് എങ്ങനെയാണ് അത് കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: അപ്പോൾ ഏറ്റവും മെയിൻ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന ആയിരിക്കും. അപ്പോൾ അത് തന്നെ ആക്ടിവിറ്റി റിലേറ്റഡ്, നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും ആ ഒരു സന്ധികൾ കൂടുതലായിട്ട് മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ ലോഡ് ചെയ്യുമ്പോൾ നടക്കുക, വെയിറ്റ് എടുക്കുക, കയറ്റം കയറുക, അപ്പോൾ അത്തരം ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്ന വേദന. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. അതിനോടനുബന്ധിച്ച് നീർക്കെട്ട് വരാം, അതിന് നീരും കാര്യങ്ങളൊക്കെ
1: വരാം,
0: സ്വെല്ലിംഗ് ഒക്കെ വരാം. പിന്നെ ഇത് നമ്മളതിൻ്റെ സ്റ്റേജ് കൂടുന്നതനുസരിച്ച്, അതിൻ്റെ ഡിസീസ് നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മൾ നാല് സ്റ്റേജായിട്ട് തിരിക്കും. അപ്പോൾ അത് സ്റ്റേജ് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് ആ ജോയിൻറ്റിന് വരുന്ന മൂവ്മെൻറ്റ്സ് കുറയും. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ 100 ഡിഗ്രി മടക്കാൻ പറ്റുന്ന ഒരു ജോയിൻ്റ് ആണെങ്കിൽ തേയ്മാനം കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ഇത് കുറയും. പിന്നെ അതേപോലെ തന്നെ ജോയിൻറ്റിൻ്റെ ഷേപ്പ് മാറാം, വളവ് കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ഇതൊക്കെ ആ ഡിസീസ് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട്, രോഗം പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട് വരുന്ന വ്യത്യാസങ്ങളാണ്.
1: ഇത് നേരത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനും പറയുകയാണ്, എൻ്റെ കാലിലെ മുട്ടിന് അല്ലെങ്കിൽ എൻ്റെ ഒരു ജോയിൻറ്റിൽ ഇങ്ങനെ ലക്ഷണം, ഇത് തേയ്മാനം വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് എനിക്ക് നേരത്തെ മുൻകൂട്ടി കണ്ടെത്താൻ കഴിയുമോ? അതായത് നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ നമുക്കൊരു കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്.
0: അതായത് ഒരു സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വേദന ഇപ്പറഞ്ഞ പോലെ ചെറുപ്പക്കാർക്ക് ഒരു തേയ്മാനത്തിൻ്റെ ആവണം എന്നില്ല, അത് നമ്മുടെ ഒരു നോർമൽ മെക്കാനിക്കൽ പെയിൻ ആയിരിക്കും, മനസ്സിലായല്ലേ? അപ്പോൾ നേരെ മറിച്ചിപ്പോൾ ഒരു പരിക്ക് വരിക, ഒരു വീഴ്ച വരിക, അതല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഇഞ്ചുറി വരിക, അപ്പോൾ അത്തരം ആളുകൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ജോയിൻറ്റിലുള്ള നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ മറ്റ് ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ലിഗമെൻറ്റുകൾ, ജോയിൻറ്റിലുള്ള പാട, അപ്പോൾ അത്തരം സ്ട്രക്ചേഴ്സ് ഈ ജോയിൻറ്റിൻ്റെ പ്രവൃത്തിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനൊക്കെ വരുന്ന പരിക്കുകൾ യഥാസമയം കണ്ടുപിടിക്കാതിരിക്കുക, അത് വേണ്ട ചികിത്സ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ തേയ്മാനത്തിലേക്ക് പോവാം. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ, ഒരു രോഗിനെ കൃത്യമായ രീതിയിൽ ജോയിൻറ്റ് പരിശോധിക്കുക, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ കിട്ടും. അതേപോലെ തന്നെ എക്സ്റേ, അപ്പോൾ തേയ്മാനം നമുക്ക് എക്സ്റേയിൽ കണ്ടുപിടിക്കാൻ പറ്റാവുന്ന ഒരു ഇതാണ് തേമാനം എന്ന് പറഞ്ഞാൽ. അതേപോലെ MRI നമുക്ക് സ്വദൈവ ആവശ്യം വരിക. ഇതിൻ്റെ ഏർലി സ്റ്റേജസ്, ഈ തരുണാസ്ഥയ്ക്ക് മാത്രം വളരെ മൈൽഡായിട്ടുള്ള ഇത് വരിക. അതുപോലെ നമ്മുടെ സന്ധിയിലുള്ള മറ്റ് സ്ട്രക്ചേഴ്സ്, ലിഗമെൻറ്റുകൾ, മെനിസ്കസ്, അതിനൊക്കെ ഇഞ്ചുറീസ് ഒക്കെ വരുന്നത് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു പക്ഷേ എക്സ്റേയിൽ സാധിക്കില്ല. അതിനൊക്കെ നമുക്ക് MRI സ്കാനിങ് വേണ്ടി വന്നേക്കും.
1: അത്തരം ടെസ്റ്റുകളിലൂടെയൊക്കെ കണ്ടെത്താൻ കഴിയും. ഇനി നമ്മൾ അതിൻ്റെ ഒരു ചികിത്സയുടെ ഭാഗം, അത് എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്?
0: ഓക്കെ, നമ്മൾ ചികിത്സ ഇതിനൊരു 3 കാറ്റഗറി ആയിട്ടാണ് തിരിക്കുക. ഒന്ന്, നോൺ ഫാർമക്കോളജിക്കൽ, അതായത് മരുന്ന് അല്ലാത്തൊരു ചികിത്സ. അതിൽ കാര്യമായിട്ട് നമ്മുടെ ഈ പറഞ്ഞ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ, എക്സസൈസുകൾ, വെയിറ്റ് റിഡക്ഷൻ, അതുപോലെ നമ്മുടെ ഈവൻ നമ്മുടെ ചെരുപ്പുകൾ, ഇപ്പോൾ ചില ആളുകൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ, അപ്പോൾ നമ്മളിപ്പോൾ ഒരാളുടെ ശരിക്കും ഹിസ്റ്ററി എടുക്കണം. അദ്ദേഹം ഇപ്പോൾ ഒരു പക്ഷേ കൂടുതൽ സമയം കയറ്റം കയറി ഇറങ്ങുന്നുണ്ടാവും, അപ്പോൾ അതിന്
1: സ്റ്റെപ്പുകൾ,
0: അപ്പോൾ അതിന് കൊടുക്കേണ്ട നിയന്ത്രണങ്ങൾ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ പിന്നെ അതുപോലെ നമുക്കൊരു നല്ലോണം റീഹാബ്, ഒരു നല്ലൊരു ഫിസിക്കൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ ഈ ജോയിൻറ്റിന് ചുറ്റുമുള്ള പേശികൾക്ക് നല്ലോണം ബലം കിട്ടാവുന്ന തരത്തിലുള്ള എക്സസൈസുകൾ നല്ല രീതിയിൽ ചെയ്താലൊക്കെ അതിനൊരു പക്ഷേ ഒരു പരിധി വരെ നല്ല രീതിയിൽ ചെയ്യാം. രണ്ടാമത്തതാണ് ഫാർമക്കോളജിക്കൽ, മരുന്നുകൾ. മരുന്നുകൾ ഒരിക്കലും ദീർഘകാലത്തേക്ക് നമ്മൾ അതിന് റിസോർട്ട് ചെയ്യാൻ പാടില്ലാത്തത് വേദന സംഹാരികൾ ഒരു പരിധി കൂടുതൽ
1: കൊടുക്കരുത്.
0: അപ്പോൾ ഒരു ഇനീഷ്യൽ തുടക്കത്തിൽ ആ ഒരു കാഠിന്യത്തിന് ഒന്ന് ഒരു അയവ് വരുത്താൻ വേണ്ടി കുറച്ച് വേണമെങ്കിൽ കൊടുക്കാം,
1: വേദന ഒന്ന്
0: കൊടുക്കാം. പിന്നെ കാര്യമായിട്ട് അതിന് കുറച്ച് ഈ സപ്ലിമെൻസ് ആണ്, വൈറ്റമിനും കാൽസ്യം അങ്ങനത്തെ സപ്ലിമെൻസ് ആണ് അതിൻ്റെ ചികിത്സ. പക്ഷെ അതിനൊക്കെ ഒരു പരിധി വരെ റോളുള്ളൂ, മനസ്സിലായല്ലേ? പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ കുറെ ഇഞ്ചെക്ഷൻസ് ആണ് ഇപ്പൊ ഒരുപാട് മാർക്കറ്റിൽ നമ്മൾ ഒരുപാട്, പക്ഷെ അതൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് ചൂസ് ചെയ്യേണ്ടതാണ്.
1: അപ്പോൾ ഈ ഒരു ഇഞ്ചെക്ഷൻ അത് വേദനക്ക് കൊടുക്കുന്നതാണോ അതോ ഈ ഒരു തരുണാസ്ഥീനെ റീഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണോ എന്താണ്?
0: ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് തരത്തിലുണ്ട്. നമ്മൾ ഈ വേദനയ്ക്കുള്ള ഇഞ്ചെക്ഷനാണ് സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻ. അപ്പോൾ അത് ഒരുപാട് വളരെ റാമ്പൻ്റ് ആയിട്ട് എല്ലാവരും എല്ലാ സ്ഥലത്തുനിന്നും ചെയ്യുന്നതാണെന്ന് ഈ സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻ. അപ്പോൾ അതിൽ തൽക്കാലം ഒരു വേദനയ്ക്ക് ഒരു
1: ആശ്വാസം
0: കിട്ടും. പക്ഷെ നമ്മുടെ ആ ഉള്ളിലുള്ള രോഗാവസ്ഥ അങ്ങനെ തന്നെ പെർസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിങ്ങനെ
1: അതവിടെ
0: ഉണ്ടാകും. മറ്റൊരു സംഭവമാണ് ഈ പറഞ്ഞ PRP ഇഞ്ചെക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. അതിന് ഉള്ള റോളും സത്യത്തിൽ നമ്മുടെ ശാസ്ത്രീയ പഠനങ്ങൾ പ്രകാരം അതിനും വലിയ തോതിലുള്ള റോളില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമുക്ക് എന്താ പറയുക, അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റീറോയിഡിനെ വെച്ച് അപേക്ഷിച്ചാൽ വലിയ സൈഡ് എഫക്ട്സ്

0: പറ്റില്ല. ഓക്കെ, അപ്പൊ അതില് ഈ പി ആർ പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ തന്നെ രക്തം എടുത്ത് നമ്മുടെ കോശങ്ങളിലുള്ള ഈ ഒരുപാട് സൈറ്റോകൈൻസ് ഒരുപാട് ഇതുണ്ട്, അപ്പൊ അതെല്ലാം നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്ത് ചെറിയൊരു തോതിൽ
1: ഘടകങ്ങൾ
0: അത് നമ്മൾ ജോയിന്റിലേക്ക് വെക്കുന്നതാണ്. അപ്പൊ അത് നല്ല രീതിയിൽ ചെയ്യേണ്ടത് ആക്ച്വലി സേഫ് ആണ്. അപ്പൊ ഒരു ട്രാൻസിൻ്റ് റിലീഫ് കിട്ടാം, ചില ആളുകൾ ഒന്നോ രണ്ടോ പ്രാവശ്യം വെച്ചാലൊക്കെ ട്രാൻസ് റിലീഫ് കിട്ടാം. പക്ഷെ അതുകൊണ്ട് ഒരിക്കലും എന്താവില്ല, പൂർണ്ണമായിട്ട് മാറും എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് വളരെ കെയർഫുൾ ആയിട്ട് ചൂസ് ചെയ്യണം, പ്രത്യേകിച്ച് ഷുഗറുള്ള ആളുകളും അതുപോലെ തന്നെ തേമാൻ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അധികമായിട്ടുള്ള ആളുകളൊക്കെ അത് വളരെ സൂക്ഷിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്.
1: പിന്നീടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സർജറി,
0: പിന്നീടുള്ള ഓപ്ഷൻ സർജറിയാണ് തീർച്ചയായിട്ടും. അത് നമ്മൾ ജോയിന്റ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് പിന്നീടുള്ളത്.
1: ടി കെ ആർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നീ,
0: അതെ ടി കെ ആർ, അതെല്ലാം ജോയിൻസ് ആണ്. ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് ഉണ്ട്, ഹിപ്പിനുണ്ട്, ടോട്ടൽ ആംഗിൾ ഉണ്ട്, ഷോൾഡർ ഉണ്ട്. അപ്പൊ അത് നമ്മൾ അതിൻ്റെ ഒരു എൻ സ്റ്റേജ് ഡിസീസ്, ഇത് ഒരു നമ്മൾ പറയുന്ന ഈ സ്റ്റേജ് ഫോർ എന്ന് പറയുന്നത് സിവിയർ പെയിൻ. അവർക്ക് സത്യത്തിലൊരു നല്ല രീതിയിൽ നടക്കാനും അവരുടെ ജീവിത, ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി കുറയും. ഇത് ഉള്ള അസുഖം വന്ന ആളുകൾക്ക് അവർക്ക് സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനും ഒന്ന് എണീച്ചൊന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ വരെ അവർക്ക് മടിയാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തും.
1: പെയിൻ കാരണമായിട്ട് ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥ വരും. നേരത്തെ ചെയ്യുന്ന ജോലികൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും.
0: ഡിപെൻഡന്റ് ആവും,
1: മറ്റൊരാളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് ഇത് പോകുന്നത്. അപ്പൊ ഈ സർജറി ചെയ്യുന്നതോടുകൂടി അവർക്ക് പഴയൊരവസ്ഥയിലേക്ക് തിരിച്ചെത്താൻ കഴിയുമെന്നുള്ളതാണോ?
0: ഒരു പരിധിവരെ, ഒരിക്കലും നമുക്ക് പടച്ചവരെ തന്ന പോലത്തെ ഒരു ജോയിന്റ് കിട്ടുക എന്നുള്ളത് അസാധ്യമാണ്.
1: നേരത്തെ
0: നമുക്കിതിൽ കാര്യമായി കിട്ടുക എന്നുള്ളത് പെയിൻ ഫ്രീ ജോയിന്റ് ആയിരിക്കും. നമ്മുടെ വേദന ഒരു 90% വരെ അതിൽ നല്ല രീതിയിൽ സെലക്ട് ചെയ്തിട്ടുള്ളൊരു രോഗിക്ക് നല്ല രീതിയിൽ സർജറി ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ സ്വതവേ ഒരു 90% മുകളിലും പെയിൻ റിലീഫ് ഉണ്ടാവും. അതിൻ്റെ വളവുകൾ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ പക്ഷേ ഒരു പക്ഷേ പൂർണ്ണമായിട്ടും നമ്മൾ മുട്ടുമടക്കി നമ്മൾ താഴെ നമുക്ക് നമ്മുടെ ഒരു ഇന്ത്യൻ കമോഡ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അത്യാത്രി ഇരിക്കുക അതൊന്നും ഒരിക്കലും സാധ്യമാവണമെന്നില്ല. പക്ഷേ നമുക്ക് നടക്കാം, സ്റ്റെപ്പ് കയറാം, ബസ്സിന് പോവാം, നമ്മൾ യാത്ര ചെയ്യാം, സ്വന്തം കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ആ ഒരു ആക്റ്റീവ് ലൈഫിലേക്ക് നമുക്ക് തിരിച്ച്
1: അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. സാർ പറഞ്ഞ പോലെ സ്റ്റെപ്പുകൾ കയറുന്നതിനോ അല്ലെങ്കിൽ കുറച്ചൊക്കെ മുട്ട് മടക്കുന്നതിനൊന്നും
0: പ്രശ്നമൊന്നുമില്ല. മുട്ടൊരു 100 ഡിഗ്രി വരെ നമുക്ക് ഈസി ആയിട്ട് മടക്കാനൊക്കെ കഴിയും.
1: ഓക്കെ, ഇനിയിപ്പോ ഇത് ഇങ്ങനെ നമ്മൾ റീപ്ലേസ് ചെയ്ത അല്ലെങ്കിൽ മാറ്റിവെച്ച ആ ഭാഗം പിന്നീട് ഇതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടോ? അതിന് തേയ്മാനം വരിക അല്ലെങ്കിൽ പിന്നീട് ഒരു പ്രയാസം വരാനുള്ള സാധ്യത ഉണ്ടോ?
0: അതായത് നമ്മളിതിൽ ഈ ജോയിന്റ് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട് മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റി വെക്കല്ല ആക്ച്വലി ചെയ്യുന്നത്. നമ്മൾ മുട്ടിന്റെ ഒരു ഈ രണ്ട് എല്ലുകൾ തമ്മിൽ വരുന്ന ജോയിന്റ് വരുന്ന ഭാഗത്ത് ഒരു കവറിങ് കൊടുക്കുകയാണ്. നമ്മളിപ്പോ പല്ലില് ക്യാപ്പൊക്കെ ഇടുന്ന പോലെ ജോയിന്റിന്റെ രണ്ട് ഭാഗത്തും ഒരു മെറ്റാലിക് ഇംപ്ലാന്റ് വെച്ചിട്ട് കോട്ടിങ് കൊടുക്കുക. അതിന് രണ്ടിൻ്റെ ഇടയിൽ ഒരു സ്പേസറും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ആണ് ഇതിൻ്റെ സത്യത്തിൽ ലൈഫ് ഡിറ്റർമിൻ ചെയ്യുക. ഒന്ന്, ഈ ഉപയോഗിക്കുന്ന സാധനം എത്രത്തോളം നല്ലതാണ്. രണ്ട്, നമ്മുടെ സർജിക്കൽ ടെക്നിക്കിൻ്റെ ഒരു പെർഫെക്ഷൻ. പിന്നെ മൂന്നാമതായിട്ട് തീർച്ചയായിട്ടും രോഗിയുടെ കാര്യങ്ങൾ. നമുക്കിത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡോക്ടർ കൊടുക്കും അഡ്വൈസസ് എന്തൊക്കെ ചെയ്യാം, ചെയ്യാൻ പാടില്ല. അപ്പോൾ നല്ല രീതിയിൽ ചെയ്തൊരു പ്രൊസീജിയർ, നല്ല രീതിയിൽ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നൊരു രോഗിയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ലൈഫ് തന്നെ അതിന് കിട്ടുക. പിന്നൊരു സാധാരണഗതിയിൽ ഒരു 20-25 years ഒക്കെയാണ് ഇതിൻ്റെ ഒരു നല്ലൊരു ജോയിന്റ് റീപ്ലേസ്മെന്റിന്റെ ഒരു ലൈഫ് പറയാം. കാരണം അതിന്റെ ഈ പറഞ്ഞ പോളിത്തീൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അതിൻ്റെ ഉള്ളിലുള്ളത്. അതിന് കാലക്രമേണ അതിന് ഇത് വരും. അപ്പൊ അങ്ങനെ വന്നാൽ ഇതിന് റിവിഷൻ ചെയ്യേണ്ടി വരും.
1: ആ സമയത്ത് കൊണ്ടും ഇതുപോലെ
0: ചെയ്യേണ്ടി വരും.
1: ഇനി അത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ സാധാരണക്കാരായ ആളുകൾ ഇത് കേൾക്കുമ്പോൾ, നമ്മുടെ ശ്രോതാക്കൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇതൊരു ഒരു നോർമൽ ലൈഫ് ഇതിലുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ വളരെ സാധാരണക്കാർ ഒരാൾക്ക് ഇത് അഫോർഡബിൾ ആണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. ഇതിൻ്റെ ഒരു പിന്നെ ഇങ്ങനെയൊക്കെ മാറ്റിവെക്കാനോ അത്രയധികം കോസ്റ്റ് വരുന്നുണ്ടോ, എന്താണ് അതിനെക്കുറിച്ച് ഒരു കോമൺ ആയിട്ട് സർക്ക് എന്താണ് പറയാനുള്ളത്?
0: അതായത് നമ്മൾ ഈ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ഇതിനൊരു പ്രൈസ് കൺട്രോൾ ക്യാപ്പിൽ വരുന്നുണ്ട്. അപ്പൊ പണ്ടത്തെ അപേക്ഷിച്ച് വളരെ ഒരു വലിയൊരു എമൗണ്ടിലേക്കല്ലാതെ ഒരു ആവറേജ് റേറ്റിൽ തന്നെ ഒരു, എനിക്ക് തോന്നുന്ന ഒരു അറൗണ്ട് 50-60 thousand തന്നെ നല്ലൊരു ഇംപ്ലാന്റ് കിട്ടും. പിന്നെ ഇപ്പോ മറ്റേ നമ്മുടെ ആരോഗ്യ സ്കീമുകളൊക്കെ
1: വില നിയന്ത്രണം വരുന്നുണ്ടെന്നാണ് സർവീസ്?
0: ഇല്ല, ഉണ്ട് നിയന്ത്രണം, ഉണ്ട് നിയന്ത്രണം, ഉണ്ട്. അപ്പോൾ മുമ്പത്തെ അപേക്ഷിച്ച് ഈ ഒരു റേറ്റിലെ സാധനം നമുക്ക് പുറം രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് അവർക്ക് കിട്ടുന്ന അതേ നല്ല സാധനം നമുക്ക് നല്ല റേറ്റിൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ അധികം ആശുപത്രികളിലും ഇതുണ്ട്. ഇപ്പോൾ മറ്റേ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സ്കീമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രയോജനപ്പെടുത്തി വളരെ ഇതായിട്ട് ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ട്.
1: സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിലേക്ക് സാധാരണക്കാർക്ക് എത്താൻ പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടാവും. അതിപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു പിന്നെ ഇപ്പോഴത്തെ ഒരു വില നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ സർക്കാരിൻ്റെ സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്നാണ് സൂചിപ്പിച്ചത്. എന്തായാലും എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാമെന്നുള്ളതാണ്. നമ്മൾ ചർച്ച ചെയ്തത് എല്ല് തേയ്മാനത്തെക്കുറിച്ചാണ്, ഓസ്റ്റിയോആർത്രൈറ്റിസ് അഥവാ എല്ല് തേയ്മാനത്തെക്കുറിച്ചാണ്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഇതുവരെ പങ്കെടുത്തത് കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഓർത്തോപ്പീഡിക് സർജൻ ഡോക്ടർ അബ്ദുൽ ഗഫൂർ പി എം ആയിരുന്നു. സാറ് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, ആരോഗ്യ വിചാരം പ്രോഗ്രാമാണ് ഇപ്പോൾ നാം കേട്ടുകഴിഞ്ഞത്. അള്ളാഹു ആരോഗ്യത്തെ സംബന്ധിച്ച് കൃത്യമായി സൂക്ഷ്മതപ്പെടുത്തി ജീവിക്കാൻ ഇത്തരം പങ്കുകൾ കേൾക്കാൻ നമ്മെ തുണക്കുമാറാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തതായി നാം കേൾക്കുന്നത് പ്രാർത്ഥനാ പഠനം. വ്യത്യസ്ത നിലക്കുള്ള നമ്മൾ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ടുന്ന അർത്ഥമുൾപ്പെടെ മനസ്സാക്കി തരുന്ന പ്രാർത്ഥനാ പഠനം എന്ന പങ്കുതിയിൽ, ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ രോഗിയെ സന്ദർശിക്കുമ്പോൾ അതിൻ്റെ ഭാഗം ഒന്ന് സഫീർ അൽ ഹൈക്കമിയാണ് അതിൽ ക്ലാസ് എടുക്കുന്നത്. അത് നമുക്ക് കാതോർക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, രോഗവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ ധാരാളം സുന്നത്തുകൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ദിക്റുകളും പ്രാർത്ഥനകളും രോഗവുമായി ബന്ധപ്പെട്ട് ചൊല്ലാനായി നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ ഒരു രോഗിയായ വ്യക്തിയെ കാണാൻ പോയാൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്നും നമ്മൾ ചെയ്യേണ്ടതായ ചില ദിക്റുകളാണ് പ്രാർത്ഥനകളാണ് ഇൻഷാല്ലാ ഇന്ന് മുതലുള്ള എപ്പിസോഡുകൾ നമ്മൾ പഠിക്കുന്നത്. ഒരു പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ ഒരു വാചകമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. വളരെ എളുപ്പമുള്ള ഒരു പദമാണ്. നമ്മൾ ഏതൊരാളും അസുഖബാധിതനായ ഏത് വ്യക്തിയുടെ അടുക്കൽ പോയാലും നമുക്ക് പറയാവുന്നതാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ്. ലാ ബസ് തഹൂറുൻ ഇൻഷാ അല്ലാ. ലാ ബസ എന്നാണ് അത് നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ ലാ ബസ് എന്ന് പറയും. ഒരുമിച്ചാണെങ്കിൽ ലാ ബസ തഹൂറുൻ ഇൻഷാ അല്ലാ. ലാ ബസ് തഹൂറുൻ ഇൻഷാ അല്ലാ. നമ്മൾ നിർത്തി നിർത്തി പറയുന്നെങ്കിൽ ലാ ബസ് തഹൂർ ഇൻഷാ അല്ലാ. മൂന്ന് പദങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന് ലാ ബസ്, രണ്ട് തഹൂർ, മൂന്നാമത്തേത് ഇൻഷാ അല്ലാ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ലാ ബസ്, ഒരു പ്രശ്നവുമില്ല, ഒരു പ്രയാസവും ഇല്ല എന്ന് ആശ്വസിപ്പിക്കുന്ന വാചകമാണത്. ലാ ബസ്, സാരല്ല, പ്രശ്നമല്ല. തഹൂറുൻ, അത് ശരിയായിക്കൊള്ളും, സുഖമായിക്കൊള്ളും. ഇൻഷാ അല്ലാ, അള്ളാഹു ഉദ്ദേശിച്ചാൽ. അപ്പോൾ ഇതൊരു സമാധാനത്തിൻ്റെ വാചകമാണ് ലാബസ് തഹൂറൻ ഇൻഷാ അല്ലാ എന്നത്. നമ്മൾ മലയാളത്തിൽ പല തരത്തിലുള്ള സമാധാനിപ്പിക്കുന്ന വാചകങ്ങളും അവിടെ പോയി രോഗിയെ കാണുമ്പോൾ നമ്മൾ പറയും. അവൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ടുള്ളതും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും ഒന്ന് വിഷമിക്കേണ്ടതില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ അതിനൊക്കെ പുറമെ ഇത് അതേ അർത്ഥത്തിലുള്ള വാചകമാണെങ്കിലും ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ച ഒരു സുന്നത്താണ്. അതൊരു ദിക്റായി തന്നെ നമ്മൾക്ക് പറയാവുന്നതാണ്. എത്ര തവണ ചൊല്ലേണ്ടതുണ്ട് എന്നൊന്നും ഹദീസുകളിൽ കാണാൻ കഴിയില്ല. അതിനൊരു തവണയോ രണ്ടോ അഞ്ചോ പത്തോ എത്ര വട്ടം വേണമെങ്കിലും നമുക്ക് ഈ ദിക്ർ ആവർത്തിക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി ഞാനത് പറയാം. ലാ ബസ് തഹൂർ ഇൻഷാ അല്ലാ. ഇനി എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റു പറയണം. അത് ഞാൻ പറയാം, നിങ്ങൾ ഏറ്റു പറയണം. ലാ ബസ് തഹൂർ ഇൻഷാ അല്ലാ. ഇപ്പം മൂന്നും നമുക്ക് പരിചയമുള്ള പദങ്ങളാണ്. പരിചയമുള്ള ഈ മൂന്ന് പദങ്ങൾ ഓർഡറിൽ ചേർത്ത് പറയേണ്ട പണി മാത്രമേ നമുക്കുള്ളൂ. രോഗിയെ കാണുമ്പോഴെല്ലാം ഈ പ്രാർത്ഥന നമ്മൾ പതിവാക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് തറച്ചിറങ്ങിക്കൊള്ളും. അല്ലാഹു സുബ്ഹാനഹു വതആല ദിക്റുകൾ ജീവിതത്തിൽ പകർത്തി എപ്പോഴും അല്ലാഹുവിനെ ഓർക്കുന്ന നാവും മനസ്സുമായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാല്ലാ, ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമായ പ്രാർത്ഥനയും വിശിഷ്യ രോഗിയെ സന്ദർശിക്കുമ്പോൾ നാം ചൊല്ലേണ്ട ഓർക്കേണ്ട പ്രാർത്ഥന കൂടിയാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ സഫീർ അൽ ഹിക്കമി നമുക്ക് പകർന്നു നൽകിയത്. ഇനി കൂട്ടുകാർക്ക് ഒരുമിച്ച് ഒരു തണലിലിരുന്ന് കൊണ്ട് കേൾക്കാവുന്ന മറ്റൊരു പ്രോഗ്രാമിലേക്കാണ്, പൂമരത്തണലിൽ. നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ഉമ്മ, ആ ഉമ്മയെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് അൽ ഫഹദ് പൂന്തറയാണ്. പൂമരത്തണലിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരന്മാരെ, കൂട്ടുകാരികളെ, നമ്മൾ ഇതുവരെ കുറേ കാര്യങ്ങൾ പഠിച്ചു. അതായത്, ഇസ്ലാം എന്ന സുന്ദരമായ മതത്തിൽ, ആ മതത്തിൽ 5 തൂണുകളുണ്ടെന്നും ആ തൂണുകൾ ഏതാണെന്നും നമ്മൾ പഠിച്ചു. അതിലെ ഓരോ പൂക്കൾ കൊണ്ട് സുന്ദരമായ ഓരോ പൂന്തോട്ടങ്ങൾ നമ്മൾ പണിതു തുടങ്ങിയിരുന്നു. എന്നാൽ ഇന്ന് കൂട്ടുകാരന്മാരെ, നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം സുന്ദരമായ ഒരു വിഷയമാണ്. എന്തായിരിക്കും അത്? എല്ലാ കൂട്ടുകാർക്കും ഒരു സംശയമുണ്ടല്ലേ, എന്തായിരിക്കും ഞാൻ പറയുന്നത്? കൂട്ടുകാരെ, ഇതുവരെ നമ്മൾ 5 കാര്യങ്ങൾ പറഞ്ഞു. 5 കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്നെന്തായിരിക്കും നമ്മൾ പറയുന്നത്? എല്ലാവരും പൂമരത്തണലിൻ്റെ തണലത്തിരിക്കുമ്പോൾ സുന്ദരമായൊരു കാറ്റ് നമ്മെ തലോടിപ്പോകുന്നു. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ഒരു കാര്യം പറയുകയാണ്. എന്തായിരിക്കും കൂട്ടുകാരെ? എല്ലാവർക്കും ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. എന്നാൽ ഉപ്പയില്ലാത്ത, ഉമ്മയില്ലാത്ത എത്ര കൂട്ടുകാരന്മാർ നമ്മുടെ സ്കൂളിൽ, നമ്മുടെ ബെഞ്ചിൽ, നമ്മുടെ അടുത്തിരിക്കുന്നുണ്ട്? കൂട്ടുകാരന്മാർ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മുടെ ഉമ്മയെക്കുറിച്ച്? നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സ്കൂളിൽ പോകാൻ നമുക്കാവശ്യമായ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഒരുക്കി തരുന്നത് നമ്മുടെ പുന്നാര ഉമ്മയാണ്. അതുപോലെ നമ്മൾ സ്കൂളിൽ പോകുന്നതിന് വേണ്ടി റെഡിയായി നിൽക്കുമ്പോൾ, യൂണിഫോമൊക്കെ ധരിച്ച് സ്കൂളിൻ്റെ ബാഗൊക്കെ തോളത്ത് തൂക്കി റെഡിയായി നിൽക്കുമ്പോൾ, വാപ്പ സ്കൂട്ടറിൽ നമ്മളെവിടെ കൊണ്ടാക്കും? സ്കൂളിൽ കൊണ്ടാക്കാറുണ്ട്. ഇത് നമ്മുടെ മാതാപിതാക്കളാണ്. എന്നാൽ ചില കൂട്ടുകാർ സ്കൂളിൽ നടന്നു വരുന്ന നമ്മൾ കാണാറുണ്ട്. എന്തേ അവർ വരുന്ന നടന്നു വരാൻ കാരണം? അവർക്ക് വാപ്പയുണ്ടാകില്ല ചില കൂട്ടുകാർക്ക്, ചില കൂട്ടുകാർക്ക് ഉമ്മയുണ്ടാകില്ല. എന്നാൽ ഉമ്മയുള്ള, വാപ്പയുള്ള നമ്മൾ ഉമ്മയുടെയും വാപ്പയുടെയും വില ഓർത്തു നോക്കാറുണ്ടോ? കൂട്ടുകാരെ, ഉമ്മ, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഉമ്മയോട്, വാപ്പയോട് നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. ഉമ്മയോട്, വാപ്പയോട് നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ ആ കാര്യം നമ്മെ പഠിപ്പിച്ചു. എന്താ അല്ലാഹു അതിൽ പറഞ്ഞതെന്നറിയുമോ? നിങ്ങൾ തന്നെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്നും, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണമെന്നും നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ നോക്കൂ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, അല്ലാഹുവിനല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യം കൽപ്പിച്ചു. രണ്ടാമതായി കൽപ്പിച്ചത്, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. കാരണം എന്തായിരിക്കും? നമുക്ക് വേണ്ടുന്നുള്ള അനുഗ്രഹങ്ങളൊക്കെ ചൊരിഞ്ഞു തന്നത് അല്ലാഹുവാണ്. കാണാൻ കണ്ണും, കേൾക്കാൻ കാതും, കണ്ണുകൊണ്ട് കാണുന്നതിന് വേണ്ടി സുന്ദരമായ ഭൂമിയും അതിലെ കാഴ്ചകളും എല്ലാം വിധാനിച്ചു തന്നതാരാണ്? അല്ലാഹു. അപ്പോൾ നമ്മൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. എന്നാൽ അതു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ നമ്മൾ അനുസരിക്കേണ്ടത് നമ്മുടെ പുന്നാര ഉമ്മയെയും ഉപ്പയുമാണ്. നോക്കൂ കൂട്ടുകാരെ, നമ്മെ പ്രസവിച്ചപ്പോൾ 10 മാസം അല്ലെങ്കിൽ 9 മാസം നമ്മെ ഉമ്മ വയറ്റിൽ ചുമന്ന് പ്രസവിച്ചു. എന്നിട്ട് നമുക്ക് വേണ്ടുന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഉമ്മ ചെയ്തു തന്നു. നമ്മൾ കൊച്ചാകുമ്പോൾ, നമ്മൾ കരയുമ്പോൾ നമുക്ക് ആഹാരം തരുന്ന, നമുക്ക് ഭക്ഷണം തരുന്ന നമ്മുടെ പുന്നാര ഉമ്മ, ഉമ്മ ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും നമ്മൾ കുഞ്ഞു പ്രായത്തിൽ, ഒന്നും അറിയാത്ത പ്രായത്തിൽ നമ്മൾ ഉമ്മയുടെ മടിയിൽ കാഷ്ടിക്കുന്നത് അല്ലെങ്കിൽ മലമൂത്ര വിസർജനം നടത്തുന്നത്. അപ്പോൾ പാവം ഉമ്മ എന്തു ചെയ്യുമെന്നറിയോ? പാവം ഉമ്മ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണപാത്രം മാറ്റിവെച്ച് എന്നിട്ട് നമ്മൾ കാഷ്ടിക്കുകയും മലമൂത്ര വിസർജനം നടത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉമ്മ പാവം നമ്മളെ വൃത്തിയാക്കി തരും. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ അങ്ങനെ കുറേ ത്യാഗങ്ങളൊക്കെ സഹിച്ച് നമ്മുടെ പുന്നാര ഉമ്മ എന്തു ചെയ്തു? നമ്മളെ വളർത്തി കൊണ്ടുവന്നു, നമുക്ക് വേണ്ടുന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. നമുക്ക് ഭക്ഷണം പാകം ചെയ്തു തന്നത് നമ്മുടെ പുന്നാര ഉമ്മയാണ്. നമ്മൾ കരയുമ്പോൾ, നമുക്ക് വിശന്ന് കരയുമ്പോൾ നമുക്ക് ഭക്ഷണം പാകം ചെയ്തു തരുന്നത് നമ്മുടെ പുന്നാര ഉമ്മയാണ്. നമ്മൾ കളിക്കോപ്പിന് വേണ്ടി കരയുമ്പോൾ നമുക്ക് കളിക്കോപ്പ് വാങ്ങിക്കൊണ്ടുവരുന്നത് നമ്മുടെ വാപ്പയാണ്. അങ്ങനെ നമുക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് ആരാണ്? നമ്മുടെ ഉമ്മയും വാപ്പയുമാണ്. ഒരു ദിവസം രാവിലെ നമ്മൾ ഉപ്പാട്ട് പറയും, ഇപ്പ എനിക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ ഒരു കളിക്കോപ്പ് ഞാൻ കണ്ടു, അതെനിക്കിന്ന് വേണമെന്ന് പറയും. അപ്പോൾ വാപ്പ രാത്രി വരുമ്പോൾ അത് മറന്നു വരും. അപ്പോൾ പിന്നെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? കരഞ്ഞു കലങ്ങി കണ്ണുകളുമായി ഒരു സൈഡിൽ, ഒരു മൂലക്കിൽ, വീടിൻ്റെ ഒരു മൂലക്കിൽ പോയി കുത്തിയിരിക്കും. കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിരിക്കും. അപ്പോൾ പാവം വാപ്പ ആ രാത്രി തന്നെ ഏതെങ്കിലും കട തുറന്നിരിക്കുന്നുണ്ടോ എന്ന് നോക്കി അവിടെ പോയി മകന് വേണ്ടുന്നുള്ള കളിക്കോപ്പ് വാങ്ങിത്തരും. പാവം വാപ്പ അല്ലേ? എന്നിട്ടോ നമ്മൾ കരയുമ്പോൾ കണ്ടിട്ട് സങ്കടം വന്ന, നമ്മൾ സങ്കടത്തോടെ കരയുമ്പോൾ നമ്മുടെ സങ്കടം മാറ്റുന്നതിന് വേണ്ടി വാപ്പയുടെ അടുത്ത് ഉമ്മ പോയി പറയും, ദോ മകൻ കരയുകയാണ്, അവൻ പാവാണ്, അവന് നിങ്ങൾ കളിക്കോപ്പ് വാങ്ങിക്കൊടുക്കൂ എന്ന് പറയുമ്പോൾ വാപ്പ നമുക്ക് കളിക്കോപ്പൊക്കെ വാങ്ങിത്തരും. അങ്ങനെ നമുക്ക് വേണ്ടുന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന നമ്മുടെ പുന്നാര ഉമ്മയെയും വാപ്പയുമാണ് നമ്മൾ എന്തു ചെയ്യേണ്ടത് കൂട്ടുകാരെ? അനുസരിക്കേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു, പ്രവാചകരെ, അല്ലാഹുവും റസൂലും കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കേണ്ടത് ആരോടാണ് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായി പറഞ്ഞു, ഉമ്മുക്ക. വീണ്ടും ചോദിച്ചു പ്രവാചകരെ, പിന്നെ ആരാണ്? അപ്പോൾ വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഉമ്മുക്ക, നിന്റെ ഉമ്മയോട്. വീണ്ടും ചോദിച്ചു പ്രവാചകരെ, പിന്നെ ആരോടാണ് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും പറഞ്ഞു കൊടുത്തു, ഉമ്മുക്ക. അങ്ങനെ മൂന്ന് തവണ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തു, ഉമ്മയോട് നീ ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കണം, പിന്നെ ആരോടാണെന്ന് നാലാമത് ചോദിക്കുമ്പോഴാണ് പറഞ്ഞത് എന്ത്? വാപ്പയോട് സ്നേഹം കാണിക്കണം എന്ന്. അപ്പോൾ കൂട്ടുകാരെ, ഉമ്മയോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കാൻ മൂന്ന് പ്രാവശ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്തായിരിക്കും കാരണം? കാരണം ഏറ്റവും കൂടുതൽ നമ്മെ സ്നേഹിക്കുന്നത് ആരാണ്? നമ്മുടെ പുന്നാര ഉമ്മയാണ്. നമുക്ക് വേണ്ടുന്നുള്ള എല്ലാ കാര്യവും ചെയ്തു തരുന്നത് നമ്മുടെ ഉമ്മയല്ലേ? രാവിലെ സ്കൂളിൽ പോകുന്നതിന് വേണ്ടി എല്ലാം റെഡിയാക്കി തരുന്നത് ആരാണ്? നമ്മുടെ പുന്നാര ഉമ്മയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നന്മ കാണിക്കേണ്ടതും ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കേണ്ടതും ആരോട് തന്നെയാണ്? ഉമ്മയോട് തന്നെയാണ്. കൂട്ടുകാർ, ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? ഒരു ഗാനം കേട്ടിട്ടുണ്ടോ?

0: ഹം നോക്കൂ കൂട്ടുകാരെ, ഈ നാലുവരി പാട്ടിൽ എന്താണ് പറഞ്ഞത്? ഉമ്മ നല്ല ഉമ്മ അല്ലേ, നല്ല ഉമ്മ അല്ലേ ഉമ്മ. എന്നിട്ടോ ഉമ്മ ഉമ്മ നൽകും ഉമ്മ. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് സുഗന്ധദ്രവ്യങ്ങളൊക്കെ തേച്ച് തന്ന് നമുക്കൊരു ഉമ്മൊക്കെ തന്ന് നമ്മെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത് ആരാണ്? ഉമ്മയാണ്. അപ്പോൾ ആ ഉമ്മയോട് നല്ല പോലെ സ്നേഹം ഉള്ളിലെന്നും വേണം. എന്നിട്ട് ഉപ്പയോടും വേണം നല്ല പോലെ സ്നേഹം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഉമ്മയോടും നമ്മുടെ ഉപ്പയോടും നമ്മൾ എന്തു ചെയ്യണം? നല്ലതുപോലെ സ്നേഹിക്കണം. എങ്ങനെയാണ് അവരെ സ്നേഹിക്കുക? അവർ പറയുന്നത് നമ്മളനുസരിക്കണം. അതല്ലേ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ അനുസരിക്കുക, അവർക്ക് വേണ്ടുന്ന നന്മകൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിധി അനുസരിക്കാതിരുന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമുക്ക് ശിക്ഷ കിട്ടും അല്ലേ? അള്ളാഹു പറഞ്ഞു അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അള്ളാഹുവിനെ ആരാധിച്ചില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എവിടെയായിരിക്കും? നരകത്തിലായിരിക്കും. നരകത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ, കല്ലുകൾ കൊണ്ട് കത്തിക്കപ്പെട്ട അവിടുത്തെ ചെറിയ ശിക്ഷയായ ചെരുപ്പ് നമ്മെ ധരിപ്പിച്ച്, തീ കൊണ്ടുണ്ടാക്കിയ ചെരുപ്പ് നമ്മെ ധരിപ്പിക്കുകയും ആ ചെരുപ്പ് നമ്മൾ ധരിക്കുമ്പോൾ ഉള്ളം കാലു മുതൽ ഉച്ച തലവരെ തിളച്ചു മറയുന്ന കഠിനകഠോരമായ ശിക്ഷകൾ കൊണ്ട് നിറച്ച ആ നരകത്തിൽ നമ്മൾ പോകണോ? വേണ്ടെങ്കിൽ നമ്മുടെ ഉമ്മയെ നമ്മൾ അനുസരിക്കണം. അള്ളാഹുവിൻ്റെ രണ്ടാമത്തെ കൽപ്പന എന്ത്? നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോട് നല്ലതുപോലെ വർത്തിക്കണം. എങ്ങനെയാണ് ഉമ്മയോട് നല്ലതുപോലെ സ്നേഹം കാണിക്കുക? എങ്ങനെയെന്ന് വെച്ചാൽ കൂട്ടുകാരെ, നമ്മുടെ ഉമ്മ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം. മോനെ, ചായപ്പൊടി കഴിഞ്ഞു, നീ ചായപ്പൊടി കൂടി വാങ്ങി വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ചെറിയ ഒരു മടിയോടുകൂടി നമ്മൾ എന്ത് ചെയ്യും? ആ ശരി, ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് പോകും. മൂന്നാമത് പറയുമ്പോൾ നമ്മൾ പറയും, മോനെ ചായപ്പൊടി വാങ്ങി, ഇനി പഞ്ചസാരയുടെ കാര്യം ഞാൻ മറന്നുപോയെന്ന് മൂന്നാമത് നമ്മുടെ ഉമ്മ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന്, ഷേ, ഈ ഉമ്മയുടെ ഒരു കാര്യം, ഞാൻ ഒരു പ്രാവശ്യം പോയപ്പോൾ രണ്ട് പ്രാവശ്യം പോയപ്പോൾ നിങ്ങൾ മുഴുവനും പറഞ്ഞില്ലല്ലോ, എന്നിട്ട് ഞാനിപ്പോൾ മൂന്നാമത് പോകണം, എത്ര പാടാണ്, എനിക്ക് അവിടം വരെ സൈക്കിളൊക്കെ ചവിട്ടണം, വെയിലൊക്കെ ഉണ്ട് എന്നിങ്ങനെ നമ്മൾ പറയും, മടി കാണിക്കും. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഓർത്ത് നോക്കൂ, നമുക്ക് ഉമ്മരാ കൊച്ചും പ്രായത്തിൽ നമുക്ക് ഭക്ഷണമൊക്കെ വാരിത്തരുമ്പോൾ, നമ്മൾ ഭക്ഷണം കഴിക്കാതാകുമ്പോൾ, ഒരു പ്രാവശ്യം മോനെ ഭക്ഷണം കഴിയുമെന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കൂല, രണ്ടാമത് പറയുമ്പോൾ കഴിക്കൂല, മൂന്നാമത് പറയുമ്പോൾ കഴിക്കൂല. അപ്പോൾ ഉമ്മ നമുക്ക് അടി തന്നോ? ഇല്ല. നാലാമത്തെ പ്രാവശ്യം ഉമ്മ നമ്മളെ എടുത്ത് ഒക്കെ തിരുത്തി എവിടെ കൊണ്ടുപോയി? പുറത്ത് കൊണ്ടുപോയി, കാക്കയെ കാണിച്ചു തന്നു. മോനെ നോക്കൂ കാക്ക, മോനെ നോക്കൂ മൈന എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓരോ ജീവികളെയും കാണിച്ചെന്നും സന്തോഷത്തോടു കൂടി നമുക്ക് വേണ്ടുന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതാണ് ആര്? നമ്മുടെ ഉമ്മ. അപ്പോൾ ആ ഉമ്മയോട് നമ്മൾ എന്തു ചെയ്യണം? നല്ലതുപോലെ ഉമ്മയെ സ്നേഹിക്കണം. ഉമ്മ പറയുന്നത് നമ്മൾ എന്തു ചെയ്യണം? മടി കൂടാതെ അനുസരിക്കണം. ഉമ്മ മൂന്ന് പ്രാവശ്യം തേയിലയില്ല, പഞ്ചസാരയില്ല, പാലില്ല, എണ്ണയില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു മടിയും കാണിക്കാതെ നമ്മൾ എന്തു ചെയ്യണം? കടയിൽ പോകണം. ഇല്ലെങ്കിലോ, കടയിൽ പോകാതെ ഉമ്മ പറയുന്നത് അനുസരിക്കാതെ നമ്മൾ ഉമ്മയോട് എതിർത്ത് സംസാരിച്ചാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്നറിയോ? നമ്മൾ ഉമ്മ തേയിലയില്ല, പഞ്ചസാരയില്ല, മൂന്നാമത്തെ പ്രാവശ്യം നമ്മളുടെ പറയുമ്പോൾ നമ്മൾ, ഛേ, ഉമ്മാൻ്റെ ഒരു കാര്യം എന്ന് നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ശിക്ഷ കിട്ടും അള്ളാഹുവിൻ്റെ അടുത്തു നിന്നും? അള്ളാഹു പറഞ്ഞു, വലാ തകുല്ലഹുമാ ഉഫിൻ, നിങ്ങൾ അവരോട് ഛേ എന്ന വാക്കുപോലും പറയരുതെന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, അള്ളാഹു പറഞ്ഞതെന്താണ്? നമ്മൾ ഉമ്മയോട് ചേ എന്ന വാക്കുപോലും പറയാൻ പാടില്ല. അപ്പം നമ്മൾ എത്രമാത്രം നമ്മുടെ ഉമ്മയോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാകും, എത്രത്തോളം നമ്മൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാകും? ഉമ്മ രണ്ട് പ്രാവശ്യം പറഞ്ഞു, മൂന്ന് പ്രാവശ്യം പറഞ്ഞു, നാലാമത്തെ പ്രാവശ്യം പറയുമ്പോഴും നമ്മൾ അനുസരിക്കാതെ നമ്മൾ ഉമ്മാനോട് ചൂടായി കയർത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും. അപ്പോഴൊക്കെ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതിന് എതിരു ചെയ്താൽ നരകത്തിൽ പോകും. ഉമ്മ പറയുന്നത് അനുസരിച്ചാലോ നമ്മുടെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാ പോകുക? സ്വർഗത്തിൽ പോകും, സുന്ദരമായ സ്വർഗത്തിൽ പോകും. കൂട്ടുകാർ എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ടാകും ഒരു ഗാനം, ഉമ്മാൻ്റെ കാലടി പാടിലാണ് സുബർക്കം മോർത്തോളീൻ, ഉതിമതിയ മുത്തു മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുറച്ചോളീൻ. ഈ ഗാനം കൂട്ടുകാർ എവിടെയൊക്കെ കേട്ടിട്ടില്ലേ? എന്താണ് അതിൽ പറഞ്ഞത്? ഉമ്മാൻ്റെ കാലിൻ്റെ പാദത്തിൻ്റെ അടിയിലാണെന്ത് സ്വർഗമെന്ന്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിൽ നമുക്ക് പോയി കത്തി എടുത്തുകൊണ്ട് വന്ന് മുറിച്ചു നോക്കാൻ പറ്റും അവിടെ സ്വർഗമുണ്ടോ എന്നും? ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണെന്ത്? ഉമ്മയുടെ കാലിൻ്റെ അടിയിലാണ് സ്വർഗമെന്ന്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയുമോ? ഉമ്മ പറയുന്നതനുസരിച്ച്, ഉമ്മ പറയുന്നതനുസരിക്കുന്ന കുട്ടികളായി മാറിയാൽ നമുക്ക് എന്ത് കിട്ടും? സ്വർഗം കിട്ടും. ഇല്ലാത്ത പക്ഷം എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഉമ്മ പറയുന്നതനുസരിക്കാതൊക്കെ പോയാൽ ഉമ്മ നമ്മ എന്ത് ചെയ്യും? അവനനുസരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇല്ലെങ്കിലും കൂട്ടുകാരൊന്ന് ഓർത്ത് നോക്കും, നമുക്ക് വേണ്ടി ഏറെ കഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ. വാപ്പ രാവിലെ ജോലിക്ക് പോകും, ചിലപ്പോൾ വെയിലിൻ്റെ ചൂട്ടിലൊക്കെ പോയി നിന്നായിരിക്കും ജോലി ചെയ്യുന്നത്. വെയിലെന്നില്ലാതെ മഴയെന്നില്ലാതെ പാവം വാപ്പ എന്ത് ചെയ്യും? ജോലിക്ക് പോകും. ഉമ്മ നമുക്ക് വേണ്ടി ഭക്ഷണങ്ങളൊക്കെ അടുക്കളയിൽ പാകം ചെയ്യും. എന്നിട്ടൊക്കെ നമ്മൾ ഉമ്മ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും കൂട്ടുകാരെ? നരകത്തിൽ പോകേണ്ടി വരും. ഉമ്മ പറയുന്നത് അനുസരിക്കാതെ വന്നാൽ ഉമ്മാക്ക് ദേഷ്യം വരും. ഉമ്മ പറയും, ഈ കുട്ടി അനുസരിക്കുന്നില്ല എന്ന് പറയും. ഉമ്മ അയൽവാസികളുടെ അടുത്തൊക്കെ പറയും, എൻ്റെ മകൻ അനുസരിക്കുന്ന തന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഉമ്മ ഇങ്ങനെ സങ്കടത്തിൽ വരും. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു നമ്മെ തൃപ്തിപ്പെടുകയില്ല. അള്ളാഹു പറയും, അവൻ അഴുക്ക കുട്ടിയാണ്, അവൻ ചീത്ത കുട്ടിയാണെന്നൊക്കെ അള്ളാഹു പറയും. അള്ളാഹു അങ്ങനെ പറഞ്ഞാലോ? അള്ളാഹുവിൻ്റെ വിധി നമ്മൾ അനുസരിച്ചില്ല, അള്ളാഹുവിൻ്റെ കൽപ്പന നമ്മൾ അനുസരിച്ചില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നരകത്തിലായിരിക്കും. അള്ളാഹുവിനെ എതിർക്കുന്ന, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകളുടെ അവസ്ഥ എവിടെ? നരകത്തിലായിരിക്കും. അതുകൊണ്ട് കൂട്ടുകാരെന്തു ചെയ്യണം? ഉമ്മ പറയുന്നത് അനുസരിക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്താണെന്ന് അറിയുമോ കൂട്ടുകാർക്ക്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി. എന്നിട്ടോ? മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപം. എന്താണ് കൂട്ടുകാരെ കോപം എന്ന് പറഞ്ഞാൽ? നമ്മെ നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ വാപ്പ നമ്മൾ പറയുന്നതൊക്കെ അനുസരിച്ച് കഴിഞ്ഞാൽ, വാപ്പ പറയുന്നതൊക്കെ അനുസരിച്ചാൽ നമ്മുടെ ഉമ്മയും നമ്മുടെ വാപ്പയും എല്ലാം നമ്മളെ ഇഷ്ടപ്പെടും. എന്നാൽ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ വാപ്പയും ഉമ്മയും എന്തു പറയും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരൊക്കെ പറയും, ഈ കുട്ടി അനുസരിക്കണമെന്നല്ല, ഈ കുട്ടി ചീത്ത കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ കോപിക്കും നമ്മളെ. അപ്പോൾ കോപിച്ചു കഴിഞ്ഞാലോ നമ്മുടെ അവസ്ഥ നരകത്തിലാകും, കത്തിയോളുന്ന നരകത്തിൽ. സുന്ദരമായ അരുവികളൊക്കെ ഒഴുകുന്ന, നമുക്ക് വേണ്ടുന്നുള്ള എല്ലാ സൗകര്യമുള്ള സ്വർഗം നമുക്ക് എന്തു ചെയ്യും? നഷ്ടപ്പെടും. സ്വർഗത്തെ കാണുമ്പോൾ എന്താ ഉള്ളത് അവിടത്തെ അവസ്ഥ?
1: സ്വർഗത്തെ കാണുമ്പോ സ്വർണ്ണ നൂലിൽ തീർത്ത കട്ടിലു കാണാം നമുക്ക്.
0: കണ്ട, സ്വർണം നൂലൊക്കെ കൊണ്ടുണ്ടാക്കിയ കട്ടിലൊക്കെ പോണം സ്വർഗത്തില്. അല്ലാതെ നരകത്തിൽ പോയാലോ സ്വർണ്ണ നൂലൊന്നും ഉണ്ടാവില്ല. അവിടെ കുറെ കല്ലൊക്കെ കൊണ്ട് കത്തിച്ച കുറെ തീയൊക്കെ ഉണ്ടാവും. ആ തീയിലൊക്കെ നമ്മെ അള്ളാഹു വലിച്ചെറിയും. എൻ്റെ കോപത്തിനിരയായവരാണ് അപ്പോൾ നരകത്തിൽ പൊയ്ക്കോളൂ എന്ന് പറയും. എന്താ അള്ളാഹുവിൻ്റെ കോപത്തിനിരയാവാൻ കാരണം? നിസ്സാര കാര്യമല്ലേ കൂട്ടുകാരെ? നമ്മുടെ ഉമ്മ പാവല്ലേ? ആ ഉമ്മ പറഞ്ഞ കാര്യം നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ നരകത്തിലേക്ക് പോകേണ്ടി വരും കൂട്ടുകാരെ. ആ ഉമ്മയോടും വാപ്പയും പറയുന്നതൊക്കെ നമ്മൾ എന്തു ചെയ്യണം കൂട്ടുകാരെ? അനുസരിച്ച് അവർക്ക് വേണ്ടി നമ്മൾ എന്തു ചെയ്യണം? പ്രാർത്ഥിക്കണം.
1: നാഥാ എൻ്റെ ഉമ്മാക്കു നീ നൽകണം സ്വർഗം, പരനേ ഞാനെന്നും കേഴുന്നതിന്ന്,
0: എന്നൊക്കെയുള്ള പാട്ടൊക്കെ പഠിച്ച് അള്ളാഹുവിനോട് എപ്പോഴും ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഉമ്മയും വാപ്പയും പറയുന്നതനുസരിക്കുന്ന നല്ല കൂട്ടുകാരായി മാറാൻ പൂമരത്തണലിലെ ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാ കുട്ടികളുമായി തീരണമെന്ന് ഈ പൂമരത്തണലിലെ ശ്രോതാക്കളോട് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഇന്നത്തെ പൂമരത്തണൽ ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: മാഷാ അല്ലാ, പൂമരത്തണലിലാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. നമ്മെ സ്നേഹിക്കുന്ന ഉമ്മ എന്ന വിഷയത്തിൽ അൽഫഹദ് പൂന്തുറയാണ് ക്ലാസ് എടുക്കുന്നത്. പൂമരത്തണലിനെ പറ്റി പറയുമ്പോൾ ശ്രോതാക്കൾ, നമ്മുടെ മക്കൾക്ക് ഇത്തരം ചെറിയ മക്കൾക്ക്, പ്രത്യേകിച്ച് LKG മുതലുള്ള LP തലത്തിൽ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കേൾപ്പിച്ചു കൊടുത്താൽ നമുക്കൊരുപാട് ഉപകാരങ്ങൾ, ആ നിലക്കുള്ള വിഷയങ്ങളും അവതരണവുമാണ് അതിലുണ്ടാവുക എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അത് കേൾക്കാൻ എല്ലാവരും തയ്യാറായാൽ അതിൻ്റെ ഒരു ഉപകാരം നമ്മുടെ വീടകങ്ങളിൽ കുട്ടികളിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.
3: മാഷാല്ലാ സൽമാഷേ, അതിൻ്റെ കൂടെ ഒരു കാര്യം സൂചിപ്പിക്കാണ്. നിങ്ങളുടെ ഉമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ?
2: ഇല്ല, ഉമ്മയും ഉപ്പയൊക്കെ മരിച്ചിട്ടുണ്ട്.
3: ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ മനസ്സിന് തൃപ്തി നൽകുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നത് ഒരു ചോദ്യമാണ്.
2: അതെ അതെ.
3: രണ്ടാമത്തൊരു കാര്യം, ഇനി അവർ ജീവിച്ചിരിപ്പില്ലാത്ത ഒരു കാലത്ത് അവരോട് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ കൂട്ടുകാർ, അവരുടെ സുഹൃത്തുക്കളുമായിക്കൊണ്ടുള്ള ഒരു ബന്ധം നമ്മൾ പുലർത്താറുണ്ടോ? അല്ലേ,
2: അവർക്ക് പരിചയമുള്ള, അവർ ബന്ധപ്പെട്ടിരുന്ന ആളുകളോട് മക്കളും ബന്ധപ്പെടണം, ആ ബന്ധം നിലനിർത്തുന്നത് പുണ്യമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ?
3: അതെ. അപ്പം നമ്മൾ ചെറിയ കുട്ടികളെ പൂമരത്തണ്ടിൽ നിന്നുള്ള പ്രോഗ്രാം ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം അത് നമ്മെ എവരെയും ബാധിക്കുന്ന ഒരു വിഷയം തന്നെ.
2: അതെ അതെ.
3: ഇതിൽ നിന്ന് മാഷാ അല്ലാ നമ്മുടെ ഈ ഒരു പൂമരത്തണ്ടിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു.
4: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളികളുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000+ ശ്രോതാക്കൾ, 60+ സ്ഥിരം പ്രോഗ്രാമുകൾ, 50+ സ്ഥിരം അവതാരകർ, 100+ പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ IT ജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com, www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
3: ഇനി നമ്മൾ നുറുങ്ങുകളിലേക്കാണ്.
2: ഇന്നത്തെ നുറുങ്ങുകളിൽ നാം കേൾക്കാൻ പോകുന്നത് പ്രവാസ ജീവിതം എന്ന ഹാരിസ് ഫാരിസ് വേറ്റുമൽ രചിച്ച ആ രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാട് ശബ്ദമാണ്. നമുക്കത് കാതോർക്കാം.
5: പ്രവാസ ജീവിതം, രചന ഹാരിസ് ഫാരിസ് വേറ്റുമൽ. ദുബായിൽ നിന്ന് വിമാനത്തിൽ കയറുമ്പോൾ തന്നെ ബാബു മാസ്കും ഗ്ലൗസും ധരിച്ചിരുന്നു. പാസ്പോർട്ടും ടിക്കറ്റുമടങ്ങിയ എല്ലാ രേഖകളും കസ്റ്റംസ് ക്ലിയർ ചെയ്തതിനുശേഷം ഇരിപ്പിടത്തിൽ പോയിരുന്നു. യാത്ര പുറപ്പെടാൻ നേരത്തെ അറിയിപ്പോടെ അകലം പാലിച്ചുകൊണ്ട് എല്ലാവരും ക്യൂവിൽ വരിവരിയായി വിമാനത്തിലേക്ക്. അനുവദിച്ച ഇരിപ്പിടത്തിൽ എയർ ഹോസ്റ്റസ് ബാബുവിനെ കൊണ്ടിരുത്തി. ജനാലയുടെ അരികിലാണ് ബാബുവിന് സീറ്റ് കിട്ടിയത്. അത് വലിയ ഒരാശ്വാസമായി തോന്നി. സീറ്റ് ബെൽറ്റ് ധരിച്ച ഉടനെ ബാബു മയക്കത്തിലേക്ക് കണ്ടു. തലേദിവസം തീരെ ഉറങ്ങിയിരുന്നില്ല. നാട്ടിലേക്ക് പോവുകയല്ലേ, പലതരം ചിന്തകൾ മനസ്സിനെ അലട്ടിയിരുന്നതിനാൽ ഉറക്കം തീരെ വന്നില്ല. ഭക്ഷണവുമായി എയർ ഹോസ്റ്റസുകളുടെ സാർ വിളിയിൽ ഒന്നു ഞെട്ടിപ്പോയി. വിശപ്പ് തീരെയില്ലായിരുന്നു, എങ്കിലും ഒരു കപ്പ് ചായ മാത്രം കുടിച്ചു. ജനാലയിലൂടെ ആകാശക്കുടക്കീഴിലെ മേഘപ്പരപ്പിൽ നോക്കിയിരുന്ന് തന്റെ ചിന്താശകലങ്ങളുടെ മാന്ത്രിക ചെപ്പ് മനസ്സിൽ മെല്ലെ മെല്ലെ തുറക്കുകയായി. താൻ ആദ്യമായി ദുബൈയിൽ കാലുകുത്തിയത് എയർപോർട്ടിൽ നിന്നും നേരെ റൂമിലേക്ക് തന്റെ ചേട്ടൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയത്, കുളി കഴിഞ്ഞ് ഉടുപ്പൊക്കെ മാറി നാട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പോയത്, ലാൻഡ് ഫോണിൽ കുറേയധികം നേരം കുത്തിക്കളിച്ചതിനു ശേഷമാണ് മറുകരെ റിംഗിംഗ് ശബ്ദം കേട്ടത്. ഫോൺ അറ്റൻഡ് ചെയ്ത ഉടനെ, ഉമ്മാ, ഞാൻ ദുബായിലെത്തിയെന്ന് സുഖം തന്നെ. ഇനി എല്ലാ കാര്യങ്ങളും എഴുത്തിൽ അറിയിക്കാം. ഇത്രയും വാചകങ്ങൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീരുമ്പോഴേക്കും നാട്ടിലെ ഇന്നത്തെ കണക്കിൽ രൂപ 250 കഴിഞ്ഞു. പിന്നെ എല്ലാവരുടെയും ആശ്രയം എഴുത്തുകളിലൂടെ മാത്രം. തൻ്റെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും പരിഭവങ്ങളും പരാധീനതകളും കുറിച്ചിടുന്നതും കണ്ണീരിൻ്റെ നനവുള്ള ആ കടലാസു തുണ്ടുകളിലൂടെയാണ്. ഗൾഫിൽ പുതുതായി വരുന്നവർ ആദ്യമായി വാങ്ങുന്നതും ലെറ്റർ പാഡും കവറും നല്ലൊരു പേനയുമായിരിക്കും. തൻ്റെ കട്ടിലിൽ പോയിരുന്ന് എഴുതാൻ തുടങ്ങും. റൂമിൽ ആരുമില്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ടെഴുതും. ആ ചെറിയൊരു കട്ടിലും അതിൻ്റെ ഇടവഴിയുമായി പിന്നീടവൻ്റെ ലോകം. അയച്ച എഴുത്തുകളുടെ മറുപടിക്കാണ് പിന്നീടുള്ള കാത്തിരിപ്പ്. ഉമ്മയുടെ എഴുത്താണെങ്കിൽ അവസാനത്തെ രണ്ടുവരി വാചകങ്ങൾ: പ്രിയപ്പെട്ട മോനെ, നിനക്കവിടെ സുഖം എന്നു കരുതുന്നു. നീ പോയതിൽ പിന്നെ ഉമ്മാക്കൊരു സമാധാനവുമില്ല. നിന്റെ കുഞ്ഞുപെങ്ങൾ എപ്പോഴും നിന്നെ ചോദിച്ചുകൊണ്ട് നടക്കുകയാ. ഇത്രയും എഴുതി നിർത്തുന്നു. നിന്റെ മുഖം മുത്തിക്കൊണ്ട് സ്വന്തം ഉമ്മ. ഈ വാചകങ്ങൾ പലവരു ആവർത്തിച്ചു വായിക്കും. ഇറ്റുവീണ കണ്ണുനീർ തുടച്ചുകൊണ്ട് വീണ്ടും ജോലിസ്ഥലത്തേക്കായി വണ്ടി കാത്തുനിൽക്കും. വിമാനത്തിലെ അനൗൺസ്മെന്റ് കേട്ട് ചിന്തയിൽ നിന്നും ഉണർന്നു. എല്ലാവരും വിമാനത്തിൽ നിന്നിറങ്ങി. ആരും എതിരേൽക്കാൻ വരരുതെന്ന് പറഞ്ഞതിനാൽ നേരെ ആംബുലൻസിലായിരുന്നു യാത്ര. നിരീക്ഷണ കാലഘട്ടം 28 എല്ലാവരും നന്നായി സഹകരിക്കണമെന്നും അധികൃതർ യാത്രയിൽ ഓർമ്മിപ്പിച്ചു. വീടും കഴിഞ്ഞ് ഒരു നാഴിക അകലത്താണ് നിരീക്ഷണ കേന്ദ്രം. വീടെത്താറാവുമ്പോഴേക്കും പുറത്തു തന്നെയായി നോക്കിയിരുപ്പ്. ഭാര്യയും മക്കളും തന്റെ വരവും പ്രതീക്ഷിച്ച് ഗേറ്റിനു മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. കുഞ്ഞുമോളെ അങ്ങ് ദൂരെ വെച്ച് കണ്ടപ്പോൾ ഓടിച്ചെന്നെടുത്ത് മുത്തം കൊടുക്കണമെന്നാശിച്ചുപോയി. മുന്നോട്ടു നീങ്ങുന്ന ആംബുലൻസിൽ നിന്നും കണ്ണെടുക്കാതെ കൈവീശി കാണിച്ച് അകലും വരെ മോളെത്തന്നെ നോക്കിയിരുന്നു. വാഹനം നിരീക്ഷണ കേന്ദ്രത്തിലെത്തി. ആഴ്ചകൾ രണ്ടു കഴിഞ്ഞു. ഇതിനകം എന്റെ 2-3 ടെസ്റ്റുകൾ എടുത്തു. അതിന്റെ ഫലം വന്നു. എല്ലാം നെഗറ്റീവ്. അങ്ങനെ 26 ദിവസം കൊണ്ട് എല്ലാ ടെസ്റ്റുകളും പൂർത്തിയായി. നാളെ കഴിഞ്ഞ് വീട്ടിൽ പോകാമെന്ന അധികൃതരുടെ വാക്കിൽ ബാബുവിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പിറ്റേ ദിവസം രാത്രി നേരത്തെ തന്നെ ബാബു ഉറങ്ങാൻ കിടന്നു. അതിരാവിലെ ഉണരണം. 27 ദുബൈയിൽ നിന്നും നാട്ടിലെത്തിയിട്ട് ഭാര്യയും മക്കളുമൊക്കെ കാണാൻ കൊതിച്ചിരിക്കുകയല്ലേ. അതിരാവിലെ ഉണരാറുള്ള ബാബു നേരം 8 കഴിഞ്ഞിട്ടും എഴുന്നേറ്റില്ല. കൂടെയുള്ളവർ തട്ടിവിളിച്ചു. ഡോക്ടർ വന്ന് കൈഞരമ്പുകൾ പിടിച്ചു നോക്കി. ബാബു ഉണർന്നില്ല. ബാബു നിരീക്ഷണകാലവും കാത്തു നിൽക്കാതെ പടച്ചവന്റെ കാവലിലേക്ക്. ആരോടും പറയാതെ ആരോടും ചോദിക്കാതെ മടക്കയാത്ര തിരിച്ചിരിക്കുന്നു. എപ്പോൾ തീർന്നു പോകുമെന്നൊരു നിശ്ചയവുമില്ലാത്ത ഓട്ടമാണ് ജീവിതം. ഓർമ്മകളാണ് ബാക്കി വയ്ക്കുന്ന ഒരേയൊരു സമ്മാനം. സന്തോഷത്താൽ കണ്ണു നനയുന്ന ഒരോർമ്മയായി ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിലെങ്കിലും നമ്മൾ ബാക്കിയാവട്ടെ. നോവും നൊമ്പരവുമായി ഓരോ ദിനങ്ങൾ വിട പറയുമ്പോൾ അകലെ എവിടെയോ വിരിയുന്ന പ്രതീക്ഷയുടെ നേർത്ത കിരണങ്ങൾ തേടിയുള്ള പ്രയാണമാണ് ഓരോ പ്രവാസിയുടെ ജീവിതവും.
3: മാഷാല്ലാ, വളരെ ചിന്തിപ്പിക്കുന്ന ഒരുപാട് വിഷയങ്ങളെ പ്രതിപാദിച്ചുകൊണ്ടാണ് പ്രവാസ ജീവിതമെന്ന രചന നാം കേട്ടു കഴിഞ്ഞത്. ഹാരിസ് ഫാരിസ് വേറ്റുമൽ രചിച്ച ഈ രചനയ്ക്ക് ശബ്ദം നൽകിയത് മൻസൂർ മണ്ണാർക്കാടായിരുന്നു. ഇൻഷാല്ലാ, റേഡിയോ വൈബ്സിൽ ഓരോ സുന്ദര നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടനവധി വിജ്ഞാനങ്ങളുടെ വിസ്ഫോടനങ്ങളാണ് നമുക്ക് ഓരോ സമയത്തും പീസ് റേഡിയോ സമ്മാനിക്കുന്നത്. റേഡിയോ വൈബ്സിൻ്റെ ഈ സമയത്ത് ഇനി നാം പ്രവേശിക്കുന്നത് അസ്മാ ഉൽ ഹസ്നയിലേക്കാണ്. അള്ളാഹുവിൻ്റെ ഉത്തമമായ നാമങ്ങളെക്കുറിച്ച് പഠിക്കുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോയുടെ അസ്മാ ഉൽ ഹുസ്നയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുറൌഫ് അൽ ഹിക്കമി തിരുവനന്തപുരമാണ്. അൽ മുസ്തആൻ, സഹായം തേടപ്പെടുന്നവനും അരുളുന്നവനുമാണ് അള്ളാഹു എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് നമുക്ക് കാതോർക്കാം.
6: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങൾ പഠിച്ചു വരികയാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, അതിൻ്റെ അർത്ഥങ്ങളും തേട്ടങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നത് വളരെയേറെ പുണ്യകരമായ കാര്യമാണ്. നമ്മൾ ഏതൊക്കെ വിജ്ഞാനങ്ങൾ നേടിയാലും അതിനേക്കാൾ മികച്ചു നിൽക്കുന്നതും പുണ്യകരമായതുമായതാണ് നമ്മുടെ റബ്ബിനെക്കുറിച്ച് പഠിക്കുക, അതിൻ്റെ ആശയങ്ങൾ, അർത്ഥങ്ങൾ, അതിൻ്റെ തേട്ടങ്ങൾ മനസ്സിലാക്കി ജീവിക്കുക. ഏറ്റവും വലിയ കാര്യം എന്ത് എന്ന് വെച്ചാൽ ആ നാമങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന നിർഭയത്വവും നമുക്ക് നൽകുന്ന ഒരു സമാധാനവും സംരക്ഷണവും, അത് വേറെ എന്തെല്ലാം ചെയ്താലും നമുക്ക് കിട്ടാത്ത വലിയ നന്മയാണ് എന്ന തിരിച്ചറിവോടുകൂടി ഈ നാമങ്ങളെ പഠിക്കാൻ, മനസ്സിലാക്കാൻ, ജീവിതത്തിൽ പകർത്താൻ നാം പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളിൽ അൽ മുസ്തആനു എന്ന നാമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിൻ്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വതആല സഹായം അർത്ഥിക്കപ്പെടുന്നവനാണ്. അവനിലേക്കാണ് എല്ലാവരും സഹായം ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ സഹായം നൽകുന്നവനുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. സഹായം അർത്ഥിക്കപ്പെടുന്നവനും സഹായം നൽകുന്നവനുമാണ്, സഹായം പ്രതീക്ഷിക്കപ്പെടുന്നവനുമാണ് അള്ളാഹു. അതാണ് അൽ മുസ്തആൻ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും ഈ നാമങ്ങൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അൽ മുസ്തആനു എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും പല വിധങ്ങളിലുള്ള ആവശ്യങ്ങളുണ്ട്. സഹായത്തിൻ്റെ ആവശ്യങ്ങളുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. ഒരു നിലക്കല്ലെങ്കിൽ മറ്റു നിലക്ക് പരസ്പരം സഹായിച്ചും കൊടുത്തും വാങ്ങിയും ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. എന്നാൽ മനുഷ്യരെ കൊണ്ടോ അല്ലെങ്കിൽ ദുന്യവിയായ ചില സംഗതികൾ കൊണ്ടോ സംവിധാനങ്ങൾ കൊണ്ടോ ലഭിക്കാത്ത മറ്റൊരു തരം സഹായം ലഭിക്കാനുണ്ട് വിശ്വാസികൾക്ക്. ഈ ലോകത്തിന് തന്നെയും ഇതിൻ്റെ നിലനിൽപ്പും റബ്ബിൻ്റെ സഹായവും നിയന്ത്രണവും അവൻ്റെ കരുണയും അവൻ്റെ കാവലും കൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് അള്ളാഹു അൽ മുസ്തആൻ, അള്ളാഹു സുബ്ഹാനഹു വതആല സഹായം അഭ്യർത്ഥിക്കപ്പെടുന്നവനും സഹായം നൽകുന്നവനും സഹായം പ്രതീക്ഷിക്കപ്പെടുന്നവനുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഈ സഹായം അഭ്യർത്ഥിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ആരുടെയും സഹായം ആവശ്യമില്ല. സഹായം അഭ്യർത്ഥിക്കപ്പെടുന്നവൻ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അള്ളാഹുവിലേക്ക് സഹായം ആശ്രിതനാണ്, അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമുള്ളവരാണ്. അതുകൊണ്ടാണ് നമ്മൾ അസ്സമദ് എന്ന നാമം പഠിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പരാശ്രയമുക്തനാകുന്നു, എന്നാൽ മനുഷ്യരും ഇതര ജീവികളും മറ്റുള്ള ആളുകളെ ആശ്രയിച്ചു കൊണ്ട് മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള സഹായത്തെ പ്രതീക്ഷിക്കുന്നു. ആ സഹായം നൽകാൻ കഴിവുറ്റവൻ അള്ളാഹു മാത്രമാകുന്നു. ആ സഹായത്തേട്ടം മനുഷ്യരും മറ്റു ഇതര ജീവികളും അള്ളാഹുവിലേക്ക് നടത്തുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവനാകുന്നു അൽ മുസ്തആൻ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള സഹായം നാം തേടുന്നു, പ്രതീക്ഷിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇഹപര നന്മകൾക്കു വേണ്ടി റബ്ബിൻ്റെ സഹായം നമുക്കാവശ്യമാണ്. ബാങ്ക് വിളിച്ച് പള്ളിയിലേക്ക് പോകണമെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ സഹായവും തൗഫീക്കുമില്ലാതെ നമുക്ക് പോവുക സാധ്യമല്ല. അപ്പോൾ നന്മകൾ ചെയ്യണമെങ്കിൽ പോലും നമുക്ക് റബ്ബിൻ്റെ സഹായം ആവശ്യമുണ്ട്. തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ബാധിക്കുന്ന ഷർറുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട് അതിനെ തടയിടാൻ വേണ്ടി. ഇങ്ങനെ തുടങ്ങി റബ്ബിൽ നിന്ന് നമ്മളെല്ലാവരും സഹായം ആവശ്യമുള്ളവരാണ്, സഹായം തേടുന്നവരാണ്, സഹായം പ്രതീക്ഷിക്കുന്നവരാണ്. ആ സഹായം നൽകാൻ കഴിവുള്ളവനാണ് അള്ളാഹു അൽ മുസ്തആൻ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ബാങ്ക് വിളിക്കുമ്പോൾ പോലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഹയ്യ അല സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന വാചകങ്ങൾ കേൾക്കുമ്പോൾ പ്രവാചകൻ എന്താണ് അവിടെ പറയാൻ പഠിപ്പിച്ചത്? ബാങ്കിന് ജവാബ് നൽകണം, ഉത്തരം നൽകണം. അതിൽ ബാക്കിയുള്ള എല്ലായിടത്തും ബാങ്ക് വിളിക്കുന്ന വ്യക്തി എന്ത് ലഫ്ളാണോ എന്ത് വാചകമാണോ ഉച്ചരിച്ചത് അതേ വാചകം ഉച്ചരിക്കാനാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. പക്ഷേ ഹയ്യ അല സ്വലാ, ഹയ്യ അലൽ ഫലാഹ് എന്ന വാചകങ്ങൾ പറഞ്ഞപ്പോൾ, അതായത് അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഹയ്യ അല സ്വലാ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലേക്ക് വരൂ, ഹയ്യ അലൽ ഫലാഹ് വിജയത്തിലേക്ക് വരൂ. അപ്പോൾ ഒരു നന്മയിലേക്കും അതിലൂടെ ഉണ്ടാകുന്ന പ്രതിഫലങ്ങളിലേക്കും വിജയത്തിലേക്കും വരാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചത് എന്തെന്നറിയോ? അതിനുത്തരമായി പറയേണ്ടത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ല. ഒരു സഹായവുമില്ല, ഒരു കഴിവുമില്ല അള്ളാഹു തന്നിട്ടല്ലാതെ. അപ്പോൾ നന്മകളിലേക്ക് നമുക്ക് മുന്നേറണമെങ്കിൽ പോലും, നന്മകൾ ചെയ്യണമെങ്കിൽ പോലും റബ്ബിൻ്റേതായ സഹായം നമുക്ക് വന്നു കിട്ടണം. ആ റബ്ബ് നമുക്ക് സഹായം നൽകുന്നവനാണ്. ആ സഹായം നൽകുന്നവനാണ് റബ്ബ്, അൽ മുസ്തആനായ അള്ളാഹു. അപ്പോൾ നന്മകൾ ചെയ്യണമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം വേണം.
7: തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിലും റബ്ബിൽ നിന്നുള്ള സഹായം നമുക്ക് വേണം എന്നാണ് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. നിസ്കാരത്തിൻ്റെ അന്ത്യത്തിൽ പോലും ചൊല്ലാൻ പഠിപ്പിച്ച, അതായത് പ്രവാചകൻ സഹാബത്തിനെ ഉണർത്തുമ്പോൾ ലാ തദഅന്ന ഫി കുല്ലി ദുബ്രി സലാത്തിൻ, നിസ്കാരത്തിൻ്റെ അന്ത്യത്തിൽ അതിൻ്റെ ഏറ്റവും എൻഡിൽ ഒരിക്കലും പറയാൻ വിട്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്, റബ്ബേ നീ എനിക്ക് സഹായം നൽകണം, ഉദവി നൽകണം. എന്തിനാ? അലാ ദിക്രിക, നിന്നെ സ്മരിക്കാൻ, വശുക്രിക, നിനക്ക് നന്ദി കാണിക്കാൻ, വഹുസ്നി ഇബാദതിക, നിനക്ക് നല്ല നിലക്കുള്ള ഇബാദത്തുകൾ സമർപ്പിക്കാൻ. അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്, റബ്ബിൽ നിന്നുള്ള സഹായം തേടുകയാണ്. അള്ളാഹു നീ എന്നെ സഹായിക്കണം, എന്തിന്? നന്മകൾ ചെയ്യാനുള്ള സഹായം നീ എനിക്കേകണമേ എന്ന് പ്രവാചകൻ സ്ഥലസിലമ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് തിന്മകളിൽ നിന്നും മാറി നിൽക്കണമെങ്കിലും റബ്ബിൻ്റെ പ്രത്യേകമായ സംരക്ഷണവും സഹായവും അതുപോലെ തന്നെ തൗഫീക്കും നമുക്കുണ്ടാകണം. ഇപ്പോൾ ദുരിതം ബാധിച്ചു അല്ലെങ്കിൽ പ്രയാസമുണ്ടായി, ആ പ്രയാസത്തിൽ നിന്നൊരാൾക്ക് കരകയറണമെങ്കിൽ റബ്ബിൻ്റെ സംരക്ഷണവും റബ്ബിൻ്റെ പ്രത്യേകമായ സഹായവും ഉണ്ടാകണം. ബദറിൽ നമ്മൾ കണ്ടു, മൂന്നിരട്ടി വരുന്ന ശത്രു സൈന്യത്തെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവിടെ തോൽപ്പിക്കുന്നത് എങ്ങനെയാണ്? റബ്ബിൻ്റെ സഹായം വന്നിറങ്ങിയപ്പോഴാണ്. അതേസമയം ഒരല്പം അനുസരണക്കേട് ബാധിച്ചപ്പോഴേക്ക് ഉഹുദിൻ്റെ മണ്ണിൽ നമുക്ക് കണ്ടതെന്താ? റബ്ബിൻ്റെ സഹായം ലഭിച്ചില്ല, പരാജയമുണ്ടായി. അതുകൊണ്ട് തന്നെ റബ്ബിനെ അനുസരിക്കുന്നതിലൂടെ റബ്ബിൻ്റെ സഹായമുണ്ടാകും, റബ്ബിനെയും അതുപോലെ തന്നെ പ്രവാചകനെയും ധിക്കരിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ സഹായം തടയപ്പെടും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അള്ളാഹു അൽ മുസ്തആൻ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു സഹായം അരുളപ്പെടുന്നവനാണ്, അള്ളാഹുവിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കപ്പെടുന്നു, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനു തല ഈ പ്രതീക്ഷകൾക്കൊത്ത് പ്രതിഫലങ്ങളായിക്കൊണ്ടും അതുപോലെ തന്നെ സഹായമായിക്കൊണ്ടും നൽകുന്ന സഹായിയാകുന്നു അൽ മുസ്തആൻ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ എല്ലാവിധ കഷ്ടതകളിലും അവനെ സഹായിക്കാൻ, തുണയേകാൻ, അവനെ പിടിച്ചുയർത്താൻ, അവനെ വളർത്താൻ അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവനാണ് അത്തരം ആളുകൾക്കും സഹായം നൽകുന്നത് എന്ന് തിരിച്ചറിയണം. അങ്ങനെ ഇത്തരത്തിൽ അള്ളാഹു സഹായം തേടപ്പെടുന്നവനും അരുളപ്പെടുന്നവനുമാണ് അൽ മുസ്തആൻ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ആ സഹായത്തേട്ടമാണ് നമ്മൾ അഞ്ചു നേരം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയിട്ട് ഫാത്തിഹ ഓതുന്ന സമയം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവെ നിന്നെ മാത്രമാണ് നമ്മൾ ആരാധിക്കുന്നത്. പിന്നെ പറഞ്ഞതെന്താ? വ ഇയ്യാക നസ്തഈൻ, റബ്ബേ നിന്നോട് മാത്രമാണ് സകലവിധ തേട്ടങ്ങളും, നിന്നോട് മാത്രമാണ് സഹായത്തേട്ടം, റബ്ബേ നിന്നോട് മാത്രമാണ്. കാരണം എന്താ? നീയാണ് അൽ മുസ്തആൻ, നീയാണ് സഹായിക്കാൻ കഴിവുള്ളവൻ, നിന്നിലാണ് സഹായമുള്ളത്, നിന്നിൽ നിന്നാണ് സഹായം പ്രതീക്ഷിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ ഈ ആശയം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് മുസ്ലിം ഉമ്മത്ത് എവിടെ എത്തി നിൽക്കുന്നു? സഹായം നൽകുന്നവൻ അല്ലാഹുവാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു, സഹായം അരുളുന്നവൻ റബ്ബ് സുബ്ഹാനഹു വതആല മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. എന്നിട്ട് നമ്മുടെ പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ അല്ലല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതെത്ര വൈരുദ്ധ്യമാണ്! അള്ളാഹുവിൻ്റെ പടപ്പുകളിലേക്കാണ് ആളുകൾ ചേക്കേറിക്കൊണ്ടിരിക്കുന്നത്, നൂലിലേക്കും ഏലസിലേക്കും തകിടിലേക്കും, ആരെങ്കിലും മന്ത്രിച്ചൂതിയതിലേക്കും. അങ്ങനെ അള്ളാഹുവിൻ്റെ സഹായത്തിൽ നിന്ന് വിട്ടകന്ന്, റബ്ബിൽ നിന്നകന്ന്, പടച്ചവനിൽ നിന്നകന്ന് പടപ്പിലേക്ക് പോകുന്ന ഒരു ദുരവസ്ഥ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹു അൽ മുസ്തആൻ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ തേട്ടവും, നമ്മുടെ എല്ലാ അർത്ഥനയും, നമ്മുടെ എല്ലാ സഹായ തേട്ടവും അത് റബ്ബിനോട് മാത്രമാണ്. അതിന് ഇസ്തിഗാസ എന്ന പേര് വിളിച്ച് അല്ലല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള ഒരു വഴിയല്ല, മറിച്ച് അൽ മുസ്തആൻ അവൻ അല്ലാഹുവാണ് എന്ന് തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അതിലൂടെ നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ വിഷമതകൾ എല്ലാം ദൂരീകരിക്കാൻ കഴിവുള്ള സഹായിക്കുന്നവനാണ് അല്ലാഹു എന്ന തിരിച്ചറിവുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും കബറാളികളിലേക്ക് പോകൂല, ഒരു നൂലോതി കെട്ടൂല, ഒരു മന്ത്രി ചോദ്യത ഉണ്ടാവൂല, അവൻ്റെ കഴുത്തിലൊരു ഏലസ് ഉണ്ടാവൂല, അവൻ്റെ ആരയിലൊരു കെട്ടിയ നൂലുണ്ടാവൂല. അങ്ങനെ അല്ലാഹുവിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. അവിടെയാണ് അൽ മുസ്തആൻ എന്ന നാമം നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ തുടങ്ങി വിശുദ്ധ ഖുർആനിൽ രണ്ട് സ്ഥലങ്ങളിലാണ് അൽ മുസ്തആൻ എന്ന നാമം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് രണ്ട് സ്ഥലങ്ങളിലും നബിമാരെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ നബിമാരുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പഠിപ്പിച്ചപ്പോഴാണ് ഈ വിഷയം എടുത്തു പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നബിമാരായ അതിൽ ഒന്നാമത്തെ യാഖൂബ് നബി അലൈഹിസ്സലാം, യാഖൂബ് നബി അലൈഹിസ്സലാമിന് യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന മകനുണ്ടായിരുന്നു. ആ യൂസുഫിൽ നിന്ന് പിതാവായ യാഖൂബിനെ അകറ്റാൻ വേണ്ടി യാഖൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മറ്റു മക്കൾ ചെയ്ത ചില കെണികളുണ്ടായിരുന്നു. കളിക്കാനെന്ന് പറഞ്ഞ് കൂട്ടി യൂസുഫ് നബി അലൈഹിസ്സലാമുമായി പോയി. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പിതാവിൽ നിന്ന് അകറ്റാനുള്ള പണികൾ മനഞ്ഞു, അതിനുള്ള ചിന്തകൾ ഇവരുണ്ടാക്കി. അവസാനം എന്താ സംഭവിച്ചത്? യൂസുഫ് നബി അലൈഹിസ്സലാം ധരിച്ചിരുന്ന ആ ഡ്രസ്സിനെ ഊരി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിലിറക്കി. എന്നിട്ടവർ അതിൽ രക്തം പുരട്ടിയിട്ട് നേരെ പിതാവിൻ്റെ അടുക്കലേക്ക് വന്ന് ഇതാ യൂസുഫിനെ ചെന്നായ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കളവ് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവിടെ രാത്രിയിൽ വൈകി, ഏറെ വൈകി, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മിസ്സായിട്ടുണ്ട്, ചെന്നായ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കളവ് പറഞ്ഞ് ആ പിതാവിൽ നിന്ന് അകറ്റാനുള്ള പണിയെടുത്തു. ഡ്രസ്സ് നോക്കുമ്പോൾ ചെന്നായ കടിച്ചു എന്ന് പറഞ്ഞ ഒരു അടയാളത്തിനു വേണ്ടി രക്തം തേച്ചിട്ടുണ്ട്, പക്ഷെ കടിച്ചതിൻ്റെ അടയാളം ഡ്രസ്സിലെവിടെയുമില്ല. അവിടെയാണ് മഹാനായ യാഖൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത് ഫസബറുൻ ജമീൽ, ഒരു നല്ലൊരു ക്ഷമ ഉണ്ടാകും. പിന്നെ എന്താ പറഞ്ഞതെന്നറിയോ? വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, സൂറത്തു യൂസുഫിലെ 18-ാമത്തെ വചനമാണ്. യാഖൂബ് നബി അലൈഹിസ്സലാം പറയാണ് നിങ്ങൾ ഈ വിവരിക്കുന്ന ഈ വിവരണങ്ങൾ അതിൽ റബ്ബിനോട് സഹായം തേടുകയാണ്, കാരണം ഇത് കളവാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവാണ് സഹായം നൽകുന്നവൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഖൈറുൽ ഹാഫിള, അവനാണ് ഏറ്റവും നല്ല സംരക്ഷകൻ എന്ന് പറഞ്ഞ് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഈ വിഷയത്തിൽ മഹാനായ യാഖൂബ് നബി അലൈഹിസ്സലാം നമുക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടെയാണ് ഈ നാമം അല്ലാഹു സുബ്ഹാനഹു തആല ഒന്നാമതായി പഠിപ്പിച്ചത്. വല്ലാഹുൽ മുസ്തആൻ, റബ്ബിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു, റബ്ബിൽ ഞാൻ സഹായം തേടുന്നു, നിങ്ങൾ ഈ വിവരിക്കുന്ന വിഷയത്തിൽ റബ്ബേ ഞാൻ നിന്നോട് സഹായം തേടുന്നു എന്ന് പറഞ്ഞ് യാഖൂബ് നബി അലൈഹിസ്സലാം അവിടെ പ്രാർത്ഥിക്കുകയാണ്. ഇനി രണ്ടാമത്തെ സംഭവം എന്താണ്? അന്ത്യനാളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ മുശ്രിക്കുകളോട്, ബഹുദൈവ ആരാധകരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ആ നാളെ പരലോകത്ത് നിങ്ങളും നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരും നരകത്തിലായിരിക്കുമെന്ന് പറഞ്ഞ ആ വചനത്തെ ഓതി കേൾപ്പിച്ചപ്പോൾ അവരുടനെ എടുത്തു പറയുന്നു, ഞങ്ങൾ ആരെ ആരാധിക്കുന്നതെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ, ലാത്തയെ, ഉസ്സയെ, മനാത്തയെ, അങ്ങനെ തുടങ്ങി മഹാന്മാരെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ ആ മഹാന്മാർ നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്തിൽ പോയിക്കോളാം എന്ന് പറഞ്ഞ് അവരുടെ ആ ഒരു ശിർക്കിൽ മുഴുകി നിൽക്കാൻ വേണ്ടി അവർ പിടിവാശി കാണിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ആയത്തിറക്കുകയാണ്. എന്താ ആയത്തെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ലൗക്യാന ഹാഉലാഇൽ ആലിഹതൻ മാ വറദൂഹ, നിങ്ങളീ പറഞ്ഞ ഈ ആലിഹത്തുകളുണ്ടല്ലോ, നിങ്ങൾ ഇലാഹാക്കിയ ലാത്തയും ഉസ്സയും മനാത്തയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അതുപോലെയുള്ള നിങ്ങളുടെ ആരാധ്യന്മാർ, നിങ്ങൾ ആരാധ്യന്മാരായി സ്വീകരിച്ചവർ, അവരൊക്കെ എന്താണെന്നറിയോ? വകുല്ലും ഫീഹാ ഖാലിദൂൻ, അവർ എന്നും നിത്യവാസിയായിരിക്കും. എവിടെ? സ്വർഗത്തിലായിരിക്കും എന്നാണ്. അവരെല്ലാവരും സ്വർഗത്തിലായിരിക്കും. അവർ നന്മകളിൽ മുൻകടന്നവരാണ്. ഇന്നല്ലദീന സബഖത് ലഹും മിന്ന അൽ ഹുസ്ന ഉലൈക അൻഹാ മുബഅദൂൻ, അവർ നന്മയിൽ മുൻകടന്നവർ, അവർ സുഹൃദവാന്മാർ, നിങ്ങളിൽ നിന്ന് അകറ്റപ്പെട്ടവർ എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ വിഷയത്തിന് ഒരു തീർപ്പ് കൽപ്പിക്കുകയാണ്. അവിടെയാണ് ആ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുവരുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി റബ്ബിനോട് സഹായം തേടുകയാണ്. ഖാല റബ്ബിഹ്കും ബിൽ ഹഖ്, റബ്ബേ നീ സത്യം കൊണ്ട് നമുക്കിടയിൽ വിധി തീർപ്പാക്കണം. എന്നിട്ട് പറയുകയാണ് വറബ്ബുനാ നിങ്ങൾ ഈ വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഈ വിവരിക്കുന്നുണ്ടല്ലോ, ഈ വിവരിക്കുന്നതിൽ നിന്നെല്ലാം റബ്ബേ ഞാനിതാ നിന്നോട് ശരണം തേടുന്നു, നിന്നോട് കാവൽ തേടുന്നു, നിന്നിൽ നിന്ന് സഹായം തേടുന്നു. റബ്ബേ നീ എത്ര റഹ്മാനാൻ, നീ റഹ്മാനാണല്ലോ, നീ സഹായം അരുളുന്നവനാണല്ലോ. റബ്ബേ നീ ഈ വിഷയത്തിൽ ഇവർ വിശദീകരിക്കുന്ന, ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ നീ തീർപ്പ് കൽപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഈ രണ്ട് സ്ഥലങ്ങളിലാണ് അല്ലാഹു അൽ മുസ്തആൻ എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അവിടെ എന്താണ്, വലിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ വലിയ രൂപത്തിലുള്ള കളവുകൾ പറയുന്നിടത്ത് അവിടെ യഥാർത്ഥ വിധി കൽപ്പിക്കാൻ, അതുപോലെ തന്നെ നീതി നടപ്പിലാക്കാൻ സഹായം ലഭിക്കാൻ റബ്ബിനോട് തേടുകയാണ്. ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വ്യഭിചാര ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയം വ്യാപകമായപ്പോൾ ആളുകളൊക്കെയും അതങ്ങനെ വിശ്വസിച്ചു. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് തൗബ ചെയ്യണം, കാരണം ഏത് പാപവും പൊറുക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു എന്ന് ഒരേ പറയുന്നിടത്തേക്ക് വിഷയങ്ങൾ വഷളായി. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ പോലും ഒരുപക്ഷേ സംഭവിച്ചു പോയേക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരു

ാകേണ്ടത്. എന്നിട്ട് ആ ആയത്തിന്റെ ബാക്കി പറഞ്ഞു, വല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുവേ ഞാനിതാ നിന്നോട് സഹായം തേടുകയാണ്. ഈ വിഷയത്തിൽ ഇത് തീർപ്പ് കൽപ്പിക്കണം, കാരണം ഇത് എന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. റബ്ബേ, നീ എല്ലാം അറിയുന്നവനാണ്, നീ എല്ലാം കേൾക്കുന്നവനാണ്, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിനക്ക് ബോധ്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വാദത്തിനു വേണ്ടി പ്രവാചകനോട് പറയാണ്, പ്രവാചകരെ, താങ്കളുടെ വാദത്തിനു വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടിയാൽ അള്ളാഹുവിനറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. പക്ഷെ ഞാൻ ആ പൊറുക്കലിനെ തേടുന്നതിലൂടെ ഞാൻ തെറ്റുകാരിയാണെന്ന് നിങ്ങൾ വിശ്വസിച്ചു പോകും. അതുകൊണ്ട് റബ്ബിനറിയാം, അള്ളാഹുൽ മുസ്തആൻ, അള്ളാഹുവേ ഞാനിതാ നിന്നോടാണ് സഹായം തേടുന്നത്. ഈ നിരപരാധിത്വം തെളിയിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല തെളിയിച്ചു എന്നാണ്. പിന്നീട് മിമ്പറുകളിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ നിരപരാധിത്വം തെളിയിക്കുന്ന ആയത്തുകൾ ഇന്ന് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് സഹായം ലഭിക്കണമെങ്കിൽ, ഈ വ്യഭിചാര ആരോപണം എന്ന് പറഞ്ഞാൽ എത്ര വലിയ വേദനയുണ്ടാക്കുന്ന ആരോപണം! അതോ ഒരു പ്രവാചകൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ എത്ര വലിയ കഠിനമായ ആരോപണമാണ്, എത്ര വലിയ വേദനയാണ് അവിടെ ഉണ്ടാക്കുന്നത്. വലിയ ആരോപണമുണ്ടായപ്പോൾ പോലും, വലിയ പ്രതിസന്ധിയിൽ തൻ്റെ ജീവിതം പോലും തകരുന്ന സാഹചര്യത്തിൽ പോലും റബ്ബിൽ നിന്നുള്ള സഹായം തേടിക്കൊണ്ട് അള്ളാഹു അൽ മുസ്തആൻ എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ടെൻഷനില്ലാതെ, ഒരു ഡിപ്രഷനില്ലാതെ റബ്ബിനെ എല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ട്, അള്ളാഹു അറിയുന്നവനാണല്ലോ, അള്ളാഹു സഹായിക്കാൻ കഴിവുള്ളവനാണല്ലോ, എൻ്റെ ആവലാതിയും വേവലാതിയും അറിയുന്നവനാണല്ലോ റബ്ബ്, എൻ്റെ മനസ്സറിയുന്നവനാണല്ലോ എന്ന ചിന്തയോടുകൂടി, എന്ന നല്ല ഉദ്ദേശത്തോടുകൂടി റബ്ബിലേക്ക് സർവ്വതും സമർപ്പിച്ച് സഹായം തേടിയപ്പോൾ റബ്ബ് സുബ്ഹാനഹു തആല ആ സഹായം നൽകിയെന്നാണ്. അങ്ങനെ സഹായം നൽകാൻ കഴിവുള്ളവനാണ് അൽ മുസ്തആൻ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്നാണ്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം അറിയിച്ചു നൽകുന്നത് എന്താണ്? അൽ മുസ്തആനായ അള്ളാഹു അവൻ അഭൗതികമായ മാർഗത്തിൽ ഏത് വിഷയത്തിലും തീർപ്പ് കൽപ്പിക്കുവാനും സഹായം നൽകുവാനും കഴിവുറ്റവനാകുന്നു. അങ്ങനെയുള്ളവനിലേക്ക് നമ്മൾ സഹായം അർത്ഥിക്കണമെന്നും സഹായം ആവശ്യപ്പെടണമെന്നും അവനിൽ നിന്നുള്ള സഹായം പ്രതീക്ഷിക്കണമെന്നുമാണ് ഈ നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഇത്തരത്തിൽ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഏടുകളെ എടുത്തു നോക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംരക്ഷിച്ച, സഹായം നൽകിയ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. മൂസ അലൈഹിസ്സലാമിനെ സഹായിച്ച ചരിത്രം വായിക്കാൻ കഴിയും. യാക്കൂബ് നബി അലൈഹിസ്സലാമിനെയും അതുപോലെ തന്നെ നമ്മുടെ യൂനുസ് നബി അലൈഹിസ്സലാമിനെയും സംരക്ഷിച്ച സംഭവങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല അൽ മുസ്തആൻ എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഇല്ലെങ്കിലോ പടപ്പുകളിലേക്ക് പോകും. ആളുകൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് റബ്ബിനെ യഥാവിധം മനസ്സിലാക്കാതെ അള്ളാഹുവിൽ നിന്നകന്ന് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് അള്ളാഹു അൽ മുസ്തആൻ സഹായമരുളുന്നവനാണ്, സഹായം തേടപ്പെടുന്നവനാണ്, സഹായം പ്രതീക്ഷിക്കപ്പെടുന്നവനാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ പിന്നെ ഒരു നൂലിൻ്റെ ആവശ്യമില്ല, ഒരു ഏലസിൻ്റെ ആവശ്യമില്ല, ഒരു ഐക്കല്ലിൻ്റെ ആവശ്യമില്ല, മറിച്ച് നമുക്ക് തേടാൻ എൻ്റെ റബ്ബുണ്ട് എന്ന ചിന്ത, നമുക്ക് സഹായമർത്ഥിക്കാൻ എൻ്റെ റബ്ബുണ്ട് എന്ന ചിന്ത, നാം പ്രതീക്ഷിക്കാൻ, സഹായം പ്രതീക്ഷിക്കാൻ എൻ്റെ റബ്ബിൽ നിന്ന് സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷ നമുക്കുണ്ടെങ്കിൽ പിന്നെ ഒരാളുടെയും ആവശ്യമില്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. റബ്ബിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. റബ്ബിൽ നിന്ന് പ്രതീക്ഷ വെച്ചുകൊണ്ട് ജീവിക്കണം. അതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കണമെങ്കിൽ ആ സഹായം ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് വസ്തഈനു ബിസ്സബരി വസ്സലാഹ്. റബ്ബിൽ നിന്ന് സഹായം ലഭിക്കണോ, ക്ഷമ ഉണ്ടാകണം, നിസ്കാരം നിർവഹിക്കണം. വ ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. അത് ഖുശു ഉള്ള ആളുകൾക്ക് മാത്രമല്ലാതെ അത് സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കാനും നിസ്കാരം നിലനിർത്താനും വിശ്വാസത്തെ സംരക്ഷിക്കുവാനും അതോടൊപ്പം ആ വിശ്വാസത്തിന് കോട്ടം സംഭവിക്കുന്നതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുവാനും ക്ഷമയോടുകൂടി അവലംബിക്കുവാനും നമുക്ക് സാധിക്കണം. എടുത്തുചാടി എല്ലാം പെട്ടെന്ന് സംഭവിക്കണം എന്ന ഒരു തീരുമാനമോ അല്ലെങ്കിൽ ഒരു ആവേശമോ ഒരിക്കലും ഉണ്ടാവാൻ
പാടില്ല. എല്ലാത്തിനും ഒരു ക്ഷമയും ഒരു സാവകാശവും ഉണ്ടാകണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതോടൊപ്പം നമ്മൾ നന്മകൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൽ നിന്ന് സഹായം ലഭിക്കണമെങ്കിൽ, അള്ളാഹുവിൻ്റെ സഹായം പ്രത്യേകമായി നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മുടെ നന്മകളെ എടുത്തു വച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം.

0: മൂന്ന് ആളുകൾ ഗുഹയിലകപ്പെട്ട സംഭവം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് അത് തന്നെയാണ്. അവരുടെ ജീവിതത്തിലുണ്ടായ നന്മകളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ ഗുഹാമുഖത്തു നിന്ന് അതിലടയപ്പെട്ട പാറ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ വായിച്ചവരാണ്, അറിഞ്ഞവരാണ്, പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നന്മകൾക്ക് ഉദവി നൽകാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള സഹായം റബ്ബിൽ നിന്ന് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് കരകയറാൻ അള്ളാഹുവിൻ്റെ സഹായം മാത്രമേ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അതല്ലാതെ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ ഒരിക്കലും നമ്മെ സംരക്ഷിക്കാൻ, നമുക്ക് നമ്മെ സഹായിക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്നാണ്. അതാണല്ലോ നമ്മൾ നിസ്കാരത്തിന് ശേഷം പ്രഖ്യാപിക്കുന്നത്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉദൽ ജദ്ദു മിൻകൽ ജദ്ദ്. റബ്ബേ, നീ തരാൻ ഉദ്ദേശിച്ചതിനെ തടയാൻ ഒരാൾക്കും സാധ്യമല്ല. ഈ ലോകത്ത് ഏതേത് പടപ്പുകളുണ്ടോ, എത്ര വലിയ ശക്തികളുണ്ടോ, അവരെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് എനിക്ക് റബ്ബ് തരാൻ ഉദ്ദേശിച്ചതിനെ തടയാൻ ഉദ്ദേശിച്ചാൽ ഒരിക്കലും അത് സാധ്യമല്ല. അള്ളാഹു തടയാൻ ഉദ്ദേശിച്ചതിനെ ആരെല്ലാം വിചാരിച്ചിട്ടുണ്ട് എനിക്ക് തരാൻ ഉദ്ദേശിച്ചാലും അള്ളാഹു അത് തടയുക തന്നെ ചെയ്യും എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ, ആ പ്രഖ്യാപനം വെറും വാക്കുകളാൽ, നാവുകളിലാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളായി മാത്രം മാറാൻ പാടില്ല. ഹൃദയത്തിലേക്കിറങ്ങിയ ആശയങ്ങളെ മനസ്സിലാക്കിയ ആ ഒരു ആദർശമായി കൊണ്ട് നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല ആ രൂപത്തിൽ എല്ലാവിധ നന്മകൾക്കുമുള്ള സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള സഹായവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുരിതങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന് കരകയറാനുള്ള സഹായം റബ്ബ് സുബ്ഹാനഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, അസ്മാഉൽ ഹുസ്നയിലൂടെ നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞത് അൽ മുസ്തആൻ എന്ന അല്ലാഹുവിൻ്റെ നാമത്തെക്കുറിച്ചാണ്. അതിൻ്റെ അർത്ഥം സഹായം തേടപ്പെടുന്നവനും അരുളുന്നവനുമാണ് എന്നതാണ്. അർത്ഥത്തിനപ്പുറം അതിൻ്റെ ആശയവും അതിൻ്റെ ഉദ്ദേശവും അതിലെന്തെല്ലാം ഉൾക്കൊള്ളുന്നു എന്നുള്ളതും കൃത്യമായി പ്രമാണബദ്ധമായി അള്ളാഹു നാമങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് ആഴത്തിൽ പഠിപ്പിച്ചു തരുന്ന ഒരു പങ്കതിയാണ് അസ്മാഉൽ ഹുസ്ന. ഇന്ന് നമ്മോടൊപ്പം ചേർന്നത്, ക്ലാസ് എടുത്തത് അബ്ദുറഊഫ് അൽ ഹക്കിമി, തിരുവനന്തപുരം.
2: മാഷാല്ലാ, നമ്മുടെ റേഡിയോ വൈബ്സിൻ്റെ യാത്രയിൽ ഇന്ന് നമ്മൾ ഒരു കഥയിലേക്കാണ്. കഥ ഇഷ്ടമില്ലാത്ത ആരുമില്ല. കഥയെ കഥയായി കേൾക്കാനും എന്നാൽ പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും നമ്മൾ നിരന്തരം ശ്രമിക്കേണ്ടതുണ്ട്. പീസ് റേഡിയോ, റേഡിയോ വൈബ്സിൽ ഇനി നാം പ്രവേശിക്കുന്നത് കഥ പറയാം പംക്തിയിലേക്കാണ്. അബ്ദുസലാം വിട്ടി നമ്മോടൊപ്പം ചേരുന്നു.
3: പ്രിയമുള്ള കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനയം അഴകാണ്, ഇങ്ങനെ ഒരു കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മദായിൻ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു അമീറായിരുന്നു. ഒരു ദിവസം ശാമുകാരനായൊരു വ്യക്തി മദായിനിലെത്തി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നല്ല ഭാരമുള്ള ഭാണ്ഡങ്ങളുണ്ടായിരുന്നു. അത് ചുമക്കാൻ പറ്റിയ ഒരാളെ അദ്ദേഹം അന്വേഷിച്ചു. എന്നാൽ ഒരാളെയും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. അപ്പോളാണ് അമീറായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അതുവഴി വന്നത്. വരുന്നത് അമീറാണെന്നറിയാതെ അദ്ദേഹം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് ചരക്ക് ചുമക്കാൻ ആവശ്യപ്പെട്ടു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അത് ചുമന്നുകൊണ്ട് അദ്ദേഹത്തെ അനുഗമിച്ചു. പോകുന്ന വഴിയിൽ ആളുകൾ ഈ കാഴ്ച കണ്ടു, അത്ഭുതപ്പെട്ടു. അവർ ആ യാത്രക്കാരനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഭാരം ചുമപ്പിക്കുന്ന വ്യക്തി ഞങ്ങളുടെ അമീറാണ്. ഉടനെ അദ്ദേഹം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് ഖേദം പ്രകടിപ്പിച്ചു, ആ ഭാരം ഇറക്കിവെക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അത് വിസമ്മതിച്ചു. നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി കാണിക്കൂ, ഞാൻ നിങ്ങളുടെ വീട് എത്താതെ ഇത് ഇറക്കി വെക്കുകയില്ല എന്ന് അദ്ദേഹം യാത്രക്കാരനോട് പറയുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, ഒരു അമീർ എന്ന് പറഞ്ഞാൽ ആരാ? ആ നാട്ടിലെ, നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി എന്നൊക്കെ പറയില്ലേ? അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഓരോ സ്ഥലത്തിനും ഏറ്റവും ചുരുങ്ങിയതാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇതൊക്കെയാണ്. പക്ഷെ അമീർ എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഭരണാധികാരിയാണ്. അദ്ദേഹമാണ് ഒരു സാധാരണ മനുഷ്യൻ്റെ വലിയ ചുമട് തലയിലേറ്റി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇവിടെ വിനയമാണ് അഴക് എന്ന് നമുക്ക് ശരിക്കും ബോധ്യപ്പെടുകയാണ്. നമുക്ക് അഹങ്കാരമുണ്ടോ? കിബറുണ്ടാവലുണ്ടോ? അതുള്ള ആളുകൾക്കൊന്നും ഇങ്ങനെ കഴിയൂല. എന്തെങ്കിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ അതിൻ്റെ പേരിൽ അഹങ്കരിക്കാറുണ്ട്. ചില ആളുകൾക്ക് പണം ഉണ്ടാവുമ്പോൾ, ചില ആളുകൾക്ക് പുതിയ എന്തെങ്കിലും കിട്ടുമ്പോൾ, എന്തെങ്കിലൊക്കെ കഴിവുകൾ നേടിയെടുക്കുമ്പോൾ, പക്ഷെ അതൊന്നും പാടില്ല എന്ന് ഈ കഥയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ കഥ പറയാൻ പരിപാടിയിൽ അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അൽഹംദുലില്ലാ, നല്ല ഇസ്ലാമികമായ പാഠങ്ങൾ നൽകിത്തരുന്ന, മക്കൾക്കൊക്കെ ഉപകരിക്കുന്ന നല്ല നല്ല കഥകളാണ് ശരിക്കും പീസ് റേഡിയോ കഥ പറയാം എന്ന പങ്കതിയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ കുട്ടികൾക്കെല്ലാം കഥ ഇഷ്ടമാണ്, ഇത് കേൾപ്പിക്കാറുണ്ടോ എന്ന് ശരിക്കും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ. പലപ്പോഴും കുട്ടികൾ പല എന്താ പറയുക മായാവി കഥകളും മറ്റുള്ള പല കഥാപുസ്തകങ്ങളൊക്കെ തന്നെ വായിക്കും. അതൊരു വായനാശീലത്തിന് ഒരു തെറ്റൊന്നുമല്ല. പക്ഷേ ഈ പി എസ് റേഡിയോയിലൂടെ വരുന്ന കഥകൾ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് ജീവിത നൈപുണികൾ വരെ നൽകാൻ സാധ്യമാക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ രക്ഷിതാക്കൾ ശരിക്കും കേൾപ്പിക്കാനും ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
2: ഓക്കെ, ഏതായിരുന്നാലും റേഡിയോ വൈബ്സിൽ നമ്മൾ പ്രവേശിക്കുന്നത് ജനക്ഷേമം പ്രോഗ്രാമിലേക്കാണ്. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളെയും സംബന്ധിച്ചാണ് മുജീബ് റഹ്മാൻ തിരുത്തിയാടും നവാസ് ഒളവണ്ണയും നമ്മോടൊപ്പം പങ്കുവെക്കുന്നത് ജനക്ഷേമത്തിലേക്ക്.
4: അസ്സലാമു അലൈക്കും. ജനക്ഷേമം പരിപാടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മുടെ കൂടെയുള്ളത് മുജീബ് റഹ്മാൻ തിരുത്തിയാട്. അദ്ദേഹം സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ സംസ്ഥാനതല കോർഡിനേറ്ററാണ്. അതുകൂടാതെ അദ്ദേഹം കോഴിക്കോട് ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള, പ്രത്യേകിച്ചും ബുദ്ധിബാധ്യം സംഭവിച്ചവരുടെ ഒരു സ്ഥാപനത്തിലെ പ്രിൻസിപ്പളായിട്ട് 13 വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ വിഭാഗത്തിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സെമിനാറുകളും ബോധവൽക്കരണ ക്ലാസ്സുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം RCIയുടെ ഒരു ട്രെയിനറാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ചർച്ച ചെയ്തു വന്നത് മാനസിക വൈകല്യം സംഭവിച്ചവരുടെ അവകാശങ്ങളെക്കുറിച്ച്, അവർക്ക് എന്തെല്ലാമാണ്, അവരുടെ പാരൻസിനും അവർക്കൊക്കെ എന്തെല്ലാമാണ് സർക്കാർ ചെയ്തു കൊടുക്കുന്നത്, ഇനി അവർക്കുള്ള ആനുകൂല്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് വിശദീകരിക്കേണ്ടത്.
5: നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇത്തരം 21 തരം ഭിന്നശേഷി വിഭാഗങ്ങളുടെയും ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ, ഒപ്പം കേന്ദ്ര സർക്കാർ, ഭരണകൂടങ്ങൾ കാലാകാലങ്ങളിൽ ഒത്തിരി ജനക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തുന്നുണ്ട്. അതിൽ തന്നെ സാമ്പത്തിക സുരക്ഷാ പദ്ധതികളുണ്ട്. സാമ്പത്തിക സുരക്ഷാ പദ്ധതികൾ എന്ന് പറയുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് നേരിട്ട് പെൻഷൻ നൽകുന്ന ഒരു സംവിധാനം, അവരവർ താമസിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴി പ്രതിവർഷം 100,000 രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള ഭിന്നശേഷിക്കാർക്ക് മാസാന്ത പെൻഷൻ നൽകുന്നു. ഇപ്പോൾ നിലവിൽ 1,600 രൂപയാണ് മാസാന്ത പെൻഷൻ. അതുപോലെ ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് തന്നെ സ്ത്രീകൾ പ്രസവിക്കുന്ന സമയത്ത് ആദ്യ 2 വർഷം പ്രതിമാസം 2,000 രൂപ തോതിൽ സഹായം നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഒരു പദ്ധതിയുണ്ട്. മാതൃജ്യോതി എന്നാണ് ആ പദ്ധതിയുടെ പേര്. ഇതും പ്രതിവർഷം 100,000 രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിലെ ഭിന്നശേഷി പെൺകുട്ടികൾ പ്രസവിക്കുന്ന സമയത്താണ് ലഭ്യമാകുക. അതുപോലെ ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ.
4: അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മാനസിക വൈകല്യം സംഭവിച്ചവർക്ക് എന്തെങ്കിലും പ്രത്യേകമായി?
5: തീർച്ചയായിട്ടും.
4: സാധാരണ ഭിന്നശേഷിക്കാർക്ക് പുറമെ മാനസിക വൈകല്യം സംഭവിച്ചവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ആനുകൂല്യമുണ്ടോ എന്നാണ്?
5: മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരിട്ടും അവരെ പരിചരിക്കുന്നവർക്കും സാമ്പത്തിക സഹായം ഗവൺമെന്റ് നൽകുന്നുണ്ട്. അവർക്ക് നേരിട്ടും സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് നേരത്തെ സൂചിപ്പിച്ച ഭിന്നശേഷി പെൻഷൻ. ഒപ്പം മാനസിക വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങളുള്ള, മാനസിക വെല്ലുവിളി മാത്രമല്ല ഓട്ടിസം, സെർബപ്പാൾസി, മാനസിക രോഗം, ഈ 4 വിഭാഗത്തിൽപ്പെട്ട പ്രയാസങ്ങളുള്ള വ്യക്തികളെ പരിചരിക്കുന്ന ആളുകൾക്ക് ആശ്വാസ കിരണം എന്നുള്ള പേരിൽ പ്രതിമാസം 600 രൂപ തോതിൽ സംസ്ഥാന ഗവൺമെന്റ് സാമ്പത്തിക സഹായം നൽകി വരുന്നുണ്ട്.
4: നമ്മൾ ഒരു മാനസിക വൈകല്യമുള്ള ഒരു കുട്ടി വളർന്നു വരുമ്പോൾ പേരൻസ് കൂടുതൽ ആശങ്കാകുലരാകുകയാണ്. അവർ ഇനിയിപ്പോൾ എൻ്റെ കാലശേഷം ആരാണ്, ഇവരെ വളർത്തുക, ഇവരുടെ ഭാവി ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ള ആശങ്കകൾ സ്വാഭാവികമായിട്ടുണ്ടാവും. മറ്റു വൈകല്യമുള്ളവരെ പോലെയല്ലല്ലോ. അപ്പോൾ ഈ ഒരു അവസ്ഥ പരിഹരിക്കാൻ എന്തെങ്കിലും സംവിധാനം സർക്കാരോ അല്ലെങ്കിൽ സാമൂഹ്യ സന്നദ്ധ സംഘടനകളോ ചെയ്യുന്നുണ്ടോ?
5: വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് നിങ്ങളിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെന്നാൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷാകർത്താക്കളുടെ ഏറ്റവും വലിയ ആശങ്ക, ഇവർ വളർന്ന് വലുതായി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ എൻ്റെ കാലശേഷം എന്ത് സംഭവിക്കും. പലപ്പോഴും ഇത്തരം രക്ഷാകർത്താക്കൾ നമ്മളെ സമീപിച്ച് കരഞ്ഞുകൊണ്ട് പറയാറുള്ള കാര്യം, സർ എൻ്റെ കാലം കഴിയുന്നിടത്തോളം കാലം ഞാൻ ഇവനെ ഏത് രീതിയിലും പരിചരിക്കാം, പക്ഷേ എൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ അവസ്ഥ എന്താണ്? പലപ്പോഴും നമുക്കൊരു ഉത്തരം നൽകാൻ പറ്റാത്ത ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നുണ്ട്. എന്നാൽ 1999 കേന്ദ്ര സർക്കാർ ഒരു നിയമം പാസാക്കി, നാഷണൽ ട്രസ്റ്റ് ആക്ട്. അത് പ്രകാരം ലീഗൽ ഗാർഡൻഷിപ്പ് എന്ന ഒരു പുതിയ പ്രൊവിഷൻ വന്നിട്ടുണ്ട്, നിയമപരമായ രക്ഷാകർത്തൃത്വം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 18 കഴിഞ്ഞ മാനസിക വെല്ലുവിളി നേരിടുന്ന ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, അവനെ കൃത്യമായി പരിചരിക്കാനും അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനും അവൻ്റെ വ്യക്തി താല്പര്യം സംരക്ഷിക്കാനും ഒപ്പം അവൻ്റെ സ്വത്ത് താല്പര്യങ്ങൾ സംരക്ഷിക്കാനുമായിട്ട് ഗവൺമെൻറ് ഒരു നിയമപരമായ രക്ഷാകർത്താവിനെ നിയമിച്ചു നൽകുന്നു, ലീഗൽ ഗാർഡിയൻ. അത് ആവശ്യമെങ്കിൽ ആ രക്ഷാകർത്താക്കൾക്ക് തന്നെ നിയമപരമായ രക്ഷാകർത്താവാം. അതായത് 18 കഴിഞ്ഞാൽ നിലവിലുള്ള രക്ഷാകർത്താവിന് ഈ കുഞ്ഞിനെ നിയമപരമായി പ്രതിനിധിക്കാൻ അവകാശമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ത്യയിൽ 18 കഴിഞ്ഞാൽ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ സാധാരണ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വയം നിയമപരമായി പ്രതിനിധീകരിക്കുന്നു. പക്ഷേ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 18 കഴിഞ്ഞാലും അവൻ അപൂർണനായ ബുദ്ധി വളർച്ചയുള്ള കുഞ്ഞാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവൻ്റെ ഒപ്പിന് വിലയില്ലാത്തൊരു സാഹചര്യമുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ നിയമപരമായ രക്ഷാകർത്താവ് നിർബന്ധമാണ്. സ്വന്തം രക്ഷാകർത്താക്കൾക്ക്, മാതാപിതാക്കൾക്ക് നിയമപരമായ രക്ഷാകർത്താവാം. മാതാപിതാക്കളില്ലെങ്കിൽ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ശാരീരികമായ വല്ല പ്രയാസങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, ഈ കുഞ്ഞിനെ സംരക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അടുത്ത ബന്ധുക്കൾക്ക് നിയമപരമായ രക്ഷാകർത്താവാം, അടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് നിയമപരമായ രക്ഷാകർത്താവാം. ഈ രീതിയിൽ കുടുംബ പശ്ചാത്തലമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനയ്ക്ക് പോലും ഈ കുഞ്ഞിനെ നിയമപരമായി ഏറ്റെടുക്കാം. അതിനുള്ള സംവിധാനം ഇപ്പോൾ ഇന്ത്യയിലുണ്ട്.
4: അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതിന് പിന്നെ ഏറ്റെടുക്കുന്ന ആൾക്ക് സ്വത്തോ അങ്ങനെ എന്തെങ്കിലും നൽകിയിട്ടാണോ ചെയ്യേണ്ടത്? അതല്ല അയാൾ സ്വമേധയാ ചെയ്യുന്നതാണോ എന്നൊക്കെ ഗവൺമെൻറ് നോക്കേണ്ടതുണ്ടോ?
5: തീർച്ചയായിട്ടും ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ജില്ലാ തലങ്ങളിലുണ്ട്. ഇന്ത്യയിൽ ജമ്മു കാശ്മീർ ഒഴികെയുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളുടെ ജില്ലാ ആസ്ഥാനങ്ങളിലും തദ്ദേശതല സമിതി എന്ന് പറയുന്ന ഒരു സമിതിയുണ്ട്, ലോക്കൽ ലെവൽ കമ്മിറ്റി എന്നാണ് അതിന് പറയുക. ജില്ലാ കലക്ടർ ചെയർമാനായ ആ ജില്ലയിലെ പ്രമുഖമായ ഭിന്നശേഷി മേഖലയിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്ന ഒരു സന്നദ്ധ സംഘടന കൺവീനറായ, പിന്നെ ആ ജില്ലയിലെ തന്നെ പ്രമുഖനായ ഒരു ഭിന്നശേഷിയുള്ള വ്യക്തി അംഗമായ 3 സമിതി, അതിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറെയും ജില്ലാ സാമൂഹ്യ നീതി ഓഫീസറെയും ഒക്കെ കോപ്റ്റ് ചെയ്യാനുള്ള അധികാരം ജില്ലാ കലക്ടർക്കുണ്ട്. ഈ കമ്മിറ്റിയാണ് ആ ജില്ലയിലെ വ്യക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതും ലീഗൽ ഗാർഡിയൻഷിപ്പിന് റെക്കമെൻഡേഷൻ നൽകേണ്ടതും ഈ കമ്മിറ്റിയാണ്.
4: അത്രയും ശക്തമായൊരു മോണിറ്ററിംഗ് സംവിധാനം ഗവൺമെന്റ് ഈ രംഗത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്.
5: തീർച്ചയായിട്ടും അതോടുകൂടി ചേർന്ന് പറയാനുള്ളത്, ഈ കമ്മിറ്റിയുടെ ഏറ്റവും സുത്യാമായ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഇത്തരം സ്വത്ത് കൈവശമുള്ള മുതിർന്ന മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾ സ്വത്ത് സംരക്ഷിക്കാൻ കഴിയാതെ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്ന, ആരെങ്കിലും അത് തട്ടിയെടുക്കുന്ന സാഹചര്യം മുൻകാലങ്ങളിൽ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത്തരം സ്വത്തുകൾ ദുരുപയോഗം ചെയ്യുന്നു, ഒന്നുകിൽ രക്ഷാകർത്താവോ നിയമപരമായ രക്ഷാകർത്താവോ തന്നെ ദുരുപയോഗം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ആർക്കും ഈ ലോക്കൽ ലെവൽ കമ്മിറ്റിക്ക് ഒരു പരാതി നൽകിയാൽ കൃത്യമായി അന്വേഷിച്ച് നിയമ നടപടി നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല. അപ്പോൾ ഒറ്റർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നിയമപരമായ രക്ഷാകർത്തൃത്വം എന്നുള്ളത് ഈ മുതിർന്ന ഭിന്നശേഷി കുട്ടികളെ, പ്രത്യേകിച്ച് മാനസിക വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തി താല്പര്യവും സ്വത്ത് താല്പര്യവും സംരക്ഷിക്കാനുള്ള കൃത്യമായൊരു സംവിധാനമാണ്.
4: ഇപ്പോൾ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന രക്ഷിതാക്കൾ സത്യത്തിൽ മാനസികമായ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ, അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള കൗൺസിലിങ്ങോ അങ്ങനെ വല്ലതും കൊടുക്കുന്നുണ്ടോ?
5: തീർച്ചയായിട്ടും അതിനും സംവിധാനങ്ങൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഡിസ്ട്രിക്ട് ഏർലി ഇന്റർവെൻഷൻ സെന്റർ അഥവാ ജില്ലാ പ്രാരംഭ ഇടപെടൽ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയും സേവനം സൗജന്യമാണ്. ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രക്ഷാകർത്താക്കൾക്ക് തീർച്ചയായിട്ടും ഈ DEIC സമീപിക്കാം. അവിടുന്ന് കൗൺസിലിംഗ് ലഭിക്കും. മാത്രമല്ല, ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു മേഖല, കഴിഞ്ഞ വർഷം കൊറോണ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് മലപ്പുറം ജില്ലയിൽ പൈലറ്റായിട്ട് എല്ലാ രക്ഷാകർത്താക്കൾക്കും ഒരു 3 ദിവസത്തെ കൃത്യമായ ഒരു അവയർനെസ് പ്രോഗ്രാം, ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ പരിചരിക്കാം, അവരുടെ സംരക്ഷണം ഏതൊക്കെ രീതിയിൽ ഉറപ്പുവരുത്താം, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കുഞ്ഞിനെ എങ്ങനെയാണ് ആ ഒരു കൃത്യനിർവഹണം പരിശീലിപ്പിച്ചെടുക്കേണ്ടത്, അതുപോലെ ടോയ്ലറ്റിങ്ങും ഈറ്റിംഗ് ഡ്രസ്സിംഗ് പോലെയുള്ള കാര്യങ്ങൾ എങ്ങനെ പഠിപ്പിച്ചെടുക്കാം, സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി വിഷയങ്ങളിൽ എന്താണ് രക്ഷാകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് കൗൺസിലിംഗ് നൽകാനുള്ള സംവിധാനം അടക്കം ആ ഒരു പൈലറ്റ് പ്രോജക്റ്റിൻ്റെ ഭാഗമായി നടപ്പിലാക്കുകയും അത് വൻ വിജയകരമായതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് ജില്ലകളിലോട്ട് വ്യാപിപ്പിക്കാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്.
4: ഓക്കെ, പിന്നെ UDID കാർഡ് ഉണ്ടല്ലോ, നമ്മുടെ വികലാംഗർക്ക് കൊടുക്കുന്ന ഐഡൻറ്റിറ്റി കാർഡ്, അത് ലഭിക്കാൻ, ഭിന്നശേഷിക്കാർക്കത് ലഭിക്കാൻ, പ്രത്യേകിച്ച് മാനസിക വൈകല്യമുള്ളവർക്കും എല്ലാവർക്കും അത് ലഭിക്കാൻ നിലവിൽ എന്താണ് ചെയ്യേണ്ടത്?
5: UDID കാർഡ്, യുണീക്ക് ഡിസബിലിറ്റി ID എന്നാണ് സംഭവം. UDID കാർഡ്, ഇത് ഇന്ത്യ ഗവൺമെൻറ് കീഴിൽ വന്ന പുതിയൊരു സംവിധാനമാണ്. UDID കാർഡ് ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെയും ഭിന്നശേഷിക്കാർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും ആ കാർഡ് ഉപയോഗിച്ച് നേടിയെടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത. ഇത് 21 തരം ഭിന്നശേഷിക്കാർക്കും ഈ UDID കാർഡിന് അർഹതയുണ്ട്. ഇപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് നേരിട്ട് അപേക്ഷിക്കാം. അതിൻ്റെ വെബ്സൈറ്റ് കൂടെ ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്, www.swalamban.gov.in എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഇനി ഈ വെബ്സൈറ്റ് കൃത്യമായി ഓർമ്മിച്ചെടുക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് ജസ്റ്റ് UDID കാർഡ് എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ തന്നെ അതിൻ്റെ വെബ്സൈറ്റ് വരും. അതിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ വെച്ചും ഓൺലൈനായിട്ട് എൻറോൾ ചെയ്യാം. പക്ഷേ ആദ്യം മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് വേണം എന്ന് മാത്രം.
4: പിന്നെ ഈ RPWD ആക്ടിൽ ഇവരുടെ റൈറ്റ്സിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് പ്രധാനമായിട്ടും?
5: RPWD ആക്ട് അഥവാ ഭിന്നശേഷിക്കാരുടെ അവകാശ നിയമം. സത്യത്തിൽ ഈ RPWD ആക്ട് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാവുകയാണെങ്കിൽ ഒന്നുറപ്പാണ്, ഭിന്നശേഷിക്കാരുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമാവും, അവർ മുഖ്യധാരയിലേക്ക് എളുപ്പം കടന്നു വരും. അതിനു മാത്രമുള്ള ക്ലോസുകളാണ് ഈ RPWD ആക്ടിൽ കൃത്യമായി നിർവചിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു 17 ചാപ്റ്ററുള്ള ഈ ആക്ടിലെ 2-ാമത്തെ ചാപ്റ്റർ തന്നെ ഇവരുടെ അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായി അക്കമിട്ട് നിരത്തുന്നുണ്ട്. അത് അതിൻ്റെ ആകത്തുക പറയുകയാണെങ്കിൽ, ഒരു ഭിന്നശേഷിയുള്ള വ്യക്തി ഭിന്നശേഷി ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് ഒരിക്കലും വിവേചനം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അഥവാ ഒരു സാധാരണ വ്യക്തി എന്തൊക്കെ ആനുകൂല്യങ്ങളാണോ, എന്തൊക്കെ അവകാശങ്ങളാണോ അവർക്കുള്ളത്, അത് പൂർണ്ണ അർത്ഥത്തിൽ ഭിന്നശേഷി വിഭാഗങ്ങൾക്കും ലഭിക്കണം എന്നുള്ളത് കൃത്യമായി അതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്.
4: ഈക്വൽ പാർട്ടിസിപ്പേഷൻ,
5: യാതൊരു സംശയമില്ല. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ യാത്രാ സൗകര്യങ്ങളാവട്ടെ, കെട്ടിടങ്ങളാവട്ടെ, അതിൽ പ്രത്യേകം പറയുന്നത് എല്ലാ പൊതു കെട്ടിടങ്ങളും ഈ ആക്ട് നിലവിൽ വന്നതിന് ശേഷം 5 വർഷത്തിനുള്ളിൽ ഭിന്നശേഷി സൗഹൃദമാവണം. അഥവാ ഭിന്നശേഷിയുള്ള ഒരു വ്യക്തി ആ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ പരസഹായം കൂടാതെ സാധാരണക്കാരൻ കയറി ഇറങ്ങി വരുന്നത് പോലെയുള്ള രീതിയിലേക്ക് സംവിധാനിക്കണം. അതിനുള്ള പ്രവൃത്തികളാണ് ഇപ്പം സംസ്ഥാനത്ത് ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ RPWD ആക്ടിൻ്റെ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ക്ലോസ്, ഇവരുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്പെഷ്യൽ കോർട്ടുകൾ, പ്രത്യേക കോടതികൾ രൂപീകരിക്കണമെന്നാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് ജില്ലാ കോടതികളോടനുബന്ധിച്ച് പ്രത്യേക കോടതികൾ നിലവിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് നേരിട്ട് സമീപിക്കാവുന്ന ഒരു സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞു.
4: ഇപ്പോൾ ഈ പാസ്, ട്രെയിൻ കൺസെഷന് ഇതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് വേണം.
5: യെസ്,
4: നമ്മൾ അങ്ങനെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
5: അതെ.
4: അപ്പോ ഈ UDID കാർഡ് ഉണ്ടെങ്കിൽ സത്യത്തിൽ അത് മാത്രം പോരെ, നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ എന്ത് ആവശ്യത്തിന് ഉപയോഗിക്കാമെങ്കിൽ ഈ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്താൽ ഈ UDID കാർഡ് ഉണ്ടായാൽ അത് ഉപയോഗിക്കുന്നതായിരിക്കില്ല നന്നാകും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?
5: തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതും, അങ്ങനെ തന്നെയാണ് ആവേണ്ടതും. കാരണം ഒരൊറ്റ കാർഡ് ഉണ്ടെങ്കിൽ എല്ലാ ആനുകൂല്യങ്ങൾക്കും ഈ ഒരു സിംഗിൾ കാർഡ് ഉപയോഗിച്ച് നേടിയെടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ട്രെയിൻ കൺസെഷൻ അഥവാ ട്രെയിൻ യാത്രക്ക് UDID കാർഡ് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ അതിന് പ്രത്യേക കൺസ്ട്രക്ഷൻ കാർഡിന്റെ ആവശ്യമില്ല. മറ്റ് എല്ലാ മേഖലകളിലോട്ടും ഇത് സമീപ ഭാവിയിൽ തന്നെ വ്യാപിപ്പിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
4: ഇപ്പോൾ റെയിൽവേക്കൊക്കെ പാസ് അവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഡിവിഷനിലും. അത് സത്യത്തിൽ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാനിപ്പോൾ ഒരു എൻ്റെ സുഹൃത്തിന് ഒരു മാനസിക രോഗിയായ മകനുണ്ട്. അവൻ്റെ കുട്ടീനെയും കൂട്ടിയൊക്കെ ഇവിടെ വരാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഹോസ്പിറ്റലിൽ പോയി സർട്ടിഫിക്കറ്റ് അവരെടുത്തുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ അത് ശരിയാക്കി കൊടുക്കുക ചെയ്തത്. ഇപ്പോഴേ ഈ UDID കാർഡ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അതിനോട് നടക്കുകയാണെങ്കിൽ അതൊരു നല്ല സംവിധാനമായി മാറുമായിരുന്നു.
5: വാസ്തവമാണ് താങ്കൾ പറഞ്ഞത്. കാരണം ഇതുവരെ ട്രെയിൻ കൺസ്ട്രക്ഷൻ കിട്ടണമെങ്കിൽ പ്രത്യേക അപേക്ഷ അതിനോടൊപ്പം അനുബന്ധ രേഖകളെല്ലാം ഡിവിഷണൽ ഓഫീസിൽ നൽകി മാസങ്ങൾ കാത്തിരുന്നാലേ അത് കിട്ടുന്ന. അതിൽ തന്നെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ തള്ളിപ്പോകുന്ന റിജക്ട് ചെയ്യുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ ട്രെയിൻ കൺസ്ട്രക്ഷൻ കാര്യത്തിൽ UDID കാർഡ് ഉപയോഗിച്ച് യാത്രാ സൗജന്യം നേടാം എന്ന കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവ് നിലവിൽ വന്ന കഴിഞ്ഞ സ്ഥിതിക്ക് അതുപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. മറ്റ് ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിലാണെങ്കിലും KSRTC ബസ്സിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പ്രത്യേക കൺസ്ട്രക്ഷൻ കാർഡ് സംഘടിപ്പിക്കേണ്ടതുണ്ട്. മനസ്സിലാക്കുന്നത് സമീപഭാവിയിൽ തന്നെ അതും പരിഹരിക്കപ്പെടും, അതും UDID കാർഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.
4: ഈ വിഷയത്തിൽ ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ,
5: ഇപ്പോൾ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ മേഖലയിൽ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഗവൺമെൻറ് ജോലി പ്രാപ്യമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് മാനസിക വെല്ലുവിളി നേരിടുന്ന, ഓട്ടിസം ബാധിച്ച, ഈ പഠന പ്രശ്നങ്ങളുള്ള, സെർബ്രൽപാൾസിയുള്ള കുട്ടികൾക്കൊക്കെ ഗവൺമെൻറ് ജോലി തികച്ചും ഒരു സ്വപ്നം മാത്രമായിരുന്നു. എന്നാൽ അത് സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നു കഴിഞ്ഞു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ ഭിന്നശേഷി അവകാശ നിയമം, അത് പ്രകാരം ഗവൺമെൻറ് ജോലിയുടെ 4% ഭിന്നശേഷിക്കാർക്ക് സംവരണം ചെയ്യപ്പെട്ടു. ഇതുവരെ 3%. 3% എന്ന് പറയുമ്പോൾ അതിൽ കാഴ്ച പരിമിതിയുള്ളവർക്ക് 1%, കേൾവി പരിമിതിയുള്ളവർക്ക് 1%, ശാരീരിക പരിമിതിയുള്ളവർക്ക് 1%. എന്നാൽ പുതിയ നിയമം വന്നതോടുകൂടി ഇത്തരം മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾക്ക് കൂടെ 1% അഡീഷണൽ റിസർവേഷൻ വന്നു. അങ്ങനെയാണ് 4%. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് കൂടെ ഗവൺമെൻറ് ജോലി കിട്ടുന്ന സാഹചര്യം. അപ്പോൾ പൊതുജനത്തിൻ്റെ വലിയൊരു ആശങ്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മറ്റുള്ളവരെ പോലെ ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് ഗവൺമെൻറ് ജോലി ചെയ്യാൻ പറ്റുമോ, പ്രയാസം നേരിടില്ലേ എന്നുള്ളതാണ്. അതിൻ്റെ പരിഹാരവും ഗവൺമെൻറ് നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇത്തരം ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് ചെയ്യാവുന്ന ജോലികൾ ഏതൊക്കെയെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുകയും ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൻ്റെ കൃത്യമായ സർക്കുലർ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇനി അത്തരം വേക്കൻസികൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവരെ പരിഗണിക്കുന്ന, ഇവർക്ക് ജോലി കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഇത്തരം വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികളുടെ രക്ഷാകർത്താക്കളോട് അല്ലെങ്കിൽ മാതാപിതാക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ മേഖലയിൽ ഒരു ശ്രദ്ധ ഉണ്ടാവണം. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ ജോലി നേടിയെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാവണം. ഗവൺമെൻറ് ജോലി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു, അത് സാക്ഷാത്കരിക്കാൻ പോകുന്നു. തീർച്ചയായിട്ടും നേടിയെടുക്കാനുള്ള പരിപൂർണ ശ്രമം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം.
4: അതോടൊപ്പം ആഡ് ചെയ്യാനുള്ളത്, ഇങ്ങനെയുള്ള കുട്ടികളുടെ പാരൻസ് ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. നാളെ ദൈവവിശ്വാസികളാണെങ്കിൽ, അള്ളാഹുവിലൊക്കെ വിശ്വസിക്കുന്നവരാണെങ്കിൽ, അവർക്ക് നാളെ അള്ളാഹു ഇവരെ നോക്കുന്നതിന് വളരെ ശക്തമായ പ്രതിഫലമാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ക്ഷമയോടുകൂടി ഇത്തരം വൈകല്യമുള്ള ആളുകളെ, കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു നാളെ അവർക്ക് സ്വർഗം കൊടുക്കുമെന്ന് അള്ളാഹു ഓഫർ ചെയ്തിട്ടുണ്ട്. അതും കൂടി ആ ഒരു ക്ഷമയും കൂടി നമ്മൾ ഇവരെ വളർത്തുമ്പോൾ ഉണ്ടായിരിക്കണം അല്ലേ?
5: മാത്രമല്ല, നിങ്ങളെ ഈ കുഞ്ഞുങ്ങളെ നിങ്ങളെ ഏൽപ്പിക്കാനുള്ള കാരണം, ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി വളരെ മാതൃകാപരമായി കുട്ടികളുടെ പരിശീലനം അല്ലെങ്കിൽ അവരെ നോക്കാനും പരിരക്ഷ ഉറപ്പുവരുത്താനും നിങ്ങളെ കൊണ്ട് കഴിയും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. എല്ലാ സംവിധാനങ്ങളും നിങ്ങളോടൊപ്പമുണ്ട്. തോളോട് തോൾ ചേർന്നുകൊണ്ട് നമ്മുടെ മക്കളെ നല്ലൊരു ശോഭനമായ ഭാവിയിലേക്ക് കൈപ്പിടിച്ചുയർത്താം.
4: പീസ് റേഡിയോ ഇതുവരെ നമ്മളോട് സംവദിച്ചത് ബഹുമാന്യനായ മുജീബ് റഹ്മാൻ തിരുത്തിയാടാണ്. ഈ ഒരു അവസരത്തിൽ നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവാക്കിയതിന് പീസ് റേഡിയോയ്ക്ക് വേണ്ടി നന്ദി പറയുന്നു.
1: മാഷാല്ലാ, ഇതുവരെ നാം കേട്ടത് ജനക്ഷേമം പ്രോഗ്രാമാണ്. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും എന്ന വിഷയത്തിൽ മുജീബ് റഹ്മാൻ തിരുത്തിയാട് കൂടെ നവാസ് ഉളവണ്ണയും ആണ് ഇതിൽ പങ്കെടുത്തത്. ജനങ്ങൾക്കുള്ള ക്ഷേമകരമായ വ്യത്യസ്ത കാര്യങ്ങളാണ് ഇതിലൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്തരം പ്രോഗ്രാമുകളുടെയൊക്കെ ശ്രോതാക്കളായി മാറണം. നമുക്ക് ഈ വിഷയങ്ങൾ അറിയുമോ എന്ന ചോദ്യത്തിൽ നിന്നായിരിക്കണം നമ്മളിതിൻ്റെ ചിലപ്പോഴെങ്കിലും ഇതിൻ്റെ റിവൈൻഡ് ഓപ്ഷനൊക്കെ ഉണ്ട്. കൂടെ തന്നെ ശ്രോതാഭവനം ശ്രദ്ധിക്കുക, അല്ല എങ്കിൽ ആ രൂപത്തിലൊക്കെ കേൾക്കാൻ നമ്മൾ തയ്യാറാവണമെന്ന് കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി, കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യ ദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞുപോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെ ഉണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മിൽ നിന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: അടുത്തതായി അൽ ഉസൂൽ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാന പാഠങ്ങൾ എന്നുള്ളതാണ്. അടിസ്ഥാനങ്ങൾ അഥവാ നമ്മുടെ മതപരമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, എന്നാൽ പലർക്കും അറിയാതെ പോകുന്ന പല വിഷയങ്ങളുമാണ് ഇതിലൂടെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ അൽ ഉസൂലിൽ ക്ലാസ് എടുക്കുന്ന വിഷയം ഖുർആൻ അവതരണ പശ്ചാത്തലം, അതിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡാണ്. അബ്ദുൽ മലിക് സലഫിയാണ് അതിൽ ക്ലാസ് എടുക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി ഫായിസീ നബിയല്ലാഹ് അമ്മാ ബാഅ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അസ്ബാബുൻ നുസൂൽ എന്നുള്ളതാണ്. അഥവാ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ കാരണങ്ങൾ, അതല്ലെങ്കിൽ അതിലെ ചില ആയത്തുകൾ അവതരിക്കപ്പെടാനുള്ള പ്രത്യേകമായ സാഹചര്യങ്ങളും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചുമുള്ള ചില അടിസ്ഥാന കാര്യങ്ങളാണ്. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മൊത്തത്തിലുള്ള മാർഗനിർദ്ദേശ ഗ്രന്ഥമാണ്. ഏറ്റവും നല്ല വഴിയിലേക്ക്, ഏറ്റവും മികച്ച മാർഗത്തിലൂടെ വഴി കാണിക്കുകയും അതിലൂടെ ലോകത്ത് ഏറ്റവും ഉന്നതരായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ലക്ഷ്യം, അവതരണത്തിൻ്റെ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട വിശ്വാസ കർമ്മ ആചാര മണ്ഡലങ്ങളെയെല്ലാം വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചുള്ള അറിവുകളും വർത്തമാന കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ ഖുർആനിലെ ആയത്തുകൾ, അത് ചിലപ്പോൾ അവതരിക്കുക എന്തെങ്കിലും കാരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കാം, ചില സന്ദർഭങ്ങളിൽ ഒരു പ്രത്യേക സാഹചര്യങ്ങളോ ഒന്നുമില്ലാതെ അവതരിക്കുന്ന ആയത്തുകളുണ്ടാകാം. ഇങ്ങനെ രണ്ട് തരത്തിലാണ് അള്ളാഹുവിൻ്റെ ഖുർആനിലുള്ള ആയത്തുകൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുക. ഒന്ന്, ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുള്ള ആയത്തുകൾ. മറ്റൊന്ന്, പ്രത്യേകമായ പശ്ചാത്തലമില്ലാത്ത ആയത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സദാസമയം ജീവിച്ചിരുന്ന പ്രവാചകന്റെ സഹാബത്ത്, ആ സഹാബത്ത് പ്രവാചകന്റെ ജീവിതത്തിലെ മുഴുവൻ ചിത്രങ്ങളും നമുക്ക് ഭംഗിയായി വർണ്ണിച്ചു തന്നിട്ടുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നടന്നിട്ടുള്ള അവതരണ പശ്ചാത്തല സംഭവങ്ങളൊക്കെ തന്നെയും ഹദീസുകളിലൂടെ അവർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഈ അസ്ബാബുകൾ, അത് മനസ്സിലാക്കുകയും അതിനെ വിശദീകരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി മാത്രം പണ്ഡിതന്മാർ പ്രത്യേകമായി കൊണ്ട് ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയം അവർ പ്രത്യേകിച്ചും കൈകാര്യം ചെയ്തു. പ്രത്യേകിച്ച് അലി ഇബ്നുൽ മദീനി റഹിമഹുല്ലാ, അദ്ദേഹം ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. അദ്ദേഹം ഈ വിഷയം പ്രത്യേകമായി കൊണ്ട് കൈകാര്യം ചെയ്ത ഒരു പണ്ഡിതനാണ്. അതുപോലെ തന്നെ അൽ വാഹിദി റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ അസ്ബാബുൻ നുസൂൽ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ഇങ്ങനെ അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതുപോലെ തന്നെ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി, ഇങ്ങനെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പ്രത്യേകമായ ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ചിട്ടുണ്ട്. ഖുർആനിൻ്റെ അവതരണ പശ്ചാത്തലം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കാൻ നാം അവലംബിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഹദീസുകളോ, അതല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസുകളോ ഒക്കെയാണ്. ഇമാം അൽ വാഹിദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാചകം നമുക്കിങ്ങനെ കാണാം. لا يحل القول في اسباب نزول الكتاب الا بالروايه والسماع ممن شاهدوا التنزيل ووقفوا على الاسباب وبحثوا عن علمها وجدوا في الطلب ادهم പറയുന്നു لا يحل القول في اسباب نزول الكتاب അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ അവതരണത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് പറയൽ അനുവദനീയമല്ല. എങ്ങനെയല്ലാതെ? ഇല്ലാബിറിവായ, ഒന്നുകിൽ ശരിയായിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ആവശ്യമുണ്ട്, വസ്സമ അല്ലെങ്കിൽ കേട്ട കേൾവി നമുക്ക് ആവശ്യമുണ്ട്. ആരിൽ നിന്ന്? മിമ്മൻ ഷാഹദു അത്തൻസീല, ആ ഖുർആനിൻ്റെ അവതരണത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആളുകൾ അഥവാ പ്രവാചകൻ്റെ സ്വഹാബത്ത്. വവഖഫു അലൽ അസ്ബാബ്, അതിൻ്റെ അസ്ബാബുകൾ, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആ സഹാബത്തിൽ നിന്ന് വന്നിട്ടുള്ള കൃത്യമായ സ്വഹൈഹായ റിവായത്തുകളാണ് നമുക്ക് ഈ വിഷയത്തിലുള്ള അവലംബം. അതല്ലാതെ ഒരു മനുഷ്യൻ തൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തി ഇജ്തിഹാദുകൾ, ഇന്ന ആയത്ത് ഇന്ന സംഭവവുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയതാവാം എന്ന ഒരു നിഗമനം ഈ വിഷയത്തിൽ നമുക്ക് പറ്റുകയില്ല. കൃത്യമായ റിവായത്തുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളോ അതല്ലെങ്കിൽ പ്രവാചകൻ്റെ സ്വഹാബത്തിൻ്റെ വിശദീകരണങ്ങളോ ഏതായിരുന്നാലും, ആ രീതിയിലുള്ള സ്വഹീഹായ റിവായത്തുകൾ മാത്രമേ ഈ വിഷയത്തിൽ നമുക്ക് അവലംബിക്കാൻ പാടുള്ളൂ. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഈ കാര്യം പ്രത്യേകമായി കൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം വാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ കാര്യം പ്രത്യേകമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ അസ്ബാബുൻ നുസൂലുകൾ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലം എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? രണ്ട് രീതിയിലാണ് ഇത്തരത്തിലുള്ള അസ്ബാബുകൾ സംഭവിക്കുക. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകമായ അവതരണത്തിന് കളമൊരുക്കുന്ന കാരണങ്ങൾ പ്രത്യേകിച്ചും രണ്ട് വിധത്തിലാണ്. രണ്ട് വിധം കാരണങ്ങൾ കൊണ്ടാണ് ഖുർആൻ അവതരിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ടാവുക. അതിലൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകമായ സംഭവം സംഭവിക്കുക, ആ സംഭവവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആയത്തുകൾ അവതരിക്കുക. ഉദാഹരണം നോക്കൂ. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ബുഖാരിയും മുസ്ലിമൊക്കെ ഉദ്ധരിച്ച സംഭവമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഅൻദിർ അശീറതക അഖറബീൻ എന്ന ആയത്ത് അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ആളുകൾക്ക്, ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക്, പ്രവാചകരെ നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കണം എന്നതായിരുന്നല്ലോ ആ ആയത്തിൻ്റെ ഉള്ളടക്കം. വഅൻദിർ അശീറതക അഖറബീൻ എന്ന സൂറത്തു ശുഅറയിലെ 214-ാമത്തെ ആയത്ത്. ആ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഫാ കുന്നിൻ്റെ മുകളിലേക്ക് കയറി ആളുകളെ വിളിച്ചു. തൻ്റെ കുടുംബക്കാരെ, ഓരോ ഗോത്രത്തിൻ്റെയും പേരുകൾ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷണിച്ചു. അങ്ങനെ പ്രവാചകൻ അവരോട് പറഞ്ഞു, ഈ പർവ്വതത്തിൻ്റെ അപ്പുറത്ത് ഒരു കുതിരപ്പട നിങ്ങളെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ, അകുന്തു മുസദ്ദഖിയ, നിങ്ങളെന്നെ സത്യപ്പെടുത്തുമോ? അവർ പറഞ്ഞു, മാ ജറബ്ന അലൈക കദിബൻ, നിങ്ങളിൽ ഞങ്ങളൊരിക്കലും കളവ് ശീലിച്ചിട്ടില്ല, അഥവാ നിങ്ങളൊരു കളവ് പറയുന്ന വ്യക്തിയല്ല, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഫഇന്നി നദീറുല്ലക്കും ബൈന യദി അദാബിൻ ശദീദ്, എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഈ മലക്കപ്പുറത്തുള്ള അപകടത്തേക്കാൾ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു വലിയ ശിക്ഷയുടെ ലോകമാണ്, ഒരു വലിയ ശിക്ഷയുടെ യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് ആ ശിക്ഷയെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പുകാരനാകുന്നു ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അബൂലഹബ് എഴുന്നേറ്റ് നിന്നു. അയാൾ പറഞ്ഞു, തബ്ബൻ ലക്, ഇന്നമ ജമഅതനാ ലിഹാദ ثم قام, ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണോ മുഹമ്മദ് നീ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്, നിനക്ക് നാശം എന്നു പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ആ സന്ദർഭത്തിലാണ് ഫനസലത് ഹാദിഹി സൂറ തബ്ബത് യദ അബി ലഹബി വതബ് എന്ന് തുടങ്ങുന്ന സൂറത്ത് അവതരിച്ചത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതി, അള്ളാഹുവിൻ്റെ ഖുർആൻ അവതരിക്കപ്പെടാൻ ഒരു പ്രത്യേക സംഭവം സംഭവിക്കുന്നു, ആ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ വിധികളോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അതിൽ മുസ്ലിമീങ്ങൾ ഉൾക്കൊള്ളേണ്ട യാഥാർത്ഥ്യങ്ങളോ അതിൻ്റെ ഹിക്മത്തുകളോ അതിൻ്റെ വരുംവരായകളോ അതിൻ്റെ ഭവിഷ്യത്തുകളോ ഒക്കെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു സൂറത്തോ അല്ലെങ്കിൽ ഒരു ആയത്തോ അവതരിപ്പിക്കുന്നു. ഇതൊരു സംഗതിയാണ്. രണ്ടാമത് മറ്റൊന്നുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നുകൊണ്ട് ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കും. എന്തെങ്കിലും കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നുകൊണ്ട് ചോദിക്കും. ആ ചോദിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അതിന് മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. എന്നിങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ വിശുദ്ധ ഖുർആൻ 12 സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ചോദ്യങ്ങൾ പ്രവാചകനോട് ചോദ്യങ്ങളായിക്കൊണ്ട് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കൊടുക്കേണ്ട മറുപടികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്ദർഭത്തിനനുസരിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ രണ്ട് പ്രധാനമായ രീതിയിലാണ് ഇതിൻ്റെ കാരണങ്ങൾ സംഭവിക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുക. നമുക്കറിയാം, പ്രവാചകൻ്റെ വഫാത്തോടുകൂടി തന്നെ വിശുദ്ധ ഖുറാനിൻ്റെ അവതരണവും അവസാനിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ച് നൽകുന്നത്. ഇനി ഒരു ആയത്തിൻ്റെ അതല്ലെങ്കിൽ ഒരു സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, അതിൻ്റെ ഒരു സന്ദർഭം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് ഉപകാരങ്ങൾ നമുക്കതിലൂടെ ലഭിക്കാനുണ്ട്. അതിലൊന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ബയാനുൽ ഹിക്മ അല്ലത്തി ദഅത് ഇലാ തശ്രീഇ ഹുക്മ മിനൽ അഹ്കാം وإدراك مراعاة الشرع للمصالح العامة في علاج الحوادث رحمة بالأمة. അഥവാ ശരീഅത്തിൻ്റെ ഒരു നിയമം, ആ നിയമം പ്രത്യേകമായി കൊണ്ടുവരാനുണ്ടായ ഒരു പശ്ചാത്തലം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ ഹിക്മത്ത് എന്താണ്? ശരീഅത്ത് ഈ നിയമത്തിലൂടെ ലക്ഷ്യമാക്കുന്ന മസാലിഹുൻ ആമ്മ, പൊതു നന്മകൾ എന്തൊക്കെയാണ്? സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള സംഭവങ്ങളെ ചികിത്സിക്കുവാൻ വേണ്ടി, ആ സമൂഹത്തിൻ്റെ സാമൂഹിക ചുറ്റുപാടുകളെ ചികിത്സിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണ് ഇടപെടുന്നത് എന്നത് ഈ ഉമ്മത്തിന് റഹ്മത്തായിക്കൊണ്ട്, കാരുണ്യമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണ് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്, വിശദീകരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിലൂടെ ഒരുപാട് ഉപകാരങ്ങൾ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഒരു ഫായിദ, ഒരു ഉപകാരം. രണ്ടാമത്തത്, തഖ്സീസു ഹുക്മി മാ നസല ഇൻ കാന ബിസീഗത്തിൽ ഉമൂം بالسبب عند من يرى عن العبره بخصوص السبب لا بعموم اللفظ. ചിലപ്പോൾ ഒരു പ്രത്യേകമായ സംഭവം, ആ സംഭവത്തിൽ നിയമം അവതരിച്ചപ്പോൾ പ്രത്യേകമായ വ്യക്തികളെ സൂചിപ്പിച്ചുകൊണ്ട് ആയിരിക്കുകയില്ല ഇത് ആയത്തിറങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ അതിൻ്റെ വിധി ചില പ്രത്യേക ആളുകളിൽ മാത്രമായിരിക്കാം ഒതുങ്ങി നിൽക്കുക. നേരെ തിരിച്ചുമുണ്ട്, അഥവാ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയുടെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണെങ്കിൽ ആ വ്യക്തിയിൽ മാത്രം അത് പരിമിതപ്പെടാതെ അതിൻ്റെ വിധി മൊത്തത്തിൽ പോകുന്ന ആയത്തുകളുമുണ്ട്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഇറങ്ങിയ ആയത്തുകളാണെങ്കിൽ ആ വ്യക്തികളിലോ ആ സമൂഹത്തിലോ ആ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട ആളുകളിലോ മാത്രം പരിമിതപ്പെടുന്ന സംഭവങ്ങളും ഉണ്ട്. ഇത് രണ്ടും വ്യക്തമായി മനസ്സിലാക്കുമ്പോഴാണ് ആയത്തിൻ്റെ യഥാർത്ഥ ചിത്രം നമുക്ക് തെളിഞ്ഞു കിട്ടുകയുള്ളൂ. ചില ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. സൂറത്തു നൂറിലെ 23 മുതൽ 25 വരെയുള്ള ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നൽ ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്തി ലുഇനു ഫിദ്ദുനിയാ വല്ലാഖിറഹ വലഹും അദാബുൻ അളീം യൗമ തഷ്ഹദു അലൈഹിം അൽസിനത്തുഹും വഐദീഹിം വർജുലുഹും ബിമാ കാനൂ യഅമലൂൻ യൗമയദീൻ യുവഫീഹിം അല്ലാഹു ദീനഹും അൽഹഖ് വയഅലമൂന അന്ന അല്ലാഹ ഹുവൽ ഹഖുൽ മുബീൻ. യഥാർത്ഥത്തിൽ ഈ ആയത്ത് ഇന്നൽ ലദീന യർമൂന അൽ മുഹ്സനാത്തി അൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത്, വിശ്വാസിനികളായ പവിത്രകളായ വ്യഭിചാരത്തെക്കുറിച്ചോ തിന്മകളെക്കുറിച്ചോ ചിന്തിച്ചിട്ടില്ലാത്ത വിശുദ്ധങ്ങളായ സ്ത്രീകളെക്കുറിച്ച് അപവാദ പ്രചരണം നടത്തുന്ന ആളുകൾ പരലോകത്തിലും ദുനിയാവിലും ശപിക്കപ്പെട്ടവരാണ്. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ്. പക്ഷേ ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് മാത്രമാണോ, അതല്ല എല്ലാവർക്കുമാണോ? എല്ലാവർക്കും ഇത് ബാധകമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് എങ്കിൽ കൂടി ഈ നിയമം എല്ലാവർക്കും ബാധകമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ശുദ്ധ ഖുർആനിൻ്റെ അവതരണവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ സംഗതികൾ മനസ്സിലാക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില ഫവായിദുകൾ നമുക്ക് ലഭിക്കുന്നു. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ചകളിൽ വിശദമായി പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മതത്തെക്കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. വആഖിർ ദഅവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
4: മാഷാ അൽ ഉസൂൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഖുർആൻ അവതരണ പശ്ചാത്തലത്തിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡാണ്. അബ്ദുൽ മാലിക് സലഫിയാണ് അവതരിപ്പിച്ചത്. ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മളേറെ സന്തോഷമായി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമുക്കും നമ്മുടെ ചുറ്റുപാടിലും ഒട്ടനവധി കുടുംബ കാര്യങ്ങളിലൂടെ കുടുംബ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കുളിർ തന്നലായി കടന്നു വരുന്ന സ്നേഹക്കൂട് എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്.
0: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്,
5: പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് ചർച്ചയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. ഇടവേളയ്ക്ക് ശേഷം വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയ ഒരു മേഖല തന്നെയാണ് വീണ്ടും പുറത്തെടുക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കുട്ടി ഒരു വരൻ മുന്നിൽ വന്നു. എല്ലാ നിലക്കും പൂർണ്ണമായും ഫിറ്റാണ്. അവൻ ദീനിയാണ്, അവൻ വിദ്യാസമ്പന്നനാണ്, അവൻ ജോലിയുള്ള ആളാണ്, നല്ല തറവാടിൽ നിന്നുള്ള ആളാണ്. പക്ഷേ പഠനത്തെക്കുറിച്ച് അവളുടെ ചില ബോധങ്ങൾ കൊണ്ട് അവൻ്റെ മുന്നിൽ അവളിപ്പോൾ ഒരു MBBS ഫസ്റ്റ് ഇയറാണ് അല്ലെങ്കിൽ വേറെ ഏതൊരു കോഴ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവൾ ഒരുപാട് ഡിമാൻഡുകൾ വെച്ച് അവസാനം അവൻ പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, ആ ചെറുപ്പക്കാരൻ പിന്മാറുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എന്താണ് അവൾ അവളുടെ ജീവിതത്തിലെ ഇങ്ങനത്തെ നീട്ടപ്പെട്ട ഒരു മഹത്വത്തെ സ്വീകരിക്കണോ, അതല്ല അവൾ അവളുടെ ഒരു സ്റ്റാൻഡിനെ സ്വീകരിക്കണോ, പഠനം എന്ന സ്റ്റാൻഡിനെ സ്വീകരിക്കണോ എന്നതാണ് നമുക്കൊരു ക്ലാരിറ്റി വേണ്ടത്.
6: നമ്മൾ വിവാഹത്തിൽ ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതെങ്ങനെ തിരഞ്ഞെടുക്കണം, ആരെ തിരഞ്ഞെടുക്കണം, എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി തീരുന്ന ജീവിതം തൻ്റേതാണെന്നതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിക്ക് അതിൽ വലിയ പങ്കുണ്ട്. അവളുടെ എല്ലാ അഭിപ്രായങ്ങളെയും മാനസികാവസ്ഥയെയും പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷെ പലപ്പോഴും എന്താ വെച്ചാൽ നമ്മുടെ പ്രായത്തിലും നമ്മുടെ സമയത്തിലും നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും അത് പൂർണ്ണമായി ശരിയായി കൊള്ളണമെന്നില്ല. അപ്പോൾ അതിൽ സ്വന്തം തീരുമാനമെടുക്കുന്നതിന് പകരം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി പണം ചെലവഴിക്കുന്ന, നമ്മുടെ ഭാവിയിൽ നമ്മളെക്കാളും ആശങ്കകളുള്ള, നമ്മൾ നല്ലവരായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിച്ച് തന്നെ ചെറു പ്രായത്തിൽ ഒരു ചെറിയ പാവ വാങ്ങിത്തന്നത് മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങൾക്കും കൂടെ നിന്ന മാതാപിതാക്കൾ നമുക്കൊരു അപകടം വരുത്തില്ലെന്ന കാര്യം ഉറപ്പാണല്ലോ. അതുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് അവരോട് ചർച്ച ചെയ്തുകൊണ്ടായിരിക്കണം തീരുമാനമെടുക്കേണ്ടത്. ഇവിടെ പലപ്പോഴും വിവാഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ പറ്റുന്ന ഒരു അബദ്ധം ഇവിടെ ഈ ചോദ്യത്തിൽ ഓർമ്മ വരികയാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ വാശി പിടിക്കാം. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ പ്രൊഫഷൻ അല്ലെങ്കിൽ അത് ഞാനൊരു പിന്നെ മെഡിസിൻ പഠിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഒരു മെഡിസിൻ എൻ്റെ അതേ മെഡിസിൻ പഠിച്ച ആളായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ അതേ സ്പെഷ്യാലിറ്റി ആയിരിക്കണം. ഇങ്ങനെ ചില നിബന്ധനകൾ നമ്മൾ വിൽക്കുമ്പോൾ എന്തറിയോ, നമ്മുടെ ചോയ്സ് കുറയാണ്. അതായത് ജീവിതത്തിൻ്റെ ഭാഗം, നമുക്കൊരു ഡോക്ടറെ അല്ലല്ലോ ആവശ്യം, നമുക്കൊരു എഞ്ചിനീയറെ അല്ലല്ലോ ആവശ്യം, നമുക്കൊരു നല്ല ഭർത്താവിനെയാണ് ആവശ്യം. അവിടെയാണ് നമ്മുടെ പറയുന്നത്, നമുക്ക് വേണ്ടത് ആരെയാണ്, ഒരു നല്ല ഭർത്താവിനെയാണ്, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മെ സംരക്ഷിക്കുന്ന, നമുക്ക്

0: ഏറ്റവും നല്ല ഒരു വ്യക്തിയായിരിക്കണം എന്നെ കല്യാണം കഴിക്കുന്നവൻ എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റവും മുൻഗണന നൽകേണ്ട ഒരു കാര്യം. ഇനി എന്തെങ്കിലും വിഷയങ്ങൾ നമ്മൾ വാശി പിടിച്ച് വിവാഹം നടക്കാത്തൊരു ഘട്ടം വരുന്ന ഒരവസ്ഥ നമ്മൾ ഒഴിവാക്കണം. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ വിശ്വസിക്കണം. നമ്മൾ അവരെ നമ്മളെ ഒന്നും അവരെ അടിച്ചേൽപ്പിക്കില്ല. നമ്മുടെ എല്ലാ സ്വപ്നങ്ങൾക്കും അവർ കൂടെ നിൽക്കും. നമ്മുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അവർ നമുക്ക് മനസ്സിലാക്കി തരും. ഇനി അങ്ങനെയും ബുദ്ധിമുട്ടാണെങ്കിൽ മതപരമായ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഈ ഇത്തരം വിവാഹ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഡിസ്കസ് ചെയ്ത് ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ വാശി പിടിച്ച് ഒരു ജീവിതത്തെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. മറിച്ച് സന്ദർഭത്തിനും സമയത്തിനും അനുസരിച്ചുകൊണ്ട് നമ്മളെ ഉപദേശിക്കുകയും നമ്മുടെ ചർച്ചയും ചെയ്യുന്ന ആളുകളെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു തീരുമാനത്തിലേക്ക്, നമ്മുടെ ഭാവിക്ക് ഉപകരിക്കുന്ന നല്ലൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.
1: തീർച്ചയായും ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു ജംഗ്ഷൻ അതാണ്. പഠന ജീവിതത്തിൽ നിന്നും കളി കുടുംബ ജീവിതങ്ങളിൽ നിന്നും ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുക എന്ന് പറയുന്നത്, അവിടെ ചർച്ച ചെയ്യാവുന്ന, നമുക്ക് കൃത്യമായി നമ്മുടെ കാര്യത്തിൽ നസീഹത്ത് പാലിക്കുന്നവരുമായി ചർച്ച ചെയ്തേ തീരുമാനമെടുക്കാവൂ. നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെയോ നമ്മളെ ക്ലാസ്സിൽ നമ്മളെ ഉപദേശിച്ച ഏതെങ്കിലും ഒരു ടീച്ചറുടെയോ ആ അധ്യാപകൻ, അദ്ദേഹത്തിനൊരു വീക്ഷണം ഉണ്ടാകും. ഞാൻ വളരെ ഓപ്പണായി പറയുന്ന ഒരു ഫ്രീ തിങ്കർ, ഒരു നിരീശ്വരവാദിയായ ഒരു അധ്യാപകൻ, അയാളുടെ ഗൈഡ് ലൈൻ സ്വീകരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി അവളുടെ ജീവിതം ചിട്ടപ്പെടുത്തിയാൽ സ്വാഭാവികമാണ് ധാർമ്മികതക്കോ നന്മക്കോ യാതൊരു അടിത്തറയുമില്ലാത്തതാണ്. പാഴ്വാക്കുകളിലും എന്താ പറയുന്ന വാക്കുകളിൽ ഒരുപക്ഷെ ഒരുപാട് നന്മകൾ ചേർത്ത് വെക്കാൻ പറ്റുന്നുണ്ടാകാം, പക്ഷേ സ്വന്തം തീരുമാനമാണ് അയാളുടേത്. ഒരിക്കലും ഒരു ആത്മീയമായ ഗൈഡ് ലൈൻ സ്വീകരിക്കാത്തൊരു വ്യക്തി പറയുന്നത് അടക്കമുള്ള മേഖലകൾ അതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വേണം തീരുമാനമെടുക്കാനെന്ന് വളരെ ഗൗരവപൂർവ്വം പെൺകുട്ടികളെ ഓർമ്മപ്പെടുത്തുന്നു. രക്ഷിതാക്കൾക്ക് കൂടി ഒരു വാചകം ചേർത്തു വെക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. കോഴ്സൊക്കെ കഴിഞ്ഞ് ഒരുപാട് കാലം കാത്തിരുന്നൊരു പെൺകുട്ടി അവസാനം വാപ്പയോട് പറയേണ്ടി വന്നു, അവളുടെ തന്നെ അതേ കോഴ്സ് കഴിഞ്ഞ ഒരാളെ കിട്ടണം എന്ന വാശിയിൽ വാപ്പ നിന്നപ്പോൾ വാപ്പയോട് പറയേണ്ടി വന്നു, എനിക്ക് ഒരു മത്തിക്കച്ചവടക്കാരനെ കിട്ടിയാലും കുഴപ്പമില്ല, ദീനുള്ള ഒരാളാണ് എനിക്കാവേണ്ടത്. അത്തരമൊരു ഒരു അവസ്ഥയിലേക്ക് രക്ഷിതാക്കളും പോയിക്കൂടാ, അവൻ MBBS ആണ്, അവൾ അതുകൊണ്ട് അവൾ MBBS ആകണം എന്നൊക്കെയുള്ള ഇങ്ങനത്തെ ഒരു വളരെ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോയിക്കൂടാ, അവിടെ ദീനിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ ചർച്ചയിൽ ചേർത്തു വെക്കാനുള്ളത്. അപ്പോൾ വിവാഹം അനിവാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലായി. അതിൻ്റെ സമയം ഒരു പെൺകുട്ടിക്ക് അന്വേഷണം വന്ന് എല്ലാം ഫിറ്റാകുന്ന ഒരു ഘട്ടമാണ് എന്ന് നമുക്ക് മനസ്സിലായി. അടുത്തൊരു മേഖല എന്ന് പറയുന്നത് രണ്ട് തരം വിവാഹങ്ങൾ ഇവിടെ നടക്കുന്നു. ഒന്ന് അറേഞ്ച്ഡ് വിവാഹങ്ങൾ, വാപ്പയും ഉമ്മയൊക്കെ അന്വേഷിച്ച് കുടുംബമൊക്കെ പോയി കണ്ട് ആ രീതിയിൽ നടക്കുന്ന കല്യാണങ്ങൾ. രണ്ട് അഫെയർ വിവാഹങ്ങൾ, രണ്ടുപേരും അവരുടെ പ്രൊഫൈൽ കാഴ്ചകൾ കൊണ്ടോ അല്ലെങ്കിൽ ക്യാമ്പസിലെ കാഴ്ചകൾ കൊണ്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ചാറ്റിംഗ് കൊണ്ടോ ഒക്കെ ഒരു പ്രണയത്തിലെത്തി ആ നിലക്ക് നടക്കുന്ന വിവാഹങ്ങൾ. ഇതിൽ പിന്നെ അഫെയർ വിവാഹങ്ങളാകുമ്പോൾ കുറച്ചുകൂടി അടുക്കാനും അതുപോലെ തന്നെ മാനസികമായി അറിയാനുമൊക്കെയുള്ളൊരു സാഹചര്യം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതല്ലേ അറേഞ്ച്ഡ് വിവാഹങ്ങളെക്കാളും നല്ലത്? വീട്ടിൽ വന്ന് അയാൾ കാണുന്ന ഒരു 5 മിനിറ്റിലെ സംസാരത്തിൽ നല്ല തീരുമാനമായി പോകുന്നത്, മറ്റേത് ക്യാമ്പസിലെ വർഷങ്ങളോളമുള്ള ബന്ധം കൊണ്ടല്ലേ ആ ഒരു ബന്ധം രൂപപ്പെടുന്നത് എന്നുള്ള നിലക്കുള്ള ചില ചോദ്യങ്ങൾ വളരെ ഓപ്പണായി നമ്മുടെ ചില കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ളതാണ് ഇപ്പോഴുള്ള ഈ ഒരു അവസരം.
0: അഫെയർ മാരേജുകളും അതേപോലെ തന്നെ പ്രേമവിവാഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം അത് ഏറ്റവും നന്നായി നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കണം. ഒന്ന്, എന്നെ ആര് വിവാഹം കഴിക്കണം, അതെങ്ങനത്തെ ആളാവണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരു അധികാരവും ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ സ്വാതന്ത്ര്യമാണ് പ്രേമത്തിലൂടെ എനിക്കൊരാളെ കണ്ടെത്തുന്നത് എന്നാണ് ചില പെൺകുട്ടികൾ തെറ്റിദ്ധരിച്ചത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ സാധാരണഗതിയിൽ നമുക്ക് സംഭവിക്കുന്നൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു പ്രേമമുണ്ടാകുന്നത് എങ്ങനെയാണ്? പ്രേമമുണ്ടാകുന്നത് ഒരിക്കലും ഇതൊരു വിവാഹമായി പരിണമിക്കും. അങ്ങനെ വിവാഹം ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഭാവിയിൽ എന്ത് ചെയ്യും, അയാൾ ഇങ്ങനത്തെ ഒരാളാവണം എന്നൊക്കെ ചിന്തിച്ചിട്ട് ആരെങ്കിലും പ്രേമിക്കാറുണ്ടോ? എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും ആയിക്കൊണ്ട് പരിചയപ്പെടുന്നൊരു പരിചയമാണ്. ഒരു പക്ഷേ ലാബിൽ വെച്ചോ അല്ലെങ്കിൽ ഓഫീസിൽ വെച്ചോ ബസ്സിൽ വെച്ചോ യാത്രയിൽ വെച്ചോ ഒക്കെ ഒരാളെ പരിചയപ്പെടേണ്ടത് ആരുമാവാം. അത് ചിലപ്പോൾ ഒരു തൻ്റെ സ്വന്തം മതസ്ഥനായിക്കൊള്ളണമെന്നില്ല, അതല്ലെങ്കിൽ തൻ്റെ അതേ പ്രായമുള്ള ആളായിക്കൊള്ളണമെന്നില്ല, വിദ്യാഭ്യാസമുള്ള ആളായിക്കൊള്ളണമെന്നില്ല, ആരുമല്ല. ഒരു വിവാഹ എങ്ങനെ ആരായിരിക്കണം നിൻ്റെ ഭർത്താവ് എന്ന് ചോദിക്കുമ്പോൾ 100 മറുപടികൾ പറയുന്ന ഒരു പെൺകുട്ടി എവിടെയെങ്കിലും പോയിട്ട് തൽക്കാലം എന്ത് ചെയ്യാണ്, ഒരാളെ കണ്ട് പ്രേമിച്ച് അയാളെ തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കുമ്പോൾ ഒരു നല്ല ഭർത്താവിനെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് നഷ്ടപ്പെടുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണ്, ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ,

0: നിങ്ങൾക്ക് ഗിഫ്റ്റായി കിട്ടിയ ഒരു ചുരിദാർ, ആരോ ഗിഫ്റ്റ് തന്നതാണ്, എന്നാൽ നിങ്ങൾ സെലക്ട് ചെയ്തൊരു ചുരിദാർ, ഗിഫ്റ്റിനായി കിട്ടുന്ന ഒരു ചുരിദാർ ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയതാകാം, പാകത്തതാകാം, ഇഷ്ടപ്പെട്ടത് നിറമാകാം, ഒക്കെ ആകാം. എന്നാൽ നിങ്ങൾ പോയി തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് അണിഞ്ഞു നോക്കി ധരിച്ചു നോക്കി വാങ്ങുന്ന ഒരു ചുരിദാർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടതാവും. അതാണ് പ്രേമവിവാഹത്തിൽ നാം എവിടെയോ ചെന്ന് കുടുങ്ങുകയാണ് ചെയ്യുന്നത്. അറേഞ്ച്ഡ് മാരേജിലോ അന്വേഷണങ്ങൾ വരുന്നു, ഓരോ അന്വേഷണങ്ങളും വേണ്ടെന്ന് പറയുന്നു, ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നു, പലതും പറയുന്നു. അവസാനം നമുക്കിഷ്ടപ്പെട്ട ഒന്നിനെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലേറെ പ്രേമവിവാഹം നടക്കുന്നത് വരെയുള്ള കാര്യത്തെക്കുറിച്ച് മാത്രമേ പ്രേമിക്കുന്ന പെൺകുട്ടികൾ ചിന്തിക്കാറുള്ളൂ. പ്രേമം ഒരു വിവാഹമായി പരിണമിച്ചാൽ പിന്നെ എന്ത് എന്ന് നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ പ്രേമിച്ച ഒരാളെ കല്യാണം കഴിക്കാൻ വാശി പിടിക്കില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങളെ വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്ന, നിങ്ങളെ പ്രേമിച്ച ആ പുരുഷൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ അവരാഗ്രഹിച്ച ഒരു പെൺകുട്ടിയല്ല നിങ്ങൾ. തൽക്കാലം അവന് വേണ്ടി അവർ സമ്മതം മൂളിയാലും അവരാഗ്രഹിക്കുന്നത് അവരന്വേഷിച്ച് കണ്ടെത്തി സെലക്ട് ചെയ്ത തങ്ങൾക്കൊരു മരുമകളെയാണ് അവരാഗ്രഹിക്കുന്നത്. എത്ര സന്തോഷത്തോടെയാണ് കുടുംബങ്ങളുടെ വിവാഹത്തിൽ ഇടപെടുക. ഉമ്മ പോയി നോക്കി, എല്ലാവരും പോയി നോക്കി, ഇഷ്ടപ്പെട്ടിട്ടാണ് ഒരു പെൺകുട്ടിനെ സ്വീകരിക്കുന്നത്. ആ സ്ഥാനത്ത് അവൻ കണ്ടെത്തി, വഴിയിൽ നിന്ന് കണ്ടെത്തി ഒരു പെൺകുട്ടി, അതവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ എന്നും വലിഞ്ഞു കയറി വന്നവൾ എന്ന നിലക്ക് നിങ്ങൾ ആ വീട്ടിൽ കഴിയേണ്ടി വരും. എന്തേ, പ്രേമിച്ച് വാശി പിടിച്ച് കയറിപ്പോയ മാതാപിതാക്കളെ ധിക്കരിച്ചിറങ്ങിപ്പോയ എത്ര സഹോദരിമാരാണ് ഭർത്തൃ വീട്ടിൽ നിന്നും അസമയത്ത് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നത്? എന്ത് കാര്യം, അവിടെ ആവേശത്തോടെ ചെന്ന സ്വീകരണം ആ വീട്ടിൽ നിന്ന് ലഭിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ പറയുന്നൊരു ന്യായം എന്താ വെച്ചാൽ, അത് എന്താണ്, എന്നെ നന്നായി അറിയുന്ന പരിചയമുള്ള ഒരാളല്ലേ ഒന്നോ രണ്ടോ മിനിറ്റ് കണ്ട് പരിചയപ്പെട്ടവനേക്കാളും നല്ലത് എന്ന് സാധാരണ ചോദിക്കാറുണ്ട്. ഈ ചോദ്യം പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്, നമ്മൾ പരിചയപ്പെട്ടു എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? ഇപ്പോൾ ചില പ്രേമവിവാഹങ്ങളൊക്കെ നടത്താൻ പറ്റാതെ വരുമ്പോൾ രക്ഷിതാക്കൾ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തും. അവനെക്കുറിച്ചിട്ട് അന്വേഷണം നടത്തി തിരിച്ചു വന്നിട്ട് അവർ പറയും, പ്രൂഫ് കൊടുക്കും, അവനെന്തുണ്ട്, വേറൊരു പെൺകുട്ടിയായിട്ട് കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവന് കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ് എന്നൊക്കെ എന്തെയും പ്രൂഫ് കൊടുന്നു കൊടുക്കും. അപ്പോൾ അവളിങ്ങനെ കണ്ണുക്ക് നോക്കണം, എന്താണ് ഇതൊന്നും ഞാൻ അറിഞ്ഞു. അപ്പോൾ എന്താ ഈ അറിവ്? 4 കൊല്ലം പിന്നാലെ നടന്നിട്ടും അവൻ സ്മോക്ക് ചെയ്യുമെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത പെൺകുട്ടികൾ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. പരിചയമെന്നത് നമ്മളെ വശീകരിക്കാനും നമ്മുടെ കൂടെ നിൽക്കാനും നമുക്ക് കാണിച്ചു തന്നൊരു മുഖം മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. നമുക്ക് അയാളുടെ വീടോ അയാളുടെ ജീവിതമോ അയാളുടെ സ്വഭാവമോ സുഹൃത്തുക്കളോ ഒന്നും നമുക്ക് പരിചയമില്ല. പരിചയമുണ്ടെന്ന് പറയുന്നത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. പിന്നെ യഥാർത്ഥത്തിൽ പരിചയപ്പെടാൻ പറ്റുമെങ്കിൽ, പരിചയമുണ്ടാകുമെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ക്യാമ്പസിൽ ജീവിക്കുന്നവരാണല്ലോ നിങ്ങൾ, ഏതെങ്കിലും പ്രേമം വഴിയിൽ വെച്ച് അവസാനിച്ചിട്ടുണ്ടോ? അവസാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവനെപ്പറ്റി മനസ്സിലായപ്പോൾ ഞാൻ അവനെ ഒഴിവാക്കി, അവനെപ്പറ്റി അവൻ്റെ ചില സ്വകാര്യതകൾ എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അവനെ വിട്ടു എന്ന് പറയുന്ന അപൂർവമായ കേസുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പരിചയപ്പെടുന്നു എന്ന് പറയുന്നതിനെ യഥാർത്ഥത്തിൽ അംഗീകരിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. 4 കൊല്ലം കൂടെ ജീവിച്ച് എല്ലാ നിലക്കും അഫെയറായി ജീവിച്ച സുഹൃത്ത് കോഴ്സ് കഴിഞ്ഞ് പിറ്റേന്ന് അവൾ വേറൊരാളെ വിവാഹം കഴിച്ചു. അപ്പോൾ അവൻ ചോദിക്കാണ്, അപ്പോൾ നമ്മൾ പ്രേമിച്ചതോ, നീ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുമെന്ന് പറഞ്ഞതോ? അതിനവൾ പറഞ്ഞ മറുപടി എന്താ അറിയോ, ഞാൻ ക്യാമ്പസിൽ തൽക്കാലം എൻ്റെ ജീവിതത്തിനൊരു സപ്പോർട്ട് എന്ന നിലക്കാണ് ഞാൻ നിങ്ങളെ സ്വീകരിച്ചത് എന്ന് പച്ചയായി വിവാഹത്തിൻ്റെ തലേന്ന് അവനോട് മറുപടി പറഞ്ഞുവെങ്കിൽ അവളെ അവന് മനസ്സിലാക്കാൻ പറ്റിയോ? നാം ഗൗരവത്തോടെ ചിന്തിക്കണം. അതുകൊണ്ട് നമ്മൾക്കൊരു സ്വാതന്ത്ര്യമുണ്ട് ഒരു പുരുഷനെ കണ്ടെത്താൻ. നമുക്കിഷ്ടപ്പെട്ട, നാം നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാറ്റിനോടും കൂടി ആ സ്വാതന്ത്ര്യത്തെ ദയവ് ചെയ്ത് നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ഇനി ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം. ഒരു പെൺകുട്ടി പല ശ്രമങ്ങൾ നടത്തിയിട്ടും ജീവിതം തന്നെ നഷ്ടപ്പെട്ടാലും എനിക്ക് അവൻ മതി എന്ന് വാശി പിടിച്ചു. അവൻ പോലും പറഞ്ഞു എനിക്ക് അവളെ വേണ്ട, എന്നിട്ടും അവൾ സമ്മതിക്കുന്നില്ല എനിക്ക് അവനെ തന്നെ വേണമെന്ന്. അവസാനം ഞാൻ അവളോട് ചോദിച്ചൊരു ചോദ്യം, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന അഫെയറായി വന്ന ആൺകുട്ടികളെ തന്നെ വിവാഹം കഴിക്കണം എന്ന് വാശി പിടിക്കുന്ന ഒരു നിലക്കും എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് ആത്മാർത്ഥമായി തന്നെ മാതാപിതാക്കളോട് പറഞ്ഞ് കരയുന്ന പെൺകുട്ടികളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം അവളോട് ചോദിച്ചതാണ്. അവൻ വോയിസ് അയച്ചു കൊടുത്തു, എന്ത്, എനിക്ക് നിൻ്റെ മാതാപിതാക്കളുടെ ഇഷ്ടപ്രകാരം ഒരു വിവാഹത്തിന് നീ തയ്യാറാകൂ, നമുക്ക് നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കാം, ഞാൻ ഒരിക്കലും ഇനി നിന്നെ ബന്ധപ്പെടുകയില്ല, ഞാൻ പുതിയൊരു ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ആരംഭം തുടങ്ങിക്കഴിഞ്ഞു, എന്നവൻ പറഞ്ഞിട്ടും ഇവൾ പിൻവാങ്ങാതെ വീടിനുള്ളിൽ നിരാശയോടെ അടച്ചിട്ട് കിടക്കുമ്പോൾ അവളോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ് ലോകത്ത് മറ്റൊരു പുരുഷനുമില്ലാത്ത പ്രത്യേകത? എന്താണ് ഇയാൾക്കുള്ളത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയണം. എന്താണുള്ളത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ മാതാപിതാക്കളുടെ മനസ്സറിഞ്ഞ് ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് തന്നിൽ പറ്റിയൊരു അബദ്ധം, തെറ്റ്, അവിഹിത ബന്ധം അവസാനിപ്പിച്ച് പശ്ചാത്തപിക്കാൻ നമ്മുടെ സഹോദരിമാർക്ക് പറ്റുമായിരുന്നു. അവൾക്ക് പറയാൻ കഴിയണില്ല. അവൾ പറഞ്ഞു, എന്നെ അറിയും, എനിക്ക് അയാളെ അറിയാം, ഈ പറഞ്ഞ ന്യായങ്ങളാണ്. ഞാൻ പറഞ്ഞു, ഒന്നുമല്ല കുട്ടി, അയാൾക്കൊരു പ്രത്യേകതയുമില്ല, ഒരു ആണാണ്, ഒരു പുരുഷനാണ് എന്നത് മാത്രം. ഒരു ആണിനോട് തോന്നുന്ന ഒരു ഇഷ്ടം, അതാണ്. അത് ആണും പെണ്ണും ഒന്നു ചേരാൻ അള്ളാഹു വെച്ച ഒരു ആകർഷണീയതയാണ് ആ ഇഷ്ടം. അത് നമ്മൾ ഒരാണിനെ ആഗ്രഹിച്ചാൽ അയാളോടായിരിക്കും ഇഷ്ടം. ഏതാണിനെയാണോ നമ്മളൊരാണെന്ന നിലക്ക് ആഗ്രഹിച്ചത് അവനിലാകും ഇഷ്ടം. ഒരു ഏതൊരു പെണ്ണിനെയാണോ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് അവളോടാകും എനിക്കിഷ്ടം. അല്ലാതെ വേറെന്താ ഉള്ളത്? അതുകൊണ്ട് ഒരാണെന്നതിൽ കവിഞ്ഞ് ഒരു പ്രത്യേകതയും അവനില്ല എന്നവൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ ഈ ഉത്തരം പറഞ്ഞ് പൂർത്തിയായപ്പോഴേക്കും അവൾ പറഞ്ഞു, ഓക്കെ, ഞാൻ അവനെ വിട്ടു. നിങ്ങൾ വാപ്പനോട് സംസാരിക്കും, ഉമ്മനോട് സംസാരിക്കൂ, ഒരു ചെറിയ സാവകാശത്തിൽ ഞാനൊരു വിവാഹത്തിന് റെഡിയെന്നാണ്. ഇത് ഏറ്റവും വലിയൊരു അറിവാണ്, ചെറിയ അറിവല്ല. എന്തുകൊണ്ട് അയാളെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു ചോദിച്ചാൽ എല്ലാവരും വാപ്പനും ഇമ്മനും ഉപേക്ഷിച്ചിട്ടും എല്ലാം ഒഴിവാക്കി പോകണമെന്ന് പറയുന്നത് അവനിൽ എന്തുകൊണ്ട് വിചാരിച്ചത്? ഒന്നുമില്ല, ഒരു പുരുഷൻ, ഒരാണെന്ന ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് നല്ലത് നമ്മുടെ മാതാപിതാക്കളുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് അവർ നമ്മുടെ വിവാഹ ദിവസത്തിൽ കണ്ണീരൊലിപ്പിക്കാതെ അവർ സന്തോഷത്തോടെ നമ്മളെ യാത്രയാക്കട്ടെ. അതിനുവേണ്ടി അവരുടെ ഇഷ്ടപ്രകാരം അവരന്വേഷിക്കുന്ന ഒരാളെ, നാം ഇഷ്ടപ്പെട്ട് നമുക്കിഷ്ടപ്പെടുന്ന ഒരാളെ അവിടെ സമ്മതത്തോടെ തിരഞ്ഞെടുക്കുന്ന അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ് ഇസ്ലാം നിശ്ചയിച്ചതും നിങ്ങളുടെ ഭാവിക്ക് ഏറ്റവും ഗുണകരമായത്.
1: പ്രിയപ്പെട്ട നമ്മുടെ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളോട് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, ഇരുട്ടിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു ടോർച്ച് വെളിച്ചം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സൗകര്യം, അതാണ് ഈ ചർച്ച നിങ്ങൾക്ക് നൽകുന്നത്. ഇരുട്ടിലേക്ക് ടോർച്ചടിക്കുമ്പോൾ അവിടെ പുതിയ കാഴ്ചകൾ കാണും പോലെ നമ്മൾ ചിലത് ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പൂർണ്ണമായി മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ ഒരുപക്ഷെ പിശാജ് സമ്മതിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു അഴുതു ചൊല്ലുക, നിങ്ങൾ ആയത്തുൽ കുർസി ഓതുക എന്നത് ഈ സന്ദർഭത്തിൻ്റെ ഒരു ആവശ്യമായി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ അർസ്മോലി പറഞ്ഞ പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മൾ ആരെയാണോ പ്രണയിക്കുന്നത്, ആ പ്രണയിക്കുന്ന ആൾക്ക് നമ്മുടെ എല്ലാ സ്വഭാവവും അറിയില്ലല്ലോ, നമ്മുടെ എല്ലാ സ്വഭാവവും അറിയില്ല. ഒരു പെണ്ണ് എന്ന നിലക്ക് നമ്മൾ താരതമ്യേന കൂടുതൽ വ്യക്തമാക്കാറുണ്ട്. പക്ഷെ ഒരാണ് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഫേക്കായിരിക്കും, അയാളുടെ കുടുംബത്തെക്കുറിച്ച്, പശ്ചാത്തലത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ചും ഒക്കെ. അവസാനം കഞ്ചാവിൻ്റെയും പോൺ സൈറ്റുകളുടെയും ഒക്കെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു വ്യക്തിയുടെ ബെഡ്റൂമിൽ അയാൾ മറ്റൊരാളുമായി ചാറ്റ് ചെയ്യുന്നതും സഹിച്ച് ജീവിക്കേണ്ടി വരുമ്പോൾ മാത്രം, മരണക്കൊമ്പിൽ തൂങ്ങിയാടുന്ന ഒരു മൃതശരീരമാകാൻ വിധിക്കപ്പെടുമ്പോൾ മാത്രം ഇത്തരം വാക്കുകളും വരികളും ഒക്കെ നമുക്ക് ഓർമ്മ വന്നാൽ പോരാ എന്ന ഒരു ഭാഗവും കൂടി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഈ ചർച്ചയിൽ മൗലവി പറഞ്ഞൊരു കാര്യം സ്നേഹക്കൂടിൻ്റെ ചർച്ചയിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു, അതിലൊരു വാചകം വിട്ടുപോയത് എനിക്ക് തോന്നി. ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരിയെ സ്നേഹിച്ചു, ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു, അവസാനം കോഴ്സ് കഴിഞ്ഞ് പോയ അടുത്ത ദിവസം കല്യാണം കഴിച്ചു, അവൾക്ക് ലാവിശായി ജീവിക്കാനുള്ളതൊക്കെ വാങ്ങിക്കൊടുത്തു, എന്നിട്ട് അവളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന പോയിൻ്റ് അത് നിങ്ങൾ പ്രത്യേകം മനസ്സിൽ വെക്കണം എന്നീ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഇപ്പോൾ വന്ന ഒരു കമൻ്റ് വളരെ പ്രധാനമാണ്. ഒരു കുട്ടി ചോദിച്ചിട്ടുള്ളത്, പാരൻസ് അള്ളാഹുവിൻ്റെ പൂർണ്ണമായ ബർക്കത്ത് ലഭിക്കുമെന്നാണ് അവരുടെ ചോദ്യം. എന്താ വിഷയം? വരൻ്റെയും വധുവിൻ്റെയും മാതാപിതാക്കൾ അവർ പരസ്പരം ചർച്ച ചെയ്തു, 100% അവർ തൃപ്തികരമായ രീതിയിൽ, അവർക്ക് രണ്ടു കൂട്ടർക്കും തൃപ്തികരമായ രീതിയിൽ ഒരു വിവാഹം അത് മുൻകൂട്ടി ഉറപ്പിച്ചു വെക്കാൻ പറ്റുമോ, വാക്കാൽ പറഞ്ഞു വെക്കാൻ സാധിക്കുമോ എന്നതാണ് സംശയം. എൻ്റെ വിവാഹം നേരത്തെ ഉറപ്പിച്ചതാണ്, എനിക്ക് വിവാഹത്തോട് എതിർപ്പൊന്നുമില്ല. പക്ഷേ എതിർപ്പ് അങ്ങനെ ഇല്ലാത്ത ഒരു സാഹചര്യമാണെങ്കിലും സുഖകരമല്ലാത്ത ചില കാര്യങ്ങൾ ആ കുടുംബ വീടിനെക്കുറിച്ച് കേട്ടു എന്നതാണ് വന്നിട്ടുള്ളത്, മറ്റൊരു കമൻ്റായി വന്നിട്ടുള്ളത്. ആ കമൻ്റിലേക്ക് ഞാൻ വരാം, അത് ഈ വിഷയം പൂർത്തീകരിച്ചിട്ട് നമുക്കതിലേക്ക് വരാം. ചോദ്യം ഞാൻ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് ചോദിക്കുന്നു, ആരിസ്മോലിയുടെ കേൾവിയുടെ സൗകര്യത്തിന് വേണ്ടി. 100% പാരൻസ് രണ്ടു കൂട്ടർ അറിഞ്ഞുകൊണ്ട് വിവാഹങ്ങൾ പറഞ്ഞുറപ്പിച്ചു വെക്കാൻ പറ്റുമോ? ഉറപ്പിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ എത്ര കാലം? ആ ഒരു കാലയളവിൽ ഈ രണ്ട് കുട്ടികളും തമ്മിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ ഒരു മേഖലക്കൊരു ക്ലാരിറ്റി വരുത്തിയിട്ട് നമുക്ക് ഞാൻ രണ്ടാമത് ചോദിച്ച ചോദ്യത്തിലേക്ക് പോകാം.
0: ഒരു സുഹൃത്ത്, പേരൊന്നും പറയാതെ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരാൾ എന്നോട് പറഞ്ഞ ഒരു അനുഭവം. യഥാർത്ഥത്തിൽ വിവാഹം തീരുമാനിച്ചുറപ്പിച്ച് നിക്കാഹ് കഴിയാതെ കാത്തിരിക്കുന്നവരോട്, അത്തരം തീരുമാനമെടുക്കുന്ന രക്ഷിതാക്കളോടും അതേപോലെ തന്നെ വിവാഹിതരാകാൻ പോകുന്നവരോടും പറയാനുള്ള ഒരു വലിയൊരു കാര്യമാണത്. അതായത് ആ സുഹൃത്ത് പറയുന്നതിൻ്റെ ഒരു ചുരുക്കം, ആ സുഹൃത്ത് പേര് പറയാത്തത് കൊണ്ടും നാട് പറയാത്തത് കൊണ്ടും ഈ സംഭവം ഇത്തരം ഒരു കാര്യത്തിൽ പറയുന്നത് തെറ്റല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, അദ്ദേഹം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു, അവർ കണ്ടു, പരസ്പരം ഇഷ്ടപ്പെട്ടു, പാരൻസ് ഉറപ്പിച്ചു കല്യാണം നടത്താമെന്ന് തീരുമാനിച്ചു, നിക്കാഹിൻ്റെ ഡേറ്റ് ഏകദേശം ഫിക്സ് ആയിന്നോ അതോ ആയിക്കൊണ്ടിരിക്കുന്നു എന്നോ പറഞ്ഞു. അപ്പോൾ അവർ ചാറ്റിംഗ് ആരംഭിച്ചു. ആദ്യം അവർ മെസ്സേജുകൾ അയച്ചു, ഫോൺ കോളുകൾ നടന്നു, പിന്നീട് എന്ത് ചെയ്തു വെച്ചാൽ അവർ വീഡിയോ ചാറ്റ് ചെയ്തു. വീഡിയോ ചാറ്റ് ചെയ്ത് സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം സംഭവിച്ചു. ഒരു വ്യഭിചാരമെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. ഈ സുഹൃത്ത് എന്നെ വിളിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതുപോലെ ഇതിൻ്റെ മുമ്പും ഇവൾക്കൊരു പ്രപ്പോസൽ വന്നു. ആ പ്രപ്പോസൽ വന്ന പുരുഷനുമായിട്ടും അവൾ എന്ത് ചെയ്തു, ഇതേപോലെ ചാറ്റ് ചെയ്തു. ഇത്തരം സംഭവങ്ങളെല്ലാം അവിടെയും നടന്നു. അങ്ങനെ കേട്ടപ്പോൾ ഇവൾ വലിയൊരു വിശ്വസ്തയല്ലല്ലോ എന്ന് ഇവന് തോന്നുകയും അവളുടെ പശ്ചാത്തലങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ക്യാമ്പസിലും അവളോടും ചുഴിഞ്ഞന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന കഥകളാണ് അയാൾക്ക് പിന്നീട് കേൾക്കാൻ വന്നത്. ഞാനിത് പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ വിവാഹിതർക്കുണ്ടാകുന്ന മാനസികാവസ്ഥ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി എന്ന തോന്നലാണ്. ആ തോന്നൽ വരുന്നതോടുകൂടെ അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പെരുമാറാൻ തുടങ്ങും. നിങ്ങൾ ആലോചിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ, ഈ സുഹൃത്തിനോട് പറയുന്നത് ജീവിതത്തിൽ ഇന്നേ വരെ ക്യാമ്പസുകളിൽ ജീവിച്ചിട്ടും എത്രയോ അവിഹിത ബന്ധങ്ങളും മറ്റും കണ്ടിട്ടും ദീനിൻ്റെ പേരിൽ പിടിച്ചു നിന്ന ഒരാളാണ് ഞാൻ, പക്ഷേ ഇപ്പോൾ വിവാഹം നിശ്ചയിച്ച പെൺകുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ചാറ്റ് ചെയ്ത് അത് എൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ എനിക്ക് നരകം പോലും കിട്ടാവുന്ന ഒരു തെറ്റിലേക്ക് എന്നെ എത്തിച്ചു എന്നാണ് പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കണം, വിവാഹം തീരുമാനിച്ച് കഴിഞ്ഞതിനു ശേഷം അത് നീണ്ടു പോകുമ്പോൾ തീർച്ചയായും അവർക്ക് പരസ്പരം സംസാരിക്കുകയും ഫോൺ വിളിക്കുകയും ചെയ്യേണ്ട അവസ്ഥ വരുന്നത് എന്തുകൊണ്ടറിയോ? എൻ്റെ ഭാര്യയാകാൻ പോകുന്നവളാണിവൾ, അല്ലെങ്കിൽ ഇവളാണ് എൻ്റെ ഭർത്താവ് എന്ന് മനസ്സ് തോന്നിക്കഴിഞ്ഞാൽ കണ്ടേ പറ്റൂ, ഒന്നിച്ചേ പറ്റൂ. ഇതൊരു വലിയ സംഭവമാണ്. കാരണം ഈ കഴിഞ്ഞൊരു ദിവസം കേട്ടൊരു വാർത്ത ഞാൻ പറയാം. അതായത് ഒരു പുരുഷൻ ഒരാൾ കാണാൻ വേണ്ടി വന്നു, ആ കല്യാണം നടന്നില്ല. പിന്നെ രണ്ടാമതൊരാൾ വന്നു, ആ കല്യാണം നടന്നു. പക്ഷേ ഈ ആദ്യം കാണാൻ വന്ന ആളെ 10 വർഷം കഴിഞ്ഞിട്ട് ഒരങ്ങാടിയിൽ വെച്ച് കാണുകയാണ്. അവർ തമ്മിൽ പരിചയപ്പെടുന്നു, നമ്പർ കൊടുക്കുന്നു, പരസ്പരം ചാറ്റ് ചെയ്യുന്നു. മറക്കാൻ പറ്റുന്നില്ല, 10 കൊല്ലമായിട്ടും വിവാഹത്തിൽ ആദ്യം ഒരു ദിവസം കണ്ട ഒരാളെ മറക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിവാഹിതരാകും, ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കും എന്ന തോന്നൽ വരുന്നതോടുകൂടെ കാണാനും ഒന്നിച്ചു ചേരാനുള്ള ആഗ്രഹം വർദ്ധിക്കും. ആ ആഗ്രഹങ്ങൾക്ക് അവധി വർദ്ധിക്കുമ്പോൾ ഒരു പക്ഷേ അത് അവിഹിതങ്ങളിലേക്ക് നമ്മളെ നയിക്കും. അതുകൊണ്ട് രക്ഷിതാക്കൾ ഓർക്കുക, നിക്കാ കഴിക്കാൻ എന്താ പ്രശ്നം? ഒന്നുമില്ല. നാട്ടിൽ ചില നാട്ടിൽ എന്ത് പറയും, അതാരെ വിളിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നടത്താൻ പറ്റൂ, കുറച്ച് ആൾക്കാർ വരണ്ടേ എന്നൊക്കെ ചിന്തിച്ചിട്ട് അതൊക്കെ നിങ്ങൾ നടത്തിക്കോളൂ. നിക്കാഹ് കഴിഞ്ഞ് ഒന്നിച്ചു ജീവിച്ചിട്ടാണ് ഒരു പക്ഷേ വലീമത്ത് കൂടുതൽ സുന്നത്തെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നിക്കാഹ് നടത്തുക. അത് വളരെ കുറഞ്ഞ ആളുകൾ വെച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് അവർക്ക് ജീവിതം ഹലാലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നീട്ടി നിശ്ചയിക്കരുത്. 2 അപകടങ്ങളുണ്ടാവും. 1, അവിഹിതങ്ങൾ സംഭവിക്കും. 2, വിവാഹം നടക്കാതെ വരും. കാരണം ഈ കാലയളവിൽ ചെയ്യുന്ന ഫോൺ കോളുകളെല്ലാം സംശയത്തോടു കൂടിയായിരിക്കും. ആ സംശയം അവരെ തമ്മിൽ പിണക്കും, പരസ്പരം അവർക്ക് വിശ്വാസം നഷ്ടപ്പെടും, അത് ഒരു വിവാഹം നടക്കാത്ത അവസ്ഥയിലേക്ക് പരിണമിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു, തൃപ്തിപ്പെട്ടാൽ ഉടനെ വിവാഹമായി മുന്നോട്ട് പോകലാണ് നല്ലത്.
1: ഓക്കെ, വിവാഹം അങ്ങനെ തീരുമാനമാക്കുകയും നിക്കാഹ് നടത്തുകയും, എന്നാൽ പെണ്ണിനെ കൂട്ടി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകൽ നീണ്ടുപോവുകയും ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഈ രണ്ട് കുട്ടികൾക്കും പുറത്തു പോകാനും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാനുമുള്ള ചില അദൃശ്യമായ നിയന്ത്രണത്തിൻ്റെ ചരടുകൾ അവർക്കു ചുറ്റും വലയം ചെയ്യുന്നത് പലപ്പോഴും കാണാറുണ്ട്. അവരൊന്നിച്ച് പോകുന്നതും വരുന്നതുമൊക്കെ പലപ്പോഴും നിയന്ത്രിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇതിന് ഇസ്ലാമികമായി എന്തെങ്കിലും അങ്ങനെ തടയപ്പെടേണ്ടതുണ്ടോ? അവർക്ക് ഒന്നിച്ച് പോകുന്നതിനും വരുന്നതിനുമൊക്കെ തടസ്സങ്ങളുണ്ടോ എന്നതിലൊരു ക്ലാരിറ്റി വേണം എന്ന് തോന്നുന്നു.
0: വിവാഹിതരായ ദമ്പതികളുടെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടാൻ ആർക്കും പറ്റില്ല. നമ്മളിപ്പോൾ എൻ്റെ മക്കൾ വിവാഹം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, വിവാഹിതനായി കഴിഞ്ഞാൽ അവർക്കിടെ സ്വാതന്ത്ര്യങ്ങളോ അവരുടെ സംസാരങ്ങളോ ഒരു കാര്യങ്ങളും, അത് അവരുടെ ഒരു വ്യക്തിപരമായ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹങ്ങളും മനസ്സും മനസ്സിലാക്കി അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എന്താ വെച്ചാൽ, ഇതിപ്പോൾ ചില നാടുകളിലൊക്കെ ചില ആചാരങ്ങളുണ്ടാവും, നിക്കാഹ് കഴിഞ്ഞാലും പിന്നെ ചില ഔദ്യോഗിക ചടങ്ങ് കഴിഞ്ഞിട്ട് അവർ കാണാം. ഇത് ഇസ്ലാമിലെ എന്ത് സ്ഥാനമുള്ളത്? നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഹലാലാക്കുക എന്നുള്ളത് തന്നെയാണ്. അവർക്ക് ഹലാലായി, വിവാഹം ചടങ്ങ് കഴിയുന്നതോട് കൂടെ എന്ത് ചെയ്തു, ഹലാലായി. പിന്നെ അവർക്ക് ഏത് രൂപത്തിൽ പെരുമാറാനും എങ്ങനെ ജീവിക്കുവാനും അവകാശമുണ്ട്. അതുകൊണ്ട് അത് തടസ്സപ്പെടുത്താൻ യഥാർത്ഥത്തിൽ മാതാപിതാക്കളും അത് തടസ്സപ്പെടുത്താൻ പാടില്ല. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം എത്രയും പെട്ടെന്ന് അവരെന്താണെന്നറിയും, ഒന്നിച്ച് ചേരണം. ഒന്നിച്ച് ചേരാതെ അവർ ഫോണിലും മറ്റും ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സംശയങ്ങൾ വരാൻ തുടങ്ങും. ഞാൻ പിന്നെ നമ്മുടെ സ്നേഹക്കൂട്ടും പറഞ്ഞൊരു ഉദാഹരണമാണ്, ആ ഉദാഹരണം ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തണം. അതായത് നമ്മളിങ്ങൾ നിന്ന് പോയിട്ടൊരു വീട് കച്ചവടം ചെയ്തു, അതിനൊരു അഡ്വാൻസ് കൊടുത്ത് പോന്നു. ഇനി നിങ്ങൾക്ക് വാങ്ങാനും വാങ്ങാതിരിക്കുവാനുമുള്ള ഒരു അവകാശം നിലനിർത്തിയിട്ടാണ് നിങ്ങൾ പോരുന്നത് എങ്കിൽ വീണ്ടും ആ വീട് വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ള ചിന്തയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. നേരെ മറിച്ച് നിങ്ങൾ ആ സന്ദർഭത്തിൽ തന്നെ അഡ്വാൻസ് കൊടുത്ത് ആ വീടിൻ്റെ ഏറ്റെടുത്ത് കഴിഞ്ഞാലോ, പിന്നെ ആ വീട് എങ്ങനെ നന്നാക്കി കൊണ്ടുപോകാം എന്ന ചിന്തകളേ മനസ്സിലുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ വിവാഹം കഴിഞ്ഞ ഉടനെ, ഇപ്പോൾ ഈ ഗൾഫിലേക്ക് പെട്ടെന്ന് വിവാഹം കഴിഞ്ഞ് പോകുന്ന ആളുകൾ, ഇവരൊന്നും ഒന്നിച്ച് ജീവിക്കാതിരിക്കണം. ഒരു 5-6 മാസം പെട്ടെന്ന് തന്നെ ഒന്നിച്ച് ജീവിക്കുമ്പോഴേ ഇവർ ഒന്നിച്ചാവുകയുള്ളൂ. 2 നദികൾ ഒഴുകിയെത്തി ഒന്നാവുന്ന പോലെ ഇവർക്ക് ഒന്നായി തീരാനുള്ള അവസരം എത്രയും പെട്ടെന്ന് നൽകണം. അങ്ങനെ അവർക്ക് പരസ്പരം പെരുമാറാൻ അവസരം കിട്ടുമ്പോഴാണ് അവർക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റുക. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ വൈകിപ്പിക്കാൻ പാടില്ല, തടസ്സം നിൽക്കാൻ പാടില്ല. പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ സ്വകാര്യം പറയേണ്ട കാര്യമാണ്. അങ്ങനെ നാട്ടിൽ നിങ്ങൾക്ക് അതിനൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തിനാപ്പോൾ ഇവർ പോണതും ഒന്ന് ജീവിക്കണമൊക്കെ നാട്ടിൽ വിളിച്ചു പറയേണ്ട കാര്യം എന്താണ്? അത് അവർ ഭാര്യ ഭർത്താക്കന്മാർ, അവർ പോകുന്നു വരുന്നു. നിങ്ങൾക്ക് നാട്ടിൽ പ്രശ്നമാണെങ്കിൽ നാട്ടിലോട് മുഴുവൻ പറയേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പുറത്തു പോകാം, ഒന്നിച്ച് ജീവിക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കുട്ടികൾക്ക് അനുവാദം കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരി.
1: വിവാഹിതരെ നമ്മൾ അദൃശ്യമായ നിയന്ത്രണത്തിൻ്റെ ചരടുകൾ കൊണ്ട് മുറുക്കി കെട്ടേണ്ടതില്ല. അവരെ അവരുടേതായ ഫ്രീഡത്തിന് വിടുക എന്ന ആരുസ് മൗലവി പറഞ്ഞ വാചകം തീർച്ചയായും രക്ഷിതാക്കൾക്ക് ഇത്തിരി ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്നെനിക്ക് തോന്നുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. വാഹൃദാവന അൽഹംദുലില്ലാഹി റബ്ബിലാലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: സ്നേഹത്തോടെ കൂട്ടിൽ കൂടാൻ നിമിത്തമാക്കുന്ന, പ്രത്യേകിച്ച് ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ഈ ഒരു ആധുനിക കാലത്ത് സ്നേഹക്കൂടുന്ന ഈ പ്രോഗ്രാം വീട്ടിൽ കുടുംബത്തിൽ തണലാവാനും എല്ലാ നിലക്കും എല്ലാറ്റിനെയും തരണം ചെയ്ത് ജീവിക്കാനുമുള്ള ഒരു മനോധൈര്യം ഉണ്ടാക്കുന്ന പ്രോഗ്രാമാണ് എന്ന് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്താതിരിക്കാൻ വയ്യ. ആ നിലക്കുള്ള സ്നേഹക്കൂട് എന്ന പ്രോഗ്രാമാണ് ഇതുവരെ നാം കേട്ടത്. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്.

0: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം.
1: ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം.
0: പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
1: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
0: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
1: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
0: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
1: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
0: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
1: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
0: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
1: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം,
0: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം,
1: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പ്രാമാണികമായ പഠനം,
1: പ്രായോഗികമായ പഠനക്രമം,
0: പണ്ഡിതോചിതമായ പ്രതിപാദനം,
1: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
0: ലളിത സുന്ദരമായ അവതരണം.
1: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്ന് വേണ്ട,
1: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
0: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
1: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
1: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
0: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
1: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.

0: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്നാരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തു നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
1: ഈ റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹലിലെ 79-ാം വചനം. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹലിലെ 79-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ കേൾവിയും പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹലിലെ 79-ാം വചനം. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.
2: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000 കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: കരസേനയിലേക്ക് വഴിയൊരുക്കാൻ TES TGC. കരസേനയിൽ 12ാം ക്ലാസ് വിജയിച്ചവർക്കായുള്ള ടെക്നിക്കൽ എൻട്രി സ്കീമിലേക്കും എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്കായി ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിലേക്കും ഇപ്പോൾ അപേക്ഷിക്കാം. പരിശീലനത്തിന് ശേഷം പെർമനന്റ് കമ്മീഷനോട് കരസേനയിൽ ചേരാം. TES വഴി എഞ്ചിനീയറിംഗ് ബിരുദവും ലഭിക്കും. 2 സ്കീമിലേക്കും അവിവാഹിതരായ പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാനാവുക. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങൾക്ക് 60% മാർക്ക് നേടി 12ാം ക്ലാസ് വിജയിച്ചവർക്കാണ് TESന് അപേക്ഷിക്കാനുള്ള യോഗ്യത. ആകെ 90 ഒഴിവുകളുണ്ട്. ആകെ 4 വർഷമാണ് പരിശീലന കാലാവധി. ആദ്യ 3 വർഷം കേഡറ്റ്സ് ട്രെയിനിംഗ് വിങ്ങിലും അവസാന വർഷം ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലുമാണ് പരിശീലനം ഉണ്ടായിരിക്കുക. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സിവിൽ, മെക്കാനിക്കൽ, ടെലികോം ആൻഡ് IT, ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ എന്നീ ബിരുദങ്ങളാണ് ലഭിക്കുന്നത്. സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ ഉൾപ്പെടെ വിഷയങ്ങളിൽ എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വിഷയങ്ങളുടെ പട്ടികയും ഒഴിവുകളും വിജ്ഞാപനത്തിൽ നൽകിയിട്ടുണ്ട്. ആകെ 30 ഒഴിവ്. കരസേനയിലേക്ക് വഴിയൊരുക്കാൻ TES TGC. ഇത് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം joinindianarmy.nic.in.
4: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് 4ൽ 1 ആൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്നു വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
4: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ, സ്നേഹക്കൂട്, കുടുംബബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ, സ്നേഹക്കൂട്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: കാപട്യത്തെ സൂക്ഷിക്കുക. രചന സി പി സലാഹുദ്ദീൻ സലാഹി. ഞാൻ സത്യവാനാണ്, ഞാൻ സന്മാർഗിയാണ്, ഞാൻ നിഷ്കളങ്കനും പരിശുദ്ധനുമാണ് എന്നെല്ലാം വരുത്തി തീർക്കാൻ വ്യഗ്രത കാട്ടുന്നവനാണ് മനുഷ്യൻ. എന്നാൽ അങ്ങനെ ആയിത്തീരുവാനുള്ള താൽപ്പര്യം അവനില്ല, അതിനാൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുമില്ല. അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാനുള്ള താൽപ്പര്യമാണ് മുന്നിട്ട് നിൽക്കുന്നത്. പുറത്തു പറയുന്നതല്ല ഉള്ളിൽ കരുതുന്നത്. ചിരിക്കുന്നവൻ ചതിക്കുന്നു, സ്നേഹം ഭാവിക്കുന്നവൻ ഉള്ളിൽ പകവെച്ചു പുലർത്തുന്നു. ശോഭനമായ ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്നവൻ ഇരുളടഞ്ഞ ഭാവിയിലേക്ക് നയിക്കുന്നു. അതെ, കാപട്യം നിറഞ്ഞ മനസ്സുമായാണ് പലരും ജീവിക്കുന്നത്. മനുഷ്യരിൽ ഏറ്റവും കൊള്ളരുതാത്തവനായി നിങ്ങൾക്ക് കാണാൻ കഴിയുക ഇരുമുഖ സ്വഭാവക്കാരനെയാണ്. അവൻ ഒരു വിഭാഗത്തെ ഒരു മുഖത്തോടും വേറൊരു വിഭാഗത്തെ മറ്റൊരു മുഖത്തോടും കൂടി സമീപിക്കുന്നു എന്ന പ്രവാചക വചനം ശ്രദ്ധേയമാണ്. സത്യവിശ്വാസി പരോപകാരിയാണെങ്കിൽ കപടവിശ്വാസി ഇതിനു വിപരീതമാണ്. ഞാൻ എൻ്റെ വീട്, എൻ്റെ സ്വത്ത്, എൻ്റെ കുടുംബം എന്ന ചിന്തയിൽ നിന്ന് പിടിവിടാൻ അയാൾ തയ്യാറാവുകയില്ല. ഇവിടെ അതിരുകവിഞ്ഞ സ്വാർത്ഥതയുടെ നിറപ്പകിട്ടു മാത്രമേയുള്ളൂ. സ്വാർത്ഥത വർദ്ധിക്കുമ്പോൾ അത് പക്ഷപാതത്തിലേക്ക് വഴിമാറുന്നു. എൻ്റെ മാത്രം ശ്രേയസ് എന്ന ചിന്ത വളരുമ്പോൾ കപടവിശ്വാസിക്ക് പക്ഷപാതിയാവാതെ തരമില്ല. ആരെയും ആവശ്യസ്തുതിക്കാനും അപകീർത്തിപ്പെടുത്താനും അയാൾ തയ്യാറാവുന്നു. സ്തുതിച്ചവരെ പിന്നീട് പുറന്തള്ളാനും പരിഹസിച്ചവരെ പുകഴ്ത്താനും അയാൾ പഠിച്ചിരിക്കും. നനഞ്ഞ ഇടം നോക്കി നടക്കുന്നവനായിരിക്കും അയാൾ. കുഴിച്ച ഇടങ്ങളിലെ നനവ് വറ്റുമ്പോൾ നനഞ്ഞ മറ്റൊരിടം തേടും. തന്നെ തന്നെ വിശ്വാസമില്ലാത്തവർ മറ്റുള്ളവരോട് നുണ പറയുകയും വിശ്വാസവഞ്ചന കാട്ടുകയും മേനി നടിക്കുകയും ചെയ്യുന്നവർ സ്വന്തം മനസ്സിൻ്റെ വാതിലുകളും ജാലകങ്ങളും സ്വയം അടച്ചിടുകയാണ് ചെയ്യുന്നത്. മനസ്സിൽ അന്ധകാരമാണ് അവർ നിറക്കുന്നത്. മാറാലമൂടിയ ഹൃദയത്തിന് വെളിച്ചം കാണാനുള്ള ശേഷി കുറയുന്നു. അങ്ങനെ അയാളുടെ മനസ്സിന് സത്യത്തെ തിരിച്ചറിയാനാവാതെ വരുന്നു. മറ്റുള്ളവരിൽ സത്യമുണ്ടെന്ന് അയാൾ കരുതുന്നില്ല. ലോകം കപടമാണെന്ന് തന്നെ അയാൾ കരുതുന്നു. എല്ലാറ്റിനെയും അയാൾക്ക് സംശയമായിരിക്കും. തന്നോട് തന്നെ അയാൾ സംശയാലുവാണ്. ഇങ്ങനെ ഇരുളടഞ്ഞു പോകുന്ന മനസ്സിന് വല്ലപ്പോഴും കണ്ണിൽപ്പെടുന്ന വെളിച്ചത്തെ സഹിക്കാൻ കഴിയുകയില്ല. മറ്റുള്ളവരുടെ നല്ല സംരംഭങ്ങൾ, സഹായങ്ങൾ തുടങ്ങിയവ മുടക്കാൻ കപടവിശ്വാസി മുൻനിരയിലുണ്ടായിരിക്കും. വലിയവരും പ്രതാപികളും തങ്ങളാണെന്ന് അവർ വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ ചതിക്കുക, സംസാരിച്ചാൽ കളവ് പറയുക, കരാർ ചെയ്താൽ വഞ്ചിക്കുക, പിണങ്ങിയാൽ അസഭ്യം പറയുക. ഈ നാലു ലക്ഷണങ്ങൾ ഒരാളിൽ സമ്മേളിച്ചാൽ അയാൾ കറകളഞ്ഞ കപടവിശ്വാസിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും കപടവിശ്വാസികൾ നരകത്തിൻ്റെ അടിത്തട്ടിലാകുന്നു. അവർക്കൊരു സഹായിയെയും നീ കണ്ടെത്തുന്നതല്ല. വിശുദ്ധ ഖുർആൻ അധ്യായം 4:145 വചനം. ഒരിക്കൽ യുദ്ധകാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു സലമിലെ ജദ് ബിനു ഖൈസിനെ അരികിൽ വിളിച്ചു. പോരാട്ടത്തിൽ അയാളെക്കൂടി പങ്കെടുപ്പിക്കാൻ പ്രവാചകൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. കപടവിശ്വാസിയായിരുന്ന ജദ് ബിനു ഖൈസ് യുദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറി നിൽക്കാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ജദ് ബിനു ഖൈസ് പ്രവാചകരോട് ഇപ്രകാരം പറഞ്ഞു: തിരുദൂതരെ, അങ്ങ് എന്നെ ഒഴിവാക്കി തന്നാലും എന്നെ കുഴപ്പത്തിലാക്കരുതേ. എൻ്റെ ഗോത്രക്കാർക്കെല്ലാം അറിയാവുന്നതുപോലെ ഞാനൊരു സ്ത്രീ തൽപരനാണ്. ബൈൻസൻ്റെയിൻ സ്ത്രീകളെ കണ്ടാൽ എനിക്ക് ക്ഷമ വരില്ലെന്ന് ഞാൻ ഭയപ്പെടുന്നു. യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു അടവ് പ്രയോഗിക്കുകയായിരുന്നു ജദ് ബിനു ഖൈസ്. സ്വന്തം കടമയിൽ നിന്ന് സത്യവിശ്വാസി ഒളിച്ചോടുകയില്ലെന്ന് ഓർക്കുക. പക്ഷേ കപടവിശ്വാസി സത്യത്തോടും ധർമ്മത്തോടും അടുക്കാൻ ഭയപ്പെടുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ കൂടുതൽ കളവുകൾ കെട്ടിച്ചമക്കാൻ അയാൾ നിർബന്ധിതനാകുന്നു. സത്യവിശ്വാസത്തെ ആത്മാർത്ഥമായി അംഗീകരിക്കാൻ തയ്യാറാവുകയാണ് കപടവിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി. പൊയ്മുഖങ്ങളിൽ ജീവിക്കാതിരിക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. ഇസ്ലാമിക ആശയങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് അവരിലൂടെയാണ്. സാധാരണക്കാരിൽ പണ്ഡിതന്മാരെ വ്യതിരിക്തമാക്കുന്നതും ആഴത്തിലുള്ള അറിവാണ്. അത്തരം അടിസ്ഥാനപരമായ അറിവുകൾ ആഴത്തിൽ പഠിക്കാൻ പീസ് റേഡിയോ സലഫി ദുറൂസ്. നുഭുവത്തിൻ്റെ തെളിവുകൾ, ഖുർആനിൻ്റെ വെല്ലുവിളി, ഭാഗം 4, അവതരിപ്പിക്കുന്നത് അബൂബക്കർ സലഫി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട എൻ്റെ ശ്രോതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനെ പറ്റിയാണ് നമ്മൾ ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നബി തിരുമേനി അവരെ വിശുദ്ധ ഖുർആൻ വെച്ച് വെല്ലുവിളിക്കുന്നു. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല തന്നെയാണ് അവരോട് ആ വചനങ്ങൾ പറയാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഈ വെല്ലുവിളികൾക്ക് അവർക്ക് മറുപടി പറയാൻ കഴിയാത്തപ്പോൾ അതിൽ നിന്ന് തെറ്റിക്കാൻ, വിശുദ്ധ ഖുർആനിൽ നിന്ന് ജനങ്ങളെ തിരിച്ചുവിടാൻ പല വഴികളുമാണ് അവർ സ്വീകരിക്കുന്നത്. അതിൽ ഒരു വഴി എന്തായിരുന്നു? നല്ല നിലക്ക് നബി തിരുമേനിയോട് സംസാരിക്കുക, എന്നിട്ടൊന്ന് പിന്തിരിയാൻ പറയുക. എന്താണ് ഭൗതികമായ റസൂൽ തിരുമേനിക്ക് വേണ്ടത്? അതൊക്കെ കൊടുക്കാൻ തയ്യാറാവുക. ഏറ്റവും വലിയ ധനികനാവണമെങ്കിൽ അതിനവർ തയ്യാറാണ്. അതല്ല, രാജ്യത്തിലെ രാജാവാകണമെങ്കിൽ അതും അവരാക്കും. കാരണം ഇതൊക്കെ അവർ വിചാരിച്ചാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന വിഷയമാണ്. പക്ഷെ ആ നേരം ഉത്തുബത്തുബിന് റബിയായി ഈ വിഷയങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അവതരിപ്പിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ റസൂൽ തിരുമേനി സൂറത്ത് ഫുസ്സിലത്തിലെ ചില വചനങ്ങളാണ് അയാൾക്ക് ഓതിക്കൊടുത്തത്. അതിൽ നിന്ന് നബി തിരുമേനിയുടെ നിലപാടെന്താണ് ഈ വിഷയത്തിൽ എന്ന് ഉത്തുബക്ക് മനസ്സിലായി. ഇത് നമ്മൾ വിചാരിക്കും പോലെയല്ല, എന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വിചാരിച്ചാൽ നിർത്തുന്ന വിഷയം, അതിൻ്റെ അപ്പുറത്ത് വലിയൊരു ഉദ്യമവും ലക്ഷ്യവും ഈ മനുഷ്യനുണ്ട് എന്ന് ഉത്തുബക്ക് ബോധ്യമായി. കാരണം അത്ര വലിയ കാര്യങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്ന വിശുദ്ധ ഖുർആനിലുള്ളത്. അതൊരിക്കലും ഇവർ വിചാരിച്ച രൂപത്തിലല്ല, അവർക്ക് അതുപോലുള്ളത് കൊണ്ടുവരുന്നത് ഊഹിക്കാനേ കഴിയാത്തതാണ്. അപ്പം ഈ മറുപടി കേട്ടു, സൂറത്ത് ഫുസ്സിലത്തിലെ വചനങ്ങൾ കേട്ടപ്പോൾ ഉത്തുബ തന്നെ കാത്തു നിൽക്കുന്ന ഖുറൈശികളുടെ അടുത്തേക്ക് പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖംഭാവം കണ്ടപ്പോൾ ഖുറൈശികൾക്ക് എന്തോ സംശയം. പോയ മാതിരിയുള്ള വരവ്, വളരെ നിരാശയാണല്ലോ മുഖത്ത് കാണുന്നത്. അപ്പോൾ ഏതായാലും അവർ ചോദിച്ചു, എന്തായി പോയ കാര്യം? ആ നേരം അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് നിങ്ങളുടെ പിറകിൽ എന്നാണ് അവർ ചോദിച്ചത്. മാ വറാഖയാ ബൽ വലി അബുൽ വലീദേ, എന്തായി നിങ്ങൾ പോയിട്ട്? അപ്പോൾ വറായി അന്നി സമീഅ്തു ഖൗലൻ, എൻ്റെ ബാക്കിലുള്ളത് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അവിടെ പോയി. ഇപ്പം എനിക്കതിനെപ്പറ്റി പറയാനുള്ള കാര്യം

പിന്നത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരെ പറ്റിയ ആൾക്കാർക്ക് കൃത്യമായ ബോധ്യം വരും, അവരടുത്താണ് കുഴപ്പം എന്ന കാര്യം. പിന്നെ അദ്ദേഹം പറയാം, വലാബി സിഹർ, പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് സിഹറാണെന്നാണല്ലോ, പക്ഷേ സിഹറുമായി അതിനൊരു ബന്ധവുമില്ല. സിഹറിനെ പറ്റി പരിചയമുള്ളവരല്ലേ നമ്മളൊക്കെ. അപ്പോൾ അതിന് ഉള്ള കാര്യങ്ങളുമായി ഒരു ബന്ധവും ഇതിനില്ല. വലാബിൽ കഹാൻ, അതുപോലെ ഇത് ജ്യോത്സ്യന്മാരുടെ പ്രവർത്തനമാണ്, ജ്യോത്സ്യമാണ് എന്ന് വിചാരിക്കേണ്ട, അതുമല്ല. യാ മാഷറ ഖുറൈശ്, ഖുറൈശികളെ, അതീവന് നിങ്ങൾ എന്നെ അനുസരിക്കും. വഹല്ലു ബൈന ഹദർ റജുൽ വ ബൈന മാഹു ഫീ ഫഅതസിലുഹു, നിങ്ങളാ മനുഷ്യനെ വെറുതെ വിടണമെന്നല്ലേ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടല്ലേ വെറുതെ വിട്ടോളും. ഫവല്ലായില യഖൂനന്നലി ഖൗലിഹില്ലതി സമീത്തു മിന്നു നബൗ അലീം, അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കേട്ട ആ വാചകങ്ങൾക്ക് മഹാ വൃത്താന്തമാണ്, വലിയ ഒരു കാര്യമാണ് അതിലുള്ളത്. ഫൈൻ തുസിബുൽ അറബ് ഫക്കത് കഫൈത്തു മൂബി വൈരിക്കും, ഇനി അറബികൾ അദ്ദേഹത്തെ നേരിടുകയാണെങ്കിൽ അത് പരാജയപ്പെടുന്നു വിചാരിക്കേണ്ട, അറബികളല്ലാത്തവരെ കൊണ്ട് അദ്ദേഹത്തിന് രക്ഷ കിട്ടും. ആ ജാതിയൊരു വിഷയമാണ്, നമ്മൾ വിചാരിക്കുന്നിടത്തല്ല കാര്യം. നമ്മളെല്ലാവരും മീറ്റിംഗ് കൂടി അദ്ദേഹത്തെ ഒന്ന് ഇല്ലായ്മ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കുന്ന രൂപത്തിലൊരു ആദർശമല്ല. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം പറയുന്നത് പോലെ അള്ളാഹു നൽകുന്നത് തന്നെയാണ് എന്നൊരു ചിന്ത ഈ ഉത്തുബക്ക് മനസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ തകർക്കാൻ നോക്കിയത് തകരുകയില്ല. നമ്മൾ അറബികൾ അദ്ദേഹത്തെ തകർക്കാൻ നോക്കി നമുക്ക് പോയി, നമ്മളല്ലാത്തവരെ കൊണ്ട് അദ്ദേഹത്തിന് സംരക്ഷണം കിട്ടും. യുവൈൻ യൽഹർ അലൽ അറബ് ഫ മുൽക്കുഹു മുൽക്കുക്കും, ഇനി അതല്ല അറബികൾ നമ്മളും ചെയ്യാതെ അറബികളെ മേൽ അദ്ദേഹം വന്നാൽ അദ്ദേഹത്തിൻ്റെ ആധിപത്യം നമ്മുടേതുമാണ്, നമ്മളും അറബികളാണ്, നമ്മളും ഖുറൈശികളാണ്. അപ്പോൾ ഇതിന് വലിയ ഭാവിയുണ്ട്, നമ്മൾ വിചാരിക്കും പോലെയല്ല. വസ്തുത ഇങ്ങനെയൊക്കെയാണ്. വ ഇസ്സുഹു ഇസ്സുക്കും, അദ്ദേഹത്തിന് പ്രതാപം വർദ്ധിച്ച അത് നമ്മുടെ പ്രതാപം തന്നെയാണ്. വ കുൻതും അസ്അദ അന്നാസി ബി, അപ്പം നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് ഏറ്റവും സൗഭാഗ്യവാന്മാരായി മാറും. ഇങ്ങനെയൊക്കെ ഉത്തുബത്ത് ഇബ്നു റബീഅ പറഞ്ഞപ്പോൾ ഇവർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞു, സഹറക വല്ലാഹി യാ അബൽ വലീദ് ബിലിസാനിഹി, അബുൽ വലീദെ, ഉത്തുബത്തിൻ്റെ മറ്റൊരു പേരാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പേര് കുഞ്ഞിയത്ത് എന്ന് പറയും. അപ്പോൾ അബുൽ വലീദെ, നിങ്ങളെ മുഹമ്മദ് സിഹറിലകപ്പെടുത്തി, നിങ്ങൾക്ക് സിഹർ ഇത് മുഹമ്മദ് അവൻ്റെ നാവ് കൊണ്ട്, നിങ്ങളതിൽ പെട്ടുപോയി. അപ്പോൾ ഇവർക്ക് വസ്തുതാപരമായി എടുക്കാൻ കഴിയില്ല, അവരുടെ മനസ്സത്ര മോശമായിട്ടുണ്ട്. അതുകൊണ്ടൊരു നല്ല കാര്യത്തെ നല്ലത് എന്ന് ആര് പറയുന്നതും അത്തരക്കാർക്ക് ഇഷ്ടാവില്ല. അപ്പം ഇവർക്ക് വേണ്ടിയിരുന്നത് ഉത്തുബ നബിയെപ്പറ്റി, ഖുർആനെപ്പറ്റി വളരെ മോശമായി സംസാരിക്കണമെന്നായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഉത്തുബയുടെ മനസ്സാകെ മാറി. അങ്ങനെ അദ്ദേഹത്തിന് തോന്നിയ അഭിപ്രായം അല്ലെങ്കിൽ ബോധ്യപ്പെട്ട അഭിപ്രായം എന്ത് ചെയ്തു, ഖുറൈശികളോട് അദ്ദേഹം പറഞ്ഞു. അപ്പോഴാണ് അവരുടെ അങ്ങനെയുള്ള പ്രതികരണം. ഈ നേരം ഉത്തുബ പറഞ്ഞു, ഹാദാ റയ്യി ഫീ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഫസ്നാവും ആ ബദാലക്കും, ഇനി നിങ്ങളെ അഭിപ്രായം അനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഈ ഉത്തുബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്ന വചനം ഇങ്ങനെ ശ്രദ്ധിച്ചു കേട്ടു. അവസാനം സൂറത്ത് ഫുസ്സിലത്ത് ഫൈൻ അഅ്റളു, ഇനി ഇതൊക്കെ കേട്ടിട്ടും അവർ പിന്തിരിയുകയാണെങ്കിൽ, ഇത്ര വ്യക്തമായ സത്യം ഇത് അള്ളാഹുവിൻ്റെ അടുത്തു നിന്നാണ്, ഇതൊരിക്കലൊരു മനുഷ്യനുണ്ടാക്കാൻ പറ്റുന്നതല്ല ഈ വചനങ്ങൾ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ്, സത്യപ്രവാചകനാണ്, ഇതൊക്കെ ബോധ്യമാകും, ഇതൊക്കെ തന്നെ എമ്പാടും മതി, ഉത്തുബ കേട്ടത് തന്നെ മതി. പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും ഫൈൻ അഅ്റളു, ഇനിയും പിന്തിരിയുകയാണെങ്കിലോ, വിശുദ്ധ ഖുർആനിലെ വചനമാണ്, ഫഖുൽ, പ്രവാചകരെ പറയുക, അന്തർത്തുക്കും, ഞാൻ നിങ്ങൾക്ക് താക്കീത് ചെയ്യുകയാണ്, സോയക്കത്തൻ മിസ്ല സോയക്കത്തി ആദിമ സമൂദ്, ആദ് സമൂഹത്തിനും സമൂദ് ഗോത്രത്തിനുമൊക്കെ പിടികൂടിയ അട്ടഹാസം, അവരിലേക്ക് അയക്കപ്പെട്ട ദൂതന്മാരെ അവർ കളവാക്കിയപ്പോൾ അവർക്ക് ആകാശത്തു നിന്നുള്ള ശിക്ഷ അള്ളാഹു ഇറക്കുകയാണ്. ഇതുപോലുള്ള ശിക്ഷയാണ് ഞാൻ നിങ്ങൾക്ക് താക്കീത് ചെയ്യുന്നത്. ഇത് കേട്ടപ്പോൾ പേടിച്ചാരണ്ട് ഉത്തുബ എഴുന്നേറ്റ് നിന്ന്, ഇരിക്കുന്ന ഉത്തുബ. എന്നിട്ട് ഫവലാ യദഹു അലാ ഫമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനിയുടെ വായിൽ

0: അദ്ദേഹത്തിൻ്റെ കൈ വെച്ചു, എന്നിട്ട് പറഞ്ഞു, അൻശുദുക്കല്ലാ വറഹ, കുടുംബബന്ധം വിചാരിച്ചിട്ട് ഞാൻ നിങ്ങൾ അള്ളാഹിനെ മുമ്പിൽ നിർത്തി പറയട്ടെ, ഇനി നിങ്ങൾ ഓതരുത്. അത്ര പേടി അദ്ദേഹം, ശിക്ഷപ്പ് തന്നെ വരുമോന്ന്. അപ്പം ഇതൊക്കെ ആയിട്ടാണ് പിന്നെ തന്നെ അയച്ച കുറേശ്ശികളിലേക്ക് അദ്ദേഹം മടങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇവിടെ ഇതുപോലുള്ള സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ ഉദ്യമത്തിൽ നിന്ന് തിരിച്ചുവിടാൻ പല വഴികൾ സ്വീകരിച്ചു. ആ കൂട്ടത്തിലൊരു വഴിയായിരുന്നു നല്ല നിലക്കൊന്ന് സംസാരിച്ചിട്ട് ഭൗതികമായ കാര്യങ്ങളൊക്കെ ഒന്ന് മുമ്പിൽ അവതരിപ്പിച്ച് അങ്ങനെ പ്രലോഭനം നടത്തിയിട്ട് നബിയെ വരുതിയിൽ നിർത്താമെന്നൊക്കെയാണ് അവരുടെ വിചാരം. അതിൽപ്പെട്ടൊരു കാര്യമാണ് ഇപ്പം ഈ ചെയ്തത്. പക്ഷേ അതുകൊണ്ടൊരു പ്രയോജനമില്ലെന്ന് അവർക്ക് ബോധ്യമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ദൗത്യവുമായി മുമ്പോട്ട് പോകണം, എന്നാൽ ആ വെല്ലുവിളി സ്വീകരിച്ച പ്രശ്നങ്ങൾ തീരുമായിരുന്നു. പക്ഷേ അവർക്ക് ഒരിക്കലും അത് സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന് സമാനമായ ഒരു ആയത്ത് പോലും അവർ കൊണ്ടുവരാൻ കഴിയുന്നില്ല. പിന്നെ കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നവരെ അത് എതിരാളികൾ തന്നെ പരീക്ഷിച്ചിരിക്കുന്ന, ഇപ്പോൾ മുസ്ലിമത്തുൽ കസാബിനെ പോലുള്ള ചില ആൾക്കാർ ഖുർആൻ്റെ തന്നെ ചില പദങ്ങൾ എടുത്തിട്ട് ഖുർആൻ തന്നെ അങ്ങനെ തന്നെ പറയുന്നത് ഏതെങ്കിലുമൊക്കെ ചില പദങ്ങൾ മാറ്റി വെച്ചുകൊണ്ടൊക്കെ ശ്രമിച്ചു നോക്കി, അതൊന്നും ഒരാളും പുറത്തേക്കിടാൻ വേണ്ടി തയ്യാറായിട്ടില്ല. കാരണം എതിരാളികൾക്കാണ് വലിയ ക്ഷീണം എന്നുള്ളത് കൊണ്ട് അവരാരും പിന്നെന്ത് ചെയ്തിട്ടില്ല, അത്തരം കാര്യത്തിന് ഒരുങ്ങിയിട്ടില്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ അത് മോജിസത്തുൻ ഖാലിദ, നിലനിൽക്കുന്ന മോജിസത്താണ്. മറ്റുള്ള മോജിസത്തുകൾ, അമ്പിയാക്കൾക്ക് മോജിസത്തുകളുണ്ട് നമുക്കറിയാം. എല്ലാ അമ്പിയാക്കൾക്കും അള്ളാഹു പിന്നെ അമാനുഷിക കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനെ പറ്റി അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു മോജിസത്താണ് എന്ന് പറഞ്ഞ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മോജിസത്ത്. ഇത് വിശുദ്ധ ഖുർആൻ മാത്രമാണ് ലോകത്തുള്ളത്. ഇപ്പം മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു മോജിസത്ത് നൽകി, അതെന്തായിരുന്നു? അത് വടി നിലത്തിട്ട പാമ്പാകുക, അതുപോലെ തൻ്റെ കൈ പ്രകാശിക്കുക, ഇതായിരുന്നല്ല അദ്ദേഹത്തിൻ്റെ മോജിസത്ത്. പക്ഷെ അത് കണ്ടവർക്കത് ബോധ്യമായൊരു സംശയമില്ല. പക്ഷെ ആ തലമുറ മരിച്ചുപോയി, എന്നാലും തൻ്റെ മക്കളോട് ഇതൊക്കെ പറയുമ്പോൾ അവർ വിശ്വസിക്കും, തൊട്ടടുത്തുള്ളവരൊക്കെ. പക്ഷെ വീണ്ടും തലമുറകൾ കഴിയുമ്പോൾ അതെന്തോ ഒരു കഥ എന്ന നിലയ്ക്ക് ജനങ്ങൾ കാണുള്ളൂ, കാരണം ആരും കണ്ണുകൊണ്ട് കാണുന്നില്ലല്ലോ. പക്ഷെ അള്ളാഹു എന്തു ചെയ്യും? അപ്പോൾ വേറെ അതിൻ്റെ സമയം കഴിഞ്ഞാൽ വേറെ പ്രവാചകനെ പറഞ്ഞേക്കും. ആ പ്രവാചകൻ ഇങ്ങനെ മോജിസത്ത് നൽകും. പക്ഷെ ആ മോജിസത്തിനൊരു സമയമുണ്ട്, ഒരു പരിധി. പിന്നെ ജനങ്ങളത് വിശ്വസിക്കില്ല, കാരണം അവരൊക്കെ കണ്ണ് കാണാത്തതാണല്ലോ, അവർ കേൾക്കുന്നത് മാത്രമാണ്. അതുകൊണ്ട് എന്തു ചെയ്യും? ഇപ്പം തൻ്റെ വടി കൊണ്ട് മൂസ അലൈഹിസ്സലാം പിന്നെ സമുദ്രത്തിലടിച്ചു, അത് പിളർന്നു. നമ്മളത് വിശ്വസിക്കുന്നത് സംശയമില്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അതേസമയം കണ്ണുകൊണ്ട് കാണാത്തത് കൊണ്ട് പലർക്കും വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും. ഉണ്ടാവുമല്ലോ. മൂസ അലൈഹിസ്സലാമിൻ്റെ മോജിസത്തിനെ പറ്റി ഞാൻ പറഞ്ഞത് ഇതുപോലെ. ഈസാ നബി മരിച്ചവരെ ജീവിച്ചൊക്കെ വലിയ സംഭവമാണ്. അതുപോലെ ജന്മന അന്ധനായ ആൾക്കാരെ അന്ധ നീക്കി കൊടുക്കുക, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തുക. പക്ഷെ ഇതൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ, പണ്ടും അങ്ങനെ സംഭവിച്ചു എന്ന് പറയുക ചെയ്യുന്നത്. പക്ഷെ വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകത എന്താണ്? ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന മനുഷ്യർക്കും കാണണം. അന്നുള്ളവരും കണ്ട അതേ ഖുർആൻ അതിനി ഖിയാമത്ത് നാൾ വരെയുള്ളവരൊക്കെ കാണട്ടെ. അതാണ് വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കെ തനിക്ക് കിട്ടിയ മോജിസത്തിനെ പറ്റി പറഞ്ഞു. എന്താണ്? മാം മിനൽ അംബിയായി നബിയുൻ ഇല്ലാ ഒത്തിയ മിനൽ ആയാത് മാം ഇസ്ലു ആമൻ അലൈഹിൽ ബഷർ. ലോകത്ത് കഴിഞ്ഞു പോയ ഒരു പ്രവാചകനും അള്ളാഹു എന്തു ചെയ്തു? തൻ്റെ ജനത വിശ്വസിക്കാവുന്ന തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. അമ്പിയാൾ കൊടുത്തിട്ടുണ്ട്, സോലി നബിക്ക് ഒട്ടകം, അതുപോലെ പലതുണ്ടല്ലോ. എന്നാ ഇന്നമാ ഖാനലതി ഊത്തീത്തു എന്ന ആ രൂപത്തിൽ ജനങ്ങൾ വിശ്വസിക്കാനുള്ള എൻ്റെ പ്രധാന തെളിവായിട്ട് അള്ളാഹു എനിക്ക് തന്നത് വഹിയാണ്. ഔഹാഉല്ലാഹു ഇലയ്യ ഫർജു അന്നി അക്സറുഹും താബിയൻ യൗമൽ ഖിയാമ. ഞാൻ വിചാരിക്കുന്നു ഖിയാമത്തിൻ്റെ അന്ന് ഏറ്റവും കൂടുതൽ അണികൾ എനിക്കാണുണ്ടാവുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, വിചാരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വഹി നിലനിൽക്കുന്ന വഹീനെപ്പറ്റി സൂചിപ്പിച്ച് മുമ്പുള്ളതൊക്കെ നിലനിൽക്കുന്നില്ല. അത് നബി തിരുമേനിക്കളുടെ ചില മുഴുത്തുകളാണ് നമ്മൾ ഇതിൻ്റെ മുമ്പ് ദലായിലിന് മുമ്പ് എന്ന പേരിൽ പലതും പറഞ്ഞു. ഇപ്പം ചന്ദ്രൻ പിളർന്നത് അങ്ങനെയുള്ള പല കാര്യങ്ങളും അതും നമ്മളത് വിശ്വസിക്കും. കുറ്റമറ്റ പരമ്പരയിലൂടെ വന്നതാണ്. പിന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് അതിൽ ചിലത്, ചന്ദ്രൻ പിളർന്ന സംഭവമൊക്കെ. എന്നാലും ചിലരെങ്കിലും അത് മുമ്പ് കഴിഞ്ഞു പോയതല്ലേ, നമുക്കൊന്നും കാണാനൊന്നുമില്ലല്ലോ എന്ന് പറയാം. എന്നാൽ ഏറ്റവും വലിയ മുഴുത്തിൻ്റെ വിഷയത്തിൽ അത് ഒരാൾക്കും പറയാൻ പറ്റില്ല, എല്ലാവരുടെയും മുമ്പിലുണ്ട് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അതുകൊണ്ടാണ് അൽ മൗജിസത്തുൽ ഖാലിദ, അത് നിലനിൽക്കുന്ന ഖിയാമത്ത് നാൾ വരെ സ്ഥിരമായി നിൽക്കുന്ന മൗജിസത്ത്. അതാണ് പരിശുദ്ധ ഖുർആൻ. അതിൽ ആയിരക്കണക്കിന് മൗജിസത്തുകളുണ്ടെന്ന് പണ്ഡിതന്മാർ ഖുർആനെപ്പറ്റി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ട ചില മൗജിസത്തുകൾ ഇൻഷാല്ലാഹ് വരും ക്ലാസ്സുകളിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ സലഫി ദുറൂസ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. നബുവത്തിന്റെ തെളിവുകൾ, ഖുർആനിന്റെ വെല്ലുവിളി, ഭാഗം 4, അവതരണം അബൂബക്കർ സലഫി.

0: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു ജീവിത പാഠങ്ങൾ. എന്താണ് ഉപജീവനം? ക്ലാസ് എടുത്തുകൊണ്ട് സമീർ മുണ്ടേരി ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റാസിഖാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. റാസിഖ് എന്നുള്ളത് അല്ലാഹുവിൻ്റെ ഉത്കൃഷ്ടനാമങ്ങളിൽപ്പെട്ട ഒന്നാണ്. എന്താണ് അല്ലാഹു റാസിഖാണ് എന്ന് പറഞ്ഞാൽ, റിസഖ് നൽകുന്നവൻ. നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകളും വിചാരിച്ചിട്ടുള്ളത്, കരുതിയിട്ടുള്ളത്, അല്ലാഹു റാസിഖാണ് എന്ന് പറയുമ്പോൾ അല്ലാഹുവാണ് നമുക്ക് ഉപജീവനം നൽകുന്നത്. അത് ശരിയാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അല്ലാഹു റാസിഖാണ് എന്ന് പറയുമ്പോൾ അല്ലാഹു ഉപജീവനം നൽകുന്ന ആ റിസ്ഖ് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉപജീവനം അല്ലാഹു എല്ലാവർക്കും നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹുല്ലദി ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹയികും. അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, എന്നിട്ടവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നു. വിശുദ്ധ ഖുർആനിലെ 30 അധ്യായത്തിലെ 40 ആയത്താണ്. അപ്പം അല്ലാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്, എന്നിട്ട് അല്ലാഹു നമുക്ക് ഉപജീവനം നൽകുന്നു. അല്ലാഹു എല്ലാവർക്കും എന്ത് നൽകുന്നുണ്ട്? ഉപജീവനം നൽകുന്നുണ്ട്. ഖുൽ ഇന്ന റബ്ബി യബ്സുതു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി. അല്ലാഹു പറഞ്ഞു, നബിയെ നീ പറയുക, തീർച്ചയായും എൻ്റെ രക്ഷിതാവ് തൻ്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കുകയും താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല റിസ്ഖ് നൽകും, ഉപജീവനം നൽകും. അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് അധികമുണ്ടാകും, ചില ആളുകൾക്ക് അത് ഇടുങ്ങിയതായിരിക്കും. മൃഗങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് അല്ലാഹുവാണ്. ഇവിടെയുള്ള എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും അല്ലാഹു റിസ്ഖ് നൽകുമെന്നാണ്. وَمَا مِنْ دَابَّةٍ فِي الْأَرْضِ إِلَّا عَلَى اللَّهِ رِزْقُهَا وَيَعْلَمُ مُسْتَقَرَّهَا وَمُسْتَوْدَعَهَا كُلٌّ فِي كِتَابٍ مُبِينٍ. അല്ലാഹു പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ 11 അധ്യായത്തിലെ 6 ആയത്ത്, ഭൂമിയിൽ യാതൊരു ജന്തുവും അതിൻ്റെ ഉപജീവനം അല്ലാഹു ബാധ്യത ഏറ്റതായിട്ടല്ലാതെ ഇല്ല. അഥവാ എല്ലാ ജീവജാലങ്ങൾക്കും റിസ്ഖ് നൽകുക എന്നുള്ളത് അല്ലാഹുവിൻ്റെ ബാധ്യതയാണ്. അവയുടെ താമസ സ്ഥലവും അതേപോലെ തന്നെ സൂക്ഷിപ്പ് സ്ഥലവും അല്ലാഹു അറിയും. അതെല്ലാം സ്പഷ്ടമായ ഒരു രേഖയിലുണ്ട് എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് നൽകുന്ന, അല്ലാഹു നമുക്കേകുന്ന റിസ്ഖ്, ആ റിസ്ഖ് ലഭിക്കാതെ നമ്മളാരും മരിക്കുകയില്ല. ഈ ലോകത്തേക്ക് നാം ജനിക്കുമ്പോൾ തന്നെ എത്രയാണ് നമ്മുടെ റിസ്ഖ്, അതിൻ്റെ തോതെന്താണ്, അത് അല്ലാഹു നിശ്ചയിച്ചതാണ്. ആ റിസ്ഖ് പൂർത്തിയാക്കാതെ, ആ റിസ്ഖ് മുഴുവനും ലഭിക്കാതെ നമ്മളിൽ ഒരാളും മരണപ്പെട്ടു പോവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവെ ഭയപ്പെടുക. അയ്യുഹന്നാസ് ഇത്തഖുല്ലാ വഅജ്മിലു ഫിത്തലബി ഫഇന്ന നഫ്സൻ ലൻ തമൂത ഹത്ത തസ്തൗഫിയ റിസ്ഖഹ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവെ ഭയപ്പെടുക, അവനോട് നന്നായി തേടുകയും ചെയ്യുക. ഒരാത്മാവും അതിന് നിശ്ചയിച്ചിട്ടുള്ള വിഭവങ്ങൾ അഥവാ റിസ്ഖ് പൂർത്തീകരിച്ചിട്ടല്ലാതെ മരണപ്പെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മരണത്തിൽ നിന്ന് ഓടിയൊളിക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ മരണത്തിൽ നിന്ന് ഓടിയൊളിച്ചാലും ആ മരണം നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും. അതിൻ്റെ സമയമാകുമ്പോൾ ഒരാളെയും പിന്തിപ്പിക്കുകയില്ല. കൃത്യസമയത്ത് മരണം പിടികൂടും. അതേപോലെയാണ് റിസ്ക്. അള്ളാഹു നമുക്ക് നൽകിയ റിസ്ക്, അള്ളാഹു നമുക്കേകിയ റിസ്ക് എത്ര തന്നെ ഓടിയൊളിക്കാൻ പരിശ്രമിച്ചാലും ആ റിസ്ക് നമ്മളിലേക്ക് വരിക തന്നെ ചെയ്യും, നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീഥിൽ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഉനി വറുസുഖ്നി ഇൽമൻ യൻഫഉനി. റിസ്ക് എന്ന് പറഞ്ഞാൽ അത് കേവലം ഉപജീവനം മാത്രമല്ല, ഭക്ഷണം മാത്രമല്ല എന്ന് മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രാർത്ഥന മതി. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റിസ്ക്കായി ചോദിക്കുന്നത് എന്താണ്? നബി ചോദിക്കുന്നത് അറിവാണ്, ഇൽമാണ്. ഇൽമ് റിസ്ക്കാണ്. റിസ്ക്കുകളുടെ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണെന്ത്? അറിവ് എന്നുള്ളത്. അറിവ് എന്ന് പറയുന്നത് വലിയ റിസ്ക്കാണ്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു കഥയുണ്ട്. മാർക്കറ്റിൽ രണ്ടുപേര് അടികൂടുകയാണ്, രണ്ടാളുകൾ മാർക്കറ്റിൽ അടികൂടുകയാണ്. ഇൽമ് ഏറ്റവും വലിയ റിസ്ക്കാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണമാണ്. ഒരു കച്ചവടക്കാരൻ മറ്റൊരാൾക്കൊരു തത്തയെ വിറ്റു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങാടിയിൽ ചെന്ന് ഈ ആളുകളുടെ അടിപിടി, അവരുടെ ശബ്ദമുയർത്തിയുള്ള സംസാരങ്ങളൊക്കെ കേട്ടപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നത്, എന്തിനാ നിങ്ങൾ തർക്കിക്കുന്നത്, എന്തിനാ ശണ്ട കൂടുന്നത്? അപ്പോൾ ഇമാം ഷാഫിയോട് അവർ പറഞ്ഞു, ആ രണ്ടാളുകൾ, ഒരാൾ പറഞ്ഞു, ഞാൻ ഇയാൾക്ക് ഒരു തത്തയെ വിറ്റിരുന്നു. തത്ത വാങ്ങിയ മനുഷ്യൻ പറയാം, ഞാൻ ഇയാളുടെ ഒരു തത്തയെ വാങ്ങിയിരുന്നു. ഈ തത്തയെ വാങ്ങുമ്പോൾ അയാൾ പറഞ്ഞത് 24 മണിക്കൂറും സംസാരിക്കുന്ന തത്തയാണെന്നാണ്. ഈ തത്ത 24 മണിക്കൂറും സംസാരിക്കും? അങ്ങനെയുള്ള തത്തയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനതിനെ വാങ്ങിയത്. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ തത്ത ചില സമയങ്ങളിലൊക്കെ സംസാരിക്കും. 24 മണിക്കൂറും സംസാരിക്കുക എന്നുള്ളത് കളവാണ്. അതുകൊണ്ട് അയാൾ എന്നെ പറ്റിച്ചിട്ടാണ്, വഞ്ചിച്ചിട്ടാണ് ഈ കച്ചവടം നടത്തിയത് എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലഹിയോട് ആ മനുഷ്യൻ പറഞ്ഞു. അപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലഹി ആ രണ്ടാളുകൾ തമ്മിലുള്ള പ്രശ്നത്തെ അദ്ദേഹത്തിൻ്റെ അറിവുകൊണ്ട് പരിഹരിക്കുകയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലഹി അവർക്കൊരു സംഭവം പറഞ്ഞു കൊടുത്തു. ഫാത്തിമ ബിൻ തുഖൈസ് റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഫാത്തിമ ബിൻ തുഖൈസ്, അവരുടെ ഭർത്താവ് മരണപ്പെട്ടു. ഭർത്താവ് മരണപ്പെട്ട സമയത്ത് അവർ ഇദ്ദയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദ്ദയുടെ കാലം കഴിഞ്ഞാൽ എന്നോട് പറയണം, എന്നെ അറിയിക്കണം. അങ്ങനെ ഇദ്ദയുടെ കാലം കഴിഞ്ഞ് ഫാത്തിമ ബിൻ തുഖൈസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് ചെന്നു. നബിയോട് പറഞ്ഞു, നബിയെ, എൻ്റെ ഇദ്ദ അവസാനിച്ചിട്ടുണ്ട്. രണ്ടുപേർ എന്നെ വിവാഹം ആലോചിക്കുന്നു. ഒന്ന് മുആവിയ റളിയല്ലാഹു അൻഹു ആണ്, അതേപോലെ തന്നെ അബൂജഹമാണ്. ഈ രണ്ടാളുകളും എന്നെ വിവാഹം ആലോചിച്ചിട്ടുണ്ട്. രണ്ടുപേരും പ്രസിദ്ധരാണ്, രണ്ടുപേരും നല്ല ആളുകളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, മുആവിയെ വിവാഹം കഴിക്കേണ്ടതില്ല, മുആവിയെ നീ വിവാഹം കഴിക്കേണ്ടതില്ല. കാരണം മുആവിയയും നിനക്കും ഒരുമിച്ച് പോകാൻ പ്രയാസങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും. മനസ്സിലായില്ലേ? ഈ സഹോദരി, അവർ വലിയ സമ്പന്നയാണ്, വലിയ സമ്പത്തിൻ്റെ ഉടമയാണ് അവർ. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ പ്രയാസമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി. എന്നിട്ട് പറഞ്ഞു, മുആവിയെ വിവാഹം കഴിക്കേണ്ടതില്ല. അബൂജഹമിനെക്കുറിച്ച് നബി പറഞ്ഞത്, അബൂജഹമാകട്ടെ, അബൂജഹമിനെയും നീ വിവാഹം കഴിക്കണ്ട. കാരണം അബൂജഹം ഫലയത് അസാഹു അൻ ആതിഖിഹി, എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു വടി സ്ത്രീകളുടെ തോളത്തായിരിക്കും, സ്ത്രീകളുടെ ശരീരത്തിലായിരിക്കും, അഥവാ സ്ത്രീകളെ എപ്പോഴും അദ്ദേഹം അടിക്കും. അതുകൊണ്ട് തന്നെ അബൂജഹമിനെയും നീ വിവാഹം കഴിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മഹദിയോട് പറഞ്ഞു. ഈ ചരിത്രം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ആ രണ്ടാളുകൾക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പ്രയോഗം എന്താ? നബി പറഞ്ഞത് അബൂജഹമിൻ്റെ വടി എപ്പോഴും സ്ത്രീകളുടെ ശരീരത്തിലായിരിക്കുമെന്നാണ്. അതിൻ്റെ അർത്ഥം എപ്പോഴും അടിക്കുമെന്നല്ല. അതേപോലെയാണ് ആ കച്ചവടക്കാരൻ 24 മണിക്കൂറും സംസാരിക്കുന്ന, എപ്പോഴും സംസാരിക്കുന്ന തത്തയാണ് എന്ന് പറഞ്ഞത്. അത് ഭാഷാപരമായ വിഷയമാണ്. നോക്കൂ നിങ്ങൾ, ആ പ്രശ്നത്തെ ഹദീത്ത് ഉദ്ധരിച്ച്, ഹദീത്തിൽ നിന്ന് തെളിവെടുത്ത്, തൻ്റെ ഇൽമുകൊണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പരിഹരിച്ചത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഞാൻ പറയുന്നത്, ഇൽമെന്ന് പറയുന്നത് വലിയ റിസ്ക്കാണ്. ഇൽമെന്ന് പറയുന്നത് വലിയ റിസ്ക്കാണ്. ആ റിസ്ക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? അല്ലാഹുമ്മ റസുഖ്നി ഷഹാദതൻ ഫീ സബീലിക്. അല്ലാഹുമ്മ റസുഖ്നി ഷഹാദതൻ ഫീ സബീലിക്. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ നീ എനിക്ക് ഷഹാദത്ത് റിസ്ക്കായി നൽകണമെന്നാ, ഷഹാദത്ത് നൽകണമെന്നാണ്. നോക്കൂ നിങ്ങൾ, ഉപജീവനം റിസ്ക്കാണ്, ഇൽമ് റിസ്ക്കാണ്, ഷഹാദത്ത് റിസഖാണ്. നബി സല്ലല്ലാഹി അലൈഹി സ്വലമയുടെ സ്വഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യം എന്താ? ഷഹാദത്ത് റിസഖായി നൽകണം. ഒരുപാട് പ്രത്യേകത ഉണ്ട് അതിന് ആ പ്രാർത്ഥനയ്ക്ക്. കാരണം എവിടുന്നാ ഇത് പ്രാർത്ഥിക്കണത്? മദീനയിൽ നിന്നാണ്. നബിയുടെ കാലം കഴിഞ്ഞ്, അബൂബക്കർ അള്ളാഹൻ്റെ കാലം കഴിഞ്ഞ്, ഉമർ അള്ളാഹൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്, അള്ളാഹുവേ ഷഹാദത്തിന് റിസഖായി നൽകണമെന്ന്. മദീനയിൽ നിന്ന് പുറത്തു പോകണം യുദ്ധം ചെയ്യണമെങ്കിൽ. ആ പിന്നെ പ്രാർത്ഥനയുടെ അവസാന വാചകം തരെ, വജഅൽ മൗതി ഫീ ബലദി റസൂലിക്, മരണം എവിടെയാണ് നടക്കേണ്ടത്? ഷഹാദത്ത് എവിടെയാണ് നടക്കേണ്ടത്? മദീനയിലാണ്, അള്ളാഹൻ്റെ റസൂലിൻ്റെ മണ്ണിലാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. എങ്ങനെ അവിടുന്ന് ഷഹാദത്തിന്? അവിടെ യുദ്ധം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഹറമാണ്, പരിശുദ്ധമാക്കപ്പെട്ട മണ്ണാണ്, അവിടെ യുദ്ധം ഉണ്ടാവില്ല. പക്ഷെ നോക്കൂ നിങ്ങൾ, അതേ സ്ഥലത്ത് വെച്ച് അള്ളാഹു ആ പ്രാർത്ഥന കേട്ടു. മസ്ജിദുൻ നബവിയിൽ ഒരു നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ഷഹാദത്ത് നൽകുന്നത്. അല്ലേ, അക്രമിയായ ഒരാൾ അദ്ദേഹത്തെ കുത്തുകയാണ്, അങ്ങനെയാണ് അദ്ദേഹം ഷഹീദാകുന്നത്. ഞാൻ പറയുന്നത്, ഷഹാദത്ത് റിസഖാണ്, ഇൽമ് റിസഖാണ്, ഉപജീവനം റിസഖാണ്, ഈമാനും ഇഖ്ലാസും ഒക്കെ റിസഖാണ്, അതേപോലെ തന്നെ ഹലാലായ ഭക്ഷണം റിസഖാണ്. അതുകൊണ്ട് തന്നെ റിസഖ് എന്ത് ചെയ്യണം നമ്മൾ ചോദിക്കണം. റിസഖ് ചോദിക്കുമ്പോൾ കേവലം ഭക്ഷണത്തിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല, കേവലം ഭക്ഷണത്തിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല. സമ്പത്തിന് വേണ്ടി അഥവാ ഭൗതികമായ വിഭവങ്ങൾ ലഭിക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയും നമ്മൾ അധ്വാനിക്കുകയും വേണം. ഇപ്പോൾ ജുമായുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഖുർആനിലൂടെ പഠിപ്പിക്കണം, ഫഇദാ ഖുദിയത്തി സ്വലാത്തു ഫൻതഷിറു ഫിൽ അർദ് വബ്തഗു മിൻ ഫളിലില്ലാഹ്. ജുമാ കഴിഞ്ഞാൽ, ജുമാ നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ പള്ളിയിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കല്ല വേണ്ടത്, മറിച്ചോ നമ്മൾ ഭൂമിയിൽ വ്യാപൃതരാകണമെന്നാണ്. എന്തിനാണ്? അള്ളാഹുവിൻ്റെ ഫളൽ നമ്മൾ തേടണം, റിസഖ് നമ്മൾ അന്വേഷിക്കണം. മനസ്സിലായില്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ റിസഖ് നമ്മൾ പ്രാർത്ഥിക്കുക, റിസഖിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അന്വേഷിക്കുക. എന്നാൽ അതിൻ്റെ കൂടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിഷിദ്ധമായവ നമ്മുടെ റിസഖിൽ ഉണ്ടാകാൻ പാടില്ല. നാം കഴിക്കുന്ന ഭക്ഷണമാകട്ടെ, നാം ഉപയോഗിക്കുന്ന സമ്പത്താകട്ടെ, അതിലെന്തുണ്ടാകാൻ പാടില്ല? നിഷിദ്ധമായതുണ്ടാകാൻ പാടില്ല. വയുഹല്ലു ലഹുമു ത്വയ്യിബാത് വയുഹർരിമു അലൈഹിമുൽ ഖബായിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂമിയിലേക്ക് വന്നതെന്തിനാ? അദ്ദേഹം അവർക്ക് നല്ല വസ്തുക്കൾ അനുവദനീയമാക്കുകയും ചീത്ത വസ്തുക്കൾ അവരുടെ മേൽ നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നാം ഉപജീവനമായി സ്വീകരിക്കുന്നത് ഹലാലാണ് എന്നെന്ത് ചെയ്യണം? ഉറപ്പു വരുത്തണം. ലയദുഖുലുൽ ജന്നത ലഹ്മുൻ നബത മിൻ സുഹ്തിൻ അന്നാറു ഔലാ ബിഹി. ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഹറാമായ സമ്പത്തിലൂടെ വളരുന്ന മാംസം ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. മനസ്സിലായില്ലേ? ലയദുഖുലുൽ ജന്നത ജസദുൻ ഗുദിയ ബിൽ ഹറാം. ഹറാമിനാൽ പോഷണം നൽകപ്പെട്ട യാതൊരു ശരീരവും സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഹറാമായതെന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ റിസഖിൽ ഉണ്ടാകാൻ പാടില്ല. നിഷിദ്ധമായത്, നിഷിദ്ധമായത് നമ്മൾ ഭക്ഷിച്ചാൽ, നിഷിദ്ധമായത് നമ്മൾ ഉപയോഗിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ റിസഖ് അത് ഹലാലാണ്, അത് പവിത്രമാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. റിസഖിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. റിസഖ് എന്ന് പറഞ്ഞാൽ കേവലം ഉപജീവനം മാത്രമല്ല, ഇൽമ് റിസഖാണ്, ഷഹാദത്ത് റിസഖാണ്, ഈമാനും ഇഖ്ലാസും റിസഖാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള റിസഖിന് വേണ്ടി അള്ളാഹുവിനോട് നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇപ്പോൾ കേട്ടത് ജീവിത പാഠങ്ങൾ, എന്താണ് ഉപജീവനം. ക്ലാസ് എടുത്തുകൊണ്ട് സമീർ മുണ്ടേരിയാണ് നമുക്കൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത്.

0: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തുവെന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മധുരം ഖുർആനിലേക്കാണ്, കാരണം മധുരം ഖുർആൻ അതിമധുരമായി തന്നെ നമുക്ക് കേട്ടുകൊണ്ട് നമ്മുടെ മോർണിംഗ് ലൈവ് ഷോയുടെ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രേമുള്ളവരെ, ഇന്ന് നമ്മൾ കേൾക്കുന്നത് മധുരം ഖുർആനിൽ
4: സൂറത്തുൽ അഹ്സാബ് അതിലെ 70-71 ആയത്തുകളാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. മധുരം ഖുർആൻ കേട്ടിട്ട് ശ്രോതാക്കൾ പറയട്ടെ കാര്യം ആരാന്നുള്ളത്.
5: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഭാര്യയാരാന്ന്
1: അതെ
0: പിന്നെ സംശയമില്ലാതെ പറയുമായിരിക്കും
1: അതെ
0: അല്ലേ.
1: അതെ
0: അപ്പോ മധുരം കുറവല്ല, എന്താണ് നമ്മൾ കേട്ടിട്ടുള്ള ആ വചനം, ആ വചനത്തിന്റെ ആശയത്തിൽ?
1: സാധാരണ ഈ കുത്തുബകളിലൊക്കെ തുടക്കത്തിൽ ഖത്തീബ് ഉത്ബോധിപ്പിക്കുന്ന ഒരു ആയത്തുകളാണ് പറഞ്ഞിട്ടുള്ളത്. അഹ്സാബ് സൂറത്തിലെ 70-71 ആയത്തുകളാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുക, അതുപോലെ തന്നെ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അതുപോലെ തന്നെ നല്ല വാക്ക്
0: ഖുലു ഖൗലൻ സദീദ,
1: ചെയ്ത നല്ല വാക്കുകൾ പറയുക എന്നുള്ളതാണ്.
0: നല്ല വാക്ക് പറയുന്ന, നല്ല വാക്കിൻ്റെ ഒരു ഒരു ഒരു ഫലം, അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചു തരുന്നതും, അതിൻ്റെ ഒരു നമ്മൾ പുറത്തേക്ക് വരുന്ന വാക്ക് പോലും നമുക്ക് തിരിച്ച് റിഫ്ലക്ഷൻ ഉണ്ട് എന്നല്ലോ,
1: അതെ അതെ, കണ്ണാടി നോക്കുന്ന
0: ആ
1: പോലെ.
0: എന്നതുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹ് പറഞ്ഞു നല്ല വാക്ക് പറയാതിരിക്കുക, അല്ലെങ്കിൽ മോശപ്പെട്ട വാക്ക് പറയുക എന്ന് പറയുന്നത് നമുക്ക് കൂടിയും ദോഷമാവുന്ന കാര്യമാണ്.
1: അതുപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ ആയത്തുകൾ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ കർമ്മങ്ങളെ അവൻ നന്നാക്കി തരികയും നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യുമെന്നുള്ളതാണ് അള്ളാഹു. ഏതായാലും ഖാരിയെ പറ്റി എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അബ്ദുറഹ്മാൻ അസ്സുദൈസി
0: യെസ്
1: ഇന്ന് മക്കയിലെ ഹറമുകളുടെയൊക്കെ ചാർജുള്ള അതിൻ്റെയൊക്കെ തലപ്പ് തിരിക്കുന്ന ഖാരിയാണ്. ഒരുപാട് ഖുത്തുബകൾ നിർവഹിച്ചിട്ടുണ്ട്
0: അതെ.
1: ഹറമുകളിലും ഒക്കെ ആയിട്ട്. റിയാദിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ചെറുപ്പത്തിൽ തന്നെ ഇഫ്ല് പൂർത്തിയാക്കി ഒരുപാട് പണ്ഡിതന്മാരുടെ കീഴിൽ തഫ്സീർ ഫിഖ് ഒക്കെ അദ്ദേഹം പ്രാഗൽഭ്യം നേടിയിട്ടുണ്ട്. ശരിയ ബിരുദമുണ്ട് ഉസൂലുൽ ഫിഖ്, അതുപോലെ ഫിഖിൽ ഡോക്ടറേറ്റ് ഉണ്ട്. ഇപ്പോൾ മസ്ജിദുൽ ഹറാമിലെ ഇമാം, ഖത്തീബ്, അതുപോലെ തന്നെ രണ്ട് ഹറമുകളുടെയും കാര്യനിർവഹണത്തിൽ ഏറ്റവും അവസാനമായി തീരുമാനമെടുക്കുന്ന
0: യെസ്
1: ആളാണ് ആൾ കൂടിയാണ്. ഒരുപാട് ആളുകൾക്ക് ഏറ്റവും പരിചിതമായ ഒരു ശബ്ദം കൂടിയാണ്.
0: അബ്ദുറഹ്മാൻ അസ്സുദൈസി,
1: അതെ
0: അദ്ദേഹത്തിൻ്റെ മധുരം ഖുർആൻ നമ്മൾ കേട്ട്, മധുരം ഖുർആനിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം നമ്മൾ ഖിറാത്ത് നമ്മൾ കേട്ട് കഴിഞ്ഞു.
2: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്, ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും, അവനല്ല അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിസ്ഡം ഡയലോഗ് സംവിധാനം ചെയ്ത ഏതാനും വിഷയങ്ങളാണ് ഇന്നത്തെ ഡയലോഗ് ശബ്ദാവിഷ്കാരത്തിലൂടെ നാം കേൾക്കുന്നത്. ശാസ്ത്രമാത്രവാദം, പ്രശ്നങ്ങൾ, പരിമിതികൾ. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് മുഹമ്മദ് അജ്മൽ സി ആണ് നമ്മോടൊപ്പം ഉള്ളത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. 21-ാം നൂറ്റാണ്ടിനെ നാം കാണുന്നത് ശാസ്ത്ര പുരോഗതിയുടെ നൂറ്റാണ്ടായിട്ടാണ്. നമ്മുടെ ജീവിതം ആയാസരഹിതമാകുന്ന വണ്ണം ഒരുപാട് സൗകര്യങ്ങൾ ശാസ്ത്രീയമായ സാങ്കേതിക വിദ്യയുടെ എല്ലാം മുന്നേറ്റം കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരവസരത്തിലാണ് ആധുനിക യുക്തിവാദികൾ തങ്ങൾ മതത്തിൻ്റെ ആവശ്യമില്ലെന്നും മനുഷ്യൻ്റെ എല്ലാ സമസ്യകൾക്കും ഉത്തരം നൽകാൻ ശാസ്ത്രം മതിയാവുന്നതാണ് എന്നുമുള്ള വാദവുമായി വന്നത്. ആധുനിക യുക്തിവാദികളിൽ ഏറ്റവും പ്രശസ്തനെന്ന് പറയാവുന്ന റിച്ചാർഡ് ഡോക്കിൻസ് അദ്ദേഹത്തിൻ്റെ ഗോഡ് ഡെല്യൂഷൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായൊരു പുസ്തകത്തിൽ ആദ്യ ചാപ്റ്ററിൽ തന്നെ, ആദ്യ ഭാഗത്തിൽ തന്നെ ഒരു ഭാഗം പറയുന്നുണ്ട്. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, അൺഡിസേർവ്ഡ് റെസ്പെക്റ്റ്, അനർഹമായ ആദരവ്. മതവിശ്വാസികൾക്ക് നാം കൊടുക്കുന്നത് അനർഹമായ ആദരവാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന വിശ്വാസി സമൂഹം യാതൊരു ആദരവും അർഹിക്കുന്നില്ല. നമ്മളൊക്കെ എന്താണ്, നമ്മളൊക്കെ പ്രാകൃതരായ മനുഷ്യരാണ്. ഇതേ ആശയം തന്നെയാണ് കേരളത്തിലുമുള്ള യുക്തിവാദി സമൂഹം മതം ഉപേക്ഷിക്കൂ മനുഷ്യരാവൂ എന്ന് പറഞ്ഞുകൊണ്ട്, മതം ഉപേക്ഷിച്ചാലേ നിങ്ങൾക്ക് മനുഷ്യരാവൂ എന്ന് പറയാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ കാണുന്നത് അവർ വാദിക്കുന്നത് ഞങ്ങൾക്കിന്ന് മതം വേണ്ട, മറ്റു ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ ഒന്നും വേണ്ട, മറ്റു ആദർശങ്ങളൊന്നും വേണ്ട, ഞങ്ങൾക്ക് ശാസ്ത്രം മാത്രം മതി. അവിടെ നമ്മൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ശാസ്ത്രം എന്നാണ്. ശാസ്ത്രം എന്നുള്ളത് എന്താണ്? നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെ സംബന്ധിച്ച്, നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ സംബന്ധിച്ച്, ശാസ്ത്രത്തിലൂടെ നമ്മുടെ നിരീക്ഷണങ്ങളിലൂടെ യുക്തിപരമായ നിർദ്ധാരങ്ങളിലൂടെ നമ്മൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രം എന്നത്. ആ പ്രക്രിയ ശാസ്ത്രം എന്നത് തീർച്ചയായും നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ, നമുക്ക് ചുറ്റും നമുക്ക് അനുഭവിച്ചറിയാവുന്ന, നമുക്ക് കാണാവുന്ന, കേൾക്കാവുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ശാസ്ത്രത്തിന്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് അനുഭവവേദ്യമാവുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ശാസ്ത്രത്തിന് അഭിപ്രായം പറയാൻ സാധിക്കുക. ഇന്ന് നിരീശ്വരവാദികൾ ഒരു പടി കൂടി കടന്നുകൊണ്ട് അവർ പറയുന്നു ഞങ്ങൾക്ക് ശാസ്ത്രം മാത്രം മതി. ഈ വാദത്തെയാണ് യഥാർത്ഥത്തിൽ സയൻറ്റിസം എന്ന് വിളിക്കുന്നത്. ഞങ്ങൾക്ക് ശാസ്ത്രം മാത്രം മതി, ഞങ്ങൾക്ക് വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ ഈ ഒരു വാദം എത്രമാത്രം യുക്തിഭദ്രമാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇൻഷാല്ലാ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഏതൊരു ചോദ്യത്തിനും ഉത്തരം ശാസ്ത്രത്തിലുണ്ട് എന്നവർ പറഞ്ഞു വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതൊരു കാര്യം അടിസ്ഥാനപരമായി അവർ പറയുന്ന എന്താണ്, ഏതൊരു കാര്യവും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാൽ മാത്രമേ ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. എന്നാൽ ഈ വാദം, അവരുടെ വാദം തന്നെ സെൽഫ് ഡിഫീറ്റിംഗ് അഥവാ സ്വയം പരാജയപ്പെടുത്തുന്ന ഒരു വാദമാണ്. എന്താ അതിന് കാരണം? അവർ പറയുന്ന എന്താണ്, ശാസ്ത്രീയമായ ഒരു കാര്യത്തെ വിശദീകരിക്കാൻ സാധിച്ചാൽ മാത്രമേ ഞങ്ങൾ അതിൽ വിശ്വസിക്കുകയുള്ളൂ, അത് മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. ഈ വാദം എത്രത്തോളം ശാസ്ത്രീയമാണ്? ഈ വാദം അവർക്ക് ശാസ്ത്രീയ തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. ഈ വാദം അതൊരു ഫിലോസഫിക്കൽ വാദമാണ്, അതിനെ അവർക്ക് ശാസ്ത്രീയമായി വിശദീകരിക്കാൻ പറ്റില്ല. അപ്പോൾ വാദം തന്നെ പൊള്ളയാണ് എന്ന ആ വാദത്തിൻ്റെ ആ ഒരു നിർവചനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ശാസ്ത്രത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. ശാസ്ത്രത്തിന് പരിമിതികളുണ്ട് എന്ന് പറയുമ്പോൾ, സയൻസിന് പരിമിതികളുണ്ടെന്ന് പറയുമ്പോൾ സയൻസ് മോശമാണെന്നല്ല പറഞ്ഞു വരുന്നത്. നേരെ മറിച്ച് അത് ശാസ്ത്രത്തിൻ്റെ ഒരു വളർച്ച അങ്ങനെയാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മളൊരു 400-500 വർഷങ്ങൾക്ക് മുമ്പുള്ള സിദ്ധാന്തങ്ങളല്ല ഉപ്പുള്ളത്. മുമ്പ് നമ്മൾ പറഞ്ഞിരുന്ന എന്താണ്, ഭൂമിയാണ് ഈ സൗരയൂഥത്തിൻ്റെ നടുവിലുള്ളത്, സെൻറ്റർ. അതിന് ചുറ്റുമാണ് സൂര്യനും മറ്റ് ഗ്രഹങ്ങളൊക്കെ കറങ്ങുന്നത്, ഭൂമിക്ക് ചുറ്റുമാണ് അല്ലേ. അങ്ങനെ ശാസ്ത്രീയമായി വാദിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് കൂടുതൽ നിരീക്ഷണങ്ങൾ വന്നതോടുകൂടി, ടെലസ്കോപ്പ് കണ്ടുപിടിച്ചതോടുകൂടി എന്ത് മനസ്സിലായി? നമുക്ക് സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ സെൻറ്റർ എന്നും മധ്യത്തിലെന്നും അതിന് ചുറ്റും എന്തുണ്ട്, അതിന് ചുറ്റും മറ്റ് ഗ്രഹങ്ങൾ, ഭൂമി അടക്കമുള്ള ഗ്രഹങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭ്രമണപഥത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. ഹീലിയോസെൻട്രിക് തിയറി വന്നു. പിന്നീട് നമുക്ക് മനസ്സിലായി സൂര്യൻ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയല്ല, സൂര്യനും അതിൻ്റെതായ ഭ്രമണപഥമുണ്ട്, ആ ഭ്രമണപഥത്തിൽ സൂര്യനും ചലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കാലാകാലങ്ങളായി നമ്മൾ കൂടുതൽ നിരീക്ഷണ ഗവേഷണങ്ങളിൽ ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായി നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് കൂടുതൽ വിവരം വന്ന് കിട്ടുകയും അതെല്ലാം ശാസ്ത്രീയമായ സിദ്ധാന്തങ്ങളായി മാറുകയും ചെയ്യും. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 200 വർഷങ്ങൾക്ക് മുമ്പ്, വെറും 200 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യ കുഞ്ഞ് എങ്ങനെയാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപം പ്രാപിക്കുന്നത് എന്നതിനെക്കുറിച്ച് ശാസ്ത്രത്തിൻ്റെ വ്യൂ എന്താണ്, ശാസ്ത്രത്തിൻ്റെ വീക്ഷണം എന്താണെന്ന് അറിയാവോ? അതായത്, ഒരു മെയിൽ സ്പേമിൻ്റെ ഉള്ളിൽ, പുരുഷ ബീജത്തിൻ്റെ ഉള്ളിൽ നമ്മളൊക്കെ പോലത്തെ ഒരു ചെറിയൊരു, വളരെ ചെറിയൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ മാതാവിൻ്റെ ഗർഭാശയത്തിൽ എത്തുമ്പോൾ അതിങ്ങനെ വളർന്ന്, ആ മനുഷ്യനിങ്ങനെ വളർന്ന് വളർന്ന് വലുതായി വലുതായി നമ്മളെപ്പോലുള്ള കുട്ടികളും പിന്നെ വലിയ ആളുകളായി മാറുന്നു എന്നാണ് ശാസ്ത്രം പറഞ്ഞിരുന്നത്. അന്നത്തെ ശാസ്ത്രജ്ഞന്മാർ വാദിച്ചിരുന്നു. അവരെ, അത്തരം ശാസ്ത്രജ്ഞന്മാരെ സ്പേമിസ്റ്റുകൾ എന്ന് വിളിച്ചു. എന്നാൽ വേറൊരു വിഭാഗം ശാസ്ത്രജ്ഞരുണ്ട്, അവർ പറഞ്ഞിരുന്നത് മെയിൽ സ്പേമിൻ്റെ ഉള്ളിലല്ല ഈ കുട്ടികൾ, നേരെ മറിച്ച് എവിടെയാണ്, ഫീമെയിൽ ഓവത്തിൻ്റെ അണ്ടത്തിൻ്റെ ഉള്ളിലാണ്, മാതാവിൻ്റെ അണ്ടത്തിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ചെറിയ കുട്ടിയുള്ളത്. അതിങ്ങനെ വികസിച്ച് വികസിച്ചാണ് എന്തായി മാറുന്നത്, ഒരു മനുഷ്യക്കുഞ്ഞായി രൂപാന്തരം പ്രാപിക്കുന്നത്. ഈ രണ്ട് വാദങ്ങളും കേവലം 200 വർഷങ്ങൾക്കും ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഇന്ന് നമുക്കറിയാം അത് രണ്ടും തെറ്റാണ്. ഈ പുരുഷ ബീജവും സ്ത്രീ അണ്ടവും സംയോജിച്ച് അതൊരു സൈഗോട്ടായി മാറി ഫെർട്ടിലൈസ് ചെയ്യപ്പെട്ട് പിന്നീട് വളർന്ന് വളർന്ന് അതൊരു വിവിധ ദശകളിലൂടെ കടന്നു പോയിട്ട് അതൊരു മനുഷ്യക്കുഞ്ഞായി മാറുമെന്ന് നമുക്കറിയാം. അപ്പോൾ ശാസ്ത്രം പുതിയ നമ്മുടെ മൈക്രോസ്കോപ്പും മറ്റ് നിരീക്ഷണങ്ങൾക്കുള്ള മറ്റ് അവസരങ്ങളും വന്നതോടുകൂടി അവിടെ ശാസ്ത്രം മുന്നേറി. ഇങ്ങനെ നമുക്ക് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ 50 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ നിരീശ്വരവാദികളടക്കം വിശ്വസിച്ചിരുന്ന എന്താണ്, പ്രപഞ്ചം അനാദിയാണ്, പ്രപഞ്ചത്തിൻ്റെ തുടക്കം എടുക്കില്ല, അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നിരീശ്വരവാദികൾക്ക് വളരെ സൗകര്യമുള്ളൊരു വാദമായിരുന്നു എന്ത്, പ്രപഞ്ചത്തിന് തുടക്കവുമില്ല ഒടുക്കവുമില്ല, ഇന്നലെ എങ്ങനെയായിരുന്നു പ്രപഞ്ചം അതുപോലെ തന്നെയാണ് ഇന്നും നാളെയും എല്ലാം പ്രപഞ്ചം. ഇതിനാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് വിളിച്ചിരുന്നത്. എന്നാൽ പിന്നീട് മനസ്സിലായി പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും പ്രപഞ്ചത്തിനൊരു തുടക്കം വേണം. എഡ്വിൻ പി ഹബിൾ പ്രപഞ്ചം വികസിക്കുന്നത് കണ്ടെത്തി. അങ്ങനെ നമ്മൾ എന്തിനെത്തിച്ചേർന്നു, ബിഗ് ബാങ് തിയറിയിൽ എത്തിച്ചേർന്നു. ഇന്ന് പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട്, അതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ നിരീശ്വരവാദികളിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ അതിലേക്ക് നമുക്ക് പിന്നീട് വരാം, അതിൻ്റെ ചില അവരതിൽ നടത്തുന്ന ചില തട്ടിപ്പുകളൊക്കെ നമുക്ക് കാണിക്കാനുണ്ട്. അപ്പോൾ ശാസ്ത്രം എന്ത് ചെയ്യുന്നുകൊണ്ടിരിക്കുന്നു, ഓരോ ദിവസമെന്നോ തോറും കൂടുതൽ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു, ശാസ്ത്രം മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇത് ശാസ്ത്രത്തിൻ്റെ ഒരു പ്രശ്നമല്ല, നേരെ മറിച്ച് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ചുറ്റുമുള്ള വിജ്ഞാന ശാസ്ത്രം വിവിധമായ വിജ്ഞാന ശാഖകൾ അവ രൂപാന്തരം കൊള്ളുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊന്ന്, മറ്റൊരു പരിമിതിയായി നമുക്ക് പറയാവുന്നത്, ശാസ്ത്രത്തിനൊരു കാര്യത്തെ ധാർമ്മികമെന്നോ അധാർമ്മികമെന്നോ പറയാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൂടെ ഒരു കത്തി കുത്തി ഇറങ്ങിയാൽ, ഒരു കത്തി ഇങ്ങനെ നിങ്ങളുടെ തൊലിയിലൂടെ കുത്തി ഇറങ്ങിയാൽ ആ തൊലിയിലും ആ മാംസപേശികളിലും എന്തെല്ലാം രാസപ്രവർത്തനങ്ങൾ നടക്കും, എത്ര രക്തം നഷ്ടപ്പെടും, അവിടെ മറ്റെന്തെല്ലാം സംഭവിക്കും എന്ന് ശാസ്ത്രീയമായി നമുക്ക് പറയാൻ സാധിക്കും അല്ലേ. എന്നാൽ ആ കത്തി കുത്തുന്നത് ഏതെങ്കിലും ഒരു നിങ്ങളുടെ ശരീരത്തിലൊരു മുഴ അത് സർജിക്കലായി എടുത്തു കളയുന്ന ഒരു ഡോക്ടറാണെങ്കിൽ അത് ധാർമ്മികമാണെന്നും, വേറൊരാളെ നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതാണെങ്കിൽ അധാർമ്മികമാണെന്നും പറയാൻ എന്തില്ല, ശാസ്ത്രത്തിന് സാധിക്കില്ല. അവിടെ വേറെ ചില മാനദണ്ഡങ്ങൾ നമുക്ക് ആവശ്യമായി വരുന്നു. ഇപ്പോൾ ഒരു കാര്യത്തെ ധാർമ്മികമെന്നോ അധാർമ്മികമെന്നോ നിർവചിക്കാൻ എന്തിന് സാധ്യമല്ല, ശാസ്ത്രത്തിന് സാധ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ നിരീക്ഷണങ്ങൾക്കനുസരിച്ചാണ് ശാസ്ത്രം പറയുന്നത്. മറ്റൊരു പരിമിതി, ഈ നിരീക്ഷണങ്ങൾ ഇല്ലാതായാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ശാസ്ത്രീയമായിട്ട് നമുക്കൊന്നും കണ്ടെത്താൻ സാധിക്കില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ പ്രപഞ്ചത്തിന് അപ്പുറത്ത് എന്താണ്, പ്രപഞ്ചത്തിന് നമുക്കിന്ന് അറിയാവുന്ന അതിരുകൾക്ക് അപ്പുറം എന്താണ്, നമുക്കൊരു തരത്തിലും നിരീക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു കമൻ്റ് പറയാൻ നമുക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിന് മുമ്പ് എന്തായിരുന്നു, പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിന് മുമ്പ് എന്തായിരുന്നു, ശാസ്ത്രീയമായി ഒരു നിരക്കും നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാൻ നമുക്ക് ശാസ്ത്രീയമായി സാധിക്കില്ല. കാരണം നിരീക്ഷണങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് ശാസ്ത്രം വളരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഇപ്പോൾ ഒരു നിരീക്ഷണം മതിയാവും എന്ത് ചെയ്യാൻ, ഇതുവരെ നമ്മൾ പഠിച്ച ശാസ്ത്രമൊക്കെ തെറ്റാണെന്ന് തെളിയിക്കാൻ. ഒരു ഉദാഹരണം സാധാരണ പറയാറുള്ളത്, ഒരു നാട്ടിൽ അരയന്നങ്ങളെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കുക. അരയന്നങ്ങളെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ ആ നാട്ടിലുള്ള അരയന്നങ്ങളൊക്കെ എന്താണ്, കറുത്തതാണ്, കറുത്ത അരയന്നങ്ങളാണ്. അപ്പോൾ നമ്മൾ പറയുകയാണെന്ത്, അരയന്നങ്ങളെല്ലാം കറുത്തതാകുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് നിർദ്ധരിക്കാൻ പറ്റും. എന്നാൽ പിന്നെ അടുത്തൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്ത ഒരാൾ അവിടെ എന്ത് കണ്ടു, ഒരു വെളുത്ത അരയന്നത്തെ കണ്ടു. അതോടുകൂടി ഈ നിരീക്ഷണം എന്തായി, അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു അല്ലേ. അപ്പോൾ അരയന്നങ്ങളിൽ എന്തുണ്ട്, കറുത്തതും വെളുത്തതും ഉണ്ട്. അപ്പോൾ നമുക്ക് ഉള്ള നിരീക്ഷണം വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുഴുവൻ ശരിയാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വേറൊരു നിരീക്ഷണം കിട്ടിയാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അതിന് മാറ്റം വരും. ഇതൊന്നും ശാസ്ത്രത്തിൻ്റെ ഒരു പോരായ്മയല്ല, നേരെ മറിച്ച് ഇതാണ് ശാസ്ത്രത്തെ കൂടുതൽ മികച്ചതാക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി മറ്റൊരു പ്രശ്നം, വൈ എന്ന ചോദ്യത്തിന്, എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് ശാസ്ത്രത്തിന് പലപ്പോഴും മറുപടി അറിയുന്നുണ്ട്. എങ്ങനെ എന്നുള്ള ചോദ്യത്തിന്, ഹൗ എന്നുള്ള ചോദ്യത്തിനാണ് ശാസ്ത്രം മറുപടി അറിയുക. ഇതെങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ടത് സംഭവിച്ചു, നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരാളല്ലേ അറിയാത്ത ഒരാളൊരു ബിരിയാണി കൊണ്ടുവന്നതെന്ന് വിചാരിക്കുക. ആ ബിരിയാണി ഇങ്ങനെ എന്താ, അതിന് ഉപയോഗിച്ച അരി ഏതാണ്, അതിലെന്തൊക്കെ മസാല ചേർത്തിട്ടുണ്ട്, അതിലെന്തൊക്കെ വേറെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ശാസ്ത്രീയമായി ഒരുപക്ഷെ ലാബിലോ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുക. എന്നാൽ അയാളെ എന്തുകൊണ്ട് നിങ്ങൾക്ക് കൊണ്ടു തന്നു, നിങ്ങൾ എന്തിനേ രീതിയിൽ സ്വാധീനിക്കാനാണോ, നിങ്ങളോട് ഇഷ്ടം കൂടിയിട്ടാണോ എന്നൊന്നും പറയാൻ എന്തെയില്ല. അതൊന്നും നമുക്ക് ഈ ലാബിലുള്ള പരീക്ഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന്, അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം, അബോധികമായ രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം, നമ്മുടെ മരണത്തിന് ശേഷം എന്താണ്, ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് ശാസ്ത്രത്തിന് ഉത്തരം പറയാൻ പറ്റില്ല. പറഞ്ഞു വന്നത് അടിസ്ഥാനപരമായിട്ട് നമുക്ക് എന്ത് പോരാ, നമുക്ക് ശാസ്ത്രം മാത്രം പോരാ വിജ്ഞാനശാഖയായിട്ട്, വേറെയും ഒരുപാട് വിജ്ഞാനം നേടാൻ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം, സാക്ഷ്യം, ടെസ്റ്റിമണി എന്നുള്ളത് വിജ്ഞാനം നേടാനുള്ളൊരു മാർഗമാണ്. യുക്തി എന്നുള്ളത് നമുക്ക് ജ്ഞാന സമ്പാദനത്തിനുള്ളൊരു മാർഗമാണ്. അതേപോലെ നമ്മുടെ ഫിത്രത്ത്, ശുദ്ധ പ്രകൃതി എന്നുള്ളത് നമ്മുടെ ജ്ഞാന സമ്പാദനത്തിനുള്ള മാർഗമാണ്. ഇപ്പോൾ ഒരു സാക്ഷ്യം എന്നുള്ളതിൽ നമുക്കൊരു ഉദാഹരണം പറയാം. അപ്പോൾ ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, അപ്പോൾ ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ തെളിയിക്കാൻ സാധിക്കാം? നിങ്ങൾ ആരെങ്കിലും ഭൂമി ഉരുണ്ടതാണെന്നുള്ളത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എവറസ്റ്റിൻ്റെ മേലെ കയറി നോക്കിയാലും ഭൂമി ഉരുണ്ടതാണെന്ന് മനസ്സിലാവുമോ? ഇല്ലല്ലോ. അപ്പോഴും ഭൂമിയുടെ ആ പ്രതലം തന്നെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ പറയായിരിക്കും, ആരോ സ്പേസ് പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്. നിങ്ങൾ പോയെടുത്തല്ലോ, വേറെ ആരോ പോയെടുത്തത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നു അല്ലേ? ആ ഫോട്ടോ എന്താണ്, ഒരു സാക്ഷ്യപ്പെടുത്തലാണ്. ആ സാക്ഷ്യപ്പെടുത്തലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്. വളരെ ലളിതമായെന്ന് തോന്നിയാക്കാവുന്ന മറ്റൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ഉമ്മ അല്ലെ നിങ്ങളുടെ ഉപ്പ തന്നെയാണ് നിങ്ങളുടെ ഉമ്മയും ഉപ്പയും എന്നുള്ളതിനെ നമുക്ക് എന്താണ് ഉറപ്പ്? നമ്മുടെ ഉമ്മ പറഞ്ഞു അല്ലേ, നമ്മുടെ ഉപ്പ പറഞ്ഞു, അവരെന്ത് ചെയ്തു, സാക്ഷ്യപ്പെടുത്തി, ഞാനാണ് നിങ്ങളുടെ മാതാവ് അല്ലെ പിതാവ്. ഇനി കൂടി പോയൊരാൾക്ക് പറയാൻ തെച്ചും, എനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതും എന്താണ്, ഹോസ്പിറ്റലിനുള്ളിൽ ആൾ മാറിയിട്ടില്ല എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണത് അല്ലേ. ഇനിയും ഒരാൾക്ക് വാദിക്കാൻ വേണ്ടി പറയാം, ഡി എൻ എ ടെസ്റ്റ് നടത്താം. ഇപ്പം ഡി എൻ എ ടെസ്റ്റ് നടത്തുകയാണെങ്കിലും നിങ്ങളൊന്നല്ല പോയി ഡി എൻ എ ടെസ്റ്റ് നടത്തുന്നത്, ആരോ ടെസ്റ്റ് നടത്തി എന്ത് ചെയ്യുന്നു, അത് നിങ്ങൾക്ക് എഴുതി തരുന്നു. ആ സാക്ഷ്യത്തെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആർജിച്ചെടുക്കുന്ന അറിവുകളിൽ ഭൂരിഭാഗവും എന്താണ്, ഭൂരിഭാഗവും മറ്റുള്ളവർ സാക്ഷ്യപ്പെടുത്തിയത് നമ്മൾ വിശ്വസിക്കുന്നതാണ്. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്, അവർ വിശ്വാസയോഗ്യരായിരിക്കും, അതിനെ ചില മെത്തേഡുകളൊക്കെ അവർ ഫോളോ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടൊക്കെ നമുക്ക് എന്താണ് അത് സ്വീകരിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ശാസ്ത്ര പുസ്തകങ്ങൾ എടുക്കുക, നിങ്ങളുടെ നിങ്ങൾ പത്താം ക്ലാസ് വരെ പഠിച്ചാലേ പഠിക്കുന്ന സയൻസ് ടെക്സ്റ്റ് ബുക്കുകളിലെ എല്ലാ കാര്യങ്ങളും ലാബ് പോയി പരീക്ഷിച്ച് നിരീക്ഷിച്ചിട്ടാണോ വിശ്വസിക്കുന്നത്? അല്ലല്ലോ. പിന്നെ എങ്ങനെയാണ്, നിങ്ങൾ ടീച്ചർ പറഞ്ഞു തരുന്നു എന്നതുകൊണ്ട്, ടെക്സ്റ്റ് ബുക്കിനുണ്ട് എന്നതുകൊണ്ട്, അതങ്ങനെ ഒരുപാട് ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അത് വിശ്വസിക്കുന്നു. അപ്പോൾ സാക്ഷ്യം എന്നത് എന്താണ്, നമ്മളെ അടിസ്ഥാനപരമായി സ്വീകരിക്കുന്ന തെളിവുകളിലൊന്നാണ്. നിങ്ങൾ നോക്കൂ, ഖുർആന്റെ ദൈവികത നേരത്തെ സുഹൃത്ത് അർഷദ് വിശദീകരിച്ചു. ഖുർആന്റെ ദൈവികതയുടെ ഒരു ഉദാഹരണമായി പറഞ്ഞത്, ഖുർആൻ വെല്ലുവിളിച്ചു ഏതെങ്കിലും ഇതുപോലെയുള്ള ഒരു സൂറത്ത് അല്ലെങ്കിൽ ആയത്തുകൾ കുറച്ച് ആയത്തുകൾ കൊണ്ടുവരിക എന്ന്. ആർക്കും സാധിച്ചില്ല എന്ന് ആര് സാക്ഷ്യപ്പെടുത്തി? അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാർ വരെ സാക്ഷ്യപ്പെടുത്തി ഖുർആനിന് പകരം വെക്കാൻ അന്നത്തെ അറേബ്യയിലെ മഹാപണ്ഡിതന്മാർക്കൊന്നും കൊണ്ടുവരാൻ സാധിച്ചില്ല. ആ സാക്ഷ്യത്തെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ഖുർആൻ ദൈവികമാണെന്ന് നമ്മൾ പറയുന്നു. ഹദീസുകൾ മുത്തുന്ന എടുത്തു നോക്കിയാൽ ഈ സാക്ഷ്യങ്ങളാണ് അല്ലേ. ഉസൂലുൽ ഹദീസ് മുഴുവൻ എന്താണ്, ഓരോ ആളുകളും അവരുടെ ആ സനത് കൈമാറി വരുന്നത് ഓരോ ആളുകളുടെ വിശ്വസ്തത അനുസരിച്ച് അവർ സാക്ഷ്യപ്പെടുത്തുന്നു, അത് നമ്മൾ അംഗീകരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഖുറാനിലും ഹദീസിലും മാത്രമല്ല, ശാസ്ത്ര പുസ്തകങ്ങളിലടക്കം നമ്മൾ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഈ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ശാസ്ത്രത്തെ പോലെ തന്നെ മറ്റൊരു ജ്ഞാന സമ്പാദന മാർഗമാണെന്ത്, നമുക്ക് വിജ്ഞാനം ലഭിക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് സാക്ഷ്യം എന്നുള്ളത്. ഇതുപോലെ മറ്റൊന്നാണ് ഫിത്രത്ത്, നമ്മുടെ ശുദ്ധ പ്രകൃതി എന്നുള്ളത്. ഒരു ചരിത്രത്തിനുള്ള രസകരമായൊരു ഉദാഹരണം നമുക്ക് എടുക്കാം. ഉദ്ദേശം 1920s സോവിയറ്റ് റഷ്യ നിലവിൽ വന്നു അല്ലേ. സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്നപ്പോൾ ആദ്യം ചെയ്ത കാര്യം, അവിടെ മതപാഠശാലകൾ നിരോധിച്ചു, അവിടെ ആരാധനാലയങ്ങൾ നിരോധിച്ചു, മതവിശ്വാസം കുറ്റകരമാക്കി, നിരീശ്വരവാദം ഒഫീഷ്യലായി ടെക്സ്റ്റ് ബുക്കുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടു. എത്ര കാലം, 60-70 വർഷം. കാലങ്ങളോളം, തലമുറകളോളം എന്ത് ചെയ്തു, നിരീശ്വരവാദം അവിടുത്തെ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ പഠിപ്പിച്ചു. എന്നാൽ എന്താ പിന്നീട് സംഭവിച്ചത്, സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി മതവിശ്വാസം തിരിച്ചു വന്നു. ഇസ്ലാം പറയുന്നത് എന്താണ്, ദൈവവിശ്വാസം എന്നുള്ളത് എന്താണ്, അത് ഫിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഫിത്രത്തിൻ്റെ ഭാഗമാണെന്ത്, ദൈവവിശ്വാസം. അത് നമുക്ക് ആരും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. അവിടെ അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിൽ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്കൊരു ദൈവമുണ്ട്, ഇതിനൊരു സൃഷ്ടാവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വിജ്ഞാനം സ്വീകരിക്കാൻ ശാസ്ത്രം മാത്രം പോരാ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരിക്കലും മുന്നോട്ട് പോവാൻ സാധിക്കുകയില്ല. നമുക്ക് മറ്റ് സാക്ഷ്യ ടെസ്റ്റിമോണി സാക്ഷ്യം പോലെയുള്ള ഫിത്രത്ത് പോലെയുള്ള നമ്മുടെ യുക്തി പോലെയുള്ള മറ്റൊരുപാട് മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട് എന്നർത്ഥം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് മതവും ശാസ്ത്രവും തമ്മിൽ ഒരു അതൊരു കലുഷിതമായ ഇന്ന് യുക്തിവാദികൾ നവനാസ്തികർ പലപ്പോഴും പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിലാണ്, പ്രശ്നത്തിലാണ്. മതവും ശാസ്ത്രവും എപ്പോഴും എതിര് നിന്നുകൊണ്ടേയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. എന്താണ് മതത്തിൻ്റെ മേഖല? മതം മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യത്തെ സംബന്ധിച്ച്, മരണാന്തര ജീവിതത്തെ സംബന്ധിച്ച്, നാം ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട വ്യക്തിവിശുദ്ധിയെ സംബന്ധിച്ച്, ഒരു സമൂഹം എന്ന നിലയിൽ നാം പാലിക്കേണ്ട സാമൂഹികമായ നിയമങ്ങളെ സംബന്ധിച്ച് മറ്റ് എല്ലാം മതം ചർച്ച ചെയ്യുന്നു. ശാസ്ത്രം നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെക്കുറിച്ച്, അതിലൂടെ നിർദ്ദേശിച്ചെടുക്കുന്ന നിയമങ്ങളെ സംബന്ധിച്ച്, അതിലൂടെ മനുഷ്യൻ എങ്ങനെ പുരോഗതി പ്രാപിക്കാമെന്ന് ശാസ്ത്രവും ചർച്ച ചെയ്യുന്നു. ഇത് തമ്മിൽ എന്തില്ല? ഇതിൽ തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ആവശ്യമില്ല. രണ്ടും രണ്ട് വ്യത്യസ്ത മേഖലകളാണ് കൈകാര്യം ചെയ്യുന്നത്. അവിടെ ചിലപ്പോൾ എന്ത് ചെയ്യും, ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ എന്ത് ചെയ്യും, ചിലപ്പോൾ മതഗ്രന്ഥങ്ങളിൽ വന്നു എന്ന് വരാം. അത് പലപ്പോഴും എന്തായിരിക്കും, നമുക്കറിയാം ശാസ്ത്രം എന്നത് മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ മതഗ്രന്ഥങ്ങൾ അത് അവസാന വാക്കാണ്. ആ നിയമങ്ങൾ ഒരിക്കലും മാറില്ല. ശാസ്ത്ര നിയമങ്ങൾ എന്ത് ചെയ്യും, ശാസ്ത്ര സിദ്ധാന്തങ്ങളും മറ്റും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് നിരീക്ഷണങ്ങൾക്കനുസരിച്ച് ശാസ്ത്ര സിദ്ധാന്തങ്ങളും മറ്റും മാറിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ആവശ്യമില്ല, ഒരു പ്രശ്നത്തിൻ്റെ ആവശ്യമില്ല. രണ്ടും അതിൻ്റെ മേഖലകളിലൂടെയുള്ള ധർമ്മം നിർവഹിച്ചുകൊണ്ട് കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. അപ്പോൾ അത്തരം നവനാസ്തികരുടെ തട്ടിപ്പുകളിലൊന്നും നമ്മൾ വീഴേണ്ടതില്ല. ഇനി അവസാനമായി പറയാനുള്ളത്, ഈ ശാസ്ത്രം, ഞങ്ങൾ ശാസ്ത്രത്തിൻ്റെ ആളുകളാണെന്ന് പറയുന്ന ഈ നവനാസ്തികരുടെ ശാസ്ത്രജ്ഞാനം എത്രത്തോളമാണ് എന്നാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും കൂടി ചർച്ച ചെയ്യാനുള്ള സമയമില്ല, നമുക്കറിയാം. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഇന്നത്തെ നിരീശ്വരവാദികളിൽ ഏറ്റവും പ്രസിദ്ധനായ റിച്ചാർഡ് ഡോക്കിൻസിനെയാണ്. റിച്ചാർഡ് ഡോക്കിൻസ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗോഡ് ഡെലൂഷൻ എന്ന പുസ്തകത്തിൻ്റെ, ആ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാൽ അദ്ദേഹം ഇവിടെ ചർച്ചയുടെ പ്രസക്തിക്ക് വേണ്ടി ആ പുസ്തകത്തിൻ്റെ 157-158 പേജുകളിൽ എൻ്റെ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഇതാണെന്ന് പറഞ്ഞൊരു 5 വാദങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ആ 5 വാദങ്ങളാണ് നമ്മളിവിടെ ഒന്ന് എടുത്ത് വിശകലനം ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത്, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ചാലഞ്ചസ് ടു ഹ്യൂമൻ ഇൻ്റലക്ട് ഹാസ് ബീൻ ടു എക്സ്പ്ലെയിൻ ഹൗ ദ കോംപ്ലക്സ് ഇംപ്രോബബിൾ അപ്പിയറൻസ് ഓഫ് ഡിസൈൻ ഇൻ ദ യൂണിവേഴ്സ്. ഞാൻ വിവർത്തനം ചെയ്യാം. അദ്ദേഹം ആദ്യമായിട്ട് പറയുന്നത്, മനുഷ്യൻ്റെ ഭൗതികമായ ശേഷികളുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ വളരെ സങ്കീർണമായ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ചിന്തയെ എപ്പോഴും തൊട്ടും നിർത്തിക്കൊണ്ടിരിക്കുന്ന ചോദ്യം നമ്മളോട് ഡോക്കിൻസിനോട് യോജിക്കുന്നു. അതുതന്നെയാണ്, എങ്ങനെയാണ് ഈ സങ്കീർണമായ പ്രപഞ്ചം ഉണ്ടായത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, നാച്ചുറൽ ടെംപ്റ്റേഷൻ ഈസ് ടു ആട്രിബ്യൂട്ട് ദ അപ്പിയറൻസ് ഓഫ് ഡിസൈൻ ടു ആക്ച്വൽ ഡിസൈൻ ഇറ്റ്സെൽഫ്. എന്നാൽ മനുഷ്യന് സ്വാഭാവികമായിട്ടും തോന്നുന്നത് എന്താണ്, ഇങ്ങനെ ഒരു സങ്കീർണമായ പ്രപഞ്ചം ഉണ്ടെങ്കിൽ അതിനൊരു സൃഷ്ടാവുണ്ട് എന്നാണ് മനുഷ്യൻ്റെ സ്വാഭാവികമായ തോന്നൽ. ആര് പറയാണ്, നിരീശ്വരവാദിയായ ഡോക്കിൻസ് വരെ സമ്മതിക്കുകയാണെന്ന് ഈ പ്രപഞ്ചം കണ്ടാൽ ഒരാൾക്ക് തോന്നുമെന്ന് ദൈവമുണ്ട് എന്ന് ഡോക്കിൻസ് വരെ സമ്മതിക്കുകയാണ്, അതും നമ്മൾ അംഗീകരിച്ചു. എന്നാൽ മൂന്നാമത് അദ്ദേഹം പറഞ്ഞു, ദ ടെംപ്റ്റേഷൻ ഈസ് എ ഫാൾസ് വൺ. ഈ ഒരു മനുഷ്യൻ്റെ ഈ ഒരു നിർദ്ധാരണം എന്താണ്, തെറ്റാണ്. കാരണം എന്താണ്, ബിക്കോസ് ദ ഡിസൈനർ ഹൈപ്പോത്തിസിസ് ഇമ്മീഡിയറ്റ്ലി റൈസസ് ദ ലാർജർ പ്രോബ്ലം ഓഫ് ഹൂ ഡിസൈൻ ദ ഡിസൈനർ. അപ്പോൾ അതിനും വലിയൊരു പ്രശ്നം വരും, ഈ സങ്കീർണമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തെ ആര് സൃഷ്ടിച്ചു

0: ഡാർവിന് പറയാൻ പറ്റിയിട്ടില്ല. വേറെയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ എവല്യൂഷന്റെ പരിണാമത്തിന്റെ എല്ലാ ലിങ്കുകളും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആർക്കും പറ്റിയിട്ടില്ല, ഡാർവിന് പറ്റിയിട്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ മറ്റൊരു വിഷയമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അപ്പോഴും വേറൊരു വലിയ പ്രശ്നമുണ്ട്, ജീവികൾ എങ്ങനെ ഉണ്ടായിന്ന് ഡാർവിൻ പറയുന്നുള്ളൂ. ഈ പ്രപഞ്ചവും ഈ ഭൂമിയും ഈ കോടാനുകോടി ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എങ്ങനെ ഉണ്ടായി എന്ന് പറയാൻ ഡാർവിന് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അത് സമ്മതിച്ചുകൊണ്ട് അഞ്ചാമതായിട്ട് ഡോക്കിൻസ് പറയാണ്, വി ഷുഡ് നോട്ട് ഗിവ് അപ് ദ ഹോപ്പ് ഓഫ് എ ബെറ്റർ എക്സ്പ്ലനേഷൻ അറൈസിങ് ഇൻ ഫിസിക്സ്. നമ്മൾ പ്രതീക്ഷ കൈവിടുന്നില്ല എന്ന്. നമുക്ക് ഫിസിക്സിലും ഇതേപോലെ ഈ പ്രപഞ്ചമൊക്കെ എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു തിയറി എന്തുണ്ടാവും? ഭാവിയിൽ ഉണ്ടാവും. സംതിങ് ആസ് പവർഫുൾ ആസ് ഡാർവിനിസം ഇൻ ബയോളജി. ബയോളജിയിലെ ഡാർവിനിസം ഉള്ളതുപോലെ ഫിസിക്സിലും എന്തുണ്ടാവും? ഈ പ്രപഞ്ചമൊക്കെ എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു തിയറി ഭാവിയിൽ വന്നേക്കാം. എന്നിട്ട് ഡോക്കിൻസ് പറഞ്ഞു വെക്കുന്നു കൺക്ലൂഷൻ, ഗോഡ് ഓൾമോസ്റ്റ് സെർട്ടൻലി ഡസ് നോട്ട് എക്സിസ്റ്റ്. ദൈവം മിക്കവാറും ഉണ്ടാവാതിരിക്കാനാണ് സാധ്യത. ദൈവം ഇല്ല എന്നല്ലോ, ദൈവം ഇല്ല എന്ന് ഇന്ന് ലോകം ഏറ്റവും വലിയ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നിരീശ്വരവാദിയായി വാഴ്ത്തുന്ന ഡാർവിന് പോലും ഡോക്കിൻസിന് പോലും പറയാൻ സാധിച്ചിട്ടില്ല. ഡോക്കിൻസ് പറയുന്ന എന്താണ്? ദൈവം ഉണ്ടാവില്ല എന്നാണ് എന്ത് ചെയ്യുന്നത്? തോന്നുന്നത് മിക്കവാറും ഉണ്ടാവില്ല. ഇതാണ് ഡോക്കിൻസിന്റെ ശാസ്ത്രബോധം. ഡോക്കിൻസിന്റെ വളരെ രസകരമായൊരു വീഡിയോ ഇവിടെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. അത് നമ്മൾ കാണേണ്ടതാണ്. ഡോക്കിൻസ് ഒരു സംവാദത്തിൽ പങ്കെടുക്കണം. വിഷയത്തിന്റെ കോണ്ടെക്സ്റ്റ് ഞാൻ പറയാം, ഇതുകൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വിഷയത്തിന്റെ കോണ്ടെക്സ്റ്റ് ഇതാണ്, പ്രപഞ്ചം എങ്ങനെയുണ്ടായി, ഒന്നുമില്ലായ്മയിൽ പ്രപഞ്ചം ഉണ്ടായി എന്നാണല്ലോ ഇപ്പൊ പറഞ്ഞു തരുന്നത് അല്ലേ. ബിഗ് ബാങ് തിയറി, ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തുണ്ടായി? പ്രപഞ്ചം ഉണ്ടായി. ഒന്നുമില്ലായ്മയിൽ നിന്ന് എങ്ങനെയാണ് എന്തെങ്കിലും ഉണ്ടാവുക എന്നാണ് സംവാദകൻ, ആ അവതാരകൻ ഡോക്കിൻസിനോട് ചോദിക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇപ്പൊ ഈ മൈക്ക് ഉണ്ടായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ? ഒന്നുമില്ലായ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ വായുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശൂന്യാകാശത്ത് പോയാൽ അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. അവിടെ വായു ഇല്ലെങ്കിൽ അവിടെ ആ സ്ഥലമുണ്ട്. ഇതൊന്നുമില്ലാത്തൊരവസ്ഥ, ഈ പ്രപഞ്ചത്തിലെ സ്ഥലവും സമയവും ഒന്നുമില്ലാത്തൊരവസ്ഥയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരവസ്ഥയിൽ നിന്ന് അതിസങ്കീർണമായ ഈ മഹാപ്രപഞ്ചമുണ്ടായി എന്നതിനെ നിങ്ങൾ എങ്ങനെ വിശദീകരിക്കുന്നു എന്നാണ് ഡോക്കിൻസിനോട് അവതാരകൻ ചോദിക്കുന്നത്. ഡോക്കിൻസിൻ്റെ ഉരുണ്ടുകളിയും വിശദീകരണം അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് മലയാളം കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് കാണാം.
1: Physicists are still working on them, of the cosmos. Among them is Lawrence Krauss, whom I should be talking to next week. Now, it is very mysterious how the universe came into being. It's a deeply mysterious and interesting question.
2: And can I just interrupt? It's an old question, a very old question. Thomas Aquinas in the 13th century was asking the same question. He said there must have been a time when no physical things existed, but something can't come from nothing. That was his view. It's
1: something can come from nothing, and that's what physicists are now telling us. I could give you, you asked me to give you a layman's interpretation. It would be a very, very layman's interpretation. When you have matter and antimatter and you put them together, they cancel each other out and give rise to nothing.
0: ഒന്നുമില്ലായ്മയിൽ നിന്ന് എങ്ങനെയാണ് ഇത്ര ഇങ്ങനെ സങ്കീർണമായ ഒരു പ്രപഞ്ചം ഉണ്ടാവുക? ഒന്നുമില്ലായ്മയിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു സങ്കീർണമായ പ്രപഞ്ചം ഉണ്ടാവുക എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയാണ്, ഇന്ന് ഫിസിക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ത്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ചിലതൊക്കെ ഉണ്ടാവും. അതിനുദാഹരണമായി പറഞ്ഞത് മാറ്ററും ആൻറ്റി മാറ്ററും കൂടി ചേർന്നാൽ, നിങ്ങൾക്കറിയാം ഏതൊരു വസ്തുവിനും അതിനൊരു ഈണ നമ്മുടെ പ്രകൃതിയിലുണ്ട്. ഒരു എന്താ, ഒരു പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ ഉണ്ടെങ്കിൽ എന്തുണ്ട്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഉണ്ട്. അതേപോലെ ഒരു മാറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റുള്ള ദ്രവ്യത്തിനാണ് മാറ്റർ എന്ന് പറയുന്നത്. അതേപോലെ നമുക്കൊന്നും കാണാത്ത ഒരു ആൻറ്റി മാറ്റർ ഉണ്ട്. ഇതൊരു ശാസ്ത്രീയമായൊരു ഒരു സിദ്ധാന്തമാണ്. ഇത് രണ്ടും കൂടി ചേർന്നാൽ എന്തുണ്ടാവും? ഒന്നുമില്ലായ്മ ഉണ്ടാവും എന്നാണ് ഡോക്കിൻസ് പറഞ്ഞത്. ഇത് പച്ചക്കളവാണ്. ഇത് പ്ലസ് ടു വരെയുള്ള, പ്ലസ് ടുവിൽ ഫിസിക്സ് പഠിച്ച ആളുകൾക്ക് ഇതറിയാം. മാറ്ററും ആൻറ്റി മാറ്ററും കൂടി ചേർന്നാൽ ഊർജ്ജമാണ് ഉണ്ടാവുക. ദ്രവ്യവും അതിൻ്റെ പ്രതിയായിട്ടുള്ള ആ ദ്രവ്യവും കൂടി ചേർന്നാൽ ഊർജ്ജമാണ്, എനർജിയാണ് ഉണ്ടാവുക. അല്ലാതെ അവിടെ എന്തല്ല, ഒന്നുമില്ലായ്മയല്ല ഉണ്ടാവുക. ഇത് അനിഹിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. പ്ലസ് ടു ഫിസിക്സിൽ പഠിക്കാനുള്ളത് ആ വിവരം പോലും ഡോക്കിൻസിന് ഇല്ല എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ബാക്കി കൂടി കാണാം.
1: What Lawrence Krauss is now suggesting is that if you start with nothing, the process can go into reverse and produce matter and antimatter.
0: ഇതേപോലെ ഇദ്ദേഹം പറഞ്ഞത് വെച്ചാൽ ഇത് ശരിയാണെങ്കിൽ മാറ്ററും ആൻറ്റിമാറ്ററും കൂടി ചേർന്ന് ഒന്നുമില്ലായ്മ ഉണ്ടാവും, അത് തെറ്റാണെന്ന് മനസ്സിലായി. അതേപോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തുണ്ടാവും? മാറ്ററും ആൻറ്റിമാറ്ററും ഉണ്ടാവും. അപ്പം അങ്ങനെ എന്തുണ്ടാവും? ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തുണ്ടാവും? പ്രപഞ്ചം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പം ആദ്യം പറഞ്ഞതേ തെറ്റാണ്.

0: ഈ മാറ്ററും ആന്റി മാറ്ററും കൂടി ചേർന്ന് എനർജിയാണ് ഉണ്ടാവുക. ഇനി എനർജി എന്ത് ചെയ്യും? വിഘടിച്ച് മാറ്ററും ആന്റി മാറ്ററായി മാറും. നേരത്തെ പ്രോസസ്സിനെ, പ്രക്രിയയെ അനിഹിലേഷൻ എന്ന് നമ്മൾ ഫിസിക്സിൽ പഠിക്കുമെങ്കിൽ പ്ലസ് ടുവിൽ ഇതിനെ പഠിക്കാനുള്ള പേര് പെയർ പ്രൊഡക്ഷൻ എന്നാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പ്ലസ് ടുകാരനെ അറിയാവുന്ന ഫിസിക്സാണ്. ഇതിന് നേരെ കൊഞ്ഞനം കുത്തിയിട്ടാണ് ഞങ്ങൾ വലിയ ശാസ്ത്രത്തിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് മേൽക്കോയ്മ നടിക്കാൻ വേണ്ടി, തങ്ങളുടെ ലാഭത്തിന് വേണ്ടി, നാസ്തികത പ്രചരിപ്പിക്കാൻ വേണ്ടി, തങ്ങൾക്ക് തോന്നുന്നതൊക്കെ ശാസ്ത്രമായി വിളിച്ചു കൂവുന്ന ആളുകളാണ് ഈ നവനാസ്തികർ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ബാക്കി കൂടി കാണും.
1: The theory is still being worked out.
2: Well, there are many troubles with Richard's teachings. But a fundamental one is that he dumbs down God and he soups up nothing.
3: Could you respond?
4: You can dispute exactly what's meant by nothing, but whatever it is, it's very, very simple. And
5: why is that funny?
2: Well, I think it's a bit funny to be trying to define nothing.
0: അത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അതായത് ഡോക്കിൻസ് എന്താ ശ്രമിക്കുന്നത്? ദൈവത്തെ ഒഴിവാക്കി ഇപ്പം എന്താ ഉള്ളത് അവിടെ? അവിടെ ഒന്നുമില്ലായ്മ. അതിനാണ് കൊണ്ടുപോയി അവിടെ പൊത്തുകളിൽ തിരികെ വെക്കാനാണ് ആര് ശ്രമിച്ചത്? ഡോക്കിൻസ് ശ്രമിച്ചത്. ആ ഒന്നുമില്ലായ്മയെ പിന്നീട് നിർവചിക്കാനും ഡോക്കി ഒന്നുമില്ലായ്മേനെ ആർക്കും നിർവചിക്കാൻ പറ്റും? ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഒന്നുമില്ലാത്ത എന്ന് പറയുന്നത് അല്ലേ? അതിനെ നിർവചിക്കാൻ അത് കുറച്ച് കോംപ്ലക്സ് ആണ് എന്നൊക്കെ പറഞ്ഞ്, അത് വളരെ സിമ്പിളാണെന്ന് പിന്നെ പറഞ്ഞ് നിർവചിക്കാനാണ് ആര് ശ്രമിച്ചത്? ഡോക്കിൻസ് ശ്രമിച്ചത്. അപ്പം ഇത്രയൊക്കെ ഉള്ളവരെ ശാസ്ത്രം ഇതിവിടെ പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ, ഈ ഡോക്കിൻസിൻ്റെ പുസ്തകങ്ങളാണ് വിവർത്തനം ചെയ്യപ്പെട്ട്, ആഖ്യാനം ചെയ്യപ്പെട്ട് കേരളക്കരയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ ഏറ്റവും വലിയ ആത്മീയ ആചാര്യനെ തന്നെ, നാസ്തിക ആചാര്യനെ തന്നെ ഈ ഡയലോഗിൻ്റെ വേദിയിലൂടെ പൊടിക്കാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി ഇതുപോലെയുള്ള അബദ്ധശാസ്ത്രങ്ങളുമായി, ഞങ്ങൾ ശാസ്ത്രത്തിൻ്റെ ആളുകളാണ്, ശാസ്ത്രപ്രചാരകരാണ്, ശാസ്ത്രം മാത്രമാണ് നമുക്ക് മുന്നോട്ടുള്ള വഴി എന്നുള്ള വിദണ്ഡവാദങ്ങളുമായി വരരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബി അജ്മായിൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
6: വിസ്ഡം ഡയലോഗ് എന്ന പ്രോഗ്രാമിൽ അവതരിപ്പിക്കപ്പെട്ട വിഷയാവതരണങ്ങളാണ് ഡയലോഗ് ശബ്ദാവിഷ്കാരത്തിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ശാസ്ത്രമാത്രവാദം, പ്രശ്നങ്ങൾ, പരിമിതികൾ എന്ന വിഷയം അവതരിപ്പിച്ച മുഹമ്മദ് അജ്മൽ സിയുടെ വിഷയാവതരണമാണ് നാം കേട്ടത്.
7: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്ഡം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Tune to reality.
9: Peace Radio.
5: സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
9: സേ പരീക്ഷ 2026 വിജ്ഞാപനം. 2026 വർഷത്തെ SSLC, THSLC, AHSLC സേ പരീക്ഷാ വിജ്ഞാപനം പരീക്ഷാഭവൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. പരീക്ഷകൾ June 10 ആരംഭിച്ച് 17 അവസാനിക്കും. സേ പരീക്ഷ സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം പരീക്ഷാഭവൻ .kerala.gov.in.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ, ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ, പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്ത ശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
3: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് ഹിഫ്ദുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖാഫ് 31-32 വചനങ്ങളാണ് ഇന്ന് നാം മനഃപാഠമാക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ ഹാഫിദ് ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു ഖാഫിലെ 31-32 ആയത്തുകളാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം മനഃപ്പാഠമാക്കാൻ ഉദ്ദേശിക്കുന്നത്. കൃത്യമായി അവസാനം വരെ കേൾക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്യുക. അതിന് അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: എല്ലാ ദിവസവും ഖുർആനിൻ്റെ മനഃപ്പാഠത്തിനായി സമയം മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എല്ലാവിധ അനുഗ്രഹവും അതിൻ്റേതായ പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്, ബഹുമാനായ ഹാഫിൽ ജാഫർ സലഫി ക്ലാസ് എടുത്തത് സൂറത്തുൽ ഖാഫ് 31-32 വചനങ്ങളാണ്. വളരെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും നാം ഓരോരുത്തരും മനസ്സ് വെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
2: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. അവസരങ്ങൾ പാഴാക്കരുത്. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും പരസ്പര പൂരകങ്ങളാണ്. വിശ്വാസം ശരിയാവാത്തവൻ്റെ കർമ്മങ്ങൾ അത് ഫലശൂന്യമാണ്. കർമ്മങ്ങൾ ചെയ്യാത്തവൻ്റെ ഈമാനാവട്ടെ അത് പൂർണ്ണവുമല്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ ഈമാനു വൽ അമലു സ്വാലിഹ്, വിശ്വാസവും സൽക്കർമ്മങ്ങളും, ഇവ രണ്ടിനെയും ചേർത്തി പറയുന്ന ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത്തരം ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, വിശ്വാസം ശരിയാക്കി സൽക്കർമ്മങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് പാരത്രിക ലോകത്ത് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ലിയജ്സി അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് കൊടുക്കാനുള്ളതാണ് മരണാനന്തര ജീവിതം. അതിനു വേണ്ടിയാണത് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഉലാഇക ലഹും മഗ്ഫിറ, തീർച്ചയായും അവർക്കുള്ളതാണ് പാപമോചനം. വരിസുഖുൻ കരീം, മാന്യമായ ഉപജീവനവും അവർക്കുള്ളതാണ് എന്ന് സൂറത്ത് സബഇൻ്റെ 4-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കും. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നാം ഒരു സൽക്കർമ്മവും പാഴാക്കാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമ്മോട് പഠിപ്പിക്കുന്നത്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്ത്, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ, കാനത്തു ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല, അവർക്കുള്ളതാണ് ജന്നാത്തുൽ ഫിർദൗസ് അഥവാ സ്വർഗത്തിലെ ഉന്നത സ്ഥാനം അവർക്കുള്ളതാണ്. അവർക്ക് അവിടെ സൽക്കാരമായി കൊണ്ടാണത് ലഭിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഒരു കർമ്മം പോലും അധികം ചെയ്യാൻ സാധിക്കാത്ത, സൽക്കർമ്മങ്ങളില്ലാതെ ഒരിക്കൽ പോലും രക്ഷപ്പെടാൻ കഴിയാത്ത ആ പരലോകത്ത് നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ നമുക്ക് സൽക്കർമ്മങ്ങളില്ല എങ്കിൽ വലിയ നഷ്ടക്കാരായിരിക്കും നമ്മൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, മറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖബ്രിൻ ദുഫിന ഹദീസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരിക്കൽ ഞങ്ങൾ ഒരു ഖബറിനരികിലൂടെ ഇങ്ങനെ നടന്നുപോയി, മറമാടപ്പെട്ട് നനഞ്ഞ മണ്ണുള്ള, കണ്ടാൽ തന്നെ ഇതൊരു പുതിയ ഖബറാണ് എന്ന് തോന്നുന്ന ഒരു ഖബറിനരികിലൂടെ ഞങ്ങൾ നടന്നുപോയി. അപ്പോൾ പ്രവാചകൻ ആ ഖബറിനെ നോക്കിക്കൊണ്ട് പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു, റകഅതാനി ഖഫീഫതാനി ബിമാ തഹ്ഖിറൂന വതൻഫിലൂൻ, നിങ്ങൾ നിസ്സാരമായി കാണുന്ന, നിങ്ങൾ സുന്നത്തായി കാണുന്ന രണ്ടരക്കാലത്ത് നമസ്കാരമില്ലേ, യസീദുഹുമാ, അവ രണ്ടും അധികരിപ്പിക്കുക എന്നത്, ഹാദാ ഫീ അമലിഹി, ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിയുടെ സൽക്കർമ്മങ്ങളിൽ, അഹബ്ബു ഇലൈഹി മിൻ ബഖിയത്തി ദുനിയാക്കും, ഈ ദുനിയാവിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ അയാൾ ആഗ്രഹിക്കുന്നത് ആ രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കാരം അധികം നിസ്കരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നാണ്. സഹോദരങ്ങളെ, ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു ചിന്തയായിരിക്കണം. മരണാനന്തര ജീവിതത്തിൽ ഏതെങ്കിലും ഒരു രണ്ടരക്കാലത്ത് അധികം നമസ്കരിക്കാൻ എനിക്ക് സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ഒരു സുബ്ഹാനല്ലാഹ് അധികം ചൊല്ലിയിരുന്നുവെങ്കിൽ, ഒരു അസ്തഗ്ഫിറുള്ള അധികം പറഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു ലോകത്താണ് ഇപ്പോൾ അയാൾ എത്തി നിൽക്കുന്നത് എന്ന് പുതിയ ഖബറിനെ ചൂണ്ടിക്കാണിച്ച് അലാൻ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിൽ ജീവിച്ചിരിക്കുന്ന നമ്മളാണ് യഥാർത്ഥത്തിൽ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ ശ്രമിക്കേണ്ടത് എന്ന് നാം തിരിച്ചറിയണം. മരണം മുന്നിൽ കാണുന്ന നേരത്ത് പോലും ഒരു കർമ്മം ചെയ്യാൻ അവസരമുണ്ടെങ്കിൽ അത് പിന്നേക്ക് മാറ്റിവെക്കരുതേ, അത് ഒഴിവാക്കരുതേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറയുകയാണ്, ഇൻഖാമത്തിസ്സാ, ലോകവസാനം സംഭവിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായ സമയത്ത്, വഫിയദി അഹദികും ഫസീല, നിങ്ങളുടെ കയ്യിലൊരു ചെറിയ ഈത്തപ്പനയുടെ തൈയുണ്ടെങ്കിൽ അത് നട്ടുപിടിപ്പിക്കാനുള്ള സമയം നിങ്ങൾക്കുണ്ട്, അതുവരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ, ഫലിയഖരിസ്ഹാ, അത് നിങ്ങൾ കുഴിച്ചിടണം എന്നാണ്. സഹോദരങ്ങൾ, എന്താണിപ്പോൾ ഇതിൻ്റെ അർത്ഥം? ഇനി ഒരിക്കലും ഒരു മരം കുഴിച്ചിട്ട് അത് വളർന്ന് വലുതായി അതിൽ ഫലം കാഴിച്ച് അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലേക്കായി മാറുകയില്ല. കാരണം അന്ത്യനാൾ സംഭവിക്കുകയാണ് എന്ന് ബോധ്യപ്പെട്ട ദിവസമാണ്, നിമിഷമാണ്. കയ്യിലൊരു തൈയുണ്ട്, അത് നടാൻ സാധിക്കുന്ന സമയമുണ്ടെങ്കിൽ നിങ്ങളത് നട്ടുപിടിപ്പിക്കണമെന്ന് പറയുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു കാര്യം എന്താണെന്നറിയോ? അവർ പറയുകയാണ്, ഒഫിൽ ഹദീസി, ഈ ഹദീസിലുണ്ട് അൽഹല്ലു, ശക്തമായൊരു പ്രേരണയുണ്ട്, അല ഇസ്തിമ്രാരിയത്തി അമലിൻ ഫിൽ ഖൈർ, നന്മയുടെ കാര്യങ്ങളിൽ കർമ്മനൈരന്തര്യം വേണം. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, നന്മകൾ ചെയ്യുന്ന കാര്യത്തിൽ നിരന്തരമായിക്കൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കണം. അതിന് അതീവ താല്പര്യം കാണിക്കണം. ഏതുവരെ? ഇലാ ആഖിരി ഹവത്തിൻ ഫിൽ ഉംർ, ആയുസിൻ്റെ അവസാന നിമിഷമാണെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ അതീവ താല്പര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. ആ ഒരു സമയത്തെ കൃത്യമായി മുതലെടുക്കാൻ നമുക്ക് കഴിയണമെന്നാണ് ഈ ഹദീസിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മരണശേഷം നമുക്കൊന്നും ചെയ്യാനാവില്ല എന്ന തിരിച്ചറിവ് മരണത്തിന് മുമ്പേ സൽക്കർമ്മങ്ങളിൽ മുഴുകാൻ നമുക്ക് സഹായകമാവണം. മഹാനായ ബറാ ബിനു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുന്നാ മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ജനാസ, ഞങ്ങളൊരിക്കൽ പ്രവാചകൻ്റെ കൂടെ ഒരു ജനാസക്കരികിൽ നിൽക്കുകയായിരുന്നു. വജലസ അലാ ഷഫീറിൽ ഖബർ, ആ ജനാസ ഖബറടക്കാനുള്ള ഖബറിൻ്റെ വക്കത്ത് റസൂലുള്ള ഇങ്ങനെ പോയിരുന്നു. ഫബഖ, എന്നിട്ടിങ്ങനെ ഖബറിനെ നോക്കിക്കൊണ്ടിങ്ങനെ പ്രവാചകൻ കരയാൻ തുടങ്ങി. ഹത്താബല്ലസറ, ഏതുവരെ? ആ പ്രവാചകൻ്റെ കണ്ണുനീര് അല്ലാഹുവിൻ്റെ റസൂൽ ഇരുന്ന ആ ഒരു സ്ഥലത്തെ ആ മണ്ണിലിങ്ങനെ വീണ് നനഞ്ഞ് കുതിരുമാറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ധാരാളമായി കൊണ്ട് കരഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറയുന്നുണ്ട്, യാ ഇഖ്വാനീ, എൻ്റെ സഹോദരങ്ങളെ, ലിമിസ്ലി ഹാദാ ഫഅഇദു, ഇതുപോലൊരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം. ഇതുപോലെ നിങ്ങൾ മരിച്ചാൽ, ഞാൻ മരിച്ചാൽ നിങ്ങളെയും എന്നെയും ഒക്കെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു നേരം വരാനുണ്ട്. ആ ഒരു സമയത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണം, നന്നായി പരിശ്രമിക്കണമെന്ന്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞു എന്ന് ബറാ ബിനു ആസിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എത്രത്തോളം നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ടോ അത് കൃത്യമായി കൊണ്ട് മുതലെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് യുവാക്കൾക്ക് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ചോരത്തിളപ്പിൻ്റെ പ്രായം, അത് ഒരു കാരണവശാലും നന്മയുടെ കാര്യത്തിൽ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ വിചാരിക്കും വാർദ്ധക്യത്തിലെത്തട്ടെ, കുറച്ച് കാലം കഴിയട്ടെ, ഇപ്പോൾ അടിച്ചു പൊളിക്കാനുള്ളതാണ്. എന്നാൽ പ്രായമായി കഴിഞ്ഞാൽ ഇനി അടുത്തൊരു സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹീതമായ ആ ഒരു കാലത്ത്, യൗവന കാലഘട്ടത്തിൽ കൃത്യമായി കൊണ്ട് നന്മകൾ ചെയ്ത് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇല്ലായെങ്കിൽ വളരെയധികം നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന് തന്നെയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. അവസരങ്ങൾ പാഴാക്കരുത്. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയ ജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
4: റേഡിയോ ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. യുദ്ധങ്ങൾ ഭാഗം രണ്ട്. നമ്മോടൊപ്പം ചേരുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي امين رب العالمين. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ലോകാവസാനത്തിന് മുന്നോടിയായി നടക്കാനിരിക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 2920-ാമത്തെ ഹദീസിൽ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമിഅതും ബി മദീന, സ്വഹാബത്തിനോട് പ്രവാചകൻ ചോദിക്കുകയാണ്, ഒരു മദീനയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഒരു പട്ടണത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അതിൻ്റെ പ്രത്യേകത ജാനിബുൻ മിൻഹ ഫിൽ ബരി വ ജാനിബുൻ മിൻഹ ഫിൽ ബഹരി, അതിൻ്റെ ഒരറ്റം കരയിലാണ് ഒരറ്റം കടലിലുമാണ്. ആ രാജ്യത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്, അതിൻ്റെ ഒരറ്റം കരയിലാണ് ഒരറ്റം കടലിലുമാണ്. ഖാലു നഅം യാ റസൂലല്ലാഹ്, അവ സ്വഹാബത്ത് പറഞ്ഞു, അതേ അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നുള്ളർത്ഥത്തിൽ. അതേതാണ് നാട്? അത് ഹദീസിൽ പറയുന്നില്ല. എന്നാൽ മറ്റൊരു റിപ്പോർട്ടിൽ, മുസ്ലിമിൻ്റെ തന്നെ മറ്റൊരു റിപ്പോർട്ടിലുള്ളത്, അന്നഹ ഖുസ്തൻത്വീനിയ, അത് ഖുസ്തൻത്വീനിയയാണ്, അഥവാ കോൺസ്റ്റാൻറ്റിനോപ്പിൾ അഥവാ ഇസ്താംബുൾ, തുർക്കിയിലെ ഇന്നറിയപ്പെട്ട ഇസ്താംബുൾ, അതിൻ്റെ ആദ്യ പേരാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ, അറബിയിൽ ഖുസ്തൻത്വീനിയ എന്ന് പറയും. എതിർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാടിനെക്കുറിച്ച് പറയാണ്, ലാ തഖൂമു സഅതു, അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഹത്താ യഗ്സുഹ സബ്ഊന അൽഫൻ മിൻ ബനി ഇസ്ഹാഖ്, ബനു ഇസ്ഹാഖിൽപ്പെട്ട അഥവാ ഇസ്ഹാഖ് സന്താന പരമ്പരയിൽപ്പെട്ട 70,000 ആളുകൾ അവിടെ യുദ്ധം ചെയ്യാതെ ലോകം അവസാനിക്കുകയില്ല. ഇവിടെ ഇസ്ഹാഖ് കൊണ്ട് ഉദ്ദേശം ഇസ്ഹാഖ് നബിയാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട 70,000 ആളുകൾ ഈ ഇസ്താംബൂളിൽ യുദ്ധം ചെയ്യും എന്നാണ്. അപ്പം അതുകൊണ്ടുള്ള ഉദ്ദേശം, പണ്ഡിതന്മാർ പറഞ്ഞത്, അറബികളല്ലാത്തവരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച അഥവാ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽ നിന്നും അറബികളല്ലാത്ത ഇസ്ലാം സ്വീകരിച്ച ബനു ഇസ്ഹാഖിൽപ്പെട്ട 70,000 ആളുകൾ എന്നാണ് എന്നതാണ്. ഏതായിരുന്നാലും അവിടെ യുദ്ധം നടക്കും. ഫ ഇദാ ജാഊഹാ നസലു, അങ്ങനെ അവർ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവർ അവിടെ ഇറങ്ങും, അഥവാ യുദ്ധത്തിന് വേണ്ടി വന്ന് അവരവിടെ ഇറങ്ങിയാൽ ഫലം യുഖാതിലൂ ബിസിലാഹ്, അവർ വാളുകൊണ്ട് യുദ്ധം ചെയ്യുകയില്ല. വലം യർമൂ ബിസഹ്മിൻ, അവർ അമ്പുകൾ എറിയുകയുമില്ല. അപ്പോൾ സാധാരണ യുദ്ധം നടക്കുമ്പോൾ അമ്പെയ്ത്തും വാൾപ്പയറ്റൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും ഇവിടെ ഉണ്ടാവില്ല. വാളുകൊണ്ട് വെട്ടിയേ അമ്പയ്യേ ഒന്നും ഇല്ല, അങ്ങനെയല്ല യുദ്ധം. പിന്നെ എങ്ങനെയാണ്? കാലു, അവർ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അതോടുകൂടി ഫയസ്ഖുതു അഹദു ജാനിബൈഹാ, ആ നാടിൻ്റെ രണ്ടറ്റങ്ങളുണ്ടല്ലോ, ഒന്ന് കരയിലും ഒന്ന് കടലിലും എന്ന് പറഞ്ഞില്ലേ, അതിലെ ഒരറ്റം തകർന്നു വീഴും. സുമ്മ യഖൂലു സാനിയ, പിന്നെ അവർ രണ്ടാമത് പറയും, അഥവാ ഈ ബനു ഇസ്ഹാഖിൽപ്പെട്ട 70,000 ആളുകൾ, അവർ രണ്ടാമതും പറയും ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അതോടുകൂടി ഫയസ്ഖുതു ജാനിബുഹൽ ആഖറു, മറ്റേ അറ്റവും തകർന്നു വീഴും. സുമ്മ യഖൂലു സാലിസ, എന്നിട്ടവർ മൂന്നാമത് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അതോടുകൂടി ഫയുഫറജു ലഹും, അഥവാ അവർക്ക് അവിടേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴി തുറക്കപ്പെടും. ഫയദ്ഖുലൂഹ, അങ്ങനെ അവരതിലൂടെ ആ നാട്ടിലേക്ക് പ്രവേശിക്കും. ഫയഗ്നമു, എന്നിട്ടവർ ഗനീമത്ത് സ്വത്തുക്കൾ അത് ഒരുക്കൂട്ടുന്ന സമയത്ത് ഫബൈനമാഹും യഖ്തസിമൂന മഗാനിം, അവരതിങ്ങനെ വീതിക്കുന്ന സമയത്ത് ഇത് ജാഅഹുമുസ്സരീഖ്, ഒരാൾ വന്ന് ഉറക്ക വിളിച്ചു പറയും ഇന്നദ്ദജ്ജാല ഖദ് ഖറജ, തീർച്ചയായും ദജ്ജാൽ പുറപ്പെട്ടിട്ടുണ്ട്, അഥവാ നിങ്ങളുടെ കുട്ടികളുടെ അടുത്തേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കൊക്കെ ദജ്ജാൽ പോയിട്ടുണ്ട്. ഫയത്രുക്കൂന കുല്ല ഷൈഇൻ, അപ്പോൾ അവർ ആ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാം ഉപേക്ഷിക്കുകയും വയർജിഉൻ, അവർ മടങ്ങുകയും ചെയ്യും, അഥവാ ദജ്ജാലിനെ നേരിടാൻ തൻ്റെ കുടുംബത്തെ സഹായിക്കുവാൻ ധൃതിയിൽ അവർ അതെല്ലാം ഉപേക്ഷിച്ച് പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ തുർക്കിയിൽ ഒരു ശക്തമായ യുദ്ധം വാളുകളില്ലാതെ അമ്പുകളില്ലാതെ നടക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്തായിരിക്കും ഈ ബനു ഇസ്ഹാഖിലെ ആളുകളുടെ ആയുധം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്കറിയിച്ചു തരുന്നുണ്ട്. ഇനി അതുപോലെ മറ്റൊരു ഹദീസ്, അത് ഇബ്നു മാജ തൻ്റെ സുനനിൽ 4084 ഹദീസായിട്ട് ഉദ്ധരിക്കുന്നതാണ്. സൗബാൻ മൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് റാവി. അദ്ദേഹം പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് യഖ്തതിലു ഇൻദ കൻസികും, റസൂലുള്ളാഹി പറഞ്ഞു നിങ്ങളുടെ നിധിക്ക് അരികിൽ യുദ്ധം ചെയ്യും സലാസ, മൂന്ന് വിഭാഗം ആളുകൾ. നിങ്ങളുടെ നിധിക്കരികിൽ മൂന്ന് വിഭാഗം ആളുകൾ യുദ്ധം ചെയ്യും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുല്ലുഹും ഇബ്നു ഖലീഫ, അവരെല്ലാവരും ഖലീഫയുടെ മക്കളായിരിക്കും. സുമ്മ പിന്നീട് എന്താ സംഭവിക്കുക, ലാ യസീലു ഇലാ വാഹിദിൻ മിൻഹും, അവരിൽ ഒരാൾക്കും അത് എത്തിച്ചേരുകയില്ല, ആർക്കും കിട്ടൂല. സുമ്മ തുഖ്ബിലു റായാത്തു സൂദ് മിൻ ഖിബലിൽ മശ്രിഖ്, അപ്പോൾ കിഴക്ക് ഭാഗത്ത് നിന്ന് ഒരു സൈന്യം വരും. ഫയഖ്തുലൂനകും ഖത്ലൻ, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യും. ലം യഖ്തുല്ലുഹു ഖൗമുൻ, അങ്ങനത്തെ ഒരു യുദ്ധം ഇതുവരെ സംഭവിച്ചിട്ടില്ല, അത്രയും ശക്തമായ യുദ്ധം നടക്കും എന്ന് പ്രവാചകൻ പറഞ്ഞു. ഫ ഇദാ റഅയ്തുമൂഹു, നിങ്ങൾ അവരെ കണ്ടു കഴിഞ്ഞാൽ ഫബായിഉഹു, നിങ്ങൾ അവർക്ക് ബൈഅത്ത് ചെയ്യണം, അതിലെ ആ നേതാവിന് ബൈഅത്ത് ചെയ്യണം. വലൗ ഹബുവൻ അലസ്സൽജി, ഒരു മഞ്ഞിൻ്റെ കട്ട അതിലൂടെ മുട്ടിൽ ഇഴഞ്ഞു പോയിട്ടാണ് ബൈഅത്ത് ചെയ്യാൻ സാധിക്കൂ എങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യണം. അഥവാ കുറച്ച് പ്രയാസപ്പെട്ടാണെങ്കിലും പ്രശ്നമില്ല, ആ സൈന്യത്തിലെ നേതാവിന് നിങ്ങൾ ബൈഅത്ത് ചെയ്യണം എന്നർത്ഥം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫഇന്നഹു, അതാരായിരിക്കും, ആ സൈന്യത്തിലെ നേതാവ് ആരായിരിക്കും? ഖലീഫത്തുല്ലാഹി അൽ മഹ്ദിയു, അത് അള്ളാഹുവിൻ്റെ ഖലീഫയായ മഹ്ദിയായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, റസൂലുള്ളാഹി പറഞ്ഞത് നിങ്ങളുടെ നിധിക്ക് അരികിൽ വെച്ച് മൂന്ന് വിഭാഗം ആളുകൾ യുദ്ധം ചെയ്യുന്നതാണ്. എന്താണ് ഈ നിധി? അത് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് അത് കഅബയിലെ നിധിയാണ് എന്നുള്ളതാണ്. ഇന്നഹു കൻസുൽ കഅബ, കഅബയുടെ നിധിയായിരിക്കും. കഅബയിൽ ധാരാളം വലിയ സമ്പത്തുണ്ടല്ലോ, അപ്പോൾ അതിനു വേണ്ടി യുദ്ധം നടക്കും എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് അത് ടൈഗ്രീസ് നദി വെളിവാക്കുന്ന നിധിയായിരിക്കും. അഥവാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ടൈഗ്രീസ് നദി, അതിൽ നിന്നൊരു സ്വർണത്തിൻ്റെ മല പ്രത്യക്ഷപ്പെടുന്നു പറഞ്ഞല്ലോ, അപ്പോൾ അതിനു വേണ്ടിയായിരിക്കും യുദ്ധം എന്നാണ്. ഏതായിരുന്നാലും ഇതിലേതെങ്കിലും ഒരു നിധിക്ക് വേണ്ടിയായിരിക്കും. ആ യുദ്ധത്തിൽ മൂന്ന് ഖലീഫയുടെ മക്കളായിരിക്കും. എന്നാൽ അതാരാണ്? അത് വ്യക്തമായി നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു യുദ്ധം വരാനുണ്ട് എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. ഇനി അതുപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളുടെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു യുദ്ധത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. അതേതാണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സഅതു, അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഹത്താ യൻസില റൂമു ബിൽ അഅമാഖി ഔ ബിദാബിഖിൻ, റോമക്കാർ അഅമാഖിലോ ദാബിഖിലോ ഇറങ്ങുന്നത് വരെ ലോകാവസാനം സംഭവിക്കുകയില്ല. റോമക്കാർ എന്ന് പറയുമ്പോൾ യൂറോപ്യൻസ്, അവർ ദാബിഖിലോ അഅമാഖിലോ ഇറങ്ങുന്നതാണ്. ദാബിഖ്, അഅമാഖ്, ഇത് എവിടെയാണ്? ഇത് ഹലബിനടുത്തുള്ള പ്രദേശമാണ്. സൂറിയയിലെ, സിറിയയിലെ ഹലബ് എന്ന പ്രദേശത്തിന് ചുറ്റുമുള്ള അടുത്തുള്ള സ്ഥലങ്ങളാണ് ഈ ദാബിഖും അഅമാഖും. അവിടെ യൂറോപ്യൻസ് ഇറങ്ങും, റോമക്കാർ ഇറങ്ങും. ഫയഖ്റുജു ഇലൈഹിം, അപ്പോൾ അവരിലേക്ക് പുറപ്പെടും, ജയ്ഷും മിനൽ മദീന, മദീനയിൽ നിന്നുള്ള ഒരു സംഘം, ഒരു സൈന്യം അവരിലേക്ക് പുറപ്പെടും. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന യസ്രിബ്, അവിടെ നിന്നും ഒരു സൈന്യം അവിടേക്ക് പുറപ്പെടും. അവരുടെ പ്രത്യേകത എന്താണ്? മിൻ ഖിയാരി അഹ്ലിൽ അർദി യൗമ ഇദിൻ, ആ കാലഘട്ടത്തിൽ ഭൂമിയിലെ ഏറ്റവും നല്ല സൈന്യമായിരിക്കും അവർ. അങ്ങനെ ഫഇദാ തസാഫു, അവർ സൊഫ് സൊഫായി നിന്നാൽ, അഥവാ യുദ്ധത്തിന് വേണ്ടി രണ്ടു വശത്തും യുദ്ധത്തിന് വേണ്ടി പരസ്പരം സൊഫ് സൊഫായി നിന്ന് കഴിഞ്ഞാൽ, ഖാലത്തി റൂം, റോമക്കാർ പറയും, ഖല്ലു ബൈനനാ വബൈന അല്ലദീന സബൂ മിന്നാ നുഖാതിൽഹും, ഞങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് വന്ന, അഥവാ പുതുതായി ഇസ്ലാം സ്വീകരിച്ച, ഞങ്ങളുടെ മതം വിട്ട് പുതുതായി ഇസ്ലാം സ്വീകരിച്ച് നിങ്ങളിലേക്ക് വന്ന ഞങ്ങളുടെ കൂട്ടത്തിലെ ആളുകളില്ലേ, അവരെ വിട്ടതാ, ഞങ്ങൾ അവരോട് യുദ്ധം ചെയ്യട്ടെ, ഞങ്ങൾക്ക് വേണ്ടത് അവരെയാണ്. ഫയഖൂലുൽ മുസ്ലിമൂൻ, അപ്പോൾ മുസ്ലിമീങ്ങൾ പറയും, ലാ, ഇല്ല, വല്ലാഹി, അല്ലാഹുവാണ്, ലാ നുഖല്ലി ബൈനക്കും വബൈന ഇഖ്വാനിനാ, ഞങ്ങൾ അവരെ നിങ്ങൾക്ക് വിട്ടുതരൂല, അഥവാ അവർ ഞങ്ങളുടെ സഹോദരന്മാരാണ്, അതുകൊണ്ട് ഞങ്ങളുടെ സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടുതരൂല. ഫയുഖാതിലൂനഹും, അപ്പോൾ അവിടെ യുദ്ധം നടക്കും. ഫയൻ ഹസിമു സുലുസുൻ, മൂന്നിൽ ഒരു വിഭാഗം ആളുകൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടും. റസൂലുള്ളാഹി പറഞ്ഞു, ലായ തൂബുല്ലാഹു അലൈഹിം അബദ, അവർക്ക് അള്ളാഹു ഒരു കാലത്തും പുറത്തു കൊടുക്കുകയില്ല. ഒരു കാലത്തും പുറത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ തൗബ ചെയ്ത അള്ളാഹു പുറത്തു കൊടുക്കും ഏത് തെറ്റാണെങ്കിലും. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശം? അവർക്ക് തൗബ ചെയ്യാനുള്ള തൗഫീഖിന് അള്ളാഹു കൊടുക്കില്ല എന്ന്. തൗബ ചെയ്യാനുള്ള മനസ്സുള്ള കൊടുക്കില്ല, അവർ തൗബ ചെയ്യൂല. വയുഖ്തലു സുലുസുഹും, മൂന്നിൽ ഒരു വിഭാഗം ആളുകൾ അതിൽ കൊല്ലപ്പെടും. അഫ്ലലു ഷുഹദാഇ ഇൻദല്ലാ, അവരാണ് അള്ളാഹുവിനടുക്കൽ ഏറ്റവും നല്ല ഷഹീദീങ്ങൾ. വയഫ്തത്തിഹു സുലുസു, ബാക്കി മൂന്നിലൊന്നുണ്ടല്ലോ, അവർ ആ യുദ്ധത്തിൽ വിജയിക്കും. അങ്ങനെ അവർ ഖുസ്തൻതീനിയ അഥവാ ഇസ്താംബൂൾ അതും വിജയിച്ചടക്കും. അതും വിജയിച്ചടക്കി അവർ ഗനീമത്ത് സ്വത്തുക്കൾ പൊറുക്കുന്ന സമയത്ത് ഇത് സ്വാഹഫീഹി മുഷൈത്വാൻ, ഒരു ഷെയ്ത്വാൻ വിളിച്ചു പറയും, ഇന്നൽ മസീഹ ഖദ് ഖലഫകും ഫീ അഹ്ലീകും, തീർച്ചയായും മസീഹ് അഥവാ ദജ്ജാൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഫയഖ്റുജൂൻ, അങ്ങനെ അവരെന്തിയും അവർ കുടുംബത്തിലേക്ക് ദജ്ജാലിനെ അവനെ വധിക്കുന്നതിന് വേണ്ടി, അവനെ ഏറ്റുമുട്ടുന്നതിന് വേണ്ടി, കുടുംബത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടി അവർ പുറപ്പെടും. എന്നാൽ വദാലിക ബാത്തിൽ, അതൊരു വെറുവാക്കായിരിക്കും. ദജ്ജാൽ എന്ന് വന്നിട്ടുണ്ടാവില്ല, അത് വെറുതെ പറയേക്കരം. ഫഇദാ ജാഉ ശഅമ, അങ്ങനെ അവർ ഷാമിലേക്ക് എത്തുമ്പോഴോ, ഖറജ, ശരിക്കും ദജ്ജാൽ വരും. ഫബൈനമാഹും യുഇദ്ദൂന ലിൽഖിത്താൽ, അങ്ങനെ അവർ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കും. യുസവ്വൂന സുഫുഫ, അവർ സുഫ് സുഫ് ശരിയാക്കി നിൽക്കും. ഇത് ഉഖീമത്തി സ്വലാത്ത്, നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ. ഫയൻസിലു ഈസ ബിനു മറിയമ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും. ഫഅമ്മഹും, എന്നിട്ട് അവർക്ക് നേതൃത്വം നൽകും. ഫഇദാ റആഹു അദുവുല്ലാഹി, ഈസ നബിയെ അള്ളാഹുവിൻ്റെ ശത്രു അഥവാ ദജ്ജാൽ കണ്ടാൽ, ദാബ, അവൻ അലിയാൻ തുടങ്ങും. കമാ യദൂബുൽ മിൽഹു ഫിൽ മാഇ, വെള്ളത്തിൽ ഉപ്പ് ലയിക്കുന്നത് പോലെ, അലിയുന്നത് പോലെ ദജ്ജാൽ അലിയാൻ തുടങ്ങും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഭിപ്രായമുള്ളവർ, ഇതൊക്കെ ലോകാവസാനത്തിന് മുന്നോടിയായി ഇവിടെ നടക്കാനിരിക്കുന്ന യുദ്ധങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ യുദ്ധങ്ങൾ എന്നതിൻ്റെ രണ്ടാം ഭാഗം വിശദീകരിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ, താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
7: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹ്ബിഹി അജ്മാഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. സത്യവിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ അവർ അനുവർത്തിക്കേണ്ടുന്ന ഏറ്റവും നല്ല മര്യാദകൾ പഠിപ്പിക്കുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഒരാളുടെ വീട് യഥാർത്ഥത്തിൽ ഏറ്റവും സുരക്ഷിതത്വത്തോടുകൂടി അയാൾക്ക് കഴിയാൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ചു നൽകിയ ഒരു അനുഗ്രഹമാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, വല്ലാഹു ജഅലലക്കും മിൻ ബുയൂതികും സകന, അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ ശാന്തിയും സമാധാനവും സംവിധാനിച്ചിരിക്കുന്നു. അപ്പോൾ വീട് എന്നത് നമ്മുടെ സുരക്ഷിതമായ ഒരു താവളമാണ്. അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും അവിടെ സുരക്ഷിതത്വവും അതേപോലെയുള്ള ശാന്തിയും നിർഭയത്വവും ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ വീട്ടിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ആ വീട്ടിലുള്ള ആളുകളുടെ സുരക്ഷിതത്വത്തിനോ അല്ലെങ്കിൽ അവരുടേതായ അഭിമാനത്തിനോ ക്ഷതം വരുന്ന രൂപത്തിലുള്ള ഒരു നീക്കവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരാളുടെ വീട്ടിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ആ വ്യക്തിയോട് നാം അനുവാദം ചോദിക്കുകയും അതേപോലെയുള്ള മര്യാദകൾ പാലിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കണം ആ വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത്. ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധേയമായ നിർദ്ദേശങ്ങൾ പരിശുദ്ധ ഖുർആൻ നൽകുന്നു എന്നത് നാം പ്രാധാന്യപൂർവ്വം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തു നൂറിലെ 27 മുതൽക്കുള്ള വചനങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് വെളിച്ചം നൽകുന്നതായി കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്ത തസ്തഅനിസു വ തുസല്ലിമു അലാ അഹ്ലിഹ ذَلِكُمْ خَيْرٌ لَكُمْ لَعَلَّكُمْ تَذَكَّرُونَ. സത്യവിശ്വാസികളെ, ഈമാനുള്ളവരെ, ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത ആളുകളുടെ വീടുകളിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ആ വീട്ടിലേക്ക് പ്രവേശിക്കരുത്. എങ്ങനെയായിക്കൊണ്ടല്ലാതെ, ഹത്ത തസ്തഅനിസു, നിങ്ങൾ അവരോട് അനുവാദം ചോദിച്ചുകൊണ്ടല്ലാതെ. വതുസല്ലിമു അലാ അഹ്ലിഹ, അതേപോലെ തന്നെ ആ വീട്ടിലുള്ളവർക്ക് സലാം പറഞ്ഞുകൊണ്ടുമല്ലാതെ. ദാലിക്കും ഖൈറുല്ലക്കും ലഅല്ലക്കും തദക്കറൂൻ, അതാണ് നിങ്ങൾക്ക് ഖൈറ്. നിങ്ങൾ ആലോചിച്ചു മനസ്സിലാക്കുവാൻ വേണ്ടി അല്ലാഹു ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു. ഇവിടെ വളരെ കൃത്യമായ ഒരു നിർദ്ദേശമാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നത്. നമ്മുടേതല്ലാത്ത ഒരാളുടെ വീട്ടിലും നാം അനുവാദമില്ലാതെ പ്രവേശിക്കാൻ പാടില്ലാത്തതാണ്. അത് നമ്മുടെ കുടുംബക്കാരുടെ വീടുകളിലാണെങ്കിൽ പോലും ശരി. കാരണം അവരുടെ സുരക്ഷിതത്വത്തിനും അവരുടെ അഭിമാനത്തിനും നാം ഏറെ പ്രാധാന്യം നൽകേണ്ടതാണ്. അനുവാദം ചോദിക്കാതെ, സലാം പറയാതെ ഒരു വീട്ടിലേക്ക് നമ്മൾ കയറിയാൽ അത് പല നിലക്കുമുള്ള പ്രശ്നങ്ങൾക്ക്, സാമൂഹികമായ പ്രശ്നങ്ങൾക്കും മറ്റു പിണക്കങ്ങൾക്കും എല്ലാം കാരണമായിത്തീരും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത ഒരാളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ നിങ്ങൾ അനുവാദം ചോദിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ സലാം പറയുകയും വേണം. എത്രത്തോളമെന്ന് ചോദിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ 3 തവണ സലാം പറഞ്ഞിട്ടും അവിടെ നിന്ന് ആരും സലാം മടക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകണമെന്നാണ്, അവിടേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾ താമസിക്കുന്ന വീട്ടിൽ അനുവാദമില്ലാതെ പ്രവേശിക്കാൻ നമുക്ക് പാടില്ലാത്തതാണ്. വീണ്ടും 28-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫഇല്ലം തജിദു ഫീഹാ അഹദൻ ഫലാ തദ്ഖുലൂഹ ഹത്താ യുദന ലക്കും, നിങ്ങൾ അവിടെ ആരെയും കാണുന്നില്ലെങ്കിൽ, ആ വീട്ടിൽ ആരെയും നിങ്ങൾ കാണുന്നില്ലെങ്കിൽ, ആരെയും കാണുന്നില്ല അതുകൊണ്ട് ഞാൻ കയറിയിരിക്കട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. പിന്നെയോ, ഫലാ തദ്ഖുലൂഹ ഹത്താ യുദന ലക്കും, നിങ്ങൾക്ക് അനുവാദം ലഭിക്കുന്നതുവരെ നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല. വഇൻ ഖീല ലക്കും ഉർജിഉ ഫർജിഉ ഹുവ അസ്കാ ലക്കും വല്ലാഹു ബിമാ തഅമലൂന അലീം, ഇനി നിങ്ങളോട് നിങ്ങൾ മടങ്ങിപ്പോയിക്കോളൂ എന്ന് ആ വീട്ടിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ മടങ്ങിപ്പോവണം, അതാണ് നിങ്ങൾക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്നത് അറിയുന്നവനാകുന്നു. അപ്പോൾ ഇവിടെ നാം ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുവാദം ചോദിക്കണം, സലാം പറയണം. ഇനി ആ വീട്ടിൽ നാം ആരെയും കണ്ടിട്ടില്ലെങ്കിൽ, ആരുമില്ല എന്ന് കരുതി പ്രവേശിക്കാൻ നമുക്ക് അനുവാദമില്ല. അനുവാദം ലഭിക്കുന്നതുവരെ നാം വീടിൻ്റെ പുറത്ത് തന്നെ കാത്തു നിൽക്കേണ്ടതാണ്. ഇനി വീട്ടിലാരെങ്കിലും നിങ്ങൾ ഇപ്പോൾ പോയിക്കോളൂ, പിന്നെ വരൂ എന്ന് നമ്മളോട് പറഞ്ഞാൽ, ഇല്ല ഞാനിവിടെ നിൽക്കുകയാണ്, അതല്ലെങ്കിൽ ഞാൻ കയറി ഇവിടെ ഇരുന്നോളാം എന്ന് നാം മര്യാദയില്ലാതെ പറയാൻ പാടില്ല. മറിച്ച് നിങ്ങൾ ഇപ്പോൾ പോയിക്കോളൂ എന്നവർ പറയുമ്പോൾ അതിന് പല കാരണങ്ങളുമുണ്ടാകാം. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കാതെ നാം മടങ്ങിപ്പോരുകയാണ് വേണ്ടത് എന്നും അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്, നിങ്ങളോട് മടങ്ങിപ്പോകാൻ പറഞ്ഞാൽ ഫർജിഉ, നിങ്ങൾ മടങ്ങണം, അതാണ് നിങ്ങൾക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ പ്രവർത്തിക്കുന്നത് അറിയുന്നവനാകുന്നു. ശേഷം മറ്റൊരു സുപ്രധാനമായ കാര്യം കൂടി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തി. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തദ്ഖുലു ബുയൂതൻ ഗൈറ മസ്കൂനത്തൻ ഫീഹാ മതാഉൻ ലക്കും വല്ലാഹു യഅലമു മാ തുബ്ദൂന വമാ തക്തുമൂൻ. എന്നാൽ ചില വീടുകളിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം. എന്താണ് ആ വീടിൻ്റെ പ്രത്യേകത? അവിടെ ആൾതാമസമില്ല. അതേ സന്ദർഭത്തിൽ നിങ്ങൾക്കാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട് താനും. അത്തരമൊരു സന്ദർഭത്തിൽ അവിടെ പ്രത്യേകം താമസിക്കുന്ന ഒരു ഇടമല്ല, ആളുകൾ താമസിക്കുന്ന ഒരു ഇടമല്ല, അതേ സന്ദർഭത്തിൽ നിങ്ങൾക്കാവശ്യമായ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് അവിടെ പ്രവേശിക്കാൻ, അതേപോലെയുള്ള പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് പ്രത്യേകം അനുവാദത്തിൻ്റെ ആവശ്യമില്ല. എന്നിരുന്നാലും നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതും നിങ്ങൾ ഒളിവാക്കുന്നതും അല്ലാഹു അറിയുന്നവനാകുന്നു. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്, ആളുകൾ താമസിക്കാത്ത പൊതുസ്ഥലങ്ങളും നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരുന്ന സ്ഥലങ്ങളുമാണെങ്കിൽ അവിടെ പ്രത്യേകം അനുവാദം ചോദിക്കണം എന്നില്ല. എന്നാൽ അതല്ലാതെ മറ്റുള്ള ആളുകൾ താമസിക്കുന്ന വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരിക്കലും തന്നെ നിങ്ങൾ അങ്ങോട്ട് എത്തി നോക്കാനോ, അനുവാദമില്ലാതെ വീടുകൾക്കുള്ളിലേക്ക് എത്തി നോക്കാനോ, അവിടേക്ക് പ്രവേശിക്കുവാനോ പാടില്ല. മറിച്ച് അനുവാദം ചോദിച്ചും സലാം പറഞ്ഞുകൊണ്ടുമാണ് നിങ്ങൾ പ്രവേശിക്കേണ്ടത് എന്ന വലിയ പാഠമാണ് സൂറത്തുന്നൂറിലെ 27, 28

0: reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ. മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
2: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
3: പീസ് റേഡിയോ, tuned to reality.
4: سبيل الدموع سبيل مريح تنا.
5: ഈ നിങ്ങളടുത്ത് വരുന്ന പോക്സോ കേസുകളാണെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന കേസുകളാണെങ്കിലും വയലന്റ് ആയ കേസുകളാണെങ്കിലും ഈ കുട്ടികളിൽ ഇത് വരുന്നതിനുള്ള കാരണമായി നിങ്ങൾക്ക് അവരെ ചോദ്യം ചെയ്യുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? ബ്രോക്കൺ ഫാമിലി ഉണ്ടാവാം നിശ്ചയമായും. അതൊഴിച്ചു നിർത്തിയാൽ എന്തായിരിക്കും?
6: സ്വാതന്ത്ര്യം.
5: യെസ്.
6: എനിക്ക് 18 വയസ്സായി. ഞങ്ങൾ ഇവിടെ ബീച്ചിൽ കയറുമ്പോൾ കുട്ടികളുടെ വന്നാല് പേര് ചോദിച്ചാൽ പറയാം എനിക്ക് 18 വയസ്സായിന്നാ.
5: ഓ ശരി.
6: 18 വയസ്സ് കഴിഞ്ഞാൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയ തെറ്റിദ്ധാരണ വരികയാണ്. സ്വാതന്ത്ര്യം എടുത്തോട്ടെ, തെറ്റൊന്നുമല്ല, പക്ഷേ എന്തും ചെയ്യാനുള്ളത് ആവരുത്.
7: വളരെ പിന്നെ

0: നമ്മുടെയൊക്കെ ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു സംഗതിയാണെന്ത്. സാറേ, ഞങ്ങൾക്ക് 18 വയസ്സായി. അത് നിയമപാലകനാണ് പറയുന്നതെങ്കിൽ ഇത് കലാലയങ്ങളുടെ ചുമരുകൾക്കുള്ളിൽ വളരെ വ്യക്തമായി മുഴങ്ങുന്ന ഒരു കാര്യമാണ്. 18 വയസ്സാകാൻ കാത്തിരിക്കുന്ന കുട്ടികളുണ്ട്. പണ്ടൊക്കെ നമ്മൾ 18 വയസ്സാകാൻ വേണ്ടി കാത്തിരുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി, അതേപോലെ തന്നെ തിരിച്ചറിയൽ കാർഡ് വോട്ടർ ഐ ഡിക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു പിന്നെ മറ്റൊരു വകഭേദമാണ് നമ്മൾ കലാലയങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്.
1: ഡോക്ടർ അരുൺകുമാർ നേതൃത്വം നൽകിയ ഒരു ചാനൽ ചർച്ചയിൽ ഒരുപാട് ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുള്ള ഒരു ചർച്ചയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ചിന്തയിൽ കേൾപ്പിച്ചത്. ആ ചർച്ച നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പോൾ അതിൽ ചില മുത്തശ്ശിമാരോട്, ചില രക്ഷിതാക്കളോട്, ചില കുട്ടികളോട് ഈ ലഹരിയുടെ അതിപ്രസരത്തെ സംബന്ധിച്ചും അതിൻ്റെ അമിതോപയോഗത്തെ സംബന്ധിച്ചും അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു ഫാൾസ് ഇമ്പാക്ട്, അതൊക്കെ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ് അവിടെ നടക്കുന്നത്. അവിടെയാണ് ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നത്, എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സംഭവിക്കുന്നത്, ഇങ്ങനെ ലഹരിയുടെ ഒരു ആധിക്യം ഈ കാലഘട്ടത്തിൽ ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ് ഡോക്ടർ അരുൺകുമാർ. അപ്പോൾ ചോദിക്കുമ്പോൾ ഒരു ഹിൻസ് ഇട്ടുകൊടുക്കുന്നുണ്ട്, ഒരു ബ്രോക്കൺ ഫാമിലി, ചൈൽഡ്ഹുഡ് ബ്രോക്കൺ കാരണം കൊണ്ട് വന്നതായിരിക്കുമോ, അതൊരു കാരണമാവില്ലേ, മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് സ്വാതന്ത്ര്യം. ഒരു വളരെ വളരെ ഹൃദ്യമായൊരു മറുപടിയായിട്ടാണ് തോന്നുന്നത്. ഈ സ്വാതന്ത്ര്യം വേണം, പക്ഷേ അതെടുക്കേണ്ടത് പോലെ എടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം. ഹസനൻ സാരി പറഞ്ഞതുപോലെ 18 വയസ്സായാൽ എന്തും ചെയ്യാം, ആരും ചോദിക്കാനുണ്ടാവില്ല, ചോദിച്ചാൽ അവർ എന്താണ് സദാചാര പോലീസ് ചമയുന്നവരായി എന്നൊക്കെയുള്ള ഒരു ഒരു ഒരു ഇത് ഇപ്പം ഈ അടുത്ത കാലങ്ങളിലായി നമ്മുടെ നാട്ടിലേറെ.
0: അത് മാത്രമല്ല സലഫി, എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഒരുപാട് ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ട് പരിചയമില്ലാത്ത ഒരു ടേമായിരുന്നു ഈ പിന്നെ ലിബറലിസം എന്നൊക്കെ പറഞ്ഞത്. അതൊരു ഡ്രസ്സിൽ നിന്ന് കുട്ടികളെ വെച്ച് തുടങ്ങി. അപ്പോൾ ഡ്രസ്സിൽ നിന്ന് പറഞ്ഞ് നിങ്ങൾ പിന്നെ പെണ്ണെ നീ തീയാവുക, നീ കത്തുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു, നമ്മുടെ പ്ലസ് ടു തലങ്ങളിലും കോളേജ് തലങ്ങളിലും ഒക്കെ അത് ഭയങ്കരമായിട്ട് അടിച്ചു വീശി. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത ഈ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്ത് സ്റ്റിയറിംഗ് കൈ കൊടുത്ത ആളുടെ കയ്യിൽ നിന്ന് ഇപ്പം എന്തുപോയി, വണ്ടിയുടെ നിയന്ത്രണം മൊത്തം പോയി. ഇപ്പം ആരാ സ്റ്റേജിലിരിക്കുന്നത്, ഡ്രൈവിംഗ് അറിയാത്ത, വണ്ടിയുടെ ഒരു സംഗതി അറിയാത്ത കുട്ടികളാണ് ഇപ്പം അത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിൽ നമ്മുടെ മുമ്പിൽ വരുന്നതാണ് പിന്നെ ഈ പിന്നെ ഈ ഷഹബാസിൻ്റെ ആ ഒരു ചിത്രം, അതേപോലെ തന്നെ അഫാൻ്റെ കുടുംബം. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ലൈവല്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, ഇത് ചിലപ്പോൾ ലഹരി ഉപയോഗിച്ചിട്ടാവാം അല്ലാതെയാകാം, പക്ഷെ ഒരു മാസമായി കൂടുമ്പോൾ എന്തിനുമുള്ള ഒരു ഒരു ഒരു ഒരു അല്ലേ. ഇപ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ കലാലയങ്ങളിൽ അവസാന പരീക്ഷയ്ക്ക് നിങ്ങൾ രക്ഷിതാക്കൾ വന്ന് കുട്ടികളെ കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ എന്താണ് സംഘടിച്ചു കഴിഞ്ഞാൽ ഇവർ എന്തും ചെയ്യുന്നുള്ളതാണ്.
1: ഈ കലാലയങ്ങളെ വിഷയം പറഞ്ഞപ്പോൾ അടുത്ത ദിവസം ഒരു കലാലയത്തിലേക്ക് ഞാൻ പോയി, ഒരു ക്യാമ്പസിലേക്ക്, ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസാണ്. അപ്പോൾ അത് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ പഠന സമയമാണ്, വർക്കിംഗ് ടൈം അതല്ലെങ്കിൽ ഈ പഠന സമയമാണ്, 10 to 4 എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലെ പഠന സമയത്തിനിടക്ക്. ഈ എന്താണ് ഈ പൂന്തോട്ടത്തിലും അതല്ലെങ്കിൽ ചില റോഡ് സൈഡിലുള്ള ബെഞ്ചുകളിലും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കുക, വളരെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് സ്വാതന്ത്ര്യമാണ്.
0: അതെ,
1: അവരടുത്തിരിക്കുന്നു, സ്പർശിക്കാൻ പാടില്ലാത്തടത്ത് സ്പർശിക്കുന്നു. ഒരു പൊതു സമൂഹത്തിന് മുമ്പിൽ ചെയ്യരുതാത്ത ചില കാര്യങ്ങൾ, കുട്ടികളും മക്കളും കുടുംബവും ഒക്കെ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ ഒരു കൃത്യമായൊരു സംസ്കാരം, നമ്മുടേതായ തനതായ സംസ്കാരം കാത്തു സൂക്ഷിക്കേണ്ടവരായ മക്കൾ. അപ്പൊ ഈ സ്വാതന്ത്ര്യം, അമിതമായ സ്വാതന്ത്ര്യം പകലാണ് നടക്കുന്നത്. അപ്പൊ ഈ രാത്രിയിലെ മറവിൽ നടക്കുന്ന സംഗതികൾ എന്തായിരിക്കും, നൈറ്റ് ലൈഫ് എന്നുള്ളത് ഏറെ ചർച്ച ചെയ്യുകയും അത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യണമെന്ന് വാശി പിടിക്കുന്ന ഒരുപാട് പുരോഗമന ചിന്താഗതിക്കാരുണ്ട്.
0: ഇപ്പൊ
1: ഈ അടുത്ത ദിവസം കോഴിക്കോട് മേയർ ബഹുമാനിയായ ബീന ഫിലിപ്പ് അവരുടെ ഒരു സംസാരം ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. പ്രസ്താവന, കോഴിക്കോടിന് നൈറ്റ് ലൈഫ് വേണ്ട, അതിന് തടയിടണം എന്ന നിലക്കൊരു നല്ല ഒരു സ്റ്റെപ്പ് അദ്ദേഹം അവർ നടത്തുകയുണ്ടായി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ അമ്മയുടെ റോളിലാണ് അവരെ ചിന്തിച്ചത്. ഒരു മേയർ എന്നതിനപ്പുറത്തൊരു അമ്മയുടെ റോളിലാണ് അവർ ചിന്തിക്കുന്നത്, ഒരു മുത്തശ്ശിയുടെ റോളിലാണ് അവരത് ചിന്തിക്കുന്നത്. ഒരു ഭാര്യയുടെ റോളിലാണ് അവരത് ചിന്തിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നൈറ്റ് ലൈഫുകളിലും അതല്ലാത്തടത്തും നമ്മുടെ നാട്ടിൽ കയറിക്കൂടി വരുന്ന ലഹരിയുടെ അതിപ്രസരവും ഈ അമിതമായ സ്വാതന്ത്ര്യമെടുക്കലും ലിബറലിസവും നമ്മുടെ മക്കളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് തീർത്തും മൂല്യമില്ലാത്ത ഒരു തലമുറയിലേക്കാണ് എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്നു.
0: അത് മാത്രമല്ല, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ മക്കൾക്ക് ആ ഒരു പ്രായമായി കഴിഞ്ഞാൽ ആകാശത്ത് അതാ ഒരു പറവ, നീ ഒന്ന് ചാടി പിടിക്കാമോ എന്ന് ചോദിച്ചാൽ അതിനും അവർ തയ്യാറാവുന്ന ഒരു പ്രായമാണ്. അപ്പൊ അന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം എന്തായിരുന്നു, 18 വയസ്സ് കഴിയുമ്പോൾ അയാളൊരു വ്യക്തിയായിട്ട് മാറണം. അപ്പോ പിന്നെ വ്യക്തിയായിട്ട് മാറുമ്പോൾ ഞാനൊരു പൂർണ്ണനായൊരു വ്യക്തിയാണ്, എന്നെ പിന്നെ എന്തിനാ ഉമ്മ നിയന്ത്രിക്കാൻ വരുന്നത്? ഉമ്മയുടെ മനസ്സിലോ അവനെന്റെ കുട്ടിയാണ്. ആ 5 വയസ്സിലിട്ട തളപ്പ് കൊണ്ടാണ് 18 വയസ്സുള്ള കുട്ടിയെ ഉമ്മ അമ്മയ്ക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ തീർച്ചയായിട്ടും സംഘടനകളുണ്ട്, അത് പണ്ടും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അന്നുണ്ടായ സമയത്ത് അതിനെങ്ങനെയാണ് ക്രിയാത്മകമായിട്ട് നിയന്ത്രിച്ചിരുന്നത്? അവനെ ഒരു വ്യക്തിയായിട്ട് നമ്മളിൽ ഒരു മുതിർന്ന ആളെ നമ്മൾ കാണുന്നത് പോലെ നമ്മളായി അവനെ കാണുന്നതോടുകൂടി പ്രശ്നങ്ങൾ അവസാനിക്കും. മാത്രമല്ല നല്ലൊരു ഗൈഡ് ലൈൻ അത്യാവശ്യമുള്ളൊരു ഘട്ടമാണ്. അയാളൊരു പൂർണ്ണ വ്യക്തിയിലേക്ക് മാറുമ്പോൾ എനിക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ എന്തെന്നും പണ്ട് കാലങ്ങളിലൊക്കെ മുതിർന്നവർ കൊടുത്തിരുന്നു.
1: സ്വാതന്ത്ര്യം മക്കൾക്ക് കൊടുക്കണം
0: തീർച്ചയായും.
1: നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ,
0: അതെ,
1: അവരുള്ള നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ ഏറ്റവും അതിനൊരു ഉദാഹരണം എനിക്ക് മനസ്സിൽ വരുന്നത്, നമ്മൾ പട്ടം പറപ്പിക്കുമ്പോൾ ഒരു കൈറ്റ് ഇറവറക്കിയ അത് നമ്മൾ പറപ്പിക്കുമ്പോൾ നമ്മൾ അഴിച്ചു വിടുന്നതിനനുസരിച്ച് ആ പട്ടം അങ്ങനെ ഉയരത്തിൽ പറക്കും. ആ പട്ടത്തിൻ്റെ അതിൻ്റെ ഉയരങ്ങൾ കീഴടക്കി അതങ്ങനെ പോകും. പക്ഷേ അതിൻ്റെ ഏറ്റവും താഴെയിലുള്ള പിടിച്ചിരിക്കുന്ന നൂലിൻ്റെ അറ്റത്ത് പിടിച്ചിരിക്കുന്ന നിയന്ത്രണത്തിലാണ് ആ പട്ടത്തിൻ്റെ എല്ലാം. ആ പിടിവിട്ടാൽ പിന്നെ അതുവരെ ആ പട്ട അനുഭവിച്ച സ്വാതന്ത്ര്യവും ആ ഉയരങ്ങളിലെ കാഴ്ചയും ആ പട്ടത്തിന് നഷ്ടമാകും. ആ പട്ടം മൂക്കുകുത്തി നിലംപതിക്കും
0: തീർച്ചയായിട്ടും.
1: നിയന്ത്രണം നഷ്ടപ്പെടാം.
0: അതെ അതെ. ഈ ഒരു സുന്ദരമായിട്ടുള്ള ഉദാഹരണത്തോടൊപ്പം ചേർത്ത് വെക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ വീട്ടിൽ വാഹനമുണ്ട്, നമ്മുടെ കുട്ടിക്ക് ഡ്രൈവിംഗ് അറിയാം. അപ്പോൾ കുട്ടി ആ കാറെടുത്ത് അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ട് അങ്ങാടിയിലെത്തുമ്പോൾ എന്തുണ്ട്, അവിടെ ട്രാഫിക് ലൈറ്റുകളുണ്ട്, ഡിവൈഡറുകളുണ്ട്, പോലീസുകാരുടെ നിയന്ത്രണമുണ്ട്. ഞാൻ ഇതൊന്നും പാലിക്കില്ല എന്ന് വിചാരിച്ച് കുട്ടി എന്ത് ചെയ്യുന്നു, വളരെ അമിത വേഗതയിൽ ആ വാഹനം ഓടിച്ചാൽ ആ അങ്ങാടിയിൽ അവൻ വരുത്തി തീർക്കുന്ന വിനകൾ എത്രയായിരിക്കും, എത്ര ആളുകൾ അപകടത്തിൽ പെടും, എത്ര ആളുകളുടെ സമയനഷ്ടം ഉണ്ടാകും. ഇത് നമ്മൾ ആലോചിക്കുന്ന സമയത്താണ് ഇത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതെന്തല്ല, മറ്റൊരാളുടെ ജീവിതത്തിന് തടസ്സമാകുന്നതല്ല, നേരെ മറിച്ച് എല്ലാവർക്കും സുഗമമായി സുന്ദരമായി മുന്നോട്ടു പോകാനുള്ള ചില അവസ്ഥകളാണ് ഈ നിയന്ത്രണങ്ങളിലൂടെ കടന്നു വരുന്നത്. ഇപ്പോൾ ഒരു റോഡ് പണി നടക്കുന്ന സമയത്ത് വൺ വേ ട്രാഫിക് മാത്രം അനുവദിക്കുന്നു. അപ്പോൾ അതിൽ ബ്ലോക്കിൽ പെട്ട് നിൽക്കുന്ന ഒരാൾ വിചാരിക്കണം, എന്തിനാണ് അപ്പോൾ ഞാൻ ഈ നിയന്ത്രണം ഞാൻ പിന്നെ അനുസരിക്കുന്നത്, ഞാനത് കടന്നു പോകാമെന്ന് വിചാരിച്ചാൽ എത്രമാത്രം അപകടവും അതേപോലെ തന്നെ സമയനഷ്ടവുമാണ് അവിടെ സംഭവിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഒരു ഒരു വ്യതിരക്തത, സ്വാതന്ത്ര്യം എന്തിന് എന്തിനല്ല എന്നുള്ളത് കൃത്യമായി നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തുന്നതിലാണ് ഒരു രക്ഷിതാവ് വിജയിക്കുന്നത്.
1: തീർച്ചയായും. അപ്പോൾ ഈ പക്വതയും പാകതയും ബോധ്യവും ബോധവുമുള്ള രക്ഷിതാക്കളും മുതിർന്നവരും ഈ കാര്യത്തിൽ വ്യക്തമായൊരു തീരുമാനത്തിലെത്തുകയും ഒരു ഒരു ഒരു ഗൈഡ് ലൈൻ നമ്മുടെ മക്കൾക്ക് കൊടുക്കുകയും, അവർ സ്വാതന്ത്ര്യമുള്ളവർ തന്നെയാണ്, അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുക അത് ചെയ്യരുത്. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിൻ്റെ നിയന്ത്രണവും കഠിനാണും നഷ്ടപ്പെടുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു ദാരുണമായ ഘട്ടം അത് നേരിടേണ്ടി വരും എന്ന ഗൗരവകരമായ ബോധ്യം രക്ഷിതാക്കൾക്ക് ഉണ്ടാകണമെന്ന ഒരു ചിന്ത ഇന്ന് പീസ് റേഡിയോ സമർപ്പിക്കുന്നു.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് റിയാദു സ്വാലിഹീൻ. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശ്വപ്രസിദ്ധ ഗ്രന്ഥമായ റിയാദു സ്വാലിഹീനിലെ ഓരോ അധ്യായങ്ങളും അപഗ്രഥനം നടത്തപ്പെടുന്ന റിയാദു സ്വാലിഹീൻ പരിപാടിയിൽ ഇപ്പോൾ സംസാരിക്കുന്നത് ബഹുമാനായ മുജീബ് റഹ്മാൻ സ്വലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ തമാമിൽ അക്മലാനി അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി സൈനബ് റളിയല്ലാഹു അൻഹ തൻ്റെ പുത്രന് മരണമാസന്നമായ സന്ദർഭത്തിൽ റസൂലുള്ള തൻ്റെ അടുത്തേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ റസൂലുള്ള അടുത്തേക്ക് ഒരു ദൂതനെ പറഞ്ഞയക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് സലാം പറഞ്ഞയക്കുകയും ആശ്വസിപ്പിച്ചുകൊണ്ട് അവർ ആശ്വസിപ്പിക്കുന്ന ചില വചനങ്ങൾ കൂടെ ദൂതൻ വശം പറഞ്ഞയക്കുകയും ചെയ്തു. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് സൈനബ് റളിയല്ലാഹു അൻഹ സത്യം ചെയ്തുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് എന്തായാലും നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് വീണ്ടും റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് ദൂതനം പറഞ്ഞയച്ചു. ഇത്രയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇങ്ങനെ ദൂതൻ വീണ്ടും വന്നപ്പോൾ ഫഖാമ റസൂലുള്ളാഹ മകളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി എണീറ്റു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വമാഹു റസൂലുള്ളയുടെ കൂടെയുണ്ട് സഅദ് ബിൻ ഉബാദ. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ഉണ്ട്. വമുആദ് ബിൻ ജബൽ, ഉബയ്യ് ബിൻ കഅബ്, സയ്ദ് ബിൻ സാബിത്, ഒരിജാലുൻ. ഈ പറയപ്പെട്ട സ്വഹാബികളും വേറെ കുറേ സ്വഹാബികളുമുണ്ട്. മറ്റ് സ്വഹാബികൾ ആരൊക്കെയായിരുന്നു എന്ന് വേറെ റിവായത്തിൽ വന്നിട്ടുണ്ട്. ഒന്ന് ഉബാദത്ത് ബിൻ സ്വാമിത്, അതുപോലെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഉസാമ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തൻ്റെ മകളുടെ വീട്ടിലേക്ക്, അഥവാ മരണമായി മല്ലിടുന്ന കുട്ടിയെ കാണാൻ ഇവരെല്ലാം കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം അവരുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിലെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയെ എടുത്തു, കുട്ടിയെ ഉയർത്തപ്പെട്ടു എന്നാണ്. ഫറൂഫിയാ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിക്ക് കുട്ടിയെ ഉയർത്തി നൽകി, അഥവാ റസൂലുള്ള കയ്യിൽ കുട്ടിയെ കൊടുത്തു. ഫഅഖഅദഹു, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയെ തൻ്റെ മടിയിൽ ഇരുത്തി, അഖഅദ ഇരുത്തി, ആ കുട്ടിയെ വളാഹു എന്നർത്ഥം, ആ കുട്ടിയെ റസൂലുള്ള വെച്ചു. ഫീ ഹിജ്രിഹി, തൻ്റെ മടിത്തട്ടിൽ വെച്ചു, റസൂലുള്ളയുടെ മടിത്തട്ടിൽ വെച്ചു. വനഫ്സുഹു, ആ കുട്ടിയുടെ ശ്വാസം, ജീവൻ, അതിൻ്റെ ശ്വാസം, അത് തൊൽത്തരിബു, അല്ലെ ആ കുട്ടി എന്നും പറയാം, തൊൽത്തരിബു, അതിങ്ങനെ പിടക്കുന്നു, ചലിക്കുന്നു, അസ്വസ്ഥമായി, അഥവാ രോഗകാരണം അങ്ങേയറ്റമെത്തിയതിനാൽ ആ കുട്ടി ഇങ്ങനെ കിടന്ന് പിടയുന്നു. ഫഫാലത്ത് ഐനാ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. ഫഖാല സഅദ്, അപ്പോൾ സഅദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ആണ് ചോദിച്ചത്. വേറെ ചില റിവായത്തുകളിൽ വന്നിട്ടുള്ളത് ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു ചോദിച്ചു എന്നാണെങ്കിലും തർജീഹ്, പ്രാമുഖ്യം നൽകിയിട്ടുള്ളത്, പ്രബലമാണെന്ന് പറഞ്ഞിട്ടുള്ളത് സഅദ് ബിൻ ഉബാദ എന്ന് പറയുന്ന സയ്യിദ് ഹസ്റജ്, ഹസ്റജുകാരുടെ സയ്യിദ് നേതാവായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു തന്നെയാണ് ചോദിച്ചത് എന്നതാണ്. അദ്ദേഹം റസൂലുള്ളയോട് ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, മാഹാദ, എന്താണിത്? അഥവാ എന്താണ് നിങ്ങൾ കരയുന്നത്? നിങ്ങൾ കരയുകയാണോ? നിങ്ങൾക്കറിയാൻ പാടില്ല എന്ന് വിരോധിച്ചിരിക്കെ നിങ്ങൾ കരയുകയാണോ? ഇത് ക്ഷമക്കെതിരല്ലേ എന്ന്, ഇത് ക്ഷമകേടല്ലേ എന്നറിയാൻ വേണ്ടി മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ, ഫഖാല, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹാദിഹി, ഇത്, അഥവാ ഈ കണ്ണുനീർ, റഹ്മ, റഹ്മതുൻ, ഇത് കാരുണ്യമാണ്, കാരുണ്യത്തിൻ്റെ അടയാളമായ കണ്ണുനീരാകുന്നു ഇത്. ഇത് കാരുണ്യമാണെന്ന് പറഞ്ഞാൽ ഇത് കാരുണ്യത്തിൻ്റെ അടയാളമാണ്, അല്ലെ, കണ്ണീര് കാരുണ്യം എന്നാണ് എന്നർത്ഥത്തിലല്ലോ. അഥവാ ഹാദിഗിദ്ദമു, ഹാദിഗിദ്ദംഅതു, ഹാദിഗിദ്ദംഅതു അസറു റഹ്മത്തിൻ ജഅലഹല്ലാഹു ഫീ ഖുലൂബി ഇബാദി എന്നർത്ഥം. ഈ കണ്ണുനീർ അത് റഹ്മ, റഹ്മത്താണ്, അഥവാ റഹ്മത്തിൻ്റെ അടയാളമാണ്. ജഅലഹ, ആ റഹ്മത്തിന് അല്ലാഹു ഉണ്ടാക്കി നിശ്ചയിച്ചിരിക്കുന്നു. ഫീ ഖുലൂബി ഇബാദി, തൻ്റെ അടിമകളുടെ ഹൃദയങ്ങളിൽ. വരെ ചില റിവായത്തുകളിലുള്ളത് ഖുലൂബി മൻ ശാഅ മിൻ ഇബാദി, തൻ്റെ അടിമകളിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ എന്നാണ്. അതുകൊണ്ട് ഫീ ഖുലൂബി ഇബാദി എന്ന് പറഞ്ഞാൽ ബഅദു ഇബാദി, ചില അടിമകളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള, സൃഷ്ടിച്ചിട്ടുള്ള കാരുണ്യമാണിത്, ആ കാരുണ്യത്തിൻ്റെ അടയാളമാണ് ഈ കണ്ണുനീർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നാണ്. ഇതൊരിക്കലും, ഈ കണ്ണുനീർ വരുന്നത് ഒരിക്കലും അത് ജസ്അല്ല, അത് ക്ഷമകേടോ, തസഹുദ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിധികയിലുള്ള അതൃപ്തി പ്രകടിപ്പിക്കലോ ഒന്നുമല്ല ഇത്. ഇതൊന്നും അതിന് ഇതൊന്നും ക്ഷമക്ക് എതിരല്ല. അള്ളാഹുവിൻ്റെ വിധിയിൽ സംതൃപ്തനാകണമെന്ന് പറയുന്ന ആശയത്തിന് എതിരല്ല ഇത്. ഇങ്ങനെ കരയാം, ആ കരയുന്നതിൽ ആർത്തട്ടഹസിക്കുവാനോ വാവിട്ട് കരയുവാനോ വസ്ത്രങ്ങൾ പിച്ചി ചീന്തുവാനോ മുഖത്തടിക്കുവാനോ സ്വയം പീഡിപ്പിക്കുവാനോ ഈ വിധത്തിലുള്ള കാര്യങ്ങൾ അതിൽ ചേർന്നാൽ അപ്പോൾ അത് നിഷിദ്ധമാകും. അതല്ലാത്ത നിലക്ക് ഈ പറഞ്ഞ വിധത്തിലുള്ള, റസൂലുള്ള കരഞ്ഞ വിധത്തിലുള്ള ആ ഒരു കരച്ചിൽ ദീൻ അനുവദിച്ചതാണെന്ന് മാത്രമല്ല, ഫഫീ ഹാദാ ദലീലുൻ അലാ ജവാസിൽ ബുഖായി റഹ്മതം ബിൽ മുസാബ്, വിപത്ത് ബാധിച്ചവനോടുള്ള കാരുണ്യം എന്ന നിലക്ക്, അവനോടുള്ള കാരുണ്യപ്രകടനം എന്ന നിലക്ക് കരയൽ അനുവദനീയമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് തന്നെ പണ്ഡിതന്മാർ ഇസ്തിംബാത്ത് ചെയ്തതായും നമുക്ക് കാണാം. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി വേറെ ചില റിവായത്തിലുള്ളത്, വഫീ റിവായ, വേറെ ചില റിപ്പോർട്ടിലുള്ളത് ഫീ ഖുലൂബി മൻ ശാഅ മിൻ ഇബാദി എന്നാണല്ലോ. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ചില അടിമകളുടെ ഹൃദയങ്ങളിൽ എന്നാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞത് വഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹി അർറഹമാ, തീർച്ചയായും അള്ളാഹു തൻ്റെ അടിമകളോട്, അടിമകളിൽ നിന്ന് അവൻ റഹ്മത് ചെയ്യുന്നത് അർറഹമാ, കാരുണ്യം കാണിക്കുന്നവരോടാണ്, കരുണയുള്ളവരോടാണ്, കരുണ കാണിക്കുന്നവരോടാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയും കരുണ കാണിക്കുക എന്നാണ്. അവരോട് മാത്രമാണ് അല്ലാഹു കരുണ കാണിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്ന് പറഞ്ഞിട്ടുള്ളത്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. അപ്പോൾ ഇവിടെ ഈ ഹദീസ് ഇതിനെ തൊട്ടുള്ള മുമ്പുള്ള ഹദീസുമായി തമ്മിലുള്ള ബന്ധം, ഇതിനെ തൊട്ടു മുമ്പുള്ള ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട ഹദീസാണ്. ആ സമയത്ത് റസൂലുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ആശ്വസിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഒരു പിതാവ് നഷ്ടപ്പെടുന്ന സമയത്ത് മക്കൾ സഹനശീലരാവണം, മക്കൾ ക്ഷമാലുക്കളാകണം എന്നതാണ് അവിടെ നടങ്ങിയിട്ടുള്ള ഒരു പാഠം. ഇവിടെ മക്കൾ നഷ്ടപ്പെടുമ്പോൾ മാതാപിതാക്കളും ക്ഷമാലുക്കളാകണം എന്നതാണ് ഈ ഹദീദിൽ അടങ്ങിയിട്ടുള്ള പാഠം. നേരത്തെ പറഞ്ഞത് പിതാവിൻ്റെ നഷ്ടത്തിൽ, ഇവിടെ പറയുന്നത് മക്കൾ നഷ്ടപ്പെടുന്നതിൽ. ഇതാണ് ഹദീദുകൾ പരസ്പരം തമ്മിലുള്ള ബന്ധം എന്ന് നമുക്ക് മനസ്സിലാക്കാം. പണ്ഡിതന്മാർ ആ വിഷയത്തിൽ അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മുത്തഫഖുൻ അലൈഹിയാണ് ഈ ഹദീസ്. ഇമാം ബുഖാരിയും മുസ്ലിമുമൊക്കെ റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. ബുഖാരിയിൽ മാത്രമല്ല, വേറെയും പല പണ്ഡിതന്മാരും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ വന്നിട്ടുള്ള ചില പദങ്ങൾ, ഒമാന തഖഅഖഉ, തഖഅഖഉ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ ഭാഷാർത്ഥം എന്താണ് എന്ന് ഇമാം നവവി റഹിമഹുള്ള തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. തഖഅഖഉ എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്താണ് എന്ന് ഇമാം നവവി റഹിമഹുള്ള തന്നെ വിശദീകരിച്ചതായി കാണാം. അഥവാ തതഹറക്കു, ചലിക്കുക, ഇളകുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് തഖഅഖഉ. ആ കുട്ടി റസൂലുള്ളയുടെ മടിത്തട്ടിൽ കിടന്ന് ഇളകുന്നു, ഇളകിമറിയുന്നു, അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് തഖഅഖഉ എന്ന് പറയുന്നത്. ഉണങ്ങിയ ഒരു മരക്കഷ്ണം അത് ചലിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം എന്നാണ് അടിസ്ഥാനപരമായി തഖഅഖഅ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് ഭാഷാപണ്ഡിതന്മാർ വിശദീകരിച്ചതായും നമുക്ക് കാണാൻ സാധിക്കും. ഖഅഖഅത്ത് എന്ന് പറഞ്ഞാൽ ഹിക്കായത്തു സൗത്തി ഷൈഇൽ യാബിസ് ഇദാ ഹർറക, ഇദാ ഹുരിക. ഉണങ്ങിയ ഒരു സാധനം അത് ചലിപ്പിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ആ ഒരു ശബ്ദത്തിനാണ് ഖഅഖഅത്ത് എന്ന് പറയുന്നത് എന്ന് ഇതിൻ്റെ ഭാഷാപരമായ ചർച്ചകളിൽ പണ്ഡിതന്മാർ പറഞ്ഞതായും നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും ക്ഷമയുടെ പ്രാധാന്യവും, ക്ഷമിക്കുന്നതിന് കൂലി കിട്ടണമെങ്കിൽ പ്രതിഫലം കാംക്ഷിക്കുക തന്നെ വേണം എന്നതും ഈ ഹദീസിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. വിപത്തുകളുണ്ടാകുമ്പോഴും മരണം അടക്കമുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും കരയുന്നതിന് ഇസ്ലാം എതിരല്ല എന്നതും, അതിന് ചില ഉപാധികളുണ്ട്, അത് മാറത്തടിച്ചുകൊണ്ടോ അട്ടഹസിച്ചുകൊണ്ടോ ഘോര ശബ്ദമുണ്ടാക്കിക്കൊണ്ടോ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടോ ഉള്ള ആ രീതിയിലുള്ള ദുഃഖപ്രകടനം നിഷിദ്ധമാണെന്നും അത് കൊടിയ പാപമാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതര ഹദീസുകളിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നതാണ്. തുടങ്ങിയ വിഷയങ്ങളാണ് ഇതിൽ നിന്ന് പ്രധാനമായും നാം പഠിക്കേണ്ടത്. രണ്ടാമതായി തഅസിയത്തുമായി ബന്ധപ്പെട്ട നാം ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായ പദം എന്ന് പറയുന്നത് ക്ഷമിക്കുക, പ്രതിഫലം കാംക്ഷിക്കുക എന്ന കാര്യം കൂടിയാണ് എന്നൊക്കെയാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള സുപ്രധാനമായ പാഠങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ ശരിയാം വിധം പഠിച്ചു മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും ക്രമപ്പെടുത്തുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് റിയാദു സ്വാലിഹീൻ. പഠനം സമർപ്പിച്ചത് മുജീബ് റഹ്മാൻ സ്വലാഹി.
3: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ മധുരം ഖുർആൻ പാരായണം നിർവഹിക്കുന്നത് അഷേഖ് അബൂബക്കർ അഷാത്രി.

0: نعمل قد خسروا أنفسهم وضل عنهم ما كانوا يفترون.
1: جزاكم الله خيرا. ഏറെ ഹൃദ്യമായ ഒരു ഖുർആൻ പാരായണമായിരുന്നു നമ്മൾ ഇതുവരെ കേട്ടത്. മധുരം ഖുർആനിൻ്റെ ഈ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും ഏഴാം അധ്യായമായ സൂറത്തുർ റഅദിലെ 44 മുതൽ 53 വരെയുള്ള വചനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞത്. പാരായണം നിർവഹിച്ചത് അഷേഖ് അബൂബക്കർ അശ്ശാത്തിരി.
2: ഈ റേഡിയോയിൽ ഇനി ആരോഗ്യ ചിന്തകൾ. വായിലെ അർബുദം, നാം അറിഞ്ഞിരിക്കേണ്ടത് എന്തെല്ലാം? ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ജംഷീർ വീട്ടി.
3: പലപ്പോഴും നമ്മൾ ആളുകളാണ് നമ്മൾ അടുത്ത് വന്നിട്ട് പറയുന്നതാണ് വായൽ മുറിവുണ്ടായിരുന്നു, അപ്പോൾ അത് ഉണങ്ങി സ്വന്തം ഉണങ്ങും എന്ന് കരുതി അതിനെ ശ്രദ്ധിക്കാതെ വിട്ടു എന്നാണ് പറയുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണഗതിയിലുള്ള ഏതൊരു വായ്പുണ്ണും ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് ചെറിയ രീതിയിലുള്ള ചികിത്സ കൊണ്ട് തന്നെ മാറിപ്പോകുന്നതാണ്. എന്നാൽ അത് നിലനിൽക്കുകയും ചെറിയ രീതിയിലുള്ള വേദന ഇല്ലാത്ത രീതിയിൽ വരികയാണെങ്കിൽ, നിലനിൽക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ സ്മോക്കിങ് അല്ലെങ്കിൽ പുകയിലയുടെ പല രീതിയിലുള്ള ഉപയോഗങ്ങൾ വായിലുള്ള ആളുകൾ വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും അത് ശ്രദ്ധിക്കണം. ഇല്ലാത്ത ആളുകൾക്കും പല്ല് തട്ടിയിട്ട് ചെറിയ രീതിയിൽ മുറിവ്, അത് ഉണങ്ങണില്ലെങ്കിൽ നിർബന്ധമായിട്ടും ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പിക്കണം. സാധാരണ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ ഒരു ചെറിയ ഒരു OP പ്രൊസീജിയർ, ചെറിയൊരു ബയോപ്സി ഡെൻറ്റിസ്റ്റോ അല്ലെങ്കിൽ ENT ഡോക്ടറോ ബയോപ്സി എടുത്താൽ തന്നെ അത് ക്യാൻസർ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ മുറിവുകൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ, ഏതിനെ ക്യാൻസർ ആണെന്ന് സംശയിക്കണമെങ്കിൽ സാധാരണ ഉണങ്ങാത്ത മുറിവ്, വേദന ഇല്ലാത്ത മുറിവ്, പിന്നെ അതുപോലെ തന്നെ ചിത്രത്തിൽ കാണുന്ന പോലെ വൈറ്റ് പാച്ച്, ഒരു പാച്ച് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റെഡ് പാച്ച്, അതിനെ ഒന്നിനെ എറിത്രോപ്ലാക്കിയെന്നും ഒന്നിനെ ല്യൂക്കോപ്ലാക്കിയെന്നുമാണ് പറയുക. ഈ രീതിയിലുള്ള അടയാളങ്ങളോ തടിപ്പുകളോ പാച്ച് പോലെയുള്ള രീതിയിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വായ സ്ഥിരമായിട്ട് സിഗരറ്റ് വലിക്കുന്ന ആളുകൾക്ക് വായ തുറക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം നമ്മൾ ക്യാൻസറിൻ്റെ തുടക്കത്തിലുള്ള ലക്ഷണങ്ങളായി ഉൾക്കൊണ്ട് നമ്മൾ ഉടനെ സ്മോക്കിങ് ശീലമുള്ള ആളുകളൊന്ന് ഉടനെ സ്റ്റോപ്പ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും വളരെ തുടക്കത്തിൽ കണ്ടുപിടിച്ച വായിലെ നാവിൻ്റെ ക്യാൻസറിന് സർജറി മാത്രമാണ് ട്രീറ്റ്മെൻറ്റ്. സർജറി ചെയ്ത് ഉൾപ്പെട്ട അവയവഭാഗം ഒഴിവാക്കുക. അതുപോലെ തന്നെ കഴുത്തിലെ കടലുകളിലേക്ക് ക്യാൻസർ പടരാനും അത് കാരണം മരണത്തിന് കാരണമാവാനും സാധ്യത ഉള്ളതുകൊണ്ട് അതിനെ നിർബന്ധമായിട്ടും പിന്നെ കഴുത്തിൻ്റെ സർജറി കൂടെ അതിനുണ്ടാവും. തുടക്കത്തിലുള്ള വായിലെ ക്യാൻസർ അല്ലെങ്കിൽ പുകയുമായി ബന്ധപ്പെട്ടുള്ള ക്യാൻസർ സർജറി മാത്രമാണ് ചികിത്സ, റേഡിയേഷനോ കീമോതെറാപ്പിയോ ഒന്നും ആവശ്യമില്ല. വലിയ രീതി സ്റ്റേജ് 2, 3, 4 ആകുമ്പോൾ അതിൻ്റെ ചികിത്സ വളരെ കോംപ്ലക്സ് ആവും. അതിലുപരി ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ സർജറിക്ക് ശേഷമോ റേഡിയേഷന് ശേഷം ഉണ്ടാവാം. അതുപോലെ തന്നെ സംസാരത്തിലുള്ള വ്യത്യാസം നല്ല രീതിയിൽ ഉണ്ടാവാം. നമ്മളെ കാണാനുള്ള മുഖത്തിലുള്ള ഫേസിലുള്ള രൂപഭംഗി വരെ ഇതിനെ ബാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ദുശീലങ്ങളുള്ള ആളുകൾ ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണം. എന്തെങ്കിലും മാറാത്ത മുറിവുകൾ ഉണ്ടെങ്കിൽ ഉടനെ നിയർബൈ അടുത്തുള്ള ഡോക്ടേഴ്സിനെ കണ്ട് ബയോപ്സി എടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ബയോപ്സി എടുത്ത് അത് നല്ല രീതിയിൽ ചികിത്സിച്ച് അല്ലെങ്കിൽ തുടർന്നുള്ള ടെസ്റ്റുകൾ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഉള്ള മെസ്സേജ്.
2: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. വായിലെ അർബുദം, നാം അറിഞ്ഞിരിക്കേണ്ടത് എന്തെല്ലാം? ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് ഡോക്ടർ ജംഷീർ വീട്ടി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇനി പീസ് ടൈമിലേക്കല്ലേ പോകേണ്ടത്?
2: യെസ്.
1: എന്നാൽ പീസ് ടൈം, ഇന്നത്തെ പീസ് ടൈം ശ്രദ്ധിക്കാം.
2: ഉമ്മ
1: ഇടയ്ക്ക് വീട്ടിൽ ആരും ഇല്ലാത്ത സമയം ഞാൻ മോയുടെ ഒരു പഴയ ഫോൺ വീട്ടിലുള്ളതെടുത്ത് അതിൽ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്ത് ഓപ്പണാകുന്നതും ഓഫാകുന്നതും മനസ്സിലാക്കി കൊടുത്തു. കാരണം ഉമ്മക്ക് ടച്ച് ഫോൺ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് വായിക്കാൻ എഴുതാനും അറിയില്ല. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഉമ്മ പീസ് റേഡിയോ ഒഴിവാക്കിയിട്ടില്ല. നെറ്റ് തീരുമെന്ന മെസ്സേജ് വരുമ്പോൾ തന്നെ ഉമ്മ എന്നെ വിളിക്കും. ഉമ്മ പറയാറുള്ളത് ഒരാൾ വീട്ടിലുള്ള പോലെയാണ് അതെന്നും എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്നുമാണ്. വേറൊരു കാര്യം എന്നത് ചെറിയ മോൻ പോയി ഉമ്മക്ക് സെമിയിൽ കൂടി ഡൗൺലോഡ് ചെയ്ത് എല്ലാം പഠിപ്പിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നീ എൻ്റെ കൂലിയൊക്കെ അടിച്ചു മാറ്റിയല്ലോ എന്ന്. ഞാൻ കരുതിയത് ഉമ്മ ഇത് യൂസ് ചെയ്ത് ഒന്ന് പഠിച്ചതിന് ശേഷം അടുത്തതിലേക്ക് പോകാമെന്നായിരുന്നു. നന്മയിലേക്ക് പോകാൻ താമസം പാടില്ല എന്നതും നമ്മളെക്കാൾ ചില കാര്യങ്ങൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുമെന്നും മനസ്സിലായി. ഓണാക്കുമ്പോൾ എന്തെങ്കിലും ഉമ്മക്ക് പിടികിട്ടാതെ ഉണ്ടാകുമ്പോൾ ഉമ്മ മക്കൾ വിളിക്കും, ഒന്നിങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞു. എസ് എസ്. എന്തായാലും
2: നല്ലൊരു മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണ്.
1: അതെ,
2: ഇതിലൊരുപാട് സന്ദേശം ഈ ഒരു മെസ്സേജിലുണ്ട്. കാരണം
1: മറ്റുള്ള നമ്മൾ മനസ്സിലാക്കുന്ന സംഗതി എന്താ വെച്ചാൽ, മൊബൈലുകൾ ടച്ച് ഫോണുകൾ തന്നെ ഏകദേശം ആൾക്കാർക്കൊക്കെ ഉള്ളത്, അതിലൊക്കെ നെറ്റും ഉണ്ട്. അപ്പം നമ്മൾ കുടുംബത്തിന് മറ്റൊക്കെ പോകുമ്പോൾ അവരെ മൊബൈലൊക്കെ ഒന്ന് കിട്ടുമ്പോൾ ആർക്കും ഇത് എതിർപ്പൊന്നും ഉണ്ടാവില്ല, പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് അറിയാത്തവരുണ്ടാവും. അവരെ മൊബൈൽ നമ്മളിൽ നിന്നെടുത്ത് മൊബൈലൊക്കെ ഉഷാറാണല്ലോ, അത് നോക്കി പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളായിട്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താലേ, അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് കേട്ടോക്കൊണ്ടി. ഞാൻ എന്തായാലും ഇതിപ്പോൾ കേട്ടിരിക്കാൻ നമുക്ക് സമയമില്ല, നമ്മളിങ്ങനെ പോവുകയാണ്. ഞാനൊക്കെ ഇത് കേൾക്കാറുണ്ട്, ഒരുപാട് പ്രോഗ്രാം ഇതിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എടുത്ത് കേട്ടാൽ മതി. നമ്മളെന്ത് ചെയ്യാൻ നിലക്ക് ഇൻസ്റ്റലേഷൻ ബന്ധപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫാമിലി വിസിറ്റിംഗ് നടക്കുന്ന സമയമാണ്. അപ്പം അങ്ങനെ സംഭവം ഇതിൽ ചെയ്തിട്ടുണ്ട്. ആ ഉമ്മാക്ക് വേണ്ടി മക്കൾ ചെയ്തു കൊടുത്ത് ഉമ്മ കേൾക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ നിർത്തണില്ല എന്നാണ് ഇപ്പം മെസ്സേജിൻ്റെ ഒരു സാരം.
2: ചില പ്രോഗ്രാമുകളിലൂടെ റേഡിയോയിലേക്കും എത്തിപ്പെടും. അതെ, ഈ സമ്മർ ക്വസ്റ്റ് അതിന് വലിയൊരിതാണ്. കുട്ടികളിലൂടെ, കുട്ടികൾക്ക് കൂടി റേഡിയോനെ കൂടുതൽ അടുത്തറിയാനൊക്കെ ഉള്ള ഒരു വലിയ വഴിയാണത്.
1: അതെ.
2: അതോടൊപ്പം നമുക്കറിയാം അറബി ഭാഷ പഠനം തുടങ്ങിയപ്പോൾ അതിൻ്റെതായ, അത് ഇഷ്ടപ്പെടുന്ന ആളുകളും ഇതിലൂടെ വേണം എൻട്രി ആണ്. അതേപോലെ ഖുറാൻ കൂടുതൽ നമ്മുടെ 500 ആണെങ്കിലും അങ്ങനെ ഏതും ഒരു എൻട്രി ആയിട്ട് റേഡിയോ വരുമ്പോൾ അത് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കും.
1: മാത്രമല്ല ആളുകൾ പലപ്പോഴും ഇതിലുള്ള പലതും നല്ല പൈസ കൊടുത്ത് ഉള്ള പരിപാടികളാണ്. ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സംവിധാനം കൂടിയും കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യും ആളതിനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ.
3: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽ ഇജാബ, ചോദ്യോത്തര പങ്ക്തിയിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ചോദ്യങ്ങളിൽ ആദ്യത്തേത് ഏതാണെന്ന് നോക്കാം.
5: എൻ്റെ മകൾക്ക് നഴ്സിംഗ് കോഴ്സ് ചേരാൻ ആഗ്രഹമുണ്ട്, എനിക്കാണെങ്കിൽ അത് അത്ര ഇഷ്ടവുമല്ല, ഞാൻ എന്ത് ചെയ്യണം?
6: നഴ്സിംഗ് കോഴ്സ് പറഞ്ഞേക്കാൻ പലരും ഭയപ്പെടുന്നത് ഒരു പക്ഷേ അതിൽ പല അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടോ, അല്ലെങ്കിൽ വിദൂര ദിക്കിൽ പോയി പഠിക്കേണ്ടി വരും, അവിടെ മിംഗ്ലിങ്ങും മറ്റുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടായിരിക്കും. അത് പൂർണ്ണമായും അത്തരം ഭയപ്പാട് ഇല്ലാത്തൊരവസ്ഥയാണ് എങ്കിൽ കുട്ടികളെ പറഞ്ഞേക്കാവുന്നതാണ്. അതല്ല കുട്ടികളുടെ കാര്യത്തിലും അത്തരം ചുറ്റുപാടുകളുമാണ് എങ്കിൽ നല്ല അനുവദിക്കപ്പെട്ട പല കോഴ്സുകൾക്കും പ്രോത്സാഹനം നൽകി അതിനെ കുട്ടിയെ അതിൽ താല്പര്യപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്.
5: ഗർഭിണിയായിരിക്കുമ്പോൾ ഡോക്ടറെ സമീപിക്കുന്നത് പലപ്പോഴും സ്ത്രീ ഡോക്ടർമാരെ തന്നെയാണ്, പക്ഷേ സ്കാൻ ചെയ്യുന്ന സ്ഥലത്ത് പലപ്പോഴും പുരുഷ ഡോക്ടർമാരാണ് ഉണ്ടാവുക. സ്ത്രീകൾ തന്നെ സ്കാനിങ് നടത്തുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി പോകേണ്ടതുണ്ടോ? ഇത്തരം സാഹചര്യങ്ങൾ എന്ത് ചെയ്യണം എന്നാണ്.
6: ഗൈനക്കോളജിസ്റ്റ് സ്വാഭാവികമായും സ്ത്രീകളാണ്, അത് സ്ത്രീകളെയാണ് കാണിക്കേണ്ടത്. സ്കാനിങ്ങിൻ്റെ കാര്യത്തിലും നമ്മുടെ വൈദ്യ രംഗത്തുള്ള പുരോഗതി എടുത്ത് പറയേണ്ട കാര്യമാണല്ലോ. അതുകൊണ്ട് അത്തരത്തിൽ സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ സ്കാനിങ് ചെയ്യുന്ന ഡോക്ടർമാരും ആളുകളുമൊക്കെ ഉണ്ട്, അവരെ തന്നെ സമീപിക്കുകയാണ് ചെയ്യേണ്ടത്. വളരെ അത്യാവശ്യ ഒരു ഘട്ടം, വളരെ പെട്ടെന്ന് തന്നെ സ്കാനിങ് നടത്തേണ്ടതുമുണ്ട്, അവിടെ പുരുഷന്മാരല്ലാതെ മറ്റാരുമില്ല എങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ ഈ ഒരു നിർബന്ധ സാഹചര്യം എന്നുള്ള നിലക്ക് പുരുഷന്മാരെ സമീപിക്കാം എന്നല്ലാതെ സ്ത്രീകൾ സ്ത്രീകളെയും പുരുഷന്മാർ പുരുഷന്മാരെയും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സമീപിക്കുകയാണ് ചെയ്യേണ്ടത്.
5: ഞാൻ യു പി സ്കൂൾ അധ്യാപികയാണ്. 6-7 ക്ലാസ്സിലെ ആൺകുട്ടികൾ സലാം പറഞ്ഞ് ഷേക്ക് ഹാൻഡ് തരാറുണ്ട്. ഇങ്ങനെ കുട്ടികൾക്ക് കൈ കൊടുക്കുന്നതിൽ അപാകതയുണ്ടോ? അവർ പ്രായപൂർത്തിയായവരാണോ എന്നാണ്.
6: കുട്ടികൾ പ്രായപൂർത്തിയായിട്ടില്ല എങ്കിൽ തന്നെയും ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ. ഇപ്പോൾ 10 വയസ്സായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് പ്രായപൂർത്തി എത്താറില്ല മിക്കപ്പോഴും. എന്നിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെ നമസ്കരിക്കാത്തതിൻ്റെ പേരിൽ അവരെ തല്ലുക എന്നും കിടപ്പറയിൽ മാറ്റിക്കിടത്തണം എന്നുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ പ്രായപൂർത്തിയാകുക എന്നുള്ളതല്ല അത്തരം വിഷയങ്ങളിലുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഇതേപോലെ ഇപ്പോൾ യു പി സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എന്നൊക്കെ പറയും, 7-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും ഒക്കെ ആകുമ്പോൾ പെൺകുട്ടികൾ ആണെങ്കിൽ പോലും ചിലപ്പോൾ പ്രായപൂർത്തി എത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അതിന് ഇസ്ലാമികമായ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.
5: ഉളുക്കി പിടിക്കുക എന്ന സമ്പ്രദായം ഇസ്ലാമികമായി അനുവദനീയമാണോ എന്നാണ് ചോദ്യം.
7: അതിന് ഒരു ഇസ്ലാമിക മാനമോ മറ്റോ ഒന്നും നമ്മൾ കാണേണ്ടതില്ല. ഏത് ചികിത്സയും ഉപകാരപ്രദമായ ചികിത്സയാണ് എങ്കിൽ, അതിൻ്റെ ഗുണഫലം അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതിൽ ശിർക്കും കുഫറും ഹറാമുകളും അടങ്ങിയിട്ടില്ല എങ്കിൽ, ആ ചികിത്സാരീതി ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. ആ ഇനത്തിൽപ്പെട്ടത് തന്നെയാണ് ഉളുക്കു പിടിക്കുക എന്ന് പറയുന്നത്. എന്തെങ്കിലും വീഴ്ചയോ മറ്റോ സംഭവിച്ച് മടങ്ങുകയോ ഒടിയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ, അതിന് പ്രത്യേകമായി പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ പഠിച്ചെടുത്തിട്ടോ ഉള്ള ആളുകൾ അവർ നടത്തുന്ന ഈ രൂപത്തിലുള്ള ചികിത്സകൾ, അത് നിയമപരമായി അംഗീകരിക്കപ്പെട്ടതാണ് എങ്കിൽ തീർച്ചയായും ഇസ്ലാമിൽ അത് തെറ്റായ ഒരു കാര്യമല്ല. അതിൽ ഹറാമുകളില്ല, അതിൽ ശിർക്കില്ല, അതിൽ കുഫറില്ല. അത് ചെയ്യുന്ന ആൾക്ക് പ്രത്യേകം എന്തെങ്കിലും ഒരു ദിവ്യത്വം കൽപ്പിക്കപ്പെടുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന് കഴിവുള്ള അറിവുള്ള ഒരു വിഷയം അദ്ദേഹം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ഇസ്ലാമികമായി തെറ്റുള്ള കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. വല്ലാഹു അലം.
8: ഇസ്ലാമിക ഭരണമുണ്ടാവുകയും ശിക്ഷാ കോടതി സ്ഥാപിതവുമാണ് എങ്കിൽ അവിടെയാണ് ഇത്തരം കൊലക്കുറ്റങ്ങളുടെ ശിക്ഷാവിധി. ആ കൊലക്കുറ്റങ്ങളെ പഠിച്ച്, കൊല ചെയ്തവനെ പഠിച്ച്, കൊല ചെയ്യപ്പെട്ടവനെ പഠിച്ച്, കൊലക്കുറ്റത്തിൻ്റെ രീതി പഠിച്ച് അതിൽ ശിക്ഷ വിധിക്കേണ്ടത് അല്ലെങ്കിൽ മാപ്പ് വിധിക്കേണ്ടത് അല്ലെങ്കിൽ ദിയ ധനം വിധിക്കേണ്ടത് ശിക്ഷാകോടതിയാണ്. കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾക്ക് കൊല ചെയ്തവനെ എന്ത് ചെയ്യണം എന്നുള്ള വിഷയത്തിൽ സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ ആ സ്വാതന്ത്ര്യത്തെ വകവെച്ച് അവരിൽ നിന്ന് കേട്ട് അതിനനുസരിച്ച് വിധി നടപ്പിലാക്കേണ്ടതും വിധിക്കേണ്ടതും ശിക്ഷാ കോടതിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിലൊക്കെ അതാത് കേസുകളെ പഠിച്ച് ശിക്ഷാ കോടതിയാണ് വിധി പറയേണ്ടത്. ഒരാൾ കൊലക്കുറ്റം ചെയ്തു, അയാൾക്ക് മാപ്പ് കിട്ടി, ദിയാദനം നൽകി, പിന്നെയും അയാളിൽ നിന്ന് അങ്ങനെ ഒരു കൊലക്കുറ്റം വന്നിട്ടുണ്ടെങ്കിൽ അയാൾ എന്തുകൊണ്ട് കൊല ചെയ്യപ്പെട്ടവൻ എന്തുകൊണ്ട് കൊല ചെയ്യപ്പെട്ടു, കൊലക്കുറ്റത്തിൻ്റെ രീതി എന്ന് ഇതൊക്കെ അതിൽ പഠന വിഷയമാക്കേണ്ടതുണ്ട്. ശിക്ഷാ കോടതിയാണ് അത് നടത്തേണ്ടത്. അതിനനുസരിച്ചാണ് അതിൻ്റെ വിധി പറയേണ്ടത്. ഒരാൾ കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ദിയാദനാണ് കൊടുക്കേണ്ടതെങ്കിൽ ആ ദിയാദനം ബാധകമാകുന്നത് കൊലക്കുറ്റം ചെയ്തവനും അവൻ്റെ ആക്കിലെത്തെന്ന് പറയും, അവൻ്റെ പിതൃ കുടുംബത്തിലെ ബന്ധുക്കൾക്കുമാണ്. ഏതായാലും അതൊക്കെ ഇസ്ലാമിക ശിക്ഷാ കോടതിയുടെ പരിഗണന പ്രകാരമാണ്, വിധി പ്രകാരമാണ്. അതുകൊണ്ട് ഇവിടെ അതിലൊരു വിധി പറയുക എന്നുള്ളത് പ്രയാസകരമാണ്. എന്തുകൊണ്ട് കൊലക്കുറ്റം, എങ്ങനെ കൊലക്കുറ്റം, കൊല ചെയ്യപ്പെട്ടവൻ ആര് തുടങ്ങിയതായ വിഷയങ്ങളൊക്കെ ഇതിൽ പഠന വിധേയമാക്കിയിട്ട് പറയേണ്ട ഒരു മസലയാണത്. അള്ളാഹു ആലം.
5: എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണമുണ്ട്. അത് ഭർത്താവിൻ്റെ സമ്മതപ്രകാരം ഒരു ബിസിനസ് മേഖലയിൽ നിക്ഷേപിക്കുവാനുള്ള ആലോചനയിലാണ്. നിലമ്പൂരിലെ ഒരു വലിയ പ്രൊജക്റ്റ് വരുന്നു എന്നറിഞ്ഞ് അതിൽ ഒരു ഷെയർ എടുക്കാൻ ആഗ്രഹിക്കുന്നു. 2026 ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഈ പ്രൊജക്റ്റിൻ്റെ ബേസിക് ഇൻവെസ്റ്റ്മെൻറ്റ് 20 ലക്ഷം രൂപയാണ്. മുഴുവൻ സംഖ്യയും നൽകിയ ശേഷം പ്രൊജക്റ്റ് ലോഞ്ചാവുന്നത് വരെ ബിസിനസ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞ് 10% റിട്ടേൺ എല്ലാ മാസവും നൽകും. പിന്നീട് ലോഞ്ചായ ശേഷം ആദ്യ 3 വർഷം 6% എല്ലാ മാസവും ലഭിക്കും. 4ഉം 5ഉം വർഷങ്ങളിൽ 15% ലഭിക്കുന്നുണ്ട്. 5 കൊല്ലത്തിനു ശേഷം മുഴുവൻ വാടകയും ലഭിക്കും. ഷെയർ കൂടിയാൽ സ്ഥലത്തിൻ്റെയും വസ്തുവിൻ്റെയും ഉടമസ്ഥാവകാശം ലഭിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ്ലാമികമായി അനുവദനീയമാണോ?
6: നമ്മൾ ഒരു പ്രൊജക്റ്റ് അതിൽ ഷെയർ ചെയ്യും. ഹലാലായ പ്രൊജക്റ്റ് ആണ് എങ്കിൽ അതിൽ ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അത് 20 ലക്ഷമായിരിക്കാം അതിൻ്റെ ബേസിക് ഷെയർ. എന്ത് തന്നെയായിരുന്നാലും അനുവദിക്കപ്പെട്ട നല്ല ഹലാലായ ഒന്നാണോ അതിൽ ചേരുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അതിൽ സംശയത്തിൻ്റെ വശം വരുന്നത് ചേർന്ന് ഉടൻ തന്നെ അതിൽ പ്രത്യേകം പറയുന്നുണ്ട് ബിസിനസ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞ് 10% റിട്ടേൺ ഉണ്ട് എല്ലാ മാസവും എന്നാണ്. ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ ഒരു ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കുക. ആ ബിൽഡിങ് ഒരു ഒഴിഞ്ഞ സ്ഥലം, അവിടെ ഒരു വലിയ മാൾ അല്ലെങ്കിൽ വലിയ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടാക്കുന്നു, അതിലേക്ക് ഷെയർ ചേരുകയാണ് എങ്കിൽ ആ ഹൈപ്പർ മാർക്കറ്റ് അതിലുള്ള ഓരോ കടകളും വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ അവിടെ ഉണ്ടാക്കി കെട്ടിക്കഴിഞ്ഞ് അതിന് ശേഷം മാത്രമേ വാടകയ്ക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലാത്തൊരു വസ്തു വാടകയ്ക്ക് കൊടുക്കാൻ പാടില്ല. അതായത് ഒരു വസ്തു നമ്മൾക്ക് വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ അത് ആ സ്ഥാപനം അവിടെ ഉണ്ടായിരിക്കണം, അതിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ രൂപം അവിടെ ഉണ്ടായിരിക്കണം, വാടകയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ റൂം ഉണ്ടായിരിക്കണം. എന്നാൽ സ്ഥലം വാങ്ങിയ ഉടനെ തന്നെ ആളുകളിൽ നിന്ന് മുൻകൂട്ടി റൂമിന് വാടക വാങ്ങുന്ന ഒരു സമ്പ്രദായം പാടില്ല. ഇവിടെ ഏകദേശം അതാണെന്നാണ് മനസ്സിലാകുന്നത്. അഥവാ 10% റിട്ടേൺ ഉണ്ട്, അത് ചേർന്ന് 20 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ലോഞ്ച് ആയ ശേഷം ആദ്യ 3 വർഷം പിന്നെ 4-5 വർഷങ്ങൾക്ക് 15% എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ ആ ഒരു നിർമ്മാണം പ്രവൃത്തി നടക്കുന്നതിന് മുമ്പ് തന്നെ ലാഭം വരുന്ന ഒരു വശം ഉണ്ടാകുകയില്ല. രണ്ടാമതായി അവിടെ 20 ലക്ഷത്തിന് 3% എന്നല്ല, ആ ഒരു പ്രൊജക്റ്റിൽ നിന്നും ലഭിക്കുന്ന ലാഭത്തിൻ്റെ 3%. ഒരാൾ 20 ലക്ഷം കൊടുത്തുവെങ്കിൽ മൂലധനത്തിൻ്റെ 20 ലക്ഷത്തിൻ്റെ 3% എന്നല്ല, അതിന് ലഭിക്കുന്ന ലാഭത്തിൻ്റെ 3% ആണ് ഈ പ്രൊജക്റ്റിൽ ചേർന്ന ആളുകൾക്ക് ലഭിക്കുക എന്ന ഒരു നിബന്ധനയാണ് ഉണ്ടാകാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഈ പ്രൊജക്റ്റിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ ആ നഷ്ടം ഭവിക്കാനും നഷ്ടം സഹിക്കാനും പ്രൊജക്റ്റിൽ ചേർന്ന ആളുകൾ ബാധ്യസ്ഥരാണ് എന്ന നിബന്ധന കൂടെ ഉണ്ടായിരിക്കണം. അല്ലാഹു തആല ആലം.
5: 5 വഖ്ത് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ എൻ്റെ 2.5 വയസ്സുള്ള മോനെ കൂടി കൊണ്ടുപോകുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? ആദ്യമൊക്കെ അവൻ അടങ്ങിയിരിക്കാറുണ്ടായിരുന്നു, പിന്നെ ഇവൻ ഇടയ്ക്കൊക്കെ സൊഫുകൾക്കിടയിൽ ചെറുതായി ഓടുന്നൊക്കെയുണ്ട് എന്നുകൂടി ചോദ്യത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു.
7: അപ്പോൾ ചെറിയ കുട്ടികളെ നേരത്തെ തന്നെ നമ്മുടെ കൂടെ നമസ്കാരം പഠിപ്പിക്കുന്നതും പള്ളിയിൽ കൊണ്ടുപോകുന്നതുമൊക്കെ നല്ല കാര്യം തന്നെയാണ്. കുട്ടികൾക്ക് നമസ്കാരം ശീലിക്കാനും ജമാഅത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാനും ഇസ്ലാമികമായ ഇത്തരം കാര്യങ്ങൾ അവരുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കാനുമൊക്കെ വളരെ ഉത്തമമായ കാര്യം തന്നെയാണത്. എന്നാൽ കുട്ടികളുടെ മോശമായ പെരുമാറ്റം കൊണ്ട്, ശബ്ദകോലാഹലം കൊണ്ട്, കളികളും വിനോദങ്ങളും കൊണ്ട് നമസ്കരിക്കുന്ന ആളുകൾക്ക് അവരുടെ മനസ്സാന്നിധ്യം നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരവസ്ഥ നമ്മളെക്കൊണ്ട് ഉണ്ടാക്കാൻ പാടില്ല, നമ്മുടെ മക്കളെക്കൊണ്ട് ഉണ്ടാകാൻ പാടില്ല. ആ പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്കും നമ്മുടെ മക്കൾ ഒരു പ്രയാസം സൃഷ്ടിക്കുന്നവരാകരുത് എന്ന ഒരു നിഷ്കർഷ കൂടി നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് കുട്ടികളെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. സംസാരിക്കരുത്, ഓടരുത്, ഇന്ന ഭാഗത്തിരിക്കണം, പള്ളിയുടെ പിൻഭാഗത്താണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്താണെങ്കിൽ അങ്ങനെ. അവിടെ നമ്മളുടെ കൂടെ അവരെ കൂടി നിർത്തി നമസ്കരിപ്പിച്ച് ശീലിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്നത്. അതല്ലാതെ അവരെ കളിക്കാൻ വിട്ട് നമ്മൾ നമസ്കരിക്കുകയും എല്ലാവരുടെയും നമസ്കാരം ആശയക്കുഴപ്പത്തിലാക്കുന്ന രൂപത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാൻ നമ്മൾ വിടരുത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. വല്ലാഹു ആലം.
5: ശിർക്ക് ചെയ്യുന്ന കുടുംബക്കാരോട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തണേ എന്ന് പറയാമോ?
9: ഒരാൾ ശിർക്ക് ചെയ്യുന്നുവെങ്കിൽ പിന്നീട് അയാളിൽ നിന്നുള്ള ഒരു ഇബാദത്തും ഒരു സൽക്കർമ്മവും അല്ലാഹു സ്വീകരിക്കുകയില്ല. അത്തരം ആളുകളോട് തങ്ങളുടെ കാര്യത്തിൽ പ്രാർത്ഥിക്കാൻ പറയുക എന്നത് അതൊരിക്കലും ശരിയല്ല എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രാർത്ഥന കൊണ്ട് സാധാരണഗതിയിൽ വസിയത്ത് ചെയ്യുക, അത് മുത്തഖികളായ ആളുകളോടാകണമെന്ന കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. സഹാബിമാർ നബിയോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ട്. കാരണം നബിയാണ് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ളയാൾ എന്നതാണ്. അതിനാൽ എപ്പോഴും നമ്മൾ അത്തരത്തിൽ വസിയത്തുകൾ നൽകുന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ തഖ്വയും നമ്മളെക്കാൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയുമൊക്കെ ചെയ്യുന്ന ആളുകളോടായിരിക്കണം പ്രാർത്ഥിക്കുവാൻ വേണ്ടി വസിയത്ത് ചെയ്യേണ്ടത്. അതല്ലാതെ കാണുന്ന മുഴുവൻ ആളുകളോടും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ അവിടെ നമ്മുടെ ഈമാനിൽ, വിശ്വാസത്തിൽ ചില കുറവുകളും സംഭവിക്കുന്നുണ്ട് എന്നതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയെ പോലെയുള്ള ആളുകളൊക്കെ പറയുന്നത് കാണുക. അള്ളാഹുവിനോട് നമ്മൾ നേരിട്ട് ചോദിച്ചാൽ കിട്ടുമോ ഇല്ലയോ എന്ന തോന്നലുകളാണ് പലപ്പോഴും പല ആളുകളോട് നമ്മൾ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് എന്ന തിരിച്ചറിവാണ് ഈ വിഷയത്തിൽ നമുക്കുണ്ടാകേണ്ടത്. അവിടെയാണ് നമ്മളെക്കാൾ തഖ്വ കൊണ്ടും ഇബാദത്ത് കൊണ്ടുമൊക്കെ ഉയർന്നു നിൽക്കുന്ന ആളുകളോട് അത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടാം. അത് അനുവദനീയമായ തവസ്സുലിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ നേരിട്ട് പറയുകയും ചെയ്യുന്ന രീതി തന്നെയാണ് ഈ രംഗത്തൊക്കെ സ്വീകരിക്കേണ്ടത് എന്നതാണ് ഇത്തരം ചർച്ചകളിൽ പണ്ഡിതന്മാർ നടത്തിയിട്ടുള്ളതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.
5: വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചില സാഹചര്യങ്ങളിൽ നിസ്കരിക്കേണ്ടി വരുമ്പോൾ, ഉദാഹരണം ബസ്, കാറ് പോലെയുള്ള വാഹനങ്ങൾ, തൊട്ടടുത്ത സീറ്റ് ഉണ്ടാകുമ്പോൾ സുജൂദ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നെറ്റിയുടെ ഭാഗം മുമ്പിലുള്ള സീറ്റിൽ സ്പർശിക്കാമോ, അതല്ല തല കൊമ്പിട്ടാൽ മാത്രം മതിയോ എന്നാണ് സംശയം.
9: ബസ് പോലെയുള്ള നമ്മുടെ നിയന്ത്രണത്തിലുള്ള വാഹനങ്ങളല്ല എങ്കിൽ നമുക്കിഷ്ടമുള്ള ഇടത്ത് ഇറങ്ങുവാനും നിസ്കരിക്കുവാനുമുള്ള സൗകര്യവുമില്ല. ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ബസ് പിന്നീട് ഒരു നിർത്തുന്ന സ്ഥലത്ത് എത്തുമ്പോഴേക്കും നിസ്കാരത്തിൻ്റെ സമയം അവസാനിക്കും എന്ന ഘട്ടത്തിലൊക്കെയാണ് ഉള്ളത് എങ്കിൽ, എങ്ങനെയാണോ തനിക്ക് നിസ്കരിക്കുവാൻ സാധിക്കുക ആ രൂപത്തിൽ അവിടെ നിസ്കരിക്കുകയാണ് വേണ്ടത്. അത്തരം ഘട്ടത്തിൽ സുജൂദും റുക്കുവും ഒക്കെ ചെയ്യുമ്പോൾ റുക്കുവിന് നമ്മൾ എത്ര കണ്ട് തല കുനിച്ചുവോ അതിനേക്കാൾ ഒരല്പം കൂടി കൂടുതൽ സുജൂദിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള തലകുനിക്കലിൽ തല കുനിക്കുക എന്നതാണ് അതിൽ ചെയ്യേണ്ടത്. അവിടെ തൊട്ടടുത്തുള്ള സീറ്റിൽ നെറ്റി തട്ടണമെന്നോ തല തട്ടണമെന്നോ അങ്ങനത്തെ ചർച്ചകളൊന്നും ഇല്ല. മറിച്ച് റുക്കുഇനേക്കാൾ കുറച്ചുകൂടി കുനിയുന്ന രീതി സുജൂദിൽ സ്വീകരിക്കുവാൻ സാധിക്കുമെങ്കിൽ ആ രൂപത്തിൽ സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
5: അനന്തരാവകാശത്തെക്കുറിച്ചാണ് ചോദ്യം. എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിക്ക് രണ്ടാണും ആറ് പെൺകുട്ടികളുമാണ് ഉള്ളത്. അതിൽ രണ്ടാമത്തെ മകൻ പോളിയോ ബാധിച്ച് വികലാംഗനാണ്. ഭാര്യയും കുട്ടികളുമുണ്ട്. ജ്യേഷ്ഠത്തി ജീവിച്ചിരിക്കുമ്പോൾ അവന് അവർ താമസിക്കുന്ന വലിയ വീടിൻ്റെ മൂന്നിലൊരു ഭാഗം എഴുതി കൊടുത്തിരുന്നു. ഇപ്പോൾ വീട് വിൽക്കുവാൻ എല്ലാവരും തീരുമാനിച്ചു. ഷറാ വിധി പ്രകാരം ഭാഗം വെക്കേണ്ടത് ഒന്ന് അറിയിച്ചാൽ ഉപകാരമായിരുന്നു എന്നാണ് ആവശ്യം. മൂന്നിലൊന്ന് എഴുതിയത് കൊണ്ട് ഇനി അവന് ശരായവിധി പ്രകാരം ബാക്കി സ്വത്തിൽ അവകാശമുണ്ടോ? അവന് ഇനിയും രണ്ട് ഭാഗം കിട്ടണമെന്ന് വാദിക്കുന്നു. ഇതിൻ്റെ ഉത്തരം കഴിവതും വേഗത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചോദ്യം.
9: ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെയാണ് കാര്യമെങ്കിൽ, നിങ്ങളുടെ ജ്യേഷ്ഠത്തി മരിക്കുന്ന സമയത്ത് എന്ത് ഒരു സ്വത്താണോ ജ്യേഷ്ഠത്തിയുടെ പേരിലുണ്ടായിരുന്നത് അതിനെ പത്തു ഭാഗമാക്കുകയും അതിൻ്റെ ഈരണ്ട് ഈരണ്ട് ഓഹരികൾ നിങ്ങളുടെ സഹോദരിയുടെ ആൺമക്കൾക്കും ഓരോ ഓഹരി വീതം പെൺമക്കൾക്കുമാണ് നൽകേണ്ടത്. പോളിയോ ബാധിച്ചതിൻ്റെ ഭാഗമായി തൻ്റെ മകന് മറ്റുള്ളവരെക്കാൾ കൂടുതൽ തന്നിൽ നിന്നും ലഭിക്കുവാൻ അർഹതയുണ്ട് എന്ന ബോധ്യത്താൽ താൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നൽകിയ സ്വത്തിനെ ഒരിക്കലും തന്നെ ഈ അനന്തരാവകാശവുമായി കൂട്ടിക്കെട്ടേണ്ടതില്ല എന്നതാണ്.

0: തൽക്കാലം വർഷം വർഷം ബാങ്കിലെ ഇടപാട് പുതുക്കി വെക്കാൻ പണം തരും എന്ന് മാത്രം. ഇനി എന്തു ചെയ്യും? ഇസ്ലാമികമായി ഇതിനെന്തുണ്ട് പരിഹാരം?
1: ബാങ്കിൽ ആഭരണമായും മറ്റുമൊക്കെ ലോണെടുക്കുവാൻ വേണ്ടി ഈട് നൽകിയിട്ടുണ്ട് എങ്കിൽ അത്തരക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ആ ലോണ് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി ആ ലോൺ അവസാനിപ്പിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് എങ്കിൽ ആ വസ്തു വിറ്റാൽ ലഭിക്കുന്ന പണം അത് മുൻകൂട്ടി കണ്ട് മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് അത് കടം വാങ്ങി പെട്ടെന്ന് തന്നെ ആ പണം തിരിച്ചടക്കുകയും എന്നിട്ട് ആ വസ്തു വിറ്റ് ഉടനെ തന്നെ ആ പണം ആരിൽ നിന്നാണോ കടം വാങ്ങിയത് അവർക്കത് തിരിച്ചു നൽകുകയുമാണ് വേണ്ടത്. അതല്ലാതെ പലിശയുമായി ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. പിന്നീട് ആർക്കു വേണ്ടിയായിരുന്നോ അത് പണയം വച്ചിരുന്നത്, കടം കൊടുത്തിരുന്നത്, അത്തരം ആളുകളെ കയ്യിൽ നിന്നും ലഭിക്കാനുള്ള തുക തിരിച്ചു വാങ്ങുകയാണ് വേണ്ടത്. അതല്ലാതെ നിലവിലുള്ള സ്വർണം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ട് ഒരിക്കലും അത് വിൽക്കാതെ അത് ബാങ്കിൽ തന്നെ ലോണിലായി കിടത്തുന്ന രീതി എന്ന് പറയുന്നത്, അതുകൊണ്ട് ഇത് ആരുടേതാണോ മുതൽ അയാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ കുറ്റക്കാരനായി തീരുമെന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് പിൻവലിക്കുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യുകയും എന്നിട്ടത് പിൻവലിച്ച് ആ കടം വീട്ടുവാനായിക്കൊണ്ട് പെട്ടെന്ന് ആ സ്വർണം വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് അത് കടം വീട്ടുകയുമാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അല്ലാഹു അഅലം.
0: ഒരു സഹോദരൻ മരണപ്പെട്ടു. അദ്ദേഹത്തിന് മക്കളില്ല. ഭാര്യയും ഉമ്മയും മൂന്ന് സഹോദരന്മാരുമുണ്ട്. മരണപ്പെട്ടയാൾക്ക് ചെറിയ ഒരു ഷോപ്പ് ഷെയറായി ഉണ്ട്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ പേരിലൊന്നുമല്ല ഉള്ളത്. അദ്ദേഹം ഡയാലിസിസ് പേഷ്യൻ്റ് ആയിരുന്നു. അസുഖം വന്നപ്പോൾ പാർട്ണറോട് പറഞ്ഞിരുന്നു, എൻ്റെ ശേഷം ഈ ഷോപ്പിൽ നിന്ന് കിട്ടുന്നത് എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണമെന്ന്. അപ്പോൾ എന്ത് ചെയ്യണം? ബാക്കി അനന്തരാവകാശികൾക്ക് കൊടുക്കേണ്ടതുണ്ടോ? ഇസ്ലാമികമായി എന്താണ് ഇതിന് പരിഹാരം എന്നാണ്.
1: നിലവിൽ ആ ഷോപ്പിൽ നിന്നും ലഭിച്ചു കൊണ്ടിരിക്കുന്ന വരുമാനത്തെ അദ്ദേഹത്തിൻ്റെ അനന്തര സ്വത്തായി കൊണ്ടുതന്നെയാണ് കാണേണ്ടത്. മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മക്കളില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ നാലിലൊരു അവകാശം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കുണ്ട്. അതുപോലെ തന്നെ മക്കളില്ല, പക്ഷേ സഹോദരന്മാർ രണ്ടിൽ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഉമ്മക്ക് അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ ആറിലൊന്നിനും അവകാശമുണ്ട്. ബാക്കി വരുന്നത് മയ്യത്തിൻ്റെ സഹോദരന്മാർക്കാണുള്ളത്. ഇങ്ങനെ വരുമ്പോൾ നിലവിലുള്ള സ്വത്തിനെ 12 ഓഹരിയാക്കി ആദ്യം നമ്മൾ മാറ്റേണ്ടതുണ്ട്. 12 ഓഹരിയാക്കി മാറ്റി അതിൻ്റെ നാലിൽ ഒന്നായിട്ടുള്ള 3 ഓഹരി മയ്യത്തിൻ്റെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ 6ൽ 1 2 ഓഹരി മയ്യത്തിൻ്റെ ഉമ്മക്കും നൽകി ബാക്കി വരുന്ന 7 ഓഹരികളെ സഹോദരന്മാർക്കിടയിൽ വിഹിതം വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന വരുമാനത്തെ 12 ഷെയറാക്കി മാറ്റുകയും ആ 12 ഷെയറുകളിൽ 3 ഷെയറ് മയ്യത്തിൻ്റെ ഭാര്യയ്ക്കും 2 ഷെയറ് മയ്യത്തിൻ്റെ ഉമ്മക്കും ബാക്കി വരുന്ന ഷെയറുകൾ തുല്യമായി മയ്യത്തിൻ്റെ സഹോദരന്മാർക്കുമിടയിൽ വീതിച്ച് നൽകുകയാണ് വേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാഹു അഅലം.
0: പോസ്റ്റ് ഓഫീസ് വഴിയുള്ള ഇൻഷുറൻസിൽ ചേരാമോ? 899 രൂപ ഒരു വർഷത്തേക്ക് നൽകിയാൽ 15 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുമെന്നുകൂടി കൂട്ടത്തിൽ എഴുതിയിട്ടുണ്ട്.
1: സർക്കാർ നേരിട്ട് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതികളാണ് എങ്കിൽ അത് നമുക്ക് ഉപയോഗപ്പെടുത്താമെന്നതാണ് ആധുനിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നൽകുന്ന ഫത്വകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെ ഇസ്ലാം അംഗീകരിക്കുന്ന തക്കാഫുലി തആവുനി എന്നൊക്കെ പറയുന്ന, അഥവാ പരസ്പരം സഹകരിക്കുക, പരസ്പരം സഹായിക്കുക എന്നൊക്കെ ഗണത്തിൽപ്പെടുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനമായി കൊണ്ടാണ് കാണുന്നത്. എന്നാൽ കച്ചവടം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റു പ്രൈവറ്റ് സംവിധാനങ്ങൾ നടത്തുന്ന ഇൻഷുറൻസുകൾ, അത്തരം കാര്യങ്ങളിൽ പലിശ ഇടപാടിനോട് തുല്യമായ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നതിനാൽ തന്നെ അത്തരം ഇൻഷുറൻസുകൾ സ്വീകരിക്കാൻ പാടില്ല, എടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. അപ്പോൾ പോസ്റ്റ് ഓഫീസുകളിലൂടെയും മറ്റുമൊക്കെ ഉള്ള സംവിധാനം, അത് സർക്കാർ സംവിധാനമാണ് എങ്കിൽ നമുക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നോർക്ക പോലെയുള്ള സംവിധാനങ്ങൾ നൽകുന്ന ഇൻഷുറൻസിലും ഉള്ളത് എന്നതാണ് മനസ്സിലാക്കേണ്ടത് അല്ലാഹു അഅലം.
0: യുഎഇയിലും മറ്റും ഒമാനിലേക്ക് സിയാറത്ത് പോകുന്നുണ്ട്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും അയ്യൂബ് നബിയുടെയും ഖബറുകളും ചരിത്ര സ്ഥലവും മറ്റും കാണാൻ വേണ്ടി. അങ്ങനെയുള്ള യാത്ര പോകാമോ? അവിടെ ജാറം പോലെ ഉണ്ടാക്കിയത് കാണാൻ പറ്റും, അത് ശരിയാണോ? യഥാർത്ഥത്തിൽ അവർ അവിടെയാണോ മരണപ്പെട്ടത്? ഒമാൻ പോലുള്ള രാജ്യങ്ങളിൽ ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ചോദ്യകർത്താവിൻ്റെ സംശയം.
1: പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രത്യേകമായി 3

0: പള്ളികളിലേക്ക് മാത്രം യാത്ര ചെയ്യാനാണ് നമുക്ക് അനുവാദമുള്ളത്. ഒന്ന് മക്കയിലെ മസ്ജിദുൽ ഹറമും, രണ്ട് മദീനയിലെ മസ്ജിദ് നബവിയും, മൂന്നാമത്തത് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസുമാണത്. ഈ മൂന്ന് പള്ളികളിലേക്കല്ലാതെ മറ്റൊരിടത്തേക്കും പ്രത്യേകം പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുക എന്നത് അത് നിഷിദ്ധമാണ്. എന്നാൽ മറ്റു കാഴ്ചകൾ കാണുവാനും അതിലൂടെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ തിരിച്ചറിയുവാനും ഒക്കെ ഹലാലായ രൂപത്തിൽ യാത്ര ചെയ്യുന്നതിന് വിലക്കേണ്ടതുമില്ല. എന്നാൽ ശവകുടീര വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുമാറുള്ള എല്ലാ യാത്രകളും അത് നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമികപരമായി ഖബർ സിയാറത്തിനെ ഇസ്ലാം മതനിയമമാക്കിയിട്ടുള്ളത് ഒന്ന് മരണത്തെക്കുറിച്ച് ഓർക്കാനും അതിലൂടെ പരലോക ചിന്തകൾ വളർത്തുവാനുമാണ്. രണ്ടാമതായി ആ മക്ബറയിൽ മറമാടപ്പെട്ടിട്ടുള്ള വ്യക്തിക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തുവാനുമാണ് ഇത്തരത്തിലുള്ള ഖബർ സിയാറത്തുകളെ അള്ളാഹു നമുക്ക് മതനിയമമാക്കിയത്. എന്നാൽ ഇന്ന് ഖബർ സിയാറത്തുകൾ നടത്തുക എന്ന പേരിൽ ഖബറുകളെ സന്ദർശിക്കുകയും അവിടെ പോയി ഖബറാളികളോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന രീതിയാണ് പലപ്പോഴും കണ്ടുവരാറുള്ളത്. അത്തരത്തിലുള്ള എല്ലാ യാത്രകളും നിഷിദ്ധമായ യാത്രകളാണ്. ഒരു വിശ്വാസിക്കതിൽ പങ്കെടുക്കാൻ പാടുള്ളതല്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി ഒമാൻ പോലെയുള്ള രാജ്യങ്ങളിൽ അവിടെ അഹ്ലു സുന്നയുടെ ആദർശമോ അതല്ലെങ്കിൽ സലഫി ആദർശമോ അല്ല അവിടെയുള്ള ഭരണകൂടത്തിനും അവിടെയുള്ള മതകാര്യ വകുപ്പുകൾക്കുമൊക്കെ ഉള്ളത് എന്നതിനാൽ തന്നെ ഇത്തരം വിഷയങ്ങളിൽ അവർ കൂടുതൽ ശ്രദ്ധ പുലർത്തിയിട്ടില്ലെങ്കിലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നതാണ് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു അഅലം.
1: അറബി മാസം 27, 28, 29 ദിവസങ്ങളിൽ അയ്യാമുൽ ബൈദ് സുന്നത്ത് നോമ്പ് നോൽക്കാമോ എന്നൊക്കെയാണ് ശ്രോതാവിൻ്റെ സംശയം.
0: അയ്യാമുൽ ബൈദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചന്ദ്രമാസത്തിലെ 13, 14, 15 ദിവസങ്ങളെയാണ്. ഒരു മാസത്തിൽ 3 ദിവസം നോമ്പ് നോൽക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്ന സുന്നത്താണ്. മാസത്തിൻ്റെ തുടക്കത്തിലോ മധ്യത്തിലോ അവസാനത്തിലോ എപ്പോൾ വേണമെങ്കിലും സുന്നത്ത് നോൽക്കാവുന്നതാണ്. എന്നാൽ അയ്യാമുൽ ബൈദിൻ്റെ സമയത്ത് നോമ്പ് നോൽക്കുമ്പോൾ അതിന് ചില പ്രത്യേകതകളുണ്ട് എന്നത് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സുന്നത്ത് നോമ്പ് സ്ഥിരമായി അഥവാ അയ്യാമുൽ ബൈദിൽ സ്ഥിരമായി നോമ്പ് നോൽക്കുന്നൊരു വ്യക്തിയാണ് എങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അവർക്ക് ആ നോമ്പ് നോൽക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ മാസത്തിലെ മറ്റേത് ദിവസവും അതവർക്ക് കള വീട്ടാവുന്നതാണ്. ഇനി അതൊന്നുമല്ല, ഒരു 3 ദിവസം നോമ്പ് നോൽക്കുക എന്ന ഉദ്ദേശമാണ് എങ്കിൽ മാസത്തിലെ ഏത് ദിവസവും തുടർച്ചയായി 3 ദിവസം നോമ്പ് നോൽക്കാവുന്നതാണ്. ആ വിഷയത്തിൽ അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
2: ഖബ്ല മനാമി മർറ ബിബാലി വഹ്യ സുആൽ.
3: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതേ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ അടുത്തതായി സ്വരം. ഹൃദയത്തിനുള്ളിലെ കൊതിയല്ലേ റസൂൽ. ഈ വരികൾക്ക് ഈണം നൽകുന്നത് ലൈബ മഞ്ചേരി.

0: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സ്വരം. ഹൃദയത്തിനുള്ളിലെ കൊതിയല്ലേ റസൂൽ ഈ വരികൾക്ക് ഈണം നൽകിയത്? ലൈബ മഞ്ചേരി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിന്റെ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന വിഷയത്തിലെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാല്ലാ ഇവിടെ സമാരംഭം കുറിക്കുകയാണ്. നാട്ടിലും മറുനാട്ടിലുമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഏറെ ആവേശത്തോടുകൂടെ അവരുടെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന ഈ ഒരു സെക്ഷനിൽ ഇൻഷാല്ലാ നമുക്ക് സുന്ദരമായ ചില പ്രോഗ്രാമുകളുടെ കേൾവിക്കാരായിരിക്കാം. സൗഹൃദം സുഹൃതമാകട്ടെ. വിശാലമായ കളിമുറ്റങ്ങളും ക്ലാസ് റൂമുകളും ഒന്നര വർഷത്തോളം അടഞ്ഞുകിടന്നു. ഇപ്പോൾ അവർ വിദ്യാലയങ്ങളിലേക്ക് ഒറ്റയും തെറ്റയുമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നിടത്ത് തീർച്ചയായും രക്ഷിതാക്കളും അധ്യാപകരും നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്ന സമയമാണിപ്പോൾ. പ്രത്യേകിച്ചും ഓൺലൈൻ കാലഘട്ടത്തിലെ പഠനത്തിൽ ഉണ്ടാക്കി തീർത്ത സൗഹൃദങ്ങൾ ചിലപ്പോഴെങ്കിലും വഴുതിപ്പോകുന്ന, മാർഗഭ്രംശം സംഭവിക്കുന്ന വിശാലമായ ചില അർത്ഥങ്ങൾ തേടുന്നിടത്തേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവാം. അവയെല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് വീണ്ടും ഫിസിക്കലി ക്ലാസ് റൂമിലേക്ക് എത്തുന്നൊരവസ്ഥ സംജാതമായിരിക്കുകയാണ്. കോവിഡ് എന്ന മഹാമാരിയിൽ അന്ധാളിച്ചു നിന്ന സമൂഹത്തെ, ലോകത്തെ തന്നെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുകുലുക്കിയ ആ ദിനരാത്രങ്ങൾ പതുക്കെ പതുക്കെ നമ്മിൽ നിന്നും വിട്ടുപോകുമ്പോൾ ഇനി അവക്കൊരു തിരിച്ചുവരവുണ്ടാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് ശ്രോതാക്കളിലേക്ക് സമർപ്പിക്കുകയാണ്. സ്റ്റാർ ക്വസ്റ്റിന്റെ ഇന്നത്തെ പ്രോഗ്രാമിൽ, ഈ എപ്പിസോഡിൽ ഒന്നാമതായി നമ്മിലേക്ക് വരുന്നത് ഹുദ ഹസൻ. മർക്കസ് പബ്ലിക് സ്കൂൾ പൂക്കാട് അത്തോളിയിൽ നിന്നും ഹുദ ഹസനാണ് നമ്മിലേക്ക് ആദ്യമായി വരുന്നത്. ഹുദ ഹസൻ ഏഴാം തരം വിദ്യാർത്ഥിയാണ്, ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. ഹുദ ഹസന്റെ പ്രോഗ്രാം ഇൻഷാല്ല നമുക്ക് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും. ഗുഡ് ഫ്രണ്ട്സ് ആർ ഫോറെവർ. വി ഓഫ്റ്റൻ കം അക്രോസ് വേരിയസ് പ്രോവേർബ്സ് ആൻഡ് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ അസോസിയേറ്റഡ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. ഇറ്റ് ഈസ് സെഡ് എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻഡീഡ്. ഫ്രണ്ട്ഷിപ്പ് ഡേ ഈസ് സെലിബ്രേറ്റഡ് വേൾഡ് വൈഡ്. ഫ്രണ്ട്ഷിപ്പ് ബാൻഡ്സ്, കാർഡ്സ് ആൻഡ് ഗിഫ്റ്റ്സ് ആർ സോൾഡ് അറ്റ് ഷോപ്സ്. വാട്ട് എക്സാക്ട്ലി ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് വൺ എക്സ്പെക്ട് ഇൻ എ ഫ്രണ്ട്? Undoubtedly, a friend must be loyal, supportive, and able to understand your feelings and emotions, and feeling stands by when you are trouble, advises you when you need it more, it motivates you and helps to build your self-esteem. It is very important that friends should be able to communicate with each other without any reservations. They should be able to vibe well even if they hold different views on a particular topic. Is a duty of a friend limited to only encouragement and cooperation? Here a friend has the most important role to play. A friend must be able to view your actions and behavior critically and be courageous enough to tell you where you have erred and where you need to re-examine your decisions and rectify your mistakes. Such a friend will not hesitate to tell you that you are wrong. Even you do not kindly to the criticism. This complicated criticisms will not only polish the rough edges of your personality, but will also help you to judge yourself objectively. Thank you. Assalamu alaikum.
0: Wa alaikum assalam wa rahmatullahi wa barakatuhu. MashaAllah. Huda Hasan, nalla oru English prasangamana Star Questinte ഈ എപ്പിസോഡിലെ ഒന്നാമത്തെ പ്രോഗ്രാമായി നമുക്ക് അവതരിപ്പിച്ചു തന്നത്. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഹുദ ഹസൻ തൻ്റെ സംസാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയത് തന്നെ തൻ്റെ എല്ലാ സ്വഭാവങ്ങളോടും അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടത്തോടും അതോടൊപ്പം തന്നെ തൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങളോടുമൊക്കെ താതാത്മ്യം പുലർത്തിക്കൊണ്ട് തന്നിലേക്ക് ഉൾവലിഞ്ഞ് അല്ലെങ്കിൽ തന്നിലേക്ക് വരുന്ന ഒരു കൂട്ടുകാരനെ തന്നെയായിരിക്കണം താൻ തിരഞ്ഞെടുക്കേണ്ടത്. എൻ്റെ എല്ലാ സങ്കടങ്ങളെയും എൻ്റെ സന്തോഷങ്ങളെയും ഒക്കെ തുറന്നു പറയാൻ കഴിയുന്ന ഒരു കൂട്ടുകാരനാവുക എന്നത് തീർച്ചയായും ഞാനൊരു കൂട്ടുകാരനാകുമ്പോൾ ഞാനും അങ്ങനെ തന്നെയാകണം എന്ന ചില വിളംബരമാണ് ഹുദാ ഹസൻ നമ്മോട് കൈമാറിയിട്ടുള്ളത്. ഹുദാ ഹസൻ നന്നായിരിക്കുന്നു, മാഷാല്ലാ, വളരെ നല്ല അവതരണം. അള്ളാഹു സുബ്ഹാനഹു വതആല ആഫിയത്ത് നൽകുമാറാവട്ടെ. ഏറ്റവും നല്ല രൂപത്തിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനും അതോടൊപ്പം തന്നെ പരീക്ഷകളിലുമൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ മത്സരിക്കാനും മാർക്കുകൾ നേടാനും ഒക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഹുദാ ഹസന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. പീസ് റേഡിയോ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന ഈ എപ്പിസോഡിൻ്റെ അടുത്ത പ്രോഗ്രാമറെ നമുക്ക് വിളിക്കേണ്ടതുണ്ട്. അടുത്തതായി നമ്മിലേക്ക് വരുന്നത് കൊല്ലം തട്ടത്തുമല ഇരവിപുരം ജി വി എച്ച് എസ് എസിലെ അഞ്ചാം തരം വിദ്യാർത്ഥി സന ഫാത്തിമയാണ് ഇൻഷാല്ലാ അടുത്ത പ്രോഗ്രാമായി നമ്മിലേക്ക് വരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, പീസ് റേഡിയോ സ്റ്റാർകോസ്റ്റിലെ സൗഹൃദം സുഹൃദമാവട്ടെ എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ബന്ധങ്ങളിലൊന്നാണ് സൗഹൃദം. ജീവിതത്തിലെ നല്ല സമയത്തും ഏറ്റവും മോശ സമയത്തും ഒരുപോലെ നമുക്കൊപ്പം നിൽക്കാൻ അടുത്ത സുഹൃത്തുക്കൾ മാത്രമേ കാണൂ. സുഹൃത്തുക്കൾ ഇല്ലാത്ത ജീവിതം എത്രമേൽ വിരസമായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പുറത്ത് ചുറ്റിയടിക്കാനും ഒന്നിച്ച് കളിക്കാനും ബോറടി മാറ്റാനും ഒരാളെങ്കിലും കൂടെ ഇല്ലാതായാൽ എങ്ങനെയുണ്ടാകും? സുഹൃത്തുക്കൾ ബോറടി മാറ്റാനും ജീവിതത്തിൽ ആഹ്ലാദം നിറയ്ക്കാനും സഹായിക്കും. നമ്മളെ ഊർജ്ജസ്വലരാക്കാനും ചിരിപ്പിക്കാനും മനോവിഷമങ്ങളിൽ നിന്നും മോചനം നൽകാനും സുഹൃത്തുക്കൾക്ക് കഴിയും. അവർ നമ്മളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കി തരികയും ചെയ്യും. പ്രളയത്തിൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സന ഫാത്തിമ, സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്തൊക്കെയെന്നും അതോടൊപ്പം തന്നെ ഒരു യഥാർത്ഥ സുഹൃത്ത് ആരായിരിക്കണം എന്നുമാണ് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതോടൊപ്പം പ്രളയം ബാധിച്ച് പ്രയാസപ്പെടുന്ന ഒരുപാട് കൂട്ടുകാർ, പഠനമേഖലയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ, അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിലേക്ക് വരാൻ കഴിയാത്തവർ, അവരുടെ രക്ഷിതാക്കൾ, ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകൾ ഇപ്പോഴും അത്തരം സ്ഥലങ്ങളിലുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൂടി ചെയ്തിട്ടാണ് സന ഫാത്തിമ തൻ്റെ സംസാരം അവസാനിപ്പിച്ചത്. നമുക്കും അവരോടൊപ്പം മനസ്സുകൊണ്ടെങ്കിലും പ്രളയബാധിത പ്രദേശത്തെ നമ്മുടെ കൂട്ടുകാരോടൊപ്പം മനസ്സുകൊണ്ടെങ്കിലും അവരോടൊപ്പം ഉണ്ടാവണം എന്ന് ഈ സമയത്ത് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. സന ഫാത്തിമ, പ്രോഗ്രാം ഒരു നന്നായിട്ടുണ്ട്. അതോടൊപ്പം സന ഫാത്തിമ, എനിക്ക് തോന്നുന്നു പ്രീസ് റേഡിയോയുടെ പല പ്രോഗ്രാമുകളിലും സന ഫാത്തിമയുടെ സാന്നിധ്യം നമ്മൾക്ക് കാണാറുണ്ട്. നല്ല പ്രോഗ്രാമുമായിട്ട് സന ഫാത്തിമ വരാറുണ്ട്. ഇൻഷാല്ലാ ഇനിയും ഇത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കണമെന്നും അതോടൊപ്പം ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ പഠനം കാഴ്ചവെക്കണമെന്നും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു എല്ലാവിധ സൗകര്യങ്ങളും നൽകുമാറാവട്ടെ, അനുഗ്രഹങ്ങൾ നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പീസ് റേഡിയോ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന സ്റ്റാർകോസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവതരിപ്പിക്കുന്ന ഒരു കുറേ പ്രോഗ്രാമുകൾ ഇനിയും നമുക്ക് കേൾക്കാനുണ്ട്. ഇൻഷാല്ലാ അടുത്ത പ്രോഗ്രാമുമായി വരുന്ന ആളെ നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ സ്റ്റാർകോസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ അടുത്ത പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് അഫ്രീദ് അഹമ്മദ് യു, ജി എം എൽ പി സ്കൂൾ, പരപ്പനങ്ങാടി ടൗൺ അല്ലെ വിദ്യാർത്ഥിയാണ് അഫ്രീദ് അഹമ്മദ്. അഫ്രീദ് അഹമ്മദിൻ്റെ ഒരു പ്രസംഗമാണ് ഇൻഷാല്ലാ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. സൗഹൃദം സുഹൃതമാകട്ടെ, സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും മറ്റും അഫ്രീദിന്റെ സംസാരത്തിൽ നമുക്ക് കേൾക്കാം. അഫ്രീദിന്റെ വാക്കുകളിലേക്ക്.
3: പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. പ്രപഞ്ച സൃഷ്ടാവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും കഴിയുമ്പോഴാണ് സ്നേഹങ്ങൾ യഥാർത്ഥത്തിൽ സ്വർഗമാകുകയുള്ളൂ. അള്ളാഹുവിന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുകയും സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുമെന്ന് പ്രപഞ്ച സൃഷ്ടാവ് നമ്മെ അറിയിച്ചിട്ടുണ്ട് പ്രവാചകന്മാരിലൂടെ. സ്നേഹബന്ധത്തിന് പിന്നിൽ ഭൗതിക താല്പര്യങ്ങളാണ് വ്യക്തികൾക്കുള്ളതെങ്കിൽ സൗന്ദര്യത്തിന്റെയോ സഹമാനങ്ങളുടെയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമ്പത്തിന്റെ പേരിലാണ് ആളുകൾ പരസ്പരം ഇഷ്ടപ്പെടുന്നതെങ്കിൽ ആ സ്നേഹ ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും ഒന്നും സുദീർഘമായ ഒരു നിലനിൽപ്പ് ഉണ്ടാകണമെന്നില്ല. മറിച്ച് ലാഹിലാഹയിലുള്ളയുടെ പേരിലാണ് നമ്മുടെ മനസ്സുകൾ ഒന്നിക്കുന്നതെങ്കിൽ അതിൽ നിന്നുള്ള ആനന്ദ മണവറ്റത്തും അമൂല്യവുമായിരിക്കും. സ്വന്തം ജീവൻ പകരം വെച്ച്, സ്വന്തം ജീവൻ പണയം വെച്ച് നമ്മുടെ പ്രവാചകനെ നമ്മുടെ സ്വഹാബത്ത് സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലെ 27-28 ആയത്തിൽ പറയുന്നു, എന്റെ കഷ്ടമേ, ഇന്നവനെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ നന്നായേനെ എന്ന് ആളുകൾ വിലപിക്കും. ഇത്തരം ആളുകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തി രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ഫുർഖാനിലെ ആയത്ത് നമ്മിലേക്ക് എത്തിക്കുന്ന വളരെ വലിയ ഒരു സന്ദേശമാണ് അഫ്രീദ് അഹമ്മദ് നമുക്ക് കൈമാറിയിരിക്കുന്നത്. അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുകയും അള്ളാഹുവിന് വേണ്ടി വെറുക്കുകയും ചെയ്യുന്ന, ആദർശത്തിന് വേണ്ടി ഇഷ്ടപ്പെടുകയും ആ ആദർശത്തിന് വേണ്ടി തന്നെ വെറുക്കുകയും ചെയ്യുന്ന കൂട്ടുകാരനായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. നമ്മുടെ സന്തോഷത്തിലും സന്താപത്തിലും നമ്മോടൊപ്പം ഉണ്ടാവുന്ന, നമ്മെ സാന്ത്വനിപ്പിക്കുന്ന, നമ്മെ സന്തോഷിപ്പിക്കുന്ന സുഹൃത്തുക്കളെ ആയിരിക്കണം നമുക്ക് കൂട്ടുണ്ടാവേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരു മനുഷ്യൻ തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കുമെന്ന്. കൂട്ടുകാരൻ നന്നായാൽ ചങ്ങാതി, നന്നായാൽ കണ്ണാടി വേണ്ട എന്ന ആ ഒരു പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന രൂപത്തിലുള്ള കൂട്ടുകാർ തന്നെയായിരിക്കണം നമുക്ക് തിരഞ്ഞെടുക്കുന്ന, നാം തിരഞ്ഞെടുക്കുന്ന നമ്മുടെ സ്നേഹിതന്മാർ, നമ്മുടെ കൂട്ടുകാർ എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഫ്രീദ് തൻ്റെ വർത്തമാനം, തൻ്റെ സംസാരം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇൻഷാല്ലാ പീസ് റേഡിയോ സ്റ്റാർ കൊസ്റ്റിൻ്റെ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന ഈ എപ്പിസോഡിൽ അടുത്ത ആളിനെ നമുക്ക് വിളിക്കാം. കൊല്ലം ജില്ലയിലെ അയത്തിൽ പ്രദേശത്തു നിന്ന് VVVHS സ്കൂളിൽ നിന്ന് ആദിയ സുനിലാണ് ഇൻഷാല്ലാ തൻ്റെ പ്രോഗ്രാമുമായി സ്റ്റാർ കൊസ്റ്റിലേക്ക് വരുന്നത്. ആദിയ സുനിലിൻ്റെ സംസാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. പീസ് റേഡിയോ സ്റ്റാർ ഗസ്റ്റ് അവതരിപ്പിക്കുന്ന സൗഹൃദം സുഗതമാവട്ടെ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. വ്യക്തികൾ തമ്മിലുള്ള ഊഷ്മള ബന്ധങ്ങളെയാണ് സൗഹൃദമെന്ന് വിളിക്കാറുള്ളത്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് നല്ല സൗഹൃദ ബന്ധങ്ങൾ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. കൊച്ചുകുട്ടികൾ നിന്നു തുടങ്ങി വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്നവർക്ക് വരെ സൗഹൃദ ബന്ധങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തത് അതുകൊണ്ടാണ്. പുരുഷന്മാർ പരസ്പരവും സ്ത്രീകൾ പരസ്പരവും സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. ചെറിയ പുഞ്ചിരിയിൽ നിന്നു തുടങ്ങുന്ന ബന്ധങ്ങൾ ചിലരിലെങ്കിലും ഒരിക്കലും വേർപെടുത്താനാവാത്ത വിധം ദൃഢമാവാറുണ്ട്. എല്ലാത്തിലും മിതത്വം അനിവാര്യമാണെന്ന പോലെ സൗഹൃദങ്ങളിലും ഇത് സ്വീകരിക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ സുഹൃത്തുക്കൾ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. ഇസ്ലാമിന്റെ ശരിയായ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കാത്ത സൗഹൃദങ്ങൾ പരാജയത്തിലേക്ക് എത്തിക്കും. അത് ഒന്നെങ്കിൽ ഈ ലോകത്താകാം, അല്ലെങ്കിൽ പരലോകത്ത് വെച്ചാകാം. എല്ലാതരം സൗഹൃദങ്ങളുടെയും അടിസ്ഥാനം നമ്മുടെ ഈ ലോകത്തേക്കുള്ള ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുക എന്നതാകും. അതിലപ്പുറം നമ്മുടെ പരലോക ജീവിത വിജയത്തിന് മുതൽക്കൂട്ടാവുന്ന, ഉപകരിക്കുന്ന ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കാനാണ് നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ പാരത്രിക ലോകത്തെ നേട്ടം മാത്രം മുന്നിൽ കണ്ടല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കേണ്ടത്. അതിനാൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സൗഹൃദം എന്നത്. ജീവിതത്തിലെ സമസ്ത മേഖലകളിലും എങ്ങനെ പെരുമാറണമെന്ന് പ്രതിപാദിച്ചതുപോലെ സുഹൃത്തു ബന്ധങ്ങളുടെ കാര്യത്തിലും ഇസ്ലാം ചില ചിട്ടവട്ടങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അന്ത്യദിനത്തിൽ കഠിനമായ സൂര്യതാപത്തിൽ വിയർത്തു കുളിച്ചുകൊണ്ട് സൃഷ്ടികൾ വിചാരണ കാത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ സൃഷ്ടാവ് തൻ്റെ ദിവ്യമായ അക്ഷിൻ്റെ തണൽ വിരിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്ന 7 വിഭാഗക്കാരിൽ മഹാനായ പ്രവാചകൻ പരസ്പരം വിശുദ്ധമായ സ്നേഹം വെച്ചു പുലർത്തുന്ന 2 ആളുകളെയും എണ്ണിപ്പവനിരിക്കുന്നു. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ദിവ്യമായ സ്നേഹത്തിൻ്റെ മാഹാത്മ്യം നാം തിരിച്ചറിയുക. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന പീസ് റേഡിയോയ്ക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ആദിയാ സുനിലിൻ്റെ സംസാരം കൂട്ടുകാരെല്ലാവരും കേട്ടു. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഒരു മഹത്തായ സംഭാവന തന്നെയാണ്, അല്ലെങ്കിൽ മഹത്തായ സന്ദേശം വിളംബരം ചെയ്യുന്ന കാര്യമാണ് ഏറ്റവും നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. ആ നല്ല കൂട്ടുകാരനിൽ തീർച്ചയായും നിന്റെ സ്വർഗമുണ്ട് എന്ന് നീ ഉറപ്പുവരുത്തുക. എന്നുവെച്ചാൽ നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി, നന്മയിലേക്കുള്ള വഴി, നീതിയിലേക്കുള്ള വഴി കാണിച്ചു തരുന്നവൻ തന്നെയാണ് നമ്മുടെ ഉറ്റ സുഹൃത്ത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഒരു തമാശക്ക് പോലും മോശമായ അവസ്ഥയിൽ ജീവിക്കുന്ന കൂട്ടുകാരനെ നമ്മുടെ ഉറ്റ കൂട്ടുകാരനായി തിരഞ്ഞെടുക്കാൻ പാടില്ല എന്നത് കൃത്യമായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ ഉണ്ടാവേണ്ട ചിന്തയാണ്. അതോടൊപ്പം പീസ് റേഡിയോ ഇത്തരമൊരു അവസരം ഒരുക്കി കൊടുത്ത പീസ് റേഡിയോയുടെ പ്രവർത്തകർക്കൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആദിയാ സുനിൽ തൻ്റെ സംസാരം അവസാനിപ്പിച്ചത്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം, കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് പ്രോഗ്രാമുകൾ, കുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, അവരുടെ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട്, അവരുടെ നന്മയിലേക്കുള്ള വിഭവങ്ങളെ വാരിയെടുക്കുന്ന ഒട്ടുമിക്ക പ്രോഗ്രാമുകളും നമുക്ക് കേൾക്കാൻ പറ്റും. ഈ മദ്രസ പോലുള്ള, അതുപോലെ തന്നെ പൂമരത്തണൽ പോലുള്ള, സ്റ്റാർ ക്വസ്റ്റ് പോലുള്ള, ടെലിക്വിസ് പോലുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ, കുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകളുണ്ട്. അവിടത്തേക്ക് നമ്മുടെ മക്കൾ എത്തുന്നു, അവിടെ നമ്മുടെ മക്കൾ പങ്കെടുക്കുന്നു, അവിടെ നമ്മുടെ മക്കളുടെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത്, അതിൽ ആശ്വസിക്കേണ്ടത് നമ്മുടെ രക്ഷിതാക്കൾ തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പീസ് റേഡിയോ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന ഈ വിഷയത്തിലുള്ള ഈ സ്റ്റാർ ക്വസ്റ്റ് ഇൻഷാല്ല തുടരുകയാണ്. അടുത്ത പ്രോഗ്രാമുമായി നമ്മിലേക്ക് വരുന്നത് തോട്ടശ്ശേരിയാറ, മലപ്പുറം ജില്ലയിലെ കണ്ണമംഗലം വെസ്റ്റ് തോട്ടശ്ശേരിയാറയിൽ നിന്നും ഒരു രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നമ്മിലേക്ക് വരുന്നത്. അവരുടെ പേരാണ് ഹംദ എ കെ. ഹംദ എ കെയുടെ സംസാരമാണ് ഇൻഷാ നമ്മൾ കേൾക്കുന്നത്. കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല തന്മയത്വത്തോടു കൂടെ, കുട്ടിത്തം വിട്ടുമാറാത്ത സംസാരമാണ് ഹംദയുടേത്. ഇൻഷാല്ല ഹംദയുടെ സംസാരം നമുക്ക് കേൾക്കാം.
3: ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സഹോദരത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുറെ കാലമായി നാം എല്ലാവരും വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടുകയാണല്ലോ. കൊറോണ എന്ന മഹാമാരി കാരണം സ്കൂളും മദ്രസും എല്ലാം മൊബൈലിലെ ഓൺലൈൻ ക്ലാസ് ആയി മാറി. അടുത്ത മാസം സ്കൂൾ തുറക്കുകയാണല്ലോ. അൽഹംദുലില്ലാഹ്. നല്ല ചങ്ങാതിമാർ ഭക്ഷണം പോലെയാണ്. നല്ല ചങ്ങാതി നല്ല അന്നമാണ്, നമ്മളെ ജീവിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു സമ്മാനമാണ് സൗഹൃദം. നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലും നമുക്ക് കൈത്താങ്ങായി കൂടെ ഉണ്ടാകുന്നവനാണ് നമ്മുടെ ചങ്ങാതി. ഇസ്ലാമികമായി ജീവിക്കുന്ന ഒരു നല്ല നല്ല കൂട്ടുകാരൻ നമ്മുടെ ഇരുലോകത്തേക്കുമുള്ള ഒരു സമ്പാദ്യ കൂടിയാണ്. നല്ല ചങ്ങാതി നമ്മളെ നല്ല കാര്യത്തിലേക്ക് ക്ഷണിക്കുകയും ചീത്ത കാര്യങ്ങളിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നു. നല്ല ഒരു ചങ്ങാതിയെയും നല്ല ഒരു സൗഹൃദത്തെയും അല്ലാഹു നമുക്ക് തന്നൊരു സൗഭാഗ്യമായി ഇനിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹംദമോൾ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ നല്ല ഉഷാറായിട്ട് പങ്കെടുത്തു. ഹംദമോളുടെ സംസാരം നമ്മളെല്ലാവരും കേട്ടു. ഉറ്റച്ചങ്ങാതിയെ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം കൂടി ഹംദമോളും ഇവിടെ നമ്മോട് പറയുകയുണ്ടായി. കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വിഭവസമൃദ്ധമായ ഒരു എപ്പിസോഡാണ് ഇവിടെ ഇൻഷാല്ലാ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പീസ് റേഡിയോ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന വിഷയത്തിലെ സ്റ്റാർ ക്വസ്റ്റിൽ ഇൻഷാല്ലാ അടുത്ത പ്രോഗ്രാമുമായി വരുന്നത് ഹുസ്ന ബിന്ദ് അൻവറാണ്. വയനാട് ജില്ലയിൽ നിന്നും പൊഴുതന GLPS വലിയപാറ സ്കൂളിൽ നിന്നാണ് ഹുസ്ന ബിന്ദ് അൻവർ നമ്മിലേക്ക് വരുന്നത്. ഹുസ്ന ബിന്ദ്,
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ സ്റ്റാർ കൊസ്റ്റിൽ സൗഹൃദം എന്ന വിഷയമാണല്ലോ നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ ഇടശ്ശേരി ഗോവിന്ദൻ നായരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ അലവിയും തമ്മിലുള്ള ഊഷ്മളമായ ഒരു സൗഹൃദത്തിൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഗോവിന്ദനും അലവിയും ആത്മസുഹൃത്തുക്കളായിരുന്നു. ഗോവിന്ദൻ്റെ വീട്ടിൽ മിക്ക ദിവസവും പട്ടിണിയായിരുന്നു. അലവിയുടെ ഉപ്പാക്ക് ഒരു ഹോട്ടൽ ഉണ്ട്. ഉപ്പയുടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയാൽ എന്നും അലവി പഴങ്ങളോ പലഹാരങ്ങളോ ഒളിപ്പിച്ച് വെച്ച് ഗോവിന്ദന് പോയി കൊടുക്കും. ഒരു ദിവസം ഉപ്പ അലവിയെ ചോദ്യം ചെയ്തു, അടിച്ചു. എന്നിട്ടൊന്നും അലവി തൻ്റെ കൂട്ടുകാരൻ്റെ പേര് പറഞ്ഞില്ല. എല്ലാം തൻ്റെ കൂട്ടുകാരൻ്റെ അഭിമാനത്തിന് മുറിവേൽക്കുമെന്ന് കരുതിയാണ് മറച്ചു വെച്ചത്. ഈ സൗഹൃദം അവർ എന്നും കാത്തു സൂക്ഷിച്ചു. ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വർഗീയത പ്രചരിക്കുന്നവർ പഠിക്കേണ്ട ഉത്തമ പാഠമാണ് ഈ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള നല്ല പാഠങ്ങൾ നമ്മുടെ പുതുതലമുറയ്ക്ക് പഠിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹുസ്ന ബിൻത് അൻവർ നല്ല രൂപത്തിൽ ഒന്ന് രണ്ട് ചരിത്ര കഥകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഹുസ്ന ബിൻത് യാസിർ തൻ്റെ പ്രോഗ്രാം അവസാനിപ്പിച്ചത്. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു ടീം പീസ് റേഡിയോയുടെ അനുമോദനങ്ങൾ അറിയിക്കുകയാണ്. ഇൻഷാല്ലാ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ സൗഹൃദം സുഹൃദമാകട്ടെ എന്ന ഈ വിഷയത്തിലുള്ള എപ്പിസോഡിൻ്റെ അവസാനത്തെ പ്രോഗ്രാമർ ആരാണ് എന്ന് നമുക്കാം. പ്രോഗ്രാമുമായി നമ്മിലേക്ക് എത്തുന്നത് ഫഹിമ ഒ പി AMHSS തിരൂർക്കാട് അഞ്ചാം തരം വിദ്യാർത്ഥിനിയാണ് ഫഹിമ. ഫഹിമ ഒ പിയുടെ പ്രോഗ്രാം നമുക്ക് കേൾക്കാം.
6: അസ്സലാമു അലൈക്കും. അന്ത്യദിനത്തിൽ കഠിനമായ സൂര്യതാപത്തിൽ വിയർത്തു കുളിച്ചുകൊണ്ട് വിചാരണ കാത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു അർശിന്റെ തണൽ വിരിച്ചു നൽകുന്ന ഒരു കൂട്ടരുണ്ട്. അള്ളാഹുവിനു വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ. നമ്മുടെ ജീവിതത്തിൽ സുഹൃത്തുക്കൾ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. നിന്റെ സുഹൃത്തിനെ എനിക്ക് കാണിച്ചു തന്നാൽ നീ എങ്ങനെയുള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് നമ്മൾ പറയാറുണ്ട്. സൗഹൃദങ്ങളുടെ അടിസ്ഥാനം നമ്മുടെ ഈ ലോകത്തുള്ള സുഹൃത്തിനെ തെരഞ്ഞെടുക്കുക എന്നതിനപ്പുറം പരലോക ജീവിതത്തിന് മുതൽ കൂട്ടാവുന്ന ഉപകരിക്കുന്ന സുഹൃത്തായിരിക്കണം. അടുപ്പ് വെച്ച പഴങ്ങളിൽ ഒരു ചീഞ്ഞ പഴം മറ്റു പഴങ്ങളെ നശിപ്പിക്കുന്നത് പോലെ ചീത്ത കൂട്ടുകെട്ട് നമ്മെയും പതിയെ തെറ്റിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് പരലോകത്ത് അന്തിമവും ശാശ്വതവുമായ സ്വർഗം ലഭിക്കാൻ ഉതകുന്ന സുഹൃത്തുക്കളുമായി നമുക്ക് കൂട്ടുകൂടാം. അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ ഫഹിമ ഒപി വളരെ നന്നായിട്ടുണ്ട്. ഒരു നല്ല സംസാരം, ഒരു പ്രസംഗം, ഗുരുമുഖത്ത് നിന്ന് ഒരു പ്രസംഗം കേട്ട പോലെ അത്തരം നല്ല പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഫഹിമ തൻ്റെ സംസാരം പൂർത്തീകരിച്ചിരിക്കുന്നത്. ആർഷിൻ്റെ തണൽ ലഭിക്കുന്ന ആ രണ്ട് കൂട്ടുകാരിൽ ഉൾപ്പെടാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. ഞാൻ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാരനും അതോടൊപ്പം ഞാൻ ആരോടാണോ കൂട്ടുകൂടുന്നത് ആ കൂട്ടുകാരന് എന്നിൽ നിന്നുമുണ്ടാകുന്ന ഫീലും ഞാൻ മനസ്സിലാക്കുന്ന അതേപോലെ നല്ലൊരു കൂട്ടുകാരനായിരിക്കണം എന്ന് തന്നെയാണ്. എൻ്റെ കൂട്ടുകാരനും നന്നാവണം. ഞാൻ ആരോടാണോ കൂട്ടുകൂടുന്നത് അവനും എന്നെ നല്ലൊരു കൂട്ടുകാരനായി സ്വീകരിക്കാൻ തയ്യാറാവണം. ആ ഒരു ഫീൽ അവനുണ്ടാവണം എന്ന് തന്നെയാണ് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്. പീസ് റേഡിയോ സൗഹൃദം സുഹൃദമാകട്ടെ എന്ന വിഷയത്തിലെ ഈ സ്റ്റാർ കോസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇൻഷാല്ലാ വീണ്ടും വിവിധ തലങ്ങളിലുള്ള വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രോഗ്രാമുകൾ പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിലേക്ക് അയച്ചു തന്നിട്ടുണ്ട്. വളരെ മിടുക്കരായ വിദ്യാർത്ഥികളുടെ കുറേ പ്രോഗ്രാമുകൾ ഇനിയും ഇൻഷാല്ലാ സ്റ്റാർ കോസ്റ്റിലൂടെ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുമ്പോൾ സ്റ്റാർ കോസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ അവരുടെ പ്രോഗ്രാമുകൾ നമുക്ക് കേൾക്കാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിന് നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ അൽ മിമ്പർ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. മക്കളും മതപഠനവും ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിച്ചത് സമീർ മുണ്ടേരി, തൊഴിയൂർ സലഫി മസ്ജിദ്.
3: ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد

مجيدا. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ലോകത്തുള്ള വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ച് ഏറെ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടുകൂടെയും കഴിയുന്ന സന്ദർഭമാണിത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കുടുംബത്തിൻ്റെ ചരിത്രം ഓർക്കുകയും ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്തവരാണ് നമ്മളെല്ലാവരും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം വായിച്ചു പോകുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കളുമായി കൊണ്ടുള്ള ബന്ധം വളരെ വൈകാരികമായാണ് നമ്മളത് വായിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ മകൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പിതാവിനെ അനുസരിക്കുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കേൾക്കാൻ സന്നദ്ധനാകുന്ന ഒരു മകനായിക്കൊണ്ടാണ് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ നമ്മൾ വായിക്കുന്നത്. ഓരോ വിശ്വാസികളും ആഗ്രഹിക്കുന്നത് അനുസരണയുള്ള, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മകനുണ്ടാകണം, മകളുണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, ഒരു കർഷകൻ, അദ്ദേഹത്തിന് നല്ല ഫലമുണ്ടാകുന്നത്, ആ ഫലം ലഭിക്കണമെങ്കിൽ കർഷകൻ ഒരു വിത്തുപാകുമ്പോൾ അതേപോലെ തന്നെ ആ കൃഷിയുടെ വിവിധ സന്ദർഭങ്ങളിൽ കർഷകൻ കൊടുക്കേണ്ട പരിചരണം ശ്രദ്ധ കൊടുത്തിട്ടില്ല എങ്കിൽ ഫലം മോശമാകും. അതുപോലെയാണ് നമ്മുടെ മക്കളുടെ വിഷയവും. മക്കളെ നമ്മൾ എപ്രകാരം ശ്രദ്ധിക്കുന്നുവോ, എത്രമാത്രം പ്രാധാന്യം അവരുടെ വിഷയത്തിൽ നമ്മൾ കൊടുക്കുന്നു, അതുപോലെയാണ് നമ്മുടെ മക്കളുടെയും നന്മ, അല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കൾ നന്മയിലേക്ക് വരിക എന്ന് അടിസ്ഥാനപരമായി മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പം നമ്മുടെ മക്കൾക്കൊരു അടിത്തറ പാകേണ്ട, നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് മാതാപിതാക്കൾ ഇപ്പോഴുള്ളത്. നമുക്കറിയാം, ഞാൻ ഇന്നലെ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുകയാണ്, ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. 10-ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പുതിയ കോഴ്സുകളെക്കുറിച്ച്, പുതിയ സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ അവരും അവരുടെ രക്ഷിതാക്കളും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. മറ്റു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മഹാഭൂരിപക്ഷം ആളുകളും ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് പ്രമോഷൻ ലഭിച്ച് വിജയം നേടി ആ ക്ലാസ്സിലെ പഠനവുമായി ഇടപഴകാൻ, അതുമായി ബന്ധപ്പെടാൻ കാത്തിരിക്കുന്ന സന്ദർഭം കൂടെയാണിത്. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ ഓരോ മാതാവും പിതാവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഏതാനും ചില പോയിന്റുകളാണ് ഇന്നത്തെ ഖുതുബയിലൂടെ
ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാം അറിവിനെ പ്രോത്സാഹിപ്പിച്ച മതമാണ് എന്ന് ആവർത്തിച്ച് പറയേണ്ട യാതൊരാവശ്യവും ഈ ശ്രോതാക്കളുടെ മുമ്പിലില്ല. വിശുദ്ധ ഖുർആൻ നിരന്തരം ഓതുന്ന, വിശുദ്ധ ഖുർആനുമായി ബന്ധം സ്ഥാപിച്ച ഏതൊരാൾക്കും അറിയാം, ഖുർആനിലെ ആദ്യത്തെ ആയത്ത് തന്നെ പഠനവുമായി ബന്ധപ്പെട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ റബ്ബതിന് തെരഞ്ഞെടുത്ത ആദ്യത്തെ 5 ആയത്തുകൾ, ആ 5 ആയത്തുകളിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഉതകുന്ന ആയത്തുകളാണ്. ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദി ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുക അൽഅക്റം അല്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ ആയത്തുകൾ നമ്മൾ പരിശോധിച്ചാൽ 5 തവണയാണ് അറിവുമായി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. വായനയെക്കുറിച്ച്, പേനയെക്കുറിച്ച്, അതേപോലെ തന്നെ അറിവിനെ കുറിച്ച്, അറിവില്ലാത്തവരെ കുറിച്ചൊക്കെ, ഈ പഠിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ അല്ലാഹു ഈ ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ആയത്തുകൾ ഓതിപ്പോകുന്ന ഏതൊരു മനുഷ്യനും ഇസ്ലാം വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകിയ മതമാണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം റാസി റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹം ഈ ആയത്തിന് നൽകിയ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞ ചില ഭാഗങ്ങൾ, അദ്ദേഹം പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ ആരംഭിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറയാൻ വേണ്ടിയല്ല, അതേപോലെ തന്നെ നിങ്ങൾ നോമ്പ് നോൽക്കണമെന്ന് കൽപ്പിച്ചുകൊണ്ടുമല്ല, മറിച്ച് വായിക്കാൻ കൽപ്പിച്ചുകൊണ്ടാണ്. വളരെ ശ്രദ്ധേയമായ ഒരു ഒരു നിരീക്ഷണമാണ്, ഒരു പ്രയോഗമാണ് മഹാനായ ഇമാം റാസി റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുക്കുന്നത്. നമസ്കരിക്കാനോ നോമ്പ് നോൽക്കാനോ കൽപ്പിച്ചുകൊണ്ടല്ല, മറിച്ച് വായിക്കാൻ പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അറിവില്ലാതെ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ജീവൻ ഉണ്ടാവുകയില്ല. അടിവരട്ട് മനസ്സിലാക്കണത്, അറിവില്ലാതെ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ജീവൻ ഉണ്ടാവില്ല. ഒരു ഇബാദത്ത് അത് ജീവനുള്ളതാകണമെങ്കിൽ, അത് പൂർണ്ണമായ രീതിയിൽ എത്തണമെങ്കിൽ അതിനെന്തു വേണം? അറിവ് അനിവാര്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയണം, പഠിക്കണം, വായിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്നാണ് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിന്റെ മേലും, മുസ്ലിമായിക്കൊണ്ട് ലോകത്താരൊക്കെയുണ്ടോ അവന്റെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് അറിവ് അന്വേഷിക്കുക, അറിവ് നേടുക എന്നുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഹജത്തുൻ നാസി ഇലൽ ഇൽമി അഷദ്ദു മിൻ ഹജതിഹിം ഇലൽ ത്വആമി വശറാബ്, ഭക്ഷണവും പാനീയവും ഇല്ലാതെ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. എന്നാൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഒരു മനുഷ്യന് ഭക്ഷണത്തെക്കാളേറെ പാനീയത്തെക്കാളേറെ ആവശ്യമുള്ളത് ഇൽമാണ്, അറിവാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു ലിഅന്ന ത്വആമ വശറാബ യുഹ്താജു ഇലൈഹി ഫീ യൗമിൽ യൗമി മർറതൻ ഔ മർറതൈൻ. ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ഒരു ദിവസം ഭക്ഷണം ആവശ്യമുള്ളത് 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ ആ ചെറിയ എണ്ണം മാത്രമാണ്. വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ മാത്രമാണ് മനുഷ്യന് ഭക്ഷണവും വെള്ളവും ആവശ്യമുള്ളത്. എന്നാൽ വഹജതഹു ഇലൽ ഇൽമി ബിഅദദി അൻഫാസിഹി, ഒരു മനുഷ്യൻ അവന്റെ ശ്വസനം നടക്കുന്ന സമയം മുഴുവൻ അവന്റെ ഓരോ ശ്വാസത്തിലും അവന് അറിവ് അനിവാര്യമാണ്. അവനുമായി ബന്ധപ്പെടുന്ന ഏത് കാര്യമാകട്ടെ, അത് മതമാകട്ടെ, ഭൗതികമാകട്ടെ, അറിവില്ലാതെ ഒരു മനുഷ്യന് മുന്നോട്ടു പോകാൻ സാധ്യമല്ല എന്ന് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വഹീഹായ ഗ്രന്ഥമെന്ന് മുസ്ലിം ലോകത്ത് ഇജ്മാ ഉള്ള വിഷയമാണ് സ്വഹീഹുൽ ബുഖാരി അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കിതാബ് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും, എല്ലാ വിശ്വാസികളും, മുസ്ലിം പണ്ഡിതന്മാർ ഇത്തിഫാഖ് നൽകിയ വിഷയമാണ് അസഹുൽ കിതാബ് അഥവാ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വഹീഹായ ഗ്രന്ഥം ഏതാ? അത് ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയാണ്. ആ സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ബാബുണ്ട്, ഒരു അധ്യായത്തിന് നൽകിയ പേരെന്തറിയോ? ബാബുൻ അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ എന്നാണ് ബാബു. ആ ബാബിന്റെ അധ്യായത്തിന്റെ പേര് അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ. അദ്ദേഹം പറഞ്ഞു ഖൗലില്ലാഹി തആല ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് അദ്ദേഹം അതിനെ തെളിവായിക്കൊണ്ട് പറയുന്നത്. അഥവാ സംസാരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും മുമ്പ്
അറിവുണ്ടായിരിക്കൽ നിർബന്ധമാണ് എന്നാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഒരു അധ്യായത്തിന് ബാബ് നൽകിയത്, ഒരു തലക്കെട്ട് നൽകിയിട്ടുള്ളത്. അതിന് തെളിവായി അദ്ദേഹം പറയുന്ന എന്താ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്.

എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബദർ യുദ്ധത്തിന്റെ ചരിത്രം നമുക്കറിയാം. ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചു. ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ പോരാടാൻ വന്ന ചില ആളുകളെ ബന്ദികളാക്കി, അവരെ പിടികൂടി മുസ്ലിങ്ങൾ. ആ കാലഘട്ടത്തിൽ ഒരു സമ്പ്രദായമാണ്, യുദ്ധത്തിന് യുദ്ധ തടവുകാരുണ്ട്. അവരെ പിടികൂടിയാൽ അവർ യുദ്ധ തടവുകാരാണ്, അടിമകളാണ്. ഇന്ന് ആ സിസ്റ്റം ഇല്ല. നോക്കൂ, നിങ്ങൾ ആ അടിമകളായ ആളുകളെ പല രീതിയിൽ മോചിപ്പിക്കും. അവരിന്ന് പണം വാങ്ങി മോചിപ്പിക്കാം, അതേപോലെ തന്നെ ഒരുപക്ഷെ ഒരു കരാറൊക്കെ ഉണ്ടാക്കി മോചിപ്പിക്കാം. അങ്ങനെ പല രീതിയിൽ മോചനങ്ങൾ നടക്കാം. ഈ ബദറിലെ ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി വെച്ച നിബന്ധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധന എന്താണ്? ആ ബദറിൽ ബന്ദികളായി പിടികൂടിയ ആളുകൾ അറിവുള്ള ആളുകളായിരുന്നു, അവർ വിജ്ഞാനമുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിജ്ഞാനമുള്ള ആളുകൾ തങ്ങളുടെ അറിവ് മുസ്ലിങ്ങളായ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, മുസ്ലിങ്ങൾക്ക് ആ അറിവ് പകർന്നു കൊടുക്കണം എന്ന നിബന്ധന വെച്ചത് ചരിത്രത്തിൽ നമ്മൾ വായിക്കണം. നോക്കൂ, നിങ്ങൾ എത്രമാത്രം അറിവിന് പ്രാധാന്യം നൽകി. സ്വന്തം ശരീരത്തിന് നേരെ പാഞ്ഞെടുത്ത ശത്രുവിനെ പിടികൂടി ആ ശത്രുവിനെ കൊന്നുകളയാതെ അവനെ മോചിപ്പിക്കാനുള്ള നിബന്ധനയായി മുന്നോട്ട് വെച്ചത് അവനുള്ള അറിവ് എന്ത് ചെയ്യണം? പകർന്നു കൊടുക്കണം. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ദീൻ. ഇത്രമാത്രം അറിവിനെ പ്രോത്സാഹിപ്പിച്ച, അറിവ് നേടണമെന്ന് പറഞ്ഞ മതത്തിന്റെ അനുയായികൾ ഇന്നെവിടെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഏത് മേഖലയാകട്ടെ, മതപരമായ മേഖലയായാലും ഭൗതികമായ മേഖലയായാലും, അറിവിന്റെ മേഖലയിൽ ഈ ഉമ്മത്ത് പിറകോട്ട് പോയിട്ടുണ്ട് എങ്കിൽ അതിന്റെ കാരണം നമ്മളാണ്, അതിന്റെ ഉത്തരവാദിത്തം നമുക്കാണ്. ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ നൂറ്റാണ്ടുകൾ പിറകോട്ട് പോയാൽ ഇന്ന് ലോകത്ത് നേടിയ വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ ഉന്നതമായ ഏത് നിലയെടുത്തു നോക്കിയാലും അവിടെയൊക്കെ മുസ്ലിങ്ങളുടെ ഭാരിച്ച സംഭാവനകൾ കാണാൻ സാധിക്കും. അത് വൈദ്യശാസ്ത്രമാകട്ടെ, ഏത് മേഖലയാകട്ടെ, വിശദീകരിക്കാൻ സമയമല്ല. ആഴത്തിൽ പഠിക്കുന്ന ആളുകൾക്കറിയാം, ഒട്ടുമിക്ക പഠനത്തിന്റെയും ഒട്ടുമിക്ക വിജ്ഞാനത്തിന്റെയും അടിസ്ഥാനം അതിന് മുസ്ലിം പണ്ഡിതൻ ഉണ്ടാകും, ഒരു മുസ്ലിമായ ഒരാൾ ഉണ്ടാകും. കാരണം അത്രമാത്രം അറിവിനെ സ്നേഹിച്ചവരായിരുന്നു ഇന്നലകളിൽ കഴിഞ്ഞുപോയ ആളുകൾ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞാൻ ഈ ഖുത്ബയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്, ഈ ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ അടക്കമുള്ള രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട അറിവിന്റെ മേഖലയിൽ ഗൗരവമായ ശ്രദ്ധ നമുക്കുണ്ടാകണം. ഞാൻ പറയുന്നത് കേവലം മതപരമായ അറിവുകൾ മാത്രം നമ്മുടെ കുട്ടികൾക്ക് നൽകണമെന്നല്ല. ഞാൻ ഓതി വെച്ച ആയത്ത് എന്താണ്? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഈ ആയത്താണ് ഞാൻ ഓതി വെച്ചത്. ഈ ആയത്ത് എല്ലാവർക്കും അറിയാം. ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, അല്ലാഹുവേ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ ഹസനത്ത് നൽകണം, ദുനിയാവിൽ ഞങ്ങൾക്ക് നീ ഹസനത്ത് നൽകണം. വഫിൽ ആഖിറതി ഹസന, പരലോകത്തിലും ഞങ്ങൾക്ക് നീ ഹസനത്ത് നൽകണം. വഖിന അദാബന്നാർ, ഞങ്ങളെ നീ നരക ശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കണമെന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഈ ആയത്തിന് മഹാനായ ഇബ്നു കതീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നൽകിയ വിശദീകരണമുണ്ട്. അദ്ദേഹം പറയുന്നത് ഫജമഅതു ഹാദിഹി ദഅവതു കുല്ല ഖൈറിൻ ഫിദ്ദുനിയ വസറഫത് കുല്ല ശരിൻ. എന്താണ് ഈ ആയത്തിലൂടെ ഒരു വിശ്വാസി ചോദിക്കുന്നത്? ഈ പ്രാർത്ഥന ദുനിയാവിലെ എല്ലാ നന്മകളെയും ഒരുമിച്ച് കൂട്ടുകയും എല്ലാ തിന്മകളെ തൊട്ടും തടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയുമാണ് ഈ ആയത്തിൽ എല്ലാ നന്മകളും ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ദുനിയാവിലെ നന്മ? ദുനിയാവിലെ ഹസനാത്ത് നന്മ എന്ന് പറഞ്ഞാൽ അതിൽ ആരോഗ്യമുണ്ട്, അതിൽ വീടുണ്ട്, അതിൽ ഉപജീവനമുണ്ട്, അതിൽ അറിവുമുണ്ട് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയിലുള്ള ഒരു ഭാഗമാണ് അല്ലാഹുവേ ഞങ്ങൾക്ക് അറിവ് നൽകണം. ആ അറിവെന്താ? അത് മതപരമായ അറിവ് മാത്രമാണ്, ഒരിക്കലുമല്ല. ഭൗതികമായ വിദ്യാഭ്യാസവും ഒരു മനുഷ്യൻ നേടിയെടുക്കേണ്ടത് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ മനുഷ്യന്റെ ബുദ്ധിയെ തൊട്ടുണർത്തുന്ന, മനുഷ്യനോട് ആലോചിക്കാൻ പറയുന്ന, ചിന്തിക്കാൻ പറയുന്ന ഒട്ടനവധി ചോദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ആലോചിക്കുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾ നോക്കുന്നില്ലേ? അപ്പല യന്ദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ നോക്കുന്നില്ല എന്ന ചോദ്യമുണ്ട് ഖുർആനിൽ. വഇലൽ സമാഇ കൈഫ റുഫിഅത്, ആകാശം എങ്ങനെയാണ് വിധാനിക്കപ്പെട്ടത്, തൂണുകളില്ലാതെ ആകാശം എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുന്നില്ല എന്ന ചോദ്യമുണ്ട്. അപ്പല തദക്കുറൂൻ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അപ്പല തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ല? ഇത് ഖുർആന്റെ ചോദ്യമാണ്. മനുഷ്യന്റെ ബുദ്ധിയെ തൊട്ടുണർത്തുന്ന ഒട്ടനവധി ചോദ്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മതപരമായ അറിവുകൾക്ക് പ്രാധാന്യമുണ്ട്, അതോടൊപ്പം ഭൗതികമായ വിദ്യാഭ്യാസവും നമ്മൾ നേടിയെടുക്കണം. എന്നാൽ അവിടെ ഒരു പ്രശ്നമുള്ളത്, നമ്മളിൽ പല ആളുകളും മതപരമായ അറിവുകളെ അവഗണിക്കുകയും ഭൗതിക വിദ്യാഭ്യാസത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഭൗതിക വിദ്യാഭ്യാസം വേണം.
മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ലാ

0: എന്നാണ്. എന്താ വാചകത്തിന്റെ അർത്ഥം? ആരാ ഇമാം ഷാഫി? ലോകത്തിന് വലിയ അറിവുകൾ സമ്മാനിച്ച ഇസ്ലാമിക ലോകത്ത് ഫഖ്ഹിൽ വലിയ അറിവുകൾ നമുക്ക് സമ്മാനിച്ച മഹാപണ്ഡിതൻ. അദ്ദേഹം പറയുകയാണ്, ലഅലമു, എനിക്കറിയില്ല, ലഅലമു ഇൽമൻ ബഅദൽ ഹലാലി വൽ ഹറാം, ഹലാലും ഹറാമും അടക്കമുള്ള അഥവാ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ കഴിഞ്ഞാൽ അതിനേക്കാൾ വൈദ്യശാസ്ത്രത്തെക്കാൾ നല്ല ഒരു അറിവുള്ളതായി എനിക്കറിയില്ല എന്ന് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇഷ്ടപ്പെട്ട അറിവാണ് ഇൽമു തിബ്ബ്, വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അമ്പയ്ത്ത് അദ്ദേഹം ഇഷ്ടപ്പെട്ട കാര്യമാണ്, അതൊരു അറിവാണ്, അതൊരു അയൽമാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം ഒരു അമുസ്ലിമായ മനുഷ്യനെ കണ്ടപ്പോ അദ്ദേഹം ആദരിക്കുന്നത് കണ്ടു, ബഹുമാനിക്കുന്നത് കണ്ടു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, എനിക്കൊരു ഇൽമുണ്ടായിരുന്നില്ല, ഈ നായ മൂത്രമൊഴിക്കുമ്പോൾ അത് കാല് പൊക്കുന്നത് മൂത്രമൊഴിക്കാനാണ് എന്ന അറിവ് എനിക്കുണ്ടായിരുന്നില്ല. അതെനിക്ക് ആദ്യം പറഞ്ഞു തന്നത് ആ മനുഷ്യനാണ്. നോക്കൂ, നിങ്ങൾ ഒരറിവ് നൽകിയ ആളെ അദ്ദേഹം ആദരിക്കുകയാണ്. അറിവിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ അടുത്ത വാചകം, ഞാൻ പറയുന്ന അടുത്ത വാചകം ഓരോ രക്ഷിതാക്കളും ആലോചിക്കണം. ഒരു പക്ഷിയെ അത് ഉയരങ്ങളിലേക്ക് പറക്കാൻ പര്യാപ്തമാക്കുന്നത്, അതിന് ശക്തി പകരുന്നത് ആ പക്ഷിയുടെ രണ്ട് ചിറകുകളാണ്. രണ്ടു ചിറകുകളില്ലാത്ത ഒരു പക്ഷിയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരു പക്ഷിക്ക് ആകാശത്ത് ഉയർന്ന് പറക്കണമെങ്കിൽ രണ്ട് ചിറകുകളും ഒരുപോലെ ശക്തമായിരിക്കണം. ഇതാണ് അറിവിന്റെ മേഖലയിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കുട്ടിക്ക് ഒരു ചിറക് മാത്രം കൊടുത്താൽ പോരാ, ഭൗതിക വിദ്യാഭ്യാസമാകുന്ന ചിറക് മാത്രം നൽകിയാൽ പോരാ, നമ്മുടെ കുട്ടികൾ നിലത്തു വീഴും, ഒരു സംശയമല്ല, ഒരു സംശയം അവർ നിലത്ത് വീഴും. എന്നാൽ ആ രണ്ട് ചിറകുകളും ശക്തമാക്കാൻ മതപരമായ അറിവ്, ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ കൂടെ മതപരമായ അറിവ് കൂടെ പകർന്നു കൊടുത്ത് അവരുടെ രണ്ട് ചിറകുകളും ശക്തമാക്കി ഉയരത്തിൽ പറക്കാൻ പര്യാപ്തമാക്കാനാണ് ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടത് എന്ന് നാം അടിവരയിട്ട് മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഖുർആൻ പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. ഈ ഖുർആനിന്റെ ആയത്ത് നെഞ്ചകത്ത് സൂക്ഷിക്കുന്ന ഏതൊരു ഉപ്പയും ഉമ്മയും തന്റെ കുട്ടികളെ മതം പഠിപ്പിക്കും. ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത് ആരാണ്? അവർ അറിവുള്ള ആളുകളാണ്, വിജ്ഞാനമുള്ള ആളുകളാണ്. മതപരമായ അറിവുകൾ നേടിയെടുക്കുമ്പോഴാണ് ഒരാൾ കൈക്കൂലി വാങ്ങാതിരിക്കണമെങ്കിൽ, ഒരാൾ അധാർമികമായ ജീവിതം നയിക്കാതിരിക്കണമെങ്കിൽ, ഒരാൾ മാതാപിതാക്കളെ ആദരിക്കണമെങ്കിൽ, അയൽവാസിയോടുള്ള പെരുമാറ്റം നന്നാക്കണമെങ്കിൽ അവൻ എന്തു വേണം? ശാസ്ത്രം പഠിച്ചത് കൊണ്ട് കാര്യമില്ല അല്ലെ, ഗണിതം പഠിച്ചത് കൊണ്ട് കാര്യമില്ല, സയൻസ് പഠിച്ചത് കൊണ്ട് കാര്യമില്ല. മറിച്ച് ആ അറിവ് അവന് ലഭിക്കുന്നത്, ആ ഇൽമ അവന് ലഭിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. ആ അറിവ് അവന് ലഭിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അറിവുള്ള ആളുകളാക്കാൻ, ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കൂടെ അറിവുള്ള ആളുകളാക്കാൻ, മതപരമായ അറിവ് കൂടെ നേടിയെടുക്കുന്ന ആളുകളാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് മതപരമായ അറിവ് കൊടുത്താൽ ആ അറിവിലൂടെ അവൻ അല്ലാഹുവിനെ അറിയും, അവൻ റസൂലിനെ അറിയും, മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കാൻ അവൻ പഠിക്കും, തിന്മകളിൽ നിന്ന് അവൻ അകന്നു നിൽക്കും, യാതൊരു സംശയമല്ല. ഞാൻ ഇന്നലെ കണ്ട രണ്ട് വീഡിയോകളുണ്ട്, അങ്ങ് ഫലസ്തീനിന്റെ മണ്ണിൽ, ഗാസയുടെ മണ്ണിൽ, ഒരുപാട് കബറുകൾക്കിടയിൽ രണ്ട് കുട്ടികളിരുന്ന് ഏങ്ങി ഏങ്ങി കരയുന്ന ഒരു വീഡിയോ, വല്ലാതെ മനസ്സിനെ ഇളക്കിയൊരു വീഡിയോയാണത്. ആ കുട്ടികളിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. വലിയ പ്രായമുള്ള കുട്ടികളല്ല, ഒരു 10 വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആ ഖബറിന്റെ ചാരത്തിരുന്ന് അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവരുടെ ഉമ്മയും ബാപ്പയൊക്കെ ഷഹീദായവരാണ്, മരണപ്പെട്ടു പോയവരാണ്. ആ ഖബറിന്റെ സമീപത്ത് വന്ന് നിറഞ്ഞ കണ്ണുകളോടുകൂടെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ മക്കളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? അതാണ് ഈമാൻ എന്ന് പറയുന്നത്, അതാണ് അവർക്ക് ലഭിച്ച അറിവെന്ന് പറയുന്നത്. എന്ന് നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കളെ ദുആ ചെയ്യാറുണ്ടോ? നമ്മുടെ മക്കൾ അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കുന്നവരാണോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ അവർക്ക് തോന്നുന്നില്ല, അവർക്ക് മതപരമായ അറിവുകൾ നമ്മൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിജ്ഞാനത്തിന്റെ സദസ്സിലേക്ക് പോകുമ്പോ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉമ്മ പറയുന്നുണ്ട്, റബീഅ എന്ന് പറയുന്ന മഹാപണ്ഡിതന്റെ സമീപത്തേക്കാണ് ഈ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഉമ്മ പറഞ്ഞു, ഇദ്ഹബ് ഇലാ റബീഅ ഫതഅല്ലം മിൻ അദബിഹി ഖബ്ല ഇൽമിഹി. എന്താ വാചകം? നീ റബിയ എന്ന് പറയുന്ന നിന്റെ ഗുരുനാഥൻ റബിയയുടെ അടുക്കലേക്ക് നീ ചെല്ലുക. അദ്ദേഹത്തിന്റെ അടുക്കൽ നീ ചെന്നാൽ ആദ്യം നീ ചെയ്യേണ്ടത് അദ്ദേഹം പകർന്നു തരുന്ന അറിവ് നീ പഠിക്കുന്നതിന്റെ മുൻപ് അദ്ദേഹത്തിന്റെ സൽസ്വഭാവം അതവ് നീ സ്വീകരിക്കണം, സംസ്കാരം നീ സ്വീകരിക്കണം. ഇതാണ് ഉമ്മ മകന് കൊടുക്കുന്ന ഉപദേശം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ മക്കൾക്ക് ഇത്തരത്തിലൊരു പാഠം പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഇത്തരത്തിലൊരു ചിന്ത നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് ഒരു എക്സിബിഷൻ നടന്നു, ഒരു ഇസ്ലാമിക് എക്സിബിഷൻ. ആ എക്സിബിഷനിലെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ സാധിച്ചൊരു വ്യക്തിയായിരുന്നു ഞാനും. ആ എക്സിബിഷനിൽ ഒരാൾ കയറി വരുമ്പോൾ ആദ്യം അയാൾ കാണുന്ന കാഴ്ച ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കും. ആദ്യത്തെ കാഴ്ച അതാണ്. എക്സിബിഷൻ ഹാളിലേക്ക് കയറുമ്പോൾ ഒരു കണ്ണാടിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും, നമുക്ക് നമ്മളെ കാണാൻ പറ്റും. എന്നാൽ അവിടുന്ന് യാത്ര ചെയ്യും, അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഓരോ ബോർഡുകൾ വായിച്ച് ഓരോ ക്ലിപ്പുകൾ കണ്ടിങ്ങനെ യാത്ര ചെയ്ത് ആ യാത്രയുടെ അവസാനം ഇവിടെ ഒരു ഖബറിന്റെ സമീപത്താണ്. നമ്മളെ കണ്ട് തുടങ്ങിയ യാത്ര അവസാനിക്കുന്നത് നമുക്ക് പോയി കിടക്കാനുള്ള ഒരു ഖബറിന്റെ സമീപത്താണ്. ഒരു ബാപ്പയും മകനും അതിലൂടെ കടന്നു വന്നു. ആ ബാപ്പയും മകനും അതൊക്കെ വായിച്ചും കണ്ടും കേട്ടും അവിടെ നിന്ന് ആളുകൾ പറയുന്നത് കേട്ടുമൊക്കെ യാത്ര ചെയ്ത് അവർ ഈ ഖബറിന്റെ സമീപത്ത് വന്ന് പുറത്തേക്കിറങ്ങിയപ്പോ ബാപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് മകൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്റെ ഉപ്പ, എന്റെ പ്രിയപ്പെട്ട പിതാവേ, ഇത്രയും കാലം എന്തേ നിങ്ങൾ എനിക്കിത് പറഞ്ഞു തരാഞ്ഞത്? നിങ്ങൾ എനിക്ക് അറിവ് നൽകിയിട്ടുണ്ട്, വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ട്, ഡോക്ടറാക്കാൻ, എഞ്ചിനീയർ ആക്കാൻ, ഭൗതിക മേഖലയിൽ നമ്മുടെ മക്കളെ ഉയർന്നു പറക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പണം കൊണ്ടും എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തി. എന്നാൽ പ്രിയപ്പെട്ടവരെ, മതപരമായ അറിവ് നമ്മൾ അവർക്ക് കൊടുക്കുന്നില്ല എങ്കിൽ പരലോകത്ത് നമ്മൾ കുറ്റക്കാരാണ്. റബ്ബ് നമ്മളെ ഏൽപ്പിച്ച ദൗത്യമാണ് യാ അയ്യുഹല്ലദീനാ ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ പണിയെടുക്കണമെന്ന് റബ്ബ് നമ്മളെ ഏൽപ്പിച്ചതാണ്. അലി റളിയല്ലാഹു അൻഹു ഇതിനെ വിശദീകരിച്ചത് അദ്ദിബൂഹും വഅല്ലിമൂഹും, അവർക്ക് നിങ്ങൾ സംസ്കാരം പകർന്നു കൊടുക്കണം, അറിവ് പകർന്നു കൊടുക്കണമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ മതം പഠിപ്പിക്കാൻ കൂടെ ഈ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നതിന്റെ ഇടയിൽ എന്റെ കുട്ടി മതപരമായ അറിവ് കൂടെ നേടുന്ന ഒരു പള്ളിയിൽ പോകാനുള്ള സൗകര്യമെങ്കിലും അവന്റെ സ്ഥാപനത്തിന്റെ അടുത്തുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം. ഇല്ല എങ്കിൽ നമ്മുടെ മക്കളാണ് നമുക്ക് നഷ്ടമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളിലൂടെ കൺകുളിർമ ലഭിക്കുന്ന നല്ല രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ലിൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മക്കളുടെ മതപഠനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശ്രദ്ധ കാണിക്കേണ്ടവരാണ് നമ്മളെന്നാണ് ഒന്നാമത്തെ ഖുത്ബയിലൂടെ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന കാര്യം. സഹോദരങ്ങളെ, ചെറിയ കുട്ടികൾക്ക് മതം പഠിക്കാൻ മദ്രസ സംവിധാനം ഏറെയുള്ള ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് മദ്രസ പഠനത്തിൻ്റെ പ്രായമുള്ള കുട്ടികൾക്ക് ആ അറിവ് പകരാൻ, ആ അറിവ് ലഭിക്കുന്ന മദ്രസകളിൽ മക്കളെ വിടാൻ രക്ഷിതാക്കൾ മടി കാണിക്കാൻ പാടില്ല. ഇപ്പം നമ്മുടെ ഈ പള്ളിയുടെ, നമ്മുടെ ഇതിൻ്റെ സമീപത്ത് നമുക്ക് മദ്രസ ഉണ്ട്. ആ മദ്രസയിലേക്ക് നമ്മുടെ കുട്ടികളെ ചേർക്കാം. അതുകൊണ്ട് തന്നെ മദ്രസ പ്രായമുള്ള കുട്ടികൾ ഇവിടുത്തെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടാൽ നമ്മുടെ മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരറിയിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് മാതൃകയാവുക എന്നുള്ളത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾ നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്. പുകവലിക്കുന്ന ഒരു ബാപ്പ മക്കൾക്ക് മാതൃകയല്ല, തോന്നിവാസം കാണിക്കുന്ന ഒരു ബാപ്പ മക്കൾക്ക് മാതൃകയല്ല, പള്ളിയിൽ വരുന്നൊരു ബാപ്പ മകന് മാതൃകയാണ്, മകൾക്ക് മാതൃകയാണ്. അതുകൊണ്ട് ഇസ്ലാമികമായ മേഖലകളിൽ മാതൃകയാകാൻ രക്ഷിതാക്കളെന്ന നിലയിൽ, ഉപ്പമാരെന്ന നിലയിൽ, ഉമ്മമാരെന്ന നിലയിൽ നമുക്ക് സാധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ നമ്മളെ കണ്ട് പഠിച്ചു വളരണം. അപ്പം നിങ്ങൾ നിങ്ങളോട് ചോദിച്ചു, എൻ്റെ കുട്ടി എന്നെ പോലെ ആകണം എന്ന് മകനെ വിളിച്ച്, മകളെ വിളിച്ച് നമുക്ക് പറയാൻ പറ്റും, ഒരു ഉമ്മാക്ക് പറയാൻ പറ്റുമോ? പൂർണ്ണ മനസ്സോടുകൂടെ ഞാൻ എങ്ങനെയാണോ അതേപോലെ നീ ആയിക്കോളൂ, ഞാൻ എന്നെ കണ്ട് നീ പഠിച്ചോളൂ എന്ന് ഒരു കുട്ടിയോട് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ, നമ്മുടെ കുട്ടിയോട് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് അൽഹംദുലില്ലാ എന്ന് പറയാം. അല്ല എങ്കിൽ നമ്മൾ തിരുത്തണം. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് മാതൃകയാകാൻ, മോഡലാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവസാനമായി പറയാനുള്ളത്, ഒരു വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. അവർക്ക് പേനയും പുസ്തകവും ബാഗും എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു കൊടുക്കും. സഹോദരങ്ങളെ,
0: നമ്മുടെ ഇടയിൽ ഒരുപാട് കുട്ടികൾ ഈ സൗകര്യങ്ങളൊന്നുമില്ലാത്ത, ഒരു ബാഗ് വാങ്ങാൻ പോലും കഴിയാത്ത, അതേപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികൾ ഉണ്ടാകും. അപ്പൊ സാധിക്കുന്ന ആളുകൾ, എല്ലാവരും നല്ല സാധിക്കുന്ന ആളുകൾ, നമ്മുടെ കുട്ടിക്ക് വാങ്ങുന്നത് പോലെ ഒരു അർഹനായ ഒരു കുട്ടിക്ക് ഈ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ ആവശ്യമുള്ളതൊക്കെ, അനാവശ്യമായി കൊണ്ടല്ല, അത് പുസ്തകമാകാം, ബാഗാകാം, കൊടയാകാം, എന്തുമാകാം, അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ഒരു വാങ്ങിക്കൊടുക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യമാണ്, ഒരു പ്രയാസപ്പെടുന്ന മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം നിറക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. നമ്മൾ ആ ഒരു ചെറിയ സഹായം ചെയ്യുന്ന, ഒരു 1000 or 2000 രൂപ മാറ്റിവെക്കുന്നതിലൂടെ ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ ഒക്കെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എത്രയാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടെ ഈ സന്ദർഭത്തിൽ ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒരു നിരന്തരമായ അന്വേഷണം നമ്മൾ നടത്തണം. അവരെന്താണ്, അവർ ക്ലാസ്സിലൊക്കെ വരുന്നുണ്ടോ? അത് മുതിർന്നവരായാലും ചെറിയ കുട്ടികളായാലും അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ സമയക്രമീകരണത്തിൽ സജീവമായ ബോധം ഉണ്ടാകണം. അവരുടെ മദ്രസയുടെ സമയം, സ്കൂളിന്റെ സമയം, കളിക്കാനുള്ള സമയം, ഇതൊക്കെ ഒരു കൂടിയിരുന്ന് ഒരു മേശയുടെ ചുറ്റും ഇരുന്ന് ഉമ്മയും ബാപ്പയും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന് ഒരു ക്രമീകരണം വരുത്തി ഒരു പുതിയ അധ്യയന വർഷത്തെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കുളിർമയുള്ള കുടുംബമായി മാറാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിൽ, അല്ലാഹു അവർക്ക് ഷിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാ മിൻഹും വൽ അംവാത്. അല്ലാഹു മാജിർനാ മിനൻ നാർ. അല്ലാഹു മാജിർനാ من النار. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ. മക്കളും മതപഠനവും ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിച്ചത് സമീർ മുണ്ടേരി, തൊഴിയൂർ സലഫി മസ്ജിദ്.
3: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 hours പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
5: സീറ്റെറ്റ് അപേക്ഷ June 10 വരെ സമർപ്പിക്കാം. September 6 നടക്കുന്ന സെൻട്രൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് സീറ്റെറ്റ് പരീക്ഷയ്ക്ക് വെബ്സൈറ്റുകൾ വഴി June 10 വരെ അപേക്ഷിക്കാം. www.cbse.gov.in എന്നതാണ് വെബ്സൈറ്റ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ സ്കൂളുകളിൽ 1 to 8 ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നതിനുള്ള യോഗ്യതാ പരീക്ഷയാണ് സീറ്റെറ്റ്. 1 to 5 ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതിന് പേപ്പർ 1, 6 to 8 ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതിന് പേപ്പർ 2 എന്നിങ്ങനെയാണ് യോഗ്യത നേടേണ്ടത്. ഏതെങ്കിലും ഒരു പേപ്പറിന് അപേക്ഷിക്കുന്നതിന് 1000 rupees, 2 papers കൂടി അപേക്ഷിക്കുന്നതിന് 1200 rupees ഫീസ്. യോഗ്യത: പേപ്പർ 1 50% മാർക്കോടെ 12 wins, 4 years BE DL, 2 years DS സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. ഇതിനു പുറമേയുള്ള യോഗ്യതകൾ വെബ്സൈറ്റ് പരിശോധിച്ച് മനസ്സിലാക്കാം. പരീക്ഷാഘടന 2.5 hours, ആകെ 150 questions ഉണ്ടായിരിക്കും. ശരി ഉത്തരത്തിന് 1 mark, നെഗറ്റീവ് മാർക്കില്ല. സീറ്റെറ്റ് അപേക്ഷ June 10 വരെ പരിഗണിക്കും. വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം CTET.NIC.in.

0: പീസ് റേഡിയോയിൽ അടുത്തതായി അടിത്തറകൾ. നമ്മോടൊപ്പം ചേരുന്നു ഷമീർ മദീനി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. പീസ് റേഡിയോ അടിത്തറകൾ എന്ന പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയാദർശങ്ങൾ പ്രമാണബദ്ധമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പഠന സംവിധാനം എന്നുള്ള നിലയിൽ ഈ പ്രോഗ്രാം നിങ്ങൾ പ്രത്യേകം പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. നിങ്ങളത് ചെയ്യും എന്ന വിശ്വാസത്തോടെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഈ പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ സംസാരങ്ങൾ കേൾക്കുമ്പോൾ തോന്നാവുന്ന സംശയങ്ങൾ അല്ലെങ്കിൽ പല വിശദീകരണങ്ങളും തേടിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉണ്ടായേക്കും. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തു വെക്കണം. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ഞങ്ങളുമായി അത് പങ്കുവെക്കുകയും വേണം. അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങളൊക്കെ ഉണ്ടാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ഞങ്ങളുമായി അത് പങ്കുവെക്കാൻ യാതൊരു മടിയും കാണിക്കരുത് എന്നുകൂടി ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. നന്മയുടെ മാർഗത്തിലുള്ള ഈ സഞ്ചാരത്തിൽ പരസ്പരം കൈകോർത്ത് സഹകരിച്ച് മുന്നേറാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച അന്ത്യദിനവുമായി ബന്ധപ്പെട്ട ചില ഉണർത്തലുകളാണ്, അറിയിപ്പുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഹദീസുകളുടെ സമാഹാരങ്ങൾ, ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഇതേപോലെയുള്ള ധാരാളക്കണക്കിന് ഹദീസുകൾ വേറെയും കാണാൻ കഴിയും. ഇമാം അബൂദാവൂദ്, അതേപോലെ തന്നെ ഇമാം അഹ്മദ്, ഇമാം ദാരിമി, ഇമാം ഇബ്നു ഹുസൈമ റഹിമഹുമുല്ലാഹു ജമീഅ, അവരൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് കാണുവാൻ സാധിക്കും. മിൻ അശറാത്തി സാഅത്തി അൻ യതബാഹ അന്നാസു ഫിൽ മസാജിദ്. പള്ളികളുടെ വിഷയത്തിൽ മനുഷ്യന്മാർ പരസ്പരം മത്സരിക്കുന്ന, ദുരഭിമാനം നടത്തുന്ന അവസ്ഥയുണ്ടാകും. ഒരു പള്ളിയുടെ വലിപ്പവും ആകാരവും ഭംഗിയുമൊക്കെ കണ്ടിട്ട് മറ്റൊരു പള്ളി അതിനേക്കാൾ മികച്ചതാകണം എന്ന രീതിയിൽ ലക്ഷങ്ങൾ പൊടിച്ച്, കോടികൾ ചെലവഴിച്ച് വലിയ വലിയ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന പള്ളികൾ, എന്നാൽ ആ പള്ളിയുടെ ധർമ്മങ്ങൾ നടക്കുന്നുണ്ടോ? അതൊട്ടുണ്ടാവുകയുമില്ല. അങ്ങനെ പള്ളികളുടെ വിഷയത്തിൽ പോലും മനുഷ്യന്മാർ മത്സരിക്കുന്നൊരു സാഹചര്യം അന്ത്യദിനത്തിൻ്റെ അടയാളമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇത് പറയുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളി, ഏറ്റവും ശ്രേഷ്ഠമായ മൂന്ന് പള്ളികളിൽ രണ്ടാമത്തേതാണല്ലോ മദീനത്തെ പള്ളി, മസ്ജിദുൻ നബവി, ആ പള്ളിയുടെ അവസ്ഥ എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മണൽ വിരിച്ച്, മണലാണ് നിലത്ത് ഫ്ലോറായിട്ടുള്ളത്, ഒരു കല്ലോ കടപ്പയോ ഒന്നുമില്ല. മൊസൈക്കും മാർബിളും ഗ്രാനൈറ്റും ഒക്കെ പിന്നീട് വന്നു. അപ്പോൾ മണ്ണിൽ നമസ്കരിച്ചുകൊണ്ട് ഓലമേഞ്ഞ പള്ളിയിൽ നിന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പള്ളികളുടെ പേരിൽ കിടമത്സരം നടത്തുന്ന, ദുരഭിമാനം നടിക്കുന്ന ഒരു സമൂഹമുണ്ടാകും, എന്നിട്ടേ ഖിയാമത്ത് നാളെ സംഭവിക്കുകയുള്ളൂ. ഇന്നത്തെ സാഹചര്യത്തിൽ അതിൻ്റെ ഒന്നും വിശദീകരണങ്ങൾ ആർക്കും ആവശ്യമില്ലാത്ത വിധം നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സംഗതിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ എങ്ങനെ പറഞ്ഞു? അള്ളാഹുവിൻ്റെ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായി പറഞ്ഞ കാര്യങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ പ്രവാചകൻ്റെ സത്യതക്കുള്ള തെളിവ് കൂടിയാണത്. അതോടൊപ്പം വിശ്വാസികളായ നമ്മൾ ആ ലോകത്തേക്ക് വേണ്ടി പോകുമ്പോൾ, അതിൻ്റെ യാത്രയിലാണ്, ആ യാത്രാ ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ നന്മകൾ അധികരിപ്പിക്കാൻ, പശ്ചാത്താപം നിർവഹിക്കാൻ, പുണ്യങ്ങൾ അധികരിപ്പിക്കുന്നതോടൊപ്പം തിന്മകളിൽ നിന്ന് പരമാവധി വിട്ടകന്ന് നിൽക്കാൻ ഒക്കെ വിശ്വാസികളെ അത് പ്രേരിപ്പിക്കേണ്ടതാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പള്ളിയുമായി തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് മിൻ അശറാത്തി സ്വാഅത്തി അൻ യമുറ റജുലു ഫിൽ മസ്ജിദി ലാ യുസല്ലി ഫീഹി റകഅതൈൻ. ഒരാളൊരു പള്ളിയിലൂടെ കടന്നു പോകും, പള്ളിയുടെ അടുത്തുകൂടെ പോകുന്ന ആളുകൾ എപ്പോഴും നമ്മളിപ്പോൾ കാണുന്നുണ്ട്. പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നു, നമസ്കരിക്കാൻ വേണ്ടി ആളുകൾ സഫ് കെട്ടി നിൽക്കുന്നു, അല്ല നമസ്കാരം തന്നെ ജമാഅത്ത് നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്തു പോലും പള്ളിയുടെ സമീപത്തുകൂടെ നടന്നു പോകുന്ന, വാഹനമോടിച്ചു പോകുന്ന യാതൊരുവിധ അത്യാവശ്യങ്ങളോ ആവശ്യങ്ങളോ പോലുമില്ലാതെ നമസ്കാരത്തെയും പള്ളിയെയും അവഗണിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യന്മാർ, ലാ യുസല്ലി ഫീഹി റകഅത്തൈൻ, ആ പള്ളിയിൽ കയറി രണ്ട് റക്കാത്ത് നമസ്കരിക്കാൻ അവർ തയ്യാറാവുകയില്ല. വ അല്ലാ യുസല്ലിമ റജുലു ഇല്ലാ അലാ മൻ യഅരിഫ്, പരിചയമുള്ള അറിയുന്ന ആൾക്കല്ലാത്ത വേറൊരാൾക്കും സലാം പറയാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ, ഇതും അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ സലാം പറയണം, സലാം വ്യാപിപ്പിക്കണം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പ്രത്യേകമായ കാരുണ്യവും അനുഗ്രഹവും രക്ഷയും സമാധാനവും നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന് പറയാൻ കുടുംബ ബന്ധുക്കളോ പരിചയക്കാരോ ആകണമെന്നില്ല. അലാ മൻ യഅരിഫ് വമൻ ലാ യഅരിഫ്, അറിയുന്നവർക്കും അറിയാവുന്നവർക്കുമൊക്കെ നിങ്ങൾ സലാം പറയണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെങ്കിൽ അന്ത്യദിനമാകുമ്പോൾ അറിയാത്ത അല്ലെങ്കിൽ അറിയുന്നവർക്ക് മാത്രം സലാം പറയുന്ന അവസ്ഥയിലേക്ക് മാറും എന്നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളായ രീതിയിൽ അന്ത്യദിനത്തിനെ സംബന്ധിച്ചുള്ള അടയാളങ്ങളായി, അറിയിപ്പുകളായി കുറേ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ഹദീസുകളിൽ വന്ന വ്യത്യസ്തങ്ങളായ അനവധി അടയാളങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ സംസാരിച്ചപ്പോൾ മൊത്തത്തിൽ അവയെ രണ്ടായി വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് അലാമാത്തുൻ സുഗറ, അഥവാ ചെറിയ അടയാളങ്ങൾ. രണ്ടാമത്തേത് അലാമാത്തുൻ കുബറ, വലിയ അടയാളങ്ങൾ. അന്ത്യദിനത്തിൻ്റെ ചെറിയ അടയാളങ്ങളും അന്ത്യദിനത്തിൻ്റെ സംഭവ്യതയെ അറിയിക്കുന്ന വലിയ ദൃഷ്ടാന്തങ്ങളും. അതുതന്നെ വീണ്ടും പണ്ഡിതന്മാർ ഒന്നുകൂടി വർഗീകരിച്ച് രണ്ടായി നമുക്ക് പറഞ്ഞു തന്നു. ഒന്ന് ഖിസ്മുൻ വഖഅ, കഴിഞ്ഞുപോയ സംഭവിച്ച അടയാളങ്ങൾ. രണ്ടാമത്തേത് ഖിസ്മുൻ ലം യഖഅ ബഅദു, ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ ചെറിയ അടയാളങ്ങളിൽ തന്നെ സംഭവിച്ചു കഴിഞ്ഞതുണ്ട്, സംഭവിക്കാനിരിക്കുന്നതുണ്ട്. ചിലത് മുമ്പ് സംഭവിച്ചതാണെങ്കിലും ആവർത്തിക്കാം, ഇനിയും സംഭവിച്ചുകൊണ്ടിരിക്കാം. ചിലപ്പോൾ മുമ്പത്തേക്കാൾ കൂടുതലായി ഭാവിയിൽ സംഭവിക്കാം, പിന്നീട് വരുന്നത് ആദ്യം സംഭവിച്ചതിനേക്കാൾ കൂടുതൽ, അങ്ങനെയുണ്ടാകാം. അപ്പോൾ അൽ അലാമാത്തു സുഗറ അല്ലത്തി വഖഅത് വൻ ഖലത്, സംഭവിച്ചതും കഴിഞ്ഞുപോയതുമായ അടയാളങ്ങളുണ്ട്. വലയ്യ തക്കറർ, ഇനി ആവർത്തിക്കാത്ത അടയാളങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം, അതേപോലെ തന്നെ ഇൻഷിഖാഖുൽ ഖമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളുടെ കൂട്ടത്തിൽ വലിയൊരു മുഅ്ജിസത്തായി പറഞ്ഞ ചന്ദ്രൻ പിളർന്ന സംഭവം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ബുഇസ്തു അന വസ്സാഅതു കഹാതൈൻ, രണ്ട് വിരലുകൾ ചേർത്ത് പിടിച്ചിട്ട് കൈ ഉയർത്തിക്കാണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും അന്ത്യസമയവും ഇതേപോലെയാണ്, ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ ആഗമനവും അന്ത്യസമയവും ഇതേപോലെ ആസന്നമാണ്, അഥവാ പരസ്പരം അടുത്തതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു നബി വരാനില്ല. ആ പ്രവാചകൻ്റെ മരണത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞു, അത് അന്ത്യദിനത്തിൻ്റെ അടയാളമായി പറഞ്ഞതാണ്. ഇനി പ്രവാചകൻ വരാനോ മരിക്കാനോ വേറെയില്ല. അതേപോലെ അൽ അലാമാത്തു സുഗറ അല്ലത്തി വഖഅത്, കഴിഞ്ഞുപോയ സംഭവിച്ച കുറേ അടയാളങ്ങൾ, ചെറിയ സംഭവങ്ങൾ. വലാ തസാലു മുസ്തമിറ, അതിനെന്ത് ചെയ്യും, തുടർന്നുകൊണ്ടേയിരിക്കും. വഖദ് യതകറർ, ചിലപ്പോൾ ആവർത്തിച്ചാവർത്തിച്ചു വരും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളുടെ കൂട്ടത്തിൽ. കുറേ വിജയങ്ങൾ സത്യവിശ്വാസികൾ നേടിയെടുക്കുന്ന യുദ്ധവിജയങ്ങളെ സംബന്ധിച്ച് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, വല്ലാഹി ലയുത്തിമ്മന്നല്ലാഹു ഹാദൽ അംർ, അല്ലാഹു ഈ ദീനിൻ്റെ കാര്യം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും, പടച്ചവൻ സത്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എപ്പോഴാണത് പറയുന്നത്? മുസ്ലിമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ, സ്വന്തം നാട്ടിൽ നിന്ന് വെറും കൈയോടെ ആട്ടിപ്പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, ഒരാളും ഭൗതികമായി നോക്കിയാൽ ഒരു തിരിച്ചു വരവിൻ്റെ, ഒരാശ്വാസത്തിൻ്റെ, ഒരു വിജയത്തിൻ്റെ പോയിട്ട് ഒരാശ്വാസത്തിൻ്റെ പോലും പ്രതീക്ഷയോ സാഹചര്യങ്ങളോ സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു കാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പടച്ചവൻ തന്നെയാണ് സത്യം, ഈ ദീൻ അല്ലാഹു നിശ്ചയിച്ചതുപോലെ അതിൻ്റെ പൂർണ്ണത കൈവരിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത്. അതേപോലെ തഗ്സൂന ജസീറത്തൽ അറബ് ഫയഫ്തഹുഹല്ലാഹു, നിങ്ങൾ ജസീറത്തുൽ അറബിനോട് യുദ്ധം ചെയ്യും, അല്ലാഹു നിങ്ങൾക്കതിനെ കീഴ്പ്പെടുത്തിത്തരും. ഫാരിസ് പേർഷ്യയോട് നിങ്ങൾ യുദ്ധം ചെയ്യും, അല്ലാഹു നിങ്ങൾക്കതിനെ കീഴ്പ്പെടുത്തിത്തരും. അതേപോലെ റോമും, ഇങ്ങനെ പലതും. ثم يغزون الدجال, ദജ്ജാലിൻ്റെ നേർക്ക് നിങ്ങൾ പോരാടും. ഇങ്ങനെ പറഞ്ഞ പല കാര്യങ്ങളും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്നാൽ അന്ത്യദിനത്തിൻ്റെ മുന്നോടിയായി സംഭവിക്കാനിരിക്കുന്ന ചെറിയ അലാമത്തുകളുടെ കൂട്ടത്തിൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും ഹിജറയുടെയും ഒക്കെ അവസ്ഥക്ക് ശേഷം വിശ്വാസികൾക്ക് കിട്ടിയ നിർഭയത്തെക്കുറിച്ച് പറഞ്ഞു. അതല്ലാത്ത പല അലാമത്തുകളും സംഭവങ്ങളെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ഹലക കിസറ ഫലാ കിസറ ബഅദഹു, റോമൻ ചക്രവർത്തി, പേർഷ്യൻ ചക്രവർത്തി ഇവരൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ, വൈദാ ഹലക കൈസർ ഫല കൈസർ ബഅദ, അവർക്ക് ശേഷം അവരുടെ ആ സാമ്രാജ്യവും സംവിധാനങ്ങളും ഏറ്റെടുത്ത് അതിനെ നിലനിർത്തുന്ന ഒരു പിന്തുടർച്ചക്കാരൻ ഉണ്ടാവുകയില്ല. വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദി ലതുൻഫിഖന്ന കുനൂസഹുമ ഫി സബീലില്ലാ, പേർഷ്യയുടെയും റോമിൻ്റെയും നിധിശേഖരങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വരികയും നിങ്ങളത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല, പടച്ചറബ് തന്നെ സാക്ഷി എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ച സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പല രാജ്യങ്ങളെയും പേരെടുത്ത് പറഞ്ഞ് അവിടെയെല്ലാം ഇസ്ലാം കടന്നു ചെന്ന് വിജയക്കൊടി പാറിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ച ചരിത്രം, അതുതന്നെ പലതവണ ആവർത്തിച്ചതും നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. 30 കള്ളപ്രവാചകന്മാർ വരുമെന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ ഉദ്ധരിച്ച ഹദീസിലുണ്ട്. അതിൽ പ്രമുഖരായ ആളുകൾ, ഫിത്നയിൽ ആളുകൾ പെട്ടുപോയ ആളുകൾ, അഥവാ പ്രമുഖർ എന്ന് പറഞ്ഞാൽ കുപ്രസിദ്ധരായ കള്ളപ്രവാചകന്മാർ, അവരുടെ ആശയക്കുഴപ്പങ്ങളിൽ വസ്വാസുകളിൽ ആളുകൾ പെട്ട് പോയ ആളുകൾ, അല്ലാത്തവരും ഒക്കെയായി 30 ആളുകളുണ്ടാവും. അപ്പോൾ 30 എന്ന് പറഞ്ഞത് ആരെപ്പറ്റിയാണ്? പ്രമുഖരായ അല്ലെങ്കിൽ പ്രബലരായ ആളുകൾ, ആളുകൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ആളുകൾ, അല്ലാത്തവരെ കൂടി കൂട്ടിയാൽ 30 ഒക്കെ ഉണ്ടാകും. ഇങ്ങനെയാണ് പണ്ഡിതന്മാർ ആ വസ്തുതയെ ഹദീസുമായി തട്ടിച്ച് സംശയ നിവാരണം നടത്തിയിട്ടുള്ളത്. 27, അതിൽ 4 എന്നുള്ള ചില റിവായത്തുകൾ കാണാം. ഫി ഉമ്മത്തി കദ്ദാബൂന വദ്ദജ്ജാലൂൻ, കള്ളവാദികൾ വ്യാജവാദികൾ എൻ്റെ സമൂഹത്തിലുണ്ടാകും. സബഅത്തുൻ വഇശ്റൂൻ, 27 മിൻഹും അർബഅത്തു നിസ്വ, അതിൽ 4 എന്ന് പറയുന്ന ചില റിവായത്തുകളുണ്ട്. അപ്പോൾ ആണും പെണ്ണും ഒക്കെയായി പ്രവാചകത്വം വാദിക്കുന്ന വ്യാജവാദികൾ, കള്ളപ്രവാചകന്മാരുണ്ടാകും. അതിൽ കൂടുതൽ ആളുകൾക്കിടയിൽ സ്വാധീനം ചെലുത്തി ആളുകളെ പിഴപ്പിച്ച കള്ളപ്രവാചകന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതാണ് ഒന്ന് മുസൈലിമത്തുൽ കദ്ദാബ്. സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ പ്രവാചകത്വം വാദിച്ചു വന്ന് ആളുകൾക്കിടയിൽ ഫിത്നകൾ ഉണ്ടാക്കിയ ഒരാളായിരുന്നു മുസൈലിമത്തുൽ കദ്ദാബ്. വേറെ ഒന്ന് അസ്വദുൽ അനസി. മൂന്നാമത്തെ ഒരാളാണ് സിജാഹ് അൽ കാഹിന. താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായ വലിയ കോളിളക്കം സൃഷ്ടിച്ച അല്ലെങ്കിൽ ഫിത്നയുടെ ഒരു വക്താവായിരുന്നു കള്ളപ്രവാചകനായ അൽ മുഖ്താർ അസ്സഖഫി. അപ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ എന്നല്ല, ഇവരും ഇവരല്ലാത്തവരുമായി ആളുകൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയ 30 ആളുകളുണ്ട്. ആളുകൾക്കിടയിൽ കാര്യമായ സ്വാധീനമൊന്നും ചെലുത്താൻ കഴിയാതെ പ്രവാചകത്വം വാദിച്ച് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞുപോയ കുറേ ആൾക്കാർ വേറെയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കള്ളപ്രവാചകന്മാരെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അനഹാത്തമുൻ നബിയീൻ, അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിലെ അന്തിമനാണ്, അവസാനത്തെ പ്രവാചകനാണ് ഞാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ്. അത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാന വിശ്വാസവുമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം, മുഹമ്മദുർ റസൂലുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലാണ്. മാത്രമല്ല, ആ പ്രവാചകൻ അല്ലാഹുവിൻ്റെ പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ അവസാനത്തെ ആളുമാണ്. വഹാത്തമൻ നബിയീൻ, പ്രവാചകന്മാരിൽ അവസാനത്തെ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദമാക്കി പറഞ്ഞു, ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഇനിയൊരു പ്രവാചകനില്ല. അപ്പം മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി ആകട്ടെ, വേറെ ഏത് പ്രവാചകത്വവാദികളാകട്ടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇനിയൊരു പ്രവാചകനില്ല എന്നത് വിശുദ്ധ ഖുർആനിലൂടെ, സ്ഥിരപ്പെട്ട ഹദീസുകളിലൂടെ, സ്വഹാബത്തിൻ്റെ വാക്കുകളിലൂടെ, സച്ചരിതരായ മുൻഗാമികളുടെ ഉണർത്തലുകളിലൂടെ ഒക്കെ സ്ഥിരപ്പെട്ട ഇസ്ലാമിൻ്റെ മാറ്റമില്ലാത്ത, ഇളക്കം തട്ടാത്ത ഒരു അടിസ്ഥാന വിശ്വാസമാണ്, ആശയമാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ കള്ളപ്രവാചകന്മാർ അല്ലെങ്കിൽ പ്രവാചകത്വവാദികൾ കടന്നുവരുമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ സംഭവിക്കുന്നു, സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം നാം കൃത്യമായി അറിയേണ്ടത്, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്ത് പറഞ്ഞു തരുന്നോ അത് പഠിച്ച് മനസ്സിലാക്കി ആ വിഷയത്തിലൊക്കെയുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ, ഓരോ സംഭവങ്ങളും ഓരോ ഫിത്നകളും ഒക്കെ കടന്നു വരുമ്പോൾ ആ വിഷയത്തിലുള്ള ഒരു വിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണം എന്ന് കൃത്യമായി നമുക്ക് സ്റ്റാൻഡ്, നിലപാടുകൾ സ്വീകരിക്കാൻ തീരു പഠിച്ചേ മതിയാകൂ. അതോടൊപ്പം ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ ഓരോന്നോരോന്നായി പുലർന്നു കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സത്യദൂതനാണ് എന്ന് തിരിച്ചറിയാൻ, ആ പ്രവാചകൻ സംസാരിച്ചതൊക്കെ ദീനുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിലുള്ള വാക്കുകളാണ്. ഖുർആനിന് പുറമെ പറഞ്ഞു തരുന്ന ഹദീസുകളും അള്ളാഹുവിൻ്റെ വഹീൻ്റെ ഭാഗമാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, സൂറത്തുൻ നജ്മിലെ ആദ്യ ഭാഗത്തുള്ള പറഞ്ഞതുപോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ദേഹേച്ഛക്കനുസരിച്ച്, അഭീഷ്ടത്തിനനുസരിച്ച് ഒന്നും സംസാരിക്കുകയില്ല, മറിച്ച് അള്ളാഹുവുമായി ബന്ധപ്പെട്ട്, ദീനുമായി ബന്ധപ്പെട്ട് ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന്. അത് നമുക്ക് ഒന്നുകൂടി ബോധ്യപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് വാസ്തവത്തിൽ അന്ത്യദിനവുമായി ബന്ധപ്പെട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ പ്രവചനങ്ങളെല്ലാം. അതുകൊണ്ട് പ്രവാചകനെ അടുത്തറിയാനും ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ മനസ്സിലാക്കാനും സുന്നത്തിൻ്റെ ആധികാരികത ബോധ്യപ്പെടാനുമൊക്കെ ഇത് നമുക്ക് സഹായകമാണ്. അതിലേറെ ഈ ഓരോ സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ നിന്ന് പ്രചോദിതരായിക്കൊണ്ട് ഈമാൻ അധികരിപ്പിക്കുവാനും നന്മകൾ വർദ്ധിപ്പിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. അള്ളാഹു സാധുക്കളായ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നന്മകൾ അധികരിപ്പിക്കുവാനും അള്ളാഹു പൊരുത്തപ്പെടുന്ന നന്മയുടെ വഴികളിലൂടെ പരസ്പരം സഹകരിച്ച് മുന്നേറുവാനും അള്ളാഹു തൃപ്തിപ്പെടുന്നൊരു ജീവിതം നയിച്ച് ഈമാനോടുകൂടി ഈ ലോകത്തോട് വിട പറയാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഅന ബിമാ അല്ലംതന റബ്ബി സിദ്ന ഇൽമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ അടിത്തറകൾ പ്രോഗ്രാമാണ്.
2: പീസ് റേഡിയോ സ്മൃതിപഥം, ചരിത്രത്തിൽ നിന്നും ഏതാനും ഭാഗങ്ങൾ അയവിറക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബ് റഹിമഹുല്ല, വിശ്വാസ നിലപാട്, ചരിത്രവസ്തുതകൾ വിശകലനം ചെയ്തുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ അധ്യാപകൻ മൂസ സ്വലാഹി കാര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനൽ ഷൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമ ഉള്ള. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ചെയ്ത സേവനങ്ങൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അദ്ദേഹം നടത്തിയ പ്രയത്നങ്ങൾ, അതുപോലെ തന്നെ മതവിജ്ഞാനം നേടുന്നതിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന താൽപ്പര്യം, ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങളെ വ്യക്തമാക്കുന്നതിലും അതിൽ കൃത്യമായ നിലപാട് എടുക്കുന്നതിലും ഇമാം കാണിച്ച ശ്രദ്ധ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ സംസാരങ്ങളിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും സാധിച്ചത്. ഇമാമിൻ്റെ വിശ്വാസരംഗത്തെ നിലപാടുകളെ സംബന്ധിച്ചാണ് അവസാന ക്ലാസ്സിൽ നാം സൂചിപ്പിച്ചത്. പരലോകത്ത് വരാനുള്ള ഷഫാഅത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തുണ്ട്, വിശ്വാസികൾ നടത്തുന്ന ഷഫാഅത്തുണ്ട്, മറ്റു പല രൂപത്തിലുമുള്ള ശുപാർശകൾ അവിടെ വരാനുണ്ട്. ഇതിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തിനെ സംബന്ധിച്ച് ഇമാം പറഞ്ഞ വാക്ക് വ്യക്തമാണ്. ഉമ്മീനു ബി ഷഫാഅത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്ന ഷഫാഅത്തിൽ വിശ്വസിക്കുന്നു. അദ്ദേഹം ഔവലു ഷാഫിആണ്, അതുപോലെ തന്നെ ഔവലു മുഷഫഉമാണ്. ആദ്യമായി ശുപാർശ നടത്തുന്ന ആള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുപോലെ തന്നെ ഷഫാഅത്ത് നൽകപ്പെടുക, അതിന് കൃത്യമായ ഉത്തരം നൽകപ്പെടുക, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, അഹ്ലുൽ ബിദഅ വൽ ളലാല, പുത്തനാശയത്തിൻ്റെയും വഴികേടിൻ്റെയും ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തിനെ നിഷേധിക്കുക. പല നിലക്കും ഈ വിഷയത്തെ കാണുന്നവർ സമൂഹത്തിലുണ്ട്. ഈ കാലഘട്ടത്തിലെന്നല്ല, കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നൽ ജമാഅയുടെ പണ്ഡിതന്മാർ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് ശക്തമായ മറുപടി അത്തരം ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. ആർക്കും ഉൾക്കൊള്ളാവുന്ന രൂപത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അവർ വിശദീകരിച്ചിട്ടുണ്ട്. നിസാരമായ ചെറിയ ഒരു വിഷയമല്ല. ഇവിടെ തന്നെ നോക്കൂ നിങ്ങൾ, ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമ ഉള്ള ഇടപെട്ടത് വിശ്വാസപരമായ നിലപാട് വ്യക്തമാക്കി, അതോടൊപ്പം തന്നെ ബിദഅത്തിൻ്റെയും ദലാലിൻ്റെയും ആളുകൾ അതിനെ നിഷേധിക്കുന്നുണ്ട് എന്ന് തുറന്നു പറയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് അഷ്ഷഫാഅത്തു ഹബ്ലനാ, ഞങ്ങൾക്ക് ശുപാർശ നൽകണേ എന്ന രൂപത്തിൽ തേടുന്നവർ, പ്രാർത്ഥിക്കുന്നവർ ഇന്നും സമൂഹത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്ത് നടത്താനിരിക്കുന്ന ഷഫാഅത്തിനെ സംബന്ധിച്ച് വന്ന ഹദീസുകൾ ദൈർഘ്യമേറിയതാണ്. പെട്ടെന്ന് നടക്കുന്ന ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. അവിടുന്ന് സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ച്, കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമെന്നോണം യാ മുഹമ്മദ് ഇർഫഅ റഅ്സക്, എണീക്ക്, തല ഉയർത്ത്, എന്താണ് വേണ്ടത് ചോദിക്ക് നൽകപ്പെടും. ഇങ്ങനെ സംസാരം നടന്നതിന് ശേഷം എൻ്റെ ഉമ്മത്ത്, എൻ്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ മുമ്പിൽ പരാതി പറയും. അങ്ങനെയൊക്കെ നടക്കുന്നൊരു സംഗതിയാണ് ഷഫാഅത്ത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തെറ്റായി മനസ്സിലാക്കിയവർക്ക് മുമ്പിൽ അതിൻ്റെ ശരി എന്താണ് എന്ന് പറഞ്ഞുകൊടുക്കലും നിഷേധിക്കുകയും ചോദ്യം ചെയ്യുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ബിദഅത്തിൻ്റെയും ളലാലത്തിൻ്റെയും ആളുകളെ പ്രമാണങ്ങൾ കൊണ്ട് ഗണ്ണിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസികളായ നമ്മുടെ ബാധ്യതയാണ്. അതോടൊപ്പം ഇമാം വ്യക്തമാക്കിയ ഒരു കാര്യം നോക്കൂ നിങ്ങൾ. ലാ തകൂനു ഇല്ലാ ബഅദൽ ഇദ്നി വർറിദാ, അല്ലാഹുവിൻ്റെ അനുമതിയും തൃപ്തിയും ഇല്ലാതെ ഷഫാഅത്ത് പരലോകത്ത് കിട്ടൂല. അപ്പം ഏതൊരാൾക്കും, അടിമകളായ നമ്മിൽപ്പെട്ട ആർക്കും ഷഫാഅത്ത് പരലോകത്ത് അനുകൂലമായി വരണമെങ്കിൽ അല്ലാഹുവിൻ്റെ ഇദ്ന് വേണം, അവൻ്റെ തൃപ്തിയും വേണം. ഈ ലോകത്ത് ഷിർക്ക് ചെയ്ത് ബിദഅത്തിലകപ്പെട്ട് മതപരിഹാസികളായി ജീവിച്ച് മതത്തെ കളവാക്കുന്നവരും നിഷേധിക്കുന്നവരുമായി അങ്ങനെ മരിച്ചുപോയാൽ അല്ലാഹുവിൻ്റെ റിള, അവൻ്റെ അനുമതി അത്തരം ആളുകൾക്ക് ലഭിക്കുകയില്ല. ഖുർആനിക വചനങ്ങളെ മുൻനിർത്തിയാണ് വലാ യഷ്ഫഊന ഇല്ലാ ലിമനി ർതദാ, അല്ലാഹുവിൻ്റെ തൃപ്തിയില്ലാതെ അവിടെ ശുപാർശ ഉണ്ടാവുകയില്ല. മന്ദല്ലദീ യഷ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അല്ലാഹുവിൻ്റെ അനുമതിയില്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ പറയാൻ ആരുണ്ട്? വകം മിം മലകിം ഫിസ്സമാവാത്ത് ലാ തുഗനി ഷഫാഅത്തുഹും ഷൈഅ ഇല്ലാ മിം ബഅദി അൻ യഅദന അല്ലാഹു ലിമൻ യശാഉ വയർദാ. ആകാശലോകത്ത് എത്രയെത്ര മലക്കുകളാണ്, പക്ഷേ അല്ലാഹുവിൻ്റെ ശുപാർശ, അതിനുള്ള തൗഫീഖ്, ശുപാർശ കിട്ടാനുള്ള തൗഫീഖ് അല്ലാഹുവിൽ നിന്ന് ഉണ്ടാകണമെങ്കിൽ അവൻ്റെ അനുമതി വേണം, അവൻ്റെ തൃപ്തി വേണം. ഇത് വളരെ പ്രധാനമാണ്. മക്ബറകളിലും ജാറങ്ങളിലുമൊക്കെ പോയി ഐക്കല്ലും ഏലസും ഒക്കെ കെട്ടി അല്ലാഹുവിന് ഏറെ വെറുപ്പുള്ള വൻ പാപമായ ഷിർക്ക് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് സഹായം തേടി പ്രാർത്ഥിച്ച് ഔലിയാക്കൾ അദൃശ്യമറിയും എന്ന വിശ്വാസത്തിൽ പലതും ചെയ്ത് പല രൂപത്തിലുള്ള സൃഷ്ടികളെയും അതുപോലെ തന്നെ കേന്ദ്രങ്ങളെയും സമീപിച്ച് അവിടുന്നെല്ലാം സുഖം കിട്ടും എന്ന വിശ്വാസത്തിൽ മുന്നോട്ടു പോയാൽ അല്ലാഹുവിൻ്റെ അനുമതി, അല്ലാഹുവിൻ്റെ തൃപ്തി ലഭിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്നതിനോട് സ്വഹാബത്ത് ചോദിച്ചു, മൻ അസ്അദുന്നാസി ബിഷഫാഅത്തി യൗമൽ ഖിയാമ, അല്ലാഹുവിൻ്റെ ദൂതരെ, അങ്ങയുടെ ശുപാർശക്ക് പരലോകത്ത് ഏറ്റവും സൗഭാഗ്യം ലഭിക്കപ്പെടുന്നവർ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി നോക്കൂ. അസ്അദുന്നാസി ബിഷഫാഅത്തി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ ഫീ ഖൽബിഹി ഔ നഫ്സിഹി എന്നാണ്. ആത്മാർത്ഥമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരുത്തനെ അത് കിട്ടുള്ളൂ. ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലാ അതിൻ്റെ പ്രാധാന്യം അവിടുത്തെ വാക്കിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, ലാ യറല്ലാ ഇല്ല തൗഹീദ്, തൗഹീദ് അല്ലാതെ അല്ലാഹു തൃപ്തിപ്പെടുകയില്ല. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, അവൻ റബ്ബാണ് എന്ന കാര്യത്തിൽ, അവൻ ഇലാഹാണ് എന്ന വിഷയത്തിൽ, അവൻ്റെ നാമഗുണവിശേഷണങ്ങളിൽ അവന് ശരീക്കില്ല. ഈ മൂന്ന് കാര്യങ്ങളിലും അല്ലാഹുവിന് പങ്കാളികളെ ഉണ്ടാക്കുന്നവർ സമൂഹത്തിലുണ്ട്. തൗഹീദിൻ്റെ മറവിൽ ശിർക്ക് വിൽക്കുന്നവർ, അതിലേക്കാളുകളെ കൊണ്ടുവരുന്നവർ ഉണ്ട്. അതുപോലെ തന്നെ തൗഹീദിൻ്റെ ആളുകൾക്കേ അല്ലാഹുവിൻ്റെ അനുമതി കിട്ടുകയുള്ളൂ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ള വ്യക്തമാക്കുകയാണ്, തൗഹീദുള്ളവർക്ക്, തൗഹീദുള്ള ആളുകൾക്ക്, നമുക്ക് അത് കിട്ടണം. അതിനെന്ത് വേണം? ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ ഇതിനുവേണ്ടി സഹിച്ചതും ഇതിനുവേണ്ടി അവർ പ്രയാസപ്പെട്ടതും പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയതുമൊക്കെ അവരുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കി നമുക്ക് ഓർക്കാൻ കഴിയണം. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലാ, വഅമ്മൽ മുശ്രികൂന ഫലൈസ ലഹും മിന ശഫാഅത്തി നസീബ്, ശിർക്ക് ചെയ്യുന്നവരായ ആളുകൾ, അവർക്ക് ശഫാഅത്തിൽ നിന്ന് ഒരു നസീബ്, ഒരു വിഹിതവും നൽകപ്പെടുകയില്ല എന്നാണ്. ഖുർആനിക വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ, ശുപാർശകരുടെ ശുപാർശ അവർക്ക് ഗുണം ചെയ്യുകയില്ല. എത്ര ആളുകൾ ചെറുതും വലുതുമായി ശിർക്കിൽ അകപ്പെടുന്നു, അവർക്കെതിരെ പടപൊരുതിയ, നന്നായി അവർക്കെതിരെ പോരാട്ടം നടത്തിയ പണ്ഡിതനാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലാ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസ നിലപാടുകൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മളറിയുന്നവർക്കും ഒരു പ്രചോദനം, ഒരു സഹായം ആകേണ്ടതുണ്ട്. സ്വർഗ നരകങ്ങളെ സംബന്ധിച്ച് ഇമാം പറഞ്ഞ കാര്യം നോക്കൂ നിങ്ങൾ. സ്വർഗവും നരകവും മഖലൂഖത്താൻ, അവ രണ്ടും സൃഷ്ടിക്കപ്പെട്ടതാണ്. വഅന്നഹുമാ അൽയൗമ മൗജൂദത്താൻ, അവ രണ്ടും ഇന്ന് ഉണ്ട്. വഅന്നഹുമ ലാ യഫ്നിയാൻ, അവ രണ്ടും നശിക്കുകയില്ല. അല്ലാഹു ഒരുക്കി വെച്ച അനുഗ്രഹത്തിൻ്റെ ലോകം, സുഖാനുഭൂതിയുടെ ലോകം, കൺകുളിർമ മാത്രം ലഭിക്കുന്ന സ്ഥലം, അതാണ് സ്വർഗം. അല്ലാഹു ഒരുക്കി വച്ചിട്ടുണ്ട്, കളവല്ല അത്. ഉഇദ്ദത്ത് എന്നാണ്, ഉഇദ്ദത്ത്, അത് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. നരകവും അതുപോലെയാണ്, ഭയങ്കരമായ ആഴം, കഠിനമായ ചൂട്, 70 ഇരട്ടിയോളം വരുന്ന ചൂട്, 70,000 മലക്കുകൾ, 70,000 ചങ്ങലകൾ, ഓരോ ചങ്ങലകളിലും 70,000 മലക്കുകൾ, അങ്ങനെ വലിച്ചു കൊണ്ടുവരപ്പെടുന്നതാണ് നരകം. അതിലുള്ള വിശ്വാസം, നരക സ്വർഗങ്ങളിലുള്ള വിശ്വാസം, അത് എപ്പോഴും നമുക്കുണ്ടാകണം. അതിനെപ്പോലും വളരെ നിസാരത്തോടെ, ഔ അങ്ങനെ ഒരു സ്വർഗോ, അങ്ങനെ ഒരു നരകം ഉണ്ടാകുമോ, ഈ രൂപത്തിലൊക്കെ കളിയാക്കി പരിഹസിച്ച് ചോദിക്കുന്ന ആളുകളുണ്ട്. ഒന്ന് മാത്രം ആലോചിക്കുക, ഒരു അല്പം പോലും കളവില്ലാത്ത, അതുപോലെ തന്നെ കെട്ടുകഥകളല്ലാത്ത സത്യസന്ധമായ അല്ലാഹുവിൻ്റെ കലാം ഖുർആൻ. ആ ഖുർആൻ നമ്മോട് സംസാരിച്ചതല്ലേ അത്? അപ്പോൾ എത്രമാത്രം വ്യക്തമായിരിക്കും അത്? ആ ഖുർആനിക വചനങ്ങളെ ഉദ്ധരിച്ച് ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങളാണിത്. അവരുടെ ചരിത്രത്തെ പഠിക്കുമ്പോൾ അവരുടെ വിശ്വാസ കാര്യങ്ങളെക്കൂടി അറിയൽ നമ്മുടെ ബാധ്യതയാണ്. എന്നിട്ട് ഇമാം പറഞ്ഞു, വഅന്നൽ മുഅ്മിനീന യറൗന റബ്ബഹും ബിഅബ്സാരിഹിം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വിശ്വാസികൾ അവരുടെ റബ്ബിനെ കണ്ണു തുറന്ന് കാണും. കമാ യറൗനൽ ഖമറ ലൈലത്തുൽ ബദർ, നല്ല പൂർണ്ണ ചന്ദ്രനെ കാണുന്ന പോലെ. അല്ലാഹുവിനെ കാണുന്ന വിഷയത്തിൽ അവർക്കൊരു മറയും ഉണ്ടാവുകയില്ല. അത്ര പിന്നെ വ്യക്തമാക്കിയിട്ടാണ് ഇമാം സ്വർഗ നരകങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമുക്ക് അതിൽ വ്യക്തമായ കൃത്യമായ ഒരു നിലപാട് ഉണ്ടായിരിക്കണം. പല കാര്യങ്ങളും നമ്മൾ കേൾക്കും, പ്രത്യേകിച്ച് പിശാചിൻ്റെ വലയിൽ അകപ്പെട്ടവർ, അവർ കുടുങ്ങിയ ആ വലയിലേക്ക്, അവർ ചാടിയതായ ആ ചതിക്കുഴിയിലേക്ക് നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കും. പല വേഷത്തിലും പല രൂപത്തിലും അവർ നമ്മെ സമീപിക്കും. അത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹുവിനോട് കാവൽ തേടി നമുക്ക് അവനിലേക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കണം. വിശ്വാസകാര്യങ്ങളിൽ സ്ഥിരത നഷ്ടപ്പെടാതിരിക്കാൻ റബ്ബിനോട് ആത്മാർത്ഥമായി നമ്മൾ തേടണം. നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ള അടക്കമുള്ള പണ്ഡിതന്മാർ, അവർക്ക് മുമ്പിൽ ഭൗതിക സുഖങ്ങൾ, ഭൗതിക ആസ്വാദനങ്ങൾ, ദുന്യാവിലെ ഒരുപാട് സ്ഥാനമാനങ്ങൾ അവർക്ക് നേരെ നീട്ടപ്പെട്ട, അവർക്ക് മുമ്പിൽ വിരിക്കപ്പെട്ട അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ വിശ്വാസത്തെ മറന്ന്, ദീനിനെ മറന്ന് അതിൻ്റെ അടിമകളായി അവർ മാറിയിട്ടില്ല. അപ്പോഴും അവർ ശാശ്വതമായ ലോകത്തിനു വേണ്ടിയുള്ള അധ്വാനത്തിലായിരുന്നു. അതുകൊണ്ടാണ് അവരൊക്കെ നവോത്ഥാന നായകന്മാരായി അറിയപ്പെട്ടിട്ടുള്ളത്. അവരുടെ പിൻഗാമികളായി മതപ്രബോധന വീതിയിൽ നിറഞ്ഞു നിൽക്കാൻ സൗഭാഗ്യം നൽകപ്പെട്ടവരാണ് നാം എല്ലാവരും. നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുക. പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വിശ്വാസ കണിശത ഉള്ളതിനാൽ നമുക്ക് നേരെ ഉണ്ടാകും. ഖുർആൻ നമ്മോട് ചോദിച്ച ഒരു കാര്യമാണല്ലോ, അള്ളാഹു റബ്ബാണ് എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കപ്പെടുകയില്ല എന്നാണോ മനുഷ്യൻ വിചാരിച്ചിരിക്കുന്നത്? അല്ല. അതോടുകൂടി

0: ദീനിനു വേണ്ടി കൊടുക്കാൻ സാധിക്കും? ആ ഒരു ചോദ്യമാണ് നമ്മുടെ നേരെ എപ്പോഴും ഉണ്ടാകേണ്ടത്. ഇവരുടെ ചരിത്രങ്ങൾ നമുക്ക് മുമ്പിൽ ഇന്നും തിളങ്ങി നിൽക്കുന്നത്, പ്രകാശിച്ചു നിൽക്കുന്നത് അല്ലാഹുവിൻ്റെ ദീനിനെ അവർ സഹായിച്ചതുകൊണ്ടും അല്ലാഹുവിൻ്റെ ദീനിനെ അവർ സേവിച്ചതുകൊണ്ടും ആ കാര്യത്തിൽ അവർക്ക് നിയ്യത്തുൻ സ്വാലിഹ നല്ല ഉദ്ദേശമായിരുന്നു എന്നതുകൊണ്ടുമാണ്. നമ്മുടെ ഉദ്ദേശം നമ്മുടെ നിയ്യത്ത് മാറരുത്, അത് റിയാഓ സുംഅത്തോ ഷുഹ്റത്തോ ആയി മാറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഇൻഷാ അല്ലാ ഇനിയും ഇമാം വിശ്വാസകാര്യങ്ങളിൽ എടുത്ത നിലപാടുകൾ, അതിൽ കാണിച്ച കണിശതകൾ, അതിനെ സംബന്ധിച്ച് നമുക്ക് ശ്രദ്ധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ നല്ല രൂപത്തിൽ മനസ്സിലാക്കി ഗുണപാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാ അല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ സ്മൃതിപഥം. മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബ് റഹിമഹുല്ല വിശ്വാസ നിലപാട് എന്ന വിഷയത്തിൽ സംസാരിച്ചത് മൂസ സ്വലാഹി കാര.
2: هي الحبيبة والمختار
3: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികയുണ്ട്. പീസ് റേഡിയോ സ്നേഹക്കൂട്. കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ സ്നേഹക്കൂട്.
4: പീസ് റേഡിയോ.
5: റേഡിയോ നുറുങ്ങുകൾ.
6: ലക്ഷ്യബോധമില്ലാത്തവർ. രചന ഇബിനു അലി എടത്തനാട്ടുകര. ബസ് യാത്രയിൽ അടുത്തിരിക്കുന്ന യുവാവിനെ പരിചയപ്പെട്ടു. ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ളവൻ. സാമ്പത്തികമായി അത്ര മെച്ചമുള്ള കുടുംബത്തിലെ അംഗമല്ല. സമ്പാദിച്ച സർട്ടിഫിക്കറ്റുകളുമായി വർഷങ്ങളായി ജോലിക്ക് വേണ്ടിയുള്ള അലച്ചിലിലാണ്. അതിൻ്റെ നിരാശ സംസാരത്തിൽ നിഴലിച്ചിരുന്നു. സംസാരം ആത്മീയ തലത്തിലേക്ക് നീണ്ടു. മതവിശ്വാസിയാണ്, എന്നാൽ മതാചാരങ്ങളൊന്നും കൊണ്ടു നടക്കുന്നില്ല. ഇസ്ലാമിനെക്കുറിച്ച് വല്ലതും അറിയുമോ എന്ന ചോദ്യത്തിന്, മുസ്ലിങ്ങൾ കുറേ ആരാധനകൾ ചെയ്യുന്നു, മരണഭയം വളർത്തി ജീവിതം ആസ്വദിക്കുന്നതിൽ നിന്ന് വിശ്വാസികളെ ഇസ്ലാം തടയുന്നു എന്നായിരുന്നു മറുപടി. ഞാൻ ചോദിച്ചു, താങ്കളുടെ ജീവിത ലക്ഷ്യമെന്ത്? നല്ലൊരു ജോലി നേടിയെടുക്കണം, കുറേ കാശുണ്ടാക്കണം, ജീവിതം എന്നും ആഘോഷമായി കൊണ്ടാടണം. അയാളുടെ ഉറച്ച മറുപടി. ഞാൻ ചോദിച്ചു, എത്ര കാലം ആഘോഷിക്കും? മരണം വരെ. എന്നു മരിക്കും? അതെനിക്കറിയില്ല. ആ യുവാവിനെ ഇസ്ലാം മുന്നോട്ടു വെക്കുന്ന ജീവിതവീക്ഷണം പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കെ അയാൾക്ക് ഇറങ്ങാനുള്ള സ്ഥലമെത്തി. അയാൾ ഇറങ്ങിപ്പോയ ശേഷം ഞാൻ സ്വയം ചോദിച്ചു, ഇതേ ചിന്താഗതിയോടെ ജീവിക്കുന്ന എത്രയോ യുവാക്കൾ തങ്ങളുടെ ജീവിതം പാഴാക്കിക്കൊണ്ടിരിക്കുന്നില്ലേ? ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യാധിഷ്ഠിതമല്ലാത്ത രീതിയും ധാർമ്മികതയ്ക്കും ദൈവചിന്തക്കും സ്ഥാനം നൽകാത്ത പാഠ്യപദ്ധതിയും യുവസമൂഹത്തെ അസ്തിത്വ പ്രതിസന്ധിയിലകപ്പെടുത്തുകയും ലക്ഷ്യബോധമില്ലാത്തവരായി മാറ്റുകയും ചെയ്യുന്നുവെന്നതിൻ്റെ പ്രത്യക്ഷ തെളിവാണ് ആ യുവാവ്. മതപരമായ അറിവ് നേടാതെ ഭൗതികജ്ഞാനത്തെ മാത്രം വാരിപ്പുണർന്നുള്ള ജീവിതം യഹത്തിലും പരത്തിലും നാശഹേതുവാണ്. ഖുർആൻ പറയുന്നു, പക്ഷേ നിങ്ങൾ ഐഹിക ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു, പരലോകമാകുന്നു ഏറ്റവും ഉത്തമവും നിലനിൽക്കുന്നതും. സൂറ 87:16-17 വചനങ്ങൾ.
7: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ

0: മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്ത് ആലിമ്രാനിലെ 135 വചനം, ഭാഗം 1, നീചകൃത്യങ്ങൾ സംഭവിച്ചാൽ. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബതു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. ഹൃദയവസന്തം പ്രോഗ്രാമിൽ സൂറത്തു ആല ഇമ്രാനിൽ നിന്നുള്ള 135 വചനമാണ് നമുക്കിനി പഠന വിധേയമാക്കുവാനുള്ളത്. അതൊന്നു പാരായണം ചെയ്യാം.

0: ആയത്തിൽ പാരായണം ചെയ്യുമ്പോൾ തജ്വീദിൻ്റെ നിയമങ്ങളും മഖ്റജുകളുമെല്ലാം ശ്രദ്ധിക്കണം. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷത്തൻ, ഫാഹിഷത്തൻ ഹ ആണ്, ഫാഹിഷത്ത് ഔ ലലമു അൻഫുസഹും, ലലമു എന്നിടത്ത് മദ്ദുണ്ട്, മദ്ദ് മുംഫസിൽ, അവിടെ അല്പം ദീർഘമായി ഓതണം. ഔ ലലമു അൻഫുസഹും, അൻഫുസഹും എന്നിടത്ത് ഇഖ്ഫ ആണ്, നൂനുസാക്കിരയുടെ ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഫാ വന്നിട്ടുണ്ട്. അൻഫുസഹും ദക്കറുല്ലാഹ, ദക്കറുല്ലാഹ, ദക്കറു അല്ലാഹ എന്നത് അവിടെ രണ്ട് സുക്കൂനുകൾ, രണ്ട് ഹംസകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്തിട്ട് ദക്കറുല്ലാഹ ഫസ്തഗ്ഫറു, അവിടെയും ഇസ്തഗ്ഫറു എന്നത് ഫസ്തഗ്ഫറു എന്നതാണ്, അവിടെ ഹംസത്തുൽ വസലാണുള്ളത്. അവിടെ ഫ അസ്തഗ്ഫറു എന്നൊന്നും പല ആളുകളും തെറ്റായിട്ട് ഓതാറുണ്ട്, ഫ അസ്തഗ്ഫറു അല്ലാതെ ഫസ്തഗ്ഫറു എന്നാണ്. ഫസ്തഗ്ഫറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു, വമൻ യഗ്ഫിറു, അവിടെ അൽ ഇദ്ഗാമു ബിഗുന്ന, ഗുന്നത്തോടെ ചേർത്തുകൊണ്ട് ഓതുക എന്ന തജ്വീദിൻ്റെ നിയമമാണുള്ളത്. വമൻ യഗ്ഫിറു ദ്ദുനൂബ ഇല്ലല്ലാഹു വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. ഫഅലു ഐന് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിനു മുമ്പുള്ള ആയത്തുകളിൽ നമ്മെ അറിയിച്ചത് മുത്തഖികളായ ആളുകളുടെ വിശേഷണങ്ങൾ, അവരുടെ സ്വഭാവങ്ങളെക്കുറിച്ചാണ്. അതിൻ്റെ തുടർച്ചയെന്നോളമാണ് ഈ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്നത്. വല്ലദീന ഇദാ ഫഅലു, ആ മുത്തഖികളായ ആളുകൾ, മുത്തഖികളായ ആളുകൾ ആരൊക്കെയാണ്, അവർക്കൊരുപാട് പ്രത്യേകതകളുണ്ട്. അവർ സന്തോഷത്തിലും സന്താപത്തിലും ചെലവഴിക്കുന്നവരും കോപം ഒതുക്കി വെക്കുന്നവരും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവരൊക്കെയായ മഹ്സനീയങ്ങളായ ആളുകളാണ്, മഹ്സനീയങ്ങളായ ആളുകളാണ് അവരെ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയും ശ്രേഷ്ഠതകൾ വേറെയുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വല്ലദീന ഇദാ ഫഅലു ഫാഹിഷത്തൻ, അവർ എന്തെങ്കിലും നീചകൃത്യങ്ങൾ, മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്താൽ, ഔ ലലമു അൻഫുസഹും, അല്ലെങ്കിൽ അവർ സ്വന്തത്തോട് അക്രമം ചെയ്താൽ, തങ്ങളോട് തന്നെ ളുൽമ് അക്രമം പ്രവർത്തിക്കുക ചെയ്താൽ, ദക്കറുല്ലാഹ, അവർ അള്ളാഹുവിനെ ഓർക്കും, അള്ളാഹുവിനെ സ്മരിക്കും. എന്നിട്ട് ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, അവരുടെ പാപങ്ങൾക്ക് അള്ളാഹുവിനോട് അവർ ഇസ്തിഗ്ഫാറിനെ തേടും, പാപമോചനം തേടും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ ആരുണ്ട്, ആരാണ് പുറത്തു തരുന്നത്. അതേപോലെ തന്നെ വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, വലം യുസിറു, അവർ ഷടിച്ച് ഉറച്ചു നിൽക്കുകയില്ല, അലാ മാ ഫഅലു, അവർ ചെയ്തതിൽ, അവർ ചെയ്ത തിന്മയിൽ, വഹും യഅലമൂൻ, അവർക്ക് അറിവുള്ളവരായിരിക്കെ. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് ആ സ്വർഗം, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വച്ചിട്ടുള്ളത്, ആ വിശ്വാസ മുത്തഖികളായ ആളുകൾ അവരാണ് എന്ന്. അതാണ് ഈ ആയത്തിൻ്റെ മാന. അവർ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇബിൻ കസീർ റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷത്തന്നു ലലമു അൻഫുസഹും, അവർ എന്തെങ്കിലും നീചകൃത്യം, മ്ലേച്ഛമായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കുകയും ചെയ്താൽ, ദക്കറുല്ലാഹ, അവർ അള്ളാഹുവിനെ ഓർക്കും, ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, അവരുടെ പാപങ്ങൾക്ക് അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടും എന്നാണ്. ഇദാ സദറ മിൻഹും ദംബുൻ, അവരിൽ നിന്ന് പാപം തിന്മയുണ്ടായാൽ, ഇത്തബഊഹു ബിത്തൗബതി വൽ ഇസ്തിഗ്ഫാർ, അവരാ തിന്മയെ തുടർന്നുകൊണ്ട് പശ്ചാത്താപവും പാപമോചനവും തുടർത്തുന്നതാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ തൻ്റെ മുസ്നദിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന റജുലൻ അദ്നബ ദംബൻ ഫഖാൽ, ഒരു മനുഷ്യൻ, ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അയാൾ പറയുന്നു, റബ്ബി ഇന്നി അദ്നബ തു ദംബൻ ഫഗ്ഫിർഹു, ഞാനൊരു തിന്മ ചെയ്തിരിക്കുന്നു റബ്ബെ, പാപം ചെയ്തിരിക്കുന്നു, നീ അത് പുറത്തു തരണം. ഫഖാൽ അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, അബ്ദി അമില ദംബൻ, എൻ്റെ അടിമ ഒരു തിന്മ ചെയ്തിരിക്കുന്നു, തെറ്റ് ചെയ്തിരിക്കുന്നു. ഫഅലിമ, അവനത് മനസ്സിലായി, അന്നലഹു റബ്ബൻ, അവനൊരു റബ്ബുണ്ട്, യഗ്ഫിറു ദംബ, പാപം പൊറുക്കുന്ന ഒരു റബ്ബ്. വയഖുദു ബിഹി, ആ റബ്ബ് പിടിക്കുന്നതാണ് ആ പാപങ്ങളെ എന്ന് അവന് മനസ്സിലാകും, അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പാപം പൊറുക്കുന്നവനാണത്. ഖദ് ഗഫർതു ലി അബ്ദി, ഞാൻ എൻ്റെ അടിമക്ക് പൊറുത്തു കൊടുത്തിരിക്കുന്നു. സുമ്മ അമില ദംബൻ ആഖിറ, പിന്നെ അയാൾ മറ്റൊരു തിന്മ ചെയ്യുന്നു. ഫഖാൽ, അയാൾ പറയുന്നു, റബ്ബി ഇനി അമിൽ തു ദംബൻ ഫഗ്ഫിർഹു, റബ്ബെ ഞാനൊരു പാപം ചെയ്തിട്ടുണ്ട്, നീ അത് പുറത്തു തരണം. ഫഖാല തബാറക വ തആല, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, അലിമ അബ്ദി അന്ന ലഹു റബ്ബൻ, എൻ്റെ അടിമ മനസ്സിലാക്കിയിട്ടുണ്ട് അവനൊരു റബ്ബുണ്ടെന്ന്. യഗ്ഫിറു ദംബ വ യഖുദു ബിഹി, അവൻ പാപം പൊറുക്കും വിട്ടുവീഴ്ച ചെയ്യും, അതേപോലെ തന്നെ പാപങ്ങളെ പിടിക്കുന്നവനായ റബ്ബ്. ഖദ് ഗഫർതു ലി അബ്ദി, ഞാൻ എൻ്റെ അടിമക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു, അള്ളാഹ് പറയുന്നു. സുമ്മ അമില ദംബൻ ആഖറ, പിന്നെയും അവൻ തിന്മ ചെയ്യുന്നു, എന്നിട്ട് അവൻ പറയുന്നു, റബ്ബി ഇന്നി അമിൽതു ദംബൻ ഫഗ്ഫിർഹു ലീ, നീ അതെനിക്ക് പുറത്തു തരണം റബ്ബെ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അലിമ അബ്ദി അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ, നിശ്ചയമായും എനിക്ക് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവന് ഒരു റബ്ബുണ്ട് പാപങ്ങൾ പൊറുക്കുന്ന എന്ന്, ഞാൻ എൻ്റെ അടിമക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു, പിന്നെയും അവൻ തെറ്റ് ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് മൂന്നാല് പ്രാവശ്യം ആ ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആവർത്തിച്ച് പാപങ്ങൾ തിന്മകൾ ചെയ്തു പോയ ആളുകൾക്ക് അവർ റബ്ബിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്താൽ അള്ളാഹ് പുറത്തു കൊടുക്കുന്നു. ഉഷ്ഹിദുക്കും അന്നീ ഖദ് ഗഫർതു ലി അബ്ദി, ഞാൻ നിങ്ങളെ സാക്ഷികളാക്കുന്നു, ഞാൻ എൻ്റെ അടിമക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു, മാഫാക്കിയിരിക്കുന്നു. ഫല്യഅമൽ മാഷ, അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഗ്ഫിറത്ത് എന്ന അങ്ങേയറ്റത്തെ വലിയൊരു വിശേഷണം ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിന്ന് ഉള്ള ഹദീസിൽ കാണാം, ബലഗനി അന്ന ഇബ്ലീസ ഹീന നസലത്ത് വലദീന ഇദാ ഫഅലു ഫാഹിഷത്തൻ ഔ ളമു അൻഫുസഹും എന്ന് തുടങ്ങിയ ഈ ഒരു ആയത്ത് അവതരിച്ച സന്ദർഭത്തിൽ, ഇറങ്ങിയ സന്ദർഭത്തിൽ ഇബ്ലീസ്, ഐ ലാ യഗ്ഫിറു അഹദുൻ സിവാഹു, ഇബ്ലീസിനല്ലാതെ വേറെ എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നതാണ് എന്ന്. അതേപോലെ തന്നെ ഇവിടെ ഓരോ ആയത്തുകളും ആയത്തിൻ്റെ ഓരോ ഭാഗങ്ങളും വിശദമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സ്വർഗം ലഭിക്കുന്ന മുത്തഖികളായ ആളുകൾ അവരുടെ വിശേഷണം ഇതിൽ പറഞ്ഞതു, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷത്തൻ, അവർ വല്ല നീചകൃത്യവും മ്ലേച്ഛതയും ചെയ്താൽ എന്നാണ്. അതായത് അവരിൽ നിന്ന് മോശമായ തിന്മയായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായാൽ, സ്വദറ മിൻഹും അഅമാൽ സയ്യഅ, തിന്മയായ പ്രവർത്തനങ്ങൾ, കബീറ വലിയ അഅമാലും കബീറ, ഔ മാ ദൂന ദാലിക, അതല്ലാത്തത്, അവരെന്ത് ചെയ്യും? ബാദിറു ഇല തൗബത്തി വൽ ഇസ്തിഗ്ഫാർ, അവർ പശ്ചാത്താപത്തിലേക്കും ഇസ്തിഗ്ഫാറിലേക്കും ധൃതിപ്പെടും. വദക്കറു റബ്ബഹും, അല്ലാമ നാസിറു സഅദി റഹ്മഹുല്ലാ അദ്ദേഹം വിശദീകരിക്കുന്നു തഫ്സീറിൽ, അവരവരുടെ റബ്ബിനെ ഓർക്കും. വമാ തുഅദ ബിഹിൽ ആസീന വവഅദ ബിഹിൽ മുത്തഖീൻ, അള്ളാഹു സുബ്ഹാനഹു വതആല തിന്മ ചെയ്ത ധിക്കാരം കാണിക്കുന്ന ആളുകൾക്ക്, മുത്തഖികളായ ആളുകൾക്കും വാഗ്ദാനം ചെയ്തൊക്കെ ഉണ്ട്. ഫസഅലൂഹുൽ മഗ്ഫിറ ലിദുനൂബിഹിം, അവരുടെ പാപങ്ങൾക്ക് അവരുടെ റബ്ബിനോട് അവർ പാപമോചനം തേടും. വസ്സത്തുറലി ഒയൂബിഹിം, അവരുടെ ന്യൂനതകൾക്ക്, അവർ ചെയ്ത ആ ഒരു അവരുടെ കുറവുകൾ മറച്ചു വെക്കാൻ വേണ്ടി, മാഖിലാഹി മൻഹ, അതിൽ നിന്ന് പൂർണ്ണമായി ഊരിയെടുത്ത് വിട്ടുനിന്നതിന് ശേഷം, വനദുമിഹിം അലൈഹ, അതിലവർക്ക് ഖേദമുണ്ട്, അവർക്ക് വളരെ പ്രയാസമുണ്ട്, ആ രൂപത്തിൽ അവർ അള്ളാഹുവിനെ ഓർക്കുന്നതാണ് എന്ന്. ഇവിടെ ഇദാ ഫഅലു ഫാഹിഷത്തൻ, അവർ മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്താൽ, ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഹുവചനം ഫവാഹിഷ് എന്നാണ്, ഫാഹിഷത്ത് ജമ ഫവാഹിഷ്, ഫാഹിഷത്ത് എന്ന് പറയുമ്പോൾ അത് മ്ലേച്ഛമായ കാര്യം, നീചകൃത്തി എന്നൊക്കെയാണ് അതിന് അർത്ഥം പറയുക. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഈ ഒരു വാക്ക്, ഇതും ഇതിൻ്റെ ബഹുവചനവും ഫാഹിഷത്തും ഫവാഹിഷും വന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. അത് മ്ലേച്ഛകരമായ നീചകൃത്യം, അതായത് കസിന, വശുർബുൽ ഖംറ്, വ്യഭിചാരം പോലെ, മദ്യപാനം പോലെ, അതേപോലെ തന്നെ പലിശ തിന്നുന്നതുപോലെ, അങ്ങനെ തുടങ്ങിയതായ കൊലപാതകം തുടങ്ങിയ വൻ പാപങ്ങളെക്കുറിച്ചാണ് ആ ഒരു ഫാഹിഷത്ത് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ കാണാം, വലാ തഖ്റബു സിനാ, നിങ്ങൾ വ്യഭിചാരത്തിനെ സമീപിക്കരുത്. ഇന്നഹു കാന ഫാഹിഷത്തും വസാഅ സബീല, നിശ്ചയമായും അതൊരു വളരെ നീചകൃത്യമാണ്, മ്ലേച്ഛമായ മോശമായ കാര്യമാണ്, ഒരു തെറ്റായ ഒരു വഴിയുമാണത്. പ്രവാചകന്മാരുടെ പല ചരിത്രങ്ങളും പറയുന്നിടത്ത് മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയിലുണ്ടായിരുന്ന ഒരു വളരെ മ്ലേച്ഛമായ ഒരു കാര്യമായിരുന്നു എന്ത് ലിവാത്തത്ത്, അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല ആണിനിണയായിക്കൊണ്ട് പെണ്ണിനെ സൃഷ്ടിച്ചിരിക്കെ അവർ പെണ്ണുങ്ങളെ വിട്ട് ആ തങ്ങളുടെ വികാര പൂർത്തീകരണത്തിന്, തങ്ങളുടെ കാമപൂർത്തീകരണത്തിന്, ലൈംഗിക ദാഹം ശമിപ്പിക്കാൻ വേണ്ടി ആണുങ്ങൾ ആണുങ്ങളെ തന്നെ സമീപിക്കുന്നതായ ആ ഒരു അവസ്ഥ അതവരിലുണ്ടായിരുന്നു. വലൂത്തൻ ഇദ് ഖാല ലിഖൗമിഹി ഇന്നകും ലതഅ്തൂന അൽഫാഹിഷ മാ സബഖക്കും ബിഹാ മിൻ അഹദി മിനൽ ആലമീൻ, ലോകത്ത് നിങ്ങൾക്ക് മുമ്പ് ഒരാളും ചെയ്തിട്ടില്ലാത്ത വളരെ മ്ലേച്ഛമായ വളരെ നീചകൃത്യം മോശമായ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് അതിനെ സമീപിക്കുന്നത്, നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലൂത്ത് നബിയുടെ ജനതയിലെ ഈ പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വലൂത്തൻ ഇദ് ഖാല ലിഖൗമിഹി അതഅ്തൂന അൽഫാഹിഷ മാ സബഖക്കും ബിഹാ മിൻ അഹദി മിനൽ ആലമീൻ, സൂറത്തുൽ ആറാഫിൽ കാണാം അത്. അതേപോലെ സൂറത്തുൽ അങ്കബൂത്തിലെ 28, ആറാഫിലെ 80 ആ ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൻ നൂറിൽ ഹാദിസത്തുൽ ഇഫ്ക്, ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുനാഫിഖുകൾ നടത്തിയ വലിയൊരു ആരോപണമായിരുന്നു വ്യഭിചാര ആരോപണം. ആ സമയത്ത് അവിടെ അവതരിച്ച ആയത്തിൽ കാണാം, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീ അൽ ഫാഹിഷത്തു ഫില്ലദീന ആമനു ലഹും അദാബുൻ അലീമും ഫിദ്ദുനിയ വൽ ആഖിറ, വിശ്വാസികൾക്കിടയിൽ ഇങ്ങനെ മ്ലേച്ഛമായ നീചകൃത്യങ്ങൾ സ്പ്രെഡാക്കാൻ അത് പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരാളെക്കുറിച്ച് അപവാദങ്ങൾ പറയുക, അതേപോലെ തന്നെ ആരോപണങ്ങൾ പറയുക, വ്യഭിചാര ആരോപണം പറയുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായ ആളുകൾ, അവിടെയും അൽ ഫാഹിഷത്ത് എന്ന് പ്രയോഗിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ആരെ നിക്കാഹ് ചെയ്യണം, വിവാഹം ചെയ്യണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്തുൻ നിസായിൽ ആരെ നിക്കാഹ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറയുന്നിടത്ത് അടിമകളെ വിവാഹം ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട് എന്നൊക്കെ പറയുന്നിടത്ത് പിന്നെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, മുഹ്സനാത്തിൻ ഗൈറ മുസാഫിഹാത്തിൻ വല മുത്തഖിദാത്തി അഖ്ദാൻ ഫഇദ ഉഹ്സിന ഫൈൻ അതൈന ബിഫാഹിഷത്തിൻ ഫഅലൈഹിന്ന നിസ്ഫു മാ അലൽ മുഹ്സനാത്തി മിനൽ അദാബ്, അതായത് അടിമകളെ നിക്കാഹ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നിടത്ത് പവിത്രകളായ രഹസ്യ വേഴ്ചക്കാരെ സ്വീകരിക്കാത്ത, അതുപോലെ മ്ലേച്ഛകരമായ കാര്യങ്ങൾ ചെയ്യാത്ത അവരെയാണ് വിവാഹം ചെയ്യേണ്ടത്. ഫൈൻ അതൈന ബിഫാഹിഷ, ഇനി വല്ല മ്ലേച്ഛവൃത്തിയും അവർ ചെയ്താൽ, അവിടെ പ്രധാനമായും അതുകൊണ്ട് ഫാഹിഷത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് അവിടെ സിന പോലെയുള്ള വ്യഭിചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയമാണ് അതിൽ പറയുന്നത്. അതുപോലെ തന്നെ സൂറത്തുൻ നിസായിൽ പിന്നെ മറ്റൊരു മസ്അല പറയുന്നത്, വലാ തൻകിഹു മാ നകഹ ആബാഉകും മിനൻ നിസായി ഇല്ലാ മാ ഖദ് സലഫ്, നിങ്ങളുടെ പിതാക്കൾ വിവാഹം ചെയ്തവരെ നിങ്ങൾ വിവാഹം ചെയ്യരുത്, നിക്കാഹ് ചെയ്യാൻ പാടില്ല, മുമ്പ് കഴിഞ്ഞു പോയതല്ലാതെ. ഇന്നഹു കാന ഫാഹിഷത്തും വ മഖത്തും വസാഅ സബീല, നിശ്ചയമായും അത് വളരെ മ്ലേച്ഛകരമായ കാര്യമാണ്, ഫാഹിഷത്താണ്, വ മഖത്തും വ അള്ളാഹുവിൻ്റെ കോപം ലഭിക്കുന്ന കാര്യമാണ്, വസാഅ സബീല വളരെ തെറ്റായ ഒരു മാർഗമാണ് അത് എന്നും സൂറത്തുൻ നിസായിൽ അവിടെ ഫാഹിഷത്ത് പ്രയോഗിച്ചത് പിതാക്കളെ കല്യാണം കഴിച്ചവരെ കല്യാണം കഴിക്കുക, പിതാക്കൾ കല്യാണം കഴിച്ചവരെ പിന്നെ പൂർവ്വകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു, അത് വിലക്കിക്കൊണ്ടുള്ള ഒരു കാര്യം. അതേപോലെ തന്നെ നിക്കാഹുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആദാബുകൾ പറയുന്നിടത്ത് സൂറത്തുൻ നിസായിൽ തന്നെ കാണാം, യായു അല്ലദീന ആമനു ലാ യഹില്ലു ലക്കും അൻ തരിസുൻ നിസാ കറഹ വലാ തഅദുലൂഹുന്ന ലിതദ്ഹബു ബിബഅദി മാ ആതൈതുമൂഹുന്ന ഇല്ലാ യഅതീന ബിഫാഹിഷത്തിൻ മുബയ്യന, സ്ത്രീകളോട് പെണ്ണുങ്ങളോട് ഏറ്റവും നല്ല രൂപത്തിൽ വാഷറൂഹുന്ന ബിൽ മഅറൂഫ് എന്നുള്ള വിഷയങ്ങളൊക്കെ പറയുന്നിടത്ത് ഫാഹിഷത്ത് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിർദ്ദേശങ്ങൾ സൂറത്തുൻ നിസായിൽ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. അത്തരത്തിൽ മ്ലേച്ഛവൃത്തികൾ ചെയ്താലല്ലാതെ അവരോടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നിടത്ത് ഉള്ള നിർദ്ദേശങ്ങൾ പറയുന്നിടത്ത് ആശിറുഹുന്ന ബിൽ മാറൂഫ്, അവർക്ക് നിങ്ങൾ ഏറ്റവും മാന്യമായി കൊണ്ട് അവരോട് വർത്തിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ലാ യജീന ബി ഫാഹിഷത്തി മുബയ്യന, അവർ വ്യക്തമായ മ്ലേച്ഛതകൾ നീചകൃത്യങ്ങൾ ചെയ്താലല്ലാതെ അവരെ നിങ്ങൾ തടഞ്ഞു വെക്കുകയോ അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാതിരിക്കുകയോ ഒന്നും ചെയ്യരുത് എന്നുള്ള വിഷയങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അതുപോലെ തന്നെ വല്ലാത്തി അത്തീനൽ ഫാഹിഷത്ത് മിൻ നിസാഇക്കും ഫസ്തഷിദു അലൈഹിൻ അർബഅത മിൻകും, നിങ്ങളുടെ ഭാര്യമാർ, ഇണകൾ, അങ്ങനൊരു സിന പോലെയുള്ള മ്ലേച്ഛ കൃത്യങ്ങൾ ചെയ്താൽ, അവർ കൊണ്ടുവന്നാൽ, നിങ്ങളിൽ നിന്നുള്ള പെണ്ണുങ്ങൾ ചെയ്താൽ നാല് സാക്ഷികൾ വേണം അതിന് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നിടത്തും ആ ഒരു ഫാഹിഷത്ത് എന്ന പദം വന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ബഹുവചനമായ ഫവാഹിഷ്, അതും വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി മ്ലേച്ഛവൃത്തികൾ, നീചകൃത്യങ്ങൾ എന്നത് വന്നത് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു ഷുഅറായിൽ, വല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ്, അതെ, വലിയ പാപങ്ങളും മ്ലേച്ഛതകളും നീചകൃത്യങ്ങളും ഒഴിവാക്കുന്നവർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, മ്ലേച്ഛവൃത്തികൾ അതേപോലെ തന്നെ പാപങ്ങൾ, വലിയ തിന്മകൾ, അതൊഴിവാക്കുന്നവരെ സംബന്ധിച്ച്, അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ ഇല്ലല്ലമം ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, അതാ, ചെറിയ തെറ്റുകളല്ലാതെ വലിയ പൻപാപങ്ങൾ, വലിയ തെറ്റുകൾ, നീചവൃത്തികൾ, വിളേച്ഛതകൾ ഒഴിവാക്കുന്ന ആളുകൾ, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആല നിന്റെ റബ്ബ് വിശാലമായി പൊറുക്കുന്നവനാണ്, വാസിഉൽ മഗ്ഫിറയാണ്, വിശാലമായി പാപമോചനം നൽകുന്നവനാണ്. അവിടെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഫവാഹിഷ് എന്ന വാക്ക് പറയാം കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ സൂറത്തുൽ അഅ്റാഫിൽ قل انما حرم ربي الفواحش ما ظهر منها وما بطن പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ നീചവൃത്തികളെയും മ്ലേച്ഛതകളെയും എൻ്റെ റബ്ബ് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. സൂറത്തു അൻആമിലെ 151-ൽ കുൽ തആലു, നബിയെ പറയുക, അവർ വരട്ടെ, അത്തുലുമ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ്, നിങ്ങൾ വരൂ, നിങ്ങളുടെ റബ്ബ് എന്താണ് നിങ്ങൾക്ക് ഹറാമാക്കിയതെന്ന് ഞാൻ വിശദീകരിച്ച് തരാം, ഓതിത്തരാം. അല്ലാ തുഷിരിക്കു ബി ശൈഅ, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യരുത്. വബിൽ വാലിദൈൻ ഇഹ്സാന, മാതാപിതാക്കളോട് പുണ്യം ചെയ്യണം. വലാ തഖ്തുലു ഔലാദക്കും ഇൻ അംലാഖ് നഹ്നു നർസുഖുക്കും വയ്യാഹും, പട്ടിണി ദാരിദ്ര്യം ഭയന്ന് മക്കളെ കൊല്ലാൻ പാടില്ല, നിങ്ങൾക്കും അവർക്കൊക്കെ ഞാനാണ് റിസ്ക് നൽകുന്നത്. വലാ തഖ്റബുൽ ഫവാഹിഷ മാ ളഹറ മിൻഹ വമാ ബത്തൻ, പ്രത്യക്ഷവും പരോക്ഷവുമായ നീചവൃത്തികൾ, മ്ലേച്ഛതകൾ, അതിനോട് നിങ്ങളെ സമീപിക്കരുത്. ഏറെയും വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായിരുന്നാലും ഈ ഫവാഹിഷുകൾ എന്നത് ഫാഹിഷത്ത് ഫവാഹിഷ് വിശുദ്ധ ഖുർആനിൽ വന്ന ഒരു വാക്കാണ്. മ്ലേച്ഛതകൾ, നീചവൃത്തികൾ എന്നാണ്. അത് വന്നു പോകാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. വന്നാൽ തന്നെയും അവർ ചെയ്യുന്നത് എന്താണ്? അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനോടും. അതാണ് ഈ ആയത്തിലൂടെ നമുക്ക് അതിൻ്റെ ഒരു ഭാഗം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻഷാ അള്ളാ അടുത്ത ഭാഗം, അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറത്തു ആലിമ്രാനിലെ 135-ാം വചനം, ഭാഗം 1, നീചകൃത്യങ്ങൾ സംഭവിച്ചാൽ. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല وخير ما بعدها واعوذ بك من شر ما في هذه الليله وشر ما بعدها ربي اعوذ بك من الكسل وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر. ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനീ ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനീ ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനീ ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈവനിങ് ലൈവിലാണ്. ഇന്ന് ഈവനിങ്ങിൽ ഞാൻ ഫൈറൂസ് ഉള്ളണം,
1: ഞാൻ അനൂസ് മഞ്ചേരി. നമ്മൾ സാധാരണ കറക്റ്റ് 5 മണിക്ക് എന്താക്കാറുണ്ട്, തുടങ്ങാറുണ്ട്. ചെറിയൊരു ലാഗ് വന്നു. ഏതായാലും ഇൻഷാല്ലാഹ് ഇന്നിവിടെ പീസ് റേഡിയോ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിലാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരുന്നത്. എന്ന് സാധാരണ നമുക്ക് ഗസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്. ഇന്നും ഇന്നലെയും ആയിട്ട് എന്തില്ല,
0: ഗസ്റ്റില്ല.
1: സാധാരണ നമുക്ക് ഗ്രീൻ വാലിയിലാകുമ്പോൾ അവിടുത്തെ കുട്ടികളുണ്ടാവും. ഇപ്പൊ മഴയും കൂടിയാണ്, കുട്ടികളൊക്കെ സ്കൂളിലാണ്, ലാഗാണ്. ഏതായാലും മാഷാല്ലാഹ് ഒരുപാട് ആളുകൾ നമ്മുടെ ഈവനിലെ ഒരു സലാം പറഞ്ഞു
0: വന്നിട്ടുണ്ട്.
1: അവർക്ക് എല്ലാവർക്കും വേണ്ടി വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഈ സലാം പറഞ്ഞു വന്നിട്ടുള്ളത് സൽമാൻ ഓരാടം പാലം, സുബൈദ ഇസ്മായിൽ മാടിക്കേരി, മഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, ഷംനാദ് ഖാൻ ഹുസൈൻ വി എം ഇടത്തനാട്ടുകര, ഉമ്മുഗുൽസു ചിറമംഗലം, നഫീസ പി എ താമരശ്ശേരി, സുബൈദ പുളിക്കൽ, ഹുസൈൻ വി എം ഇടത്തനാട്ടുകര, ഇങ്ങനെ ഒരുപാട് ആളുകൾ എന്താക്കിയിട്ടുണ്ട് നമുക്ക് സലാം പറഞ്ഞ് നമ്മുടെ പ്രോഗ്രാം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഏതായാലും നല്ല മഴ അല്ലേ, ഭയങ്കര അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന
0: ഒരു സമയത്താണ് നമ്മൾ.
1: അതെ, തീർച്ചയായും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ റബ്ബിനെ സ്തുതിക്കണം. അതുപോലെ തന്നെ മഴയുടെ കെടുതിയിൽ നിന്ന് എന്താക്കണം, പഠിച്ചവനോട് കാവൽ ചോദിക്കും വേണം. അതെ, ഒരുപാട് അപകടങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാവാറുണ്ട്. വാഹനം ഓടിക്കുമ്പോഴൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. കേൾക്കുന്ന വാർത്തകളൊക്കെ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപകടങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് പനി, പനി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ആയിരക്കണക്കിന് ആളുകളാണ് പനി മാത്രമായിട്ട് ചികിത്സ വരുന്നത്
0: ഹോസ്പിറ്റലിലുള്ളത്.
1: അതെ, അപ്പം എന്താ വെച്ചാൽ ഈ മഴക്കാലത്ത് ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെന്താക്കുക, അതിനുള്ള ശ്രദ്ധ നമ്മൾ ഉണ്ടാക്കണം. അതിനുള്ള മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താക്കുക, ശ്രദ്ധിക്കുക. മക്കള് സ്കൂളിലെ മദർസൻ പോകുന്ന സമയത്ത് എന്താക്കുക, കുട എടുക്കുക,
0: ശ്രദ്ധിക്കുക.
1: അതെ, ആളുകൾക്ക് പൊതുവേ എന്താ വെച്ചാൽ ഇപ്പൊ വണ്ടിമ പോകുന്ന ആളുകളായാലും കോട്ടിടാനും ഈ കുട എടുക്കണത് എന്താണ്, ഭയങ്കര
0: മടിയാണ്.
1: എനിക്കൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. അപ്പൊ എന്താ വെച്ചാല് സ്വാഭാവികം ചെറിയ ചാറ്റൽ മഴ കൊണ്ടാ തന്നെ മതി പനി. ഏതായാലും നമ്മൾ എന്നും വായിക്കാറുള്ളത് പോലെ നമ്മൾ അമീർ ടി ഇടത്തനാട്ടുകരയുടെ എഴുത്ത് വന്നിട്ടുണ്ട്, നമുക്കതൊന്ന് വായിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ദിനേന നാം കേൾക്കുന്ന അപ്രതീക്ഷിത മരണങ്ങളും അപകട വാർത്തകളും ജീവിതത്തിന് നൈമിഷികതയെ ഓർമ്മിപ്പിക്കുന്ന വലിയ പാഠങ്ങളാണ്. ജീവിതം എന്നത് നീട്ടിവെക്കാനുള്ളതല്ല, മറിച്ച് ഓരോ നിമിഷവും അനുഭവിച്ചു തീർക്കാനുള്ളതാണെന്ന വലിയ സത്യമാണ് ഇത്തരം സംഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നാളെയെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള ആശങ്കകളും പിണക്കങ്ങളും വെടിഞ്ഞ് ലഭ്യമായ ഈ നിമിഷത്തിൽ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ നാം പഠിക്കണം. പലരും തങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പിന്നീട് ചെയ്യാം എന്ന് കരുതി മാറ്റിവെക്കുമ്പോഴാണ് മരണം അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്നത്. അതിനാൽ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾക്കും പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് നാം മുൻഗണന നൽകണം. മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഭയപ്പെടുത്തുന്നതല്ല, മറിച്ച് ജീവിതത്തെ കൂടുതൽ അർത്ഥവത്തായി കാണാൻ നമ്മെ സഹായിക്കുന്ന കണ്ണാടിയാണ്. ചെറിയ ഈഗോകൾക്കും വാശികൾക്കും വേണ്ടി ബന്ധങ്ങൾ മുറിക്കുമ്പോൾ അപ്രതീക്ഷിതമായി മരണം സംഭവിക്കുകയാണെങ്കിൽ അവിടെ അവശേഷിക്കുന്നത് തീരാത്ത ദുഃഖവും നഷ്ടബോധവുമാണ്. മരിച്ചുപോയ വ്യക്തിയോട് കാണിച്ച ദേഷ്യത്തേക്കാൾ അവർക്ക് നൽകാൻ കഴിയാതിരുന്ന ഒരു സ്നേഹവാക്കിനെയാകും നമ്മളപ്പോൾ ഓർക്കുക. അതിനാൽ വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഇത്തരം സാഹചര്യങ്ങൾ നമ്മെ നിർബന്ധിക്കുന്നു. ഏറ്റവും വലിയ പാഠം നന്ദിയുള്ളവരായിരിക്കുക എന്നതാണ്. ശ്വസിക്കാനും കാണാനും പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കാനും കഴിയുന്ന ഓരോ ദിവസവും ഒരു വലിയ ഭാഗ്യമായിക്കൊണ്ട് നാം കൃതജ്ഞതയോടെ ജീവിക്കണം. ചുരുക്കത്തിൽ മരണം ഉറപ്പുള്ളതാണെന്ന തിരിച്ചറിവ് കൂടുതൽ ഉത്തരവാദിത്വത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും നന്മ നിറഞ്ഞ ഓർമ്മകൾ ബാക്കി വെച്ച് യാത്രയാകാൻ നമ്മെ പാകപ്പെടുത്തുകയും ചെയ്യുന്നു. അള്ളാഹു നമ്മുടെ മരണം അത് നന്മയിലാകാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വളരെ ദീർഘമായിട്ടുള്ള എഴുത്ത്, ഒരുപാട്
0: അർത്ഥവാചകങ്ങളുണ്ട്
1: തീർച്ചയായും. കാരണം നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്, പക്ഷെ മരണം എന്നുള്ളത് ഒരു സംഗതി നമ്മൾ ഇടയ്ക്കിടക്ക് കേൾക്കണം. അതെ, എന്നാലും അതിനെ കുറിച്ച് നമുക്ക് വിറ്റാലിക്കുള്ളൂ. ഈ പറഞ്ഞ സംഗതി പറയുമ്പോൾ ഇന്ന് ഞാൻ ഒരു ഗ്രൂപ്പ്, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഗ്രൂപ്പ് നോക്കിയ സമയത്ത് അതിൽ വന്ന ഒരു മരണ വാർത്ത, രാത്രി കിടക്കാൻ കിടന്ന വ്യക്തി ഒരു 6 മണിയാകുമ്പോൾ എണീറ്റ് വെള്ളം കുടിച്ച് വീണ്ടും കിടന്നു. 8 മണിയാകുമ്പോൾ ആൾ എണീറ്റിട്ടില്ല. സാധാരണ എണീക്കുന്നതിനും സമയം വൈകിയപ്പം വീട്ടുകാർ വിളിച്ചു നോക്കിയപ്പോൾ
0: മരിച്ചിട്ടുണ്ട്,
1: ആൾ മരിച്ചിട്ടുണ്ട്. യുവാവാണ്, ചെറിയ പ്രായമാണ്. ആളുകൾ പെട്ടെന്ന് ഷോക്കാണ്, നാട്ടിലുള്ള യുവാക്കളൊക്കെ പെട്ടെന്ന് ഷോക്കായി. ആ അദ്ദേഹത്തിന് മരണ വാർത്ത, അതെ, ഇന്നലെ കണ്ട ആളാണ്. അതുപോലെ തന്നെ കളിക്കാനുള്ള ലിസ്റ്റ് ഇട്ട സമയത്ത് ഞാനും ഉണ്ടെന്ന് പറഞ്ഞ ആളാണ്. ഇന്ന് രാവിലെ ആളെന്തായി മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകാൻ കളിക്കും. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്താണ് ഈ മരണം എന്ന് പറയുന്നത്. നമ്മളെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തതാണ് സാധാരണ. അത് യഥാർത്ഥത്തിൽ നമ്മൾ ഉദാഹരണം ഒരു എക്സാമ്പിളിന് പറയുന്നതാണ്, പക്ഷെ അത് ഭയങ്കര സത്യമാണ്, ഭയങ്കര സത്യമാണ്. അത് ഹുസൈൻ വി എം എടത്താട്ട് പറയുന്നുണ്ട്, അള്ളാഹുവിൻ അനുഗ്രഹത്താൽ നല്ല മഴ കോരി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു.
0: അൽഹംദുലില്ലാഹ്.
1: ഉമൈറ തൃശൂർ വള്ളാർക്കാട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സാധാരണ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ചോദ്യങ്ങൾ എന്താക്കണം, ചോദിക്കണം. നമുക്ക് ഇന്നലെ ഒരു 3-4 ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്താക്കണം, ചോദ്യങ്ങളിൽ ഒട്ടും കുറവുണ്ടാകാൻ പാടില്ല. അതെ, അത് ജനറലായിട്ടും ഇസ്ലാമികരമായിട്ടുള്ള ചോദ്യങ്ങൾ എന്താക്കണം, ഉണ്ടാവണം. ഏതായാലും ഇൻഷാല്ലാ നമ്മുടെ സാരോപദേശത്തിൻ്റെ സമയമാണ്. ഇപ്പം നമുക്ക് സാരോപദേശം കേട്ടിട്ട് തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ. ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏറ്റവും നല്ലവരായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ അടുക്കലും പടപ്പുകളുടെ അടുക്കലും ഏറ്റവും നല്ലവനായിരിക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. നമുക്കിവിടെയും പരലോകത്തും സന്തോഷിക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകൾ നമ്മിൽ ഉണ്ടാകുമെങ്കിൽ, ഉണ്ടെങ്കിൽ നാം നല്ലവരായി പരിഗണിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് പല ചോദ്യങ്ങളുമായിട്ട് കടന്നു വരുമായിരുന്നു. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യമാണ് ഏറ്റവും നല്ലവർ ആരാണ്. ഇങ്ങനെ പല ചോദ്യങ്ങൾ നബിയോട് ചോദിച്ചിട്ട് റസൂലുള്ള കൊടുത്ത മറുപടികൾ നമ്മൾ പഠിക്കുകയും ആ ക്വാളിറ്റി നമ്മിലുണ്ടെന്ന് ഉറപ്പിക്കുകയും ചെയ്യണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, നല്ലവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. നോക്കൂ, ആ ഒരു നന്മ നമ്മിലുണ്ടോ? നമ്മൾ ഖുർആൻ പഠിക്കുന്നുണ്ടോ? ഏത് ഭാഗമാണ് നാം പഠിക്കുന്നത്? എന്താണ് നമ്മൾ പഠിക്കുന്നത്? ഖുർആനിൻ്റെ പാരായണം പഠിക്കുന്ന, ഖുർആൻ മനഃപാഠമാക്കുന്ന, ഖുർആനിൻ്റെ വിശദീകരണങ്ങൾ പഠിക്കുന്ന, അതിലുള്ള വിശ്വാസവും കർമ്മവും ആചാരങ്ങളും പഠിക്കുന്ന ഒരു ആളാണെങ്കിൽ നമുക്ക് ആ പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കും. നമ്മൾ എത്ര സമയമാണ് നമ്മുടെ ജീവിതത്തിൽ ദീന് പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നത്? അത്രയും സമയം ഈ ഒരു ക്വാളിറ്റി, ഈ ഒരു മഹത്വം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന, ഖുർആൻ പഠിക്കുന്നവരാകുന്നു നിങ്ങളിൽ ഉത്തമർ എന്ന് പറഞ്ഞ ആ ഒരു ക്വാളിറ്റി നമ്മിലുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഉത്തമരാണ്. കാരണം ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. ആ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമാണ്. ഖുർആൻ പഠിക്കുന്ന ആൾക്ക് പ്രത്യേകതയുണ്ട്, പഠിപ്പിക്കുന്ന ആൾക്ക് പ്രത്യേകതയുണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്ന സദസ്സുകൾക്ക് പ്രത്യേകതയുണ്ട്, ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും പ്രത്യേകതയുണ്ട്. ഖുർആൻ ഇറങ്ങിയ മാസത്തിന്, ഖുർആൻ ഇറങ്ങിയ രാത്രിക്ക്, ഖുർആൻ ഇറങ്ങിയ വ്യക്തിക്ക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്, ഖുർആൻ ഇറക്കിക്കൊടുത്ത ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക്, അങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും മഹത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലവരായി മാറാൻ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന ആളുകളാവുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനോടൊരു താല്പര്യവും ഇഷ്ടവും നമുക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അത് പഠിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ ആ രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോഴും ഈയൊരു നീയത്ത് ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, അപ്പോൾ ഉത്തമനാകാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു പണിയാണിതെന്ന നീയത്തോടുകൂടെ നമ്മൾ നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഖുർആൻ പഠിപ്പിക്കാം, നമ്മൾ മനസ്സിലാക്കിയ ഭാഗങ്ങളുടെ അർത്ഥവും ആശയങ്ങളും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം, നമ്മൾ ഉൾക്കൊള്ളുന്ന വിശ്വാസവും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. നമ്മുടെ മുന്നിൽ വരുന്ന നല്ല ക്ലാസ്സുകളും നല്ല പരിപാടികളും നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാം, ഈവനിങ് ലൈവിൽ അവരെയും ജോയിൻ ചെയ്യിക്കാം. കുട്ടികൾക്കുള്ള പരിപാടികളിലും മറ്റു പ്രോഗ്രാമുകളുടെയും ഒക്കെ ലിങ്കുകളും വീഡിയോകളും ദീനുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റുകളും ചെറിയ ചെറിയ മെറ്റീരിയൽസുകളും നമുക്ക് കൈകളിൽ കൊണ്ടുപോയി കൊടുക്കാം, പുസ്തകങ്ങൾ കൊടുക്കാം, പ്രോഗ്രാമുകൾക്ക് ക്ഷണിക്കാം, അത്തരം വേദികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അവിടെ ചെയർ വിരിക്കാനും പായ വിരിക്കാനും അറേഞ്ച്മെൻറ്സുകൾ ചെയ്യാനും ഒക്കെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ പഠിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലും നമ്മൾ പെടും. നമ്മൾ പഠിച്ചത് നമുക്ക് നേരിട്ട് പഠിപ്പിക്കാം, പ്രസംഗിക്കാം, എഴുതാം, നല്ല സ്കില്ലുകളിലൂടെ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പകർന്നു കൊടുക്കാം. അതോടൊപ്പം നിലവിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, പരിപാടികൾ, അതിനൊക്കെ നമ്മുടെ സുഹൃത്തുക്കളെ കുടുംബങ്ങളെയൊക്കെ ക്ഷണിച്ചു വരുത്തിയിട്ട് ആ ഒരു പഠിപ്പിക്കുന്നതിൻ്റെ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നല്ലൊരു മെസ്സേജ് സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ 100-300 ആളുകളത് കാണും. നല്ലൊരു വീഡിയോ ആണെങ്കിൽ അത് ആളുകൾ കാണുകയും നല്ല പോസ്റ്ററുകളൊക്കെ ആണെങ്കിൽ ആളുകൾ വായിക്കുകയും ഒക്കെ ചെയ്യും. അതിലൂടെയൊക്കെ അള്ളാഹുവിൻ്റെ ദീനിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഡ്യൂട്ടി നമുക്കും നിർവഹിക്കാം. അങ്ങനെ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരായാൽ നമ്മൾ ഉത്തമരാകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു നമ്മെ എല്ലാവരെയും ഈ നന്മയുള്ള ഖൈറായ ഉത്തമന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ഇതിലിപ്പം ഒരു ചോദ്യം വന്നിട്ടുണ്ട്, എല്ലാ ആയത്തിലും അള്ളാഹു എന്ന പദമുള്ള സൂറത്ത് ഏതാണ്?
1: അതെ, ഏതായാലും നമ്മൾ നല്ലൊരു സാരോപദേശം കേട്ടു
0: ഖുർആൻ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം
1: തീർച്ചയായും. അപ്പോൾ സാധാരണ നമ്മുടെ ഈ ഒരു സമൂഹം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നന്മയുടെ സദസ്സിലൊരു വിമുഖത കാണിക്കുന്ന ഇതാണ്. ആളുകളുടെ പൊതുവെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ആഴ്ചയിലെ ഒരു ഖുതുബ കേട്ട് കഴിഞ്ഞാൽ
0: അത് മതി
1: ഒക്കെ ആയി
0: എന്നുള്ളൊരു ധാരണയാണ്.
1: അതെ, അത് പ്രത്യേകിച്ച് അത് അറബിയിൽ തന്നെ അറബിയിൽ കേൾക്കുന്ന ആളെ സംബന്ധിച്ചുള്ള ഒന്നും കിട്ടണല്ലോ ആഴ്ചയിൽ.
0: അതെ,
1: ഞാനൊക്കെ ഖുതുബറിന പള്ളിയിൽ അത്യാവശ്യം ആളുണ്ടാവാറുണ്ട്, ടൗൺ പള്ളിയാണ്. അപ്പോൾ ഖുതുബ പറഞ്ഞ ആ സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിശുദ്ധ ഖുർആൻ്റെ മഹത്വം പഠനവുമായി ബന്ധപ്പെട്ട്
0: പറയുന്നുണ്ട്.
1: എത്ര പറഞ്ഞാലും ഖുർആൻ ക്ലാസ്സിനും കേട്ട ആളെത്തൂല. അത് എൻ്റെ ഒരു പള്ളിയിൽ നിന്നല്ല, കേരളത്തിലൂടെ നീളമുള്ള പ്രശ്നമാണ്.
0: പ്രശ്നം തന്നെയാണ്.
1: ഓരോ ശാഖയിലും എന്തുണ്ട്, ഖുർആൻ പഠിക്കാനുള്ള സദസ്സുകളുണ്ട്,
0: സംവിധാനങ്ങളുണ്ടല്ലോ.
1: ഓ, QHLS വളരെ എന്തപ്പോ സിസ്റ്റമാറ്റിക് ആയിട്ട് നടന്നുകൊണ്ടുന്ന ഒരു സംഗതിയാണ്. യഥാർത്ഥത്തിലുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന ആളെ സംബന്ധിച്ചോളം നമ്മളൊരു ആയത്ത് നല്ലോണം പഠിക്കും. അറബി തഫ്സീറുകളൊക്കെ നോക്കിയിട്ട് ഒരു 10-15 തഫ്സീർ റെഫർ ചെയ്തിട്ടാണ് ഒരു പഠിപ്പിക്കാൻ പോണത്. അപ്പൊ വന്നിരിക്കുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ട് ഒരു 3-4 ആളുകളൊക്കെ ആകുമ്പോൾ
0: സ്വാഭാവികമായിട്ട്
1: അച്ചടക്കും. മാത്രമല്ല, അതിൽ നിന്ന് ഒരുപാട് അറിവുകൾ കിട്ടാണ്ടാവും ഇരിക്കുന്ന ആളുകൾക്ക്. തീർച്ചയായിട്ടും ഖുർആൻ ഇപ്പം നമ്മളെ അമാനി മൗലിൻ്റെ തഫ്സീർ വെച്ച് വായിച്ച് വിചാരിച്ചിട്ടാലും അതിൽ നിന്ന് ഒരുപാട് പരിമിതികൾ അതിലുണ്ട്. അറബി തഫ്സീറുകൾക്ക് വിശാലമായിട്ടുള്ള ആശയങ്ങൾ വരാറുണ്ട്, ചരിത്രങ്ങൾ വരാറുണ്ട്.
0: അപ്പൊ
1: അതെ, അപ്പൊ നമ്മൾ ഖുർആൻ ക്ലാസ്സിന് പോവുക എന്ന് പറയുന്നത് അത് വേറെ തന്നെ ഒരു പഠനമായിട്ട് എടുക്കണം. കാരണം നമ്മൾ ഇനിയിപ്പോൾ ചില ആളുകൾ തന്നെ വരും കേട്ടോ, ചില ആൾ ഖുർആൻ ക്ലാസ്സിന് വരും, പേനെ അത് ബുക്ക് ഒന്നും ഉണ്ടാവില്ല, ഒരു വയല് കേൾക്കാനുള്ള ഒരു മനോഭാവത്തിൽ ഇതിപ്പോ എന്നെ വിളിച്ചു ഞാൻ പോരണ്ടേ എന്നുള്ള ധാരണയിൽ വരുന്ന ആളുകളുണ്ട്.
0: കുട്ടികൾക്കുണ്ട്.
1: തീർച്ചയായും ഖുർആൻ ക്ലാസ്സിന് പോകുമ്പോൾ ഒരു നോട്ട് പാഡോ ഒരു പെന്നൊക്കെ എടുത്ത് നിൽക്കുക, അർത്ഥം വാക്കർത്ഥങ്ങൾ എഴുതുക, അതിൽ പറയുന്ന ചരിത്ര സംഭവങ്ങൾ നോട്ട് ചെയ്യുക, നിങ്ങളതിങ്ങനെ ഇടയ്ക്ക് വായിച്ചു നോക്കുക.
0: ഉപകാരമാണ്,
1: പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് ഉപകാരമാണ്. അതെ, ഏതായാലും നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു, അതിൻ്റെ ഉത്തരങ്ങൾ വരുന്നുണ്ട്. എന്തായാലും എല്ലാവരും എന്താക്കട്ടെ, ഉത്തരങ്ങൾ
0: പറയട്ടെ,
1: അയക്കട്ടെ. ഏതായാലും ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇന്ന് ലൈവ് ഉണ്ട്, ലൈവായിട്ട് നമ്മുടെ ഒപ്പം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില നാട്ടിൽ എന്തുണ്ട്, കൊല്ലത്തൊന്നും ഇപ്പം മഴ അങ്ങോട്ട് ആയിട്ടില്ല എന്നാണ്, കുറവാണെന്നാണ് പറയുന്നത്. എന്തായാലും മാഷാല്ല, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, വയനാട് ജില്ലകളിലൊക്കെ നല്ല മഴ ഉണ്ട് നിലവിൽ. തെക്കൻ ഭാഗത്തേക്കുള്ള അവസ്ഥ എന്താണെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഫൗസിയ മമ്മു സലാം പറഞ്ഞു തന്നിട്ടുണ്ട്, വലൈക്കും സലാം വറഹ്മത്തുള്ള. അമീറിൻ്റെ അടുത്തിനായിട്ട് ഒരു മെസ്സേജ്, ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. വീടിനടുത്ത് 2 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി മരണപ്പെട്ട വാർത്തയാണ് കുറച്ച് സമയം മുമ്പ് കേൾക്കാൻ സാധിച്ചത്. ഡെങ്കിപ്പനി ആയിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അള്ളാഹു കുടുംബത്തിന് ക്ഷമയും സമാധാനം നൽകുമാറാകട്ടെ, അമീൻ. തൻ്റെ കുഞ്ഞു മരണപ്പെട്ടവർക്ക് നാളെ റബ്ബ് വാഗ്ദാനം ചെയ്ത ബൈത്തുൽ ഹംദ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ, അമീൻ. ഇതേ അനുഭവം വർഷങ്ങൾക്ക് മുമ്പ് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. മനുഷ്യൻ്റെ സമനില തെറ്റിപ്പോകുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ഒരു വിശ്വാസയെ സംബന്ധിച്ചിടത്തോളം ക്ഷമിച്ചാൽ നാളെ പരലോകത്ത് ലഭിക്കാൻ പോകുന്ന പ്രതിഫലവും സന്തോഷവും മാത്രമാണ് ഏറ്റവും വലിയ ആശ്വാസവും സന്തോഷവും. അള്ളാഹു അത്തരം ആളുകളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ, അമീൻ റബ്ബുൽ ആലമീൻ. ഭയങ്കര ഒരവസ്ഥയാണ്. ഒരു ചെറിയ ചെറിയ മോന് മരണപ്പെട്ടു, അള്ളാഹു ആ കുട്ടി സ്വർഗം കൊടുക്കട്ടെ. ആ കുട്ടി മരണപ്പെട്ട സമയത്ത് ആ മാതാപിതാക്കൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ട്, നാളെ ബൈത്തുൽ ഹംദ് ഉണ്ട്, നാളെ പ്രവാചകൻ സൽസം പഠിപ്പിച്ചിട്ടുണ്ട്. അതെ, അപ്പോൾ ക്ഷമിക്കാനുള്ള കഴിവ് കുടുംബത്തിന് കൊടുക്കട്ടെ. അതുപോലെ സുമി കൊല്ലം, അവർ പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹ് സാരോപദേശം നന്നായി. ഞാനും ഖുറാൻ പഠിതാവാണ്. ഇന്നലെ സൂറ ആലിമ്രാൻ എക്സാം ഉണ്ടായിരുന്നു, എനിക്ക് ഫസ്റ്റ് കിട്ടി. ഏതായാലും ആളുകളെ, പല ആളുകളും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. ഓ തീർച്ചയായും, അതായത് എത്രത്തോളം എന്നാൽ ഒരാൾ ഒരു ക്യുഎച്ച്എൽഎസിൻ്റെ ഫാക്കൽറ്റി പറഞ്ഞതാണ്, അവർ ക്ലാസ് എടുക്കണ ഒരു സൂറത്തുൽ ഹജ്ജ്, ഇപ്പോൾ സൂറത്തുൽ മുഅ്മിനീനാണ് എടുക്കണത്. അപ്പോൾ സൂറത്തുൽ ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം ആളുകളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഹജ്ജ് പഠിച്ച സമയത്ത് ഏറ്റവും സ്ട്രൈക്കായിട്ടുള്ള സംഗതി എന്താണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും സ്ട്രൈക്കായതിൻ്റെ ജീവിതത്തിലുമായി ചേർത്ത് വെക്കാൻ പറ്റിയൊരു സംഗതി എന്താണ്? ആളുകൾ അദ്ദേഹം പറയാണ്, ആളുകൾ പറഞ്ഞ മറുപടി കേട്ടിട്ട് ഞാൻ തന്നെ ഒന്ന് ഷോക്കായി. കാരണം ഒരു സൂറത്തിൽ നിന്ന് ഇത്രയും ഫായ്ദ, നമുക്ക് കൂടി മനസ്സിലാകാത്ത ഫായ്ദകൾ ആളുകൾ
0: കിട്ടിയിട്ടുണ്ട്.
1: അതാ, അപ്പോൾ ഈ ഖുറാൻ്റെ ഒരു ഒരു ഒരു സംഭവമാണ്, ശുദ്ധ ഖുറാൻ്റെ ആ ഒരു അവിസ്മരണീയമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ ഖുറാൻ പഠിക്കണം, എന്താക്കണം, ഉത്സാഹം കാണിക്കണം. വളരെ തിരക്കുള്ള ഡോക്ടർമാർ വരെ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നുണ്ട്, മനഃപ്പാഠമാക്കുന്നുണ്ട്. നമുക്ക് ഒരു എക്സ്ക്യൂസും പറയാനുണ്ടാവില്ല, അല്ലെ പഠിച്ചു തന്നെ. നമുക്ക് ടൈമുണ്ട്, ഇഷ്ടംപോലെ ടൈമുണ്ട് അല്ലേ. നമ്മൾ എന്താ ഇപ്പോൾ സാധാരണ നമ്മൾ പരാതി പറയാൻ എന്താണ്, ടൈമില്ല എന്നുള്ളത്.
0: പക്ഷെ
1: ഒരു 1.5 മണിക്കൂറിന് നമ്മൾ ടൈമില്ല എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും പോയത്താണ്. ആ ഒരു ടൈമില്ല പറയണോലിക്ക് എന്തുണ്ട്, ഇഷ്ടംപോലെ ടൈമുണ്ട്. ഞാൻ പറഞ്ഞതാണ്, എത്ര ജോലി തിരക്കായാലും ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഖുറാൻ ക്ലാസ്സിൻ്റെ അന്ന് നമ്മൾ ഷെഡ്യൂൾ
0: ചെയ്യുക.
1: പിന്നെ ഓ ഓൺലൈൻ ഇഷ്ടംപോലെ ഉണ്ട്, ഖുറാൻ പഠിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ റേഡിയോ തന്നെ
0: പീസ്
1: റേഡിയോയിലുണ്ട് 500 അല്ലേ. ഒരുപാട് ആളുകൾ സ്ഥിരം ബുക്കും പേനെടുത്ത് എഴുതിയിട്ട്
0: പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
1: അത് അപ്പോൾ എന്താ വെച്ചാൽ, അങ്ങനെ താല്പര്യമുള്ള ആളുകൾ എന്തുണ്ട്? ഏതായാലും നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു, എന്തായിരുന്നു ചോദ്യം?
0: എല്ലാ ആയത്തിലും അള്ളാഹു എന്ന പദമുള്ള സൂറത്ത് എന്നാണ്, ഈ സൂറത്ത് ഏതാണെന്ന് ചോദിച്ചു.
1: സൂറത്ത്, അപ്പോൾ അത് ആദ്യം ഉത്തരം പറഞ്ഞിട്ടുള്ളത് ജമീല വി പി കാളികാവാണ്. സൂറത്ത് മുജാദിലയാണ്, സൂറത്തുൽ മുജാദിലയാണ് ഉത്തരം. സലീമ ഉദുക്കങ്ങൾ ഉത്തരം ശരിയാക്കി. മൻഹ റുഷ്ദ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. സുമി കൊല്ലം ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. അമീർ ടെടത്തിനായിട്ട് ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. ഹുസൈൻ വി എം ഇടത്തിനായിട്ട് ഉപ്പുകളം ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. സലീമ ഉദുക്കുങ്ങൽ സലാം പറഞ്ഞു തന്നിട്ടുണ്ട്. വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സഫിയ കെ തിരുവരങ്ങാടി പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും, സാരോപദേശം കേട്ടു. അള്ളാഹു ഖുർആൻ പഠിക്കുവാൻ എളുപ്പമാക്കി തരട്ടെ, ജീവിതത്തിൽ കൊണ്ടു നടക്കുവാനും കഴിവും അള്ളാഹു തരട്ടെ, ആമീൻ. അതുപോലെ നമ്മളെ സാരോപദേശത്തിൽ ആളുകൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഒരു പോയിന്റ് മുനവർ സല്ലല്ലാഹി അലൈഹി വസല്ലം സൂചിപ്പിച്ചു, നല്ല കാര്യങ്ങൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ
0: ഇതാണ്.
1: അതെ, ഒരുപാട് ആളുകൾ അത് ഒരു 100 ആളുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ
0: കൂലിട്ടും.
1: പക്ഷേ ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മളെ വഴിവിളക്ക് ഖുറാൻ ഷോർട്ട് വീഡിയോസൊക്കെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കാണാറുള്ള എന്താ വെച്ചാൽ, ആളുകൾ സ്കിപ്പ് അടിച്ചു പോകുന്നതാണ്,
0: വായിച്ചു നോക്കണില്ല,
1: വായിച്ചു നോക്കണില്ല
0: എന്താന്നുള്ളത്,
1: എന്താന്ന് വായിച്ചു നോക്കണില്ല. ഇത് റിയാലിറ്റിയാണത്.
0: അതായത് ആവശ്യമില്ല എന്നുള്ളൊരു ഇതാണ്.
1: ചില ആളുകൾ സ്ഥിരം ഇങ്ങനെ പോസ്റ്റ് ഇടുന്ന ആളുകൾ എന്താക്കും, തീരെ അവഗണിക്കുന്ന ആളുകളുണ്ട്. ആ ഇവന്റെ സ്റ്റാറ്റസിൽ എന്താ
0: ഉണ്ടാവുക,
1: വഴിവിളക്കും ഒന്നിലെ 1 മിനിറ്റോക്കോ അങ്ങനെ എന്തെങ്കിലും
0: ആയിരിക്കും
1: എന്നുള്ള ധാരണ എന്താക്കും, ആ സ്കിപ്പ് അടിച്ചിടും. അതൊരുപാട് ആളുകൾ കാണാറുണ്ട്. നമ്മൾ മനസ്സിലാക്കി ആ ഒരു സ്റ്റാറ്റസിലുള്ള ഒരു ആയത്ത് നമുക്ക് ഒരു ദിവസം പഠിക്കാൻ പറ്റിയാലേ ആശയം മനസ്സിലാക്കാൻ, ആയത്ത് ചിലപ്പോൾ മനപ്പാടം ആക്കാൻ കഴിയണമെന്നില്ല, പക്ഷെ അതിൽ പറയുന്ന ആശയം നമ്മൾ മനസ്സിലാക്കാൻ പറ്റുക, അത് ഏറ്റവും വലിയ ഹൈറായിട്ടൊരു സംഗതിയാണ്. അതുപോലെ തന്നെ ഇനി ക്വസ്റ്റ്യന് വന്നിട്ടില്ല. ആ ഷംനാദ് ഖാൻ ചോദിച്ചു എന്താ ക്വസ്റ്റ്യൻ എന്ന്, ക്വസ്റ്റ്യൻ പറഞ്ഞു ഉത്തരം
0: പറഞ്ഞു,
1: ഇൻഷാല്ലാ ഞാൻ അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കാം. പിന്നെ ഷംനാദ് ഖാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് അവിടെ ചൂടാണെന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പം ചൂടിൻ്റെ സമയമാണ്, നമ്മുടെ നാട്ടിലെല്ലാം മഴയാണ്.
0: അമീർ എത്നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത് എത്ര തഫ്സീറുകൾ വായിച്ചാൽ കിട്ടാത്ത ഒരുപാട് അറിവുകളും അനുഭവങ്ങളും ചരിത്രങ്ങളുമാണ് 500 ഖുർആൻ പഠന ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് ലഭിക്കുന്നത്.
1: അദ്ദേഹം ഭയങ്കരമായിട്ട് പാണ്ഡിത്തുള്ളൊരു വ്യക്തിയാണ്, മാഷാല്ലാ. അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒരുപാട് അറിവുകൾ കിട്ടും, ഏത് സാധാരണക്കാരനും തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന പോലത്തുള്ള
0: സംസാരം മനസ്സിലാകുന്ന രൂപത്തിൽ,
1: ഒരു പ്രഭാഷണം ഒന്നല്ല, ഒരു സംസാരിക്കുന്ന നമ്മുടെ ടോണിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി, നല്ല ശുദ്ധമായിട്ടുള്ള സാധാരണക്കാർക്ക് ആർക്കും മനസ്സിലാകുന്ന പോലത്തിൽ. അപ്പൊ അതൊക്കെ പഠിക്കുന്നവർക്ക് ഒരുപാട് അറിവ് കിട്ടും. അമീർട്ടി അടുത്ത നാട്ടുകാരൻ പറഞ്ഞിട്ടുള്ളത്, പിന്നെ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറയുന്നത്, മാഷാല്ല ആ മരണപ്പെട്ട ആ കുട്ടിയുടെ കുടുംബത്തിന് ക്ഷമയും കരുണയും നൽകി നാഥാൻ അനുഗ്രഹിക്കട്ടെ അമീൻ, നാം ഏവരെയും അവൻ്റെ ജന്നത്തിൽ ദോസിൽ ചേർക്കട്ടെ അമീൻ എന്ന് പറയുന്നുണ്ട്. മൈമൂന ചീക്കിലോട് അവർ പറയുന്നുണ്ട് ആ കുടുംബത്തിന് റബ്ബ് ക്ഷമ നൽകുമാറാകട്ടെ അമീൻ.
0: സുമിൽ കൊല്ലം, ഞാൻ സ്റ്റാറ്റസ് വെക്കാറുണ്ട് എന്ന് പറഞ്ഞു,
1: നന്മ ഉള്ള ആളുകൾ സംഗതികൾ എന്തൊക്കെ സ്റ്റാറ്റസ് വെക്കുക, എല്ലാ ചണ്ടിയും ഞമ്മൽ എന്താക്കരുത് സ്റ്റാറ്റസ് വെക്കരുത്, ഇന്നിപ്പോ അങ്ങനെയുണ്ട്, വെറുപ്പിക്കരുത്. ചില ആളുകളെ സ്റ്റാറ്റസ് ഇങ്ങോട്ട് നോക്കി തുടങ്ങി കഴിഞ്ഞാൽ സംഗതി നല്ല തന്നെ കാരണം വെക്കണേ, വെക്കണത് ഒരു 3-4 ആളുകൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സംഗതികൾ വെക്കുക, വെക്കണ്ടെന്നല്ല അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്, പക്ഷെ ആളുകൾ കാണൂല. ചില ആളുകൾ നിരത്തി സ്റ്റാറ്റസ് ഇടും, അതൊന്നായിട്ട് അടുത്ത് ചിലപ്പോൾ ചില എഴുത്തുകളൊന്നും ഫുള്ളുണ്ടോയെന്ന് പോലും അവർ വായിച്ചു നോക്കിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അത് ഹാഫൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഞാൻ ഡി എമ്മിൽ ചോദിക്കണം ആ ഇതിൻ്റെ ഫുൾ എന്താണ്, അതെ അതെ, അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ എന്താക്കും വെറുതെ തട്ടിവിടുന്ന ആൾക്കാർ, അതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയാണ് ഒരുപാട് ആളുകൾ കാണുന്നത്, തെറ്റിദ്ധരിക്കാൻ ഒരുപാട് ചാൻസ് ഉള്ളൊരിടാണ് എന്ത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സഫിയക്ക് ഇത് കെ തിരൂരങ്ങാടി പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും, ഇന്ന് സൂറത്ത് മുഅ്മിനൂന തുടങ്ങുകയാണ്, അടുത്ത ക്യുഎച്ച്എൽ പരീക്ഷയ്ക്കുള്ള സിലബസാണ്. അതെ തീർച്ചയായും, സൂറത്ത് ഹജ്ജ് കഴിഞ്ഞു, സൂറത്ത് മുഅ്മിനൂന ചില സ്ഥലത്ത് തുടങ്ങി, ചില സ്ഥലത്ത് സൂറത്ത് ഹജ്ജ് പകുതി എത്തിയാണ്, ചില സ്ഥലത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വിശുദ്ധ ഖുർആനുമായിട്ട് നമ്മൾ എന്തായാലും എപ്പോഴും ഒരു എൻഗേജ്ഡ് ആയിട്ട് ഒരു ബന്ധം നമുക്ക് എന്താക്കണം
0: ഉണ്ടാവണം,
1: അത് ഒരു അനുഗ്രഹമാണ്. നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ ഒരാൾ ഉണ്ടാവുമ്പം, വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരാളുണ്ടാവുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അതൊരു ബർക്കത്താണ്. അവിടെ
0: കുടുംബസമേതം പഠിക്കണം,
1: അതെ കുടുംബസമേതം പഠിക്കണം. ഇത് വയസ്സായിട്ടുള്ള കാക്കിയും താത്തയും ഉണ്ടാവും ഖുർആൻ ക്ലാസ്സിന്, വീട്ടിലുള്ള യുവാക്കളോ യുവതികളോ അല്ലെങ്കിൽ മക്കളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഖുർആൻ ക്ലാസ്സിന് പോകുമ്പോൾ എല്ലാവരും കൂട്ടി പോവുക, അതിന്ന് സാരോപദേശിച്ച് പറഞ്ഞിട്ടുള്ള പാഠാണിത്. വിശുദ്ധ ഖുർആന് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ അല്ലേ, ഇത് നമ്മൾ നെഞ്ചേറ്റേണ്ട ആൾക്കാരാണ് നമ്മളൊക്കെ. നമ്മൾ ഖുർആൻ്റെ ആളുകളാണെന്ന് പറഞ്ഞാൽ അഹ്ലുൽ ഖുർആൻ എന്നാ, അള്ളാഹ്ക്ക്

0: ആയത്തുകൾ ഒരു ദിവസം
1: സ്റ്റാറ്റസ്
0: ഇടും. മൂപ്പര് എന്താ ഇപ്പൊ തഫ്സീറിന്റെ ഇത് അർത്ഥം മാത്രം, ഒരാഴ്ത്ത് അതിന്റെ അർത്ഥം, ഒരാഴ്ത്ത് നമുക്ക് മൂപ്പര് സ്റ്റാറ്റസ് നോക്കുമ്പോൾ പഠിക്കാം,
1: പഠിക്കാൻ പറ്റും.
0: ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പിന്നെ ആയത്ത് കാണുമ്പോഴൊക്കെ നമുക്ക് പഠിക്കും, മനസ്സിലാവും. അപ്പോൾ എന്താ വെച്ചാൽ ചില ആളുകൾ സ്വാഭാവികമായിട്ടും മനസ്സിൽ എന്താണ് ആ അത് ഓൻ്റെ സ്റ്റാറ്റസ് ആണെങ്കിൽ, അല്ലെ ഓന് ഗ്രൂപ്പിൽ എന്തെങ്കിലും മെസ്സേജ് ഇട്ടാ അത് വഴിവിളക്കോ അല്ലെങ്കിൽ എന്താകും 1 മിനിറ്റോക്കോ അല്ലെങ്കിൽ ആയത്തിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ കാരണം അവോയ്ഡ് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ നമ്മളെ പണി എന്താക്കുക, എടുക്കുക ദൈവത്തെടുത്ത്, ദൈവത്തെ നടത്താനേ പറഞ്ഞുള്ളൂ. ഉൾക്കൊള്ള എന്നുള്ളത് അവരുടെ തോഫീക്ക് പോലെയാണ്, അവരുടെ അത് അവരും പഠിച്ചു, നമ്മൾ എത്തിച്ചു കൊടുക്കുക, നമ്മുടെ ഡ്യൂട്ടി അതാണ്. അപ്പോൾ അമീർ ടി അടുത്തനായിട്ട് പറയുന്നുണ്ട്, അവനവൻ സ്റ്റാറ്റസ് ഇടുന്നത് എന്താണെന്ന് സ്വയം അതൊന്ന് വായിച്ചു നോക്കുകയും വീഡിയോസ് ആണെങ്കിൽ ഒരു തവണ എങ്കിലും കാണുകയും കേൾക്കുകയും വേണം. നല്ലൊരു നല്ലൊരു പോയിന്റാണ്. നമ്മള് നമ്മളത് കാണുന്നില്ല, നേരെ തട്ടി കഴിഞ്ഞു, അതെ നേരെ തട്ടും, അത് ഒരിക്കലും ചേർന്ന പരിപാടിയല്ല.
1: നമ്മൾ സ്വന്തം വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യണം, സ്റ്റാറ്റസ് വെക്കാൻ ശ്രദ്ധിക്കണം.
0: അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, സൂറത്ത് മുജാദയില് 39 പ്രാവശ്യം അള്ള എന്ന വാക്കുണ്ട്, അദ്ദേഹം പറഞ്ഞതാണ്. പിന്നെ ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, അസ്സലാമു അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സഫിയ എടപ്പാൾ എന്ന് പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, ഇന്ന് ലൈവിൽ വരാൻ കുറച്ച് വൈകിപ്പോയി, നമ്മൾ ലൈവ് തുടങ്ങിയപ്പോൾ ലേറ്റായി, അവരെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. സഫിയക്ക് തിരൂരങ്ങാടി പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഗസ്റ്റ് ആരാന്ന് ചോദിച്ചിരുന്നു നേരത്തെ. അപ്പോൾ ഇന്ന് ഗസ്റ്റ് ഇല്ല എന്നുള്ളതൊരു സത്യമാണ്, സാധാരണ ഗസ്റ്റ് ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇന്ന് നമുക്ക് ഗസ്റ്റുകളൊന്നും ആരും വന്നിട്ടില്ല. ആയിഷ അങ്ങാടിപ്പുറം, അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം വറഹമത്തുള്ളാഹി വബറകാത്ത്. ജമീല വിപി കാളികാവ് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയാണ്, നല്ല മെസ്സേജാണോ വായിച്ചു നോക്കിയിട്ട് എല്ലാം സ്റ്റാറ്റസ് വെക്കും, വായിക്കുന്നവർക്ക് ഉപകരിക്കട്ടെ എന്ന നെയ്യത്തിലാണ് വെക്കുന്നത്, അല്ല സ്വീകരിക്കട്ടെ. അതെ, അങ്ങനെ ആളുകൾക്ക് ഉപകാരപ്പെടുന്നാകുമ്പോൾ എന്താവും, ഒരുപാട് ഗുണങ്ങളും ഒരുപാട് പ്രാർത്ഥനകളും ഒക്കെ നമുക്ക് കിട്ടും. അയാൾ ആ നന്മ ജീവിതത്തിൽ പഠിച്ച് ചെയ്താലേ
1: അതിന് കൂലിട്ടും.
0: അതെ, ഇപ്പൊ ദൈവത്തിന്റെ ഒരു മാർഗമാണ് ഈ സ്റ്റാറ്റസ് വെക്കല്, പോസ്റ്റ് ചെയ്യല്,
1: നമുക്ക് ഉപകാരമാണ്.
0: തീർച്ചയായും ദൈവത്തിനൊന്നും ഒരുപാട് മാർഗങ്ങളുണ്ട്. നാട് പണ്ട് കാലങ്ങളിൽ ഉമർ മോലിന്റെ കാലത്തൊക്കെ എന്താണ്, നാട് നീളെ നടന്നുകൊണ്ട് ദൈവത്തെ ചെയ്തു, ആവശ്യമില്ല, ഒരു റൂമിൽ ഇരുന്നുകൊണ്ട് എന്താക്കാം
1: പറയാൻ പറ്റും,
0: ദൈവത്തെ
1: അടുത്താണ്.
0: ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ റേഡിയോ,
1: അതെ,
0: നമ്മളൊരു സ്റ്റുഡിയോന്റെ ഉള്ളിൽ നിന്ന് പറയുന്ന സംഗതി ലോകത്തുള്ള ഒരുപാട് ആളുകൾ കേൾക്കും,
1: കേൾക്കുന്നുണ്ട്.
0: ആർക്കെങ്കിലും ഒരു നന്മ അതിലൊരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ
1: കൂലിട്ടും
0: ഈ പറയുന്ന ആളുകൾ കിട്ടും. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉറക്കൊഴിച്ചിട്ട് ഇതിന്റെ പിന്നിൽ നിൽക്കുന്നുണ്ട്, അവർക്കൊക്കെ അതിന്റെ ഒരു പ്രതിഫലം കിട്ടും എന്നുള്ളതാണ്. നമ്മൾ മരിച്ചുപോയാലും അതെ, നമ്മൾ പോണ സമയത്ത് ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കി പേരും പ്രശസ്തി ഒന്നല്ലോ കൊണ്ടുപോണം, ഉണ്ടാക്കിയ നന്മകളാണ്
1: കർമ്മങ്ങൾ,
0: അമിര സ്വലാത്ത് മാത്രമാണ് നമ്മൾ കൊണ്ടുപോണത്. ഹുസൈൻ വി എം എടത്തനാട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ ക്ലാസ് പുറത്ത് ഹജ്ജ് കഴിഞ്ഞില്ല, റഷീദ് മാഷ് കൊടക്കാടാണ്, ഉംറക്ക് പോയത് കൊണ്ട് കുറച്ച് പിന്നിലായി പോയി, എന്നാലും
1: അലഹംദുലില്ലാഹ്.
0: ഒരുപാട് ആളുകൾ ഖുർആനുമായിട്ട് എന്തുണ്ട് ബന്ധമുണ്ട്, അതുകൊണ്ട് ആളുകൾ പറഞ്ഞത് ഇപ്പൊ ഹജ്ജാണ്, ഉംറക്ക് ഫാക്കൽറ്റി പോയോണ്ടാണ് റഷീദ് മാഷാണ് എടുക്കുന്നത് കൊടക്കാടുള്ള, അപ്പോ സ്വാഭാവികമായിട്ടും ഒന്ന് ഡിലേ ആവും, പിന്നെ സ്വാഭാവികമായിട്ടും വേറെ എന്തെങ്കിലും വരാൻ പറ്റാത്ത അവസ്ഥയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ആയത്തിലുണ്ട്. പക്ഷെ ആളുകൾക്ക് പലപ്പോഴും അതൊരു അസ്വസ്ഥതയാണ്, നമ്മളൊക്കെ പോകുമ്പോൾ ആൾക്കാർ പറയും നിങ്ങൾ ലീവ് അവരുടെ ഇട്ടോ പറയും, പക്ഷെ ലീവ് എന്ന് പറഞ്ഞ സംഗതി ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാതാവും,
1: ലീവാവും
0: എന്തെങ്കിലും തിരക്കൊക്കെ മരണങ്ങളൊക്കെ ഉണ്ടാകുമോ ലീവാവും. പക്ഷെ ആളുകൾക്ക് ഭയങ്കര താല്പര്യമാണ് ചില ആളുകൾക്ക് ഈ ഒരു വിഷയത്തിൽ. അപ്പം എന്താ വെച്ചാൽ ഖുർആൻ എപ്പോഴും നമ്മൾ എന്താക്കുക, പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നഫീസ കാടാമ്പുഴ, അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ, ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, ഞാനിപ്പോൾ ഉമ്മയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, അവിടെ നിന്നാണ് ലൈവ് കേൾക്കുന്നത്, വരാൻ വൈകി പോയി, എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വതാല ഉമ്മാക്ക് ശിഫാ നാജിദ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ത് രോഗമാണെങ്കിലും.
1: ജമീല വീക്ക്, ഞാൻ ഇന്ന് വൈകി പോയി,
0: ഖുർആൻ ക്ലാസ് ഉണ്ടായിരുന്നു. ബാറക്കല്ലാഹു ഫീക്ക്, നടക്കുന്നുണ്ട് പരിപാടി, നടക്കുന്നുണ്ട്, ദീന പഠിക്കുന്നുണ്ട്, അത് സ്വീകരിക്കട്ടെ എന്തായാലും. അതെ, കാരണം നമ്മൾ അത്രയും നല്ല നീയത്തോടു കൂടിയിട്ട് ദീന പഠിക്കാൻ വേണ്ടി പോവും, അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കണം എന്നുള്ളതാണ്
1: നമ്മൾ
0: ചെയ്യുന്നത്, നമ്മൾ പ്രാർത്ഥന അതാണ്, അതാവണം. അള്ളാഹുമ്മ തഖബ്ബൽ മിന്നാ, നമ്മൾ എപ്പോഴും എന്താക്കണം,
1: പറഞ്ഞുകൊണ്ട്
0: പ്രാർത്ഥിക്കണം. ആയിഷ കൊയിലാണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇതേ നമ്മളെ ലൈവില് വരുന്ന ആളുകളൊക്കെ നമുക്ക് അറിയാം,
1: ഒരുവിധമൊക്കെ അറിയാം.
0: അതെന്താ വെച്ചാല് സലാം പറഞ്ഞിട്ടാ വരിക, സലാം പറയാതെ എനിക്ക് തോന്നുന്നില്ല നമ്മളെ ലൈവ് കേൾക്കുന്ന ആളുകൾ ഉണ്ട് തന്നെ,
1: കുറവാണ്,
0: കുറവാണ്, വളരെ കുറവാണ്. നമ്മൾ വരുന്ന ആളുകൾ എന്താക്കും, സലാം പറയും, അത് എത്ര നേരം വയ്ക്കല്ലോ.

0: അൻപത്തഞ്ചിന് സലാം പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്.
1: ഉണ്ടോ?
0: അതായത് ആറ് മണിൻ്റെ ലൈവ് അവസാനിക്കുമ്പോൾ 55 ഒന്ന് സലാം പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. ഏതായാലും അപ്പോൾ ഇന്ന് ഒരുപാട് പോയിന്റുകൾ നമ്മൾ കടന്നുപോയി. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റുകൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ അമീർ ടിയടത്തിനാട്ടെ മരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു മെയിൻ പോയിന്റ് ഉണ്ടായിരുന്നു, ബന്ധങ്ങൾ,
1: ബന്ധം ചേർക്കുന്നത്.
0: നമ്മളെ ഇന്നലെയും എനിക്ക് തോന്നുന്നു ആ ഒരു സംഗതി വന്നിട്ടുണ്ട്, കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട് ബന്ധങ്ങളൊക്കെ നമ്മളെപ്പോഴും സേഫാക്കി വെക്കുക.
1: ബന്ധങ്ങൾ മുറിഞ്ഞുകൊണ്ട് സമയത്താണ്
0: തീർച്ചയായും അത് അടുത്തുള്ള ബന്ധങ്ങളാവട്ടെ, അതിന് ഒരുപാട് കാരണങ്ങൾ മനുഷ്യന്മാർക്ക്
1: പറയാനുണ്ട്.
0: ഈ ബന്ധം മുറിയാൻ ഒരുപാട് ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഷൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഒന്ന് അവോയ്ഡ് ചെയ്തത്, ഇതൊക്കെ പല നിസ്സാര കാര്യമാണ്. കേൾക്കുന്ന ആളുകൾ ചിലപ്പോൾ ചിരി വരും, ഇതിനൊക്കെയാണെന്ന് പറയും. ആ ഇതിനൊക്കെയാണ് അപ്പൊ ബന്ധം മുറിച്ച് അടക്കണെന്ന് പറയാം.
1: കുടുംബം പ്രയാസത്തിലുള്ളവരൊക്കെ കുടുംബം ചേർക്കാൻ ശ്രദ്ധിക്കുക.
0: എല്ലാരും നമ്മള് സാധനം പറയും, പൊരുത്തവും കുരുത്തൊക്കെ വാങ്ങിക്കൊണ്ട് എന്താക്കണം, റെഡി ആയി നിക്കണം, ഒരുങ്ങി ഇങ്ങനെ റെഡി ആയി നിക്കണം. നമ്മളെ ഭാഗം എന്താക്കണം, ക്ലിയർ ആയിരിക്കണം. ആർക്കും ഒരു നെഗറ്റീവ് നമ്മളെ കൊണ്ട് എന്താക്കരുത്, ഉണ്ടാവരുത്. അത് എന്താപ്പോ നല്ലത് പറയിപ്പിക്കുക ആളുകളെ കൊണ്ട്. അത് പഠിച്ചോണ്ടിരുന്ന അതൊരു പോസിറ്റീവായിട്ട് നമുക്കൊരു മാർക്ക് കിട്ടുന്ന ഒരു സംഗതിയാണ്. ആളുകളുടെ കൂട്ടത്തിൽ എന്താണ്, ആളുകൾ പറയരുത് ചെങ്ങായി മരിച്ചാൽ എന്തായിക്കണം എന്നുള്ളൊരു അവസ്ഥയിൽ എന്താക്കരുത്, എത്തരുത്. അതെ, ക്ലാസ് തുടങ്ങുന്ന സമയത്ത് തന്നെ അദ്ദേഹം മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ച ആ ഒരു ഇതിൽ പറഞ്ഞ പോയിന്റുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മളെന്താക്കുക, എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. ആരോടൊരു വിദ്വേഷം പാകൊന്നും ഇല്ലാതെ എന്താക്കുക,
1: ജീവിക്കാൻ ശ്രദ്ധിക്കുക.
0: ശ്രദ്ധിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ സോൾവ് ചെയ്തിട്ട് പെട്ടെന്ന് എന്താക്കുക,
1: പൊരുത്തപ്പെടുപ്പിച്ച്
0: തീരുമാനമാക്കുക, നന്നാവുക. അത്രേ ഉള്ളൂ, കാരണം ഇന്നോ അല്ലെങ്കിൽ നാളെ
1: നമ്മള്.
0: അതെ, അത് നമുക്ക് എപ്പോഴും ആ ഒരു ചിന്ത ഉണ്ടാവണം. സ്വഹാബാക്കളൊക്കെ ജീവിച്ചത് അങ്ങനെയായിരുന്നു, നമ്മളെ സലഫ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന അവര് ജീവിച്ചിരുന്നത്. ഏതായാലേ നമുക്ക് ഇന്ന് ഒരുപാട് ക്വസ്റ്റ്യന്റെ കുറവുകൾ കാണുന്നുണ്ട്. ഇന്ന് ആകെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വന്നിട്ടുള്ളത്, എനിക്ക് തോന്നുന്നു ചോദ്യങ്ങൾ ചോദിക്കാന് ആളുകൾ വിട്ടുപോയതാണോ മറന്നുപോയതാണോ എന്ന് അറിയില്ല. റംല മുഹമ്മദ് പാണക്കാട്, ആരൊക്കെയാണ് ഇന്ന് ആങ്കറിംഗ് ഡെസ്കിൽ ഉള്ളത് എന്നൊന്നുകൂടെ പറയാമോ? എൻ്റെ പേര് അനൂസാണ്, മഞ്ചേരി.
1: ഫൈറൂസ് ഉള്ളണം.
0: ഞങ്ങൾ രണ്ടുപേരാണ് ഇന്ന് ആങ്കറിംഗ് ഡെസ്കിലുള്ളത്. ഏതായാലും ഇൻഷാല്ല ഇന്ന് നമുക്ക് നമ്മുടെ പാഠക്കുറിപ്പിന് ടൈമായിട്ടുണ്ട്. ഇൻഷാല്ല അത് കേട്ട് വരാം.
2: السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين പ്രിയ നിറഞ്ഞ കൂട്ടുകാരെ, മഹാനായ സ്വഹാബി നവ്വാസ് ഇബ്നു സംആൻ അൽ അൻസാരി, അദ്ദേഹം മദീനക്കാരനായിരുന്നു. ഖിലാബ് ഗോത്രക്കാരനായ അദ്ദേഹം അൻസാരിയും ഷാം പ്രദേശത്തുകാരനുമായിരുന്നു. അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസാണ് നിങ്ങൾക്ക് മുമ്പിൽ എനിക്ക് പറയാനുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കുന്നതായി അദ്ദേഹം പറയുന്നു, സഅൽതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ ബിരി വൽ ഇസ്മ്, ഞാൻ നബിയോട് തെറ്റ് എന്താണ് എന്നും അതുപോലെ തന്നെ നന്മ എന്താണ് എന്നും പുണ്യം എന്താണ് എന്നും ചോദിക്കുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അൽ ബിറു ഹുസ്നുൽ ഖുൽഖി വൽ ഇസ്മു മാ ഹാക ഫി സദരിക വകരിഹത അൻ യത്തലിഅ അലൈഹി നാസ്. നവാസ് ഇബ്നു സംആൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം നബിയോട് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഭംഗിയായിട്ടാണ് അതിനെ നിർവചനം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്, നന്മ എന്ന് പറഞ്ഞാൽ അൽ ബിറു ഹുസ്നുൽ ഖുൽഖ്, നന്മ എന്ന് പറഞ്ഞാൽ അത് സൽസ്വഭാവമാണ് എന്നതാണ്. സൽസ്വഭാവമല്ലാത്തതൊന്നും നന്മയായിരിക്കുകയില്ല. ധാരാളം നന്മകൾ ചെയ്യുന്ന, എത്രയോ സൽപ്രവൃത്തികൾ ചെയ്യുന്ന ആൾ, അയാൾ ഒരു മോശപ്പെട്ട സ്വഭാവത്തിൻ്റെ ഉടമയാണെങ്കിൽ അയാളുടെ എന്തിനെ സംബന്ധിച്ചായിരിക്കും നമ്മൾ പറയുന്നുണ്ടായിരിക്കുക? അയാളുടെ മോശപ്പെട്ട സ്വഭാവത്തെ പറ്റിയായിരിക്കും നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. അത്രയും നന്മകൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും അയാളെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ മോശപ്പെട്ട സ്വഭാവത്തെ പറ്റിയായിരിക്കും. എന്തുകൊണ്ടാണ് സൽസ്വഭാവം നന്മയായി വർത്തിക്കാനുള്ള കാരണമെന്ന് ഈ ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വൽ ഇസ്മു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, മാ ഹാക ഫി സദരിക എന്നതാണ്, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പാപം, തെറ്റ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. തെറ്റ് ചെയ്താൽ മനസ്സിൽ വീണ്ടും വീണ്ടും അസ്വസ്ഥതകൾ മുളപൊട്ടി വരും. നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും അത് വീണ്ടും വീണ്ടും പറയപ്പെടുന്നൊരവസ്ഥയുണ്ടാകും. നമ്മൾ അങ്ങനെ അസ്വസ്ഥരായി മാറും. വകരിഹ തായത്തലി അലൈഹിന്നാസ്, മാത്രമല്ല തെറ്റ് ചെയ്യുന്നത് മറ്റൊരാൾ കാണുമ്പോൾ നമ്മളത് വെറുക്കും ചെയ്യും. മറ്റൊരാളത് കാണുന്നത് നമുക്ക് ഇഷ്ടമുണ്ടാകൂല. അങ്ങനെയുള്ളതായിരിക്കും തിന്മ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ നിർവചനം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും നിലക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ സ്വാഗതം ചെയ്യുന്നു. എത്രയോ നന്മകൾ ജീവിതത്തിൽ ഉൾപ്പെടുത്താം. രാവിലെ നമ്മൾ നമ്മുടെ കിടക്കപ്പായയിൽ നിന്ന് എണീറ്റത് മുതൽ തിരിച്ചതിലേക്ക് കടന്നു ചെല്ലുന്നത് വരെ ധാരാളം നന്മകൾ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ കാണുന്നു, വീട്ടിലുള്ളവരെ കാണുന്നു, അയൽവാസികളെ കാണുന്നു, കുടുംബക്കാരെ കാണുന്നു, അധ്യാപകരെ കാണുന്നു. ഇവരോടൊക്കെ ഇടപഴകുമ്പോൾ ഏതെല്ലാം നിലയിൽ വർത്തിക്കണമെന്നും സംസാരിക്കണമെന്നും അള്ളാഹു നിർബന്ധമാക്കിയ സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റെടുത്ത എത്രയോ നന്മകൾ അതൊക്കെ ചെയ്യണമെന്നും നമ്മൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം ചെയ്ത് സുഹൃദം ചെയ്ത് ജീവിക്കുന്നവൻ്റെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടാവുമോ? ഒരിക്കലുമില്ല. മറിച്ച് തിന്മ ചെയ്താൽ, മോശപ്പെട്ടത് ചെയ്താൽ, മോശപ്പെട്ട വാക്ക് പറഞ്ഞാൽ, മറ്റുള്ളവരെ ആക്ഷേപിച്ചാൽ, മറ്റുള്ളവരെ പരദൂഷണം പറഞ്ഞാൽ, ഏഷണി പറഞ്ഞാൽ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ പ്രയാസമുണ്ടാക്കും, വീണ്ടും വീണ്ടും അസ്വസ്ഥത ജനിപ്പിക്കും. ഇത് നമുക്ക് വലിയ പ്രയാസമായി മാറുകയാണ് ചെയ്യുക. അതുകൊണ്ട് തിന്മ നമ്മൾ ഉപേക്ഷിക്കുക, നന്മ നമ്മൾ കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കുക, നന്മയിലേക്ക് വീണ്ടും വീണ്ടും ചേക്കേറുന്നവരായി മാറുക. അള്ളാഹു സുബ്ഹാനഹു വതാല നന്മയുടെ വിഷയത്തിൽ അറിയപ്പെട്ടവനായി ഈ ഭൂമി ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന നല്ല സുഹൃദം ചെയ്ത മനുഷ്യരിൽ, ആ ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ലൊരു മെസ്സേജ് അല്ലേ, നല്ലൊരു ക്ലാസ്സാണ് നമ്മൾ കേട്ടത്. നമ്മളെ പാഠക്കുറിപ്പിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാരോപദേശമൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങൾ
1: സംസാരിക്കാറുണ്ട്.
0: അപ്പം ഇന്നും നന്മയും തിന്മയും
1: തിന്മയും
0: അല്ലേ, ഇതാണ് നന്മകൾ പരമാവധി നമ്മൾ ചെയ്യാൻ നോക്കുക.
1: തിന്മകൾ
0: തിന്മകൾ സ്വാഭാവികമായിട്ടും മനസ്സിലെന്താണ് ഒരു കുത്തുണ്ടാക്കും, മനസ്സിലൊരു ചൊറിച്ചിലുണ്ടാക്കും. മഹാകഫി സുദരിക്ക്, ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ് എന്ത് തിന്മകൾ എന്ന്
1: പറയുന്നത്.
0: അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നോ സൂക്ഷ്മത പാലിക്കുന്നോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ എന്താണ് സക്സസ്ഫുൾ ആവുന്നുള്ളതാണ്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ അദ്ദേഹം ഒരു നല്ലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ അറിയേണ്ട ഒരു ചോദ്യമാണ്. സാഅത്ത്, അതായത് അന്ത്യസമയം. അന്ത്യസമയം എന്ന പദം വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്ത് വന്നിട്ടുണ്ട്? സാഅത്ത്, അത് ആ അന്ത്യസമയം എന്നുള്ള പദം വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്ത് വന്നിട്ടുണ്ടെന്നാണെന്ന് ചോദ്യം. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂരാണ് നമ്മുടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഒരു കുസൃതി ചോദ്യം വന്നിട്ടുണ്ട്, ഇൻഷാല്ലാ ചോദിക്കാം. അമീർ ടി എടത്തനാട്ടുകൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ ശാഖയിൽ QHLS വരുന്ന മുഴുവൻ ആളുകൾക്കും പേന, നോട്ട്ബുക്ക് എന്നിവ അടങ്ങിയ ഒരു ഫയൽ എല്ലാവർക്കും വിതരണം ചെയ്തു. എന്നിട്ട് അതിൻ്റെ ചിലവ് ഓരോരുത്തരും കയ്യിൽ വാങ്ങി. അത് വാങ്ങാൻ ഒരു കാരണം കൂടിയുണ്ട്, ഫ്രീ ആയി കിട്ടുമ്പോൾ അതിനൊരു പ്രാധാന്യം കൊടുക്കില്ല. ഇപ്പോൾ സ്ഥിരം വരാറുള്ള ആളുകൾ ആ ഫയലുമായിട്ടാണ് വരാറുള്ളത്. നാട്ടിൽ ഇല്ലെങ്കിലും QHLS കൺവീനർ എന്ന നിലയ്ക്ക് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ കാര്യങ്ങളിൽ മറ്റ് ഭാരവാഹികൾ ചർച്ച ചെയ്യാറുണ്ട്. അള്ളാഹു നിലനിർത്തി തീരുമാനാകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ.
1: നല്ലൊരു മുന്നേറ്റമാണ്
0: തീർച്ചയായും. എനിക്കിപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കാം, എനിക്കൊരു ഏകദേശം ഒരു ആഴ്ചയിൽ 5 QHLS ഉണ്ട്. അതെ, ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്താക്കാം, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവിടെ അവിടെയൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി, ചില ആളുകൾ നോട്ടും പേനെടുത്ത് ഇരിക്കാത്ത, അതെ, ഇരിക്കാത്ത ഒരു പ്രയാസമുണ്ട്. വരും ആളുകൾ ഇരിക്കും, അവരൊന്നെങ്കിൽ കുറാൻ പോലും എടുക്കൂല. ആ അതിങ്ങനെ ഫോണിൽ ഇങ്ങനെ നോക്കിയിട്ട് എന്താക്കും, എടുക്കും. അതൊരിക്കലും ഒരു പഠന രീതിയല്ല. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ വിശുദ്ധ ഖുർആൻ കയ്യിലെടുക്കുക, എന്നിട്ടൊരു പേനും ബുക്ക് കൊടുക്കുക, എന്നിട്ട് പോയിന്റുകൾ എഴുതി പിടിക്കുക, അത് ഏറ്റവും ഹയറാണ്. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു അമാനത്താണ്. പിന്നെ ആളുകൾക്ക് കൊണ്ടുവരൽ നിർബന്ധമായി, അതും ഫ്രീ ആയിട്ടല്ല കൊടുത്ത്.
1: കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുമ്പോൾ കുറച്ചൊരു
0: തീർച്ചയായും, അതെ, ഫ്രീ ആയിട്ടല്ല കൊടുത്ത്, ആളുകളിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് എന്താക്കാണ് കൊടുക്കുകയാണ്. അപ്പൊ എന്തായിട്ട് സ്വാഭാവികമായിട്ട് ആളുകൾക്ക് പഠിക്കാനുള്ള ഒരു ത്വര ഉണ്ടാവും. മാത്രല്ല, അമീർടെ അടുത്തിനായിട്ട് ഒരു കൺവീനറാണെന്ന് പറഞ്ഞു നമ്മുടെ QHLS അദ്ദേഹം ഗൾഫിലാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു ജോലി, അതായത് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം, നാട്ടിൽ നടക്കുന്ന കാര്യം മൂപ്പര് നല്ല നോക്കുന്നുണ്ട്. എന്തായാലും ബാർക്ക റഫീഖ്, അതെല്ലാം നല്ല തൃപ്തി തട്ടെ. ഏതായാലും മാഷാല്ലാ. നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു, അതിൽ ഉത്തരങ്ങൾ ഒരുപാട്
1: വന്നിട്ടുണ്ട്.
0: അതുണ്ട്. ഷംല ഷംസുദ്ദീൻ വയൽക്കര, തിരഞ്ഞെടുക്കുന്നത് മറ്റുള്ളവരും, എന്നാൽ അത് ആവശ്യം നമുക്കും, ഒരു ചോദ്യമാണ് തോന്നുന്നുണ്ട് അല്ലേ. അതെ, ഉത്തരം അയച്ചാൽ ഖൈറായിരിക്കും, കാരണം ഞങ്ങൾക്ക് ഈ കുസൃതിയുമായി ബന്ധപ്പെട്ട് തീരെ അവഗാഹമില്ല. ജാസ്മിൻ ഐക്യപ്പുള്ളിപ്പാടം പറയുന്നുണ്ട്, മാഷാ അല്ലാ നല്ലൊരു മെസ്സേജാണ് ഇന്ന് നമ്മുടെ ഇതിൽ നമ്മുടെ പാഠക്കുറിപ്പിൽ വന്നിട്ടുള്ളതെന്ന് പറയുന്നത്. ജമീല വി കെ പൂനൂർ, നന്മ മരം നട്ടുപിടിപ്പിക്കുക, തിന്മ മരം മുറിച്ചു മാറ്റുക. അത് പോയിന്റ് തന്നെയാണ് ശരിക്കും. അതായത് അനാവശ്യമായിട്ട് തിന്മ കുറ്റം കിട്ടുന്നെന്ന് പറയാൻ പറ്റണ ഒരു സംഗതിയൊന്നും ഇല്ല, പക്ഷെ എന്നാലും അതൊരു സമൂഹത്തോട് ചെയ്യുന്ന ഒരു ദ്രോഹം കൂടിയാണ്. ഇപ്പോൾ അലക്ഷക്ക് ഇപ്പം മഴ വരുന്ന സമയത്ത് റോഡൊക്കെ ഇങ്ങനെ ഫുള്ളാണ്. ഒരു ചെറിയ മഴക്ക് തന്നെ ഒരു ഒരു ഒരു ഒന്ന് രണ്ട് മണിക്കൂർ പെയ്യുന്ന മഴക്ക് റോഡ് എന്താണ് ഫുള്ളാണ്, ഫുള്ള് വെള്ളമാണ്. യഥാർത്ഥത്തിൽ പണ്ട് കാലത്തും ഇതിലേറെ മഴ പെയ്തിട്ടുണ്ട്, പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒഴുകി പോവാൻ
1: സ്ഥലങ്ങൾ
0: ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ആളുകൾക്ക്. എന്തല്ല അന്ന് പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഇന്നിപ്പോൾ ഞാൻ കഴിഞ്ഞ ഇന്നലെ റേഡിയോ ഒന്ന് മടങ്ങുന്ന സമയത്ത് ഭയങ്കരമായിരുന്നു. അപ്പോൾ മങ്കട ഭാഗത്തൊക്കെ വെള്ളം കയറിയിട്ട് ഞാൻ പേടിച്ചുപോയി, കാരണം മുട്ട് വരെ വെള്ളമുണ്ട് റോട്ടിൽ. ഒരു ഏരിയയിൽ മുട്ട് വരെ വെള്ളമുണ്ട്. വണ്ടി നിന്ന് പോയി കഴിഞ്ഞാൽ
1: പിന്നെ
0: സ്റ്റാർട്ടാവില്ല, പെട്ടു. അപ്പോൾ വെള്ളം ഒഴുകി പോകാനുള്ള സ്ഥലങ്ങളില്ല. അതൊക്കെ മനുഷ്യൻ്റെ ഓരോ കാട്ടിക്കൂട്ടലുകളാണ്
1: എല്ലാ.
0: അതെ, വയലുകൾ നികത്തി, വീടുകൾ ഉണ്ടാക്കി, കെട്ടിടങ്ങൾ ഉണ്ടാക്കി, മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി, ഒക്കെ മനുഷ്യൻ പ്രകൃതിയെ എന്താക്കണം, ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടൊരു ജൂൺ 5 പരിസ്ഥിതി ഒരു 1000 മുറിച്ചു മാറ്റിയേക്കണമെങ്കിൽ ഇവിടെ ഒരു 100 നടുവേക്കാരം. അതാണ് അവസ്ഥ. അപ്പോൾ നന്മകൾ എന്ത് ചെറുതാവട്ടെ നമുക്ക് ചെയ്യാൻ പറ്റണം. തിന്മകൾ എന്ന് പറഞ്ഞാലിപ്പോൾ നമ്മളൊരു സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹങ്ങളാണ് ഇപ്പോൾ ഈ സംഗതികളൊക്കെ. അനാവശ്യമായിട്ട് മരങ്ങൾ മുറിച്ചു മാറ്റുക, ശരിക്കും ആ മരം അവിടെ ഉണ്ടായിട്ട്, അതെ മരം അവിടെ ഉണ്ടായിട്ട് നമുക്കൊരു ഉപദ്രവമൊന്നും ഇല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടായിക്കോട്ടെ. ഒരുപാട് കിളികൾക്ക്, മനുഷ്യന്മാർക്ക് തണലേൽക്കുന്ന സംഗതിയാണ് ഈ മരങ്ങൾ എന്നൊക്കെ പറയുന്നത്. യഥാർത്ഥം നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്
1: മരങ്ങൾ.
0: അതെ, യഥാർത്ഥത്തിൽ നമ്മുടെ ഭൂമിയുടെ ഒരു ശ്വാസകോശങ്ങളാണ് എന്ത് നമ്മുടെ ആമസോൺ മയക്കാട് എന്നൊക്കെ പറയുന്നത്. ഈ ആമസോൺ മയക്കാട് തന്നെ നാശത്തിന്റെ വക്കിലാണെന്നാണ് പഠനങ്ങൾ
1: പറയുന്നത്.
0: അപ്പൊ എന്താ വെച്ചാല് നമ്മളൊക്കെ അതിനെ സംരക്ഷിക്കുന്ന ആളുകളാവണം പ്രകൃതിയെ.
1: കാരണം
0: അതെ, മുസ്ലിങ്ങൾ പ്രത്യേകിച്ച്, കാരണം പടച്ചോനാണ് ഇതിന്റെ ഓണർ. ശരിക്കും പടച്ചോനെ അർഹതയുള്ളൂ ഇതിലെന്താ ഒരു മാറ്റം വരുത്താന്, ശരിക്കും പറഞ്ഞാൽ.
1: പക്ഷെ
0: ഇത് മനുഷ്യന്മാരെ അക്രമം കാണിച്ചിട്ടാണ് ഇതൊക്കെ. അതെ, ചിന്തിക്കുന്നില്ല. അപ്പൊ അതൊക്കെ നമ്മൾ എന്താക്കണം, ശ്രദ്ധിക്കണം. പിന്നെ
1: ചോദ്യത്തിന് ഉത്തരം
0: ഷംല ഷംസുദ്ദീൻ പറയുന്നുണ്ട്, വഴിയിൽ മാലിന്യം ഇടയിൽ തിന്മയാണ്, അത് മാറ്റൽ നന്മയാണ്. യെസ്,
1: ശരിയാണ്,
0: വളരെ വലിയ പോയിന്റാണ്. ഒരു ഉപദ്രവം വയൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ കഴിയുന്നതാവും. ഇനിയിപ്പോൾ വലിയ സാധാരണ വഴിയിൽ ഉണ്ടാവുന്ന പ്രയാസകരമായിട്ടുള്ള സംഗതി എന്താ, എന്തെങ്കിലും ജീവികൾ ചത്തോ സംഗതികൾ, നമുക്ക് ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് മാറ്റം. എത്ര നന്മാണത്, എത്രയോ നന്മാണ്. അതുപോലെ തന്നെ വഴിയിലുണ്ടാവുന്ന എന്താ ഇപ്പോൾ ഒരു തടസ്സം കൊണ്ടുവന്നിടുന്നത്, അത് എത്രയോ ആളുകളെ ഉപദ്രവിക്കുന്ന തുല്യമാണ്. ഒരു കല്ലോ അല്ലെങ്കിൽ മരോ ഒക്കെ അവിടെ വഴിയിൽ കിടക്കുന്ന ചില ആൾക്കാർ, ആ എന്നാൽ അവിടെ കിടന്നോട്ടെ, അത് ഇനി അടുത്ത വരുന്ന ബാക്കിൽ വരുന്ന ആൾ മാറ്റിക്കോളും ചേർക്കുന്ന ആൾക്കാരാണ്.
1: ആ
0: അങ്ങനെ മനോഭാവം, അത് നമ്മൾ മാറ്റണം. നമ്മളെന്താക്കണം, നമ്മളെ കൊണ്ട് പറ്റുന്ന നന്മകൾ നമ്മളെന്താക്കണം
1: ചെയ്യാൻ ശ്രദ്ധിക്കണം.
0: അതെ, എത്ര ചെറിയ കാര്യമായാലും. അബ്ദുൽ ഹമീദ് സിക്ക് അഴിയൂർ പറയുന്നുണ്ട്, മാഷാല്ലാ, അമീർക്ക് പറഞ്ഞ കാര്യം വളരെ നല്ല കാര്യം തന്നെ, നമ്മളെ അദ്ദേഹം ക്യൂച്ചിലസുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു, അത് വിശുദ്ധ ഖുർആനിൽ സാഅത്ത്, അന്ത്യസമയം, അന്ത്യദിനം എന്ന് പറഞ്ഞത് എത്ര സ്ഥലത്ത് വന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഉത്തരം പറഞ്ഞിട്ടുള്ളത് 40 ആൻസർ. അതെ, അപ്പോൾ അതിന് ഉത്തരം പറഞ്ഞിട്ടുള്ളത് ആരും തന്നെ എന്താക്കിയിട്ടില്ല,
1: പറഞ്ഞിട്ടില്ല.
0: അതെ, ശരിയാക്കിയിട്ടില്ല. 100+ എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ 24, 26 വന്നിട്ടുണ്ട്. പിന്നെ 48 വന്നിട്ടുണ്ട്. അതൊന്നും ചാരിപ്പോയി. അപ്പോൾ പറഞ്ഞതിൽ കുറച്ചൊരു ചാരിപ്പോയത് 48 40 ഉത്തരം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും
1: അടുത്തൊരു ചോദ്യം വന്നിട്ടുണ്ട്.
0: ഓക്കെ,
1: ഉമ്മ ഗുൽസു ചെറുമംഗലം, മൂസ നബിയുടെ പേര് എത്ര തവണ ഖുർആനിൽ വന്നിട്ടുണ്ട്?
0: നമ്മളെ റെയിൽവേ ഒരുപാട് തവണ നമ്മൾ ചോദിച്ച ചോദ്യമാണ് തന്നെയാണ്. പക്ഷെ എന്താ ചോദിച്ചാല് നമ്മൾ ഒന്നും കൂടി അറിയാത്ത ആളുകൾക്ക് എന്താണ് ഉപകാരം, അതെ പഠിക്കാൻ പറ്റും തീർച്ചയായിട്ടും. അങ്ങനെയാണ് ഓരോ അറിവുകൾ എന്താക്കുന്നത് ഉണ്ടാവുന്നത്. ഇപ്പോൾ നമ്മളെ റേഡിയോ തന്നെ മോർണിംഗിൽ ചോദിക്കുന്ന ചോദ്യം ചിലപ്പോൾ ആളുകൾ ഈവനിങ് ചോദിക്കാറുണ്ട്. അതെ, അത് റിപ്പീറ്റേഷൻ ആണ്. ചിലപ്പോൾ മോർണിംഗ് ഇല്ലാത്ത ആളുകൾക്ക് ഈവനിങ്ങിൽ എന്താക്കാം, അത് കേൾക്കാൻ പറ്റും. രണ്ട് ലൈവിൽ ഇരിക്കുന്ന ആളുകൾ എന്താക്കുക, ഒന്ന് ഇതിൽ നമ്മുടെ ഫീഡ്ബാക്കിൽ ഒന്ന് അറിയിക്കുക. രണ്ട് ലൈവിലും ഇരിക്കുന്ന ആളുകൾ, മോർണിംഗിൽ ഇരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഈവനിങ്ങിൽ ഇരിക്കില്ല. എന്നാൽ രണ്ട് ലൈവിലും
1: ഇരിക്കണമല്ലോ,
0: അത് മുടങ്ങാതെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അവരെന്താക്കുക, ഒന്ന് പറയാം ആരൊക്കെ ഇരിക്കണ്ടെന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട്, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്,
1: അറിയാൻ,
0: അതെ അറിയാൻ വേണ്ടിയിട്ട്. ഏതായാലും നമ്മുടെ ലൈവിൻ്റെ സമയം ഇങ്ങനെ അവസാനിക്കാൻ ടൈം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരുപാട് വിഷയങ്ങൾ നമ്മളെന്താക്കി ചർച്ച ചെയ്യലുണ്ടായിട്ടുണ്ടായിരുന്നു.
1: ഇതിലൊരു അബ്ദുൽ ഹമീദ് സി കെ, കഫം പുടവ അല്ലെങ്കിൽ മയ്യത്ത് കട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അതെന്താണ് ഉദ്ദേശിച്ചാവല്ലേ?
1: അത് തിരഞ്ഞെടുക്കുന്നത് മറ്റുള്ളവരും, എന്നാൽ അത് ആവശ്യം നമുക്കും എന്നതിൻ്റെ ഉത്തരവാൻ സാധ്യത.
0: തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ, കഫം പുടവ അല്ലെങ്കിൽ മയ്യത്ത് കട്ടിൽ, അതെ തിരഞ്ഞ നല്ല നല്ലൊരു ചോദ്യം, നല്ലൊരു ഉത്തരമായിരുന്നു. ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, രണ്ടിലുമുണ്ട്. ജമീല വി പി കളിയാകും, മോർണിംഗിൽ സ്ഥിരം, ഈവനിങ്ങിൽ ചിലപ്പോൾ വരാറുണ്ട്. ഈവനിങ് എന്ന് പറഞ്ഞ സമയത്ത് പലപ്പോഴും പല ആളുകളും എൻഗേജ് ആവും. മറ്റെന്ത് വെച്ചാൽ മോർണിംഗ് അടുക്കളയിൽ എന്താക്കും, ഓണാക്കിക്കാണ്ട് എന്താക്കും
1: ഇരിക്കാറുണ്ട്.
0: ഉമ്മുകുൽ ശ്രീറമംഗളം ഞാൻ രണ്ടിലും ഇരിക്കാറുണ്ട്. മൈമൂന ചീക്കിലോട് അവർ രണ്ടിലും ഇരിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട്, ഇത് നിലനിർത്തി
1: പോവാം.
0: കാരണം അറിവ് അത് എത്ര ചെറുതായാലും അത് കിട്ടുന്ന അവസരങ്ങളൊക്കെ പരമാവധി നമ്മൾ എന്താക്കുക ഉപയോഗപ്പെടുത്തുക. മരണം വരെ എന്താക്കുക ഈ അറിവ് പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അമീർ ടിയടത്തിനായിട്ട് ഞാൻ രണ്ട് ലൈവിലും പങ്കെടുക്കാറുണ്ട്. മാഷാല്ല വാർക്ക് റഫീഖ് റിയാദിലാണ്, ജോലി സ്ഥലത്താണ്, പക്ഷെ എന്നാലും അദ്ദേഹം രണ്ട് ലൈവും മുടക്കാറില്ല. അതാ നിലത്തിൽ തെറ്റ്. സജിത കാലിക്കറ്റ്, ഞാൻ രണ്ട് ലൈവ് കേൾക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകളുണ്ട്
1: കേൾക്കുന്ന,
0: ഒരുപാട് ആളുകളുണ്ട്. കാരണം മോർണിംഗിൽ കേൾക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ ഈവനിങ്ങിലും കേൾക്കുന്ന ആളുകൾ. അവരെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് തന്നെ തുടങ്ങാം.
1: അതാണ്
0: തീർച്ചയായും അല്ലേ, എത്ര ക്വസ്റ്റ്യൻ അവർ കേൾക്കുന്നുണ്ടാവും. ഇപ്പോൾ മോർണിംഗിൽ എന്തായാലും ഒരു ചോദ്യം ചോദിക്കും, ഉത്തരം പറയും. പുറമേ ക്ലാസ്സുകളിലൊക്കെ വരുന്ന അറിവുകൾ, എത്രയോ അറിവുകൾ അവർക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരു വിഷയത്തിൽ മാത്രം ഫോക്കസ് ചെയ്യണതല്ല മോർണിംഗ് ലൈവ് ഈവനിംഗ് ലൈവ് എന്ന്
1: പറയുന്നത്.
0: വ്യത്യസ്തങ്ങൾ, ഇപ്പൊ നമ്മൾ തന്നെ വിശുദ്ധ ഖുർആനെ പഠനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, മരണവുമായി ബന്ധപ്പെട്ട്, ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട്, നന്മ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെ, നാലഞ്ച് വിഷയങ്ങൾ നമ്മൾ കവർ ചെയ്തു പോയി. അപ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന വിഷയങ്ങളാവാം, പക്ഷെ എന്താ വെച്ചാൽ അതൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്തിട്ടൊന്ന് ഷെയറാക്കാൻ പറ്റും. നമുക്ക് അതിലൊന്നും കൂടി ശ്രദ്ധ വിട്ട സംഗതികളിലൊക്കെ എന്താക്കാം ശ്രദ്ധ കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ സാധാരണ തുടക്കത്തിൽ പറയേണ്ട ഒരു കാര്യം ഒന്ന് മറന്നിട്ടുണ്ട്. സാധാരണ മോർണിംഗ് ഈവനിംഗ് ലൈവിൻ്റെ ഒക്കെ, മോർണിംഗ് ലൈവിൽ എന്തായാലും പറയാറുണ്ട്, ഈവനിംഗ് ലൈവിൻ്റെ തുടക്കത്തിൽ നമ്മൾ അതുക്കാറൊരു മസാജ് ചൊല്ലാൻ പറയാറുണ്ടായിരുന്നു, അതൊന്ന് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ വിട്ടുപോയാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്താക്കാ ചൊല്ല ഓർമ്മപ്പെടുത്തുകയാണ്. താഹിറ ടി കെ കാസർഗോഡ് പറയുന്നുണ്ട്, ഞാൻ രണ്ടും കേൾക്കാറുണ്ട്. ജമീല വി കെ പൂനൂർ പറയുന്നുണ്ട്, ഈവനിംഗ് ലൈവിൽ കൂടിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ, മോർണിംഗിൽ എന്നും ഉണ്ട്. ബാർക്ക് റഫീഖ്. ഷാമില ഷംസുദ്ദീൻ വയൽക്കര അവർ പറയുന്നുണ്ട്, മോർണിംഗിൽ ഉണ്ടാവാറില്ല തോന്നുന്നുണ്ട്, ഈവനിങ്ങിൽ വരും. അങ്ങനത്തെ പല ആളുകളും ഉണ്ട്.
1: ഹുസൈൻ വി എം, ഫീഡ്ബാക്ക് അയക്കുന്നവരുടെ പേര് വായിക്കുമ്പോൾ തന്നെ അറിയാം രണ്ട് ഞാൻ എപ്പോഴും ഉണ്ട്, അൽഹംദുലില്ല. അപ്പൊ അവർക്ക് മനസ്സിലാവുന്നുണ്ട്.
0: അതെ തീർച്ചയായും, ആരൊക്കെ മോർണിംഗിലുണ്ട് ആരൊക്കെ ഈവനിങ്ങില് ഉണ്ട് എന്നുള്ളതൊക്കെ. ആയിഷ കരുമ്പിൽ, ഞാൻ കേൾക്കുന്ന അന്ന് മുതൽ ഈവനിങ്ങിലും മോർണിംഗിലും ഉണ്ടാവാറുണ്ട്, എന്നും കേൾക്കാനും പഠിക്കാനും അല്ലാഹു എന്നും നിലനിർത്തി തെറ്റ്. ആമീൻ. സഫിയ ഇടപ്പാൾ പറയുന്നത്, മോർണിംഗിൽ സ്ഥിരം ഉണ്ടാകാറുണ്ട്, ഈവനിങ്ങിൽ ചില ദിവസങ്ങളിൽ വരാറില്ല. അപ്പോൾ ഭയങ്കരം തിരക്കുണ്ടാവും ഈവനിങ്ങിൽ, ഒന്നാമത് വീട്ടിലുള്ള എന്താ ഇപ്പോൾ മക്കള് അല്ലേ, സ്കൂളൊക്കെ മദർസൊക്കെ വിട്ടിട്ട് ഒക്കെ വരുന്ന ടൈം, സ്കൂളൊക്കെ വിട്ടിട്ട് വരുന്ന സമയമാണ്. താഹിറാട്ടിക്ക് അവർ പറഞ്ഞു. ഏതായാലും നമ്മുടെ ഈവനിംഗ് ലൈവ് അവസാനിക്കാനിരിക്കുകയാണ്. ഷാമില ഷംസുദ്ദീൻ വയൽക്കര,
1: നമ്മൾ ചോദിച്ചതിൻ്റെ ഒരു ഉത്തരം പറയാം.
0: അതെ ഉത്തരം പറയാം. അതെ
1: 32 എന്നാണ് ഉത്തരം.
0: 32 മൂസാ നബിയുടെ പേര് എത്ര തവണ പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
1: 34
0: അപ്പോൾ ഇതിന് ഉത്തരം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
1: പല ആളുകളും പറഞ്ഞിട്ടുള്ളത് 136 ഒക്കെ ആയിരുന്നു.
0: 36 എന്നല്ല പറഞ്ഞ്. താഹിറ ടി കെ കാസർഗോഡ് ശരിയാക്കിയിട്ടുണ്ട്. താഹിറ ടി കെ കാസർഗോഡ് ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. 34 സാജിദ കാലിക്കറ്റ് പറഞ്ഞിട്ട്, 34 അല്ല 36. താഹിറ ടി കെ കാസർഗോഡാണ് ശരിയാക്കിയിട്ടുള്ളത് ആ ചോദ്യത്തിന് ഉത്തരം. ഏതായാലും ഇന്ന് ഒരുപാട് ആളുകളെ, ഇന്ന് നമുക്കിന്നെ വന്ന ഫീഡ്ബാക്കുകളുടെ കണക്കിനെ നോക്കുമ്പോൾ ഒരു 99+ ഒരു 100
1: അപ്പുറത്തേക്ക്. ഞാൻ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡയറിയിൽ എഴുതി വെക്കാറുണ്ട്.
0: നല്ലൊരു ശീലം, നല്ലൊരു ശീലാണ് നിലനിർത്തുക.
1: മക്കൾക്ക് പഠിപ്പിക്കാൻ പറ്റും.
0: തീർച്ചയായും ഞാൻ പറഞ്ഞത് വെച്ചാല് നമ്മളെ റേഡിയോ കേൾക്കുന്ന ഒരു കുട്ടിക്ക് സ്കൂളിൽ ഉപകാരപ്പെടുന്നതും മദർസിൽ ഉപകാരപ്പെടുന്നതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് കിട്ടും. കാരണം ജനറൽ ആയിട്ട് ചോദിക്കാറുണ്ട്, അല്ലാതെയും ചോദിക്കാറുണ്ട്.
1: ഇസ്ലാമിക
0: റംല മുഹമ്മദ് പാണക്കാട് പറയുന്നത്, ഞാൻ രണ്ടും കേൾക്കാറുണ്ട്, മിസ്സായാൽ റിവൈൻഡ് കേൾക്കും, കമൻ്റ് അയക്കൽ കുറവാണ്. ഓക്കെ, എന്തായാലും കമൻറ്റും കൂടി അയച്ചാൽ എന്തായാലും ഒന്നുകൂടി ഉഷാറായി. ഇപ്പോൾ ഉഷാറാണ്,
1: ഒന്നുകൂടി
0: ഉഷാറാവും കമൻറ്റും കൂടി അയച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ഒരുപാട് ആളുകൾ എന്തുണ്ട് ഇന്ന് ഈവനിങ്, ഞാൻ പറഞ്ഞില്ലേ 99+ ഫീഡ്ബാക്കുകൾ എന്ന് വന്നിട്ടുണ്ട്, ഒരുപാട് ആളുകൾ അപ്പം ഇന്ന് നമ്മുടെ ഈവനിങ് ലൈവില് എൻഗേജ്
1: ആയിരുന്നു.
0: തീർച്ചയായും, കാരണം ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഞാൻ ലൈവ് കേൾക്കുന്ന ആൾ തന്നെ, പക്ഷെ നമുക്ക് ഇങ്ങനെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ഇങ്ങനെ എടുത്ത് പ്രോഗ്രാം നെക്കി ആ ഫീഡ്ബാക്ക് ഇങ്ങനെ അയക്കാനൊരു എന്താണ് ഒരു ഒരു മടിയാണ്. പക്ഷെ മാഷാല്ല ഇവരൊക്കെ ഭയങ്കര അത്ഭുതമാണ് കേട്ടോ, നമ്മുടെ ലൈവ് തുടങ്ങിയ മുതൽ അവസാനം വരെ ഫുൾ ടൈം എൻഗേജഡ് ആയിട്ട് എന്തുണ്ട് ഉണ്ട്
1: മെസ്സേജ്.
0: അതെ അതെ അതെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ സ്ഥിരം പറയാറുള്ളത് പോലെ നമ്മൾ റേഡിയോ എന്താക്കണം, ആളുകൾക്ക് ആ പരിചയപ്പെടുത്തി കൊടുക്കണം. ജമീൽ ആപ്പ് പരിചയപ്പെടുത്തി കൊടുക്കണം. നമ്മുടെ യൂട്യൂബ് ചാനലുകളുണ്ട് റേഡിയോൻ്റെ, അതുപോലെ തന്നെ സ്നേഹക്കൂട് യൂട്യൂബ് ചാനലുകളുണ്ട്, പീസ് റേഡിയോൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, ഈണം യൂട്യൂബ് ചാനലുണ്ട്. ഇതൊക്കെ നമ്മൾ എന്താ കേൾക്കുക,
1: അറിയാത്തവർക്ക് പറഞ്ഞു,
0: അറിയാത്ത ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുക. നമ്മളതിൻ്റെ ശ്രോതാവ് സ്ഥിരം. എന്നിട്ട് നമ്മളെ സ്റ്റാറ്റസുകളിൽ ഇതൊക്കെ റേഡിയോ വരട്ടെ, റേഡിയോക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവട്ടെ. നമ്മളെപ്പോഴും നമ്മുടെ നിസ്കാരങ്ങളിലൊക്കെ റേഡിയോയിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഉറക്കമൊഴിച്ചിരിക്കുന്ന ഇതിൻ്റെ ടെക്നിക്കൽ ടീമുണ്ട്, അവരുടെയൊക്കെ നമ്മളെ പ്രാർത്ഥനയിൽ എന്താക്കണം, അവർക്കൊരു സ്ഥാനം ഉൾപ്പെടുത്തണം. കാരണം നമ്മുടെ സഹോദരന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്ക് മറയില്ലാതെ സ്വീകരിക്കുന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അബ്ദുൽ ഹമീദ് സൈക്ക് അഴിയൂർ പറയുന്നുണ്ട്, ഇന്നലെയും മെനഞ്ഞാന്ന് ലൈവ് കിസ് വിജയിച്ച് ഇന്ന് ജയിക്കും എന്ന് കരുതി, പക്ഷേ സിസ്റ്റം കനിഞ്ഞില്ല, അതുകൊണ്ട് സെഞ്ചുറി വായായിരുന്നു മാഷാ അല്ലാ. അപ്പോൾ ഇതൊരു അതൊരു ഒരു ആ ഒരു വാശിയിലെടുത്തുക്കണ മാഷാ അല്ലാ.
1: എന്തായാലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാൻ രാവിലെയും വൈകുന്നേരവും കേൾക്കാറുണ്ട്, തുടങ്ങിയ അന്ന് മുതലേ കേൾക്കുന്നതാണ്.
0: അറിയാത്ത ഒരേ ആങ്കർമാരുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കണം. നമ്മുടെ ഈവനിങ് ലൈവില്, അതായത് മോർണിംഗ് ലൈവിലൊക്കെ അവർ നിറഞ്ഞു നിൽക്കാറുണ്ട്. അമീർ തീയടത്തനാട്ടുകൾ പറയുന്നുണ്ട്, ഞാൻ 36 അയച്ചത് നേരെ ചോദ്യത്തിൻ്റെ ഉത്തരം, പക്ഷെ അതിൻ്റെ മുമ്പിൽ ഒന്ന് വന്നു, ഇത്തരം ഉത്തരം അയച്ചതിന് ശേഷമാണ് ശ്രദ്ധിച്ചത് എന്നുള്ളതാണ്. പല ആളുകളും അങ്ങനെ 136 അയച്ച ഒരുപാട് ആളുകൾ ഞാൻ കണ്ടു, തെറ്റിയാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഉമേറ തൃശൂർ പറയുന്നുണ്ട്, ഞാൻ രണ്ട് ലൈവും കേൾക്കാറുണ്ട്, നഫീസ ബിയത്ത് താമസിയില്ല, എൻ്റെ മെസ്സേജ് വായിച്ചില്ല എന്നുള്ളൊരു ഒരു സങ്കടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താ വായിക്കാത്ത, ആ നഫീസ ബിയത്ത് താമരശ്ശേരി നേരത്തെ ഞാൻ രണ്ടിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, കാണാതെ പോയതാണ്, ഒരുപാട് ഫീഡ്ബാക്ക് ചിലപ്പം അല്ലേ ഒരു മനുഷ്യ സഹജമായിട്ട് സംഭവിക്കാറുന്ന ഒരു മിസ്റ്റേക്ക്. ഷാമില ശംസുദ്ദീൻ വരക്കര, തെരഞ്ഞെടുക്കുന്നത് മറ്റുള്ളവരും ആവശ്യം നമുക്കും, ഇതിൻ്റെ ആൻസർ നമ്മുടെ സ്വന്തം പേര്. യെസ്, ചോദ്യം അതായിരുന്നു, നമ്മൾ നേരത്തെ പെട്ടെന്ന് നമ്മൾ വായിച്ചു പോയത് ചെയ്തത്, അതായത് തെരഞ്ഞെടുക്കുന്നത് മറ്റുള്ളവരും ആവശ്യം നമുക്കും, പേര് നമ്മുടെ പേര്. മാഷാല്ലാ, നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഹുസൈൻ വി എം എടത്തനാട്ടിൽ ഉപ്പുകുളം പറയുന്നുണ്ട്, ഫീഡ്ബാക്ക് അയക്കാത്തവരുമുണ്ട്, കുറേ ആളുകൾ കേൾപ്പിക്കാരുമുണ്ട്, അൽഹംദുലില്ലാ. ഇന്ന് മോർണിംഗ് ലൈവിൽ ഒരു സുഹൃത്ത് പറയുകയും ചെയ്തു, സഫിയാത്ത, അമീർ, ഹുസൈൻ വി എം ഇവർ മാത്രമല്ല. അതെ, തീർച്ചയായും ഫീഡ്ബാക്ക് അയക്കാത്ത കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സഫിയ കെ തിരുവരങ്ങാടി പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും, ഇന്ന് ഞാൻ രാവിലെ ലൈവിൽ വിജയിയായി. ആ മാഷാല്ലാ, എന്തായാലും ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ റേഡിയോടൊപ്പം സഞ്ചരിക്കാനും റേഡിയോയിലുള്ള കാര്യങ്ങൾ പഠിക്കാനൊക്കെ. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വതആല നിലനിർത്തി തട്ടെ. ഈ ഒരു സംവിധാനത്തെ നമുക്ക് എന്താക്കണം, ഒന്നുകൂടി ഉഷാറാക്കി കൊണ്ടുപോകണം. ഇപ്പം നിലവിലുള്ളതിൽ നിന്ന് എന്താക്കണം, ഒന്നുകൂടി ഉഷാറാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകണം. അപ്പം നിങ്ങളൊക്കെ പ്രാർത്ഥന, അതാണ് വേണ്ടത്, സഹായങ്ങൾ,
1: മുഖ്യം പ്രാർത്ഥന.
0: അതെ, മുഖ്യം പ്രാർത്ഥനയാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ എല്ലാവരും എന്താ ഉൾപ്പെടുത്തുക. ഇതായാലും ഇൻഷാല്ലാ ഇന്ന് ഈവനിങ് ലൈവിൻ്റെ സമയോടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ പെരിന്തൽമണ്ണ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഞാൻ അനൂസ് മഞ്ചേരി,
1: ഫൈറൂസ് ഉള്ളണം.
0: ഇൻഷാല്ലാ മറ്റൊരു ഈവനിങ് ലൈവിൽ നമുക്ക് വീണ്ടും കാണാം. ഒരുപാട് പ്രാർത്ഥനകളുമായി ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: Tune to reality. Email hello@peaceradio.com. Phone 902-0840-840.
1: പീസ് റേഡിയോ സ്വരം. ആശയസമ്പുഷ്ടമായ ഗാനങ്ങൾ, സംഗീതത്തിന്റെ അകമ്പടിയില്ലാതെ സ്പഷ്ടമായ സ്വരത്തിൽ അവതരിപ്പിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് മരണത്തിനായി റൂഹ് ഒന്നെടുക്കാൻ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. ആലപിക്കുന്നത് മുബീൻ പട്ടാനെ.

0: ജസാക്കല്ലാഹു ഖൈറ. നിങ്ങൾ കേട്ടത് സ്വരം, മരണത്തിനായി റൂഹ് ഒന്നെടുക്കാൻ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ആലപിച്ചത് മുബീൻ പട്ടാണി.
1: പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും മികച്ചൊരു സ്കൂൾ ബാഗോ ലഞ്ച് ബാഗോ വാങ്ങാൻ സാധിച്ചില്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ പ്രൊമോഷന്റെ ഭാഗമായുള്ള ക്വാളിറ്റി ബാഗുകൾ, ലഞ്ച് ബാഗുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മനോഹരമായ കുടകൾ, നെയിം സ്ലിപ്പുകൾ എന്നിവ ഇപ്പോൾ ലഭ്യമാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള തുക അയച്ചു തന്നാൽ പോസ്റ്റ് വഴി ഈ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. വൈകിക്കേണ്ടതില്ല. ഓർഡറുകൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ഫോൺ 9746950006. പീസ് റേഡിയോ, എന്നും എപ്പോഴും നന്മയോടൊപ്പം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ കൂടിക്കാഴ്ച. വിഷയം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സയ്യിദ്. കൂടെ പീസ് റേഡിയോ പ്രതിനിധി ജംഷീർ സുലാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ കൂടിക്കാഴ്ചയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളെയും പ്രേക്ഷകരെയും ഒക്കെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ കൂടിക്കാഴ്ചയിൽ അതിഥിയായി നമ്മോടൊപ്പമുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷാക്കിർ അവർകളാണ്. പഴയ കാലത്തു തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ പല അധ്യായങ്ങളിലും ഇടപെട്ടുകൊണ്ട് തങ്ങളുടെ ദൗത്യം നിർവഹിക്കേണ്ട കാലഘട്ടത്തിൽ ആ ഇടപെടലുകൾ നടത്തിയ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും നമ്മോടൊപ്പം പങ്കുവെക്കാനാണ് അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം വന്നു ചേർന്നിട്ടുള്ളത്. MSM സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും ISM സംസ്ഥാന പ്രസിഡന്റായും പിന്നീട് മദീനത്തുലും അറബിക് കോളേജിൻ്റെ പ്രിൻസിപ്പലായും ഒക്കെ വർക്ക് ചെയ്ത എമ്പാടും അനുഭവങ്ങളുള്ള, പ്രസ്ഥാനിക ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങൾ പുതിയ തലമുറക്ക് പകർന്നു നൽകാൻ കഴിയുന്ന പ്രിയപ്പെട്ട അതിഥിയാണ് നമ്മുടെ ഷാക്കിർക്കയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഷാക്കിർക്ക, എന്താ സുഖല്ലേ?
5: അൽഹംദുലില്ലാഹ്.
4: വീട്ടിൽ തന്നെയല്ലേ പോകുന്നത്? രാവിലെ കൂടെ
5: മോനുണ്ടായിരുന്നു അല്ലേ.
4: നമ്മള് പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാണ്ട്, കാരണം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഒരു തറവാട്ടിൽ നിന്നാണ് ഷാക്കിർക്ക ജനിച്ചു വളർന്നതും ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തലമുറകളോട്, പുതിയ ജനറേഷനോട്, ചരിത്രത്തിനോട് ഒക്കെ പറയാനുണ്ട്. ഏതായാലും നമുക്ക് തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെ ഷാക്കിർക്കാൻ്റെ ചെറിയ ആ കാലത്തു തന്നെയുള്ള പ്രാസ്ഥാനികമായ ഒരു ചിന്തയിൽ നിന്ന്, ഓർമ്മയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. ഒരു ചെറിയൊരു ഓർമ്മയിൽ നിന്ന്, പ്രാസ്ഥാനികമായ ചെറുപ്പത്തിലെ ഓർമ്മയിൽ നമുക്ക് തുടങ്ങാൻ തോന്നുന്നുണ്ട്.
5: നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു പ്രാസ്ഥാനികമായ അന്തരീക്ഷത്തിൽ വളരാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും കാരണം എൻ്റെ പിതാവ് KSK തങ്ങൾ, അദ്ദേഹം പിന്നെ ISM പ്രഥമ പ്രസിഡൻ്റായിരുന്നു. 1967 ISM രൂപീകരിച്ചപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അന്ന് അലി അബ്ദുറസാഖ് മദനി ആയിരുന്നു എൻ്റെ ജനറൽ സെക്രട്ടറി. പിന്നീട് വീണ്ടും 78 മുതൽ 81 വരെ വീണ്ടും ഒരു ടേം ഇപ്പോൾ പ്രസിഡൻ്റായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു കാലത്തെയാണ് നമ്മളിങ്ങനെ, ഞാൻ 1970 എൻ്റെ ജനനം. അതുകൊണ്ട് തന്നെ ഇപ്പം വളരെ സജീവമായി പ്രസ്ഥാന രംഗത്തുണ്ടായിരുന്ന ഒരു കാലഘട്ടം കണ്ടുകൊണ്ടാണ് വളരാൻ കഴിഞ്ഞിട്ടുള്ളത്.
4: പുളിക്കൽ, പുളിക്കലല്ലേ?
5: പുളിക്കൽ, പുളിക്കലിനടുത്ത് സിയാങ്കണ്ടത്താണ്
4: ഞങ്ങളുടെ
5: പ്രദേശം. അപ്പം അന്നൊക്കെ വീട്ടിൽ പലപ്പോഴും ഉപ്പയെ അങ്ങനെ കാണാൻ കഴിയാറില്ല. എപ്പോഴും ഒരു പ്രോഗ്രാം കഴിഞ്ഞ് മറ്റൊരു പ്രോഗ്രാം അല്ലെങ്കിൽ സംഘടനാപരമായ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു ഉപ്പ. അപ്പം എന്നാലും പലപ്പോഴും വീട്ടിൽ പനെ കാണാൻ വേണ്ടി ആളുകൾ വരും, അതുപോലെ സംഘടനാ ചർച്ചകൾ നടക്കും. ഇന്നത്തെ പോലെ ഒരുപാട് വലിയ ഓഫീസുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ മീറ്റിങ്ങുകളൊക്കെ വീട്ടിൽ വെച്ച് നടക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ കണ്ട് വളർന്നതുകൊണ്ട് തന്നെ പ്രാസ്ഥാനികമായ ഒരു ചിത്രം ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ 1979 നമ്മുടെ ഒന്നാമത്തെ മുജാഹിദ് സംസ്ഥാന സമ്മേളനം, ഇന്ന് കാണുന്ന രീതിയിലുള്ള വിപുലമായ രീതിയിലുള്ള ആദ്യത്തെ പ്രഥമ സമ്മേളനം, സംസ്ഥാന സമ്മേളനം, അത് പുളിക്കൽ വെച്ചാണ് നടന്നത്. 1979 അതിൻ്റെ ജനറൽ കൺവീനറായിരുന്നു എൻ്റെ പിതാവ്. അപ്പോൾ അതുകൊണ്ട് അന്നൊക്കെ അത് ആ ഒരു 9 വയസ്സുള്ള കാലത്ത് തന്നെ അതൊക്കെ കാണാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരുക്കങ്ങൾ, അതുപോലെ സമ്മേളനം, 4 സമ്മേളനത്തിലൊക്കെ പങ്കെടുത്ത ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ട്. ഒരുപാട് അതിഥികളൊക്കെ, വിദേശത്തു നിന്നുള്ള അതിഥികൾ, അതുപോലെ ആദ്യമായി ഈ അറബികളെ ഒക്കെ നേരിൽ കാണാൻ കഴിഞ്ഞത് ആ സമ്മേളനത്തിൽ വെച്ചാണ്. അതുപോലെ നമ്മളെ പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ കഴിഞ്ഞത്.
4: അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ, ജനിച്ചത് മുതൽ തന്നെ കാണുന്നത് ഒരു ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ്.
5: അങ്ങനത്തെ ഒരു അന്തരീക്ഷം അൽഹംദുലില്ലാ അതിനുള്ള, അതിലൂടെ കടന്നു പോകാനുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട്.
4: ഉമർ മൗലവിയുടെ ഓർമ്മയുടെ തീരത്ത് ആ പുസ്തകത്തിൽ ഉപ്പയെ പറ്റി, ശാക്രിഖാനെ പറ്റിയും പറയുന്ന ഒരു വരി പണ്ട് ഞാൻ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. നല്ല ഉപ്പയുടെ നല്ല മോൻ എന്ന് പറഞ്ഞിട്ടാണ് അതിൽ ഉമർ മൗലവി എഴുതുന്നത്. KSK തങ്ങൾ ഉപ്പ, ഉപ്പാനെ ഓർക്കുമ്പോൾ നിങ്ങൾക്കൊരുപാട് പറയാനുണ്ടാവും തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ ഉപ്പാനെ സംഘടനാ രംഗത്തുള്ള ഒരു ഉപ്പ എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത് കിട്ടുക എന്നുള്ളത് വളരെ പരിമിതമായിരിക്കും അല്ലേ?
5: അതെ അതെ.
4: എങ്ങനെയായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്?
5: അങ്ങനെ തന്നെ ആയിരുന്നു. ഉപ്പ പലപ്പോഴും നിരന്തരമായ ഈ യാത്രകളും പരിപാടികളും സംഘാടനങ്ങളുമായിട്ട് നടക്കുകയാണെങ്കിലും ഒരു ഉപ്പ എന്നുള്ള നിലയിൽ വലിയ സ്നേഹവും വാത്സല്യവും ഇപ്പം തന്നിട്ടുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, പലപ്പോഴും ഉപ്പാൻ്റെ കൂടെ ഒരുപാട് പരിപാടികൾക്ക് പോയ ഓർമ്മയുണ്ട്. അന്നത്തെ ഒരു സ്വഭാവം അനുസരിച്ച് പല പരിപാടികൾക്കും പോകുമ്പോൾ ഉപ്പ എന്നെ കൂട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വലിയ ഓർമ്മകളാണ്. അതിലൂടെ മാത്രമല്ല, ഉപ്പാക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നത് നമ്മളെ ആളുകളൊക്കെ ആയിട്ട് പരിചയപ്പെടുത്തി തരാം, പണ്ഡിതന്മാരായിട്ടൊക്കെ പരിചയപ്പെടുത്തി തരാം. ഉപ്പാൻ്റെ കൂടെ പാലക്കാട് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് പിന്നെ KNM ഒക്കെ ഒരു പഴയകാല ഭാരവാഹിയൊക്കെ ആയിരുന്ന EK അബ്ദുല്ലലി മൗലവിൻ്റെ ഒക്കെ വീട്ടിൽ പോയി, അതുപോലെ KNM പ്രസിഡൻ്റായിരുന്ന KE സുലൈമാൻ സാഹിബിൻ്റെ വീട്ടിലൊക്കെ പോയി അവരൊക്കെ സംസാരിച്ചതൊക്കെ എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ മറ്റ് പല സ്ഥലത്തും സുൽത്താൻ ബത്തേരിയിലൊക്കെ പ്രോഗ്രാമിന് പോയിട്ട് അവിടെയുള്ള അന്നത്തെ പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖരായ ആളുകൾ വീട്ടിലൊക്കെ പോയി സംസാരിച്ചതും അതൊക്കെ ഒരു ഇപ്പോഴും ഓർമ്മയായി മനസ്സിൽ നിൽക്കുന്നുണ്ട്.
4: അപ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പിന്നെ ഒരുപാട് പണ്ഡിതന്മാരുമായും നേതാക്കന്മാരുമായും ഒക്കെ ബന്ധപ്പെടാൻ ചെറുപ്പം മുതലേ അവസരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനോടൊരു താല്പര്യം നേരത്തെ തന്നെ നിങ്ങൾക്ക് ഉണ്ടായി. ഉപ്പ അതിന് സത്യത്തിൽ ഉപ്പ ഒരു പല ശ്രദ്ധയും കൂടി ആയിരിക്കും അത് കൂടെ കൊണ്ടുപോയതും അനുഭവങ്ങളിലൂടെ കുറെ. എത്ര മക്കളായിരുന്നു നിങ്ങൾ ശരിക്ക്?
5: ഞങ്ങള് 6
4: 6
5: 3 ആണും 3 പെണ്ണും. മൂത്ത പെങ്ങള് പിന്നീട് മോങ്ങം വനിതാ അറബി കോളേജിന്റെ പ്രിൻസിപ്പളൊക്കെ ആയി റിട്ടയർ ചെയ്തു, ഡോക്ടർ ഉമ്മുൽ ഹസനാത്ത്. 2 പെങ്ങള് പിന്നെ ജൗഹറ എന്നാണ് പേര്. അവര് കല്യാണം കഴിച്ച് പുളിക്കലിനടുത്ത് അരൂരിലേക്കാണ്. ഭർത്താവ് ഇവിടെ വാഴക്കാട് കോളേജിൽ അധ്യാപകനായിരുന്നു, KK അബൂബക്കർ മദനി. മൂത്തമങ്ങളുടെ ഭർത്താവ് പിന്നെ ബിസിനസ്സൊക്കെ ആയിട്ട് കോഴിക്കോട്ട് സ്വദേശി CP മുസ്തഫയാണ്. പിന്നുള്ളത് ജ്യേഷ്ഠനാണ്. ജ്യേഷ്ഠൻ വർഷങ്ങളായിട്ട് സൗദിയിലാണുള്ളത്. ജിദ്ദയിലായിരുന്നു ആദ്യം, ഇപ്പം ദമാമിലാണ്. ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ ആണ് കഴിയുന്നത്. മക്കളൊക്കെ അവിടെ തന്നെ സൗദി സ്കൂളുകളിലൊക്കെ പഠിച്ച് അങ്ങനെ ഖുർആൻ ഹിഫ്ളൊക്കെ ആക്കിയ, അങ്ങനെയുള്ള അവിടെ മദീന യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച മക്കളാണ് ജ്യേഷ്ഠനുള്ളത്. പിന്നെ 4 ആളാണ് ഞാൻ. പിന്നെ എൻ്റെ താഴെ ഒരു അനിയത്തി നജ്മ. ജ്യേഷ്ഠൻ്റെ പേര് ഹബീബ് അസ്ലം എന്നാണ്. പിന്നെ ഏറ്റവും ചെറുത് അനിയൻ അൻവറാണ്. അൻവറും റിയാദിലാണുള്ളത്. നജ്മ കുടുംബസമേതം ജിദ്ദയിലായിരുന്നു, പിന്നെ റിയാദിലാണ്. അങ്ങനെയാണ്. നജ്മയുടെ ഭർത്താവ് മുഹമ്മദ് കുട്ടി സൗദിയിലുള്ള നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അവിടുത്തെ സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡൻ്റാണ് PK മുഹമ്മദ് കുട്ടി.
4: ഷാക്കിർഖാൻ്റെ കുടുംബം?
5: എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ പേര് യാസ്മീൻ എന്നാണ്, യാസ്മീൻ ഹംസ. ഒരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. സ്വദേശം ചാവക്കാടിനടുത്ത വെങ്കിടങ്ങ് തൊയക്കാവാണ്. എനിക്ക് 5 മൂത്ത മകളാണ്. മകൾ ഷാദിയ, അവൾ കുറ്റിപ്പുറത്തേക്കാണ് കല്യാണം കഴിച്ചത്. 2 താഴെ 4 മൂത്ത മകന് ഷാമിൽ ഷാക്കിർ, അവനിപ്പം ദുബായിലുണ്ട്. അവന് BTech ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. പിന്നെ ഹാഫിലാണ്. അതുപോലെ പിന്നുള്ള ജമീൽ ഷാക്കിർ, അവനും ദുബായിലുണ്ടായിരുന്നു. ഇപ്പം ഒരു ഉപരിപഠനാർത്ഥം ജർമ്മനിയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പിന്നെ ഉള്ളത് മക്കളിൽ 4 ആള് ഹാസിം ഷാക്കിർ, അവനിപ്പം കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ എടുത്തു. പിന്നെ ചെറിയൊരു മോണ്ട് ഈസ ഷാക്കിർ, 9. അങ്ങനെയാണ് എൻ്റെ കുടുംബത്തിൻ്റെ വിവരങ്ങൾ.
4: പിന്നെ ഉപ്പയെക്കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ ചെറിയൊരു പ്രായത്തിൽ തന്നെ ഉപ്പ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ടല്ലേ, അതിൻ്റെ ഒരു ഓർമ്മ എന്താണ്?
5: അത് ഉപ്പ ആ സമയത്ത് എനിക്ക് 16 വയസ്സുള്ള സമയമാണ്. കുറ്റിപ്പുറം ജായ സംസ്ഥാന സമ്മേളനം, 3rd സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഉപ്പൻ്റെ മരണം. അപ്പോൾ അതിൻ്റെ ദക്ഷിണ മേഖല സമ്മേളന, അതിൻ്റെ സമ്മേളനത്തിൻ്റെ ദക്ഷിണ മേഖല ജനറൽ കൺവീനറായിരുന്നു ഉപ്പ. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു. ഇപ്പം മരിക്കുന്നതിൻ്റെ ഏകദേശം ഒരു 10-20 ദിവസം മുമ്പാണ് എൻ്റെ ഉമ്മയുടെ ഉമ്മ പി കെ മുസാമലിയുടെ ഭാര്യ മരണപ്പെട്ടത്. അപ്പോൾ അവർ മരിച്ച സമയത്ത് ഉപ്പ വന്നിരുന്നു, കുറച്ച് ദിവസം വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സമ്മേളന തിരക്കൊക്കെ ആയപ്പോൾ തിരിച്ചുപോയി. അപ്പോൾ ആലുവയിൽ വെച്ചിട്ട് ദക്ഷിണ മേഖല പ്രചാരണത്തിൻ്റെ സമാപന സമ്മേളനം നടക്കുകയാണ്. അതിൻ്റെ മുഖ്യ സംഘാടകനായിരുന്നു ഉപ്പ. അതിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോഴൊക്കെ ഒരു ഹൃദയസ്തംഭനം, വേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് പിന്നെ ആശുപത്രി കടന്നു. 10 ദിവസം അവിടെ എറണാകുളത്തുള്ള ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. പക്ഷേ പിന്നെ 30th ഉപ്പ മരണപ്പെട്ടു.
4: 30th ജനിച്ചു.
5: 1936 December 30 ഉപ്പൻ്റെ ജനനം. 86 December 30 മരണം. അത് അത്ര കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാൽ, ഉപ്പൻ്റെ വളരെ അടുത്ത ആളായിരുന്നു മദീനത്തുലൂമിൻ്റെ പ്രിൻസിപ്പാളും കേരള ജമിയത്തുലൂമിൻ്റെ ജനറൽ സെക്രട്ടറിയും പ്രസിഡൻ്റൊക്കെ ആയിരുന്ന കെ എൻ ഇബ്രാഹിം മുലവി. ഉപ്പൻ്റെ വളരെ അടുത്ത ഒരാളായിരുന്നു കെ എൻ. അദ്ദേഹമാണ് ഉപ്പ മരിച്ചതിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ, ഉപ്പൻ്റെ ജനനം മരണം ഒരേ ദിവസമാണല്ലോ, 36 December 30 ജനനം, 86 December 30 മരണം എന്നുള്ള വിഷയം, ആ കാര്യം ഓർമ്മിപ്പിച്ചത് കാനിയാണ്. കാരണം കാനിയുടെ അടുത്ത് ഉപ്പൻ്റെ എല്ലാ ഡോക്യുമെൻസും കാനിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ആ നിലക്ക് ആണ് അദ്ദേഹമാണത് ഓർമ്മപ്പെടുത്തിയത്.
4: പനെ കുറിച്ച്, കേസ് കഥങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നല്ല പ്രഗത്ഭനായ അറിവുള്ള ഒരു പണ്ഡിതനായിട്ടാണ് സത്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പഠനകാലം കഴിഞ്ഞ ഉടനെ പിന്നെ ഉപ്പ സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ എറണാകുളത്തു നിന്നാണല്ലോ പിന്നെ നിങ്ങൾ പറഞ്ഞത് അവിടെയാണ് പിന്നെ ജോലി. അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു അങ്ങനെ എത്തിപ്പെട്ടത്?
5: ഉപ്പ പിന്നെ നല്ല രീതിയിൽ നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു ഉപ്പ. നല്ല ബുദ്ധിശാലിയായിരുന്നു. SSLC അന്നത്തെ ഒരു നല്ല മാർക്ക് നേടിയിട്ട് പുളിക്കൽ മദീനത്തുലും അറബിക്കുളയിൽ അഫ്സലുമൊക്കെ ചേർന്ന ആളാണ്. ആ കാലത്തൊക്കെ എല്ലാവരും SSLC പൂർത്തീകരിച്ച ആൾക്കാരൊന്നും ആയിരുന്നില്ല അന്ന് അറബിക്കോളേജിൽ പഠിച്ചിരുന്നത്. അപ്പോൾ അന്ന് SSLC നല്ലൊരു മാർക്ക് കിട്ടിയിട്ടും അറബി കോളേജ് ചേർന്നു. അവിടെ നല്ല രീതിയിൽ പഠിച്ച് പാസ്സായി. പാസ്സായതിന് ശേഷം കുറച്ച് കാലം ഇപ്പോൾ പുളിക്കൽ മദീനത്തുലുമിൽ അധ്യാപനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീട് PSC പരീക്ഷ എഴുതിയപ്പോൾ PSC പരീക്ഷയിൽ ഇപ്പോൾ ഒക്കെ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു.
4: ഒന്നാം റാങ്ക്, ഫസ്റ്റ് റാങ്ക്.
5: അങ്ങനെ ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫറോക്കിലും കോട്ടക്കലിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. കോട്ടക്കൽ വർക്ക് ചെയ്തിരുന്ന സമയത്താണ് ദക്ഷിണ കേരളത്തിൽ പ്രത്യേകിച്ചും പിന്നെ കൊച്ചി കേന്ദ്രമായി നമുക്ക് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനൊക്കെ നല്ല സംഘാടന ശേഷിയൊക്കെ ആളുകൾ വേണം, പണ്ഡിതന്മാർ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് ജോലി രാജിവെച്ചിട്ടാണ് ഇപ്പോൾ അവിടെ പോയിട്ട് പനയപ്പള്ളി MMOHS എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ചേർന്നത്. എയ്ഡഡ് സ്കൂളായിരുന്നു, പക്ഷേ നേരത്തെ ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ പോയി അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. അവിടെ ഈ ബാബുസേട്ടൊക്കെ ഉൾപ്പെടെയുള്ള അന്നത്തെ യുവാക്കൾ അവരൊക്കെ സജ്ജരാക്കുന്നതിനും ആ മേഖലയിൽ കൊച്ചിയിലും ആലപ്പുഴയിലൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെയുള്ള കപ്പലണ്ടി മുക്കിലെ മസ്ജിദുൽ മുജാഹിദീനിൽ ഇപ്പോൾ ദീർഘകാലം ഖത്തീബായിട്ടും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു.
4: അപ്പോൾ ഇപ്പോൾ ഉമർമലയുടെ ഓർമ്മയുടെ തീരത്ത് നമുക്ക് വായിക്കുമ്പോൾ പിന്നെ അതിൽ എറണാകുളം കൊച്ചി എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലായി പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു പിന്നെ ഭാഗം അവിടെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഉപ്പാക്ക് അവിടെ നല്ല റോൾ ഉണ്ടായിട്ടുണ്ടാവും.
5: തീർച്ചയായിട്ടും
4: സർക്കാർ സർവീസ് എന്ന് സർക്കാർ സർവീസിലിരിക്കെ ഒരു പ്രസ്ഥാനം പറയുകയാണ് ഇന്ന സ്ഥലത്ത് ദഴവാ പ്രവർത്തനത്തിനും അതിൻ്റെ കോർഡിനേഷനൊക്കെ പിന്നെ ആൾ വേണമെന്ന് പറയുമ്പോൾ പിന്നെ രണ്ടാമതൊരു ചിന്തയാലോചനൊന്നുമില്ല. ജോലി രാജിവെച്ചിട്ടായാലും ദീനും ദഴവത്തും പ്രസ്ഥാനവും പരലോകം തന്നെയാണ് നമ്മുടെ മുൻഗാമികൾക്ക് അല്ലേ, ഉപ്പാക്കൊക്കെ ഉണ്ടായിരുന്നുള്ള തീർച്ച നമുക്ക് ബോധ്യമാണ്. അപ്പോൾ എറണാകുളത്ത് ഉള്ള ആ ഇടപെടൽ വളരെ ഓർക്കാൻ പറ്റിയത് തന്നെയാണ്.
5: തീർച്ചയായിട്ടും അവിടെ ഉമർ മൗലവിൻ്റെ വലിയൊരു സ്വാധീനം കൊച്ചി പ്രദേശങ്ങളുണ്ടായിരുന്നു. കൊച്ചി പ്രദേശം മാത്രമല്ല കേരളത്തിലുടനീളം ഉണ്ടായിരുന്നു. കൊച്ചിയിൽ പ്രത്യേകിച്ചും ഉമർമൗലവി ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഒരു ഉമർമൗലവിയുടെ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ,
4: അതെ,
5: അതിൻ്റെ സ്വാധീനം നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെയുള്ള പണ്ഡിതന്മാർ കെ സി അബൂക്കർ മൗലവി, അദ്ദേഹം കൊച്ചിയിൽ ഇങ്ങനെ വലിയ സ്വാധീനം ഉണ്ടാക്കിയ പണ്ഡിതനാണ്. എൻ പി അബ്ദുൽ ഖാദർ മൗലവിയും ആ പ്രദേശത്തുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അവിടെ പോയി ജോലി സ്വീകരിച്ചു. അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അവിടെ ഒരു സംഘാടകനായി കൂടി കുറേ യുവാക്കളെ ഒക്കെ നമ്മുടെ പ്രവർത്തന പാതയിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. ഇവിടെ അധ്യാപകൻ എന്നുള്ള നിലയിലും ഇപ്പോൾ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാണ്. കാരണം ആ കാലത്തൊക്കെ പഠിച്ച ഉപ്പാൻ്റെ ഒരുപാട് വിദ്യാർത്ഥികൾ, അവരൊക്കെ ഇപ്പോൾ വലിയ ആൾക്കാരായി, പ്രായമുള്ളവരൊക്കെ ആയിട്ടുണ്ട്. എന്നാൽ പോലും അവരൊക്കെ നമ്മൾ പല സ്ഥലത്തും വെച്ച് വളരെ യാദൃച്ഛികമായി കണ്ടുമുട്ടുമ്പോഴൊക്കെ ഒരു ഗുരുനാഥൻ എന്നുള്ള നിലയിലുള്ള ഉപ്പാൻ്റെ സ്വാധീനത്തെക്കുറിച്ച് അവർ പറയാറുണ്ട്. കൊച്ചിയിലൊക്കെ ഉള്ള ഈ അടുത്തുപോലും ഞാനിങ്ങനെ ദുബായിലൊക്കെ പോയപ്പോൾ അങ്ങനെയുള്ള ചില ആളുകളെ കാണാൻ സാധിച്ചു.
4: അപ്പോൾ പിന്നെ കുറച്ച് കാലമാണ് ജീവിച്ചതെങ്കിലും സമൂഹത്തിലും പ്രസ്ഥാനത്തിനൊക്കെ ഒരുപാട് പിന്നെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ സാധിച്ചു എന്നുള്ളത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ ശരിക്ക് ഇപ്പോൾ ഇവിടെ ചരിത്രം ഓർക്കുമ്പോൾ നമുക്ക് അതേപോലെ ഓർമ്മ വരുന്ന ഒരു വിഷയമാണ്, കേട്ടതാണ്, കായികമില്ലത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു വിഷയം കേട്ടിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു?
5: അത് ഇപ്പോൾ മദീനത്തുലൂമിൽ പഠിക്കുന്ന സമയത്ത് കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അന്ന് മദീനത്തുലൂം സന്ദർശിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പ്രസംഗം മനോഹരമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഉപ്പയായിരുന്നു എന്ന് ചരിത്രകാരനായ കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബ് അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ മരണശേഷം അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു SSLC നല്ല മികവുള്ളൊരു വിദ്യാർത്ഥി, ആ നിലക്ക് പാസ്സായ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഭാഷാപരമായ കഴിവുണ്ടാവുക, അത് പ്രത്യേകിച്ച് ഉപ്പക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപോലെ അറബി, മലയാളം, ഇംഗ്ലീഷ് ഭാഷകൾ വളരെ നല്ല രീതിയിൽ മൂന്ന് ഭാഷകളും കൈകാര്യം ചെയ്യാൻ ഉപ്പക്ക് കഴിയുമായിരുന്നു, പ്രസംഗ പരിഭാഷകളൊക്കെ. അപ്പോൾ ആ പ്രസംഗ പരിഭാഷ നടത്തിയത് വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് അതിനെപ്പറ്റി എഴുതപ്പെട്ട ലേഖനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
4: അപ്പോൾ അതേപോലെ ഉപ്പയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ISM പ്രഥമ പ്രസിഡൻ്റായിരുന്നു അല്ലേ? അപ്പൻ്റെ കൂടെ അന്ന് ആരൊക്കെയായിരുന്നു ഭാരവാഹികളായിട്ടുണ്ടായിരുന്നത്?
5: അന്ന് പ്രഥമ കമ്മിറ്റിയിലെ ജനറൽ സെക്രട്ടറി അലിയദ് റസാഖ് മദനിയായിരുന്നു. പിന്നീട് ആ ടീമിലുണ്ടായിരുന്ന ആളുകളാണ് എം മുഹമ്മദ് മദനി, അതുപോലെ KK മുഹമ്മദ് സുല്ലമി, അതുപോലെ ഡോക്ടർ കുഞ്ഞഹമ്മദ് കുട്ടി എന്നൊക്കെ പറഞ്ഞ വലിയ പ്രഗത്ഭരായ ആളുകൾ. പിന്നെ അതിനൊക്കെ ശേഷമുള്ള കമ്മിറ്റിയിൽ പിന്നെ TP അബ്ദുൽ ഖൈമ അതിനൊക്കെ പ്രസിഡൻ്റായി വന്നിട്ടുണ്ട്. ആ പ്രഥമ കമ്മിറ്റിയിൽ എനിക്ക് ഓർമ്മ ഉള്ളത് ഇവരൊക്കെയാണ്.
4: സമ്മേളനത്തിൻ്റെ, പുളിക്കൽ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം ഓഫീസ് പോലെ നിങ്ങളെ വീട് വർക്ക് ചെയ്തിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്.
5: അതെ, അന്നൊക്കെ ആ കാലത്ത് ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ, സാമ്പത്തികമായിട്ടുള്ള സൗകര്യങ്ങളും അപേക്ഷികമായിട്ട് കുറവായിരുന്നു. അപ്പോൾ സ്വാഗത സംഘം ഓഫീസുണ്ട്, മദീനത്തുലൂമിൽ ഓഫീസായിട്ട് വർക്ക് ചെയ്തിരുന്നു. എന്നാൽ അതിന് പുറമെ വീടും വളരെ സജീവമായിരുന്നു. വീട്ടിൽ നമ്മളെ വീട്ടിലുള്ള ഒരു ഓഫീസ് റൂം പ്രധാനമായും അന്ന് സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കപ്പെട്ടത് എനിക്ക് ഓർമ്മ ഉണ്ട്. ചെറിയ കുട്ടിയായിരുന്നെങ്കിലും ഞാൻ ഓർക്കുന്നുണ്ടത്. കുറേ ആളുകൾ നമ്മുടെ സംഘടനാ രംഗത്തൊക്കെയുള്ള കുറേ ആൾക്കാർ അവിടെ വരികയും കുറേ വർക്കൊക്കെ ചെയ്തിരുന്നു ആ സമയത്ത്.
4: അന്ന് കുറേ വന്ന് അവിടെ താമസിക്കും, രണ്ട് മൂന്ന് ദിവസമൊക്കെ താമസിച്ച് അങ്ങനെയാണ് അന്ന്.
5: അതെ അതെ, തീർച്ചയായിട്ടും.
4: തീർച്ചയായും നമ്മളെ പ്രസ്ഥാനം സത്യത്തിൽ വളർന്നു വന്നത് ഇങ്ങനെ കുറേ ആളുകൾ അവരുടെ കുടുംബവും മക്കളെയൊക്കെ മറന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ യാത്ര ചെയ്തും താമസിച്ചും ഒക്കെയാണ്. ഏതായാലും പിന്നെ നമ്മുടെ മുൻഗാമികൾ, അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ പിന്നെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരോടും അതേപോലെ നമ്മുടെ പിന്നെ പീസ് റേഡിയോ ശ്രോതാക്കളോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ഇവിടെ പ്രിയപ്പെട്ട ഷാക്കിർ ഖാൻ്റെ ഉപ്പ KSK തങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ എന്നും ഓർക്കപ്പെടുന്ന വലിയ സംഭാവനകൾ ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച, ചെറിയ പ്രായത്തിൽ ഈ ലോകത്തിന് വിട പറഞ്ഞെങ്കിലും വലിയ ദൗത്യം നിർവഹിച്ച അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതും അവർ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
5: ആമീൻ.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കൂടിക്കാഴ്ച. അവതരണം ഡോക്ടർ സയ്യിദ് മുഹമ്മദ് ഷാക്കിർ, കൂടെ ജംഷീർ സലാഹി.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ. ക്യാൻസർ നേരത്തെ കണ്ടെത്തിയാൽ ജീവൻ രക്ഷിക്കാം. വിശദാംശങ്ങൾ നൽകിക്കൊണ്ട് ഡോക്ടർ ജംഷീർ വീട്ടി നമുക്കൊപ്പം ചേരുന്നു.
7: നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ വളർന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമുക്ക് സിഗ്നലുകളൊന്നും കിട്ടുന്നില്ല. അങ്ങനെയുള്ള ആ ഒരു നിശബ്ദതയാണ് ആക്ച്വലി വലിയ രീതിയിലുള്ള പ്രശ്നം. പലപ്പോഴും നമ്മളെ രോഗികൾ നമ്മളെ അടുത്ത് വന്നിട്ട് പറയാന്ന് പറഞ്ഞാൽ, സാർ എനിക്കൊരു തടിപ്പുണ്ടായിരുന്നു, അത് വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, വേദനയൊന്നുമില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ എൻ്റെ ഭാരം വല്ലാണ്ട് കുറഞ്ഞു, ഞാനത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല, അല്ലെങ്കിൽ എൻ്റെ ഷർട്ട് വല്ലാണ്ട് ലൂസായി, എനിക്ക് കുറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒത്തിരി ഞാനൊരു 2-3 ആഴ്ചയിലധികമായിട്ട് ചുമച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, രക്തം കണ്ടപ്പോഴാണ് ഞാനതൊന്ന് നോട്ട് ചെയ്തത് എന്ന് പറഞ്ഞിട്ടാണ് പല രീതിയിലുള്ള കംപ്ലയിൻറ്റുകളായിട്ട് സാധാരണ ആളുകൾ വരിക. അപ്പോൾ നമ്മൾ ഇതിൽ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 ഒട്ടുമിക്ക ക്യാൻസർ, ബ്രസ്റ്റ് ആണെങ്കിലും തൈറോയ്ഡ് ആണെങ്കിലും ഒക്കെ, ഒരു മോർ ദാൻ 90%ത്തിലധികം ആളുകൾ 5 വർഷം ജീവിക്കാനുള്ള സാധ്യതകളുണ്ട് നല്ല രീതിയിലുള്ള ചികിത്സകൾ കൊടുക്കുകയാണെങ്കിൽ. നേരെ മറിച്ച് നമ്മളെ ശരീരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള വലിയ രീതിയിലുള്ള ഭാരക്കുറവ്, നമ്മളെ ശരീരത്തിൻ്റെ മലത്തിലോ മൂത്രത്തിലോ അല്ലെങ്കിൽ ചുമക്കുമ്പോഴോ ഛർദ്ദിക്കുമ്പോഴോ ഒക്കെയുള്ള രക്തം വരിക, അങ്ങനെയുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ അത് അണ്ടർലൈൻ ക്യാൻസറിൻ്റെ സിഗ്നൽ ആയിരിക്കാനാണ് സാധ്യതകളുള്ളത്. നോർമലി മറ്റുള്ള ചെറിയ ജലദോഷം, ചുമ സമയത്ത് മൂക്കിൽ നിന്ന് രക്തം വരുമെങ്കിലും നല്ല രീതിയിൽ വോള്യം വളരെ കൂടുതലുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ, ഇപ്പം മേൽ പറഞ്ഞ പോലെ 1 പലപ്പോഴും നല്ല രീതിയിലുള്ള 90%ത്തിലധികം ക്യൂറാണ് ഒട്ടുമിക്ക അസുഖങ്ങളും. തൈറോയ്ഡിലാണെങ്കിൽ 1 കണ്ടെത്തുകയാണെങ്കിൽ നിയർ നോർമൽ ലൈഫ്, അല്ലെങ്കിൽ 100% ആണ് അതിൻ്റെ ക്യൂർ റേറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അകാരണമായ ഭാരക്കുറവ്, നമ്മൾ ഡയറ്റോ എക്സസൈസോ ചെയ്യുക, വലിയ രീതിയിൽ ഭക്ഷണം കൺട്രോൾ ചെയ്യുക, അങ്ങനെ അല്ലാണ്ട് രക്തം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഭാരം കുറയുകയാണെങ്കിൽ, പിന്നെ നമ്മൾ മൂത്രത്തിലോ മലത്തിലോ രക്തം കാണുമെങ്കിൽ, ഛർദ്ദിക്കുമ്പോൾ രക്തം കാണുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഉടനെ ഡോക്ടറെ കാണിച്ച് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പിക്കണം. കാരണം ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ലൈഫ് സ്റ്റൈൽ, നമ്മളെ ഭക്ഷണ രീതികൾ, അല്ലെങ്കിൽ ആൽക്കഹോൾ, സ്മോക്കിംഗ് തുടങ്ങിയ ദുശീലങ്ങൾ കാരണം ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സിഗ്നലുകൾ എന്തെങ്കിലും നമ്മുടെ ശരീരം തരികയാണെങ്കിൽ, അതുടനെ അതിന് വേണ്ട രീതിയിലുള്ള ചികിത്സകൾ, ടെസ്റ്റുകൾ നടത്തി ബുദ്ധിമുട്ടില്ല എന്നുള്ളത് ഉറപ്പിക്കണം.
6: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ക്യാൻസർ നേരത്തെ കണ്ടെത്തിയാൽ ജീവൻ രക്ഷിക്കാം. ക്ലാസ് എടുത്തത് ഡോക്ടർ ജംഷീർ വീട്ടി.
1: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും, നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും, ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും, ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ്

0: ലക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
2: ഇൻസൈറ്റ്, സമാധാനവും നീതിയും. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ റഊഫ് അൽ ഹിക്കമി.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഇസ്ലാമിൻ്റെ മനോഹാരിതയെക്കുറിച്ച് നമ്മളൊന്ന് ആഴത്തിൽ പഠിക്കുന്ന സമയത്ത് ബോധ്യപ്പെടുന്നൊരു കാര്യമാണ്, ഇസ്ലാം നീതിയോടുകൂടി വർത്തിക്കണമെന്നും ഒരാളോടും അനീതി കാണിക്കാൻ പാടില്ല എന്നും. ഒരു മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, ആര് എന്തു ചെയ്താലും അവരോട് നീതി നിഷേധിക്കാൻ പാടില്ല എന്ന വലിയ അധ്യാപനമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരാൾക്കും അന്യായമായി ദോഷം ചെയ്യാനോ നീതി നിഷേധിക്കാനോ പാടില്ല എന്നത് ഇസ്ലാമിൻ്റെ കർശനമായ നിർദ്ദേശങ്ങളിൽപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു കൽപ്പിക്കുകയാണ്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. നീതി നടപ്പിലാക്കുവാനും ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുവാനും ഇസ്ലാം പഠിപ്പിക്കുന്നു. അത് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ ആളുകളുടെ കാര്യങ്ങളെക്കാളും പ്രധാനം അള്ളാഹു ഒരു കാര്യം വിധിച്ചിട്ടുണ്ടെങ്കിൽ, കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിക്കുക എന്നതാണ്. അപ്പോൾ അള്ളാഹു കൽപ്പിച്ച, വിധിച്ച, നിർദ്ദേശിച്ച കാര്യമാണ് അതിലുണ്ടാവുക, നീതി ഉണ്ടാവുക, അതും ഏറ്റവും നല്ല രൂപത്തിലുണ്ടാവുക എന്നത്. ഒരിക്കലും മതം നോക്കിയിട്ട് നീതി തീരുമാനിക്കുന്ന ഒരു രൂപമല്ല ഇസ്ലാമിനുള്ളത്. എൻ്റെ മതക്കാരനാണ്, ഇന്നാളുടെ മതക്കാരനാണ്, അല്ലെങ്കിൽ മറ്റു നമ്മുടെ മതം സ്വീകരിക്കാത്തവരാണ് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തലോ അനീതി കാണിക്കലോ ഒന്നുമില്ല ഇസ്ലാമിൽ. ഇസ്ലാമിൽ നീതിപൂർവമായ നിലപാടുകളാണ് എടുക്കാൻ വിശ്വാസികളെ പഠിപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൻ നഹലിലാണ് ആ ആയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്, 90-ാമത്തെ ആയത്താണ്. അതിൽ കൃത്യമായി വ്യക്തമായി പഠിപ്പിക്കുന്നു, നീതി ഉണ്ടാകണം, നീതിയുക്തമായ തീരുമാനങ്ങളായിരിക്കണം, വിധികൾ നടപ്പിലാക്കുമ്പോൾ അത് നീതിയോടുകൂടിയായിരിക്കണം. ഇസ്ലാം വളരെ കർശനമായി പഠിപ്പിക്കുന്നുണ്ട്. നീതി നിർവഹണത്തിന് ശത്രുക്കളോട് പോലും കാണിക്കേണ്ട മര്യാദയെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ശത്രുക്കളോട് അനീതി കാണിക്കരുത് എന്നും, നീതിയോടുകൂടി മാത്രമാണ് അവർക്ക് കാര്യങ്ങൾ നിർണയിക്കേണ്ടത് എന്നും വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്, വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു യഅ്ദിലുഹു അഖറബു ലിത്തഖ്വ. ഒരു ഏതെങ്കിലും ഒരു സമുദായം, ഒരു ജനതയോടുള്ള വിരോധം കാരണം അവരോട് നിങ്ങൾ അനീതി പ്രവർത്തിക്കരുത് എന്ന് കർശനമായ നിലപാടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമുക്കാരോടെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യങ്ങളോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനതയോടോ, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോടോ പ്രത്യേകമായ ഒരു വിരോധമുണ്ട് എന്നതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആദർശം സ്വീകരിച്ചില്ല എന്നതുകൊണ്ട് അവരെ മാറ്റി നിർത്താനും അവരോട് അനീതി കാണിക്കാനും അവരെ അടിച്ചമർത്താനും ശ്രമിക്കുക എന്നത് ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യമാണ്. ഒരിക്കലും അനീതി കാണിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഇത് കേവലം ഉപദേശങ്ങൾ മാത്രമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്നും, അത് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും സ്വീകരിക്കാനും നടപ്പിലാക്കാനും ബാധ്യസ്ഥരാണ് എന്നും വിശ്വസിക്കുന്നവരാണ് മുസ്ലിം. അതുകൊണ്ട് തന്നെ ഇതര മതസ്ഥരോട് അനീതി കാണിക്കാൻ ഒരു മുസ്ലിമിന് ഒരിക്കലും കഴിയില്ല. മനുഷ്യനാണോ, മനുഷ്യനോട് നീതിപൂർവം വർത്തിക്കണം എന്ന ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മതങ്ങളെ നോക്കി നീതി നിർണയിക്കുക എന്ന ഒരു രൂപം ഇസ്ലാം പഠിപ്പിക്കുന്നേയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച 5-ാം അധ്യായം സൂറത്തു മാഇദയിലെ 8-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്, ഏതെങ്കിലും ഒരു ജനവിഭാഗത്തോട് എന്തെങ്കിലും ഒരു അമർഷമുണ്ട് അല്ലെങ്കിൽ ആദർശപരമായ വിയോജിപ്പുണ്ട് എന്നതുകൊണ്ട് അവർ പറഞ്ഞത് സത്യമാണെങ്കിൽ സ്വീകരിക്കാതിരിക്കാനോ അല്ലെങ്കിൽ

0: നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയിൽ ഒന്നും പിടിച്ചു വയ്ക്കാനോ ഇസ്ലാം പഠിപ്പിക്കുന്നേയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേൽ വ്യഭിചാരാരോപണം ഉണ്ടായ സമയത്ത് ആ വ്യഭിചാരാരോപണം നടത്തിയ വ്യക്തി അദ്ദേഹം ഇസ്ലാമിൻ്റെ പല നന്മകളും അല്ലെങ്കിൽ ചില പാരിതോഷങ്ങളും നേടിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. അബൂബക്കർ അൻഹു ഉപ്പ എന്ന നിലക്ക് സ്വാഭാവികമായും ഉണ്ടായ ഒരു വേദനയുടെ പുറത്ത് അദ്ദേഹത്തിന് ഇനി കൊടുക്കുന്നതെല്ലാം നിർത്തിവച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ആ സന്ദർഭത്തിൽ പോലും അനാവശ്യമായ ആരോപണം അത് പുറത്തു കൊണ്ടുവന്ന് ജനങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കിയിട്ട് പോലും, അതും ഒരു പ്രവാചകൻ്റെ പേരിൽ, ആ പ്രവാചകൻ്റെ ഭാര്യയുടെ പേരിൽ വലിയ ആരോപണം കെട്ടിയുണ്ടാക്കിയിട്ടും ഇവിടെ നീതിയുക്തമായ നിലപാടാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും അത് തടയാൻ പാടില്ല എന്നും അതിനേക്കാൾ നല്ല രൂപത്തിലാണ് പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു കൊടുത്തിരുന്നത് എന്നും ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണമായി ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് പൂർണ്ണമായും മറ്റു ഇതര മതസ്ഥരോടും ഏത് സന്ദർഭത്തിലും നീതിയുക്തമായ നിലപാടുകളും തീരുമാനങ്ങളും സംസാരങ്ങളും ഇടപാടുകളുമാണ് വേണ്ടത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അവനാണ് മുസ്ലിം, അവനായിരിക്കും മുസ്ലിം. യാ അയ്യുഹല്ലദീൻ ആമനു ദുഖുലു ഫിസ്സിൽ മികാഫ. ഈ മതമെന്നത് നീതി പഠിപ്പിക്കണം, സമാധാനത്തിൻ്റെ മതമാണ്. നമ്മൾ പരസ്പരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നത് പോലും അസ്സലാമു അലൈക്കും എന്ന അഭിവാദ്യമാണ്. നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ, നിങ്ങളുടെ മേൽ സമാധാനം വർഷിക്കട്ടെ എന്നു പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്നത് സമാധാനത്തിൻ്റെയും നീതിയുടെയും മതമാണ്. അത് നടപ്പിലാക്കുവാനും അത് ക്രിയാത്മകമായി ഇടപെടാനുമാണ് ഇസ്ലാം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നത്. ഒരു വിശ്വാസി ആരാണ് എന്ന് സ്വഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു തരാണ്, അല ഉഖ്ബിറുക്കും ബിൽ മുക്മിൻ. ആരാണ് മുക്മിൻ എന്നറിയോ? ആരാണ് മുക്മിൻ? വിശ്വാസികൾ, ശരിയായ വിശ്വാസി ആരാണെന്ന് ചോദിച്ചാൽ, മൻ അമിനൻ നാസ് അല അംവാലിഹിം വ അംഫുസിഹിം. ഒരാൾ ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ മറ്റുള്ള ആളുകൾ നിർഭയത്വത്തിലായിരിക്കും. ഇവൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ശരീരവും അതുപോലെ തന്നെ അവരുടെ സമ്പത്തും, അതായത് ഒരു മുസ്ലിമാൽ മറ്റൊരാൾ അവരുടെ സമ്പത്ത് നഷ്ടപ്പെടുന്ന, മറ്റൊരാൾക്ക് അവരുടെ ജീവിതം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നാണ്. ഒരു മുസ്ലിമിനെ കൊണ്ട് മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാവില്ല. അവിടെ തീർന്നില്ല, വീണ്ടും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുന്നു, വൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വ ബിയദിഹി. പ്രവാചകൻ പറയുന്ന ഒരു മനുഷ്യൻ ഒരു മുസ്ലിമാണെങ്കിൽ അവൻ്റെ കൈ കൊണ്ടോ അവൻ്റെ നാവ് കൊണ്ടോ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവില്ല എന്നാണ്. മറ്റുള്ളവർ അതിൽ നിർഭയത്വമായിരിക്കും, അവർ അതിൽ സമാധാനം കണ്ടെത്തും. ഒരു മുസ്ലിമിൻ്റെ കയ്യാൽ ഒരാൾക്കും വേദന ഏൽക്കേണ്ടി വരില്ല. ഒരു മുസ്ലിമിൻ്റെ നാവാൽ മറ്റൊരാൾ പ്രയാസപ്പെടുന്ന, മറ്റൊരാൾക്ക് കുത്തുവാക്കുകളോ മറ്റു പ്രയാസങ്ങളോ ഏറ്റുവാങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനെ ഉള്ളവനാണ് ശരിക്കും മുസ്ലിം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിരുന്നുണ്ട്. ഇനി ബാക്കി രണ്ട് കാര്യങ്ങൾ കൂടി പ്രവാചകൻ്റെ സംസാരത്തിൽ നമുക്ക് കാണാം. വൽ മുജാഹിദു, ആരാണ് മുജാഹിദ് എന്ന് പറഞ്ഞാൽ, മൻ ജാഹദ നഫ്സഹു. മുജാഹിദ് എന്ന് പറഞ്ഞാൽ നാട്ടിലാകെ പ്രശ്നം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തീവ്രവാദ സംഘടന എന്നതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറിച്ച് മൻ ജാഹദ നഫ്സഹു ഫീ തഅത്തില്ല, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ അവൻ സ്വന്തം ശരീരത്തിനോട് ധർമ്മസമരം ചെയ്യുന്നവനാണെന്നാണ്. സ്വന്തം ശരീരത്തിനോട് ധർമ്മസമരം ചെയ്യണം. എന്തിന്? റബ്ബിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന വിഷയത്തിൽ. അല്ലാതെ റോഡിലിറങ്ങി നാലാളെ കാണുമ്പോൾ തന്നെ വെട്ടുക എന്ന ഒരു ജിഹാദല്ല ഇസ്ലാം പഠിപ്പിച്ചത്. അമുസ്ലിമിനെ കണ്ടെടുത്തു വെച്ച് കൊല്ലണം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന മതമല്ല ഇസ്ലാമിൻ്റേത്. മറിച്ച് ഇസ്ലാമിൻ്റെ മതം അത് സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മതമാണ് എന്ന് ഈ സംസാരങ്ങളിൽ നിന്നും വ്യക്തമാകും. നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് വൽ മുഹാജിർ. ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ചില ആളുകളൊക്കെ നാട് വിട്ടുപോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസിയായ മുഹാജിർ ആരാണ്. മുഹാജിർ എന്ന് പറഞ്ഞാൽ എല്ലാം ഇട്ടെറിഞ്ഞു പോയി എന്ന അർത്ഥം മാത്രമല്ല, നാട് വിട്ടുപോയവൻ എന്നർത്ഥമല്ല. ഇവിടെ പ്രവാചകൻ പറഞ്ഞതെന്നറിയോ, വൽ മുഹാജിറു മൻ ഹജറത് ഖതായ വദ്ദുനൂബ്. തൻ്റെ ജീവിതത്തിലെ തിന്മകൾ, മോശത്തരങ്ങൾ, പോരായ്മകൾ, അതിൽ നിന്ന് അവൻ വിട്ടുനിൽക്കുന്നു, അതിനെ ഒഴിവാക്കുന്നു, അതിനെ ഒഴിവാക്കി നന്മയിലേക്ക് വരുന്നു. അവനാണ് മുഹാജിർ. അപ്പോൾ ഇവിടെ നാല് കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞു. ഒന്നാമത്തത്, തൻ്റെ തന്നിൽ നിന്ന് മറ്റൊരാളുടെ സമ്പത്തോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അഭിമാനമോ മറ്റൊരാളുടെ പിന്നെ ശരീരമോ രക്തമോ ഒന്നും പ്രയാസപ്പെടില്ല. അതായത് ഒരു മുസ്ലിമിനാൽ ഒരാൾ അനീതിയാൽ കൊല്ലപ്പെടില്ല, ഒരു മുസ്ലിമിനാൽ ഒരാളുടെ സമ്പത്ത് അപഹരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല, ഒരു മുസ്ലിമിനാൽ മറ്റൊരു വ്യക്തിയുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന അവസ്ഥ ഉണ്ടാവില്ല. അവനാണ് മുസ്ലിം, അങ്ങനെയുള്ളവനാണ് മുസ്ലിം, ഇങ്ങനെ ആകാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല പെർഫെക്റ്റായ വ്യക്തിയാകാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒബിയദിഹി ഒബി ലിസാനിഹി ഒബിയദിഹി, അവൻ്റെ നാവിനാൽ മറ്റൊരാൾ പ്രയാസപ്പെടില്ല, അവൻ്റെ കയ്യിനാൽ മറ്റൊരാൾ പ്രയാസപ്പെടില്ല. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം അവനോട് പഠിപ്പിക്കുന്ന നിർദ്ദേശങ്ങളിൽ കാണാൻ കഴിയും അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ ജിഹാദ് ചെയ്യണം എന്നാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്ന നിസ്കാരത്തിൽ, അതുപോലെ തന്നെ നന്മ പറയുന്ന വിഷയത്തിൽ, ഈ പറഞ്ഞ കാര്യങ്ങൾ പോലും അള്ളാഹുവിനെ അനുസരിക്കലാണ്. മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതെ ജീവിക്കണം, മറ്റുള്ളവരെ ആദരിക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കണം, ഇതെല്ലാം ഇസ്ലാം പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ്. മാത്രമല്ല ഈ സംസാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ യഅമുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, വളരെ കൃത്യമായി അള്ളാഹു പഠിപ്പിച്ചു. അവിടെ യഅമുറു എന്ന് പറഞ്ഞാൽ അമറ യഅമുറു എന്ന് പറഞ്ഞാൽ കൽപ്പിക്കുന്നു എന്നാണ്. അമറ കൽപ്പിച്ചു, യഅമുറു കൽപ്പിക്കുന്നു. അപ്പോൾ അള്ളാഹ കൽപ്പിച്ചതാണ് മറ്റു ആളുകളോട്, അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, നീതിയുക്തമായ രൂപത്തിൽ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചില ആളുകൾ വന്ന് ചില ഇളവുകൾ ചോദിക്കുന്നുണ്ട്. ഒരു നല്ല കുലീനയായ ഒരു വ്യക്തി, ഒരു സ്ത്രീ, വലിയ കുടുംബത്തിൽപ്പെട്ട സ്ത്രീയാണ്. ആ സ്ത്രീ അവരുടെ ദുർബല നിമിഷത്തിൽ മോഷ്ടിച്ചു പോയി, കളവ് നടത്തി. കളവ് നടത്തിയാൽ കൈവെട്ടണം എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. അവിടെ ആ ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടാൻ വേണ്ടി ശുപാർശയുമായി കൊണ്ട് ചില ആളുകൾ വന്നു. അപ്പോൾ പ്രവാചകൻ തിരിച്ചു പറഞ്ഞുകൊടുത്ത മറുപടി ലോകർക്ക് മാതൃകയാണ്, ലോകർക്ക് മാതൃകയാണ് എന്ന് അടിവരയിട്ട് പറയാൻ പ്രവാചകൻ പറഞ്ഞതെന്നറിയോ, എൻ്റെ മകൾ ഫാത്തിമയാണ്. ഫാത്തിമ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ കരളിൻ്റെ കഷ്ണമാണ്. ആ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ പോലും ഞാൻ അവളുടെ കൈവെട്ടു. പിന്നെയാണത് ഏതെങ്കിലും ഒരു നേതാവിന് ഇന്ന് പറയാൻ കഴിയുമോ? ഇന്ന് അത്തരം സ്വന്തക്കാരെ പിടിച്ചു ചേർത്ത് നിർത്തുന്ന എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് അവനെ എങ്ങനെയെങ്കിലും ഊരാൻ ശ്രമിക്കുന്ന നേതാക്കന്മാർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ നായകനായ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നു, എൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ പോലും ഞാൻ അവളുടെ കൈവെട്ടും. ഇതാണ് നീതി. ഈ നീതിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സ്വന്തക്കാരാണ്, ബന്ധുക്കാരാണ്, അയൽക്കാരാണ്, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന് പറഞ്ഞിട്ട് നീതി നടപ്പിലാക്കാതെ നീതി നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് ഇസ്ലാം പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് വെറും സംസാരമല്ല, അല്ലെങ്കിൽ വെറും കേവല ഉപദേശങ്ങളല്ല, മറിച്ചൊരു മനുഷ്യൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് ഏറ്റവും പെർഫെക്റ്റായി ജീവിക്കാനും നാട് നന്നാവാനും രാജ്യം നന്നാവാനും ഭരണാധികാരികൾ നന്നാവാനും എല്ലാം ഉപകരിക്കുന്ന ഏറ്റവും നല്ല വസീയത്തുകളും ഉപദേശങ്ങളുമാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, സമാധാനവും നീതിയും. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൾ റഊഫ് അൽഹിക്കമി, തിരുവനന്തപുരം.

0: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
1: മതേതരം ആശങ്കപ്പെടുന്ന ജിമ്മും നിലവിളക്കുകളും കഴിഞ്ഞ പോയ വാരം ഒരുപാട് ചാനലുകളും സോഷ്യൽ മീഡിയകളും ഒക്കെ ചർച്ച ചെയ്തതാണ്. നിലവിളക്കുമായി ബന്ധപ്പെട്ട് സമയാസമയങ്ങളിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചർച്ചകളും മറ്റുമൊക്കെ വരികയും ഇതിലേറ്റവും രസകരമായ സംഗതി ഒരു അറിവുമില്ലാത്ത ആളുകളെ പിടിച്ചിരുത്തിക്കൊണ്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കളെ പിടിച്ചിരുത്തിക്കൊണ്ട് ചാനലുകളൊക്കെ ബുദ്ധിജീവി ചമഞ്ഞ് ഒരു ഫുൾ കഷണ്ടിയും വലിയൊരു കണ്ണടയും മുന്നിലൊരു മൈക്കും ഉണ്ടെങ്കിൽ എന്തും പറയാമെന്നുള്ള ലൈസൻസും നാവിന് എല്ലാത്തോടത്തോളം കാലം ആ രൂപത്തിൽ വിടുവായത്തം പറയുകയും സ്വന്തം ഉമ്മ മരണപ്പെട്ടതിന് അതുപോലും വളരെ മോശമായി സോഷ്യൽ മീഡിയയിലൊക്കെ ചിത്രീകരിക്കുന്ന ആളുകളെ വലിയ ബുദ്ധിജീവി ചമഞ്ഞ് ചാനലുകളിലും മറ്റുമൊക്കെ ഒരറിവില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആദ്യം എടുക്കുന്ന വിഷയം ഇപ്പോൾ സമൂഹത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നിലവിളക്കുമായി ബന്ധപ്പെട്ടതാണെങ്കിലും പാലക്കാടുള്ള ജിമ്മുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള അതിൻ്റെ ആശങ്കകളും കാര്യങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. എന്താണ് അമിത് മാഷ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്?
2: അല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ത്യയുടെ ഒരു സെക്യുലർ സങ്കല്പം റീഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ നാരോ ഡൗൺ ചെയ്യുക എന്ന് പറയുന്നത്. വളരെ വിശാലമായ അർത്ഥത്തിലാണ് ഇന്ത്യൻ സെക്യുലറിസത്തെ ഭരണഘടനയുടെ ഒരു ആധാരമായിക്കൊണ്ട് തന്നെ അതിൻ്റെ അന്നത്തെ അംബേദ്കർ അടക്കമുള്ളവരൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ദുർവ്യാഖ്യാനങ്ങൾ, അതിൻ്റെ പുതിയ വ്യാഖ്യാനങ്ങളിലൂടെ ഇതിനെ മറ്റു പലതുമായും ചേർത്ത് ദേശസ്നേഹവുമായി രാജ്യദ്രോഹവും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ നാരോ ഡൗൺ ചെയ്യുന്ന പ്രവണതയുണ്ട്. ഒപ്പം തന്നെ ഇത് പൂർണ്ണമായും ഒരു ഒരു ഹൈന്ദവ സ്വഭാവമുള്ള ചില സംസ്കാരങ്ങൾ, ആചാരങ്ങൾ, ആശയങ്ങൾ ഇതൊക്കെ അംഗീകരിക്കുന്ന ഒന്നാണ് എന്നതിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളം പൊതുവേ ഇതിൽ നിന്ന് മാറി നിന്നിരുന്നവരാണ്. പക്ഷെ ഇന്ന് നിലവിൽ നമ്മൾ കാണുന്നത് വെച്ചാൽ ഇവിടുത്തെ ചാനലുകളിൽ പലതും ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിനെ, വിശദീകരണങ്ങളെ അക്കമഡേറ്റ് ചെയ്യുകയും അതിനെ വളരെ ആസൂത്രിതമായി കൊണ്ട് തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള രൂപമാണ് നമ്മൾ ഈ നിലവിളക്കി വിവാദങ്ങളൊക്കെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒറ്റപ്പെട്ടൊരു ചാനലാണത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ മാസീവായിട്ട് ഇതിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ എല്ലാ മതങ്ങളിലും ചില പ്രതീകാത്മകമായ ചടങ്ങുകളുണ്ടാവും. ഇപ്പോൾ ഹജ്ജിൻ്റെ കർമ്മത്തിൽ ഇപ്പം നമുക്കറിയാം സഫാ മർവക്കിടയിൽ ഓടുന്നതും ഈ ജംറയിൽ കല്ലെറിയുന്നതൊക്കെ പ്രതീകാത്മകമാണ്. എന്നാൽ അതേസമയം അത് കേവലം പ്രതീകാത്മകമാണോ വെച്ചാൽ അല്ല, അത് മതപരമായ ചടങ്ങിൻ്റെ ഭാഗമാണ്. അതിന് മുസ്ലിങ്ങൾ പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. ഹജ്ജിൻ്റെ പൂർണ്ണതയ്ക്കിത് നിർബന്ധമാണ്. അപ്പോൾ ഇതിനെ മതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വെറും കല്ലെറിയലായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എല്ലാ മതങ്ങളിലും ഇത്തരത്തിലുള്ള സമാനമായ പ്രതീകാത്മകമായ ചടങ്ങുകളുണ്ടാകും. പക്ഷേ അത് പ്രതീകാത്മകം മാത്രമല്ല, അല്ലെങ്കിൽ കേവലം ഏതെങ്കിലും ഒരു സംസ്കാരത്തിൻ്റെയോ പാരമ്പര്യത്തിൻ്റെയോ ഭാഗം മാത്രമല്ല, അതിന് കൃത്യമായിട്ടുള്ള മതപരമായിട്ടുള്ള വിവക്ഷകളുണ്ട്. അപ്പോൾ ഇതിനെ ബോധപൂർവം കട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള വിവാദം വിളക്കല്ല, വെളിച്ചല്ല. അത് ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആരോപണം എന്താണ്? മുസ്ലിങ്ങൾ വെളിച്ചത്തിന് വിരുദ്ധരാണ്, അല്ലെങ്കിൽ വിളക്ക് കൊളുത്ത വിരുദ്ധരാണെന്ന് പറഞ്ഞാൽ ഇരുട്ടിൻ്റെ ആളുകളാണ്. അപ്പോൾ ഇവിടെ ശരിക്കും വിളക്കല്ല പ്രശ്നം, നിലവിളക്കാണ്. ഈ രണ്ടും തമ്മിൽ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കണം. നിലവിളക്ക് എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു അതിൻ്റെ രൂപം എന്താണ്, അല്ലെങ്കിൽ എത്ര തിരി കത്തിക്കണം, അല്ലെങ്കിൽ എങ്ങനെ കത്തിക്കണം, എന്തുപയോഗിച്ച് കത്തിക്കണം, നെയ്യാണോ എണ്ണയാണോ ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ എല്ലാതും ഉണ്ട്. അപ്പോൾ ഇത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നമുക്ക് പഠിപ്പിച്ചത് പ്രവാചകനാണെങ്കിൽ ഇവിടെ ചില ആചാര്യന്മാർ ആ രീതിയിൽ പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ഇത് ഫോളോ ചെയ്യണം. അല്ലെങ്കിലോ, അല്ലെങ്കിൽ അത് നമ്മളെ തന്നെ വന്ദിക്കുന്നതിന് പകരം നിന്ദിക്കലായിട്ട് മാറും. അപ്പോൾ അതെന്തുകൊണ്ടാണ് മാറുന്നത്? അതിന് കൃത്യമായിട്ടുള്ളൊരു മതപരമായ വിവക്ഷയുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയറിയാം, ഇതിലിപ്പോൾ രണ്ട് ഒരു തിരി കത്തിക്കാൻ പറ്റൂല, തിരി കത്തിക്കുന്നതിനും കെടുത്തുന്നതിനും രൂപങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അതിൻ്റെ മാത്രമല്ല, അഞ്ചു തിരി എന്ന് പറയുമ്പോൾ അത് ശിവൻ്റെ അഞ്ച് മുഖങ്ങളാണ് എന്നുള്ള കാഴ്ചപ്പാടുണ്ട്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകണ്ട, പക്ഷേ നമുക്ക് നോക്കിയാൽ കാണാം ഈ ഹിന്ദുമതത്തിലെ പല ആചാരങ്ങൾക്കും വ്യത്യസ്തമായ പുരാണങ്ങളുടെയോ വ്യത്യസ്തമായിട്ടുള്ള മിത്തുകളുടെയൊക്കെ സപ്പോർട്ടുണ്ടാകും, ഒന്ന് തന്നെ ആയിക്കൊള്ളുന്നില്ല. പക്ഷേ എങ്ങനെ വ്യാഖ്യാനിച്ചെത്തിയാലും അതിനേതെങ്കിലുമൊക്കെ ഇത്തരം സങ്കല്പങ്ങളും എന്തുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് മറ്റൊന്ന് കാണാവുന്നതാണ്, ഇതൊരു പ്രത്യേകമായ വിളക്കാണ്, അപ്പോൾ വെറും വിളക്ക് അല്ലാന്നർത്ഥം. രണ്ടെന്താ വെച്ചാൽ ഇതിന് വേറൊരു മതമായിട്ടും ബന്ധമുണ്ടാവില്ല. വേറെ ഏതെങ്കിലും മതവുമായിട്ട് ഇതിന് ബന്ധമുണ്ടെങ്കിൽ നമുക്കിത് സമാനമായ അർത്ഥത്തിലുണ്ടെന്ന് പറയാം. വിളക്കുകളുണ്ട്, ഇപ്പം പലപ്പോഴും പറയാറുള്ളത് ചേരമാൻപള്ളിയിൽ വിളക്കില്ലേ അല്ലെങ്കിൽ പൊന്നാനിയിൽ വിളക്കില്ലേ എന്നൊക്കെയാണ്. അവിടെ നമുക്ക് വിളക്ക് എന്നുള്ളത് ഈ ഇലക്ട്രിസിറ്റിയൊക്കെ വരുന്നതിൻ്റെ മുൻപ് എല്ലാവരും വ്യാപകമായി ഉപയോഗിച്ചിരുന്നതാണ് വിളക്കുകൾ. അപ്പോൾ അത്തരത്തിൽ അന്ന് കാലത്തുണ്ടായിരുന്ന വിളക്കുകളുടെ പഴമയുടെ പ്രതീകങ്ങളായിട്ട് അവിടെ ബാക്കി നിൽക്കുന്നുണ്ടാവും. പക്ഷെ അതൊരിക്കലും ഇസ്ലാമിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി അല്ലെങ്കിൽ മതപരമായി അതിനോട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള മമതാബന്ധമൊന്നും മുസ്ലിങ്ങൾക്കില്ല എന്നുള്ള ഒരു സംശയമില്ല. അപ്പോൾ തൂക്കി വിറ്റ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്തു ചെയ്യില്ല, മുസ്ലിങ്ങൾക്കോ ഇസ്ലാമിനോ ഒന്നും പറ്റൂല. അപ്പോൾ അതത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണൊരു മതപരമായ വിലക്ക് ഇതിലുണ്ട് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്? അത് വളരെ ക്ലിയറാണ്. അത് ഒരു ഏതൊരു അനുഷ്ഠാനവും ചടങ്ങുമൊക്കെ അതിന് മറ്റേതെങ്കിലും ഒരു മതവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതിനെ അനുകരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചോളം അംഗീകരിക്കാൻ പറ്റില്ല. സത്യത്തിൽ ഇസ്ലാമിൻ്റെ മാത്രമായ ഒന്നാണ് എന്നും പറയാൻ പറ്റില്ല, മറിച്ച് എല്ലാ മതങ്ങളിലും അത്തരത്തിൽ ചില. അപ്പോൾ ഇപ്പോൾ ഓണെടുത്ത് നോക്കൂ, ഓണത്തെക്കുറിച്ച് ഇപ്പോൾ ഉള്ള പല ക്രിസ്തീയ ഈ മേലധ്യക്ഷന്മാരുമൊക്കെ അതിനെ അങ്ങനെ ഒരു നോഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായി അതിനെ വിലക്കിക്കൊണ്ട് ഉള്ള മുൻകാലത്തുള്ള സർക്കുലറുകൾ അവരുടെ മറ്റെന്താണ് ഈ ഇടയലേഖനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇസ്ലാമിൻ്റെ മാത്രം പ്രശ്നമല്ല, മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും ശരിയായ രൂപം അതിൻ്റെ പ്യൂരിറ്റി സംരക്ഷിക്കുക എന്നുള്ളതാണ്, അല്ലാതെ കലർപ്പിലേക്കും ലയനത്തിലേക്കും പോവുക എന്നുള്ളതല്ല. അപ്പോൾ നമുക്കറിയാം, ഇസ്ലാം പലർക്കും അറിയാത്തൊരു സംഭവം എന്താ വെച്ചാൽ ഇസ്ലാം എന്ന് പറഞ്ഞൊരു പുതിയ മതമാണ് അല്ലെങ്കിൽ ഒരു മതം മറ്റു മതങ്ങളിൽ ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് പലരും. യഥാർത്ഥത്തിൽ എന്താണ് മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാടെന്താണ്, ലോകത്ത് ഒരേ ഒരു സൃഷ്ടാവേ ഉള്ളൂ, അവനാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും നിയന്ത്രിക്കുന്നതും, അവൻ തന്നെയാണ് മനുഷ്യൻ്റെ സൃഷ്ടാവ്. ആ സൃഷ്ടാവ് അവൻ്റെ സൃഷ്ടികൾക്ക് അല്ലായ മനുഷ്യർക്ക് നൽകിയ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ അവർക്ക് നൽകിയ വ്യക്തമായ ജീവിതത്തിൻ്റെ മാർഗരേഖ അതാദ്യത്തെ മനുഷ്യ സമുദായം തൊട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ പല കാലഘട്ടങ്ങളിലും കലർപ്പ് വന്നു എന്ന് വന്ന സമയത്ത് തൻ്റെ പ്രവാചകന്മാരിലൂടെ ഇത് തിരുത്താൻ ശ്രമിച്ചു. അങ്ങനെ അതിൻ്റെ ഒരു അവസാനമാണ് മുഹമ്മദ് നബിയിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നത് ഇസ്ലാം തന്നെയായിരുന്നു. ആ ഇസ്ലാമിൻ്റെ കാലാന്തരങ്ങളിൽ സംഭവിച്ച അപജയങ്ങളോ അല്ലെങ്കിൽ മറ്റേ വൈജാത്യങ്ങൾക്കോ ഉള്ള തിരുത്തായിട്ടാണ് ഒടുവിൽ ഇസ്ലാം മുഹമ്മദ് നബി ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് വളരെ സിമ്പിളാണ്, പല മതങ്ങൾ തമ്മിലുമുള്ള സജാത്യ വൈജാത്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ ഇപ്പം നമ്മളിപ്പോൾ ഈ തവാഫ് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ നമുക്ക് നോക്കിയറിയാം അമ്പലങ്ങൾക്ക് ചുറ്റുമുള്ള ഈ പ്രദക്ഷിണം വളരെ വ്യാപകമായിട്ടുള്ളതാണ്. അപ്പോൾ അത് പല കാര്യങ്ങളും നമുക്ക് എടുത്തു നോക്കിയാണ്. ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോൾ എന്താണ്, ഈ ഒരു ഇസ്ലാം മറ്റും മുസ്ലിങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് പറയുന്ന സങ്കല്പങ്ങളിൽ കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇവിടെ എന്തുള്ള വെച്ചാൽ ഇത് അറിയുന്ന ഒരാളെ സംബന്ധിച്ചോളം ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഒരിക്കലും ഒരാൾക്ക് തൻ്റെ മതം അനുഷ്ഠിച്ച് ജീവിക്കുന്നതിന് വിലക്കാൻ പാടില്ല, എന്നാൽ അതേസമയം നിർബന്ധിക്കാനും പാടില്ല. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്ന വിളക്കിൻ്റെ വിഷയത്തിൽ ആലോചിച്ച് നോക്കൂ, ഒരു ഭാഗത്ത് കത്തിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഉള്ള വിവാദങ്ങൾ, ഇനി വേറൊരു ഭാഗത്ത് കത്തിച്ചാൽ അതിനിങ്ങനെ മതപരമായ നിലയ്ക്ക് ഒരു കാഴ്ചപ്പാടുണ്ട് അല്ലെങ്കിൽ അത് ഇസ്ലാമികമായി അതിനകത്ത് ചില വിലക്കുകളുണ്ട് എന്ന് പറഞ്ഞാൽ അതും വിവാദമാവുക. കാരണം ഒരു മതമേലധ്യക്ഷന്മാരുടെ റോൾ എന്താണ്, അവരെ സംബന്ധിച്ചോളം മതത്തിൻ്റെ കാഴ്ചപ്പാട് എല്ലാ കാലഘട്ടത്തിലും ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ചും എന്താ വെച്ചാൽ ഇത്തരത്തിൽ ഇടകലർന്ന് ജീവിക്കുന്ന സമൂഹങ്ങളിൽ പലപ്പോഴും സംശയങ്ങളോ അല്ലെങ്കിൽ ഈ പാരസ്പര്യത്തിൻ്റെ പേരിലുണ്ടാവുന്ന കൊടുക്കൽ വാങ്ങലുകളൊക്കെ സംഭവിക്കും. ആ സമയത്ത് ഇത് ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ മതത്തിൻ്റെ പ്രമാണങ്ങളനുസരിച്ച് വിശദീകരിക്കൽ അവിടുന്ന് കർമ്മമാണ്. അത് സ്വീകരിക്കേണ്ടത് സ്വീകരിച്ചാൽ മതി.

0: പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്ന നിസ്കാരം, ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബതു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 188-ാമത്തെ അധ്യായം, ബാബു ഫളി സ്വലാത്തി സുബ്ഹി വൽ അസർ, ഫജ്ർ അസർ നമസ്കാരങ്ങളുടെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 150-ാമത്തെ ഹദീസ്. വഅൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം يتعاقبون فيكم ملائكة بالليل وملائكة بالنهار ويجتمعون في صلاة الصبح وصلاة العصر ثم يعرج الذين باتوا فيكم فيسألهم الله وهو عالم بهم كيف تركتم عبادي فيقولون تركناهم وهم يصلون وأتيناهم وهم يصلون متفق عليه. سهودرن غلي رسول الله صلى الله عليه وسلم أبدت صحابتنا പഠിപ്പിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് പ്രേരണ നൽകുകയും ചെയ്തു. എല്ലാവിധ നന്മകളിലും അവർക്ക് പ്രയോജനപ്രദമായ, ഉപകാരപ്രദമായ മുഴുവൻ അമലുകളും അവരെ പഠിപ്പിച്ചു. കർമ്മങ്ങളിൽ കൂടുതൽ ശ്രേഷ്ഠതയും പ്രതിഫലവും ലഭിക്കുന്നതായ കാര്യങ്ങളും ഉണർത്തുകയുണ്ടായി. ഇവിടെ പരാമർശിക്കപ്പെട്ട ഹദീസ് മഹാനായ സ്വഹാബി അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി അൽ യമാനി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബി കൂടിയാണ്. അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈൽ വമലായികത്തും ബിന്നഹാർ, നിശ്ചയമായും നിങ്ങളുടെ സംരക്ഷകരായി, നിങ്ങളുടെ കാവലിനായി അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ, രേഖപ്പെടുത്താനും ഒക്കെയായി രാത്രിയുടെ മലക്കുകളെയും പകലിൻ്റെ മലക്കുകളെയും ആക്കിയിട്ടുണ്ട്. വയജ്തമിഉന ഫീ സ്വലാത്തി സുബ്ഹി വസ്വലാത്തിൽ അസർ, ഫജ്ർ നമസ്കാരത്തിൻ്റെയും അസർ നമസ്കാരത്തിൻ്റെയും സന്ദർഭത്തിൽ അവർ ഒരുമിച്ച് കൂടുന്നതാണ്. സുമ്മ യഅറുജു അല്ലദീന ബാതു ഫീകും, എന്നിട്ട് നിങ്ങളിൽ താമസിച്ച അവർ മുകളിലേക്ക് കയറിപ്പോകും. അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് ചോദിക്കും. അള്ളാഹു അവരെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവരാണ്. രാത്രിയുടെ മലക്കുകൾ കയറിപ്പോവുകയാണ്. സുമ്മ യഅറുജു അല്ലദീന ബാതു ഫീകും, നിങ്ങളിൽ രാത്രി ഉണ്ടായിരുന്ന മലക്കുകൾ ആ സമയത്ത് പോവുകയാണ്. കൈഫ തറക്തും ഇബാദി, ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ അടിമകളെ നിങ്ങൾ ഏതൊരു അവസ്ഥയിലാണ് വിട്ടേച്ചു പോകുന്നത്? അപ്പോൾ ആ മലക്കുകൾ പറയും, ചറക്നാഹും വഹും യുസല്ലൂൻ വാചൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവരെ വിട്ടേച്ചു പോന്നപ്പോഴും അവർ നമസ്കരിക്കുകയായിരുന്നു, ഞങ്ങളവരുടെ അടുക്കലേക്ക് ചെന്ന സമയത്തും അവർ നമസ്കരിക്കുകയായിരുന്നു. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമാക്കി തരുന്നത്, മനുഷ്യരുടെ സംരക്ഷണത്തിന് വേണ്ടി, മനുഷ്യരുടെ കാര്യങ്ങൾ രേഖപ്പെടുത്തുവാനും മറ്റുമൊക്കെയായി മലക്കുകൾ അവർ ഊഴം വെച്ചുകൊണ്ട് അവർ ഷിഫ്റ്റ് ഡ്യൂട്ടിയായി നിർവഹിക്കുന്നുണ്ട്. രാത്രിയിൽ അവരൊരു വിഭാഗമുണ്ടാകും മലക്കുകൾ മനുഷ്യരുടെ കാര്യങ്ങൾ നോക്കാൻ, മറ്റൊരു വിഭാഗം ആളുകൾ പകലിലുണ്ടാകും. അങ്ങനെ സുമ്മ തജ്തമിഉ മലായികത്തുൻ നഹാരി ബിമലായികത്തില്ലൈൽ, രാത്രിയുടെ മലക്കുകളും പകലിൻ്റെ മലക്കുകളും കൂടി ഒരുമിച്ച് കൂടുന്നത് ഫീ വഖ്തൈൻ, രണ്ട് സമയങ്ങളിലാണ്. ഒന്നാമത്തത് സ്വലാത്തുൽ ഫജ്ർ, ഫജ്ർ നമസ്കാരത്തിൻ്റെ സമയത്താണ്. ഹൈസു യൻസിലു മലായികത്തുൻ നഹാരി ഇൻദ അവലി സ്വലാത്ത്, ആ പകലിൻ്റെ മലക്കുകൾ ആദ്യത്തെ നമസ്കാരത്തിൻ്റെ ആ സമയത്ത്, ഫജ്ർ നമസ്കാരത്തിൻ്റെ സമയത്താണ് ഇറങ്ങി വരുന്നത്. വമാ സാല മലായികത്തുൽ ലൈലി മൗജൂദീന ഫയൽതഖൗന ബിഹിം, അപ്പോൾ രാത്രിയുടെ മലക്കുകൾ അവിടെയുണ്ട്, അവരെ കണ്ടുമുട്ടുന്നതാണ്. അങ്ങനെ വയജ്തമിഉ മലായികത്തുൽ ലൈലി ബിമലായികത്തിൻ നഹാരി ഫീ സ്വലാത്തിൽ അസർ, അസർ നമസ്കാരത്തിൻ്റെ സമയങ്ങളിലും ഈ രാത്രിയുടെ മലക്കുകളും പകലിൻ്റെ മലക്കുകളും കൂടി ഒരുമിച്ച് കൂടുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ സമയം. എന്നിട്ട് ആ രാത്രിയുടെ മലക്കുകൾ ഫജ്ർ നമസ്കാരത്തിന് ശേഷം അവർ കയറിപ്പോകും ഉന്നതയിലേക്ക്. റബ്ബ് സുബ്ഹാനഹു വതആല അവരോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എൻ്റെ അടിമകളെ നിങ്ങൾ ഏതൊരവസ്ഥയിലാണ് വിട്ടേച്ചു പോകുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ സംബന്ധിച്ചിടത്തോളം വഹുവ ഗനിയ്യുൻ, അള്ളാഹു ധന്യനാണ്. വഹുവ ഫീ ഗിനൻ അൻ സുആലിഹിം ഹാദാ, ഗനിയ്യുൻ അൻ സുആലിഹിം, അള്ളാഹു ധന്യനാണ്. അവരെക്കുറിച്ച് ചോദിക്കേണ്ട ആവശ്യം അള്ളാഹുവിനെ തന്നെ അറിയാം. ലിയന്നഹു അലീമും ബിഹിം, അള്ളാഹു കൃത്യമായി അവരെക്കുറിച്ച് അറിയുന്നവനാണ്. എന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് ആ മലഉൽ അലയിൽ, ഉന്നതമായ മലക്കുകളുടെ ആ ഒരു ലോകത്ത് അവിടെ വച്ച് ചോദിക്കുന്നതാണ് മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച്. അവരുടെ ശ്രേഷ്ഠതകളെ വിശദീകരിച്ചുകൊണ്ട് മലക്കുകൾക്ക് മുമ്പിൽ ഈ ഒരു മനുഷ്യരെ കൊണ്ടുള്ള വലിയ ഉബാഹിയ ബിഹിമുൽ മലായിക്ക, മലക്കുകളെ കൊണ്ട് അല്ല, ഈ മനുഷ്യരെ കൊണ്ട് മലക്കുകളുടെ മുന്നിൽ ഒരു വലിയ ഒരു പ്രൗഢി, വലിയൊരു സ്ഥാനം ഈ മനുഷ്യർക്കുണ്ട് എന്നത് അഭിമാനത്തോടുകൂടി പറയുകയാണ്. ഫയഖൂലൂന, അപ്പോഴാണ് ആ മലക്കുകൾ പറയുന്നത്, തറക്നാഹും ബഹും യുസല്ലൂന സ്വലാത്ത സുബ്ഹ്, ഞങ്ങളവരെ വിട്ടേച്ചു പോകുന്ന സമയത്ത് അവർ സുബഹി നമസ്കാരത്തിലായിരുന്നു, അതേപോലെ ഞങ്ങളവരുടെ അടുക്കലേക്ക് ചെന്ന സമയത്ത് അവർ അസർ നമസ്കാരത്തിലുമായിരുന്നു. ഫഹും ഫീ സ്വലാത്തിൻ ദാഇമ, തുടർച്ചയായി നിത്യമായി പതിവായി നമസ്കാരം നിലനിർത്തുന്നവരായ ആളുകളാണവർ. അങ്ങനെ പകലിൻ്റെ മലക്കുകളോടും അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും, അവരും ഇപ്രകാരം തന്നെയാണ്. രാത്രിയുടെ മലക്കുകൾ മറുപടി പറഞ്ഞതുപോലെ തന്നെയാണ് അവരും മറുപടി പറയുന്നത്. സഹോദരങ്ങളെ, അന്ന സ്വലാത്ത അഅലൽ ഇബാദാത്ത്, അത്യുന്നതമായ ആരാധനകളിൽ ഏറെ ശ്രേഷ്ഠമായ ഒന്നാണ് നമസ്കാരം എന്നുള്ളത്. ലിഅന്നഹ അലൈഹ വഖഅ സ്വാലു വൽ ജവാബ്, ആ നമസ്കാരത്തിൻ്റെ വിഷയത്തിലാണ് ചോദ്യവും ഉത്തരവുമുള്ളത്. ഇവിടെ പ്രത്യേകം ഉണർത്തുന്നു, നമസ്കാരങ്ങളിൽ ഫജറും അസറും മിൻ അഅലമി സ്വലവാത്ത്, നമസ്കാരങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള നമസ്കാരങ്ങളാണ്. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ മലക്കുകളോട് അന്നല്ലാഹ തആല യതകല്ലമു മഅ മലായികതിഹി കമാ യഷാ, അള്ളാഹ് ഉദ്ദേശിക്കുന്നത് പോലെ മലക്കുകളോട് സംസാരിക്കും. ദൂന തഷ്ബീഹ് ഔ തഅജീൽ ഔ തഅ്‌വീൽ, അതിന് യാതൊന്നിനോടും സാദൃശ്യപ്പെടുത്തേണ്ടതില്ല, അതിനെ നിഷേധിക്കേണ്ടതില്ല, അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. എപ്രകാരമാണോ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിഷയത്തിൽ വന്ന കാര്യങ്ങൾ, അതപ്രകാരം തന്നെ നമ്മൾ വിശ്വസിക്കുകയാണ് വേണ്ടത്, അത് അംഗീകരിക്കുകയാണ് വേണ്ടത്, അത് സത്യപ്പെടുത്തുകയാണ് വേണ്ടത്. അപ്പോൾ ഫജറിൻ്റെയും അസറിൻ്റെയും പ്രത്യേകതകൾ, ആ നമസ്കാരങ്ങൾക്കുള്ള ശ്രേഷ്ഠതകളാണ് ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ സൂക്ഷ്മത പാലിച്ചാൽ, നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ കൃത്യത പാലിച്ചാൽ, വല്ലദീനഹും ഫി സ്വലാത്തിഹിം യുഹാഫിളൂൻ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫി സ്വലാത്തിഹിം ഹാഫിളൂൻ, നമസ്കാരം സൂക്ഷിക്കുക, നമസ്കാരത്തിൻ്റെ ആ ഒരു വിഷയത്തിൽ വളരെ ഗൗരവത്തോടുകൂടി അതിൻ്റെ കൃത്യമായ സമയത്ത് നിർവഹിക്കേണ്ട പ്രകാരം നിർവഹിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ നിശ്ചയമായും അതിന് വലിയ ശ്രേഷ്ഠതയും മഹത്വവുമാണുള്ളത്. അധികം ആളുകളും അലസമായി പോകുന്ന ഒരു സമയമാണ്, ഈമാനിൻ്റെ ദുർബലതയാണ്, തഖ്‌വയുടെ ദുർബലതയാണ് ആ സമയങ്ങളിൽ ഫജ്ർ നമസ്കാരങ്ങളും അതുപോലെ തന്നെ അസ്ഹർ നമസ്കാരങ്ങളൊക്കെ അത് നഷ്ടപ്പെടുത്തുക എന്നുള്ളത്, കൃത്യമായി അതിൻ്റെ സമയത്ത് തന്നെ നിർവഹിക്കാതിരിക്കുക എന്നതൊക്കെ അതിനോട് കാണിക്കുന്ന വലിയൊരു അലംഭാവമാണ്. ഒരു ദിവസത്തിൻ്റെ തുടക്കം ഫജ്ർ നമസ്കാരത്തോടുകൂടിയാണ് തുടങ്ങുന്നത്, അതേപോലെ തന്നെ പകൽ അവസാനിക്കുന്നത് അത് അസ്ഹർ നമസ്കാരം നിർവഹിക്കുന്നതോടുകൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സംരക്ഷണം ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്ന സമയങ്ങൾ, അഞ്ച് നേരത്തെ നമസ്കാരങ്ങളും അത് ഇസ്ലാമിൻ്റെ തൂണുകളിൽപ്പെട്ടതാണ്, അത് അടിമയുടെ മേൽ നിർബന്ധമാണ്, പതിവായി നിത്യമായി കൃത്യമായ സമയങ്ങളിൽ നിർവഹിക്കേണ്ട നിർബന്ധ കാര്യമാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ രൂപത്തിൽ അതിനെ കൃത്യമായി നിർവഹിക്കാൻ നാം ഓരോരുത്തരും അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശലോകങ്ങളിൽ നടക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ മലക്കുകളോട് സംസാരിക്കുന്നതായ കാര്യങ്ങൾ ഇവിടെ അറിയിച്ചു തന്നത് സഹോദരങ്ങളെ, നമസ്കാരം എന്ന ഇബാദത്തിൻ്റെ മഹത്വം, ശ്രേഷ്ഠത അതറിയിക്കുവാൻ വേണ്ടിയാണ്. ഒരു വിഭാഗം മലക്കുകൾ വരുന്നു, മറ്റൊരു വിഭാഗം മലക്കുകൾ പോകുന്നു. ഇങ്ങനെ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഈ അടിമകളെക്കുറിച്ച്, അവർ നമസ്കാരത്തിലാണ്, അവർ നമസ്കാരം ഉപേക്ഷിക്കുന്നവരല്ല. ഫജറും അസറും നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ആ രണ്ട് സമയങ്ങൾ, ഫജറിൻ്റെയും അസറിൻ്റെയും സമയങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ മഹത്വവും ശ്രേഷ്ഠതയും ആ വിഷയത്തിൽ നമ്മോട് ഉണർത്തിയിട്ടുണ്ട്. ഫജറിൻ്റെ മുമ്പുള്ള രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കാരം, റക്കാത്ത് അൽ ഫജർ, ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹ, ഖൈറു മിനദ് ദുനിയാ വമാ ഫീഹ, ഈ ദുനിയാവും അതിലുള്ളതിനേക്കാളും എല്ലാം ഖൈറായിട്ടുള്ളത് ഫജർ നമസ്കാരത്തിന് മുമ്പുള്ള രണ്ട് റക്കാത്ത് നമസ്കാരമാണ്. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ എന്ന് ഫജറിന് മുമ്പുള്ള ആ ഒരു സമയത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ശ്രേഷ്ഠമായി പഠിപ്പിച്ചു. മാത്രമല്ല ഫജർ നമസ്കാരം കഴിഞ്ഞുകൊണ്ട് ഒരാൾ തൻ്റെ മുസല്ലയിലിരുന്നു സൂര്യൻ ഉദിക്കുന്നത് വരെ എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് രണ്ട് റക്കാത്ത് നമസ്കരിച്ചാൽ അവന് പൂർണ്ണമായ ഹജ്ജ് ചെയ്ത ഉംറ ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രഭാതത്തിൻ്റെ ഫജ്ർ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്തിൽ ബറക്കത്ത് നൽകണേ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചതായി ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, അപ്പോൾ ഒരു അടിമയുടെ ഈമാൻ വർദ്ധിക്കുന്നതിൻ്റെ അടയാളമാണ് അയാൾ ഫജ്ർ നമസ്കാരവും അസർ നമസ്കാരവും നിത്യമായി പതിവായി നഷ്ടപ്പെടുത്താതെ അത് നിർവഹിക്കുന്നവരായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നമസ്കാരങ്ങളുടെ ശ്രേഷ്ഠതയും മഹത്വവും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ അടുക്കൽ പരാമർശിക്കപ്പെടുന്നവരായ പറയപ്പെടുന്നവരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ഈ കാര്യം നിർവഹിക്കുന്നവരായിരിക്കണം. അവരെക്കുറിച്ചാണ് മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ അടുക്കൽ പറയുന്നത്, ഞങ്ങളവിടെ പോകുമ്പോഴും അച്ചൈനാഹും തറക്കനാഹും വഹും യുസല്ലൂൻ അച്ചൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ വരുമ്പോഴും പോകുമ്പോഴുമെല്ലാം അവർ നമസ്കാരത്തിലായിരുന്നു എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. യച്ചാഖബൂന എന്നതിവിടെ യഅ്തി ഫരീഖും ബാദ ഫരീഖ്, ഒരു വിഭാഗത്തിന് ശേഷം മറ്റൊരു വിഭാഗം വരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ അവർ യസ്അദൂന ഇലസ്സമ ആകാശത്തിലേക്ക് കയറിപ്പോവുകയും അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം അവിടെ വരികയും ചെയ്യുന്ന ആ ഒരു കാര്യമെല്ലാം പ്രത്യേകം ഇവിടെ ഉണർത്തിയത് ആ മലക്കുകൾ അവർ പരാമർശിക്കുന്ന വിഷയം അത് അടിമകളുടെ നമസ്കാരത്തെക്കുറിച്ചാണ് എന്നുള്ളത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല കൃത്യമായി ഈ നമസ്കാരങ്ങൾ അവയുടെ സമയത്ത് അതിൻ്റെ ഖുശൂഓടുകൂടി അത് സൂക്ഷിച്ച് നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ, മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്ന നമസ്കാരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്കടക്കം. ആദ്യത്തെ ചോദ്യം,
1: മയ്യത്തിനെ തൊട്ടാൽ വുളു മുറിയാത്തവർക്ക് മാത്രമേ കാണാൻ പാടുള്ളൂ, അന്യപുരുഷന്മാർക്ക് കാണാൻ പാടുണ്ടോ എന്നാണ്.
2: മെഹ്റമല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ മരിച്ചാൽ എല്ലാ പുരുഷന്മാരും കാണുക, ഒരു പുരുഷൻ മരിച്ചാൽ എല്ലാ സ്ത്രീകളും കാണുക എന്നതല്ല ഇസ്ലാമിക മാതൃക. എന്നാൽ വളരെ അടുത്ത ആളുകളാണ് എങ്കിൽ, പ്രത്യേകിച്ച് വൃദ്ധരായ ആളുകളാണ് മരണപ്പെട്ടത് എങ്കിൽ, വളരെ അടുത്ത ആളുകളാണ്, വളരെ ബന്ധപ്പെട്ട ആളുകളാണ് എങ്കിൽ അവരെ കാണാവുന്നതാണ്. പൊതുവെ സ്ത്രീകൾ, ഒരു സ്ത്രീ മരിച്ചാൽ പുരുഷന്മാർ പോയി കാണുക എന്നുള്ളതല്ല. മഹ്റമായ ആളുകൾ കാണാം, മഹ്റമല്ലാത്ത ആളുകൾ കാണേണ്ടതില്ല. ജീവിത സമയത്ത് എങ്ങനെയായിരുന്നോ അതേ വീ തന്നെയാണ് മരണത്തിന് ശേഷവും.
1: ദുഹ നമസ്കാരത്തിൽ സൂറത്തുൽ ദുഹ ഓതൽ നിർബന്ധമുണ്ടോ എന്നാണ്.
2: ദുഹ നമസ്കാരത്തിൽ പ്രത്യേകമായ സൂറത്തുകൾ ഓതണം എന്ന് സ്ഥിരപ്പെട്ടു വന്നതായി കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രസ്തുത നമസ്കാരത്തിൽ ഏത് സൂറത്തുകളും പാരായണം ചെയ്യാവുന്നതാണ്.
1: ഹമ്മിങ്, മനുഷ്യൻ്റെ വായ കൊണ്ടുള്ള ശബ്ദം, അടങ്ങിയിട്ടുള്ളതും അല്ലാത്തതുമായ നഷീദ് കേൾക്കുന്നതിൻ്റെ വിധി എന്താണ്? അതുപോലെ അത് വീഡിയോയിൽ ആഡ് ചെയ്യുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ്.
2: ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുണ്ട് സൂറത്ത് ലുഖ്മാനിൽ, വമിനൻ നാസ് മൻ യഷ്തരി ലഹു അൽ ഹദീസ് എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ ഒരു വിഭാഗം ആളുകൾ ലഹു അൽ ഹദീസ് വ്യർത്ഥ സംസാരം വില കൊടുത്ത് വാങ്ങുക എന്നതുകൊണ്ട് ഉദ്ദേശം സംഗീതമാണ് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അന്ത്യനാളിൻ്റെ ലക്ഷണമായി റസൂലുള്ളാഹി പറഞ്ഞത് പട്ടിനെയും വ്യഭിചാരത്തെയും ഹലാലാക്കുന്ന ഒരു വിഭാഗം വരും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അവിടെ സംഗീതത്തെയും എന്ന് പറയുന്നത്, പട്ടിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും കൂടെയാണ് സംഗീതത്തെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മ്യൂസിക് നിഷിദ്ധമാണ് എങ്കിൽ എന്തിനാണ് അതിൻ്റെ സമാനമായ രൂപത്തിലുള്ള ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നത്? വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ വിട്ടു നിൽക്കുക എന്നാണല്ലോ. വലാ തഖ്റബു സിന, വ്യഭിചാരത്തെ സമീപിക്കരുത്, അതുമായി ബന്ധമുള്ള ഒന്നും പാടില്ല എന്ന് വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ, ഇവിടെ ഒരു ഹമ്മിങ് കേൾക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഭൂരിപക്ഷം ആളുകൾക്കും ഇത് മ്യൂസിക്കാണോ അതല്ല ഹമ്മിങ് ആണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ശുബ്ഹത്ത്, സന്ദേഹമുണ്ടാവും, സംശയമുണ്ടാവും, തെറ്റിദ്ധാരണകളിലേക്ക് പോകുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിഷിദ്ധമായി എല്ലാ കാര്യങ്ങളും വിട്ടു നിൽക്കുക. ഹമ്മിങ് അത് മ്യൂസിക് അല്ല എന്ന് സമ്മതിച്ചാൽ തന്നെയും സംശയാസ്പദമായ സാഹചര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നത് കൃത്യമായി മനസ്സിലാക്കിയ ആളുകൾ എന്നുള്ള നിലയിൽ അത്തരം കാര്യങ്ങളിൽ വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഒരു വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ പിന്നിൽ ഒരു ഹമ്മിങ് ഉണ്ട് എന്ന് വിചാരിക്കുക, അത് ഒരു ആഭാസകരമായി തീരുന്നതാണ്. അതേപോലെ തന്നെ ഒരു ഉപദേശങ്ങളും പ്രസംഗങ്ങളും മാർഗനിർദ്ദേശങ്ങളും കൊടുക്കുമ്പോൾ അതും ഒരു ഹമ്മിങ് ആണ് എങ്കിൽ അതും ഒരു ആഭാസകരമായി തീരുന്നതാണ്. അതുകൊണ്ട് തന്നെ സംഗീതവും സംഗീതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്നൊക്കെ വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. അല്ലാഹു തആല
1: പടക്കം പൊട്ടിക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്?
2: ഏതെങ്കിലും ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് പടക്കം പൊട്ടിക്കുന്നത് എങ്കിൽ അത് നിഷിദ്ധമാണ് എന്നതിൽ സംശയമില്ല. കാരണം ഇസ്ലാമിലുള്ള ആഘോഷത്തിലും അത്തരം ഒരു പടക്കം പൊട്ടിക്കലില്ല. മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങൾ മുസ്ലിങ്ങൾ കൊണ്ടാടേണ്ടതുമില്ല. ഇനി ഇതൊന്നുമല്ലാത്ത രൂപത്തിൽ പടക്കം പൊട്ടിക്കുകയാണെങ്കിലോ അതും നിഷിദ്ധമാണ്. കാരണം വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും തബ്ദീറിനെക്കുറിച്ചും ഇസ്റാഫിനെക്കുറിച്ചും പറയുന്നുണ്ട്. അമിത വ്യയം ചെയ്യലും തബ്ദീർ, പണം അനാവശ്യമായി ചെലവഴിക്കലും, അത് അല്പമാണ് ചെലവഴിക്കുന്നതെങ്കിലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മാർഗത്തിലാണ് എങ്കിൽ അത് ഹറാമായി തീരുന്നതാണ്. ഇവിടെ പടക്കം പൊട്ടിച്ചു എന്നതുകൊണ്ട് എന്ത് ലാഭമാണ് ഒരാൾക്കുണ്ടാകുന്നത്? അയാളുടെ വിശപ്പ് മാറുമോ? അയാൾക്കൊരു വീട് നിർമ്മിക്കാൻ സാധിക്കുമോ? ഒരു സ്ഥലം വാങ്ങാൻ സാധിക്കുമോ? ഒന്നും ലഭിക്കുന്നില്ല. മറിച്ച് ആ പണം അത് പൊട്ടിച്ചിതറപ്പെട്ടു എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ കരിമരുന്ന് പ്രയോഗങ്ങളും ഇത്തരത്തിലുള്ള പടക്കം പൊട്ടിക്കലുമൊക്കെ സത്യത്തിൽ പണം പാഴ്വേലയാക്കുകയാണ്. ഇന്നൽ മുബദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, തബ്ദീർ ചെയ്യുന്ന ആളുകൾ പിശാചിൻ്റെ കൂട്ടാളികളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. തിന്മകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല വിട്ടു നിൽക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. നമ്മൾ
1: വൈകുന്നേരം ചൊല്ലേണ്ട ദിക്കറുകൾ മഗ്രിബ് നിസ്കാര ശേഷം ചൊല്ലാമോ എന്നാണ്.
3: നമുക്കൊക്കെ അറിയാം, നമ്മുടെ ജീവിതം അദ്കാറുകളും ദുആകളും ഇബാദാത്തുകളുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കണം. ഉണർന്നെഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ എന്തൊക്കെ ചൊല്ലണം, പ്രാർത്ഥിക്കണം, ദിക്കറുകളായി വരേണ്ടതുണ്ട് എന്ന് നിർണയിക്കപ്പെട്ടും നിർണയിക്കപ്പെടാതെയും എണ്ണം പറഞ്ഞും എണ്ണം പറയാതെയുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീൻ നമുക്ക് ഒരുപാട് ദിക്കറുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമസ്കാര ശേഷം, അതേപോലെ തന്നെ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോൾ തുടങ്ങി ഒരു വിശ്വാസിയുടെ ജീവിതം ദിക്കറുകളും ദുആകളും കൊണ്ട് നിറഞ്ഞതാണ്. ഇതിൽ നിർണിതമായ സമയം നിശ്ചയിക്കപ്പെട്ടതുണ്ട്, അല്ലാത്തതുണ്ട്. സമയം നിശ്ചയിക്കപ്പെട്ടതിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടുന്ന ദിക്കറുകൾ. അദ്കാറു സബാഹ് വൽ മസാ എന്ന രൂപത്തിൽ തന്നെ ലഘുലേഖകളായും അതേപോലെ തന്നെ പുസ്തകങ്ങളിലുമൊക്കെ അത് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്ന് അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ട്. ഇതിൻ്റെ സമയം കൃത്യമായി ഒരു സമയം നിശ്ചയിച്ചിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ഇന്ന സമയത്ത് പള്ളിയിലേക്ക് കയറുമ്പോൾ എന്ന് പറഞ്ഞതുപോലുള്ള ഒരു സമയമല്ല, കുറച്ച് ആശ്വാസമുള്ള ഒരു സമയമാണ് അതിന് നിശ്ചയിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്നും ചെയ്യേണ്ടുന്ന ഒന്ന് എന്നതുകൊണ്ട് ആശ്വാസം നൽകിക്കൊണ്ടാണ് നബി അത് പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ ആയത്ത് നമുക്കറിയാമല്ലോ, വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസ് വഖബ്ല ഗുറൂബ്. നീ അള്ളാഹുവിനെ പ്രകീർത്തിക്കുക സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് മുമ്പും. ഇത് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള പണ്ഡിതന്മാർ ഇത് രാവിലെയും വൈകുന്നേരവുമൊക്കെ ഉള്ള നമസ്കാരത്തെപ്പറ്റിയും അതോടൊപ്പം തന്നെ ആ സമയത്ത് ചൊല്ലേണ്ടുന്ന ദിക്റുകളെപ്പറ്റിയുമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അസർ നമസ്കാരവും അതേപോലെ തന്നെ സുബിഹി നമസ്കാരവും ഈ ആയത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതോടൊപ്പം ആ സന്ദർഭങ്ങളിൽ ചൊല്ലേണ്ടുന്ന ദിക്റുകളും ഇതിൽ ഉൾപ്പെടുന്നതാണ് എന്ന രൂപത്തിലാണ് പല പണ്ഡിതന്മാരുടെയും വിശദീകരണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൻ്റെയൊക്കെ ഒരു വിശദാംശം, വിശദീകരണം എന്ന പോലെ നമുക്ക് പഠിപ്പിച്ചതാണ് മൻ ഖാല ഹീന യുസ്ബിഹു, നേരം പുലരുന്ന സമയത്ത് ഇങ്ങനെ ചൊല്ലിയാൽ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പഠിപ്പിക്കുന്നു. മൻ ഖാല ഹീന യുംസി, വൈകുന്നേരമാകുമ്പോൾ, അപ്പോൾ ആ വൈകുന്നേരം നേരം പുലരുമ്പോൾ എന്നത് ഒരു നിർണിത സമയമല്ലാതെ ഒരല്പം വിശാലമായിട്ടാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ചില പണ്ഡിതന്മാരൊക്കെ തുലൂഉൽ ഫജ്ർ, പ്രഭാതോദയം മുതൽ അഥവാ സുബഹിയുടെ സമയം മുതൽ സൂര്യോദയം വരെയുള്ള സമയമാണ് അതിൻ്റെത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ ഒരൽപ്പം കൂടി ദീർഘിപ്പിച്ച് ലുഹ സമയം വരെയുള്ള സമയം നമുക്ക് ഈ പ്രാർത്ഥന രാവിലെ ചൊല്ലാമെന്നാണ്. അതേപോലെ തന്നെ വൈകുന്നേരത്തെ പ്രാർത്ഥന, അത് അസർ നമസ്കാരത്തിൻ്റെ സമയം അവിടെ മുതൽ തുടങ്ങി, അസറിൻ്റെ സമയം മുതൽ തുടങ്ങി മഗ്‌രിബിൻ്റെ സമയം വരെയോ ആണ് എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും ആ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്. ചിലരൊക്കെ രാത്രിയുടെ ആദ്യ മൂന്നിലൊന്ന് ആ സമയം വരെ ചൊല്ലാം, അഥവാ ഒരു ഇഷാഇൻ്റെ സമയം വരെയൊക്കെ ഇത് ചൊല്ലാം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപൂർവം ചില പണ്ഡിതന്മാർ മഗ്‌രിബിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്, അഥവാ മഗ്‌രിബ് നമസ്കാരത്തോടുകൂടിയാണ് ഈ ദിക്റുകൾ ചൊല്ലേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ശരിയായിട്ടുള്ളത് രാവിലത്തേതാണ് എങ്കിൽ സുബഹിയുടെ സുബഹി നമസ്കാരത്തിൻ്റെ സമയം മുതൽ, അല്ലെങ്കിൽ സുബഹിയുടെ സമയം മുതൽ സൂര്യോദയത്തിൻ്റെ സമയം വരെയുള്ള ടൈമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതേപോലെ തന്നെ അസർ നമസ്കാരം മുതൽ മഗ്‌രിബ് നമസ്കാരം വരെയുള്ള സമയമാണ് വൈകുന്നേരത്തേത് ചൊല്ലേണ്ടത്. ഇനി നമുക്ക് ആ സമയത്ത് ചൊല്ലാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരൽപ്പം കൂടി കഴിഞ്ഞാലും അത് ചൊല്ലാം എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അഅലം.
1: രാത്രിയിൽ ഉറങ്ങുമ്പോൾ ചൊല്ലേണ്ടതെല്ലാം ചൊല്ലിക്കിടന്നാലും സ്വപ്നം കാണുന്നു, കാരണം വിശദീകരിക്കാമോ എന്നാണ്.
2: സ്വപ്നം വിശാലമായ ഒരു ലോകമാണ്. നമ്മൾക്കറിയില്ല എന്താണ് സ്വപ്നത്തിൻ്റെ പിന്നിലുള്ളത് എന്ന്. എങ്ങനെയാണ് സ്വപ്നമുണ്ടാവുന്നത്? ജീവിതത്തിൽ അതിന് വലിയ സ്വാധീനങ്ങളുമുണ്ടോ? അതുകൊണ്ട് തന്നെ ദീൻ ഷറൽ ആ വിഷയത്തിൽ ചില നിർദ്ദേശങ്ങൾ വച്ചിരിക്കുന്നു. ഒന്ന്, സ്വപ്നം ഒരാൾ ദർശിച്ചാൽ അത് ഒരു പക്ഷേ അവന് മോശമായി തോന്നുന്ന സ്വപ്നങ്ങളായിരിക്കും. അതിൻ്റെ ഇസ്ലാമികമായ വിധി അത് പൈശാചികമാണ്, അത് ആരോടും പറയരുത് എന്നാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ ഒരാൾ കടന്നു വന്നിട്ട് പറഞ്ഞു, റഅയ്തു ഫിൽ മനാമി കഅന്ന റാസി കുത്തിയ, എൻ്റെ തല മുറിക്കപ്പെട്ടതായി ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇദാ ലഅബ ശൈത്താനു ബി അഹദികും ഫി മനാമി, പിശാജ് സ്വപ്നത്തിൽ നിങ്ങൾ ഒരാളെ കൊണ്ട് കളിക്കുകയാണെങ്കിൽ, ഫലാ യുഹദ്ദിസ് ബിഹി നാസ്, അവൻ ജനങ്ങളോട് അത് പറയരുത് എന്നാണ്. മാത്രമല്ല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അർറുഇയ സ്വാലിഹ മിനല്ലാ, നല്ല നല്ല സ്വപ്നങ്ങൾ അള്ളാഹുവിൽ നിന്നാണ്, ചീത്ത സ്വപ്നങ്ങൾ അത് പിശാജിൽ നിന്നുമാണ് എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. അപ്രകാരം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫഇദാ റാഹദുക്കും മാ യുഹിബ്, ഇഷ്ടപ്പെട്ട വല്ലതുമാണ് നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നത് എങ്കിൽ, ഫലാ യുഹദ്ദിസ് ബിഹ ഇല്ലാ മൻ യുഹിബ്, ഇഷ്ടപ്പെട്ട ആളുകളോട് മാത്രം നിങ്ങൾക്ക് അത് പറയാവുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് മോശമായി തോന്നുന്ന വെറുക്കപ്പെട്ട അനിഷ്ടകരമായ ഒരു കാര്യമാണ് സ്വപ്നത്തിൽ ദർശിക്കുന്നത് എങ്കിൽ അവൻ അത് ആരോടും തന്നെ പറയുവാൻ പാടില്ല. മാത്രമല്ല ഫൽ അൻ യസാരി സലാസ, ഇടതുഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം അവൻ തുപ്പട്ടെ, അള്ളാഹുവിനോട് പിശാചിൽ നിന്ന് രക്ഷ ചോദിക്കട്ടെ, അഴുതുബില്ല എന്ന് പറയട്ടെ, എങ്കിൽ ആ ഒരു സ്വപ്നം ഒരിക്കലും അവനെ ഉപദ്രവിക്കുന്നതല്ല എന്നാണ്. മറ്റു ചില റിപ്പോർട്ടുകൾ അവൻ ഭാഗം മാറി കിടക്കട്ടെ. ഈ നാല് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരാൾ രാത്രി കിടക്കാനുള്ള സമയത്ത് ചൊല്ലാനുള്ള ദിക്റുകളും അവിടെ ചെല്ലാനുള്ള ഖുർആനികമായ സൂക്തങ്ങളും സൂറത്തുകളും ചൊല്ലി എന്നതുകൊണ്ട് സ്വപ്നം നല്ലതോ ചീത്തയോ കാണുകയില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കുകയില്ല. ചീത്ത സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് അവൻ ആരോടും പറയരുത്. ഇടതുഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പുക, അള്ളാഹുവിനോട് പിശാചിൽ നിന്ന് രക്ഷ ചോദിക്കുക, കിടപ്പറ അതിൻ്റെ സ്ഥലം മാറിക്കിടക്കുക, ഭാഗം മാറിക്കിടക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
1: ഒരു വീട്ടിലെ ഗൃഹനാഥനാണ് ബലികർമ്മത്തിന് കൂടിയതെങ്കിൽ വീട്ടിലുള്ളവർക്ക് നഖം, മുടി, രോമങ്ങൾ ഇങ്ങനെ അവരുടേത് പോലെ നീക്കം ചെയ്യാൻ പാടില്ല എന്നാണ്.
4: ബലിയറുക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിച്ച ആളു മാത്രമാണ് മുടിയും നഖവും ശരീരത്തിൽ നിന്ന് തൊലിയുമെല്ലാം നീക്കം ചെയ്യാതിരിക്കേണ്ടത് എന്നതാണ് ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇദാ റഅയ്തും ഹിലാല ദിൽ ഹിജ്ജ വ അറാദ അഹദുക്കും അൻ യുളഹിയ ഫൽയുംസിക് അൻ ശഅരിഹി വ അദ്ഫാരിഹി. ദുൽഹജ്ജ മാസത്തിൻ്റെ ചന്ദ്രൻ കാണുകയും അതല്ലെങ്കിൽ ദുൽഹജ്ജ മാസമാവുകയും നിങ്ങളാരെങ്കിലും ബലിയറുക്കുവാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നു എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ അവർ അവരുടെ മുടിയിൽ നിന്നും നഖത്തിൽ നിന്നും പിടിച്ചു വെച്ചുകൊള്ളട്ടെ, അത് അവർ വെട്ടുവാനോ വടിക്കുവാനോ ഒന്നും പാടുള്ളതല്ല. മറ്റൊരു റിപ്പോർട്ടിലുള്ളത്, ഇദാ ദഖലത്തിൽ അഷറു, ദുൽഹജ്ജ മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ, വ അറാദ അഹദുക്കും അൻ യുളഹിയ ഫലാ യമസ്സ മിൻ ഷഅരിഹി വ ബശരിഹി ഷൈഅ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ അവരുടെ മുടിയിൽ നിന്നും അവരുടെ തൊലിയിൽ നിന്നും സ്പർശിക്കുക പോലും ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. അഥവാ കുടുംബത്തിലുള്ള എല്ലാവർക്കും ബാധകമല്ല, ആരാണോ ബലിയറുക്കുവാൻ ഉദ്ദേശിച്ചത് അയാൾക്കു മാത്രമാണ് ഇത് ബാധകമായിട്ടുള്ളത്. ഇനി ഒരു കുടുംബത്തിലെ ഏഴാളുകളൊന്നും

0: വരെ നഖം വെട്ടാതിരിക്കുകയും അതുപോലെ തന്നെ ശരീരത്തിൽ നിന്ന് മുടി നീക്കാതിരിക്കുകയും മറ്റും ചെയ്യുക എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: വുദു എടുക്കാതെ ഖുർആൻ പിടിക്കാൻ കഴിയുമോ എന്നാണ്.
0: മുസ്ഹഫ് തൊടുന്ന സാഹചര്യത്തിൽ വുദു ചെയ്യേണ്ടതുണ്ടോ ഇല്ലേ എന്നത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള വിഷയമാണ്. അതിലേറ്റവും സൂക്ഷ്മമായത് വുദുവോടുകൂടി തന്നെയാണ് ഖുർആൻ സ്പർശിക്കേണ്ടത്, മുസ്ഹഫ് സ്പർശിക്കേണ്ടത് എന്നതാണ്. എന്നാൽ പഠന സാഹചര്യങ്ങളിൽ പഠിക്കുവാനുള്ള ആവശ്യാർത്ഥം വുദു ഇല്ലാതെ ശുദ്ധിയില്ലാത്ത അവസ്ഥയിലും ഖുർആൻ ഓതുന്നതിനോ വഹിക്കുന്നതിനോ വിരോധമില്ല എന്നിടത്താണ് പണ്ഡിതന്മാരെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ കഴിവിൻ്റെ പരമാവധി വുദു നിലനിർത്തുവാൻ ശ്രമിക്കുകയും വുദു നിലനിർത്തി കൊണ്ടുതന്നെ ഖുർആൻ തൊട്ടുകൊണ്ട് അതല്ലെങ്കിൽ മുസ്ഹഫ് തൊട്ടുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് നാം ശ്രദ്ധിക്കേണ്ടതും ശീലിക്കേണ്ടതും. എന്നാൽ പഠനാവശാർത്ഥം പുറപ്പെടുന്ന സമയത്തും മറ്റുമെല്ലാം ഇത്തരത്തിൽ വുദു ചെയ്യുവാനും വുദു നിലനിർത്തുവാനും ഒരാളെ കൊണ്ട് സാധിക്കാത്ത അവസ്ഥയുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ആ ഒരു സാഹചര്യത്തിൽ അത് അനുവദനീയമാണ്, വിരോധമില്ല എന്നതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: ഉറക്കം കിട്ടാതെ ബുദ്ധിമുട്ടുമ്പോൾ ഉറക്കം കിട്ടാൻ, അതുപോലെ മക്കൾ ഉറങ്ങുവാൻ വേണ്ടിയൊക്കെ ഖുർആൻ ഓഡിയോ പ്ലേ ചെയ്ത് ഉറങ്ങുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്.
2: ഖുർആൻ പാരായണത്തെക്കുറിച്ച് ഖുർആൻ പറയുമ്പോൾ വഇദാ ഖുരിയൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. സൂറത്ത് ആറാഫിൽ 204-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ അതിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, നിങ്ങൾ നിശബ്ദരാകുക, കാരുണ്യം ചൊരിയപ്പെട്ടേക്കാം എന്നാണ്. അപ്പോൾ ഖുർആൻ കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും ആശയവും ഉള്ളിലേക്കിറങ്ങി വലിയ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണമെന്നാണ്. ആ രൂപത്തിൽ ഒരാൾ രാത്രി കിടക്കുന്ന വേളയിൽ ഖുർആൻ ഓതുകയും ഖുർആൻ കേൾക്കുകയും അത് അർത്ഥവും ആശയവും അറിയുന്ന രൂപത്തിൽ അയാൾ അത് ശ്രദ്ധിക്കുകയും ചെയ്തു, അങ്ങനെ ഉറങ്ങിപ്പോയി എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു കുറ്റകരമാണ് എന്ന് പറഞ്ഞുകൂടെ നല്ല കാര്യമാണ്. കാരണം ഉറക്കത്തിന് മുമ്പ് ചൊല്ലേണ്ട ധാരാളം ദിക്റുകളുണ്ട്, ചൊല്ലേണ്ട ധാരാളം ഖുർആൻ സൂറത്തുകളും ആയത്തുകളും ഒക്കെയുണ്ട്. അത് ചൊല്ലേണ്ടതും ചെയ്യേണ്ടതും പ്രതിഫലാർഹവുമാണ്. ഇതേപോലെ ഒരാൾ ഉറങ്ങുന്നതിന് മുമ്പ് ഖുർആൻ കേൾക്കുന്നു, അങ്ങനെ അയാൾ അറിയാതെ ഉറങ്ങിപ്പോയി എങ്കിൽ അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, അതൊരു ഒരു നല്ല കാര്യമായി തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഒരാൾ പലപ്പോഴും ആളുകൾ പറയാറുള്ളത് പോലെ എനിക്ക് ഉറക്കം വരണമെങ്കിൽ എന്തെങ്കിലും വായിക്കണം, അപ്പോൾ ഉറങ്ങുവാനായി വായിക്കുക എന്ന നീയത്തോടു കൂടിയാണ് ഖുർആൻ കേൾക്കുന്നത് എങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. ഉറങ്ങുവാൻ വേണ്ടിയല്ല, മനുഷ്യ മനസ്സുകൾക്ക് ജീവൻ നൽകുവാനാണ് ഖുർആനും ഖുർആൻ പാരായണവും ഒക്കെ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഉറങ്ങുവാനുള്ള ഒരു മരുന്ന് എന്ന അർത്ഥത്തിൽ ഒരിക്കലും നമ്മൾ ഖുർആൻ കേട്ടുകൂടാ എന്ന് പ്രത്യേകം പ്രസ്താവിക്കുക.
1: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴും എല്ലാം സ്ഥിരമായി തലയിൽ തൊപ്പിയോ തലപ്പാവോ ധരിക്കാറുണ്ടായിരുന്നു. ഒരാൾ പ്രതിഫലം പ്രതീക്ഷിച്ച് നിസ്കരിക്കുന്ന സമയത്ത് മാത്രം തൊപ്പി ധരിച്ചാൽ അയാൾക്ക് അതിന് പ്രതിഫലം ലഭിക്കുമോ എന്നാണ്.
3: ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവ് ധരിച്ചതായി വന്നിട്ടുണ്ട്. എന്നാൽ ആ തലപ്പാവ് ധരിക്കൽ ഒരു പ്രത്യേകമായ നമുക്ക് അനുഷ്ഠിക്കുവാനുള്ള സുന്നത്തി എന്ന നിലക്കല്ല, നേരെ മറിച്ച് ആ നാടിൻ്റെ വേഷം അതായിരുന്നു. അന്ന് മുശ്രിക്കുകളും അല്ലാത്തവരും ആയ എല്ലാ ആളുകളും തലപ്പാവ് ധരിക്കുന്നവരായിരുന്നു, അത് അവരുടെ നാടിൻ്റെ വേഷമാണ്. ആ അർത്ഥത്തിൽ അവർ തലപ്പാവ് ധരിച്ചതായി തലമറച്ചതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഷെയ്ഖ് സ്വാലിഹുൽ ഉസൈമിനോട് ഇങ്ങനെ തലപ്പാവ് ധരിക്കുന്നതിനെ കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ വിധി എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ലാ, അത് സുന്നത്തല്ല. ഇത് ചോദ്യം അത് സുന്നത്താണോ എന്നാണ്. ഹൽ ഹിയ സുന്നത്തുൻ, ഇത് സുന്നത്താണോ? അദ്ദേഹം പറഞ്ഞു, ലാ, സുന്നത്തല്ല. ലിബാസുൽ അമാമത്തി ലൈസ ബി സുന്നത്തിൻ, തലപ്പാവ് ധരിക്കൽ സുന്നത്തല്ല. ലാക്കിന്നഹു ആദത്തുൻ, നേരെ മറിച്ചത് നാടിൻ്റെ സമ്പ്രദായമാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചിട്ടുണ്ട്, ശരിയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവ് ധരിച്ചിട്ടുണ്ട്, അത് നാടിൻ്റെ വസ്ത്രധാരണ രീതിയാണ്. വസുന്നത്തു ലികുല്ലി ഇൻസാനിൻ അൻ യൽബസ മാ യൽബസുഹു നാസു മാ ലം യകുൻ മുഹറമൻ ലിദാതിഹി, സ്വയം ഹറാമല്ലാത്ത നാട്ടിലെ ആളുകൾ ധരിക്കുന്നത് എന്തോ അത് ധരിക്കലാണ് സുന്നത്ത്. വഇന്നമാ ഖുൽന ഹാദാ, നമ്മൾ ഇത് പറയാനുള്ള കാരണം, ലി അന്നഹു ലൗ ലബിസ ഖിലാഫമാ യഅതാദുഹു നാസു ലകാന ദാലിക ശുഹ്ര, ജനങ്ങൾ പതിവായി ഒരു നാട്ടിൽ സ്വീകരിക്കുന്ന വസ്ത്രധാരണ രീതി, അതിനെതിരായി ഒരാൾ സ്വന്തം ഒരു വേറിട്ടുകൊണ്ടൊരു വസ്ത്രധാരണ രീതി സ്വീകരിച്ചാൽ അത് ഷുഹറത്തിൻ്റെ

0: ക്രിസ്തിയുടെ ഭാഗമായി മാറും. വന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻ ലിബാസു ശഹറ, ശഹറത്തിൻ്റെ പ്രശസ്തിയുടെ വസ്ത്രത്തെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞിട്ടും ഉണ്ട്. അതുകൊണ്ട് ഫഇദാ കുന്ന ഫീ ബലദിൻ യൽബസൂന അൽ അമായിമ ലബിസ്ന അൽ അമായിം, തലപ്പാവ് ധരിക്കുന്ന ഒരു നാട്ടിൽ എല്ലാവരും തലപ്പാവ് ധരിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും അങ്ങനത്തെ ആളുകളാണോ? എങ്കിൽ നമ്മളും ധരിക്കുക. വൈദാ കുന്ന ഫീ ബലദിൻ ലാ യൽബസൂനഹ ലം നൽബസ്ഹ, അത് ധരിക്കാത്തൊരു നാട്ടിലാണോ നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മളും ധരിക്കണ്ട. വ അളുന്നു അന്ന ബിലാദൽ മുസ്ലിമീൻ അൽ യൗം തഖ്തലിഫ്, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് മുസ്ലിം രാജ്യങ്ങളെല്ലാം ഈ വിഷയത്തിൽ വ്യത്യസ്തമാണ് എന്നാണ്. ഫഫി ബഅദിൽ ബിലാദിൽ അക്സർ ഫീഹ ലുബുസുൽ അമായിം, ചില രാജ്യങ്ങളിൽ തലപ്പാവ് ധരിക്കുന്നുണ്ട്. ഒഫി ബഅദിൽ ബിലാദിൽ അക്സ്, ചില രാജ്യങ്ങൾ അതിന് നേരെ എതിരാണ്. വൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൽബസുൽ അമാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവ് ധരിച്ചിരുന്നു. ലിഅന്നഹ മുഅതാദതുൻ ഫീ അഹ്ദിഹി, കാരണം അത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ സമ്പ്രദായമായിരുന്നു. ഒലിഹാദ ലം യഅ്മുറു ബിഹ, അതുകൊണ്ട് തന്നെ അതൊരു സുന്നത്തി എന്ന നിലക്ക് നമ്മളോട് പ്രത്യേകമായി കൽപ്പിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഇതാണ് ഈ വിഷയത്തിൻ്റെ വസ്തുത. എന്നാൽ തലപ്പാവ് ധരിച്ചാൽ ഇന്ന മഹത്വമുണ്ട്. തലപ്പാവ് ധരിച്ച് നമസ്കരിക്കുന്ന ആളുകൾക്ക് തലപ്പാവ് ഇല്ലാതെ നമസ്കരിക്കുന്ന ആളെക്കാൾ ഇത്ര ഇരട്ടി പ്രതിഫലമുണ്ട് എന്നൊക്കെ പറയുന്ന ഹദീസുകൾ അത് വ്യാജമാണ്, അത് ദുർബലമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്.
1: ഒരാളുടെ വസ്ത്രത്തിൽ നജസ് ഉണ്ടായാൽ വുദു എടുക്കാൻ സാധിക്കുമോ എന്നാണ്.
2: നിസ്കാരത്തിന്റെ നിബന്ധനകളുടെ കൂട്ടത്തിൽ പെട്ടതാണ്. നിസ്കരിക്കുന്നവന്റെ ശരീരവും നിസ്കരിക്കുന്ന സ്ഥലവും എല്ലാം ശുദ്ധിയാവുക എന്നത് സ്വാഭാവികമാണ്. അതിൻ്റെ ഭാഗം തന്നെയാണ് വുദു ചെയ്യുന്ന സമയത്തും. ഒരു വ്യക്തി എല്ലാവിധ നജസുകളിൽ നിന്നും അവൻ്റെ ശരീരം ശുദ്ധിയായതിനു ശേഷം വേണം വുളു ചെയ്യുവാൻ. അതുകൊണ്ട് വസ്വാസ് ഒഴിവാക്കി ശരീരത്തിൽ വുളു ചെയ്യുന്ന സമയത്ത് നജസില്ല എന്ന് ഉറപ്പുവരുത്തി വുളു ചെയ്യുകയാണ് വേണ്ടത്. വസ്വാസിൻ്റെ പേരിൽ നമുക്ക് അവിടെ പ്രത്യേകം ഇളവുണ്ട് എന്ന് പറയുവാനോ മറ്റോ സാധിക്കയില്ല എന്നാണ് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം.
1: ഭർത്താവ് നിസ്കാരം നിലനിർത്താത്തതിൽ വളരെ മനപ്രയാസമുണ്ട്. അദ്ദേഹത്തോട് മനസ്സിൽ വെറുപ്പ് തോന്നി തുടങ്ങാൻ കാരണമാകുന്നു. ഒരു വല്ലായ്മ പോലെ എന്തെങ്കിലും പരിഹാരം?
3: നമസ്കാരം, അതിൽ അലസതയുള്ള ആളുകളെ നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഉപദേശിക്കുക, നമസ്കാരത്തിൻ്റെ ഫലം അതെന്തെന്ന് അറിയിക്കുക, അതേപോലെ നമസ്കരിച്ചില്ല എങ്കിൽ അതിൻ്റെ ഗൗരവം ഉണർത്തുക, നമസ്കാരം കൊണ്ടുള്ള ഇഹപര ഗുണങ്ങൾ അത് അറിയിക്കുക, അതോടൊപ്പം ആ വ്യക്തിയിൽ സ്വാധീനിക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അവരെ കൂടി വിഷയം ധരിപ്പിച്ച് അയാൾ നന്നാവണമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വളരെ ഫലപ്രദമാകും വിധം ഈ വിഷയം കൈകാര്യം ചെയ്യുക. ആ വ്യക്തിയെ ഉണർത്തി ഉത്ബോധിപ്പിച്ച് ഇത് പ്രായോഗികമാക്കുവാൻ സഹായകമാകുന്ന മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുക. അള്ളാഹുവിനോട് അത്തരക്കാരുടെ മനസ്സ് തുറക്കാനും ആ മനസ്സിൽ വിശാലതയുണ്ടാകാനും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ഇരക്കുക. ഇസ്ലാമികമായ ചരിത്രങ്ങൾ ഈ വിഷയങ്ങളിലുള്ളതൊക്കെ ഉണർത്തി അത് പഠിച്ച് അത് ബോധ്യപ്പെടുത്തുക. അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ഹിദായത്തിന് ഹൃദയ വിശാരദക്ക് ദുആ ചെയ്യുക. ഇതൊക്കെയാണ് ആ വിഷയത്തിൽ ഫലപ്രദമായിട്ടുള്ളത്. അള്ളാഹു തആല ആലം.
1: ചോദ്യം ഇപ്രകാരമാണ്. ഞാൻ ജിദ്ദയിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ റമദാൻ മാസത്തിൽ ICF നോമ്പുതുറ ഉണ്ടാകാറുണ്ട്. അതിൽ പങ്കെടുക്കാൻ പറ്റുമോ? കാരണം അവിടെ നോമ്പുതുറയുടെ മുമ്പായിക്കൊണ്ട് മൗലൂദ് ചൊല്ലാറുണ്ട് എന്നാണ്.
4: മെൻ ഫത്തുറ സ്വായിമൻ, ഒരാളെ നോമ്പ് തുറക്കാൻ ക്ഷണിച്ചു കഴിഞ്ഞാൽ നോമ്പുകാരൻ്റെ അതേ പ്രതിഫലം അയാൾക്കും ഉണ്ടായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിശ്വാസികൾ തമ്മിലുള്ള ബാധ്യതയായി പഠിപ്പിച്ചപ്പോൾ ഇദാ ദഅക ഫഅജിബ്, നിന്നെ അത്തരം സദ്യകളിലേക്കോ മറ്റോ ക്ഷണിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം നൽകണമെന്നാണ്. എന്നാൽ അവിടെ പ്രത്യേകമായൊരു ലവാബിത്ത്, അത് നിഷിദ്ധമായ ഒരു ഭക്ഷണത്തിലേക്കാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദ്യം വിതരണം ചെയ്യപ്പെടുന്ന ഭക്ഷണത്തിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ഇരിക്കരുത് എന്നാണ്. എങ്കിൽ ബിദ്അത്തുകൾ അരങ്ങ് തകർക്കുന്ന, അതിൽ പ്രോത്സാഹനം നൽകുന്ന ഒരു ക്ഷണമാണ് എങ്കിൽ, അത് നോമ്പ് തുറക്കുന്ന ക്ഷണമായിരുന്നാലും ശരി, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടെ പങ്കെടുക്കൽ നിർബന്ധമില്ല. എന്ന് മാത്രമല്ല, ഇങ്ങനെ ക്ഷണിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി സത്യമെന്ത് എന്ന് അറിയിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുള്ള വൈജ്ഞാനികമായ ആർജവം നേടിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.
5: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പി ജി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ, പഞ്ചസാര വ്യവസായവും വിപണനവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ കരിയർ ലക്ഷ്യമിടുന്ന അവർക്ക് കാൻപൂരിലെ നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രോഗ്രാമുകൾ മികച്ച അവസരം നൽകുന്നു. ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പി ജി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ജൂൺ 7 നടത്തുന്ന ഓൺലൈൻ പ്രവേശന പരീക്ഷയുടെയും കൗൺസിലിംഗിൻ്റെയും അടിസ്ഥാനത്തിലാണ് പ്രവേശനം നൽകുന്നത്. NSI.gov.in എന്ന വെബ്സൈറ്റ് വഴി May 25 വരെ അപേക്ഷിക്കാം. 1500 രൂപയാണ് അപേക്ഷാ ഫീസ്. ചെന്നൈ ഉൾപ്പെടെ 9 പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. വിവിധ പ്രോഗ്രാമുകളിലേക്കുള്ള പരീക്ഷകളുടെ വിശദ സിലബസ് വെബ്സൈറ്റിലെ പ്രോസ്പെക്ട്സിലുണ്ട്. പി ജി ഡിപ്ലോമ ഷുഗർ ടെക്നോളജി 2.5 വർഷം ദൈർഘ്യമുള്ള പ്രോഗ്രാമിന് 66 സീറ്റാണ്. ഷുഗർ എഞ്ചിനീയറിംഗ് NNSI SC 1.5 വർഷം ദൈർഘ്യമുള്ള പ്രോഗ്രാമിന് 62 സീറ്റുമുണ്ട്.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞുപോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്. ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പുലരിവട്ടം പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയമായ വിഷയങ്ങൾ വീണ്ടും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാമാണ് പീസ് റേഡിയോ നേർരേഖ. പീസ് റേഡിയോയിൽ ഇനി നേർരേഖ, സമയം നഷ്ടപ്പെടാതിരിക്കാൻ എന്ന വിഷയവുമായി നമ്മോടൊപ്പം ചേരുന്നു പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ഇബ്ൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബാദ്. ജീവിതത്തെ ഏറ്റവും കൂടുതൽ പ്രയോജനകരമാക്കാനുള്ള ഒരു വഴി എന്ത് എന്നുള്ളതാണ്. പല സന്ദർഭങ്ങളിലും സമയം നഷ്ടപ്പെട്ടതിൻ്റെ വളരെ വലിയ മനോവേദന നമ്മളെല്ലാവരും അനുഭവിക്കാറുണ്ട്. ഒരു വേള ഒരു മോട്ടോർ ബൈക്കിൽ ഒരു 4 മണിക്കൂർ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? വളരെ കോൺസെൻട്രേഷനോടുകൂടെ വാഹനം ഓടിച്ചെങ്കിലേ അപകടരഹിതമായി അയാൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധ്യമാവുകയുള്ളൂ. ഇതുപോലെ നമ്മൾ വാഹനത്തിലിരിക്കുന്ന, ഡ്രൈവ് ചെയ്യുന്ന എത്രയോ സമയങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒഴിവുവേളകളെ നമുക്ക് ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വഴി ദിക്റുകൾ തന്നെയാണ്. നമ്മുടെ നാവിൻ തുമ്പിൽ എപ്പോഴും അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള വാക്കുകൾ നമ്മൾ പറയുക എന്നുള്ളതാണ്. ദിക്റുകൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പറയാൻ വളരെ ലളിതമാണ്, എന്നാൽ അതുമൂലം ലഭിക്കുന്ന പ്രതിഫലങ്ങളാകട്ടെ വളരെ വലുതാണ്. അതാണ് ഏത് ദിക്റും പരിശോധിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം. അതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിച്ചതിൻ്റെ യഥാർത്ഥ കാരണം അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിന് ചെയ്യാനുള്ള ഏറ്റവും വലിയ നന്ദി നാം അവനെ മറക്കാതിരിക്കുക, അവൻ്റെ മഹത്തായ നാമങ്ങളും അവൻ്റെ വിശേഷണങ്ങളും അവൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള അവൻ്റെ പ്രകീർത്തനത്തിൻ്റെ വചനങ്ങളുമെല്ലാം നാം ഓർക്കുകയും ചൊല്ലുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. കാരണം ദിക്റുകൾ വളരെ ലളിതമാണ്. കലിമത്താനി ഹഫീഫത്താനി അല ലിസാൻ എന്നാണ്. ഏറ്റവും നല്ല ദിക്റിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്, നാവിന് വളരെ ലളിതമാണ്. എന്നാൽ സഖീലത്താനി ഫിൽ മീസാൻ, തുലാസിൽ ഏറ്റവും ഭാരം കൂടിയതുമാകുന്നതെന്നാണ്. ഹബീബത്താനി ഇല റഹ്മാൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വചനങ്ങൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് നേടിത്തരുന്നതാണ് ദിക്ർ. നമ്മുടെ തുലാസിലേറെ കനം തൂങ്ങുന്നതാണ് ദിക്ർ. പറയാൻ വളരെ ലളിതമാണ് ദിക്ർ. സുബ്ഹാൻ അല്ലാഹിൽ അലീം, സുബ്ഹാൻ അല്ലാഹി വബിഹംദി. സുബ്ഹാൻ അല്ലാഹിൽ അലീം, അത്യുന്നതനായ മഹാനായ അള്ളാഹു മഹാപരിശുദ്ധനാണെന്നുള്ളതാണ്. അവനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ ആശയം. ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും, വൃത്തിയും ശുദ്ധിയുമുള്ള ഏത് സന്ദർഭങ്ങളും നമുക്ക് പറയാൻ പറ്റിയ ലളിതമായ വാചകങ്ങളാണിത്. ഓരോ ദിക്റുകളുടെയും പ്രതിഫലങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന അത്ര വലിയ പ്രതിഫലമാണ് ഈ ലളിതമായ വാക്കുകൾക്ക് നമുക്ക് തരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വൽഹംദുലില്ലാ വസുബ്ഹാനല്ലാ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ കടലിലെ നുരകളോളം പാപങ്ങളുണ്ടെങ്കിലും പരിഹരിക്കപ്പെടും. എന്താണ് അതിൻ്റെയൊക്കെ ഒരു ആഴം? കടലിലെ നുരകൾ എന്ന് പറയുമ്പോൾ കടലെത്ര വിശാലമാണ്, അതിലെത്ര നുരകളുണ്ട്, അത്ര തന്നെ പാപങ്ങളുണ്ടെങ്കിലും പരിഹരിക്കപ്പെടും എന്ന് പറയുമ്പോൾ നമ്മുടെ ഒഴിവു സമയങ്ങളിൽ, നമുക്ക് വെറുതെ കിട്ടുന്ന സമയങ്ങളിൽ നാം പറയുന്ന ഈ വാക്കുകൾക്ക് കിട്ടുന്ന പ്രതിഫലം എത്രമാത്രമാണ്. മറ്റൊരു പ്രത്യേകത, ഇതെല്ലാം നമുക്ക് ലളിതമായി പറയാൻ അറിയുന്ന വചനങ്ങളാണ്. നമ്മളാരും ഇരുന്ന് മനഃപ്പാഠമാക്കേണ്ട കാര്യമില്ല. പല ദിക്റുകളിലും പല പ്രാർത്ഥനകളിലും നമസ്കാരത്തിലുമൊക്കെ നമ്മൾ ചൊല്ലാറുള്ള ദിക്റുകളാണ് സുബ്ഹാൻ അല്ലാഹി വബിഹംദി, സുബ്ഹാൻ അല്ലാഹി വബിഹംദി. ആർക്കാണ് അറിയാത്തത്? ഒരു ദിവസം 100 തവണ പറയുകയാണെങ്കിൽ അവൻ്റെ പാപങ്ങൾ കടലിലെ നുരകളോളം ഉണ്ടെങ്കിലും നശിപ്പിക്കപ്പെടുമെന്നാണ്. ഏതൊരു കുട്ടിക്കും അറിയുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇത് 100 തവണ പറഞ്ഞാൽ 100 പ്രതിഫലം മാത്രമല്ല, 100 തിന്മകൾ 100 നന്മ കിട്ടല്ല, അതോടൊപ്പം 100 തിന്മകൾ മായ്ക്കപ്പെടും. 10 അടിമകളെ മോചിപ്പിച്ചതിന് ചുല്യമാണ് എന്നാണ്. അപ്പോൾ ആരെങ്കിലും ഒരു ദിവസം സുബ്ഹാൻ അല്ലാ എന്ന് 100 തവണ പറഞ്ഞാൽ അവന് കിട്ടുന്ന പ്രതിഫലം എത്രയാണെന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. അതുകൊണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വചനങ്ങളാണ് ദിക്റിൻ്റെ വചനങ്ങൾ. അത് ജീവിതത്തിൽ സമയം കണ്ടെത്തി ചെയ്യാൻ നമുക്ക് പറ്റണം. റളിയത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂല എന്ന് പറഞ്ഞാൽ അവന് സ്വർഗം നിർബന്ധമായി എന്നാണ്. എത്ര വിശാലമായ ആശയങ്ങളാണ് ഓരോ ദിക്കറുകൾക്കുമുള്ളത്. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ദിക്കറുകളുണ്ട്. നമസ്കാര ശേഷം സുബ്ഹാനല്ലാ 33, അൽഹംദുലില്ലാ 33, അള്ളാഹു അക്ബർ 33, 99 ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു 100 തഹച്ചാൽ, ഇതുപോലെ തന്നെ കടലിലെ നുരകളോളം പാപങ്ങളുണ്ടെങ്കിലും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. നമസ്കരിച്ച് കുറച്ച് സമയം, എന്തുമാത്രം പ്രതിഫലങ്ങളാണ് ഇതിനൊക്കെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. നാളെ പരലോകത്ത് വിശാലമായ സ്വർഗം നേടാൻ നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഇവ നേടാൻ ജീവിതത്തിൽ എത്രയെത്ര സമയങ്ങൾ നമുക്ക് ലഭിക്കുന്നു, അതിൽ എത്ര സമയങ്ങൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി, ഇനി വരുന്ന സമയവും ആയുസ് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക.
0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സമയം നഷ്ടപ്പെടാതിരിക്കാൻ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: ഒരു വീൽ ചെയറിൽ ജീവിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് നടക്കാൻ കഴിയൂല, മറ്റുള്ള കുട്ടികൾ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തൊരു കുട്ടിയാണ്. എന്നാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ക്ലാസ്സിൽ, ഇപ്പം ഞാൻ പഠിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ വീൽ ചെയറിൽ പഠിക്കുന്ന സ്വാധീനമില്ലാത്തൊരു കുട്ടി ഒരു ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ, ഒരു ക്ലാസ്സിൽ 40 കുട്ടിയെന്ന് വിചാരിച്ചു, അപ്പോൾ ബാക്കി 39 കുട്ടികളിൽ ചില കുട്ടികൾ എന്ത് ചെയ്യും, ഓ ഇപ്പോൾ ഇവനെ കൊണ്ട് ഇടങ്ങാറാവും, ഇങ്ങനെ പല മനസ്ഥിതിയുള്ള കുട്ടികളും ഉണ്ടാവും. എന്നാൽ ചില കുട്ടികൾ അവർ പഠിക്കാത്തവരായിരിക്കാം, പക്ഷേ അങ്ങനെയുള്ള ചില കുട്ടികളുണ്ട്, ഇവനൊക്കെ എല്ലാ സപ്പോർട്ടും, ഇവന് ഭക്ഷണ സമയമായ ഭക്ഷണം പ്ലേറ്റ് വാങ്ങിച്ച് കൊണ്ടു കൊടുക്കുന്ന ആൾക്കാർ, ഇവൻ എന്തെങ്കിലുമൊക്കെ വേറെ പ്രയാസങ്ങളുണ്ടെങ്കിൽ ഇവനെ ബുക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ, ഇവൻ്റെ ബാഗ് താങ്ങി ഇവൻ്റെ കൂടെ വണ്ടിയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പിന്നെ സന്നദ്ധരായ കുട്ടികളും, ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെ കാണാം. അങ്ങനെയൊക്കെയുള്ള കുട്ടികളും ഇന്നുണ്ട്, പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആ ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ സഹവർത്തിത്വ മനോഭാവം ഇല്ലാത്ത കുട്ടികളാണ് ഭൂരിപക്ഷം എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റില്ലാന്ന് തോന്നുന്നു അല്ലേ?
3: അതെ അതെ.
2: ആ മുസ്തഫ സാർക്ക് അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? അവർ
3: ഈ ഒരു ചിന്താ വിഷയത്തിൽ നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മുടെ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മളൊക്കെ അധ്യാപകരാണ്, നമ്മുടെ മുമ്പിൽ വ്യത്യസ്ത കുട്ടികൾ വരാറുണ്ട്. അപ്പോൾ എൻ്റെ സ്കൂളിൽ എനിക്ക് നേരിട്ടുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഇന്നും ലൈവാണ് ആ കുട്ടി, അതായത് ഫാത്തിമ അൻഷി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. അവളെ ജീവിതത്തിൽ കണ്ണ് കാണൂല, കണ്ണിൻ്റെ കാഴ്ച, രണ്ട് കണ്ണിനും കാഴ്ച ഇല്ലാത്തൊരു കുട്ടിയാണ്. പക്ഷേ ആ കുട്ടി വളരെ ഉയരങ്ങളിലാണ് എന്ന് നമുക്ക് മഷാല്ല നമുക്ക് പറയാൻ കഴിയും. പാട്ട് പാടാൻ കഴിവുണ്ട്, അതുപോലെ ഒരുപാട് കമ്പ്യൂട്ടറിലൊക്കെ, കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് 10-ാം ക്ലാസ് പരീക്ഷ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് പരീക്ഷ എഴുതിയ കുട്ടിയാണ് ഫാത്തിമ അൻഷി.
2: രണ്ട് കണ്ണും പൂർണ്ണമായിട്ടും കാണൂല,
3: രണ്ട് കണ്ണും കാണൂല. മറ്റുള്ള കുട്ടികൾ എഴുതുന്ന അതേ ക്വസ്റ്റ്യൻ പേപ്പർ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് പരീക്ഷ എഴുതിയ കേരളത്തിലെ ആദ്യത്തെ പെൺകുട്ടിയാണ്. ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്.
2: തിരുവനന്തപുരം.
3: ആ അതെ അതെ. അപ്പോൾ നല്ല ഒരുപാട് കഴിവുണ്ട്, നല്ല ഇൻ്റലിജൻ്റ് ആണ് കുട്ടി. അപ്പോൾ അള്ളാഹു ഒരു കൈ ഒരാൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ പകരം മറ്റൊന്ന് കൊടുക്കും എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള.
2: നിങ്ങളെ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്?
3: തീർച്ചയായിട്ടും.
2: അപ്പോൾ ആ കുട്ടി പഠിക്കുമ്പോൾ ആ കുട്ടിയുടെ ക്ലാസ്സിലുള്ള ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു ഇടപഴകലും സമീപനമൊക്കെ?
3: അതെ, അതാണ് ഞാനിത് സൂചിപ്പിക്കാൻ കാരണം. ആ കുട്ടിയുടെ കൈ പിടിച്ച് കുട്ടിയെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നു, അതുപോലെ മറ്റു ഏതൊക്കെ ആവശ്യങ്ങളുണ്ടോ അതിനൊക്കെ അതിൻ്റെ കൂടെ കുട്ടികളുണ്ടാവും.
2: അതെല്ലേ.
3: അതിലേറെ വലിയൊരു സംഭവം എന്താ വെച്ചാൽ, ആ കുട്ടിയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫാദറാണ്, മദറാണ്. എവിടെ പോകുമ്പോഴും അവരില്ലാതെ പോകൂല. അത് തീർച്ചയായിട്ടും ഏത് കുട്ടികൾക്കും രക്ഷിതാക്കളുടെ സപ്പോർട്ട് ഉണ്ടാവുമെങ്കിലും അത് വലിയൊരു സപ്പോർട്ടാണ്. അവരെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ആ കുട്ടിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്
2: അവരെല്ലാം നിലക്കുള്ള സ്കഫോൾഡിംഗ്.
3: അതാണ്, കുട്ടികളും അതേപോലെ തന്നെയാണ്, എന്നും എപ്പോഴും കൂടെ ഉണ്ടാവും.
2: ഈ ഒരു സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ പിന്നെ മലപ്പുറം കോട്ടപ്പള്ളി ഗേൾസ് സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ഷറഫുന്നീസ ടീച്ചർ ഓർമ്മ വരികയാണ്.
3: ടീച്ചർ
2: രണ്ട് കണ്ണും കാണാത്ത ടീച്ചറാണ്.
3: അതെ.
2: പക്ഷേ എനിക്ക് തോന്നുന്നു, ഈ പറഞ്ഞ പോലെ പഠിച്ച റബ്ബ് രണ്ട് കണ്ണും അവർക്ക് കൊടുത്തിട്ടില്ല എങ്കിലും നമ്മളെക്കാൾ എത്രയോ അനുഗ്രഹങ്ങൾ, ഒരുപാട് ഞാമത്തുകൾ പഠിച്ചവൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം എനിക്ക് ഓർമ്മ വന്നു, ഞാനവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ആ ടീച്ചർ അവിടെ ജോയിൻ ചെയ്യുന്നത്. വേറെ ഒന്നോ ട്രാൻസ്ഫർ ആയി വന്ന് ജോയിൻ ചെയ്യണം. ഒറ്റ പ്രാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യമാണ്, വലിയ സ്കൂളാണ്, ക്ലാസ് റൂമുകൾ പലയിടത്താണ്, മുകളിലും താഴൊക്കെ ആയിട്ടുണ്ട്. ഈ ടീച്ചർക്ക് വേണ്ടി ഒരു ക്ലാസ് റൂമും മാറ്റേണ്ടി വന്നിട്ടില്ല. ഒന്നോ രണ്ടോ പ്രാവശ്യം കുട്ടികൾ കാണിച്ചു കൊടുത്തു, കൈ പിടിച്ച് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു, പിന്നെ പോകുന്നത് ഈ ടീച്ചർ ഒറ്റയ്ക്കാണ്,
3: സ്വന്തമായിട്ട്.
2: ആ സ്വന്തമായിട്ട്. അതുമാത്രമല്ല, പിന്നെ ആ ടീച്ചർ നല്ല പാട്ടുകാരിയാണ്. ആ ഈ പിന്നെ മേളകളിലും വലിയ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് മാപ്പിളപ്പാട്ടൊക്കെ അവതരിപ്പിക്കുന്ന ആ നിലക്കുള്ള കഴിവും ആ ടീച്ചറിലുണ്ട്. അതുപോലെ തന്നെ ഒരു സുരേഷ് മാഷ് ഓർമ്മ വരികയാണ്. ഇദ്ദേഹത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെയാണ്. അഥവാ ഇവരെ കൈ പിടിച്ച് കൊണ്ടുപോകേണ്ട ഒരാവശ്യം വരാത്ത രീതിയിൽ, അത് അങ്ങാടിയിലൂടെ അല്ല, സ്കൂളിലൂടെ ക്യാമ്പസിലുള്ള ഓരോ ക്ലാസ് റൂം, സ്റ്റാഫ് റൂം, ബാത്റൂം ഇവിടെയൊക്കെ ഇവർ ഒന്നോ രണ്ടോ തവണ പരിചയിച്ചാൽ പിന്നെ ഇവർ സ്വയം അവിടേക്കൊക്കെ വെച്ചുകൂത്താതെ വീഴാതെ പോവാണ്.
3: അടുത്തും
2: നമുക്കൊക്കെ രണ്ട് കണ്ണുണ്ട്, നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, കാല് വെച്ചുത്തി എന്നൊക്കെ
3: പറയാം.
2: അതെ, പലപ്പോഴും വല്ലാത്തൊരു പിന്നെ അനുഗ്രഹമാണത്.
3: അതൊരു പ്രത്യേക അനുഗ്രഹമാണ്.
2: അപ്പൊ നമ്മൾ കണ്ണ് കാണാത്ത ആൾക്കാരെ പറ്റിയാ പറഞ്ഞത്, ഇത് മാത്രല്ല പല നിലക്കുള്ള പിന്നെ ഈ നിലക്കുള്ള അവസ്ഥകൾ കഴിയുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മളെ ക്ലിപ്പിലുള്ള ശരിക്കും വീൽചെയറിൽ സ്വാധീനമില്ലാത്തൊരു കുട്ടിയെ സംബന്ധിച്ചാണ്, കണ്ണ് കാണാത്ത കുട്ടിയല്ല. ആ കുട്ടിക്ക് മറ്റുള്ള ആളുകൾ ചെയ്തു, കൂടെയുള്ള സഹപ്രവർത്തകർ അഥവാ കൂടെയുള്ള വിദ്യാർത്ഥികൾ ചെയ്തു കൊടുക്കുന്ന കുറെ നന്മകളെ സംബന്ധിച്ചാണ് നമ്മള് ആ വീഡിയോയില് ആ ചിന്താ വിഷയത്തിൽ കേൾക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആഡ് ചെയ്ത് പറഞ്ഞപ്പോ നമ്മള് പിന്നെ ചില സൂചനകൾ നൽകിയെന്ന് മാത്രം.
3: സാധാരണ ചില ആളുകളൊക്കെ അവരുടെ കുട്ടികളുടെ അവസ്ഥ പറയുമ്പോൾ പറയും, ഇതൊക്കെ സ്വന്തം വരുമ്പോഴാണ് മനസ്സിലാകുക എന്ന് പറയാറുണ്ട്.
2: അതെ അതെ.
3: പക്ഷേ അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് കാണാൻ വേണ്ടി അവർക്ക് സാധിക്കണം എന്നാണ് നമുക്ക് അവരോടൊക്കെ പറയാനുള്ളത്.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മള് പിന്നെ ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ ശരിക്കും ഇങ്ങനത്തെ ആളുകൾക്ക് ഒരുപാട് പിന്നെ മാനസികമായ ഒരു ഫീലിംഗ്, ഒരു ടെൻഷൻ അല്ലെങ്കിലും ഒരു പിന്നെ ഞാനിങ്ങനെ ആയല്ലോ എന്നുള്ളൊരു ഫീലിംഗ് സ്വാഭാവികമായിട്ടുണ്ടാവും.
3: അതെ,
2: ആ രക്ഷിതാക്കൾക്ക് ഉണ്ടാവും, ആ വ്യക്തിക്ക് ഉണ്ടാവും. പക്ഷെ ആ വ്യക്തി അത് മറികടക്കുന്നത് എങ്ങനെ ചോദിച്ചാൽ, ശരിക്കും മറ്റുള്ളവർ അദ്ദേഹത്തെ പരിഗണിക്കുമ്പോൾ തന്നെയാണ്.
3: തീർച്ചയായും
2: അത് വല്ലാത്തൊരു കുളിർമയും സന്തോഷവും അവർക്ക് ഉണ്ടാവുന്നു, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അവരെ പരിഗണിക്കുക, അവർക്ക് ആവശ്യമായ സപ്പോർട്ട്, മാനസികമായിട്ടൊരു സപ്പോർട്ട് നമ്മൾ ഇന്ന് ഉണ്ടാവാന്നുള്ളതാണ്.
3: അതെ,
2: കായികമായിട്ട് ഇനി ചെയ്യാൻ പറ്റുന്നവർ ചെയ്താലും മാനസികമായിട്ടൊരു ഒരു കൺസിഡറേഷൻ, ഒരു എന്താ പറയുക, പരിഗണന ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം.
3: ആ കുറച്ചിലുകളെ തള്ളിപ്പറയാതെ,
2: അതെ അതെ,
3: അവരോട് സംസാരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
2: പിന്നെ അവരിലുള്ള ചെറിയ കഴിവുകളെ എന്ത് ചെയ്യുക, ഉയർത്തിക്കൊണ്ടുവരിക. ഇപ്പൊ നമ്മളെ ഈ ഒരിക്കൽ സമകാലികത്തിൽ ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നു, പിന്നെ ഇതേപോലെയുള്ള ഒരു കുട്ടി 10-ാം ക്ലാസ്സിൽ ഇവൻ പഠിക്കുകയാണ്. അവന് 3 അവാർഡുകൾ നേടിക്കഴിഞ്ഞു.
3: അതെ.
2: ആ കാരണം അവർക്ക് മറ്റുള്ള പരിഗണനയും സപ്പോർട്ടും കിട്ടിയപ്പോൾ, അവന് എഴുതാനുള്ള മേഖല ശരിക്കും തുറന്നു കൊടുത്തപ്പോൾ അവന് 3 അവാർഡുകൾ, സ്റ്റേറ്റ് അവാർഡുകൾ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ആ നിലക്കൊക്കെ ഉണ്ടാകുമ്പോൾ ആ രക്ഷിതാക്കൾക്കും ആ കുട്ടിക്കും അവൻ്റെ ആ ഒരു കുറവ് അനുഭവപ്പെടാത്ത രീതിയിൽ അവരെന്ത് ചെയ്യണം, ഉന്നത സ്ഥാനം കൈയടക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഇഷ്ടംപോലെ അവസരങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്, സപ്പോർട്ട് മാത്രമേ ആവശ്യമുള്ളൂ.
3: രക്ഷിതാക്കള് അതിന് മുന്നോട്ട് വരികയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനുള്ള പല സാഹചര്യങ്ങളും ഇന്നുണ്ട്.
2: ഇന്നുണ്ട് അല്ലേ? ഇന്ന് അവർക്ക് മാത്രമായിട്ട് സംഘടിപ്പിക്കുന്ന കായിക മത്സരങ്ങൾ, കലാമേളകള്, അവരുടേതായ ആളുകളുടെ അസോസിയേഷൻ വരെ, അതിന് വലിയ സെക്രട്ടറിമാര് പ്രസിഡന്റുമാരൊക്കെ എടുത്ത് തെരഞ്ഞെടുത്ത് അവര് വലിയൊരു കൂട്ടായ്മയായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു കോർഡിനേഷൻ അവർക്കൊരു സംഘശക്തിയും മാനസികമായ ഒരു ആത്മധൈര്യവും നൽകുന്നത് തന്നെയാണെന്ന് യാതൊരു സംശയവുമില്ല.
3: അതെ, സാധാരണ നമ്മൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ വലിയ ഒരു പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കുമെങ്കിലും ഇത്തരം ആളുകൾക്ക് വലിയ സപ്പോർട്ടായിട്ട് സോഷ്യൽ മീഡിയയൊക്കെ മാറുന്നത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്.
2: തീർച്ചയായിട്ടും അത് നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്,
3: അതാണ്
2: അവർ ശ്രദ്ധിക്കേണ്ട കാര്യം.
4: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ കേൾക്കാം. മറിയം അലൈഹിസ്സലാം ഭാഗം 2, ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹദി മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മഹത്വമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്. അവരുടെ ജനനം മുതലുള്ള ചരിത്രം സൂറത്തു ആലി ഇമ്രാനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നുണ്ട്. ധാരാളം ഗുണപാഠങ്ങൾ വിശ്വാസികൾക്ക് നൽകിയ ജീവിതമായിരുന്നു മറിയം അലൈഹിസ്സലാമിൻ്റെ ജീവിതം. അതുകൊണ്ട് തന്നെ അവരുടെ ചരിത്രം പഠിക്കൽ നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. അവരുടെ ചരിത്രം പഠിക്കൽ ഈമാനികമായ ജീവിതത്തിന് നമുക്ക് പ്രചോദനം നൽകുന്ന ഒരു ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ചരിത്രമാണ് ഇൻഷാല്ലാഹ് ഇനിയുള്ള എപ്പിസോഡുകളിൽ നമ്മൾ മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തു ആല ഇമ്രാനിൻ്റെ 35-ാമത്തായത്ത് മുതലാണ് അള്ളാഹു അവരുടെ ചരിത്രം പറയുന്നത്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഇദ് ഖാലത്തി ഇംറഅത്തു ഇമ്രാൻ, ഇമ്രാനിൻ്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം. ഇമ്രാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മറിയം അലൈഹിസ്സലാമിൻ്റെ ഉപ്പയാണ്, മറിയം അലൈഹിസ്സലാമിൻ്റെ ഉപ്പയാണ്. അപ്പോൾ മറിയം അലൈഹിസ്സലാമിൻ്റെ ഉമ്മ, ഇമ്രാൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ മറിയം അലൈഹിസ്സലാമിൻ്റെ ഉമ്മ, അവർ പറഞ്ഞു എന്നാണ്. റബ്ബി, എൻ്റെ റബ്ബേ, ഇന്നീ നദർതു ലക മാ ഫീ ബത്നി മുഹററ, തീർച്ചയായും എൻ്റെ വയറ്റിലുള്ളതിനെ, അഥവാ ഈ ഗർഭസ്ഥ ശിശുവിനെ സ്വതന്ത്രമാക്കപ്പെട്ട നിലയിൽ ഞാൻ നിനക്ക് നേർച്ച നേർന്നിരിക്കുന്നു. ഫതഖബ്ബൽ മിന്നീ, അതുകൊണ്ട് എന്നിൽ നിന്ന് നീ അത് സ്വീകരിക്കണമേ. ഇന്നകാൻത സമീഉൽ അലീം, തീർച്ചയായും നീ തന്നെയാണെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും. ഇവിടെ മറിയം അലൈഹിസ്സലാമിൻ്റെ ഉമ്മ, അവരുടെ പേര് അള്ളാഹു പറഞ്ഞിട്ടില്ല. അവരുടെ പേര് ഹന്ന എന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. ഈ മറിയം ബീവിയുടെ ഉമ്മയും ഉപ്പയും ഇമ്രാനും ഹന്നയും, അവർക്ക് മറിയം അലൈഹിസ്സലാം ജനിക്കുന്നതിന് മുമ്പേ കുട്ടികളുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കുട്ടിക്ക് വേണ്ടി മറിയം അലൈഹിസ്സലാമിൻ്റെ ഉമ്മ ഹന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവർ ഗർഭം ധരിച്ചു. അപ്പോൾ ഗർഭ അവർ ധരിച്ചപ്പോൾ ആ ഗർഭസ്ഥ ശിശു ജനിച്ചാൽ അതിനെ ബൈത്തുൽ മുഖദ്ദസിലെ പരിചരണത്തിനും അവിടെ ആരാധനാകർമ്മങ്ങൾ നടത്തുന്നതിനും വേണ്ടി വഴിപാടാക്കുവാൻ അവർ നേർച്ച നേർന്നു. അതാണിവിടെ ഇന്നീ നദർത്തു ലക്ക മാഫി ബത്നി മുഹററ എന്ന് പറഞ്ഞത്. ഈ മറിയം അലൈഹിസ്സലാം ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ ഇമ്രാൻ അഥവാ ഉപ്പ മരണപ്പെട്ടു. അങ്ങനെയാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസിലെ ശുശ്രൂഷക്ക് വേണ്ടി ആൺകുട്ടികളെ വഴിപാടാക്കുക എന്നൊരു പതിവുണ്ടായിരുന്നു. അതനുസരിച്ചാണ് മറിയം ബീവിയുടെ ഉമ്മ ഹന്ന ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അവർക്ക് ജനിക്കുന്നത് ഒരു ആൺകുഞ്ഞായിരിക്കാം എന്നൊരു പക്ഷെ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. ആണായിത്തീരണമെന്ന ആഗ്രഹവും ഒരു പക്ഷെ അവർക്കുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കണം പ്രസവിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു നേർച്ച അവർ നേർന്നത്. ഏതായിരുന്നാലും അവർ ഗർഭം ചുമന്നു, അവർ നേർച്ച വെച്ചു. എതിർ അള്ളാഹു പറയുന്നു, ഫലമ്മാ വളഅത്ഹ, അങ്ങനെ അവൾ പ്രസവിച്ചു, അഥവാ മറിയം അലൈഹിസ്സലാമിൻ്റെ ഉമ്മ മറിയം അലൈഹിസ്സലാമിനെ പ്രസവിച്ചപ്പോൾ പെൺകുട്ടിയല്ലേ. ഖാലത്ത്, അപ്പോൾ അവർ പറഞ്ഞു, റബ്ബി, എൻ്റെ റബ്ബേ, ഇന്നീ വളഅത്ഹ ഉൻസ, ഞാൻ പെണ്ണായി പെണ്ണിനെയാണല്ലോ പ്രസവിച്ചത്, ഞാൻ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയാണല്ലോ. വല്ലാഹു അഅലമു ബിമാ വളഅത്, അവൾ പ്രസവിച്ചതിനെ പറ്റി അള്ളാഹുവാണ് ഏറ്റവും അറിയുന്നത്. പക്ഷെ അവൾ പറയാണ്, അല്ലാ, ഞാൻ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചല്ലോ. വലൈസ ദക്കറുകൽ ഉൻസ, ആണ് പെണ്ണിനെ പോലെ അല്ലല്ലോ. വ ഇന്നീ സമ്മൈതുഹാ മറിയം, ഞാൻ അവൾക്ക് മറിയം എന്ന് പേര് വെച്ചിരിക്കുന്നു. وَإِنِّي أُعِيذُهَا بِكَ وَذُرِّيَّتَهَا مِنَ الشَّيْطَانِ الرَّجِيمِ അവൾക്കും അവളുടെ സന്തതികൾക്കും ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഹന്ന അഥവാ മറിയം അലൈഹിസ്സലാമിൻ്റെ ഉമ്മ അവർ പ്രസവിച്ചപ്പോൾ കുട്ടി പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി പെണ്ണായിട്ടാണ് ജനിച്ചത്. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഞാൻ പ്രസവിച്ചതൊരു പെൺകുട്ടിയായല്ലോ, അഥവാ ഉദ്ദേശിച്ച കാര്യത്തിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുപോലെയല്ലല്ലോ. എന്താണ് ഉദ്ദേശിച്ചിരുന്നത്? ബൈത്തുൽ മുഖദ്ദസിലേക്ക് കുട്ടിയെ നേർച്ച നൽകണമെന്നാണ്. അപ്പോൾ അത് ആൺകുട്ടിയാണല്ലോ നൽകാറ്, പെൺകുട്ടിയാകുമ്പോൾ അത് പറ്റൂലല്ലോ. ആ രൂപത്തിൽ അവർ സങ്കടപ്പെട്ടു. ഗർഭത്തിലുള്ള കുട്ടിയെ നേർച്ച നേർന്ന സ്ഥിതിക്ക് ആണായാലും പെണ്ണായാലും പ്രശ്നമല്ല, ആ നേർച്ച നിർവഹിക്കാം എന്നവർ തീരുമാനിച്ചു. അങ്ങനെ അതവർ നിർവഹിക്കുകയും ചെയ്തു. കുട്ടിക്ക് അവർ മറിയമെന്ന് പേര് വെച്ചു. മറിയമിനും അവരിൽ നിന്നുണ്ടായേക്കാവുന്ന സന്തതികൾക്കും പിശാചിൻ്റെ ഉപദ്രവങ്ങളൊന്നും ബാധിക്കാതിരിക്കാൻ അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു. ശരി, പിന്നീട് എന്താണ് മറിയം അലൈഹിസ്സലാമിന് സംഭവിച്ചത്? അവർ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തിയതിനു ശേഷം ആരാണ് അവരെ എടുത്ത് വളർത്തിയത്? അവർക്കവിടെ ആവശ്യമുള്ള പരിചരണങ്ങളെല്ലാം നൽകിയതാരാണ്? എങ്ങനെയായിരുന്നു ബൈത്തുൽ മുഖദ്ദസിൽ അവരുടെ ജീവിതം? ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വരും ആയത്തുകളിൽ പറയുന്നുണ്ട്. ഇൻഷാല്ലാ നമുക്കത് അടുത്ത എപ്പിസോഡുകളിൽ മനസ്സിലാക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ മറിയം അലൈഹിസ്സലാം ഭാഗം 2, ക്ലാസ് വിശദീകരിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദഖ കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി പ്രാർത്ഥനാ പഠനം. നിത്യജീവിതത്തിൽ നാം ശീലിക്കേണ്ട പ്രാർത്ഥനകൾ. പരീക്ഷിക്കപ്പെട്ടവനെ കണ്ടാൽ, ഈ വിഷയത്തിലുള്ള പ്രാർത്ഥനാ പഠനമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന, പരീക്ഷിക്കപ്പെട്ട ഒരാളെ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ഏത് രൂപത്തിലുള്ള പരീക്ഷണമായാലും ശരി, ഒരാൾ ഒരു പരീക്ഷണം അനുഭവിക്കുന്നത് നമ്മൾ കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. പ്രാർത്ഥന ഇപ്രകാരമാണ്: അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മബ്തലാക ബിഹി വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ലീല. ഒന്നുകൂടി പറയാം: അൽഹംദുലില്ലാഹില്ലദി, അൽഹംദു എന്നാണ്, ഹ ആണ്, അൽഹംദു ഹ, അൽഹംദുലില്ലാഹില്ലദി ആഫാനി, അവിടെ ഐനാണ്, ഐന്, ആഫാനി മിമ്മബ്തലാക ബിഹി, മിമ്മബ്തലാക ബിഹി വഫല്ലലനി, ളാദാണ് ളാദ്, വലദ്ദാലീൻ എന്നതിലെ ളാദ്, വഫദ്ദലനി അലാ, അലാ ഐനാണ്, അലാ കസീരിൻ, സ അലിഫ് ബ ത സ, സ കസീരിൻ, മിമ്മൻ ഖലഖ, ഖലഖ ഖാഫാണ്, കുത്തുള്ള ഖാഫാണ്, ഖലഖ തഫ്ലീല, അവിടെയും ളാദാണ്, തഫ്ലീല. എന്താണ് ഇതിൻ്റെ അർത്ഥം? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. എങ്ങനത്തെ അള്ളാഹുവാണ്? അല്ലദി, അവനൊരുവനാണ്. അവനെങ്ങനെയുള്ളവനാണ്? ആഫാനി, എനിക്ക് സൗഖ്യം നൽകിയവനാണ്. മിമ്മബ്തലാക ബിഹി, നിന്നെ ബാധിച്ച പരീക്ഷണത്തിൽ നിന്ന്, അഥവാ നിന്നെ ബാധിച്ച ഒരു പരീക്ഷണമുണ്ടല്ലോ, അതിൽ നിന്ന് എനിക്ക് ആഫിയത്ത്, സൗഖ്യം നൽകിയവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. വഫല്ലലനി, എന്നെ ഉത്കൃഷ്ടനാക്കുകയും ചെയ്ത അള്ളാഹു, എന്നെ ഉത്കൃഷ്ടനാക്കുകയും ചെയ്ത അള്ളാഹു. അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ലീല, സൃഷ്ടികളിൽ അനേകമാളുകളേക്കാൾ എന്നെ ഉത്കൃഷ്ടനാക്കിയ അള്ളാഹു. അപ്പോൾ എന്താണ് പ്രാർത്ഥന? അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മബ്തലാക ബിഹി വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ലീല. പരീക്ഷിക്കപ്പെട്ട ഒരാളെ നമ്മൾ കാണുമ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമുക്ക് ഈ വിപത്ത്, പരീക്ഷണം നൽകുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരെ കാണുമ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. പരീക്ഷിക്കപ്പെട്ടവനെ കണ്ടാൽ. ഈ വിഷയത്തിൽ പ്രാർത്ഥനാ പഠനം നിർവഹിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: പീസ് റേഡിയോ, റേഡിയോ tuned to reality, to reality, to reality, to reality, to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
4: മാഷാല്ലാ, നമ്മുടെ ഈദ് സ്പെഷ്യൽ പ്രോഗ്രാമുകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് പലപ്പോഴും ആളുകൾ യാത്രയിലായിരിക്കും.
5: അതെ.
4: പ്രത്യേകിച്ച് കുടുംബങ്ങളൊക്കെയും കുടുംബ സന്ദർശനത്തിലായിരിക്കും. ഇപ്പത്തെ ട്രെൻഡ് അനുസരിച്ച് യുവാക്കള്
5: കുറച്ചുകൂടി അഡ്വഞ്ചർ യാത്രകളോ മറ്റൊക്കെ ആയിരിക്കും,
4: ടൂറോ മറ്റോ പ്ലാൻ ചെയ്ത് യാത്രയിലായിരിക്കും. അപ്പോൾ നമ്മൾ യാത്രയുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ഇന്നത്തെ ദൃശ്യത്തിൽ ബീഹാറിലേക്ക് ഒരു കല്യാണ യാത്ര, ബീഹാറിലെ ഒരു കല്യാണ യാത്രയാണ്.
5: വിശേഷങ്ങളൊക്കെ അറിഞ്ഞു വരാം.
4: നമ്മുടെ കൂടെ ചേരുന്ന നസറുല്ലാ സ്വലാഹി, കൂടെ വി ടി അബ്ദുസ്സലാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദൃശ്യം എപ്പിസോഡുകളിലൂടെ ബീഹാർ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചിരുന്നു. ഇന്നത്തെ ദൃശ്യം എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് ഞാൻ വി ടി അബ്ദുൽ സലാം, അതുപോലെ തന്നെ നസറുല്ലാ സ്വലാഹിയും കൂടെയുണ്ട്. നസറുല്ലാ സ്വലാഹി, അപ്പോൾ നമ്മൾ പിന്നെ മുമ്പ് നടത്തിയിട്ടുള്ളൊരു പഴയ ബീഹാർ യാത്രയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ ഒരുപാട് പലരും കേട്ടിട്ടുണ്ടാവും.
5: അതെ,
6: ഇന്ന് നമ്മളൊരു പുതിയ യാത്രയിലേക്കാണ് പോകുന്നത് അല്ലേ?
5: തീർച്ചയായിട്ടും നമ്മുടെ കഴിഞ്ഞ യാത്രയിലെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ അതിന് പറയാം. മുമ്പ് നമ്മൾ ചെയ്ത എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത്, അല്ലെങ്കിൽ നമ്മൾ ആ യാത്രയുടെ ഏകദേശം ഒരു പരിസമാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളവിടെ ഒരു പിന്നെ ഒരു മദ്രസയുമായി ബന്ധപ്പെട്ട ചെറിയൊരു ചാരിറ്റി വർക്കും കാര്യമൊക്കെ ചെയ്യാമെന്നൊരു ഓഫറിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പൂർത്തീകരണം പിന്നെ വന്നൊരു 3 മാസത്തിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്.
6: അതെ,
5: അപ്പോൾ അത് പിന്നെ വെച്ച് തുടങ്ങാൻ വേണ്ടിയിട്ടും അതോടൊപ്പം നമ്മളൊരു നമ്മുടെ സുഹൃത്തിൻ്റെ ബീഹാർ കല്യാണത്തിന്
6: അതെ
5: പങ്കെടുക്കാൻ വേണ്ടിയിട്ടും കൂടെയുള്ള ഒരു രണ്ട് പർപ്പസിലുള്ള ഒരു യാത്രയാണ്.
6: യെസ്, അപ്പോൾ ഈ ഒരു യാത്രയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇന്ന് പെരുന്നാളാണ്.
5: അതെ,
6: അപ്പം പെരുന്നാളാവുമ്പോൾ നമ്മളൊരു പെരുന്നാൾ വിഭവം കൂടിയായിട്ടാണ് നമ്മൾ യാത്ര വിവരണം ശ്രോതാക്കൾക്ക് സമർപ്പിക്കുന്നത്.
5: തീർച്ചയായിട്ടും അതിൽ നമ്മൾ യാത്രയുടെ ഒരു പിന്നെ മനോഹാരിത അവിടെ സംഭവിക്കണമെന്ന് വെച്ചാൽ, കഴിഞ്ഞ യാത്രക്ക് നമ്മൾ പോയ 4 ആളും ഈ യാത്രക്കും നമുക്ക് കൂടെ ഉണ്ടായി എന്നുള്ളതാണ്. അതങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞതിൽ നമ്മൾ ട്രെയിനിലായിരുന്നു യാത്ര പോയിരുന്നത്. അപ്പോൾ അങ്ങോട്ടൊരു 3 ദിവസം, തിരിച്ചിങ്ങോട്ടൊരു 3 ദിവസം. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പോയടുത്തൊക്കെ തന്നെയാണ് പിന്നെയും പോണത് എന്നതിൻ്റെ മൊത്തത്തിലൊരു അതിൻ്റേതായിട്ടുള്ളൊരു മുഷിപ്പ് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട്.
6: നമ്മൾ സമയത്തിൻ്റെ പ്രശ്നമുണ്ട്,
5: സമയത്തിൻ്റെ പ്രശ്നം, നമ്മളെ ലീവും കാര്യമൊക്കെ ആയിട്ട്.
6: അങ്ങനെയാണ് നമ്മൾ ഫ്ലൈറ്റ് പോകാൻ തീരുമാനം.
5: അതെ, ഫ്ലൈറ്റിന് ആലോചിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഏകദേശം നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, ആ ഒരു നമ്മൾ വിചാരിച്ച റേറ്റിൽ. അഥവാ പിന്നെ ട്രെയിൻ ടിക്കറ്റിൻ്റെ പുറമെ നമ്മുടെ 3 ദിവസത്തെ യാത്രയുടെ ആ ചിലവിൻ്റെ കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഒരൊറ്റ ദിവസത്തിൻ്റെ ഉള്ളിൽ അവിടെ എത്തുന്ന രൂപത്തിൽ നമുക്ക് ഫ്ലൈറ്റ് നമുക്ക് കിട്ടും.
6: അഥവാ നമ്മുടെ യാത്ര തുടങ്ങുന്നത് കഴിഞ്ഞ
5: സെപ്റ്റംബർ 4
6: യാത്ര.
5: അതെ,
6: നമ്മൾ കൊച്ചിയിൽ നിന്നാണ്.
5: കൊച്ചിന്ന് യാത്രക്ക് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരു 5 മിനിറ്റ് മുമ്പേ ഇറങ്ങണം എന്ന് പറയില്ലേ. പക്ഷെ നമ്മളിവിടെ നിന്ന് രാവിലത്തെ വണ്ടി കൂടെ നിന്ന് പോയി, പക്ഷേ അവിടെ എത്തുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നു 4 സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങണത്.
6: അവിടുന്ന് പിന്നെ
5: വണ്ടി വിളിച്ച് പോകേണ്ടി വന്നു. ചെറിയൊരു ലാഗിങ്, എന്തൊക്കെ ചെറിയൊരു ഭക്ഷണം കഴിക്കാൻ ടൈം കിട്ടിയില്ല എന്നാണ് പറഞ്ഞു തരുന്നത്. രാവിലെ നമ്മൾ വണ്ടി കയറുന്നതിന് മുമ്പേ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ ഓടി ചെന്ന് കയറുന്ന ആ ഒരു പിന്നെ സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്.
6: അപ്പം യാത്രയിൽ ഞാൻ സ്വലായി, അതുപോലെ തന്നെ
5: നിസാർ ദേവാലയം
6: ബഷീർ മാഷും.
5: അതെ, ഏകദേശം അൽഹംദുലില്ലാ നമ്മൾ രാവിലെ അവിടുന്ന് പുറപ്പെടുന്നു. ഹൈദരാബാദ് വഴിയാണ് നമ്മുടെ യാത്ര. ഹൈദരാബാദിൽ ഒരു ജോയിന്റ് ഫ്ലൈറ്റ് അവിടെ നിന്നാണ്.
6: നിങ്ങൾക്ക് എന്ന് വെച്ചാൽ മുമ്പ് ഇതുപോലെ ഇന്ത്യക്കകത്ത് ഫ്ലൈറ്റ് യാത്ര മുമ്പ് നടത്തി പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ ബാക്കി 3 ആളുകൾക്കും നമ്മൾ ഇന്ത്യക്കകത്തുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് യാത്ര ആദ്യമായിട്ടാണ്.
5: അതെ അതെ, നിസാർ ഫസ്റ്റ് യാത്രയാണ്, ഫ്ലൈറ്റിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ആ ഒരു പിന്നെ താല്പര്യം കൂടെയാണ്, കുറച്ച് പൈസ ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും നിസാർ നമ്മളെ കൂടെ ഓടുന്നത്. എന്തായാലും
6: നമ്മൾ അവിടെ നിന്ന് യാത്ര തുടങ്ങി
5: നേരെ ഹൈദരാബാദ് നമ്മൾ ഇറങ്ങി. ഹൈദരാബാദിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ആണ്,
6: ദർഭംഗയിലേക്ക് ബീഹാറിലെ ദർഭംഗ.
5: അതെ അതെ, അതിലുള്ളൊരു പിന്നെ യാത്രയുടെ ഇടയിലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടുന്ന് ട്രെയിനിൽ പോകണത് ഏകദേശം ആ ഒരു സംഭവം തന്നെയായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്നത്. കാരണം ഇവിടുന്നുള്ള ബീഹാറിലേക്കൊക്കെയുള്ള ഭായിമാരാണ് കൂടുതലും ഈ വണ്ടിയിലുണ്ടായിരുന്നത്. ഏകദേശം ഒരു ട്രെയിനിൽ എങ്ങനെയാണോ അവരുടെ ആ ഒരു പിന്നെ അറ്റ്മോസ്ഫിയർ, ആ രൂപത്തിൽ തന്നെയാണ് അവർ ഫ്ലൈറ്റിലും. ഒരു എക്സിക്യൂട്ടീവ് യാത്ര എന്നുള്ളതിനപ്പുറത്ത് അവർ സാധാ ഒരു ഒച്ചയും ബഹളമൊക്കെ ഇട്ടായിട്ടുള്ള ഒരു യാത്ര,
6: കുറേ സാധനങ്ങളും ഗീസും കവറും കുറേ ലഗേജും.
5: ദർഭംഗയിൽ നമ്മൾ ഇറങ്ങുന്നത് ഉച്ച സമയത്ത് 2 മണി.
6: അതെ, പക്ഷെ അതിൻ്റെ മുന്നേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവിടെ ഹൈദരാബാദിൽ ഇറങ്ങിയപ്പം അത് ഹൈദരാബാദ് എയർപോർട്ട് അതിമനോഹരമായിട്ടുള്ള,
5: പ്രത്യേകിച്ച്
6: പറയേണ്ട ആവശ്യമല്ല, അറിയുന്ന കാര്യമാണ്. എന്നാലും നമുക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം സ്വലായിൻ്റെ മുമ്പേ പറയണ്ടായിരുന്നല്ലോ ഹൈദരാബാദിൻ്റെ ഭംഗിയും അതിൻ്റെ മതുകളൊക്കെ. പക്ഷെ അതാ പറഞ്ഞ പോലെ തന്നെ, പക്ഷെ നമുക്കതിൻ്റെ എല്ലാം കാണാനൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾ ജസ്റ്റ് നേരെ നമ്മൾ ദർഭംഗയിലേക്ക് പോകാനുള്ള അവിടുന്നുള്ള ഫ്ലൈറ്റിലേക്ക് കണക്ഷനിലേക്ക് വേഗം അങ്ങോട്ട് കയറുന്നു. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ, അധിക സമയം വെയിറ്റ് ചെയ്യുന്നത്.
5: എന്നാലും കുറച്ചൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ലാഗിങ് ഉണ്ടായെങ്കിലും പിന്നെ അവിടെ നിന്നുള്ള യാത്രയ്ക്ക് അൽഹംദുലില്ലാ നല്ല ഇതായിട്ടുണ്ട്.
7: ദർബംഗയിൽ നമ്മൾ ഇറങ്ങുന്നത്
5: രണ്ടര മണിക്കാണ്.
7: ഈ ദർബംഗ എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചിനി ഇപ്പൊ ഈ ഹൈദരാബാദിനെ സമ്മാനമായിട്ടുള്ള ഏകദേശം അത്രയൊക്കെ വരുന്ന ഒരു ഒരു എയർപോർട്ടിനെ കുറിച്ച് ചിന്തിച്ചിരുന്നേ. അവരെ പാടത്ത് പോയിട്ട് ഇറങ്ങുന്നത്.
5: അതെ, ശരിക്കും ഒരു കട്ടപ്പാടം അല്ലേ, ഒരു ചെറിയൊരു വയൽ. ആ വയലിനകത്ത് രണ്ടോ മൂന്നോ ഫ്ലൈറ്റ് നിർത്താനുള്ള ഒരു ഒരു എയർപോർട്ട്.
7: ഞാനപ്പോ വിചാരിച്ച എന്താന്നോ, ഇതിന്ന തൽക്കാലം ഇവിടെ എന്തോ പ്രശ്നമായിട്ട് ഞാൻ ഇറക്കിയിട്ട് ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാണ്ടെന്നൊക്കെ വിചാരിച്ചു. അപ്പൊ തന്നെയാണ് ദർബംഗ.
5: അതെ അതെ അതെ. ഏകദേശം ഒരു നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മളൊരു ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ, മറ്റു റെയിൽവേ സ്റ്റേഷനെ അപേക്ഷിച്ച് ഫറൂഖ് എന്നൊക്കെ പറയുമ്പോഴുള്ള ആ ഒരു രൂപത്തിൽ ഒരു ചെറിയൊരു എയർപോർട്ട്. അവിടെ നിന്ന് നേരെ പുറത്തേക്ക് നമ്മൾ പുറത്തേക്ക് നടന്നാണ് നമ്മൾ പോരുന്നത്.
7: പുറത്തേക്ക് നമ്മൾ നടന്നിറങ്ങി
5: ചെയ്തിരുന്നു. അതെ അതെ അതെ. പിന്നെ അതെ, അവിടെ നമ്മളെ ജാമിയ മിഫ്താഹുലുലൂമിലെ ബനാത്തിന്റെ ഖദീജത്തുൽ കുബ്ര ബനാത്തിലെ അവിടുത്തെ പ്രിൻസിപ്പളും അവിടുത്തെ കാര്യദർശിയായിട്ടുള്ള നമ്മുടെ ഷറഫുദ്ദീൻ ഉസ്താദ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഇനി ആരായാലും വേണ്ടില്ല,
7: വിശപ്പുണ്ട്.
5: അത്ര നല്ല വിശപ്പായിരുന്നു. കാരണം രാവിലെ നമുക്ക് ഇവിടുന്ന് ഒരു ചായ കുടിക്കാനുള്ള ടൈം മാത്രമേ നമ്മൾ പെട്ടെന്ന് കുടിച്ചിറങ്ങിയേക്കാണ് അവിടുന്ന് പോണ പോക്കിൽ. അതന്നെ നമുക്ക് ഒരു ഊബർ വണ്ടി കിട്ടി നമ്മൾ എയർപോർട്ടിൽ എത്തുന്നതിന്റെ ഇടയിൽ അദ്ദേഹം പറയുന്നുണ്ട് വേണമെങ്കിൽ പെട്ടെന്ന് ഒരു ചായയും കേക്കും കുടിച്ചോ എന്നിട്ടാണ് നമ്മൾ കൊച്ചിന്ന് കയറുന്നത്. കുറഞ്ഞ ടൈമില് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റിന് ഏതായാലും നമുക്ക് ഫുഡൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഉണ്ടാവാറ് സ്വാഭാവികമായിട്ടുണ്ടാവാറില്ല. പിന്നെ നമ്മളിവിടെ ഇറങ്ങുന്നു, നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ
7: കൊണ്ടുപോകണം. നമ്മൾ ഏകദേശം 2-3 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്. പ്രത്യേക നമ്മൾ കൊണ്ടുപോയി ഒരു ഹോട്ടലിൽ അവർക്ക് പ്രത്യേകം പറഞ്ഞിരുന്നു അവിടെ തന്നെ ഇറക്കിയാൽ മതി.
5: അതെ, അതൊരു പിന്നെ അവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡായിട്ടാണ് അറിയപ്പെടുന്നത്.
7: ഒരു കലത്തില് അല്ലേ, പിന്നെ കലത്തിലാണ് വേവിക്കുന്നത്.
5: ആ കലത്തില് ഓരോരുത്തർക്കും ഓരോ പാർട്ട് കലത്തില്. അത്
7: മട്ടൻ
5: റൊട്ടി
7: നല്ല ടേസ്റ്റ്, അപ്പാര ടേസ്റ്റ്.
5: അത് ബിരിയാണിയൊക്കെ ദമ്മിടുന്നത് പോലെ ഈ കലത്തിൻ്റെ അകത്ത് ഒരു പാർട്ട്, അതായത് നാലൊക്കെ കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റിയുള്ള നേരെ ഇതിലേക്ക് ആക്കിയിട്ട് അത് നേരെ കനലിലിട്ട് ചൂടാക്കി അങ്ങനെ തന്നെ നമ്മളെ മുമ്പിൽ കൊണ്ടുവെക്കണ ഒരു നല്ല ഫുഡ്. എനിക്ക് തോന്നുന്നു ഗുജറാത്താണ് അതിൻ്റെ ഗുജറാത്ത്. അതെ, ആ വിഭവം ഗുജറാത്തി വിഭവമാണെന്നാണ് അവർ പറയുന്നത്. എന്തായാലും അവിടെ നമ്മൾ ഫുഡ് കഴിച്ചു,
7: പിന്നെ നമ്മൾ പോവാണ്. നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ ബേരിയ കമാൽ ജാമിയ മിഫ്താഹുലുലൂമിലേക്കാണ് പോകുന്നത്.
5: സൂപ്പോള്.
7: പക്ഷെ അതിൻ്റെ ഇടക്ക് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് സമയം ഇറങ്ങി അസർസ്കാരത്തിന് ഇറങ്ങുന്നു. കുറച്ച് റോഡ് നേരെ റോഡാണല്ലോ, അവിടെ കുറച്ച് സമയം നമ്മൾ കറങ്ങുന്നുണ്ട് അല്ലേ. ലെസ്സിൻ തേടി നടക്കുന്നുണ്ട് കുറെ.
5: ലെസ്സി വേണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ,
7: ലെസ്സി നിർബന്ധം പിടിച്ചിട്ട് ലെസ്സിക്ക് വേണ്ടി കുറെ നടന്നു. പക്ഷേ ലെസ്സി കിട്ടിയില്ല അവസാനം.
5: അവസാന മഗരിബാന ടൈമാണ് നമുക്ക് ലെസ്സി കിട്ടുന്നത്. അഥവാ ലുഹുറും സ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. ലുഹുറ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പള്ളി തിരഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഡ്രൈവർ പറയുന്നുണ്ട് ഇനി ഇവിടെ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ എവിടെ ഒരു പള്ളി ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിസ്കരിക്കും, ഇല്ലെങ്കിൽ പിന്നെ കിട്ടൂല. അപ്പൊ രണ്ട് ഭാഗം നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് പോണത്. അങ്ങനെ നമുക്ക് പള്ളി, ചെറിയൊരു പള്ളി കിട്ടി, അവിടെ നമ്മൾ നിസ്കരിക്കുന്നു.
7: നിസ്കരണം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാ?
5: പിന്നെ ലെസ്സി തേടി ഇറങ്ങി.
7: ലെസ്സി തേടിയൊക്കെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം
5: നേരെ നമ്മൾ മിഫ്താഹുലുലൂമിലേക്കാണ്.
7: മിഫ്താഹുലുലൂമിലെത്തും.
5: അപ്പോൾ അവിടെ നിന്ന് അവർ വിളിക്കുന്നുണ്ട് എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട്. രാത്രി ഏകദേശം രാത്രിക്ക് മുമ്പേ അവിടെ എത്തണമെന്നിട്ട് അവിടെ
7: രാത്രി അവിടെ നിൽക്കുന്നു.
5: ആ രാത്രി അവിടെ നിന്നു. പിറ്റേന്ന് അതിരാവിലെ നമ്മുടെ ഷറഫുദ്ദീൻ ഉസ്താദിന്റെ വീട്ടിലേക്ക് നമ്മൾ പോവാണ്. അവിടുന്ന് നമുക്ക് പെട്ടെന്ന് കുറച്ച്
7: അന്ന് അവിടെ നിന്നിട്ട് പിറ്റേന്നത്ത് രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനം എടുക്കുന്നത് നമുക്ക് ഈ സാധനം വാങ്ങണം.
5: അതെ, ആ നമ്മുടെ മദ്രസയിലേക്കുള്ള
7: നമ്മൾ പറഞ്ഞ 100 ബെഞ്ചും ഡെസ്കിനുള്ള പിന്നെ കമ്പി പട്ട മറ്റേ ബാക്കി സാധനങ്ങളൊക്കെ വേണം.
5: അതിനാണ് കാര്യമായിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നത്.
7: അതിനാണ് നമ്മൾ
5: പിന്നെ സാധനം നമ്മൾ
7: അത് ഡയറക്റ്റ് പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ നേരെ അവിടുത്തെ സ്ഥാപനത്തിന്റെ പ്രതിനിധിയും കൂട്ടിയിട്ട് നമ്മൾ ഷറഫുദ്ദീൻ കൂട്ടിയിട്ട് നമ്മൾ ഡെയിലി നേരെ
5: ഫോർബസ്ഗഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറാറിയ ജില്ലയാണ്. അതായത് നമ്മളുള്ളത് സൂപ്പോൾ ജില്ലയാണ്. സൂപ്പോൾ തന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ ബസ്മതിയ പോലുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ പോയി. പക്ഷെ അതിനേക്കാൾ കുറച്ച് ലാഭത്തിൽ ഈ ഫോർബസ്ഗഞ്ചിൽ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ നമ്മളവിടെ കമ്പി സാധനങ്ങൾ എടുക്കാൻ വേണ്ടി അവിടെ പോയി. അവരായിട്ട് കരാർ ഉറപ്പിച്ചു. അവിടെ നിന്ന് സാധനം ലോഡ് ചെയ്തു. പിന്നെ നമുക്കത് ഈ അതിൻ്റെ മുകളിലടിക്കാനുള്ള മരത്തിൻ്റെ പലക കിട്ടുന്നത് കുറച്ചുകൂടെ ലാഭം കിട്ടുന്നത് ബസ്മതിയിലാണെന്ന് അറിഞ്ഞു. നമ്മൾ നേരെ അവിടെ നിന്ന് ബസ്മതിയിലേക്ക് തിരിച്ചു വന്നു. അവിടെ നിന്ന് ലോഡ് ചെയ്തിട്ട്
7: എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന്? ഏകദേശം ശരിക്കും നമുക്ക്
5: 60 കിലോമീറ്റർ അടുത്ത്
7: 60-70 കിലോമീറ്റർ ഏകദേശം ഉണ്ട് അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുന്നു വൈകുന്നേരം.

0: അവന് വർക്ക് അത്യാവശ്യം നല്ല വർക്കാണ് എന്നറിഞ്ഞു. അവൻ്റെ അടുത്ത് പോയിട്ട് കരാറും കാര്യമൊക്കെ ചെയ്ത് നമ്മൾ നേരെ
1: അവിടെ സാധനങ്ങൾ രാത്രിക്കാണ് നമ്മൾ അവിടെ ഇറക്കുന്നത്.
0: അതെ, നമുക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് നാളെ അല്ലെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്തെ ദിവസം നമുക്ക് പൂർണ്ണയിൽ കല്യാണം ഉണ്ട്. കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ പണി തുടങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവനോട് കരാറ് ഒപ്പിച്ചിട്ട് പോകണത്. അവൻ എന്ത് ചെയ്തു, ആ കരാറിൽ നിന്നു. അവൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിക്കൊടുത്തിരിക്കുകയാണ്. ഏത്, പിന്നെ കമ്പിയും പട്ടയും, ഈ അവൻ്റെ ബ്ലേഡടക്കം, കട്ടിയുടെ ബ്ലേഡടക്കം നമ്മൾ വാങ്ങിക്കൊടുത്തിരിക്കുക. അവന് മെഷീനും കൊണ്ട് മാത്രം വന്നാൽ മതി, അത്ര ഇതിലാണ് നമ്മൾ ചെയ്തത്. നമ്മളതിൻ്റെ കണക്കൂട്ടി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ ലാഭം അതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവനൊരു ബെഞ്ചും ഡെസ്ക് ഉണ്ടാക്കി എത്ര കൂലി എന്നുള്ള രൂപത്തിലാണ് നമ്മൾ അവൻ ചെയ്തത്.
1: അവിടെ നിങ്ങളിങ്ങനെ പിന്നെ കണക്കും കാര്യങ്ങളും പിന്നെ എഴുതി കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഒരു വളരെ ദരിദ്രമായിട്ടുള്ളൊരു ഫാമിലിയാണല്ലോ. അപ്പോൾ അവർ അകത്ത് പിന്നെ ഈ ഓല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുഞ്ഞു ഒരു ഒരു വീടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പുറത്താണുള്ള ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ആലുണ്ട്. അപ്പോൾ ആലൻ്റെ ഉള്ളിൽ പശു, ഒരു പശു, രണ്ട് കുട്ടികളും രണ്ട് മൂന്ന് പശു ഉണ്ട്. പശുവിൻ്റെ സൈഡിൽ തന്നെ ബെഡും ഉണ്ട്, ഫാനും ഉണ്ട്. അപ്പൊ പശുവിന് ഇപ്പൊ ബെഡിൽ കിടന്നുറങ്ങുന്ന ഞാൻ കൺഫ്യൂഷൻ. അപ്പൊ അതിന്റെ അടുത്തൊരു ഒരു വൃദ്ധനായ ഒരാളുണ്ട്. അപ്പൊ അയാളോട് ചോദിച്ചു, അപ്പൊ അയാൾ കിടക്കല് ഈ പശുവിന്റെ അടുത്ത് ഈ ബെഡിലാണ്
0: ഫുൾകോട്ടിൽ.
1: അപ്പൊ പിന്നെ ആലയിൽ തന്നെയാണ് അയാൾ ഫാൻ, പശുവിനും ഫാൻ ഉണ്ട്, ഇനി അയക്കും ഫാൻ രണ്ടും അവിടെ ഫാൻ സൗകര്യങ്ങൾ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കൊതുകും കടിയും കൊണ്ട് ഇവിടെ കിടക്കുന്നെന്ന് ചോദിക്കുമ്പോ അപ്പൊ അയാള് അവിടെ തന്നെ കിടക്കല് പശുവിന് സംരക്ഷണമായിട്ട് അരയിൽ കൊണ്ടുപോവോ.
0: അതെ,
1: അങ്ങനെയൊക്കെ.
0: അതിൽ രണ്ട് കാര്യമുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതൊരു പിന്നെ മുസ്ലിം ഗല്ലി അല്ല.
1: അല്ല,
0: അപ്പൊ അവര് പശുവിനെ അത്രത്തോളം
1: ഇതാക്കുന്ന സ്ഥലമാണ്,
0: ബഹുമാനിക്കുന്ന, അങ്ങനെ ഒരു ആദരിക്കുന്ന ഒരു സ്ഥലം കൂടെ ആയതുകൊണ്ട് അതിന് കാവല്. പിന്നെ പുള്ളിക്ക് വേറെ പണിയില്ല,
1: അങ്ങനെയല്ലോ.
0: അപ്പൊ ആ ഒരു പിന്നെ അത് കഴിഞ്ഞ് നമ്മളിവിടെ ഏൽപ്പിച്ചു. നേരെ നമ്മൾ മദ്രസയിലേക്ക് മടങ്ങിയപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട്. രാത്രി കഴിഞ്ഞ് നമ്മൾ നേരെ
1: മദ്രസയിലേക്ക്
0: അവിടെ നമുക്കുള്ള ഫുഡും കാര്യമൊക്കെ അവർ റെഡി ആക്കി.
1: പക്ഷെ അന്ന് രാത്രി അവിടെ നമ്മൾ ആ റൂമിൽ എല്ലാരും പാടെ ഒന്നിച്ച് കിടക്കുന്നു, കൊണ്ടുവരണു.
0: പണി പൂർത്തിയാകാത്ത വീട്,
1: പണി പൂർത്തിയാകാത്ത
0: ഒരു വീട്ടില്,
1: പഴയ പോക്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ
0: പറ്റിയിട്ടില്ല. അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പുള്ളി ആ ഒരു വാശിക്കാണ് എന്റെ വീട്ടിൽ എന്തായാലും വരണം എന്ന് പറഞ്ഞ് നമ്മൾ നിർബന്ധിക്കുന്നു.
1: അവിടുന്ന് രാത്രിക്കകത്ത് ഫുഡൊക്കെ കഴിഞ്ഞ്,
0: പിറ്റേന്ന് രാവിലെ നമ്മള് സുബഹിംസ്കാരം കഴിഞ്ഞ് ആ ഗ്രാമത്തിലൂടെ അങ്ങനെ വെറുതെ നടക്കുന്നുണ്ട്. ആളുകളൊക്കെ നമ്മളെ ഒരു ആശ്ചര്യത്തോടെ നോക്കുകയും, അവിടെ നെല്ല്, നെല്ലാണ് കൂടുതലും.
1: അതെ അതെ.
0: ആ നെല്ല് സംഭരിക്കുന്ന അതിൻ്റെ ഒരു മില്ലും, അത് സംസ്കരിക്കുന്ന ഒരു മില്ലും, അത് സംഭരിക്കുന്ന വലിയൊരു പിന്നെ ഭണ്ഡാര കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചു തന്നു. പിന്നെ അവിടുന്നാണ് പുറത്തേക്ക് കയറ്റിയേക്കാറുള്ളത് എന്ന് ഷറഫ് നമുക്ക് പറഞ്ഞു. അതിന് തൊട്ട് മുമ്പൊരു അംഗൻവാടിയോ അങ്ങനെ എന്തൊക്കെ സ്ഥാപനം കാര്യമുണ്ട്. പിന്നെ അവരുടെ ബന്ധുക്കളും കാര്യങ്ങളായിട്ടുള്ള ആളുകളാണ് കൂടുതൽ അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഭാര്യ വീട് അടുത്താണ്. അവിടെ നമ്മൾ അവരെ പോയി കാണുന്നു. അവിടുത്തെ ഗ്രാമപ്രദേശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ നേരെ പിറ്റേന്ന് നമുക്ക് നമ്മളെ പൂർണ്ണിയയിലെ നമ്മളെ റഹ്മത്തിൻ്റെ കല്യാണത്തിന് പോകണം.
1: ആ
0: അതിൻ്റെ ഒരുക്കപ്പാടും കാര്യങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ അങ്ങനെ എങ്ങനെ പോകും, എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും മദ്രസയിലേക്ക് പോകണ്ടും നമ്മൾ പോകുന്നു. മിഫ്താഹുലുമിലേക്ക് നമ്മളവിടെ ചെല്ലുന്നു. ചെന്നതിന് ശേഷം മദീനയായിട്ട് സംസാരിക്കുന്നു കാര്യങ്ങളൊക്കെ. അന്ന് മദീന അവിടെ ഇല്ല, പുള്ളി പുറത്താണ്.
1: അപ്പോഴത്തേന്
0: പോയിട്ടുണ്ട്. ആ അവള് ഒരു ഗൾഫിലേക്ക് കളക്ഷനുമായിട്ട് വന്ന് പോയിട്ടുണ്ട്. അന്ന് നമ്മൾ വേറൊരു കാര്യം ചെയ്തു. അവിടെ നമ്മളവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഫുഡ്,
1: അതായത് ജമിയ മിഫ്താലൂലും ക്യാമ്പസിലെ കുട്ടികൾക്ക് ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒരു അറിവൊക്കെ
0: അറിവാണ്. അപ്പോൾ അവിടുന്ന് ഒരു മൃഗത്തെ വാങ്ങി അവർ അവരുടെ മുമ്പത്തിന് അറുത്ത് അവർക്കുള്ള ഫുഡും കാര്യമൊക്കെ നമ്മൾ ചെയ്തു പോലെ. പിന്നെ അവിടുത്തെ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിടങ്ങളൊക്കെ വലിയ കെട്ടിടങ്ങളായിരുന്നു. ആ കിച്ചണുകൾ ശ്രദ്ധിച്ചില്ലേ?
1: അതെ അതെ അതെ അതെ.
0: കിച്ചണും അനുബന്ധ അവരുടെ ഡൈനിങ് ഹാളും ഒക്കെ ഭയങ്കര സെറ്റപ്പ്.
1: അതായത് അന്ന് നമ്മൾ പോണതിന്റെ മുന്നേ, ഇവിടെ നമ്മൾ കല്യാണത്തിന് പോണതിന്റെ മുമ്പായിട്ട് കുറഞ്ഞൊരു വണ്ടി വരാനുള്ള ഒരു ഗ്യാപ്പ് ഉള്ള സമയത്താണ്. അപ്പൊ നിങ്ങളും അതുപോലെ നെസറും അതുപോലെ നിസാറും പാടെ പുറത്തിറങ്ങി പോയിരുന്നു. ആ സമയത്ത് ഞാനും ബഷീർ മാഷ അവിടെ ഉള്ളത്. അന്ന് രാവിലത്തെ ഫുഡ് അവര് കഴിക്കുന്നത് ഈ ആ ശരി ഇന്നിപ്പോ ഒരു പൂരി
0: പൊരി പൊരി
1: പൊരി അതാണ്, അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. അതിക്കൊരു കറി, കടലക്കറി ഉണ്ടാവും. അതാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇതൊക്കെ. ഞങ്ങൾ ശരിക്കും അതിന്റെ ഒരു പ്രിപ്പറേഷനും അതുപോലെ തന്നെ അത്
0: കുട്ടികൾക്ക്
1: വിളമ്പിക്കൊടുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശരിക്കും അവിടെ കണ്ടിരുന്നത്.
0: പൊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാർക്കോ ഒന്നും ചിലപ്പോൾ അങ്ങനെ ഇമേജ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു ഇതുണ്ട്. കാരണം നമ്മൾ ചോളാപ്പൊരി അതുപോലെ തന്നെ അരിപ്പൊരി, അരിപ്പൊരി അവരുടെ നേരത്തെ ഇതാണ്. അതിലേക്ക്
1: അന്ന് ഉച്ചക്കുള്ള ഫുഡിനല്ലേ നമ്മള് ഓർഡർ ചെയ്തത്? അപ്പോഴേക്കും നമ്മൾ പോയി
0: പോയി
1: അല്ലേ. ഉച്ചക്കുള്ള ഫുഡ് നമ്മൾ കഴിഞ്ഞാൽ അതിന്റെ ഒരു തുടക്കമൊക്കെ ആക്കിയിട്ട് നമ്മൾ
0: പോയി. അതെ.
1: പിന്നെ നമ്മൾ നേരെ
0: അവിടുന്ന് വണ്ടി ഏൽപ്പിച്ചു. അതിന് മുമ്പേ നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ പോകും എന്നുള്ളത്. നമുക്കൊരു ധാരണ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവിടുന്ന് ട്രെയിനിന് പോവുകയാണെങ്കിൽ നമ്മൾ പൂർണ്ണിയയിൽ ഇറങ്ങിയിട്ട് പൂർണ്ണിയെന്ന് എങ്ങനെയാണ് റഹ്മത്തിന്റെ വീട്ടിലേക്ക് എത്തുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ചെറിയൊരു ആശങ്കയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്തത്, ഇവിടുന്ന് വണ്ടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് വണ്ടി ഏർപ്പാടാക്കി നമ്മൾ നേരെ പോകാനുള്ള തയ്യാറെടുപ്പ് ചെയ്യുന്നത്.

0: അങ്ങനെയാണ് കല്യാണത്തിന്
1: കല്യാണത്തിന് പോകണം.
0: അപ്പൊ
1: കല്യാണത്തിന്
0: പൂർണ്ണിയിലേക്ക് നമുക്ക് വണ്ടിക്കാരൻ ഡ്രൈവർ നമുക്ക് സെപ്പറേറ്റ് അവിടെ കൊണ്ടുപോയിട്ട് കല്യാണം കഴിഞ്ഞ് തിരിച്ച് വരുന്നവരെ നമ്മളെ കൂടെ ഉണ്ടാവും.
1: ആയിപ്പോയി ആ ഒരു അഗ്രിമെന്റിലാണ്.
0: ഏകദേശം നമ്മള് പൂർണ്ണിയെന്ന് രാംഘട്ടിലേക്കുള്ള
1: രാംഘട്ട്
0: ഏകദേശം എത്ര സമയം എടുത്തിട്ടുണ്ടാവും?
1: സുപ്പോളിന്ന് നമ്മളിവിടെ സുപ്പോളിന്ന് രാംഘട്ട് അതായത് പൂർണ്ണിയ വരെ 160 കിലോമീറ്റർ
0: ഉണ്ട്.
1: 160 കിലോമീറ്റർ
0: നമ്മൾ എത്തുമ്പോ 10, 11, 12 മണിയൊക്കെ ആയിട്ടുണ്ട് അല്ലേ?
1: അതിന്റെ മുമ്പേ നമ്മൾ തിന്നിട്ടുണ്ട്, 11:30 നമ്മൾ എത്തിയിട്ടുണ്ട്. കാരണം അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നിസ്കരിക്കാനൊക്കെ പോകുന്നത്. അവിടെ
0: ആദ്യമായിട്ടാണ് ബീഹാറിലെ ഒരു കല്യാണത്തിന്റെ എൻവയോൺമെന്റുള്ള ഒരു വീടും അതിന്റെ ചുറ്റും പഴയ നമ്മുടെ റഹ്മത്തുള്ളസ്താഹിന്റെ വീടിന്റെ മുമ്പിലേക്കും എത്തുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു നമ്മളെ നാട്ടിലെ ചിലപ്പോൾ നമ്മളെ നാട്ടിലേക്കാട്ടിലും നമ്മളെ നാട്ടിൽ പൊതുവെ ഓഡിറ്റോറിയം മോഡൽ ആയതുകൊണ്ട് കല്യാണത്തിന്റെ ആ ഒരു വൈബ് ചിലപ്പോൾ പണ്ടത്തെ അത് കിട്ടില്ല. പണ്ടത്തെ ആ പന്തലൊക്കെ ഇട്ടിട്ട് വളരെ കളർ
1: സാരിയൊക്കെ
0: ചുറ്റി കുറെ ആളുകൾ വട്ടത്തിൽ ഇരിക്കുന്ന
1: നമ്മൾക്ക് കയറിന്റെ ബെഡൊക്കെ
0: ഇട്ടുന്ന പിന്നെ പ്രത്യേക വെള്ളം കുടിക്കാൻ കൊണ്ടുവരുന്നേ.
1: പിന്നെ അന്ന് അവിടെ എത്താൻ നമ്മൾ ചെറുതായിട്ടൊന്ന് കറങ്ങി. പൂർണ്ണയിലെത്തിയിട്ട് നമ്മൾ ചെല്ലണ സമയത്ത് അവിടെ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ രാംഘട്ടിലേക്കുള്ള പഴയ ആദ്യത്തെ റോഡ് ക്ലോസ് ചെയ്ത്
0: കുറച്ച് പ്രയാസം.
1: നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഒരുപാട് വയലിൽ കൂടെയൊക്കെ പോകുന്നത്.
0: പക്ഷേ അതിൽ ഏറ്റവും രസകരമായ വേറൊന്ന് വെച്ചാൽ കുറച്ച് സമയമുണ്ട് ഇനി പുതിയ അപ്പോൾ പുറപ്പെടാൻ കുറച്ച് ഗ്യാപ്പ് ഉള്ളത്. നമ്മളൊന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുന്ന സമയത്താണ് വഴിയിന്ന് ഒരാളെ നമ്മൾ കാണുന്നത്. അത് എന്റെ നാട്ടിൽ കുറെ മുമ്പ് പള്ളിയിൽ ഇരുന്നിരുന്നവരെ കാണുന്നു. അത് ഒരു സർപ്രൈസ് ആയിട്ട്
1: കണ്ടു.
0: അത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നടന്ന് നടന്ന് നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് പോകുന്നത്,
1: അവിടുത്തെ പിന്നെ തഹ്ഫീദുൽ ഖുർആന്റെ
0: സ്ഥാപനത്തിലേക്ക്.
1: അതിനു മുമ്പ് നമ്മൾ കടല
0: കൃഷിയുടെ
1: അത് പറിച്ചെടുക്കുന്ന സമയമാണ് അപ്പോൾ. അപ്പൊ അത് സംസ്കരിക്കുക, കുട്ടികളെല്ലാരും കൂടി സ്കൂളിലൊന്നും പോവാതെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുന്നു. അതിലൂടെ ഫുള്ള് ഗ്രാമമാണ്. നമ്മൾ ആ ഒരു യാത്രയിൽ
0: നല്ല
1: വെയിലുണ്ട്,
0: എന്നാലും
1: അതെ നല്ല വെയിലാണ്. അതോടൊപ്പം ഈ ഗ്രാമത്തിലൂടെ നമ്മൾ നടന്നു പോന്നു. പിന്നെ നമ്മളിങ്ങനെ പോകണ കണ്ടിട്ട് തന്നെ അപ്പുറത്തപ്പുറത്തുള്ള ആൾക്കാരെ എടുക്കാൻ ചോദിക്കുന്നുണ്ട്,
0: കൗതുകത്തിൽ നോക്കുന്നുണ്ട് നമ്മുടെ രൂപം ഭാവം. അവിടുത്തെ ആളല്ലാന്ന് അവർക്ക് അറിയാം.
1: ഒന്നാമത് നമ്മുടെ കയ്യിൽ നമ്മുടെ നിസാറിന്റെ കയ്യിൽ ക്യാമറ,
0: നല്ല ക്യാമറ ഉണ്ട്. ഈ ക്യാമറയിലേക്ക് കുട്ടികൾ കൗതുകത്തോട് നോക്കുന്നത്, എന്നെ ഫോട്ടോ എടുക്കും, എന്നെ ഫോട്ടോ എടുക്കുന്നു.
1: വലിയ ആളുകൾ തന്നെ ചോദിക്കുന്നുണ്ട്, അവർ ചോദിക്കുന്നുണ്ട് ടിവിയുടെ ചാനലിന്റെ ആളുകളാണ്.
0: അതെ അതെ അതെ ചോദിക്കണം. അന്ന് ഒരു ഇലക്ഷന്റെ ഒരു ടൈം കൂടി,
1: അതായത് മുന്നോടിയുള്ള രാഹുൽ ഗാന്ധി അവിടെ വന്ന് പോയതിന്റെ പിറ്റേ ദിവസം,
0: അതിന്റെ പിറ്റേ ദിവസങ്ങളിലാണ് രാഹുൽ യാത്രന്റെ. ജോഡോ യാത്രയാണോ അതോ ഇനി പൂർണ്ണ അവിടുത്തെ ബീഹാറിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട രാഹുൽ
1: ഗാന്ധി
0: യാത്ര ഉണ്ടായിരുന്നല്ലോ.
1: അപ്പോ യാത്ര കഴിഞ്ഞിട്ട് പിറ്റേന്നാണ് നമ്മൾ അവിടെ എത്തുന്നത്.
0: യെസ് പിന്നെ നമ്മൾ പോയിട്ട് ആ സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ ചിലയ്ക്ക് മുമ്പേ പരിചയമുള്ള ഒരുപാട് സഹായം ചെയ്തു കൊടുത്ത ഒരു സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ട്. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കൗതുകവും സർപ്രൈസ് ഉണ്ടായെന്ന് വെച്ചാൽ അവിടുന്ന് നമ്മുടെ റമദാൻ ഭായിയെ നമ്മൾ,
1: ഹാഫിസ് റംസാൻ,
0: ജാമിയ നദബിയിലെ ഒരുപാട് കാലത്തെ 10-40 വർഷം നിന്ന അധ്യാപകൻ, നമ്മളുടെ എന്റെ കൂടി അധ്യാപകൻ എന്ന് പറയാം
1: തന്നെ,
0: അദ്ദേഹത്തെ അവിടുന്ന് കാണുന്ന അത്ഭുത ഭയങ്കര ഒരു ഒരു
1: ആ സ്ഥാപനവും റംസാൻ ഭായിയായിട്ട് ഒരു വേറൊരു ബന്ധമുണ്ട്. ഈ റംസാൻ ഭായിയുടെ ഭാര്യയുടെ പിതാവ്, ഭാര്യ പിതാവ് അമ്മോശൻ പുള്ളിയാണ് ഈ സ്ഥാപനത്തിന്റെ ആജീവനാന്ത സെക്രട്ടറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അയാളാണ് സെക്രട്ടറി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് രണ്ട് ആൺമക്കളും ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് തോന്നുന്നു സുഹൈലിനെയൊക്കെ നമ്മൾ ഇവിടുന്ന് പരിചയമുള്ള ആളാണ്. അപ്പോൾ രണ്ട് പിന്നെ അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഭായി ഉണ്ടായിരുന്നു. നമ്മൾ ചെല്ലുന്നൊരു സർപ്രൈസാണ് അവർക്ക്, കാരണം നമ്മൾ മുമ്പ് അറിയിക്കാതെയാണ് ചെല്ലണത്. അപ്പോൾ അവരാകെ നമ്മളവിടെ ചെന്ന അതിൻ്റെ മുമ്പേ പോയതുകൊണ്ട് അവിടുത്തെ ഉസ്താദുമാർക്കൊക്കെ നമ്മൾ അറിയുകയും ചെയ്യാം. പക്ഷെ പെട്ടെന്ന് നമ്മൾ കണ്ടപ്പോൾ അവർ ഭയങ്കരമായിട്ട് കുട്ടികളും ആ ഉസ്താദുമാരും ആകെ
0: എല്ലാ കുട്ടികളില്ലേ, ഒരുപാട് കുട്ടികളും ഉണ്ട് എല്ലാവരും. പിന്നെ അവർക്ക് നമ്മളെ സൽക്കരിക്കാനുള്ള ഒരു ഒരു ധൃതിയും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമുക്ക് കല്യാണത്തിന് പോകണം, സമയമില്ല. എന്നാലും ഉള്ളിൽ വെള്ളം പറ്റും ഇതൊക്കെ തന്നെ നൂറുസ്കാരം അവിടെ
1: നിന്ന്
0: നമ്മളെ വണ്ടിയിൽ. പിന്നെ ഇങ്ങോട്ട് നടന്നു പോകുന്ന നമ്മളെ പിന്നെ അങ്ങോട്ട്
1: വണ്ടിയിലാക്കി തന്നു.
0: അപ്പോഴേക്കും കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഇത് വളരെ മനോഹരമായൊരു യാത്രയും യാത്രയിലെ അനുഭവങ്ങളും ഒക്കെ കോർത്തിണക്കിയുള്ള ദൃശ്യത്തിന്റെ ഈ ആദ്യ എപ്പിസോഡ് ഇവിടെ തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി കല്യാണ വിശേഷങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ പറയാൻ തോന്നും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാല്ലാ, ബീഹാറിലെ ഒരു മനോഹരമായ കല്യാണ കാഴ്ചകളും യാത്രകളും ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞു. കൂടെ ഉണ്ടായിരുന്നത് നസ്റുള്ള സ്വലാഹി, വി ടി അബ്ദുസലാം. പീസ് റേഡിയോ ശവാലമ്പലി പ്രത്യേക ദിന പരിപാടികൾ തുടരുന്നു.
3: വശ്യമനോഹരമായ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിനായി നമ്മുടെ ശ്രോതാക്കൾ കാത്തു നിൽക്കുന്നുണ്ട്. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 79-ാം അധ്യായമായ സൂറത്തുൻ നാസിഅത്തിലെ 1 മുതൽ 46 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.

0: മനസ്സിൽ ആന്ദോളനങ്ങൾ സൃഷ്ടിച്ച മനോഹരമായ ഖുർആൻ പാരായണമാണ് നാം മധുരം ഖുർആനിലൂടെ കേട്ടത്.
1: വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തുൻ നാസിയാത്തിലെ 1 മുതൽ 46 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കേട്ടത്.
0: പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും മികച്ചൊരു സ്കൂൾ ബാഗോ ലഞ്ച് ബാഗോ വാങ്ങാൻ സാധിച്ചില്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ പ്രൊമോഷന്റെ ഭാഗമായുള്ള ക്വാളിറ്റി ബാഗുകൾ, ലഞ്ച് ബാഗുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മനോഹരമായ കുടകൾ, നെയിം സ്ലിപ്പുകൾ എന്നിവ ഇപ്പോൾ ലഭ്യമാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള തുക അയച്ചു തന്നാൽ പോസ്റ്റ് വഴി ഈ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. വൈകിക്കേണ്ടതില്ല. ഓർഡറുകൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ഫോൺ 9746950006. പീസ് റേഡിയോ, എന്നും എപ്പോഴും നന്മയോടൊപ്പം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മാഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിൻ്റെ പുതിയ ഒരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ചില ശ്രോതാക്കൾ വിളിച്ച് ചോദിച്ചിരുന്നു, നമ്മുടെ ഈ ലൈവ് കൗൺസിലിംഗ് തുടങ്ങിയോ എന്ന് ചോദിച്ചിരുന്നു. ചില സാങ്കേതികമായ ചില കാരണങ്ങൾ കൊണ്ട് 2 ആഴ്ച നമുക്ക് നടത്താൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാലും ഫീഡ്ബാക്കിലും വാട്സപ്പ് നമ്പറിലുമെല്ലാം വന്ന അത്യാവശ്യക്കാർക്ക് നമ്മൾ അവർക്കുള്ള മറുപടികൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറായ 9544 845 840 എന്ന നമ്പറിലും പീസ് റേഡിയോ ഫീഡ്ബാക്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സങ്കടങ്ങളുമെല്ലാം തന്നെ പങ്കുവെക്കാം. സമയത്തിനനുസരിച്ചുള്ള മറുപടികൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. എന്നത്തെയും പോലെ തന്നെ നമ്മുടെ കൂടെ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമുക്ക് പിന്നെ കഴിഞ്ഞ നമ്മൾ അവസാനിപ്പിച്ച എപ്പിസോഡിൽ ഒരു സഹോദരി അവരുടെ ഭർത്താവിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അവർ സെക്സിന് താല്പര്യക്കുറവായി ഒരാളെക്കുറിച്ച് ഡ്രൈവറായിരുന്നു. അപ്പോൾ നമ്മളതിൽ കൊടുത്ത മറുപടി അദ്ദേഹത്തിന് ഫോൺ അഡിക്ഷൻ ഉണ്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവരുടെ മറുപടി വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഷുഗറില്ല, എന്നാൽ പ്രഷർ കുറച്ചുണ്ട്. പിന്നെ വീട്ടിലെപ്പോഴും ഇയാളൊരു ദേഷ്യക്കാരനായിട്ട് പെരുമാറ്റം ഉണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അന്വേഷണത്തിൽ അങ്ങനത്തെ ഒരു ഗുരുതരമായ തെറ്റോ കുറ്റങ്ങളോ ഒന്നും കാണുന്നില്ല. ഇയാൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒരു അയാളുടെ മടുപ്പ് ഉണ്ടായപ്പോൾ അയാളുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ ഭാര്യമാരോട് അന്വേഷിച്ചപ്പോൾ അവർക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവർ നമുക്ക് കത്തെഴുതിയത്. ഏതായിരുന്നാലും അപ്പോൾ അവർ ഒരു സങ്കടം, അത് നിങ്ങൾ മൗലവി അറിയിക്കണം, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഏതായാലും ഞാൻ ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. എനിക്ക് സത്യത്തിൽ അയാളോട് കൂടെയുള്ള ജീവിതം ഇഷ്ടമല്ല, എന്നാലും മക്കളുടെ കാര്യങ്ങളും പരലോകം ആലോചിച്ച് അങ്ങനെ മുന്നോട്ട് പോകാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് ഒരു ആമുഖത്തിൽ സൂചിപ്പിക്കുകയാണ്.
5: അതിപ്പോൾ അങ്ങനെ തീരുമാനിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ എന്നാലും നമ്മളിതിൻ്റെ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കാതെ നിരാശപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കില്ല. കാരണം ഒരു പ്രത്യേകിച്ച് സ്ത്രീകളൊന്നും ഇങ്ങനത്തെ വിഷമങ്ങളും പരാതികളൊന്നും എന്ത് ചെയ്യൂല, അവർ പരമാവധി സഹിച്ചു കൊണ്ടുനടക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവരത് പ്രത്യക്ഷമായി തന്നെ ഒരു വിഷമമായിട്ട് അവർ പറയുമ്പോൾ അവർക്കതിന് മാത്രം അതിൽ പ്രയാസമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് ഞാനൊരു പരലോകത്തെ പ്രതിഫലം ആഗ്രഹിച്ച് സഹിച്ചുകൊള്ളാം എന്ന് പറയുന്ന ഒരു സാഹചര്യം, അത്ര നിർബന്ധമായൊരു സാഹചര്യം ഇസ്ലാമികമായിട്ടില്ല. ഒരു കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടി അവരങ്ങനെ പോകുന്നു എന്നുള്ളത് തെറ്റാണെന്നൊന്നും നമ്മൾ പറയണില്ല. പക്ഷേ ഇനിയും കുറേ സാധ്യതകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒന്നിപ്പോൾ സാധാരണഗതിയിൽ സ്ത്രീകളിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു കുറച്ച് പ്രായക്കാവുമ്പോൾ നിരാശ വന്നാലും പുരുഷന്മാർ അവരുടെ ജീവിതാവസാനം വരെ തുടർന്നു പോകുന്നതാണ് അവരുടെ ഈ സ്വകാര്യതകളെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കാലം വരെ അതൊക്കെ ശരിക്കും നിർവഹിച്ചു പോയ ഒരാളാണെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ടൊരു മാറ്റം സംഭവിച്ചു, തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ നമുക്കതിൻ്റെ വല്ല ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അയാളുടെ ഒരു പ്രകൃതിയിലേക്ക് ആദ്യമൊക്കെ ഉണ്ടായി, പിന്നെ അത് മാറി, പിന്നത് ഇങ്ങനെ ഒരു പിന്നീട് വന്നൊരു സംഗതിയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഒരു വ്യക്തിപരമായ കൗൺസിലിങ്ങിന് എന്ത് ചെയ്യണം, വിധേയമാകണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ചികിത്സാ സാധ്യതകൾ എത്രയൊക്കെ ഉണ്ടെന്നൊക്കെ നല്ല ഒരു പിന്നെ ഒതന്റിക് ആയിട്ടുള്ള നല്ലൊരു കൗൺസിലറെ കണ്ടാൽ എന്ത് ചെയ്യും, ഏതായിരുന്നാലും ഏതെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ ഉള്ള ക്ലിനിക്കിലുള്ള ഒരു കൗൺസിലറെ കണ്ടാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പരിഹാരത്തിലേക്ക് എത്തുന്നതായി മനസ്സിലാക്കണം. അപ്പോൾ അതിന് അദ്ദേഹം, എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു പക്ഷേ ഇവരെക്കാളും ഇതൊക്കെ മാറിക്കിട്ടണമെന്ന ആഗ്രഹം ഉണ്ടാവാൻ്റെ സാധ്യതകളുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അയാളുമായി സഹകരിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു കൗൺസിലിങ്ങിന് വിധേയമായി അതിൻ്റേതായ നിലക്കുള്ള വലിയ സങ്കീർണതകളൊന്നും ഇല്ലാത്ത ചില ചെറിയ ചില ചികിത്സകളിലൂടെ അത് പരിഹരിച്ച് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
4: അതെ, ആധുനികമായ ചികിത്സാ രീതികൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ സമീപിക്കാവുന്നതാണ്. നമുക്ക് അടുത്ത ഒരു സഹോദരി തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അവർ വിദേശത്താണ് അവർ കഴിയുന്നത്, അവർക്ക് കുട്ടികളില്ല, 11 വർഷമായിട്ട് ഭർത്താവിനോടൊന്നിച്ചാണ്. നല്ല സന്തോഷകരമായ ഒരു അവസ്ഥയിലാണ് അവർ കടന്നു പോയിരുന്നത്. എന്നാൽ ഈ സഹോദരിയുടെ വീടുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പോൾ അതിനുശേഷം ഭർത്താവ് എന്ത് ചെയ്യാറില്ല, അവരുടെ വീടുമായിട്ട് ബന്ധങ്ങളില്ല, ഉമ്മയോട് സംസാരിക്കാറില്ല, ഈ സഹോദരൻ്റെ ഉപ്പയോടൊക്കെ സംസാരിക്കും ആ ഒരു ബന്ധം. അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ കല്യാണമൊക്കെ ഉണ്ടായപ്പോൾ സഹോദരിയെ പറഞ്ഞയച്ചു, ഇയാൾ പോയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ നിലവിലുണ്ട്. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവരുടെ വീട്ടിൽ ഇപ്പോൾ സഹോദരൻ ഗൾഫിലായിരുന്നു, ഇപ്പോഴത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ നിന്നും മടങ്ങാൻ പറ്റിയില്ല. അനിയത്തി ഗർഭാവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഒരു ചെറിയ സാമ്പത്തിക പ്രയാസമൊക്കെ ഉണ്ടായപ്പോൾ ഭർത്താവിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അതിന് എന്തില്ല, തയ്യാറല്ല. പണ്ടൊക്കെ ഞാൻ കുറേ തന്നില്ല, ഇനിയിപ്പോൾ തരാൻ തയ്യാറല്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ജോലി ചെയ്തിട്ട് ആ ശമ്പളത്തിന് ഓഹരി കൊടുക്കാമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, അത് കൊടുക്കാൻ പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞു. എന്നാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കയ്യിൽ എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി തരും, അത് ഞാൻ കൊടുക്കട്ടെ. അപ്പോൾ അതിനത് അദ്ദേഹം സമ്മതിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വിഷമാവസ്ഥയിലാണ് അവരുള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ട് അവർ തമ്മിൽ എന്താ വലിയ വഴക്കായി എന്ന് മാത്രമല്ല, അവസാനം ഡിവോഴ്സിൻ്റെ വക്കത്ത് വരെ എത്തുന്ന സംസാരങ്ങളുണ്ടായി. പിന്നെ അദ്ദേഹം തീർത്തു പറഞ്ഞു, നീ പോവാണെങ്കിൽ പോയിക്കോ, ഞാനെന്തായാലും സഹായിക്കില്ല എന്നൊക്കെ അവർ പറഞ്ഞു. അത്രത്തോളം അവർ വലിയ പ്രശ്നത്തിലായി. ഇനി അയാളോടുള്ള സ്നേഹം കാരണം എനിക്ക് അദ്ദേഹത്തെ വിട്ടുപോകാനും സാധിക്കുന്നില്ല. എൻ്റെ മാനസികമായ പ്രശ്നം അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്നത്.
5: തീർച്ചയായും ഈ ചോദ്യകർത്താവ് നല്ലൊരു പ്രതിസന്ധിയിൽ തന്നെയാണ് ഉള്ളതെന്ന് നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഒന്നിപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന കാരണമായിട്ട് നമ്മൾ ഈ ചോദ്യത്തിൽ നിന്ന് ഊഹിക്കുന്നതാണ് കാരണമായിട്ട് തോന്നുന്നത്, അദ്ദേഹത്തിന് എന്തോ ഒരു പിണക്കം അവിടെ ഭാര്യ വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ചെറിയൊരു ഈഗോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹം എന്താണെന്ന് വിചാരിച്ചാൽ, ഇനി അവരേറ്റൊരു ബന്ധവും വേണ്ട എന്നൊരു വാശിപ്പുറത്തുള്ളൊരു തീരുമാനം അദ്ദേഹം കൈക്കൊണ്ടിട്ടുണ്ടാവണം. കാരണം ഈ ശേഷമുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ നയനിലപാടുകളൊക്കെ കാണുമ്പോൾ നമുക്കതാ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു തീരുമാനമെടുത്ത് ഇവരൊരു പാഠം പഠിപ്പിക്കണം എന്നൊരു തീരുമാനം എടുത്തതാണെങ്കിൽ എന്ത് ചെയ്യും, ഈ സഹോദരി എത്ര തന്നെ അത് ശരിയാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അദ്ദേഹം കൂടുതൽ ബലം പിടിക്കാനാണ് സാധ്യത. അങ്ങനെയാണ് മാനസികമായി ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണെന്ന് വിചാരിച്ചാൽ, അങ്ങനത്തെ ഒരു അയാളെ അനുനയിപ്പിക്കാനൊന്നും പോവാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പക്ഷേ എന്തായിരുന്നാലും പിന്നെ ദീനിയായിട്ട് എന്താണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം നല്ല നിലക്ക് പോയില്ലെങ്കിൽ അത് ഇവളെ മാത്രം ബാധിക്കുന്നൊരു വിഷയമല്ലത്, ഇയാളെയും കൂടിയും ബാധിക്കുന്നൊരു വിഷയമാണത്. അദ്ദേഹത്തിൻ്റെ മക്കളെയൊക്കെ ബാധിക്കും. അപ്പം എന്താ വെച്ചാൽ, ചെറിയൊരു വിട്ടുവീഴ്ച കൊണ്ട് പരിഹരിക്കാവുന്നൊരു കാര്യത്തിൽ വെറുതെ വാശി പിടിപ്പിച്ച് ഒരു കുടുംബത്തെ നശിപ്പിക്കുന്നത് കുടുംബനാഥനാണെന്ന് പറയുമ്പോൾ നമുക്കതിലെന്തുണ്ട്, ഭയങ്കര ഒരു ആത്മഹത്യാപരമായ ഒരു പരിപാടിയാണത്. അപ്പോൾ അതിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാവലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇനി നമ്മുടെ ഈ സഹോദരി ഉപദേശിച്ചാലും അവരെ വീട്ടുകാർ ഉപദേശിച്ചാലും ഒക്കെ എന്ത് ചെയ്യും, അയാൾ കൂടുതൽ കൂടുതൽ വാശിയിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതല്ലാത്തൊരു പരിഹാരം, അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും, അദ്ദേഹത്തെ അറിയുന്ന ദീനിയായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരാൾ ഈ വിഷയം ധരിപ്പിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ ഇന്നൊരാളോട് സംസാരിക്കാം, അയാൾ എന്ത് തീരുമാനം പറഞ്ഞാലും ഞാൻ അംഗീകരിച്ചോളാം, നിങ്ങളും അംഗീകരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ഭാവിക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഈ വിഷയം ഒന്ന് പരിഹരിച്ച് പോകണം എന്ന് പറഞ്ഞാൽ, കുറച്ചൊരു ദീനിനെക്കുറിച്ച് അറിയുന്ന ഒരാൾക്ക് ഇതിലൊരു രണ്ട് പേരെയും വിഷമിപ്പിക്കാത്തൊരു മധ്യസ്ഥം പറഞ്ഞ് പരിഹരിക്കാൻ വേണ്ടി പറ്റും. എപ്പോഴും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ അവർ തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് പരിഹാരത്തിലേക്ക് പോവില്ല. അതുകൊണ്ടാണ് എപ്പോഴും ഈ മസ്ലഹത്ത് എന്ന് പറഞ്ഞത്. ഫസ്ലിഹു ബൈന അഖവൈക്കും എന്ന് പറഞ്ഞല്ലോ, നിങ്ങളുടെ സഹോദരന്മാർക്ക് നിങ്ങളൊരു മസ്ലഹത്തിലാക്കി. മസ്ലഹത്ത് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനും നിങ്ങളും തമ്മിലൊരു പ്രശ്നത്തിലാണെങ്കിൽ അത് നമ്മൾ തമ്മിൽ പറഞ്ഞ് തീർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അത് നടക്കാതെ വരുമ്പോൾ വീണ്ടും നമ്മളത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ തമ്മിലുള്ള വാഗ്വാദങ്ങളും ശത്രുതയും വർദ്ധിക്കുകയാണ് ചെയ്യുക. എന്നാൽ മൂന്നാമത്തെ ഒരാൾ ഇരുന്ന് അയാൾ പറയുന്നത് ഞാനും അംഗീകരിക്കും നിങ്ങളും അംഗീകരിക്കും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അയാളിലേക്ക് തീരുമാനം വിട്ടുകൊടുത്താൽ നമുക്ക് പറയാനുള്ളതൊക്കെ കേട്ടിട്ട് അയാൾ ന്യായമായൊരു തീരുമാനം പറയുമ്പോൾ രണ്ട് കൂട്ടരും പരിഗണിച്ചിട്ടുള്ള ഒരു തീരുമാനം അദ്ദേഹത്തിന് പറയാൻ പറ്റും. അങ്ങനെ പറയുമ്പോൾ ആ പ്രശ്നം പരിഹരിച്ചു, അങ്ങനെ മാത്രമേ അത് പരിഹരിക്കുള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു പരിഹാരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചിന്തിക്കലായിരിക്കും കൂടുതൽ ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത്.
4: ഓക്കെ, നമുക്ക് മറ്റൊരു സഹോദരി, അവർ പിന്നെ അവരുടെ ഭർത്താവിൻ്റെ വിഷയത്തിൽ അവർക്ക് രണ്ട് മക്കളുണ്ട്. 33 വയസ്സായ ഒരു സഹോദരിയാണ്. 11 വർഷമായി അവർ വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് മക്കളുണ്ട്. ഇപ്പോൾ 3 ഗർഭിണിയാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് ഫോൺ അഡിക്ഷനാണ്. രാത്രിയൊക്കെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒറ്റയ്ക്ക് റൂമിൽ പോയിരുന്നിട്ട് ഫോണിലെ അശ്ലീലതകൾ കാണുക, അതോടൊപ്പം സിഗരറ്റ് വലിക്കുക. അപ്പോൾ ഭാര്യ പിന്നാലെ നടന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അയാളൊരു മൊബൈൽ ടെക്നീഷ്യൻ എന്തുമാണ് ജോലി. അപ്പോൾ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടായിട്ടില്ല, ഒരു മെച്ചല്ല, അങ്ങനെ പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ അയാൾ മറുപടി കൊടുക്കണം, എന്തിനാ അതൊക്കെ കാണുന്നത്, ഈ വൃത്തികളെ കാണുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ എനിക്ക് അത് ഇങ്ങനെയാണ്, ഒരു ജോലി ചെയ്തിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ല. അപ്പോൾ അതിൻ്റെ ഒരു മാനസികമായ ഒരു ഇത് മറക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇത് കാണുന്നത്. അപ്പം എന്താ രാവിലെ പുലർച്ചെ വരെ കാണുന്നൊരവസ്ഥ ഇയാൾക്കുണ്ട്. അപ്പോൾ ഈ സഹോദരി പറയണത് എനിക്ക് രാത്രി ആകുന്നതേ പേടിയാണ്. ഇവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇവർ തമ്മിൽ നല്ല റിലേഷൻ ഉണ്ട്, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഇയാൾക്ക് ദാമ്പത്യ ജീവിതത്തിലൊന്നും അങ്ങനത്തെ ഒരു വൈകല്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല, അവരെല്ലാം കൊണ്ടും സന്തോഷമാണ്. പക്ഷേ ഈ ഒരു വിഷയം അത് പിന്നീട് ഭാവിയിൽ ഇയാളെ വല്ലാതെ ബാധിക്കുമല്ലോ. അപ്പോൾ ആ സഹോദരി പറയണത് എനിക്ക് രാത്രി ആകുന്നതേ പേടിയാണ്, ഞാൻ എന്താണ് ഇതിനൊരു പിന്നെ തീരുമാനം എടുക്കേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്നത്.
5: എന്താ ഇപ്പം ഇതിപ്പോൾ ഈ ഭാര്യഭർത്തൃബന്ധത്തിൽ നമ്മൾ എപ്പോഴും എന്താ വെച്ചാൽ ഈ ഭർത്താവ് ഇത്തരത്തിലൊരു ലൈംഗിക വൈകൃതങ്ങളിലേക്ക് പോവുക, ഫോൺ അഡിക്ഷനിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ഭാര്യമാരനുഭവിക്കുന്ന മാനസിക സംഘർഷം വളരെ വലുതാണ്. കാരണം അവരിലൂടെ പരിഹരിക്കേണ്ട ഒരു വിഷയത്തിന് അദ്ദേഹം അതല്ലാത്തൊരു പരിഹാരം കാണുമ്പോൾ അവർക്കതുകൊണ്ടുണ്ടാകുന്നൊരു മാനസിക വിഷമം ഭയങ്കരമാണ്. രണ്ടാമത്തൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഇത്രയും മോശമായ ചില തിന്മകളിലൂടെ ഒരു ദീനിയായ കുടുംബത്തിൽപ്പെട്ട ഒരാളുകൾ വഴിതെറ്റി പോകുമ്പോൾ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വഴിതെറ്റി പോകുന്നതിൻ്റെ വിഷമം അതെത്രമാത്രം ഉണ്ടായിരിക്കും. അതും അത്രയും മോശമായിട്ടുള്ള കാര്യം, അയാളുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. ഇന്ന് നമ്മൾ അയാളെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാം. അയാളെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അയാൾ എന്ത് ചെയ്തു, ഇങ്ങനത്തെ ചില ദുശ്ശീലങ്ങളിൽ പെട്ടുപോയി. അതാണ് ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഈ സിഗരറ്റ് സ്മോക്കിങ് അതേപോലെ തന്നെ ഫോൺ അടിച്ചു, ഇതൊക്കെ അഡിക്ഷൻസാണ്. അപ്പോൾ അഡിക്ഷൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തിൽ ആളുകൾ വെറുതെ ഒരു തമാശക്കോ താല്പര്യത്തിനോ തുടങ്ങിയിട്ട് പിന്നെ അതിലാണ് പെട്ടുപോവുകയാണ്. അപ്പോൾ അയാൾ ശരിക്കും ഇതിൽ അകപ്പെട്ടു പോയി എന്നുള്ള കാര്യത്തിൽ സംശയമല്ല. ഇത്രയും ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഭാര്യയിൽ നിന്ന് ഇത്രമാത്രം പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടായിട്ടും അയാൾ അതിൽ പോകുന്നതിൻ്റെ കാരണം അയാളിപ്പോൾ കാണുന്നൊരാശ്വാസം ഇതിലാണ്. അയാളുടെ ജീവിത പ്രശ്നങ്ങൾക്കും കച്ചവട പരാജയങ്ങൾക്കൊക്കെ അയാൾ കാണുന്നൊരു പരിഹാരം ഇതാണ്. പക്ഷെ സത്യം എന്താ വെച്ചാൽ ഇതൊരു പരിഹാരമായി കാണുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം മാരകമാണ്. നമ്മൾ പണ്ടേ പറയാനുള്ള ഒരു ലളിതമായ ഉദാഹരണമുണ്ട്. നമ്മുടെ കാല് ഒരു കല്ലിൽ പോയിട്ട് തട്ടിക്കഴിഞ്ഞാൽ നഖമൊക്കെ പറഞ്ഞ് രക്തം വരുമ്പോൾ നമ്മുടെ ആദ്യത്തെ ആക്ഷൻ എന്തായിരിക്കും? മറ്റേ കാലുകൊണ്ട് നമ്മളാവുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ചവിട്ടി പിടിക്കും. മുറിവായ നഖം പറഞ്ഞൊരു വിരലിൽ വീണ്ടും നമ്മൾ മറ്റൊരു കാലുകൊണ്ട് പ്രസ് ചെയ്യും. ചിലപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് വേദന അറിയില്ല, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നേരത്തെ ആ മുട്ടിയ വേദനയും നമ്മൾ ചവിട്ടിയ വേദനയും കൂടെ ചിലപ്പോൾ ഒന്നിച്ച് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ തൽക്കാലം അയാൾക്ക് ഇതൊക്കെ ഒരു ആശ്വാസമായി തോന്നും, പക്ഷേ അയാൾ അയാളെ കൂടുതൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അത് അവസാനിക്കല്ലല്ലോ ചെയ്യുക. ഇതിപ്പോൾ അയാൾ നേരം വെളുക്കോളം കാണും എന്ന് പറഞ്ഞാൽ ഇനി അയാൾ ജോലിക്ക് പോവില്ല, ഭക്ഷണം വേണ്ട, ഉറക്കല്ല, എല്ലാം നഷ്ടപ്പെട്ടൊരു ഭ്രാന്തനെ പോലെ അയാളാകും. കാരണം എനിക്കൊന്ന് ഈ മദ്യം ലഹരി ഉണ്ടല്ലോ, ഇങ്ങനത്തെ അഡിക്ഷനൊന്നല്ല ഏറ്റവും വലിയ അഡിക്ഷൻ, ഇത്തരം ലൈംഗിക വൈകൃതങ്ങളാണ് ഏറ്റവും വലിയ അഡിക്ഷൻ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായൊരു ദുരന്തത്തിലേക്കാണ് അയാൾ പോകുന്നത്. അപ്പോൾ അയാളെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. അപ്പോൾ അത് അയാൾക്കും ആഗ്രഹം ഉണ്ടാവും. കാരണം ഇത് ഈ നിർവഹിച്ച് നിർവഹിച്ച് നിർത്താൻ പറ്റാതെ ഇതിൻ്റെ കുറ്റബോധവും പ്രയാസങ്ങളുമായിട്ട് അയാൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ളൊരു വഴി കാണിച്ചു തരും എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടാൽ അയാൾ സഹകരിക്കുന്നതാണ് ഞാൻ മനസ്സിലാകുന്നത്. അതുകൊണ്ട് നല്ല ദീനിയായ നിലയ്ക്ക് ഇതിനൊരു പരിഹാരം എങ്ങനെ വിട്ടുനിൽക്കാന്നുള്ളതിന് ചില പരിഹാരങ്ങളൊക്കെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്താൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും. എന്തായിരുന്നാലും ഒരു അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നിടത്ത് ഒരു നിരാശ പാടില്ല. ശരിക്കും എന്തിനാ മുന്നോട്ട് പോകണം, അദ്ദേഹത്തെ നല്ല നിലക്ക് ഉപദേശിച്ച് ശരിയാക്കി കൊണ്ടുവരാനുള്ള ഒരു വഴി, അദ്ദേഹത്തെ കുറ്റപ്പെടുത്താതെ നമുക്കിത് മാറ്റാൻ കഴിയും, നിങ്ങൾ എന്നോട് സഹകരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരണം എന്നാണ് നമുക്ക് പറയാനുള്ളത്.
4: ഒരു സഹോദരി, അവർ പിന്നെ അവരുപ്പയുമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഒന്നാമത് ഉപ്പ ഒരു ജെനുവിനായിട്ട് തന്നെ ഒരു മടിയനാണ്, ജോലിക്കൊന്നും പോകാത്ത അങ്ങനത്തെ ഒരാണ്. ഗൾഫിലൊക്കെ ആണെങ്കിൽ പോലും നാട്ടിലാണെങ്കിലും അങ്ങനത്തെ ഒരു അവസ്ഥയുള്ളത്, ഉമ്മ ജോലിക്കൊക്കെ പോകുന്നു, ഉമ്മയുമായി അത്ര നല്ലൊരു പിന്നെ സുഖത്തിലല്ല കഴിയുന്നത്. എന്നാൽ ചെറുപ്പത്തിൽ ഉപ്പയുമായിട്ട് ഈ സഹോദരി നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഉപ്പ വല്ലാതെ അവർ ഒബ്സർവ് ചെയ്യണം, എവിടെയാണെങ്കിലും ഇങ്ങനെ നോക്കുക, സ്റ്റെപ്പ് കയറി പോവാണെങ്കിലും ഇങ്ങനെ നോക്കി നിൽക്കുക, നടന്നു പോവാണെങ്കിലും തുണി അഴയിലിടുകയാണെങ്കിലും ഒക്കെ ഉപ്പ ഇങ്ങനെ നോക്കുക. ഒരു വൃത്തികെട്ട നോട്ടമൊന്നുമല്ല, പക്ഷെ വല്ലാതെ ഒരു ഓവർ ഒബ്സർവ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് അവരെ വല്ലാതെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് സഹോദരിക്ക് ഉപ്പാൻ്റെ ഈ ഒരു നോട്ടം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉപ്പയുമായിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ മോൾ കുട്ടിയുണ്ട്, ആ കുട്ടി പിന്നെ ഉപ്പാക്ക് 70 വയസ്സായി. ആ കുട്ടി ഉറങ്ങുകയാണെങ്കിൽ ഉപ്പ മറ്റ് വീട്ടിലെ മറ്റു കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യുക, ഈ കുട്ടിയെ വിളിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയ കുട്ടികളെപ്പോലുള്ള ഒരു ചെറിയ ദുശ്ശീലങ്ങളൊക്കെ. കുട്ടി മാങ്ങ ചോദിച്ചപ്പോൾ മാങ്ങ കൊടുത്തില്ല. അപ്പോൾ എന്താ വെച്ചാൽ നേരത്തെ ഉണർത്തിയപ്പം ഈ എന്തിനങ്ങൾ ഉണർത്തിയെന്ന് ചോദിച്ചു. അപ്പോൾ മാങ്ങ കൊടുത്തപ്പോൾ ചോദിച്ചപ്പോൾ കൊടുത്തില്ല കുട്ടി. അപ്പോൾ എന്താ കൊടുക്കാന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, അങ്ങനെയൊക്കെയുള്ള ഒരു രൂപത്തിൽ അവർ പോകുന്നു. അവർക്ക് ഏറ്റവും വലിയ ഇറിറ്റേഷൻ എന്ന് പറയുന്നത് ഉപ്പാൻ്റെ ഈ ഓവർ ഒബ്സർവേഷനാണ്. അപ്പോൾ അത് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഉപ്പ പൊതുവേ ഒരു മടിയൊക്കെ ഉള്ള ഒരാളായത് കൊണ്ട് തന്നെ പിന്നെ എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്, അങ്ങനത്തെ ഒന്നും ഉപ്പാക്ക് അറിയില്ല. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് ഇവർക്ക് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയുള്ള ഉപ്പാണല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവും, അത് തെറ്റാകുമോ, അങ്ങനത്തെ ഒരു പേടി അവർക്കുണ്ട്. കാരണം ഉപ്പാനോട് ഇനി തർക്കുത്തരം പറയുക, ദേഷ്യപ്പെടുകയൊക്കെ ചെയ്താൽ അത് അങ്ങനൊരു ഭാഗം അവർക്കുണ്ട്. ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡ് കുറച്ച് ജോലി തിരക്ക് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ അവർക്കുണ്ട്. അപ്പോൾ ഈ ഉപ്പയുമായിട്ടുള്ള ഈ പ്രശ്നത്തിൽ എന്ത് നിലപാടാണ് അവർക്ക് സ്വീകരിക്കേണ്ടത്?
5: ഒരു അബ്നോർമാലിറ്റി നമുക്ക് കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ ഒരു കൃത്യമായ ഒരു റീസൺ നമുക്ക്, ഇപ്പം അവരെങ്ങനെ നോക്കുന്നു എന്ന് പറയുമ്പോൾ ആ നോട്ടം എന്താണ്, ഒരു വൃത്തികെട്ട നോട്ടാണോ, എങ്കിൽ നമുക്ക് ആ നോട്ടം എന്നുള്ള ആ റീസണിൽ കാണാം. അതല്ല ഇവരെ പറ്റി ഒരു സംശയം ഉണ്ടായിട്ട് ഒബ്സർവ് ചെയ്യാണോ എന്താണ് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരു അബ്നോർമാലിറ്റി ഉണ്ട് ഈ പറഞ്ഞതിലൊക്കെ. അതുമാതിരി ഒരു കിടക്കണ ഉറങ്ങണ കുട്ടീനെ വിളിക്കുക, അല്ലെങ്കിൽ ഒരു കുട്ടി ചോദിച്ച കാര്യം കൊടുക്കാതിരിക്കാം, പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. അപ്പോൾ ഒരു അയാളുടെ പെരുമാറ്റങ്ങൾ നമുക്ക് എന്ത് കാണുന്നുണ്ട്, ഒരു ബുദ്ധിപരമല്ലാത്ത ഒരു അബ്നോർമാലിറ്റി, ഒരു അസാധാരണത്വം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്.
4: നോട്ടം അശ്രീല നോട്ടമല്ല
5: അല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്താണെന്ന് വിചാരിച്ചാൽ കുറച്ച് പ്രായമായ ആളാകുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായി അയാളുടെ പ്രകൃതിയിലും സ്വഭാവത്തിലൊക്കെ വന്ന ചില മാറ്റങ്ങളാണ്. അപ്പോൾ കുറച്ച് പ്രായം കൊണ്ട് വന്ന മാറ്റമാണോ, അതല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ വീട്ടിലിങ്ങനെ മടി പിടിച്ചിട്ട് അലക്ഷ്യമായി ഇരുന്നിട്ടുണ്ടാകുന്ന ഒരു ജീവിതത്തിലുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതുകൊണ്ട് വന്നതാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത് പരിഹരിക്കപ്പെടാവുന്ന വിഷയമാണോ എന്നാണ് ആദ്യം ശ്രമിക്കേണ്ടത്. എന്തെങ്കിലും ചികിത്സകളോ ഉപദേശങ്ങളോ അല്ലെങ്കിൽ വല്ല എൻഗേജ്മെൻസോ ഒക്കെ അയാൾക്ക് കൊടുത്തിട്ട് അയാൾ എന്ത് ചെയ്യാൻ പറ്റും, തൽക്കാലം ഈ ബുദ്ധിമുട്ടുകൾ ഇവർക്കില്ലാത്ത രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. അങ്ങനത്തെ സാധ്യതകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായും ബുദ്ധിയില്ലാത്ത ഒരാൾ നമ്മളോട് പെരുമാറുമ്പോൾ അയാളിൽ വരുന്ന ബുദ്ധിശൂന്യമായ ഇടപെടലുകൾ നമ്മൾ എങ്ങനെ കാണും? എനിക്ക് സുഖമല്ല, അയാൾക്കത് ബുദ്ധിയില്ലാത്തതുകൊണ്ട് അയാൾ ചെയ്യാണ് എന്നല്ലേ. ഇപ്പോൾ നമ്മൾ പ്രായപൂർത്തിയാകാത്ത ചെറിയ കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരെന്തൊക്കെ ചെയ്യും, എന്തൊക്കെ വികൃതികൾ ചെയ്യും, അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അതൊക്കെ ആ കുട്ടികൾ ആ പ്രായത്തിൽ അതേ ഉണ്ടാവുകയുള്ളൂ, കഴിയണ പോലെ നമ്മൾ നോക്കുക, ബാക്കി എന്നെ നടക്കട്ടെ എന്ന് വിചാരിക്കല്ലേ. എന്ന പോലെ അദ്ദേഹത്തിന് അത്രമാത്രം ഒരു ബുദ്ധിയും വിവേകവും ഇല്ലാതെ പെരുമാറുമ്പോൾ അത് അയാളുടെ ഒരു നാച്ചുറാണ്, പ്രകൃതിയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കണ്ണിമ്പുക. നമുക്ക് വരുന്ന ദോഷങ്ങളുണ്ടല്ലോ, നമ്മൾക്ക് നേർക്ക് നേരെ നമ്മൾ എന്തെങ്കിലും ഉപദ്രവിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ജീവിതത്തിനെ അലോസരപ്പെടുത്തും തടസ്സപ്പെടുത്തുന്ന പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാത്തതൊക്കെ നമ്മൾ അവഗണിച്ച് വിടുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് കാര്യം, ഒന്ന് ഇതിനെ ഒന്ന് പരിശോധിച്ചിട്ട് എന്തെങ്കിലും പരിഹാരങ്ങൾ അയാൾക്ക് വല്ല എൻഗേജ്മെൻറ്റോ എന്തെങ്കിലും കൊടുത്തു, വല്ല പണിയൊക്കെ കൊടുത്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഇരുത്തി പരിഹരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പരിഹരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനാണ്ട് അവഗണിച്ച് വിടുക, അതിനെപ്പറ്റി വല്ലാതെ ആലോചിച്ച് ചിന്തിച്ച് ബേജാറാകേണ്ട കാര്യമില്ല. അയാൾക്ക് ചെറിയൊരു ബുദ്ധിക്കുറവുണ്ട്, അതിൻ്റെ ചില പെരുമാറ്റങ്ങളെന്ന് വിചാരിച്ച് അങ്ങോട്ട് അവഗണിക്കലായിരിക്കും നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു.
4: ഒരു മറ്റൊരു സഹോദരി അവർ ചോദിക്കുന്ന ഹസ്ബൻഡിൻ്റെ ഈഗോ വാശി കാരണം ഭാര്യ അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന എന്നാൽ ഭർത്താവ് മാത്രം നടത്തി കൊടുക്കേണ്ടുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് കഴിവുണ്ടായിട്ടും അയാൾ ഒരിക്കലും നടത്തിത്തരില്ല എന്ന് അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തു. ഈ സത്യം ചെയ്യാൻ പാടുണ്ടോ? അതുപോലെ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തിരുത്താൻ എന്താണ് പരിഹാരമുള്ളത്?
5: അതായത് ഒരു സത്യം ഏതാണെങ്കിലും സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലംഘിക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിനുള്ള പ്രായച്ചിത്വവും പരിഹാരവും ചെയ്യാന്നുള്ള ഇസ്ലാമികമായ നിലക്ക് എന്തുണ്ട്? അതിൻ്റെ പ്രായച്ചിത്വം അവർ ചെയ്യണം. അപ്പോൾ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ ഇങ്ങനത്തെ സത്യങ്ങളും ശബ്ദങ്ങളും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചെയ്ത് കഴിഞ്ഞാൽ അയാൾ സത്യം ചെയ്തു എന്ന് അയാൾ അംഗീകരിക്കുകയും ഇവർക്ക് ബോധ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സാധാരണ ചെയ്യാവുന്ന പ്രായച്ചിത്തങ്ങൾ ചെയ്യാന്നുള്ളതാണ്.
4: ഒരു ചെറുപ്പക്കാരനായ ഒരു കുട്ടി സ്റ്റുഡൻ്റാണ്, അദ്ദേഹം പി ജി സ്റ്റുഡൻ്റാണ്. അദ്ദേഹം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ, ഡിഗ്രിക്ക് സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോൾ ഒരു കുട്ടിയുമായി അടുപ്പമുണ്ടായി. അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു. തെറ്റെന്താണെന്ന് പറഞ്ഞില്ല, തെറ്റ് സംഭവിച്ചു പോയെന്നാണ്. അങ്ങനെ അവിടെ 5 വർഷം പഠിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് പൂർത്തിയാക്കാതെ തന്നെ എന്ത് ചെയ്തു, അവിടുന്ന് അയാൾ പോയി. ഇനിയും തെറ്റുകളിലേക്ക് പോകുമെന്ന് പേടിച്ച് അവിടെ നിന്നും അയാൾ പോയി. ഇനി അവളെ ഹലാലായിക്കൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, കല്യാണം കഴിച്ച് കൊണ്ടുവരണം, നല്ലൊരു ജോലിയൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ പഠിക്കാൻ വേണ്ടി നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അങ്ങനെ അവിടെ ജോലി പഠനം കഴിഞ്ഞു. ഇനി അവളെ വിവാഹം ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് തൗബ ചെയ്തു. അള്ളാഹു സ്വീകരിക്കുമെന്നറിയില്ല, അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ. ഏതായിരുന്നാലും അവളെ വീട്ടിലെ ആളുകളോട് പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ, അത് പ്രായോഗികമാണോ? ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ പഴയതുപോലെയുള്ള ബന്ധങ്ങളില്ല. ഒരു വാട്സപ്പ് ബന്ധം, എന്തെങ്കിലും പഠനവും അല്ലെങ്കിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം, അതല്ലാത്ത മറ്റ് ബന്ധങ്ങളൊന്നുമില്ല. എന്താണ് ചെയ്യേണ്ടതെന്നാണ്?
5: ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു തെറ്റിലേക്ക് പോകുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അതിൽ നിന്ന് വിരമിച്ചു എന്നുള്ളത് നല്ലൊരു ഗുണമാണ്. പിന്നെ അതിനുശേഷം കോണ്ടാക്ട്സ് ഒന്നും ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മതയുടെയും തക്കവയുടെയും ഒക്കെ ഒരു ഭാഗമാണ്. അതെന്തായിരുന്നാലും ഇതിൽ പ്രത്യേകമായി അഭിനന്ദിക്കേണ്ടതും ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കപ്പെട്ട ഒരു നയമാണ്. പക്ഷേ ഇതിലുള്ള ഓരോ വശങ്ങൾ എന്താ വെച്ചാൽ, ഇങ്ങനെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു എന്നുള്ളതുകൊണ്ട് ആ സംഭവിച്ച തെറ്റ് പരിഹരിക്കണമെങ്കിൽ എന്താണ്, ഇവിടെ വിവാഹം ചെയ്യണം എന്നൊരു നിയമമില്ല. ഒരു തെറ്റ് നമ്മൾ സംഭവിച്ചാൽ നമ്മളതിനെ തൗബ ചെയ്ത് മടങ്ങാന്നല്ലാതെ, ആ തെറ്റ് സംഭവിച്ചതുകൊണ്ട് അവളെ വിവാഹം കഴിച്ചേ അത് പരിഹരിക്കാൻ പറ്റൂ എന്ന ധാരണ എന്തല്ല, ശരിയല്ല. പിന്നെ അവളെ വിവാഹം കഴിക്കണം എന്നൊരാഗ്രഹം, അത് നമുക്കൊരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ എപ്പോഴെങ്കിലും ഒന്ന് പരിചയപ്പെട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരെ എന്ത് ചെയ്യാണ് ഒരു താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ, പിന്നെ ആ താല്പര്യം മനസ്സിൽ നിൽക്കുന്ന കാലത്തോളം എങ്ങനെയെങ്കിലും അവളെ തന്നെ കല്യാണം കഴിക്കണമെന്നൊരാഗ്രഹം, അത് ഇദ്ദേഹത്തിൻ്റെ മാത്രമല്ല ഇത്തരം ബന്ധങ്ങളിലൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പം ആ ഒരാഗ്രഹത്തിൻ്റെ പേരിൽ നല്ലൊരു വിവാഹം നടക്കേണ്ടത്, ഇവർ രണ്ടുപേരും ഒരു വൈവാഹിക ജീവിതത്തിന് എന്താണ് യോഗ്യരായ ആളുകളും പരസ്പരം യോജിക്കുന്ന ആളുകളും, അവൾക്ക് അവനെയും അവൻ അവളെയൊക്കെ ഇഷ്ടപ്പെട്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളും മാതാപിതാക്കളുടെ പിന്നെ താല്പര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് അദ്ദേഹം അന്വേഷിച്ച് അവളെ വിവാഹം കഴിക്കുന്നതിൽ തെറ്റുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു ബന്ധമുണ്ടായിപ്പോയതിൻ്റെ പേരിൽ അവളെ വിവാഹം കഴിക്കണം, അവളെ വിവാഹം എനിക്കാൻ കഴിയുള്ളൂ എന്ന നിലക്ക് നടക്കേണ്ട ഒരു വിവാഹമല്ലത്. അങ്ങനെ നടക്കുമ്പോൾ ചിലപ്പോൾ അവരൊന്നിച്ച് ജീവിക്കാൻ പറ്റുന്ന ആളുകളല്ലെങ്കിൽ അവളുടെയും അവൻ്റെയും ജീവിതത്തിൻ്റെയും അത് പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതകളുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയാൽ മതി.
4: ഒരു സഹോദരി ചോദിക്കുന്ന, അവരുടെ ഭർത്താവ് മരിച്ചിട്ട് 10 വർഷമായി, അവർക്ക് 48 വയസ്സാണ് ഇപ്പോൾ ഉള്ളത്, 10 വർഷം മുമ്പാണ് മരണപ്പെട്ടത്. അപ്പോൾ അവരുടെ പിന്നെ മക്കളൊക്കെ വലിയ മക്കളായിട്ടുണ്ട്, 25 വയസ്സായ മോനുണ്ട്, അവർക്ക് അതുപോലെ ഡിഗ്രിക്ക് പഠിക്കുന്ന മോളുണ്ട്, ഒരു മോളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, അവർക്ക് ഇപ്പോൾ ഒരു കല്യാണം കഴിക്കണമെന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ സ്വത്തൊക്കെ ഉപ്പാൻ്റെ പേരിലായതുകൊണ്ട് പിന്നെ ഒരു കല്യാണത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നാണ് ചോദ്യം.
5: വിവാഹത്തിനൊരു തടസ്സമില്ലല്ലോ. വിവാഹത്തിന് എന്തുള്ള വെച്ചാൽ അവരുടെ ഭർത്താവ് മരിച്ച് ആ ഇതന്നെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, വിവാഹം കഴിക്കാം. വിവാഹം കഴിക്കാൻ എന്ത് ചെയ്യുക, ഒരു ബുദ്ധിമുട്ടില്ല. അതിന് പറ്റുന്ന ഒരാൾ അവർക്ക് യോജിച്ച് കിട്ടുമ്പോൾ എന്ത് ചെയ്യണം, അവർക്ക് മുന്നോട്ട് പോകും. പിന്നെ എന്തുള്ള ചിന്തിക്കേണ്ട വെച്ചാൽ മക്കളുണ്ടല്ലോ കൂടെ, അപ്പം ആ മക്കൾ എന്ത് ചെയ്യാണ്, സ്വാഭാവികമായിട്ടും ഉമ്മൻ്റെ ഈ ഒറ്റപ്പെടൽ അംഗീകരിച്ച് അവരും കൂടെ അതിനോട് അനുകൂലിക്കുകയാണെങ്കിൽ അവർക്കൊന്നും കൂടി സൗകര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി അവർ സമ്മതിച്ചെങ്കിലും അവർക്കൊരു വിവാഹത്തേക്ക് പോകാൻ തടസ്സമൊന്നുമില്ല. പക്ഷേ സ്വാഭാവികമായും അവരുടെയും കൂടി ഒരു സഹകരണത്തോടു കൂടെ ആകുമ്പോൾ ഏറ്റവും നല്ലതാണ്. മതപരമായി ചിലപ്പം സ്വത്തുക്കൾ അവർക്കുണ്ടോ ഇല്ല എന്നുള്ളതൊരു വിഷയമല്ലല്ലോ. ഒരു സ്വത്തും കയ്യിലില്ലാത്തൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും, വിവാഹം കഴിക്കാൻ പറ്റുമല്ലോ. പിന്നെ സ്വാഭാവികമായിട്ട് അവർക്ക് ഭർത്താവ് മരിച്ചപ്പോൾ ഭർത്താവിൻ്റെ സ്വത്തുണ്ടെങ്കിൽ അതിന് അവർക്കൊരു അനന്തരാവകാശം ഉണ്ടാകും. ആ അനന്തരാവകാശം എപ്പോഴാണെങ്കിലും അവർക്ക് എടുക്കുന്നതിന് ഒരു വിരോധവും ഒരു വിവാഹം കഴിയുന്നു എന്നുള്ളത് കൊണ്ട് ഉണ്ടാവില്ല. കാരണം മറ്റേ ഭർത്താവ് മരിച്ചു പോയില്ലേ, മരിച്ചു പോകുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ആ മരിച്ചപ്പോൾ ഉണ്ടായ അവകാശം അവർക്ക് അങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. ഒരു നല്ല വിവാഹം സാധ്യമാവുകയാണെങ്കിൽ അവർക്ക് അതുതന്നെ ആയിരിക്കും ഉചിതമായിരിക്കും.
4: ഒരു സഹോദരി ചോദിക്കുന്നത്, ഭർത്താവ് ലഹരിക്കടിമയാണ് പക്ഷെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല, മദ്യപാനിയാണ്, ഒരുപാട് ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തിയാണ്, ഡിഅഡിക്ഷൻ സെൻ്ററിലൊക്കെ 2-3-4 പ്രാവശ്യം അവർ കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ ഈ ഭർത്താവിനോടുള്ള സ്നേഹം കാരണം ഉപേക്ഷിക്കാതിരുന്നാൽ അത് അള്ളാഹുവിൽ നിന്നും അവർക്ക് ശിക്ഷ കിട്ടുമോ, എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. ഭർത്താവ് ഒരു പൊതുവിശ്വാസി കൂടിയാണ് എന്ന പരിഗണനയാണ് അവർ അദ്ദേഹത്തിന് കൊടുക്കുന്നത്. എന്ത് തീരുമാനമെടുക്കണം എന്നാണ് ചോദിക്കുന്നത്.
5: അല്ല, നമ്മളിപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഈ മദ്യപാനം എന്നുള്ളത് ഇപ്പോൾ തുടരാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ, അത് അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് പ്രധാനം. പിന്നെ ഇപ്പോൾ ഇത്തരം ഒരാളെ ഭർത്താവായി തുടരുന്നതിൻ്റെ മതപരമായ വിധി ചോദിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അയാൾ മദ്യപിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം എന്താണ് നമസ്കാരം പൂർണ്ണമായും ഉപേക്ഷിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായും അയാളൊപ്പം ഒരു ഭർത്താവായി തുടരുക എന്നുള്ളതിൽ കുറച്ച് മതപരമായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഈ സങ്കീർണതകളിലേക്കൊന്നും പോവാതെ മദ്യപാനം എന്നത് തുടരേണ്ട ഒരു കാര്യമല്ലല്ലോ. മാത്രമല്ല ഇസ്ലാമിലേക്കൊക്കെ റിവർട്ട് ചെയ്ത് വന്നൊരാളൊക്കെ ആകുമ്പോൾ അയാൾ ചിലപ്പോൾ മുൻകാലങ്ങളിലൊക്കെയുള്ള ചില അബദ്ധങ്ങളുടെ ആവർത്തനങ്ങളായിരിക്കും ഇത്. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മളെന്താ പറയുക, ഡിഅഡിക്ഷൻ സെൻറ്ററിലൊക്കെ എത്തിച്ചിട്ട് നല്ല നാട്ടുകാരെയും സുഹൃത്തുക്കളൊക്കെ ബന്ധപ്പെടുത്തിയിട്ട്
4: 2 പ്രാവശ്യം ഡിഅഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുവന്നാൽ
5: അത് ഇതൊരു പരിഹാരത്തിലേക്ക് എത്തണം. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത്. അത് പരിഹരിച്ചിട്ട് എന്ത് ചെയ്യണം, അയാൾ എന്തായാലും ഒരു നല്ലൊരു വിശ്വാസിയായിട്ട് അയാൾ മരിച്ചു പോകണ്ടേ? എന്തായാലും അള്ളാഹു നിഷിദ്ധമാക്കി ഈ കാര്യം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം മരിച്ചു പോയാൽ നരകത്തിൽ എന്താണ് അവർക്കായിട്ട് പ്രത്യേക പാനീയങ്ങൾ ഉണ്ടെന്നാണ് ഹദീസിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്തായിരുന്നാലും അത് അവസാനിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇനി നമസ്കാരം ദീനൊന്നുമില്ല, അദ്ദേഹം ഒരു നിലക്കോ നിലക്ക് വരുന്നില്ലെങ്കിൽ അയാളെ കൂടെ ജീവിക്കേണ്ട എന്നിവർ തീരുമാനിക്കുന്നതിന് എന്തില്ല, യാതൊരു തെറ്റും പറയാനും പറ്റില്ല.
4: ഒരു സഹോദരി ചോദിക്കുന്നു, അവരെ കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായി, 3 മക്കളുണ്ട്. അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഭർത്താവ് എല്ലാ സമയത്തും ഏത് സമയത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് ചീത്ത വിളിക്കും, മോശമായിട്ട് അവർ സംസാരിക്കും. ഭർത്താവിൻ്റെ ഉമ്മയും എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരെ മുമ്പിൽ ഇവരെ കുറ്റക്കാരിയായി ആരോപിക്കും, അങ്ങനെ ചിത്രീകരിക്കും. കുറ്റം പറയുന്നതെന്ന് വെച്ചാൽ ഫുഡ് ശരിക്കും കൊടുക്കുന്നില്ല, മക്കളെ നോക്കുന്നില്ല, ഇങ്ങനെയുള്ള അവസ്ഥകളാണ് അവർക്കുള്ളത്. ഇത് കേട്ടിട്ട് ഇവർക്ക് എന്താ വെച്ചാൽ എല്ലാ നിലക്കും ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഉമ്മാനെ സഹായിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു ഭാര്യ എന്ന നിലക്ക് ഭർത്താവും ഒരു മരുമകളെന്ന നിലക്ക് ഉമ്മയും എന്ത് ചെയ്യുന്നില്ല, സഹകരിക്കുന്നില്ല. അതിന് പകരം അവരെന്താണ് ഇവരെ കുറ്റപ്പെടുത്തുകയാണ്. എന്ത് പിന്നെ നിലപാടാണ് എടുക്കേണ്ടതെന്നാണ് അവർ ചോദിച്ചത്.
5: ഏതൊരു വ്യക്തിനെ നമ്മൾ പരിശോധിച്ചാലും ഒരു വ്യക്തിക്കൊരു നിലയും വിലയുണ്ടല്ലോ, അത് എവിടെയും നമുക്ക് ലഭിക്കണം. ആ നിലയും വിലയും നമുക്ക് ലഭിക്കാതെ നമുക്ക് എവിടെയും നിന്ന് പോകാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഇത്തരത്തിലുള്ള അവഗണനകളിൽ നിന്ന് ഏറ്റവും അനുഭവിക്കുന്ന ആളുകളാണ് ഈ മരുമക്കൾ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഒരു സംശയമായിട്ട് ചോദിച്ചു, ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ മകളെ കെട്ടിച്ചു കഴിഞ്ഞാൽ മരുമക്കൾ വരുമല്ലോ, മരുമക്കൾ വരുമ്പോൾ നമ്മൾ എന്താണ് മെനു, എന്താ ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ സ്വീകരിക്കാൻ എന്ത് ചെയ്യും, എത്ര ഒരുങ്ങി തയ്യാറായി നിൽക്കും. എന്നാൽ ഇതേ അവസ്ഥ എന്ത് ചെയ്യണം, നമ്മളെ മകൻ കല്യാണം കഴിച്ചു, അപ്പോൾ ഒരു മരുമകൾ നമുക്ക് വരുമല്ലോ. അപ്പോൾ ആ മരുമകൾ നമ്മളെ വീട്ടിലുണ്ടാകുമ്പോൾ അവൾക്ക് നല്ല ഫുഡ് കൊടുക്കണ്ടേ, അവൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണ്ടേ, അവളെ സ്വീകരിക്കണ്ടേ എന്നാരെങ്കിലും ചിന്തിക്കലുണ്ടോ? ആ എന്താ മരുമകനാണായതുകൊണ്ടോ, മരുമകൾ പെണ്ണായതുകൊണ്ടാണോ ഈ അവഗണന എന്നൊരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം ചോദിച്ചു. പക്ഷെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഈ ഒരു നിലയും വിലയില്ലാത്തൊരവസ്ഥ ഉണ്ടല്ലോ, അത് മരുമക്കൾക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ കൽപ്പിക്കുന്നൊരു കാര്യമാണ്. ഇപ്പം ഞാനെപ്പോഴും ചിന്തിക്കുക, നമുക്ക് നിലയും വിലയും ഉണ്ടാക്കേണ്ടത് നമ്മളാണ്. നമുക്ക് നിലയും വിലയും ഉണ്ടാക്കേണ്ടത് ആരാണ്? നമ്മളാണ്. അത് മറ്റുള്ളവർ തരേണ്ട ഔദാര്യമല്ല. അപ്പോൾ നമുക്കിന്നൊരു നിലയും വില ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നേടിയെടുത്ത നിലയും വിലയാണ്, അപ്പോഴേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനെന്താ പരിഹാരമാർഗം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ നിലയും വിലയും കളയാതെ തന്നെ നിൽക്കണം. മനസ്സിലായി? അപ്പോൾ ഈ ഒരിക്കലും നമ്മൾ കേൾക്കാൻ അർഹതയില്ലാത്ത ചീത്തയും തെറിവിളികളും അവഹേളനങ്ങളും പരിഹാസങ്ങളൊക്കെ വരുമ്പോഴെന്താ വെച്ചാൽ നമ്മളെന്ത് ചെയ്യണം, അതിനോട് മാന്യമായി നമ്മൾ പ്രതികരിക്കണം. കുടുംബ വഴക്കുണ്ടാക്കണം എന്നൊന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് എൻ്റെ ജോലിയും സേവനങ്ങളും നിങ്ങൾക്ക് മതിയാവുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ പറ്റാത്തൊരാളാണെങ്കിൽ നിങ്ങളെന്തിനാണ് എന്നെ ഇവിടെ നിർത്തി ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങൾ എൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുത്തോളൂ, ഞാൻ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ മാറിത്തരാം എന്നൊക്കെ പറയാനുള്ള ഒരു നിലപാട് നമുക്ക് വേണം. എന്ത് ചെയ്താലും എത്ര ആട്ടിയാലും തുപ്പിയാലും നമ്മളൊക്കെ അവിടെ തന്നെ ഉണ്ടാകും എന്ന തെറ്റിദ്ധാരണയിൽ നിന്നാണ് എന്ത് ചെയ്യണത്, ഈ അവഹേളനങ്ങളും അവഗണനകളും ഒക്കെ വരുന്നത്. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടേതായ നിലക്കുള്ള പ്രതികരണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്ത് വന്നില്ലെങ്കിൽ നമ്മളെ ആക്രമിക്കുന്നതും പരിഹസിക്കുന്നതും ഒക്കെ ഒരു വലിയ എൻ്റർടൈൻമെൻ്റായി, ഒരു സന്തോഷമായി, ഒരു ആഹ്ലാദമായി ഇവർ കാണും. പിന്നെ ജീവിതകാലം മുഴുവനും എന്ത് ചെയ്യും, അവർ അവരെ മുന്നിലിട്ടിട്ട് ഉമ്മ ചീത്തറയാം, അപ്പോൾ അയാൾ ചിരിക്കുക, അയാൾ ചീത്തറയുമ്പോൾ ഉമ്മ ചിരിക്കുക. ഇതൊക്കെ നമ്മൾ
2: പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ ക്ലാസ് എടുക്കുന്നത് സലാഹുദ്ദീൻ അൽഹിക്കമി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ ഹദീസു ജിബിരീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്ന ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കടന്നു വരികയും എന്നിട്ട് ഈമാനുമായി ബന്ധപ്പെട്ട, ഇസ്ലാമുമായി ബന്ധപ്പെട്ട, പൊതുവിൽ മതവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയും ചെയ്ത ഹദീസ് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ആ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഈമാനിൻ്റെ അടിസ്ഥാനപരമായ 6 തൂണുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ച് നൽകുകയാണ് ചെയ്തത്. ഈ 6 അടിത്തറകളുടെ പ്രത്യേകത, ഇവയെല്ലാം ശക്തമായി ഒരു മനുഷ്യൻ്റെ മനസ്സിൽ രൂഢമൂലമാവുക എന്നത് ഏറെ അനിവാര്യമായ ഘടകമാണ് എന്നുള്ളതാണ്. ഈ 6 കാര്യങ്ങൾ വിശ്വസിക്കാതെ, ഹൃദയത്തിൽ ഈ 6 കാര്യങ്ങൾ യാതൊരുവിധ സംശയവുമില്ലാതെ കടന്നു വരാതെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിന് വിശുദ്ധി ലഭിക്കുക, സംസ്കരണം ലഭിക്കുക എന്നത് സാധ്യമല്ലാത്ത ഒരു കാര്യമാണ്. ഈ 6 ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ 6 അടിത്തറ എന്ന നിലക്ക് പറയാവുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അസ്മാ വസ്സിഫാത്തിലുമെല്ലാം ഏകനാണ് എന്ന് വിശ്വസിക്കലാൻ, അള്ളാഹുവല്ലാതെ റബ്ബില്ല എന്നും അള്ളാഹു മാത്രമാണ് സ്രഷ്ടാവ്, അതുപോലെ ഉപജീവനം നൽകുന്നവൻ, അതുപോലെ ലോകത്തെ നിയന്ത്രിക്കുന്നവൻ എന്നും ആ അള്ളാഹു സുബ്ഹാനഹു വതആലയുടേതായി അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തന്ന നാമ ഗുണ വിശേഷണങ്ങളെ അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു തന്ന രൂപത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവെന്നും ജീവിതത്തിൽ ആരാധനകൾ മുഴുവൻ ആ അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും ചെയ്യുകയില്ല എന്നും വിശ്വസിക്കലാണ് അള്ളാഹുവിനെ ഏകനാക്കുക എന്നതുകൊണ്ട് തൗഹീദ്, അതായത് അൽ ഈമാനു ബില്ലയിലുള്ള വിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനുണ്ട് എന്ന് അള്ളാഹു പഠിപ്പിച്ചു തന്ന നാമങ്ങളുണ്ട്, ഗുണങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട്. ഇവയെല്ലാം അതുപോലെ നമ്മൾ വിശ്വസിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നവയും അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇമാം അഹ്മദ് റഹിമഹുള്ള സൂചിപ്പിച്ചതുപോലെ, നസിഫുല്ലാഹ ബിമാ വസഫ ബിഹി നഫ്സ വബിമ വസഫഹു ബിഹി നബിയു ലാ നതജാവസുൽ ഖുർആന വൽ ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളെ വെച്ചുകൊണ്ട് നാമും അല്ലാഹുവിനെ വിശേഷണങ്ങൾ പറയുന്നു. ലാ നതജാവസുൽ ഖുർആന വൽ ഹദീസ്, ഖുർആനിനെയും ഹദീസിനെയും നമ്മൾ വിട്ടുകടക്കുകയില്ല എന്നുള്ളതായിരിക്കണം ഈ രംഗത്ത് നമ്മുടെ നിലപാട് എന്ന് പറയുന്നത്. ഈ ഒരു വിശ്വാസത്തിലെ രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കലാണ്. അതായത് മലക്കുകളെക്കുറിച്ച് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ നാമങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ വിശേഷണങ്ങൾ, അവരുടെ എണ്ണങ്ങൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. അതായത് ധാരാളം മലക്കുകളുണ്ട്, ആ മലക്കുകൾ ബൈത്തുൽ മഅ്മൂറിൽ നമസ്കരിക്കും, അവരുടെ രൂപം ഇങ്ങനെയാണ് എന്നൊക്കെ ഹദീസിലും ഖുർആനിലുമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ കാര്യങ്ങളെല്ലാം അതുപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ് മലക്കുകളിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. മൂന്നാമത്, അള്ളാഹുവിൻ്റെ അമ്പിയാക്കളിൽ, അള്ളാഹു ഈ ലോകത്തേക്ക് നിയോഗിച്ച അമ്പിയാക്കളിൽ വിശ്വസിക്കുക എന്നുള്ളതും ഈമാനിൻ്റെ അടിത്തറകളിൽപ്പെട്ട ഒന്നാണ്. അമ്പിയാക്കൾ ധാരാളമുണ്ട്. അവരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചരിത്രം നമുക്ക് വിവരിച്ച് തന്നവരുണ്ട്, നമുക്ക് ചരിത്രം വിവരിച്ച് തരാത്തവരുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞില്ലേ, മിൻഹും മൻ ഖസസ്ന അലൈക് വമിൻഹും മൻ ലം നഖ്സുസ് അലൈക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറഞ്ഞത്, താങ്കൾക്ക് ചരിത്രം വിവരിച്ച് തന്നവരുണ്ട്, വിവരിച്ചു തരാത്തവരുണ്ട് എന്ന് സൂറത്തു ഗാഫിറിൻ്റെ 78-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഈ അമ്പിയാക്കളിൽ പരിശുദ്ധ ഖുർആനിൽ പേര് വിവരിക്കപ്പെട്ട അമ്പിയാക്കൾ എന്ന് പറയുന്നത് 25 പേരാണ്. അവരിലും പേര് പറയപ്പെട്ടവയിലും പറയപ്പെടാത്തവരിലുമെല്ലാം വിശ്വസിക്കുക എന്നുള്ളതൊരു വിശ്വാസിയുടെ റുസുലുകളിലുള്ള ഈമാനിൻ്റെ ഭാഗമാണ്. അതുപോലെ എല്ലാ ഉമ്മത്തിലേക്കും അള്ളാഹു സുബ്ഹാനഹു വതആല തൗഹീദ് പ്രബോധനം ചെയ്യാൻ വേണ്ടി പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞില്ലേ, വലക്കദ് ബഅസ്ന ഫി കുല്ലി ഉമ്മത്തിൻ റസൂലൻ അനിഅ്ബുദുല്ലാഹ വജ്തനിബു ത്താഗൂത്. എല്ലാ സമുദായത്തിലേക്കും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിരിക്കുന്നുവെന്ന് സൂറത്തുൻ നഹലിൻ്റെ 36-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്താൻ. ഈ പ്രവാചകന്മാരുടെ എല്ലാം പ്രബോധനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത് തൗഹീദിലേക്കുള്ള പ്രബോധനമായിരുന്നുവെന്ന് സൂറത്തുൽ അംബിയാഇൻ്റെ 25-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിത്വം അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നും നമ്മൾ മനസ്സിലാക്കണം, അറിയണം. ഇവയെല്ലാം വിശ്വസിക്കുകയും എന്താണോ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നത്, അതുപോലെ വിശ്വസിക്കലാണ് അൽ ഈമാനു ബിർസുലിൻ്റെ ഭാഗമായി പണ്ഡിതന്മാർ വിശദീകരിച്ചു വെക്കുന്ന കാര്യമെന്ന് പറയുന്നത്. നാലാമത്തേത് അൽ ഈമാനു ബിൽ കുതുബ്, അള്ളാഹു അവതരിപ്പിച്ചതായ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല നിരവധി വേദഗ്രന്ഥങ്ങൾ ഈ ലോകത്തേക്ക് വിവിധ സമുദായങ്ങളിലേക്കായി അയച്ചിട്ടുണ്ട്. ആ എല്ലാ ഗ്രന്ഥങ്ങളിലും മൊത്തത്തിൽ നാം വിശ്വസിക്കണം. അവയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പേര് പഠിപ്പിച്ച് തന്നവയുണ്ട്. മൂസാ നബിക്ക് നൽകിയ തൗറാത്ത്, ഈസാ അലൈഹിസ്സലാമക്ക് നൽകിയ ഇഞ്ചീൽ, ദാവൂദ് അലൈഹിസ്സലാമക്ക് അവതരിപ്പിച്ച സബൂർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഖുർആൻ തുടങ്ങി അത്തരം പേരു തന്നവയിൽ ആ രൂപത്തിലും പേരു പറഞ്ഞു തരാത്തവയിൽ പൊതുവിലും വിശ്വസിക്കുക എന്നുള്ളത് നമ്മളുടെ മേൽ നിർബന്ധമായ ഒരു ഘടകമാണ്. ഈ വേദഗ്രന്ഥങ്ങളിൽ തന്നെ പരിശുദ്ധ ഖുർആനിൽ സവിശേഷിച്ചും വിശ്വസിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കഴിഞ്ഞാൽ അന്ത്യനാളിലുള്ള വിശ്വാസമാണ്. മരണത്തിനുശേഷം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖബറിൽ അവനെ പ്രവേശിപ്പിക്കുന്നത് മുതൽ, പിന്നീട് ലോകത്തിൻ്റെ അവസാനം മുതൽ, അതിനുശേഷം മഹ്ശറയും സ്വർഗവും നരകവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇവയെല്ലാം ഗൈബിയാൻ, നമ്മെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമായ കാര്യങ്ങളാണ്. ഇവയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തന്നതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നതുപോലെ വിശ്വസിക്കുക എന്നത് ആ ഈമാനിൻ്റെ അടിത്തറകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈമാൻ്റെ അടിത്തറകളിൽ അവസാനത്തേത് ഖദറിൽ വിശ്വസിക്കലാണ്. അതായത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാത്തിനെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അറിയുമെന്നും അത് അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഈ ലോകത്ത് നടക്കുന്ന ഏതൊരു കാര്യവും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണ് നടക്കുന്നത് എന്നും എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എന്നും വിശ്വസിക്കലാണ് ഖദറുമായി ബന്ധപ്പെട്ട വിശ്വാസം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഖദറുമായി ബന്ധപ്പെട്ട വിശ്വാസം നാല് കാര്യങ്ങളിലുള്ള വിശ്വാസമാണ്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാറ്റിനെക്കുറിച്ചും ആദിയിലെ അറിയുമെന്നുള്ള, എല്ലാം ഈ ലോകത്ത് നടക്കുന്നതും നടക്കാനുള്ളതും നടക്കാത്തതുമായ എല്ലാറ്റിനെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അറിയുമെന്നും, രണ്ടാമത് അള്ളാഹു സുബ്ഹാനഹു വതആല അവ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും വിശ്വസിക്കലാൻ. മൂന്നാമത്തേത്, ഈ ലോകത്ത് നടക്കുന്ന എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മശീഅത്തിനനുസൃതമായിട്ടാണ് നടക്കുന്നത് എന്ന് വിശ്വസിക്കലാൻ. സൂറത്തു തക്വീറിൻ്റെ 29-ാമത്തെ വചനം ഈ ഒരു വിഷയത്തിലേക്കാണ് സൂചന നൽകുന്നത്. അവസാനത്തേത്, ഈ ലോകത്ത് നടക്കുന്ന എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എന്ന് വിശ്വസിക്കലാൻ. ഇത്തരം കാര്യങ്ങൾ, ഈ നാലു കാര്യങ്ങൾ വിശ്വസിച്ചാൽ ഖദറിൽ, അതായത് വിധിവിശ്വാസത്തിലുള്ള വിശ്വാസം പൂർണ്ണമാകും. ഇങ്ങനെ ഈ ആറു കാര്യങ്ങളിൽ, അതായത് ഈമാനിൻ്റെ അടിത്തറ എന്ന് നമ്മൾ വിളിക്കുന്ന, എന്താണ് ഈമാൻ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞ ആറു കാര്യങ്ങൾ, ആറു കാര്യങ്ങളിലാണ് നമ്മുടെ മതത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഈ ആറു കാര്യങ്ങളുടെയും വിശദീകരണങ്ങൾ പരിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ഈ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വിശ്വാസമെന്ന നിലക്ക് ശക്തമായി കടന്നു വന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് വിശുദ്ധി ലഭിക്കാനുള്ള ആദ്യ പടവുകൾ അവൻ ചാണ്ടി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈമാനിൻ്റെ കാര്യങ്ങൾ വിശദമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നാം തയ്യാറാകണം. ആ വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിൽ ശക്തമാകണം. എങ്കിലേ ഹൃദയത്തിന് വിശുദ്ധി ലഭിക്കാൻ, അത് നേടിയെടുക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധ്യമാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല ഹൃദയത്തിന് വിശുദ്ധി ലഭിക്കുന്ന ആളുകളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ. നമ്മോടൊപ്പം ചേർന്നത് സലാഹുദ്ദീൻ അൽഹിക്കമി.

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: റേഡിയോ ഐ ടി ജാലകം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ല, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏവർക്കും ഉപകാരപ്രദമായ വാട്സപ്പുമായി ബന്ധപ്പെട്ട ചില ടിപ്പുകളാണ്. എല്ലാവരും അധികവും എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ്. ഒരു ദിവസം ഒരുപാട് പ്രാവശ്യം വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പല സമയത്തും വരാറുള്ള പ്രയാസങ്ങൾ, അപ്പം അതിനെങ്ങനെ ദൂരീകരിക്കാം, അതുമായി ബന്ധപ്പെട്ട ചില ട്രിക്സുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി നമ്മൾ പറയുന്നത് സ്റ്റോറേജുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും, ഒരുപാട്

0: മെസ്സേജുകൾ നമുക്ക് ദിവസം ലഭിക്കുന്നുണ്ടാവും. പല സമയത്തും നമ്മുടെ മെമ്മറിയിൽ ഒരുപാട് കാര്യങ്ങൾ വന്ന് നിറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോൺ അതിൻ്റെ സ്പീഡ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കേസിൽ ആ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. സെറ്റിങ്സിൽ നമുക്കറിയാം മുകൾ വശത്തെ വലതുവശത്തുള്ള മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിങ്സിനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അതിലേറ്റവും അവസാനം സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ കാണാം. അതിൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ളൊരു ഭാഗം കാണാൻ പറ്റും. സ്റ്റോറേജ് ആൻഡ് ഡാറ്റയിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും കുറച്ച് കാര്യങ്ങൾ വരും. അതിൽ മാനേജ് സ്റ്റോറേജ് എന്നുള്ള ഒരു ഐക്കൺ കാണാൻ പറ്റും. അവിടെ നമുക്ക് എത്ര ടോട്ടൽ കാര്യങ്ങൾ സ്റ്റോറേജിൽ മെമ്മറിയിലുണ്ട് വാട്സപ്പുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റും. ചിലപ്പോൾ 1 GB ഉണ്ടാവും, ചിലപ്പോൾ 1.5 GB ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്താൽ നമുക്ക് തുറന്നു വരും. അതിൽ നമുക്ക് ഓരോ ഗ്രൂപ്പുകളുടെയും എത്രയാണ് നമ്മുടെ മെമ്മറിയിൽ കാര്യങ്ങൾ കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പം ആദ്യത്തെ ഒരു ചാറ്റിൽ നിങ്ങൾക്ക് കാണാം 10 MB ആയിരിക്കും, പിന്നെ ചിലപ്പം 100 MB ആയിരിക്കും, ചിലത് ഗ്രൂപ്പുകളിൽ 1 GB ഉണ്ടായിരിക്കും, 1.5 GB ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ഗ്രൂപ്പിലൂടെ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഫോണിൽ അതിൻ്റെ ഡാറ്റകൾ ഫോട്ടോകളും ഓഡിയോകളും വീഡിയോകളും എല്ലാം നിറഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഗ്രൂപ്പുകളിൽ നിന്ന് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ മുകളിൽ നിങ്ങൾ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോകളും വീഡിയോകളൊക്കെ കാണാൻ പറ്റും ഈ ഒരു സെറ്റിങ്സിൻ്റെ അകത്ത് പോയാൽ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് ഒഴിവാക്കണമെങ്കിൽ സെലക്ട് ആൾ എന്നുള്ളൊരു ഓപ്ഷൻ മുകൾ കാണാം. സെലക്ട് ആൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡിലീറ്റ് അടിക്കുക. അപ്പോൾ ആ ഫോട്ടോകളും വീഡിയോകളും എല്ലാം ക്ലീൻ ആയിട്ട് പോകും. അതിനുശേഷം നിങ്ങൾ ബാക്ക് അടിച്ചാൽ നിങ്ങൾക്ക് കാണാം ആ ഗ്രൂപ്പിൻ്റെ അകത്ത് 0 നിങ്ങൾ കാണാൻ പറ്റും. അങ്ങനെ ഓരോ ഗ്രൂപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് പോയിട്ട് ഓരോ ചാറ്റിൻ്റെ അകത്ത് പോയിട്ട് എന്ത് ചെയ്യാം, അതിൽ മൊത്തം ക്ലീൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടത് നമ്മളെന്താണ്, സെറ്റിങ്സിൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള സെറ്റിങ്സിൻ്റെ അകത്ത് പോയിട്ട് മാനേജ് സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്താൽ ഓരോ ഗ്രൂപ്പുകളിലും എത്ര ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. അത് നിങ്ങൾക്ക് ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് ആ ഗ്രൂപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഒരു ആഴ്ചയിലോ അല്ലെങ്കിൽ കുറച്ച് സമയം കൂടുമ്പോഴൊക്കെ ചെയ്താൽ നിങ്ങളുടെ ഫോൺ ഹാങ് ആവുന്നത്, പ്രത്യേകിച്ച് വാട്സപ്പ് ഹാങ് ആകുന്നത് ഒഴിവാക്കാം. കാരണം അത്രയും ഡാറ്റ ഒരുപാട് കാര്യങ്ങൾ ഈ വാട്സപ്പിൻ്റെ അകത്ത് വന്ന് കിടക്കുന്നതുകൊണ്ടാണ് സ്ലോ ആകുന്നതും ഹാങ് ആവുന്നതുമില്ല. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് എല്ലാം കൂടി ഒരുമിച്ച് കളയേണ്ട, ഓരോ ഗ്രൂപ്പുകൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, അതിൽ നിന്ന് കളയാം. അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഒരാൾക്ക് പെട്ടെന്നൊരു മെസ്സേജ് അയക്കണം, വാട്സപ്പ് നമ്പർ നമുക്കറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അയാളുടെ നമ്പർ എഴുതി സേവ് ചെയ്തിട്ട് അതിൻ്റെ വാട്സപ്പൊക്കെ എടുത്തിട്ട് അയക്കാൻ സമയമെടുക്കും. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ എളുപ്പം. നമ്മളൊരു ചാറ്റ് എടുക്കുക, ഏതെങ്കിലും ആൾക്കുള്ളൊരു ചാറ്റ് എടുക്കുക, അതിൽ നമ്മൾ WA.ME എന്ന് ടൈപ്പ് ചെയ്യുക. WA.ME/ കൊടുക്കുക, എന്നിട്ട് രാജ്യത്തിൻ്റെ കൂടെ കൊടുക്കുക. അപ്പോൾ 91 ഇന്ത്യയിലാണെങ്കിൽ, എന്നിട്ട് 91 കഴിഞ്ഞിട്ട് നമ്മൾ ആ 10 ഫോൺ നമ്പർ എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഏതെങ്കിലും ആൾക്കുള്ളൊരു ചാറ്റ് നമ്മൾ എടുക്കുക. ഓക്കെ, എന്നിട്ട് അതിൽ WA.ME/ ഓക്കെ, താഴ്ഭാഗം ഇടത്തോട്ട് ചെരിഞ്ഞിട്ടുള്ള സ്ലാഷ് ഇടുക. അതിനുശേഷം ഇന്ത്യയിൽ നമ്പറാണെങ്കിൽ 91, അത് കഴിഞ്ഞിട്ട് ആ നമ്പറുകൾ ഓരോന്ന് ടൈപ്പ് ചെയ്യാൻ 10 നമ്പർ ഉണ്ടായിരിക്കും. ഓക്കെ, അത് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് അടിക്കുക. സെൻഡ് അടിച്ചാൽ അപ്പം ആ ഒരു ലിങ്ക് പോലെ അവിടെ വരും, WA.ME/91811 അങ്ങനെ ആ നമ്പറും ഉണ്ടാവും. ഇനി അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഡയറക്റ്റ് ആ ഒരു നമ്പറുള്ള ആൾക്ക് മെസ്സേജ് അയക്കാനുള്ള വാട്സപ്പിൻ്റെ അകത്ത് തന്നെ പോകും. അപ്പോൾ ആളുടെ നമ്പർ നമ്മൾ പ്രത്യേകം എഴുതി സേവ് ചെയ്യാതെ തന്നെ ആ നമ്പറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്സപ്പ് സന്ദേശം അയക്കാൻ പറ്റും. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, പല സമയത്തും നമ്മൾ പ്രൈവസിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. നമ്മളറിയാതെ തന്നെ നമ്മൾ പല ആളുകളും പല ഗ്രൂപ്പുകളിലേക്കും നമ്മൾ ചേർക്കും. അപ്പോൾ അങ്ങനെ ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ വേണ്ടത് സെറ്റിങ്സിൽ പോവുക, വാട്സപ്പിൻ്റെ സെറ്റിങ്സ് മുകളിൽ 3 ഡോട്ടിൽ അമർത്തുക, സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷന് പോവുക. അതിൽ നിന്ന് നമ്മൾ അക്കൗണ്ട്സ് എന്ന സെക്ഷനിൽ പോവുക. അക്കൗണ്ട്സിൻ്റെ അകത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ പ്രൈവസി എന്ന് കാണാൻ പറ്റും. പ്രൈവസീൻ്റെ അകത്ത് പോവുക, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. കുറച്ച് താഴെയായിട്ട് ഗ്രൂപ്പ്സ് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അവിടെ അതിൻ്റെ അകത്ത് എവരി വൺ എന്നായിരിക്കും സെലക്ട് ആയിട്ട് കിടക്കുക. ഗ്രൂപ്പ്സിൻ്റെ അകത്ത് ഹൂ ക്യാൻ ആഡ് മീ ടു ഗ്രൂപ്പ്സ്, എന്നെ ആർക്കൊക്കെ ഗ്രൂപ്പിൽ ചേർക്കാം. അപ്പോൾ അതിൽ കിടക്കുന്നത് മൂന്ന് ഓപ്ഷൻ ആയിരിക്കും. എവരി വൺ, എല്ലാവർക്കും പറ്റും. മൈ കോണ്ടാക്ട്സ്, എൻ്റെ കോണ്ടാക്റ്റിലില്ല, എൻ്റെ ഫോണിലുള്ള നമ്പറുകൾ സേവ് ചെയ്ത ആളുകൾക്ക് മാത്രമേ എന്നെ ചേർക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ മൈ കോണ്ടാക്ട്സ് അക്സെപ്റ്റ്, ചില ആളുകൾ ഒഴിച്ചു നിർത്തി ബാക്കിയുള്ളവർക്കൊക്കെ എന്നെ ആഡ് ചെയ്യാം. അങ്ങനെ മൂന്ന് ഓപ്ഷനാണുള്ളത്. അപ്പോൾ നമ്മൾ എവരി വൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ആർക്കും നമ്മൾ ഏത് ഗ്രൂപ്പിലും ചേർക്കാം. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മൈ കോണ്ടാക്ട്സ് എന്ന് കൊടുക്കുക. അപ്പോൾ എൻ്റെ കോണ്ടാക്റ്റിലുള്ള ആളുകൾക്ക് മാത്രം എന്നെ മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ചേർക്കാൻ അവകാശമുള്ളൂ എന്നാണ് അവിടെ പറയുന്നത്. വളരെ നല്ലൊരു ഫീച്ചറാണ്. കാരണം പല സമയത്ത് നമ്മൾ അറിയാതെ ആളുകൾ എന്ത് ചെയ്യും, നമ്മുടെ മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ചേർക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് അറിയാം, നമുക്കവിടെ ചെയ്യാം. അതുപോലെ തന്നെ പ്രൈവസിയിൽ നമുക്ക് എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ആർക്കൊക്കെ കാണാം, എൻ്റെ സ്റ്റാറ്റസ് ആർക്കൊക്കെ കാണാം എന്നുള്ള കാര്യങ്ങളെല്ലാം, അതുപോലെ ഞാൻ എപ്പോഴാണ് അവസാനം വാട്സപ്പ് എടുത്തതെന്ന് ആർക്ക് കാണാം എന്നുള്ള ഓപ്ഷൻസ് എല്ലാം ആ പ്രൈവസിയിലുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് കോണ്ടാക്ട് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അവിടെ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പുമായി ബന്ധപ്പെട്ട് വേറെ ആർക്കും നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് കോണ്ടാക്ട്സ് എന്ന ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം, ആരൊക്കെയാണ് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. അതുപോലെ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൻ്റെ അകത്തുണ്ട്. അപ്പം ഈ ഓപ്ഷൻസ് എല്ലാം നമ്മൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് രീതിയിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി വേറെ ഒരു ടിപ്പെന്ന് പറയുന്നത്, നമുക്ക് സ്ക്രീൻഷോട്ടുകൾ എടുക്കാം. നമ്മുടെ ഒരു ആളുമായി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്ത എല്ലാ മെസ്സേജുകളും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചാറ്റുകളെല്ലാം പുറത്തേക്ക് എടുക്കേണ്ട ആ ഗ്രൂപ്പിൽ പോവാം, അല്ലെങ്കിൽ ആളുമായി ബന്ധപ്പെട്ട ആ ഒരു ചാറ്റിൽ പോവാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ മെനു ക്ലിക്ക് ചെയ്യുക, മുകളിലെ മെനു ക്ലിക്ക് ചെയ്തിട്ട് അവിടെ എക്സ്പോർട്ട് കോണ്ടാക്റ്റ് എന്ന ഓപ്ഷൻ കാണും. നമ്മൾ മുകളിലെ മെനു ക്ലിക്ക് ചെയ്തിട്ട് മോർ എന്ന ഓപ്ഷനുണ്ട്. മോറിൽ പോയി കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചാറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്. എക്സ്പോർട്ട് ചാറ്റ് അടിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളെ ചോദിക്കും, വിത്തൗട്ട് മീഡിയ, ഇൻക്ലൂഡ് മീഡിയ. അതായത് ഈ ഫോട്ടോ വീഡിയോ എല്ലാം ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടെന്നുള്ളത്. അപ്പം വിത്തൗട്ട് മീഡിയ ചേർക്കും നല്ലത്, മീഡിയ ഒന്നും വേണ്ടെങ്കിൽ. എന്നിട്ട് അതെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ എന്ത് ചെയ്യാം, വേറൊരാൾക്ക് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ആ മെയിലിലേക്ക് മെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മെയിലിലേക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു ഡോട്ട് ടി എക്സ് ടി എന്നുള്ള ഫയലായിട്ടാണ് ആ ചാറ്റുകളുടെ എല്ലാം സ്ക്രീൻഷോട്ട് എന്നുള്ള രൂപത്തിലെല്ലാം അതിലെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് വാട്സപ്പുമായി ബന്ധപ്പെട്ട ചില ടിപ്പുകളും അത്യാവശ്യമായ ചില കാര്യങ്ങളുമാണ്. ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി ടിപ്പുകൾ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറ്റ് ചോദ്യങ്ങളും ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ഞങ്ങളെ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഐ ടി ജാലകം.

0: النشوة فارقتم حسن القدوة أحببتم حب النزهة أذهبتم تلك اللسوة
1: لي دنيا الناس بتأسى. വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിൻ്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ. മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം, പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ. പീസ് റേഡിയോ യുഗചരിതം ഷമായിൽ നബി ഭാഗം ഒന്ന്, പുസ്തകം മക്കയിൽ വിരിഞ്ഞ പൂവ്, രചന ഫദ്റുൽ ഹക്കും വരി, അവതരിപ്പിക്കുന്നു സിദ്ദീഖ് സുലാഹി നിലമ്പൂർ.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കേൾക്കുന്നത് ഷമായിലുൻ നബി, പ്രവാചകന്റെ പ്രത്യേകമായ വിശേഷണങ്ങൾക്കാണ് ഷമായിലുൻ നബി എന്ന് പറയുന്നത്. ഹദീസ് ഗ്രന്ഥങ്ങളിലും പ്രവാചകനെ പറ്റി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലുമെല്ലാം ഇക്കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഏറ്റവും നല്ല മുഖമായിരുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റേത്. ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയായിരുന്നു. അധികം നീളമുള്ളതോ വളരെ കുറിയ ആളോ ആയിരുന്നില്ല. രണ്ട്, ഉൾഭാഗം ഈത്തപ്പനയുടെ നാരുകൊണ്ട് നിറക്കപ്പെട്ട തോലിൻ്റെ വിരിപ്പിലായിരുന്നു നബി ഉറങ്ങിയിരുന്നത്. മൂന്ന്, രോഗം ബാധിച്ചാൽ മുഅവ്വിദാത്തുകൾ കൊണ്ട് മന്ത്രിക്കുകയും തൻ്റെ കൈകൾ കൊണ്ട് ശരീരത്തിൽ തടവുകയും ചെയ്യാറുണ്ടായിരുന്നു. നാല്, അറയിലിരിക്കുന്ന കന്യകയേക്കാൾ ലജ്ജയായിരുന്നു നബിക്ക്. ഇഷ്ടമില്ലാത്ത വല്ലതും കണ്ടാൽ നബിയുടെ മുഖത്ത് പ്രകടമായിരുന്നു. അഞ്ച്, സന്തോഷിക്കുന്ന സന്ദർഭത്തിൽ നബിയുടെ മുഖം പ്രകാശിക്കുമായിരുന്നു. ചന്ദ്രന്റെ കഷ്ണം പോലെയായിരുന്നു നബിയുടെ മുഖം. ആറ്, ഭാര്യമാർ ആർത്തവകാരികളായിരിക്കുന്ന സന്ദർഭത്തിൽ വസ്ത്രത്തിന് മുകളിലൂടെ ചേർന്ന് കിടക്കാറുണ്ടായിരുന്നു. ഏഴ്, ചെരുപ്പ് ധരിക്കുമ്പോൾ മുടി ചീകുമ്പോഴും ശുദ്ധീകരണത്തിനുമെല്ലാം ചെരുപ്പ് ധരിക്കുമ്പോഴും മുടി ചീകുമ്പോഴും ശുദ്ധീകരണത്തിനും എല്ലാ കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതിനെ ഇഷ്ടപ്പെട്ടിരുന്നു. എട്ട്, നോമ്പുകാരനായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ ചുംബിക്കുകയും കൂടെ കിടക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. സ്വന്തം വികാരത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒമ്പത്, യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ രാത്രി സന്ദർഭങ്ങളിൽ നബി വീടിൻ്റെ വാതിൽ വന്ന് മുട്ടാറില്ല. രാവിലെയോ വൈകുന്നേരമോ ആയിരുന്നു വീട്ടിൽ പ്രവേശിച്ചിരുന്നത്. പത്ത്, തേനും മധുരവും അഥവാ ഹലുവയും നബിക്ക് ഇഷ്ടമായിരുന്നു. അസർ കഴിഞ്ഞാൽ തൻ്റെ എല്ലാ ഭാര്യമാരെയും സന്ദർശിക്കുകയും ഒരു ഭാര്യയുടെ കൂടെ രാത്രി കിടക്കുകയും ചെയ്യും. പതിനൊന്ന്, യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മിക്കവാറും പകലിൽ ളുഹ സമയത്തായിരുന്നു വന്നിരുന്നത്. തിരിച്ചെത്തിയാൽ ആദ്യം പള്ളി കൊണ്ട് തുടങ്ങും. രണ്ട് റക്അത്ത് അവിടെ വെച്ച് നമസ്കരിക്കുകയും ശേഷം അല്പം അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും. പന്ത്രണ്ട്, മിതമായ ശരീര വലുപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ട് ചുമലുകൾക്കിടയിൽ വിശാലത ഉണ്ടായിരുന്നു. ചെവികളുടെ കുന്നി വരെ എത്തുന്ന മുടി ഉണ്ടായിരുന്നു. പതിമൂന്ന്, നീണ്ടതും ചുരണ്ടതുമല്ലാത്ത മുടിയായിരുന്നു ഉണ്ടായിരുന്നത്. ചെവിയുടെയും പിരടിയുടെയും മധ്യഭാഗം വരെ അത് എത്തിയിരുന്നു. പതിനാല്, രാത്രിയുടെ ആദ്യത്തിൽ ഉറങ്ങുകയും അവസാന സമയത്തെ ജീവിപ്പിക്കുകയും ചെയ്തിരുന്നു. പതിനഞ്ച്, എവിടെ വെച്ചാണോ നമസ്കാര സമയം ആകുന്നത് അവിടെ വെച്ച് നമസ്കരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. പതിനാറ്, സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുമാറ് 3 തവണ ആവർത്തിച്ചു പറയാറുണ്ടായിരുന്നു. ഒരു ജനതയുടെ അടുക്കിലേക്ക് ചെന്നാൽ അവരോട് ആവശ്യം വരുമ്പോൾ 3 തവണ സലാം പറയാറുണ്ടായിരുന്നു. പതിനേഴ്, തണുപ്പ് ശക്തമായാൽ നമസ്കാരം നേരത്തെ ആക്കുകയും ചൂട് ശക്തമായാൽ നമസ്കാരം കൊണ്ട് തണുപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. പതിനെട്ട്, വ്യാഴാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ വളരെ കുറച്ചു മാത്രമേ യാത്ര പുറപ്പെട്ടിട്ടുള്ളൂ. പത്തൊമ്പത്, സുന്നത്ത് നമസ്കരിക്കുമ്പോൾ വാഹനം എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട് വാഹനപ്പുറത്തിരുന്ന് നമസ്കരിച്ചിരുന്നു. എന്നാൽ നിർബന്ധ നമസ്കാരം നിർവഹിക്കാൻ ഉദ്ദേശിച്ചാൽ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങുകയും കിബിലക്ക് അഭിമുഖമായി നിന്ന് നമസ്കരിക്കുകയും ചെയ്യും. ഇരുപത്, കരുണ കാണിക്കുന്നവരും മൃദുല സമീപനം സ്വീകരിക്കുന്നവരുമായിരുന്നു. ഇരുപത്തിയൊന്ന്, എല്ലാ നമസ്കാരത്തോടൊപ്പവും വുദൂ ചെയ്യുമായിരുന്നു. ഇരുപത്തിരണ്ട്, പ്രസംഗിക്കുന്ന സന്ദർഭങ്ങളിൽ കണ്ണുകൾ ചുവക്കും, ശബ്ദം ഉയരും, കോപം വർദ്ധിക്കും. ഒരു സൈന്യത്തിന് താക്കീതു നൽകുന്നവനെ പോലെയായിരുന്നു. ഇരുപത്തിമൂന്ന്, വീട്ടിൽ പ്രവേശിച്ചാൽ ആദ്യം പല്ലുതേക്കും. ഇരുപത്തിനാല്, പലപ്പോഴും ആകാശത്തേക്ക് തല ഉയർത്തി നോക്കും. ഇരുപത്തിയഞ്ച്, വളരെ സാവകാശമായിരുന്നു ഖുർആൻ ഓതിയിരുന്നത്. തസ്ബീഹിന്റെ ആയത്ത് വന്നാൽ സുബ്ഹാനല്ലാ എന്നു പറയും. ചോദ്യങ്ങളുടെ ആയത്ത് വന്നാൽ അള്ളാഹുവോട് അത് ചോദിക്കും. ശരണം തേടലിന്റെ ആയത്തുകൾ വന്നാൽ ശരണം തേടും. ഇരുപത്തിയാറ്, കുടുംബത്തിൽ ആർക്കെങ്കിലും അസുഖം ബാധിച്ചാൽ മുഅവ്വിദാത്തുകൾ കൊണ്ട് ഓതി ഊതി കൊടുക്കും. 27 എല്ലാ സന്ദർഭത്തിലും ദിക്ര ചൊല്ലിക്കൊണ്ടിരിക്കും. 28 സരളനായ ഒരു വ്യക്തിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 29 നമസ്കാരം ചുരുക്കി നിർവഹിക്കുകയും എന്നാൽ പൂർത്തിയാക്കുകയും ചെയ്യും. 30 സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതുവരെ നമസ്കാര സ്ഥലത്തു നിന്നും എഴുന്നേൽക്കാറില്ല. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ എഴുന്നേൽക്കും. ഇൻഷാല്ലാ ഷമായിലുൻ നബി ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
3: നിങ്ങൾ ഇതുവരെ കാതോർത്തത് യുഗചരിതം, ഷമായിലുൻ നബി ഭാഗം 1, പുസ്തകം മക്കയിൽ വിരിഞ്ഞ പൂവ്, രചന ഫളൽ ഹകുമരി, അവതരിപ്പിച്ചത് സിദ്ദീഖ് സലാഹി നിലമ്പൂർ.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാകും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ അന്നൂർ. നോമ്പിന്റെ വചനങ്ങൾക്കിടയിൽ ദ്വാവചനം. മൊഡ്യൂൾ 16, ക്ലാസ് 25. ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വആലിഹി വസഹ്ബിഹി വമൻവാലാ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ നോമ്പിൻ്റെ ആയത്തുകൾ വിശദീകരിച്ചു വരികയാണ്, പഠിച്ചു വരികയാണ്. 185 വചനം നമ്മൾ പഠിക്കുകയുണ്ടായി. ആ തുടർച്ചയിൽ ഇനി വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ്ദാഇ ഇദാ ദആൻ ഫലിയസ്തജീബൂ ലി വലിയുമിനൂ ബി ലഅല്ലഹും യർശുദൂൻ എന്ന 186 വചനമാണ് പഠിക്കുന്നത്. ബിഇദ്നില്ല, ഇതാണ് നമുക്ക് പഠിക്കുവാനുള്ള പ്രസ്തുത സൂക്തം. ഈ സൂക്തം ദുആഇൻ്റെ വിഷയത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പിൻ്റെ ആയത്തുകൾക്കിടയിലാണ് ദുആഇൻ്റെ ഈ ഒരു വചനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. സൂറത്തുൽ ബക്കറയിലെ 184, 185, അതേപോലെ 183 ഇവകളാണ് നമ്മൾ പഠിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബാലൈക്കും സിയാം എന്ന 183 വചനം നമ്മൾ പഠിച്ചു പോയി. പിന്നെ അയ്യാമം മഅദൂദാത് ഫമൻ കാന മിൻകും മരീദൻ തുടങ്ങിയിട്ടുള്ള ആയത്ത് നമ്മൾ പഠിച്ചു പോയി. അതേപോലെ ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ് എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്തും നമ്മൾ പഠിച്ചു പോയി. അതൊക്കെ നോമ്പിൻ്റെ വിഷയത്തിൽ തുടർച്ചയായിട്ടുള്ള ആയത്തുകളാണ്. നോമ്പിൻ്റെ കർമ്മശാസ്ത്ര വിധികൾ ഒക്കെ പഠിപ്പിക്കുന്ന ആയത്തുകൾ നമ്മൾ പഠിച്ചു. ഇപ്പോൾ നമ്മുടെ വചനം 186 വചനമാണ്. ഇത് ദുആഇൻ്റെ വിഷയത്തിൽ. ഇനി നമുക്ക് 187 വചനം വരും. അതും നോമ്പിൻ്റെ വിഷയത്തിലാണ്. അപ്പോൾ 183 വചനം നോമ്പിൻ്റെ വിഷയത്തിൽ, 184 നോമ്പിൻ്റെ വിഷയത്തിൽ, 185 നോമ്പിൻ്റെ വിഷയത്തിൽ, 187 നോമ്പിൻ്റെ വിഷയത്തിൽ. അതിനിടയിൽ 186 വചനം, അത് ദുആഇൻ്റെ വിഷയത്തിൽ. അപ്പം അതെന്തുകൊണ്ട്? ഇത് തഫ്സീറുകളിൽ ശ്രദ്ധാപൂർവം പരാമർശിച്ച ഒരു വിഷയമാണ്. ഈ ആയത്തിൽ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ ദാസന്മാർ താങ്കളോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ ഏറെ സമീപസ്ഥനാകുന്നു, ഏറ്റം ചാരത്ത് വർത്തിക്കുന്നവനാകുന്നു. ഉജീബു ദഅവതദ്ദാഇദാൻ, ദുആ ചെയ്യുന്നവൻ്റെ ദുആക്ക്, അവൻ എന്നോട് ദുആ ചെയ്താൽ ഞാൻ ഉത്തരം നൽകും. ഫലിയസ്തജീബൂലി, അതിനാർ അവർ എനിക്കുത്തരം നൽകട്ടെ. വലിയുമിനുബി, എന്നിൽ വിശ്വാസം ഉറപ്പിക്കുകയും ചെയ്യട്ടെ. ലഅല്ലഹും യർശുദൂൻ, അവർ സന്മാർഗികളായിത്തീരും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇതൊക്കെ ഓരോന്നും നമുക്ക് വിശദമായി മനസ്സിലാക്കേണ്ട ഒരു വചനമാണിത്. ഞാനിതൊന്ന് മൊത്തത്തിൽ അർത്ഥം പറഞ്ഞത്, ഈ ആയത്ത് ദുആഇൻ്റെ ആയത്താണ്. ആരോട് ദുആഇരക്കണം, എങ്ങനെ ദുആഇരക്കണം, ഏത് വിശ്വാസപ്പുറത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു ആയത്ത് നോമ്പിൻ്റെ ആയത്തുകൾക്കിടയിൽ എന്നുള്ളതാണ്. അതേപോലെ എന്തുകൊണ്ട് ഈ ഒരു കോർവയിൽ ഈ 186 ആയത്തിന് മുമ്പുള്ള ആയത്തുകളോട് ഉള്ള ബന്ധം, അതെന്ത്? ഇതൊക്കെ പ്രാമാണികർ വിശദീകരിച്ചിട്ടുണ്ട്. നോമ്പുകാരൻ, ശരിയാണ്, പകലിൽ ഉപവാസത്തിലാണ്. ആ ഉപവാസം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്താണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ലാ മിസ്ലലഹു ലാ ഇദലലഹു, അതിന് തുല്യമായിട്ട് ഒരു ഇബാദത്തില്ല, പുണ്യകർമ്മമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പരിചയപ്പെടുത്തിയ ഇബാദത്താണ് നോമ്പ്. അപ്പോൾ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തു വർത്തിക്കാനും അള്ളാഹുവിൽ ഏറ്റവും പ്രതീക്ഷ പുലർത്താനും മഹനീയ കർമ്മമാണ് നോമ്പ്. അതുകൊണ്ട് തന്നെ ദഅവത്തു സ്വായിം, നോമ്പുകാരൻ്റെ ദുആ, അത് ഉത്തരം നൽകപ്പെടുന്ന ദുആയാണ്. സലാസ് ദഅവാത്തിൻ മുസ്തജാബാത്ത്, ഉത്തരം നൽകപ്പെടുന്ന ദുആകൾ മൂന്നെണ്ണം. അതിൽ ദഅവത്തു സ്വായിം, നോമ്പുകാരൻ്റെ ദുആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ എണ്ണി. അതേപോലെ തന്നെ നോമ്പ് തുറക്കുന്ന വേളയിലുള്ള ദുആനെ കുറിച്ചും പറഞ്ഞു. ഇന്ദ ഫിത്വരിഹി, നോമ്പ് തുറക്കുന്ന വേളയിൽ നോമ്പുകാരൻ്റെ ദുആ, ലാ തുറദ്, അത് വെറുതെ മടക്കപ്പെടുകയില്ല എന്ന്. ദുആയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ പറയുമ്പോൾ നമുക്കത് വരും. അപ്പോൾ നോമ്പുകാരൻ പ്രാർത്ഥനയിലാണ്, ദുആയിലാണ്. നോമ്പുകാരൻ ദുആ ഇരക്കുന്ന അവസ്ഥയിലാണ്. അവൻ്റെ പകലിൽ, പിന്നെ രാവിൽ രാത്രി നിസ്കരിച്ചും ഇതര പുണ്യങ്ങളിൽ വർത്തിച്ചും രാപ്പകലുകളിൽ ഖുർആൻ പാരായണം ചെയ്തുമൊക്കെ റമദാൻ ഏറെ ധന്യമാണ്. നോമ്പ് ഏറ്റവും പുണ്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ദുആയിനെ പഠിപ്പിച്ചു. ദുആ എങ്ങനെ എന്ന് പഠിപ്പിച്ചു, ദുആ ആരോട് എന്ന് പഠിപ്പിച്ചു. ആ വിഷയത്തിലുള്ള ആയത്തിനെ അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പിൻ്റെ ആയത്തുകൾക്കിടയിൽ പ്രത്യേകം പരാമർശിച്ചു. പ്രത്യേകം ശ്രദ്ധ ഉടക്കുന്നതിനും വിഷയം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതിനും അള്ളാഹു സുബ്ഹാനഹു വതആല മുൻ വചനങ്ങളുടെ ശൈലി മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളോട് അഭിസംബോധന ചെയ്ത് ആയത്ത് തുടങ്ങി. നമ്മൾ 185 വചനം പഠിച്ചുപോയി. അതിൻ്റെ ശൈലി എങ്ങനെയാണ് അവസാനിപ്പിക്കുമ്പോൾ? വലി തുക്മിലുൽ ഇദ്ദ വലി തുക്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. നിങ്ങൾ എണ്ണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, നിങ്ങൾ തക്ബീർ നിർവഹിക്കുന്നതിന് വേണ്ടി, നിങ്ങൾ നന്ദിയുള്ളവരാകുന്നതിന് വേണ്ടി, ശുക്ര അർപ്പിക്കുന്നവരാകുന്നതിന് വേണ്ടി എന്നല്ലേ പറഞ്ഞത്? ഒക്കെ നിങ്ങൾ വിശ്വാസികൾ അവരോടുള്ള ഖിതാബാണ്, അഭിസംബോധനയാണ്. പക്ഷേ ഇവിടെ ഇബാദി താങ്കളോട് എൻ്റെ ഇബാദ് ചോദിച്ചാൽ എന്ന് പറഞ്ഞാണ് അള്ളാഹു സുബ്ഹാനഹു വതആല തുടങ്ങുന്നത്. അപ്പോൾ വിഷയം വളരെ ഗൗരവമാണ്. ഈ ഒരു ശൈലി തന്നെ മാറ്റിയതിൽ അത് പ്രത്യേകം ശ്രദ്ധ ഊന്നേണ്ട ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചില ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ. അതുകൊണ്ടാണ് വൈദാസ അലക്ക താങ്കളോട് ചോദിച്ചാൽ എന്ന പ്രയോഗം വന്നത്. ചോദിച്ചത് അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും സാമീപ്യത്തെക്കുറിച്ചുമാണ്. അള്ളാഹു ഉത്തരം നൽകുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഫഇന്നി ഖരീബ്, ഞാൻ ചാരത്ത് തന്നെയുണ്ട്, സമീപസ്ഥനായി ഉണ്ട്, അതും ഏറ്റവും സമീപസ്ഥനായി. പിന്നെ ഉജീബ് ദാവത്ത് ദാൻ, ഉജീബ് ഞാൻ ഉത്തരം നൽകും എന്ന് പറഞ്ഞത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല സമീപസ്ഥനാണോ അല്ലേ, അതേപോലെ ഉത്തരം കനിയുമോ ഇല്ലേ എന്ന് തുടങ്ങിയ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ഈ സൂക്തം ആരംഭിച്ചതെന്നാണ് തഫ്സീറുകളിൽ ഉണർത്തുന്നത്. ഈ 186 വചനം ദുആവുമായി ബന്ധപ്പെട്ട വചനം, അതിന് മുകളിലെ വചനവുമായിട്ടുള്ള ബന്ധം പണ്ഡിതന്മാർ ഉണർത്തി. അതെന്താ? നോമ്പ് നിർബന്ധമാക്കി അള്ളാഹു അതിൻ്റെ ഹുക്കുമുകൾ വ്യക്തമാക്കി. എന്നിട്ട് പറഞ്ഞു, വലി തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. അള്ളാഹ്ക്ക് ദിക്റും അള്ളാഹ്ക്ക് ശുക്രും നിർവഹിക്കാൻ, തുക്കബ്ബിറുല്ലാഹ തക്ബീർ നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ദിക്ർ. അതേപോലെ തന്നെ വലഅല്ലകും തഷ്കുറൂൻ, അതാണ് ശുക്ർ. അള്ളാഹ്ക്ക് ദിക്ർ എടുക്കാൻ പറഞ്ഞു, അള്ളാഹ്ക്ക് ശുക്ര നിർവഹിക്കാൻ പറഞ്ഞു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ കനിവിനാൽ ദാസൻ നിർവഹിക്കുന്ന ദിക്റും ശുക്റും അത് അറിയുന്നവനാണ് അള്ളാഹു. അത്തരം ദാസന്മാരുടെ വിളി അള്ളാഹു കേൾക്കും, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകും. അതുകൊണ്ട് ദുആ ഇറക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ തുടർ വചനത്തിൽ ഉണർത്തി. മറ്റൊരു വിവരണം, വലി തുക്ബിറുല്ലാഹ് ദിക്ർ എടുക്കാൻ അള്ളാഹു കൽപ്പിച്ചു, തക്ബീർ നിർവഹിക്കാൻ കൽപ്പിച്ചു. അതേപോലെ വല അല്ലകും തഷ്കുറൂൻ, ശുക്ർ അർപ്പിക്കാനും അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചു. അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി പ്രശംസിച്ച് അള്ളാഹുവിനോട് തേടിയാൽ അത്തരക്കാരുടെ തേട്ടമാണ്, കബൂലാക്കപ്പെടാൻ അർഹമായ തേട്ടം ദുആ എന്നുള്ളതാണ്. സൂറത്തു ശുഅറായിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. അതിൽ അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ വഇദാ മരിത്തു ഫഹുവ യശ്ഫീൻ വല്ലദീ യുമീതുനി സുമ്മ യുഹീൻ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിൻ്റെ പ്രശംസ പറയുകയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. എന്നെ സൃഷ്ടിച്ചവൻ, അവൻ എനിക്ക് വഴി കാണിക്കുന്നു, എന്നെ ഊട്ടുന്നവൻ, എനിക്ക് പാനജനം നൽകുന്നവൻ, ഞാൻ രോഗിയായാൽ എനിക്ക് ശമനമേകുന്നവൻ, അവൻ എനിക്ക് ശമനമേകുന്നു, എന്നെ മരിപ്പിക്കുന്നവൻ, പിന്നീട് എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവൻ. ഇതൊക്കെ അള്ളാഹുവിൻ്റെ പ്രശംസയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇതൊക്കെ എണ്ണിയതിന് ശേഷം അതിൻ്റെ തുടർച്ചയിൽ വല്ലതി അത്മാലി ഹത്തി യൗമദ്ദീൻ, അന്ത്യനാളിൽ എൻ്റെ പാപം പുറത്തു തരും എന്ന് ഞാൻ പ്രതീക്ഷ പുലർത്തുന്നവൻ, അങ്ങനെയുള്ള അള്ളാഹു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ തുടങ്ങി. എങ്ങനെയാണ് ദുആ? റബ്ബി ഹബ്ലി ഹുക്മ വഅൽഹഖ്നി ബിസ്സാലിഹീൻ വജ്അൽലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ വജ്അൽനി മിൻ വറസത്തി ജന്നത്തിൻ നഈം വഗ്ഫിർ ലി അബി ഇന്നഹു കാന മിനൽ ദാലീൻ വലാ തുഖ്സിനി യൗമ യുബഅസൂൻ എന്ന് തുടങ്ങി. അപ്പോൾ ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ദുആവചനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയെ പ്രശംസിച്ച് അള്ളാഹുവിനെ വാഴ്ത്തി പറഞ്ഞതിനപ്പുറമാണ്. അങ്ങനെ ദുആ ചെയ്യുമ്പോൾ ആ ദുആ കബൂലാക്കപ്പെടുന്ന ദുആയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ദുആ ചെയ്യണം എന്ന് പഠിപ്പിക്കപ്പെട്ടത്. ഇവിടെ അതാണ് പഠിപ്പിക്കപ്പെടുന്നത്. വലിത്തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലാ അല്ലക്കും തഷ്കുറൂൻ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ദുആയെക്കുറിച്ച് പറയുകയാണ്. ദുആ ചെയ്യാൻ ഉള്ള കൽപ്പനയും അതേപോലെ അതിൻ്റെ രീതിയും ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ 186 വചനം, ദുആയിൻ്റെ വചനം, അതിന് ഇങ്ങനെ ഒരു തുടർച്ച അതിൻ്റെ അവതരണത്തിൽ വന്നു. അപ്പോൾ ആ ആയത്തിന് അതിൻ്റെ മുമ്പത്തെ ആയത്തുമായിട്ട് എന്ത് ബന്ധം, അത് മനസ്സിലാക്കി തരുന്നതിൽ പണ്ഡിതന്മാർ ഉണർത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചിലർ നോമ്പിൽ അവർക്ക് വന്ന ചില വീഴ്ചകളുടെ വിഷയത്തിൽ ഖേദപ്രകടനം നടത്തുകയും തൗബ ചെയ്യുന്നതിനെ കുറിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ തൗബ അള്ളാഹു കബൂലാക്കും എന്നത് ഉണർത്താൻ വേണ്ടിയാണ്, അതെങ്ങനെ എന്നുള്ളത് അറിയിക്കാനും വേണ്ടിയാണ് ഈ വചനം അവതീർണമായതെന്നൊക്കെ ഇതിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ വചനം ഇത് അവതരിച്ചതിൻ്റെ പല കാരണങ്ങൾ സബബുൻ നുസൂൽ തഫ്സീറുകളിൽ വായിക്കാം. പല തഫ്സീറുകളും അതിൽ നൽകിയത് ഈ അറബികൾ തിരുസംഘത്തിൽ വന്നു എന്നിട്ട് അഖരീബുൻ റബ്ബുന ഫനുനാജീഹി അം ബഈദുൻ ഫനുനാദീഹി എന്ന് ചോദ്യം ഉന്നയിച്ചു എന്നാണ്. അള്ളാഹുവിനെ കുറിച്ച് അവർ ചോദിച്ചു, ഞങ്ങളുടെ റബ്ബ് ഖരീബാണോ, സമീപസ്ഥനായി വർത്തിക്കുന്നവനാണോ? അങ്ങനെയാണെങ്കിൽ ഫനുനാജീഹി, ആ റബ്ബിനോട് ഞങ്ങൾക്ക് രഹസ്യമായി സംവദിച്ചാൽ, പ്രാർത്ഥിച്ചാൽ മതി. അം ബഈദുൻ, അതല്ല റബ്ബ് വിദൂരസ്ഥനാണോ? ഫനുനാദീഹി, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഉറക്കെ വിളിക്കേണ്ടി വരും. റബ്ബ് ഖരീബാണോ എങ്കിൽ ഞങ്ങൾ ആ റബ്ബിനോട് സ്വകാര്യ ഭാഷണം നടത്തും. റബ്ബ് ബഈദാണോ എങ്കിൽ ഞങ്ങൾ റബ്ബിനോട് ഉച്ചത്തിൽ വിളിച്ച് സംസാരിക്കും. ഇതാണ് അറബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദ്യം ഉന്നയിച്ചത്. ചിലർ സഹാബികൾ ചോദ്യം ഉന്നയിച്ചു ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഈ ആയത്ത് അവതീർണമായത് എന്നാണ്. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന്. ചില തഫ്സീറുകളിൽ മദീനയിലെ ജൂതർ തിരുസൗദത്തിൽ വന്നു, അങ്ങനെ യാ മുഹമ്മദ് കൈഫ യസ്മഉ റബ്ബുന ദുആഅന വഅന്ത തസ്ഉമു അന്ന ബൈനന വബൈന സമാഇ മസീറത്തു 500 ആമിൻ. മുഹമ്മദ്, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ ദുആ എങ്ങനെ കേൾക്കാനാണ്? താങ്കൾ പറയുന്നു നമ്മുടെയും വാനത്തിനുമിടയിൽ 500 സഞ്ചാര ദൂരമുണ്ട് എന്ന്. അപ്പോൾ വാനത്തിനും നമുക്കുമിടയിൽ 500 യാത്രാദൂരം അകലമായി ഉണ്ട് എങ്കിൽ എങ്ങനെ റബ്ബ് ദുആ കേൾക്കും എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോഴാണ് ഈ വചനമിറങ്ങിയത് എന്ന് മറ്റൊരു തഫ്സീർ. ചില തഫ്സീറുകളിൽ അയിനല്ല, അള്ളാഹു എവിടെ എന്ന് ചോദിച്ചതിനോട് പ്രതികരിച്ചാണ് ഈ ആയത്തിറങ്ങിയത്. ഇങ്ങനെ അവതരണ പശ്ചാത്തലങ്ങൾ പലത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു നോമ്പ് പല ഘട്ടങ്ങളിലായിട്ടാണ് നിർബന്ധമാക്കപ്പെട്ടത്. ആദ്യമായി നിർബന്ധമാക്കപ്പെട്ടപ്പോൾ നോമ്പ് തുറന്നുറങ്ങിയതിന് ശേഷം പിന്നീട് ഭക്ഷണമോ ഭാര്യമാരുമായി ശയ്യ സഹനമോ പാടില്ലായിരുന്നു. പക്ഷെ ചിലരിൽ നിന്ന് അത് വന്നുപോയി. അടുത്ത ആയത്തിൽ നമുക്ക് ഇൻഷാല്ലാ അതിൻ്റെ വരും, അതിൻ്റെ ചരിത്രം വരും. 187 വചനത്തിൽ ചിലരിൽ നിന്ന് അവർ ഉറങ്ങിയതിന് ശേഷവും ഭാര്യമാരെ പ്രാപിക്കലുണ്ടായി, ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ വന്നു. അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എങ്ങനെയാണ് തങ്ങൾ ചെയ്ത ഈ കുറ്റത്തിൽ തൗബ എന്ന് ചോദിച്ചിട്ട് പശ്ചാത്താപം. അപ്പോൾ ആ വിഷയത്തിലാണ് ഈ ആയത്ത് അവതീർണമായത്. ഇങ്ങനെ പല ചരിത്രങ്ങൾ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ നൽകിയിട്ടുണ്ട്. പ്രമാണികരിൽ ചിലർ പറഞ്ഞത് ലം യസിഹ ഫി ഹാദിഹിൽ ആയത്തി സബബു നുസൂലിൻ, ഈ ആയത്തിൻ്റെ വിഷയത്തിൽ ഒരവതരണ പശ്ചാത്തലവും സഹിഹായി വന്നിട്ടില്ല. വല്ലദീ യുസ്തഫാദു മിന്നൽ ആയത്തി, ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ളത് ഹുവ അന്നല്ലാഹ ഖരീബു മിൻ ഇബാദിഹി, അള്ളാഹു തൻ്റെ ദാസന്മാരോട് ഖരീബാണ്, സമീപസ്ഥനാണ്, ചാരത്ത് വർത്തിക്കുന്നവനാണ്. ഫല യജൂസു അൻ യജഅല ഇൻസാനു ബൈനഹു വബൈനല്ലാഹി വാസിത, മനുഷ്യൻ തൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു മധ്യവർത്തിയെ നിശ്ചയിക്കുക എന്നുള്ളത് അതിനാൽ തന്നെ അനുവദനീയമല്ല. വൈനമ്മ യദുഊഹു വയസ് അലുഹു, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അവനോട് ചോദിക്കുക. ബി അസ്മാഇഹിൽ ഹുസ്ന വസിഫാത്തിഹിൽ ഉല, അള്ളാഹുവിൻ്റെ അത്യുത്തമ നാമങ്ങളെയും അത്യുന്നതമായ വിശേഷണങ്ങളെയും മുൻനിർത്തി എന്നാണ് പറഞ്ഞത്. ഇമാം അബ്ദുള്ള ഇബിൻ മഹ്മൂദ് അൽ ഇഖ്തിയാർ എന്ന അദ്ദേഹത്തിൻ്റെ മഹൽ രചനയുണ്ട്. അത് ഹനഫി ഫിഖ്ഹിലെ മസ്അലകളിൽ അറിയപ്പെട്ടൊരു കിതാബാണ്. അൽ ഇഖ്തിയാർ ഫി ഫുറൂഇൽ ഹനഫിയ, അതിൽ ഇമാം അബു ഹനീഫത്തു നുഅ്മാൻ, അബു യൂസുഫ്, അതുപോലെ മുഹമ്മദ് ഇബ്നുൽ ഹസൻ അശ്ശൈബാനി അബൂഹനീഫയും രണ്ട് ശിഷ്യന്മാരും അവർ പറഞ്ഞതായി ഉദ്ധരിക്കുന്നത് വയുക്രഹു അയ്യദു അല്ലാഹ ഹ ഇല്ലാബി, അള്ളാഹുവോട് അള്ളാഹുവെ കൊണ്ടല്ലാതെ ദുആ ചെയ്യൽ മക്രൂഹാകുന്നു. അവിടെ മക്രൂഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഷിദ്ധം എന്നർത്ഥത്തിൽ. ഇത് ഇമാം അബൂ ഹനീഫ അബൂ യൂസുഫ് മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിം അവരുടെ വാക്കാണ്. എന്നിട്ട് ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത് ഫല യഖൂലു അസ്അലുക ബിഫുലാനിൻ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല. എങ്ങനെ? അസ്അലുക അല്ലാഹുവേ ഞാൻ നിന്നോട് തേടുന്നു, ബിഫുലാനിൻ ഇന്ന വ്യക്തിയെ മുൻനിർത്തി, ഔ ബി മലായിക്കത്തിക അല്ലെങ്കിൽ നിന്റെ മലക്കുകളെ മുൻനിർത്തി, ഔ ബി അംബിയായിക അല്ലെങ്കിൽ നിന്റെ നബിമാരെ മുൻനിർത്തി, വനഹ്വി ദാലിക്, ലിഅന്നഹു ലാ ഹഖ്ഖ ലിൽ മഖ്ലൂഖി അലൽ ഖാലിഖ്. ഇങ്ങനെ അദ്ദേഹം അതിൻ്റെ ഒരു വിശദീകരണവും നൽകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാന തആല ഖരീബാണ്. അതുകൊണ്ട് ആ ഖരീബായ അള്ളാഹുവിനോട് അവൻ ചാരത്ത് തന്നെയുണ്ട്, സമീപസ്ഥനാണ്. അവനോട് നേരിട്ട് തേടുക, കേഴുക എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. അവതരണ പശ്ചാത്തലം ഒന്നും സഹീഹായി വന്നിട്ടില്ലെങ്കിലും ഇതാണ് ചില പ്രാമാണികർ പറഞ്ഞിട്ടുള്ളത്. ആദ്യം പറഞ്ഞ ആ കാരണം, അ ഖരീബുൻ റബ്ബുന ഫനുനാജി അം ബഈദുൻ ഫനുനാദി, പല തഫ്സീറുകളിലും അത് നൽകപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സനദിലെ ദുർബലത നേർത്തതായി വിധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്നിടത്ത് നമുക്ക് ചില വിഷയങ്ങൾ പ്രത്യേകം മനസ്സിലാക്കാനുണ്ട്. അതിൻ്റെ പ്രയോഗങ്ങളെ പ്രത്യേകം നമുക്ക് വായിക്കാനുമുണ്ട്. വഇദാ സഅലക, താങ്കളോട് ചോദിച്ചാൽ എന്നാണ്. ഇബാദി എൻ്റെ ദാസന്മാർ, അന്നി എന്നെക്കുറിച്ച്, ഫഇന്നി ഖരീബുൻ തീർച്ചയായും ഞാൻ ഖരീബാകുന്നു. ഇവിടെ വാവ് വാവുൽ അതിഫിൻ്റേതാണ് അല്ലെങ്കിൽ ഇസ്തീനാഫിൻ്റേതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് മുമ്പ് പറഞ്ഞ മസല നോമ്പിൻ്റെ മസാലയാണല്ലോ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദുആഇൻ്റെ മസല പറയുന്ന വചനം. അല്ലെങ്കിൽ ഈ ആയത്തിന് മുൻ ആയത്തിനോട് ബന്ധമുണ്ട്, കാരണം അള്ളാഹുവിന് ദിക്ർ ശുക്ർ നിർവഹിച്ച് ഇനി ദുആ ചെയ്യാൻ പറയല്ലേ. ആ നിലക്ക് വാവ് അതിഫിൻ്റേതാണ്. ഇദാ സഅലക, ഇദാ എന്നുള്ളത് ഷർത്തിയ ആയാൽ, സഅലക താങ്കളോട് ചോദിച്ചാൽ, ഇബാദി എൻ്റെ ദാസന്മാർ, ഇവിടെ എൻ്റെ ദാസന്മാരെന്ന് പ്രയോഗിക്കുമ്പോൾ വിശ്വാസികളാണ് അതുകൊണ്ട് ഉദ്ദേശം. കാരണം അള്ളാഹു സുബ്ഹാന തആല ഇബാദിനെ അള്ളാഹുവിലേക്ക് ചേർത്തു, ആ ചേർക്കൽ ഒരു തശ്രീഫിൻ്റെ ചേർക്കലാണ്, അതുകൊണ്ട് വിശ്വാസികൾ ഉദ്ദേശം. ഫഇന്നി ഖരീബുൻ ഫ ഫഉൽ ജവാബാണ്. ഈ ഇദാ എന്നതിൻ്റെ ജവാബിൽ വന്ന ഫ, ഇന്നി എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഞാൻ എന്നാണ്, നിശ്ചയം ഞാൻ. ഖരീബുൻ ചാരത്തുള്ളവൻ, സമീപസ്ഥൻ. ഖരീബ് എന്നുള്ളത് ഫഈൽ എന്ന വസനിലാണ്, അപ്പം അത് അസീഖത്തുൽ മുബാലഗ എന്ന് പറയും, അഗാധാർത്ഥ പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തവൻ, ഏറ്റവും സമീപസ്ഥൻ, ഏറ്റവും ചാരത്തായി വർത്തിക്കുന്നവൻ എന്നതാണ് ഉദ്ദേശം. ഫഖ്റുർ റാസി ഈ പ്രയോഗത്തിൻ്റെ വിഷയത്തിൽ പറയുന്നുണ്ട്, ഇഅലം അന്നഹു ലൈസൽ മുറാദു മിൻ ഹാദൽ ഖരീബി ബിൽ ജിഹത്തി വൽ മക്കാൻ. ഈ ഖരീബിൽ നിന്ന് ഉദ്ദേശം ജിഹത്ത് കൊണ്ടും മക്കാനു കൊണ്ടും, ഭാഗം കൊണ്ടും സ്ഥലം കൊണ്ടും ഖരീബ് എന്നല്ല, അള്ളാഹു സുബ്ഹാന തആല അവൻ്റെ സത്ത കൊണ്ട് അടുത്ത സ്ഥലത്ത് വർത്തിക്കുന്നു എന്നല്ല. ബൽ അൽ മുറാദ് മിൻഹു, ഇതിൻ്റെ ഉദ്ദേശം അൽ ഖുർബ് ബിൽ ഇൽമി വൽ ഹിഫ്ള്, അറിവ് കൊണ്ടും ഹിഫ്ള് കൊണ്ടുമുള്ള, ഇൽമു കൊണ്ടും ഹിഫ്ള് കൊണ്ടുമുള്ള ഖുർബാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അറിഞ്ഞുകൊണ്ട് സമീപസ്ഥൻ, അതുപോലെ ഹിഫ്ള് കൊണ്ട് സംരക്ഷണം കൊണ്ട് സമീപസ്ഥൻ എന്നാണ്. അപ്പോൾ അള്ളാഹു ഖരീബ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സത്ത, അതുകൊണ്ട് അടുത്ത് എന്നല്ല. പ്രത്യുത ദുആ ചെയ്യുന്നവനെ അറിഞ്ഞും അവനെ കേട്ടും ഉള്ള, അവന് സംരക്ഷണം നൽകിയും കാവൽ നൽകിയുമുള്ള സാമീപ്യം, അതാണ് ഇവിടെ ഖരീബ് എന്നതുകൊണ്ട് ഉദ്ദേശം. അപ്പോൾ ഈ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്നതിൽ അതിൻ്റെ ഈ ഖരീബ് എന്നതിനെ മനസ്സിലാക്കുമ്പോൾ നമുക്കതിൻ്റെ അത് അസ്മാഉൽ ഹുസ്നയിൽ അൽ ഖരീബ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് അത്യുത്തമമായ നാമം. അപ്പോൾ നമുക്ക് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു പിന്നെ നാമമാണ്. പക്ഷെ ഇവിടെ അതിൻ്റെ ഉദ്ദേശം സമീപസ്ഥൻ എന്നതിൻ്റെ ഉദ്ദേശം എന്ത് എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കിയെന്ന് മാത്രം. ഇവിടെ ഫൈനി ഖരീബ് എന്നാണ് പറഞ്ഞത്, തീർച്ചയായും ഞാൻ ഖരീബ് എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ റഹ്മത്തിനാലും റഫത്തിനാലും അള്ളാഹുവിൻ്റെ കനിവിലാൽ കാരുണ്യത്താൽ ദാസന്മാരോട് അടുത്തു വർത്തിക്കും. അള്ളാഹു അവരെ അറിയുകയും അവരെ കേൾക്കുകയും അവരെ കേട്ടത് അവർക്ക് കനിഞ്ഞ് അവരെ സഹായിച്ച് അവരോടൊപ്പം ഉണ്ടാകും എന്നുള്ള അറിയിപ്പാണ് ഈ പ്രയോഗത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്നത്. പണ്ഡിതന്മാർ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന അള്ളാഹുവിൻ്റെ ഈ പ്രയോഗം അത് വിശദീകരിക്കവേ ഈ ഒരു ശൈലിയിൽ വലിയ അത്ഭുത പ്രയോഗങ്ങളെ ഉണർത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്കത് അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാം, ഒപ്പം ആയത്തിൻ്റെ ബാക്കി ഭാഗവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ അന്നൂർ മൊഡ്യൂൾ 16 ക്ലാസ് 25 നോമ്പിൻ്റെ വചനങ്ങൾക്കിടയിൽ ദുആവചനം. ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം.
2: ചോദ്യം ഒന്ന്, ഒരിക്കൽ മദീനയിലെ ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി സ്വലമയോട് ഇപ്രകാരം പറഞ്ഞു, മുഹമ്മദ്, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ ദുആ എങ്ങനെ കേൾക്കാനാണ്? അങ്ങ് പറഞ്ഞിരിക്കുന്നു, ഞങ്ങളും വാനത്തിനുമിടയിൽ ഡാഷ് വർഷത്തെ സഞ്ചാര ദൂരമുണ്ട്. ഓപ്ഷൻ എ 1000, ഓപ്ഷൻ ബി 500, ഓപ്ഷൻ സി 50000, ഓപ്ഷൻ ഡി 600. ചോദ്യം രണ്ട്, അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ വല്ലദീ യുമീതുനി സുമ്മ യുഹീൻ വല്ലദീ അത്മഉ അൻ യഗ്ഫിറലി ഖതീഅതി യൗമദ്ദീൻ. ഇത് ഏത് പ്രവാചകന്റെ പ്രാർത്ഥനയാണ്? ഓപ്ഷൻ എ മൂസ നബി അലൈഹിസ്സലാം, ഓപ്ഷൻ ബി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഓപ്ഷൻ സി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓപ്ഷൻ ഡി നൂഹ് നബി അലൈഹിസ്സലാം. ചോദ്യം 3, ലാ ഹഖ്ഖ ലി മഖ്ലൂഖിൻ അലാ ഡാഷ്. ഓപ്ഷൻ എ ഇബാദിഹി, ഓപ്ഷൻ ബി അൽ ഖാലിഖ്, ഓപ്ഷൻ സി അസ്സൗം, ഓപ്ഷൻ ഡി അൽ ഖായിം.
3: പലപ്പോഴും ഇല്ലായ്മയെക്കുറിച്ച് എപ്പോഴും പരാതി പറയുന്ന ആളുകളാണ് മിക്ക ആളുകളും, നമ്മിൽ പല ആളുകളും. അത്തരം ആളുകൾക്ക് എപ്പോഴും പരിഭവങ്ങൾ മാത്രം പറഞ്ഞ് നെഗറ്റീവായി മാത്രം ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ പാഠം നൽകുന്ന ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഉമവി ഭരണ കാലഘട്ടത്തിൽ അവിടെയുള്ള ഒരു ഗവർണർ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കയ്യും കാലും ഇല്ലാത്ത ഒരു മനുഷ്യനെ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ യാത്രക്കിടയിൽ ഒരു മനുഷ്യനെ കാണുകയാണ്. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോഴും നിരന്തരമായി അൽഹംദുലില്ല എന്ന് നിരന്തരമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കയ്യും കാലും ഇല്ല, അദ്ദേഹത്തിന് ഒരു സ്ഥലത്ത് നിന്ന് ചലിക്കാൻ പോലും സാധിക്കാത്ത പ്രയാസത്തിലാണ്. ഒരുപാട് മറ്റു രോഗങ്ങളും പ്രയാസങ്ങളും അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അത്ഭുതത്തോടുകൂടി അദ്ദേഹം അവിടെ ചെന്ന്, ഈ ഗവർണർ അവിടെ ചെന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ അൽഹംദുലില്ല എന്നിങ്ങനെ പറയാൻ കാരണം? അദ്ദേഹം പറയുന്നുണ്ട് അൽഹംദുലില്ലാഹില്ലദീ ഫദ്ദലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ദീല എന്നിങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ അൽഹംദുലില്ല എന്ന് പറയാൻ? നിങ്ങൾക്ക് ഒരുപാട് പ്രയാസമുണ്ട്, എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ, ആകാശത്തു നിന്നും ഇടുത്തി എൻ്റെ മേലെ വീണാൽ പോലും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും, കാരണം എനിക്ക് അള്ളാഹു ബുദ്ധി നൽകിയിട്ടുണ്ട്. എത്ര ആളുകൾ ഈ ലോകത്ത് ബുദ്ധിയില്ലാത്ത ആളുകളുണ്ട്, മറ്റു സൗകര്യങ്ങളെല്ലാം അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹുവിനെ ഓർക്കാൻ പറ്റിയ നല്ലൊരു നാവ് എനിക്കുണ്ട്, എനിക്കതിന് സാധിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് എന്ന് പറഞ്ഞ് വളരെ അത്ഭുതത്തോടു കൂടിയാണ് അദ്ദേഹം അത് കേൾക്കുന്നത്. പിന്നെ അദ്ദേഹം ഈ വന്ന ഗവർണറോട് പറഞ്ഞ ഒരു പരിഭവം, അദ്ദേഹത്തെ എപ്പോഴും സഹായിക്കുന്ന, നമസ്കാരത്തിന് മുതുവെടുക്കാനൊക്കെ സഹായിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകനുണ്ടായിരുന്നു. ഒന്ന് രണ്ട് ദിവസമായിട്ട് അദ്ദേഹത്തെ കാണുന്നില്ല, അദ്ദേഹത്തെ നിങ്ങൾ കണ്ടു പിടിച്ച് ഇവിടെ എത്തിക്കുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പോയി നോക്കുന്ന സമയത്ത്, പുറത്ത് ഒന്ന് ഇറങ്ങി നോക്കുന്ന സമയത്ത് ഒരു മണൽക്കൂനയിൽ തെരുവ് നായ്ക്കൾ കടിച്ച് കീറി മരണപ്പെട്ട അവസ്ഥയിൽ അദ്ദേഹത്തെ കാണുകയാണ്. അദ്ദേഹത്തിന് വലിയ വിഷമം തോന്നി. ഇത് എങ്ങനെ ഇദ്ദേഹത്തെ അറിയിക്കും? ആകെ അദ്ദേഹത്തിന് കൈയും കാലും ഇല്ല. മാത്രമല്ല അദ്ദേഹത്തിന് സഹായത്തിനുള്ള ആകെയുള്ളൊരു മകൻ അത് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം എങ്ങനെയാണ് അദ്ദേഹത്തെ അറിയിക്കുക എന്നുള്ള വിഷമത്തോടെ അദ്ദേഹം അവിടെ പോവുകയും അയ്യൂബ് നബി അലൈഹി സ്വലാം നേരിട്ട പരീക്ഷണങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഇദ്ദേഹത്തോട് ഈ ഒരു മരണ വാർത്ത അറിയിക്കുകയും ചെയ്തു. ഇന്നാലില്ലാഹി വഇന്ന ഇലൈഹി റാജിഊൻ എന്ന് അദ്ദേഹം പറയുകയും കൂടുതൽ താമസിയാതെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ആരാണെന്ന് വ്യക്തമായി ഇദ്ദേഹത്തിനറിയാത്ത ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഒരുപാട് ആളുകൾ അങ്ങോട്ട് വരികയും അദ്ദേഹത്തെ അറിയുന്ന ആളുകൾ പറഞ്ഞു, ഇത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഒരുപാട് ഹദീസുകളും വിജ്ഞാനങ്ങളും നുകർന്ന മഹാനായ അബൂ കിലാബ റഹിമഹുല്ലയാണല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് മഹാനായ ഒരു പണ്ഡിതനായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രശ്നങ്ങളും അദ്ദേഹത്തിനുണ്ടായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് പോലും അദ്ദേഹം നിരന്തരമായി കൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നത് നിസ്സാരമായ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി പരിഭവങ്ങളും പരാതികളും പറഞ്ഞ് അസ്വസ്ഥരായി കഴിയുന്ന ഒരവസ്ഥയാണ്. അത്തരം ആളുകൾക്ക് ഈ ഒരു ചരിത്രം വലിയ പാഠമാണ്. അള്ളാഹു നൽകിയതിന് ധാരാളമായി സ്തുതിക്കുക, അള്ളാഹു നൽകിയതിന് എപ്പോഴും നന്ദിയുള്ളവരാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല അള്ളാഹു നമ്മൾ എത്രമാത്രം നന്ദി കാണിക്കുന്നുവോ അത്രമാത്രം അള്ളാഹു നമുക്ക് കൂടുതൽ നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഈ ഒരു അനുഭവത്തിൽ നിന്നും നമ്മൾ പോസിറ്റീവായി കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മഹത്തായ ഈ ഒരു ചരിത്രം എപ്പോഴും നമ്മൾ ഓർത്തു വയ്ക്കേണ്ട ഒരു ചരിത്രമാണ്.
4: അബൂ കിലാബ റഹിമഹുല്ലയുടെ ചരിത്രം, അതിൽ നമ്മൾ കേട്ട ചരിത്രത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിട്ടും അൽഹംദുലില്ലാ എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വന്തം മകനെ അള്ളാഹു പിടിച്ചെടുത്താൽ ആ മകൻ മരിച്ചതിൻ്റെ പേരിൽ അൽഹംദുലില്ല പറഞ്ഞാൽ ഹംദിൻ്റെ ഒരു വീട് സ്വർഗത്തിൽ അവന് ഒരുക്കി കൊടുക്കുമെന്നാണ്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഏത് പരീക്ഷണങ്ങളിലും ശ്രമിച്ചുകൊണ്ട് റബ്ബിലേക്ക് അത് തിരിച്ച് മടങ്ങുവാനുള്ള ആ ഒരു നാവ് കിട്ടുക എന്നുള്ളത്, എല്ലാത്തിനും ഹംദ് പറഞ്ഞ് റബ്ബിലേക്ക് സ്തിർജാവ് ചെയ്യുക, ഇന്ന അല്ലാഹി വഇന്ന ഇലൈഹി റാജിഊൻ എന്ന് പറയുക എന്നുള്ളത്, അത് വല്ലാത്തൊരു അതെല്ലാവർക്കും കിട്ടുന്ന ഒരു സൗഭാഗ്യമല്ല. നമ്മളങ്ങനെ ആകണം ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഫമൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂൽ റബ്ബി അക്രമൻ വമാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖുഹു ഫയഖൂൽ റബ്ബി അഹാന. ചില ആൾക്കാർ അനുഗ്രഹം കിട്ടുമ്പോൾ മാത്രം ഞാൻ പടച്ചവൻ പരിഗണിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെ പടച്ചവനുണ്ട് എന്ന് പറയുന്നു. എന്നാൽ എന്തെങ്കിലും പരീക്ഷണം ഉണ്ടാകുമ്പോഴേക്ക് പടച്ചവൻ എന്നെ നിന്ദിച്ചു, എന്നെ പരിഗണിക്കുന്നില്ലേ, ഞാൻ എത്ര പ്രാർത്ഥിച്ചു എനിക്ക് മറുപടി അള്ളാഹു ഉത്തരം നൽകുന്നില്ലല്ലോ എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. അത് ശരിക്കും ഒരിക്കലും ശരിയല്ല. ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഏത് വിഷയവും റബ്ബിൻ്റെ ഒരു ബല ആണ് എന്ന് മനസ്സിലാക്കി ആ പരീക്ഷണത്തിൽ ക്ഷമ കൈക്കൊണ്ടാൽ പരലോകത്ത് കിട്ടുന്ന പ്രതിഫലം മഹത്തരമാണ് എന്നതാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്.
0: പീസ് റേഡിയോ, tuned to reality.
5: നന്മകൾ കുന്നിനു പത്തും എഴുന്നൂറും നൽകുമെന്നേറ്റവനാണ്.
6: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്.

0: എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ? വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്നൊരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി കേൾക്കുന്നത് തിരുനബിയോടൊപ്പം. അബൂ ദർദ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ 3 ഉപദേശങ്ങൾ, ഭാഗം 2. ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ അബൂ ദർദ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ 3 ഉപദേശങ്ങളിൽ ഒരു കാര്യം, ഒരു ഉപദേശം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹുവിൽ പങ്കുചേർക്കരുത്, ശിർക്കൊരിക്കലും ജീവിതത്തിൽ കടന്നു വരരുത്, അതിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതായി നമ്മൾ മനസ്സിലാക്കി. എന്നാൽ രണ്ടാമതായിക്കൊണ്ട് അബൂ ദർദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉപദേശം, വലാ തതുറുക്കി സ്വലാത്തൽ മക്തൂബത മുതഅമ്മിദ, ഒരിക്കലും ഫർള് നമസ്കാരങ്ങൾ മനഃപൂർവ്വം നീ ഉപേക്ഷിക്കരുത് എന്നുള്ളതാണ്. വമൻ തറഖഹ മുതഅമ്മിദ, ആരെങ്കിലും ബോധപൂർവം നമസ്കാരം ഉപേക്ഷിച്ചാൽ, ഫഖദ് ബരിഇത മിൻഹു ദിമ്മ, അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവായവനാണ്. വമൻ തറഖഹ മുതഅമ്മിദ, നീ ബോധപൂർവം നമസ്കാരം ഉപേക്ഷിച്ചാൽ, ഫഖദ് ബരിഇത

0: മിൻഹുദ്ദിമ്മ, നീ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവായവനാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇന്നലി കുല്ലി അഹദിൻ മിനല്ലാഹി അഹ്ദൻ ബിൽ ഹിഫ്ളി വൽ കല, എല്ലാ അടിമകളെയും സഹായിക്കുക സംരക്ഷിക്കുക എന്നുള്ള കാര്യം അള്ളാഹുവിൻ്റെ ഒരു ബാധ്യതാ നിർവഹണമാണ്. ഫഇദാ അൽഖാ ബിയദിഹി ഇൽ തഹ്ലകത്, പക്ഷേ ഒരാൾ സ്വയം നശിച്ചുപോയാൽ, ഔ ഫഅല മാ ഹറമ അലൈഹി, അല്ലെങ്കിൽ നിഷിദ്ധമായ ഒരു കാര്യം അവൻ ചെയ്തു കഴിഞ്ഞാൽ, ഔ ഖാലഫ മാ അമറ ബിഹി, അല്ലെങ്കിൽ അവനോട് കൽപ്പിച്ച കാര്യത്തെ അവൻ ധിക്കരിച്ചാൽ, ഖദലത്ഹു ദിമ്മത്തുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവനോടുള്ള ഉത്തരവാദിത്തം അവിടെ തീർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അവനെ അല്ലാഹു സംരക്ഷിക്കുകയില്ല എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു മുഅ്മിൻ എന്ന നിലക്ക് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമല് നിസ്കാരമാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വലമാ യുഹാസബു ബിഹി അൽ അബ്ദു യൗമിൽ ഖിയാമ മിൻ അമലിഹി, പരലോകത്ത് അന്ത്യനാളിൽ അവനെ വിചാരണ ചെയ്യുമ്പോൾ ആദ്യം അവനോട് ചോദിക്കുന്നത് അവൻ്റെ നമസ്കാരത്തെ കുറിച്ചാണ്. ഫ ഇൻ സുലിഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ, ആ നിസ്കാരം ശരിയാക്കിയവൻ ബാക്കിയുള്ളതിലും വിജയിച്ചിട്ടുള്ളവനാണ്. വ ഇൻ ഫസദത്, ഇനി അതിൽ മോശമായി കഴിഞ്ഞാൽ, ഫഖദ് ഖാബ വഹസിറ, അവൻ തകർന്നത് തന്നെ അവൻ നശിച്ചു പോയിരിക്കുന്നു എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവൻ്റെ ഫർദ് നമസ്കാരത്തിലെ ന്യൂനതകൾ പരിഹരിക്കാൻ അവന് സുന്നത്ത് നമസ്കാരങ്ങളുണ്ടോ എന്ന് അവിടുന്ന് പരിശോധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഫർദ് നമസ്കാരങ്ങൾ കൃത്യമായി നിസ്കരിക്കാൻ, സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നോക്കൂ, നിങ്ങൾ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ മൂന്നാമതായി കൊണ്ട് പറഞ്ഞ ഉപദേശം, വലാ തശ്രിബിൽ ഖംറ, ഒരിക്കലും മദ്യം നീ കുടിക്കരുത് എന്നാണ്. ലഹരി ഉപയോഗിക്കരുത് ട്ടോ. ഫ ഇന്നഹ മിഫ്താഹുൻ ലികുല്ലി ശരിൻ, അത് എല്ലാ തിന്മകളുടെയും താക്കോലാണ്, എല്ലാ തിന്മകളിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു താക്കോലാണ് മദ്യം, ലഹരി എന്നുള്ളതൊക്കെ. അതുകൊണ്ട് ഒരിക്കലും നീ അത് ഉപയോഗിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഉമ്മുൽ ഖബായിസ്, തിന്മകളെ പ്രസവിക്കുന്ന മാതാവാണ് മദ്യം എന്നുള്ളത്. ഒരു മദ്യപാനി ഒരിക്കലും മദ്യപാനി മാത്രമല്ല, അവൻ്റെ മദ്യപാനം കാരണം ചിലപ്പോൾ അവനൊരു വ്യഭിചാരിയായി മാറിയേക്കാം, അവനൊരു കള്ളനായേക്കാം, ഒരു കൊലപാതകനായേക്കാം. കാരണം എല്ലാ വൃത്തികേടുകളെയും പ്രസവിക്കുന്ന മാതാവാണ് മദ്യപാനം എന്ന് പറയുമ്പോൾ എന്തൊരു മ്ലേച്ഛകരമായ കാര്യമാണിത്. എന്താണ് ഇസ്ലാം മദ്യത്തോട് കാണിച്ച നിലപാട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാണോ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവനാണോ, ഫലാ യജ്ലിസ് അലാ മാഇദതിൻ യശ്രിബു അലൈഹൽ ഖംർ, കള്ള് വിളമ്പുന്ന ഭക്ഷണ തളികക്കരി അരികിൽ ഇരിക്കാൻ പോലും പാടില്ല, അത് ഹറാമാണ് എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് മദ്യപാനത്തെ ഇസ്ലാമിന് അനുകൂലിക്കാൻ സാധിക്കുന്നത്? നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു, ഇന്നല്ലാഹ ഹറമൽ ഖംറ വസ്സമനഹ, അള്ളാഹു കള്ള് ഹറാമാക്കിയതോടൊപ്പം അത് മുഖേന ലഭിക്കുന്ന വരുമാനവും മുഴുവൻ വരുമാനങ്ങളും ഹറാമാക്കിയിരിക്കുന്നു എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അവിടുന്ന് പഠിപ്പിച്ചു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖംറി അശറതൻ, മദ്യത്തിൻ്റെ കാര്യത്തിൽ 10 വിഭാഗം ആളുകളെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 10 വിഭാഗം ആളുകൾ? ആസിറഹ, അത് വാറ്റുന്നവൻ, വമോ അത്തസ്വറഹ, അത് ആർക്ക് വേണ്ടി വാറ്റുന്നുവോ ആ വാറ്റപ്പെടുന്നവൻ, വശാരിബഹ, അത് കുടിക്കുന്നവൻ, വഹാമിലഹ, അതിനെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോകുന്നവൻ, അതിനെ വാഹനത്തിൽ എങ്ങനെയാണെങ്കിലും അതിനെ ചുമന്നു കൊണ്ടുപോകുന്നവൻ, വമഹ്മൂലത ഇലൈഹി, അത് ആർക്ക് വേണ്ടിയാണോ കൊണ്ടുപോകുന്നത് അവനും, അതുപോലെ വസാഖിയഹ, അതിനെ ഒഴിച്ചു കൊടുക്കുന്നവൻ, വബായിഅഹ, അത് വിൽക്കുന്നവൻ, വആകലസമനഹ, അതിൻ്റെ ഷെയറ് കൈപ്പറ്റുന്ന ആളുകൾ, വൽ മുഷ്ടരിയലഹ, അത് വിൽപ്പന ചെയ്യുന്ന ആളുകളും, വമുഷ്ടറാഹു, അത് ആർക്ക് വേണ്ടിയാണോ വാങ്ങുന്നത് അവനും, എല്ലാവരും ശപിക്കപ്പെട്ടവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കള്ള്, അതുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്യല്ലേ എന്ന് പറഞ്ഞു. കാരണം ശിർക്ക് ചെയ്താൽ എല്ലാ കർമ്മങ്ങളും ബാത്തിലാകുമെന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത്. നിസ്കാരം ഉപേക്ഷിക്കല്ലേ എന്ന് പറഞ്ഞു, കാരണം അതാണ് ആദ്യമായി വിചാരണക്കെടുക്കുന്ന ഇബാദത്ത് എന്നും, ആ ഒരു കാര്യത്തിൽ നമസ്കാരത്തിൽ വിജയിച്ചാൽ മറ്റുള്ളതിലും വിജയിക്കും, ഇനി അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളതിലും പരാജയപ്പെടും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. മദ്യം കുടിക്കരുത് എന്ന് പറഞ്ഞു. കാരണം മദ്യപിക്കുന്നവൻ്റെ നമസ്കാരം വെറുതെയാണ്, നമസ്കാരമില്ലെങ്കിൽ അവൻ്റെ സ്വർഗം അവിടെ ഇല്ലാതായി പോകുമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു വാചകം, കള്ള് എല്ലാ തിന്മകളുടെയും മാതാവാണ് എന്ന് പറഞ്ഞിട്ട്, വമൻ ശരിബഹ, അത് കുടിച്ചാൽ ലം യഖബലില്ലാഹു മിൻഹു സ്വലാതൻ അർബഈന യൗമൻ, അവൻ്റെ 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയേയില്ല. വഇൻ മാത വഹിയ ഫീ ബത്നിഹി, അവൻ്റെ വയറ്റിൽ ആ കള്ള് ഉണ്ടായിരിക്കെ അവൻ മരിച്ചു കഴിഞ്ഞാൽ, മാത്ത മൈത്തത്തൻ ജാഹിലിയ, അവൻ്റേതൊരു ജാഹിലിയത്തിലുള്ള മരണമായിക്കൊണ്ട്, ഒരു കാഫിറിൻ്റെ മരണമായിക്കൊണ്ടായിരിക്കും അതിനെ എഴുതി തള്ളുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നാം കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കണം. മദ്യം പല രോഗങ്ങൾക്കുള്ള ഔഷധമാണ് എന്ന നിലക്ക് പോലും അതിനെ ഉപയോഗിക്കരുത് എന്നാണ് അല്ലാഹു റസൂൽ കൽപ്പിച്ചിട്ടുള്ളത്. ഇന്നഹദാഉൻ വലൈസതി ബിദവ, അത് മരുന്നല്ല, അത് രോഗമാണ്. ഏതെങ്കിലും രോഗത്തിന് മരുന്നായി നാം അതിനെ കാണുന്നുണ്ടെങ്കിൽ അതിലേറെ വലിയ രോഗങ്ങൾക്ക് അത് കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊരൽപ്പം പോലും ഉപയോഗിക്കരുത് എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. മാ അസ്കറ കസീറൻ വഖലീലുഹു ഹറാം, കൂടുതൽ ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാക്കുന്നത് അല്പം ഉപയോഗിച്ചാലും ഹറാം തന്നെയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കാര്യങ്ങളെ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കാൻ, സ്വഹാബത്തിൻ്റെ ജീവിതത്തെ മാതൃകയാക്കാൻ, അല്ലാണ്ട് റസൂലിൻ്റെ അധ്യാപനങ്ങളെ കൃത്യമായി പഠിച്ചുകൊണ്ട് അതുവഴി ജീവിതം ക്രമീകരിക്കാൻ നാം തയ്യാറാവണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വഅഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം അബൂ ദർദ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ 3 ഉപദേശങ്ങൾ ഭാഗം 2. ക്ലാസ് എടുത്തത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 78-ാം വചനം. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 78-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ കേൾവിയും പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഓരോ അധ്യായങ്ങളും മനഃപ്പാഠമാക്കി മുന്നോട്ടു പോകുമ്പോൾ പഠിച്ച ഭാഗങ്ങളൊക്കെ നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ്. എല്ലാ ദിവസവും മുമ്പ് കഴിഞ്ഞ സൂറത്തുകളും പാഠഭാഗങ്ങളൊക്കെ നന്നായി എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്ത് പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കുന്നതോടൊപ്പം അത് മരണം വരെ ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 78-ാം വചനം. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ചിന്തോദീപകങ്ങളായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. മഴക്കാലവും ജലജന്യ രോഗങ്ങളും. ഹിസാന ജഹാന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
4: മഴക്കാലവും ജലജന്യ രോഗങ്ങളും, എഴുത്ത് ഡോക്ടർ ഹിസാന ജഹാൻ. വേനൽ കഴിഞ്ഞ് വീണ്ടുമൊരു മഴക്കാലത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് നമ്മൾ. ചൂട് ശമിക്കും എന്നൊരാശ്വാസമുണ്ട്. എന്നാൽ അതോടൊപ്പം മഴക്കാലം പല രോഗങ്ങളുടെയും കൂടിക്കാലമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവയെപ്പറ്റി അവബോധമുണ്ടാവുക എന്നതും മുന്നൊരുക്കങ്ങൾ ശക്തിപ്പെടുത്താൻ നമ്മെ സഹായിക്കും. ഇവയിൽ ഏറെ പ്രധാനമായിട്ടുള്ളതാണ് വയറിളക്കം, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്. ഇത്തരം രോഗങ്ങൾ പകരുന്നത് രോഗിയുടെ മലമൂത്ര വിസർജ്യങ്ങളിലൂടെയാണ്. ഇവ കലർന്ന വെള്ളം ഒരാൾ കുടിക്കുമ്പോൾ അയാൾക്ക് രോഗം പിടിപെടും. വയറിളക്കം പലപ്പോഴും ഛർദിയിൽ തുടങ്ങി അടുത്ത ഒന്നു രണ്ട് ദിവസങ്ങളിൽ വയറിളക്കത്തിലേക്ക് നയിക്കുന്നു. പലപ്പോഴും ഇവയെല്ലാം താനേ ഭേദപ്പെട്ടുവെങ്കിലും നിർജ്ജലീകരണം അഥവാ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്ക് കാരണമാകും. ധാരാളമായി വെള്ളം കുടിക്കാൻ, പ്രത്യേകിച്ച് കരിക്കിൻ വെള്ളം, ഉപ്പിട്ട കഞ്ഞിവെള്ളം, സംഭാരം എന്നിവ ധാരാളമായി കുടിക്കേണ്ടതാണ്. ഇവ ശരീരത്തിലെ വെള്ളവും അതിൻ്റെ കൂടെ ലവണങ്ങളും നഷ്ടപ്പെടുന്നില്ല എന്നുറപ്പുവരുത്തുന്നു. കഠിനമായ പനിയോ വയറുവേദനയോ പ്രത്യേകിച്ച് കുട്ടികളിൽ ഉണ്ടാവുകയാണെങ്കിൽ സ്വയം ചികിത്സ നടത്താതെ ഒരു ആരോഗ്യ പ്രവർത്തകനെ കാണേണ്ടതാണ്. മഞ്ഞപ്പിത്തം ഹൈപ്പറ്റൈറ്റിസ് എ എന്ന വൈറസാണ് പ്രധാനമായും മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്നത്. പലപ്പോഴും പനിയിലാരംഭിച്ച് വയറുസംബന്ധമായ ബുദ്ധിമുട്ടുകളിലേക്കെത്തും. വിശപ്പില്ലായ്മ, വയറുവേദന, ഛർദി എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് കണ്ണിലും ദേഹത്തുമായി മഞ്ഞ നിറം കണ്ടു തുടങ്ങുന്നത്. ഈ വൈറൽ അണുബാധ കരളിനെ ബാധിക്കുന്നതാണ് മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്നത്. ഈ അവസ്ഥയിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുകയും ഉപദേശാനുസരണം രക്തപരിശോധനകൾ നടത്തുകയും ചികിത്സ നേടുകയും ചെയ്യേണ്ടതാണ്. ശരിയായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ കരളിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ച് മരണത്തിനു വരെ അത് കാരണമായേക്കാം. ടൈഫോയിഡ്. ടൈഫോയിഡിനെ പറ്റി ദീർഘമായി പറയേണ്ടതില്ല. മേൽപ്പറഞ്ഞ വയറിളക്ക രോഗങ്ങളോടൊരു സാമ്യമുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് പലപ്പോഴും ടൈഫോയിഡിൽ കാണാറുള്ളത്. ഇവ 2-3 ദിവസത്തിൽ കൂടുതൽ നിലനിൽക്കുകയോ അല്ലെങ്കിൽ കടുത്ത പനി, വയറുവേദന എന്നിവ ഉണ്ടാവുകയോ ആണെങ്കിൽ ഒരു ഡോക്ടറെ കാണുക. കുട്ടികളിലാണ് ഈ ലക്ഷണങ്ങൾ കാണുന്നതെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ ഒട്ടും വൈകരുത്. സ്വയം ചികിത്സ അപകടമാണ്. ഈ അസുഖങ്ങൾക്കെല്ലാം ശരിയായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ഗൗരവമുള്ള സ്ഥിതിയിലേക്കെത്താം. ഇവയെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല വഴി തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുകയും പാചകത്തിന് ഉപയോഗിക്കുകയും ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ പുറമെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതും പരമാവധി ഒഴിവാക്കണം. അത്യാവശ്യമാണെങ്കിൽ വൃത്തിയുള്ള സാഹചര്യത്തിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് ഉറപ്പിക്കുക. വീട്ടിലെ കിണറുകളും മറ്റു ശുദ്ധജലസ്രോതസ്സുകളും സെപ്റ്റിക് ടാങ്കുമായോ മറ്റു മലിനീകരണ ജലസ്രോതസ്സുകളുമായോ നേരിട്ട് ബന്ധമില്ല എന്ന് മഴക്കാലത്തിന് മുമ്പ് തന്നെ ഉറപ്പുവരുത്തുക. ടൈഫോയിഡ്, ഹൈപ്പറ്റൈറ്റിസ് എന്നിവയ്ക്ക് നമ്മുടെ നാട്ടിൽ വാക്സിനേഷൻ ലഭ്യമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും മറ്റു അസുഖങ്ങൾ ഉള്ളവർക്കും വാക്സിനേഷൻ എടുക്കുന്നത് ഏറെ ഉപകാരപ്രദമായിരിക്കും. രോഗലക്ഷണങ്ങൾ തിരിച്ചറിയുന്നത് വഴി അനിവാര്യ ചികിത്സ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താം.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. മഴക്കാലവും ജലജന്യ രോഗങ്ങളും. ഹിസാന ജഹാന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തുൽ ബക്രയിലെ 26-27 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സഹൽ അരിപ്ര നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. أعوذ بالله من الشيطان الرجيم. إن الله لا يستحي أن يضرب مثلا ما بعوضة فما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിൽ നിന്നും രണ്ടാം അധ്യായമായ സൂറ അൽ ബഖറയിലെ വചനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിയമങ്ങളെയും നിർദ്ദേശങ്ങളും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമെന്ന് ഇത്തരുണത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ തുറന്നു വച്ച് പാരായണം ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ പാരായണം ചെയ്യുന്ന ആയത്തുകൾ ശ്രദ്ധിച്ച് കേട്ടും അത് കണ്ടും അതിൻ്റെ കൂടെ പാരായണം ചെയ്തുമൊക്കെ ഒരുപാട് ശ്രോതാക്കൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നമ്മോടൊപ്പമുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. അൽഹംദുലില്ലാഹ്. ഇന്ന് നമ്മൾ പഠിക്കാനിരിക്കുന്നത് സൂറത്തുൽ ബഖറയിലെ 26-27 വചനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തൊട്ട് മുമ്പ് സത്യവിശ്വാസികളായ ആളുകൾക്ക്, സൽക്കർമ്മികളായ ആളുകൾക്ക് പരലോകത്ത് വെച്ച് ലഭിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ചും അവിടെ വെച്ച് ലഭിക്കുന്ന ഉപജീവനമായി ഭക്ഷണമായി അല്ലാഹു നൽകുന്ന പ്രത്യേകമായ കായ്ക്കനികളെ സംബന്ധിച്ചും എല്ലാം സൂചിപ്പിച്ചു. ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ഓതിയ രണ്ട് ആയത്തുകൾ ഒന്നുകൂടെ ഓതി കേൾപ്പിക്കാം. എല്ലാവരും കൂടെ പാരായണം ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. أعوذ بالله من الشيطان الرجيم إن الله لا يستحي أن يضرب مثلا ما بعوضة فما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. 26 ആയത്തിൽ പാരായണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് പോകാം. ഇന്നല്ലാഹു ലാ യസ്തഹയി യസ്തഹയി യാ ആണ് യസ്തഹയി. അവിടെ മദ് മുൻഫസലാണ്, ഇപ്പം നീട്ടി ഓതേണ്ടതുണ്ട്. അതുപോലെ തന്നെ അയ്യദ്രിബ യദ്രിബ എന്ന് പറയൂല. അയ്യദ്രിബ മസലം മാ ബഊദത ഫമാ ഫൗഖഹ فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا بهذا مثلا എന്ന് പറയാൻ പാടില്ല. അലാമിന് ശേഷം അലിഫുള്ള പോലെയാണ് അലിഫിലാണ് വഖഫ് ചെയ്യേണ്ടത്, അഥവാ ല ല ആ നിലക്ക്. ബിഹാദ മസല മസല എന്ന് ഹാത്ത ഉള്ള പോലെ വഖഫ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വയഹ്ദി ബിഹി കസീറോ എന്ന് പറയാൻ പാടില്ല. വയഹ്ദി ബിഹി കസീറോ റോ റോ അലിഫുള്ള പോലെയാണ് വഖഫ് ചെയ്യേണ്ടത്, അലിഫിലാണ് വഖഫ്. അതുപോലെ തന്നെ മിം ബഅദി മീസാഖി മിം ബഅദി ഇഖ്ലാബൻ 27-ാമത്തെ ആയത്തിലാണ് പറയുന്നത്. വയഖ്തഊന എന്ന് പറഞ്ഞാൽ പോരാ, വയഖ്തഊന യഖ്തഊന എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ഹുറൂഫുൽ ഖൽഖലത്താണ്, ഖാഫ് സുക്കൂനായി കൊണ്ടുവരുമ്പം അതിനെ ശബ്ദിച്ച് ഉച്ചരിക്കണം. വയുഫ്സിദൂന ഫിൽ അർദ് ഫിൽ അർദ് എന്ന് പറയാൻ പാടില്ല. ഫിൽ അർദ് ആ നിലക്കാണ് അവിടെ പാരായണം ചെയ്യേണ്ട സ്ഥലങ്ങളായി പ്രത്യേകമായി സൂചിപ്പിക്കേണ്ടതായി തോന്നിയത്. ഇൻഷാല്ലാ നമുക്കതിൻ്റെ അർത്ഥത്തിലേക്ക് ആശയതലത്തിലേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണങ്ങൾ അഥവാ മുനാഫിക്കുകളായ ആളുകളെ സംബന്ധിച്ച് രണ്ട് ഉദാഹരണങ്ങൾ കൃത്യമായി പറഞ്ഞു. ആ ഉദാഹരണങ്ങൾ പറഞ്ഞ ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ഏത് ഉദാഹരണങ്ങളും അതത്ര ചെറുതായാലും അല്ലാഹു സുബ്ഹാനഹു തആല ഉദാഹരണത്തിലൂടെ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ അല്ലാഹു ലജ്ജിക്കുന്നില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന വചനമാണ് നമുക്കിനി പാരായണം ചെയ്യേണ്ടതായിട്ടുള്ളത്. അതാണ് അല്ലാഹു പറയുന്നത്, ഇന്നല്ലാഹ ലാ യസ്തഹയി അൻ യദ്രിബ മസലം മാ ബഊദത ഫമാ ഫൗഖഹ. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല ലാ യസ്തഹയി ഇസ്തഹയ ഹയ എന്ന് പറഞ്ഞാൽ ലജ്ജ, ഇസ്തഹയ എന്ന് പറഞ്ഞാൽ ലജ്ജിച്ചു എന്നാണ്. ലാ ഇസ്തഹയ എന്ന മുദാരിയാണ് യസ്തഹയി. ലാ യസ്തഹയി അവൻ ലജ്ജിക്കുകയില്ല, അല്ലാഹു തീർച്ചയായും അല്ലാഹു ലജ്ജിക്കുകയില്ല. എന്തിന്? അയ്യദ്രിബ ളറവയദ്രിബ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, 30-ലേറെ അർത്ഥങ്ങൾ വരുന്നുണ്ട്. ഇവിടെ അയ്യദ്രിബ എന്ന് പറഞ്ഞാൽ ഉദാഹരിച്ച് തരുവാൻ. അയ്യദ്രിബ മസലൻ, ളറബ മസലൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞു എന്ന. അയ്യദ്രിബ ആക്കുവാൻ, വിവരിക്കുന്നതിന്. മസലമ്മ എന്തൊരു ഉപമയും, മസലൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണം, മ ഒന്ന്. അപ്പോൾ അയ്യദ്രിബ മസലൻ മ, ഏതൊരു ഉപമയും വിവരിക്കുന്നതിന് അല്ലാഹുവിന് ലജ്ജയില്ല, അല്ലാഹു അവൻ ലജ്ജിക്കുകയില്ല എന്നാണ്. എന്നിട്ട് പറയാണ് എന്താണ് ബഊദതൻ. ബഊദതൻ എന്ന് പറഞ്ഞാൽ കൊതുകൻ, ബഊദതൻ എന്ന കൊതുക്. അതൊരു കൊതുകിനെയാവട്ടെ, ബഊദതൻ ഒരു കൊതുകിനെയാവട്ടെ. ഫമാ ഫൗഖഹ, ഇനി കൊതുകല്ല, ഫമാ ഫൗഖഹ. ഫൗഖ എന്ന് പറഞ്ഞാൽ മീതെ, മുകളിൽ, തഹ്ത താഴെ, തഹ്ത ഫൗഖ അത് ഓപ്പോസിറ്റ് വേർഡുകളാണ്. ഫമാ ഫൗഖഹ അതിനു മീതെയുള്ളതിനെയാവട്ടെ, ഒരു കൊതുകോ അതല്ലെങ്കിൽ അതിനു മീതെയുള്ള എന്തുമാവട്ടെ, ഉദാഹരണമായി വിവരിച്ചു തരുവാൻ അള്ളാഹുവിന് ലജ്ജയില്ല, അള്ളാഹു ലജ്ജിക്കുകയില്ല എന്ന്. ഫഅമ്മല്ലദീന ആമനു, അപ്പോൾ ഫ അമ്മ എന്നാൽ, ഫ അപ്പോൾ അമ്മ എന്നാൽ, അല്ലദീന ഒരു കൂട്ടർ, ആമനോ ഒരു വിശ്വസിച്ചിരിക്കുന്നു, അല്ലദീന ആമനോ വിശ്വസിച്ചവരായവർ. ഫയഅലമൂന ഫ അപ്പോൾ, യഅലമൂന അവരറിയും, അന്നഹുൽ ഹഖ് തീർച്ചയായും, അന്നഹു അൽ ഹഖ് തീർച്ചയായും അത് അൽ ഹഖ് യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിച്ചവരായ ആളുകളറിയും. മിർ റബ്ബിഹിം എവിടുന്നുള്ള, മിർ റബ്ബിഹിം അവരുടെ റബ്ബിങ്കിൽ നിന്നുള്ള യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചവരായ ആൾക്കാരെ അറിയും. വ അമ്മല്ലദീന കഫറൂ, വ അമ്മ എന്നാലോ അല്ലദീന, ഒരു കൂട്ടർ, ഒരു വിഭാഗം ആളുകൾ, കഫറു, അവർ അവിശ്വസിച്ചിരിക്കുന്നു, അഥവാ അല്ലദീന കഫറു, വ അമ്മല്ലദീന കഫറു എന്നാൽ അവിശ്വസിച്ചവരായ ആളുകൾ. ഫയഖൂലൂന, ഫ അപ്പോൾ, യഖൂലൂന അവരിങ്ങനെ പറയും, അവരിങ്ങനെ ചോദിക്കും. കാല യഖൂലൂന പറയാന്നാണ് ഇവിടെ ചോദ്യമാണ്. അപ്പോൾ സന്ദർഭോചിതമായ അർത്ഥം പറയുമ്പോൾ ഫയഖൂലൂന അവരിങ്ങനെ പറയും, അവരിങ്ങനെ ചോദിക്കും. മാദാ അറാദല്ലാഹു ബിഹാദാ മസല, മാദാ, എന്താണ് അറാദല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചിരിക്കുന്നത്, അറാദല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചത് എന്താണ്, മാദാ അറാദല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചത് എന്തായിരിക്കും, എന്താണ് ബിഹാദ, ഇതുകൊണ്ട്, മസലൻ, ഉപമയായിട്ട്, മാദാ അറാദല്ലാഹു ബിഹാദ മസല, ഇതുകൊണ്ട് ഉപമയായിട്ട്, ഉദാഹരണമായിട്ട് അല്ലാഹു എന്താണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് അവിശ്വാസികളായ ആളുകളിങ്ങനെ പറയുന്നതാണ്. യുദുല്ലു ബിഹി കസീറാ, യുദുല്ലു വഴികേടിലാക്കുന്നു, ബിഹി അതിലൂടെ, അതുകൊണ്ട് അവൻ വഴിപിഴവിലാക്കുന്നു, കസീറ ധാരാളം ആളുകളെ, വയഹദി അത് അവൻ നേർമാർഗത്തിലാക്കുന്നു, നേർവഴി കാണിക്കുന്നു, നേർവഴിയിലാക്കുന്നു, ബിഹി അതുകൊണ്ട്, അതുകൊണ്ട് അവൻ നേർമാർഗത്തിനുമാക്കുന്നു, കസീറ ധാരാളം ആളുകളെ, വമായുദുല്ലു ബിഹി എന്നാൽ വമായുദുല്ലു വഴിപിഴവിലാക്കുകയില്ല, ബിഹി അതുകൊണ്ട് വഴി അവൻ വഴിപിഴവിലാക്കുകയില്ല, വഴികേടിലാക്കുകയില്ല, ഇല്ലൽ ഫാസിഖീന, ഫാസിഖീങ്ങളെയല്ലാതെ, തോന്നിവാസികളെയല്ലാതെ, തമ്മാടികളെയല്ലാതെ, അതുകൊണ്ട് അവൻ വഴിപിഴവിലാക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിക്ക് ഇവിടെ വിശ്വാസികളായ ആളുകൾക്ക് ചെറിയ ഉദാഹരണമായാലും വലിയ ഉദാഹരണമായാലും അവരതിനെപ്പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ അവിശ്വാസികളായ, തോന്നിവാസികളായ, തമ്മാടികളായ ആളുകൾ അവരെന്ത് തന്നെ ഉദാഹരണം പറഞ്ഞാലും എന്ത് ചെയ്യും, അവരതിനെപ്പറ്റി ഇങ്ങനെ പരിഹസിച്ച് എന്താപ്പോൾ പഠിച്ചത്, അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് അതിനെ ഉൾക്കൊള്ളാതിരിക്കാൻ മാത്രമുള്ള വർത്തമാനങ്ങളാണ് അവർ പറയുക എന്നാണ്. ഇവിടെ ഇന്നല്ലാഹലായ എസ്തഹയി, അല്ലേ, അള്ളാഹു ലജ്ജിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ലാ എസ്തഹയി മിനൽ ഹഖ്ഖി അൻ യദ്കുറ ഷൈഅൻ മിമ്മ ഖല്ല ഔ കസറ എന്നാണ്. ഒരു നിസാരമായ ഒരു വസ്തുവിനെ, അത് എത്ര ചെറുതാവട്ടെ എത്ര വലുതാവട്ടെ, ഉദാഹരണമായി പറയാൻ, ആ സത്യത്തിൽ നിന്ന് അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അതിനുദാഹരണമായി പറയാൻ പഠിച്ചവൻ ലജ്ജിക്കുന്നില്ല എന്നാണ്. ഇന്നല്ലാഹ ഹൈന അദക്കറ ഫി കിതാബി, അല്ലാഹു ഗ്രന്ഥത്തിൽ ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ട്. അത് ദുബാബ, ഈച്ചയെ ഉദാഹരണമാക്കി പറഞ്ഞിട്ടുണ്ട്. വല്ല അങ്കബൂത്ത്, എട്ടുകാലിയെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഹ്ലു ദലാല, വഴികേടിൻ്റെ, വഴിവഴിവിൻ്റെ ആളുകൾ പറയും, മാദാ അറാദല്ലാഹു മിൻ ദിക്രി ഹാദാ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് എന്ത്, ഇന്നല്ലാഹ ലാ യസ്തഹയി അൻ യദ്രിബ മസലം മാ ബഅദതം ഫമാ ഫൗഖഹ. അള്ളാഹു സുബ്ഹാനഹു വതആല സംബന്ധിച്ചിടത്തോളം ഒരു കൊതുകിനെയോ അല്ലെങ്കിൽ അതിനേക്കാൾ മീതയുള്ളതിനെയോ ഉദാഹരണം പറയാൻ അള്ളാഹുവിന് യാതൊരു ലജ്ജയുമില്ല. അത് വിശ്വസിക്കുന്ന ആളുകൾ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാൻ മാത്രം ആ ഉദാഹരണം തന്നെ മതിയാകുന്നതാണ് എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ഉദാഹരണങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ എന്ത് ചെയ്യും, കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിലേത് ചെറിയ ഉദാഹരണമായാലും വലിയ ഉദാഹരണമായാലും, അല്ല അംസാലു സഗീറുഹാ വ കബീറുഹാ യുഅ്മിനു ബിഹൽ മുഅ്മിനൂൻ, ആ ഉദാഹരണങ്ങളൊക്കെ ചെറുതാവട്ടെ വലുതാവട്ടെ, വിശ്വസിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, അതിൽ വിശ്വസിക്കും. വയഅലമൂന അന്നഹൽ ഹഖ്ഖു മിർ റബ്ബിഹിം, ആ വിശ്വാസികളായ ആളുകൾ അത് തങ്ങളുടെ റബ്ബിങ്ങിൽ നിന്നുള്ള യാഥാർത്ഥ്യമാണ് എന്നവർ മനസ്സിലാക്കുകയും അവർ അറിയുകയും ചെയ്യും. വയഹദീഹിമുല്ലാഹു ബിഹാ, അതിലൂടെ അള്ളാഹുവർക്ക് ഹിദായത്തിൻ്റെ വഴി, കൂടുതൽ നേർവഴി, സന്മാർഗത്തിലാക്കുകയും അവരെ സന്മാർഗത്തിലാക്കുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ യുദുല്ലു ബിഹി കസീറ, ധാരാളം ആളുകൾ അതുകൊണ്ട് വഴികേടിലാകുമെന്ന് പറഞ്ഞല്ലോ. യാനി ബിഹി അൽ മുനാഫിഖൂൻ അൽ മുനാഫിഖീൻ എന്നാണ്. മുനാഫിക്കുകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഴികേടിലാകുക മുനാഫിക്കുകളാണ്, അവിടെ വിശ്വാസികളായ, അവിശ്വാസികളായ, തമ്മാടികളായ ആളുകളാണ്. എന്നാൽ വയഹദീ ബിഹിൽ മുഅ്മിനീൻ, അതുകൊണ്ട് ധാരാളം ആളുകൾ, വയഹദീ ബിഹി കസീറ എന്ന് പറഞ്ഞല്ലോ, എന്താണ്, ധാരാളം ആളുകൾ അതുകൊണ്ട് നേർവഴിയിലാകും. അത് വിശ്വാസികളെ സംബന്ധിച്ചാണ് ആ പറയുന്നത്. അപ്പോൾ വയഹദി ബിഹി കസീറ അമിൻ അഹ്ലിൽ ഈമാനി വത്തസ്ദീഖ്, വിശ്വസിക്കുകയും അവിശ്വാസം മനസ്സിലുറപ്പിക്കുകയും ചെയ്ത ആളുകളാണ് എന്ത് ചെയ്യുക, അതിലൂടെ ആ ഉദാഹരണങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കി ചിന്തിച്ച് ആലോചിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും അവർ നേർമത്തിലാകുകയും ആകുകയും ചെയ്യുമെന്നാണ്. എന്നിട്ട് അവസാനം അള്ളാഹു പറഞ്ഞു, വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, ഐ ഹും അൽ മുനാഫിഖൂൻ. ഫാസിഖൂൻ എന്ന് പറഞ്ഞാൽ തമ്മാടികൾ, തോന്നിവാസികൾ എന്ന് പറഞ്ഞാൽ അൽ മുനാഫിഖൂൻ, കപട വിശ്വാസികളായ ആളുകളാണ്. ശരിക്ക് ഫാസിഖ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ഹുവൽ ഖാരിജ് വൻ ഇത്വാ എന്നാണ്. അഥവാ അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് തൊട്ട് പുറത്തു പോയ ആൾ. അപ്പോൾ അള്ളാഹുവിനെ അനുസരിക്കാതെ തോന്നിയ പോലെ ജീവിക്കുന്ന ആളുകൾ അവരാണ് ഫാസിഖുകൾ, അതാണ് കപട വിശ്വാസികൾ അല്ലേ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ശേഷം പറയാണ് 27-ാമത്തെ ആയത്തിൽ ആരാണ് ഫാസിഖുകൾ എന്നതാണ് അടുത്ത ആയത്തിൽ പഠിപ്പിച്ചിരുന്നത്. ആരാണ് ഫാസിഖുകൾ? الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما امر الله به ان يوصل ويفسدون في الارض اولئك هم الخاسرون. ആരാണ് ഫാസിഖുകൾ? അല്ലാഹു പറഞ്ഞല്ലോ, തോന്നിവാസികളെയല്ലാതെ അതുകൊണ്ട് അവൻ വഴിവിലാക്കുകയില്ല. ഉദാഹരണങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ വിശ്വാസികളായ ആളുകൾക്ക് ഉദാഹരണങ്ങളെപ്പറ്റി മനസ്സിലാക്കി ചിന്തിച്ചാലോചിച്ച് അതിലൂടെ നേർവഴി കണ്ടെത്തുമെന്നാണ്, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ അവർക്ക് കാരണമാവുന്നതാണ്. എന്നാൽ തോന്നിവാസികളായ ആളുകൾ ലേ യുദല്ലു ബിഹി കസീറ, ആ നിലക്കുള്ള കപട വിശ്വാസികളായ മുനാഫിഖുകളായ അവിശ്വാസികളായ ആളുകൾ അവരതുകൊണ്ട് വഴി പിഴവിലാക്കുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ ആരാണ് ഈ തോന്നിവാസികൾ? അല്ലദീന, ഒരു കൂട്ടരാണ്. അള്ളാഹു വിശദീകരിക്കുകയാണ്, അല്ലദീന, അവരൊരു കൂട്ടരാണ്. യൻഖുദൂന, അവർ ലംഘിക്കുന്നവരാണ്. നഖദ യൻഖുദൂന, ലംഘിക്കുക. എന്തിനാ ലംഘിക്കുക? അഹദല്ലാ, അള്ളാഹുവിൻ്റെ കരാറുകളെ ലംഘിക്കുന്നവരാണ്. മിംബാദി മീസാഖിഹി, അതിനെ ഉറപ്പിച്ചതിൻ്റെ ശേഷം, അള്ളാഹുവിൻ്റെ കരാറ് അത് പറഞ്ഞ് ഉറപ്പിച്ച ശേഷം. മീസാഖ് എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക എന്നാണ്. മീസാഖിഹി, അതിനെ ഉറപ്പിച്ചതിൻ്റെ ശേഷം. മിംബാദി മീസാഖിഹി, അതിനെ ഉറപ്പിച്ചതിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ കരാർ ലംഘിക്കുന്നവരാണവർ. വയഖ്തഊന, അവർ മുറിക്കുന്നവരാണ്. ഖത്വഅ, മുറിച്ചു. യഖ്തഊന, അവർ മുറിക്കുകയും ചെയ്യും. മാ അമറ, കൽപ്പിച്ചതിനെ, മാ ഒന്നിനെ, അമറ കൽപ്പിച്ചിരിക്കുന്നു അള്ളാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല ബിഹി, അതിനെപ്പറ്റി. എന്തിന്? അയ്യോസ്വല, ചേർക്കപ്പെടുവാൻ. അപ്പോൾ വയക്കത്തോവൻ, അവർ മുറിച്ചു കളയുകയും ചെയ്യും. മാ അമറല്ലാഹു ബിഹി, അള്ളാഹു അതിനെപ്പറ്റി കൽപ്പിച്ചത് എന്താ? അയ്യോസ്വല, ചേർക്കപ്പെടാനാണ്. അപ്പോൾ അള്ളാഹു ചേർക്കപ്പെടുവാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതിനെ അവർ മുറിച്ചു കളയുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഉത്തരവ്, അവനോടുള്ള കരാർ ഉറപ്പിച്ചതിന് ശേഷം അതിനെ അവർ ലംഘിക്കുകയും ചെയ്യുന്നു. വയുഫ്സിദൂന ഫിൽ അർളി, മാത്രമല്ല വയുഫ്സിദൂന, അവർ കുഴപ്പമുണ്ടാക്കുന്നു, നാശമുണ്ടാക്കുകയും ചെയ്യുന്നു. ഫസദ് യുഫ്സിദു, ഫസാദ് ഫിൽ അർളി, ഭൂമിയിൽ. അപ്പോൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യും. ഉലായിക്ക, അക്കൂട്ടർഹും, അവർ തന്നെയാണ്. അൽ ഖാസിറൂന, യഥാർത്ഥ നഷ്ടക്കാർ, അവർ തന്നെയാണ് നഷ്ടക്കാർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിയാണ് കൃത്യമായി പറഞ്ഞിരുന്നത്. അപ്പോൾ വൽ അഹദു അല്ലദീ വസഫഹ ഉലൈൽ ഫാസിഖീന ബിനഖദിഹി, അള്ളാഹുമായി പറഞ്ഞുറപ്പിച്ച കരാറുകളെ ഈ തോന്നിവാസികളായ ആളുകൾ എന്ത് ചെയ്യും? അതിനെ ലംഘിക്കുമെന്നാണ്. ഹുവ വസിയത്തുല്ലാഹി ഇലാ ഖൽഖിഹി, തൻ്റെ സൃഷ്ടികളിലേക്ക്, സൃഷ്ടികളോട് അള്ളാഹുവിൻ്റെ വസിയത്ത്, ഉപദേശങ്ങൾ. വ അംറുഹു ഇയ്യാഹും ബിമാ അമറഹും ബിഹി മിൻ തഅതിഹി, അള്ളാഹു തങ്ങളോട് അനുസരിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെ എന്ത് ചെയ്യും? അവർ ധിക്കരിക്കും. അവരൊക്കെ എന്ത് ചെയ്യും? അതിനൊക്കെ അനുസരണക്കേട് കാണിച്ച് അനുസരിക്കാതെ ഇരിക്കുന്നതാണ്. അതുപോലെ തന്നെ മുനാഫിഖുകളായ, അവിശ്വാസികളായ, നിഷേധികളായ ആളുകൾ, അഹ്ലു കിതാബിൽപ്പെട്ട ആളുകളൊക്കെ കരാറിൽ ലംഘിച്ച ആളുകളിൽപ്പെട്ട ആളുകളാണ് എന്നാണ് ഈ ആയത്ത് മുഖാന്തരം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുപോലെ കപടവിശ്വാസികളുടെ, അവളെപ്പറ്റിയുള്ള തീയിൻ്റെയും മഴയുടെയും ഉപമകളൊക്കെ വിവരിച്ചു കഴിഞ്ഞ ശേഷം, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കപടവിശ്വാസി സത്യനിഷേധികളുമായുള്ളവർക്ക് അവരുടെ ദുർമാർഗവും നിഷേധവും വർദ്ധിക്കാനും, സത്യവിശ്വാസികളായുള്ള ആൾക്കാർക്ക് അവരുടെ സന്മാർഗവും വിശ്വാസവും വർദ്ധിക്കാനും ഈ അള്ളാഹു പറയുന്ന ഓരോ ഉപമകളും കാരണമായിത്തീരുമെന്നാണ്. ശരിക്ക് ഫാസിഖ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മാർഗം വിട്ട് തെറ്റിപ്പോവുക, കൽപ്പന ധിക്കരിക്കുക, തോന്നിയവാസം, തമ്മാടിത്തം, ദുർനടപ്പ് എന്നൊക്കെ ഈ അർത്ഥങ്ങളൊക്കെ ഉള്ള വാക്കാണ് ശരിക്ക് ഫിസ്ഖ്. അതിൻ്റെ കർത്തൃനാമമാണ്, ഫാഇലാണ് എന്ത്? ഫാസിഖ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഷാർത്ഥം നോക്കുമ്പോൾ വിശ്വാസികളിലും അവിശ്വാസികളിലും കപടവിശ്വാസികളിലും ഒക്കെ ഫാസിഖുകളുണ്ടാവാം. എല്ലാവരെക്കുറിച്ചും ഖുർആനിൽ അത് ഉപയോഗിച്ച് കാണാവുന്നതുമാണ്. അഥവാ മതത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് മതത്തിൻ്റെ അച്ചടക്കം പാലിക്കാത്തവരെ പറ്റിയാണ് പൊതുവിൽ ഈ ഫാസിഖ് എന്നുള്ള ഉപയോഗം. അതുകൊണ്ട് തോന്നിവാസികളെ അല്ലാതെ അവൻ പിഴവിലാക്കുകയില്ല എന്ന് പറഞ്ഞത് അവിശ്വാസികൾ ഉദ്ദേശിച്ചാണെന്ന് ആണ് മുഫസ്സിറുകൾ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. ഇപ്പോൾ ഉലായിക ലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ, സൂറത്തുർ റഅദ് 25-ാമത്തെ ആയത്തിൽ കാണാം. അക്കൂട്ടർ അവർക്ക് തന്നെയാണ് ശാപമുള്ളത്, അവർക്ക് തന്നെയാണ് ചീത്ത ഭവനവും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് സൂറത്തുർ റഅദ് 25-ാമത്തെ ആയത്തിൽ പറഞ്ഞത് കാണാം. അവിശ്വാസികളെ പറ്റിയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തോന്നിവാസികളുടെ മൂന്ന് ദുസ്സമ്പ്രദായങ്ങളാണ് അള്ളാഹു വിവരിച്ചത്. ഒന്നെന്താണ്? ഈ 27-ാമത്തെ ആയത്തിൽ തോന്നിവാസികളായ ആൾക്കാരുടെ മൂന്ന് ദുസ്വഭാവങ്ങൾ, ദുസ്സമ്പ്രദായങ്ങൾ. ഒന്ന്, അള്ളാഹുവിൻ്റെ ഉത്തരവന്തിയും അവനോടുള്ള കരാറ് അത് ലംഘിക്കുക. രണ്ട്, ചേർക്കാൻ കൽപ്പിക്കപ്പെട്ട ബന്ധം അത് മുറിച്ചു കളയാം. മൂന്ന്, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുക, ഭൂമിയിൽ നാശവും കുഴപ്പവും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അഹദുള്ള, അള്ളാഹുവിൻ്റെ ഉത്തരവ്, അള്ളാഹുവിനോടുള്ള കരാർ, അത് രണ്ട് നിലക്കുണ്ട്. ഒന്ന്, മനുഷ്യരിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള വിശേഷ ബുദ്ധിയും പ്രകൃതി ദൃഷ്ടാന്തങ്ങളും മുഖേനയുള്ള ഉത്തരവ്, അള്ളാഹുവിൻ്റെ അസ്തിത്വം, ഏകത്വം, അതുപോലെ തന്നെ ആരാധ്യത മുതലായവ ഗ്രഹിക്കാനും അംഗീകരിക്കാനും മനുഷ്യൻ ഇത് മുഖേന സ്വയം ബാധ്യസ്ഥനാണ്. ഈ ബാധ്യത നിറവേറ്റാതാവുമ്പോൾ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഉത്തരവ് ലംഘിച്ചവനാകും, അവരോടുള്ള കടമ ലംഘിച്ചവനുമാകും. അപ്പോൾ എല്ലാത്തരം അവിശ്വാസികളും ഈ അർത്ഥത്തിലുള്ള ഉത്തരവ് ലംഘിച്ചവർ തന്നെയാണ്. രണ്ടാമത് അഹദുള്ളയെ പറ്റി, അള്ളാഹുവിൻ്റെ ഉത്തരവിനെ പറ്റി പറയുമ്പോൾ രണ്ടാമത്തെ സംഗതി, പ്രവാചകന്മാർ, വേദഗ്രന്ഥങ്ങൾ, അസാധാരണ ദൃഷ്ടാന്തങ്ങൾ, മുഅ്ജിസത്തുകൾ എന്നിവ മുഖേനയുള്ള ഉത്തരവ്. വേദക്കാരിലുള്ള അവിശ്വാസികളും കപടവിശ്വാസികളും ഈ അർത്ഥത്തിലുള്ള ഉത്തരവ് ലംഘിച്ചവരാണ്. കപടവിശ്വാസികൾ ആദ്യം ഇസ്ലാമിൻ്റെ മുദ്രാവാക്യം ഏറ്റു പറഞ്ഞതോടുകൂടി തൗഹീദും പ്രവാചകത്വവും തങ്ങൾ സ്വീകരിച്ചുവെന്ന് പ്രതിജ്ഞ ചെയ്യുകയാണല്ലോ അവർ ചെയ്യുക. ഇവിടെ അഹദുള്ള, അള്ളാഹുവിൻ്റെ ഉത്തരവ് കൊണ്ടുള്ള വിവക്ഷയെ പറ്റി പല അഭിപ്രായങ്ങളുമുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. നമ്മുടെ സമയത്തിൻ്റെ പരിധിയിലും പരിമിതിയിലും നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു അവസാനം പറഞ്ഞു, ഉലായിക്കഹുമുൽ ഖാസിറൂൻ, അവർ തന്നെയാണ് നഷ്ടക്കാർ, അവർക്ക് നഷ്ടം തന്നെ ബാധിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ സത്യവിശ്വാസികൾക്കാവട്ടെ ഇഹത്തിലും പരത്തിലും വിജയവും അക്കാലത്തുള്ളവരെ സംബന്ധിച്ചാണ് ഈ വചനങ്ങളുടെ പ്രസ്താവന എന്ന് വെച്ച് പിന്നീടുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ല എന്ന് നമ്മളാരും കരുതേണ്ടതില്ല. ഖുർആൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അത് ഖിയാമത്ത് നാൾ വരെ വിശ്വാസികളും അവിശ്വാസികളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്നവർക്ക് എന്ത് ചെയ്യാണ്, ബാധകമാണ്. എല്ലാ കാലത്തുമുള്ള അവിശ്വാസികളുടെയും കപടവിശ്വാസികളുടെയും പൊതുനില ഇതേ പ്രകാരം തന്നെയാണ്. ചരിത്രവും അനുഭവവും വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക, യഥാർത്ഥ ഇസ്ലാം മതമനുസരിച്ച് മുസ്ലിങ്ങളായി ജീവിക്കുവാനും അതനുസരിച്ച് തന്നെ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ഒരിക്കലും ഫിസ്ക് അഥവാ ദുർനടപ്പ്, തെമ്മാടിത്തം, തോന്നിവാസം അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാതെ യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഉത്തരവ് കൃത്യമായി പാലിച്ചുകൊണ്ട് ചേർക്കാൻ കൽപ്പിച്ച ബന്ധങ്ങൾ വിളക്കി ചേർത്തുകൊണ്ട് അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഭൂമിയിൽ നാശമുണ്ടാക്കുന്ന ആളുകളായി മാറാതെ നമ്മൾ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ നിലക്ക് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ നമ്മെ സംബന്ധിച്ചും ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ബഖറയിലെ 26-27 വചനങ്ങളാണ് നാം പഠിച്ചത്. ഒരു കൊതുകിനെപ്പോലെ നിസ്സാരമായ വല്ല വസ്തുവിനെയോ അതിനേക്കാൾ വലിയ വസ്തുവിനെയോ ഉപമയായി എടുക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നില്ല. ആരാണ് ഫാസിക്കുകൾ? ഇതായിരുന്നു ഇന്നത്തെ ഖുർആൻ വചനത്തിലൂടെ നാം മനസ്സിലാക്കിയത്.

0: മണ്ണിൽ രക്തം ചൊരിയരുതേ.
1: കേൾക്കുന്നത് നഷ്ടം സംഭവിക്കാതിരിക്കാൻ എന്ന ഓരോ ടൈറ്റിലോടുകൂടി സൂറത്തുൽ ആസറിന്റെ വചനങ്ങളാണ് നാം കാതോർക്കുന്നത്.

0: മാഷാ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസിൻ്റെ ഖിറാഅത്താണ് നമ്മളിതുവരെ കാതോർത്തത്. വിശുദ്ധ ഖുർആനിൻ്റെ മധുരം നമ്മുടെ മനസ്സിലേക്ക് ആണ്ടിറങ്ങുന്ന ഒരു ഖിറാഅത്ത് കൂടിയാണ് അദ്ദേഹത്തിൻ്റേത് എന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ഏതു മനസ്സുകളും ഈറനണിയുകയും അതിൽ നന്മയുടെ പ്രവാഹങ്ങൾ ഉറപൊട്ടുകയും ചെയ്യുന്ന തരത്തിലുള്ളൊരു മധുര അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്തിലുണ്ട്. നമുക്കറിയാം സൗദി അറേബ്യയിലെ പ്രശസ്തനായ ഖാരിയാണ്, ഇസ്ലാമിക പ്രഭാഷകനുമാണ്. റിയാദിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഹിഫ്ളു പൂർത്തിയാക്കി പ്രഗത്ഭ പണ്ഡിതരുടെ കീഴിൽ ദീനീപരമായ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവ് അദ്ദേഹം നേടി. അതേപോലെ തന്നെ ഒരുപാട് അക്കാദമിക് യോഗ്യതകൾ അദ്ദേഹത്തിനുണ്ട്. നിലവിൽ അദ്ദേഹം മസ്ജിദുൽ ഹറമിലെ ഇമാം, ഖതീബ് തുടങ്ങിയ ചുമതലകളിൽ അദ്ദേഹമുണ്ട്. മാത്രമല്ല ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് നമുക്ക് പറയേണ്ടതുണ്ട്. അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ ഖുർആനിൻ്റെ മധുരം എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ചക്കെടുക്കുന്നത്.
1: സൂറത്തുൽ ആസറിൻ്റെ വചനങ്ങളാണ് ഇന്ന് നമ്മൾ കാതോർത്തത്. സൂറത്തുൽ ആസർ എല്ലാവർക്കും വളരെ ഹൃദ്യമായ ഒരു സൂറത്താണ്, ഹൃദയസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സൂറത്താണ്, ഏറെ ആശയസമ്പുഷ്ടി നിറഞ്ഞ ഒരു സൂറത്തുകൂടിയാണ് സൂറത്തുൽ ആസർ. സൂറത്തുൽ ആസറിൽ അദ്ദേഹം ഇന്ന് പാരായണം ചെയ്ത നമ്മുടെ മധുരം ഖുർആനിലെ ആ ഒരു വചനങ്ങളുടെ സാരാംശം ഇപ്രകാരമാണ്: കാലം തന്നെയാണ് സത്യം, നിശ്ചയമായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും യഥാർത്ഥത്തെക്കുറിച്ച് അന്യനും വസീയത്ത് ചെയ്യുകയും ക്ഷമയെക്കുറിച്ച് അന്യനും വസീയത്ത് ചെയ്തവരൊഴികെയും ഇവർ മാത്രം നഷ്ടത്തിലല്ല എന്ന മനോഹരമായ ഒരു ആശയതലം ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ആസർ വിശ്വാസികളുടെ ജീവിതം അഖിലവും യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ്. മൂന്ന് വചനങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഈ സൂറത്തിൽ ഒരുപക്ഷേ ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ആ സൂറത്തിനെ വ്യാഖ്യാനിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാർ, ശ്രേഷ്ഠവാന്മാരായ മുഫസ്സറുകളും മറ്റുമൊക്കെ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ് മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന ഒരു താക്കീത് നൽകുകയാണ്. മനുഷ്യരെല്ലാവരും തീരാ നഷ്ടത്തിലാണ്, ഖുസറിലാണ്. എന്താണ് അവർ നഷ്ടത്തിലാകാനുള്ള കാരണം, നഷ്ടത്തിലാകാതിരിക്കാനുള്ള കാരണവും എന്തൊക്കെയാണ് എന്നത് വിശദീകരിക്കുകയാണ് ഈ സൂറത്തിൻ്റെ ആയത്തുകളിലൂടെ. നാല് വിഭാഗത്തെ സംബന്ധിച്ച് പ്രത്യേകം മെൻഷൻ ചെയ്തതിനു ശേഷം പടച്ചവൻ പറഞ്ഞു, ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് വിശ്വസിച്ചവരൊഴികെ, ആ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ, ചെയ്ത സൽക്കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തവരൊഴികെ, അത് പറഞ്ഞുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഷറുകളിൽ, പ്രയാസങ്ങളിൽ, പരീക്ഷണങ്ങളിൽ പതറാതെ ക്ഷമിക്കുന്നവരൊഴികെ, സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും ആ വിശ്വാസത്തിന് അനുസൃതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും പകർന്നു നൽകുന്നിടത്തുണ്ടാകുന്ന പ്രയാസങ്ങളെ അതിജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് എന്ന മനോഹരമായ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മുമ്പ് നമുക്ക് കേട്ട് പരിചയമില്ലാത്ത ചില കാര്യങ്ങളാണ് പുതിയ തലമുറയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്ത്രീകൾ മാത്രം പങ്കെടുത്ത ഒരു ഫംഗ്ഷനിൽ വെച്ചുകൊണ്ട് ഒരു സഹോദരി എഴുതി തന്ന ചോദ്യത്തിലുള്ളത്, ഞാൻ വിവാഹിതയാവാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. സമാനമായ ചില ചോദ്യങ്ങൾ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പല പ്രോഗ്രാമുകളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുകയുണ്ടായി. പുതിയ ചില വാദങ്ങളും ചില ആശയങ്ങളും നമ്മുടെ പുതുതലമുറകളിലേക്ക് ചില ആളുകൾ പകർന്നു നൽകുന്നുണ്ട്.

വ്യക്തിജീവിതത്തെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാക്കി തീർത്ത് ഒരു ഭർത്താവിൻ്റെ കീഴിൽ നിന്ന് കുട്ടികളും മക്കളുമൊക്കെ ആയിട്ട് എന്തിനാണ് ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതു കാര്യത്തിലാണ് നമുക്കൊരു അധ്വാനവും ഒരു പ്രയാസവും ആവശ്യമില്ലാത്തത്? ഏതു കാര്യത്തിലാണ് നാം ഭക്ഷണം കഴിക്കുമ്പോൾ അത് പാചകം ചെയ്ത് അല്ലെങ്കിൽ പണം കൊടുത്തു വാങ്ങി അത് ചവച്ചിറക്കി അകത്തെത്തിക്കുവാൻ ചില പ്രയാസങ്ങളില്ലേ? ഏതിനാണ് പ്രയാസമില്ലാത്തത്? നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ നമുക്ക് ചില സമയവും അധ്വാനവും ആവശ്യമില്ലേ? മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തു കാര്യവുമായി ബന്ധപ്പെടുമ്പോഴും ഇതുണ്ട്. അതുകൊണ്ട് ഒരു ഭാര്യയാവുക അല്ലെങ്കിൽ മക്കളുണ്ടാവുക എന്നതൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോഴാണ് പലർക്കും എന്തിന് ഞാൻ ഇത്തരമൊരു ദുരിതത്തിന് സ്വയം വഴങ്ങണം എന്ന് ചിന്തിക്കുവാനുള്ള കാരണം. സുഹൃത്തുക്കളെ, ഒരു വിവാഹത്തിൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം നേട്ടങ്ങളുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒന്ന്, തന്നെ എല്ലാ അർത്ഥത്തിലും സ്നേഹത്തോടുകൂടിയുള്ളൊരു സംരക്ഷണമാണ് ഒരു ഭർത്താവിലൂടെ സാധ്യമാകുന്നത്. പലരും വിചാരിച്ചത് ഒരടിമയെപ്പോലെ, ഒരിക്കലും അടിമയെപ്പോലെയല്ല. ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു പാർട്ട്ണർ, ഒരു പങ്കാളിയായി, സൗജ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്, ഒരു പങ്കാളിയാവുകയാണ് ചെയ്യുന്നത്. ഇനി ഇങ്ങനൊരു പങ്കാളി വേണ്ട എന്ന് തീരുമാനിച്ചാൽ കൂടെ ജീവിക്കുന്ന ഒരു പുരുഷൻ നിർവഹിക്കുന്ന കാര്യങ്ങൾ ആര് നമുക്ക് നിർവഹിച്ചു തരും? അതിന് നമ്മൾ വേറൊരാളെ ആശ്രയിക്കേണ്ടി വരും. ഞാൻ എന്തിന് പണിക്ക് പോകണം, എനിക്കെന്തിന് പണം എന്നൊരാൾ ചിന്തിച്ചാൽ അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ വേറൊരാൾ ഉമ്മരത്ത് പോയി നിൽക്കേണ്ടി വരും. അയാൾക്കൊരു വസ്ത്രം വാങ്ങാൻ വേറൊരുത്തൻ്റെ ഔദാര്യം കാത്തു നിൽക്കേണ്ടി വരും. ഇതുപോലെ തന്നെ ഒരു പുരുഷ സാന്നിധ്യം ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഒന്ന്, മാനസികമായി. വഹലക്കനാക്കും അസുവാജ എന്നാണ്. എല്ലാ കാര്യത്തിലും ഒരു സ്ത്രീക്ക് പുരുഷനിലേക്കും ഒരു പുരുഷന് ഒരു സ്ത്രീയിലേക്കും ആവശ്യമുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ തന്നെ ചോദിച്ചു പോകുന്നൊരു കാര്യമാണ് ഈ അഫയർ, പ്രേമമൊക്കെ സ്ഥാപിക്കുന്ന ആളുകൾ അന്യോന്യം തങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. മാതാപിതാക്കളെ പറ്റി, കുടുംബ സാഹചര്യങ്ങളെക്കുറിച്ച്, വിഷമങ്ങളെക്കുറിച്ച്, എന്താ ഈ ഷെയറിംഗ് കൊണ്ടൊരു കാര്യം? എവിടെയോ കിടക്കുന്നൊരു കാമുകനോട് തൻ്റെ ഉമ്മയെക്കുറിച്ചും വാപ്പയെക്കുറിച്ചും കുടുംബ സാഹചര്യങ്ങളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു ഓപ്പോസിറ്റ് സെക്സ് അവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഒരു സമാധാനവും സമാശ്വാസവും ധൈര്യവും ജീവിതത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നതും അതിന് നൊമിൻ ആയാത്തിക്കാൻ ഹലക്കലക്കും ഇന്നം ഫുസുക്കും അസുവാജൻ ലിതസ്കുനു ഇലേഖ എന്നൊരു സമാധാനം കിട്ടുമെന്നാണ്. അതായത് ആണും പെണ്ണും തമ്മിൽ ആശയവിനിമയങ്ങൾ നടത്തുമ്പോൾ അവർക്ക് ഒരു സമാധാനവും സന്തോഷവും കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് എന്ത് വേണം? ഭർത്താവ് എന്നുള്ള നിലക്ക് നിയമപരമായ ഒരു പുരുഷനില്ലെങ്കിൽ ഇത് പങ്കുവെക്കാൻ മറ്റൊരു പുരുഷനെ തേടും. അയാൾ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവായിരിക്കും. അപ്പോൾ അയാളുമായി ഈ ഒരു മനസ്സമാധാനത്തിന് മനസ്സന്തോഷത്തിന് വേണ്ടി ഒരു ഗാഢമായ ഒരു ബന്ധം സ്ഥാപിക്കുമ്പോൾ അത് ആ കുടുംബത്തെ തകരും, ആ കുടുംബത്തിന് തകർച്ചയ്ക്ക് കാരണമാകും. പക്ഷെ തനിക്കൊരു ഭർത്താവ് ഉണ്ടായി, ആ ഭർത്താവിനോട് ഷെയർ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്? ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി സ്വാഭാവികമായും ഒരു സ്ത്രീക്ക് പലപ്പോഴും സുരക്ഷിത പ്രശ്നങ്ങളുണ്ട് പുരുഷനേക്കാളും. ഇതാർക്കാണ് അംഗീകരിക്കാൻ പറ്റാതിരിക്കുക? റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റക്ക് ഇറങ്ങുന്ന പുരുഷന്മാരൊക്കെ ഒറ്റക്കൊരു ഓട്ടോറിക്ഷ കയറി രാത്രി 1 മണിക്ക് വീട്ടിലേക്ക് പോകുന്നു. പക്ഷെ ഇറങ്ങി നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുന്ന ഒരു പെണ്ണ് സ്ത്രീ അവർ വെയിറ്റ് ചെയ്യണം. ആരെ? ഭർത്താവിനെ, ആങ്ങളയെ. എന്തിനാ വെയിറ്റ് ചെയ്യണത്? രാത്രി 1 മണിക്കൊരു ഓട്ടോറിക്ഷയിൽ ഒറ്റക്ക് പോകാൻ അവർക്ക് ഭയം. അത് സുരക്ഷിത പ്രശ്നമാണ്. അതിനെ ഒരിക്കലും എന്ത് ചെയ്യേണ്ട? ഒരു സ്ത്രീ എന്ന നിലക്കുള്ളൊരു അവഗണനയായിട്ടോ വൈകല്യമായിട്ടോ കാണേണ്ട ഒരു കാര്യമല്ല. കാരണം വിലപ്പെട്ടതും ആവശ്യമുള്ളതുമാണ് അപഹരിക്കപ്പെടുക. ഒരു സ്വർണ്ണമാല ധരിച്ചാൽ അത് നഷ്ടപ്പെടും, ഭയപ്പെടണം. പക്ഷെ ഒരു ഇരുമ്പിൻ്റെ മാലയാണെങ്കിൽ ഇപ്പം അത്ര പേടിക്കല്ല. ഒരു സ്ത്രീ വിലപ്പെട്ടതാണ്, അത് ആവശ്യമുള്ളതാണ്, ആളുകൾ ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് സുരക്ഷിത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് സ്ത്രീയുടെ മഹത്വത്തെയാണ് കുറിക്കുന്നത്, ഒരു സ്ത്രീയുടെ മഹത്വത്തെയാണ് കുറിക്കുന്നത്. അതുകൊണ്ട് ഭർത്താവ് വേണ്ടെന്ന് പറയുന്നവർക്ക് ഒരു ഭർത്താവിനാൽ നിർവഹിക്കപ്പെടേണ്ട പ്രകൃതിപരമായ കാര്യങ്ങൾക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരും. അത് സ്വന്തമാകുമ്പോൾ അഭിമാനത്തോടെ ഉപയോഗിക്കാം. നോക്കൂ നിങ്ങൾ, ഇനി ഈ വിവാഹ നിരാകരണം അവരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണോ?
ചിന്തിക്കണമല്ലോ നമ്മൾ.

0: നമ്മൾ ഒറ്റയ്ക്ക് പൊട്ടിമുളച്ചുണ്ടായതല്ലോ. നമുക്ക് മാതാപിതാക്കളില്ലേ? നമുക്ക് ഭക്ഷണം തരുന്ന, വസ്ത്രം തരുന്ന, നമ്മുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുകൊള്ളുന്ന മാതാപിതാ, എന്താണ് അവളുടെ അവസ്ഥ? ഇവൾ ഒറ്റക്കായാൽ എന്തു ചെയ്യും? ആങ്ങളമാർ അവരുടെ വഴിക്ക് പോവും, ഓരോരുത്തർ വിവാഹം കഴിച്ച് ഓരോ വഴിക്ക് പോവും, ഇവൾ എന്തു ചെയ്യും? ആ ചോദ്യത്തിൻ്റെ ഉത്തരം വേണ്ടേ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ? അപ്പോൾ അവളുടെ സുരക്ഷയാണ്. അതിലൊരു വേദന മാതാപിതാക്കൾക്കുണ്ട്. വിവാഹം ഉപേക്ഷിക്കുമ്പോൾ തൻ്റെ ഒരു ഫ്രീഡം മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. തന്നെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന, അതേപോലെ തന്നെ ആശങ്കപ്പെടുന്ന മാതാപിതാക്കളെക്കുറിച്ച് ചിന്തിക്കാതെ പോകുന്നു. ഇനി മറ്റൊരു കാര്യം, കന്യാ സ്ത്രീകളായ കുറച്ച് സഹോദരിമാരെ ഒരു പണ്ഡിത സുഹൃത്ത് ട്രെയിനിൽ വെച്ച് പരിചയപ്പെടുകയാണ്. പരിചയപ്പെട്ട് ചോദിച്ചപ്പോൾ പല നല്ല സംസാരങ്ങളും സംശയങ്ങളും രണ്ട് മതങ്ങളെക്കുറിച്ചും അന്യോന്യം ചോദിച്ചറിഞ്ഞപ്പോൾ അതിൽ അദ്ദേഹം ആ കന്യാസ്ത്രീകളോട് ചോദിച്ചു, ഈ വിവാഹം കഴിക്കാതെ ജീവിക്കുക എന്നത് ഒരു പുണ്യകരമായ കാര്യമാണോ? അത് പറഞ്ഞു, തീർച്ചയായും പുണ്യകരമായ കാര്യമാണ്, ആ പുണ്യത്തിന് വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പുണ്യമാണെങ്കിൽ തീർച്ചയായും അതിൽ ഉപകാരം പതിയിരിക്കണമല്ലോ. നിങ്ങൾ ഇത്തരത്തിലൊരു സന്യാസം സ്വീകരിക്കുന്നത് കൊണ്ട് എന്തൊരു ഗുണമാണ് നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ സമൂഹത്തിനുള്ളത്? ചോദ്യം പ്രധാനമാണല്ലോ. അടുത്ത ചോദ്യം, ലോകത്തുള്ള എല്ലാ സ്ത്രീകളും ഈ പുണ്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ലോകത്തിൻ്റെ അവസ്ഥ എന്താവും? ഇവിടെ വല്ല കുഞ്ഞുങ്ങളും ജനിക്കുമോ? പുതിയ തലമുറ ഉണ്ടാകുമോ? മനുഷ്യവംശം അതോടെ അവസാനിക്കും. എന്തൊരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ചോദ്യമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഈ ചോദ്യം. അതുകൊണ്ട് വിവാഹം എന്നത് പ്രകൃതിപരമായ കാര്യമാണ്, വികാരമെന്നത് വിശപ്പ് പോലെ എല്ലാവർക്കുമുള്ളതാണ്. ആരോ പറഞ്ഞ ചില വിഡ്ഢിത്തങ്ങൾ കേട്ട് വിവാഹത്തെ നിരാകരിച്ചാൽ നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ വർഷവും പിന്നീട് ബോധം വരുമ്പോൾ തിരിച്ചു കിട്ടുകയില്ലെന്ന് സഹോദരിമാർ ഓർക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും പ്രയാസപ്പെടുത്തുമെന്ന് ചിന്തിച്ച് എല്ലാ കാര്യത്തിലും തെറ്റാത്ത മാർഗദർശനം നൽകുന്ന വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ തീരുമാനിക്കാൻ നമ്മൾ തയ്യാറാവണം. അതിന് നമ്മുടെ കുട്ടികൾക്ക് ബോധവൽക്കരണങ്ങൾ നൽകണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തേണ്ടത്. അള്ളാഹു സഹായിക്കട്ടെ.
1: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.

0: പീസ് റേഡിയോയിൽ ഇനി ഇൻസൈറ്റ്. ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രം, സാമൂഹികം. നമ്മോടൊപ്പം ചേരുന്നത് ഷഹൽ ആദം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഇസ്ലാമിൻ്റെ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഫിനാൻസ് പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ ഒരു സാമൂഹിക തലത്തിൽ നിന്നുകൊണ്ട് അതിനെ സ്പർശിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തെ ഒന്നാകെ ശുദ്ധീകരിക്കുന്ന ഒരു മാന്യമായ രീതികൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതായി കൊണ്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അത് വ്യക്തികളുടെ പേഴ്സണൽ ഫിനാൻസ് ആണെങ്കിൽ അങ്ങനെ, അതല്ലാന്നുണ്ടെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ബേസിക് പ്രിൻസിപ്പിൾസ് ആണെങ്കിൽ അതങ്ങനെ. നമുക്ക് ഒന്ന് രണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, കച്ചവട ഇടപാടുകൾ എന്നുള്ളതാണ്. ഇപ്പം പലപ്പോഴും പല ഓണ്ടർപ്രണേഴ്സും പല ബിസിനസ്മാൻസും കച്ചവടങ്ങളിൽ തമ്മിൽ ഏർപ്പെടുമ്പോൾ അവിടെ ഒരു അഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടതിന് ശേഷം വീണ്ടും അതിൽ നിന്നും തെറ്റുവരുത്തുകയും അല്ലെങ്കിൽ ആ അഗ്രിമെൻറ്റിനെ തിരുത്തായിക്കൊണ്ട് പല ചെയ്തികളും ചെയ്യുന്നതൊക്കെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഒരു മുസ്ലിമായ ഒരു ഓണ്ടർപ്രണറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമായ ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ ഒരു തെറ്റായൊരു രീതിയിലേക്ക് ഒരു ഇടപാടുകൾ അവന് കടന്നു ചെല്ലാനുള്ള ഒരു വ്യവസ്ഥയെ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ ഒരു ആയത്ത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അഥവാ യാ യുഹല്ലദീന ആമനു ലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിലി ഇല്ലാ അൻ തകൂന തിജാറത്തിൻ അൻ തറാളിം മിൻകും. അഥവാ ഏ വിശ്വസിച്ചവരെ, നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങൾക്കിടയിൽ തമ്മിൽ തമ്മിൽ നിങ്ങൾ അന്യായമായി തിന്നരുത്. നിങ്ങളിൽ നിന്നും അന്യോന്യം തൃപ്തിയോടുള്ള വല്ല കച്ചവടം ആയാലോ ഇക്കുക. അഥവാ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ രണ്ട് തരത്തിൽ വിശ്വാസികൾക്ക് കച്ചവടത്തിൽ വേണ്ടി ഇടപാടുകൾ ഇടപെടാൻ വേണ്ടി സാധിക്കും. അതിൽ ഒന്നാണ് ഇടപാട് നടക്കുന്ന അതേ സദസ്സിൽ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് അതൊന്നെങ്കിൽ ആ കരാർ ഉറപ്പിക്കുവാനോ അല്ലെങ്കിൽ അതിൽ നിന്നും പിന്തിരിയാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ ഒരു സൈൻ ഓഫ് പീരിയഡ് ഇസ്ലാം നൽകുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യമാണ് സദസ്സിൽ നിന്നും പിരിഞ്ഞു പോയതിന് ശേഷം, അഥവാ സദസ്സിൽ നിന്നും പിരിഞ്ഞു പോയതിന് ശേഷം അവന് അവർക്ക് കുറച്ച് സമയമെടുക്കാം. ഈ ഒരു ബിസിനസ്സിൽ ഞാൻ ഏർപ്പെടണോ വേണ്ടയോ എന്നുള്ളൊരു ഒരു സമയം അവർക്കെടുക്കാം. പക്ഷേ അതിനൊരു നിബന്ധനകൾ വെക്കണം. ഇത്ര ദിവസം കൊണ്ട് ഇതിൽ പറ്റുമോ, ഈ കരാറിൽ ഏർപ്പെടാൻ പറ്റുമോ, ഈ ബിസിനസ് തുടരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു നിബന്ധന വെച്ചുകൊണ്ട് ആ ഒരു തീരുമാനമെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നുള്ളതാണ്. ഇങ്ങനെ വരുമ്പോൾ ഇതിനപ്പുറത്തേക്ക് നിന്നുകൊണ്ടുള്ള ഒരു കാര്യം അംഗീകരിച്ചതിന് ശേഷം അതിന് വിരുദ്ധമായി കൊണ്ട് ചെയ്യുവാനുള്ളൊരു സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഫോളോ ചെയ്യുന്ന ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ ഒരു കളവോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അവരെ അപഹരിക്കാനുള്ള ഒരു ത്വരയോ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യമാണ് സമ്പത്തൊരു സാമൂഹിക ബാധ്യതയാണ് എന്നുള്ളത്. അഥവാ ഇപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ബനൂൽ നദീർ ഒഴിച്ചു പോയപ്പോൾ വിട്ടേച്ചു പോയ കുറച്ച് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. ആ സ്വത്തുക്കൾ യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് മാത്രമല്ല, അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അവർക്ക് കുടുംബങ്ങൾക്കും പിന്നെ അവരുടെ അനാഥകൾ, സാധുക്കൾ, വഴിപോക്കർ എന്നിവർക്കുമാണ് ഈ അള്ളാഹു കൈവരിച്ചു കൊടുത്ത ഈ സ്വത്തുക്കൾ എന്നുള്ളത്, ഈ ഫൈഉകൾ എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അഥവാ ഇവിടെ പ്രത്യേകം കാറ്റഗറി ചെയ്തിട്ടുള്ളു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗനീമത്ത് സ്വത്തുക്കൾ ലഭിക്കുക യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്കായിരിക്കും അതിൻ്റെ ഭൂരിപക്ഷവും ലഭിക്കുക. അതിൽ സമ്പത്തുള്ളവരുണ്ടാകാം, ഇല്ലാത്തവരുണ്ടാകാം. കൂടുതൽ കുതിരകളെ ഒരുക്കിയവർക്കായിരിക്കും കൂടുതൽ സ്വത്തുകൾ ലഭിക്കുക. അവിടെ സ്വാഭാവികമായിട്ടും പാമരനായ, മിസ്കീനുകളായ, അനാഥരായ സാധുക്കളൊക്കെ ചിലപ്പോൾ അവർക്കതിൽ അത്തരം കുതിരകൾ ഒരുക്കുവാനോ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുവാനോ ഒന്നും സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള അള്ളാഹു കൈവരിച്ചു കൊടുത്ത സ്വത്തുക്കൾ അള്ളാഹു സുബ്ഹാനഹു എടുത്തു പറയുകയാണ്, ഇത് അനാഥരായ ആളുകൾക്കും സാധുക്കൾക്കും അവിടുത്തെ കുടുംബങ്ങൾക്കുമൊക്കെ ഉള്ളതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെയാണ് സക്കാത്ത് എന്നുള്ളൊരു സിസ്റ്റം. അഥവാ ഇന്ന് സൗദി അറേബ്യയിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, ഒരു കച്ചവടക്കാരനാണെങ്കിലും അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന ബിസിനസ്സാണ് അവൻ്റെ ആ ഒരു സ്ഥാപനം കമ്പനി ആണെങ്കിൽ പോലും അവർ ഇത്ര ശതമാനം, 2.5% സക്കാത്ത് കൊടുക്കണം എന്നുള്ളത് അവിടുത്തെ ഒരു ഇൻകം ടാക്സ് ലോ ആണ്, അവിടുത്തെ നിയമമായിക്കൊണ്ട് മാറിക്കുകയാണ്. അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ സക്കാത്ത് പറയുന്ന ഒരു സിസ്റ്റമാണ്. അഥവാ താൻ സമ്പാദിച്ചതിൻ്റെ 2.5% എന്ന് പറയുന്നത് അത് അള്ളാഹു നിശ്ചയിച്ച ചില ആളുകൾക്കുള്ള ഇതാണ്, അത് തനിക്ക് അവകാശപ്പെട്ടതല്ല എന്നുള്ളൊരു ഒരു നരേഷൻ ആണ് ഇസ്ലാം ശരിക്കും മുന്നോട്ട് വെക്കുന്നത്. അതുവഴി താൻ സമ്പാദിക്കുന്ന സമ്പത്തുകളെല്ലാം തനിക്ക് മാത്രം ഉള്ളതല്ല എന്നുള്ളതും അത് സമൂഹത്തിനും കൂടി അവകാശപ്പെട്ടതാണെന്നുള്ളൊരു സാമൂഹിക ഒരു ചിന്ത ഒരു മനുഷ്യരിലേക്കാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ നൽകുന്നത് എന്നുള്ളതാണ്. അതേപോലെ മറ്റൊരു കാര്യമാണ് എല്ലാ കരാറുകളും എഴുതി വെക്കുക എന്നുള്ളത്. ഇപ്പം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്രയിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും, വിശ്വസിച്ചവരെ നിങ്ങളൊരു നിർണയിക്കപ്പെട്ട അവധി വരേക്ക് വെച്ചുകൊണ്ട് അന്യോന്യം വല്ല കടമിടപാടുകൾ നടത്തിയാൽ നിങ്ങളത് എഴുതി വെക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പൊതുവേ ഇന്ന് പല ആളുകളും പല സ്റ്റാർട്ടപ്പുകൾ ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് സിംഗിൾ ഓണ്ടർപ്രണേഴ്സ് പല കടങ്ങളും ഒക്കെ വാങ്ങും. എന്നാൽ അതിന് കണക്കോ കാര്യങ്ങളോ എവിടെയും എഴുതി വെക്കാതെ അവസാനം കടക്കാർ വന്ന് ചോദിക്കുമ്പോൾ ഒരു അതിന് പ്രോപ്പറായി കൊണ്ടൊരു കണക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഈയൊരു അങ്ങനെ ഒന്നും ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനേ പാടില്ല. അവൻ കടം വാങ്ങുകയാണെങ്കിൽ കൃത്യമായി എഴുതി വെക്കുവാനും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നതായി കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്തൊരു നാലാമത്തെ ഒരു കാര്യമാണ് കളവ് കാണിക്കരുത് എന്നുള്ളത്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും, ഔഫുൽ കൈല ഇദാ കിൽതും വസ്നു ബിൽ ഖിസ്താസിൽ മുസ്തഖീം ദാലിക ഖൈറു വഹ്സനു തഅ്വീല. നിങ്ങൾ അളന്നു കൊടുക്കുമ്പോൾ അളവ് പൂർത്തിയാക്കുകയും ചെയ്യുവിൻ, കൃത്രിമമല്ലാതെ അഥവാ ചൊവ്വിന് നിലകൊള്ളുന്ന തുലാസ് കൊണ്ട് തൂക്കിക്കൊടുക്കുകയും ചെയ്യുന്നു. അത് കൂടുതൽ ഗുണകരവും ഏറ്റവും നല്ല പര്യവസാനമുള്ളതുമാണ്. ഇന്ന് നമുക്ക് പല പ്രൊഡക്റ്റുകളും ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ ഇത് 100 ഗ്രാം ആണെന്ന് പറയും. എന്നാൽ അത് പൊളിച്ചു നോക്കുമ്പോൾ അതിലാകെ 80 ഗ്രാം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി 20 ഗ്രാം എന്ന് പറയുന്നത് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റാത്ത എന്നാൽ പല സംഭവങ്ങളും അതിലിട്ടിട്ട് അതിൻ്റെ തൂക്കം കൂട്ടി വിൽക്കുന്നതായി കൊണ്ട് പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം പേഴ്സണലി ഈ അടുത്ത് തന്നെ നമ്മളൊരു ഒരു ബിസിനസ്സിൻ്റെ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് അളക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ വിൽക്കുന്നത് 100 ഗ്രാമാണ്, പക്ഷെ അതിനുള്ളിലാകെ 80 ഗ്രാമേ സത്യത്തിൽ ആ പൊടിയുള്ളൂ. ബാക്കി 20 ഗ്രാം എന്ന് പറയുന്നത് അതിനോടനുബന്ധിച്ച് അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ തൂക്കി നമ്മൾ 100 ഗ്രാമാക്കി മാറ്റുകയാണ് എന്നാണ് പറയുന്നത്. എന്നാൽ വാങ്ങുന്നവൻ എന്താ വിചാരിക്കുന്നത്? ആ 100 ഗ്രാമും തനിക്ക് യൂസ്ഫുള്ളായ കാര്യമാണ്. അവിടെ യഥാർത്ഥത്തിലൊരു ഒരു കസ്റ്റമറെ വക്രീകരിക്കാനുള്ള അയാളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് അവിടെ കൊണ്ടുവരുന്നത്. എന്നാൽ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്താണോ പറയുന്നത് അത് നിങ്ങൾ വിൽക്കണം എന്നുള്ള കൃത്യമായ അളവും തൂക്കിലും സത്യസന്ധത കാണിക്കണം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ അഞ്ചാമത്തെ ഒരു കാര്യമാണ് പലിശ എന്നുള്ളത്. ഇന്ന് പല ഒരുപാട് പഠനങ്ങൾ ഇന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ യുവാക്കൾക്കിടയിൽ EMI പോലെയുള്ള സിസ്റ്റം വ്യാപകമായതോടുകൂടി തന്നെ അവരുടെ ഒരു ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റിയെ കുറിച്ചിട്ട് പല ഫിനാൻഷ്യൽ ആളുകളും കൺസേൺ, ഇത് സമൂഹത്തിന് വളരെ ദോഷകരമാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. ഏകദേശം ഒരു ഈ അടുത്ത് പല റിപ്പോർട്ടുകളും പ്രകാരം 40%+ യുവാക്കൾ അവരുടെ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇല്ലാത്ത ആളുകൾ ആണെന്ന് മാത്രമല്ല ഒരു മാസം പെട്ടെന്ന് അവർക്കൊരു ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മാസം പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള EMI ലോണുകൾ ബാധ്യത ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നത്തെ യുവാക്കൾക്ക് എന്നുള്ളത്. അത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാതെ നേരെ മറിച്ച് പല നാട്ടിലിറങ്ങുന്ന ഫോണുകളും ബൈക്കുകളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് EMI പോലെയുള്ള സിസ്റ്റത്തിലൂടെ അവർ പൈസ ഇട്ട് അങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ എക്സസ് മണി അവൻ എത്രയാണോ ആ ഒരു അസറ്റിൻ്റെ വാല്യൂ എത്രയാണോ അതിനനുസരിച്ച് ലോൺ എടുക്കുകയും തിരിച്ചെടുക്കുമ്പോൾ അതിനേക്കാൾ കൂട്ടി പലിശ എടുക്കുന്ന ഒരു സിസ്റ്റമാണ് EMI എന്ന് പറയുന്നത്. അതിലൂടെ അവൻ കൂടുതൽ തൻ്റെ പൈസ കൂടുതൽ കൊടുക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇതുണ്ടാക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി ഉണ്ട്. ഇതാണ് ശരിക്കും പലിശ എന്നുള്ളൊരു സിസ്റ്റത്തിലൂടെ ഇസ്ലാം ഇല്ലാതാക്കുന്നത്. പലിശയെ നിരോധിക്കാനുള്ള കാരണങ്ങളിലൊക്കെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അഥവാ കൊടുക്കുന്നവനെന്നും പണത്തിൻ്റെ മേലെ അവൻ പണം ഉണ്ടാക്കുന്നതാണ്. എന്നാൽ അത് വാങ്ങുന്നവനെ സംബന്ധിച്ചോളം പലിശ ആ ഒരു ലോണും കാര്യങ്ങളും എടുക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ കൂടുതൽ പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവന് കാര്യമായി കൊണ്ട് അതിൽ നിന്നുകൊണ്ടുള്ള നേട്ടമോ അല്ലെങ്കിൽ ആ ഒരു വരുമാനമോ അവന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം അതവനിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി കൂടി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാം വളരെയധികം പലിശയെ നിരോധിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് പലിശ പോലുള്ള സിസ്റ്റം അത് പല പേരിട്ടുകൊണ്ട് സമൂഹത്തിൽ വന്നപ്പോൾ അതുണ്ടായ ഒരു ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. അതേപോലെ തന്നെ ആറാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ അസറ്റുകൾ കയ്യിലുണ്ടാവുക എന്നുള്ളത്. ഇപ്പം ETF പോലെയുള്ള പല സിസ്റ്റങ്ങളും ഇത് പലപ്പോഴും അത് ഹറാമാണെന്നുള്ള തരത്തിലുള്ള ഫത്വകളൊക്കെ വരാനുള്ളതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു ഒരു വസ്തുവില്ലാതെ ആ വസ്തുവിനെ വെച്ചിട്ട് സെയില് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇന്നുണ്ട്, മണി ചെയിൻ പോലെയുള്ള കാര്യങ്ങൾ. അവിടെ ശരിക്കും യഥാർത്ഥത്തിൽ വസ്തുവില്ല, പ്രൊഡക്റ്റ് ഇല്ല, എന്നാൽ വേറൊരു ഒരു ഡെമ്മി പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൽ ഒരു വിലയിട്ടുകൊണ്ട് അതിലേക്ക് ആളുകളെ കണ്ണി ചേർത്തുകൊണ്ട് വിൽക്കുന്ന ഒരു ഒരു മൾട്ടി ചെയിൻ ബിസിനസ്, മണി ചെയിൻ ബിസിനസ് ഇന്ന് വളരെ വ്യാപകമാണ്. ഇന്ത്യയിൽ നിരോധിതമാണെങ്കിൽ കൂടി അതിനെ സാധൂകരിക്കുന്ന പല പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. ഇസ്ലാം ഇത് വളരെ തോതിൽ ഇസ്ലാം നിരോധിക്കുന്നുള്ളതാണ്. അസറ്റ് കയ്യിലില്ലാതെ വസ്തുവിൽ അധിഷ്ഠിതപ്പെടുത്താതെ ഒരു കച്ചവടം ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതേപോലെ തന്നെ ഏഴാമത്തെ കാര്യമാണ് കടക്കാരന് അവധി കൊടുക്കുക എന്നുള്ളത്. നമുക്ക് തഫ്സീറുകളിലൊക്കെ ഉദ്ധരിക്കപ്പെട്ട ആയത്തുകളുടെ വിശദീകരണത്തിൽ വന്നൊരു സംഭവം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിന് ചുരുക്കം എങ്ങനെയാണ്? അബൂ ഖതാദ റളിയല്ലാഹു ഒരു കടക്കാരനെ തേടി ചെല്ലുമ്പോൾ കടക്കാരൻ വിളിക്കുവരാതെ ഒളിച്ചിരിക്കുകയുണ്ടായി. ഒരിക്കൽ അവർ തമ്മിൽ അങ്ങനെ കണ്ടുമുട്ടി. അങ്ങനെ കണ്ടുമുട്ടിയ സമയത്ത് ആ കടക്കാരൻ പറഞ്ഞു, ഞാൻ ഞെരുക്കക്കാരനാണ്, എനിക്ക് കടം തന്ന് തീർക്കുവാൻ കഴിവില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അബൂ ഖതാദ തിരിച്ചു ചോദിക്കുകയാണ്, അള്ളാഹുവിൻ സത്യമായും അതെയോ, നിങ്ങൾക്ക് കടം വീട്ടാനുള്ള കഴിവില്ലേ ചോദിക്കുകയാണ്. അപ്പോൾ കടക്കാരൻ അതിന് ഉത്തരം പറയുകയാണ്, അള്ളാഹുവാണ് സത്യം, അള്ളാഹുവിൻ സത്യം, അതെ എനിക്കതിനുള്ള കഴിവില്ല എന്ന് പറയാണ്. അപ്പോൾ അബൂ ഖതാദ റളിയല്ലാഹു കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഖിയാമത്തു നാളിലെ ദുഃഖങ്ങളിൽ നിന്നും അള്ളാഹു തന്നെ രക്ഷപ്പെടുത്തുന്നത് ആർക്കെങ്കിലും സന്തോഷമാണെങ്കിൽ അവൻ നെരുക്കക്കാരന് ആശ്വാസം നൽകുകയും അവന് വിട്ടുകൊടുക്കുകയോ ചെയ്തുകൊള്ളട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് അബൂ ഖതാദ റളിയല്ലാഹു പറയുകയാണ്. ഇവിടെ നമുക്കുള്ളൊരു പാഠം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വല്ല നെരുക്കക്കാരനോ അവൻ്റെ ഒരു നമ്മളടുത്തും കടം വാങ്ങി, എന്നാൽ അവന് കടം പറഞ്ഞ സമയത്ത് അവൻ വീട്ടാനുള്ളൊരു കഴിവ് അവനില്ല എങ്കിൽ നമ്മളത് കണ്ടറിഞ്ഞുകൊണ്ട് അതിനൊരു അവധി കൊടുക്കണമെന്നുള്ളൊരു പാഠം നമുക്കുണ്ടാവുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, വല്ലവനും ഒരു നെരുക്കക്കാരനും താമസം ചെയ്തു കൊടുക്കുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യുന്ന പക്ഷം അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റു തണലില്ലാത്ത ആ ദിവസം അള്ളാഹു അവന് തണൽ നൽകുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ അതിനർത്ഥം കടക്കാരൻ അതിനെ മുതലെടുക്കുകയല്ല അതിന് ചെയ്യേണ്ടത്, നേരെ മറിച്ച് തനിക്ക് വസ്തുതാപരമായി കൊണ്ട് തനിക്ക് ഒരു അതിനിടയിൽ സാമ്പത്തിക ക്ലേശം, കടം വീട്ടണമെന്ന ഉദ്ദേശത്തോടുകൂടി വാങ്ങി, എന്നാൽ അതിനിടയിൽ ഒരു സാമ്പത്തിക ക്ലേശം വന്നു എങ്കിൽ അത് കടം നൽകിയവൻ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് അവധി കൊടുക്കുക എന്നുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുകയാണ്. ഇനി അവസാനമായി കൊണ്ടുള്ള ഒരു ആണ് ഇസ്ലാമിൻ്റെ ഒരു ഫാമിലി സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പം ഫാദർലെസ് അമേരിക്ക പോലെയുള്ള പുസ്തകങ്ങൾ അമേരിക്കയിൽ വിറ്റഴിക്കപ്പെട്ടൊരു ചരിത്രം നമുക്ക് പലപ്പോഴും നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. അഥവാ അവിടെയുള്ള കുടുംബങ്ങളിൽ നിന്നും സ്ത്രീകളും പുരുഷന്മാരും ഭാര്യയും ഭർത്താവും ഒരേ രൂപത്തിലേക്ക് ജോലിക്ക് പോവുകയും അങ്ങനെ പിറന്നു വീണെന്ന കുഞ്ഞിനെ ആരും നോക്കാനില്ലാത്തൊരു സിറ്റുവേഷൻ വരികയും അങ്ങനെ അച്ഛനമ്മമാർക്കിടയിലെ ഡൈവോഴ്സുകളൊക്കെ വളരെയധികം കൂടുതലുണ്ടായി വരുന്നത്, അങ്ങനെ ഒരു ഫാമിലി ഇംബാലൻസ് ഉണ്ടായ ഒരു സിസ്റ്റം അമേരിക്കയെ പോലെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുണ്ടായിരുന്നു. ഇതിനൊരു മൂല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ രൂപത്തിൽ സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവും ഒരേ രൂപത്തിൽ ഫാമിലിയുടെ വരുമാനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്കിടയിൽ ഒരു ഫാമിലിയിൽ ഇംബാലൻസ് ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത. ചേർത്തൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. അഥവാ പുരുഷൻ ആരോഗ്യവും ഒക്കെ ഉള്ളൊരു പുരുഷൻ അവൻ സമ്പാദിച്ച് കുടുംബത്തിന് വരുമാനം നൽകുക എന്നുള്ളത് അവന്മേൽ നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. അല്ലാത്ത പക്ഷം നാളെ പരലോകത്ത് അവൻ വിചാരണയ്ക്ക് വിധേയനമാകും എന്നുള്ളതാണ്. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കഴിവിൽ നിന്നുകൊണ്ട് പല ജോലികൾക്ക് പോകാം, എന്നാൽ ആ വരുമാനം ഒരിക്കലും കുടുംബത്തിന് നൽകാൻ അവർ ബാധ്യസ്ഥനല്ല. അള്ളാഹു ഒരിക്കലും ആ ഒരു ചോദ്യം ഒരിക്കലും അവർ നേരിടേണ്ടി വരികയില്ല എന്നുള്ളത്. അപ്പം ഇവിടെ ബാധ്യത ഒരാൾക്ക് മേൽ നൽകപ്പെടുകയും എന്നാൽ കുടുംബത്തെ നോക്കാനുള്ള ഒരു കാര്യം മറ്റൊരാൾക്ക് നൽകപ്പെടുകയുള്ള ഒരു പ്രോപ്പർ ബാലൻസിങ് സിസ്റ്റമാണ് ഇസ്ലാം ഒരു ഫിനാൻസ് മേഖലയിൽ കുടുംബത്തിന് നൽകിയിട്ടുള്ളതെന്നുള്ളത്. അങ്ങനെയുള്ളൊരു ഒരു വ്യവസ്ഥാപിതമായ കൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ഫിനാൻസ് ബിസിനസ് പ്രിൻസിപ്പൾ എന്നൊക്കെ പറയുന്നത് അത് തീർത്തും സാമൂഹികപരമായ കൊണ്ട് ആണ് എന്നുള്ളതും, ഇതിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ തീർച്ചയായി കൊണ്ടും ശാന്തിയും സമാധാനവും ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അങ്ങനെ ഇസ്ലാമും അള്ളാഹു സുബ്ഹാന തആല പഠിപ്പിച്ച കാര്യങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രാവർത്തികമാക്കിപ്പെട്ട കാര്യങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ ഒരുപാട് ഓണ്ടർപ്രണേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രം വായിച്ചു നോക്കിയാൽ നമുക്ക് കാണും. അവരൊക്കെ ഫോളോ ചെയ്തു വന്ന് കൃത്യമായി കൊണ്ട് ഫോളോ ചെയ്യുന്ന ഒരു ഇസ്ലാമിക് പ്രിൻസിപ്പിൾസിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുവഴി കൊണ്ട് നമ്മളിലൂടെ ഇസ്ലാമിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനും ഒക്കെയുള്ളൊരു ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കുക. അള്ളാഹു സുബ്ഹാന തആല നമ്മളിനി സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും
0: വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, ഇസ്ലാമിൻ്റെ സാമ്പത്തിക ശാസ്ത്രം സാമൂഹികം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് സഹൽ ആദം.
2: പീസ് റേഡിയോ വർഷങ്ങളുടെ സജീവ സക്രിയത മലയാളിയുടെ മതപരവും സാമൂഹികവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000+ ശ്രോതാക്കൾ, 60+ പരം സ്ഥിരം പ്രോഗ്രാമുകൾ, 50+ സ്ഥിരം അവതാരകർ, 100+ പരം പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ IT ജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ റേഡിയോ വൈബ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. റേഡിയോ വൈബ്സിൽ നിന്ന് നിങ്ങളുടെ കൂടെ സഹൽ അരിപ്രായിയുടെ കൂടെ ഞാൻ മുസ്തഫ അൻസാരി, എ പി കാർഡ്. പതിവ് പോലെ ഇന്ന് നമുക്ക് ആദ്യമായി കൊണ്ട് റേഡിയോ വൈബ്സിൽ ഇൻസൈറ്റിലേക്ക് പോകാം. യേശു പറഞ്ഞ സുവിശേഷങ്ങളുമായി സജ്ജാദ് ബിൻ അബ്ദുൽ റസാഖ് നമ്മോടൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി വകഫ, വസ്സലാമു അലാ മല്ലാ നബിയല്ലദീന അസ്തഫ, അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قال عيسى بن مريم يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يديه من التوراة ومبشرا برسول يأتي من بعد اسمه أحمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا رب ബഹുമാനമുള്ള പ്രിയപ്പെട്ട ശ്രോതാക്കളെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലൊക്കെ വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇസ്രയേൽ സമൂഹത്തിലേക്ക് കടന്നു വന്ന ഒരു പ്രവാചകനാണ് മഹാനായ ഈസാ അലൈഹിസ്സലാം. ഈസാ അലൈഹിസ്സലാമക്ക് മുമ്പ് ഇസ്രായേൽ സന്തതികളിലേക്ക് കടന്നു വന്ന പ്രവാചകനായിരുന്നു മൂസാ അലൈഹിസ്സലാം, അതായത് മോശെ പ്രവാചകൻ. മൂസാ അലൈഹിസ്സലാമക്ക് അള്ളാഹു താല അവതരിപ്പിച്ചു കൊടുത്ത ദൈവീക വേദഗ്രന്ഥമായിരുന്നു തൗറാത്ത്, തോറ. ആ തൗറാത്തിൻ്റെ വിധിവിലക്കുകളിൽ നിന്ന് മൂസാ അലൈഹിസ്സലാം പഠിപ്പിച്ച ദൈവീകമായ അധ്യാപനങ്ങളുടെ വലയങ്ങളിൽ നിന്ന് പൗരോഹിത്യത്തിൻ്റെ അതിപ്രസരം കാരണം അതിൽ നിന്ന് മാർഗഭ്രഷ്ടരായി പോയ ആളുകൾ ഉണ്ടായിരുന്നു. ആ മാർഗഭ്രഷ്ടരായി പോയ ആളുകളെ ദൈവീകമായ സൽപന്താവിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഇസ്രായേൽ സന്തതികളിലേക്ക് മോശെ പ്രവാചകന് ശേഷം, മൂസാ അലൈഹിസ്സലാമക്ക് ശേഷം നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് മഹാനായ ഈസാ അലൈഹിസ്സലാം, യേശു ക്രിസ്തു. ആ ഈസാ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയോട് സംസാരിച്ച ഒരു സുവിശേഷം, ആ സുവിശേഷം എന്താണ് എന്ന് വളരെ കൃത്യമായി കൊണ്ട് ബൈബിള് പരിചയപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്തു എന്നൊക്കെ ബൈബിളിൻ്റെ നാല് സുവിശേഷ ഗ്രന്ഥങ്ങളിലെല്ലാം വിശദമായി ചർച്ച ചെയ്തതായി കാണാൻ കഴിയും. ക്രിസ്തു യേശു സംസാരിച്ച ദൈവത്തിൻ്റെ സുവിശേഷം അതേതാണ്? അത് പിൽക്കാലത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നത് അനിഷേധ്യമായ ഒരു കാര്യമാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യവും വ്യക്തവുമായ രൂപത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈസാ അലൈഹിസ്സലാം കടന്നു വന്നത് ആരിലേക്കാണ് എന്നും ഈസാ അലൈഹിസ്സലാം തന്നെ ജനതയോട് പറഞ്ഞ അടിസ്ഥാന പാഠങ്ങൾ എന്താണ് എന്നും വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, മഹാനായ ഈസാ അലൈഹിസ്സലാം ഇസ്രായേൽ സന്തതികളോട് പറഞ്ഞതായിട്ട് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു വചനമാണിത്. ഞാൻ എൻ്റെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് അതാണ്, ഖുർആനിൻ്റെ 61-ാം അധ്യായം, സൂറത്ത് സുഫിൻ്റെ 6-ാമത്തെ വചനം. വ ഇത് ഖാല ഈസ ബിനു മറിയം, മറിയമിൻ്റെ മകൻ മസീഹ ഈസ പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ്. യാ ബനി ഇസ്രായീൽ, എൻ്റെ ഇസ്രായേൽ സന്തതികളെ, എൻ്റെ ഇസ്രായേൽ മക്കളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കുള്ള പ്രവാചകനാണ്. ഈസാ അലൈഹിസ്സലാമയെ ഒരു ലോകരക്ഷകനായിക്കൊണ്ട് അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരിലേക്കുമായി കടന്നു വന്ന പ്രവാചകനാണ് എന്ന് പറയാനുള്ള തെളിവുകൾ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് എവിടെയാണ്? ഈസാ അലൈഹിസ്സലാമയുടെ നേർക്ക് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നേർക്ക് അത്തരമൊരു ആരോപണം നമ്മൾ വെച്ച് കെട്ടിക്കൊടുക്കും മുമ്പ് ആദ്യം ചിന്തിക്കേണ്ടത് ഈസാ അലൈഹിസ്സലാമക്ക് അത്തരം ഒരു വാദം ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിന് താൻ ലോകത്തേക്കുള്ള എല്ലാ മനുഷ്യരിലേക്കുമായി കടന്നു വന്ന പ്രവാചകനാണ് എന്ന വാദമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ക്രിസ്തു യേശു എപ്പോഴെങ്കിലും, ഈസാ അലൈഹിസ്സലാം എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ബൈബിളൊന്ന് പരിശോധിച്ച് നോക്കുക, ഇല്ല. പരിശുദ്ധ ഖുർആനൊന്ന് പരിശോധിച്ച് നോക്കുക, ഇല്ല. എന്നാൽ ക്രിസ്തു യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇസ്രയേൽ ഭവനത്തിൽ നഷ്ടപ്പെട്ട ആട്ടിൻപറ്റങ്ങളുടെ അടുക്കലേക്കാണ് ഞാൻ കടന്നു വന്നത് എന്ന് യേശു ക്രിസ്തു പറഞ്ഞതായിട്ടുള്ള വചനങ്ങൾ ബൈബിളിൻ്റെ പുതിയ നിയമത്തിലെ മത്തായി സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇസ്രായേൽ സന്തതികൾക്കിടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ കടന്നു വന്നത് എന്ന് പരിശുദ്ധ ഖുർആനും ഇതേ കാര്യമാണ് പ്രതിപാദിക്കുന്നത്. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കുള്ള പ്രവാചകനാണ്. അപ്പോൾ ഇസ്രായേൽ സന്തതികളെ തോറയുടെ തൗറാത്തിൻ്റെ സത്യ സന്ദേശത്തിൽ നിന്ന്, അതിൻ്റെ ദൈവിക വലയത്തിൽ നിന്ന് തെറ്റിപ്പോയ ആ ഇസ്രായേൽ സന്തതികളെ രണ്ടാമതും സത്യപന്താവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു ഈസാ അലൈഹി സ്വലാം. ആ ഈസാ അലൈഹി സ്വലാം തൻ്റെ ജനതയോട് പറഞ്ഞ അടിസ്ഥാന പാഠങ്ങൾ എന്തായിരുന്നു? ഒന്ന്, ഞാൻ നിങ്ങളിലേക്കുള്ള വിശ്വസ്തനായൊരു പ്രവാചകനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ പിൻപറ്റൂ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നെഞ്ചിലേറ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് മരണാനന്തര ലോകത്ത് നിങ്ങൾക്ക് രക്ഷയ്ക്കുള്ള മാർഗം എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഈസാ അലൈഹി സ്വലാം പഠിപ്പിച്ച ഒന്നാമത്തെ പാഠം എന്തായിരുന്നു? ഇസ്രായേൽ മക്കളെ കേട്ടാലും നിങ്ങളുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ഫെരിസയക്കാരെ കൂടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ജ്ഞാനി, ഒരു പണ്ഡിതൻ ക്രിസ്തു യേശുവിൻ്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ക്രിസ്തുവെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? മോശെ പ്രവാചകനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ തോറയിൽ പ്രതിപാദിക്കപ്പെട്ട അതേ കാര്യം തന്നെയാണ് ഈസാ അലൈഹി സ്വലാം ക്രിസ്തു യേശു ആവർത്തിച്ചത്. തൗറാത്തിൻ്റെ, അതായത് ബൈബിളിൻ്റെ പഴയ നിയമത്തിലെ പഞ്ചപുസ്തകങ്ങൾ എന്ന് പറയുന്നതാണല്ലോ അവർ വിശ്വസിക്കുന്ന തോറ, അതിലെ പഞ്ചപുസ്തകങ്ങളിൽ ആവർത്തന പുസ്തകം, ആവർത്തന പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ഇതേ കാര്യം തന്നെയാണ് ക്രിസ്തു യേശു ബൈബിളിൻ്റെ പുതിയ നിയമത്തിലെ മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ 12-ാം അധ്യായത്തിലെ 29-30 വചനങ്ങളിൽ ആവർത്തിക്കുന്നത്. ഫരിസേക്കാരിൽപ്പെട്ട ഒരു ജ്ഞാനി ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് ക്രിസ്തു യേശു പറഞ്ഞത്, ഇസ്രായേൽ മക്കളെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. ഇവിടെ യേശു ക്രിസ്തു ഏതൊരു ദൈവത്തെക്കുറിച്ചാണ് പരിചയപ്പെടുത്തിയത്? ഇസ്രായേലരെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ചില്ലേ? അതേതൊരു ദൈവത്തെക്കുറിച്ചാണ്? അതേതൊരു സ്രഷ്ടാവിനെക്കുറിച്ചാണ്? ക്രിസ്തുവിനെ സൃഷ്ടിച്ച, കന്യാമറിയമ്മനെ സൃഷ്ടിച്ച, മോശ പ്രവാചകനെയും അബ്രഹാം പ്രവാചകനെയും ഒക്കെ സൃഷ്ടിച്ച ഒരു സ്രഷ്ടാവില്ലേ? ആ സ്രഷ്ടാവാണ് സാക്ഷാൽ ഈശ്വരനായ അള്ളാഹു സുബ്ഹാനഹു വതആല. ആ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, സന്ദേശമാണ് ഏകദൈവാരാധന എന്ന് പറയുന്നത്. ആ ഏകദൈവ വിശ്വാസത്തെ കൃത്യവും വ്യക്തവുമായ രൂപത്തിൽ വരച്ച് കാണിച്ച് ജീവിച്ച് കാണിച്ചു കൊടുത്ത ഒരു പ്രവാചകനാണ് ഈസാ അലൈഹി സ്വലാം. ആ ഈസാ അലൈഹി സ്വലാമയുടെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷങ്ങളിൽ മുഴച്ചു നിന്ന ഒന്നാമത്തെ കാര്യം തന്നെ എന്താണ്? ഏകദൈവാരാധനയും ഏകദൈവ ആരാധനയുടെ പ്രബോധന പ്രവർത്തനവുമാണ്. ഇനി പരിശുദ്ധ ഖുർആനിലേക്ക് ഒന്ന് വന്നു നോക്കൂ നിങ്ങൾ. ഖുർആൻ ഈസാ നബി അലൈഹി സ്വലാമിയുടെ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ കൃത്യമായി വരച്ച് കാണിക്കുന്നുണ്ട്. അവിടെ പറയുന്നൊരു കാര്യം എന്താ? ഈസാ അലൈഹി സ്വലാം തൻ്റെ ജനതയോട് പറഞ്ഞു, ഇന്ന അല്ലാഹ റബ്ബി വ റബ്ബുക്കും, തീർച്ചയായും അല്ലാഹു എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവാണ്. ഫഅബുദുഹു ഹാദാ സിറാത്തു മുസ്തഖീം, അതിനാൽ നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുക, ഇതാകുന്നു നേരായ മാർഗം. ഈസാ അലൈഹി സ്വലാം നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്നല്ല പഠിപ്പിക്കുന്നത്, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുക, എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ ഏകനായ അല്ലാഹുവിനെ ആരാധിക്കുക. ഖുർആനിൻ്റെ 3-ാം അധ്യായം ആല ഇമ്രാനിൻ്റെ 51-ാമത്തെ വചനത്തിലും 19-ാം അധ്യായം സൂറത്തു മറിയമിൻ്റെ 36-ാമത്തെ വചനത്തിലും ഇത് പ്രതിപാദിക്കപ്പെട്ടതായിട്ട് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അവർ പറയുകയാണ്, അതായത് ജൂതന്മാരും ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ, അഹ്ലി കിതാബിൻ്റെ ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്. വഖാലു, അവർ വാദിക്കുകയായിരുന്നു, ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹും വാഹിദ്, അള്ളാഹു മൂവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു. നിങ്ങളുടെ ആരാധ്യൻ അള്ളാഹു ഏക ആരാധ്യനല്ലാതെ മറ്റൊരു ആരാധ്യനും നിങ്ങൾക്കില്ല തന്നെ. അപ്പോൾ അള്ളാഹു ഏകനാണ്, ത്രിയേകത്വമല്ല ക്രിസ്തു യേശു പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് ഏകദൈവ വിശ്വാസമാണ് കൃത്യമായി അദ്ദേഹത്തിൻ്റെ സുവിശേഷങ്ങളിൽ, ആ മഹാപ്രവാചകൻ്റെ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നതും വായിക്കുന്നതും. ആ ഈസാ അലൈഹി സ്വലാം തൻ്റെ ജനങ്ങളോട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? വമൻ യുഷ്രിക് ബില്ല, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ, ഏകനായ അള്ളാഹുവിന് പകരം ത്രിയേകത്വം ഉൾക്കൊണ്ടാൽ, അല്ലെങ്കിൽ അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനു പകരം അവൻ്റെ സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, അത് ഷിർക്കാണ്, ഏറ്റവും വലിയ പാപമാണ്. വമൻ യുഷ്രിക് ബില്ല, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അള്ളാഹു അവൻ്റെ മേലിൽ നൽകുന്ന ശിക്ഷ എന്താണ്? അവന് സ്വർഗം നിഷിദ്ധമാക്കും. വമഅവാഹു നാർ, നരകം അവന് ശാശ്വതമാക്കും. വമാലി ളാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് പരലോകത്ത് സഹായികളായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല. അപ്പോൾ ക്രിസ്തു യേശു തൻ്റെ ജനതയെ പഠിപ്പിക്കുന്ന ഏറ്റവും അടിസ്ഥാന പാഠമെന്ന് പറയുന്നത് ത്രിയേകത്വമോ എന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കൂ, ഞാനാണ് ഈ ലോകത്തിൻ്റെ രക്ഷകനെന്നോ ഒന്നുമല്ല. നേരെ മറിച്ച് എന്നെയും നിങ്ങളെയും എല്ലാവരെയും സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പരിപാലകനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കൂ, അവനെ വിളിച്ചു പ്രാർത്ഥിക്കൂ, അവനോട് സഹായം തേടൂ എന്നാണ്. അതുകൊണ്ട് തന്നെ ബൈബിളിൽ ക്രിസ്തു യേശുവിൻ്റെ സുവിശേഷങ്ങളെ കൃത്യമായി വായിക്കാൻ തയ്യാറാകുന്ന ആളുകൾക്ക് പോലും ഈ കാര്യം ബോധ്യമാകുമെന്നുള്ളതാണ്. വേദഗ്രന്ഥങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് കടന്നു വന്ന ദൈവീക വേദഗ്രന്ഥമായി അവശേഷിക്കുന്ന ഏക വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ, ആ വേദഗ്രന്ഥത്തെ നിങ്ങൾ തുറന്നൊന്ന് വായിച്ചു നോക്കൂ. അതിലൊരു അധ്യായത്തിൻ്റെ പേര് തന്നെ ഈസാ അലൈഹി ഇസ്ലാമയുടെ മാതാവിൻ്റെ പേരാണ്, 19-ാം അധ്യായം, മറിയം. ഈസാ അലൈഹി ഇസ്ലാമയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായ രൂപത്തിൽ വിശദീകരിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം കൂടിയാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിൽ ഈസാ നബിയുടെ ജീവിതത്തെ, അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തെ, യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൻ്റെ ആശയങ്ങളെ ഒന്ന് അറിയാനുള്ള ശ്രമം നടത്തിയാൽ നിങ്ങൾക്ക് കാര്യം ബോധ്യമാകുമെന്നുള്ളതാണ് യേശു സംസാരിച്ച സുവിശേഷം. യേശു പ്രസംഗിച്ച സുവിശേഷം, അത് ദൈവത്തിൻ്റെ സുവിശേഷമാണ്, അള്ളാഹുവിൻ്റെ സുവിശേഷമാണ്, അള്ളാഹുവിൻ്റെ വഹിയാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്, അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത അധ്യാപനങ്ങളാണ്, അള്ളാഹു നൽകിയ ഉത്ബോധനങ്ങളാണ് അദ്ദേഹം തൻ്റെ ജനതയോടും തൻ്റെ ജനങ്ങളോടും പറഞ്ഞത്. അതറിയാൻ നാം കൃത്യമായി വേദഗ്രന്ഥങ്ങൾ പഠിക്കാൻ തയ്യാറാകണം. അന്തിമ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ, ദൈവീക വേദഗ്രന്ഥമായ ഖുർആൻ ആ കാര്യം നമുക്ക് വിശദമാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും അറിയാനുമുള്ള ഒരു സന്മനസ്സ് കാണിക്കണം. സർവ്വലോക രക്ഷിതാവായ അള്ളാഹു നമുക്ക് അതിനെല്ലാമുള്ള ഭാഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: മാഷാഅല്ലാ, ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മൾ കേട്ടത് യേശു പറഞ്ഞ സുവിശേഷങ്ങൾ എന്നുള്ള വിഷയം സജ്ജാദ് ബിൻ അബ്ദുർ റസാഖിൻ്റെ സംസാരമാണ് ശ്രവിച്ചത്. ഈ ഒരു സമയത്ത് ഈ നിലയ്ക്ക് ഉൾക്കാഴ്ച നൽകുന്ന പ്രോഗ്രാമുകൾ കേൾക്കാൻ നാം സന്നദ്ധരാകണം, തയ്യാറാകണം എന്നുകൂടി ശ്രോതാക്കളെ അറിയിക്കുകയാണ്. റേഡിയോ വെബ്സിൽ അടുത്തതായി നാം സ്വരത്തിലേക്കാണ് പോകുന്നത്. ഇസ്ലാമികമായ ആശയങ്ങളും അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന ഗാനങ്ങളാണ് സ്വരത്തിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സ്വരം അബവായിൻ ദേശത്ത് എന്ന ഗാനവുമായി ഇൻസാഫ് ഒറ്റപ്പാലം നമ്മോടൊപ്പം ചേരുന്നു. നമുക്ക് കാതോർക്കാം.

0: മാഷാല്ലാ, വളരെ മനോഹരമായൊരു ഗാനമാണ് ഇൻസാഫ് ഒറ്റപ്പാലം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അബവായിൻ ദേശത്ത് എന്ന് തുടങ്ങുന്ന ഒരു ഗാനം വളരെ ആസ്വാദകരമായ രൂപത്തിൽ നമ്മൾ കാതോർത്ത് കഴിഞ്ഞു. റേഡിയോ വൈബ്സിൽ ഇനി ഇൻഷാല്ലാ നമ്മൾ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായി നമ്മൾ കാത്തു സംരക്ഷിക്കുന്ന നമ്മുടെ ആരോഗ്യ വിചാരത്തെ സംബന്ധിച്ചുള്ള ഒരു പഠന സെഷനിലേക്കാണ്, ആരോഗ്യ വിചാരത്തിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സോബിഹി അജ്മഈൻ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ആരോഗ്യ വിചാരത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ എല്ല് തേയ്മാനം. ഇന്ന് ആരോഗ്യ വിചാരത്തിൽ നമ്മുടെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് നമ്മോടൊപ്പമുള്ളത് കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഓർത്തോപ്പെഡിക് സർജൻ ഡോക്ടർ അബ്ദുൽ ഗഫൂർ പി എം ആണ്. സാർ നമസ്കാരം. ഈ ഒരു പ്രോഗ്രാമിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുന്നു. എല്ല് തേയ്മാനത്തെക്കുറിച്ചാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ല് തേയ്മാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഒന്ന് സൂചിപ്പിക്കാം.
2: ഇപ്പോൾ തേയ്മാനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നമ്മളത് ഉദ്ദേശിക്കുന്നത് ആർത്രൈറ്റിസിനെയാണ്. അപ്പോൾ സ്വതവേ നമ്മൾ ഇത് ബാധിക്കുന്നത് ജോയിൻസിനാണ്. എല്ല് എന്ന് പറയുമ്പോൾ ജോയിൻറ്റുകൾ, രണ്ട് എല്ലുകൾ തമ്മിൽ കൂടി ചേരുന്ന ആ ഭാഗത്താണ് യൂഷ്വലി നമുക്ക് തേയ്മാനം ബാധിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ജോയിൻറ്റുകളുടെ ഒരു പ്രവർത്തനം എന്നുള്ളത് മൂവ്മെൻ്റാണ്. അപ്പോൾ ഈ മൂവ്മെൻ്റ് വളരെ സുഗമമായി നടക്കാൻ വേണ്ടിയിട്ട് എല്ലുകളുടെ ഒരു കവറിങ് ഉണ്ട്, തരുണാസ്ഥി പറയും, കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ തരുണാസ്ഥി, രണ്ട് ഭാഗത്തുള്ള കോട്ടിംഗ് ഉണ്ട്. അതും നമ്മുടെ ജോയിൻറ്റിൻ്റെ ഉള്ളിലുള്ള സൈനോവിൽ ഫ്ലൂയിഡും കുറച്ച് സ്ട്രക്ചറൽ സപ്പോർട്ട്സും, അതായത് നമ്മുടെ ജോയിൻറ്റിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ചെറിയ ലിഗമെൻറ്റും കാര്യങ്ങളും. അപ്പോൾ ഇതാണ് ഒരു സന്ധിയുടെ ഒരു ഘടന. അപ്പോൾ ഈ ഘടനയിൽ എന്തെങ്കിലും പ്രയാസം വരുന്നത് ആണ് സ്വതവേ നമുക്ക് തേയ്മാനത്തിലേക്ക് പോവുക. അതിൽ തന്നെ ഈ കാർട്ടിലേജ്, നമ്മുടെ തരുണാസ്ഥിക്ക് വരുന്ന ഒരു ഒരു ഒരു ഒരു തിന്നിങ് അത് നേർമമായി പോവുക, അല്ലെങ്കിൽ അതിന് പൊട്ടൽ സംഭവിക്കുക, അങ്ങനെ അത് നഷ്ടപ്പെട്ട് വന്നാൽ നേരെ താഴെ നമ്മുടെ എല്ലുകൾ വെളിവാകും. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്കാണ് നമ്മുടെ സ്വതവേ തേയ്മാനം എന്ന് പറയുന്നത്.
1: എല്ലിൻ്റെ അഗ്രഭാഗത്തുണ്ടാവുന്ന ഈ കാർട്ടിലേജ് വരുന്ന തേയ്മാനം എല്ലിലേക്ക് വരും, അല്ലെ? അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് എല്ലിനെയും കൂടി അത് പിന്നീട് വരാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കാർട്ടിലേജ് തരുണാസ്ഥിക്ക് വരുന്ന തേയ്മാനാണ് ഉദ്ദേശിക്കുന്നത്.
2: ബേസിക്കലി അതാണ്, തരുണാസ്ഥിക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ എല്ലുകൾ ഇതാവും, അങ്ങനെ അതിന് നമുക്കൊരിക്കലും ലോഡ് ബെയർ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി അല്ല ഇതിനുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് പോവുക.
1: ഈ ഒരു എല്ല് തേയ്മാനം ശരിക്കും ഏത് പ്രായക്കാരിലാണ് കാണുന്നത്? അത് എല്ല് അത് വരാനുള്ള ഒരു സാധ്യത എന്താണ് എന്നുള്ളതാണ്. അത് പുരുഷന്മാരിലാണോ കൂടുതൽ, സ്ത്രീകളിലാണോ കൂടുതൽ കാണുന്നത് എന്നും കൂടി ഒന്ന്
2: പറയാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് തരത്തിലാണ് ആർത്രൈറ്റിസ് വരിക, അതല്ലെങ്കിൽ തേയ്മാനം വരിക. അപ്പോൾ അതിന് ഒന്ന് പ്രൈമറി എന്ന് പറയും. പ്രൈമറി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു കാരണങ്ങളൊന്നുമില്ലാതെ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രായം കൊണ്ടിട്ടും നമ്മുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു സമയത്ത് സ്വാഭാവികമായിട്ട് വളരെ പതിയെ പതിയെ വരുന്ന ഒരു അവസ്ഥയാണ്. അത് നമ്മൾ പ്രൈമറി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ചൊരു കാരണം തപ്പി നോക്കിയാൽ പ്രഥമ ദൃഷ്ടി ഒരു കാരണമൊന്നും ഉണ്ടാവണം എന്നില്ല,
1: കാണാൻ കഴിയില്ല.
2: അതിനാണ് നമ്മൾ പ്രൈമറി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് സെക്കൻഡറി ആർത്രൈറ്റിസ് ഉണ്ട്. അത് ഒരു അപകടം വന്ന് മുട്ടിൻ്റെ ഒരു ജോയിൻറ്റിന് പരിക്ക് വരിക, അതല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വരിക, അങ്ങനെ അങ്ങനെ അത്തരം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വരുന്നതിനാണ് നമ്മൾ സെക്കൻഡറി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്.
1: കൂടുതലായിട്ടും ഈ പ്രൈമറി ആർത്രൈറ്റിസ് ആണോ
2: കൂടുതലായിട്ട് കാണുന്നത്? പ്രൈമറി ആർത്രൈറ്റിസ് ആണ്. അപ്പോൾ അത് അതിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് നമ്മുടെ ലോവർ ലിംസിലാണ്, നമ്മുടെ അതിൽ തന്നെ കാലിലെ മുട്ടുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുക. പക്ഷേ ഇത് ഏത് സന്ധിയിലും ബാധിക്കാം. ഇടുപ്പലിന് വരാം, നമ്മുടെ കാലിൻ്റെ ആംഗിൾസിന് വരാം, തോളലിന് വരാം, ഈവൻ നമ്മുടെ കൈപ്പത്തിയിലുള്ള നമ്മുടെ ഈ തള്ളവിരലിൻ്റെ ജോയിൻ്റ് ഭാഗമുണ്ട്, തള്ളവിരൽ നമ്മുടെ റിസ്റ്റിലേക്ക് വരുന്ന ജോയിൻ്റ് ആവുന്ന ഭാഗത്തും, അതായത് ബേസിക്കലി നമ്മുടെ ഒരു ജോലി ഏത് ഭാഗമാണ് ഒരു വ്യക്തി കൂടുതൽ ഉപയോഗിക്കുന്നത്, അപ്പോൾ അതിന് വേണ്ട ഒരു കെയർ കൊടുക്കാതെ അല്ലെങ്കിൽ അതിന് ഒരു താങ്ങാവുന്ന ഒരു ലോഡിന് കൂടുതലായിട്ടത് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേറെയാണ്.
1: ഇത് പിന്നെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ കൂടുതൽ കാണുന്നുണ്ടോ, അതല്ലെങ്കിൽ നേരെ തിരിച്ച് സ്ത്രീകളെക്കാൾ പുരുഷന്മാരിലൊക്കെ കാണുന്നത്? അതിനൊരു ജെൻഡറിന് അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്
2: തീർച്ചയായിട്ടും. ഈ പ്രൈമറി ഞാൻ പറഞ്ഞ പ്രൈമറി ആർത്രൈറ്റിസ് കൂടുതൽ കാണുന്നത് സ്ത്രീകൾക്കാണ്. ഒരു 7:3 പറയും, ഒരു 70% സ്ത്രീകളിലാണ് ഇത് കൂടുതൽ കാണുന്നത്. അതിൻ്റെ പല കാരണങ്ങളുണ്ട്. ഒരു മേജർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിൽ വരുന്ന ഹോർമോൺ ഡിഫറൻസ് ആണ് ഒന്ന്. അപ്പോൾ അവരുടെ ഈ പറഞ്ഞ പോലെ 45-50 വയസ്സ് കഴിയുമ്പോൾ അവരുടെ ശരീരത്തിൽ വരുന്ന ഈ ഹോർമോൺ വ്യത്യാസങ്ങൾ കാരണം ഈ ബോൺ മെറ്റബോളിസത്തിൽ വ്യത്യാസം വരും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോൺ ഡെൻസിറ്റി കുറയും. അപ്പോൾ ആ സമയത്താണ്. അപ്പൊ അത്
1: സ്ത്രീകളിൽ കൂടുതൽ കാണാനുള്ള സാധ്യത അതുകൊണ്ടാണ്.
2: അതെ.
1: അപ്പൊ എല്ല് തേയ്മാനത്തിന്റെ ഈ ഒരു അല്ലെങ്കിൽ എല്ല് തേയ്മാനം ജീവിതശൈലിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ നമുക്ക് അതിൽ നിന്ന് വരാതെ രക്ഷപ്പെടാൻ കഴിയുമോ, എന്താണ് അതിന്റെ കാര്യങ്ങളൊന്നും?
2: തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധിവരെ നമുക്കതിൽ കുറെ ശ്രദ്ധ ചെലുത്തിയാൽ നമുക്ക് ഒരുപാട് അതിന്റെ പ്രയാസങ്ങൾ കൺട്രോൾ കൊണ്ടുവരാൻ കഴിയും. അതിലൊന്ന് നമ്മുടെ വെയിറ്റ് റിഡക്ഷൻ, നമ്മുടെ ശരീരത്തിന്റെ ഭാരം ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ BMI എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശരീരത്തിന്റെ ഹൈറ്റിന് ഒരു നിശ്ചിതമായ ഒരു വെയിറ്റ് ഉണ്ട്. BMI ഒരു ഏറ്റവും മാക്സിമം എന്ന് പറഞ്ഞാൽ 30, അതിന്റെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ നോക്കിയാൽ കാണുന്നത് അതിനും കൂടിയതിൽ BMI ഉള്ള ആൾക്കാണ് സാധാരണ ഏറ്റവും കൂടുതൽ. അതും നമ്മുടെ ഈ ലോവർ ലിംസ്, നമ്മുടെ കൈ കാലുകൾക്കാണ് ഈ നമ്മുടെ ബോഡി വെയിറ്റ് കാരണം എഫക്റ്റഡ് ആവുന്നത്. അപ്പോ വെയിറ്റ് റിഡക്ഷൻ നിയന്ത്രിച്ചാൽ നല്ല രീതിയിൽ തന്നെ ഇത് നിയന്ത്രിക്കാൻ കഴിയും. ഒരുപക്ഷെ നമ്മള് ഇത് കണ്ടുപിടിച്ച ആളുകൾക്ക്, വേദന വന്ന ആളുകൾ നല്ല രീതിയിൽ ഡയറ്റും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്ത് വെയിറ്റ് കുറച്ച് കൊണ്ടുവരാണെങ്കിൽ നല്ല രീതിയിൽ ഇത് പിന്നീട് പ്രോഗ്രസ്, ഒരുപക്ഷെ ഒരു പഴയ രീതിയിലേക്ക് അത് വന്നിട്ടില്ലെങ്കിലും തേയ്മാനം വളരെ മോശമാവുന്ന ഒരു അവസ്ഥയിലേക്ക് അത് തുടർന്ന് പോകുന്നത് അത് തടയാൻ,
1: പിന്നീട് അങ്ങോട്ട്
2: പോകുന്നത് തടയാൻ കഴിയും. പിന്നെ ഇത് തീരെ വരാതിരിക്കാൻ എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ എക്സസൈസ് കാര്യങ്ങൾ, നമ്മുടെ ഡയറ്റ് അതെല്ലാം നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മുടെ പേശികൾക്കും എല്ലുകൾക്കുള്ള ഇത് നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നതാണ്.
1: ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ എല്ല് തേയ്മാനം നമുക്ക് എങ്ങനെയാണ് അത് കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
2: അപ്പൊ ഏറ്റവും മെയിൻ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന ആയിരിക്കും. അപ്പൊ അത് തന്നെ ആക്ടിവിറ്റി റിലേറ്റഡ്, നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും ആ ഒരു സന്ധികൾ കൂടുതലായിട്ട് മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ ലോഡ് ചെയ്യുമ്പോൾ നടക്കുക, വെയിറ്റ് എടുക്കുക, കയറ്റം കയറുക, അപ്പോൾ അത്തരം ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്ന വേദന. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. അതിനോടനുബന്ധിച്ച് നീർക്കെട്ട് വരാം, അതിന് നീരും കാര്യങ്ങളൊക്കെ
1: വരാം,
2: സ്വെല്ലിംഗ് ഒക്കെ വരാം. പിന്നെ ഇത് നമ്മളതിൻ്റെ സ്റ്റേജ് കൂടുന്നതനുസരിച്ച്, അതിൻ്റെ ഡിസീസ് നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മൾ 4 സ്റ്റേജായിട്ട് തിരിക്കും. അപ്പോൾ അത് സ്റ്റേജ് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് ആ ജോയിൻറ്റിന് വരുന്ന മൂവ്മെൻറ്റ്സ് കുറയും. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ 100 ഡിഗ്രി മടക്കാൻ പറ്റുന്ന ഒരു ജോയിൻ്റ് ആണെങ്കിൽ തേയ്മാനം കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ഇത് കുറയും. പിന്നെ അതേപോലെ തന്നെ ജോയിൻറ്റിൻ്റെ ഷേപ്പ് മാറാം, വളവ് കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ഇതൊക്കെ ആ ഡിസീസ് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട്, രോഗം പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട് വരുന്ന വ്യത്യാസങ്ങളാണ്.
1: ഇത് നേരത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനും പറയണം, എൻ്റെ കല്ലമുട്ടിന് അല്ലെങ്കിൽ എൻ്റെ ഒരു ജോയിൻറ്റിൽ ഇങ്ങനെ ലക്ഷണം, ഇത് തേയ്മാനം വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് എനിക്ക് നേരത്തെ മുൻകൂട്ടി കണ്ടെത്താൻ കഴിയും, അതായത് നമ്മുടെ ജീവിതശൈലിയിൽ നിന്ന് തന്നെ നമുക്കൊരു കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്.
2: അതായത് ഒരു സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വേദന ഈ പറഞ്ഞ പോലെ ചെറുപ്പക്കാർക്ക് ഒരു തേയ്മാനത്തിൻ്റെ ആവണം എന്നില്ല, അത് നമ്മുടെ ഒരു നോർമൽ മെക്കാനിക്കൽ പെയിൻ ആയിരിക്കും, മനസ്സിലായല്ലേ? അപ്പോൾ നേരെ മറിച്ച് ഇപ്പോൾ ഒരു പരിക്ക് വരിക, ഒരു വീഴ്ച വരിക, അതല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഇഞ്ചുറി വരിക, അപ്പോൾ അത്ര ആളുകൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ജോയിൻറ്റിലുള്ള നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ മറ്റ് ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ലിഗമെൻറ്റുകൾ, ജോയിൻറ്റിലുള്ള പാട, അപ്പോൾ അത്തരം സ്ട്രക്ചേഴ്സ് ഈ ജോയിൻറ്റിൻ്റെ പ്രവൃത്തിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനൊക്കെ വരുന്ന പരിക്കുകൾ യഥാസമയം കണ്ടുപിടിക്കാതിരിക്കുക, അത് വേണ്ട ചികിത്സ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ തേയ്മാനത്തിലേക്ക് പോവാം. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ, ഒരു രോഗിനെ കൃത്യമായ രീതിയിൽ ജോയിൻറ്റ് പരിശോധിക്കുക, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ കിട്ടും. അതേപോലെ തന്നെ എക്സ്റേ, അപ്പോൾ തേയ്മാനം നമുക്ക് എക്സ്റേയിൽ കണ്ടുപിടിക്കാൻ പറ്റാവുന്ന ഒരു ഇതാണ് തേയ്മാനം പറഞ്ഞാൽ. അതേപോലെ MRI നമുക്ക് സ്വദൈവ ആവശ്യം വരിക. ഇതിൻ്റെ ഏർലി സ്റ്റേജസ്, ഈ തരുണാസ്ഥയ്ക്ക് മാത്രം വളരെ മൈൽഡായിട്ടുള്ള ഇത് വരിക. അതുപോലെ നമ്മുടെ സന്ധിയിലുള്ള മറ്റ് സ്ട്രക്ചേഴ്സ്, ലിഗമെൻറ്റുകൾ, മെനിസ്കസ്, അതിനൊക്കെ ഇഞ്ചുറീസ് ഒക്കെ വരുന്നത് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു പക്ഷേ എക്സ്റേയിൽ സാധിക്കില്ല, അതിനൊക്കെ നമുക്ക് MRI സ്കാനിങ് വേണ്ടി വന്നേക്കും.
1: അത്തരം ടെസ്റ്റുകളിലൂടെയൊക്കെ കണ്ടെത്താൻ കഴിയും. ഇനി നമ്മൾ അതിൻ്റെ ഒരു ചികിത്സയുടെ ഭാഗം, അത് എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്?
2: നമ്മൾ ചികിത്സ ഇതിനൊരു 3 കാറ്റഗറി ആയിട്ടാണ് തിരിക്കുക. ഒന്ന്, നോൺ ഫാർമക്കോളജിക്കൽ, അതായത് മരുന്ന് അല്ലാത്തൊരു ചികിത്സ. അതിൽ കാര്യമായിട്ട് നമ്മുടെ ഈ പറഞ്ഞ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ, എക്സസൈസുകൾ, വെയിറ്റ് റിഡക്ഷൻ, അതുപോലെ നമ്മുടെ ഈവൻ നമ്മുടെ ചെരുപ്പുകൾ, ഇപ്പോൾ ചില ആളുകൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ, അപ്പോൾ നമ്മളിപ്പോൾ ഒരാളുടെ ശരിക്കും ഒന്ന് ഹിസ്റ്ററി എടുക്കണം. അദ്ദേഹം ഇപ്പോൾ ഒരുപക്ഷെ കൂടുതൽ സമയം കയറ്റം കയറി ഇറങ്ങുന്നുണ്ടാവും, അപ്പോൾ അതിന്
1: സ്റ്റെപ്പുകൾ,
2: അപ്പോൾ അത് അതിന് കൊടുക്കേണ്ട നിയന്ത്രണങ്ങൾ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ പിന്നെ അതുപോലെ നമുക്കൊരു നല്ലോണം റീഹാബ്, ഒരു നല്ലൊരു ഫിസിക്കൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ ഈ ജോയിൻറ്റിന് ചുറ്റുമുള്ള പേശികൾക്ക് നല്ലോണം ബലം കിട്ടാവുന്ന തരത്തിലുള്ള എക്സസൈസുകൾ നല്ല രീതിയിൽ ചെയ്താലൊക്കെ അതിനൊരു പക്ഷേ ഒരു പരിധി വരെ നല്ല രീതിയിൽ ചെയ്യാം. രണ്ടാമത്തതാണ് ഫാർമക്കോളജികൾ, മരുന്നുകൾ. മരുന്നുകൾ ഒരിക്കലും ദീർഘകാലത്തേക്ക് നമ്മൾ അതിന് റിസോർട്ട് ചെയ്യാൻ പാടില്ലാത്തത് വേദന സംഹാരികൾ ഒരു പരിധി കൂടുതൽ
3: കൊടുക്കരുത്.
2: അപ്പോൾ ഒരു ഇനീഷ്യൽ തുടക്കത്തിൽ ആ ഒരു കാഠിന്യത്തിന് ഒന്ന് ഒരു അയവ് വരുത്താൻ വേണ്ടി കുറച്ച് വേണമെങ്കിൽ കൊടുക്കാം,
3: വേദന കൊടുക്കാം.
2: പിന്നെ കാര്യമായിട്ട് അതിന് കുറച്ച് ഈ സപ്ലിമെൻറ്റ്സ് ആണ്, വൈറ്റമിനും കാൽസ്യം അങ്ങനത്തെ സപ്ലിമെൻറ്റ്സ് ആണ് എൻ്റെ ചികിത്സ. പക്ഷെ അതിനൊക്കെ ഒരു പരിധി വരെ റോളുള്ളൂ,
3: മനസ്സിലായല്ലേ.
2: പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ കുറെ ഇഞ്ചെക്ഷൻസ് ആണ് ഇപ്പൊ ഒരുപാട് മാർക്കറ്റിൽ നമ്മള് ഒരുപാട്, പക്ഷെ അതൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് ചൂസ് ചെയ്യേണ്ടതാണ്.
3: ഈ ഒരു ഇഞ്ചക്ഷൻ അത് വേദനക്ക് കൊടുക്കുന്നതാണോ അതോ ഈ ഒരു തരണാസ്ഥീനെ റീഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണോ എന്താണ്?
2: ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് തരത്തിലുണ്ട്. നമ്മൾ ഈ വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ ആണ് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ. അപ്പോൾ അത് ഒരുപാട് വളരെ റാമ്പന്റ് ആയിട്ട് എല്ലാവരും എല്ലാ സ്ഥലത്തുനിന്നും ചെയ്യുന്നതാണെന്ന് ഈ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ. അപ്പോൾ അതിൽ തൽക്കാലം ഒരു വേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടും, ആശ്വാസം കിട്ടും. പക്ഷെ നമ്മുടെ ആ ഉള്ളിലുള്ള രോഗാവസ്ഥ അങ്ങനെ തന്നെ പെർസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിങ്ങനെ
3: അതവിടെ ഉണ്ടാകും.
2: മറ്റൊരു സംഭവമാണ് ഈ പറഞ്ഞ പി ആർ പി ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ നമ്മൾ എല്ലായിടത്തും കാണുന്നത്. അതിന് ഉള്ള റോളും സത്യത്തിൽ നമ്മുടെ ശാസ്ത്രീയ പഠനങ്ങൾ പ്രകാരം അതിനും വലിയ തോതിലുള്ള റോളില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമുക്ക് എന്താ പറയുക, അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റീറോയിഡിനെ വെച്ച് അപേക്ഷിച്ചാൽ വലിയ സൈഡ് എഫക്ട്സ് ഇല്ല.
3: ഓക്കെ.
2: അപ്പോൾ അതിൽ ഈ പി ആർ പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ തന്നെ രക്തം എടുത്ത് നമ്മുടെ കോശങ്ങളിലുള്ള ഈ ഒരുപാട് സൈറ്റോകൈൻസ് ഒരുപാട് ഇതുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്ത് ചെറിയൊരു തോതിൽ
3: ഘടകങ്ങൾ
2: അത് നമ്മൾ ജോയിൻറ്റിലേക്ക് വെക്കുന്നതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യേണ്ടത് ആക്ച്വലി സേഫാണ്. അപ്പോൾ ഒരു ട്രാൻസിയൻ്റ് റിലീഫ് കിട്ടാം, ചില ആളുകൾ ഒന്നോ രണ്ടോ പ്രാവശ്യം വെച്ചാലൊക്കെ ട്രാൻസിയൻ്റ് റിലീഫ് കിട്ടാം. പക്ഷെ അതുകൊണ്ട് ഒരിക്കലും എന്താവില്ല, പൂർണ്ണമായിട്ട് മാറും എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് വളരെ കെയർഫുള്ളായിട്ട് ചൂസ് ചെയ്യണം, പ്രത്യേകിച്ച് ഷുഗറുള്ള ആളുകളും അതുപോലെ തന്നെ തേമാൻ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അധികമായിട്ടുള്ള ആളുകളൊക്കെ അത് വളരെ സൂക്ഷിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്.
3: പിന്നീടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സർജറിയാണ്.
2: പിന്നീടുള്ള ഓപ്ഷൻ സർജറിയാണ് തീർച്ചയായിട്ടും. അത് നമ്മൾ ജോയിന്റ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് പിന്നീടുള്ളത്.
3: ടി കെയർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നീ,
2: അതെ ടി കെയർ, അതെല്ലാം ജോയിൻസ് ആണ്. ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് ഉണ്ട്, ഹിപ്പിനുണ്ട്, ടോട്ടൽ ആംഗിൾ ഉണ്ട്, ഷോൾഡർ ഉണ്ട്. അപ്പൊ അത് നമ്മള് അതിൻ്റെ ഒരു എൻ സ്റ്റേജ് ഡിസീസ്, ഇത് ഒരു നമ്മൾ പറയുന്ന ഈ സ്റ്റേജ് ഫോർ എന്ന് പറയുന്നത് സിവിയർ പെയിൻ. അവർക്ക് സത്യത്തിലൊരു നല്ല രീതിയിൽ നടക്കാനും അവരുടെ ജീവിത, ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി കുറയും. ഇത് ഉള്ള
3: അസുഖം
2: വന്ന ആളുകൾക്ക് അവർക്ക് സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനും ഒന്ന് എണീച്ചൊന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ വരെ അവർക്ക് മടിയാവുന്ന ഒരവസ്ഥയിലേക്ക് വരെ എത്തും.
3: പെയിൻ കാരണം,
2: പെയിൻ കാരണമായിട്ട്
3: ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ, നേരത്തെ ചെയ്തിരുന്ന ജോലികൾ ചെയ്യാൻ
2: പറ്റാത്ത
3: മറ്റൊരാളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് ഇത് പോകുന്നത്. അപ്പൊ ഈ സർജറി ചെയ്യുന്നതോടുകൂടി അവർക്ക് പഴയൊരവസ്ഥയിലേക്ക് തിരിച്ചെത്താൻ കഴിയുമെന്നുള്ളതാണോ?
2: ഒരു പരിധി വരെ. ഒരിക്കലും നമുക്ക് പടച്ചവരെ തന്ന പോലത്തെ ഒരു ജോയിന്റ് കിട്ടുക എന്നുള്ളത് അസാധ്യമാണ്.
3: നേരത്തെ
2: നമുക്കിതിൽ കാര്യമായി കിട്ടുക എന്നുള്ളത് പെയിൻ ഫ്രീ ജോയിന്റ് ആയിരിക്കും. നമ്മുടെ വേദന ഒരു 90% വരെ അതിൽ നല്ല രീതിയിൽ സെലക്ട് ചെയ്തിട്ടുള്ളൊരു രോഗിക്ക് നല്ല രീതിയിൽ സർജറി ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ സ്വതവേ ഒരു 90% മുകളിലും പെയിൻ റിലീഫ് ഉണ്ടാവും. അതിൻ്റെ വളവുകൾ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ പക്ഷേ ഒരു പക്ഷേ പൂർണ്ണമായിട്ട് നമ്മൾ മുട്ടുമടക്കി നമ്മൾ താഴെ നമുക്ക് നമ്മുടെ ഒരു ഇന്ത്യൻ കമോഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അത്യാത്രി ഇരിക്കുക, അതൊന്നും ഒരിക്കലും സാധ്യമാവണമെന്നില്ല. പക്ഷെ നമുക്ക് നടക്കാം, സ്റ്റെപ്പ് കയറാം, ബസ്സിന് പോവാം, നമ്മൾ യാത്ര ചെയ്യാം, സ്വന്തം കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ആ ഒരു ആക്റ്റീവ് ലൈഫിലേക്ക് നമുക്ക് തിരിച്ച്
3: അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പൊ സാർ പറഞ്ഞ പോലെ സ്റ്റെപ്പുകൾ കയറുന്നതിനോ അല്ലെങ്കിൽ കുറച്ചൊക്കെ മുട്ട് മടക്കുന്നതിനൊന്നും
2: പ്രശ്നമൊന്നുമില്ല. മുട്ട് 100 ഡിഗ്രി വരെ നമുക്ക് ഈസി ആയിട്ട് മടക്കാനൊക്കെ കഴിയും.
3: ഓക്കെ. ഇനിയിപ്പോ ഇത് ഇങ്ങനെ നമ്മൾ റീപ്ലേസ് ചെയ്ത അല്ലെങ്കിൽ മാറ്റിവെച്ച ആ ഭാഗം പിന്നീട് ഇതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടോ? അതിന് തേയ്മാനം വരും അല്ലെങ്കിൽ പിന്നീട് ഒരു പ്രയാസം വരാനുള്ള സാധ്യത ഉണ്ടോ?
2: അതായത് നമ്മളിതിൽ ഈ ജോയിന്റ് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട് മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റി വെക്കല്ല ആക്ച്വലി ചെയ്യുന്നത്. നമ്മുടെ മുട്ടിന്റെ ഒരു ഈ രണ്ട് എല്ലുകൾ തമ്മിൽ വരുന്ന ജോയിന്റ് വരുന്ന ഭാഗത്ത് ഒരു കവറിങ് കൊടുക്കുകയാണ്. നമ്മളിപ്പോ പല്ലില് ക്യാപ്പൊക്കെ ഇടുന്ന പോലെ ജോയിന്റിന്റെ രണ്ട് ഭാഗത്തും ഒരു മെറ്റാലിക് ഇംപ്ലാന്റ് വെച്ചിട്ട് കോട്ടിങ് കൊടുക്കുക. അതിന് രണ്ടിൻ്റെ ഇടയിൽ ഒരു സ്പേസറും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ആണ് ഇതിൻ്റെ സത്യത്തിൽ ലൈഫ് ഡിറ്റർമിൻ ചെയ്യുക. ഒന്ന്, ഈ ഉപയോഗിക്കുന്ന സാധനം എത്രത്തോളം നല്ലതാണ്. രണ്ട്, നമ്മുടെ സർജിക്കൽ ടെക്നിക്കിൻ്റെ ഒരു പെർഫെക്ഷൻ. പിന്നെ മൂന്നാമതായിട്ട് തീർച്ചയായിട്ടും രോഗിയുടെ കാര്യങ്ങൾ, നമുക്ക് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡോക്ടർ കൊടുക്കും അഡ്വൈസസ് എന്തൊക്കെ ചെയ്യാം ചെയ്യാൻ പാടില്ല. അപ്പോൾ നല്ല രീതിയിൽ ചെയ്തൊരു പ്രൊസീജിയർ, നല്ല രീതിയിൽ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നൊരു രോഗിയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ലൈഫ് തന്നെ അതിന് കിട്ടുക. പിന്നെ ഒരു സാധാരണഗതിയിൽ ഒരു 20-25 ഇയേഴ്സ് ഒക്കെയാണ് ഇതിൻ്റെ ഏറ്റവും ഒരു നല്ലൊരു ജോയിന്റ് റീപ്ലേസ്മെന്റിന്റെ ഒരു ലൈഫ് പറയാം. കാരണം അതിന്റെ ഈ പറഞ്ഞ പോളിത്തീൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അതിൻ്റെ ഉള്ളിലുള്ളത്, അതിന് കാലക്രമേണ അതിന് ഇത് വരും. അപ്പൊ അങ്ങനെ വരുന്നാൽ ഇതിന് റിവിഷൻ ചെയ്യേണ്ടി വരും.
3: ചെയ്യേണ്ടി വരും ആ സമയത്ത് കൊണ്ടും ഇതുപോലെ
2: ചെയ്യേണ്ടി വരും.
3: ഇനി അത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ സാധാരണക്കാരായ ആളുകൾ ഇത് കേൾക്കുമ്പോൾ, നമ്മുടെ ശ്രോതാക്കൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇതൊരു ഒരു നോർമൽ ലൈഫ് ഉള്ള ഒരാൾക്കാർ, ഒരു വളരെ സാധാരണക്കാർ ഒരാൾക്ക് ഇത് അഫോർഡബിൾ ആണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. ഇതിൻ്റെ ഒരു പിന്നെ ഇങ്ങനെയൊക്കെ മാറ്റിവെക്കാനോ അത്രയധികം കോസ്റ്റ് വരുന്നുണ്ടോ, എന്താണ് അതിനെക്കുറിച്ച് ഒരു കോമൺ ആയിട്ട് സർക്ക് എന്താണ് പറയാനുള്ളത്?
2: അതായത് നമ്മൾ ഈ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ഇതിനൊരു പ്രൈസ് കൺട്രോൾ ക്യാപ്പിൽ വരുന്നുണ്ട്. അപ്പൊ പണ്ടത്തെ അപേക്ഷിച്ച് വളരെ ഒരു വലിയൊരു എമൗണ്ടിലേക്കല്ലാതെ ഒരു ആവറേജ് റേറ്റിൽ തന്നെ ഒരു എനിക്ക് തോന്നുന്ന ഒരു അറൗണ്ട് 50-60 thousand തന്നെ നല്ലൊരു ഇംപ്ലാന്റ് കിട്ടും. പിന്നെ ഇപ്പോ മറ്റേ നമ്മുടെ ആരോഗ്യ സ്കീമുകളൊക്കെ നിയന്ത്രണം ഉണ്ട്. അപ്പോ മുമ്പത്തെ അപേക്ഷിച്ച് ഈ ഒരു റേറ്റിൽ സാധനം നമുക്ക് പുറം രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് അവർക്ക് കിട്ടുന്ന അതേ നല്ല സാധനം

0: പങ്കെടുത്തത്. കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഓർത്തോപ്പീഡിക് സർജൻ ഡോക്ടർ അബ്ദുൽ ഗഫൂർ പി എം ആയിരുന്നു. സാർ, ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാല്ലാ, ആരോഗ്യ വിചാരം പ്രോഗ്രാമാണ് ഇപ്പോൾ നാം കേട്ടുകഴിഞ്ഞത്. അള്ളാഹു ആരോഗ്യത്തെ സംബന്ധിച്ച് കൃത്യമായി സൂക്ഷ്മതപ്പെടുത്തി ജീവിക്കാൻ ഇത്തരം പങ്കുകൾ കേൾക്കാൻ നമ്മെ തുണക്കുമാറാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തതായി നാം കേൾക്കുന്നത് പ്രാർത്ഥനാ പഠനം. വ്യത്യസ്ത നിലക്കുള്ള നമ്മൾ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ടുന്ന അർത്ഥമുൾപ്പെടെ മനസ്സിലാക്കി തരുന്ന പ്രാർത്ഥനാ പഠനം എന്ന പങ്കുതിയിൽ, ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ രോഗിയെ സന്ദർശിക്കുമ്പോൾ അതിൻ്റെ ഭാഗം ഒന്ന് സഫീർ അൽ ഹൈക്കമിയാണ് അതിൽ ക്ലാസ് എടുക്കുന്നത്. അത് നമുക്ക് കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, രോഗവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ ധാരാളം സുന്നത്തുകൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ദിക്റുകളും പ്രാർത്ഥനകളും രോഗവുമായി ബന്ധപ്പെട്ട് ചൊല്ലാനായി നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ ഒരു രോഗിയായ വ്യക്തിയെ കാണാൻ പോയാൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്നും നമ്മൾ ചെയ്യേണ്ടതായ ചില ദിക്റുകളാണ് പ്രാർത്ഥനകളാണ് ഇൻഷാല്ലാ ഇന്ന് മുതലുള്ള എപ്പിസോഡുകൾ നമ്മൾ പഠിക്കുന്നത്. ഒരു പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ ഒരു വാചകമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. വളരെ എളുപ്പമുള്ള ഒരു പദമാണ്. നമ്മൾ ഏതൊരാളും അസുഖബാധിതനായ ഏത് വ്യക്തിയുടെ അടുക്കൽ പോയാലും നമുക്ക് പറയാവുന്നതാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ്: ലബസ് തഹൂറുൻ ഇൻഷാ അല്ലാ. ലബസ എന്നാണ് അത് നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ ലബസ് എന്ന് പറയും. ഒരുമിച്ചാണെങ്കിൽ ലബസ തഹൂറുൻ ഇൻഷാ അല്ലാ. ലബസ് തഹൂറുൻ ഇൻഷാ അല്ലാ. നമ്മൾ നിർത്തി നിർത്തി പറയുന്നെങ്കിൽ ലബസ് തഹൂർ ഇൻഷാ അല്ലാ. മൂന്ന് പദങ്ങളാണ് ഇതിലുള്ളത്: ഒന്ന് ലബസ്, രണ്ട് തഹൂർ, മൂന്നാമത്തേത് ഇൻഷാ അല്ലാ. എന്നാണ് ഇതിൻ്റെ അർത്ഥം. ലബസ്, ഒരു പ്രശ്നവുമില്ല, ഒരു പ്രയാസവും ഇല്ല എന്ന് ആശ്വസിപ്പിക്കുന്ന വാചകമാണത്. ലബസ്, സാരല്ല, പ്രശ്നമല്ല. തഹൂറുൻ, അത് ശരിയായിക്കൊള്ളും, സുഖമായിക്കൊള്ളും. ഇൻഷാ അല്ലാ, അള്ളാഹു ഉദ്ദേശിച്ചാൽ. അപ്പോൾ ഇതൊരു സമാധാനത്തിൻ്റെ വാചകമാണ് ലബസ് തഹൂറുൻ ഇൻഷാ അല്ലാ എന്നത്. നമ്മുടെ മലയാളത്തിൽ പല തരത്തിലുള്ള സമാധാനിപ്പിക്കുന്ന വാചകങ്ങളും അവിടെ പോയി രോഗിയെ കാണുമ്പോൾ നമ്മൾ പറയും. അവൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ടുള്ളതും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും ഒന്ന് വിഷമിക്കേണ്ടതില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ അതിനൊക്കെ പുറമെ ഇത് അതേ അർത്ഥത്തിലുള്ള വാചകമാണെങ്കിലും ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ച ഒരു സുന്നത്താണ്. അതൊരു ദിക്റായി തന്നെ നമ്മൾക്ക് പറയാവുന്നതാണ്. എത്ര തവണ ചൊല്ലേണ്ടതുണ്ട് എന്നൊന്നും ഹദീസുകളിൽ കാണാൻ കഴിയില്ല. അതിനൊരു തവണയോ രണ്ടോ അഞ്ചോ പത്തോ എത്ര വട്ടം വേണമെങ്കിലും നമുക്ക് ഈ ദിക്ർ ആവർത്തിക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി ഞാനത് പറയാം: ലബസ് തഹൂർ ഇൻഷാ അല്ലാ. ഇനി എൻ്റെ കൂടെ നിങ്ങളേറ്റു പറയണം, അത് ഞാൻ പറയാം, നിങ്ങളേറ്റു പറയണം: ലബസ് തഹൂർ ഇൻഷാ അല്ലാ. ഇപ്പം മൂന്നും നമുക്ക് പരിചയമുള്ള പദങ്ങളാണ്. പരിചയമുള്ള ഈ മൂന്ന് പദങ്ങൾ ഓർഡറിൽ ചേർത്ത് പറയേണ്ട പണി മാത്രമേ നമുക്കുള്ളൂ. രോഗിയെ കാണുമ്പോഴെല്ലാം ഈ പ്രാർത്ഥന നമ്മൾ പതിവാക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് തറച്ചിറങ്ങിക്കൊള്ളും. അല്ലാഹു സുബ്ഹാനഹു വതആല ദിക്റുകൾ ജീവിതത്തിൽ പകർത്തി എപ്പോഴും അല്ലാഹുവിനെ ഓർക്കുന്ന നാവും മനസ്സുമായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാല്ലാ, ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമായ പ്രാർത്ഥനയും വിശിഷ രോഗിയെ സന്ദർശിക്കുമ്പോൾ നാം ചൊല്ലേണ്ട ഓർക്കേണ്ട പ്രാർത്ഥന കൂടിയാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ സഫീർ അൽ ഹിക്കമി നമുക്ക് പകർന്നു നൽകിയത്. ഇനി കൂട്ടുകാർക്ക് ഒരുമിച്ച് ഒരു തണലിലിരുന്ന് കൊണ്ട് കേൾക്കാവുന്ന മറ്റൊരു പ്രോഗ്രാമിലേക്കാണ്, പൂമരത്തണലിൽ. നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ഉമ്മ, ആ ഉമ്മയെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് അൽ ഫഹദ് പൂന്തറയാണ്. പൂമരത്തണലിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

കൂട്ടുകാരന്മാരെ, കൂട്ടുകാരികളെ, നമ്മൾ ഇതുവരെ കുറേ കാര്യങ്ങൾ പഠിച്ചു. അതായത്, ഇസ്ലാം എന്ന സുന്ദരമായ മതത്തിൽ, ആ മതത്തിൽ 5 തൂണുകളുണ്ടെന്നും ആ തൂണുകൾ ഏതാണെന്നും നമ്മൾ പഠിച്ചു. അതിലെ ഓരോ പൂക്കൾ കൊണ്ട് സുന്ദരമായ ഓരോ പൂന്തോട്ടങ്ങൾ നമ്മൾ പണിതു തുടങ്ങിയിരുന്നു. എന്നാൽ ഇന്ന് കൂട്ടുകാരന്മാരെ, നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം സുന്ദരമായ ഒരു വിഷയമാണ്. എന്തായിരിക്കും അത്? എല്ലാ കൂട്ടുകാർക്കും ഒരു സംശയമുണ്ടല്ലേ, എന്തായിരിക്കും ഞാൻ പറയുന്നത്? കൂട്ടുകാരെ, ഇതുവരെ നമ്മൾ 5 കാര്യങ്ങൾ പറഞ്ഞു. 5 കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്നെന്തായിരിക്കും നമ്മൾ പറയുന്നത്? എല്ലാവരും പൂമരത്തണലിൻ്റെ തണലത്തിരിക്കുമ്പോൾ സുന്ദരമായൊരു കാറ്റ് നമ്മെ തലോടിപ്പോകുന്നു. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ഒരു കാര്യം പറയുകയാണ്. എന്തായിരിക്കും? കൂട്ടുകാരെ, എല്ലാവർക്കും ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. എന്നാൽ ഉപ്പയില്ലാത്ത, ഉമ്മയില്ലാത്ത എത്ര കൂട്ടുകാരന്മാർ നമ്മുടെ സ്കൂളിൽ, നമ്മുടെ ബെഞ്ചിൽ, നമ്മുടെ അടുത്തിരിക്കുന്നുണ്ട്? കൂട്ടുകാരന്മാർ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മുടെ ഉമ്മയെക്കുറിച്ച്? നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സ്കൂളിൽ പോകാൻ നമുക്കാവശ്യമായ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഒരുക്കി തരുന്നത് നമ്മുടെ പുന്നാര ഉമ്മയാണ്. അതുപോലെ നമ്മൾ സ്കൂളിൽ പോകുന്നതിന് വേണ്ടി റെഡിയായി നിൽക്കുമ്പോൾ, യൂണിഫോമൊക്കെ ധരിച്ച് സ്കൂളിൻ്റെ ബാഗൊക്കെ തോളത്ത് തൂക്കി റെഡിയായി നിൽക്കുമ്പോൾ, വാപ്പ സ്കൂട്ടറിൽ നമ്മളെ എവിടെ കൊണ്ടാക്കും? സ്കൂളിൽ കൊണ്ടാക്കാറുണ്ട്. ഇത് നമ്മുടെ മാതാപിതാക്കളാണ്. എന്നാൽ ചില കൂട്ടുകാർ സ്കൂളിൽ നടന്നു വരുന്ന നമ്മൾ കാണാറുണ്ട്. എന്തേ അവർ വരുന്ന നടന്നു വരാൻ കാരണം? അവർക്ക് വാപ്പയുണ്ടാകില്ല ചില കൂട്ടുകാർക്ക്, ചില കൂട്ടുകാർക്ക് ഉമ്മയുണ്ടാകില്ല. എന്നാൽ ഉമ്മയുള്ള, വാപ്പയുള്ള നമ്മൾ ഉമ്മയുടെയും വാപ്പയുടെയും വില ഓർത്തു നോക്കാറുണ്ടോ? കൂട്ടുകാരെ, ഉമ്മ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഉമ്മയോട്, വാപ്പയോട് നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. ഉമ്മയോട്, വാപ്പയോട് നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ ആ കാര്യം നമ്മെ പഠിപ്പിച്ചു. എന്താ അല്ലാഹു അതിൽ പറഞ്ഞതെന്നറിയുമോ? നിങ്ങൾ തന്നെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്നും, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണമെന്നും നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ നോക്കൂ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, അല്ലാഹുവിനല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യം കൽപ്പിച്ചു. രണ്ടാമതായി കൽപ്പിച്ചത്, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. കാരണം എന്തായിരിക്കും? നമുക്ക് വേണ്ടുന്നുള്ള അനുഗ്രഹങ്ങളൊക്കെ ചൊരിഞ്ഞു തന്നത് അല്ലാഹുവാണ്. കാണാൻ കണ്ണും, കേൾക്കാൻ കാതും, കണ്ണുകൊണ്ട് കാണുന്നതിനു വേണ്ടി സുന്ദരമായ ഭൂമിയും അതിലെ കാഴ്ചകളും എല്ലാം വിധാനിച്ചു തന്നതാരാണ്? അല്ലാഹു. അപ്പോൾ നമ്മൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. എന്നാൽ അതു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ നമ്മൾ അനുസരിക്കേണ്ടത് നമ്മുടെ പുന്നാര ഉമ്മയെയും ഉപ്പയുമാണ്. നോക്കൂ കൂട്ടുകാരെ, നമ്മെ പ്രസവിച്ചപ്പോൾ 10 മാസം അല്ലെങ്കിൽ 9 മാസം നമ്മെ ഉമ്മ വയറ്റിൽ ചുമന്ന് പ്രസവിച്ചു. എന്നിട്ട് നമുക്ക് വേണ്ടുന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഉമ്മ ചെയ്തു തന്നു. നമ്മൾ കൊച്ചാകുമ്പോൾ, നമ്മൾ കരയുമ്പോൾ നമുക്ക് ആഹാരം തരുന്ന, നമുക്ക് ഭക്ഷണം തരുന്ന നമ്മുടെ പുന്നാര ഉമ്മ. ഉമ്മ ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും നമ്മൾ കുഞ്ഞു പ്രായത്തിൽ, ഒന്നും അറിയാത്ത പ്രായത്തിൽ നമ്മൾ ഉമ്മാടെ മടിയിൽ കാഷ്ടിക്കുന്നത് അല്ലെങ്കിൽ മലമൂത്ര വിസർജനം നടത്തുന്നത്. അപ്പോൾ പാവം ഉമ്മ എന്തു ചെയ്യുമെന്നറിയോ? പാവം ഉമ്മ ആ
ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണപാത്രം മാറ്റിവെച്ച് എന്നിട്ട് നമ്മൾ കാഷ്ടിക്കുകയും മലമൂത്ര വിസർജനം നടത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉമ്മ പാവം നമ്മളെ വൃത്തിയാക്കി തരും. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ അങ്ങനെ കുറേ ത്യാഗങ്ങളൊക്കെ സഹിച്ച് നമ്മുടെ പുന്നാര ഉമ്മ എന്തു ചെയ്തു, നമ്മളെ വളർത്തിക്കൊണ്ടുവന്നു, നമുക്ക് വേണ്ടുന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. നമുക്ക് ഭക്ഷണം പാകം ചെയ്തു തന്നത് നമ്മുടെ പുന്നാര ഉമ്മയാണ്. നമ്മൾ കരയുമ്പോൾ, നമുക്ക് വിശന്ന് കരയുമ്പോൾ നമുക്ക് ഭക്ഷണം പാകം ചെയ്തു തരുന്നത് നമ്മുടെ പുന്നാര ഉമ്മയാണ്. നമ്മൾ കളിക്കോപ്പിന് വേണ്ടി കരയുമ്പോൾ നമുക്ക് കളിക്കോപ്പ് വാങ്ങിക്കൊണ്ടുവരുന്നത് നമ്മുടെ വാപ്പയാണ്. അങ്ങനെ നമുക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് ആരാണ്? നമ്മുടെ ഉമ്മയും വാപ്പയുമാണ്. ഒരു ദിവസം രാവിലെ നമ്മൾ ഉപ്പാട്ട പറയും, ഇപ്പാ എനിക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ ഒരു കളിക്കോപ്പ് ഞാൻ കണ്ടു, അതെനിക്കിന്ന് വേണമെന്ന് പറയും. അപ്പോൾ വാപ്പ രാത്രി വരുമ്പോൾ അത് മറന്നു വരും. അപ്പോൾ പിന്നെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? കരഞ്ഞു കലങ്ങി കണ്ണുകളുമായി ഒരു സൈഡിൽ ഒരു മൂലക്കിൽ വീടിൻ്റെ ഒരു മൂലക്കിൽ പോയി കുത്തിയിരിക്കും. കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിരിക്കും. അപ്പോൾ പാവം വാപ്പ ആ രാത്രി തന്നെ ഏതെങ്കിലും കട തുറന്നിരിക്കുന്നുണ്ടോ എന്ന് നോക്കി അവിടെ പോയി മകന് വേണ്ടുന്നുള്ള കളിക്കോപ്പ് വാങ്ങിത്തരും. പാവം വാപ്പ അല്ലേ? എന്നിട്ടോ നമ്മൾ കരയുമ്പോൾ കണ്ടിട്ട് സങ്കടം വന്ന നമ്മൾ സങ്കടത്തോടെ കരയുമ്പോൾ നമ്മുടെ സങ്കടം മാറ്റുന്നതിന് വേണ്ടി വാപ്പയുടെ അടുത്ത് ഉമ്മ പോയി പറയും, ദോ മകൻ കരയുകയാണ്, അവൻ പാവാണ്, അവന് നിങ്ങൾ കളിക്കോപ്പ് വാങ്ങിക്കൊടുക്കൂ എന്ന് പറയുമ്പോൾ വാപ്പ നമുക്ക് കളിക്കോപ്പൊക്കെ വാങ്ങിത്തരും. അങ്ങനെ നമുക്ക് വേണ്ടുന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന നമ്മുടെ പുന്നാര ഉമ്മയെയും വാപ്പയുമാണ് നമ്മൾ എന്തു ചെയ്യേണ്ടത് കൂട്ടുകാരെ? അനുസരിക്കേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു, പ്രവാചകരെ, അല്ലാഹുവും റസൂലും കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കേണ്ടത് ആരോടാണ് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായി പറഞ്ഞു, ഉമ്മുക. വീണ്ടും ചോദിച്ചു പ്രവാചകരെ, പിന്നെ ആരാണ്? അപ്പോൾ വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഉമ്മുക, നിന്റെ ഉമ്മയോട്. വീണ്ടും ചോദിച്ചു പ്രവാചകരെ, പിന്നെ ആരോടാണ് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും പറഞ്ഞു കൊടുത്തു, ഉമ്മുക. അങ്ങനെ മൂന്ന് തവണ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തു, ഉമ്മയോട് നീ ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കണം, പിന്നെ ആരോടാണെന്ന് നാലാമത് ചോദിക്കുമ്പോഴാണ് പറഞ്ഞതെന്ത്? വാപ്പയോട് സ്നേഹം കാണിക്കണം എന്ന്. അപ്പോൾ കൂട്ടുകാരെ, ഉമ്മയോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കാൻ മൂന്ന് പ്രാവശ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്തായിരിക്കും കാരണം? കാരണം ഏറ്റവും കൂടുതൽ നമ്മെ സ്നേഹിക്കുന്നത് ആരാണ്? നമ്മുടെ പുന്നാര ഉമ്മയാണ്. നമുക്ക് വേണ്ടുന്നുള്ള എല്ലാ കാര്യവും ചെയ്തു തരുന്നത് നമ്മുടെ ഉമ്മയല്ലേ? രാവിലെ സ്കൂളിൽ പോകുന്നതിന് വേണ്ടി എല്ലാം റെഡിയാക്കി തരുന്നത് ആരാണ്? നമ്മുടെ പുന്നാര ഉമ്മയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നന്മ കാണിക്കേണ്ടതും ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കേണ്ടതും ആരോട് തന്നെയാണ്? ഉമ്മയോട് തന്നെയാണ്. കൂട്ടുകാർ, ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? ഒരു ഗാനം കേട്ടിട്ടുണ്ടോ?

0: ഹം നോക്കൂ കൂട്ടുകാരെ, ഈ നാലുവരി പാട്ടിൽ എന്താണ് പറഞ്ഞത്? ഉമ്മ നല്ല ഉമ്മ അല്ലേ, നല്ല ഉമ്മ അല്ലേ ഉമ്മ. എന്നിട്ടോ ഉമ്മ ഉമ്മ നൽകും ഉമ്മ. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ തേച്ച് തന്ന് നമുക്കൊരു ഉമ്മൊക്കെ തന്ന് നമ്മെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത് ആരാണ്? ഉമ്മയാണ്. അപ്പോൾ ആ ഉമ്മയോട് നല്ല പോലെ സ്നേഹം ഉള്ളിലെന്നും വേണം. എന്നിട്ട് ഉപ്പയോടും വേണം നല്ല പോലെ സ്നേഹം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഉമ്മയോടും നമ്മുടെ ഉപ്പയോടും നമ്മൾ എന്തു ചെയ്യണം? നല്ലതുപോലെ സ്നേഹിക്കണം. എങ്ങനെയാണ് അവരെ സ്നേഹിക്കുക? അവർ പറയുന്നത് നമ്മളനുസരിക്കണം. അവർ പറയുന്നത് നമ്മളനുസരിക്കണം. അതല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ അനുസരിക്കുക, അവർക്ക് വേണ്ടുന്ന നന്മകൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിധി അനുസരിക്കാതിരുന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമുക്ക് ശിക്ഷ കിട്ടും അല്ലേ? അള്ളാഹു പറഞ്ഞു അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അള്ളാഹുവിനെ ആരാധിച്ചില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എവിടെയായിരിക്കും? നരകത്തിലായിരിക്കും. നരകത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ, കല്ലുകൾ കൊണ്ട് കത്തിക്കപ്പെട്ട അവിടുത്തെ ചെറിയ ശിക്ഷയായ ചെരുപ്പ് നമ്മെ ധരിപ്പിച്ച്, തീ കൊണ്ടുണ്ടാക്കിയ ചെരുപ്പ് നമ്മെ ധരിപ്പിക്കുകയും ആ ചെരുപ്പ് നമ്മൾ ധരിക്കുമ്പോൾ ഉള്ളം കാലു മുതൽ ഉച്ചൻ തലവരെ തിളച്ചു മറയുന്ന കഠിനകഠോരമായ ശിക്ഷകൾ കൊണ്ട് നിറച്ച ആ നരകത്തിൽ നമ്മൾ പോകണോ? വേണ്ടെങ്കിൽ നമ്മുടെ ഉമ്മയെ നമ്മൾ അനുസരിക്കണം. അള്ളാഹുവിൻ്റെ രണ്ടാമത്തെ കൽപ്പന എന്ത്? നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോട് നല്ലതുപോലെ വർത്തിക്കണം. എങ്ങനെയാണ് ഉമ്മയോട് നല്ലതുപോലെ സ്നേഹം കാണിക്കുക? എങ്ങനെയെന്ന് വെച്ചാൽ കൂട്ടുകാരെ, നമ്മുടെ ഉമ്മ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം. മോനെ, ചായപ്പൊടി കഴിഞ്ഞു, നീ ചായപ്പൊടി കൂടി വാങ്ങി വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ചെറിയ ഒരു മടിയോടുകൂടി നമ്മൾ എന്ത് ചെയ്യും? ആ ശരി, ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് പോകും. മൂന്നാമത് പറയുമ്പോൾ നമ്മൾ പറയും, മോനെ ചായപ്പൊടി വാങ്ങി, ഇനി പഞ്ചസാരയുടെ കാര്യം ഞാൻ മറന്നുപോയെന്ന് മൂന്നാമത് നമ്മുടെ ഉമ്മ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന്, ഷേ, ഈ ഉമ്മയുടെ ഒരു കാര്യം, ഞാൻ ഒരു പ്രാവശ്യം പോയപ്പോൾ രണ്ട് പ്രാവശ്യം പോയപ്പോൾ നിങ്ങൾ മുഴുവനും പറഞ്ഞില്ലല്ലോ, എന്നിട്ട് ഞാനിപ്പോൾ മൂന്നാമത് പോകണം, എത്ര പാടാണ്, എനിക്ക് അവിടം വരെ സൈക്കിളൊക്കെ ചവിട്ടണം, വെയിലൊക്കെ ഉണ്ട് എന്നിങ്ങനെ നമ്മൾ പറയും, മടി കാണിക്കും. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഓർത്ത് നോക്കൂ, നമുക്ക് ഉമ്മരാ കൊച്ചും പ്രായത്തിൽ നമുക്ക് ഭക്ഷണമൊക്കെ വാരിത്തരുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാതാകുമ്പോൾ ഒരു പ്രാവശ്യം മോനെ ഭക്ഷണം കഴിയുമെന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കൂല, രണ്ടാമത് പറയുമ്പോൾ കഴിക്കൂല, മൂന്നാമത് പറയുമ്പോൾ കഴിക്കൂല. അപ്പോൾ ഉമ്മ നമുക്ക് അടി തന്നോ? ഇല്ല. നാലാമത്തെ പ്രാവശ്യം ഉമ്മ നമ്മളെ എടുത്ത് ഒക്കെ തിരുത്തി എവിടെ കൊണ്ടുപോയി? പുറത്ത് കൊണ്ടുപോയി, കാക്കയെ കാണിച്ചു തന്നു. മോനെ നോക്കൂ കാക്ക, മോനെ നോക്കൂ മൈന എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓരോ ജീവികളെയും കാണിച്ചു തന്നു. സന്തോഷത്തോടു കൂടി നമുക്ക് വേണ്ടുന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതാണ് ആര്? നമ്മുടെ ഉമ്മ. അപ്പോൾ ആ ഉമ്മയോട് നമ്മൾ എന്തു ചെയ്യണം? നല്ലതുപോലെ ഉമ്മയെ സ്നേഹിക്കണം. ഉമ്മ പറയുന്നത് നമ്മൾ എന്തു ചെയ്യണം? മടി കൂടാതെ അനുസരിക്കണം. ഉമ്മ മൂന്ന് പ്രാവശ്യം തേയിലയില്ല, പഞ്ചസാരയില്ല, പാലില്ല, എണ്ണയില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു മടിയും കാണിക്കാതെ നമ്മൾ എന്തു ചെയ്യണം? കടയിൽ പോകണം. ഇല്ലെങ്കിലോ? കടയിൽ പോകാതെ ഉമ്മ പറയുന്നത് അനുസരിക്കാതെ നമ്മൾ ഉമ്മയോട് എതിർത്ത് സംസാരിച്ചാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്നറിയോ? നമ്മൾ ഉമ്മ തേയിലയില്ല, പഞ്ചസാരയില്ല, മൂന്നാമത്തെ പ്രാവശ്യം നമ്മളുടെ പറയുമ്പോൾ നമ്മൾ, ഛേ, ഉമ്മാൻ്റെ ഒരു കാര്യം എന്ന് നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ശിക്ഷ കിട്ടും അള്ളാഹുവിൻ്റെ അടുത്തു നിന്നും? അള്ളാഹു പറഞ്ഞു, വലാ തകുല്ലഹുമാ ഉഫിൻ, നിങ്ങൾ അവരോട് ഛേ എന്ന വാക്കുപോലും പറയരുതെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, അള്ളാഹു പറഞ്ഞതെന്താണ്? നമ്മൾ ഉമ്മയോട് ചേ എന്ന വാക്കുപോലും പറയാൻ പാടില്ല. അപ്പോൾ നമ്മൾ എത്രമാത്രം നമ്മുടെ ഉമ്മയോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാകും, എത്രത്തോളം നമ്മൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാകും? ഉമ്മ രണ്ട് പ്രാവശ്യം പറഞ്ഞു, മൂന്ന് പ്രാവശ്യം പറഞ്ഞു, നാലാമത്തെ പ്രാവശ്യം പറയുമ്പോഴും നമ്മൾ അനുസരിക്കാതെ നമ്മൾ ഉമ്മാനോട് ചൂടായി കയർത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും. അപ്പോഴൊക്കെ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിന് എതിര് ചെയ്താൽ നരകത്തിൽ പോകും. ഉമ്മ പറയുന്നത് അനുസരിച്ചാലോ നമ്മുടെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് പോകുക? സ്വർഗത്തിൽ പോകും, സുന്ദരമായ സ്വർഗത്തിൽ പോകും. കൂട്ടുകാർ എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ടാകും ഒരു ഗാനം, ഉമ്മാൻ്റെ കാലടി പാടിലാണ് സുബർക്കം മോർത്തോളീൻ, ഉതിമതിയ മുത്തു മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുറച്ചോളീൻ. ഈ ഗാനം കൂട്ടുകാർ എവിടെയൊക്കെ കേട്ടിട്ടില്ലേ? എന്താണ് അതിൽ പറഞ്ഞത്? ഉമ്മാൻ്റെ കാലിൻ്റെ പാദത്തിൻ്റെ അടിയിലാണെന്ത് സ്വർഗമെന്ന്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിൽ നമുക്ക് പോയി കത്തി എടുത്തുകൊണ്ട് വന്ന് മുറിച്ചു നോക്കാൻ പറ്റും അവിടെ സ്വർഗമുണ്ടോ എന്നും? ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണെന്ത്? ഉമ്മയുടെ കാലിൻ്റെ അടിയിലാണ് സ്വർഗമെന്ന്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയുമോ? ഉമ്മ പറയുന്നതനുസരിച്ച്, ഉമ്മ പറയുന്നതനുസരിക്കുന്ന കുട്ടികളായി മാറിയാൽ നമുക്ക് എന്ത് കിട്ടും? സ്വർഗം കിട്ടും. ഇല്ലാത്ത പക്ഷം എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഉമ്മ പറയുന്നതനുസരിക്കാതൊക്കെ പോയാൽ ഉമ്മ നമ്മ എന്ത് ചെയ്യും? അവനനുസരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇല്ലെങ്കിലും കൂട്ടുകാരൊന്ന് ഓർത്ത് നോക്കും, നമുക്ക് വേണ്ടി ഏറെ കഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ. വാപ്പ രാവിലെ ജോലിക്ക് പോകും, ചിലപ്പോൾ വെയിലിൻ്റെ ചൂട്ടിലൊക്കെ പോയി നിന്നായിരിക്കും ജോലി ചെയ്യുന്നത്. വെയിലെന്നില്ലാതെ മഴയെന്നില്ലാതെ പാവം വാപ്പ എന്ത് ചെയ്യും? ജോലിക്ക് പോകും. ഉമ്മ നമുക്ക് വേണ്ടി ഭക്ഷണങ്ങളൊക്കെ അടുക്കളയിൽ പാകം ചെയ്യും. എന്നിട്ടൊക്കെ നമ്മൾ ഉമ്മ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും കൂട്ടുകാരെ? നരകത്തിൽ പോകേണ്ടി വരും. ഉമ്മ പറയുന്നത് അനുസരിക്കാതെ വന്നാൽ ഉമ്മാക്ക് ദേഷ്യം വരും. ഉമ്മ പറയും, ഈ കുട്ടി അനുസരിക്കുന്നില്ല എന്ന് പറയും. ഉമ്മ അയൽവാസികളുടെ അടുത്തൊക്കെ പറയും, എൻ്റെ മകൻ അനുസരിക്കുന്ന തന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഉമ്മ ഇങ്ങനെ സങ്കടത്തിൽ വരും. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു നമ്മെ തൃപ്തിപ്പെടുകയില്ല. അള്ളാഹു പറയും, അവൻ അഴുക്ക കുട്ടിയാണ്, അവൻ ചീത്ത കുട്ടിയാണെന്നൊക്കെ അള്ളാഹു പറയും. അള്ളാഹു അങ്ങനെ പറഞ്ഞാലോ? അള്ളാഹുവിൻ്റെ വിധി നമ്മൾ അനുസരിച്ചില്ല, അള്ളാഹുവിൻ്റെ കൽപ്പന നമ്മൾ അനുസരിച്ചില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നരകത്തിലായിരിക്കും. അള്ളാഹുവിനെ എതിർക്കുന്ന, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകളുടെ അവസ്ഥ എവിടെ? നരകത്തിലായിരിക്കും. അതുകൊണ്ട് കൂട്ടുകാരെന്തു ചെയ്യണം? ഉമ്മ പറയുന്നതനുസരിക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്താണെന്ന് അറിയുമോ കൂട്ടുകാർക്ക്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി. എന്നിട്ടോ? മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപം. എന്താണ് കൂട്ടുകാരെ കോപമെന്ന് പറഞ്ഞാൽ? നമ്മെ നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ വാപ്പ നമ്മൾ പറയുന്നതൊക്കെ അനുസരിച്ച് കഴിഞ്ഞാൽ, വാപ്പ പറയുന്നതൊക്കെ അനുസരിച്ചാൽ നമ്മുടെ ഉമ്മയും നമ്മുടെ വാപ്പയും എല്ലാം നമ്മളെ ഇഷ്ടപ്പെടും. എന്നാൽ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ വാപ്പയും ഉമ്മ എന്തു പറയും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരൊക്കെ പറയും, ഈ കുട്ടി അനുസരിക്കണമെന്നല്ല, ഈ കുട്ടി ചീത്ത കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ കോപിക്കും നമ്മളെ. അപ്പോൾ കോപിച്ചു കഴിഞ്ഞാലോ നമ്മുടെ അവസ്ഥ നരകത്തിലാകും, കത്തിയോളുന്ന നരകത്തിൽ. സുന്ദരമായ അരുവികളൊക്കെ ഒഴുകുന്ന, നമുക്ക് വേണ്ടുന്നുള്ള എല്ലാ സൗകര്യമുള്ള സ്വർഗം നമുക്ക് എന്തു ചെയ്യും? നഷ്ടപ്പെടും. സ്വർഗത്തെ കാണുമ്പോൾ എന്താ ഉള്ളത് അവിടത്തെ അവസ്ഥ?
1: സ്വർഗത്തെ കാണുമ്പോ സ്വർണ്ണ നൂലിൽ തീർത്ത കട്ടിലു കാണാം നമുക്ക്.
0: കണ്ട, സ്വർണം നൂലൊക്കെ കൊണ്ടുണ്ടാക്കിയ കട്ടിലൊക്കെ പോണം സ്വർഗത്തിൽ. അല്ലാതെ നരകത്തിൽ പോയാലോ സ്വർണ്ണ നൂലൊന്നും ഉണ്ടാവില്ല. അവിടെ കുറെ കല്ലൊക്കെ കൊണ്ട് കത്തിച്ച കുറെ തീയൊക്കെ ഉണ്ടാവും. ആ തീയിലൊക്കെ നമ്മെ അള്ളാഹു വലിച്ചെറിയും. എൻ്റെ കോപത്തിനിരയായവരാണ് അപ്പോൾ നരകത്തിൽ പൊയ്ക്കോളൂ എന്ന് പറയും. എന്താ അള്ളാഹുവിൻ്റെ കോപത്തിനിരയാവാൻ കാരണം? നിസ്സാര കാര്യമല്ലേ കൂട്ടുകാരെ, നമ്മുടെ ഉമ്മ പാവല്ലേ. ആ ഉമ്മ പറഞ്ഞ കാര്യം നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ നരകത്തിലേക്ക് പോകേണ്ടി വരും കൂട്ടുകാരെ. ആ ഉമ്മയോടും വാപ്പയും പറയുന്നതൊക്കെ നമ്മൾ എന്തു ചെയ്യണം കൂട്ടുകാരെ? അനുസരിച്ച് അവർക്ക് വേണ്ടി നമ്മൾ എന്തു ചെയ്യണം? പ്രാർത്ഥിക്കണം.
1: നാഥാ എൻ്റെ ഉമ്മാക്കു നീ നൽകണം സ്വർഗം, പരനേ ഞാനെന്നും കേഴുന്നതിന്ന്,
0: എന്നൊക്കെയുള്ള പാട്ടൊക്കെ പഠിച്ച് അള്ളാഹുവിനോട് എപ്പോഴും ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഉമ്മയും വാപ്പയും പറയുന്നതനുസരിക്കുന്ന നല്ല കൂട്ടുകാരായി മാറാൻ പൂമരത്തണലിലെ ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാ കുട്ടികളുമായി തീരണമെന്ന് ഈ പൂമരത്തണലിലെ ശ്രോതാക്കളോട് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഇന്നത്തെ പൂമരത്തണൽ ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാ, പൂമരത്തണലിലാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞത് നമ്മെ സ്നേഹിക്കുന്ന ഉമ്മ എന്ന വിഷയത്തിൽ അൽഫഹദ് പൂന്തറയാണ് ക്ലാസ് എടുക്കുന്നത്. പൂമരത്തണലിനെ പറ്റി പറയുമ്പോൾ ശ്രോതാക്കൾ, നമ്മുടെ മക്കൾക്ക് ഇത്തരം ചെറിയ മക്കൾക്ക് പ്രത്യേകിച്ച് എൽ കെ ജി മുതലുള്ള എൽ പി തലത്തിൽ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കേൾപ്പിച്ചു കൊടുത്താൽ നമുക്കൊരുപാട് ഉപകാരങ്ങൾ, ആ നിലക്കുള്ള വിഷയങ്ങളും അവതരണവുമാണ് അതിലുണ്ടാവുക എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അത് കേൾക്കാൻ എല്ലാവരും തയ്യാറായാൽ അതിൻ്റെ ഒരു ഉപകാരം നമ്മുടെ വീടുകളിൽ കുട്ടികളിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.
3: മാഷാല്ലാ സൽമാഷേ, അതിൻ്റെ കൂടെ ഒരു കാര്യം സൂചിപ്പിക്കാണ്. നിങ്ങള് നിങ്ങളുടെ നിങ്ങളുടെ ഉമ്മ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ?
2: ഇല്ല, ഉമ്മയും ഉപ്പയൊക്കെ മരിച്ചിട്ടുണ്ട്.
3: ഓക്കെ, അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ മനസ്സിന് തൃപ്തി നൽകുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നത് ഒരു ചോദ്യമാണ്.
2: അതെ അതെ.
3: രണ്ടാമത്തൊരു കാര്യം, ഇനി അവർ ജീവിച്ചിരിപ്പില്ലാത്ത ഒരു കാലത്ത് അവരോട് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പം നമ്മൾ അവരുടെ കൂട്ടുകാർ, അവരുടെ സുഹൃത്തുക്കളുമായി കൊണ്ടുള്ള ഒരു ബന്ധം നമ്മൾ പുലർത്താറുണ്ടോ? അല്ലേ,
2: അവർക്ക് പരിചയമുള്ള അവർ ബന്ധപ്പെട്ടിരുന്ന ആളുകളോട് മക്കളും ബന്ധപ്പെടണം, ആ ബന്ധം നിലനിർത്തുന്നത് പുണ്യമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ?
3: അതെ. അപ്പം നമ്മൾ ചെറിയ കുട്ടികളെ പൂമരത്തണലിൽ നിന്നുള്ള പ്രോഗ്രാം ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം അത് നമ്മെ എവരെയും ബാധിക്കുന്ന ഒരു വിഷയം തന്നെ.
2: അതെ അതെ.
3: ഇതിൽ നിന്ന് മാഷാ അല്ലാ നമ്മുടെ ഈ ഒരു പൂമരത്തണൽ നമ്മൾ കേട്ട് കഴിഞ്ഞു.

0: ഇൻഷാല്ല ഇനി നമ്മൾ നുറുങ്ങുകളിലേക്കാണ്.
1: ഇന്നത്തെ നുറുങ്ങുകളിൽ നാം കേൾക്കാൻ പോകുന്നത് പ്രവാസ ജീവിതം എന്ന ഹാരിസ് ഫാരിസ് വേറ്റുമൽ രചിച്ച ആ രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാട് ശബ്ദമാണ്. നമുക്കത് കാതോർക്കാം.
2: പ്രവാസ ജീവിതം, രചന ഹാരിസ് ഫാരിസ് വേറ്റുമൽ. ദുബായിൽ നിന്ന് വിമാനത്തിൽ കയറുമ്പോൾ തന്നെ ബാബു മാസ്കും ഗ്ലൗസും ധരിച്ചിരുന്നു. പാസ്പോർട്ടും ടിക്കറ്റുമടങ്ങിയ എല്ലാ രേഖകളും കസ്റ്റംസ് ക്ലിയർ ചെയ്തതിനുശേഷം ഇരിപ്പിടത്തിൽ പോയിരുന്നു. യാത്ര പുറപ്പെടാൻ നേരത്തെ അറിയിപ്പോടെ അകലം പാലിച്ചുകൊണ്ട് എല്ലാവരും ക്യൂവിൽ വരിവരിയായി വിമാനത്തിലേക്ക്. അനുവദിച്ച ഇരിപ്പിടത്തിൽ എയർ ഹോസ്റ്റസ് ബാബുവിനെ കൊണ്ടിരുത്തി. ജനാലയുടെ അരികിലാണ് ബാബുവിന് സീറ്റ് കിട്ടിയത്. അത് വലിയ ഒരാശ്വാസമായി തോന്നി. സീറ്റ് ബെൽറ്റ് ധരിച്ച ഉടനെ ബാബു മയക്കത്തിലേക്കാണ്ടു. തലേദിവസം തീരെ ഉറങ്ങിയിരുന്നില്ല. നാട്ടിലേക്ക് പോവുകയല്ലേ, പലതരം ചിന്തകൾ മനസ്സിനെ അലട്ടിയിരുന്നതിനാൽ ഉറക്കം തീരെ വന്നില്ല. ഭക്ഷണവുമായി എയർ ഹോസ്റ്റസുകളുടെ സാർവിളിയിൽ ഒന്നു ഞെട്ടിപ്പോയി. വിശപ്പ് തീരെയില്ലായിരുന്നു, എങ്കിലും ഒരു കപ്പ് ചായ മാത്രം കുടിച്ചു. ജനാലയിലൂടെ ആകാശക്കുടക്കീഴിലെ മേഘപ്പരപ്പിൽ നോക്കിയിരുന്ന് തന്റെ ചിന്താശകലങ്ങളുടെ മാന്ത്രിക ചെപ്പ് മനസ്സിൽ മെല്ലെ മെല്ലെ തുറക്കുകയായി. താൻ ആദ്യമായി ദുബൈയിൽ കാലുകുത്തിയത് എയർപോർട്ടിൽ നിന്നും നേരെ റൂമിലേക്ക് തന്റെ ചേട്ടൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയത്, കുളി കഴിഞ്ഞ് ഉടുപ്പൊക്കെ മാറി നാട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പോയത്, ലാൻഡ് ഫോണിൽ കുറേയധികം നേരം കുത്തിക്കളിച്ചതിനു ശേഷമാണ് മറുകരെ റിംഗിംഗ് ശബ്ദം കേട്ടത്. ഫോൺ അറ്റൻഡ് ചെയ്ത ഉടനെ, ഉമ്മാ ഞാൻ ദുബായിലെത്തിയെന്ന് സുഖം തന്നെ, ഇനി എല്ലാ കാര്യങ്ങളും എഴുത്തിലറിയിക്കാം. ഇത്രയും വാചകങ്ങൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീരുമ്പോഴേക്കും നാട്ടിലെ ഇന്നത്തെ കണക്കിൽ രൂപ 250 കഴിഞ്ഞു. പിന്നെ എല്ലാവരുടെയും ആശ്രയം എഴുത്തുകളിലൂടെ മാത്രം. തന്റെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും പരിഭവങ്ങളും പരാധീനതകളും കുറിച്ചിടുന്നതും കണ്ണീരിന്റെ നനവുള്ള ആ കടലാസു തുണ്ടുകളിലൂടെയാണ്. ഗൾഫിൽ പുതുതായി വരുന്നവർ ആദ്യമായി വാങ്ങുന്നതും ലെറ്റർ പാഡും കവറും നല്ലൊരു പേനയുമായിരിക്കും. തന്റെ കട്ടിലിൽ പോയിരുന്ന് എഴുതാൻ തുടങ്ങും. റൂമിൽ ആരുമില്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ടെഴുതും. ആ ചെറിയൊരു കട്ടിലും അതിന്റെ ഇടവഴിയുമായി പിന്നീടവന്റെ ലോകം. അയച്ച എഴുത്തുകളുടെ മറുപടിക്കാണ് പിന്നീടുള്ള കാത്തിരിപ്പ്. ഉമ്മയുടെ എഴുത്താണെങ്കിൽ അവസാനത്തെ രണ്ടുവരി വാചകങ്ങൾ, പ്രിയപ്പെട്ട മോനെ, നിനക്കവിടെ സുഖം എന്നു കരുതുന്നു. നീ പോയതിൽ പിന്നെ ഉമ്മാക്കൊരു സമാധാനവുമില്ല. നിന്റെ കുഞ്ഞുപെങ്ങൾ എപ്പോഴും നിന്നെ ചോദിച്ചുകൊണ്ട് നടക്കുകയാ. ഇത്രയും എഴുതി നിർത്തുന്നു. നിന്റെ മുഖം മുത്തിക്കൊണ്ട് സ്വന്തം ഉമ്മ. ഈ വാചകങ്ങൾ പലവരും ആവർത്തിച്ചു വായിക്കും. ഇറ്റുവീണ കണ്ണുനീർ തുടച്ചുകൊണ്ട് വീണ്ടും ജോലിസ്ഥലത്തേക്കായി വണ്ടി കാത്തു നിൽക്കും. വിമാനത്തിലെ അനൗൺസ്മെന്റ് കേട്ട് ചിന്തയിൽ നിന്നും ഉണർന്നു. എല്ലാവരും വിമാനത്തിൽ നിന്നിറങ്ങി. ആരും എതിരേൽക്കാൻ വരരുതെന്ന് പറഞ്ഞതിനാൽ നേരെ ആംബുലൻസിലായിരുന്നു യാത്ര. നിരീക്ഷണ കാലഘട്ടം 28 എല്ലാവരും നന്നായി സഹകരിക്കണമെന്നും അധികൃതർ യാത്രയിൽ ഓർമ്മിപ്പിച്ചു. വീടും കഴിഞ്ഞ് ഒരു നാഴിക അകലത്താണ് നിരീക്ഷണ കേന്ദ്രം. വീടെത്താറാവുമ്പോഴേക്കും പുറത്തു തന്നെയായി നോക്കിയിരുപ്പ്. ഭാര്യയും മക്കളും തന്റെ വരവും പ്രതീക്ഷിച്ച് ഗേറ്റിനു മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. കുഞ്ഞുമോളെ അങ്ങ് ദൂരെ വെച്ച് കണ്ടപ്പോൾ ഓടിച്ചെന്നെടുത്ത് മുത്തം കൊടുക്കണമെന്നാശിച്ചുപോയി. മുന്നോട്ടു നീങ്ങുന്ന ആംബുലൻസിൽ നിന്നും കണ്ണെടുക്കാതെ കൈവീശി കാണിച്ച് അകലും വരെ മോളെ തന്നെ നോക്കിയിരുന്നു. വാഹനം നിരീക്ഷണ കേന്ദ്രത്തിലെത്തി. ആഴ്ചകൾ രണ്ടു കഴിഞ്ഞു. ഇതിനകം എന്റെ 2-3 ടെസ്റ്റുകൾ എടുത്തു. അതിന്റെ ഫലം വന്നു, എല്ലാം നെഗറ്റീവ്. അങ്ങനെ 26 കൊണ്ട് എല്ലാ ടെസ്റ്റുകളും പൂർത്തിയായി. നാളെ കഴിഞ്ഞ് വീട്ടിൽ പോകാമെന്ന അധികൃതരുടെ വാക്കിൽ ബാബുവിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പിറ്റേ ദിവസം രാത്രി നേരത്തെ തന്നെ ബാബു ഉറങ്ങാൻ കിടന്നു. അതിരാവിലെ ഉണരണം. 27 ദുബൈയിൽ നിന്നും നാട്ടിലെത്തിയിട്ട് ഭാര്യയും മക്കളുമൊക്കെ കാണാൻ കൊതിച്ചിരിക്കുകയല്ലേ. അതിരാവിലെ ഉണരാറുള്ള ബാബു നേരം 8 കഴിഞ്ഞിട്ടും എഴുന്നേറ്റില്ല. കൂടെയുള്ളവർ തട്ടിവിളിച്ചു. ഡോക്ടർ വന്ന് കൈഞരമ്പുകൾ പിടിച്ചു നോക്കി. ബാബു ഉണർന്നില്ല. ബാബു നിരീക്ഷണകാലവും കാത്തു നിൽക്കാതെ പടച്ചവന്റെ കാവലിലേക്ക്. ആരോടും പറയാതെ ആരോടും ചോദിക്കാതെ മടക്കയാത്ര തിരിച്ചിരിക്കുന്നു. എപ്പോൾ തീർന്നു പോകുമെന്നൊരു നിശ്ചയവുമില്ലാത്ത ഓട്ടമാണ് ജീവിതം. ഓർമ്മകളാണ് ബാക്കി വയ്ക്കുന്ന ഒരേയൊരു സമ്മാനം. സന്തോഷത്താൽ കണ്ണുനനയുന്ന ഒരോർമ്മയായി ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിലെങ്കിലും നമ്മൾ ബാക്കിയാവട്ടെ. നോവും നൊമ്പരവുമായി ഓരോ ദിനങ്ങൾ വിട പറയുമ്പോൾ അകലെ എവിടെയോ വിരിയുന്ന പ്രതീക്ഷയുടെ നേർത്ത കിരണങ്ങൾ തേടിയുള്ള പ്രയാണമാണ് ഓരോ പ്രവാസിയുടെ ജീവിതവും.
0: മാഷാല്ലാ, വളരെ ചിന്തിപ്പിക്കുന്ന ഒരുപാട് വിഷയങ്ങളെ പ്രതിപാദിച്ചുകൊണ്ടാണ് പ്രവാസ ജീവിതമെന്ന രചന നാം കേട്ട് കഴിഞ്ഞത്. ഹാരിസ് ഫാരിസ് വേറ്റുമൽ രചിച്ച ഈ രചനയ്ക്ക് ശബ്ദം നൽകിയത് മൻസൂർ മണ്ണാർക്കാടായിരുന്നു. ഇൻഷാല്ലാ റേഡിയോ വൈബ്സിൽ ഓരോ സുന്ദര നിമിഷങ്ങൾ സമ്മാനിച്ചു കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടനവധി വിജ്ഞാനങ്ങളുടെ വിസ്ഫോടനങ്ങളാണ് നമുക്ക് ഓരോ സമയത്തും പീസ് റേഡിയോ സമ്മാനിക്കുന്നത്. റേഡിയോ വൈബ്സിൻ്റെ ഈ സമയത്ത് ഇനി നാം പ്രവേശിക്കുന്നത് അസ്മാ ഉൽ ഹുസ്നയിലേക്കാണ്. അള്ളാഹുവിൻ്റെ ഉത്തമമായ നാമങ്ങളെക്കുറിച്ച് പഠിക്കുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോയുടെ അസ്മാ ഉൽ ഹുസ്നയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുർ റൌഫ് അൽ ഹിക്കമി തിരുവനന്തപുരമാണ്. അൽ മുസ്തആൻ, സഹായം തേടപ്പെടുന്നവനും അരുളുന്നവനുമാണ് അള്ളാഹു എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് നമുക്ക് കാതോർക്കാം.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങൾ പഠിച്ചു വരികയാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, അതിൻ്റെ അർത്ഥങ്ങളും തേട്ടങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നത് വളരെയേറെ പുണ്യകരമായ കാര്യമാണ്. നമ്മൾ ഏതൊക്കെ വിജ്ഞാനങ്ങൾ നേടിയാലും അതിനേക്കാൾ മികച്ചു നിൽക്കുന്നതും പുണ്യകരമായതുമായതാണ് നമ്മുടെ റബ്ബിനെക്കുറിച്ച് പഠിക്കുക, അതിൻ്റെ ആശയങ്ങൾ, അർത്ഥങ്ങൾ, അതിൻ്റെ തേട്ടങ്ങൾ മനസ്സിലാക്കി ജീവിക്കുക. ഏറ്റവും വലിയ കാര്യമെന്ത് എന്ന് വെച്ചാൽ ആ നാമങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന നിർഭയത്വവും നമുക്ക് നൽകുന്ന ഒരു സമാധാനവും സംരക്ഷണവും, അത് വേറെ എന്തെല്ലാം ചെയ്താലും നമുക്ക് കിട്ടാത്ത വലിയ നന്മയാണ് എന്ന തിരിച്ചറിവോടുകൂടി ഈ നാമങ്ങളെ പഠിക്കാൻ, മനസ്സിലാക്കാൻ, ജീവിതത്തിൽ പകർത്താൻ നാം പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളിൽ അൽ മുസ്തആനു എന്ന നാമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിൻ്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വതആല സഹായം അർത്ഥിക്കപ്പെടുന്നവനാണ്. അവനിലേക്കാണ് എല്ലാവരും സഹായം ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ സഹായം നൽകുന്നവനുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സഹായം അർത്ഥിക്കപ്പെടുന്നവനും സഹായം നൽകുന്നവനുമാണ്, സഹായം പ്രതീക്ഷിക്കപ്പെടുന്നവനുമാണ് അള്ളാഹു. അതാണ് അൽ മുസ്തആൻ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും ഈ നാമങ്ങൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അൽ മുസ്തആനു എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും പല വിധങ്ങളിലുള്ള ആവശ്യങ്ങളുണ്ട്. സഹായത്തിൻ്റെ ആവശ്യങ്ങളുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. ഒരു നിലക്കല്ലെങ്കിൽ മറ്റു നിലക്ക് പരസ്പരം സഹായിച്ചും കൊടുത്തും വാങ്ങിയും ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. എന്നാൽ മനുഷ്യരെ കൊണ്ടോ അല്ലെങ്കിൽ ദുന്യവിയായ ചില സംഗതികൾ കൊണ്ടോ സംവിധാനങ്ങൾ കൊണ്ടോ ലഭിക്കാത്ത മറ്റൊരു തരം സഹായം ലഭിക്കാനുണ്ട് വിശ്വാസികൾക്ക്. ഈ ലോകത്തിന് തന്നെയും ഇതിൻ്റെ നിലനിൽപ്പും റബ്ബിൻ്റെ സഹായവും നിയന്ത്രണവും അവൻ്റെ കരുണയും അവൻ്റെ കാവലും കൊണ്ട് മാത്രമാണ് നിലകൊള്ളുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയും നടത്താണ്. അള്ളാഹു അൽ മുസ്തആൻ, അള്ളാഹു സുബ്ഹാനഹു വതആല സഹായം അഭ്യർത്ഥിക്കപ്പെടുന്നവനും സഹായം നൽകുന്നവനും സഹായം പ്രതീക്ഷിക്കപ്പെടുന്നവനുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഈ സഹായം അഭ്യർത്ഥിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ആരുടെയും സഹായം ആവശ്യമില്ല. സഹായം അഭ്യർത്ഥിക്കപ്പെടുന്നവൻ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അള്ളാഹുവിലേക്ക് സഹായം ആശ്രിതനാണ്, അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമുള്ളവരാണ്. അതുകൊണ്ടാണ് നമ്മൾ അസ്സമദ് എന്ന നാമം പഠിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പരാശ്രയമുക്തനാകുന്നു, എന്നാൽ മനുഷ്യരും ഇതര ജീവികളും മറ്റുള്ള ആളുകളെ ആശ്രയിച്ചു കൊണ്ട് മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള സഹായത്തെ പ്രതീക്ഷിക്കുന്നു. ആ സഹായം നൽകാൻ കഴിവുറ്റവൻ അള്ളാഹു മാത്രമാകുന്നു. ആ സഹായത്തേട്ടം മനുഷ്യരും മറ്റു ഇതര ജീവികളും അള്ളാഹുവിലേക്ക് നടത്തുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവനാകുന്നു അൽ മുസ്തആൻ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള സഹായം നാം തേടുന്നു, പ്രതീക്ഷിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇഹപര നന്മകൾക്കു വേണ്ടി റബ്ബിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ബാങ്ക് വിളിച്ച് പള്ളിയിലേക്ക് പോകണമെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ സഹായവും തൗഫീക്കുമില്ലാതെ നമുക്ക് പോവുക സാധ്യമല്ല. അപ്പോൾ നന്മകൾ ചെയ്യണമെങ്കിൽ പോലും നമുക്ക് റബ്ബിൻ്റെ സഹായം ആവശ്യമുണ്ട്. തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ബാധിക്കുന്ന ഷർറുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട് അതിനെ തടയിടാൻ വേണ്ടി. ഇങ്ങനെ തുടങ്ങി റബ്ബിൽ നിന്ന് നമ്മളെല്ലാവരും സഹായം ആവശ്യമുള്ളവരാണ്, സഹായം തേടുന്നവരാണ്, സഹായം പ്രതീക്ഷിക്കുന്നവരാണ്. ആ സഹായം നൽകാൻ കഴിവുള്ളവനാണ് അള്ളാഹു അൽ മുസ്തആൻ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ബാങ്ക് വിളിക്കുമ്പോൾ പോലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഹയ്യ അല സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന വാചകങ്ങൾ കേൾക്കുമ്പോൾ പ്രവാചകൻ എന്താണ് അവിടെ പറയാൻ പഠിപ്പിച്ചത്? ബാങ്കിന് ജവാബ് നൽകണം, ഉത്തരം നൽകണം. അതിൽ ബാക്കിയുള്ള എല്ലായിടത്തും ബാങ്ക് വിളിക്കുന്ന വ്യക്തി എന്ത് ലഫ്ളാണോ എന്ത് വാചകമാണോ ഉച്ചരിച്ചത് അതേ വാചകം ഉച്ചരിക്കാനാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. പക്ഷേ ഹയ്യ അല സ്വലാ, ഹയ്യ അലൽ ഫലാഹ് എന്ന വാചകങ്ങൾ പറഞ്ഞപ്പോൾ, അതായത് അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഹയ്യ അല സ്വലാ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലേക്ക് വരൂ, ഹയ്യ അലൽ ഫലാഹ് വിജയത്തിലേക്ക് വരൂ. അപ്പോൾ ഒരു നന്മയിലേക്കും അതിലൂടെ ഉണ്ടാകുന്ന പ്രതിഫലങ്ങളിലേക്കും വിജയത്തിലേക്കും വരാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചത് എന്തെന്നറിയോ? അതിനുത്തരമായി പറയേണ്ടത് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ല. ഒരു സഹായവുമില്ല, ഒരു കഴിവുമില്ല അള്ളാഹു തന്നിട്ടല്ലാതെ. അപ്പോൾ നന്മകളിലേക്ക് നമുക്ക് മുന്നേറണമെങ്കിൽ പോലും, നന്മകൾ ചെയ്യണമെങ്കിൽ പോലും റബ്ബിൻ്റേതായ സഹായം നമുക്ക് വന്നു കിട്ടണം. ആ റബ്ബ് നമുക്ക് സഹായം നൽകുന്നവനാണ്. ആ സഹായം നൽകുന്നവനാണ് റബ്ബ് അൽ മുസ്തആനായ അള്ളാഹു. അപ്പോൾ നന്മകൾ ചെയ്യണമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം വേണം. തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിലും റബ്ബിൽ നിന്നുള്ള സഹായം നമുക്ക് വേണം എന്നാണ് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നതും. നിസ്കാരത്തിൻ്റെ അന്ത്യത്തിൽ പോലും ചൊല്ലാൻ പഠിപ്പിച്ച, അതായത് പ്രവാചകൻ സഹാബത്തിനെ ഉണർത്തുമ്പോൾ ലാ തദഅന്ന ഫി കുല്ലി ദുബ്രി സ്വലാത്തിൻ, നിസ്കാരത്തിൻ്റെ അന്ത്യത്തിൽ അതിൻ്റെ ഏറ്റവും എൻഡിൽ ഒരിക്കലും പറയാൻ വിട്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും അല്ലാഹുമ്മ അഇന്നീ അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്, റബ്ബേ നീ എനിക്ക് സഹായം നൽകണം, ഉദവി നൽകണം. എന്തിനാ? അലാദീഖിരിക്ക് നിന്നെ സ്മരിക്കാൻ, വശുക്രിക് നിനക്ക് നന്ദി കാണിക്കാൻ, വഹുസ്നി ഇബാദതിക് നിനക്ക് നല്ല നിലക്കുള്ള ഇബാദത്തുകൾ സമർപ്പിക്കാൻ. അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്, റബ്ബിൽ നിന്നുള്ള സഹായം തേടുകയാണ്. അള്ളാഹു നീ എന്നെ സഹായിക്കണം. എന്തിന്? നന്മകൾ ചെയ്യാനുള്ള സഹായം നീ എനിക്കേകണമേ എന്ന് പ്രവാചകൻ സ്ഥലസിലമ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് തിന്മകളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിലും റബ്ബിൻ്റെ പ്രത്യേകമായ സംരക്ഷണവും സഹായവും അതുപോലെ തന്നെ തൗഫീക്കും നമുക്കുണ്ടാകണം. ഇപ്പോൾ ദുരിതം ബാധിച്ചു അല്ലെങ്കിൽ പ്രയാസമുണ്ടായി, ആ പ്രയാസത്തിൽ നിന്നൊരാൾക്ക് കരകയറണമെങ്കിൽ റബ്ബിൻ്റെ സംരക്ഷണവും റബ്ബിൻ്റെ പ്രത്യേകമായ സഹായവും ഉണ്ടാകണം. ബദറിൽ നമ്മൾ കണ്ടു, മൂന്നിരട്ടി വരുന്ന ശത്രു സൈന്യത്തെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവിടെ തോൽപ്പിക്കുന്നത് എങ്ങനെയാണ്? റബ്ബിൻ്റെ സഹായം വന്നിറങ്ങിയപ്പോഴാണ്. അതേസമയം ഒരല്പം അനുസരണക്കേട് ബാധിച്ചപ്പോഴേക്ക് ഉഹുദിൻ്റെ മണ്ണിൽ നമുക്ക് കണ്ടതെന്താ? റബ്ബിൻ്റെ സഹായം ലഭിച്ചില്ല, പരാജയമുണ്ടായി. അതുകൊണ്ട് തന്നെ റബ്ബിനെ അനുസരിക്കുന്നതിലൂടെ റബ്ബിൻ്റെ സഹായമുണ്ടാകും. റബ്ബിനെയും അതുപോലെ തന്നെ പ്രവാചകനെയും ധിക്കരിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ സഹായം തടയപ്പെടും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അള്ളാഹു അൽ മുസ്തആൻ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു സഹായം അരുളപ്പെടുന്നവനാണ്, അള്ളാഹുവിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കപ്പെടുന്നു. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ പ്രതീക്ഷകൾക്കൊത്ത് പ്രതിഫലങ്ങളായിക്കൊണ്ടും അതുപോലെ തന്നെ സഹായമായിക്കൊണ്ടും നൽകുന്ന സഹായിയാകുന്നു അൽ മുസ്തആൻ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ എല്ലാവിധ കഷ്ടതകളിലും അവനെ സഹായിക്കാൻ, തുണയേകാൻ, അവനെ പിടിച്ചുയർത്താൻ, അവനെ വളർത്താൻ അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവനാണ് അത്തരം ആളുകൾക്കും സഹായം നൽകുന്നത് എന്ന് തിരിച്ചറിയണം. അങ്ങനെ ഇത്തരത്തിൽ അള്ളാഹു സഹായം തേടപ്പെടുന്നവനും അരുളപ്പെടുന്നവനുമാണ് അൽ മുസ്തആൻ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ആ സഹായത്തേട്ടമാണ് നമ്മൾ അഞ്ചു നേരം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയിട്ട് ഫാത്തിഹ ഓതുന്ന സമയം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവെ, നിന്നെ മാത്രമാണ് നമ്മൾ ആരാധിക്കുന്നത്. പിന്നെ പറഞ്ഞതെന്താ? വഇയാക നസ്തഈൻ, റബ്ബേ നിന്നോട് മാത്രമാണ്, സകലവിധ തേട്ടങ്ങളും നിന്നോട് മാത്രമാണ്, സഹായ തേട്ടം റബ്ബേ നിന്നോട് മാത്രമാണ്. കാരണം എന്താ? നീയാണ് അൽ മുസ്തആൻ, നീയാണ് സഹായിക്കാൻ കഴിവുള്ളവൻ, നിന്നിലാണ് സഹായമുള്ളത്, നിന്നിൽ നിന്നാണ് സഹായം പ്രതീക്ഷിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ ഈ ആശയം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് മുസ്ലിം ഉമ്മത്ത് എവിടെ എത്തി നിൽക്കുന്നു? സഹായം നൽകുന്നവൻ അല്ലാഹുവാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. സഹായം അരുളുന്നവൻ റബ്ബ് സുബ്ഹാനഹു വതാല മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. എന്നിട്ട് നമ്മുടെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ അല്ലല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതെത്ര വൈരുദ്ധ്യമാണ്! അല്ലാഹുവിൻ്റെ പടപ്പുകളിലേക്കാണ് ആളുകൾ ചേക്കേറിക്കൊണ്ടിരിക്കുന്നത്. നൂലിലേക്കും ഏലസിലേക്കും തകിടിലേക്കും, ആരെങ്കിലും മന്ത്രിച്ചൂതിയതിലേക്കും, അങ്ങനെ അല്ലാഹുവിൻ്റെ സഹായത്തിൽ നിന്ന് വിട്ടകന്ന്, റബ്ബിൽ നിന്നകന്ന്, പടച്ചവനിൽ നിന്നകന്ന് പടപ്പിലേക്ക് പോകുന്ന ഒരു ദുരവസ്ഥ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹു അൽ മുസ്തആൻ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ തേട്ടവും, നമ്മുടെ എല്ലാ അർത്ഥനയും, നമ്മുടെ എല്ലാ സഹായ തേട്ടവും അത് റബ്ബിനോട് മാത്രമാണ്. അതിന് ഇസ്തിഗാസ എന്ന പേര് വിളിച്ച് അല്ലല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള ഒരു വഴിയല്ല, മറിച്ച് അൽ മുസ്തആൻ, അവൻ അല്ലാഹുവാണ് എന്ന് തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അതിലൂടെ നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ വിഷമതകൾ എല്ലാം ദൂരീകരിക്കാൻ കഴിവുള്ള, സഹായിക്കുന്നവനാണ് അല്ലാഹു എന്ന തിരിച്ചറിവുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും കബറാളികളിലേക്ക് പോകൂല, ഒരു നൂലോതി കെട്ടൂല, ഒരു മന്ത്രി ചോദ്യത ഉണ്ടാവൂല, അവൻ്റെ കഴുത്തിലൊരു ഏലസ് ഉണ്ടാവൂല, അവൻ്റെ ആരയിലൊരു കെട്ടിയ നൂലുണ്ടാവൂല. അങ്ങനെ അല്ലാഹുവിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. അവിടെയാണ് അൽ മുസ്തആൻ എന്ന നാമം നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ തുടങ്ങി വിശുദ്ധ ഖുർആനിൽ രണ്ട് സ്ഥലങ്ങളിലാണ് അൽ മുസ്തആൻ എന്ന നാമം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ രണ്ട് സ്ഥലങ്ങളിലും നബിമാരെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ നബിമാരുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പഠിപ്പിച്ചപ്പോഴാണ് ഈ വിഷയം എടുത്തു പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതാല നബിമാരായ, അതിൽ ഒന്നാമത്തെ യാഖൂബ് നബി അലൈഹിസ്സലാം, യാഖൂബ് നബി അലൈഹിസ്സലാമിന് യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന മകനുണ്ടായിരുന്നു. ആ യൂസുഫിൽ നിന്ന് പിതാവായ യാഖൂബിനെ അകറ്റാൻ വേണ്ടി യാഖൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മറ്റു മക്കൾ ചെയ്ത ചില കെണികളുണ്ടായിരുന്നു. കളിക്കാനെന്ന് പറഞ്ഞ് കൂട്ടി യൂസുഫ് നബി അലൈഹിസ്സലാമുമായി പോയി. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പിതാവിൽ നിന്ന് അകറ്റാനുള്ള പണികൾ മനഞ്ഞു, അതിനുള്ള ചിന്തകൾ ഇവരുണ്ടാക്കി. അവസാനം എന്താ സംഭവിച്ചത്? യൂസുഫ് നബി അലൈഹിസ്സലാം ധരിച്ചിരുന്ന ആ ഡ്രസ്സിനെ ഊരി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിലിറക്കി. എന്നിട്ടവർ അതിൽ രക്തം പുരട്ടിയിട്ട് നേരെ പിതാവിൻ്റെ അടുക്കലേക്ക് വന്ന്, ഇതാ യൂസുഫിനെ ചെന്നായ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കളവ് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവിടെ രാത്രിയിൽ വൈകി, ഏറെ വൈകി, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മിസ്സായിട്ടുണ്ട്, ചെന്നായ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കളവ് പറഞ്ഞ് ആ പിതാവിൽ നിന്ന് അകറ്റാനുള്ള പണിയെടുത്തു. ഡ്രസ്സ് നോക്കുമ്പോൾ ചെന്നായ കടിച്ചു എന്ന് പറഞ്ഞ ഒരു അടയാളത്തിനു വേണ്ടി രക്തം തേച്ചിട്ടുണ്ട്, പക്ഷെ കടിച്ചതിൻ്റെ അടയാളം ഡ്രസ്സിലെവിടെയും ഇല്ല. അവിടെയാണ് മഹാനായ യാഖൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, ഫസബറുൻ ജമീൽ, ഒരു നല്ലൊരു ക്ഷമ ഉണ്ടാകും. പിന്നെ എന്താ പറഞ്ഞതെന്നറിയോ? വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, സൂറത്തു യൂസുഫിലെ 18-ാമത്തെ വചനമാണ്. യാഖൂബ് നബി അലൈഹിസ്സലാം പറയാണ്, നിങ്ങൾ ഈ വിവരിക്കുന്ന ഈ വിവരണങ്ങൾ, അതിൽ റബ്ബിനോട് സഹായം തേടുകയാണ്. കാരണം ഇത് കളവാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവാണ് സഹായം നൽകുന്നവൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഖൈറുൽ ഹാഫിള, അവനാണ് ഏറ്റവും നല്ല സംരക്ഷകൻ എന്ന് പറഞ്ഞ് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഈ വിഷയത്തിൽ മഹാനായ യാഖൂബ് നബി അലൈഹിസ്സലാം നമുക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടെയാണ് ഈ നാമം അല്ലാഹു സുബ്ഹാനഹു തആല ഒന്നാമതായി പഠിപ്പിച്ചത്. വല്ലാഹുൽ മുസ്തആൻ, റബ്ബിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു, റബ്ബിൽ ഞാൻ സഹായം തേടുന്നു, നിങ്ങൾ ഈ വിവരിക്കുന്ന വിഷയത്തിൽ റബ്ബേ ഞാൻ നിന്നോട് സഹായം തേടുന്നു എന്ന് പറഞ്ഞ് യാഖൂബ് നബി അലൈഹിസ്സലാം അവിടെ പ്രാർത്ഥിക്കുകയാണ്. ഇനി രണ്ടാമത്തെ സംഭവം എന്താണ്? അന്ത്യനാളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ മുശ്രിക്കുകളോട്, ബഹുദൈവ ആരാധകരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ, ആ നാളെ പരലോകത്ത് നിങ്ങളും നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരും നരകത്തിലായിരിക്കുമെന്ന് പറഞ്ഞ ആ വചനത്തെ ഓതിക്കേൾപ്പിച്ചപ്പോൾ അവരുടനെ എടുത്തു പറയുന്നു, ഞങ്ങൾ ആരെ ആരാധിക്കുന്നതെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ, ലാത്തയെ, ഉസ്സയെ, മനാത്തയെ, അങ്ങനെ തുടങ്ങി മഹാന്മാരെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ ആ മഹാന്മാർ നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്തിൽ പോയിക്കോളാം എന്ന് പറഞ്ഞ് അവർ അവരുടെ ആ ഒരു ഷിർക്കിൽ മുഴുകി നിൽക്കാൻ വേണ്ടി അവർ പിടിവാശി കാണിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തിറക്കുകയാണ്. എന്താ ആയത്തെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ലൗ കാന ഹാഉലാഇൽ ആലിഹതൻ മാ വറദൂഹ, നിങ്ങൾ ഈ പറഞ്ഞ ഈ ആലിഹത്തുകളുണ്ടല്ലോ, നിങ്ങൾ ഇലാഹാക്കിയ ലാത്തയും ഉസ്സയും മനാത്തയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമും അതുപോലെയുള്ള നിങ്ങളുടെ ആരാധ്യന്മാർ, നിങ്ങൾ ആരാധ്യന്മാരായി സ്വീകരിച്ചവർ, അവരൊക്കെ എന്താണെന്നറിയോ, വകുല്ലും ഫീഹാ ഖാലിദൂൻ, അവർ എന്നും നിത്യവാസിയായിരിക്കും. എവിടെ? സ്വർഗത്തിലായിരിക്കും എന്നാണ്. അവരെല്ലാവരും സ്വർഗത്തിലായിരിക്കും. അവർ നന്മകളിൽ മുൻകടന്നവരാണ്. ഇന്നല്ലദീന സബഖത് ലഹും മിന്ന അൽ ഹുസ്ന ഉലൈക അൻഹാ മുബഅദൂൻ, അവർ നന്മയിൽ മുൻകടന്നവർ, അവർ സുഹൃദവാന്മാർ, നിങ്ങളിൽ നിന്ന് അകറ്റപ്പെട്ടവർ എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ വിഷയത്തിന് ഒരു തീർപ്പ് കൽപ്പിക്കുകയാണ്. അവിടെയാണ് ആ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുവരുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി റബ്ബിനോട് സഹായം തേടുകയാണ്. ഖാല റബ്ബിഹ്കും ബിൽ ഹഖ്, റബ്ബേ നീ സത്യം കൊണ്ട് നമുക്കിടയിൽ വിധി തീർപ്പാക്കണം. എന്നിട്ട് പറയുകയാണ്, വറബ്ബുന റഹ്മാനുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, നിങ്ങളീ വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങളീ വിവരിക്കുന്നുണ്ടല്ലോ, ഈ വിവരിക്കുന്നതിൽ നിന്നെല്ലാം റബ്ബേ ഞാനിതാ നിന്നോട് ശരണം തേടുന്നു, നിന്നോട് കാവൽ തേടുന്നു, നിന്നിൽ നിന്ന് സഹായം തേടുന്നു. റബ്ബേ നീ എത്ര റഹ്മാനാൻ, നീ റഹ്മാനാണല്ലോ, നീ സഹായം അരുളുന്നവനാണല്ലോ. റബ്ബേ നീ ഈ വിഷയത്തിൽ ഇവർ വിശദീകരിക്കുന്ന, ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ നീ തീർപ്പ് കൽപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്ന രംഗം വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു. ഈ രണ്ട് സ്ഥലങ്ങളിലാണ് അല്ലാഹു അൽ മുസ്തആൻ എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അവിടെ എന്താണ്, വലിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ വലിയ രൂപത്തിലുള്ള കളവുകൾ പറയുന്നിടത്ത് അവിടെ യഥാർത്ഥ വിധി കൽപ്പിക്കാൻ, അതുപോലെ തന്നെ നീതി നടപ്പിലാക്കാൻ സഹായം ലഭിക്കാൻ റബ്ബിനോട് തേടുകയാണ്. ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വ്യഭിചാര ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയം വ്യാപകമായപ്പോൾ ആളുകളൊക്കെയും അതങ്ങനെ വിശ്വസിച്ചു. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് തൗബ ചെയ്യണം, കാരണം ഏത് പാപവും പൊറുക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു എന്ന് ഒരേ പറയുന്നിടത്തേക്ക് വിഷയങ്ങൾ വഷളായി. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പോലും ഒരുപക്ഷെ സംഭവിച്ചു പോയേക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ കൈമാറിപ്പോയി. അവിടെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള ഉപമ എന്നത് യഅ്ഖൂബ് നബിക്ക് ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട ഉപമയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആയത്താണ് ഫസബുറുൻ ജമീൽ, ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ, തൽക്കാലം ഒന്ന് ക്ഷമിക്കാം. ക്ഷമയാണ് ഇത്തരം വാദങ്ങൾ ഉയർന്നു വരുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്. അതല്ലാതെ എടുത്തു ചാടി അതിനെ പ്രതികരിക്കുക എന്നിട്ട് അത് വഷളാക്കുക എന്നതല്ല, മറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ, ആരെന്താരോപിച്ചാലും ശരി, ഫസബുറുൻ ജമീൽ, നല്ലൊരു ക്ഷമയാണ് ഉണ്ടാകേണ്ടത്. എന്നിട്ട് ആ ആയത്തിൻ്റെ ബാക്കി പറഞ്ഞു, വല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുവേ ഞാനിതാ നിന്നോട് സഹായം തേടുകയാണ്, ഈ വിഷയത്തിൽ ഇത് തീർപ്പ് കൽപ്പിക്കണം, കാരണം ഇത് എൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. റബ്ബേ നീ എല്ലാം അറിയുന്നവനാണ്, നീ എല്ലാം കേൾക്കുന്നവനാണ്, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിനക്ക് ബോധ്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വാദത്തിന് വേണ്ടി പ്രവാചകനോട് പറയാണ്, പ്രവാചകരെ താങ്കളുടെ വാദത്തിന് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടിയാൽ അള്ളാഹുവിനറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്, പക്ഷെ ഞാൻ ആ പൊറുക്കലിനെ തേടുന്നതിലൂടെ ഞാൻ തെറ്റുകാരിയാണെന്ന് നിങ്ങൾ വിശ്വസിച്ചു പോകും. അതുകൊണ്ട് റബ്ബിനറിയാം, അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുവേ ഞാനിതാ നിന്നോടാണ് സഹായം തേടുന്നത്, ഈ നിരപരാധിത്വം തെളിയിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല തെളിയിച്ചു എന്നാണ്. പിന്നീട് മിമ്പറുകളിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ നിരപരാധിത്വം തെളിയിക്കുന്ന ആയത്തുകൾ ഇന്ന് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് സഹായം ലഭിക്കണമെങ്കിൽ ഈ വ്യഭിചാര ആരോപണം എന്ന് പറഞ്ഞാൽ എത്ര വലിയ വേദനയുണ്ടാക്കുന്ന ആരോപണമാണ്. അതോ ഒരു പ്രവാചകൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ എത്ര വലിയ കഠിനമായ ആരോപണമാണ്, എത്ര വലിയ വേദനയാണ് അവിടെ ഉണ്ടാക്കുന്നത്. വലിയ ആരോപണമുണ്ടായപ്പോൾ പോലും, വലിയ പ്രതിസന്ധിയിൽ തൻ്റെ ജീവിതം പോലും തകരുന്ന സാഹചര്യത്തിൽ പോലും റബ്ബിൽ നിന്നുള്ള സഹായം തേടിക്കൊണ്ട് അല്ലാഹു അൽ മുസ്താൻ എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ടെൻഷനില്ലാതെ, ഒരു ഡിപ്രഷനില്ലാതെ റബ്ബിനെ എല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ട്, അല്ലാഹു അറിയുന്നവനാണല്ലോ, അല്ലാഹു സഹായിക്കാൻ കഴിവുള്ളവനാണല്ലോ, എൻ്റെ ആവലാതിയും വേവലാതിയും അറിയുന്നവനാണല്ലോ റബ്ബ്, എൻ്റെ മനസ്സറിയുന്നവനാണല്ലോ എന്ന ചിന്തയോടുകൂടി, എന്ന നല്ല ഉദ്ദേശത്തോടുകൂടി റബ്ബിലേക്ക് സർവ്വതും സമർപ്പിച്ച് സഹായം തേടിയപ്പോൾ റബ്ബ് സുബ്ഹാനഹു വതാല ആ സഹായം നൽകിയെന്നാണ്. അങ്ങനെ സഹായം നൽകാൻ കഴിവുള്ളവനാണ് അൽ മുസ്തആൻ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്നാണ്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം അറിയിച്ചു നൽകുന്നത് എന്താണ്? അൽ മുസ്തആനായ അല്ലാഹു അവൻ അഭൗതികമായ മാർഗത്തിൽ ഏത് വിഷയത്തിലും തീർപ്പ് കൽപ്പിക്കുവാനും സഹായം നൽകുവാനും കഴിവുറ്റവനാകുന്നു. അങ്ങനെയുള്ളവനിലേക്ക് നമ്മൾ സഹായം അർത്ഥിക്കണമെന്നും സഹായം ആവശ്യപ്പെടണമെന്നും അവനിൽ നിന്നുള്ള സഹായം പ്രതീക്ഷിക്കണമെന്നുമാണ് ഈ നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഇത്തരത്തിൽ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഏടുകളെ എടുത്തു നോക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംരക്ഷിച്ച, സഹായം നൽകിയ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. മൂസ അലൈഹിസ്സലാമിനെ സഹായിച്ച ചരിത്രം വായിക്കാൻ കഴിയും. യാക്കൂബ് നബി അലൈഹിസ്സലാമിനെയും അതുപോലെ തന്നെ നമ്മുടെ യൂനുസ് നബി അലൈഹിസ്സലാമിനെയും സംരക്ഷിച്ച സംഭവങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല അൽ മുസ്തആൻ എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഇല്ലെങ്കിലോ പടപ്പുകളിലേക്ക് പോകും. ആളുകൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് റബ്ബിനെ യഥാവിധം മനസ്സിലാക്കാതെ അല്ലാഹുവിൽ നിന്നകന്ന് അല്ലാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് അല്ലാഹു അൽ മുസ്തആൻ സഹായമരുളുന്നവനാണ്, സഹായം തേടപ്പെടുന്നവനാണ്, സഹായം പ്രതീക്ഷിക്കപ്പെടുന്നവനാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ പിന്നെ ഒരു നൂലിൻ്റെ ആവശ്യമില്ല, ഒരു ഏലസിൻ്റെ ആവശ്യമില്ല, ഒരു ഐക്കല്ലിൻ്റെ ആവശ്യമില്ല, മറിച്ച് നമുക്ക് തേടാൻ എൻ്റെ റബ്ബുണ്ട് എന്ന ചിന്ത, നമുക്ക് സഹായമർത്ഥിക്കാൻ എൻ്റെ റബ്ബുണ്ട് എന്ന ചിന്ത, നാം പ്രതീക്ഷിക്കാൻ, സഹായം പ്രതീക്ഷിക്കാൻ എൻ്റെ റബ്ബിൽ നിന്ന് സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷ നമുക്കുണ്ടെങ്കിൽ പിന്നെ ഒരാളുടെയും ആവശ്യമില്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. റബ്ബിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കണം. റബ്ബിൽ നിന്ന് പ്രതീക്ഷ വച്ചുകൊണ്ട് ജീവിക്കണം. അതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ സഹായം ലഭിക്കണമെങ്കിൽ ആ സഹായം ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് വസ്തഈനു ബിസ്സബരി വസ്സലാഹ്. റബ്ബിൽ നിന്ന് സഹായം ലഭിക്കണോ, ക്ഷമണ്ടാകണം, നിസ്കാരം നിർവഹിക്കണം. വ ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. അത് ഖുശുഉള്ള ആളുകൾക്ക് മാത്രമല്ലാതെ അത് സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കാനും നിസ്കാരം നിലനിർത്താനും വിശ്വാസത്തെ സംരക്ഷിക്കുവാനും അതോടൊപ്പം ആ വിശ്വാസത്തിന് കോട്ടം സംഭവിക്കുന്നതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുവാനും ക്ഷമയോടുകൂടി അവലംബിക്കുവാനും നമുക്ക് സാധിക്കണം. എടുത്തുചാടി എല്ലാം പെട്ടെന്ന് സംഭവിക്കണം എന്ന ഒരു തീരുമാനമോ അല്ലെങ്കിൽ ഒരു ആവേശമോ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. എല്ലാത്തിനും ഒരു ക്ഷമയും ഒരു സാവകാശവും ഉണ്ടാകണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതോടൊപ്പം നമ്മൾ നന്മകൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവിൽ നിന്ന് സഹായം ലഭിക്കണമെങ്കിൽ, അല്ലാഹുവിൻ്റെ സഹായം പ്രത്യേകമായി നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മുടെ നന്മകളെ എടുത്തു വച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. മൂന്ന് ആളുകൾ ഗുഹയിലകപ്പെട്ട സംഭവം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് അത് തന്നെയാണ്. അവരുടെ ജീവിതത്തിലുണ്ടായ നന്മകളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ ഗുഹാമുഖത്തു നിന്ന് അതിലടയപ്പെട്ട പാറ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ വായിച്ചവരാണ്, അറിഞ്ഞവരാണ്, പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നന്മകൾക്ക് ഉദവി നൽകാൻ അല്ലാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള സഹായം റബ്ബിൽ നിന്ന് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് കരകയറാൻ അല്ലാഹുവിൻ്റെ സഹായം മാത്രമേ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അതല്ലാതെ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ ഒരിക്കലും നമ്മെ സംരക്ഷിക്കാൻ, നമുക്ക് നമ്മെ സഹായിക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്നാണ്. അതാണല്ലോ നമ്മൾ നിസ്കാരത്തിന് ശേഷം പ്രഖ്യാപിക്കുന്നത്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ്. റബ്ബേ, നീ തരാൻ ഉദ്ദേശിച്ചതിനെ തടയാൻ ഒരാൾക്കും സാധ്യമല്ല. ഈ ലോകത്ത് ഏതേത് പടപ്പുകളുണ്ടോ, എത്ര വലിയ ശക്തികളുണ്ടോ, അവരെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് എനിക്ക് റബ്ബ് തരാൻ ഉദ്ദേശിച്ചതിനെ തടയാൻ ഉദ്ദേശിച്ചാൽ ഒരിക്കലും അത് സാധ്യമല്ല. അല്ലാഹു തടയാൻ ഉദ്ദേശിച്ചതിനെ ആരെല്ലാം വിചാരിച്ചുകൊണ്ട് എനിക്ക് തരാൻ ഉദ്ദേശിച്ചാലും അള്ളാഹു അത് തടയുക തന്നെ ചെയ്യും എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപനം വെറും വാക്കുകളാൽ, നാവുകളിലാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളായി മാത്രം മാറാൻ പാടില്ല. ഹൃദയത്തിലേക്ക് ഇറങ്ങിയ ആശയങ്ങളെ മനസ്സിലാക്കിയ ആ ഒരു ആദർശമായി കൊണ്ട് നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല ആ രൂപത്തിൽ എല്ലാവിധ നന്മകൾക്കുമുള്ള സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള സഹായവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുരിതങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന് കരകയറാനുള്ള സഹായം റബ്ബ് സുബ്ഹാനഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, അസ്മാഉൽ ഹുസ്നയിലൂടെ നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞത് അൽ മുസ്തആൻ എന്ന അള്ളാഹുവിന്റെ നാമത്തെക്കുറിച്ചാണ്. അതിൻ്റെ അർത്ഥം സഹായം തേടപ്പെടുന്നവനും അരുളുന്നവനുമാണ് എന്നതാണ്. അർത്ഥത്തിനപ്പുറം അതിൻ്റെ ആശയവും അതിൻ്റെ ഉദ്ദേശവും അതിലെന്തെല്ലാം ഉൾക്കൊള്ളുന്നു എന്നുള്ളതും കൃത്യമായി പ്രമാണബദ്ധമായി അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് ആഴത്തിൽ പഠിപ്പിച്ചു തരുന്ന ഒരു പങ്കതിയാണ് അസ്മാഉൽ ഹുസ്ന. ഇന്ന് നമ്മോടൊപ്പം ചേർന്നത്, ക്ലാസ് എടുത്തത് അബ്ദുറഊഫ് അൽ ഹക്കിമി, തിരുവനന്തപുരം.
0: മാഷാല്ലാ, നമ്മുടെ റേഡിയോ വൈബ്സിൻ്റെ യാത്രയിൽ ഇന്ന് നമ്മൾ ഒരു കഥയിലേക്കാണ്. കഥ ഇഷ്ടമില്ലാത്ത ആരുമില്ല. കഥയെ കഥയായി കേൾക്കാനും എന്നാൽ പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും നമ്മൾ നിരന്തരം ശ്രമിക്കേണ്ടതുണ്ട്. പീസ് റേഡിയോ, റേഡിയോ വൈബ്സിൽ ഇനി നാം പ്രവേശിക്കുന്നത് കഥ പറയാം പംക്തിയിലേക്കാണ്. അബ്ദുസലാം വിട്ടി നമ്മോടൊപ്പം ചേരുന്നു.
4: പ്രിയമുള്ള കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനയം അഴകാണ്, ഇങ്ങനെ ഒരു കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മദാഇൻ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു അമീറായിരുന്നു. ഒരു ദിവസം ശാമുകാരനായൊരു വ്യക്തി മദാഇനിലെത്തി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നല്ല ഭാരമുള്ള ഭാണ്ഡങ്ങളുണ്ടായിരുന്നു. അത് ചുമക്കാൻ പറ്റിയ ഒരാളെ അദ്ദേഹം അന്വേഷിച്ചു. എന്നാൽ ഒരാളെയും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അമീറായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അതുവഴി വന്നത്. വരുന്നത് അമീറാണെന്നറിയാതെ അദ്ദേഹം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് ചരക്ക് ചുമക്കാൻ ആവശ്യപ്പെട്ടു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അത് ചുമന്നുകൊണ്ട് അദ്ദേഹത്തെ അനുഗമിച്ചു. പോകുന്ന വഴിയിൽ ആളുകൾ ഈ കാഴ്ച കണ്ടു, അത്ഭുതപ്പെട്ടു. അവർ ആ യാത്രക്കാരനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഭാരം ചുമപ്പിക്കുന്ന വ്യക്തി ഞങ്ങളുടെ അമീറാണ്. ഉടനെ അദ്ദേഹം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് ഖേദം പ്രകടിപ്പിച്ചു, ആ ഭാരം ഇറക്കിവെക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അത് വിസമ്മതിച്ചു. നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി കാണിക്കൂ, ഞാൻ നിങ്ങളുടെ വീട് എത്താതെ ഇത് ഇറക്കിവെക്കുകയില്ല എന്ന് അദ്ദേഹം യാത്രക്കാരനോട് പറയുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, ഒരമീർ എന്ന് പറഞ്ഞാൽ ആരാ? ആ നാട്ടിലെ, നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി എന്നൊക്കെ പറയില്ലേ? അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഓരോ സ്ഥലത്തിനും ഏറ്റവും ചുരുങ്ങിയതാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇതൊക്കെയാണ്. പക്ഷെ അമീർ എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഭരണാധികാരിയാണ്. അദ്ദേഹമാണ്

0: അറിയാൻ പരിപാടിയിൽ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അൽഹംദുലില്ലാ, നല്ല ഇസ്ലാമികമായ പാഠങ്ങൾ നൽകിത്തരുന്ന, മക്കൾക്കൊക്കെ ഉപകരിക്കുന്ന നല്ല നല്ല കഥകളാണ് ശരിക്കും പീസ് റേഡിയോ കഥ പറയാം എന്ന പങ്കതിയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ കുട്ടികൾക്കെല്ലാം കഥ ഇഷ്ടമാണ്, ഇത് കേൾപ്പിക്കാറുണ്ടോ എന്ന് ശരിക്കും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ. പലപ്പോഴും കുട്ടികൾ പല എന്താ പറയുക മായാവി കഥകളും മറ്റുള്ള പല കഥാപുസ്തകങ്ങളൊക്കെ തന്നെ വായിക്കും. അതൊരു വായനാശീലത്തിന് ഒരു തെറ്റൊന്നുമല്ല. പക്ഷേ ഈ പീസ് റേഡിയോയിലൂടെ വരുന്ന കഥകൾ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് ജീവിത നൈപുണികൾ വരെ നൽകാൻ സാധ്യമാക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ രക്ഷിതാക്കൾ ശരിക്കും കേൾപ്പിക്കാനും ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
2: ഓക്കെ, ഏതായിരുന്നാലും റേഡിയോ വൈബ്സിൽ നമ്മൾ പ്രവേശിക്കുന്നത് ജനക്ഷേമം പ്രോഗ്രാമിലേക്കാണ്. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളെയും സംബന്ധിച്ചാണ് മുജീബ് റഹ്മാൻ തിരുത്തിയാടും നവാസ് ഒളവണ്ണയും നമ്മോടൊപ്പം പങ്കുവെക്കുന്നത് ജനക്ഷേമത്തിലേക്ക്.
3: അസ്സലാമു അലൈക്കും. ജനക്ഷേമം പരിപാടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മുടെ കൂടെയുള്ളത് മുജീബ് റഹ്മാൻ തിരുത്തിയാട്. അദ്ദേഹം സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ സംസ്ഥാനതല കോർഡിനേറ്ററാണ്. അതുകൂടാതെ അദ്ദേഹം കോഴിക്കോട് ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള, പ്രത്യേകിച്ചും ബുദ്ധിബാധ്യം സംഭവിച്ചവരുടെ ഒരു സ്ഥാപനത്തിലെ പ്രിൻസിപ്പളായിട്ട് 13 വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ വിഭാഗത്തിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സെമിനാറുകളും ബോധവൽക്കരണ ക്ലാസ്സുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം RCIയുടെ ഒരു ട്രെയിനറാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ചർച്ച ചെയ്തു വന്നത് മാനസിക വൈകല്യം സംഭവിച്ചവരുടെ അവകാശങ്ങളെക്കുറിച്ച്, അവർക്ക് എന്തെല്ലാമാണ്, അവരുടെ പാരൻസിനും അവർക്കൊക്കെ എന്തെല്ലാമാണ് സർക്കാർ ചെയ്തു കൊടുക്കുന്നത്, ഇനി അവർക്കുള്ള ആനുകൂല്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് വിശദീകരിക്കേണ്ടത്.
4: നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇത്തരം 21 തരം ഭിന്നശേഷി വിഭാഗങ്ങളുടെയും ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ, ഒപ്പം കേന്ദ്ര സർക്കാർ, ഭരണകൂടങ്ങൾ കാലാകാലങ്ങളിൽ ഒത്തിരി ജനക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തുന്നുണ്ട്. അതിൽ തന്നെ സാമ്പത്തിക സുരക്ഷാ പദ്ധതികളുണ്ട്. സാമ്പത്തിക സുരക്ഷാ പദ്ധതികൾ എന്ന് പറയുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് നേരിട്ട് പെൻഷൻ നൽകുന്ന ഒരു സംവിധാനം, അവരവർ താമസിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്വാപനം വഴി പ്രതിവർഷം 100,000 രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള ഭിന്നശേഷിക്കാർക്ക് മാസാന്ത പെൻഷൻ നൽകുന്നു. ഇപ്പോൾ നിലവിൽ 1,600 രൂപയാണ് മാസാന്ത പെൻഷൻ. അതുപോലെ ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് തന്നെ സ്ത്രീകൾ പ്രസവിക്കുന്ന സമയത്ത് ആദ്യ 2 വർഷം പ്രതിമാസം 2,000 രൂപ തോതിൽ സഹായം നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഒരു പദ്ധതിയുണ്ട്, മാതൃജ്യോതി എന്നാണ് ആ പദ്ധതിയുടെ പേര്. ഇതും പ്രതിവർഷം 100,000 രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിലെ ഭിന്നശേഷി പെൺകുട്ടികൾ പ്രസവിക്കുന്ന സമയത്താണ് ലഭ്യമാകുക. അതുപോലെ ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ.
3: അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മാനസിക വൈകല്യം സംഭവിച്ചവർക്ക് എന്തെങ്കിലും പ്രത്യേകമായി,
4: തീർച്ചയായിട്ടും
3: സാധാരണ ഭിന്നശേഷിക്കാർക്ക് പുറമെ മാനസിക വൈകല്യം സംഭവിച്ചവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ആനുകൂല്യമുണ്ടോ എന്നാണ്.
4: മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരിട്ടും അവരെ പരിചരിക്കുന്നവർക്കും സാമ്പത്തിക സഹായം ഗവൺമെന്റ് നൽകുന്നുണ്ട്. അവർക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് നേരത്തെ സൂചിപ്പിച്ച ഭിന്നശേഷി പെൻഷൻ. ഒപ്പം മാനസിക വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങളുള്ള, മാനസിക വെല്ലുവിളി മാത്രമല്ല ഓട്ടിസം, സെർബപ്പാൾസി, മാനസിക രോഗം, ഈ 4 വിഭാഗത്തിൽപ്പെട്ട പ്രയാസങ്ങളുള്ള വ്യക്തികളെ പരിചരിക്കുന്ന ആളുകൾക്ക് ആശ്വാസ കിരണം എന്നുള്ള പേരിൽ പ്രതിമാസം 600 രൂപ തോതിൽ സംസ്ഥാന ഗവൺമെന്റ് സാമ്പത്തിക സഹായം നൽകി വരുന്നുണ്ട്.
3: നമ്മൾ ഒരു മാനസിക വൈകല്യമുള്ള ഒരു കുട്ടി വളർന്നു വരുമ്പോൾ പേരൻസ് കൂടുതൽ ആശങ്കാകുലരാകുകയാണ്. അവർ ഇനിയിപ്പോൾ എൻ്റെ കാലശേഷം ആരാണ്, ഇവരെ വളർത്തുക, ഇവരുടെ ഭാവി ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ള ആശങ്കകൾ സ്വാഭാവികമായിട്ടുണ്ടാവും. മറ്റു വൈകല്യമുള്ളവരെ പോലെയല്ലല്ലോ. അപ്പോൾ ഈ ഒരു അവസ്ഥ പരിഹരിക്കാൻ എന്തെങ്കിലും സംവിധാനം സർക്കാരോ അല്ലെങ്കിൽ സാമൂഹ്യ സന്നദ്ധ സംഘടനകളോ ചെയ്യുന്നുണ്ടോ?
4: വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് നിങ്ങളിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെന്നാൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷാകർത്താക്കളുടെ ഏറ്റവും വലിയ ആശങ്ക, ഇവർ വളർന്ന് വലുതായി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ എൻ്റെ കാലശേഷം എന്ത് സംഭവിക്കും,

0: പലപ്പോഴും ഇത്തരം രക്ഷാകർത്താക്കള് നമ്മളെ സമീപിച്ച് കരഞ്ഞുകൊണ്ട് പറയാറുള്ള കാര്യം, സർ എൻ്റെ കാലം കഴിയുന്നിടത്തോളം കാലം ഞാൻ ഇവനെ ഏത് രീതിയിലും പരിചരിക്കാം, പക്ഷേ എൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ അവസ്ഥ എന്താണ്? പലപ്പോഴും നമുക്കൊരു ഉത്തരം നൽകാൻ പറ്റാത്ത ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നുണ്ട്. എന്നാൽ 1999 കേന്ദ്ര സർക്കാർ ഒരു നിയമം പാസാക്കി, നാഷണൽ ട്രസ്റ്റ് ആക്ട്. അത് പ്രകാരം ലീഗൽ ഗാർഡൻഷിപ്പ് എന്ന ഒരു പുതിയ പ്രൊവിഷൻ വന്നിട്ടുണ്ട്, നിയമപരമായ രക്ഷാകർത്തൃത്വം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, 18 കഴിഞ്ഞ മാനസിക വെല്ലുവിളി നേരിടുന്ന ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, അവനെ കൃത്യമായി പരിചരിക്കാനും അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനും അവൻ്റെ വ്യക്തി താല്പര്യം സംരക്ഷിക്കാനും ഒപ്പം അവൻ്റെ സ്വത്ത് താല്പര്യങ്ങൾ സംരക്ഷിക്കാനുമായിട്ട് ഗവൺമെൻറ് ഒരു നിയമപരമായ രക്ഷാകർത്താവിനെ നിയമിച്ചു നൽകുന്നു, ലീഗൽ ഗാർഡിയൻ. അത് ആവശ്യമെങ്കിൽ ആ രക്ഷാകർത്താക്കൾക്ക് തന്നെ നിയമപരമായ രക്ഷാകർത്താവാം. അതായത് 18 കഴിഞ്ഞാൽ നിലവിലുള്ള രക്ഷാകർത്താവിന് ഈ കുഞ്ഞിനെ നിയമപരമായി പ്രതിനിധിക്കാൻ അവകാശമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ത്യയിൽ 18 കഴിഞ്ഞാൽ പ്രായപൂർത്തിയായി, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ സാധാരണ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വയം നിയമപരമായി പ്രതിനിധീകരിക്കുന്നു. പക്ഷേ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 18 കഴിഞ്ഞാലും അവൻ അപൂർണനായ ബുദ്ധി വളർച്ചയുള്ള കുഞ്ഞാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവൻ്റെ ഒപ്പിന് വിലയില്ലാത്തൊരു സാഹചര്യമുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ നിയമപരമായ രക്ഷാകർത്താവ് നിർബന്ധമാണ്. സ്വന്തം രക്ഷാകർത്താക്കൾക്ക്, മാതാപിതാക്കൾക്ക് നിയമപരമായ രക്ഷാകർത്താവാം. മാതാപിതാക്കളില്ലെങ്കിൽ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ശാരീരികമായ വല്ല പ്രയാസങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, ഈ കുഞ്ഞിനെ സംരക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അടുത്ത ബന്ധുക്കൾക്ക് നിയമപരമായ രക്ഷാകർത്താവാം, അടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് നിയമപരമായ രക്ഷാകർത്താവാം. ഈ രീതിയിൽ കുടുംബ പശ്ചാത്തലമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനയ്ക്ക് പോലും ഈ കുഞ്ഞിനെ നിയമപരമായി ഏറ്റെടുക്കാം. അതിനുള്ള സംവിധാനം ഇപ്പോൾ ഇന്ത്യയിലുണ്ട്.
1: അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതിന് പിന്നെ ഏറ്റെടുക്കുന്ന ആൾക്ക് സ്വത്തോ അങ്ങനെ എന്തെങ്കിലും നൽകിയിട്ടാണോ ചെയ്യേണ്ടത്, അതല്ല അയാൾ സ്വമേധയാ ചെയ്യുന്നതാണോ എന്നൊക്കെ ഗവൺമെന്റ് നോക്കേണ്ടതുണ്ടോ?
0: തീർച്ചയായിട്ടും ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ജില്ലാ തലങ്ങളിലുണ്ട്. ഇന്ത്യയിൽ ജമ്മു കാശ്മീർ ഒഴികെയുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളുടെ ജില്ലാ ആസ്ഥാനങ്ങളിലും തദ്ദേശതല സമിതി എന്ന് പറയുന്ന ഒരു സമിതിയുണ്ട്, ലോക്കൽ ലെവൽ കമ്മിറ്റി എന്നാണ് അതിന് പറയുക. ജില്ലാ കലക്ടർ ചെയർമാനായ ആ ജില്ലയിലെ പ്രമുഖമായ ഭിന്നശേഷി മേഖലയിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്ന ഒരു സന്നദ്ധ സംഘടന കൺവീനറായ, പിന്നെ ആ ജില്ലയിലെ തന്നെ പ്രമുഖനായ ഒരു ഭിന്നശേഷിയുള്ള വ്യക്തി അംഗമായ 3 സമിതി, അതിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറെയും ജില്ലാ സാമൂഹ്യനീതി ഓഫീസറെയും ഒക്കെ കോപ്റ്റ് ചെയ്യാനുള്ള അധികാരം ജില്ലാ കലക്ടർക്കുണ്ട്. ഈ കമ്മിറ്റിയാണ് ആ ജില്ലയിലെ വ്യക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതും ലീഗൽ ഗാർഡിയൻഷിപ്പിന് റെക്കമെൻഡേഷൻ നൽകേണ്ടതും ഈ കമ്മിറ്റിയാണ്.
1: അത്രയും ശക്തമായൊരു മോണിറ്ററിംഗ് സംവിധാനം ഗവൺമെന്റ് ഈ രംഗത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും അതോടുകൂടി ചേർന്ന് പറയാനുള്ളത്, ഈ കമ്മിറ്റിയുടെ ഏറ്റവും സുത്യാമായ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഇത്തരം സ്വത്ത് കൈവശമുള്ള മുതിർന്ന മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾ സ്വത്ത് സംരക്ഷിക്കാൻ കഴിയാതെ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്ന, ആരെങ്കിലും അത് തട്ടിയെടുക്കുന്ന സാഹചര്യം മുൻകാലങ്ങളിൽ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത്തരം സ്വത്തുകൾ ദുരുപയോഗം ചെയ്യുന്നു, ഒന്നുകിൽ രക്ഷാകർത്താവോ നിയമപരമായ രക്ഷാകർത്താവോ തന്നെ ദുരുപയോഗം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ആർക്കും ഈ ലോക്കൽ ലെവൽ കമ്മിറ്റിക്ക് ഒരു പരാതി നൽകിയാൽ കൃത്യമായി അന്വേഷിച്ച് നിയമ നടപടി നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല. അപ്പോൾ ഒറ്റർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നിയമപരമായ രക്ഷാകർത്തൃത്വം എന്നുള്ളത് ഈ മുതിർന്ന ഭിന്നശേഷി കുട്ടികളെ, പ്രത്യേകിച്ച് മാനസിക വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തി താല്പര്യവും സ്വത്ത് താല്പര്യവും സംരക്ഷിക്കാനുള്ള കൃത്യമായൊരു സംവിധാനമാണ്.
1: ഇപ്പോൾ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന രക്ഷിതാക്കൾ സത്യത്തിൽ മാനസികമായ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ, അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള കൗൺസിലിങ്ങോ അങ്ങനെ വല്ലതും കൊടുക്കുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും അതിനും സംവിധാനങ്ങൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഡിസ്ട്രിക്ട് ഏർലി ഇന്റർവെൻഷൻ സെന്റർ അഥവാ ജില്ലാ പ്രാരംഭ ഇടപെടൽ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയും സേവനം സൗജന്യമാണ്. ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രക്ഷാകർത്താക്കൾക്ക് തീർച്ചയായിട്ടും ഈ DEIC സമീപിക്കാം, അവിടുന്ന് കൗൺസിലിംഗ് ലഭിക്കും. മാത്രമല്ല, ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു മേഖല, കഴിഞ്ഞ വർഷം കൊറോണ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് മലപ്പുറം ജില്ലയിൽ പൈലറ്റായിട്ട് എല്ലാ രക്ഷാകർത്താക്കൾക്കും ഒരു 3 ദിവസത്തെ കൃത്യമായ ഒരു അവയർനെസ് പ്രോഗ്രാം, ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ പരിചരിക്കാം, അവരുടെ സംരക്ഷണം ഏതൊക്കെ രീതിയിൽ ഉറപ്പുവരുത്താം, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കുഞ്ഞിനെ എങ്ങനെയാണ് ആ ഒരു കൃത്യനിർവഹണം പരിശീലിപ്പിച്ചെടുക്കേണ്ടത്, അതുപോലെ ടോയ്ലറ്റിങ്ങും ഈറ്റിംഗ് ഡ്രസ്സിംഗ് പോലെയുള്ള കാര്യങ്ങൾ എങ്ങനെ പഠിപ്പിച്ചെടുക്കാം, സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി വിഷയങ്ങളിൽ എന്താണ് രക്ഷാകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് കൗൺസിലിംഗ് നൽകാനുള്ള സംവിധാനം അടക്കം ആ ഒരു പൈലറ്റ് പ്രോജക്റ്റിന്റെ ഭാഗമായി നടപ്പിലാക്കുകയും അത് വൻ വിജയകരമായതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് ജില്ലകളിലോട്ട് വ്യാപിപ്പിക്കാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്.
1: ഓക്കെ, പിന്നെ UDID കാർഡ് ഉണ്ടല്ലോ, നമ്മുടെ വികലാംഗർക്ക് കൊടുക്കുന്ന ഐഡന്റിറ്റി കാർഡ്, അത് ലഭിക്കാൻ ഭിന്നശേഷിക്കാർക്ക് അത് ലഭിക്കാൻ, പ്രത്യേകിച്ച് മാനസിക വൈകല്യമുള്ളവർക്കും എല്ലാവർക്കും അത് ലഭിക്കാൻ നിലവിൽ എന്താണ് ചെയ്യേണ്ടത്?
0: UDID കാർഡ്, യുണീക്ക് ഡിസബിലിറ്റി ID എന്നാണ് സംഭവം. UDID കാർഡ്, ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ വന്ന പുതിയൊരു സംവിധാനമാണ്. UDID കാർഡ് ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെയും ഭിന്നശേഷിക്കാർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും ആ കാർഡ് ഉപയോഗിച്ച് നേടിയെടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത. ഇത് 21 തരം ഭിന്നശേഷിക്കാർക്കും ഈ UDID കാർഡിന് അർഹതയുണ്ട്. ഇപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് നേരിട്ട് അപേക്ഷിക്കാം. അതിൻ്റെ വെബ്സൈറ്റിലൂടെ ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്, www.swalamban.gov.in എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഇനി ഈ വെബ്സൈറ്റ് കൃത്യമായി ഓർമ്മിച്ചെടുക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് ജസ്റ്റ് UDID കാർഡ് എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ തന്നെ അതിൻ്റെ വെബ്സൈറ്റ് വരും. അതിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ വെച്ചും ഓൺലൈനായിട്ട് എൻറോൾ ചെയ്യാം. പക്ഷേ ആദ്യം മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് വേണം എന്ന് മാത്രം.
1: പിന്നെ ഈ RPWD ആക്ടിൽ ഇവരുടെ റൈറ്റ്സിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് പ്രധാനമായിട്ടും?
0: RPWD ആക്ട് അഥവാ ഭിന്നശേഷിക്കാരുടെ അവകാശ നിയമം, സത്യത്തിൽ ഈ RPWD ആക്ട് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാവുകയാണെങ്കിൽ ഒന്നുറപ്പാണ് ഭിന്നശേഷിക്കാരുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമാവും, അവർ മുഖ്യധാരയിലേക്ക് എളുപ്പം കടന്നു വരും. അതിനു മാത്രമുള്ള ക്ലോസുകളാണ് ഈ RPWD ആക്ടിൽ കൃത്യമായി നിർവചിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു 17 ചാപ്റ്ററുള്ള ഈ ആക്ടിലെ രണ്ടാമത്തെ ചാപ്റ്റർ തന്നെ ഇവരുടെ അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായി അക്കമിട്ട് നിരത്തുന്നുണ്ട്. അതിൻ്റെ ആകത്തുക പറയുകയാണെങ്കിൽ, ഒരു ഭിന്നശേഷിയുള്ള വ്യക്തി ഭിന്നശേഷി ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് ഒരിക്കലും വിവേചനം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അഥവാ ഒരു സാധാരണ വ്യക്തി എന്തൊക്കെ ആനുകൂല്യങ്ങളാണോ എന്തൊക്കെ അവകാശങ്ങളാണോ അവർക്കുള്ളത് അത് പൂർണ്ണ അർത്ഥത്തിൽ ഭിന്നശേഷി വിഭാഗങ്ങൾക്കും ലഭിക്കണം എന്നുള്ളത് കൃത്യമായി അതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്.
1: ഈക്വൽ പാർട്ടിസിപ്പേഷൻ
0: യാതൊരു സംശയമില്ല. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ യാത്രാ സൗകര്യങ്ങളാവട്ടെ, കെട്ടിടങ്ങളാവട്ടെ, അതിൽ പ്രത്യേകം പറയുന്നത് എല്ലാ പൊതു കെട്ടിടങ്ങളും ഈ ആക്ട് നിലവിൽ വന്നതിന് ശേഷം 5 വർഷത്തിനുള്ളിൽ ഭിന്നശേഷി സൗഹൃദമാവണം. അഥവാ ഭിന്നശേഷിയുള്ള ഒരു വ്യക്തി ആ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ പരസഹായം കൂടാതെ സാധാരണക്കാരൻ കയറി ഇറങ്ങി വരുന്നത് പോലെയുള്ള രീതിയിലേക്ക് സംവിധാനിക്കണം. അതിനുള്ള പ്രവൃത്തികളാണ് ഇപ്പൊ സംസ്ഥാനത്ത് ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ RPWD ആക്ടിന്റെ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ക്ലോസ്, ഇവരുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്പെഷ്യൽ കോർട്ടുകൾ, പ്രത്യേക കോടതികൾ രൂപീകരിക്കണമെന്നാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് ജില്ലാ കോടതികളോടനുബന്ധിച്ച് പ്രത്യേക കോടതികൾ നിലവിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് നേരിട്ട് സമീപിക്കാവുന്ന ഒരു സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞു.
1: ഇപ്പോൾ ഈ പാസ്, ട്രെയിൻ കൺസെഷന് ഇതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് വേണം.
0: യെസ്,
1: നമ്മൾ അങ്ങനെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: അതെ.
1: അപ്പോ ഈ UDID കാർഡ് ഉണ്ടെങ്കിൽ സത്യത്തിൽ അത് മാത്രം പോരെ, നിങ്ങൾ പറഞ്ഞാലോ ഇപ്പൊ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ എന്ത് ആവശ്യത്തിന് ഉപയോഗിക്കാമെങ്കിൽ ഈ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്താൽ ഈ UDID കാർഡ് ഉണ്ടായാൽ അത് ഉപയോഗിക്കുന്നതായിരിക്കില്ല നന്നാകും അല്ലെങ്കിൽ, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?
0: തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതും അങ്ങനെ തന്നെയാണ് ആവേണ്ടതും. കാരണം ഒരൊറ്റ കാർഡ് ഉണ്ടെങ്കിൽ എല്ലാ ആനുകൂല്യങ്ങൾക്കും ഈ ഒരു സിംഗിൾ കാർഡ് ഉപയോഗിച്ച് നേടിയെടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ട്രെയിൻ കൺസെഷൻ അഥവാ ട്രെയിൻ യാത്രക്ക് UDID കാർഡ് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ അതിന് പ്രത്യേക കൺസെഷൻ കാർഡിൻ്റെ ആവശ്യമില്ല. മറ്റ് എല്ലാ മേഖലകളിലോട്ടും ഇത് സമീപ ഭാവിയിൽ തന്നെ വ്യാപിപ്പിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
1: ഇപ്പോൾ റെയിൽവേക്കൊക്കെ പാസ് അവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഡിവിഷനിലും. അത് സത്യത്തിൽ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാനിപ്പോൾ ഒരു എൻ്റെ സുഹൃത്തിന് ഒരു മാനസിക രോഗിയായ മകനുണ്ട്. അവൻ്റെ കുട്ടീനെയും കൂട്ടിയൊക്കെ ഇവിടെ വരാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഹോസ്പിറ്റലിൽ പോയി സർട്ടിഫിക്കറ്റ് അവരെടുത്തുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ അത് ശരിയാക്കി കൊടുക്കുക ചെയ്തത്. പക്ഷേ ഈ യു ഡി ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അതിനോട് നടക്കുകയാണെങ്കിൽ അതൊരു നല്ല സംവിധാനമായി മാറുമായിരുന്നു.
0: വാസ്തവമാണ് താങ്കൾ പറഞ്ഞത്. കാരണം ഇതുവരെ ട്രെയിൻ കൺസെഷൻ കിട്ടണമെങ്കിൽ പ്രത്യേക അപേക്ഷ അതിനോടൊപ്പം അനുബന്ധ രേഖകളെല്ലാം ഡിവിഷണൽ ഓഫീസിൽ നൽകി മാസങ്ങൾ കാത്തിരുന്നാലേ അത് കിട്ടുന്ന, അതിൽ തന്നെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ തള്ളിപ്പോകുന്ന റിജക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ ട്രെയിൻ കൺസെഷൻ കാര്യത്തിൽ യു ഡി ഐ ഡി കാർഡ് ഉപയോഗിച്ച് യാത്രാ സൗജന്യം നേടാം എന്ന കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവ് നിലവിൽ വന്ന കഴിഞ്ഞ സ്ഥിതിക്ക് അത് ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. മറ്റ് ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിലാണെങ്കിലും KSRTC ബസ്സിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പ്രത്യേക കൺസെഷൻ കാർഡ് സംഘടിപ്പിക്കേണ്ടതുണ്ട്. മനസ്സിലാക്കുന്നത് സമീപഭാവിയിൽ തന്നെ അതും പരിഹരിക്കപ്പെടും, അതും യു ഡി ഐ ഡി കാർഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.
1: ഈ വിഷയത്തിൽ ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ,
0: ഇപ്പം മാനസിക വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങളുടെ കുട്ടികളുടെ മേഖലയിൽ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഗവൺമെൻറ് ജോലി പ്രാപ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് മാനസിക വെല്ലുവിളി നേരിടുന്ന, ഓട്ടിസം ബാധിച്ച, ഈ പഠന പ്രശ്നങ്ങളുള്ള, സെർബ്രൽപാൾസിയുള്ള വ്യക്തികൾക്കിലെ കുട്ടികൾക്കൊക്കെ ഗവൺമെൻറ് ജോലി തികച്ചും ഒരു സ്വപ്നം മാത്രമായിരുന്നു. എന്നാൽ അത് സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നു കഴിഞ്ഞു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ ഭിന്നശേഷി അവകാശ നിയമം, അത് പ്രകാരം ഗവൺമെൻറ് ജോലിയുടെ 4% ഭിന്നശേഷിക്കാർക്ക് സംവരണം ചെയ്യപ്പെട്ടു. ഇതുവരെ 3%. 3% എന്ന് പറയുമ്പോൾ അതിൽ കാഴ്ച പരിമിതിയുള്ളവർക്ക് 1%, കേൾവി പരിമിതിയുള്ളവർക്ക് 1%, ശാരീരിക പരിമിതിയുള്ളവർക്ക് 1%. എന്നാൽ പുതിയ നിയമം വന്നതോടുകൂടി ഇത്തരം മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾക്ക് കൂടെ 1% അഡീഷണൽ റിസർവേഷൻ വന്നു. അങ്ങനെയാണ് 4%. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് കൂടെ ഗവൺമെൻറ് ജോലി കിട്ടുന്ന സാഹചര്യം. അപ്പോൾ പൊതുജനത്തിൻ്റെ വലിയൊരു ആശങ്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മറ്റുള്ളവരെ പോലെ ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് ഗവൺമെൻറ് ജോലി ചെയ്യാൻ പറ്റുമോ, പ്രയാസം നേരിടില്ലേ എന്നുള്ളതാണ്. അതിൻ്റെ പരിഹാരവും ഗവൺമെൻറ് നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇത്തരം ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് ചെയ്യാവുന്ന ജോലികൾ ഏതൊക്കെ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുകയും ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൻ്റെ കൃത്യമായ സർക്കുലർ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇനി അത്തരം വേക്കൻസികൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവരെ പരിഗണിക്കുന്ന, ഇവർക്ക് ജോലി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഇത്തരം വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികളുടെ രക്ഷാകർത്താക്കളോട് അല്ലെങ്കിൽ മാതാപിതാക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ മേഖലയിൽ ഒരു ശ്രദ്ധ ഉണ്ടാവണം. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ ജോലി നേടിയെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാവണം. ഗവൺമെൻറ് ജോലി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു, അത് സാക്ഷാത്കരിക്കാൻ പോകുന്നു. തീർച്ചയായിട്ടും നേടിയെടുക്കാനുള്ള പരിപൂർണ ശ്രമം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം.
1: അതോടൊപ്പം ആഡ് ചെയ്യാനുള്ളത്, ഇങ്ങനെയുള്ള കുട്ടികളുടെ പേരൻസ് ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. നാളെ ദൈവവിശ്വാസികളാണെങ്കിൽ, അള്ളാഹുവിലൊക്കെ വിശ്വസിക്കുന്നവരാണെങ്കിൽ, അവർക്ക് നാളെ അള്ളാഹു ഇവരെ നോക്കുന്നതിന് വളരെ ശക്തമായ പ്രതിഫലമാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ക്ഷമയോടുകൂടി ഇത്തരം വൈകല്യമുള്ള ആളുകളെ, കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു നാളെ അവർക്ക് സ്വർഗം കൊടുക്കുമെന്ന് അള്ളാഹു ഓഫർ ചെയ്തിട്ടുണ്ട്. അതും കൂടി ആ ഒരു ക്ഷമയും കൂടി നമ്മൾ ഇവരെ വളർത്തുമ്പോൾ ഉണ്ടായിരിക്കണം അല്ലേ?
0: മാത്രമല്ല, നിങ്ങളെ ഈ കുഞ്ഞുങ്ങളെ നിങ്ങളെ ഏൽപ്പിക്കാനുള്ള കാരണം, ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി വളരെ മാതൃകാപരമായി കുട്ടികളുടെ പരിശീലനം അല്ലെങ്കിൽ അവരെ നോക്കാനും പരിരക്ഷ ഉറപ്പുവരുത്താനും നിങ്ങളെ കൊണ്ട് കഴിയും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. എല്ലാ സംവിധാനങ്ങളും നിങ്ങളോടൊപ്പമുണ്ട്. തോളോട് തോൾ ചേർന്നുകൊണ്ട് നമ്മുടെ മക്കളെ നല്ലൊരു ശോഭനമായ ഭാവിയിലേക്ക് കൈപ്പിടിച്ചുയർത്താം.
1: പീസ് റേഡിയോ ഇതുവരെ നമ്മളോട് സംവദിച്ചത് ബഹുമാന്യനായ മുജീബ് റഹ്മാൻ തിരുത്തിയാടാണ്. ഈ ഒരു അവസരത്തിൽ നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവാക്കിയതിന് പീസ് റേഡിയോയ്ക്ക് വേണ്ടി നന്ദി പറയുന്നു.
2: ഇതുവരെ നാം കേട്ടത് ജനക്ഷേമം പ്രോഗ്രാമാണ്. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും എന്ന വിഷയത്തിൽ മുജീബ് റഹ്മാൻ തിരുത്തിയാട് കൂടെ നവാസ് ഉളവണ്ണയും ആണ് ഇതിൽ പങ്കെടുത്തത്. ജനങ്ങൾക്കുള്ള ക്ഷേമകരമായ വ്യത്യസ്ത കാര്യങ്ങളാണ് ഇതിലൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്തരം പ്രോഗ്രാമുകളൊക്കെ ശ്രോതാക്കളായി മാറണം, നമുക്ക് ഈ വിഷയങ്ങൾ അറിയുമോ എന്ന ചോദ്യത്തിൽ നിന്നായിരിക്കണം നമ്മളിതിൻ്റെ, ചിലപ്പോഴെങ്കിലും ഇതിൻ്റെ റിവൈൻഡ് ഓപ്ഷനൊക്കെ ഉണ്ട്, കൂടെ തന്നെ ശ്രോതാഭാരം ശ്രദ്ധിക്കുക, അല്ല എങ്കിൽ ആ രൂപത്തിലൊക്കെ കേൾക്കാൻ നമ്മൾ തയ്യാറാവണമെന്ന് കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.

0: പ്രിയ വൈബ്സിൽ അടുത്തതായി അൽ ഉസൂൽ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാന പാഠങ്ങൾ എന്നുള്ളതാണ്. അടിസ്ഥാനങ്ങൾ അഥവാ നമ്മുടെ മതപരമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, എന്നാൽ പലർക്കും അറിയാതെ പോകുന്ന പല വിഷയങ്ങളുമാണ് ഇതിലൂടെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ അൽ ഉസൂലിൽ ക്ലാസ് എടുക്കുന്ന വിഷയം ഖുർആൻ അവതരണ പശ്ചാത്തലം, അതിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡാണ്. അബ്ദുൽ മലിക് സലഫിയാണ് അതിൽ ക്ലാസ് എടുക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി ഫായിസീ നബിയല്ലാഹ് അമ്മാ ബാഅ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അസ്ബാബുൻ നുസൂൽ എന്നുള്ളതാണ്. അഥവാ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ കാരണങ്ങൾ, അതല്ലെങ്കിൽ അതിലെ ചില ആയത്തുകൾ അവതരിക്കപ്പെടാനുള്ള പ്രത്യേകമായ സാഹചര്യങ്ങളും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചുമുള്ള ചില അടിസ്ഥാന കാര്യങ്ങളാണ്. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മൊത്തത്തിലുള്ള മാർഗനിർദ്ദേശ ഗ്രന്ഥമാണ്. ഏറ്റവും നല്ല വഴിയിലേക്ക്, ഏറ്റവും മികച്ച മാർഗത്തിലൂടെ വഴി കാണിക്കുകയും അതിലൂടെ ലോകത്ത് ഏറ്റവും ഉന്നതരായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ലക്ഷ്യം, അവതരണത്തിൻ്റെ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട വിശ്വാസ കർമ്മ ആചാര മണ്ഡലങ്ങളെയെല്ലാം വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചുള്ള അറിവുകളും വർത്തമാന കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ ഖുർആനിലെ ആയത്തുകൾ, അത് ചിലപ്പോൾ അവതരിക്കുക എന്തെങ്കിലും കാരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കാം. ചില സന്ദർഭങ്ങളിൽ ഒരു പ്രത്യേക സാഹചര്യങ്ങളൊന്നുമില്ലാതെ അവതരിക്കുന്ന ആയത്തുകളുണ്ടാകാം. ഇങ്ങനെ രണ്ട് തരത്തിലാണ് അള്ളാഹുവിൻ്റെ ഖുർആനിലുള്ള ആയത്തുകൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുക. ഒന്ന്, ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുള്ള ആയത്തുകൾ. മറ്റൊന്ന്, പ്രത്യേകമായ പശ്ചാത്തലമില്ലാത്ത ആയത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സദാസമയം ജീവിച്ചിരുന്ന പ്രവാചകൻ്റെ സഹാബത്ത്, ആ സഹാബത്ത് പ്രവാചകൻ്റെ ജീവിതത്തിലെ മുഴുവൻ ചിത്രങ്ങളും നമുക്ക് ഭംഗിയായി വർണ്ണിച്ചു തന്നിട്ടുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നടന്നിട്ടുള്ള അവതരണ പശ്ചാത്തല സംഭവങ്ങളൊക്കെ തന്നെയും ഹദീസുകളിലൂടെ അവർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഈ അസ്ബാബുകൾ, അത് മനസ്സിലാക്കുകയും അതിനെ വിശദീകരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി മാത്രം പണ്ഡിതന്മാർ പ്രത്യേകമായി കൊണ്ട് ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയം അവർ പ്രത്യേകിച്ചും കൈകാര്യം ചെയ്തു. പ്രത്യേകിച്ച് അലി ഇബ്നുൽ മദീനി റഹിമഹുല്ലാ, അദ്ദേഹം ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. അദ്ദേഹം ഈ വിഷയം പ്രത്യേകമായി കൊണ്ട് കൈകാര്യം ചെയ്ത ഒരു പണ്ഡിതനാണ്. അതുപോലെ തന്നെ അൽവാഹിദി റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ അസ്ബാബുൻ നുസൂൽ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ഇങ്ങനെ അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതുപോലെ തന്നെ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി, ഇങ്ങനെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പ്രത്യേകമായ ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ചിട്ടുണ്ട്. ഖുർആനിൻ്റെ അവതരണ പശ്ചാത്തലം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കാൻ നാം അവലംബിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഹദീസുകളോ അതല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസുകളോ ഒക്കെയാണ്. ഇമാം അൽവാഹിദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാചകം നമുക്കിങ്ങനെ കാണാം: لا يحل القول في أسباب نزول الكتاب إلا بالرواية والسماع ممن شاهدوا التنزيل ووقفوا على الأسباب وبحثوا عن علمها وجدوا في الطلب. أدهم برئيون لا يحل القول في أسباب نزول الكتاب الله إنده غرندت إنده أبدرنت إنده كارننغل كورچ നമുക്ക് പറയൽ അനുവദനീയമല്ല. എങ്ങനെയല്ലാതെ? ഇല്ല ബിർരിവായ, ഒന്നുകിൽ ശരിയായിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ആവശ്യമുണ്ട്. വസ്സമ, അല്ലെങ്കിൽ കേട്ട കേൾവി നമുക്ക് ആവശ്യമുണ്ട്. ആരിൽ നിന്ന്? മിമ്മൻ ഷാഹദു അത്തൻസീല, ആ ഖുർആനിൻ്റെ അവതരണത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആളുകൾ അഥവാ പ്രവാചകൻ്റെ സ്വഹാബത്ത്. വവഖഫു അലൽ അസ്ബാബ്, അതിൻ്റെ അസ്ബാബുകൾ, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആ സഹാബത്തിൽ നിന്ന് വന്നിട്ടുള്ള കൃത്യമായ സ്വഹീഹായ റിവായത്തുകളാണ് നമുക്ക് ഈ വിഷയത്തിലുള്ള അവലംബം. അതല്ലാതെ ഒരു മനുഷ്യൻ തൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തി ഇജ്തിഹാദുകൾ, ഇന്ന ആയത്ത് ഇന്ന ഇന്ന സംഭവവുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയതാവാം എന്ന ഒരു നിഗമനം ഈ വിഷയത്തിൽ നമുക്ക് പറ്റുകയില്ല. കൃത്യമായ റിവായത്തുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളോ അതല്ലെങ്കിൽ പ്രവാചകൻ്റെ സ്വഹാബത്തിൻ്റെ വിശദീകരണങ്ങളോ ഏതായിരുന്നാലും ആ രീതിയിലുള്ള സ്വഹീഹായ റിവായത്തുകൾ മാത്രമേ ഈ വിഷയത്തിൽ നമുക്ക് അവലംബിക്കാൻ പാടുള്ളൂ. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഈ കാര്യം പ്രത്യേകമായി കൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം വാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഈ കാര്യം പ്രത്യേകമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ അസ്ബാബു നുസൂലുകൾ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലം എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? രണ്ട് രീതിയിലാണ് ഇത്തരത്തിലുള്ള അസ്ബാബുകൾ സംഭവിക്കുക. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകമായ അവതരണത്തിന് കളമൊരുക്കുന്ന കാരണങ്ങൾ പ്രത്യേകിച്ചും രണ്ട് വിധത്തിലാണ്. രണ്ട് വിധം കാരണങ്ങൾ കൊണ്ടാണ് ഖുർആൻ അവതരിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ടാവുക. അതിലൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകമായ സംഭവം സംഭവിക്കുക, ആ സംഭവവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആയത്തുകൾ അവതരിക്കുക. ഉദാഹരണം നോക്കൂ. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച സംഭവമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഅൻദിർ അശീറതക അഖറബീൻ എന്ന ആയത്ത് അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ആളുകൾക്ക്, ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക്, പ്രവാചകരെ നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കണം എന്നതായിരുന്നല്ലോ ആ ആയത്തിൻ്റെ ഉള്ളടക്കം. വാന്ദർ അശ്വറത്തക്കല്ല ഖറബീൻ എന്ന സൂറത്ത് ശുഅറയിലെ 214-ാമത്തെ ആയത്ത്. ആ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഫാ കുന്നിൻ്റെ മുകളിലേക്ക് കയറി ആളുകളെ വിളിച്ചു. തൻ്റെ കുടുംബക്കാരെ ഓരോ ഗോത്രത്തിൻ്റെയും പേരുകൾ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷണിച്ചു. അങ്ങനെ പ്രവാചകൻ അവരോട് പറഞ്ഞു, ഈ പർവ്വതത്തിൻ്റെ അപ്പുറത്ത് ഒരു കുതിരപ്പട നിങ്ങളെ അക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ, അകുന്തു മുസദ്ദഖിയ, നിങ്ങളെന്നെ സത്യപ്പെടുത്തുമോ? അവർ പറഞ്ഞു, മാ ജറബ്ന അലൈക കദിബൻ, നിങ്ങളിൽ ഞങ്ങളൊരിക്കലും കളവ് ശീലിച്ചിട്ടില്ല, അഥവാ നിങ്ങളൊരു കളവ് പറയുന്ന വ്യക്തിയല്ല, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഫഇന്നി നദീറുല്ലക്കും ബൈന യദി അദാബിൻ ശദീദ്, എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ മലക്കപ്പുറത്തുള്ള അപകടത്തേക്കാൾ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു വലിയ ശിക്ഷയുടെ ലോകമാണ്, ഒരു വലിയ ശിക്ഷയുടെ യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് ആ ശിക്ഷയെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പുകാരനാകുന്നു ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അബൂ ലഹബ് എഴുന്നേറ്റു നിന്നു. അയാൾ പറഞ്ഞു, തബ്ബൻ ലക്, ഇന്നമ ജമഅതന ലിഹാദ സുമ ഖാം, ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണോ മുഹമ്മദ് നീ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്, നിനക്ക് നാശം എന്നു പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റുപോയി. ആ സന്ദർഭത്തിലാണ് ഫനസലത് ഹാദിഹി സൂറ തബ്ബത്ത് യദ അബി ലഹബിൻ വതബ്ബ് എന്ന് തുടങ്ങുന്ന സൂറത്ത് അവതരിച്ചത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതി, അള്ളാഹുവിൻ്റെ ഖുർആൻ അവതരിക്കപ്പെടാൻ ഒരു പ്രത്യേക സംഭവം സംഭവിക്കുന്നു. ആ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ വിധികളോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അതിൽ മുസ്ലിമീങ്ങൾ ഉൾക്കൊള്ളേണ്ട യാഥാർത്ഥ്യങ്ങളോ അതിൻ്റെ ഹിക്മത്തുകളോ അതിൻ്റെ വരും വരായകകളോ അതിൻ്റെ ഭവിഷ്യത്തുകളോ ഒക്കെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു സൂറത്തോ അല്ലെങ്കിൽ ഒരു ആയത്തോ അവതരിപ്പിക്കുന്നു. ഇതൊരു സംഗതിയാണ്. രണ്ടാമത് മറ്റൊന്നുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നുകൊണ്ട് ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കും, എന്തെങ്കിലും കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നുകൊണ്ട് ചോദിക്കും. ആ ചോദിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അതിന് മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതാല പറയും, എന്നിങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ വിശുദ്ധ ഖുർആൻ 12 സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ചോദ്യങ്ങൾ പ്രവാചകനോട് ചോദ്യങ്ങളായിക്കൊണ്ട് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കൊടുക്കേണ്ട മറുപടികൾ അല്ലാഹു സുബ്ഹാനഹു വതാല സന്ദർഭത്തിനനുസരിച്ച് കൊണ്ട് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ രണ്ട് പ്രധാനമായ രീതിയിലാണ് ഇതിൻ്റെ കാരണങ്ങൾ സംഭവിക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുക. നമുക്കറിയാം, പ്രവാചകൻ്റെ വഫാത്തോടുകൂടി തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണവും അവസാനിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ച് നൽകുന്നത്. ഇനി ഒരു ആയത്തിൻ്റെ അതല്ലെങ്കിൽ ഒരു സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, അതിൻ്റെ ഒരു സന്ദർഭം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് ഉപകാരങ്ങൾ നമുക്കതിലൂടെ ലഭിക്കാനുണ്ട്. അതിലൊന്ന്, പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ബയാനുൽ ഹിക്മ അല്ലത്തി ദഅത് ഇലാ തശ്രീഇ ഹുക്മ മിനൽ അഹ്കാം وإدراك مراعاة الشرع للمصالح العامة في علاج الحوادث رحمة بالأمة. അഥവാ ശരീഅത്തിൻ്റെ ഒരു നിയമം, ആ നിയമം പ്രത്യേകമായി കൊണ്ടുവരാനുണ്ടായ ഒരു പശ്ചാത്തലം എന്താണ്, എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ ഹിക്മത്ത് എന്താണ്? ശരീഅത്ത് ഈ നിയമത്തിലൂടെ ലക്ഷ്യമാക്കുന്ന മസാലിഹുൻ ആമ്മ, പൊതു നന്മകൾ എന്തൊക്കെയാണ്, സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള സംഭവങ്ങളെ ചികിത്സിക്കുവാൻ വേണ്ടി, ആ സമൂഹത്തിൻ്റെ സാമൂഹിക ചുറ്റുപാടുകളെ ചികിത്സിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാല എങ്ങനെയാണ് ഇടപെടുന്നത് എന്നത് ഈ ഉമ്മത്തിനൊരു റഹ്മത്തായിക്കൊണ്ട്, കാരുണ്യമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല എങ്ങനെയാണ് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്, വിശദീകരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിലൂടെ ഒരുപാട് ഉപകാരങ്ങൾ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഒരു ഫായിദ, ഒരു ഉപകാരം. രണ്ടാമത്തത്, തഖ്സീസു ഹുക്മി മാ നസൽ ഇൻ കാന ബിസീഗത്തിൽ ഉമൂം ബിസ്സബബ് ഇൻദമൻ യറ അൻ അൽഇബറ ബിഖുസൂസി സബബി ലാ ബിഉമൂമി ലഫ്. ചിലപ്പോൾ ഒരു പ്രത്യേകമായ സംഭവം, ആ സംഭവത്തിൽ നിയമം അവതരിച്ചപ്പോൾ പ്രത്യേകമായ വ്യക്തികളെ സൂചിപ്പിച്ചുകൊണ്ട് ആയിരിക്കുകയില്ല ഇത് ആയത്തിറങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ അതിൻ്റെ വിധി ചില പ്രത്യേക ആളുകളിൽ മാത്രമായിരിക്കാം ഒതുങ്ങി നിൽക്കുക. നേരെ തിരിച്ചുമുണ്ട്, അഥവാ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയുടെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണെങ്കിൽ ആ വ്യക്തിയിൽ മാത്രം അത് പരിമിതപ്പെടാതെ അതിൻ്റെ വിധി മൊത്തത്തിൽ പോകുന്ന ആയത്തുകളുമുണ്ട്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഇറങ്ങിയ ആയത്തുകളാണെങ്കിൽ ആ വ്യക്തികളിലോ ആ സമൂഹത്തിലോ ആ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട ആളുകളിലോ മാത്രം പരിമിതപ്പെടുന്ന സംഭവങ്ങളും ഉണ്ട്. ഇത് രണ്ടും വ്യക്തമായി മനസ്സിലാക്കുമ്പോഴാണ് ആയത്തിൻ്റെ യഥാർത്ഥ ചിത്രം നമുക്ക് തെളിഞ്ഞു കിട്ടുകയുള്ളൂ. ചില ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. സൂറത്തു നൂറിലെ 23 മുതൽ 25 വരെയുള്ള ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്തി ലുഇനു ഫിദ്ദുനിയാ വല്ലാഖിറഹ വലഹും അദാബുൻ അളീം യൗമ തഷ്ഹദു അലൈഹിം അൽസിനത്തുഹും വഐദീഹിം വർജുലുഹും ബിമാ കാനൂ യഅ്മലൂൻ യൗമയിദിൻ യുവഫീഹിമുല്ലാഹു ദീനഹുമുൽ ഹഖ് ويعلمون ان الله هو الحق المبين. യഥാർത്ഥത്തിൽ ഈ ആയത്ത് ഇന്ന الذين يرمون المحصنات الغافلات المؤمنات വിശ്വാസിനികളായ പവിത്രകളായ വ്യഭിചാരത്തെക്കുറിച്ചോ തിന്മകളെക്കുറിച്ചോ ചിന്തിച്ചിട്ടില്ലാത്ത വിശുദ്ധങ്ങളായ സ്ത്രീകളെക്കുറിച്ച് അപവാദ പ്രചരണം നടത്തുന്ന ആളുകൾ പരലോകത്തിലും ദുനിയാവിലും ശപിക്കപ്പെട്ടവരാണ്. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ്. പക്ഷേ ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് മാത്രമാണോ, അതല്ല എല്ലാവർക്കുമാണോ? എല്ലാവർക്കും ഇത് ബാധകമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് എങ്കിൽ കൂടി ഈ നിയമം എല്ലാവർക്കും ബാധകമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ശുദ്ധ ഖുർആനിൻ്റെ അവതരണവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ സംഗതികൾ മനസ്സിലാക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില ഫവായിദുകൾ നമുക്ക് ലഭിക്കുന്നു. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ചകളിൽ വിശദമായി പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതാല അവൻ്റെ മതത്തെക്കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാ അല്ലാ, അൽ ഉസൂൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഖുർആൻ അവതരണ പശ്ചാത്തലത്തിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡാണ് അബ്ദുൽ മാലിക് സലഫിയാണ് അവതരിപ്പിച്ചത്. ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മളേറെ സന്തോഷമായി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമുക്കും നമ്മുടെ ചുറ്റുപാടിലും ഒട്ടനവധി കുടുംബ കാര്യങ്ങളിലൂടെ കുടുംബ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കുളിർ തന്നലായി കടന്നു വരുന്ന സ്നേഹക്കൂട് എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്,
4: പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് ചർച്ചയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. ഇടവേളയ്ക്ക് ശേഷം വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയ ഒരു മേഖല തന്നെയാണ് വീണ്ടും പുറത്തെടുക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കുട്ടി ഒരു വരൻ മുന്നിൽ വന്നു. എല്ലാ നിലക്കും പൂർണ്ണമായും ഫിറ്റാണ്. അവൻ ദീനിയാണ്, അവൻ വിദ്യാസമ്പന്നനാണ്, അവൻ ജോലിയുള്ള ആളാണ്, നല്ല തറവാടിൽ നിന്നുള്ള ആളാണ്. പക്ഷേ പഠനത്തെക്കുറിച്ച് അവളുടെ ചില ബോധങ്ങൾ കൊണ്ട് അവൻ്റെ മുന്നിൽ അവളിപ്പോൾ ഒരു MBBS ഫസ്റ്റ് ഇയറാണ് അല്ലെങ്കിൽ വേറെ ഏതൊരു കോഴ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവൾ ഒരുപാട് ഡിമാൻഡുകൾ വെച്ച് അവസാനം അവൻ പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, ആ ചെറുപ്പക്കാരൻ പിന്മാറുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എന്താണ് അവളുടെ ജീവിതത്തിലെ ഇങ്ങനത്തെ നീട്ടപ്പെട്ട ഒരു മഹത്വത്തെ സ്വീകരിക്കണോ, അതല്ല അവളുടെ ഒരു സ്റ്റാൻഡിനെ സ്വീകരിക്കണോ, പഠനം എന്ന സ്റ്റാൻഡിനെ സ്വീകരിക്കണോ എന്നതാണ് നമുക്കൊരു ക്ലാരിറ്റി വേണ്ടത്.
5: നമ്മൾ വിവാഹത്തിൽ ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതെങ്ങനെ തിരഞ്ഞെടുക്കണം, ആരെ തിരഞ്ഞെടുക്കണം, എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി തീരുന്ന ജീവിതം തൻ്റേതാണെന്നതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിക്ക് അതിൽ വലിയ പങ്കുണ്ട്. അവളുടെ എല്ലാ അഭിപ്രായങ്ങളെയും മാനസികാവസ്ഥയും പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷെ പലപ്പോഴും എന്താ വെച്ചാൽ നമ്മുടെ പ്രായത്തിലും നമ്മുടെ സമയത്തിലും നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും അത് പൂർണ്ണമായി ശരിയായി കൊള്ളണമെന്നില്ല. അപ്പോൾ അതിൽ സ്വന്തം തീരുമാനമെടുക്കുന്നതിന് പകരം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി പണം ചെലവഴിക്കുന്ന, നമ്മുടെ ഭാവിയിൽ നമ്മളെക്കാളും ആശങ്കകളുള്ള, നമ്മൾ നല്ലവരായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിച്ച് തന്നെ ചെറു പ്രായത്തിൽ ഒരു ചെറിയ പാവ വാങ്ങിത്തന്നത് മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങൾക്കും കൂടെ നിന്ന മാതാപിതാക്കൾ നമുക്കൊരു അപകടം വരുത്തില്ലെന്ന കാര്യം ഉറപ്പാണല്ലോ. അതുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് അവരോട് ചർച്ച ചെയ്തുകൊണ്ടായിരിക്കണം തീരുമാനമെടുക്കേണ്ടത്. ഇവിടെ പലപ്പോഴും വിവാഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ പറ്റുന്ന ഒരു അബദ്ധം ഇവിടെ ഈ ചോദ്യത്തിൽ ഓർമ്മ വരികയാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ വാശി പിടിക്കുക. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ പ്രൊഫഷൻ അല്ലെങ്കിൽ അത് ഞാനൊരു മെഡിസിൻ പഠിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഒരു മെഡിസിൻ എൻ്റെ അതേ മെഡിസിൻ പഠിച്ച ആളായിരിക്കണം അല്ലെങ്കിൽ എൻ്റെ അതേ സ്പെഷ്യാലിറ്റി ആയിരിക്കണം. ഇങ്ങനെ ചില നിബന്ധനകൾ നമ്മൾ വിൽക്കുമ്പോൾ എന്തറിയോ, നമ്മുടെ ചോയ്സ് കുറയാണ്. അതായത് ജീവിതത്തിൻ്റെ ഭാഗം, നമുക്കൊരു ഡോക്ടറെ അല്ലല്ലോ ആവശ്യം, നമുക്കൊരു എഞ്ചിനീയറെ അല്ലല്ലോ ആവശ്യം, നമുക്കൊരു നല്ല ഭർത്താവിനെയാണ് ആവശ്യം. അവിടെയാണ് നമ്മുടെ പറയുന്നത് നമ്മൾക്ക് വേണ്ടത് ആരെയാണ്, ഒരു നല്ല ഭർത്താവിനെയാണ്, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മെ സംരക്ഷിക്കുന്ന, നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന നല്ലൊരു പിതാവാകാൻ പറ്റുന്ന നല്ലൊരു മനുഷ്യനെയാണ് നമുക്ക് ഭർത്താവായിട്ട് ആവശ്യം. അതാണ് യഥാർത്ഥത്തിൽ തെർലൗന ദീനഹു വഹുൽഖവ് എന്ന് പറഞ്ഞത്, സ്വഭാവവും അതേപോലെ തന്നെ മതവും. ഇത് നഷ്ടപ്പെടുത്തി വെറും ഒരു പ്രൊഫഷൻ്റെയോ ഒരു സ്പെഷ്യാലിറ്റിയെയോ സെലക്ട് ചെയ്യുക എന്നുള്ളത് വിവാഹത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിയല്ല എന്ന കാര്യം ഉറപ്പാണല്ലോ. അതുകൊണ്ട് നമ്മുടെ അതേ പ്രൊഫഷൻ ആകുന്നത് നല്ലതാണ്, നമ്മളെക്കാളും യോഗ്യത ഉള്ള ആളാവുന്നത് നല്ലതാണ്, അതൊക്കെ ഒരു പക്ഷേ വിവാഹത്തിൻ്റെ യോജിപ്പിനും മുന്നോട്ട് പോക്കിനൊക്കെ ഉപകാരപ്പെട്ടേക്കാം. പക്ഷെ അതിലൊക്കെ ഉപരി ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ മതപരമായി ദീനിയായി സ്വഭാവപരമായി ഏറ്റവും നല്ല ഒരു വ്യക്തിയായിരിക്കണം എന്നെ കല്യാണം കഴിക്കുന്നവൻ എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റവും മുൻഗണന നൽകേണ്ട ഒരു കാര്യം. ഇനി എന്തെങ്കിലും വിഷയങ്ങൾ നമ്മൾ വാശി പിടിച്ച് വിവാഹം നടക്കാത്തൊരു ഘട്ടം വരുന്ന ഒരവസ്ഥ നമ്മൾ ഒഴിവാക്കണം. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ വിശ്വസിക്കണം. നമ്മളെ ഒന്നും അവരെ അടിച്ചേൽപ്പിക്കില്ല. നമ്മുടെ എല്ലാ സ്വപ്നങ്ങൾക്കും അവർ കൂടെ നിൽക്കും. നമ്മുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അവർ നമുക്ക് മനസ്സിലാക്കി തരും. ഇനി അങ്ങനെയും ബുദ്ധിമുട്ടാണെങ്കിൽ മതപരമായ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന, ഈ ഇത്തരം വിവാഹ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഡിസ്കസ് ചെയ്ത് ഒരു ചെറിയ കാര്യത്തിൻ്റെ മേൽ വാശി പിടിച്ച് ഒരു ജീവിതത്തെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. മറിച്ച് സന്ദർഭത്തിനും സമയത്തിനും അനുസരിച്ചുകൊണ്ട് നമ്മളെ ഉപദേശിക്കുകയും നമ്മുടെ ചർച്ചയും ചെയ്യുന്ന ആളുകളെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു തീരുമാനത്തിലേക്ക്, നമ്മുടെ ഭാവിക്ക് ഉപകരിക്കുന്ന നല്ലൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.
4: തീർച്ചയായും ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു ജംഗ്ഷൻ അതാണ്. പഠന ജീവിതത്തിൽ നിന്നും കളി കുടുംബ ജീവിതങ്ങളിൽ നിന്നും ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുക എന്ന് പറയുന്നത്. അവിടെ ചർച്ച ചെയ്യാവുന്ന നമുക്ക് കൃത്യമായി നമ്മുടെ കാര്യത്തിൽ നസീഹത്ത് പാലിക്കുന്നവരുമായി ചർച്ച ചെയ്തേ തീരുമാനമെടുക്കാവൂ. നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെയോ നമ്മളെ ക്ലാസ്സിൽ നമ്മളെ ഉപദേശിച്ച ഏതെങ്കിലും ഒരു ടീച്ചറുടെയോ ആ അധ്യാപകനായ അദ്ദേഹത്തിനൊരു വീക്ഷണം ഉണ്ടാകും. ഞാൻ വളരെ ഓപ്പണായി പറയുന്ന ഒരു ഫ്രീ തിങ്കർ, ഒരു നിരീശ്വരവാദിയായ ഒരു അധ്യാപകൻ, അയാളുടെ ഗൈഡ് ലൈൻ സ്വീകരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി അവളുടെ ജീവിതം ചിട്ടപ്പെടുത്തിയാൽ സ്വാഭാവികമാണ് ധാർമ്മികതക്കോ നന്മക്കോ യാതൊരു അടിത്തറയുമില്ലാത്തതാണ്. പാഴ്വാക്കുകളിലും എന്താ പറയുക, പറയുന്ന വാക്കുകളിൽ ഒരുപക്ഷെ ഒരുപാട് നന്മകൾ ചേർത്ത് വെക്കാൻ പറ്റുന്നുണ്ടാകാം. പക്ഷേ സ്വന്തം തീരുമാനമാണ് അയാളുടേത്. ഒരിക്കലും ഒരു ആത്മീയമായ ഗൈഡ് ലൈൻ സ്വീകരിക്കാത്തൊരു വ്യക്തി പറയുന്നത് അടക്കമുള്ള മേഖലകൾ അതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വേണം തീരുമാനമെടുക്കാനെന്ന് വളരെ ഗൗരവപൂർവ്വം പെൺകുട്ടികളെ ഓർമ്മപ്പെടുത്തുന്നു. രക്ഷിതാക്കൾക്ക് കൂടി ഒരു വാചകം ചേർത്ത് വെക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. കോഴ്സൊക്കെ കഴിഞ്ഞ് ഒരുപാട് കാലം കാത്തിരുന്നൊരു പെൺകുട്ടി അവസാനം വാപ്പയോട് പറയേണ്ടി വന്നു, അവളുടെ തന്നെ അതേ കോഴ്സ് കഴിഞ്ഞ ഒരാളെ കിട്ടണം എന്ന വാശിയിൽ വാപ്പ നിന്നപ്പോൾ വാപ്പയോട് പറയേണ്ടി വന്നു, എനിക്ക് ഒരു മത്തിക്കച്ചവടക്കാരനെ കിട്ടിയാലും കുഴപ്പമില്ല, ദീനുള്ള ഒരാളാണ് എനിക്കാവേണ്ടത്. അത്തരമൊരു ഒരു അവസ്ഥയിലേക്ക് രക്ഷിതാക്കളും പോയിക്കൂടാ. അവൻ MBBS ആണ്, അവൾ അതുകൊണ്ട് അവൾ MBBS ആകണം എന്നൊക്കെയുള്ള ഇങ്ങനത്തെ ഒരു വളരെ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോയിക്കൂടാ. അവിടെ ദീനിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ ചർച്ചയിൽ ചേർത്ത് വെക്കാനുള്ളത്. അപ്പോൾ വിവാഹം അനിവാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലായി. അതിൻ്റെ സമയം ഒരു പെൺകുട്ടിക്ക് അന്വേഷണം വന്ന് എല്ലാം ഫിറ്റാകുന്ന ഒരു ഘട്ടമാണ് എന്ന് നമുക്ക് മനസ്സിലായി. അടുത്തൊരു മേഖല എന്ന് പറയുന്നത് രണ്ട് തരം വിവാഹങ്ങൾ ഇവിടെ നടക്കുന്നു. ഒന്ന് അറേഞ്ച്ഡ് വിവാഹങ്ങൾ, വാപ്പയും ഉമ്മയൊക്കെ അന്വേഷിച്ച് കുടുംബമൊക്കെ പോയി കണ്ട് ആ രീതിയിൽ നടക്കുന്ന കല്യാണങ്ങൾ. രണ്ട് അഫെയർ വിവാഹങ്ങൾ, രണ്ടുപേരും അവരുടെ പ്രൊഫൈൽ കാഴ്ചകൾ കൊണ്ടോ അല്ലെങ്കിൽ ക്യാമ്പസിലെ കാഴ്ചകൾ കൊണ്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ചാറ്റിംഗ് കൊണ്ടോ ഒക്കെ ഒരു പ്രണയത്തിലെത്തി ആ നിലക്ക് നടക്കുന്ന വിവാഹങ്ങൾ. ഇതിൽ പിന്നെ അഫെയർ വിവാഹങ്ങളാകുമ്പോൾ കുറച്ചുകൂടി അടുക്കാനും അതുപോലെ തന്നെ മാനസികമായി അറിയാനുമൊക്കെ ഉള്ളൊരു സാഹചര്യം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതല്ലേ അറേഞ്ച്ഡ് വിവാഹങ്ങളെക്കാളും നല്ലത്? വീട്ടിൽ വന്ന അയാൾ കാണുന്ന ഒരു 5 മിനിറ്റിലെ സംസാരത്തിൽ നല്ല തീരുമാനമായി പോകുന്നത്. മറ്റേത് ക്യാമ്പസിലെ വർഷങ്ങളോളമുള്ള ബന്ധം കൊണ്ടല്ലേ ആ ഒരു ബന്ധം രൂപപ്പെടുന്നത് എന്നുള്ള നിലക്കുള്ള ചില ചോദ്യങ്ങൾ വളരെ ഓപ്പണായി നമ്മുടെ ചില കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ളതാണ് ഇപ്പോഴുള്ള ഈ ഒരു അവസരം.
5: അഫെയർ മാരേജുകളും അതേപോലെ തന്നെ പ്രേമവിവാഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം അത് ഏറ്റവും നന്നായി നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കണം. ഒന്ന്, എന്നെ ആര് വിവാഹം കഴിക്കണം, അതെങ്ങനത്തെ ആളാവണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരു അധികാരവും ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ സ്വാതന്ത്ര്യമാണ് പ്രേമത്തിലൂടെ എനിക്കൊരാളെ കണ്ടെത്തുന്നത് എന്നാണ് ചില പെൺകുട്ടികൾ തെറ്റിദ്ധരിച്ചത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ സാധാരണഗതിയിൽ നമുക്ക് സംഭവിക്കുന്നൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു പ്രേമമുണ്ടാകുന്നത് എങ്ങനെയാണ്? പ്രേമമുണ്ടാകുന്നത് ഒരിക്കലും ഇതൊരു വിവാഹമായി പരിണമിക്കും, അങ്ങനെ വിവാഹം ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഭാവിയിൽ എന്ത് ചെയ്യും, അയാൾ ഇങ്ങനത്തെ ഒരാളാവണം എന്നൊക്കെ ചിന്തിച്ചിട്ട് ആരെങ്കിലും പ്രേമിക്കാറുണ്ടോ? എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും ആയിക്കൊണ്ട് പരിചയപ്പെടുന്നൊരു പരിചയമാണ്. ഒരു പക്ഷേ ലാബിൽ വെച്ചോ അല്ലെങ്കിൽ ഓഫീസിൽ വെച്ചോ ബസ്സിൽ വെച്ചോ യാത്രയിൽ വെച്ചൊക്കെ ഒരാളെ പരിചയപ്പെടുന്നത് ആരുമാവാം. അത് ചിലപ്പോൾ ഒരു ഒരു തൻ്റെ സ്വന്തം മതസ്ഥനായിക്കൊള്ളണമെന്നില്ല, അതല്ലെങ്കിൽ തൻ്റെ അതേ പ്രായമുള്ള ആളായിക്കൊള്ളണമെന്നില്ല, വിദ്യാഭ്യാസമുള്ള ആളായിക്കൊള്ളണമെന്നില്ല, ആരുമല്ല. ഒരു വിവാഹ എങ്ങനെ ആരായിരിക്കണം നിൻ്റെ ഭർത്താവ് എന്ന് ചോദിക്കുമ്പോൾ 100 മറുപടികൾ പറയുന്ന ഒരു പെൺകുട്ടി എവിടെയെങ്കിലും പോയിട്ട് തൽക്കാലം എന്ത് ചെയ്യാണ്, ഒരാളെ കണ്ട് പ്രേമിച്ച് അയാളെ തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കുമ്പോൾ ഒരു നല്ല ഭർത്താവിനെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് നഷ്ടപ്പെടുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണ്, ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, നിങ്ങൾക്ക് ഗിഫ്റ്റായി കിട്ടിയ ഒരു ചുരിദാർ, ആരോ ഗിഫ്റ്റ് തന്നതാണ്, എന്നാൽ നിങ്ങൾ സെലക്ട് ചെയ്തൊരു ചുരിദാർ, ഗിഫ്റ്റിനായി കിട്ടുന്ന ഒരു ചുരിദാർ ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയതാകാം, പാകത്തതാകാം, ഇഷ്ടപ്പെട്ട നിറമാകാം, ഒക്കെ ആകാം. എന്നാൽ നിങ്ങൾ പോയി തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് അണിഞ്ഞു നോക്കി ധരിച്ചു നോക്കി വാങ്ങുന്ന ഒരു ചുരിദാർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകും. അതാണ് പ്രേമവിവാഹത്തിൽ നാം എവിടെയോ ചെന്ന് കുടുങ്ങുകയാണ് ചെയ്യുന്നത്. അറേഞ്ച്ഡ് മാരേജിലോ അന്വേഷണങ്ങൾ വരുന്നു, ഓരോ അന്വേഷണങ്ങളും വേണ്ടെന്ന് പറയുന്നു, ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നു, പലതും പറയുന്നു. അവസാനം നമുക്കിഷ്ടപ്പെട്ട ഒന്നിനെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലേറെ പ്രേമവിവാഹം നടക്കുന്നത് വരെയുള്ള കാര്യത്തെക്കുറിച്ച് മാത്രമേ പ്രേമിക്കുന്ന പെൺകുട്ടികൾ ചിന്തിക്കാറുള്ളൂ. പ്രേമം ഒരു വിവാഹമായി പരിണമിച്ചാൽ പിന്നെ എന്ത് എന്ന് നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ പ്രേമിച്ച ഒരാളെ കല്യാണം കഴിക്കാൻ വാശി പിടിക്കില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങളെ വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്ന നിങ്ങളെ പ്രേമിച്ച ആ പുരുഷൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ അവരാഗ്രഹിച്ച ഒരു പെൺകുട്ടിയല്ല നിങ്ങൾ. തൽക്കാലം അവന് വേണ്ടി അവർ സമ്മതം മൂളിയാലും അവരാഗ്രഹിക്കുന്നത് അവരന്വേഷിച്ച് കണ്ടെത്തി സെലക്ട് ചെയ്ത തങ്ങൾക്കൊരു മരുമകളെയാണ് അവരാഗ്രഹിക്കുന്നത്. എത്ര സന്തോഷത്തോടെയാണ് കുടുംബങ്ങളുടെ വിവാഹത്തിൽ ഇടപെടുക. ഉമ്മ പോയി നോക്കി, എല്ലാവരും പോയി നോക്കി, ഇഷ്ടപ്പെട്ടിട്ടാണ് ഒരു പെൺകുട്ടിനെ സ്വീകരിക്കുന്നത്. ആ സ്ഥാനത്ത് അവൻ കണ്ടെത്തി, വഴിയിൽ നിന്ന് കണ്ടെത്തിയ ഒരു പെൺകുട്ടി അതവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ എന്നും വലിഞ്ഞു കയറി വന്നവൾ എന്ന നിലക്ക് നിങ്ങൾ ആ വീട്ടിൽ കഴിയേണ്ടി വരും. എന്തേ, പ്രേമിച്ച് വാശി പിടിച്ച് കയറിപ്പോയ മാതാപിതാക്കളെ ധിക്കരിച്ചിറങ്ങിപ്പോയ എത്ര സഹോദരിമാരാണ് ഭർത്തൃ വീട്ടിൽ നിന്നും അസമയത്ത് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നത്. എന്ത് കാര്യം, അവിടെ ആവേശത്തോടെ ചെന്ന സ്വീകരണം ആ വീട്ടിൽ നിന്ന് ലഭിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ പറയുന്നൊരു ന്യായം എന്താച്ചാൽ, അത് എന്താണ്, എന്നെ നന്നായി അറിയുന്ന പരിചയമുള്ള ഒരാളല്ലേ ഒന്നോ രണ്ടോ മിനിറ്റ് കണ്ട് പരിചയപ്പെട്ടവനേക്കാളും നല്ലത് എന്ന് സാധാരണ ചോദിക്കാറുണ്ട്. ഈ ചോദ്യം പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്, നമ്മൾ പരിചയപ്പെട്ടു എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? ഇപ്പോൾ ചില പ്രേമ വിവാഹങ്ങളൊക്കെ നടത്താൻ പറ്റാതെ വരുമ്പോൾ രക്ഷിതാക്കൾ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തും. അവനെക്കുറിച്ചിട്ട് അന്വേഷണം നടത്തി തിരിച്ചു വന്നിട്ട് അവർ പറയും, പ്രൂഫ് കൊടുക്കും, അവനെന്തുണ്ട്, വേറൊരു പെൺകുട്ടിയായിട്ട് കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവന് കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ് എന്നൊക്കെ നീ പ്രൂഫ് കൊടുന്നു കൊടുക്കും. അപ്പോൾ അവളിങ്ങനെ കണ്ണുക്ക് നോക്കണം, എന്താണ് ഇതൊന്നും ഞാൻ അറിഞ്ഞു. അപ്പോൾ എന്താ ഈ അറിവ്? 4 കൊല്ലം പിന്നാലെ നടന്നിട്ടും അവൻ സ്മോക്ക് ചെയ്യുമെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത പെൺകുട്ടികൾ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. പരിചയം എന്നത് നമ്മളെ വശീകരിക്കാനും നമ്മുടെ കൂടെ നിൽക്കാനും നമുക്ക് കാണിച്ചു തന്നൊരു മുഖം മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. നമുക്ക് അയാളുടെ വീടോ അയാളുടെ ജീവിതമോ അയാളുടെ സ്വഭാവമോ സുഹൃത്തുക്കളോ ഒന്നും നമുക്ക് പരിചയമില്ല. പരിചയമുണ്ടെന്ന് പറയുന്നത് നമ്മളൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. പിന്നെ യഥാർത്ഥത്തിൽ പരിചയപ്പെടാൻ പറ്റുമെങ്കിൽ, പരിചയമുണ്ടാകുമെങ്കിൽ, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ക്യാമ്പസിൽ ജീവിക്കുന്നവരാണല്ലോ നിങ്ങൾ, ഏതെങ്കിലും പ്രേമം വഴിയിൽ വെച്ച് അവസാനിച്ചിട്ടുണ്ടോ? അവസാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവനെപ്പറ്റി മനസ്സിലായപ്പോൾ ഞാൻ അവനെ ഒഴിവാക്കി, അവനെപ്പറ്റി അവൻ്റെ ചില സ്വകാര്യതകൾ എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അവനെ വിട്ടു എന്ന് പറയുന്ന അപൂർവമായ കേസുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പരിചയപ്പെടുന്നു എന്ന് പറയുന്നതിനെ യഥാർത്ഥത്തിൽ അംഗീകരിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. 4 കൊല്ലം കൂടെ ജീവിച്ച് എല്ലാ നിലക്കും അഫെയറായി ജീവിച്ച സുഹൃത്ത് കോഴ്സ് കഴിഞ്ഞ് പിറ്റേന്ന് അവൾ വേറൊരാളെ വിവാഹം കഴിച്ചു. അപ്പോൾ അവൻ ചോദിക്കാണ്, അപ്പോൾ നമ്മൾ പ്രേമിച്ചതോ, നീ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുമെന്ന് പറഞ്ഞതോ? അതിനവൾ പറഞ്ഞ മറുപടി എന്താ അറിയോ, ഞാൻ ക്യാമ്പസിൽ തൽക്കാലം എൻ്റെ ജീവിതത്തിനൊരു സപ്പോർട്ട് എന്ന നിലക്കാണ് ഞാൻ നിങ്ങളെ സ്വീകരിച്ചത് എന്ന് പച്ചയായി വിവാഹത്തിൻ്റെ തലേന്ന് അവനോട് മറുപടി പറഞ്ഞുവെങ്കിൽ അവളെ അവന് മനസ്സിലാക്കാൻ പറ്റിയോ? നാം ഗൗരവത്തോടെ ചിന്തിക്കണം. അതുകൊണ്ട് നമ്മൾക്കൊരു സ്വാതന്ത്ര്യമുണ്ട് ഒരു പുരുഷനെ കണ്ടെത്താൻ. നമുക്കിഷ്ടപ്പെട്ട, നാം നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാറ്റിനോടും കൂടി ആ സ്വാതന്ത്ര്യത്തെ ദയവ് ചെയ്ത് നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ഇനി ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം. ഒരു പെൺകുട്ടി പല ശ്രമങ്ങൾ നടത്തിയിട്ടും ജീവിതം തന്നെ നഷ്ടപ്പെട്ടാലും എനിക്ക് അവൻ മതി എന്ന് വാശി പിടിച്ചു. അവൻ പോലും പറഞ്ഞു എനിക്ക് അവളെ വേണ്ട, എന്നിട്ടും അവൾ സമ്മതിക്കുന്നില്ല എനിക്ക് അവനെ തന്നെ വേണമെന്ന്. അവസാനം ഞാൻ അവളോട് ചോദിച്ചൊരു ചോദ്യം, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന അഫെയറായി വന്ന ആൺകുട്ടികളെ തന്നെ വിവാഹം കഴിക്കണം എന്ന് വാശി പിടിക്കുന്ന ഒരു നിലക്കും എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് ആത്മാർത്ഥമായി തന്നെ മാതാപിതാക്കളോട് പറഞ്ഞ് കരയുന്ന പെൺകുട്ടികളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം അവളോട് ചോദിച്ചതാണ്. അവൻ വോയിസ് അയച്ചു കൊടുത്തു, എന്ത്, എനിക്ക് നിൻ്റെ മാതാപിതാക്കളുടെ ഇഷ്ടപ്രകാരം ഒരു വിവാഹത്തിന് നീ തയ്യാറാകൂ, നമുക്ക് നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കാം, ഞാൻ ഒരിക്കലും ഇനി നിന്നെ ബന്ധപ്പെടുകയില്ല, ഞാൻ പുതിയൊരു ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ആരംഭം തുടങ്ങിക്കഴിഞ്ഞു എന്നവൻ പറഞ്ഞിട്ടും ഇവൾ പിൻവാങ്ങാതെ വീടിനുള്ളിൽ നിരാശയോടെ അടച്ചിട്ട് കിടക്കുമ്പോൾ അവളോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താണ് ലോകത്ത് മറ്റൊരു പുരുഷനുമില്ലാത്ത പ്രത്യേകത, എന്താണ് ഇയാൾക്കുള്ളത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയണം, എന്താണുള്ളത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ മാതാപിതാക്കളുടെ മനസ്സറിഞ്ഞ് ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് തന്നിൽ പറ്റിയ ഒരു അബദ്ധം, തെറ്റ്, അവിഹിത ബന്ധം അവസാനിപ്പിച്ച് പശ്ചാത്തപിക്കാൻ നമ്മുടെ സഹോദരിമാർക്ക് പറ്റുമായിരുന്നു. അവൾക്ക് പറയാൻ കഴിയണില്ല. അവൾ പറഞ്ഞു, എന്നെ അറിയും, എനിക്ക് അയാളെ അറിയാം. ഈ പറഞ്ഞ ന്യായങ്ങളാണ്. ഞാൻ പറഞ്ഞു, ഒന്നുമല്ല കുട്ടി, അയാൾക്കൊരു പ്രത്യേകതയുമില്ല, ഒരു ആണാണ്, ഒരു പുരുഷനാണ് എന്നത് മാത്രം. ഒരു ആണിനോട് തോന്നുന്ന ഒരു ഇഷ്ടം, അതാണ്, അത് ആണും പെണ്ണും ഒന്നു ചേരാൻ അള്ളാഹു വെച്ച ഒരു ആകർഷണീയതയാണ് ആ ഇഷ്ടം. അത് നമ്മൾ ഒരാണിനെ ആഗ്രഹിച്ചാൽ അയാളോടായിരിക്കും ഇഷ്ടം. ഏതാണിനെയാണോ നമ്മളൊരാണെന്ന നിലക്ക് ആഗ്രഹിച്ചത് അവനിലാകും ഇഷ്ടം. ഒരു ഏതൊരു പെണ്ണിനെയാണോ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് അവളോടാകും എനിക്കിഷ്ടം, അല്ലാതെ വേറെന്താ ഉള്ളത്? അതുകൊണ്ട് ഒരാണെന്നതിൽ കവിഞ്ഞ് ഒരു പ്രത്യേകതയും അവനില്ല എന്നവൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ, ഞാൻ ഈ ഉത്തരം പറഞ്ഞ് പൂർത്തിയായപ്പോഴേക്കും അവൾ പറഞ്ഞു, ഓക്കെ ഞാൻ അവനെ വിട്ടു, നിങ്ങൾ വാപ്പനോട് സംസാരിക്കും, ഉമ്മനോട് സംസാരിക്കൂ, ഒരു ചെറിയ സാവകാശത്തിൽ ഞാനൊരു വിവാഹത്തിന് റെഡി എന്നാണ്. ഇത് ഏറ്റവും വലിയൊരു അറിവാണ്, ചെറിയ അറിവല്ല. എന്തുകൊണ്ട് അയാളെ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു ചോദിച്ചാൽ എല്ലാവരും വാപ്പനും ഇമ്മനും ഉപേക്ഷിച്ചിട്ടും എല്ലാം ഒഴിവാക്കി പോകണമെന്ന് പറയുന്നത്? അവനിൽ എന്തുകൊണ്ട് വിചാരിച്ചില്ല? ഒന്നുമില്ല, ഒരു പുരുഷൻ ഒരാണെന്ന ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് നല്ലത് നമ്മുടെ മാതാപിതാക്കളുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് അവർ നമ്മുടെ വിവാഹ ദിവസത്തിൽ കണ്ണീരൊലിപ്പിക്കാതെ അവർ സന്തോഷത്തോടെ നമ്മളെ യാത്രയാക്കട്ടെ. അതിനുവേണ്ടി അവരുടെ ഇഷ്ടപ്രകാരം അവരന്വേഷിക്കുന്ന ഒരാളെ നാം ഇഷ്ടപ്പെട്ട് നമുക്കിഷ്ടപ്പെടുന്ന ഒരാളെ അവിടെ സമ്മതത്തോടെ തിരഞ്ഞെടുക്കുന്ന അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ് ഇസ്ലാം നിശ്ചയിച്ചതും നിങ്ങളുടെ ഭാവിക്ക് ഏറ്റവും ഗുണകരമായത്.
4: പ്രിയപ്പെട്ട നമ്മുടെ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളോട് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, ഇരുട്ടിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു ടോർച്ച് വെളിച്ചം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സൗകര്യം, അതാണ് ഈ ചർച്ച നിങ്ങൾക്ക് നൽകുന്നത്. ഇരുട്ടിലേക്ക് ടോർച്ചടിക്കുമ്പോൾ അവിടെ പുതിയ കാഴ്ചകൾ കാണും പോലെ നമ്മൾ ചിലത് ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പൂർണ്ണമായി മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ ഒരുപക്ഷെ പിശാജ് സമ്മതിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു അഴുതു ചൊല്ലുക, നിങ്ങൾ ആയത്തുൽ കുർസി ഓതുക എന്നത് ഈ സന്ദർഭത്തിൻ്റെ ഒരു ആവശ്യമായി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ അരുസ്മൊലി പറഞ്ഞ പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മൾ ആരെയാണോ പ്രണയിക്കുന്നത്, ആ പ്രണയിക്കുന്ന ആൾക്ക് നമ്മുടെ എല്ലാ സ്വഭാവവും അറിയില്ലല്ലോ, നമ്മുടെ എല്ലാ സ്വഭാവവും അറിയില്ല. ഒരു പെണ്ണ് എന്ന നിലക്ക് നമ്മൾ താരതമ്യേന കൂടുതൽ വ്യക്തമാക്കാറുണ്ട്. പക്ഷെ ഒരാണ് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഫേക്കായിരിക്കും, അയാളുടെ കുടുംബത്തെക്കുറിച്ച്, പശ്ചാത്തലത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ചും ഒക്കെ. അവസാനം കഞ്ചാവിൻ്റെയും പോൺ സൈറ്റുകളുടെയും ഒക്കെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു വ്യക്തിയുടെ ബെഡ്റൂമിൽ അയാൾ മറ്റൊരാളുമായി ചാറ്റ് ചെയ്യുന്നതും സഹിച്ച് ജീവിക്കേണ്ടി വരുമ്പോൾ മാത്രം, മരണക്കൊമ്പിൽ തൂങ്ങിയാടുന്ന ഒരു മൃതശരീരമാകാൻ വിധിക്കപ്പെടുമ്പോൾ മാത്രം ഇത്തരം വാക്കുകളും വരികളും ഒക്കെ നമുക്ക് ഓർമ്മ വന്നാൽ പോരാ എന്ന ഒരു ഭാഗവും കൂടി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഈ ചർച്ചയിൽ മൗലവി പറഞ്ഞൊരു കാര്യം സ്നേഹക്കൂടിൻ്റെ ചർച്ചയിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു, അതിലൊരു വാചകം വിട്ടുപോയത് എനിക്ക് തോന്നി. ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരിയെ സ്നേഹിച്ചു, ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു, അവസാനം കോഴ്സ് കഴിഞ്ഞ് പോയ അടുത്ത ദിവസം കല്യാണം കഴിച്ചു, അവൾക്ക് ലാവിശായി ജീവിക്കാനുള്ളതൊക്കെ വാങ്ങിക്കൊടുത്തു, എന്നിട്ട് അവളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന പോയിൻ്റ് അത് നിങ്ങൾ പ്രത്യേകം മനസ്സിൽ വെക്കണം എന്നീ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഇപ്പോൾ വന്ന ഒരു കമൻ്റ് വളരെ പ്രധാനമാണ്. ഒരു കുട്ടി ചോദിച്ചിട്ടുള്ളത്, പാരൻസ് അള്ളാഹുവിൻ്റെ പൂർണ്ണമായ ബർക്കത്ത് ലഭിക്കുമെന്നാണ് അവരുടെ ചോദ്യം. എന്താ വിഷയം? വരൻ്റെയും വധുവിൻ്റെയും മാതാപിതാക്കൾ അവർ പരസ്പരം ചർച്ച ചെയ്തു, 100% അവർ തൃപ്തികരമായ രീതിയിൽ, അവർക്ക് രണ്ടു കൂട്ടർക്കും തൃപ്തികരമായ രീതിയിൽ ഒരു വിവാഹം അത് മുൻകൂട്ടി ഉറപ്പിച്ചു വെക്കാൻ പറ്റുമോ, വാക്കാൽ പറഞ്ഞു വെക്കാൻ സാധിക്കുമോ എന്നതാണ് സംശയം. എൻ്റെ വിവാഹം നേരത്തെ ഉറപ്പിച്ചതാണ്, എനിക്ക് വിവാഹത്തോട് എതിർപ്പൊന്നുമില്ല. പക്ഷേ എതിർപ്പ് അങ്ങനെ ഇല്ലാത്ത ഒരു സാഹചര്യമാണെങ്കിലും സുഖകരമല്ലാത്ത ചില കാര്യങ്ങൾ ആ കുടുംബ വീടിനെ കുറിച്ച് കേട്ടു എന്നതാണ് വന്നിട്ടുള്ളത്, മറ്റൊരു കമൻ്റായി വന്നിട്ടുള്ളത്. ആ കമൻറ്റിലേക്ക് ഞാൻ വരാം, അത് ഈ വിഷയം പൂർത്തീകരിച്ചിട്ട് നമുക്കതിലേക്ക് വരാം. ചോദ്യം ഞാൻ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് ചോദിക്കുന്നു, ആരിസ്മോലിയുടെ കേൾവിയുടെ സൗകര്യത്തിന് വേണ്ടി. 100% പാരൻസ് രണ്ടു കൂട്ടർ അറിഞ്ഞുകൊണ്ട്

0: ല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താന്ന് വിചാരിച്ചാൽ, അദ്ദേഹം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു, അവർ കണ്ടു, പരസ്പരം ഇഷ്ടപ്പെട്ടു, പാരൻസ് ഉറപ്പിച്ചു, കല്യാണം നടത്താമെന്ന് തീരുമാനിച്ചു, നിക്കാഹിൻ്റെ ഡേറ്റ് ഏകദേശം ഫിക്സായിന്നോ അതോ ആയിക്കൊണ്ടിരിക്കുന്നു എന്നോ പറഞ്ഞു. അപ്പോൾ അവർ ചാറ്റിംഗ് ആരംഭിച്ചു. ആദ്യം അവർ മെസ്സേജുകൾ അയച്ചു, ഫോൺ കോളുകൾ നടന്നു, പിന്നീട് എന്ത് ചെയ്തു വെച്ചാൽ അവർ വീഡിയോ ചാറ്റ് ചെയ്തു. വീഡിയോ ചാറ്റ് ചെയ്ത് സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം സംഭവിച്ചു. ഒരു വ്യഭിചാരമെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. ഈ സുഹൃത്ത് എന്നെ വിളിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതുപോലെ ഇതിൻ്റെ മുമ്പും ഇവൾക്കൊരു പ്രപ്പോസൽ വന്നു. ആ പ്രപ്പോസൽ വന്ന പുരുഷനുമായിട്ടും അവൾ എന്ത് ചെയ്തു, ഇതേപോലെ ചാറ്റ് ചെയ്തു. ഇത്തരം സംഭവങ്ങളെല്ലാം അവിടെയും നടന്നു. അങ്ങനെ കേട്ടപ്പോൾ ഇവൾ വലിയൊരു വിശ്വസ്തയല്ലല്ലോ എന്ന് ഇവന് തോന്നുകയും അവളുടെ പശ്ചാത്തലങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ക്യാമ്പസിലും അവളോടും ചുഴിഞ്ഞന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന കഥകളാണ് അയാൾക്ക് പിന്നീട് കേൾക്കാൻ വന്നത്. ഞാനിത് പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ വിവാഹിതർക്കുണ്ടാകുന്ന മാനസികാവസ്ഥ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി എന്ന തോന്നലാണ്. ആ തോന്നൽ വരുന്നതോടുകൂടെ അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പെരുമാറാൻ തുടങ്ങും. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ ജീവിതത്തിൽ, ഈ സുഹൃത്തിനോട് പറയുന്നത് ജീവിതത്തിൽ ഇന്നേ വരെ ക്യാമ്പസുകളിൽ ജീവിച്ചിട്ടും എത്രയോ അവിഹിത ബന്ധങ്ങളും മറ്റും കണ്ടിട്ടും ദീനിൻ്റെ പേരിൽ പിടിച്ചു നിന്ന ഒരാളാണ് ഞാൻ, പക്ഷേ ഇപ്പോൾ വിവാഹം നിശ്ചയിച്ച പെൺകുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ചാറ്റ് ചെയ്ത് അത് എൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ എനിക്ക് നരകം പോലും കിട്ടാവുന്ന ഒരു തെറ്റിലേക്ക് എന്നെ എത്തിച്ചു എന്നാണ് പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കണം, വിവാഹം തീരുമാനിച്ച് കഴിഞ്ഞതിനു ശേഷം അത് നീണ്ടു പോകുമ്പോൾ തീർച്ചയായും അവർക്ക് പരസ്പരം സംസാരിക്കുകയും ഫോൺ വിളിക്കുകയും ചെയ്യേണ്ട അവസ്ഥ വരുന്നത് എന്തുകൊണ്ടറിയോ? എൻ്റെ ഭാര്യയാകാൻ പോകുന്നവളാണ് ഇവൾ, അല്ലെങ്കിൽ ഇവളാണ് എൻ്റെ ഭർത്താവ് എന്ന് മനസ്സ് തോന്നിക്കഴിഞ്ഞാൽ കണ്ടേ പറ്റൂ, ഒന്നിച്ചേ പറ്റൂ. ഇതൊരു വലിയ സംഭവമാണ്. കാരണം ഈ കഴിഞ്ഞൊരു ദിവസം കേട്ടൊരു വാർത്ത ഞാൻ പറയാം. അതായത് ഒരു പുരുഷൻ ഒരാൾ കാണാൻ വേണ്ടി വന്നു, ആ കല്യാണം നടന്നില്ല. പിന്നെ രണ്ടാമതൊരാൾ വന്നു, ആ കല്യാണം നടന്നു. പക്ഷേ ഈ ആദ്യം കാണാൻ വന്ന ആളെ 10 വർഷം കഴിഞ്ഞിട്ട് ഒരങ്ങാടിയിൽ വെച്ച് കാണുകയാണ്. അവർ തമ്മിൽ പരിചയപ്പെടുന്നു, നമ്പർ കൊടുക്കുന്നു, പരസ്പരം ചാറ്റ് ചെയ്യുന്നു. മറക്കാൻ പറ്റുന്നില്ല, 10 കൊല്ലമായിട്ടും വിവാഹത്തിൽ ആദ്യം ഒരു ദിവസം കണ്ട ഒരാളെ മറക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിവാഹിതരാകും, ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കും എന്ന തോന്നൽ വരുന്നതോടുകൂടെ കാണാനും ഒന്നിച്ചു ചേരാനുള്ള ആഗ്രഹം വർദ്ധിക്കും. ആ ആഗ്രഹങ്ങൾക്ക് അവധി വർദ്ധിക്കുമ്പോൾ ഒരു പക്ഷേ അത് അവിഹിതങ്ങളിലേക്ക് നമ്മളെ നയിക്കും. അതുകൊണ്ട് രക്ഷിതാക്കൾ ഓർക്കുക, നിക്കാ കഴിക്കാൻ എന്താ പ്രശ്നം? ഒന്നുമില്ല. നാട്ടിലെ ചില നാട്ടിൽ എന്ത് പറയും, അതാരെ വിളിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നടത്താൻ പറ്റൂ, കുറച്ച് ആൾക്കാർ വരണ്ട എന്നൊക്കെ ചിന്തിച്ചിട്ട് അതൊക്കെ നിങ്ങൾ നടത്തിക്കോളൂ. നിക്കാഹ് കഴിഞ്ഞ് ഒന്നിച്ചു ജീവിച്ചിട്ടാണ് ഒരു പക്ഷേ വലീമത്ത് കൂടുതൽ സുന്നത്തെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നിക്കാഹ് നടത്തുക. അത് വളരെ കുറഞ്ഞ ആളുകളെ വെച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് അവർക്ക് ജീവിതം ഹലാലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നീട്ടി നിശ്ചയിക്കരുത്. 2 അപകടങ്ങളുണ്ടാവും. 1, അവിഹിതങ്ങൾ സംഭവിക്കും. 2, വിവാഹം നടക്കാതെ വരും. കാരണം ഈ കാലയളവിൽ ചെയ്യുന്ന ഫോൺ കോളുകളെല്ലാം സംശയത്തോടു കൂടിയായിരിക്കും. ആ സംശയം അവരെ തമ്മിൽ പിണക്കും, പരസ്പരം അവർക്ക് വിശ്വാസം നഷ്ടപ്പെടും, അത് വിവാഹം നടക്കാത്ത അവസ്ഥയിലേക്ക് പരിണമിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു, തൃപ്തിപ്പെട്ടാൽ ഉടനെ വിവാഹവുമായി മുന്നോട്ട് പോകലാണ് നല്ലത്.
1: ഓക്കെ, വിവാഹം അങ്ങനെ തീരുമാനമാക്കുകയും നിക്കാഹ് നടത്തുകയും, എന്നാൽ പെണ്ണിനെ കൂട്ടി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകൽ നീണ്ടുപോവുകയും ചെയ്യുന്ന ചില സാഹചര്യങ്ങളുണ്ടാകാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഈ 2 കുട്ടികൾക്കും പുറത്തു പോകാനും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാനുമുള്ള ചില അദൃശ്യമായ നിയന്ത്രണത്തിൻ്റെ ചരടുകൾ അവർക്കു ചുറ്റും വലയം ചെയ്യുന്നത് പലപ്പോഴും കാണാറുണ്ട്. അവരൊന്നിച്ച് പോകുന്നതും വരുന്നതുമൊക്കെ പലപ്പോഴും നിയന്ത്രിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇതിന് ഇസ്ലാമികമായി എന്തെങ്കിലും പിന്നെ അത് അങ്ങനെ തടയപ്പെടേണ്ടതുണ്ടോ? അവർക്ക് ഒന്നിച്ചു പോകുന്നതിനും വരുന്നതിനുമൊക്കെ തടസ്സങ്ങളുണ്ടോ എന്നതിലൊരു ക്ലാരിറ്റി വേണം എന്ന് തോന്നുന്നു.
0: വിവാഹിതരായ ദമ്പതികളുടെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടാൻ ആർക്കും പറ്റില്ല. നമ്മളിപ്പോൾ എൻ്റെ മക്കൾ വിവാഹം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, വിവാഹിതനായിക്കഴിഞ്ഞാൽ അവർക്കിടെ സ്വാതന്ത്ര്യങ്ങളോ അവരുടെ സംസാരങ്ങളോ ഒരു കാര്യങ്ങളും, അത് അവരുടെ ഒരു വ്യക്തിപരമായ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹങ്ങളും മനസ്സും മനസ്സിലാക്കി അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എന്താ വെച്ചാൽ, ഇതിപ്പോൾ ചില നാടുകളിലൊക്കെ ചില ആചാരങ്ങളുണ്ടാവും, നിക്കാഹ് കഴിഞ്ഞാലും പിന്നെ ചില ഔദ്യോഗിക ചടങ്ങ് കഴിഞ്ഞിട്ട് അവർ കാണാം. ഇത് ഇസ്ലാമിലെ എന്ത് സ്ഥാനമുള്ളത്? നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഹലാലാക്കുക എന്നുള്ളത് തന്നെയാണ്. അവർക്ക് ഹലാലായി, വിവാഹം ചടങ്ങ് കഴിയുന്നതോട് കൂടെ എന്ത് ചെയ്തു, ഹലാലായി. പിന്നെ അവർക്ക് ഏത് രൂപത്തിൽ പെരുമാറാനും എങ്ങനെ ജീവിക്കുവാനും അവകാശമുണ്ട്. അതുകൊണ്ട് അത് തടസ്സപ്പെടുത്താൻ യഥാർത്ഥത്തിൽ മാതാപിതാക്കളും അത് തടസ്സപ്പെടുത്താൻ പാടില്ല. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിക്കാഹ് കഴിഞ്ഞ്

0: അതിനുശേഷം എത്രയും പെട്ടെന്ന് അവരെന്താണെന്ന് അറിയാം, ഒന്നിച്ച് ചേരണം. ഒന്നിച്ച് ചേരാതെ അവർ ഫോണിലും മറ്റും ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സംശയങ്ങൾ വരാൻ തുടങ്ങും. ഞാൻ പിന്നെ നമ്മുടെ സ്നേഹക്കൂട്ടും പറഞ്ഞൊരു ഉദാഹരണമാണ്, ആ ഉദാഹരണം ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തണം. അതായത് നമ്മളിങ്ങൾ നിന്ന് പോയിട്ടൊരു വീട് കച്ചവടം ചെയ്തു, അതിനൊരു അഡ്വാൻസ് കൊടുത്ത് പോന്നു, ഇനി നിങ്ങൾക്ക് വാങ്ങാനും വാങ്ങാതിരിക്കുവാനുമുള്ള ഒരു അവകാശം നിലനിർത്തിയിട്ടാണ് നിങ്ങൾ പോരുന്നത് എങ്കിൽ വീണ്ടും ആ വീട് വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ള ചിന്തയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. നേരെ മറിച്ച് നിങ്ങൾ ആ സന്ദർഭത്തിൽ തന്നെ അഡ്വാൻസ് കൊടുത്ത് ആ വീടിൻ്റെ ഏറ്റെടുത്ത് കഴിഞ്ഞാലോ പിന്നെ ആ വീട് എങ്ങനെ നന്നാക്കി കൊണ്ടുപോകാം എന്ന ചിന്തകളേ മനസ്സിലുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ വിവാഹം കഴിഞ്ഞ ഉടനെ, ഇപ്പോൾ ഈ ഗൾഫിലേക്ക് പെട്ടെന്ന് വിവാഹം കഴിഞ്ഞ് പോകുന്ന ആളുകൾ, ഇവരൊന്നും ഒന്നിച്ച് ജീവിക്കാതിരിക്കണം. ഒരു 5-6 മാസം പെട്ടെന്ന് തന്നെ ഒന്നിച്ച് ജീവിക്കുമ്പോഴേ ഇവർ ഒന്നിച്ചാവുകയുള്ളൂ. 2 നദികൾ ഒഴുകിയെത്തി ഒന്നാവുന്ന പോലെ ഇവർക്ക് ഒന്നായി തീരാനുള്ള അവസരം എത്രയും പെട്ടെന്ന് നൽകണം. അങ്ങനെ അവർക്ക് പരസ്പരം പെരുമാറാൻ അവസരം കിട്ടുമ്പോഴാണ് അവർക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റുക. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ വൈകിപ്പിക്കാൻ പാടില്ല, തടസ്സം നിൽക്കാൻ പാടില്ല. പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ സ്വകാര്യം പറയേണ്ട കാര്യമാണ്, അങ്ങനെ നാട്ടിൽ നിങ്ങൾക്ക് അതിനൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തിനാപ്പോൾ ഇവർ പോണതും ഒന്ന് ജീവിക്കണമൊക്കെ നാട്ടിൽ വിളിച്ചു പറയേണ്ട കാര്യം എന്താണ്? അത് അവർ ഭാര്യ ഭർത്താക്കന്മാർ, അവർ പോകുന്നു വരുന്നു. നിങ്ങൾക്ക് നാട്ടിൽ പ്രശ്നമാണെങ്കിൽ നാട്ടിലോട് മുഴുവൻ പറയേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പുറത്തു പോകാം, ഒന്നിച്ച് ജീവിക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കുട്ടികൾക്ക് അനുവാദം കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരി.
1: വിവാഹിതരെ നമ്മൾ അദൃശ്യമായ നിയന്ത്രണത്തിൻ്റെ ചരടുകൾ കൊണ്ട് മുറുക്കി കെട്ടേണ്ടതില്ല. അവരെ അവരുടേതായ ഫ്രീഡത്തിന് വിടുക എന്ന ആരുസ്മലൈ പറഞ്ഞ വാചകം തീർച്ചയായും രക്ഷിതാക്കൾക്ക് ഇത്തിരി ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്നെനിക്ക് തോന്നുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിലാലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: സ്നേഹത്തോടെ കൂട്ടിൽ കൂടാൻ നിമിത്തമാക്കുന്ന, പ്രത്യേകിച്ച് ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ഈ ഒരു ആധുനിക കാലത്ത് സ്നേഹക്കൂടുന്ന ഈ പ്രോഗ്രാം വീട്ടിൽ കുടുംബത്തിൽ തണലാവാനും എല്ലാ നിലക്കും എല്ലാറ്റിനെയും തരണം ചെയ്ത് ജീവിക്കാനുമുള്ള ഒരു മനോധൈര്യം ഉണ്ടാക്കുന്ന പ്രോഗ്രാമാണ് എന്ന് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്താതിരിക്കാൻ വയ്യ. ആ നിലക്കുള്ള സ്നേഹക്കൂട് എന്ന പ്രോഗ്രാമാണ് ഇതുവരെ നാം കേട്ടത്. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്നെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞു പോയ, മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ചു കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെ ഉണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മിൽ നിന്നുണ്ടാകട്ടെ.
1: Peace Radio. Tune to reality.

0: മാഷാഅല്ലാ. മധുരം ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 21-22 ആയത്തുകളാണ് ശ്രോതാക്കളിപ്പോൾ ശ്രവിച്ചത്. പാരായണം ചെയ്തത്
1: ബിഷാരി റാഷിദ് അൽ ആഫാസിയാണ്. നമ്മൾ വളരെ സാധാരണയായിക്കൊണ്ട് നോർമലായിട്ട് നമ്മൾ കൂടുതൽ കേൾക്കാറുള്ള ഒരു കാര്യം കൂടെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ റേഡിയോയിൽ ഒരുപാട് പ്രാവശ്യം പല നമ്മൾ കേട്ടിട്ടുണ്ട്.
0: എന്തായാലും ഇന്ന് പാരായണം ചെയ്ത ആയത്തുകളെ കുറിച്ച് പറയുമ്പോൾ, ഈ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരോടുമുള്ള പടച്ചറബിൻ്റെ ആഹ്വാനമാണെന്ന് മാത്രമല്ല, എല്ലാ ജനങ്ങളും ജീവിക്കുന്നതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രണ്ട് വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്തുകളാണ്. എല്ലാ മനുഷ്യരും ആരെയാണ് ആരാധിക്കേണ്ടത് എന്ന് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത രീതിയിൽ സംശയലേശമന്യെ തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് സമർത്ഥിക്കുന്നത്. അതായത്, എല്ലാ മനുഷ്യരെയും ആരാണ് സൃഷ്ടിച്ചത്? ഈ ലോകത്ത് ജീവിച്ച നമുക്ക് മുമ്പുള്ള, നമുക്ക് ശേഷം വരായിരിക്കുന്ന ആരൊക്കെ ജീവിച്ചു പോയോ അവരെയൊക്കെ സൃഷ്ടിച്ച യഥാർത്ഥ രക്ഷിതാവ് ആരാണോ ആ രക്ഷിതാവിനെ ആരാധിച്ചുകൊണ്ടാണ് ജനങ്ങളെ, മനുഷ്യരെ നിങ്ങൾ ജീവിക്കേണ്ടത്, അതാണ് നിങ്ങൾക്ക് ദോഷബാധയെ തടുക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ളത്, സൂക്ഷ്മതക്ക് അതാണ് നല്ലത് എന്ന് കൃത്യമായി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സ്വാഭാവികമായും ഒരു കുഞ്ഞ് പിറന്നു വീണാൽ പിന്നീട് ആ കുഞ്ഞ് വലുതായി പ്രായപൂർത്തിയെത്തിയ അവസ്ഥയിൽ പിന്നീട് ശരിക്ക് ഒരു പക്വമായ പ്രായമെത്തിയ മനുഷ്യനായി ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ ഇടം ഭൂമിയാണ്. ആ ഭൂമിയെ ഒരു മനുഷ്യന് വസിക്കാവുന്ന രീതിയിൽ എല്ലാ നിലക്കും അനുയോജ്യമായ ഒരു വിരിപ്പെന്നോണമാക്കി തന്നു. ആകാശത്തെ അവന് ഒരു മേൽക്കൂര എന്നോണം, അതുപോലെ തന്നെ ആ ഭൂമിയിൽ അവൻ ജീവിക്കുമ്പോൾ അവന് ഭുജിക്കാനും ഭക്ഷിക്കാനും അതുപോലെ തന്നെ കുടിക്കാനുമൊക്കെ ആവശ്യമായിട്ടുള്ള വെള്ളം ആകാശത്ത് നിന്ന്, മേഘക്കിറകളിൽ നിന്ന് മഴയായി വർഷിച്ചു തന്നു. ഇതൊക്കെ ആരാണെന്ന് ശരിക്ക് ചിന്തിക്കുകയും അത് വേറൊരു മനുഷ്യനോ മറ്റൊരു സൃഷ്ടിക്കോ മറ്റു ചരാചരങ്ങൾക്കോ കഴിയില്ല എന്ന തിരിച്ചറിവോടുകൂടി അതിൻ്റെ പിന്നിലുള്ള ശക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് നിന്നെ സൃഷ്ടിച്ച, നിന്നെ മുമ്പുള്ളവരെ സൃഷ്ടിച്ച രക്ഷിതാവാണെന്ന തിരിച്ചറിവിലേക്ക് ഏതൊരു മനുഷ്യനും എത്തിച്ചേരുകയും ആ ശക്തിയായ പടച്ച റബ്ബിനെ മാത്രം ആരാധിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത് ജനങ്ങളെ എന്നുള്ള ആഹ്വാനവും ഇതിലുൾപ്പെടുന്നു. എന്ന് മാത്രവുമല്ല, അതിൽ നിന്ന് ആ മഴവർഷം കൊണ്ട് അള്ളാഹു ഫലവും കായ്ക്കനികളും നിങ്ങൾക്ക് ഭക്ഷണമായിട്ട് അന്നമായിട്ട് ഉൽപ്പാദിപ്പിച്ചു തരികയും ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി ചെയ്തു തന്ന് ആ അനുഗ്രഹങ്ങളെ അനുഭവിച്ച് നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ പിന്നീട് നിങ്ങൾ അവൻ്റെ കൂടെ ഇങ്ങനെയുള്ള ഒരു അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ലോകരുടെ നാഥൻ്റെ കൂടെ, ഇതിൽ മറ്റുള്ള ഒരാളും പങ്കാളിയില്ല, അള്ളാഹു ഏകനാണ്, ആ ഏകനായ റബ്ബിൻ്റെ കൂടെ നിങ്ങൾ സമന്മാരെ വെക്കരുത്, നിങ്ങൾ അങ്ങനെ വെക്കുന്നുണ്ട് എങ്കിൽ ഇതൊക്കെ അനുഭവിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സ്വയം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ കൽപ്പിച്ചു കൂട്ടി നിങ്ങൾ ചെയ്യുമ്പോൾ അത് വലിയ അപരാധമായിരിക്കും. അതുകൊണ്ട് ഏകനായ സൃഷ്ടാവിനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് ജനങ്ങളെ എന്നുള്ള കൃത്യമായ ഗുണപാഠം നൽകുന്ന, തിരിച്ചറിവ് നൽകുന്ന രണ്ട് വചനങ്ങളാണ് ഇന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്.
1: സൽമാഷേ, ഈ ആയത്തുകൾ കേട്ടപ്പോളേ ചിന്തിച്ചു പോയത് എന്താ വെച്ചാൽ, ഇത് ചില എവിഡൻസുകൾ നൽകുന്ന ആയത്തും കൂടിയാണ്. കാരണം യാ അയ്യുഹന്നാസ് മുസ്ലിംകൾക്ക് മാത്രമല്ല വിശുദ്ധ ഖുർആൻ എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ്. കാരണം മൊത്തം ജനങ്ങൾ
0: വിളിച്ചിട്ടുണ്ട്.
1: അതെ, ജനങ്ങളെ, മുസ്ലിംകളെ എന്നോ വിശ്വാസികളെ എന്നോ അല്ല വിളിച്ചത്. രണ്ടാമത്തെ ഒരു കാര്യം, പിന്നെ നിങ്ങൾ എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞു. എന്നെ മാത്രം ആരാധിക്കണം എന്നാണല്ലോ. അപ്പോൾ എന്നെ ആരാധിക്കണം എന്ന് പറയുന്ന, അതിന് അവകാശമുള്ള, അങ്ങനെ കൽപ്പിക്കുന്ന മറ്റൊരു കൽപ്പന വേറെ ഏതെങ്കിലും വേദഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുമോ? എന്നെ ആരാധിക്കണം എന്ന് പറയണത് ഇല്ലല്ലോ. അതേപോലെ എന്തുകൊണ്ട് ആരാധിക്കണം എന്ന് വെച്ചാൽ, അല്ലദീന ഖലഖക്കും അല്ലദീന മിൻക അല്ലേ, നിങ്ങളെ സൃഷ്ടിച്ചു എന്നതുകൊണ്ടും അതേപോലെ ആകാശങ്ങളെ, ഭൂമികളെ, അതെ, മുമ്പുള്ളവരെയും നിങ്ങളെയും സൃഷ്ടിച്ചത് നമ്മാണ്, അവരവകാശവാദം. അങ്ങനെ ലോകത്ത് വേറെ ആർക്കും അവകാശപ്പെട്ടത് നമുക്ക് കാണാൻ സാധ്യമല്ല. അതേപോലെ തന്നെ പിന്നെ ആകാശത്തെയാണെങ്കിലും ആകാശത്ത് മഴ ഇറക്കുന്നതാണെങ്കിലും ഇങ്ങനെ ഇതൊക്കെ നമുക്ക് നൽകുന്നത് നാം ആണ് എന്ന് അവകാശപ്പെടുന്ന മറ്റൊരു ദൈവിക അവകാശവാദങ്ങൾ നമുക്ക് കാണാൻ സാധ്യമല്ല.
0: അതെ അതെ, പൊതുവായിട്ട് എല്ലാവർക്കും അനുഭവിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ അത് പറയുന്നത്.
1: അതെ അതെ.
0: എന്തായാലും ഷെയ്ഖ് മിശാരി റാഷിദ് അൽ ആഫാസി ഹഫിളഹുല്ല പാരായണം ചെയ്ത ഈ രണ്ട് ആയത്തുകളാണ് ഇന്ന് നമ്മുടെ മധുരം ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാനും അറിയാനുമുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ മാത്രം ആലോചിച്ചുകൊണ്ട് ജീവിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ.
2: ഇന്ന് നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുന്നു. ഇപ്പോൾ 10-ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്ന് അതിൻ്റെ പ്ലസ് വൺ അപേക്ഷകൾ നൽകാനുള്ളൊരു സമയമാണ്. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും പലപ്പോഴും സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്, ഏകജാലകം അപേക്ഷ കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ. പല ആളുകളും തെറ്റിക്കാറുണ്ട്, പല മിസ്റ്റേക്കുകളും ആ വിഷയത്തിൽ വരുത്താറുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ പ്ലസ് വൺ ഏകജാലകം അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ ഇനി പീസ് റേഡിയോ വഴികാട്ടിയിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. വഴികാട്ടിയിൽ നമ്മളോടൊപ്പം ചേരുന്നത് മുജീബ് കെ. അദ്ദേഹം പരപ്പനങ്ങാടി SNMHSS സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ GHSS വെട്ടത്തൂർ സ്കൂളിലെ അധ്യാപകനായ മുഹമ്മദ് അൻവർ ഒ. രണ്ടുപേർ ചേർന്നുള്ള ചർച്ചയാണ്. തീർച്ചയായും ഈ ഒരു ചർച്ച ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരിക്കും. നമ്മുടെയൊക്കെ കുടുംബത്തിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവരെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനുള്ള ഒരു വിഷയം നമുക്ക് ലഭിക്കും വഴികാട്ടിയിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തി അജ്മഈൻ മബാദ്. ബഹുമാന്യരെ, നമ്മുടെ കേരള ഹയർ സെക്കൻഡറി സ്കൂൾ, അതിൻ്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സുപ്രധാനമായ ചില വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിലാണ് നമ്മളുള്ളത്. ഇൻഷാല്ലാ ഇന്നു മുതൽ, അഥവാ മെയ് മാസം 14-ാം തീയതി മുതൽ അഡ്മിഷൻ പ്രോസസ്സ് ആരംഭിക്കുകയാണ്. അപേക്ഷിക്കേണ്ട ഡേറ്റ് ഇന്നാണ്. അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ചില കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നത്. അതിലൊന്നാമത്തേത് ഹയർ സെക്കൻഡറി സ്കൂൾ, ആ ഹയർ സെക്കൻഡറി കോഴ്സുകളുടെ പ്രത്യേകതയും പ്രാധാന്യവും എന്താണ് എന്നതിനെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അൻവർ മാഷ് ആവശ്യം എന്ന് പറയും.
4: ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള ഒരു പ്രവേശന കവാടമാണ്. കാരണം 10-ാം ക്ലാസ് വരെ കുട്ടികൾ പഠിച്ചു വന്നതിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക്, ഉയർന്ന തലങ്ങളിലേക്ക് അവരേത് ഏരിയയിലേക്ക് നീങ്ങണം എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു ടേണിംഗ് പോയിൻ്റാണ് ഹയർ സെക്കൻഡറി. അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറി കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോഴും സ്കൂളുകൾ തിരഞ്ഞെടുക്കുമ്പോഴും ഒക്കെ കൃത്യമായ ഒരു ആലോചനയും പ്ലാനിങ്ങും ഇല്ലെങ്കിൽ അത് കുട്ടികളുടെ ഉപരിപഠനത്തെയും അതേപോലെ ജോലി സാധ്യതയൊക്കെ കാര്യമായി ബാധിക്കും. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തെ വളരെ സുപ്രധാനമായ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന നിലക്ക് ഹയർ സെക്കൻഡറി കോഴ്സുകളും അതിൻ്റെ അപേക്ഷയും അതിൻ്റെ സ്കൂളുകളുടെ തിരഞ്ഞെടുപ്പൊക്കെ വളരെ പ്രധാനമുള്ളതാണ് രക്ഷിതാക്കളെ സംബന്ധിച്ചോളം, കുട്ടികളെ സംബന്ധിച്ചോളം. ഇത്തവണ ഹയർ സെക്കൻഡറിയുടെ അപേക്ഷാ സമർപ്പണം മുൻ വർഷത്തേക്കാൾ വളരെ നേരത്തെയാക്കിയിട്ടുണ്ട്. SSLC റിസൾട്ട് കഴിഞ്ഞ ആഴ്ചയിൽ വന്നു. ഇന്ന് മുതൽ ഈ ആഴ്ചയിൽ തന്നെ പ്ലസ് വൺ ആപ്ലിക്കേഷൻ പ്രോസസ്സ് നടക്കുകയാണ്. മെയ് 14 മുതൽ 20 വരെയുള്ള ഡേറ്റുകളാണ് ഏകജാലക അപേക്ഷാ സമർപ്പണത്തിനായിട്ട് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ളത്.
3: വളരെ എളുപ്പത്തിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ലിക്കേഷൻ മോഡാണ് ശരിക്ക് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ എന്നിട്ട് നമ്മളെ വിദ്യാർത്ഥികളും അതുപോലെ രക്ഷിതാക്കളൊക്കെ ഇതിൽ വളരെ സങ്കീർണമായി വിഷമിക്കുന്ന ഒരവസ്ഥ വിശേഷം ഇപ്പോൾ ഫീൽഡിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ ഒരു അജ്ഞത ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ചില ശക്തികളും പുറത്തുണ്ട്.
4: തീർച്ചയായും
3: യഥാർത്ഥത്തിൽ വളരെ നിസ്സാരമായി വളരെ സിമ്പിളായി ഒരാളുടെ കയ്യിൽ നിന്ന് ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മാത്രം
4: കുട്ടികൾക്ക് തന്നെ അവരുടെ മൊബൈൽ ഫോൺ, രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ സ്വന്തം ചെയ്താൽ ശരിയാവില്ലേ, അതിലെന്തെങ്കിലും തെറ്റുകൾ പറ്റുമോ എന്നൊരു ആശങ്ക ഉള്ളതുകൊണ്ടാണ് പിന്നെ മറ്റേ ഏജൻസികളെയും ഒക്കെ ആളുകൾ അവിടെ പോകുന്നത്.
3: അതുകൊണ്ട് തന്നെ ആ ഏജൻസികൾ നന്നായി ചൂഷണം ചെയ്യുന്നുണ്ട്. ചെറിയ ഒരു ഒരു സംഗതി തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടി തന്നെ വളരെ വലിയ ഫീസ് ഈടാക്കി കൊണ്ടാണ്.
4: ഇത്തവണ പ്രത്യേക നിർദ്ദേശമുണ്ട്, പിന്നെ കുട്ടികൾ പഠിച്ച സ്കൂളിൽ, അത് ഹയർ സെക്കൻഡറിയിലാണെങ്കിലും ഹൈസ്കൂളിലാണെങ്കിലും, 10-ാം ക്ലാസ്സിൽ കുട്ടി പഠിച്ച സ്കൂളിൽ ചെന്നാൽ കുട്ടികൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരവും സൗകര്യമുണ്ട്. അതേപോലെ തന്നെ കേരളത്തിലെ ഏത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെന്നാലും അവിടെയും ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏത് കുട്ടിക്കും അപേക്ഷാ സമർപ്പണത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലുമുണ്ട്.
3: അതുപോലെ തന്നെ ഗവൺമെൻറ് നൽകിയിട്ടുള്ള ഒരുപാട് സിസ്റ്റങ്ങൾ സ്കൂളുകളിലുണ്ടല്ലോ, അതുപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ ലാബ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ അധ്യാപകരുടെ സഹായത്തോടുകൂടി തന്നെ ചെയ്യാൻ പറ്റുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കാണാൻ സാധിക്കുന്നത്. പിന്നെ അതിൽ നമ്മൾ ഇപ്പോൾ ഇതിൽ കുട്ടികൾ അപേക്ഷിക്കുന്ന സമയത്ത് അവർക്ക് പലപ്പോഴും പറ്റാറുള്ളൊരു സംഗതി അവരുടെ അഭിരുചിയും അതുപോലെ തന്നെ അവരുടെ വിഷയത്തോടുള്ള അവരുടെ ടേസ്റ്റ് അത് മനസ്സിലാക്കിക്കൊണ്ടല്ല പലപ്പോഴും ഈ കാര്യങ്ങൾ അവർ തിരഞ്ഞെടുക്കുന്നത്, സെലക്ട് ചെയ്യുന്നത്. അവരേത് കോഴ്സാണ് എന്താണ്, ഇപ്പോൾ നമുക്കറിയാം മൂന്ന് സ്ട്രീമാണല്ലോ ഉള്ളത്. അതിൽ
4: ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിക്കുമ്പോൾ ആ സ്ട്രീമുകളെ ഏതാണെന്ന് പരിചയപ്പെടുകയും അതിനനുസരിച്ച് കുട്ടിയുടെ അഭിരുചിയും കുട്ടിയുടെ താല്പര്യവും അനുസരിച്ച് സ്ട്രീമുകൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുകയും വേണം. സയൻസിന് താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ സയൻസ് കോഴ്സുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഹ്യൂമാനിറ്റീസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഇതിൽ ഏതിലാണ് കുട്ടിക്ക് താല്പര്യം അതേപോലെ ഏതിലാണ് കുട്ടിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് അത് നോക്കി അത്തരം സ്ട്രീമുകൾ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. മറ്റത് സയൻസിന് തീരെ താല്പര്യമില്ലാത്ത ഒരു കുട്ടി സയൻസിന് തന്നെ അപേക്ഷിച്ച് അതിൽ അഡ്മിഷൻ കിട്ടി രണ്ട് വർഷം വളരെ പ്രയാസപ്പെട്ട് കുറഞ്ഞ മാർക്കിൽ പാസ്സായി പിന്നെ ഉപരിപഠന സാധ്യത ഒക്കെ മുടങ്ങുന്ന ഒരവസ്ഥ, എല്ലാ കുട്ടികളെയും ഫസ്റ്റ് ചോയ്സ് സയൻസാക്കിയിട്ട് പിന്നെ ആകെ കൂടി പ്രയാസപ്പെടുത്തുന്നൊരു അവസ്ഥ. അപ്പോൾ ഹ്യൂമാനിറ്റീസിൽ താല്പര്യമുള്ള ഒരു കുട്ടിക്ക് ഹ്യൂമാനിറ്റീസ് ഫസ്റ്റ് ചോയ്സായി എടുത്ത് അത് പഠിച്ച് നല്ല മാർക്കിൽ പാസ്സാവാം. അതേപോലെ കൊമേഴ്സിന് താല്പര്യമുള്ള കുട്ടിക്ക് കൊമേഴ്സ് ഫസ്റ്റ് ചോയ്സായി എടുത്തിട്ട് ഉയർന്ന മാർക്കും ഗ്രേഡൊക്കെ വാങ്ങി ഉയർന്ന സ്ഥലങ്ങളിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ കുട്ടികളുടെ ചോയ്സ് അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ പിന്നെ കുട്ടികളും പരസ്പരം ചർച്ച ചെയ്തുണ്ടാക്കുന്ന ഒരു രൂപം, അതിനനുസരിച്ചാണ് കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത്.
3: അപ്പോൾ നമ്മൾ അപേക്ഷിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കൃത്യമായി ഒരു 46 വിഷയ കോമ്പിനേഷനുകളുണ്ട്, സബ്ജക്റ്റ് കോമ്പിനേഷനുകൾ 46. ഈ 46 കോമ്പിനേഷനുകളിൽ ഏതൊക്കെയാണ് വിഷയങ്ങൾ, അതിലെ പിന്നെ ലാംഗ്വേജ് അടക്കം ഉപഭാഷ അടക്കം ആ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്,
4: തീർച്ചയായിട്ടും
3: അപേക്ഷിക്കേണ്ടത്.
4: അതിലിപ്പോൾ പിന്നെ ഹയർ സെക്കൻഡറിയിൽ ഉള്ള 46 കോഡുകളിൽ 1 മുതൽ 9 വരെയുള്ള കോഡുകൾ സയൻസ് സബ്ജക്റ്റുകളാണ്. അതിലിപ്പോൾ സാധാരണ വളരെ വ്യാപകമായി നമ്മുടെ നാട്ടിലുള്ളത് കോഴ്സ് 1 ബയോളജി സയൻസ്, അതേപോലെ 5 കമ്പ്യൂട്ടർ സയൻസ്, അതല്ലാത്ത സയൻസിലെ വിഷയങ്ങൾ മാറ്റമുള്ള 1 മുതൽ 9 വരെയുള്ള കോഡുകൾ സയൻസ് സബ്ജക്റ്റുകളാണ്. 10 മുതൽ 35 വരെയും പിന്നെ 40 മുതൽ 46 വരെയുള്ള വിപുലമായ 30 ചില്ലാനം 30 കോഡുകൾ കോമ്പിനേഷനുകൾ ഹ്യൂമാനിറ്റീസാണ്. ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ഉള്ളത് ഹ്യൂമാനിറ്റീസിലാണ്. പിന്നെ 36, 37, 38, 39 ഈ കോഴ്സുകൾ കൊമേഴ്സുമാണ് സർ.
3: അപ്പോൾ അതിലിപ്പോൾ ഈ സയൻസ് കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം അതെടുത്ത ഒരു വിദ്യാർത്ഥിക്ക് ഒരു വിശാലമായ ഒരുപാട് സാധ്യതകൾ ഉണ്ട്. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കോഡുകൾ ഉള്ളത് ഹ്യൂമാനിറ്റീസാണ്. ഹ്യൂമാനിറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റീസിലെ ഓരോ വിഷയങ്ങളെ അത് പഠിക്കുകയാണെങ്കിലും ഒരുപാട് സാധ്യതകളാണ്. ശരിക്കും അഡ്മിനിസ്ട്രേഷൻ രംഗത്തുള്ള തൊഴിൽ സാധ്യതകൾ വരെ ശരിക്കും ഹ്യൂമാനിറ്റീസിലാണ്. അതുപോലെ തന്നെ കൊമേഴ്സിലും ഒരുപാട് സാധ്യതകളുള്ള സംഗതിയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ അഭിരുചി ശരിക്കും അതിനു മുമ്പൊക്കെ പിന്നെ പലപ്പോഴും ഗൈഡൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയങ്ങളിലൊക്കെ പല ഫാക്കൽറ്റികളും അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ വിചക്ഷണന്മാരൊക്കെ കുട്ടികളുടെ അഭിരുചി ടെസ്റ്റ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വിഷയം ഏതാണ് എന്ന് കണ്ടെത്തേണ്ടത് യഥാർത്ഥത്തിൽ അധ്യാപകരുടെ സഹായത്തോടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചെയ്യേണ്ടതാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു കോമ്പിനേഷൻ തിരഞ്ഞെടുക്കേണ്ടത്, അങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതാണ് ഇപ്പോൾ പിന്നെ ഇതിൽ നമുക്ക് നിർദ്ദേശിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി നമ്മളിപ്പോൾ ഇതിങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. പക്ഷേ ഈ ചില മലബാർ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ള കോമ്പിനേഷൻ പഠിക്കാനുള്ള ഒരു അവസരം സൗകര്യമില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട്.
4: ഒരു പ്രതിസന്ധി നമ്മുടെ
3: വിദ്യാർത്ഥികളോട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാനുണ്ടെങ്കിൽ.
4: അതിൽ നമ്മുടെ ഇഷ്ടമുള്ള കോമ്പിനേഷനുകൾ നമുക്ക് താല്പര്യമുള്ള സ്കൂളുകളിൽ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് അപേക്ഷിക്കുക. ഇനി നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളിലെങ്കിൽ ചെറിയ യാത്രകൾ കൊണ്ട് എത്തിപ്പെടാവുന്ന സ്കൂളുകളിലും ഇതേ കോമ്പിനേഷനുകൾ ഉണ്ടാവും. അത്തരം ചെറിയ നമ്മൾ സാധാരണ 10 ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ച കോഴ്സിന് അഡ്മിഷൻ കിട്ടണം എന്നതിലപ്പുറം ചെറിയൊരു യാത്ര ഒക്കെ നടത്തി തൊട്ടപ്പുറത്തെ സ്കൂളുകളിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിച്ച കോമ്പിനേഷനിൽ തന്നെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ നാടിനും ഇതിനും ഒക്കെ യോജിച്ച രൂപത്തിലുള്ള നമ്മുടെ കോമ്പിനേഷനുകൾ പുതിയതായി കണ്ടെത്തുകയാണ് വേണ്ടി വരിക.
3: അപ്പോൾ നമ്മൾ പിന്നെ അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ഏതൊക്കെയാണ് കോമ്പിനേഷനുകൾ എന്ന് കൃത്യമായൊരു വിവരം വിദ്യാർത്ഥിക്കും രക്ഷിതാവിനും ഉണ്ടാവുന്നത് നല്ലതാണ്. എന്നാൽ പിന്നെ അപേക്ഷിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒന്ന് രീതിയിൽ മാറി കുട്ടീൻ്റെ താല്പര്യം സംരക്ഷിക്കപ്പെടണമല്ലോ. ഇനി നമ്മളിപ്പോൾ അപേക്ഷയിലേക്ക് കടക്കുകയാണ്.
4: അല്ല, സാധാരണ എന്താ വെച്ചാൽ ഈ കോമ്പിനേഷനുകൾ ഇന്നതാണ്, സയൻസാണ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണ് കുട്ടിക്ക് താല്പര്യം എന്ന് കുട്ടിയും രക്ഷിതാവും തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ എങ്കിലും ഈ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും സ്ഥിരമായി കൊടുക്കാറുള്ള ഒന്നാമത്തെ സയൻസ്, അത് കഴിഞ്ഞ് കൊമേഴ്സ്, അത് കഴിഞ്ഞ് ഹ്യൂമാനിറ്റീസ്, അങ്ങനെ കുട്ടിക്ക് താല്പര്യം ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും ഫസ്റ്റ് ഓപ്ഷൻ സയൻസ് കൊടുക്കുന്ന ഒരു രീതി പലപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ചിലപ്പോൾ അഡ്മിഷൻ കിട്ടും ചെയ്യും. എന്നിട്ട് കുട്ടിക്ക് തീരെ താല്പര്യമില്ലാത്ത ഈ വിഷയത്തിൽ തന്നെ പഠനം തുടരേണ്ട ഒരവസ്ഥ ഉണ്ടാവും.
3: അതിൽ അപകടങ്ങളുണ്ട്. ഇതേപോലെ സയൻസ് താല്പര്യമില്ലാതെ സയൻസ് എടുത്തു, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് താല്പര്യമില്ലാതെ ഹ്യൂമാനിറ്റീസ് എടുത്തു. അങ്ങനെ കുട്ടികൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ക്ലാസ് ഒന്ന് രണ്ടെണ്ണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് കുട്ടിക്ക് തീരെ താല്പര്യമില്ലാന്ന് മാത്രമല്ല ശ്രദ്ധിക്കാത്ത അവസ്ഥ,
4: കഴിയില്ല
3: ഇനി എന്ത് എങ്ങനെ എന്നുള്ളൊരവസ്ഥയിൽ കുട്ടികൾ നിർത്തിപ്പോകുന്ന കുട്ടികൾ വരെ ഉണ്ട്. അത് ഒരു വിദ്യാഭ്യാസ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു മുൻകരുതൽ അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ഏതാണ് നമ്മൾ എടുക്കേണ്ടതെന്നതിനെ കുറിച്ചുള്ള കുട്ടിയോടുകൂടി സംസാരിക്കണം. അത് ചില രക്ഷിതാക്കൾ കുട്ടീൻ്റെ പിന്നെ അഭിരുചി
4: താല്പര്യമാണ്
3: അതൊക്കെ ശരിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മൾ അപേക്ഷയിലേക്ക് പ്രവേശിക്കണം.
4: അതെ,
3: എന്നാൽ അതിൻ്റെ ഒരു പ്രൊസീജിയർ, ഒന്നാമതായി ഇപ്പോൾ നമ്മൾ അപേക്ഷിക്കാൻ വേണ്ടി ഒരാൾ നിന്നാൽ ഒരു ഒന്നാമതായി എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്.
4: അതിലിപ്പോൾ ഏകജാലക അപേക്ഷ, സിംഗിൾ വിൻഡോ അപേക്ഷ, പിന്നെ ഒരു വർഷങ്ങളായി ഒരു പ്രത്യേക വെബ്സൈറ്റ് മുഖേനയാണ് നമ്മൾ നടത്തുന്നത്. www.hscap.kerala.gov.in. എച്ച് എസ് ക്യാപ്പ് തുറന്നാൽ അതിലെ ഹോം പേജിൽ തന്നെ അതിൽ കൃത്യമായി ഏത് ചെറിയ ആളുകൾക്കും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കൊക്കെ വളരെ വ്യക്തമാവുന്ന രൂപത്തിൽ തന്നെ അതിൻ്റെ ഹോം പേജിൽ തന്നെ അതിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്. അതിൻ്റെ ഒരു അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ, അതായത് അപേക്ഷ സമർപ്പിക്കുന്ന കുട്ടിയുടെ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാക്കുകയാണ്. ആ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ, ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുള്ളൂ.
3: ഈ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് കാര്യമായിട്ട് അതിൽ ഒരു മൊബൈൽ ഫോൺ നമ്പർ ചോദിക്കാറുണ്ട്.
4: ആ, അതെ, മൊബൈൽ ഫോണ് അതിൽ വളരെ പ്രധാന, മൊബൈൽ നമ്പർ. കാരണം ആ മൊബൈൽ നമ്പറിലേക്കാണ് ഒ ടി പി വരിക. കാരണം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ കുട്ടിയുടെ മൊബൈൽ നമ്പർ, അതേപോലെ എസ് എസ് എൽ സി പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും സംഗതികൾ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആളാണ് കാൻഡിഡേറ്റ് ലോഗിൻ ആകുന്നത്. അപ്പോൾ അതിൽ ഈ ഒ ടി പി വരണമെങ്കിൽ കൃത്യമായി മെസ്സേജൊക്കെ വരുന്ന പിന്നെ വർക്കബിളായ ഒരു മൊബൈൽ നമ്പർ വേണം. അത് കുട്ടിയുടേതോ രക്ഷിതാവിൻ്റെയോ ആവണം. സാധാരണ നമ്മുടെ നാട്ടിലുണ്ടാവാറുള്ളൊരു വലിയ പ്രതിസന്ധി ഈ കാൻഡിഡേറ്റ് ലോഗിൻ ഒ ടി പിയുടെ സൗകര്യത്തിന് വേണ്ടി ഇത് അപേക്ഷ സമർപ്പിക്കുന്ന ആൾ ആരാണോ, അതിന് അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന ആളാരാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും അക്ഷയ സെൻറ്ററിലെയോ, അവരുടെയൊക്കെ ഫോൺ നമ്പർ കൊടുക്കും. ഒ ടി പി അതിലേക്ക് വരും, വളരെ എളുപ്പമായിരിക്കും. പക്ഷെ പിന്നീടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ നിർദ്ദേശങ്ങളും മറ്റുമൊക്കെ ഈ മൊബൈൽ നമ്പറിനെ ബേസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ മൊബൈൽ നമ്പർ നൽകുന്നത് വർക്ക് ചെയ്യുന്നൊരു നമ്പറാവണം, അത് കുട്ടിയുടെയോ രക്ഷിതാവിൻ്റെയോ അല്ലെങ്കിൽ കുട്ടിയുമായി ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെയോ നമ്പറായിരിക്കും.
3: അപ്പോൾ ഈ മൊബൈൽ നമ്പർ ആക്റ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ്.
4: തീർച്ചയായും
3: പല പല ആളുകൾ അങ്ങനെ ഡ്രോപ്പായി പോകാനുള്ള ഒരു കാരണം അതാണ്. അതായത് കറക്റ്റായിട്ട് നമ്പർ കൊടുക്കാത്തത് കൊണ്ട് അവരുടെ ഒ ടി പിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല, മെസ്സേജ് കിട്ടുന്നില്ല.
4: കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയ കാര്യം വീട്ടിൽ വിളിച്ചറിയിക്കാൻ സ്കൂളിൽ നിന്ന് വിളിക്കുമ്പോൾ ഒരു ഒന്നും ഉണ്ടാവില്ല, അവരെ വിളിച്ചാൽ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും.
3: അപ്പോൾ അത് ഏറ്റവും വലിയ ഒരു അബദ്ധം സംഭവിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ രക്ഷിതാക്കളും കുട്ടികളും ശ്രദ്ധിക്കേണ്ടത് ഒന്നാണ്, കറക്റ്റ് മൊബൈൽ നമ്പർ കൊടുക്കുക, അത് ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഈ ലോഗിൻ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് അതിൻ്റെ അടുത്ത പ്രൊസീജിയറിലേക്ക് പ്രവേശിക്കണമല്ലോ.
4: തീർച്ചയായിട്ടും.
3: അത് എങ്ങനെയാണെന്നുള്ളത്,
4: കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ നമ്മൾ ഫോൺ നമ്പറും ഒ ടി പിയും കൊടുത്താൽ നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയും. നമുക്ക് തുടർന്നുള്ള ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പാസ്വേഡ്, അപ്പോൾ ഒരു 8 ഡിജിറ്റ് ഉള്ള ഒരു പാസ്വേഡാണ് നൽകാൻ ആവശ്യപ്പെടുന്നത്. നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റിയ ഒരു പാസ്വേഡാണ് കൊടുക്കേണ്ടത്. അതോടൊപ്പം ഒരു ആപ്ലിക്കേഷൻ നമ്പർ കൂടി നമുക്ക് കിട്ടും. ഈ ആപ്ലിക്കേഷൻ നമ്പറും ഈ പാസ്വേഡും വെച്ചാണ് പിന്നീടുള്ള ലോഗിനുകളൊക്കെ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കാൻഡിഡേറ്റ് ലോഗിൻ സമയത്ത് ലഭിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ ഈ പാസ്വേഡും, നമ്മളുണ്ടാക്കുന്ന പാസ്വേഡും കൃത്യമായി ഓർത്തിരിക്കണം. അതേതെങ്കിലും ഒരു പേപ്പറിൽ എഴുതി നമുക്ക് എപ്പോഴും കിട്ടുന്ന രൂപത്തിൽ സൂക്ഷിക്കണം. സാധാരണ ഈ ആപ്ലിക്കേഷൻ നമ്പറും ആ പാസ്വേഡൊക്കെ മറന്ന് പിന്നെ ലോഗിനിൽ പോയി തുറക്കാൻ കഴിയാത്തൊരവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നമ്മൾ ഓർത്തിരിക്കണം, അത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കണം.
3: അതിലിപ്പോൾ നമ്മൾ പിന്നെ അപേക്ഷിക്കുന്ന സമയത്ത് പിന്നീട് നമ്മൾ ഈ പ്ലസ് വൺ അതായത് ഹയർ സെക്കൻഡറിയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ വേണമല്ലോ, അത് SSLC ആണ്. അപ്പോൾ ഈ SSLC ഉണ്ട്, അതുപോലെ CBSE ഉണ്ട്, അതേപോലെ തന്നെ അതർ സ്റ്റേറ്റുകളിലുള്ള ഇതേപോലെ ഈക്വലൻസി സർട്ടിഫിക്കറ്റുകളുള്ള ആളുകളുണ്ട്. അവരൊരു ഏജ് ലിമിറ്റും ഉണ്ടല്ലോ ശരിക്കും, എനിക്ക് 20 വയസ്സാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ SSLC അല്ലെങ്കിൽ മറ്റുള്ള ഈക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സുകളാണ് കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷൻ മോഡ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്.
4: ഈ അപേക്ഷാ സമയത്ത് SSLC ആണെങ്കിൽ നമ്മുടെ രജിസ്റ്റർ നമ്പറും മറ്റ് അടിച്ചു കൊടുക്കുന്നതോടുകൂടി കുട്ടിയുടെ വിശദമായ വിവരങ്ങൾ ഓൾറെഡി അതിലേക്ക് HSCAP വരും. മറ്റു സ്ട്രീമുകളിൽ പരീക്ഷ എഴുതുന്ന കുട്ടിയാണെങ്കിൽ അതിൻ്റെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ്, അതേപോലെ മറ്റു സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളതിന് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ഈ സംഗതികൾ ഒരു PDF ഫയലായി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ബോണസ് പോയിൻ്റിൽ IED കുട്ടികളാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പിയും PDF ഫോർമാറ്റിലാക്കി അപ്ലോഡ് ചെയ്യേണ്ടത്. മറ്റു സാധാ SSLC സ്ട്രീമിൽ വരുന്ന കുട്ടികൾ പ്രത്യേകിച്ചൊന്നും അപ്ലോഡ് ചെയ്യേണ്ടതില്ല, കാരണം അവരുടെ കൃത്യമായ ഡാറ്റ HSCAP അവരുടെ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കുന്നതോടുകൂടി തന്നെ വരുന്നുണ്ട്.
3: അപ്പോൾ ഈ SSLC യോഗ്യത നേടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള മെച്ചം തന്നെ, ഇപ്പോൾ ഇത് കേരള വിദ്യാഭ്യാസ ബോർഡാണല്ലോ അത് ചെയ്യുന്നത്, അപ്പോൾ അതേപോലെ തന്നെ CBSE ഉണ്ട്, ഇവർ തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഈ അപേക്ഷ സമയത്ത് ഉണ്ടോ എന്നുള്ളതാണ്.
4: തീർച്ചയായിട്ടുണ്ട്. കാരണം കേരളത്തിലെ SSLC സ്ട്രീമിലൂടെ വരുന്ന കുട്ടികൾക്ക് 3 പോയിൻ്റ് ബോണസായിട്ട് ലഭിക്കും. മറ്റു ബോർഡുകളിൽ നിന്ന് പരീക്ഷ എഴുതി വരുന്ന കുട്ടികളെക്കാൾ SSLC സ്ട്രീമിലൂടെ പരീക്ഷ എഴുതി വരുന്ന കുട്ടികൾക്ക് 3 പോയിൻ്റ് പിന്നെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിൽ ബോണസ് പോയിൻ്റ് ആയിട്ടുണ്ട്.
3: ഇപ്പോൾ ഉദാഹരണമായ പിന്നെ A1 അതായത് CBSE ഗ്രേഡ് എങ്ങനെയാണല്ലോ A1, അതേസമയത്ത് നമ്മൾ കേരള വിദ്യാഭ്യാസത്തിൻ്റെ A+ ആണ്. അപ്പോൾ A+ ഉം A1 യഥാർത്ഥത്തിൽ ഒരേ ഗ്രേഡാണ്.
4: അതെ.
3: അപ്പോൾ അതിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഏതിനായിരിക്കും എന്നുള്ളതാണ്.
4: അതിന് അതിൽ പിന്നെ ഫുൾ A+ ഉള്ള കുട്ടിയും ഫുൾ A1 ഉള്ള ഒരു കുട്ടിയും അപേക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് SSLC പാസ്സായ കുട്ടിക്കായിരിക്കും. മറ്റു സ്ട്രീമിലൂടെ CBSE ആണെങ്കിലും മറ്റു സ്ട്രീമിലൂടെയൊക്കെ വരുന്ന കുട്ടികളെക്കാൾ SSLC ഗവൺമെൻറ് ബോർഡിൻ്റെ പരീക്ഷ എഴുതി വരുന്ന കുട്ടികൾക്ക് ഒരു മുൻഗണന ഉണ്ട് ബോണസ് പോയിന്റ് ആയിട്ട്.
3: ഈ SSLC ഇപ്പോൾ ചില വിഷയങ്ങളൊക്കെ ഫെയിലായി എന്നിട്ട് അവർക്ക് പിന്നെ സേവ പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടാവും. സേവ പരീക്ഷ എഴുതിയിട്ട് പാസ്സായ കുട്ടികളുണ്ടാവും. അതേസമയം SSLC 1-ൽ അധികം തവണ എഴുതിയിട്ടുള്ള കുട്ടികളുണ്ടാവും.
4: അത് മൈനസ് 1-ൽ അധികം ചാൻസ് എടുത്താണ് കുട്ടി പാസ്സാവുന്നതെങ്കിൽ ഓരോ ചാൻസിനും ഓരോ പോയിന്റ് മൈനസ് ആയിട്ട് കിട്ടും. അങ്ങനെയാണ് പരിഗണിക്കുക. എന്നാൽ സേയിലൂടെ ഈ വർഷം തന്നെ പരീക്ഷ എഴുതിയ കുട്ടിക്ക് 1-ഓ 2-ഓ പേപ്പർ പോയി സേ പരീക്ഷ എഴുതി പാസ്സായാൽ അത് മൈനസായിട്ട്, ഈ വർഷം തന്നെ ആവുകൊണ്ട് മൈനസായിട്ട് പരിഗണിക്കില്ല. 1-ൽ അധികം വർഷങ്ങൾ എടുത്തിട്ടാണ് കുട്ടി പാസ്സാവുന്നതെങ്കിൽ അത് ഒരു പോയിന്റ് മൈനസായിട്ടാണ് പരിഗണിക്കുക.
3: പിന്നെ ഈ അപേക്ഷിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് അറിയാം കുട്ടികൾ പലപ്പോഴും ഈ അഡ്മിഷൻ്റെ സമയത്ത് ഡ്രോപ്പായി പോകുന്ന കുറേ ഘടകങ്ങളിൽ ഒരു സംഗതി എന്ന് വെച്ചാൽ ഇവർ എന്താ വെച്ചാൽ ബോണസ് പോയിന്റിന് വേണ്ടി ഇവർ അപ്ലൈ ചെയ്യും. ബോണസ് പോയിന്റ് ഉള്ള സംഗതി ഇപ്പോൾ NCC അല്ലെങ്കിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് അങ്ങനത്തെ ഒക്കെ. ഇപ്പോൾ സ്വിമ്മിങ് ആദ്യം ഉണ്ടായിരുന്നു, അതില്ലപ്പോൾ. അപ്പോൾ ഇങ്ങനെ കുറേ സംഗതികളുണ്ടല്ലോ. അപ്പോൾ ഈ ബോണസ് പോയിന്റ് കിട്ടണമെങ്കിൽ അത് നമ്മുടെ മുൻകരുതൽ, അതിൻ്റെ കരുതലുകൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ളതാണ്.
4: അതിൽ അപേക്ഷാ സമയത്ത് നമ്മൾ ബോണസ് പോയിന്റിന് വേണ്ടി അവകാശം ഉന്നയിക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശമുണ്ടായിരിക്കണം. തെറ്റായ വിവരങ്ങൾ നൽകി നമുക്ക് അഡ്മിഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ അലോട്ട്മെൻറ്റ് ക്യാൻസലായി പോവും. തെറ്റായ വിവരങ്ങൾ നൽകിയിട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ അതിന് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അഡ്മിഷൻ തന്നെ ക്യാൻസലാവും.
3: അപ്പോൾ
4: അതുകൊണ്ട് ഒരു ബോണസ് പോയിൻറ്റിന് നമ്മളൊരു അപേക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ, അവിടെ ടിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ബോണസ് പോയിൻറ്റിന് അർഹതയുള്ള ഒരു സർട്ടിഫിക്കറ്റ്, വാല്യുവബിളായ സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശം ഉണ്ടാവണം. അത് അഡ്മിഷൻ സമയത്ത് വെരിഫിക്കേഷൻ സമയത്ത് കാണിക്കുമ്പോൾ വേണ്ടി വരും. അതിൻ്റെ ഒറിജിനൽ
3: ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ സ്കൗട്ട് ആൻഡ് ഗൈഡ് എടുത്താൽ ഇപ്പോൾ രാജ്യ പുരസ്കാരമുണ്ട്, അതുപോലെ രാഷ്ട്രപതി പുരസ്കാരമുണ്ട്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ മാത്രമേ
4: സ്കൗട്ടിൽ രണ്ടു മൂന്ന് വർഷം വർക്ക് ചെയ്തു, കുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, എൻ്റെ ദ്വിതീയ സോപാന അങ്ങനത്തെ ഒക്കെ പാസ്സായിട്ടുണ്ട്, പക്ഷെ അതിന് ഗ്രേസ് മാർക്ക് കിട്ടൂല. പക്ഷെ രാജ്യ മിനിമം രാജ്യ പുരസ്കാരമെങ്കിലും പാസ്സായ കുട്ടിക്ക് ഗ്രേസ് മാർക്ക് കിട്ടുള്ളൂ. അതുപോലെ എൻ സി സിയിൽ കുട്ടി വർക്ക് ചെയ്തിരുന്നു, കുറച്ച് കാലം വർക്ക് ചെയ്തുകൊണ്ട് ഗ്രേസ് മാർക്ക്, അതിൻ്റെ 75% അറ്റൻഡൻസ് ഉള്ള അവരുടെ സർട്ടിഫിക്കറ്റ്. അതേപോലെ എസ് പി സി ആണെങ്കിലും ഏതാണെങ്കിലും അതിൽ വാല്യുവബിളായ സർട്ടിഫിക്കറ്റ് കൈവശം വേണം. അത്ര ആളുകൾക്ക് അതിൻ്റെ ബോണസ് പോയിന്റിന് അർഹതയുള്ളൂ.
3: അതായത് ഈ ബോണസ് പോയിന്റ് നമ്മൾ ഈ അപ്ലിക്കേഷനിൽ നമ്മൾ ടിക്ക് ചെയ്ത്
4: ചെയ്യണം.
3: അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ
4: അഡ്മിഷൻ ക്യാൻസൽ
3: ആയിട്ട് പോകും. അതാണ് പിന്നെ അതേപോലെ ഒരു പ്രശ്നമാണ് ശരിക്കും കാറ്റഗറികൾ. കാറ്റഗറീസ് ഒരു വലിയ പ്രശ്നമാണ്. ചില ആളുകൾ എസ് സി, അതുപോലെ എസ് ടി, ഒ ബി സി, ഒ ഇ സി, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാറ്റഗറിയിലാണ് കുട്ടികൾ അഡ്മിഷൻ നേടുന്നത്. അവർക്കൊക്കെ എന്ന് വെച്ചാൽ പോയിന്റുകളുണ്ട്.
4: ഓരോ കാറ്റഗറിക്കും നിശ്ചിത ശതമാനം സംവരണ സീറ്റുകളാണുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിദ്യാർത്ഥി അല്ലെ നമ്മുടെ പിന്നെ കുട്ടികൾ ഏത് കാറ്റഗറിയിലാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് ആ കാറ്റഗറിയിൽ തന്നെയാണ് ടിക്ക് ചെയ്യുന്നത് ഉറപ്പുവരുത്തണം. ഒ ബി സിയിലുള്ള ഒരാൾ ഒ ഇ സിയിലെ ടിക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ഒ ബി സിയിലുള്ള ഒരാൾ എസ് സി എസ് സിയിൽ ടിക്ക് ഇട്ടാൽ പെട്ടെന്ന് അഡ്മിഷൻ കിട്ടും. കാരണം അതിനേക്കാൾ കുറഞ്ഞ മാർക്കിലുള്ളവർക്ക് അഡ്മിഷൻ ഒരു പക്ഷേ
3: റിസർവേഷനിൽ
4: കിട്ടുന്നുണ്ടാവും. പക്ഷെ അഡ്മിഷൻ കിട്ടുമെങ്കിലും നമ്മുടെ ജാതി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എസ് എൽ സി ബുക്കിലുള്ള ജാതി അല്ല എങ്കിൽ, കാറ്റഗറി അല്ലെങ്കിൽ ആ അഡ്മിഷൻ ക്യാൻസലായി പോകും.
3: ഏതായിരുന്നാലും അപേക്ഷ കൊടുക്കുമ്പോൾ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇൻഷാല്ല ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളോട് സംസാരിക്കണം. അത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും.
2: വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുജീബ് ഖാൻ വർക്ക മാഷാല്ലാ, വളരെ മനോഹരമായി ഈ സെഷനിൽ നമ്മളോടൊപ്പം രണ്ടുപേരും ചേർന്നു. അധ്യാപകരായ അവർക്ക് ഇതിൻ്റെ അപേക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കുട്ടികൾ വരുത്തുന്ന തെറ്റുകളും ഒക്കെ വളരെ കൃത്യമായി ധാരണയുള്ള വ്യക്തികളാണ്. മനോഹരമായി നിങ്ങൾ സെഷൻ കൈകാര്യം ചെയ്തു.
5: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈയൊരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
6: ഇനി മധുരം ഖുർആനിലേക്ക്. വിശുദ്ധ ഖുർആൻ സൂറ സുഹ്റഫ്.
7: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് തിരുനബിയോടൊപ്പം. അബൂ ദർദ റളിയല്ലാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മൂന്ന് ഉപദേശങ്ങൾ. ഭാഗം ഒന്ന്. അവതരണം അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ അബൂ ദർദ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മൂന്ന് ഉപദേശങ്ങളിൽ ഒരു കാര്യം, ഒരു ഉപദേശം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, ശിർക്കൊരിക്കലും ജീവിതത്തിൽ കടന്നു വരരുത്, അതിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതായി നമ്മൾ മനസ്സിലാക്കി. എന്നാൽ രണ്ടാമതായിക്കൊണ്ട് അബൂ ദർദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉപദേശം, വലാ തത്റുക്കി സ്വലാത്തൽ മക്തൂബത മുതഅമ്മിദ, ഒരിക്കലും ഫർള് നമസ്കാരങ്ങൾ മനഃപൂർവ്വം നീ ഉപേക്ഷിക്കരുത് എന്നുള്ളതാണ്. വമൻ തറഖഹ മുതഅമ്മിദ, നീ ബോധപൂർവ്വം നമസ്കാരം ഉപേക്ഷിച്ചാൽ, ഫഖദ് ബരിഇത മിൻഹു ദിമ്മ, നീ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവായവനാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇന്ന ലികുല്ലി അഹദിൻ മിനല്ലാഹി അഹ്ദൻ ബിൽ ഹിഫ്ളി വൽ കലാ, എല്ലാ അടിമകളെയും സഹായിക്കുക സംരക്ഷിക്കുക എന്നുള്ള കാര്യം അള്ളാഹുവിൻ്റെ ഒരു ബാധ്യതാ നിർവഹണമാണ്. ഫഇദ അൽഖാ ബിയദിഹി ഇൽ തഹ്ലകത്, പക്ഷേ ഒരാൾ സ്വയം നശിച്ചു പോയാൽ, ഔ ഫഅല മാ ഹറമ അലൈഹി, അല്ലെങ്കിൽ നിഷിദ്ധമായൊരു കാര്യം അവൻ ചെയ്തു കഴിഞ്ഞാൽ, ഔ ഖാലഫ മാ അമറ ബിഹി, അല്ലെങ്കിൽ അവനോട് കൽപ്പിച്ച കാര്യത്തെ അവൻ ധിക്കരിച്ചാൽ, ഖദലത്ഹു ദിമ്മത്തുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അവനോടുള്ള ഉത്തരവാദിത്തം അവിടെ തീർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അവനെ അല്ലാഹു സംരക്ഷിക്കുകയില്ല എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു മുഅ്മിൻ എന്ന നിലക്ക് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമല് നിസ്കാരമാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല മാ യുഹാസബു ബിഹി അൽ അബ്ദു യൗമിൽ ഖിയാമ മിൻ അമലിഹി, പരലോകത്ത് അന്ത്യനാളിൽ അവനെ വിചാരണ ചെയ്യുമ്പോൾ ആദ്യം അവനോട് ചോദിക്കുന്നത് അവൻ്റെ നമസ്കാരത്തെക്കുറിച്ചാണ്. ഫഇൻ സുലിഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ, ആ നിസ്കാരം ശരിയാക്കിയവൻ ബാക്കിയുള്ളതിലും വിജയിച്ചിട്ടുള്ളവനാണ്. വ ഇൻ ഫസദത്, ഇനി അതിൽ മോശമായി കഴിഞ്ഞാൽ, ഫഖദ് ഖാബ വഖസിറ, അവൻ തകർന്നത് തന്നെ അവൻ നശിച്ചു പോയിരിക്കുന്നു എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവൻ്റെ ഫർദ് നമസ്കാരത്തിലെ ന്യൂനതകൾ പരിഹരിക്കാൻ അവന് സുന്നത്ത് നമസ്കാരങ്ങളുണ്ടോ എന്ന് അവിടുന്ന് പരിശോധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഫർള് നമസ്കാരങ്ങൾ കൃത്യമായി നിസ്കരിക്കാൻ, സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നോക്കൂ, നിങ്ങൾ അബൂ ദർദ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂൽ മൂന്നാമതായി കൊണ്ട് പറഞ്ഞ ഉപദേശം, വലാ തശ്രിബിൽ ഖംറ, ഒരിക്കലും മദ്യം നീ കുടിക്കരുത് എന്നാണ്. ലഹരി ഉപയോഗിക്കരുത് കേട്ടോ. ഫഇന്നഹ മിഫ്താഹുൻ ലികുല്ലി ശരിൻ, അത് എല്ലാ തിന്മകളുടെയും താക്കോലാണ്, എല്ലാ തിന്മകളിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു താക്കോലാണ് മദ്യം, ലഹരി എന്നുള്ളതൊക്കെ. അതുകൊണ്ട് ഒരിക്കലും നീ അത് ഉപയോഗിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഉമ്മുൽ ഖബായിസ്, തിന്മകളെ പ്രസവിക്കുന്ന മാതാവാണ് മദ്യം എന്നുള്ളത്. ഒരു മദ്യപാനി ഒരിക്കലും മദ്യപാനി മാത്രമല്ല, അവൻ്റെ മദ്യപാനം കാരണം ചിലപ്പോൾ അവനൊരു വ്യഭിചാരിയായി മാറിയേക്കാം, അവനൊരു കള്ളനായേക്കാം, ഒരു കൊലപാതകനായേക്കാം. കാരണം എല്ലാ വൃത്തികേടുകളെയും പ്രസവിക്കുന്ന മാതാവാണ് മദ്യപാനമെന്ന് പറയുമ്പോൾ, ആ മദ്യം കൊടുത്ത് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ പോലുമുണ്ട് എന്നുള്ളതാണ്. മദ്യത്തെ എതിർത്ത, മദ്യത്തോട് സ്നേഹം കാണിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമിലേക്ക് ആ വൃത്തികേടുകൾ ഉപയോഗിച്ചുകൊണ്ട് ദഅവത്ത് നടത്തുന്ന ആളുകൾ വരെ നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രിയമുള്ളവരെ, എന്തൊരു മ്ലേച്ഛകരമായ കാര്യമാണിത്! എന്താണ് ഇസ്ലാം മദ്യത്തോട് കാണിച്ച നിലപാട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക,

0: ആസിറഹ അത് വാറ്റുന്നവൻ, വമോ അത്തസ്വറഹ അത് ആർക്ക് വേണ്ടി വാറ്റുന്നുവോ ആ വാറ്റപ്പെടുന്നവൻ, വശാരിബഹ അത് കുടിക്കുന്നവൻ, വഹാമിലഹ അതിനെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോകുന്നവൻ, അതിനെ വാഹനത്തിൽ എങ്ങനെയാണെങ്കിലും അതിനെ ചുമന്നു കൊണ്ടുപോകുന്നവൻ, വമഹ്മൂലത ഇലൈഹി അത് ആർക്ക് വേണ്ടിയാണോ കൊണ്ടുപോകുന്നത് അവനും, അതുപോലെ വസാഖിയഹ അതിനെ ഒഴിച്ചു കൊടുക്കുന്നവൻ, വബായിഅഹ അത് വിൽക്കുന്നവൻ, വആക്കല സമനഹ അതിൻ്റെ ഷെയറ് കൈപ്പറ്റുന്ന ആളുകൾ, വൽ മുഷ്ടരിയലഹ അത് വിൽപ്പന ചെയ്യുന്ന ആളുകളും, വമുഷ്തറാഹു അത് ആർക്ക് വേണ്ടിയാണോ വാങ്ങുന്നത് അവനും, എല്ലാവരും ശപിക്കപ്പെട്ടവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കള്ള് അതുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്യല്ലേ എന്ന് പറഞ്ഞു. കാരണം ശിർക്ക് ചെയ്താൽ എല്ലാ കർമ്മങ്ങളും ബാത്തിലാകുമെന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത്. നിസ്കാരം ഉപേക്ഷിക്കല്ലേ എന്ന് പറഞ്ഞു, കാരണം അതാണ് ആദ്യമായി വിചാരണക്കെടുക്കുന്ന ഇബാദത്ത് എന്നും, ആ ഒരു കാര്യത്തിൽ നമസ്കാരത്തിൽ വിജയിച്ചാൽ മറ്റുള്ളതിലും വിജയിക്കും, ഇനി അതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളതിലും പരാജയപ്പെടും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. മദ്യം കുടിക്കരുത് എന്ന് പറഞ്ഞു, കാരണം മദ്യപിക്കുന്നവൻ്റെ നമസ്കാരം വെറുതെയാണ്, നമസ്കാരമില്ലെങ്കിൽ അവൻ്റെ സ്വർഗം അവിടെ ഇല്ലാതായി പോകുമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു വാചകം, കള്ള് എല്ലാ തിന്മകളുടെയും മാതാവാണ് എന്ന് പറഞ്ഞിട്ട്, വമൻ ശരിബഹ അത് കുടിച്ചാൽ, ലം യഖബലില്ലാഹു മിൻഹു സ്വലാത്തൻ അർബഈന യൗമൻ അവൻ്റെ 40 ദിവസത്തെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയേയില്ല. വഇൻ മാത വഹിയ ഫീ ബത്നിഹി അവൻ്റെ വയറ്റിൽ ആ കള്ള് ഉണ്ടായിരിക്കെ അവൻ മരിച്ചു കഴിഞ്ഞാൽ, മാത മൈത്തൻ ജാഹിലിയ അവൻ്റേതൊരു ജാഹിലിയത്തിലുള്ള മരണമായിക്കൊണ്ട്, ഒരു കാഫിറിൻ്റെ മരണമായിക്കൊണ്ടായിരിക്കും അതിനെ എഴുതി തള്ളുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നാം കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം. മദ്യം പല രോഗങ്ങൾക്കുള്ള ഔഷധമാണ് എന്ന നിലക്ക് പോലും അതിനെ ഉപയോഗിക്കരുത് എന്നാണ് അല്ലാഹു റസൂൽ കൽപ്പിച്ചിട്ടുള്ളത്. ഇന്നഹാ ദാഉൻ വലൈസതി ബിദവാ അത് മരുന്നല്ല, അത് രോഗമാണ്. ഏതെങ്കിലും രോഗത്തിന് മരുന്നായി നാം അതിനെ കാണുന്നുണ്ടെങ്കിൽ അതിലേറെ വലിയ രോഗങ്ങൾക്ക് അത് കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊരൽപ്പം പോലും ഉപയോഗിക്കരുത് എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. മാ അസ്കറ കസീറൻ വഖലീലുഹു ഹറാം കൂടുതൽ ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാക്കുന്നത് അല്പം ഉപയോഗിച്ചാലും ഹറാം തന്നെയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കാര്യങ്ങളെ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കാൻ, സ്വഹാബത്തിൻ്റെ ജീവിതത്തെ മാതൃകയാക്കാൻ, അല്ലാണ്ട് റസൂലിൻ്റെ അധ്യാപനങ്ങളെ കൃത്യമായി പഠിച്ചുകൊണ്ട് അതുവഴി ജീവിതം ക്രമീകരിക്കാൻ നാം തയ്യാറാവണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം അബൂ ദർദ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ 3 ഉപദേശങ്ങൾ, ഭാഗം 1 അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
1: പീസ് റേഡിയോ ശ്രോതാക്കളിൽ ഇനി പ്രവേശിക്കുന്നത് വോയിസ് ഓഫ് പീസ് എന്ന എപ്പിസോഡിലേക്കാണ്. ബംഗാളിലെ പശുക്കാഴ്ച, ഭാഗം 1. ഈ ചർച്ചയിൽ നമ്മൾ

0: ഒപ്പം ചേരുന്നത് അബ്ദുൽ അഹദ് ചുങ്കത്തറ, കൂടെ അബ്ദുൽ ഹമീദ് പറപ്പൂർ. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നും എടുത്ത പ്രസക്ത ഭാഗങ്ങളാണ് വോയിസ് ഓഫ് പീസിൽ നമ്മൾ കേൾക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: അവസാനമായി നമ്മൾ എടുക്കുന്ന ഒരു വിഷയം ഈ ഒരു പെരുന്നാളോടനുബന്ധിച്ച് വളരെ രസകരമായൊരു കാഴ്ച. സാധാരണയായി പശുവിൻ്റെ പേരിൽ ആൾക്കൂട്ട കൊലപാതകങ്ങളടക്കം നടക്കുന്ന സാഹചര്യത്തിൽ ബംഗാളിൽ നേരെ തിരിച്ചൊരു കാര്യം സംഭവിച്ചു. മുസ്ലിങ്ങളായ ആളുകൾ പശു സംരക്ഷകരായി മാറുകയും അതല്ല മറ്റുള്ള ആളുകൾ, ഞങ്ങൾ ഗോസംരക്ഷകരാണെന്ന് പറയുന്ന ആൾക്കാർ ഞങ്ങൾ പശുക്കളെ കൊണ്ട് ഇറത്തോളൂ എന്ന് പറയുന്ന രൂപത്തിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അതേപോലെ തന്നെ പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണം എന്ന രൂപത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ പറയുന്ന രൂപത്തിലുണ്ടായിരുന്നു. അതേപോലെ പെരുന്നാളിന് നിങ്ങൾ പശുവിനെ അറുക്കണ്ട, പകരം ആടിനെ അറുത്തോളൂ എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് ഇത്തരമൊരു നിലപാടെടുക്കുന്നതിലേക്ക്, പ്രസ്താവനകൾ ഇറക്കുന്നതിലേക്ക് എത്തിച്ച കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതോടൊപ്പം ഗോസംരക്ഷണമെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ അവരുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം ഈ സംരക്ഷണമാണോ അതല്ല വേറെ ചില ലക്ഷ്യങ്ങളാണോ എന്നുള്ളതും ഈ ഒരു സംഭവം കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഒരു സംഭവവും അത് നൽകുന്ന സന്ദേശവും എന്താണ് എന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം.
3: എനിക്ക് സംഭവം കേട്ടപ്പോൾ ആദ്യം ഓർമ്മ ഒന്ന് പണ്ട് വായിച്ചൊരു നാടോടി കഥയാണ്. എന്നുവെച്ചാൽ ഒരാൾ അയാളുടെ അയൽക്കാരോട് വലിയ വിരോധം വെച്ച് പുലർത്തുന്നുണ്ട്. പല രീതിയിൽ ആരോ ഉപദ്രവിക്കാൻ ആൾ നോക്കുന്നുണ്ട്. വെയിൽ കെട്ടി, മുള്ളിട്, എല്ലാം ഒന്ന് ചെയ്യുന്നുണ്ട്. ഒടുവിൽ അദ്ദേഹത്തിന് വെച്ചാൽ അയാളുടെ ഉള്ളിൽ ആ ഒരു പക സഹിക്കാതെ അദ്ദേഹം തീരുമാനിച്ചു ഇവരെങ്ങനെയും കൊല്ലണം. അദ്ദേഹം എന്ത് വെച്ചാൽ അവരുടെ കിണറ്റിൽ പോയിട്ട് വിഷം, നല്ല മാരകമായിട്ടുള്ള വിഷം ഒഴിച്ചു. എന്നിട്ട് ഇയാളിങ്ങനെ കാത്തുക്കാണെന്ത്, ഇവർ വെള്ളം കോരും, കുടിക്കും, അവിടെ നിലവിളിയൊക്കെ എന്ത് ചെയ്യും കേൾക്കും, അപ്പോൾ ആളുടെ കൂടി വരും. അപ്പോൾ എന്ത് ചെയ്യും, അവർ വിഷം കുടിച്ച് മരിച്ചു എന്ന് മറ്റേ തീരുമാനമാക്കപ്പെടും. അതൊക്കെ ഇങ്ങനെ കതിയിരിക്കുന്ന സമയത്തുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് കുട്ടികൾ കളിക്കാൻ പോയ കുട്ടികളാണ്. ആ കുട്ടികളുണ്ട് പെട്ടെന്ന് വന്നിട്ട് എന്ത് ചെയ്യുന്നു, അവർ മുറ്റത്ത് വന്നിട്ട് രക്തമൊക്കെ ഛർദ്ദിച്ച് വീഴുന്നു. അപ്പോൾ എന്താ മക്കളെ പറ്റിയെന്ന് ചോദിച്ചാൽ എന്താണ് ചൊല്ലുന്നു, എന്താ പറ്റിയറിയില്ല. അപ്പോൾ എന്താണ്, ഞങ്ങൾ ഇവിടെ കളി കഴിഞ്ഞിട്ട് ഓടിക്കതച്ച് വരികയാണ്. അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് എന്ത് ചെയ്തു, ആ കിണറ്റിൽ കുറച്ച് വെള്ളം മുക്കി എന്ത് ചെയ്തു കുടിച്ച് ഇവിടെ എത്തിയപ്പോഴേക്കും എന്ത് ചെയ്തു ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് കുട്ടികൾ മരിക്കണം. അപ്പോൾ ഇതുപോലെ ഉള്ള ഒരു യു ടേണാണിപ്പോൾ ഈ കഥയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ ഗോസംരക്ഷണവാദം തന്നെയും ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം അവർക്ക് പരലോകത്ത് രക്ഷ കിട്ടൂല, അല്ലെങ്കിൽ സ്വർഗം കിട്ടൂല, എന്ത് ഒരു പശുവിനെ തന്നിട്ടില്ലെങ്കിൽ എന്ന രൂപത്തിലൊക്കെ ചിന്തിച്ചു പോയിന്ന് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ അവനൊരു പക്ഷേ സ്വയം ഒരു നിയന്ത്രണം എടുക്കാൻ തീരുമാനിച്ചാൽ പലതും അവന് മാറ്റിവെക്കും, മാറ്റിവെക്കാനും കഴിയും. അപ്പോൾ ഒരു ഇത് ആവശ്യമില്ലാത്ത ഒരു രാഷ്ട്രീയ ആയുധമായി ഇവരുപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ തിരിച്ചെന്ത് ചെയ്തു, ചെറിയ ഒരു രാഷ്ട്രീയ പ്രയോഗം മുസ്ലിങ്ങൾ നടത്തി എന്നുള്ളതാണ്. അതോടെ തന്നെ ഇതിൻ്റെ കാപട്യം പുറത്തു വന്നു. ഞാൻ വെച്ചാൽ ഹിന്ദുത്വവാദികളുടെ കാപട്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ഈ പശു സംരക്ഷണം എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് അത് മതപരമായിട്ട് നിലനിൽക്കുന്നൊരാശയമല്ല. വേദങ്ങളിലോ ഇതിഹാസങ്ങളിലോ ഒന്നും തന്നെ അത്തരത്തിൽ ഉള്ള പരാമർശങ്ങളില്ല എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള ഇതിനെതിരെയുള്ള ധാരാളം സംഭവങ്ങൾ അതിനകത്ത് അവർ തന്നെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് കപടമായ ഒരു സ്നേഹമാണ് പറയുന്നത്. രണ്ട്, നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ മാംസാഹാരം കഴിക്കുന്നതിന്, ഇവൻ മറ്റേ ഇതടക്കമുള്ള മാംസാഹാരം കഴിക്കുന്നതിനെയോ അല്ലെങ്കിൽ അതിനറുക്കുന്നതിനെയോ അത് വിൽക്കുന്നതിനെയോ അത് ഒരു ഭാഗത്തുനിന്ന് വരെ കൊണ്ടുപോകുന്ന ഇതിനൊന്നും തടയുന്നില്ല. മറിച്ച് യഥാർത്ഥത്തിലുള്ള ഈ കൗ സ്ലോട്ടറുമായി ബന്ധപ്പെട്ട നിയമം എന്താണ്? ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ അഗ്രികൾച്ചറൽ സെക്ടറുമായിട്ട് അഭേദ്യ ബന്ധമുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ പശുക്കളുടെ എണ്ണം ആ രീതിയിൽ ക്രമാതീതമായി കുറഞ്ഞ, പശു എന്ന് മാത്രമല്ല ആ രീതിയിലുള്ള കാർഷിക രംഗത്ത് ഉപയോഗിക്കുന്ന ഇത്തരം മൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞാൽ അത് ഇവിടുത്തെ അഗ്രികൾച്ചറൽ സെക്ടറിനെ ബാധിക്കും. ആ നിലയ്ക്കാണ് ഈ കൗസലോട്ടൻ്റെ നിയമം തർത്ത് നിൽക്കുന്നത്. അല്ലാതെ എന്താ വെച്ചാൽ ഇത് മറ്റേ അറക്കാനേ പാടില്ല എന്നുള്ള രീതിയിലുള്ള നിയമവും ഇന്ത്യയിലില്ല. അത് വിൽക്കാൻ പാടില്ല എന്നുള്ള നിയമമില്ല. അതിന് വിൽക്കാൻ പാടില്ലെങ്കിൽ ലൈസൻസ് കൊടുക്കുമോ? ഇവിടെ നിരോധിതമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ഒരു പഞ്ചായത്തിനോ ഒരു സ്റ്റേറ്റിനോ ലൈസൻസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇവിടെ നിലനിൽക്കണം. മാത്രമല്ല മാക്സിമം എന്താ പറയുന്നത്, സ്റ്റേറ്റ് അപ്രൂവ്ഡ് ആയിരിക്കണം അല്ലെങ്കിൽ ഇന്ന രൂപത്തിലായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ ഈ കാപട്യം തുടങ്ങുന്നുണ്ട്. ഇത് അനുവദനീയമായൊരു കാര്യത്തെ പിന്നെ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, തടയുകയാണ് ചെയ്യുന്നത്. അത് നിയമപരമായിട്ട് സ്റ്റേറ്റാണ് നേരിടേണ്ടത്. സ്റ്റേറ്റാണ് ഈ പറയുന്ന കൗവിജിലൻസിൻ്റെ ആളുകളെ പിടിക്കേണ്ടത്. അവിടെയാണ് അനീതി ഒന്നാമതായിട്ട് ഈ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥം. ഇപ്പോൾ സി ജെ പിയുടെ അവരുടെ പേരിൽ ഇറങ്ങിയതാണ് അവിടെ എന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇത് റെഫർ ചെയ്തപ്പോൾ കണ്ടൊരു സാധനം, അവരിതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഡോക്യുമെൻ്റ് എന്താണ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞു വെച്ചാൽ ഇത് പിന്നെ ദളിതർക്കും മുസ്ലിങ്ങൾക്കൊക്കെ എതിരെയുള്ള അനീതിയുടെ ഏറ്റവും വലിയൊരു ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെന്ത് ചെയ്യും, എതിർക്കും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇത് കേവലം ഈ ഹിന്ദുത്വയുടെ ഒരു പ്രയോഗം മാത്രമല്ല, ഇത് ഇന്ത്യയുടെ തകർച്ചയുടെ തുടക്കമാണ് നാം പറയുന്നത്. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ സെക്ടർ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ സെക്ടറാണ്. ആ അഗ്രികൾച്ചറൽ സെക്ടറുമായിട്ട് വളരെ ഇൻട്രിൻസിക് ആയിട്ട് റിലേറ്റഡ് ആണ് ഈ പറയുന്ന കാറ്റിൽ എന്ന് പറയുന്നത്. അത് പിന്നെ ഒരു അൺപ്രൊഡക്റ്റീവായ വസ്തുവായി മാറുന്ന സമയത്ത് വെച്ചാൽ എപ്പോഴും എന്ന് വെച്ചാൽ നമുക്ക് ഇതിപ്പോൾ ഒരു നല്ല പാല് കറക്കുന്ന പശുവിനെ കൊണ്ടുപോയിട്ട് വിൽക്കുകയല്ല, മറിച്ച് അവർക്കതിന് പിന്നെ പോറ്റാൻ കഴിയില്ല, പോറ്റിയിട്ട് കാര്യമില്ല എന്ന് തോന്നുമ്പോഴാണ് ഒരു 90% ആളുകൾ ഇതിന് ഡിസ്പോസ് ചെയ്യുന്നത്. ആ സമയത്ത് ഇതിന് വിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ അത് ഫിനാൻഷ്യൽ ലയബിലിറ്റി ആയിട്ട് മാറും. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ലയബിലിറ്റി വരുന്നതോടെ പിന്നെ സംഭവിക്കുന്നതാണ്, ഒന്നുകിൽ ഇവരെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഡംപ് ചെയ്യേണ്ടി വരും, അപ്പോൾ അവിടെ കിടന്നായിട്ട് ഒന്നും കിട്ടാതെ ചത്തുപോകും, എന്നിട്ട് അവർ പുഴുക്കളരിക്കും, രോഗം പടരും ആ പ്രദേശത്ത്. അപ്പോൾ അത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത്. ഇനി അതല്ലെങ്കിലോ ഈ ഇവരെ തുറന്നുവിടും അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ സ്ട്രേ ക്യാറ്റ്സ് ഉണ്ടാക്കുന്ന ക്രൈസിസിനേക്കാളും വലിയ ഒരു ക്രൈസിസാണ് ഈ സ്ട്രേ കൗസ് ഉണ്ടാക്കാൻ പോകുന്നത്. അവറ്റെന്താ ചെയ്യുക, അവറ്റെല്ലാവരുടെയും തൊടി കയറും, പാടത്തും പറമ്പിലോ കയറിയിട്ട് വിളയ്ക്ക് തിന്നാൻ തുടങ്ങും, തൊടാൻ പറ്റുമോ? വടിയേറ്റ് വെച്ചാൽ എന്ത് ചെയ്തു, അതോടെ അവന് കേസും കൊല്ലാ പോയില്ലേ. പക്ഷേ കർഷകരെ സംബന്ധിച്ചോളം ഇത് നേരിടാൻ പറ്റുമോ? അവർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അതിനെതിരെ നീ അപ്പോൾ കലാപത്തിലേക്ക് നയിക്കും. ഇന്ത്യയിൽ അല്ലെങ്കിൽ തന്നെ എന്താ വെച്ചാൽ സ്റ്റേറ്റ് ഈ രീതിയിലെല്ലാം മോണോപ്പളൈസ് ചെയ്ത് വരുന്നതിന് ഇനി സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിലും എന്തായിരിക്കും, പല രീതിയിലും ഇത്തരത്തിലുള്ള ഫ്രസ്ട്രേഷൻസ് പ്രാദേശികമായി ഒക്കെ തന്നെ കലാപങ്ങളായി മാറും. ഇപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നോയിഡയിൽ നമുക്കറിയാം, മറ്റേ അദാനിയുടെ കമ്പനിയിൽ അതിനെതിരെ വമ്പിച്ച കലാപം നടന്നു. അവരിപ്പം ദേശദ്രോഹികളാണ്, പുറത്തുനിന്ന് ഫണ്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ കാരണങ്ങളിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ തന്നെ അറിയാം അതൊന്നുമല്ല അവിടെ നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കലാപങ്ങളിലേക്ക് പോകും. പിന്നെ വെച്ചാൽ ഇത് പലപ്പോഴും ഒരു ലിക്വിഡായിട്ടുള്ള ഫിനാൻഷ്യൽ അസറ്റായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മൾ ഗോൾഡൊക്കെ ആളുകൾ പണയം വെക്കുന്ന പോലെ വിൽക്കുന്നത് പോലെയാണ്, പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ രോഗമോ കല്യാണമോ ഒക്കെ വരുന്ന സമയത്തിന് വിൽക്കാൻ തീയുന്നത്. ആ സമയത്ത് ഇതിന് മാർക്കറ്റില്ലാതായാൽ ഈ ജനം എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഇത് ഈ മുസ്ലിങ്ങളുടെ നട്ടല്ലൊന്നുമല്ല ഒടിക്കാൻ പോകുന്നത്. ഇതാരൊക്കെയാണോ ഇതിനകത്തൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, ആരുടെയൊക്കെ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് ഇതാണോ, അവരെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വലിയ മുദ്രാവാക്യമല്ല. കുറച്ച് കഴിയുമ്പോൾ എന്താ വെച്ചാൽ ഈ പിടിക്കണവൻ എന്ത് ചെയ്യും, പിടിച്ചിട്ടുള്ള എന്ത് ചെയ്യും, മൂക്ക് കയറിട്ടിട്ട് തല്ലുന്ന അവസ്ഥ എന്ത് ചെയ്യും വരും, ഒരു സംശയം അതിനകത്ത് വേണ്ട. പിന്നെ മാത്രമല്ല ഇവിടെ ഇനിയിപ്പോൾ ഇതും അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടി വരിക, സ്റ്റേറ്റ് എന്ത് ചെയ്യേണ്ടി വരും. ഇപ്പോൾ പല സ്ഥലത്തും എന്താ ഗോശാലകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് സംരക്ഷിക്കാൻ.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നും എടുത്ത പ്രസക്തമായ ഭാഗം, ബംഗാളിലെ പശുക്കാഴ്ച ഭാഗം 1. ചർച്ചയിൽ പങ്കെടുത്തവർ അബ്ദുൽ അഹദ് ചുങ്കത്തറ, കൂടെ അബ്ദുൽ ഹമീദ് പറപ്പോ.
4: ഹജ്ജ് നിർവഹിച്ച് ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സന്ദർഭം. യെസ്, ഈ സമയത്ത് ഒരാൾ അവിടുന്ന് വല്ലാതെ ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ തൊട്ടപ്പുറത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അവിടെ ഉണ്ടൊരു വ്യക്തി, മഹാനായൊരു പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി ചോദിച്ചു നോക്കുന്നു. ആ പണ്ഡിതൻ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് യാത്രക്കാരൻ ചെന്നു ചോദിക്കുകയാണ്. വിചിത്രമായൊരു ചോദ്യമാണ് ചോദ്യം. ഈ ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൊതുക് അടിച്ചു. അപ്പോൾ കൊതുകിനെ ഞാൻ അടിച്ചു വന്നു. അപ്പോൾ ഉംറക്കിടയിൽ വേട്ട പാടില്ല എന്നല്ലേ. അപ്പോൾ അതെൻ്റെ ഉംറയെ ബാധിക്കുക എന്നിട്ടാണ് അയാൾ സംശയമായിട്ട്, വലിയ സംശയമായിട്ട് ചെന്നു. അത് കേട്ട പാട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ കൂഫയിൽ നിന്നാണ്. കൂഫയിൽ അഷറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരുമകനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹുവിൻ്റെ രക്തം ചിന്തി. അതൊന്നും നിങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമായിട്ടില്ലല്ലേ. ഇവിടെ ഇപ്പോൾ ഒരു കൊതുകിൻ്റെ രക്തം, അതാണ് നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നം എന്ന് ചോദിച്ചു അദ്ദേഹത്തെ തിരിച്ചയച്ചു. എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവണ്ടേ? ഇസ്ലാമിൽ ചില നമുക്ക് കുറേ കാര്യങ്ങളിൽ ചിന്തിക്കാനുണ്ടാവും, ചില പ്രയോറിറ്റി ഉണ്ട്. അദ്ദേഹത്തിന് കൂഫക്കാർക്ക് ഉസ്മർ അള്ളാഹുവിൻ്റെ കൊലപാതകം മാത്രമേ മുസ്ലിങ്ങൾ പിടിച്ചുലച്ച കാര്യമാണ്. അപ്പം ആ ഒരു സന്ദർഭത്തിലാണത്, അത്ര ആ ഒരു വിഷയത്തിൻ്റെ ഗൗരവം പോലും പലപ്പോഴും കൂഫക്കാർ ഒരു കുതുകനെ അടിച്ച കാര്യത്തിലുള്ള വലിയ ആശങ്ക, ഇതങ്ങനെയാവോ ഇങ്ങനെയാവോ അതെന്താണെന്നുള്ള ഒരു ചോദ്യം. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഫർള് നോക്കാതെ സുന്നത്തിടുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചില ആളുകൾ അങ്ങനെയാണ്, സുന്നത്തുകൾ ചിലപ്പോൾ ഭയങ്കര പ്രാമുഖ്യം കൊടുക്കുന്നത്, എന്നിട്ട് എന്ത് ചെയ്യും, ഫർളിന് ഒരു വിലയുണ്ടാവില്ല. ഇപ്പോ
5: ആ ചോദ്യത്തിന് നേരിട്ട് മറുപടി പറയാതെ നല്ലൊരു ചിന്തന ഇട്ടു കൊടുത്തു അല്ലേ. കാരണം ആ വ്യക്തിക്ക് ആവശ്യമുള്ളതും അത് ആവശ്യം വേണ്ടതും ആ കൂഫയിലുള്ള ആളുകൾക്കും വേണ്ട ഒരു ചിന്തയോ തന്നെയാണ്.
4: കൊതുകിനെ കൊല്ലുക എന്നുള്ളൊരു വേട്ടയേറ്റ് ഒരിക്കലും തൊല്ലം ചെയ്യാൻ പറ്റില്ല, അനാവശ്യമായിട്ടുള്ള ഒരു ചോദ്യമാണ്.
5: അതെ അതെ, മറിച്ച് ആ വ്യക്തിക്ക് ഒരു വലിയ ചിന്തയാണ് അവിടെ വേണ്ടത്. അയാളെ കൂഫക്കാരുടെ മനസ്സിനെ വലിയൊരു വെളിച്ചം കിട്ടാണ് വേണ്ടത് എന്നുള്ളതാണ് ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ ഉദ്ദേശിച്ചത്.
4: ഇപ്പോൾ അതിൽ ഞാനിങ്ങനെ അതിൽ ചേർത്ത് അതിങ്ങനെ കേട്ടപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ പിന്നെ വന്നിട്ടുള്ള അത് അത് അതിൽ ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഖൈബത്ത് നമീമത്ത്, മറ്റുള്ളവരുടെ കുറ്റം പറച്ച്, ഇങ്ങനെയുള്ള വളരെ പിന്നെ ഹറാമായ തെറ്റായ കുറേ സ്വഭാവങ്ങൾ പുലർത്തി പോരുകയും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നന്മകളുണ്ടാവും, ചെറിയ നന്മകൾ എന്ന് കൂട്ടിക്കോ, അത്തരം നന്മകളിൽ വല്ലാതെ കണിശതയും അത് വല്ലാതെ ഇതാക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, ഇതൊഴിവാക്കുന്നില്ല, മാതാപിതാക്കൾക്കുള്ള കടമകൾ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അതിദ്രോഹം ചെയ്യുക, അവരെ അവഗണിക്കുക, തൊട്ടപ്പുറത്തെ സ്ഥലത്ത് ചാരിറ്റി പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുക. പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇസ്ലാമിൽ മുൻഗണനാക്രമം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും പറയാറുണ്ട്, റമദാനിൽ തറാവിസ്കരിക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്തിട്ട് ഇശാ പോയി, എന്നിട്ട് സന്തോഷം എന്താണ്, തറാവി കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥ പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്.
5: ഡേ ടു ഡേ ലൈഫിനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഇപ്പോൾ സലാംക്ക് പറഞ്ഞ പോലെ ഒരു അനുഭവങ്ങൾ വരും. അത് തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്,
4: നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഇസ്ലാം ഇപ്പോൾ വിശ്വാസം, വിശ്വാസ കാര്യങ്ങൾ, തൗഹീദിന് മുൻഗണന ഉണ്ട്.
5: അതെ,
4: തൗഹീദ് പറയാതെ ബാക്കിയുള്ള, തൗഹീദിൻ്റെ പ്രാധാന്യം അതാണല്ലോ ഏറ്റവും പ്രധാനം, അതില്ലാതെ ബാക്കിയുള്ള വിഷയങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുക, മുൻഗണനാക്രമം തെറ്റിക്കുക. കാരണം ഒരു മനുഷ്യൻ്റെ തൗഹീദ് അത്രമേൽ പ്രധാനപ്പെട്ട വിശ്വാസ കാര്യങ്ങളിൽ എത്രമാത്രം ശ്രദ്ധ ഒരാൾ കാണിക്കണം, അതില്ലെങ്കിൽ പിന്നെ എല്ലാം പോയില്ലേ. അപ്പം അതിന് പ്രാമുഖ്യമോ അതിനുള്ള കുറിച്ചുള്ളൊരു ഗൗരവമോ ഇല്ലാതെ അതല്ലാത്ത വിഷയങ്ങൾക്ക് അതിനേക്കാൾ വലിയ ഗൗരവം വരുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല.
5: നല്ലൊരു തിരിച്ചറിവാണ് അല്ലേ ഈ ഒരു സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ചുവരെഴുത്ത്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി ഹഖ ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, ഇന്നത്തെ നമ്മുടെ ഈ പംക്തിയിൽ സുഫീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ഏതാനും ചരിത്രങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് സുഫീനിൽ ഒരു യുദ്ധമുണ്ടായി, പ്രസ്തുത യുദ്ധത്തിൽ ആരാണ് ശരിയുടെ പക്ഷം, സുഫീൻ ഒരു സ്ഥലപ്പേരാണ്, ടൈഗ്രീസ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന, ഇന്ന് അതിൻ്റെ സ്ഥാനം ഏറെക്കുറെ സൂരിയയിലായിരിക്കും, പണ്ടത് ഇറാഖിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഇസ്ലാമിൻ്റെ ബഹുമാന്യ ഖലീഫ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും മഹാനായ സഹാബി മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ഇടയിൽ നടന്ന ഒരു സംഭവം. അവരിരുവരും ഇജ്തിഹാദിന് ഗവേഷണത്തിന് യോഗ്യരായ പ്രമുഖരും പണ്ഡിതരുമാണ്. ഗവേഷണത്തിൽ ശരി ഭവിക്കും, തെറ്റ് പിണഞ്ഞേക്കും. ഗവേഷണത്തിനർഹർ, അവർക്ക് ശരിയാണ് ഭവിച്ചത് എങ്കിൽ അവർക്ക് രണ്ട് കൂലിയും, തെറ്റ് പിണഞ്ഞവർക്ക് ഒരു കൂലിയുമാണുള്ളത്. മഹനീയരായ ഈ സഹാബികളുടെ വിഷയത്തിൽ ഈ ഒരു പ്രശ്നം മനസ്സിലാക്കുന്നതിൻ്റെ ആദ്യ പാഠവും പ്രധാന പാഠവും അതിൽ ഈ ഒരു ഭാഗമാണ്. എന്നാൽ സഹാബികളുടേത് വിഷയം ഗവേഷണാത്മകമാണ് എങ്കിൽ, കപടന്മാരും തൽപരകക്ഷികളും പിന്നിൽ നിന്ന് പലവിധ ഭൗതിക ലാഭങ്ങളും ലാക്കാക്കി ലക്ഷ്യമാക്കി പണിയെടുത്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുബുദ്ധിയും കുൽസിത ശ്രമങ്ങളും കേവല ഭൗതിക നേട്ടങ്ങളും താൽപ്പര്യങ്ങളുമാണ്. അത് ഈ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ വേറിട്ട് തന്നെ മനസ്സിലാക്കണം. കാരണം മഹനീയരായ ഈ സഹാബികളെ ഇവിധം കൊണ്ടെത്തിച്ചതിൽ പ്രസ്തുത താൽപ്പര്യക്കാർക്ക് വലിയ ഒരു പങ്കുണ്ട് എന്നത് അനിഷേധ്യമായ വസ്തുതയാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ച ഘാതകർ മദീന വിട്ടു. മദീനയിൽ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ വീട്ടിൽ ഇരിക്കവേ മദീന നിവാസികൾ അലിയാരുടെ അടുക്കൽ വരികയാണ്. അലിയാരുടെ പുത്രൻ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ അശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമായ ഫളായിലു സ്വഹാബയിൽ സഹിഹായ സനദോടുകൂടി ഇക്കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. ആളുകൾ വന്ന് അലിയാരുടെ കഥകുമുട്ടി ഉസ്മാൻ റളിയല്ലാഹു തആലന് വധിക്കപ്പെട്ടു എന്ന കാര്യം പറഞ്ഞ് അവർ പറഞ്ഞു, ലാബുദ്ദലിന്നാസി മിൻ ഖലീഫത്തിൻ വല നഅലമു അഹദൻ അഹഖ ബിഹാ മിൻ. ജനങ്ങൾക്കൊരു ഖലീഫ അനിവാര്യമാണ്. ഖിലാഫത്തിന് യോഗ്യനായി താങ്കളെയല്ലാതെ ഒരാളെയും ഞങ്ങൾ അറിയില്ല, അറിയുന്നില്ല. ഇതാണ് ആളുകളുടെ പക്ഷം. അലി റളിയല്ലാഹു തആല അൻഹു അവരോട് പ്രതികരിച്ചത്, ലാ തുരീദൂനി ഫഇന്നി ലകും വസീർ, ഖൈറു ലകും മിന്നി അമീറുൻ. നിങ്ങളൊരിക്കലും
3: ഒരു ഖലീഫയായി ഭരണാധികാരിയായി എന്നെ ലക്ഷ്യമാക്കരുത്, ഉദ്ദേശിക്കരുത്. ഞാൻ നിങ്ങൾക്കൊരു സഹായിയാണ്. അങ്ങനെ ഒരു സഹായിയാവുക, വസീറാവുക എന്നതാണ് ഞാൻ നിങ്ങൾക്കൊരു ഖലീഫയാകുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത്. ഖലീഫ മറ്റൊരാളാകട്ടെ, ആ ഖലീഫയുടെ ഒരു വസീറായി, വസീറെന്ന് പറഞ്ഞാൽ മന്ത്രി, സഹായി എന്നൊക്കെ ഉദ്ദേശം, ഞാനതാവാം, അതാണ് ഉത്തമം എന്നാണ് അലി റളിയല്ലാഹു തആല അൻഹു അന്ന് ആ ആളുകളോട് പ്രതികരിച്ചത്. പക്ഷെ ആളുകൾ സമ്മതിച്ചില്ല. ലാ വല്ലാഹ് ലാ നഅലമു അഹദൻ അഹഖ ബിഹ മിൻക, അല്ലാഹുവാണ് സത്യം, ഖിലാഫത്തിന് നിങ്ങളെക്കാൾ യോഗ്യരായി മറ്റൊരാളെ ഞങ്ങൾക്കറിയില്ല എന്ന് ആളുകൾ പറഞ്ഞ് ഷടിച്ചപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞു, ഫൈൻ അബൈതും അലയ്യ ഫഇന്ന ബൈഅതി ലാ തകൂനു സിറ്റ വലാകിൻ അഖ്റുജു ഇലൽ മസ്ജിദി ഫമൻ ശാഅ യുബായിഅനി ബായഅനി. ഞാൻ ഖലീഫയാകണം, എനിക്ക് ബൈഅത്ത് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ, അതിൽ നിങ്ങൾ ഷടിക്കുകയാണ് എങ്കിൽ, ബൈഅത്ത് ഒരിക്കലും അത് രഹസ്യമായിട്ടില്ല. അലിയാർ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല വീട്ടിലാണ്, രഹസ്യമായിട്ടല്ല. പ്രത്യുത, ഞാൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു വരാം, എന്നിട്ട് ഉദ്ദേശിക്കുന്നവർ അവർ എനിക്ക് ബൈഅത്ത് ചെയ്യട്ടെ എന്ന് അലി റളിയല്ലാഹു തആല പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പള്ളിയിലേക്ക് പുറപ്പെട്ടു. ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിന് ഖലീഫയായിട്ട് ബൈഅത്ത് ചെയ്യുകയുണ്ടായി. ഇതാണ് ഇമാം അഹമ്മദ് രേഖപ്പെടുത്തിയ പ്രസ്തുത ചരിത്രം. മുഹാജിറുകളും അൻസാരികളുമെല്ലാം അലി റളിയല്ലാഹു തആല അൻഹു മദീനയിൽ വച്ച് ബൈഅത്ത് ചെയ്തു എന്നുള്ളത് ചരിത്രമാണ്. അദ്ദേഹത്തോടൊപ്പം സിഫീനിൽ യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ച ചില സഹാബികളുണ്ടായിരുന്നു. സഅദ് ബിൻ അബി വഖാസ്, അബ്ദുല്ലാഹി ബിൻ ഉമർ, മുഹമ്മദ് ബിൻ മസ്ലമ തുടങ്ങി, ഉസാമ ഇബ്ൻ സെയ്ദ് തുടങ്ങിയ സഹാബികൾ, അവർ അദ്ദേഹത്തോടൊപ്പം യുദ്ധത്തിന് വിസമ്മതിച്ചിട്ടുണ്ടെങ്കിൽ കൂടി, പക്ഷെ അദ്ദേഹത്തെ ഖലീഫയായി ബൈഅത്ത് ചെയ്യുന്നതിൽ അവർക്കാർക്കും വിസമ്മതമുണ്ടായിരുന്നില്ല. അവരെല്ലാവരും അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തു എന്നതാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്, മനസ്സിലാക്കുന്നത്. കാരണം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടതിൽ പിന്നെ ഖിലാഫത്തിന് യോഗ്യനായി അദ്ദേഹമല്ലാതെ മറ്റൊരാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം സിറിയയിലാണ്, മദീനയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അലി റളിയല്ലാഹു തആല അൻഹു ബൈഅത്ത് ചെയ്യുവാൻ വിസമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പിതൃ സഹോദര പുത്രനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഘാതകർ പിടികൂടപ്പെടണമെന്നും അവർ വധിക്കപ്പെടണമെന്നും അദ്ദേഹം ഉത്കടമായി ഇച്ഛിക്കുകയും അത് കർശനമായി അദ്ദേഹം വാദിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതുവരേക്കും അലി റളിയല്ലാഹു തആല അൻഹു ബൈഅത്ത് ചെയ്യുവാൻ അദ്ദേഹം വിസമ്മതം പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, അലി റളിയല്ലാഹു തആല അൻഹു അധികാരമേറ്റതിൽ അസൂയയുണ്ടായതുകൊണ്ടോ താനാണ് അധികാരത്തിന് അലിയിനേക്കാൾ യോഗ്യനെന്ന ഭാഷ്യമുള്ളതുകൊണ്ടോ അല്ല മുആവിയ റളിയല്ലാഹു തആല അൻഹു അലിയിനെ ബൈഅത്ത് ചെയ്യുവാൻ വിസമ്മതിച്ചത്. അബൂ മുസ്ലിമുൽ ഖവലാനി മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ പ്രവേശിപ്പിച്ച് അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അൻത തുനാസിഉ അലിയൻ അ അൻത മിസ്ലഹു, അധികാരത്തിനു വേണ്ടി അലിയിനോട് കിടമത്സരം നടത്തുകയാണോ നിങ്ങൾ, നിങ്ങൾ അലിയിനെപ്പോലെ ഖലീഫയാണോ എന്ന ചോദ്യത്തിന് മുആവിയ റളിയല്ലാഹുവിൻ്റെ മറുപടി, ലാ വല്ലാ ഇന്നി ലആലമു അന്ന അലിയൻ അഫ്ളു വഅഹഖു ബിൽ അംർ, അള്ളാഹുവാണ് സത്യം, ഒരിക്കലും അധികാരത്തിൽ അലിയിനോട് കിടമത്സരം ഇല്ല, കാരണം എനിക്കറിയാം അലിയാണ് അഫ്ദൽ ശ്രേഷ്ഠൻ. വഅഹഖു ബിൽ അംർ, അധികാരത്തിന് ഭരണത്തിന് ഖിലാഫത്തിന് ഏറ്റവും യോഗ്യൻ, ഇത് എനിക്കറിയാം, അലിയാണ് ഖിലാഫത്തിന് ഏറ്റവും യോഗ്യനെന്നും അദ്ദേഹമാണ് ഏറ്റവും ശ്രേഷ്ഠനെന്നും എനിക്കറിയാം. പക്ഷെ എൻ്റെ പ്രശ്നം എന്താ? എൻ്റെ പ്രശ്നം വലാക്കിൻ അലസ്തും തഅലമൂന അന്ന ഉസ്മാൻ ഖുത്ല മദ്ലൂമൻ, നിങ്ങൾക്കറിയില്ലേ ഉസ്മാൻ മദ്ലൂമായിട്ടാണ്, മർദ്ദിതനായിട്ടാണ് വധിക്കപ്പെട്ടതെന്ന്. വഅന ഇബ്നു അമ്മിഹി, ഞാൻ ഉസ്മാന്റെ പിതൃസഹോദര പുത്രനാണെന്ന് നിങ്ങൾക്കറിയില്ലേ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇബ്നു ഹർബാണ്. മുആവിയയോ? മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ ഇബ്നു ഹർബാണ്. അപ്പോൾ ഹർബിൻ്റെ മക്കളാണ് അബൂ സുഫിയാനും അഫ്ഫാനും. അഫ്ഫാൻ്റെ മകൻ ഉസ്മാൻ, അബൂ സുഫിയാൻ്റെ മകൻ മുആവിയ. അപ്പോൾ അവർ തമ്മിലുള്ള ആ ബന്ധം, എൻ്റെ പിതൃസഹോദര പുത്രനാണ് ഉസ്മാൻ എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ. അങ്ങനെയുള്ള ഉസ്മാൻ വധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അതും മർദ്ദിതനായി വധിക്കപ്പെട്ടവനാണ് എങ്കിൽ, മർദ്ദിതനായി കൊണ്ടാണ് വധിക്കപ്പെട്ടതെങ്കിൽ, മർദ്ദകരായ ഘാതകരെ പിടികൂടി ശിക്ഷിക്കപ്പെടണം എന്ന് ആവശ്യപ്പെടാൻ അർഹനാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു. ആ ഘാതകരെ പിടികൂടണം എന്ന വാശി അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ഒരിക്കലും ആക്ഷേപാർഹനല്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് വലാക്കിൻ അലസ്തും തഅലമൂന അന്ന ഉസ്മാൻ ഖുത്ല മദ്ലൂമൻ, അലി ഖിലാഫത്തിന് യോഗ്യനാണ്, അലി റളിയല്ലാഹു തആല അൻഹു ഏറ്റവും ശ്രേഷ്ഠനാണ് എന്നത് എനിക്കറിയാം എന്ന് അദ്ദേഹം ആണയിട്ട് പറയുന്നു. ലാ വല്ലാ ഇന്നീല ആലം, അള്ളാഹുവാണ് സത്യം, എനിക്കറിയാം എന്ന് പറയുന്നു. പക്ഷെ അതോടൊപ്പം ഉസ്മാൻ മർദ്ദിതനായി വധിക്കപ്പെട്ടത് നിങ്ങൾക്കറിയില്ലേ, ആ ഉസ്മാന്റെ പിതൃസഹോദര പുത്രനാണ് ഞാൻ എന്നതും നിങ്ങൾക്കറിയില്ലേ. വഅന അത്ലുബു ബിദമിഹി, ഉസ്മാന്റെ രക്തത്തിന് പകരം ചോദിക്കണം എന്നതാണ് എൻ്റെ ആവശ്യം. അങ്ങനെ മുആവിയ റളിയല്ലാഹു തആല അൻഹു ആളുകളോട് പറഞ്ഞു, ഫഅതു അലിയൻ ഫഖൂലു ലഹു ഫലിയദ്ഫ ഇലയ്യ ഖതലത ഉസ്മാൻ, നിങ്ങൾ അലിയാരുടെ അടുക്കൽ ചെല്ലുക, എന്നിട്ട് അലിയാരോട് പറയുക ഉസ്മാന്റെ ഘാതകരെ അലിയാർ എന്നെ ഏൽപ്പിക്കട്ടെ, എനിക്ക് എത്തിക്കട്ടെ. വഉസല്ലിമു ലഹുൽ ഉമൂർ, അപ്പോൾ ഞാൻ അലിയാർക്ക് അലിയിന് കാര്യങ്ങൾ ഏൽപ്പിക്കാം, സമ്മതിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലിയെ ഖലീഫയായിട്ട് ഞാൻ സമ്മതിക്കാം, ബൈഅത്ത് ചെയ്യാമെന്ന് താല്പര്യം. ഫഅതൗ അലിയൻ, മുആവിയ റളിയല്ലാഹു തആലന്റെ ഈ ഭാഷ്യം, ഈ വിഷയം, ആളുകൾ അലിയാരുടെ അടുക്കൽ ചെന്നിട്ട് ഫകല്ലമു, അവർ സംസാരിച്ചു. ഫഅബ അലൈഹിം, അലി റളിയല്ലാഹു തആലന്ഹു ഈ ആളുകൾ മുആവിയയുടെ ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ അതിൽ വിസമ്മതം പ്രകടിപ്പിച്ചു. വലം യദ്ഫ അൽ ഖതല, അലി റളിയല്ലാഹു തആല അൻഹു ഉസ്മാന്റെ ഘാതകരെ മുആവിയയ്ക്ക് ഏൽപ്പിക്കുകയുണ്ടായില്ല. സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ചരിത്ര സംഭവമാണിത്. അലി റളിയല്ലാഹു തആല അൻഹു മുആവിയ ആവശ്യപ്പെട്ട ഉസ്മാന്റെ ഘാതകരെ മുആവിയയ്ക്ക് ഏൽപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ആ ഘാതകർ അലിയാരുടെ വീട്ടിൽ ഒരു റൂമിൽ അലിയാർ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ് എന്നല്ല, അങ്ങനെ ഒരു വിഭാഗമല്ല അവർ. ഈ ഘാതകരെ കുറിച്ച് നമ്മൾ മുൻ പംക്തിയിൽ പറഞ്ഞു, അവർ വിരലിലെണ്ണാവുന്ന ആളുകളല്ല, ചുരുങ്ങിയത് അവരുടെ എണ്ണം 2000. ചരിത്ര റിപ്പോർട്ടുകൾ, അവർ ഈജിപ്തിൽ നിന്ന് 2000, ഇറാഖിൽ നിന്ന് 2000, അതേപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുമായിട്ട് 2000. ഇങ്ങനെ ചില ചരിത്രകാരന്മാർ പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിച്ചതിൽ പങ്കാളികൾ 6000 പേരാണ്. ചില ചരിത്രകാരന്മാർ പറഞ്ഞു 2000 പേരാണ്. 2000 പേരെന്ന് പറഞ്ഞവർ ഉദ്ദേശിക്കുന്നത് ചില നിർണിത നാടുകളെ ഉദ്ദേശിച്ചാണ്. പക്ഷെ അവരുടെ എണ്ണം 2000 അല്ല, ചുരുങ്ങിയത് 2000, പക്ഷെ അവർ 6000 പേര് വരെയുണ്ട്. അങ്ങനെയുള്ള ഒരു ആൾക്കൂട്ടത്തെ എങ്ങനെയാണ് അലി റളിയല്ലാഹു തആല അൻഹു മുആവിയ റളിയല്ലാഹുവിനെ ഏൽപ്പിക്കുക? അത് അസാധ്യമായ ഒരു കേസാണ്. മാത്രമല്ല, അവർ ഉസ്മാൻ റളിയല്ലാഹു തആലനെ വധിച്ചിട്ട് അവരെ എല്ലാവരും മദീനയിൽ തങ്ങിയിട്ടില്ല, പിന്നെയോ അവർ മദീനയിൽ നിന്ന് വിടവാങ്ങുകയാണ് ചെയ്തത്. അവർ ഇറാഖിലേക്ക് കൂഫയിലേക്ക് ചേക്കേറുകയാണ് ചെയ്തത്. ആ ദുഷ്ടന്മാർ അവർ വിവിധ സ്ഥലങ്ങളിൽ ചിന്നിത്ത ചിതറുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്കൂട്ടത്തെ അലി റളിയല്ലാഹു തആല മുആവിയക്ക് അദ്ദേഹത്തിന് ആവശ്യം മാനിച്ച് ഏൽപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു തആല ഒരിക്കലും ഒരു തെറ്റല്ല ചെയ്തത്. അലി റളിയല്ലാഹു തആലയിൽ നിന്ന് ഒരു വീഴ്ചയല്ല പറ്റിയത്. പിന്നെയോ അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അന്ന് അത് അസാധ്യമായ ഒരു സംഗതിയായിരുന്നു. പക്ഷെ മുആവിയ റളിയല്ലാഹു തആല ആവശ്യപ്പെട്ടതിൽ അദ്ദേഹം ആക്ഷേപാർഹനാണോ കുറ്റക്കാരനാണോ? അല്ല, കാരണം അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദര പുത്രനാണ് വളരെ ദാരുണമായിട്ട് വിശുദ്ധ മദീനയിൽ വധിക്കപ്പെട്ടത്. മുആവിയ റളിയല്ലാഹു തആല ഇങ്ങനെ വികാരഭരിതനായി തൻ്റെ ആവശ്യം ആവർത്തിച്ച് ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ മുആവിയ റളിയല്ലാഹു തആലയും അതിൽ നിരപരാധിയാണ്. എന്തുകൊണ്ട് ഹാജിമാരുടെ വേഷമിട്ട് വന്ന് വലിയൊരാൾക്കൂട്ടം വിശുദ്ധ മദീനയിൽ വളഞ്ഞു നിന്ന് 40 ദിവസം ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹുവിനെ ഉപരോധിച്ച് കുടിവെള്ളം പോലും അദ്ദേഹത്തിന് നിഷേധിച്ച് മസ്ജിദ് നബവിയിൽ ഇറങ്ങിയുള്ളൊരു നമസ്കാരം പോലും അദ്ദേഹത്തിന് നിഷേധിച്ച് വിശുദ്ധ മദീനയിൽ മസ്ജിദ് നബവിയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പറിൽ നിന്ന് അദ്ദേഹത്തെ തള്ളിയിട്ട് അദ്ദേഹത്തെ ദ്രോഹിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ വരെ അവർ സഹായമെത്തിക്കുവാൻ ഉസ്മാന്റെ അടുക്കലേക്ക് വന്നപ്പോൾ അവരെ വരെ ദ്രോഹിച്ച ഒരാളുടെ വിഭാഗം, ആ ഒരു വിഭാഗം അവരാണ് ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിച്ചത്. അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ പെട്ടെന്ന് പിടികൂടി ശിക്ഷിക്കണം, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവരോട് കണക്ക് ചോദിക്കണം എന്ന് മുആവിയ റളിയല്ലാഹു തആല അനു ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ ആവശ്യത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹവും ആക്ഷേപാർഹനല്ല. ഈ ഒരു ഭാഗം ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഒരിക്കലും ഇതൊരു അധികാര വടംവലിയല്ല. മുആവിയ റളിയല്ലാഹു തആല ഞാനാണ് ഖലീഫ അലിയല്ല എന്ന് പറഞ്ഞത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നില്ല. അലി റളിയല്ലാഹു തആല അൻഹു ഖലീഫയല്ല, ഞാനാണ് ഖലീഫ എന്ന ഒരാവശ്യം മുആവിയ റളിയല്ലാഹു തആല അൻഹു ഉന്നയിച്ചതും നമ്മൾ വായിക്കുന്നില്ല. പ്രത്യുത ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു സംഭവമുണ്ട് തഹ്കീമുമായി ബന്ധപ്പെട്ട്, അഥവാ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇടയിൽ നടന്ന ഒരു ഉടമ്പടി. ആ ഉടമ്പടിയിൽ എങ്ങനെയാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു മുമ്പിൽ അലിയാരെ എഴുതിയത്? ഹദ മആഹദ അലൈഹി അലിയുൻ അമീറുൽ മുഅ്മിനീൻ മുആവിയത ഇബ്ന അബി സുഫിയാൻ. മുആവിയത ഇബ്ന അബി സുഫിയാനുമായി അമീറുൽ മുഅ്മിനീൻ അലി എഴുതുന്ന ഉടമ്പടി എന്നാണ്. അപ്പം മുആവിയ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ലാ തക്തുബ് അമീറുൽ മുഅ്മിനീൻ ലോ ബായഅതു കാല അന്നക അമീറുൽ മുഅ്മിനീൻ മാ ഖാതൽതു വലാക്കിൻ ഇസ്മക വ ഇസ്മി ഫഖത്ത്. എന്താ പറഞ്ഞത്? അമീറുൽ മുഅ്മിനീൻ അലിയും മുആവിയ ഇബ്ന അബി സുഫിയാനും തമ്മിൽ നടത്തുന്ന ഉടമ്പടി എന്നാണ് എഴുതിയത്. അപ്പം പറയാണ് അമീറുൽ മുഅ്മിനീൻ എന്ന് നിങ്ങൾ എഴുതല്ലേ, അമീറുൽ മുഅ്മിനീനാണ് താങ്കൾ എന്ന നിലക്ക് താങ്കൾക്ക് ഞാൻ ബയ്യത്ത് ചെയ്തിരുന്നുവെങ്കിൽ താങ്കളോട് ഞാൻ യുദ്ധം ചെയ്യുമായിരുന്നില്ല. വലാക്കിൻ ഇസ്മക വ ഇസ്മി ഫഖത്ത്, നിങ്ങളുടെ പേര് അലി ഇബിൻ അബി താലിബ്, എൻ്റെ പേര് മുആവിയത്ത് ഇബിൻ അബി സുഫിയാൻ, ഇത് രണ്ട് പേരും മാത്രം മതി എന്നാണ്. അപ്പോൾ അലി റളിയല്ലാഹു തആലന് ഉടമ്പടി എഴുതുന്ന ആളോട് പറയാണ്, ഉക്തുബ് ഇസ്മഹു ഖബ്ല ഇസ്മി, അല്ല അസ്തഗ്ഫിറുല്ലാ, മുആവിയ റളിയല്ലാഹു തആലഹു ഉടമ്പടി എഴുതുന്ന ആളോട് പറയാണ്, ഉക്തുബ് ഇസ്മഹു ഖബ്ല ഇസ്മി ലിഫദ്രിഹി വസാബിഖതിഹി ഫിൽ ഇസ്ലാം, അലിയാരുടെ പേര് എൻ്റെ പേരുടെ മുമ്പ് എഴുതുക. മുആവിയ റളിയല്ലാഹു പറയാണ് എഴുത്തുകാരനോട്, അലിയുടെ പേര് എൻ്റെ പേരിന് മുമ്പ് എഴുതുക, കാരണം അലിയേക്കാണ് ശ്രേഷ്ഠത, കൂടുതൽ ഇസ്ലാമിലേക്ക് മുൻകടന്നത് എന്നേക്കാൾ മുൻകടന്നെത്തിയത് അലി ഇബ്നു അബി താലിബാണ്, അതുകൊണ്ട് എൻ്റെ പേര് എഴുതുന്നതിന് മുമ്പ് അലിയുടെ പേര് എഴുതുക എന്ന് മുആവിയ റളിയല്ലാഹു തആല പറയണ്ടേ. ഇവിടെ ഞാൻ ഈ സംഭവം പറഞ്ഞത് എന്തിനാ? ഈ സംഭവം പറഞ്ഞത് ഒരിക്കലും മുആവിയ റളിയല്ലാഹു തആല ഞാൻ ഖലീഫയാണെന്ന് വാദിച്ചുകൊണ്ടോ ആവശ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ അത് സ്ഥിരീകരിച്ചുകൊണ്ടോ അല്ല അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആലനോട് സംസാരിച്ചിട്ടുള്ളത്, അദ്ദേഹം ചരിത്രത്തിൽ പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വിഷയം മുആവിയ റളിയല്ലാഹു തആലനു അലി റളിയല്ലാഹു തആലാനുവിന് ബൈഅത്ത് ചെയ്യാൻ വിസമ്മതിച്ചു. മുആവിയ റളിയല്ലാഹുവിൻ്റെ ആവശ്യം ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആലാനു മർദ്ദിതനായി വധിക്കപ്പെട്ടു. ഉസ്മാനാകട്ടെ തൻ്റെ പിതൃ സഹോദര പുത്രനാണ്. അതുകൊണ്ട് അക്രമികളോട്, ഉസ്മാനെ വധിച്ചവരോട് കണക്ക് ചോദിക്കേണ്ട, അവരിൽ പ്രതിക്രിയ നടപ്പിലാക്കേണ്ടതിൻ്റെ യോഗ്യത തനിക്കാണ്. അതുകൊണ്ട് അവരെ ശിക്ഷക്ക് വിധേയരാക്കിയിട്ട് ആകാം ബൈഅത്ത്, അലി റളിയല്ലാഹു തആലാനുള്ള അനുസരണ പ്രതിജ്ഞ. ഇതാണ് മുആവിയ റളിയല്ലാഹു തആലാന്റെ പക്ഷം. മുആവിയ റളിയല്ലാഹു തആലാനു സിറിയയിലാണ്. അലി റളിയല്ലാഹു തആലാനുഹു അദ്ദേഹം കൂഫയിലെത്തിയിട്ടുണ്ട്. ജമൽ യുദ്ധം നടന്നതിൽ പിന്നെ അലി റളിയല്ലാഹു തആലാനു കൂഫയിൽ തങ്ങുകയാണ് ഉണ്ടായത്, ശേഷിക്കുകയാണ് ഉണ്ടായത്. തനിക്ക് ബൈഅത്ത് ചെയ്യാതെ ഷാമിൽ, സിറിയയിൽ സിറിയക്കാരോടൊപ്പം മുആവിയ റളിയല്ലാഹു തആലാനു ശേഷിക്കുകയാണ്. അലി റളിയല്ലാഹു തആലാനു ആകട്ടെ അനുസരണ പ്രതിജ്ഞ ചെയ്യപ്പെട്ട, ഭൂരിപക്ഷം ആളുകളാൽ അനുസരണ പ്രതിജ്ഞ ചെയ്യപ്പെട്ട, ബൈഅത്ത് ചെയ്യപ്പെട്ട സിറിയക്കാർ മാത്രമാണ് ഒഴിവ്. മുആവിയ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഇറാഖിലുള്ളവരും ഹിജാസിലുള്ളവരും അലി റളിയല്ലാഹു തആലാനു ഏറെക്കുറെ ബൈഅത്ത് ചെയ്തു കഴിഞ്ഞു. ഒരു വിഭാഗം ബൈഅത്ത് ചെയ്യാതെ വിസമ്മതിച്ച് വിട്ടു നിൽക്കുകയാണ്. അപ്പോൾ അലി റളിയല്ലാഹു തആലാനുഹു ഈ വിഘടിച്ച് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ തൻ്റെ കീഴിൽ കൊണ്ടുവരേണ്ടത് അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. മാത്രമല്ല, അത് ഒരു രാഷ്ട്രീയ സുസ്ഥിരതക്കും സുഭദ്രതക്കും അനിവാര്യവുമാണ് അലി റളിയല്ലാഹു തആലാന്റെ ഈ രാഷ്ട്രീയ സമീപനം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സൈന്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഭൂരിപക്ഷ മുസ്ലിമീങ്ങളുള്ളത്. വിഘടിച്ചു നിൽക്കുന്നവരെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് ഖലീഫയുടെ ബാധ്യതയാണ്. അതിനുള്ള ശ്രമങ്ങൾ അലി റളിയല്ലാഹു തആലാനു നടത്തി. അതുകൊണ്ട് തന്നെ സിഫീനിൽ ഏറ്റുമുട്ടിയപ്പോൾ അലി റളിയല്ലാഹു തആലാന്റെ പക്ഷത്തായിരുന്നു ആൾബലം കൂടുതൽ. കാരണം കൂടുതൽ ആളുകളും അദ്ദേഹത്തോടൊപ്പമായിരുന്നു. വിഘടിച്ച് നിൽക്കുന്നവർ സിറിയക്കാരാണ്. മുആവിയ റളിയല്ലാഹു തആലാന്റെ നേതൃത്വത്തിൽ അവർ ഇവരെ അപേക്ഷിച്ച് കുറവുമായിരുന്നു. പക്ഷെ സിറിയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ക്ഷമാലുക്കളും കൂടുതൽ വിവേകത്തിൽ പെരുമാറുന്നവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു മുആവിയ റളിയല്ലാഹു തആലാനു സിറിയക്കാരോട് നടത്തിയ ഒരു പ്രഭാഷണം നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാം. ഇന്ന അലി യന്നഹദ ഇലൈക്കും ഫി അഹ്ലിൽ ഇറാഖി ഫമർ റഅി. അലി, ഇറാഖുകാരോടൊപ്പം നിങ്ങളുടെ നേരെ വരികയാണ്, എന്താണ് നിങ്ങളുടെ നിലപാട്, അഭിപ്രായം? ഇത് കേട്ടപ്പോൾ ജനങ്ങൾ, ചരിത്രത്തിൽ കാണാം, ഫദറബ അന്നാസ് ബി അദ്ഖാനിഹിം അലാ സുദൂരിഹിം. മുആവിയറിന്റെ ഈ പ്രസംഗം കേട്ടപ്പോൾ ജനങ്ങൾ നമ്രശിരസ്കരായി നിന്നു എന്നാണ്. ഫഖാമ ദുൽ ഖിലാ അൽ ഹംയരി, സിറിയക്കാരിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ദുൽ ഖിലാ ഹംയരി. ഒറിജിനൽ അസിൽ അയാൾ യമനിയാണ്, പക്ഷേ അദ്ദേഹം സിറിയയിൽ മുആവിയ റളിയല്ലാഹു തആലാന്റെ കൂടെയാണ്. അയാൾ പറഞ്ഞു, അലൈക റഅയ് വഅലൈന അൽഫിആൽ, അഭിപ്രായം പറയേണ്ടത് മുആവിയ നിങ്ങളാണ്, ഞങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പ്രാവർത്തികമാക്കേണ്ടവരാണ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങളത് ചെയ്യും എന്നർത്ഥത്തിൽ. ജനങ്ങൾ മൗനികളായി നിലകൊള്ളുകയുണ്ടായത്. ഇവിടെ നോക്കൂ, നിങ്ങൾ മുആവിയ റളിയല്ലാഹു തആലാനിന് കീഴ്പ്പെടുന്ന, അദ്ദേഹം പറഞ്ഞാൽ അതിന് ആജ്ഞാനുവർത്തികളാകുന്ന ഒരു വിഭാഗമാണ് സിറിയക്കാർ. എന്നാൽ അലി റളിയല്ലാഹു തആലാന്റെ കൂടെയാണ്, ഞാൻ പറഞ്ഞു, കൂടുതൽ ആളുകൾ ഇറാഖുകാർ അദ്ദേഹത്തോടൊപ്പമാണ്. പക്ഷെ അവരെക്കുറിച്ച് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? അലി റളിയല്ലാഹു തആലാനും ഇറാഖുകാരോട് പ്രസംഗിച്ചു. മുആവിയ നിങ്ങളുടെ നേരെ സിറിയക്കാരുമായിട്ട് വരികയാണ്, എന്താണ് നിങ്ങളുടെ നിലപാട്? ഇത് അലി റളിയല്ലാഹു തആലാനുവിൻ്റെ പ്രസംഗമാണ് ആരോട്? ഇറാഖുകാരോട്. ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു, സിറിയക്കാർ മുആവിയയോട് പ്രതികരിച്ചതുപോലെയല്ല ഇറാഖുകാർ അലിയാരോട് പ്രതികരിച്ചത്. വളരെ ശബ്ദമയമായി, ഒച്ചയും ബഹളവുമായി ഇറാഖുകാർ പ്രതികരിക്കുകയാണ് ചെയ്തത്. ശബ്ദകോലാഹലം ഉണ്ടാക്കി, ഇന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം, ഇന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം, ഇന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഓരോ ടീമും ഓരോരുത്തർ അഭിപ്രായം പറഞ്ഞു. മുആവിയ റളിയല്ലാഹു തആല അലി റളിയല്ലാഹു തആലാനുവിന് അവരുടെ സംസാരം ഒന്നും ഗ്രഹിക്കാനായില്ല എന്നുള്ളതാണ്. മിമ്പറിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിയപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഇസ്തിർജായ നടത്തിക്കൊണ്ടാണ് അലി റളിയല്ലാഹു തആലാനു ഇറങ്ങുകയുണ്ടായത് എന്ന് ചരിത്രത്തിൽ കാണാം. എന്ന് പറഞ്ഞാൽ സിറിയക്കാർ അവധാനതയിൽ മുആവിയ റളിയല്ലാഹു തആലാനു പറഞ്ഞത് കേട്ട് അദ്ദേഹത്തിന് ആജ്ഞാനുവർത്തികളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം. അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ ബഹളമയമായി ഒട്ടും ഒരു അവധാനതയില്ലാതെ ഒച്ച വെക്കുന്ന ഒരു വിഭാഗമായിട്ടുള്ള ഒരു സംഘമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അലി റളിയല്ലാഹു തആലാനുവും മുആവിയ റളിയല്ലാഹു തആലാനുവും സുഫീൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഹിജ്റാബ്ദ 37 ഒരു സഫർ മാസത്തിൽ കണ്ടുമുട്ടി അവർക്കിടയിൽ യുദ്ധമുണ്ടായി. 100,000 ആളുകൾ അലിയാരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു. മുആവിയ റളിയല്ലാഹു തആലാനോടൊപ്പം 70,000 ആളുകൾ സിറിയക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. രണ്ടു വിഭാഗവും സിഫീനിൽ വെച്ച് ഏറ്റുമുട്ടി. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആലാനുഹു അലിയാരുടെ കൂടെയുണ്ടായിരുന്ന സൈന്യത്തിലായിരുന്നു. അമ്മാർ ഇബ്നു യാസിറിനെ ഇവിടെ പ്രത്യേകം സ്മരിച്ചത് അമ്മാർ റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വചനമുണ്ട്, യാ അമ്മാറു തഖ്തുലുകൽ ഫിയത്തുൽ ബാഗിയ, അക്രമികളായ ഒരു വിഭാഗം താങ്കളെ വധിക്കും, അതിരുവിട്ട ഒരു വിഭാഗം താങ്കളെ വധിക്കും അമ്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ജീവിച്ച നാളിൽ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്മാറിനെ കുറിച്ച് അമ്മാറിൻ്റെ ഭാവിയിൽ സംഭവിക്കാനുള്ള ഒരു കാര്യം പറഞ്ഞത് അള്ളാഹുവിൽ നിന്നുള്ള വഹയ്യ പ്രകാരമാണ്. ഹിജ്റയുടെ 4 വിശുദ്ധ മദീനയിൽ നടന്ന ഖന്ദഖ് യുദ്ധത്തിൽ, കിടങ്ങ് യുദ്ധത്തിൽ കിടങ്ങ് കീറവെയാണ് അമ്മാറിൻ്റെ പുറത്ത് തട്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വൈഹ അമ്മാർ എന്ന് അമ്മാർ റളിയല്ലാഹു തആലാനെ പ്രശംസിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് തഖ്തുലു കൽഫിയത്തുൽ ബാഗിയ, നിങ്ങളെ ബാഗിയത്തായ ഒരു വിഭാഗം വധിക്കും എന്ന് പറഞ്ഞത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബാഗിയത്ത് എന്ന് പറഞ്ഞ് കാഫിറത്ത് എന്നല്ല പറഞ്ഞത്, അവിശ്വാസികൾ എന്നല്ല പറഞ്ഞത്. പിന്നെയോ രണ്ട് ടീമുകൾ മുസ്ലിമീങ്ങൾപ്പെട്ടവർ ഏറ്റുമുട്ടുമ്പോൾ അതിൽ ഒരു പക്ഷത്തായിരിക്കും ശരി, മറ്റൊരു പക്ഷം ശരിയുടെ പക്ഷമാവില്ല, അവർക്കായിരിക്കും തെറ്റ്. അപ്പം അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൻ്റെ കയ്യാൽ നിങ്ങൾ വധിക്കപ്പെടും എന്നാണ് അമ്മാർ റളിയല്ലാഹു തആല എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ തിരുമുഴികയെ മുഖവിലക്കെടുത്ത് ഇസ്ലാമിക ലോകത്തെ പ്രാമാണികർ പറഞ്ഞത് അലി റളിയല്ലാഹു തആലന്റെയും മുആവിയ റളിയല്ലാഹുവിന്റെയും ഇടയിലുണ്ടായ ഈ പ്രശ്നത്തിൽ ശരിയുടെ പക്ഷം അലിയാരുടെ പക്ഷമായിരുന്നു, തെറ്റുപിണഞ്ഞത് മുആവിയ റളിയല്ലാഹു തആലാനും കൂടെയുള്ളവർക്കുമായിരുന്നു. മറ്റു പല കാരണങ്ങളും ഈ ഒരു അഭിപ്രായ പ്രകടനത്തിന് പ്രാമാണികരായ പണ്ഡിതന്മാർക്ക് തെളിവുകളായിട്ട് ഉണ്ട്. സിഫീൻ യുദ്ധത്തിൻ്റെ വിശദഭാഗങ്ങൾ വിശദീകരിക്കപ്പെടേണ്ട ഒരു സമയമോ അവസരമോ അല്ല ഇത്. പക്ഷേ നമ്മൾ മഹനീയരായ സഹാബികൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളെ പഠനവിധേയമാക്കുമ്പോൾ ആ മഹത്തുക്കളുടെ ഗാംഭീര്യവും അവർക്കുള്ള മഹത്വവും ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് ഇടിഞ്ഞു പോകാത്ത വിധം, മനസ്സിൽ വരാത്ത വിധം ഇത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. തെറ്റിദ്ധാരണകൾ അവരെക്കുറിച്ച് പറയപ്പെട്ട് ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരോടുള്ള ആദരവും ബഹുമാനവും നിലനിർത്തി ഈ ചരിത്രം എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. പ്രാമാണികരായ പണ്ഡിതന്മാർ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കി തന്നിട്ടുള്ളത്? ഇതാണ് നമ്മുടെ വിഷയം. അലി റളിയല്ലാഹു തആലാനു, മുആവിയ റളിയല്ലാഹു തആലാനു, അവർക്കൊക്കെ ഇസ്ലാമിന് വേണ്ടി വലിയ സേവനങ്ങളും അവരുടെയൊക്കെ ഇസ്ലാമിന് വേണ്ടിയുള്ളതായ ത്യാഗ ശ്രമങ്ങളും ധാരാളമാണ്. വീഴ്ചകൾ പലതും അവരിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിലും അവരുടെ നന്മയുടെ സാഗരത്തിൽ ഈ വീഴ്ചകളെല്ലാം വളരെ കുറവാണ്. വീഴ്ചകളെ, തെറ്റുകളെ കഴുകിക്കളയാൻ മാത്രമല്ല അവർക്ക് നന്മകളുള്ളത്, അവർക്കതിനേക്കാൾ കൂടുതൽ നന്മകളുള്ള മഹത്തുക്കളാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹയ എഴുത്തുകാരനാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബത്തിൽ ഒരു മെമ്പറാണ്. മാത്രമല്ല മുആവിയ റളിയല്ലാഹു തആലന്റെ മഹത്വം അറിയിക്കുന്ന തിരുമൊഴികളും ചരിത്ര സംഭവങ്ങളും ധാരാളം നമുക്ക് വായിക്കുവാൻ സാധിക്കും. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു ആകട്ടെ, റജുലു യുഹിബ്ബുഹുല്ലാഹു വറസൂലഹു അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വറജുലു യുഹിബ്ബുല്ലാഹ വറസൂലഹു, അള്ളാഹുവേയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച കുട്ടിയാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. മൂസയും ഹാറൂനും അലൈഹിമസ്സലാം എങ്ങനെയായിരുന്നു അവരുടെ ബന്ധം? അതേപോലെയുള്ള ഒരു ബന്ധം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അലിയും തമ്മിലുണ്ടായിരുന്നു എന്നത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. അമാ തറന്ന അൻ തകൂന മിന്നി ബിമൻസിലത്തി ഹാറൂൻ മിം മൂസ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അലിയാരോട് തന്നെ പറഞ്ഞത് നമ്മൾ ചരിത്രത്തിൽ ആ വിഷയത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ മഹത്തുക്കളായ സഹാബികളാണ് ഇവിടെ ഈ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന സഹാബികൾ. അവരെക്കുറിച്ചുള്ളതായ സ്ഥാനങ്ങൾ, അവർക്കുള്ള മഹത്വങ്ങൾ, അതൊരിക്കലും ഇത്തരം ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇടിഞ്ഞു പോകാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രതിപാദനങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സിഫീൻ യുദ്ധം ഹിജ്റാബ്ദം 37 അരങ്ങേറി. അത് നാളുകൾ, മാസങ്ങൾ നീണ്ട ഒരു ചരിത്ര സംഭവമാണ്. ശരിയുടെ പക്ഷം ആരുടേത് എന്നതിൽ ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ള പറഞ്ഞത്, ذهب جمهور اهل السنه الى تصويب من قاتل مع علي اهل السنه والجماعهന്റെ പണ്ഡിതരിൽ ഭൂരിഭാഗവും അലിയാരുടെ കൂടെ യുദ്ധം ചെയ്തവരുടെ പക്ഷമാണ് ശരി എന്ന വീക്ഷണമാണ്. وقد ثبت ان من قاتل عليا كانوا بغاتا, അലിയാരോട് യുദ്ധം ചെയ്തവർ അവരായിരുന്നു അതിക്രമകാരികൾ എന്നത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇബ്നു ഹജർ റഹിമഹുള്ള പറയുന്നു, വമ അഹദ തസ്വീബ് ഫഹും മുത്തഫിഖൂൻ അലാ അന്നഹു ലാ യുദമ്മു വാഹിദു മിൻ ഹാഉലൈ ബൽ യഖൂലൂൻ ഇജ്തഹദു ഫഅഖ്തഉ. ആരുടെ പക്ഷമാണ് ശരി എന്ന് തീരുമാനം പറയുമ്പോൾ അലിയാരുടെ പക്ഷമാണ് ശരി, മുആവിയ റളിയല്ലാഹു തആലന്റെ പക്ഷം ആ വിഷയത്തിൽ ശരിയുടെ പക്ഷമല്ല, അവരുടെ അടുക്കലാണ് തെറ്റുപിണഞ്ഞത്. ഈ ഒരു വീക്ഷണം പറയുന്നതോടൊപ്പം അഹ്ലുസുന്നത്തിന്റെ ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഫഹും മുത്തഫിഖൂൻ അലാ അന്നഹു ലാ യുദമ്മു വാഹിദു മിൻ ഹാഉലൈ, രണ്ടു കൂട്ടരിലും ഒരു വിഭാഗവും ആക്ഷേപിക്കപ്പെടാവതല്ല എന്നതിൽ ഏകാഭിപ്രായക്കാരാണ്. ബൽ യഖൂലൂൻ, പിന്നെ എന്താണ് രണ്ടു കൂട്ടരെക്കുറിച്ചും അഹ്ലുസുന്നത്ത് വൽ ജമാഅ പറയുന്നത്? ഇജ്തഹദു ഫഅഖ്തഉ, ഗവേഷണം നടത്തി, ആ ഗവേഷണത്തിൽ അവർക്ക് പിഴവ് പറ്റി. ഇബ്നു ഹജർ റഹിമഹുള്ള ഫതഹുൽ ബാരിയിൽ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയതാണിത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇത്തഫഖ അഹ്ലു സുന്നത്തി അലാ വുജൂബി മൻഇ ത്വഅനി അലാ അഹദി മിന സ്സഹാബ ബിസബബി മാ വഖഅ മിൻഹും വലൗ ഉരിഫൽ മുഹിഖു മിൻഹും.

0: ആക്ഷേപിക്കാൻ പാടുള്ളതല്ല. ശരി, അലിയാരുടെ പക്ഷമാണെന്നുള്ളത് അറിയപ്പെട്ടാലും അതിൻ്റെ പേരിൽ മുആവിയയുടെ പക്ഷത്തെ ആക്ഷേപിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. ഇതാണ് ഇബ്നു ഹജർ റഹിമഹുള്ള പറയുന്നത്. അതിൽ അഹ്ലു സുന്നത്ത് ഏകാഭിപ്രായക്കാരാണ്. കാരണം എന്താ? ലിഅന്നഹും ലം യുഖാതിലു ഇല്ല അൻ ഇജ്തിഹാദ്. യുദ്ധം അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർക്കിടയിലുണ്ടായ ഗവേഷണം അത് കാരണത്താലാണ്. ഇത് ഇബ്നു ഹജറിനെ ഉദ്ധരിച്ച് ഇവിടെ ഉണർത്തിയത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ നിലപാടിൽ, വീക്ഷണത്തിൽ ഇത്തരം യുദ്ധവിഷയങ്ങളോട്, സഹാബികൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്ന് നാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് സമീപനങ്ങൾ ഇവ്വിധം സ്വീകരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഇൻഷാ അല്ലാ, സുഫീൻ യുദ്ധം അതുമായി ബന്ധപ്പെട്ട് അറിയേണ്ട അനിവാര്യമായ ഏതാനും കാര്യങ്ങളാണ് ഇവിടെ ഉണർത്തിയത്. ഇനി ഈ സുഫീൻ യുദ്ധത്തെ തുടർന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ ചില സംഭവങ്ങൾ ഉടലെടുത്തു. അലിയാരുടെ പക്ഷമുണ്ടായിരുന്ന ആളുകളിൽ വിശിഷ്യ ഇറാഖുകാരിൽ അരക്ഷിതാവസ്ഥ മേൽവിലാസമായ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ആ വിഭാഗത്താൽ പിന്നീടുണ്ടായ ചില സംഭവ വികാസങ്ങൾ തഹ്കീം എന്ന പേരിൽ ഒരു പ്രധാന ചരിത്രം, അതിൽ ഏറെ തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായിട്ടുള്ളതായ ഒരു സംഭവം, എന്താണതിലെ വസ്തുതകൾ ഇൻഷാല്ലാ നമുക്ക് തുടർന്ന് പിന്നീട് മനസ്സിലാക്കാം. സത്യം സത്യമായി മനസ്സിലാക്കുവാൻ, അത് പിൻപറ്റുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും ഉദവിയേകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചുവരെഴുത്ത്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഫിർഔനിന്റെ ചോദ്യം, ആരാണ് റബ്ബ്? ക്ലാസ് എടുത്തുകൊണ്ട് സഹൽ ആദം നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഹങ്കാരിയായ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് മൂസാ നബി അലൈഹി വസ്സലാം കടന്നു ചെല്ലുന്ന ഒരു രംഗമുണ്ട്. ആ സന്ദർഭത്തിൽ അള്ളാഹുവിനെയും ഇസ്ലാമിനെയും പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി മൂസാ നബി അലൈഹി വസ്സലാമും തൻ്റെ സഹോദരൻ ഹാറൂനും ഫിറൌനിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഫിറൌൻ മൂസാ നബിയോടും ഹാറൂനോടും ചോദിക്കുന്നൊരു ചോദ്യം

0: ഉണ്ട്. ആരാണ് നിന്റെ റബ്ബ്? കാല ഫമൻ റബ്ബുക്കുമായ മൂസ, മൂസ ആരാണ് നിന്റെ റബ്ബ് എന്ന് ഫിറാവുന് മൂസാ നബിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് വളരെ മനോഹരമായിക്കൊണ്ട് മൂസാ നബി പറയുന്നൊരു മറുപടിയുണ്ട്. അഥവാ കാല മൂസാ നബി പറയുകയാണ്, റബ്ബുനല്ലദീ അഅത്വാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദ. ആരാണ് നിന്റെ റബ്ബ് എന്ന് ഫിറാവുൻ ചോദിക്കുന്നു. അതിന് മറുപടിയായി കൊണ്ട് മൂസാ നബി പറഞ്ഞത് ഒരു അട്രാക്റ്റീവായ, അല്ലെങ്കിൽ ശരിക്കും അള്ളാഹുവിനെയും ദൈവാസ്തിത്വയും സ്ഥാപിക്കുന്ന ഒരു മറുപടിയാണ്. അതിങ്ങനെയാണ്, ഓരോ വസ്തുവിനും അതിൻ്റെ പ്രകൃതം നൽകുകയും എന്നിട്ട് അതിന് വഴി കാണിക്കുകയും ചെയ്തവനാകോ അവനത്ര ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് മൂസാ നബി പറയുകയാണ്. അഥവാ ഓരോ വസ്തുവിനും, പ്രപഞ്ചത്തിനുള്ള എല്ലാ സകല വസ്തുവിനും, ഉറുമ്പ് മുതൽ എല്ലാ വസ്തുക്കൾക്കും, അതിന് ഓരോന്നിനും വ്യത്യസ്തങ്ങളായ അതിൻ്റേതായ ഘടനകളുണ്ട്. അത് എല്ലാ വസ്തുവിനും നൽകിയത് ആരാണോ അവനാണ് എൻ്റെ രക്ഷിതാവ് എന്ന് പറയുകയാണ്. നോക്കൂ, ഇവിടെ ഫിറൗൻ ശരിക്കും വാദിക്കുന്നത് താൻ ദൈവമാണെന്നും ആ വാദത്തിന്മേൽ അഹങ്കാരം നടക്കുകയാണ് ചെയ്തത്. എന്നാൽ ആ പറയുന്ന വേളയിൽ പോലും തൻ്റെ മുന്നിലൂടെ താഴ്ത്തുകൂടെ നടന്നു പോകുന്ന ഒരു ഉറുമ്പിനെ അതിൻ്റെ ഒരു നിർണയിക്കാൻ, അതിൻ്റെ ഒരു ഘടന നിർണയിക്കാൻ ശരിക്കും ഫിറൗനിന് സാധിച്ചിട്ടുണ്ടോ, ഫിറൗനിന് സാധിക്കുമോ എന്നുള്ളൊരു ചിന്ത ഫിറൗനിൽ കിട്ടുകൊടുക്കുകയാണ് മൂസാ നബി ശരിക്കും ഈ ഒരു മറുപടിയിലൂടെ നൽകുന്നത്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളിലൂടെ ഈ ഒരു മറുപടിയുടെ വ്യാപ്തിയും അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സസ്യങ്ങൾ. നമുക്കറിയാം നമ്മുടെ പ്രപഞ്ചത്തിലുള്ള, നമ്മുടെയൊക്കെ മനുഷ്യരുടെ ഒരു എക്സിസ്റ്റൻസിന് വളരെ റെലവൻ്റായ ഒരു ഫാക്ടറാണ് സസ്യങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ സസ്യങ്ങളുടെ ഒരു പ്രത്യുൽപാദന രീതി എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അഥവാ പോളിനേഷൻ, നമുക്ക് സ്കൂളുകളിൽ പഠിച്ച ഒരു പോളിനേഷൻ ഒരു പ്രോസസ്സ്, അഥവാ സസ്യങ്ങൾക്ക് പ്രത്യുൽപാദനം നടത്തണമെന്നുണ്ടെങ്കിൽ ആൺപൂവിൽ നിന്നുള്ള പൂമ്പൊടി പെൺപൂവിൻ്റെ കേസരത്തിൽ പതിക്കണം. അതാണ് അതിൻ്റെ ഒരു പോളിനേഷൻ പ്രോസസ്സ്. ആ പോളിനേഷൻ പ്രോസസ്സ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? സസ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ ജന്തുക്കളെ പോലെ ചലനത്തിന് സ്വാതന്ത്ര്യമില്ല, അവർക്ക് ചലിക്കുവാനുള്ള സ്വാതന്ത്ര്യം കാര്യങ്ങളൊന്നുമില്ല. എങ്കിൽ ഈ ഒരു പോളിനേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ശരിക്കും നമ്മൾ വീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇൻസെക്ട്സിൻ്റെ, അഥവാ ജന്തുക്കളെപ്പോലെ ചലന സ്വാതന്ത്ര്യമില്ലാത്ത ഈ സസ്യങ്ങളുടെ ഈ ഒരു പോളിനേഷൻ പ്രക്രിയ നടക്കുന്നത് സസ്യങ്ങളുടെ ചില ഇൻസെക്റ്റുകളുടെ ഒരു സഹായത്തോടു കൂടി ആൺപൂവിൽ നിന്നും പെൺപൂവിലേക്ക് ഈ പൂമ്പൊടി എത്തിക്കുന്നത് ഇൻസെക്ട്സുകളാണ്. ആ ഇൻസെക്ട്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ പുഷ്പങ്ങൾക്ക് നിറങ്ങളും പല മണങ്ങളൊക്കെ ഉള്ളത്. ഈ പ്രത്യുൽപാദനത്തിന് പാകമായ പൂക്കൾ പ്രകടിപ്പിക്കുന്ന നിറത്തിലും തേനിലും ആകൃഷ്ടമായിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇൻസെക്ട്സിൻ്റെ കാലിലൂടെ അവർ പോലും അറിയാതെ അത് പെൺപൂവിൽ എത്തി നിൽക്കുന്നത്. ഇതാണ് ഈ ഒരു പോളിനേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു ഇത് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത് ആരാണ് ഇങ്ങനെ ഒരു ഘടന ഒരു നിശ്ചയിച്ചത്, എങ്ങനെയാണ് ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു സംഭവം ഉണ്ടായത്. ഇതേപോലെയുള്ള വാദിക്കുന്ന ദൈവങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങൾക്കോ ഇങ്ങനെ ഒരു പ്രോസസ്സ് അവർക്ക് നിശ്ചയിക്കാൻ അവർക്ക് സാധിച്ചിട്ടുള്ളൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന പൂക്കം നൽകുന്ന ഒരു സമ്മാനമാണ് തേൻ എന്ന് പറയുന്നത്. എത്ര വ്യവസ്ഥാപിതമായിട്ടാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത്. ഇതിന് പിന്നിലൊന്നും ഒരു സൃഷ്ടാവില്ല എന്നാണ് നമ്മൾ വാദിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചെറിയ സാധനങ്ങൾക്ക് പോലും ഒരു എക്സിസ്റ്റൻസ് ഇല്ല നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കാനുള്ളൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി അതല്ല, ഈ സിസ്റ്റമൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഫിറൗനിന് മുന്നിലേക്കുള്ള ഒരു ചോദ്യമായിട്ട് വരികയാണ്, ഇങ്ങനെയൊരു പ്രത്യുൽപാദനം, സസ്യങ്ങൾക്കുള്ളൊരു പ്രത്യുൽപാദനം, ഈ ഒരു സിസ്റ്റം മെക്കാനിസം ഡെവലപ്പ് ചെയ്യാൻ ഫിറൗനിനെ കൊണ്ട് സാധിച്ചിട്ടുള്ളൊരു ചോദ്യം ശരിക്കും അവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഈ സമുദ്രങ്ങളുടെ ഒരറ്റത്ത് നിലനിൽക്കുന്ന ജീവികളാണ്, മത്സ്യങ്ങളാണ് ആരൽ മത്സ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ആരൽ മത്സ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നും ശാസ്ത്രത്തിന് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത, കണ്ടെത്താൻ പറ്റാത്ത ഒരു അത്ഭുതകരമായ ഒരു സിസ്റ്റമാണ് അവർക്കുള്ളത്. അഥവാ അവരൊരു സ്ഥലത്തു നിന്നും അവർ മുട്ടയിട്ട് അവർ ജനിക്കുന്നു, അവിടെ കുറച്ച് കാലം അവർ ചെലവഴിക്കുന്നു, അതിനുശേഷം അവർ കടന്നു ചെന്ന് ഒരു സമുദ്രത്തിൻ്റെ മറ്റേ അറ്റത്ത് അവർ അവരുടെ ഒരു ഉപജീവനവും അല്ലെങ്കിൽ അവരുടെ കാലം കഴിക്കുന്നു. അവിടെ ഒരു ബ്രീഡിങ്ങിൻ്റെ സമയമാകുമ്പോൾ, ഒരു പ്രത്യുൽപാദന സമയമാകുമ്പോൾ അവർ ആ സമുദ്രത്തിൻ്റെ ഭാഗം താണ്ടി തിരിച്ച് അപ്പുറത്തേക്കുള്ള സ്ഥലത്തേക്ക് വന്ന് അവിടെ മുട്ടയിട്ട് അവിടുന്ന് അവരുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആ കുഞ്ഞുങ്ങൾ അവിടുന്ന് വളർന്ന് വീണ്ടും അവരുടെ അമ്മ എവിടെ നിന്നാണോ വന്നത് തിരിച്ച് അതേ റൂട്ടിലേക്ക് അവർ തിരിച്ചു പോവുകയാണ്. വീണ്ടും ആ കാലം അവർ കഴിയുന്നു, അവരുടെ ബ്രീഡിങ്ങിന് സമയമാകുമ്പോൾ തിരിച്ച് അതേ റൂട്ടിലേക്ക് അവർ പോകുന്നു. ഈ ഒരു സിസ്റ്റം, അഥവാ ഈ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് അവരുടെ അമ്മമാർ വന്ന ഒരു സിസ്റ്റത്തിലേക്ക് അവർ പോകുന്നത് എന്നുള്ളത് ഇന്നും ശാസ്ത്രത്തിന് കണ്ടെത്താൻ പറ്റാത്ത ഒരു സംഭവമാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു വാസന അവർക്ക് ലഭിച്ചത് എങ്ങനെയാണുള്ള ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കാണുന്നതാണ് ഈ ദേശാടന പക്ഷികൾ എന്ന് പറയുന്നത്. അഥവാ ഈ ദേശാടന പക്ഷികളുടെ യാത്ര ശരിക്കും നമുക്ക് അത്ഭുതത്തോടല്ല നമുക്ക് കേട്ടിരിക്കാൻ പറ്റില്ല. അപ്പം ഏറ്റവും ദീർഘകാലം ദേശാടനം നടത്തുന്ന ആർക്കിട്ടോൺ, അതേപോലെ തന്നെ ശൈത്യകാലത്ത് പുറപ്പെട്ട് 17,000 കിലോമീറ്റർ പറന്ന് വേനലാകുമ്പോഴേക്കും അവർ അന്റാർട്ടിക്കയിലെത്തുന്നു. അവിടെ അല്പ ദിവസം അവർ തങ്ങിയ ശേഷം വന്ന അതേ വയലൂടെ പുറപ്പെട്ട് കൃത്യസ്ഥലത്ത് അവർ തിരിച്ചെത്തിച്ചേരുന്നു. ആരാണ് അവർക്ക് വഴി കാട്ടുന്നത്? ഇത് ജന്മവാസന മാത്രമാണ്, ഇൻസ്റ്റിക്ട് മാത്രമാണ്. ഇതൊക്കെ ശരിക്കും എല്ലാ ജീവികൾക്കും അതിൻ്റെ പ്രകൃതത്തിനനുസരിച്ചിട്ടുള്ള ഒരു കഴിവ് നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ആ നൽകപ്പെട്ട കഴിവ്, ആ നൽകിയത് ആരാണോ അവനാണ് എൻ്റെ രക്ഷിതാവ് എന്നുള്ളതാണ് മൂസാനബി ഇവിടെ പറഞ്ഞു വെക്കുന്നില്ല. അപ്പം നമുക്ക് ചുറ്റുമുള്ള ജീവികളിലേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ട് ആരാണ് യഥാർത്ഥത്തിൽ ഇവർക്കൊക്കെ ഇതിനുള്ള ഒരു കഴിവും അവരുടെ ജീവിതത്തിന് അവരുടെ എക്സിസ്റ്റൻസിന് ആവശ്യമായ കാര്യങ്ങൾ നൽകിയത് ആരാണെന്നുള്ളൊരു ചോദ്യം, അവിടെ ചിന്തിക്കാനുള്ളൊരു ചോദ്യം ശരിക്കും ഫിറൗനിന് മുന്നിൽ ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഉറുമ്പുകൾ എങ്ങനെയാണ് ഒരു വരിവരിയായി കൊണ്ട് ഒരു അസംബ്ലി പോലെ പോകുന്നത് എന്നുള്ളത് പലപ്പോഴും മനുഷ്യന് നമ്മളെല്ലാവരും അത്ഭുതത്തോടെ നോക്കാറുണ്ട്. അതിന് പിന്നിൽ വരുന്നവർക്ക് വഴി കാട്ടാനായി കൊണ്ട് ഒരുപാട് ഫെറോമോണുകൾ എന്ന രാസ സന്ദേശം ശരിക്കും ഉൽപ്പാദിക്കുന്നവരാണ് ഉറുമ്പുകൾ എന്ന് പറയുന്നത്. അതിനനുസരിച്ചാണ് അതിന് പിന്നിലുള്ള മറ്റുറുമ്പുകൾ അതിന് പിന്തുടർന്ന് ഒരേ രൂപത്തിലേക്ക് പോകുന്നത്. അപ്പം ഈ ഒരു സിസ്റ്റം ഉറുമ്പുകൾക്ക് വന്നത് എങ്ങനെയാണ്, ആരാണ് അത് നൽകിയത്? ഇനി അതേപോലെ തന്നെയാണ് ഒട്ടകങ്ങളുടെ ശേഖരം. മരുഭൂമിയിൽ ജീവിക്കാൻ ഒരു ജീവിക്ക് ആവശ്യമായത് എന്താണോ അതെല്ലാം നൽകപ്പെട്ട അല്ലെങ്കിൽ അതെല്ലാം ഉള്ളൊരു സിസ്റ്റമാണ് ഒട്ടകത്തിനെന്ന് പറയുന്നത്. ലിറ്റർ കണക്കിന് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഒട്ടകത്തിനുണ്ട്. മരുഭൂമിയിലൂടെ മണലിലൂടെ നടന്നു പോകുമ്പോൾ അത് തെന്നിപ്പോകാതിരിക്കുന്ന ഒരു കാലുകളാണ് ആ ഒട്ടകത്തിനുള്ളത്. ഈ ഒട്ടകത്തിന് ആ മരുഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ ആ പ്രകൃതത്തിനനുസരിച്ചിട്ടുള്ളൊരു ഒരു സൃഷ്ടി നൽകിയത് ആരാണ്? അങ്ങനെ ഒരു സൃഷ്ടിപ്പ് ഒട്ടകത്തിന് ആപ്റ്റായിക്കൊണ്ട് ഉണ്ടായി വന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യം ശരിക്കും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഒട്ടുമിക്ക ജീവികളെ, നമുക്ക് ചുറ്റുമുള്ള ജീവികളെയും നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെയും ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിനും അതിൻ്റെതായ പ്രകൃതങ്ങളുണ്ട് എന്നുള്ളതാണ് വസ്തുത. പലപ്പോഴും മനുഷ്യൻ ഈ ജീവികളുടെ ജന്മവാസന, അതായത് ഇൻസ്റ്റിക്റ്റിനെ മനുഷ്യനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നൂറ്റാണ്ടുകളുടെ അധ്വാനത്തിലൂടെയാണ്. ഇപ്പം നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ആർക്കിടെക്ചർ ഡിസൈൻ, ഇപ്പം കാട്ടിലെ എഞ്ചിനീയർ എന്ന് വിളിക്കുന്നതാണ് ബീവർ. ബീവറിൻ്റെ ഒരു കുടിലുണ്ടാക്കുന്ന ഒരു സിസ്റ്റം ശരിക്കും രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ രസകരമായി കൊണ്ട് അതിൻ്റെ ഒരു വിഷ്വൽ നമുക്ക് കിട്ടാൻ വേണ്ടി പറ്റും. അഥവാ ഒരു കിലോഗ്രാം, ഒരു മീറ്ററോളം നീളം വരുന്ന 17 കിലോഗ്രാം തൂക്കമുള്ള ഒരു ജീവിയാണ് ബീവർ. അപ്പം വടക്കേ അമേരിക്കയിലാണ് അത്തരത്തിലുള്ള ആ ബീവറിനൊക്കെ പൊതുവെ കാണപ്പെടാറുള്ളത്. ബീവർ വണ്ണമുള്ള മരങ്ങൾ അതിൻ്റെ ഉളിപ്പല്ല് കൊണ്ട് കാർന്ന് മുറിച്ച് തള്ളിയിട്ട ശേഷം ചെറുതായി വീണ്ടും അതിനെ മുറിച്ച് അരുവിയിലെ ജലത്തിലിട്ട് ഒഴുക്കിനനുകൂലമായി താഴോട്ട് തനിക്ക് വീടുണ്ടാക്കാൻ നിശ്ചയിച്ച ഒരു സ്ഥലത്തേക്ക് ബീവർ അത് കൊണ്ടുപോവാണ്. എന്നിട്ട് അവ കല്ലും ചെളിയും ഉപയോഗിച്ച് വെള്ളത്തിൽ താഴ്ത്തി വെച്ച് അതിനാവശ്യമായ ഉയരത്തിലേക്ക് ജലവിധാനം ഉയർത്തി അത് അണക്കെട്ടി നിർത്തുകയും ചെയ്യുന്നു. ഈ അണക്കെട്ടിനകത്ത് മരച്ചില്ലകൾ അതുപോലെ തന്നെ ചെളിക്കൂട്ടി ഒട്ടിച്ചുകൊണ്ട് ചിരട്ട കമഴ്ത്തി വെച്ച് ആകൃതിയിലുള്ള ബീവറിൻ്റെ വീട് നിർമ്മിക്കുകയാണ്. ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിലൂടെയാണ് ഒരു മരച്ചില്ലകൾ കൊണ്ടുവരുന്നു, എന്നിട്ട് ഒഴുക്കിന് അനുസരിച്ച് അവിടത്തേക്ക് ഒക്കെ മാറ്റി വെക്കുന്നു. എന്നിട്ട് അതിനടിയിലൂടെ ആണ് ബീവറിൻ്റെ ഒരു കുടിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നത്. ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ ശരിക്കും സാധ്യമാണ്. ഇത് ഒരു ജീവിയിലെ ഒരെണ്ണം മാത്രമല്ല, എല്ലാ ബീവറിൽപ്പെട്ട എല്ലാ ജീവികളും ഈ രൂപത്തിലാണ് ആ സിസ്റ്റം അവിടെ ഉണ്ടാക്കുന്നത്, വീടുണ്ടാക്കുന്നത്. ആരാണ് ബീവർ എന്ന ഒരു ജീവിക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം മെക്കാനിസം പഠിപ്പിച്ചു കൊടുത്തത്? എങ്ങനെയാണ് അതിന് അങ്ങനെ ഒരു വാസന ഉണ്ടായത്? അതേപോലെ തന്നെയാണ് ഈ തേനീച്ച. ഇപ്പോൾ നമുക്കെല്ലാവർക്കും പരിചയമുള്ള തേനീച്ചയുടെ പാർപ്പിട നിർമ്മാണം വളരെ അത്ഭുതമാണ്. അഥവാ സ്വന്തം ചിറകൾക്കിടയിൽ നിന്നുകൊണ്ട് മെഴുക് ഉപയോഗിച്ച് കൃത്യമായ 6 കോണുകളുള്ള ഹെക്സഗൺ രൂപത്തിൽ അറകളോടുകൂടി കൂടുണ്ടാക്കുന്ന ഒരു ശരിക്കും പറഞ്ഞ ഒരു തൊഴിലാളിയാണ് തേനീച്ച. ആ തേനീച്ചക്ക് അങ്ങനെ ഒരു കൂടുണ്ടാക്കാനുള്ള ഹെക്സഗൺ രൂപത്തിലുള്ള കൂടുണ്ടാക്കാനുള്ള ആ ഒരു സിസ്റ്റം എങ്ങനെയാണ് തേനീച്ചക്ക് കൈവന്നത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത്, തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച മൂസാനബി പറഞ്ഞൊരു മറുപടിയുണ്ട്. ആരാണ് എൻ്റെ രക്ഷിതാവ് എന്ന് ചോദിക്കുമ്പോൾ, റബ്ബുനല്ലദി അഅത കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദ, എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജീവികൾക്കും അതിൻ്റെ പ്രകൃതി നൽകുകയും എന്നിട്ട് അതിന് വഴി കാണിക്കുകയും ചെയ്തവനാരോ അവനാണ് എൻ്റെ രക്ഷിതാവ് എന്ന് പറയുകയാണ്. ഭൂമിയിലുള്ള എല്ലാ ജീവജലാശയങ്ങൾക്കും എല്ലാത്തിനും ഓരോന്നിനും അതിൻ്റേതായ പ്രകൃതമുണ്ട്, അതിൻ്റേതായ രൂപകൽപ്പനകളുണ്ട്. നമ്മുടെ ഈ ഒരു ആയുഷ് കാലഘട്ടത്തിൽ നമ്മൾ കാണാത്ത ഒരുപാട് ജീവികൾ ഇന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ മുക്കുമൂലകളിലുണ്ട്. ഓരോന്നിനും ഓരോന്നിൻ്റേതായ ഒരു ജീവിതത്തിൻ്റെ സിസ്റ്റമാറ്റിക് വേ ഓഫ് ലൈഫാണുള്ളത്. ആ മെത്തേഡ് ഓരോ ജീവികൾക്കും നൽകിയത് ആരാണോ അതാണ് എൻ്റെ രക്ഷിതാവ് എന്നുള്ള അതാണ് മൂസാനബി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഒരു ഖുർആനിൻ്റെ ഈ ഒരു ആയത്തൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ശരിക്കും ഇത്തരത്തിലുള്ള കടന്നുകൊണ്ട് ചിന്തിക്കുവാനും ഇതിനകത്തേക്ക് എന്താണ് അതിൻ്റെ ഒരു വ്യാപ്തി എന്നുള്ളതും സർവകാലികമായി കൊണ്ട് വായിക്കുന്ന ഒരാൾക്ക് ഇതിനെങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അവസാനിക്കുമ്പോൾ സൂചിപ്പിക്കാനുള്ളത്, ഇത്തരത്തിലുള്ള വിരൽ ചൂണ്ടുന്നത് ഭൂമിയിൽ ഉള്ള എല്ലാ ജീവജാലങ്ങൾക്കും പിന്നിൽ ഒരു കൃത്യമായൊരു ഡിസൈനുണ്ട്. എങ്കിൽ അത് ഉൾക്കൊള്ളുന്ന ഒരു പ്രപഞ്ചത്തിനൊരു ഡിസൈനർ ഇല്ല എന്ന് പറയുന്നത് ശരിക്കും യുക്തിരഹിതമായ ഒരു കാര്യമാണെന്നുള്ളതും, ഇനി അതല്ല ആ ഡിസൈനർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യർ മാത്രമാണെങ്കിൽ അവർക്കൊരു ഉറുമ്പിനെ പോലും ഡിസൈൻ ചെയ്യാൻ പറ്റുന്നുമില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതിനുള്ളിലുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാണോ അവനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഡിസൈനർ. അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല എന്ന് പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുവാനും ഇസ്ലാമിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുവാനും ഇസ്ലാമിൻ്റെ സുന്ദരമായ ഈ സന്ദേശങ്ങളെയും അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളെയൊക്കെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുവാനും വേണ്ടി പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്. ഫിർഔനിന്റെ ചോദ്യം, ആരാണ് റബ്ബ്? ക്ലാസ് എടുത്തുകൊണ്ട് സഹൽ ആദമാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
2: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പം ഈ ഹദീസിൻ്റെ ഹദീസ് ചുരുപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
2: അതെ,
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതെ,
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറേ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറേ ഉണ്ട് ഇവിടെ,
2: അതിരുകൾ.
3: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
2: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അപ്പോൾ നമുക്കിനി അടുത്ത നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ തിരുമൊഴികളാണ് നമുക്ക് കേൾക്കാനുള്ളത്.
5: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
4: പ്രവർത്തന നിരതരാവുക, എല്ലാം എളുപ്പമാകും എന്ന ആശയത്തിലുള്ള ഹദീസാണ് ഇന്ന് കെ വി മുഹമ്മദ് അലി തിരുമൊഴികളിലൂടെ നമ്മെ കേൾപ്പിക്കാനിരിക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ സല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖാല كنا جلوسا مع النبي صلى الله عليه وسلم ومعه عود ينكت في الارض وقال ما منكم من احد الا قد كتب مقعده من النار او من الجنه فقال رجل من القوم الا نتكل يا رسول الله قال لا اعملوا فكل ميسر ثم قرا فاما من اعطى واتقى. ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിൽ 6605 നമ്പറായി കൊടുത്ത ഹദീസാണ് കേൾപ്പിച്ചത്. സ്വഹീഹ് മുസ്ലിമിലും വലിയ വ്യത്യാസമില്ലാതെ തന്നെ ഈ ഹദീസ് നമുക്ക് കാണാം. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഹിജ്റക്കും 23 ജനിച്ച് ഹിജ്റ 40 മരണപ്പെട്ട പ്രമുഖ സഹാബിയാണ്. 4-ാമത്തെ ഖലീഫയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതാവ് ഫാത്തിമ ബിൻത് അസദ് എന്നിവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തബൂക്ക് യുദ്ധമല്ലാത്ത എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു എന്നതും നമുക്ക് മനസ്സിലാക്കാനാകും. ഹിജ്റ 35 അദ്ദേഹം ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇവിടെ അലി റളിയല്ലാഹു അൻഹു പറയുന്നത് ഇങ്ങനെയാണ്, കുന്ന ജുലൂസൻ മഅ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബിയോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇരിക്കുകയായിരുന്നു. വമഅഹു ഉദുൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മരക്കഷ്ണമുണ്ട്, ഒരു ഉഴുതുണ്ട്, ഒരു മരക്കഷ്ണം, ഒരു കുള്ളിക്കൊക്കെയാണ് പറയുക. അഴുവാദ് എന്നതാണ് അതിൻ്റെ ബഹുവചന രൂപം, അഴുവുദ് എന്നുമുണ്ട്. അപ്പം നബിയുടെ കയ്യിൽ ഒരു മരക്കമ്പുണ്ട്. എൻകുത്തു ഫില്ലാർദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലത്ത് അതുകൊണ്ട് ഇങ്ങനെ അടയാളം വെക്കുന്നുണ്ട്, എന്തോ ഇങ്ങനെ വരച്ച് മണ്ണിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. ആലോചിച്ചുകൊണ്ട് എന്തോ ഒരു കാര്യം ആലോചിച്ച് മണ്ണിൽ നിലത്തിങ്ങനെ അടയാളപ്പെടുത്തുന്നതിനാണ് നെക്കത്ത് എൻ കുത്തു എന്ന് ഉപയോഗിക്കാറുള്ളത്. വഖാല, അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ല ഖദ് കുതിബ മഖഅദുഹു മിനന്നാരി ഔ മിനൽ ജന്ന. മാ മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല, ഇല്ല ഖദ് കുതിബ മഖഅദുഹു മിനന്നാർ, നരകത്തിലുള്ളവൻ്റെ മഖഅദ് നിർണയിക്കപ്പെടാതെ കണ്ട്, ഔ മിനൽ ജന്ന, അതല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള, അപ്പോൾ നരകത്തിലെയോ സ്വർഗത്തിലെയോ അവൻ്റെ ഇരിപ്പിടം, അവൻ്റെ സ്ഥാനം നിർണയിക്കപ്പെടാതെ കണ്ട് നിങ്ങളിൽ ഒരാളും ഇപ്പോഴും ജീവിക്കുന്നില്ല, ഇപ്പോഴുമില്ല എന്ന്. ഫഖാല റജുലു മിനൽ ഖൗം, അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ ഒരാൾ ചോദിച്ചു, അലാ നത്തക്കിലു യ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, എങ്കിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കട്ടെയോ, ഏതായിരുന്നാലും ഞങ്ങളെ നരകവും സ്വർഗവും തീരുമാനിക്കപ്പെട്ടതാണെന്നുള്ള നിലക്ക് ഞങ്ങളതിൽ ഭരമേൽപ്പിച്ച് അള്ളാഹുവിൻ്റെ തീരുമാനം എന്ന നിലക്ക് ഒന്നും ചെയ്യാതെ അമലുകൾ ഒഴിവാക്കി പ്രവർത്തനങ്ങളുടെ പ്രയാസമൊന്നുമില്ലാതെ ഞങ്ങളിരുന്നോട്ടെ എന്ന നിലക്ക് റസൂലിനോട് ചോദിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഇല്ല, അത് പറ്റില്ല. ഇഅ്മലു, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. നിങ്ങളുടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെട്ടതാണ്, അത് നിങ്ങൾക്കറിയില്ലല്ലോ. നിങ്ങളുടെ ബാധ്യത, അഅ്മലൂ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഫകുല്ലുൻ മുയസ്സറുൻ, എല്ലാം സുഗമമാവും, എല്ലാം എളുപ്പമാക്കപ്പെടും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബാധ്യത എന്നുള്ള നിലക്ക് സൽക്കർമ്മങ്ങളിൽ നിരതരാവുക, കാര്യങ്ങളെല്ലാം എളുപ്പമാകും, എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ അതിനുള്ള വഴി നിങ്ങൾക്ക് ലഭിക്കും. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഓതി എന്നാണ്. സുമ്മ ഖറഅ, പിന്നീട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി, ഫഅമ്മാ മൻ അഅത്ത വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന. സൂറത്തുൽ ലൈലിലെ അവചനങ്ങൾ, ആർ നൽകുകയും സൂക്ഷ്മത പാലിച്ച് ജീവിക്കുകയും ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തുകയും ചെയ്താൽ അവന് ഏറ്റവും എളുപ്പമായതിലേക്ക് സൗകര്യം ചെയ്തു കൊടുക്കും, ഒരർത്ഥത്തിൽ അവന് സ്വർഗത്തിലെത്താനുള്ള വഴി തുറന്നു കൊടുക്കും എന്നൊക്കെയാണ് വിശദീകരണം. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഉത്ബോധനം നടത്തിയത് ഒരു ജനാസ കബറടക്കുന്ന വേളയിൽ ബഖയോൽ ഖർഖത്തിൽ, മദീനത്തെ പള്ളിക്കടുത്തുള്ള പൊതുശ്മശാനമായ ബഖയോൽ ഖർഖത്തിൽ വെച്ചാണ് എന്ന് മറ്റു ചില റിപ്പോർട്ടുകളിൽ, ഹദീസുകളിൽ തന്നെ വന്നതായിട്ട് നമുക്ക് കാണാം. ജനാസ അടക്കാൻ സമയമുണ്ട്. അപ്പോൾ അള്ളാഹു റസൂൽ അവിടെ ഇരുന്ന് ഇങ്ങനെ തൻ്റെ കയ്യിലുള്ള മരക്കമ്പ് കൊണ്ട് നിലത്തിങ്ങനെ വരച്ച് എന്തൊക്കെ ആലോചിച്ചിരിക്കുന്നതിനിടയിലാണ്. ഓരോരുത്തരുടെയും സ്വർഗവും നരകവും തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കൂടി നിങ്ങൾ പ്രവർത്തന നിരതരാകണം. സ്വർഗം ആഗ്രഹിച്ച് പ്രവർത്തിക്കണം. കാര്യങ്ങളെല്ലാം ഏത രൂപത്തിലാണോ അതുപോലെ എളുപ്പമാക്കി തരും എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. അപ്പോൾ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകണം. ശരിയായ വിശ്വാസം കൈക്കൊണ്ടാൽ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കിത്തരും എന്നതാണ്. ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കൂടിയുണ്ട്, ആരെങ്കിലും സൗഭാഗ്യവാനാണെങ്കിൽ അപ്പോൾ അവന് അങ്ങനെയുള്ള ആ ഒരു സൗഭാഗ്യത്തിലേക്ക് എത്താനുള്ള വഴി അള്ളാഹു എളുപ്പമാക്കിക്കൊടുത്തരും. അല്ല, അവൻ ദൗർഭാഗ്യവാനും നരകം ലഭിക്കാനുമാണ് അവകാശിയെങ്കിൽ ആ രൂപത്തിലേക്ക് അവൻ്റെ കാര്യങ്ങളെ അള്ളാഹു കൊണ്ടെത്തിക്കും എന്നുകൂടി സൂചനയുണ്ട്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും നല്ല വിശ്വാസത്തോടുകൂടി, നല്ല വിശ്വാസം കൈക്കൊണ്ടുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ മുന്നേറുക എന്നതാണ് തന്നെയാണ് കരണീയമായിട്ടുള്ളത്. അങ്ങനെ നിർവഹിക്കണം എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നതും. വിശ്വാസത്തിൽ പാളിച്ച വരാതെ, നിർബന്ധബാധ്യതകൾ നിറവേറ്റി അനുഷ്ഠാനങ്ങളിൽ വീഴ്ച വരാതെ, ഐശ്വര്യകർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ശരിയായ വിശ്വാസത്തോട് ജീവിക്കാനുള്ള ശ്രമമുണ്ടാകണം. മാത്രവുമല്ല, ഇവിടെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനാകുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായിരുന്നു ഇവിടെ വെച്ചാണോ തൻ്റെ അനുയായികളെ, വിശ്വാസികൾക്ക് ഉത്ബോധനം നടത്താൻ, അവരെ കാര്യങ്ങൾ ഉപദേശിക്കാൻ സാധിക്കുക. ആ സന്ദർഭമൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇവിടെ ഖബറിൻ്റെ അടുത്ത് വെച്ച്, ബഖയിൽ വെച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ഉപദേശിച്ചത്. അതോടൊപ്പം ഖദറുള്ള വിധിയിലുള്ള വിശ്വാസം ഉണ്ടാകണം. ആ വിശ്വാസത്തോടൊപ്പം കർമ്മങ്ങളിലൂടെ ശരിയായ വിധി ലഭിക്കുന്നവനായി തീരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം എന്ന സന്ദേശം കൂടി ലഭിക്കുന്നു. കൂടുതൽ പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. തിരുമൊഴികൾ നമ്മൾ കേട്ട് മടങ്ങിയെത്തി പ്രവർത്തന നിരതരാവാനുള്ള സന്ദേശത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നു.
7: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം. ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
8: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
7: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
8: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
7: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
8: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
7: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
8: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
7: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
8: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം,
7: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം,
8: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം,
7: പ്രാമാണികമായ പഠനം,
8: പ്രായോഗികമായ പഠനക്രമം,
7: പണ്ഡിതോചിതമായ പ്രതിപാദനം,
8: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
7: ലളിത സുന്ദരമായ അവതരണം,
8: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
7: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നുവേണ്ട,
8: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
7: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
8: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
7: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
8: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
7: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
8: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പീസ് റേഡിയോ.

0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. സൂറത്ത് യൂനുസിലെ 16-17 വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ജാസിൽ ജാഫർ അൽ ഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു യൂനുസ് എന്ന അധ്യായത്തിലെ 15 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ മനസ്സിലാക്കി വെച്ചത്. ഇൻഷാ അല്ലാ 16-ാമത്തെ ആയത്തിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്യാം.

به فقد لبثت فيكم عمرا من قبله أفلا تعقلون.

0: به فقد لبثت فيكم عمرا من قبله أفلا تعقلون.
1: ആയത്തിൻ്റെ സാരം പറയുക. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാനിത് ഓതി കേൾപ്പിക്കുകയോ നിങ്ങളെ അവനിത് അറിയിക്കുകയോ ചെയ്യില്ലായിരുന്നു. ഇതിന് മുമ്പ് കുറേ കാലം ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? കഴിഞ്ഞ ആയത്തുകളിലായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹിയാകുന്ന ഖുർആൻ അത് അവിശ്വാസികൾക്ക് പാരായണം ചെയ്തു കൊടുക്കുന്നു. അതിലെ ആയത്തുകൾ വ്യക്തമാണ്, സ്പഷ്ടമാണ്, ഏതൊരാളുടെയും മനസ്സിനെ ആകർഷിക്കുന്ന തലത്തിലാണ് അതിൻ്റെ ഓരോ ആയത്തുകളും സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെയൊക്കെ ആയത്തുകൾ കേൾക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച അവിശ്വാസികളുടെ പ്രതികരണം തികച്ചും വ്യത്യസ്തമായിരുന്നു. അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ഖുർആനല്ല വേണ്ടത്, വേറൊരു ഖുർആൻ എന്ത് ചെയ്യണം, കൊണ്ടുവന്ന് തരണം. അതായത് അവർക്കിഷ്ടമുള്ള, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വിശുദ്ധ ഖുർആൻ അവർക്ക് ആവശ്യമാണ്, അതാണ് അവർക്ക് വേണ്ടത് എന്നവർ പറയുന്നു. അതല്ലെങ്കിൽ പൂർണ്ണമായ രൂപത്തിൽ ഈ വിശുദ്ധ ഖുർആനിനെ മാറ്റിക്കൊണ്ട് മറ്റൊരു ഖുർആനാണ് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നു. ആ സമയത്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുക്കുന്നത്, എനിക്ക് മാറ്റം വരുത്തുവാനോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുവാനോ അനുവാദമില്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെല്ലാം അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. വഹീനെ കവച്ചു വെക്കുന്ന രൂപത്തിൽ, വഹീൻ്റെ മുകളിലായിക്കൊണ്ട് എൻ്റെ സംസാരം ഞാൻ ഒരിക്കലും സംസാരിക്കുകയില്ല, മറിച്ച് എന്താണോ അള്ളാഹു എനിക്ക് വഹിയായി നൽകിയിട്ടുള്ളത് അതുമാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വഹീനെ ധിക്കരിക്കുക, വഹീനെ നിഷേധിക്കുക, വഹീനെ നിരാകരിക്കുക എന്നതെല്ലാം ഞാൻ ഭയപ്പെടുന്നു. ഒരു വമ്പിച്ച ദിവസം വരാനുണ്ട്, ആ ദിവസത്തെക്കുറിച്ച് എനിക്ക് പേടിയുണ്ട് എന്നാണ് തൊട്ട് മുമ്പുള്ള ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ആ ആശയത്തെ ഒന്നുകൂടി ഊന്നിപ്പറയുകയാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ല വിശുദ്ധ ഖുർആൻ, മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുള്ളത്. അതുമാത്രമല്ല, നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങളുടെ കൂടെ എത്ര വർഷം താമസിച്ചിട്ടുണ്ട്, എൻ്റെ അറിവെന്താണ്, എനിക്കിങ്ങനെയൊന്ന് സ്വന്തമായി ഉണ്ടാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണല്ലോ എന്നിങ്ങനെയുള്ള ആശയമാണ് പതിനാറാമത്തെ ആയത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. കുൽ, നബിയെ താങ്കൾ പറയണം. കുൽ എന്ന പ്രയോഗം, അത് പറയാൻ പോകുന്ന കാര്യം അത് വളരെ ഗൗരവപ്പെട്ടതാണ്, വിശേഷിച്ചും പറയേണ്ടതാണ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് കുൽ എന്ന കൽപ്പനയുടെ ക്രിയ. കാരണം വിശുദ്ധ ഖുർആനിലെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയേണ്ടതാണ്, എന്നിട്ടും അള്ളാഹു കുൽ എന്ന് പറയുന്നുണ്ട് എങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട് എന്നാണ്. ലൗ ഷാ അല്ലാഹു, ലൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരുന്നെങ്കിൽ എന്ന അർത്ഥമാണ്. ഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, മാ തലൗതുഹു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്ത് തരുമായിരുന്നില്ല. അവിടെയുള്ള മാ എന്നത് നഫീൻ്റെ മായാണ്. തല യത്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരായണം ചെയ്യുക, അതാണ് തിലാവത്തുൽ ഖുർആൻ, ഖുർആനിൻ്റെ പാരായണം. വല അദ്റാകും ബിഹി, അദ്റായുദരി എന്ന് പറഞ്ഞാൽ അറിയിക്കുക, ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കുക. വല അദ്റാകും, അല്ലാഹു നിങ്ങൾക്ക് അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല, അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ. അപ്പോൾ ആയത്തിൽ പറയുന്നത് അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്, അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുന്നത്, അള്ളാഹു നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി തരുന്നത് എല്ലാം അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ്, അല്ലാതെ എൻ്റെ ഉദ്ദേശം കൊണ്ടല്ല, എൻ്റെ സ്വമേധയാലുള്ള താല്പര്യം കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ദൂതനാണ് ഞാൻ, അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ള പ്രവാചകനാണ് ഞാൻ. പ്രവാചകനെന്ന നിലക്ക് എന്താണോ എൻ്റെ സൃഷ്ടാവ് പറയുന്നത് അത് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നതാണ് ഞാനിവിടെ ചെയ്യുന്ന കർത്തവ്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധ്യപ്പെടുത്താൻ. അതുമാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നിഷ്ടത്തിൽ ഇത് ചെയ്യുന്നതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് മനസ്സിലാക്കിയത്, അള്ളാഹു വഹിയായി എത്തിച്ചു കൊടുത്തത്, അത് പ്രകാരം ഓതിക്കൊടുക്കുകയാണ്. അതുകൊണ്ട് സത്യമാണ് നബി കളവല്ല പറയുന്നത് എന്ന് ആ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കളവായിരുന്നെങ്കിൽ എല്ലാ ആളുകൾക്കും അത് പറയാൻ സാധിക്കും. കളവ് എന്നത് ഒരിക്കലും ആർക്കും പറയാൻ സാധിക്കാത്തതല്ല, അതിനെ തൊട്ട് മനുഷ്യർ അശക്തരല്ല, സാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾക്കും പാരായണം ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അവർക്കൊന്നും സാധിച്ചിട്ടില്ല എന്നത് എന്തിനെ അറിയിക്കുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു കൊടുത്ത ഖുർആൻ അത് അള്ളാഹുവിങ്കലിൽ നിന്നാണ് എന്നതിനെ അറിയിക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം എല്ലാം റബ്ബിൽ നിന്നാണ്, റബ്ബിൻ്റെ ഉദ്ദേശപ്രകാരമാണ്, റബ്ബിൻ്റെ തീരുമാനപ്രകാരമാണ്, റബ്ബിൻ്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ നിങ്ങൾക്ക് വഹി എത്തിച്ചു തന്നത് എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ആ ആശയത്തെ ഉറപ്പിക്കാൻ വേണ്ടി ഇതെൻ്റെ വകയുള്ളതല്ല, റബ്ബിൻ്റെ അടുക്കലിൽ നിന്നുള്ളതാണ് എന്നതിന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബലി. ഫഖദ് ഖദ് എന്നത് ഹർഫു തൗക്കീദാണ്, തൗക്കീദിൻ്റെ ഹർഫാണ്, ഒരു കാര്യം ഉറപ്പിക്കാൻ വേണ്ടി വരുന്ന ഹർഫ്. ഇവിടെ പറയുന്നത് ലബിസ്തു, ലബിസ എന്ന് പറഞ്ഞാൽ താമസിക്കുക, ലബിസ്തു ഞാൻ താമസിച്ചിട്ടുണ്ട്, ഫീക്കും നിങ്ങൾക്കിടയിൽ, ഉമറം മിൻ ഖബലി കുറച്ചു കാലം, വഹി ലഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കിടയിൽ താമസിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രകൃതം നിങ്ങൾക്കറിയാം, എൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാം, എനിക്കെത്ര അറിവുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഇതൊക്കെ ആലോചിച്ചാൽ തന്നെ ഞാൻ ഈ പറയുന്നതൊന്നും എൻ്റെ വകയല്ല, മറിച്ച് റബ്ബിൻ്റെ അടുക്കലിൽ നിന്നാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വസ്തനും സത്യസന്ധനും ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിട്ടാണ് അവർക്കിടയിൽ ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് അൽ അമീൻ എന്ന പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ മുമ്പ് പ്രസിദ്ധനായതും. റോമയിലെ ചക്രവർത്തിയായ ഹിറക്കൽ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി ഖബ്ല അൻ യഖൂല മാ ഖാല. ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ അദ്ദേഹത്തെ കളവാക്കിയിരുന്നു, അദ്ദേഹം കള്ളനാണ് എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ കളവ് വന്നു ചേരുന്നുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിച്ചിരുന്നു. ആ സമയത്ത് ശത്രുവായ, ശത്രുപക്ഷത്ത് നിന്നിരുന്ന, പിന്നീട് ഇസ്ലാം സ്വീകരിച്ച അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇല്ല, അദ്ദേഹം കളവ് പറഞ്ഞിട്ടില്ല എന്നാണ്. ഒരു ശത്രുവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യസന്ധനാണ് എന്നതിന് സാക്ഷ്യം വഹിക്കുന്നത്. സാധാരണ കവികൾ പാടാറുള്ളത് പോലെ, വൽ ഫദ്ലു മാ ഷഹിദത് ബിഹിൽ അഅദാഉ, യഥാർത്ഥ ശ്രേഷ്ഠത എന്നാൽ ശത്രുക്കൾ സാക്ഷ്യപ്പെടുത്തിയ ശ്രേഷ്ഠതയാണ്. അങ്ങനെ ഹിറക്കൽ പറയുന്നുണ്ട്, ഫഖദ് അഅരിഫു അന്നഹു ലം യകുൻ ലിയദ അൽ കദീബ അലൻ നാസി ثم يذهب فيكذب على الله. ജനങ്ങളോട് അദ്ദേഹം കളവ് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അദ്ദേഹം അള്ളാഹുവിനോട് കളവ് പറയുക? എങ്ങനെയാണ് അള്ളാഹുവിനെ ധിക്കരിക്കുക? വഞ്ചിക്കപ്പെടുന്ന, പെട്ടെന്ന് വഞ്ചിക്കാൻ സാധിക്കുന്ന ദുർബലരായ മനുഷ്യന്മാരോട് പോലും സത്യസന്ധമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ, എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനോട് എന്തായാലും സത്യസന്ധത പുലർത്തിയിട്ടുണ്ട് എന്നാണ് ഹിറക്കൽ പറഞ്ഞതിൻ്റെ ചുരുക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വർഷത്തോളം അവർക്കിടയിൽ ജീവിച്ചു, എന്നിട്ട് ഒന്നും തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പം ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ ഇതെൻ്റെ വകയല്ല, മറിച്ച് ഇത് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ്. സൂറത്തുൽ മുഅ്മിനൂനിലെ 69-70 ആയത്തുകളിൽ സമാനമായ ആശയം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അം ലം യഅരിഫു റസൂലഹും ഫഹും ലഹു മുൻകിറൂൻ. ഒരു ആശ്ചര്യത്തോടുകൂടി ചോദിക്കുകയാണ്, അവർക്ക് റസൂലിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ അവർ റസൂലിനെ നിഷേധിച്ചത്? അല്ല എന്നാണ്. അവർക്ക് കൃത്യമായി അറിയാം, പക്ഷെ എന്തുകൊണ്ട് അവർ റസൂലിനെ അംഗീകരിച്ചില്ല? അവരുടെ ധാർഷ്ട്യവും അഹങ്കാരവും കോപവും നിമിത്തമാണ് അവർ അംഗീകരിക്കാതിരുന്നത്. മറിച്ച് റസൂലിന് എഴുത്തറിയില്ല, റസൂലിന് വായന അറിയില്ല, റസൂൽ അത്രയൊന്നും പഠിച്ചിട്ടില്ല എന്നൊക്കെ വളരെ കൃത്യമായി ബോധ്യമുള്ള ആളുകളാണ് മക്കയിലെ മുശ്രിക്കുകൾ. റസൂലിൻ്റെ അവസ്ഥ അറിയാത്തത് കൊണ്ടല്ല റസൂലിനെ നിഷേധിച്ചത്, മറിച്ച് അഹങ്കാരം മൂലമാണ്. അം യഖൂലൂന ബിഹി ജിന്ന ബൽ ജാഅഹും ബിൽ ഹഖ്ഖി വ അക്സറുഹും ലിൽ ഹഖ്ഖി കാരിഹൂൻ. എന്നിട്ട് അള്ളാഹു വീണ്ടും ചോദിക്കാൻ, അദ്ദേഹത്തിന് ഭ്രാന്തുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? ബൽജഅഹും ബിൽ ഹഖ്, സത്യവുമായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്, പക്ഷെ അധികം ആളുകളും സത്യത്തെ വെറുക്കുന്ന ആളുകളാണ്. ഈ ആയത്ത് നമ്മുടെ സമൂഹത്തെ വരച്ചു കാട്ടുന്ന ഒരു വളരെ വലിയ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അസത്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ, അസത്യങ്ങൾ നാടുനീളെ വാണുകൊണ്ടിരിക്കുമ്പോൾ, സത്യം പ്രചരിപ്പിക്കാൻ ഒരുങ്ങുന്ന ആളുകൾ അവർ കളിയാക്കലുകൾക്ക് വിധേയമാകും, അവരൊറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകും, അവർ പറഞ്ഞ വാക്കുകൾ കൂട്ടിമാറ്റപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളുണ്ടാകും. എന്നിരുന്നാലെല്ലാം സത്യത്തോടൊപ്പം നിലകൊള്ളുകയാണ് യഥാർത്ഥ വിശ്വാസികളുടെ എപ്പോഴുമുള്ള നിലപാട് എന്ന് നമുക്കിത് വ്യക്തമാക്കി തരികയാണ്. അതുകൊണ്ട് ഏതൊരവസ്ഥയിലും ആര് വെറുത്താലും ശരി, ആര് വെറുത്തില്ലെങ്കിലും ശരി, സത്യമെന്താണോ അത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ഏതൊരു പ്രബോധകൻ്റെയും ഉദ്ദേശം. അള്ളാഹു പറയുന്നത്, വഅക്സറുഹും ലിൽ ഹഖി കാരിഹുൻ, അവരുടെ കൂട്ടത്തിൽ അധികം ആളുകളും സത്യത്തോട് വെറുപ്പുള്ള ആളുകളാണ് എന്നാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ സത്യത്തെ വെറുക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കഴിഞ്ഞു പോയ അമ്പിയാക്കൾ നേരിട്ട സുന്നത്താണ്, അവരുടെ ചര്യയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്നല്ല വിചാരിക്കേണ്ടത്, മറിച്ച് മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ പാതയിലാണ് നമ്മളും സഞ്ചരിക്കുന്നത് എന്നോർത്ത് സമാധാനപ്പെടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത്, അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന ചോദ്യവുമായിട്ടാണ്. അതായത് നിങ്ങളൊന്ന് കാര്യമായി ചിന്തിക്കണം, എൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം, വഹി വരുന്നതിന് മുമ്പുള്ള എൻ്റെ സംസാരത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, എൻ്റെ ഇടപെടലിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം, എല്ലാം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അത് കൃത്യമായി മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾ വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വളരെ സുപ്രധാനമായ പാഠങ്ങളിലൊന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യം. അള്ളാഹു തൻ്റെ അടിമകളെ സൃഷ്ടിച്ചു, ആ അടിമകൾക്ക് പ്രവാചകനെ അയച്ചു, അവിടെ നിർത്തിയില്ല, മറിച്ച് അവർക്ക് വേണ്ട ഒരു വേദഗ്രന്ഥം കൂടി അള്ളാഹു പറഞ്ഞുകൊടുത്തു എന്നാണ്, അയച്ചു കൊടുത്തു എന്നാണ്. ഇതൊക്കെ റബ്ബിൻ്റെ വിശാലമായ കാരുണ്യത്തെയാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നില്ല. റസൂലിന് പ്രശസ്തി നേടാൻ, ആളുകൾക്കിടയിൽ സ്ഥാനം കിട്ടാൻ ഞാൻ വലിയ ആളാണ് എന്ന നിലക്കൊക്കെ റസൂലിന് പറയാമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, മറിച്ച് റബ്ബിൻ്റെ അടുക്കലിൽ നിന്നാണ്, വഹിയാണ്, ഞാൻ അത് എത്തിച്ചു തരുന്ന ഒരു ഇടയാളൻ മാത്രമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഇതാണ് ഈ ആയത്തിൻ്റെ തഫ്സീറായി വിശദീകരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആയത്തിൻ്റെ ഓരോ പദങ്ങളും കൃത്യമായി പഠിക്കുകയും ആശയങ്ങൾ മനസ്സിലാക്കുകയും പ്രധാനപ്പെട്ട പാഠങ്ങൾ എഴുതിയെടുത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ ആത്മാർത്ഥമായി പഠിക്കുന്ന അവൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്ത് യൂനുസിലെ 16-17 വചനങ്ങളാണ് നാം പഠിച്ചത്. പ്രവാചകന്റെ സത്യസന്ധത. ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ അൽഹിക്കമി.
3: ഒരു പക്ഷെ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്, അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ളയെ ഒരു സാധാരണക്കാരൻ കണ്ടൊരു സംഭവം ഉണ്ടല്ലോ. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഒരു യാത്രയിൽ ഒരു സ്ഥലത്തെത്തി, പള്ളിയിൽ പുറത്ത് കിടക്കാൻ വേണ്ടി അന്വേഷിച്ചു പോയി. അപ്പൊ പള്ളിയുടെ ചെരുവിൽ കിടക്കാൻ ആരും സമ്മതിക്കണില്ല. പള്ളിയിലെ അന്നത്തെ മുക്രിക്ക സമ്മതിക്കണില്ല, എവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പ്രശ്നമാക്കി. അപ്പൊ ഇയാൾക്കും അറിയില്ല ഇത് ലോകത്ത് അറിയപ്പെടുന്ന അഹമ്മദ് ബിൻ ഹംബൽ പണ്ഡിതനാണ്, ഇമാമുസ്വന്നയാണ് എന്ന് മനസ്സിലാക്കാതെ പള്ളിയിലെ മുക്രി ഇവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പതുക്കെ ഇറങ്ങി പുറത്ത് ഇങ്ങനെ ഒരു ഷോപ്പ് കാണുന്നു, ഒരു ഒരു ഹുബ്സ് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ്. അങ്ങനെ ഷോപ്പ് ഒരു കാണുന്നു, വളരെ അവിചാരിതമായി അവിടെ എത്തി. അപ്പൊ അയാൾ പറഞ്ഞു ഇവിടെ കയറി കിടന്നോളൂ. അപ്പൊ അയാൾ നാളെ രാവിലത്തേക്കുള്ള ഹുബ്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് രാത്രി. അപ്പൊ ഇവിടെ കയറി കിടന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവിടെ കയറി അവിടെ ഷെൽട്ടർ കിട്ടിയ സമയത്ത് സംസാരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ എന്തിനാണ് എന്നെ സഹായിച്ചത് എന്നർത്ഥത്തിൽ അദ്ദേഹം തിരിച്ചു ചോദിച്ചു. അപ്പം അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ളോട് അദ്ദേഹം പറഞ്ഞു, പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ആളുകളെ സഹായിക്കുന്നതുകൊണ്ട് മറ്റൊക്കെയാണ് റബ്ബെൻ്റെ എല്ലാ പ്രാർത്ഥനക്കും ഉത്തരം നൽകുന്നുണ്ട്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് അദ്ദേഹം ഇങ്ങനെ അസ്തഗ്ഫിറുള്ള അസ്തഗ്ഫിറുള്ള ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്, സുബ്ഹാനല്ലാഹ് ഇങ്ങനെ ദിക്റുകൾ ചൊല്ലുന്നുണ്ട്. അപ്പം അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ള തിരിച്ചു അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ശുക്ർ ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് എന്ത് നിയമത്താണ് കിട്ടിയത്? ഇപ്പോഴും വഴിയോരത്തെ ഹുബ്സ് കട തന്നെയാണല്ലോ എന്ന് ചോദിച്ചു ഒരു കൗതുകത്തിൽ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ എനിക്ക് ആവശ്യമായതൊക്കെ ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്, ഒന്നും തരാതെ പോയിട്ടില്ല. ഇനി എൻ്റെ ആഗ്രഹം ഒന്നുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇമാം സുന്ന അഹമ്മദ് ബിൻ ഹംബൽ ഉണ്ട്, അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കൊതിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അതിന് മാത്രം ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. അപ്പം അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ള പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ആ പിന്നെ പള്ളിയിൽ എനിക്ക് ഇടം തരാതിരുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ വേണ്ടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അഹമ്മദ് ബിൻ ഹംബലാണ് എന്ന് പരിചയപ്പെടുത്തിയ ഒരു സംഭവം കേട്ടിട്ടുണ്ടാവും സാധ്യത.
4: അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ളാഹിന്റെ ചരിത്രത്തിൽ ധാരാളം ഇങ്ങനത്തെ വിഷയങ്ങൾ പൊതുവെ നമ്മൾ കാണും. അദ്ദേഹം ഒരു പള്ളിയിൽ ചെന്ന് ആ പള്ളിയിൽ ജമാഅത്തിന് കൂടി നമസ്കാരത്തിന് കൂടി, അപ്പോൾ അവിടുത്തെ ആളിങ്ങനെ പറയണേ അഹമ്മദ് ബിൻ ഹംബൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കത്തിക്കാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോയെന്ന് വെച്ചാന്ന് പറഞ്ഞു, ഞാനാണല്ലോ ഈ അഹമ്മദ് ബിൻ ഹംബൽ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതാണ്. ഈ വായലിങ്ങൾ ആളുകളെ വന്ന് എടുത്ത് കയ്യിൽ നിന്നിടണ ടൈപ്പ് ആളുകളുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞാൽ ജനത സ്വീകരിക്കൂല എന്നുള്ളതുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ കാര്യമൊന്നുമല്ല, പക്ഷെ ഇമാ അഹമ്മദ് ബിൻ ഹംബൽ പറയാത്തൊരു കാര്യം ഇമാ അഹമ്മദ് ബിൻ ഹംബലിലേക്ക് ചേർത്തിയിട്ട് പറഞ്ഞിട്ട് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ശ്രമമാണ് മൂപ്പർ നടത്തുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. പൊതുവേ ആളുകൾ പറയുന്ന ഒരു ധാരണയാണ്, ഇബാദത്തിന് നിയ്യത്തുണ്ടെങ്കിലല്ലേ കൂലി കിട്ടുക, എങ്കിൽ തെറ്റുകൾക്കും നിയ്യത്തുണ്ടെങ്കിലേ കുറ്റം കിട്ടുകയുള്ളൂ. ചില തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ ആളുകൾ പറയും അത് നിയ്യത്തില്ല, ഉദ്ദേശമില്ലാതെ ചെയ്തതാണ്, അതിനാൽ ശിക്ഷാർഹമല്ല, ആക്ഷേപിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ചെയ്ത ആളുടെ ഉദ്ദേശശുദ്ധി കൂടി പരിഗണിക്കേണ്ടതല്ലേ എന്നൊക്കെയുള്ള സംസാരങ്ങൾ അടുത്ത കാലത്തായി വ്യാപകമായി കേൾക്കുന്നുണ്ട്. ചില വിവാദങ്ങൾ വരുമ്പോൾ, ചില ചർച്ചകൾ സമൂഹത്തിൽ വരുമ്പോഴെല്ലാമാണ് ഇത്തരം സംസാരങ്ങൾ പൊതുവെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടാറുള്ളത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ നാം അതിൽ തിരിച്ചറിയേണ്ടതുണ്ട്. നന്മകൾക്ക് വിവാദത്തുകൾക്ക് പ്രതിഫലങ്ങൾ ലഭിക്കണമെങ്കിൽ നിയ്യത്ത് വേണം തീർച്ചയായും. എന്നാൽ തിന്മകൾക്ക് നിയ്യത്ത് വേണമെന്ന് വിശുദ്ധ ഖുർആനിലോ പ്രവാചക വചനങ്ങളിലോ ഏതെങ്കിലും ഒരു അഹ്ലുസുന്നയുടെ അധ്യാപനങ്ങളിലോ എവിടെയും കാണാൻ സാധ്യമല്ല. ഒരു മദ്യപാനിക്ക് മദ്യം ഹലാലാണ് എന്ന ഉദ്ദേശമുണ്ടെങ്കിലേ ആ മദ്യപാനത്തിന് ശിക്ഷ കിട്ടുമെന്ന് ആരെങ്കിലും പറയുമോ? വ്യഭിചരിക്കാൻ പോകുമ്പോൾ വ്യഭിചാരം കുറ്റകൃത്യമല്ല എന്ന് വിശ്വസിച്ചെങ്കിലേ അയാൾക്ക് ശിക്ഷയുണ്ട് എന്ന് പറയുമോ? ഇല്ല. ആ വിശ്വാസമുണ്ടെങ്കിൽ ശിക്ഷ അധികമാകുമെന്നല്ലാതെ അയാൾക്ക് ശിക്ഷ ഇല്ലെന്ന് പറയാൻ ന്യായമില്ല. ഒന്ന് രണ്ട് സംഭവങ്ങൾ നോക്കൂ. ഒരിക്കൽ ഒരു മനുഷ്യൻ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഈ ആൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. നബിജനങ്ങൾ പറയുകയാണ്, അള്ളാഹു തആല ഇത് കേട്ടുകൊണ്ട് അല്ല പറഞ്ഞു, ആരാണ് എൻ്റെ കാര്യത്തിൽ അങ്ങനെ തീരുമാനം പറയാനുള്ളത്? ഞാൻ അവരെ പുറത്തു കൊടുത്തിരിക്കുന്നു, നിന്റെ കർമ്മങ്ങൾ ഞാൻ നിഷ്ഫലമാക്കി കളഞ്ഞിരിക്കുന്നുവെന്നാണ്. അവിടെ ആ മനുഷ്യർ ഒരിക്കലും അള്ളാഹുവിനെ ആക്ഷേപിക്കാൻ ഉദ്ദേശം കൊണ്ട് പറഞ്ഞതല്ല, അയാളുടെ ഉദ്ദേശം അങ്ങനെ അല്ലതാണ്. എന്നിട്ടും അയാളുടെ ആ പദപ്രയോഗം വലിയ ഗൗരവമുള്ള വാക്കായി മാറി. ആ സംഭവത്തെ പരാമർശിച്ചുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു കലിമത്ത് ഒറ്റ വാക്കാണ് അയാൾ പറഞ്ഞത്, പക്ഷേ ഔ ബഖത് ദുനിയാഹു വ ആഖിറതഹു, അയാളുടെ ദുനിയാവും അയാളുടെ പരലോകവും നശിക്കാനത് നിമിത്തമായി മാറി എന്നാണ്. മറ്റൊരിക്കൽ നബിയോട് ഒരാൾ വന്ന് പറയുന്നു, നബിയെ താങ്കളും അള്ളാഹും ഉദ്ദേശിച്ചാൽ അതുണ്ടാവും, മാഷാ അള്ളാഹു വശിക്ത. അവിടെ നബിയെ തിരിച്ചു ചോദിച്ചത്, നീ എന്ന് റബ്ബിനോട് തുല്യമാക്കുകയാണോ എന്നാണ്. ഈ മനുഷ്യർ ഒരിക്കലും നബിയും അള്ളാഹും ഒരുപോലെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളല്ല, ആ ഉദ്ദേശവുമില്ല നിയ്യത്തുമില്ല, എന്നിട്ടും അത് ഗൗരവമാണ് എന്ന് പരിചയപ്പെടുത്തി. മതചിഹ്നങ്ങളെ പരിഹസിക്കൻ, അള്ളാഹുവിൽ പങ്കു ചേർക്കൻ, കുഫ്രിൻ്റെയും ഷിർക്കിൻ്റെയും വാക്ക് പ്രവർത്തികൾ, അതുപോലെ തോന്നിവാസങ്ങൾ, തിന്മകൾ, ഹറാമുകൾ, ഇവയ്ക്കൊന്നും നിയ്യത്ത് ആവശ്യമില്ല. എന്നാൽ ഇതൊന്നും തിന്മയല്ല എന്നോ ഇതൊക്കെ അനുവദനീയമാണ് എന്നോ മതത്തിൻ്റെ അധ്യാപനം അംഗീകരിക്കില്ല എന്നോ ഉള്ള മനസ്സുണ്ടെങ്കിലോ അവിടെ അയാൾക്ക് ലഭിക്കുന്ന ശിക്ഷയുടെ കാഠിന്യം വർദ്ധിക്കുമെന്ന് മനസ്സിലാക്കാം. അല്ലാതെ ഈ ഉദ്ദേശമൊന്നും ഇല്ലെങ്കിൽ ആ കാലത്ത് ശിക്ഷയില്ല എന്ന് പറയില്ല. ഇബാദാത്തുകൾക്ക് നിയ്യത്തുണ്ടെങ്കിലേ കൂലി കിട്ടൂ എന്നൊരു മറുവശം വെച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷത്തിൽ ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് അങ്ങനെ പറയുന്നത്. അത് ശരിയല്ല. ഇനി അനുവദനീയമായ കാര്യമാണെങ്കിലോ ജായിസായ കാര്യമാണ്. ഭക്ഷണം കഴിക്കുന്നു, വസ്ത്രം ധരിക്കുന്നു, വെള്ളം കുടിക്കുന്നു, കിടന്നുറങ്ങുന്നു തുടങ്ങിയ അനുവദനീയമായ കാര്യമാണെങ്കിലോ അതിൽ സദുദ്ദേശപരമായി ചെയ്യുന്നുവെങ്കിൽ ആ നെയ്യത്ത് പരിഗണിച്ചുകൊണ്ട് അയാൾക്കതിനെ പ്രതിഫലാർഹമാക്കി മാറ്റാൻ കഴിയും. അവിടെ നെയ്യത്തില്ലെങ്കിലോ പ്രതിഫലവുമില്ല, ശിക്ഷയുമില്ല. ഉദാഹരണമായി ഭക്ഷണം കഴിക്കുന്നു, എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? അതിൻ്റെ ഉദ്ദേശം അനുസരിച്ച് മാറ്റം വരും. അത്താഴം കഴിക്കുകയാണോ എന്ന് സുന്നത്തായി മാറും. അതല്ല മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിലാണോ അതിനനുസരിച്ചുള്ള ഹുക്മ് അതിനുണ്ടാവും. അവിടെ വസ്ത്രം ധരിക്കുന്നു, അവിടുത്തെ മറക്കാൻ ഉദ്ദേശമാണോ അയാൾക്കത് പുണ്യമായി മാറും. അതൊന്നുമല്ല അഹങ്കാരമാണോ ഉദ്ദേശം, പൊങ്ങച്ചമാണോ ഉദ്ദേശം, ഈ അതിനനുസരിച്ച് അതിൻ്റെ ഹുക്മ് മാറും. അനുവദനീയമായ കാര്യങ്ങളിൽ നിയത്തനുസരിച്ച് അതിൻ്റെ വിധികൾ മാറ്റങ്ങളുണ്ടാവും. എന്നാൽ നിഷിദ്ധങ്ങളിൽ, ഹറാമുകളിൽ, കുഫറുകളിൽ, ഷിർക്കുകളിൽ ഒന്നും നിയത്തിനങ്ങനെ പ്രസക്തിയില്ല. അവിടെ മതത്തെ പരിഹസിക്കാനും റബ്ബിനെ മറികടക്കാനും ദീനിൻ്റെ മതത്തിൻ്റെ നിയമങ്ങളെ മറികടക്കാനുമുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ ആ ഉദ്ദേശത്തിനനുസരിച്ച് അയാൾ തിന്മയുടെ ഗൗരവം വർദ്ധിക്കുമെന്നല്ലാതെ ഇല്ലെങ്കിൽ അയാൾക്ക് ദോഷമില്ല, കുറ്റമില്ല എന്ന് പറയാൻ ന്യായമില്ല. തെറ്റുകൾ ഏതുദ്ദേശത്തിൽ ചെയ്താലും തെറ്റുകൾ തന്നെയാണ്, തിന്മകൾ തിന്മകൾ തന്നെയാണ്. കേവലം ഉദ്ദേശശുദ്ധി കൊണ്ട് മാത്രം ഒരു മാർഗം ശരിയായി മാറുകയില്ല. ഉദ്ദേശവും ശരിയാവണം, മാർഗവും ശരിയാവണമെന്ന് നേരത്തെ സൂചിപ്പിച്ച ഹദീസുകൾ, സമാനമായ പ്രമാണങ്ങൾ, പ്രവാചക വചനങ്ങൾ എല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് മതമറിയാത്ത ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും മുഖ്യ ചാനലുകളിൽ വല്ലതും വിളിച്ചു പറഞ്ഞാൽ അതൊക്കെ മതമാണെന്ന് കരുതി അതിൻ്റെ സ്ഥാനത്ത് തീരുമാനമെടുത്ത് നമ്മുടെ മതം തകർക്കാതിരിക്കാൻ നാം പരിശ്രമിക്കുക. റബ്ബു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
6: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
7: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
6: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് റേഡിയോയിൽ അടുത്തതായി ജനക്ഷേമം, വാഹന ഉടമകൾ ശ്രദ്ധിക്കാൻ, ഭാഗം ഒന്ന്. അവതരണം ഡോക്ടർ പി എം മുഹമ്മദ് നജീബ്, കൂടെ സലാം സുറുമ.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. 1989 മോട്ടോർ വാഹന വകുപ്പിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായി സർക്കാർ സേവനം ആരംഭിച്ച് 2018 ഡെപ്യൂട്ടി കമ്മീഷണറായി വിരമിച്ച പാണ്ടിക്കാട് സ്വദേശി ഡോക്ടർ പി എം മുഹമ്മദ് നജീബ് സാറാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. സർ, സ്വാഗതം. മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങളാണ് അദ്ദേഹം ഇന്ന് നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. ചോദ്യത്തിലേക്ക് കടക്കാം.